എല്ലാം നൽകുന്ന റാസിഖാണ് അല്ലാഹു, റസ്സാഖാണ് അല്ലാഹു. നമുക്ക് ആഹാരമാവട്ടെ, മറ്റു ജീവിത സൗകര്യങ്ങളാവട്ടെ, അത് നൽകുന്നവൻ അല്ലാഹു മാത്രമാണ്. അത് മറ്റൊരാൾക്കും നമുക്കീ സൗകര്യങ്ങൾ നൽകാനുള്ള കഴിവോ അവകാശമോ ഇല്ല. നമ്മളാണെങ്കിലോ ആ അല്ലാഹുവിനെ എപ്പോഴും ആവശ്യമുള്ളവനാണ്. അല്ലാഹുവോ നമ്മളിലേക്ക് ഒരാവശ്യവും ഇല്ലാത്തവനാണ്. അല്ലാഹു പറയുന്നത് കാണൂ, യാ അയ്യുഹൻ നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, മനുഷ്യരെ, നിങ്ങൾക്കെപ്പോഴും അല്ലാഹുവിങ്കലേക്ക് ആവശ്യമുള്ളവരാണ് നിങ്ങൾ. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അല്ലാഹു ആവട്ടെ ആരിലേക്കും ആവശ്യമില്ലാത്ത, എന്നാൽ എല്ലാവരാലും സ്തുതിക്കപ്പെട്ടവനാണവൻ. ഇന്നല്ലാഹ ഹുവർ റസ്സാഖ്, അല്ലാഹുവാണ് എല്ലാം അപാരമായി നൽകുന്നവൻ. ദുൽ ഖുവ്വത്തിൽ മത്തീൻ, ശക്തനായിട്ടുള്ളവനും അല്ലാഹുവാണ്. അതുകൊണ്ട് ബുദ്ധിയുള്ളവരെ, നാം മനസ്സിലാക്കണം, എല്ലാ കാര്യത്തിനും ചില കാരണങ്ങളുണ്ടായിരിക്കും, എല്ലാ ലക്ഷ്യത്തിലേക്കും ചില വഴികളുണ്ട്. ആ വഴി നാം സ്വീകരിക്കണം. ജീവിതത്തിലെ സുഖങ്ങളും സന്തോഷങ്ങളും നല്ല ആഹാരങ്ങളും ആ വസ്തുക്കളും താമസ ഇടങ്ങളും ഒക്കെയാണ് നമ്മളുടെ ലക്ഷ്യമെങ്കിൽ, ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്താൻ അല്ലാഹു നമുക്ക് അനുഗ്രഹങ്ങൾ നൽകാൻ ചില മാർഗങ്ങൾ അല്ലാഹു നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്തിയവനെ, ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ അവ നാം സ്വീകരിക്കുകയും വേണം. അല്ലാഹു തആല പറഞ്ഞത്, ഒന്നാമതായി അല്ലാഹുവിൽ ആത്മാർത്ഥമായി നാം വിശ്വസിക്കണം, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. എങ്കിൽ അല്ലാഹു ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഒരു എക്സിറ്റ്, പുറത്തു കടക്കാനുള്ളൊരു വഴി നമുക്ക് നൽകും. ഇഹലോകത്തെയും പരലോകത്തെയും എല്ലാ ദുർഘട നിമിഷത്തിൽ നിന്നും അല്ലാഹു നമ്മളെ സഹായിക്കും. അല്ലാഹു തആല പറയുന്നു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ആരെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ എല്ലാ പ്രയാസങ്ങളിൽ നിന്നുമുള്ള പുറത്തു പോകാനുള്ള വഴി അല്ലാഹു നമുക്ക് കാണിച്ചു തരും. നമ്മളൊരിക്കലും ചിന്തിക്കാത്ത മാർഗത്തിൽ കൂടി അല്ലാഹു അവൻ്റെ എല്ലാ തരത്തിലുള്ള റിസുക്കുകളും ഞഴുമത്തുകളും അവൻ നമുക്ക് നൽകും. മനുഷ്യൻ വിശ്വസിക്കുകയാണെങ്കിൽ, അല്ലാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ, അല്ലാഹുവിനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ, അല്ലാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെങ്കിൽ, അല്ലാഹു പറയുന്നു, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്കവൻ ഒരുപാട് നന്മകൾ വർഷിച്ചു തരും എന്ന്. ഒലു അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൂ, ആ ഗ്രാമവാസികൾ വിശ്വസിക്കുകയും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ, ലഫത്തഹന അലൈഹിം ബറക്കാത്തി മിനസമായി വൽ അർ, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും അനുഗ്രഹത്തിൻ്റെ കവാടങ്ങൾ അവർക്ക് നാം തുറക്കപ്പെടുമായിരുന്നു. വലാക്കിൻ കദ്ദബു, പക്ഷേ അവർ കള്ളമാക്കിയപ്പോൾ, ഫ അഖദ്നാഹും ബിമാക്കാനു യക്സിബൂൻ, അവർ ചെയ്ത ദുഷ്പ്രവർത്തനങ്ങൾ കാരണത്താൽ അവരെ നാം ശിക്ഷ കൊണ്ട് പിടികൂടി എന്നല്ലാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അല്ലാഹുവിങ്കൽ നിന്ന് ഞഴമത്തുകളും റിസുക്കും ലഭിക്കണമെങ്കിൽ നാം നമ്മുടെ കാര്യത്തിൽ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കണം, അവനിലേക്ക് നാം അഭയം പ്രാപിക്കണം. ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിങ്കൽ നിന്ന് മാത്രമേ എനിക്ക് ലഭിക്കാനുള്ള വഴിയുള്ളൂ എന്നും, അല്ലാഹു തടഞ്ഞത് തരാൻ ആരുമില്ല എന്നും, അല്ലാഹു തന്നത് അത് മതിയെന്ന സംതൃപ്തിയുമാണ് നമ്മുടെ തവക്കുൽ വേണ്ടത്. അല്ലാഹുവിൽ വിശ്വസിക്കുന്ന, യഥാർത്ഥമായ അല്ലാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിക്കുന്ന മുവഹ്ഹിദുകൾക്ക് മാത്രമേ ഈ തവക്കുലിൻ്റെ ഭാഗ്യം ലഭിക്കുകയുള്ളൂ. ഒമയ്യ തവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, ഒരാൾ അല്ലാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ അത് മതി, ആ ഭരമേൽപ്പിക്കൽ മതി അവൻ്റെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്, പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നുണ്ട്, എല്ലാ വിശ്വാസത്തിൻ്റെയും എല്ലാ സൽക്കർമ്മങ്ങളുടെയും എല്ലാ പ്രവർത്തനങ്ങളുടെയും ഏറ്റവും വലിയ മാനദണ്ഡം, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഉന്നത സ്ഥാനം തവക്കുലിലാണ് നിലകൊള്ളുന്നത്. ഒരു ശരീരത്തിൽ തലക്കുള്ള സ്ഥാനമാണ്, ശിരസിൻ്റെ സ്ഥാനമാണ് തവക്കുലിനുള്ളത്, അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക എന്ന ആ ഒരു ബോധത്തിനുള്ളത്. ശരീരത്തിന് തലയില്ലാതെ ശരീരമില്ലല്ലോ. അതുപോലെ ഈമാനും സൽക്കർമ്മങ്ങളും തവക്കുലാകുന്ന അതിന്മേലല്ലാതെ നിലനിൽക്കുകയില്ല എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. സഹോദരങ്ങളെ,
തവക്കുലാക്കുക എന്നതിൻ്റെ അർത്ഥം വെറുതെ എന്തെങ്കിലും കിട്ടും എന്നല്ല, നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള അനുഗ്രഹത്തിന് വേണ്ടി നാം തേടേണ്ടതുണ്ട്, തിരഞ്ഞു നടക്കേണ്ടതുണ്ട്, അധ്വാനിക്കേണ്ടതുണ്ട്. വെറുതെ കിട്ടുന്നതല്ല തവക്കുൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തവക്കുൽ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അള്ളാഹുവാണ് മാത്രമാണ് എനിക്ക് നൽകുന്നവൻ, അവനാണ് രക്ഷകൻ എന്ന ബോധത്തോടൊപ്പം ശരീരങ്ങൾ, നമ്മുടെ അവയവങ്ങൾ, നമ്മുടെ ജീവിത ആയോധനങ്ങൾ, പ്രവർത്തനങ്ങൾ അള്ളാഹുവിൽ നിന്ന് കിട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും വേണം. അത് രണ്ടും കൂടി ഉണ്ടാകുമ്പോഴാണ് തവക്കുൽ പൂർണ്ണമാകുന്നത്. അള്ളാഹു തആല നമ്മൾ പറഞ്ഞത് കാണാം, ഹുവല്ലദീ ജഅലലകുമുൽ അർള ദലൂല, ഈ ഭൂമിയെ നമുക്ക് കീഴ്പ്പെടുത്തി തന്നവൻ അവനാണ് അള്ളാഹുവാണ്. ഫംഷൂ ഫീ മനാകിബിഹ, ആ ഭൂമിയുടെ പല ഭാഗത്തുകൂടി നിങ്ങൾ സഞ്ചരിക്കുക, നടക്കുക. വക്കുലൂ മിർ റിസ്ഖിഹി, അവൻ തരുന്ന റിസ്ഖ് നിങ്ങൾ തിന്നുകൊള്ളുക. വൈലഹി നുഷൂർ, അവനിലേക്കാണ് മടക്കം. ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, അള്ളാഹുവിൽ മാത്രം തവക്കുലാക്കി കുത്തിയിരുന്നാൽ പോരാ, നമ്മൾ സഞ്ചരിക്കണം. എവിടെ നിന്നാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം നേടാൻ കഴിയുക, അവിടെ നമ്മൾ അധ്വാനിക്കണം. നമ്മൾ ഓടേണ്ടയിടത്തും പോകേണ്ടയിടത്തും യാത്ര ചെയ്യേണ്ടയിടത്തും യാത്ര ചെയ്യണം. എന്നിട്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. ലൗ തവക്കൽതും അലല്ലാഹി ഹഖ തവക്കുലിഹി, അള്ളാഹുവിൻ്റെ മേൽ നിങ്ങൾ തവക്കുലാക്കേണ്ട വിധം തവക്കുലാക്കുകയായിരുന്നുവെങ്കിൽ ലറസഖക്കുംകമായ റിസ്ഖു തൈറ, പക്ഷികൾക്ക് ആഹാരം നൽകുന്ന പോലെ അള്ളാഹു നിങ്ങൾക്ക് ആഹാരം നൽകുമായിരുന്നു. തഗദു ഹിമാസൻ, വയറൊട്ടിയ രൂപത്തിലാണ് പക്ഷികൾ അതിൻ്റെ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് പ്രഭാതത്തിൽ. വത്തറോഹു ബിത്താന, വയറ് നിറഞ്ഞുകൊണ്ടാണ് പക്ഷികൾ കൂട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. അപ്പോൾ പക്ഷികൾ കൂട്ടിലിരുന്ന് വയറ് നിറയുമെന്ന് വിചാരിക്കുകയല്ല ചെയ്യുന്നത്, കൂട്ടിൽ നിന്നെന്നും അതിരാവിലെ ഇറങ്ങിത്തിരിക്കുകയാണ്. എവിടെയാണ് തിന്നാനുള്ളത്, എവിടെ നിന്നാണ് വെള്ളം കുടിക്കാനുള്ളത്, അത് നോക്കി നടന്ന് തിന്ന് കുടിച്ച് അത് വൈകുന്നേരം തിരിച്ചെത്തുമ്പോൾ വയറ് നിറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നു. അവിടെ അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ഇറങ്ങിത്തിരിക്കണം, അധ്വാനിക്കണം, പ്രവർത്തിക്കണം, എങ്കിൽ അള്ളാഹുവിൻ്റെ റിസ്ഖ് നമുക്ക് തരും. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതായി ഇബ്നുൽ ജൗസി റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലാ യഖുദന്ന അഹദുക്കും അൻ തലബി റിസ്ഖി വഹുവ യഖൂൽ അല്ലാഹുമ്മ റസ്ഖ്നി, അള്ളാഹുവേ എനിക്ക് റിസ്ഖ് നൽകണമേ എന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ ആ റിസ്ഖിന് വേണ്ടി കുത്തിയിരുന്ന് റിസ്ഖ് വരും എന്ന് കാത്തിരിക്കരുത്. എവിടെയെങ്കിലും കുത്തിരിഞ്ഞ് ചടഞ്ഞിരുന്ന് ഒന്നും പ്രവർത്തിക്കാതെ എവിടേക്കും പുറത്തിറങ്ങാതെ റിസ്ഖ് തൻ്റെ വീട്ടിലേക്ക് വരും എന്നാരും കാത്തിരിക്കരുത്. പിന്നെ വഖദ് അലിമ അന്ന സമാ അലാ തുംതിറു ദഹബം വലാ ഫില്ലത്തൻ, ആകാശം സ്വർണവും വെള്ളിയുമല്ലല്ലോ, അത് മഴ വർഷിക്കുന്നത് വെള്ളമാണല്ലോ. വെള്ളമാണ് ആകാശം നൽകുന്നത്, അല്ലെങ്കിൽ മുകളിൽ നിന്ന് കിട്ടുന്നത്. അള്ളാഹു നമുക്ക് വർഷിപ്പിച്ചു തരുന്നത് വെള്ളമാണ്. ആ വെള്ളം നനയ്ക്കേണ്ടയിടത്ത് നനച്ചും തിരിച്ചുവിടേണ്ടയിടത്ത് തിരിച്ചുവിട്ടും ആ വെള്ളം കൊണ്ട് നാം കൃഷി ഉൽപ്പാദിപ്പിച്ച് അധ്വാനിച്ച് പ്രവർത്തിച്ചാൽ അള്ളാഹു റിസ്ഖ് കിട്ടും. അതല്ലാതെ നേർക്കുനേരെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും നാണയങ്ങൾ നമുക്ക് വർഷിക്കുകയില്ല മുകളിൽ നിന്ന് എന്നാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. സഹോദരങ്ങളെ, അതുപോലെ ജീവിതത്തിൽ റിസ്ഖ് കിട്ടണമെങ്കിൽ നമ്മൾ അള്ളാഹുവിൽ പശ്ചാത്തപിച്ച് മടങ്ങണം. അള്ളാഹുവിനോട് പാപക്കറയിൽ നിന്ന് രക്ഷപ്പെട്ട് പ്രാർത്ഥിക്കണം, ഇസ്തിഗ്ഫാർ ചെയ്യണം. ഫക്കുൽത്തുസ്തഫിറു, നോഹ് നബി അലൈഹി സ്വലാമിൻ്റെ സംഭവം പറയുന്നയിടത്ത് കാണുന്നുണ്ട്, ഫക്കുൽത്തുസ്തഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫ്ഫാറ, ഞാൻ ജനങ്ങളോട് പറഞ്ഞു നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, അവൻ പുറത്തു തരുന്നവനാണ്. യുർസിലി സമാ അലൈക്കും മിദറാറ, എങ്കിൽ മഴ, ആകാശത്തു നിന്ന് മഴ അല്ലാഹു തആല വേണ്ടുവോളം വർഷിക്കും. വയുംദിദുക്കും ബി അംവാലിം വബനീൻ, നിങ്ങൾക്ക് സമ്പത്തും മക്കളും കൊണ്ട് അല്ലാഹു നിങ്ങളെ സഹായിക്കും. വൈജഅല്ലക്കും ജന്നാത്തിൻ വൈജഅല്ലക്കും അൻഹാറ, നിങ്ങൾക്ക് തോട്ടങ്ങളും അരുവികളും നദികളും അല്ലാഹു തആല ഉണ്ടാക്കിത്തരും. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്ത് സൂക്ഷ്മതയോടെ ജീവിക്കണം എന്ന്. വഅനിസ്തഗ്ഫിറു റബ്ബക്കും സുമ്മ തൂബു ഇലൈഹി, ഹൂദ് നബി അലൈഹിസ്സലാം ജനങ്ങളോട് പറഞ്ഞതും അതാണ്. നിങ്ങൾ അള്ളാഹുവിങ്കലേക്ക് പാപമോചനത്തിന് വേണ്ടി ചോദിക്കുക, പശ്ചാത്തപിച്ച് മടങ്ങുക, തെറ്റുകളിൽ നിന്ന് മുക്തമാകുക. എങ്കിൽ യുമത്യഴുക്കും മത്താൻ ഹസനൻ ഇലാ അജലി മുസമ്മ, നല്ല ജീവിത വിഭവങ്ങൾ കൊണ്ട് അള്ളാഹു നിങ്ങളെ പരിപോഷിപ്പിക്കും. ഒയ് ഉത്തിക്കുല്ലതീ ഫലിൻ ഫലുലഹു,
ഫളില് ശ്രേഷ്ഠതയുള്ള

കേൾക്കണം, ഞാൻ ഉത്തരം നൽകാം. എന്നോട് പ്രാർത്ഥിക്കാതെ അഹങ്കരിച്ചിരിക്കുന്നവർക്ക് അല്ലാഹുത്താല ഒരിക്കലും ഉത്തരം നൽകുകയില്ലെന്ന് മാത്രമല്ല, അവർ നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളെപ്പോഴും പ്രാർത്ഥന വേണം, അതാണ് ആരാധന. അദ്വാഉൽ ഇബാദ, പ്രാർത്ഥനയാണ് ആരാധന എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം. റബ്ബന ആത്തിന ഫിദ്ദുന്യ ഹസന ഉഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ. ഞങ്ങളുടെ നാഥ, ഇഹലോകത്തും പരലോകത്തും നന്മ ഞങ്ങൾക്ക് നീ തരണമേ, നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ. ഈ പ്രാർത്ഥനയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്ത പ്രാർത്ഥന. ഇഹലോകത്തെ നന്മക്ക് വേണ്ടിയും പരലോകത്തെ നന്മക്ക് വേണ്ടിയും അല്ലാഹു തആല പ്രാർത്ഥിച്ചു. അപ്പോൾ നമ്മളെ റിസ്ക്, നല്ല ഭവനം, നല്ല വീട്, നല്ല ജീവിത സൗകര്യങ്ങൾ, ആരോഗ്യം, നല്ല മക്കൾ, അതൊക്കെ ദുന്യാവിലെ ഹസനത്താണ്. പരലോകത്ത് എളുപ്പമുള്ള വിചാരണ, പ്രയാസങ്ങളിൽ നിന്ന് മുക്തി, എന്നിട്ട് അവസാനം സ്വർഗം. അതാണ് പരലോകത്തെ ഹസനത്ത്. രണ്ട് രോഗത്തും ഹസനത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് കുടുംബബന്ധം ചേർക്കുക എങ്കിൽ നിങ്ങൾക്ക് ആയുസ് വർദ്ധിപ്പിച്ചു തരും, അതുപോലെ തന്നെ നിങ്ങളുടെ റിസ്ക് വിശാലമാക്കി തരും എന്നാണ്. മൻ സർറഹു അൻ യുബ്സത ലഹു റിസ്ഖുഹു വ അൻ യുസ്അല ലഹു ഫീ അസരിഹി യുൻസഅ ലഹു ഫീ അസരിഹി ഫൽയസിൽ റഹിമഹു. കുടുംബബന്ധം ചേർക്കുക, നിങ്ങൾക്ക് നല്ല നിലക്കുള്ള ആയുസ് അല്ലാഹു തആല നീട്ടിത്തരും, നിങ്ങളുടെ റിസ്ക് അല്ലാഹു തആല വിശാലമാക്കിത്തരും. അപ്പം കുടുംബബന്ധങ്ങൾ ഇതുപോലെ നേരായ മാർഗത്തിൽ കൂടി സഹോദരങ്ങളെ നാം നമ്മുടെ റിസ്ക് അല്ലാഹുവിങ്കൽ നിന്നുള്ള ജീവിത സൗകര്യങ്ങൾ തേടണം. സത്യസന്ധമായ ആത്മാർത്ഥമായ നേരായ വഴികളിൽ കൂടി നമ്മൾ തേടണം. പക്ഷേ മനുഷ്യർ റിസ്ക് തേടുന്നത് നേരായ വഴിക്കല്ല, ഹറാമായ മാർഗങ്ങളിൽ കൂടി അത് നമ്മൾ തേടുന്നു എന്നതാണ് ഏറ്റവും വലിയ അപകടം. നാം അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യണം. അല്ലാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മനിസ്തബ്ദ വലാ യജ്രിമന്നക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, അതായത് നിങ്ങൾ ഇന്ന റൂഹൽ ഖുദുസി നഫസ ഫീ റൂഹി, ജിബ്രീൽ എൻ്റെ മനസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, എൻ്റെ മനസ്സിലേക്ക് അറിവ് നൽകിയിട്ടുണ്ട്. എന്താണ്? അന്ന നഫ്സൻ ലന്ത മൂത്ത അത്താ തസ്തക്കമില അജല, ആരും അവധിയെത്താതെ മരിക്കുകയില്ല. എല്ലാവർക്കും ഒരു മരണത്തിൻ്റെ അവധിയുണ്ട്. അന്നേ മരിക്കൂ. വത്തസ്തഇദ റിസ്ഖഹ, ഓരോരുത്തർക്കും അല്ലാഹു തആല റിസ്ക്കുകൾ കണക്കാക്കിയിട്ടുണ്ട്. ദുനിയാവിലെ സുഖസൗകര്യങ്ങളും ആഹാരങ്ങളും ഭക്ഷണങ്ങളും അതുപോലെ താമസയിടങ്ങളൊക്കെ അല്ലാഹു കണക്കാക്കി അത് പൂർണ്ണമായും അവൻ ഉപയോഗിക്കുക തന്നെ ചെയ്യും. ഫത്തഖുല്ലാഹ വഅജ്മിലു ഫിത്തലബ്, ഈ കണക്കാക്കിയ റിസ്ക് തേടാൻ വേണ്ടി നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. നല്ല നിലക്ക് ആ റിസ്ക് കിട്ടാൻ നിങ്ങൾ പ്രവർത്തിക്കണം. വലായ അഹമിലന്നക്കും ഇസ്തിബ്താ ഉർ റിസ്ഖി, റിസ്ക് പെട്ടെന്ന് കിട്ടുന്നില്ല, വിചാരിച്ച പോലെ റിസ്ക് കിട്ടുന്നില്ല, ജീവിത സൗകര്യങ്ങൾ കിട്ടുന്നില്ല എന്ന് കരുതി. അൻ യത്തുലു ബഹൂബി മാസിയത്തില്ല, തെറ്റായ മാർഗങ്ങളിൽ കൂടി ആരും റിസ്ക്കിന് വേണ്ടി അന്വേഷിച്ച് നടക്കരുത്. അതായത് തെറ്റായ തിന്മയിൽ കൂടി, വ്യാജമായ പ്രവർത്തനങ്ങളിൽ കൂടി, കളവ് പറഞ്ഞ് കൈക്കൂലി വാങ്ങി, അതുപോലെ മറ്റു അനർഹമായ സമ്പാദ്യങ്ങൾ സമ്പാദിച്ച്, സകാത്ത് നിർവഹിക്കാതെ സംഭരിച്ച് എനിക്ക് റിസ്ക് കൂടണം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അല്ലാഹു ഉദ്ദേശിച്ചതേ കിട്ടൂ, അല്ലാഹു ഉദ്ദേശിച്ചത് കിട്ടാതിരിക്കുകയുമില്ല. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഖുദൂമാ ഹല്ല വദഊമാ ഹറുമ, നിങ്ങൾക്ക് ഹലാലായത് നിങ്ങൾ സ്വീകരിക്കണം, ഹറാമായത് നിങ്ങൾ തള്ളിക്കളയണം. സഹോദരങ്ങളെ, റിസ്ക് കിട്ടണമെങ്കിൽ നമ്മൾ ദാനധർമ്മം കൊടുക്കണം എന്നത് മറ്റൊരു കാര്യമാണ്. ദാനധർമ്മം കൊടുത്തവർക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ മലക്കുകൾ പ്രാർത്ഥിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉമാ അംഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു വഹുവ ഖൈറുർ റാസിഖീൻ. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ദാനധർമ്മം കൊടുത്ത് ചെലവഴിച്ചാൽ അല്ലാഹു അത് സ്വീകരിക്കുമെന്ന് മാത്രമല്ല, അതിന് പകരം അല്ലാഹു നിങ്ങൾക്ക് റിസ്ക് നൽകും. അല്ലാഹു ഖൈറുർ റാസിഖീൻ, റിസ്ക് നൽകുന്നവരിൽ ഉത്തമനാണ് അല്ലാഹു തആല. അതുപോലെ ദാനധർമ്മം കൊടുക്കുന്നവർക്ക് വേണ്ടി അല്ലാഹുമ്മ അഅത്തി മുൻഫിഖൻ ഖലഫ
ആഴ്ത്തിമുംസിക്കൻ തലഫ, ഓരോ ദിവസവും രാവിലെ രണ്ട് മലക്കുകൾ ഇറങ്ങി വന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അള്ളാഹുവിനോട് ഒരു മലക്ക് പ്രാർത്ഥിക്കും, അള്ളാഹുവേ ദാനധർമ്മം കൊടുക്കുന്നവർക്ക് പകരം സമ്പത്ത്

0: ഗണമേ. മറ്റേ മലക്ക് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ അഴുത്തി മുംസിക്കൻ തലഫ, ദാനധർമ്മം കൊടുക്കാതെ പിടിച്ചു വെക്കുന്നവർക്കും പിശുക്കന്മാർക്കും അവരുടെ സമ്പത്തിൻ്റെ നാശം നൽകണമേ. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ദാനധർമ്മം കൊടുക്കണം. എന്തുകൊണ്ടെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹുവിനോട് പറഞ്ഞത് കാണാം, ഇന്നമാ അൽ തുർസഖൂന വ തുൻസറൂന ഇല്ലാ ബിൽ ദുഅഫായിക്കും, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ദുർബലന്മാരായ പാവപ്പെട്ട മനുഷ്യന്മാരുടെ ആ മഹത്വം കൊണ്ടാണ് നിങ്ങൾക്കല്ലാഹു റിസ്ക് നൽകുന്നത്, നിങ്ങൾക്കല്ലാഹു സഹായം നൽകുന്നത്. ആ പാവപ്പെട്ടവരെ നമ്മൾ കയ്യൊഴിച്ചാൽ അല്ലാഹു നമ്മളെയും കയ്യൊഴിക്കും എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ റിസ്ക് തേടുന്ന ആളുകൾ അതിനുവേണ്ടി വളരെ ആവേശത്തോടുകൂടി ഇറങ്ങിത്തിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം, ജീവിത അധ്വാനത്തിന് വേണ്ടി ഏറ്റവും നേരത്തെ ഇറങ്ങിത്തിരിക്കുന്നവർക്ക് കൂടുതൽ ബർക്കത്ത് ലഭിക്കും എന്ന്. അല്ലാഹുമ്മ ബാരിക്കലി ഉമ്മത്തി ഫീ ബുക്കൂരിഹ, അല്ലാഹുവെ അതിരാവിലെ ജീവിത മാർഗങ്ങളും തേടി ഇറങ്ങിത്തിരിക്കുന്നവർക്ക് നീ ബർക്കത്ത് ചെയ്യണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. സഹറുൽ ഗാമിദി റളിയല്ലാഹു അൻഹു എന്ന സഹാബി ദരിദ്രനായ സഹാബിയായിരുന്നു. അദ്ദേഹം കച്ചവടക്കാരനായിരുന്നു. പക്ഷേ അദ്ദേഹം ആ കച്ചവടത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിരാവിലെ തന്നെ അദ്ദേഹം വ്യാപാരങ്ങൾക്കിന് വേണ്ടി ഇറങ്ങുകയും വൈകുന്നേരം വരെ കഠിനാധ്വാനവും നടത്തുകയും ചെയ്തപ്പോൾ അദ്ദേഹം സമ്പന്നനായി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാതൃകയായി കാണിച്ചു തന്നിരുന്നു എന്നാണ്. തെറ്റായ മാർഗത്തിൽ കൂടി ഒരിക്കലും റിസ്ക് നാം ആഗ്രഹിക്കരുത്. എന്നാൽ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് നല്ല ജീവിതം ജീവിച്ചാൽ തീർച്ചയായും അള്ളാഹു ഹലാലായ റിസ്ക് നൽകും. അത് ഇഹലോകത്ത് സുഭിക്ഷമായി ജീവിക്കാൻ നമുക്ക് സൗകര്യം തരും, പരലോകത്തും രക്ഷ കിട്ടും. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
1: മാഷാഅല്ലാ ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാള വിവർത്തനം നിർവഹിച്ചുകൊണ്ട് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെ ഉണ്ടായിരുന്നത് പ്രമുഖ ഖുർആൻ വിവർത്തകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
2: سيد الاستغفار
0: اللهم أنت ربي لا إله إلا أنت
1: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوه നീയാണ് എൻ്റെ നാഥൻ. നീയല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക്കൽ ഹംദു വലക്കൽ ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ആരാധ്യനില്ല. അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥനാണ്.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم.

അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം എത്രയേറെ പ്രതിസന്ധികൾ വന്നാലും തളരുകയില്ല. കാരണം ആ ഹൃദയത്തിനാശ്രയിക്കാൻ ഉറച്ച തൂണുണ്ട്. പ്രപഞ്ചനാഥനിൽ അഭയം തേടി ദുആയോടെ ആരംഭിക്കുന്നു ഒരു പ്രഭാതം. ഏവർക്കും പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.

ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നു ഹസൻ അൻസാരിയോടൊപ്പം ഞാൻ അബ്ദുള്ള ചെറുപ്പുളശ്ശേരി. ഇന്ന് 2026 സെപ്റ്റംബർ 11 വെള്ളി, 1448 റബീഉൽ അവ്വൽ 29, 1202 ചിങ്ങം 26.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പതിവ് പോലെ ഒരു പ്രഭാതത്തിൽ കൂടി ഒരുമിച്ചിരിക്കാൻ റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകിയിരിക്കുകയാണ്. അവനെ വാഴ്ത്തിക്കൊണ്ടും അവനെ പുകഴ്ത്തിക്കൊണ്ടും ഇന്നത്തെ ദിവസത്തെ ധന്യമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതിന് അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അതോടൊപ്പം ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ മഹത്വം, അതിൻ്റെ പവിത്രത, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നന്മകളിൽ കൂടുതൽ കൂടുതൽ മുന്നോട്ട് വരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ധാരാളക്കണക്കിന് ആളുകൾ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. കൂട്ടത്തിൽ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, മാനസികവും ശാരീരികവുമായ ഒട്ടനവധി വേദനകളും ബുദ്ധിമുട്ടുകളുമായി കഴിഞ്ഞു കൂടുന്ന ആളുകൾ, അള്ളാഹു എല്ലാവർക്കും മാനസികവും ശാരീരികവുമായ ശിഫാവ് നാജിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന പ്രാർത്ഥന നമുക്ക് ആരംഭിക്കാം. നമ്മുടെ കൂടെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഈ ഒരു ശബ്ദപ്രവാഹത്തിൻ്റെ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ശ്രോതാക്കളിലേക്ക് പോയി പെട്ടെന്ന് നമുക്ക് മധുരം ഖുർആനിലേക്ക് തിരിച്ചു വരാം. റംല എടത്തനാട്ടുകര, സീനത്ത്, പാലക്കാട്, സജീന എം കെ കാഞ്ഞിരമറ്റം, അതേപോലെ തന്നെ ജംഷീർ മുട്ടിൽ, ഡാനിഷ് ഹസൻ, ആയിഷ അങ്ങാടിപ്പുറം, അതേപോലെ തന്നെ ജമീല നെമ്മിനി, ശംസാദ് തലശ്ശേരി, ആസിയ കെ തിരുവേഗപ്പുറ, സാജിയ കെ ചിറക്കൽ, വഹീദ അത്തിക്കോട്ട്, നബീസത്ത് കൊല്ലം അഞ്ചാലമോട്, ഹബീബ പടന്ന, സെലീന തോട്ടശ്ശേരിയറ, അതേപോലെ തന്നെ താഹിറ ടി കെ കാസർഗോഡ്, സൈനബ കരുവാങ്കല്, അമീർ ടി എടത്തനാട്ടുകര, സനിയ കെ കാഞ്ഞിരമറ്റം, സെറീന വി പി വളാഞ്ചേരി, അബ്ദു എടത്തനാട്ടുകര, സുബൈദ ഇസ്മായിൽ മടിക്കേരി, ഷാജിദ വി ടി വെല്ലപ്പുഴ, അമ്ര ബിൻത്ത് യാസിർ, അതേപോലെ തന്നെ ജസീന ബി ഒദായി, സൈനാബി പി എൻ കാലിക്കറ്റ്, നഫീസ പി എ താമരശ്ശേരി, സൗദത്ത് പി കെ പാലക്കാട്, ബഷീർ എം കെ പോത്താങ്കണ്ടം, ഫാത്തിമ കൽപ്പറ്റ, സെറീന താമരശ്ശേരി, മുഹമ്മദ് കബീർ, ജുമൈലത്ത് തുറക്കൽ, ഇങ്ങനെ ധാരാളക്കണക്കിന് ആളുകൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂടെ സലാം പറഞ്ഞു ചേരുന്നുണ്ട് ഇൻഷാല്ലാ. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബാക്കിയുള്ള ശ്രോതാക്കളിലേക്ക് നമുക്ക് അടുത്ത ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം.
1: നമ്മൾ എത്തി നിൽക്കുന്നത് അബ്ദുറഹ്മാൻ അൽ സുദൈസിയുടെ മനോഹരമായ ഒരു പാരായണത്തിന്റെ മധുരം ഖുർആൻ സെഷനിലാണ്. ഏവർക്കും കാതോർക്കാം.
2: തഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സുദൈസ് ഹാഫിള്ളാഹുല്ലാ, സൗദി അറേബ്യയിലെ റിയാദിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ ഖുർആൻ ഹെഫലാക്കുന്നുണ്ട്. പ്രഗത്ഭ പണ്ഡിതന്മാരുടെ കീഴിൽ ആഴത്തിലുള്ള വിദ്യാഭ്യാസ യോഗ്യതകൾ നേടിയ വ്യക്തി കൂടിയാണ് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സുദൈസ് ഹാഫിള്ളാഹുല്ലാ. ശറഈയ ബിരുദം, മാസ്റ്റർ ബിരുദം, ഫിഖഹ് മുഖാറനയിൽ ഡോക്ടറേറ്റ് ബിരുദം ഒക്കെ നേടിയ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. നിലവിൽ മസ്ജിദുൽ ഹറമുകളിലെ ഇമാമും ഖതീബും കാര്യനിർവഹണ ചുമതലകളും ഒക്കെയായി കഴിഞ്ഞുകൂടുന്നു. ഹൃദയസ്പർശിയായ അതുല്യമായ പാരായണ ശൈലിയുള്ള വ്യക്തിയാണ് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സുദൈസ് ഹഫിള്ളാഹുല്ലാ. അദ്ദേഹത്തിൻ്റെതായ പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നാം കാതോർത്തത്.
1: പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിലെ 21-ാം അധ്യായം സൂറ അംബിയയിലെ 107 മുതലുള്ള ആയത്തുകളാണ് മധുരം ഖുർആനിലൂടെ നമ്മൾ ശ്രദ്ധിച്ചത്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തല്ലിൽ ആലമീൻ. വമാ അർസൽനാക ഓ നബിയെ, നാം താങ്കളെ അയച്ചിട്ടില്ല ഇല്ലാ റഹ്മത്തല്ലിൽ ആലമീൻ, ലോകത്തുള്ളവർക്ക് മുഴുവൻ കാരുണ്യമായിട്ടല്ലാതെ പ്രവാചക അങ്ങയെ നാം അയച്ചിട്ടില്ല എന്നുള്ളതാണ് 107-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം. തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഖുൽ ഇന്നമാ യൂഹാ ഇലയ്യ, ഓ നബിയെ പറയുക, എനിക്ക് വഹി നൽകപ്പെടുന്നത് അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ആരാധ്യൻ ഏക ആരാധ്യൻ മാത്രമാകുന്നു എന്നത്രേ എനിക്ക് വഹി നൽകപ്പെടുന്നത്. ഫഹല്ലൻതും മുസ്ലിമൂൻ, നിങ്ങൾ അവന് കീഴൊതുങ്ങുന്നവരാണോ, അതിന് തയ്യാറാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ചോദിക്കുകയാണ്. ഇനിയോ 109-ാമത്തെ ആയത്ത്, ഫഇൻ തവല്ലൗ, ഓ പ്രവാചക അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫകുൽ, അങ്ങ് പറഞ്ഞുകൊടുക്കുക, ആദൻ തുക്കുമാല സവാ, ഞാൻ നിങ്ങളോട് ശരിയായ നിലയിൽ പ്രഖ്യാപനം ചെയ്തിരിക്കുന്നു. വൈ നദിരിയ കരീബുൻ അം ബഈദുമാ തുഅദൂൻ, നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെടുന്ന കാര്യം അടുത്തു സംഭവിക്കുന്നതോ അഥവാ വിദൂരമായതോ എന്ന് എനിക്കറിഞ്ഞുകൂടാ എന്നുള്ളതാണ് ഇന്നത്തെ മധുരം ഖുർആനിൻ്റെ ആയത്തുകളുടെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു തആല വളരെ കൃത്യമായി പഠിപ്പിച്ച ചില ഭാഗങ്ങളാണ് നമ്മളിവിടെ ശ്രദ്ധയോടുകൂടി കേട്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പറയുകയാണ്, താങ്കൾ ലോകത്തിന് റഹ്മത്താണ് എന്ന് പറഞ്ഞതിന് ശേഷം വളരെ കൃത്യമായി ഇവിടെ പിന്നെ പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടേക്ക് പറഞ്ഞയച്ചത് എന്തിനാണ്? അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനോട് മാത്രമേ ആരാധന പാടുള്ളൂ എന്നുള്ളത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ പിന്നെ നിങ്ങളുടെ അടുക്കലേക്ക് ഞങ്ങളെ പറഞ്ഞയച്ചത്. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു തആല ഈ പറഞ്ഞ വിഷയത്തിൽ നിന്ന് നിങ്ങൾ പിന്തിരിയുകയാണെങ്കിൽ നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട ശിക്ഷാവിധി അത് അടുത്താണോ അകലെയാണോ അത് അല്ലാഹുവിന് മാത്രമറിയുന്ന കാര്യം. ചില സമുദായങ്ങളാണെങ്കിൽ പോലും അവർ എന്തു ചെയ്യുമായിരുന്നു? പ്രവാചകന്മാരോട് വലിയ വെല്ലുവിളികൾ ഉയർത്താറുണ്ട്. എന്ത്? നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ എന്താണോ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടത് അത് നിങ്ങളൊന്ന് കൊണ്ടുവരൂ എന്നൊക്കെ പറഞ്ഞ് പ്രവാചകന്മാരെ വെല്ലുവിളിക്കുന്ന ചരിത്രങ്ങൾ വിശുദ്ധ ഖുർആനിൽ എമ്പാടും നമുക്ക് കാണാൻ കഴിയും. അപ്പം ഇവിടെ പ്രിയമുള്ള ശ്രോതാക്കളെ, നമ്മൾ മനസ്സിരുത്തേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു തആല മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെക്കുറിച്ച് പറഞ്ഞത് അത് ലോകത്തിന് റഹ്മത്താണ് എന്നുള്ളതാണ്. രണ്ടാമത് സൂചിപ്പിച്ച ഒരു വിഷയം എന്ന് പറയുന്നത്, അല്ലാഹു പ്രവാചകന്മാരെ ഈ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലാഹു ഉണ്ട് എന്ന് പറയാൻ മാത്രമല്ല, പിന്നെയോ അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള ഒരു സന്ദേശം ഈ ലോകത്തോട് വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് ആ പ്രവാചകന്മാരെ പറഞ്ഞയച്ചത് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നമ്മൾ ശ്രദ്ധിച്ചത്.

0: മാഷാഅല്ലാഹ്. ശ്രവണമനോഹരമായ ഖുർആൻ പാരായണവും ആഴത്തിലുള്ള അതിൻ്റെ ഹൃദ്യമായ വിശദീകരണവുമാണ് മധുരം ഖുർആനിൻ്റെ സെഷനിൽ നാം ഇതുവരെ കാതോർത്തത്. ധാരാളം ആളുകൾ നമ്മോടൊപ്പം ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എടപ്പാളിൽ നിന്ന് സഫിയ അറിയിക്കുന്നത്, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. മാഷാഅല്ലാ, മധുരം ഖുർആനിലൂടെ വളരെ നല്ലൊരു വിശദീകരണം കിട്ടി, അൽഹംദുലില്ല എന്നാണ് അവർ പറയുന്നത്. നുസൈബ യു കെ, അൻവറിൻ മുറ്റിൽ വയനാട്, ഐഷ മുഹമ്മദ്, ഫാത്തിമ പി വി രാമനാട്ടുകര, മൈമുന ചിക്കലോട്ട്,
1: ഹൈറുന്നീസ അഷ്റഫ് പടിഞ്ഞാറത്തറ, മൈമുന കരുവാരക്കുണ്ട്, മുസ്തഫ വള്ളിത്തോട്, സുഹറ നടുവന്നൂർ, ഷെരീഫ സി മുട്ടിൽ, ഷെരീഫ സി മുട്ടം അല്ലേ, ആസിയ കെ വേങ്ങര, ഉമ്മു ഫർഹീൻ കരിപ്പോൾ, ബുഷറ ഷിഹാബ് പട്ടാമ്പി,
0: സഹന താഴക്കോട്, ജാസ്മിൻ സലീം തൊടുപുഴ, റസിയ ചങ്ങാനി, മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ, റുക്സാന ബാലുശ്ശേരി, താഹിറ വയനാട്, എം എ ഗഫൂർ പാലത്തിങ്ങൽ, ആയിഷ തോട്ടശ്ശേരി,
1: അഷ്റഫ് വി പാലക്കാഴി, സെലീന കരിവാരക്കുണ്ട്, റജീന കൂട്ടുമല, അതേപോലെ തന്നെ ഉമ്മു സെൽമ കരിവാരക്കുണ്ട്, ഉമ്മു അമാന മക്കരപ്പറമ്പ്, അതേപോലെ തന്നെ ജാസ്മിൻ ഐ കെ പുള്ളിപ്പാടം, ഹനീന സുൽഫി, ഷൈനി നവാസ് മുടിക്കൽ, സഫിയ എടപ്പാൾ, അബ്ദുൽ കരീം പടന്ന, നഫീസ കാടാമ്പുഴ, നഫീസ കാടാമ്പുഴ, ഫസീല മുണ്ടക്കൽ, ഷമീറ പി വേരുമ്പിലാക്കൽ, അതേപോലെ തന്നെ ഫസീല വിളത്തൂർ, ആബിദ കാര, റഫീന മട്ടന്നൂർ, നജ്മ കെ കെ, മുബീന കുനിയിൽ, ആയിഷ കരുമ്പിൽ, കുഞ്ഞിക്കദീമ, അതേപോലെ തന്നെ സബീന ബാലുശ്ശേരി, സുബൈദ കുഞ്ഞിമംഗലം, ഉമ്മു നഹിയാൻ, ഉമ്മു നഹിയാൻ, അതേപോലെ തന്നെ മുഹമ്മദ് റജുൽ എം ടി പി, മുഹമ്മദ് റജുൽ എം ടി പി, സുലൈഹ തിരുവാലി, ജബീന കൊടുങ്ങല്ലൂർ, ഉസ്മാൻ കൂട്ടിലങ്ങാടി, സഹൽ പി എടപ്പലം, അബ്ദുൽ ഖാദർ പി കക്കോവ്, സുഹറ കൽപ്പറ്റ, സിദ്ദീഖ് ഷമീർ, അൻവർ വി എടത്തനാട്ടുകര, ഹൈറുനീസ തെക്കിൽ, ജാസ്മിൻ പൂച്ചാക്കൽ, സുബൈദ ഇസ്മായിൽ മടിക്കേരി, റസിയ ചങ്ങാണി, ഷാഹുൽ ഹമീദ് തൃക്കിടീരി, മുനീർ ചമനാട്, റംല പി സി ചിങ്ങപുരം, സിനിജ ആലപ്പുഴ, ഷാഹിദ വെള്ളാങ്കല്ലൂർ, ഇവരെല്ലാവരും നമ്മളോട് സലാം പറഞ്ഞ് നമ്മുടെ കൂടെ ചേരുന്നുണ്ട്.
0: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനിയും പേര് വിളിക്കേണ്ടതായ ധാരാളം ശ്രോതാക്കൾ കൂടെ ചേർന്ന് സലാം അറിയിക്കുന്നുണ്ട്, വിശേഷങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ഇൻഷാല്ലാ വീണ്ടും ശ്രോതാക്കളിലേക്ക് നമുക്കൊരല്പസമയം കഴിഞ്ഞ് തിരിച്ചു വരാം. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ലോട്ടിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്, പുലരിവട്ടം.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
0: ഈ ബന്ധം മഹത്തരം എന്ന ഒരു മനോഹരമായ വിഷയവുമായി നമ്മോടൊപ്പം ചേരുന്നു ബഹുമാന്യനായ ഹാരിസ് ബിൻ സലീം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, നമുക്ക് ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും അതെല്ലാം പരിഹരിച്ചു പോകുവാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ച ഒരു പരിഹാര മാർഗം നമ്മുടെ ഭാര്യ ഭർത്തൃ ബന്ധമാണ്. അത് നഷ്ടപ്പെടുമ്പോഴാണ് പലപ്പോഴും ആളുകൾക്ക് അവിടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും താങ്ങാനാകാതെ വരുന്നത്, അത്തരം സന്ദർഭത്തിൽ മാത്രം. കാരണം നമുക്കൊരിക്കലും വിശദീകരിക്കാൻ പറ്റാത്ത ഒരു സ്നേഹബന്ധമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ളത്. ഭൂമിയിലെ മറ്റേത് ബന്ധങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ആ ബന്ധമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ ബന്ധങ്ങളും നമ്മളെ പരിഗണിക്കും. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും പരിഗണിക്കും. എന്നാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ സമയങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും നമ്മളോടൊപ്പം നിൽക്കാൻ, ഭാര്യയോടൊപ്പം നിൽക്കാൻ ഭർത്താവിനും ഭർത്താവിനോടൊപ്പം നിൽക്കാൻ ഭാര്യയ്ക്കുമാണ് കഴിയുക എന്നതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ഇങ്ങനൊരു ബന്ധമുണ്ടാകുന്നത്. ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മരണം വരെ നിലനിന്നു പോകും എന്നതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും പിരിയാതെ മുന്നോട്ടു പോകാനുള്ള കാരണവും ഇതുതന്നെയാണ്. കാരണം അങ്ങനെ ഒരാൾ എൻ്റെ ജീവിതത്തിൽ ഇല്ലാതിരുന്നാൽ എന്ന് ചിന്തിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് പലപ്പോഴും എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകാമെന്ന് തീരുമാനിക്കുന്നത്. ഇവിടെ ഈ ബന്ധം ഏറ്റവും ഊഷ്മളമായി പോകാൻ അനിവാര്യമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് നമ്മൾ പരസ്പരം മനസ്സിലാക്കുക എന്നതാണ്. ഇത് ഒരു സാധാരണഗതിയിൽ പറയുന്ന ഒരു പ്രയോഗമല്ല. ചിലപ്പോഴൊക്കെ ഭാര്യമാർ പറയും, ഞാൻ എന്ത് പറഞ്ഞിട്ടും അയാൾക്ക് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ മനസ്സിലാകുന്നില്ല, എൻ്റെ ഒരു പ്രയാസങ്ങൾ അദ്ദേഹം മനസ്സിലാക്കുന്നില്ല എന്ന് പലപ്പോഴും ഭാര്യമാർ പറയാറുണ്ട്. രണ്ടുപേരും ഉദ്യോഗസ്ഥരായിട്ടുള്ള ദമ്പതികളിൽ ഭർത്താവ് ഒരു വീട്ടുവേലക്കാരിയെപ്പോലെ അവളോടൊപ്പം നിന്ന് സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും, കുട്ടികളെ നോക്കുന്നതിലും വീടിലെ പാചകത്തിലും എല്ലാറ്റിലും അയാളുടെ ജോലിയും സാഹചര്യങ്ങളും എല്ലാം മറന്നുകൊണ്ട് സഹകരിക്കുന്നുണ്ട്. എന്നിട്ടും ആ ഭാര്യ പറയുന്നു, അയാൾക്ക് എന്നെ മനസ്സിലാകുന്നില്ല, എൻ്റെ പ്രയാസങ്ങൾ അദ്ദേഹം കേൾക്കുന്നില്ല, എന്തുകൊണ്ടാണെന്നറിയില്ല എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവാത്തത് എന്നാണ്. സത്യത്തിൽ എന്താണ് ഈ പിന്നെയും അങ്ങനെ പറയാനുള്ള കാരണം? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ട് കാര്യങ്ങളെക്കൊണ്ട് നമുക്ക് നമ്മുടെ ഭാര്യയെ നമ്മളെ പിന്തുണക്കുന്നു എന്ന് അവൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിയും. ഒന്ന്, നമ്മളെല്ലാ കാര്യങ്ങളും സഹകരിച്ചു കൊടുക്കൽ തന്നെയാണ്. നമ്മൾ കാര്യമായ ജോലിയൊന്നും ചെയ്യേണ്ട. ഇപ്പോൾ ഒരു ഭാരമേറിയ ജോലി ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ അടുക്കളയിലെ പാത്രം കഴുകുന്ന സമയമോ അല്ലെങ്കിൽ അവസാനം ഉറങ്ങാൻ സമയത്ത് അടുക്കള ഒന്നിച്ച് ശരിയാക്കുന്ന സന്ദർഭമോ, അല്ലെങ്കിൽ ഒരു നമ്മളിൽ ഗസ്റ്റ് വന്ന ഒരു തിരക്കുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ അവരുടെ ജോലിഭാരത്തെ വല്ലാതെ സപ്പോർട്ട് ചെയ്ത് വേണ്ട. പക്ഷെ നമ്മൾ അതിൻ്റെ കൂടെ നിന്ന് എന്തെങ്കിലും നമുക്ക് കഴിയുന്നൊരു പാത്രം അങ്ങോട്ട് എടുത്തുവച്ചു, അല്ലെങ്കിൽ അവർ ഒരു പാത്രം ഇങ്ങോട്ട് എടുത്തുവച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഫ്രിഡ്ജിൽ നിന്ന് അവർക്ക് എടുത്തു കൊണ്ടുപോയി കൊടുത്തു. ഇങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ ഈ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അദ്ദേഹം മനസ്സിലാക്കുന്നു എന്നതിൻ്റെ പ്രായോഗികമായിട്ടുള്ളൊരു തെളിവാണത്. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതൊക്കെ ചെയ്തു കൊടുത്താലും ഒരു പക്ഷെ എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് പറയും. അതിനുള്ള പരിഹാരം, അവരുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അവർക്ക് പറയാൻ നമ്മോട് മാത്രമേ പറ്റുള്ളൂ. നമ്മുടെ സ്വന്തം മക്കളെക്കുറിച്ച് വേറെ ആരോടും പറയാൻ പറ്റൂ. നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങൾ വേറെ ആരോടും പറയാൻ പറ്റൂ. അപ്പോൾ അത് പറയാൻ നിങ്ങളോട് പറ്റണം. അപ്പം എന്ത് പറഞ്ഞാലും അതൊക്കെ കേൾക്കണം. ഒരിക്കലും ഷെയർ ചെയ്യുന്നതിന് മറുപടി പറയാൻ പാടില്ല. ഒരാൾ സങ്കടം പറയുമ്പോൾ അയാളെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി മറുപടി പറയാൻ പാടില്ല. മറുപടി പറയുമ്പോൾ അയാളുടെ പ്രശ്നത്തെ നിസ്സാരമായി കാണുന്നു എന്നാണ് ചിന്തിക്കുക. അങ്ങനെ അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് വളരെയധികം വിഷമത്തോടുകൂടെയും ശ്രദ്ധയോടുകൂടെയും കേൾക്കുക എന്നുള്ളത് തന്നെയാണ് അനുഭാവപൂർവ്വം അതിനുള്ള പരിഹാരം. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു കൊടുത്താലും അവരെ മനസ്സിലാക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നില്ല. തിരിച്ച് ഭർത്താവിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. ഭർത്താവ് സദാസമയവും നമ്മുടെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നതിന് വേണ്ടി, ജോലി ചെയ്യുന്നതിന് വേണ്ടി അയാൾ കഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും ആ കഷ്ടപ്പാടുകളൊക്കെ വീടിന് പുറത്താണ് ഉണ്ടാവുക. അപ്പോൾ എത്രമാത്രം ഒരാൾ അയാളുടെ ഷോപ്പിൽ ബുദ്ധിമുട്ടുന്നു, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥലത്ത് ബുദ്ധിമുട്ടുന്നു, അയാളുടെ ഡ്രൈവിങ്ങിൽ ബുദ്ധിമുട്ടുന്നു എന്നൊന്നും ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ഒരു സെക്യൂരിറ്റി ആയിട്ടൊരു സ്ഥാപനത്തിൽ നിൽക്കുകയാണെങ്കിൽ ആ സ്ഥാപനത്തിൽ പാർക്ക് ചെയ്യാൻ വേണ്ടി വന്ന ഒരാൾ അയാളെ ചീത്ത പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുന്നില്ല. അപ്പോൾ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അയാൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം നമ്മുടെ കുടുംബത്തിന് വേണ്ടി വളരെയധികം പ്രയാസപ്പെട്ട് അധ്വാനിക്കുന്നുണ്ട് എന്നൊരു അംഗീകാരമുണ്ടല്ലോ, അതാണ് അയാൾക്ക് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പോഴാണ് എൻ്റെ ഭാര്യ എന്നെ മനസ്സിലാക്കുന്നു എന്ന് അയാൾക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അതെങ്ങനെ മനസ്സിലാക്കാം? അയാൾ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴും അയാൾ വലിയൊരു ജോലി ഭാരം കഴിഞ്ഞ് ക്ഷീണിച്ചാണ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. വന്നു കയറുമ്പോഴേക്കും നമ്മളെ ആവശ്യങ്ങൾ പറഞ്ഞ്, പരാതികൾ പറഞ്ഞ് അയാളെ കൂടുതൽ പ്രയാസത്തിലാക്കുകയാണോ വേണ്ടത്? അദ്ദേഹത്തിന് എന്തെങ്കിലും വെള്ളം കുടിക്കാൻ കൊടുത്ത് രണ്ട് വർത്തമാനം പറഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് അപ്പോൾ തന്നെ കടയിൽക്കൊന്ന് പറഞ്ഞേക്ക, അതൊന്നുമല്ല കുറച്ച് സമയം, അതിനൊരു വലിയൊരു ജോലി കഴിഞ്ഞ് വരികയാണ് എന്നുള്ളതിൻ്റെ ഒരു നിങ്ങളൊന്ന് കുളിച്ചോളിയും ഒന്ന് ഡ്രസ്സ് മാറ്റിക്കോളൂ, എന്താണ് കുടിക്കാൻ വേണ്ടത് എന്നൊക്കെ ചോദിച്ച് കൊണ്ടുപോയി കൊടുക്കാൻ കഴിയുമ്പോൾ അദ്ദേഹം ഒരു പകൽ മുഴുവൻ ചെയ്ത അധ്വാനത്തെ വിലമതിക്കുന്നു എന്നാണ് അതിന് എന്ത് ചെയ്യാൻ പറ്റുക, മനസ്സിലാക്കാൻ പറ്റുക. പിന്നെ സംസാരിക്കുമ്പോഴൊക്കെ ഒരു റെസ്പെക്റ്റ്, ഒരു ബഹുമാനം ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മളൊരു കാര്യം കൽപ്പിക്കുകയാണെങ്കിലും സ്വാഭാവികമായിട്ട് അതിനൊരു ഒരപേക്ഷയുടെയും ഒരു ചർച്ചയുടെയും ഒക്കെ സ്വരത്തിൽ നമുക്കത് പറയാൻ കഴിയാനില്ല. ഇങ്ങനെയുള്ള അന്യോന്യമായ പരിഗണന ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കരമായ ചാരിതാർത്ഥ്യം ഉണ്ടാകും. ഈ പറഞ്ഞൊരു സാഹചര്യം ഇല്ലാതായാൽ ജീവിതം വളരെ പ്രയാസകരമായിട്ടാണ് മുന്നോട്ട് പോവുക. അള്ളാഹു തന്നൊരു മഹാനുഗ്രഹമാണ് ദാമ്പത്യം എന്ന് മനസ്സിലാക്കി അതിനെ തിരിച്ചറിഞ്ഞ് നന്ദിയോടുകൂടെ ജീവിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
0: ആമീൻ. ബഹുമാന്യനായ ഹാരിസ് ബിൻ സലീം അവർകളുടെ പീസ് റേഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഗ്രാം പുലരിവട്ടമാണ് ഈ ബന്ധം മഹത്തരം എന്ന വിഷയത്തിൽ നാം ഇതുവരെ കാതോർത്തത്.

0: ധാരാളക്കണക്കിന് ആളുകൾ ഈ ബന്ധം മഹത്തരം എന്ന് പറയുന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ട് ബഹുമാനിയായ പീസ് റേഡിയോ CEO ഹാരിസ് മൊലിവ് നടത്തിയ സംസാരവുമായി ബന്ധപ്പെട്ട് ധാരാളം പേർ നമ്മോട് കമൻ്റ് നടത്തുന്നുണ്ട്. യാസീർ ഷെരീഫ് നർമരുദൂർ, ജമീല VK പുനൂർ, ഇന്നത്തെ പുലരിവട്ടം വളരെ യാഥാർത്ഥ്യമാണ്. കൂടെ നിൽക്കാൻ ഈ ആളുകൾ രണ്ടുപേരും ഇല്ലെങ്കിൽ ജീവിതം തന്നെ ഇല്ല എന്ന് പറയാം. അള്ളാഹു മരണം വരെ ഒരുമിച്ച് ജീവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫാത്തിമ നസീർ ഈസ്റ്റ് കൂടൂർ, ജമീല കുമരനെല്ലൂർ, ഫസീല വിളത്തൂർ, അലഹമ്ദുലില്ല പുലരിവട്ടം പുതിയ ചിന്തകൾ തന്നുകൊണ്ടിരിക്കുന്നു. അലഹമ്ദുലില്ല ഇന്നത്തെ വിഷയം വളരെ ഉപകാരപ്രദം എന്നൊരു കമൻ്റ് നടത്തി. പുലരിവട്ടം ഭാര്യ ഭർത്തർ ബന്ധത്തിൻ്റെ പവിത്രത കാത്തുസൂക്ഷിക്കുക, നല്ല മെസ്സേജ് എന്ന് ഉസ്മാൻ കൂട്ടിലങ്ങാടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, നമ്മുടെ ദാമ്പത്യ ബന്ധത്തിൻ്റെ കെട്ടുറപ്പ് വളരെ നല്ല രീതിയിൽ പറഞ്ഞു തന്ന ഹാരിസ് മൗലവിക്ക് അള്ളാഹു ദീർഘായുസ് നൽകട്ടെ. ആമീൻ. റുക്സാന ബാരിശ്ശേരി, വളരെ നല്ല സന്ദേശം എന്ന് ഷുഹൈബ എം വളപട്ടണം, റസിയ മാളിയക്കൽ, അരീക്കോട് ഉമൈറ, തൃശ്ശൂർ വള്ളറക്കാട്, റഹീസ് കടമ്പഴിപ്പുറം, അസ്ന കടമ്പഴിപ്പുറം, സൈനബ കടമ്പഴിപ്പുറം, ഉമ്മർ കളപ്പാറ, പലക്കാഴി, അബൂബക്കർ സുലൈമാൻ പെരുമ്പട്ട, റയ്ഹാന ബാനു തോട്ടശ്ശേരിയറ, അബ്ദുറഹ്മാൻ കരുവാരക്കുണ്ട്, ദുആ ചെയ്യാൻ അപേക്ഷ. നമ്മുടെ ഒരു സ്നേഹിതന് ബ്ലഡ് ക്യാൻസർ രോഗം വന്ന് മജ്ജ മാറ്റിവെക്കലുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ അഡ്മിറ്റായിട്ട് മാസങ്ങളായി ചികിത്സകൾ നടന്നു വരും. നമ്മുടെ ഹുതുബയിൽ അദ്ദേഹത്തിൻ്റെ ശമനത്തിന് വേണ്ടി, ആയുരാരോഗ്യത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നൊരു പ്രാർത്ഥനാ വസീയത്താണ് അബ്ദുറഹ്മാൻ കരുവാരക്കുണ്ട് നടത്തിയിട്ടുള്ളത്.
1: അല്ലാഹു ഏറ്റവും സമാധാനപൂർണമായ ഷിഫായിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.
0: അമീൻ. മാഷാഅല്ലാ, മധുരം ഖുർആനും വിശദീകരണവും ഹൃദ്യം എന്ന നഫീസ വികാര
1: ബഷീരി അബു തലശ്ശേരി, അമൽ ഹമീദ് നോർത്ത് പറവൂർ, സാജിദ സജിദ, അഹ്സന വാരണക്കര, അതേപോലെ തന്നെ ഉമ്മ കുൽസു ചിറമംഗലം, സയിദ മേലാറ്റൂർ, അമീർ ടി എടത്തനാട്ടുകര, ജമീല VP, ഇംതിയാസ് തിരുവമ്പാടി, സക്കീന കോതമംഗലം, ഷിഹാബ് കൽപ്പറ്റ വയനാട്, സഫിയ തിരുരങ്ങാടി എന്നിവരും നമ്മോടൊപ്പം സലാം അറിയിക്കുന്നുണ്ട്.
0: അതേപോലെ
1: എം എ ഗഫൂർ പാലത്തിങ്ങൽ പറയുന്നത്, സലാം അലൈക്കും. അതേപോലെ ഇന്നത്തെയും പുലരിവട്ടത്തിൽ ജീവിതത്തിൽ നാം എല്ലാവർക്കും പകർത്തേണ്ട വലിയ അറിവാണ് നമുക്ക് ഇന്ന് സമ്മാനിച്ചിട്ടുള്ളത്. നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.
0: മുഹസ്സിന മഞ്ചേശ്വരം, ആബിദ ഖാര, അലഹമ്ദുലില്ല പുലരിവട്ടം വളരെ ഉപകാരപ്രദമായ മെസ്സേജ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. മാഷാഅല്ലാ പുലരിവട്ടം നല്ല മെസ്സേജ് എന്ന് ബുഷ്റ ശിഹാബ് പട്ടാമ്പി കരുവാമ്പടിയിൽ നിന്നും, അതേപോലെ തന്നെ ജമീല VP കാളികാവിൽ നിന്നും. മാഷാഅല്ലാ നല്ലൊരു മെസ്സേജാണ് ഉസ്താദ് തന്നത്. കേൾക്കുന്ന നമുക്ക് ഉസ്താദിനും അള്ളാഹു അനുഗ്രഹം അനുഗ്രഹിക്കട്ടെ എന്ന് ഇബ്രാഹിം അൽനൂർ ടെക്സ് ഉള്ളാൽ
1: മനസ്സിൽ. ഇപ്പോൾ സമയം 6:25 നമ്മുടെ ലൈവ് ക്വിസിന്റെ സമയമാണ്. ഒരു 30 സെക്കൻഡിനുള്ളിൽ ഇൻഷാല്ലാ ലൈവ് ക്വിസിന്റെ ചോദ്യം നിങ്ങളിലേക്ക് എത്തും. അതിനു മുമ്പ് നമ്മുടെ ലൈവ് ക്വിസുമായി ബന്ധപ്പെട്ട ഒരല്പം നിയമാവലികൾ അതിൻ്റെ പുതിയ ശ്രോതാക്കളെ കൂടി ഉദ്ദേശിച്ച് സൂചിപ്പിക്കട്ടെ. 3 തവണയാണ് ലൈവ് ക്വിസിൽ ചോദ്യം ഉന്നയിക്കുക. 3-ാമത്തെ തവണ ചോദ്യം ചോദിച്ചതിന് ശേഷം 25 സെക്കൻഡ് ബീപ് സൗണ്ട് കേൾക്കാം. ആ ശബ്ദം അവസാനിക്കുന്നതിന് മുമ്പാണ് നമ്മൾ ഉത്തരങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് പ്രകാരമാണ്. പീസ് റേഡിയോയുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ അമർത്തുമ്പോൾ ലഭിക്കുന്ന വിൻഡോയിലാണ് പ്രധാനമായും 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും മുകളിലായി പേരും കൂടെ സ്ഥലവും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. തൊട്ടു താഴെ പ്രോഗ്രാം എന്നത് സെലക്ട് ചെയ്യുമ്പോൾ, പ്രോഗ്രാം എന്നത് അമർത്തുമ്പോൾ അതിൽ ലിസ്റ്റ് ചെയ്ത് വരുന്ന പീസ് റേഡിയോയുടെ വിവിധങ്ങളായ പ്രോഗ്രാമുകൾ ലൈവ് ക്വിസ് എന്നത് സെലക്ട് ചെയ്ത് വെക്കുക. താഴെയുള്ള കമൻ്റ് ബോക്സിൽ ഉത്തരങ്ങളുടെ കോഡ് ലെറ്ററുകൾ A, B, C, D എന്നിവ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് അമർത്തുമ്പോഴാണ് നാം ഈയൊരു ക്വിസിൽ പങ്കെടുക്കുന്നത്. ഓക്കെ, ഇന്നത്തെ ചോദ്യം
0: ഇതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം നടന്നത് എന്ന് എന്നതാണ് ഇന്നത്തെ ചോദ്യം. 4 ഓപ്ഷനുകളാണുള്ളത്. ഓപ്ഷൻ A, ഹിജറ 11 റബിയോ ലെവൽ 12. ഓപ്ഷൻ B, ഹിജറ 10 റമദാൻ 1. ഓപ്ഷൻ C, ഹിജറ 12 മുഹറം 10. ഓപ്ഷൻ D, ഹിജറ 13 ദുൽഹജ്ജ് 10.
1: ചോദ്യം 2 ആവർത്തിക്കട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം നടന്നത് എന്ന്. ഓപ്ഷൻ A, ഹിജറ 11 റബിയുൽ അവൽ 12. ഓപ്ഷൻ B, ഹിജറ 10 റമദാൻ 1. ഓപ്ഷൻ C, ഹിജറ 12 മുഹറം 10. ഓപ്ഷൻ D, ഹിജറ 13 ദുൽഹിജ്ജ 10.
0: മൂന്നാമത്തേതും അതേപോലെ തന്നെ അവസാനത്തേതുമായിട്ടുള്ള ആവർത്തനത്തിലേക്ക് പ്രവേശിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം നടന്നത് എന്ന്. ഓപ്ഷൻ എ ഹിജറ 11 റബിയോ ലവൽ 12, ഓപ്ഷൻ ബി ഹിജറ 10 റമദാൻ 1, ഓപ്ഷൻ സി ഹിജറ 12 മുഹറം 10, ഓപ്ഷൻ ഡി ഹിജറ 13 ദുൽഹജ്ജ് 10.
1: 25 സെക്കൻഡ് ബീപ് സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്,
0: തീർച്ചയായും
1: നമ്മളൊക്കെ അത്രയും അത് മനസ്സിലാക്കിയിട്ടുണ്ട് ആ വിഷയം.
0: അതെ,
1: പക്ഷെ എന്നിരുന്നാലും നമുക്ക് നോക്കാം ആരൊക്കെയാണ്
0: നമ്മുടെ സ്ഥിരം ശ്രോതാക്കൾ. തെറ്റിച്ചിട്ടാണ് ഇത്രയും വിശദീകരണം അബ്ദുള്ള സലഫി നൽകിയിരുന്നു. സിദ്ദീഖ് കണ്ണൂർ അഴീക്കലും സീനത്ത് പി ചാലിയവും തെറ്റിച്ചാണ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ധാരാള കണക്കിന് ആളുകൾ സലാം പറഞ്ഞു കൂടെയുണ്ട്. മാഷാല്ല, ചോദ്യം വളരെ ഈസിയാണ് എന്ന് സുബൈദ ഇസ്മായിൽ മടിക്കേരിയിൽ നിന്ന്. ക്വസ്റ്റ്യൻ സിമ്പിൾ എന്ന് ഹബീബ പടന്ന. ഫാത്തിമ സാലിഹ ചുങ്കത്ര ഓപ്ഷൻ തെറ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത്. റുഖിയ അസീം തിരുവനന്തപുരവും ഓപ്ഷൻ തെറ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത്. സാബിറ അയനിക്കോട്, സിദ്ദീഖ് കണ്ണൂർ അഴീക്കൽ ഇവരെല്ലാവരും ഓപ്ഷൻ തെറ്റിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ സാബിറ അയനിക്കോടും തെറ്റിച്ചാണ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. സഫിയ എടപ്പാൾ ഈസി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാരിസ് മൊലി പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വെച്ച് ജീവിതം നല്ല രീതിയിൽ ജീവിക്കാൻ ഒരു പ്രചോദനം നൽകിയ മൗലവി അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്നാണ് സിനിജ ആലപ്പുഴയിൽ നിന്ന് കമന്റ് നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഖദീജ സാലിഹിക്കൊപ്പം സലാം പറഞ്ഞു കൂടെയുണ്ട് റജിയത്ത് മാറഞ്ചേരി. ആയിഷ അങ്ങാടിപ്പുറം പറയുന്നത് കിസ് വളരെ സിമ്പിളാണ് എന്നാണ് പറയുന്നത്. ആബിദ കാര, ചോദ്യം വളരെ സിമ്പിൾ, ഉമ്മു കുൽസു ചിറമംഗലം, ഈ ഉത്തരം തെറ്റിച്ചവർക്ക് അടി കൊടുക്കണം എന്നുള്ളതാണ്. സലഫി, നിങ്ങളൊന്ന് വടിയെടുത്തിട്ടുണ്ടോ? ഇല്ല. സീനത്ത് സി ടി ചുള്ളിയോട് ഇന്നത്തെ കിസ് ഈസിയായി എന്ന് പറയുന്നുണ്ട്.
1: ഫസീല വൈലത്തൂർ, വളരെ എളുപ്പം, സിസ്റ്റം കനിയണം എന്നാണ് അവർ പറയുന്നത്.
0: ചോദ്യവും ഉത്തരവും ഈസി, പക്ഷേ സിസ്റ്റം പരിഗണിക്കാറില്ല എന്ന് ജമീല കുമരനെല്ലൂർ പറഞ്ഞിട്ടുണ്ട്. ഉത്തരം ഈസി, സിസ്റ്റം നമ്മളെ കാണില്ല, എങ്കിലും ഉത്തരം ശരിയാണ് എന്ന് ജമീല വി കെ പൂനൂർ.
1: സഹലത്ത് പയ്യന്നൂർ സലാം അറിയിച്ചു കൂടെ ചേരുന്നുണ്ട്. സിദ്ദീഖ് ഷമീർ കൊല്ലായിൽ ചോദ്യം എളുപ്പമാണെന്ന് പറയുന്നുണ്ട്.
0: ഈസി ചോദ്യം എന്ന് ഷംസാദ് തലശ്ശേരിയും, കിസ് വളരെ ഈസിയാണ് എന്ന് നാദിറ ഇടി മുഴിക്കലും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ
1: ആ മാസം തന്നെയാണല്ലോ ഈ മാസം എന്ന ഒരു സൂചന നാദാപുരത്ത് നിന്ന് ആയിഷ കൊടുക്കുന്നുണ്ട്.
0: റുക്കിയ വി കാക്കയങ്ങാട് സലാം പറഞ്ഞു കൂടെ ചേരുന്നുണ്ട്. മിസിരിയ കുഞ്ചത്തൂരും സലാം പറഞ്ഞു കൂടെയുണ്ട്. റഫീന മട്ടന്നൂർ സിമ്പിൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ കിസ് ഈസിയാണ് എന്ന് നഫീസ വി കാരയും സലാം പറഞ്ഞ്. സഹിലത്ത് പയ്യന്നൂരും നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. അതേപോലെ തന്നെ ധാരാളക്കണക്കിന് ശ്രോതാക്കൾ പിന്നെ ക്വസ്റ്റ്യൻ ഈസി, ഇനി സിസ്റ്റം തീരുമാനിക്കട്ടെ എന്ന് ഉമ്മു ഫർഹീൻ കരിപ്പോളും.
1: ഹുസൈൻ വി എം എടത്തനാട്ടുകര ഉപ്പുകുളം, മൈമുന തേക്കപ്പുഴയിൽ കരിക്കുളം, അബ്ദുൽ റസാഖ് കുഞ്ചത്തൂർ, ഷാജിദ വി ടി വെള്ളപ്പുഴ, ഉമ്മു ഫർഹീൻ കരിപ്പോൾ മലപ്പുറം, സൗദാമുട്ടം, മുഹമ്മദ് സജീർ ഇ തുടങ്ങിയവരും സലാം അറിയിച്ചു കൂടെ.
0: കുറച്ചു പേരെങ്കിലും കൺഫ്യൂഷൻ ആക്കുന്ന ചോദ്യം എന്നാണ് ഉസ്മാൻ കൂട്ടിലങ്ങാടി പറഞ്ഞിട്ടുള്ളത്.
1: മജീദ് ഷാ പട്ലയിൽ നിന്ന് ചേരുന്നുണ്ട്.
0: മാഷാല്ലാ, മജീദ് ഷാ സുഖം തന്നെയല്ലേ. താഹിറ മാഹി പേരെഴുതാൻ വിട്ടുപോയി എന്നൊരു കമന്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ സലാം പറഞ്ഞു വളരെ ഈസിയുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് റസിയ ചങ്ങാണി പറഞ്ഞു. ഉത്തരം ഈസി ആയതുകൊണ്ടായിരിക്കും തെറ്റിയത് എന്ന് ജമീല വി കെ പൂനൂരും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ മാഷാല്ലാ വളരെ ഈസിയാണ് ഇന്നത്തെ കിസ് വിജയികളിൽ ഉൾപ്പെടുമോ എന്തോ എന്ന് എം എ ഗഫൂർ പാലത്തിങ്ങൽ. എൻ്റെ അനിയത്തിയുടെ ബയോപ്സി റിസൾട്ട് വന്നപ്പോൾ അത് വീണ്ടും ഒരു ടെസ്റ്റിന് അയക്കാൻ പറഞ്ഞു എന്ന് ഒരു പേര് വെക്കാത്തൊരു സഹോദരി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് മോചനം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ തന്നെ ഹംസ സി പി വട്ടമണ്ണപുരം, സബീന തത്തമംഗലം ഇവരെല്ലാവരും സലാം പറഞ്ഞ് നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നമ്മൾ എത്തി നിൽക്കുന്നത് മനോഹരമായ മറ്റൊരു സെഷനിലാണ്. വിസ്ഡം സ്റ്റുഡൻസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന 1 മിനിറ്റ് ടോക്ക് എന്ന ഒരു സെഷനിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഷാഫിയൽ ഹെക്കമിയാണ് ഇന്നത്തെ 1 മിനിറ്റ് ടോക്ക്. പുതുമയോടെ കേൾക്കാം എന്ന വിഷയവുമായി നമ്മോടൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മഹാനായ അത്താ ഇബ്നു അബീ റബാഹ് റഹിമഹുള്ള പറയുകയാണ്, എന്നോടൊരു വിഷയം ഒരാൾ സംസാരിക്കുമ്പോൾ ഞാനതൊരു പുതുമയിൽ കേൾക്കാറുണ്ട്. ഒരുപക്ഷെ ആ സംസാരിക്കുന്ന വ്യക്തി ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഞാനത് കേട്ടിട്ടുണ്ട് എങ്കിലും. ഇബ്നു സഅദി റഹിമഹുള്ള ഇതിനെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ ആ വിഷയത്തെ നമ്മൾ കേട്ടിട്ടുണ്ട് എങ്കിലും ശ്രദ്ധയോടെ കേട്ട് അതൊരു പുതുമയിൽ കേൾക്കുക എന്നത് ഒരു മര്യാദയാണ് എന്ന് മഹാനായ നാസിറു സഅദി റഹിമഹുള്ള അത്താ ഇബ്നു അബി റബാഹ് റഹിമഹുള്ളയുടെ സ്വഭാവത്തെ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. ദീനിൻ്റെ ഇത്തരത്തിലുള്ള മഹത്തരമായ സ്വഭാവത്തെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, വളരെ മനോഹരമായ അവതരണവുമായി നാം ഇതുവരെ കാതോർത്തു. 1 മിനിറ്റ് ടോക്ക്.

0: നാസിഹ മാട്ടോൽ, അൻവർ എൻ ടി മുട്ടിൽ, അബ്ദുൽ സത്താർ ടി പി പരിയാരം തുടങ്ങിയവരും, സൗജ കൊളക്കാട്ട്, അതുപോലെ തന്നെ എം എ ഗഫൂർ പാലത്തിങ്ങൽ, അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ തുടങ്ങിയവർ സലാം അറിയിച്ച് കൂടെ ചേരുന്നുണ്ട്. ഷാജിദ വീട്ടി വല്ലപ്പോഴും കൂടെ ചേരുന്നുണ്ട്. നാസിഹ മാട്ടോൾ, അതേപോലെ തന്നെ അൻവർ എൻ ടി മുട്ടിൽ പറയുന്നത്, പുലരിയുടെ തണുത്ത പ്രഭാതത്തിൽ മനസ്സിനും ശരീരത്തിനും കുളിരി നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ സമാനതകളില്ലാതെ നൽകിക്കൊണ്ടിരിക്കുന്ന പുലരിവട്ടം ഒന്നല്ല ഒരായിരം വാക്കുകളായി മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും എല്ലാ പ്രതിസന്ധികളെയും മാറ്റിത്തീർക്കുന്നു. പി സൊറഡിയോക്ക് നൽകാം നമ്മുടെ ചെറുതും വലുതുമായ സാമ്പത്തിക സഹായങ്ങൾ ഇൻഷാല്ലാ.
1: അതേപോലെ തന്നെ അൽഹംദുലില്ലാ, എനിക്ക് സുഖം തന്നെ, പി ആർ കുടുംബം സുഖമെന്ന് കരുതുന്നു. അബ്ദുൽ മജീദ് പട്ടില, സുബൈദ കുഞ്ഞിമംഗലം സലാം പറഞ്ഞ് കൂടെ ചേരുന്നു. ഖദീജ ചിരട്ടക്കുളം സലാം പറഞ്ഞ് കൂടെ ചേരുന്നുണ്ട്. അസ്സലാമു അലൈക്കും. ഒരു മിനിറ്റിൽ എന്നും ഒരു വലിയ അറിവ് കിട്ടുന്ന പിന്നെ ഒരു വിഷയമാണ് നമ്മളെ വൺ മിനിറ്റ് ടോക്ക്. അൽഹംദുലില്ലാ എന്നും സ്റ്റാറ്റസ് വെക്കാറുണ്ട്, മറ്റുള്ളവരിലേക്ക് എത്തിക്കാറുണ്ട് എന്നൊരു കമൻ്റ് നടത്തുന്നു. സഫിയ വി കെ പത്തപ്പിരിയും സലാം പറഞ്ഞ് കൂടെയുണ്ട്. വൺ മിനിറ്റ് ടോക്കിലൂടെ നല്ല ഒരു അറിവ് കിട്ടി എന്ന് ജമീല വി കെ പൂനൂർ. അമീർ ടി എടത്തനാട്ടുകരയുടെ ഒരു കവിതയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സത്യത്തിൻ പാതയിൽ സ്നേഹം വിടർത്തിടാം, സത്യത്തിൻ തണലിൽ നാം ഒന്നിച്ചു ചേർന്നിടാം. സത്യത്തിൻ സന്ദേശം നെഞ്ചിലേറ്റിക്കൊണ്ട് സത്യത്തിൻ ദാമ്പത്യം പൂത്തുലഞ്ഞിടട്ടെ. സാന്ത്വനമായി എന്നും കൂടെ നിന്നിടുവാൻ സാധുവായൊരു മനസ്സ് നമ്മിൽ വളർന്നിടാൻ. സ്വർഗത്തിൻ പൂന്തോട്ടം തീർക്കുവാൻ ഇഹത്തിൽ സൽക്കർമ്മ പാതയിൽ യാത്ര തുടർന്നിടാം. സുന്ദരമാം വരികളാൽ കോർത്തിട്ട ജീവിതം സുഖദുഃഖവേളയിൽ കൈകോർത്തു നിന്നിടാൻ. സർവസ്തുതികളും നാഥനുയർത്തിടാം, സ്വർഗീയ തീരത്തും ഒന്നിച്ചു ചേർന്നിടാം എന്ന മനോഹരമായ ഒരു
0: കവിതയാണ്. മുംതാസ് കാസർഗോഡ്, ഹസീന നൂറുദ്ദീൻ തമാം, സഫിയ വി കെ പത്തപ്പിരിയും സലാം അറിയിച്ചു കൂടെ ചേരുന്നു.
1: ഈ വൺ മിനിറ്റ് ടോക്ക് കേട്ടപ്പോൾ പ്രായമായവരെയും കുട്ടികളെയുമാണ് ഓർമ്മ വന്നത്. അവർ കുറേ പ്രാവശ്യം പറഞ്ഞതാവും, എന്നാലും നമ്മൾ ആശ്ചര്യത്തോടെ കിട്ടുന്നത് അവർക്ക് വളരെ സന്തോഷമാണ് എന്ന ഒരു കമന്റാണ് റസിയ ചങ്ങാണി നടത്തിയിട്ടുള്ളത്.
0: അൻസാരി, നമുക്ക് നമ്മുടെ അടുത്തൊരു സ്ലോട്ടിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. നമ്മുടെ ശ്രോതാക്കൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് അനുഭവം കഥ ചരിത്രം എന്ന സെഷനിൽ. ഇന്നൊരു കഥ തന്നെയാണ് ഇൻഷാല്ലാ പ്രതീക്ഷിക്കുന്നത്.
1: ഇന്ന് ഒരു പിന്നെ നമ്മളെല്ലാവരും സ്കൂൾ തലത്തിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കഥയാണ് പറയുന്നത്. ഒരിടത്തൊരു കാട്ടിൽ ഒരു സിംഹരാജാവ് ഉണ്ടായിരുന്നു. കാട്ടിലെ രാജാവായ ഈ സിംഹം വളരെ നന്മയുള്ളവനും ദയാലുവുമായിരുന്നു. അതുകൊണ്ട് തന്നെ കാട്ടിലെ മൃഗങ്ങളെല്ലാം സിംഹത്തിനെ വളരെയധികം ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. സാധാരണ സിംഹം എന്ന് കേൾക്കുമ്പോൾ പേടി ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ഉച്ചയ്ക്ക് സിംഹം ഒരു മരച്ചുവട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോഴാണ് വികൃതി കുട്ടനായ കിട്ടു എലിയുടെ വരവ്.
0: കിട്ടു എലി
1: എലിയുടെ പേരാണ് കിട്ടു. അവൻ ഉറങ്ങിക്കിടന്ന സിംഹരാജാവിനെ ശല്യം ചെയ്യാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും സിംഹത്തിന്റെ ദേഹത്തുകൂടി വീഴുകയും ചെയ്തു.
0: ആ കിട്ടു എന്നുള്ള പേരിൽ തന്നെയുണ്ട് ഒരു കുസൃതി തരം.
1: തീർച്ചയായും അതുകൊണ്ടാണ് അവൻ ആ കിട്ടു എന്നിട്ടത്. തന്നെ ഉറങ്ങാൻ അനുവദിക്കാതെ ശല്യം ചെയ്ത കിട്ടു എലിയെ സിംഹരാജൻ കയ്യോടെ പിടികൂടി. തന്നെ ഉറക്കത്തിൽ നിന്നുണർത്തിയ കിട്ടു എലിയെ സിംഹരാജൻ ശിക്ഷിക്കാനൊരുങ്ങി. കിട്ടു എലി ഭയന്നു ഉറച്ചു. എങ്ങനെയും സിംഹത്തിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഉപായം ആലോചിച്ചു. എന്നിട്ട് കിട്ടു എലി സിംഹരാജനോട് ഇപ്രകാരം പറഞ്ഞു, അല്ലയോ സിംഹരാജാവേ, എന്നെ ശിക്ഷിക്കരുത്. എന്നെ ശിക്ഷിക്കാതെ വെറുതെ വിട്ടാൽ തീർച്ചയായും ഞാൻ ആപത്തിൽ അങ്ങയെ സഹായിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. ഇത് കേട്ടതും സിംഹരാജാവിന് ചിരി വന്നു. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, നല്ല തമാശ തന്നെ, ഒരു എലി തന്നെ ആപത്തിൽ സഹായിക്കുമെന്നോ. എന്നാലും കിട്ടു എലിയുടെ ആത്മവിശ്വാസം കണ്ട് സിംഹം അവനെ വെറുതെ വിട്ടു. തൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ കിട്ടു എലി അവിടെ നിന്നും ഓടിപ്പോയി. കുറച്ച് നാളുകൾക്ക് ശേഷം കിട്ടു എലി കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടു. സിംഹരാജാവിനെ വേട്ടക്കാർ പിടികൂടി ഒരു മരത്തിൽ കെട്ടിയിട്ടിരിക്കുന്നു. കിട്ടു എലി ഉടനെ തന്നെ അത് അന്ന് തന്നെ തന്നോട് ദയ കാണിച്ച സിംഹരാജാവിനെ ഏതു വിധേനയും സഹായിക്കാൻ തീരുമാനിച്ചു. അവൻ പതുക്കെ വേട്ടക്കാരൻ്റെ കണ്ണിൽപ്പെടാതെ സിംഹരാജാവിൻ്റെ അടുത്തെത്തി. സിംഹത്തിനെ കെട്ടിയിരുന്ന കയർ കടിച്ചു മുറിക്കാൻ തുടങ്ങി. തന്നെ കെട്ടിയിരുന്ന കയറ് പൊട്ടിയതും സിംഹരാജൻ കിട്ടു എലിക്ക് നന്ദി പറഞ്ഞ് രണ്ടുപേരും കൂടി കാട്ടിലേക്ക് ഓടി. ഈ കഥയിൽ നിന്ന് കിട്ടുന്ന ഒരു ഗുണപാഠമുണ്ട് ശ്രോതാക്കളെ, നാം ആരെയും നിസ്സാരമായി കാണരുത്. ചിലപ്പോൾ നമ്മൾ കാണിക്കുന്ന ചെറിയ ദയ പോലും ഒരു നാൾ നമുക്ക് വലിയ സഹായമായി.
0: ഒരാളെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്.
1: അതെ,
0: ഞാൻ ഈ കഥയിൽ സിംഹത്തിനെ കെട്ടിയിട്ടു എന്ന് പറഞ്ഞല്ലോ നിങ്ങൾ, പക്ഷെ ഞാൻ കേട്ടിട്ടുള്ളത് സിംഹം ഒരു വലയിൽ കുടുങ്ങി എന്നുള്ളതാണ്. അങ്ങനെ ആ വല പൊട്ടിച്ച്
1: അതിനെ
0: എലി എലി കിട്ടുവാണോ എന്നറിയില്ല. എന്തായാലും ഒരു എലി തന്നെയാണ് അവിടെയും. എന്തായാലും ഇൻഷാല്ല വളരെ ഗുണപാഠമുള്ള ഒരു കഥയാണ്. കഥ അവതരണം എന്നുള്ളതിനപ്പുറം, അതിൻ്റെ ആസ്വാദനം എന്നുള്ളതിനപ്പുറം, അതിലുള്ള ഗുണപാഠം, നമ്മൾ ഒരാളുടെയും വിലയെ കുറച്ചു കാണാതിരിക്കുക
1: തീർച്ചയായും
0: എന്നുള്ള ഒരു മനോഹരമായ സന്ദേശം തന്നെയാണ് ഈ കഥ നമുക്ക് നൽകുന്ന ഗുണപാഠം.

0: മലപ്പുറത്തുനിന്ന് സാജിദ് ചേരുന്നുണ്ട്, മുഹമ്മദ് കൈപ്പമംഗലം, അതേപോലെ തന്നെ ഹുസൈൻ വി എം എടത്തനാട്ടുകര, ഉപ്പുകുളം, റംലത്ത്, ചുങ്കത്തറ. കവിത മനോഹരമായി എന്ന് സഫിയ എടപ്പാൾ പറയുന്നു. ബുഷറ കെ മുറയൂർ കവിത സൂപ്പർ, ബാറക്കല്ലാഹു ഫീക്കും എന്ന് പറയുന്നു. ഈ ഭൂമിയിൽ ജീവിച്ചതിൻ്റെ എത്രയോ കാലങ്ങൾ ജീവിക്കേണ്ട ഖബർ ജീവിതവും പരലോക ജീവിതവും, ആ ജീവിതത്തിൻ്റെ വിജയം എങ്ങനെയെന്ന് ഒരു മിനിറ്റ് കൊണ്ടുപോലും ഞങ്ങൾക്ക് എത്തിച്ചു തരുന്ന ടീം പീസ് റേഡിയോ, അള്ളാഹുവേ ഇതിൻ്റെ പിന്നണി പ്രവർത്തകർക്ക് അർഹമായ പ്രതിഫലം നൽകണേ ആമീൻ. അൻവർ എൻ ടി മുട്ടിലാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഈ കഥ കേട്ടിട്ടുണ്ട് പക്ഷേ, മൗലവി പറയുമ്പോൾ കഥക്കൊരു പ്രത്യേകതയുണ്ട് എന്ന് ജമീല കുമരനല്ലൂർ. കഥ കേട്ടതായാലും നല്ലൊരു ഗുണപാഠമുള്ള കഥയാണെന്ന് സുബൈദ ഇസ്മായിൽ മടിക്കേരിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. കാലം മാറിയപ്പോൾ കഥയും മാറിയതാണ് കെട്ടിയിട്ടതെന്ന് സാബിറ അയനിക്കോട് പറഞ്ഞിട്ടുണ്ട്. കഥയും കഥ പറഞ്ഞ ആളും പൊളിച്ചു എന്ന് അൻവർ മുട്ടിൽ വയനാട്. മാഷാല്ലാ, ഇന്ന് ജുമാ ദിവസം മൽക്കഫ് ഓതാനും സ്വലാത്ത് വർദ്ധിപ്പിക്കാനും നമ്മുടെ ജീവിതം പടച്ചറബിൻ്റെ പ്രീതി നേടിയെടുക്കാനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് അബ്ദുൽ ഹമീദ് സി കഴിയൂർ. വലയിൽ കുടുങ്ങിയെന്ന് ആരിഫ വയൽക്കര. മാഷാല്ലാ, നല്ല ഗുണപാഠമുള്ള കഥ ചിന്തിക്കാനുണ്ടെന്ന് ഐഷാ നാദാപുരം. സലഫി പറഞ്ഞതുപോലെ തന്നെയാണ് കേട്ടിട്ടുള്ളത് എന്ന് സഫിയ എടപ്പാൾ.
1: അപ്പൊ നമുക്ക് അതിൽ തീരുമാനമാക്കണം.
0: തീരുമാനമായി.
1: വലയിലാണോ കയറിലാണോ കെട്ടിയത്?
0: അതെ, ഇത്തഫക്കൽ ഉലമാവു എന്ന് പറഞ്ഞില്ല, പണ്ഡിതന്മാർ അതിൽ യോജിച്ചു. എന്ത്, ഇത് വലയിൽ കുടുങ്ങിയിട്ടുണ്ട് തന്നെയാണ്. കഥയും സൂപ്പർ, അവതരണവും സൂപ്പർ. മാഷാല്ലാ എന്ന് സീനത്തു പാലക്കാട്. നല്ല കഥ മാഷാല്ലാ, നല്ല ഗുണപാഠമുള്ള കഥ. ആരെയും ചെറുതായി കാണരുത് എന്ന പാഠം ഷുഹൈബായം വളപട്ടണം. അതേപോലെ തന്നെ നല്ലൊരു കഥ തന്നെയാണ്. നമ്മൾ ആരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ നമ്മളെയും ആരെങ്കിലും സഹായിക്കുമെന്ന് നിഫിസ പി എ താമരശ്ശേരി. ഗുണപാഠമുള്ള കഥ എന്ന് നാസിഹ തിരുവമ്പാടി. അസ്സലാമു അലൈക്കും. കുറച്ചു ദിവസമായി ഹസ്സൻ അൻസാരിയും അബ്ദുള്ള സലഫിയും ലൈവിൽ വരാതെ എന്ന് അബ്ദുറസാഖ് കുഞ്ചത്തൂർ. വെള്ളിയാഴ്ച ഞങ്ങളുടെ ദിവസമാണ്, ബാക്കിയുള്ളതൊക്കെ നമുക്ക് ബോണസായിട്ട് കിട്ടുന്നതാണ്. ആരെങ്കിലുമൊക്കെ ഇല്ലാതെ വരുന്ന സമയത്ത് ഇപ്രാവശ്യം പീസ് റേഡിയോ ഈ ഒരാഴ്ച ഫുൾ ആങ്കർമാരെ കൊണ്ട് ഫുൾ സിംഗിളാണ് ഓടിയത്. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രത്യക്ഷപ്പെടാത്തത്. ആരെങ്കിലും ലീവാകുന്ന സമയത്താണ് ഞങ്ങൾ വരാറുള്ളത്. ഞങ്ങളുടെ ദിവസം ഏതാണ്? വെള്ളിയാഴ്ച തന്നെയാണെന്നാണ് പറയാനുള്ളത്. അതേപോലെ തന്നെ സലാം പറഞ്ഞ് ഹലീമ കെ മുഹമ്മദ് പാങ് കൂടെയുണ്ട്. പിന്നെ
1: നമ്മൾ അടുത്തതായി കാതോർക്കാൻ പോകുന്നത്,
0: അതെ,
1: നമ്മൾ അടുത്തൊരു സ്ലോട്ടിലേക്ക് പ്രവേശിക്കുകയാണ്, ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ.

മാഷാഅല്ലാഹ്. വിശുദ്ധ ഖുർആനിന്റെ 41-ാം അധ്യായം സൂറത്തു ഫസ്സിലത്തിന്റെ 25-ാമത്തെ വചനമാണ് ഇന്നത്തെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിലൂടെ നാം കാതോർത്തത്.

0: സഫ്ന മുഹമ്മദ് പാണക്കാട്, നിങ്ങള് ഇതിനെ പറ്റി കഥയെ പറ്റി പറയുന്നുണ്ട്.
1: അതെ,
0: അസ്സലാമു അലൈക്കും പറയുന്നുള്ളൂ. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ.
1: ഓക്കെ,
0: പുഞ്ചിരിക്കുന്ന മുഖത്തിന് പിന്നിലെ വേദനയും നിശബ്ദതയ്ക്ക് പിന്നിലെ പോരാട്ടവും സാധാരണയായി തോന്നുന്ന ജീവിതത്തിന് പിന്നിലെ കഥയും പലപ്പോഴും നമുക്കറിയില്ല. അതുകൊണ്ട് ഒരാളെ കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിധിക്കരുത്. ചില മനുഷ്യരുടെ ഏറ്റവും മനോഹരമായ അധ്യായങ്ങൾ പുറത്തുനിന്നും ഒരിക്കലും വായിക്കാൻ കഴിയില്ല. കവർ

0: മംഗലം.
1: അതെ,
0: എല്ലാരും പറയുന്നത് വലയിൽ കുടുങ്ങിയെന്നാണ്.
1: അപ്പൊ അതങ്ങനെ തന്നെയാണ്. മഷാല്ല, നല്ല ഗുണപാഠമുള്ള ഒരു മനോഹരമുള്ള കഥ. ബാറക്കല്ലാഹു ഫീക്കും എന്ന് എം എ ഗഫൂർ പാലത്തിങ്കിൽ നിന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അപ്പൊ നമ്മൾ വലയിൽ കുടുങ്ങി എന്ന് തന്നെയാണ് അല്ലേ ഇത്തഫക്കൽ ഉലമാവുൽ ഹാസിലു എന്നൊക്കെ പറയുന്ന പോലെ, അങ്ങനെ തന്നെയാണ് തീരുമാനം. ഇനി ഇൻഷാല്ലാ നമ്മൾ മറ്റൊരു അപ്ഡേഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പീസ് റേഡിയോ
0: നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു പ്രോഗ്രാമിന് നമ്മളിപ്പോൾ പരിചയപ്പെടുകയാണ്.
1: അതെ,
0: നൂറിലധികം പ്രോഗ്രാമുകളും ഒരുപാട് അവതാരകരും കുരുന്നുകൾ മുതൽ വയോധികർ വരെ നീളുന്ന പീസ് റേഡിയോയുടെ ഫാമിലി. നമ്മളറിയാത്ത ഒരുപാട് പ്രോഗ്രാമുകൾ പീസ് റേഡിയോക്ക് ഉണ്ട്. ഇപ്പോൾ ഈ നിമിഷത്തിൽ നമ്മൾ പീസ് റേഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഗ്രാമിന് നമ്മൾ പരിചയപ്പെടുകയാണ്. കർമ്മസരണി എന്നാണ് ആ പ്രോഗ്രാമിൻ്റെ പേര്. എല്ലാ വ്യാഴാഴ്ചയും രാത്രി 9 ഈ ഒരു കർമ്മസരണി പ്രക്ഷേപണം ചെയ്യാറുള്ളത്. പിന്നീട് റിവൈൻഡ് ഓപ്ഷനിലൂടെ നമുക്കത് എപ്പോഴും കേൾക്കാനും സാധിക്കും. 24 കേൾക്കാൻ സാധിക്കും. കർമ്മസരണി എന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാതോർക്കാൻ പോകുന്നത്. ഹംസ മദീനിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കാതോർക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഉനാ ബിമാ അല്ലംതനാ റബ്ബി സിദ്നാ ഇൽമ. ഇന്ന് നമുക്ക് കർമ്മസരണിയിൽ ബുലൂഗുൽ മറാമിലെ 20 ഹദീസാണ് പഠിക്കാനുള്ളത്. പാത്രങ്ങളുമായി ബന്ധപ്പെട്ട് അവയുടെ ശുദ്ധീകരണവും ഏതൊക്കെ വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയതാണ് ഒരു വിശ്വാസിക്ക് ഭക്ഷണം കഴിക്കാൻ അതുപോലെ തന്നെ മറ്റ് ഉപയോഗങ്ങൾക്ക് പാടുള്ളത് പാടില്ലാത്തത് എന്നീ വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തു വന്നത്. ഇവിടെ ഹദീസിൽ അബൂ സഅലബത്തുൽ ഹുസൈനി റളിയല്ലാഹു അൻഹു, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന ഒരു ഹദീസാണ്. അദ്ദേഹം പറയുന്നു, ഖുൽതു യാ റസൂലല്ലാഹ്, പ്രവാചകരെ, ഇന്നാ ബി അർളി ഖൗമിൻ അഹ്ലി കിതാബിൻ, ഞങ്ങൾ അഹ്ലു കിതാബിൽപ്പെട്ട ആളുകൾ കൂടുതലായി ഉള്ള ഒരു പ്രദേശത്താണ് താമസിക്കുന്നത്. അഫന അക്കുലു ബി ആനിയത്തിഹിം ഔ അഫന അക്കുലു ഫി ആനിയത്തിഹിം, ഞങ്ങൾക്ക് അവരുടെ പാത്രങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സംശയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഅ്കുലു ഫീഹ ഇല്ലാ അല്ലാ തജിദു ഗൈറഹ, മറ്റൊരു പാത്രം നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്കതിൽ കഴിക്കാം, അതല്ലാത്ത അവർ ഉപയോഗിക്കുന്നതല്ലാത്ത പാത്രങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. അഥവാ നിങ്ങൾക്ക് അങ്ങനെ സ്വന്തമായി പാത്രങ്ങളില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫഹസിലൂഹ വകുലു ഫീഹ, അത് നിങ്ങളായിട്ട് ഒന്ന് നന്നായി കഴുകണം, എന്നിട്ടതിൽ നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്യുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുക എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഹദീസിലൂടെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമുക്കറിയാമല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ഓരോ കാര്യങ്ങളും പ്രവാചകനോട് ചോദിച്ച് അറിയുക എന്നത് അവരുടെ ഒരു സ്വഭാവമായിരുന്നു. പ്രത്യേകിച്ച് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഉണ്ടാകുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയാണോ അല്ലേ എന്നീ കാര്യങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചറിയുകയായിരുന്നു അവർ ചെയ്തിരുന്നത്. നമുക്കറിയാം, ജൂതന്മാരാകട്ടെ ക്രൈസ്തവരാകട്ടെ, പന്നിമാംസം കഴിക്കുന്നവരും അത് പാചകം ചെയ്യുകയും മറ്റുമൊക്കെ ചെയ്യുന്ന ആളുകളാണ്. ഒരു വലിയ പുണ്യമായിട്ട് വരെ പലപ്പോഴും പന്നിമാംസത്തെ അവർ കാണുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ആഘോഷ വേളകളിലും മറ്റുമൊക്കെ പന്നി മാംസം കഴിക്കുന്നത് ഒരു സാധാരണയാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ പന്നിമാംസം തീരെ പാടില്ലാത്തതും ഭക്ഷിക്കാൻ പറ്റാത്തതുമായ കാര്യമാണ്. അതുകൊണ്ട് അവരുടെ പാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അവർ അതിൽ ഇത്തരം മാംസങ്ങൾ കഴിക്കുകയും അതുപോലെ തന്നെ അത് പാചകം ചെയ്യുകയുമൊക്കെ ചെയ്യാറുണ്ട്.

0: അതുകൊണ്ട് ആ പാത്രങ്ങൾ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലേ എന്നതാണ് സ്വഹാബി ഇവിടെ ചോദിക്കുന്നത്. അബൂ സലബത്ത് അൽ ഹുസൈനി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഷ്യാമിൻ്റെ ഭാഗത്തായിരുന്നു എന്ന രൂപത്തിലാണ് ചില ഹദീസുകളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി, നിങ്ങൾ അടിസ്ഥാനപരമായി അത് ഉപയോഗിക്കാതിരിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇനി അഥവാ നിങ്ങൾക്ക് വേറെ പാത്രങ്ങൾ പാചകം ചെയ്യാനും മറ്റും ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഉപയോഗിക്കുക. എന്നാൽ നന്നായി കഴുകിയതിന് ശേഷമായിരിക്കണം ഉപയോഗിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ ഈ ഹദീസിൽ നിന്ന് പ്രധാനമായും നമുക്ക് കിട്ടുന്ന ഒരു പാഠം എന്ന് പറയുന്നത്, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് മറ്റു മതവിഭാഗങ്ങളുമായി അവർ താമസിക്കുന്ന സ്ഥലത്ത് കൂടിക്കലർന്ന് താമസിക്കുന്നതിന് വേണ്ടി ഒരു ഇസ്ലാമികമായി അതിന് തടസ്സമില്ല എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അദ്ദേഹം പറയുന്നത് ഇന്നാ ബി അർളി ഖൗമിൻ അഹ്ലി കിതാബിൻ, ഞങ്ങൾ താമസിക്കുന്നത് അഹ്ലി കിതാബുകാരുള്ള ഒരു പ്രദേശത്താണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രദേശത്ത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം താമസിക്കാൻ പറ്റുമോ? ഇന്ന് ചില ആളുകളൊക്കെ മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളായിട്ട് തന്നെ ഉള്ള ആളുകളുടെ കൂടെ മാത്രമേ താമസിക്കാൻ പറ്റൂ, അല്ലാത്ത സ്ഥലത്ത് താമസിക്കരുത് എന്നൊക്കെ പറയുന്നത് കേൾക്കാം. സത്യത്തിൽ അത് ശരിയല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മറിച്ച് ഒരു വിശ്വാസി മറ്റുള്ളവരുമായി കൂടിക്കലർന്ന് ജീവിക്കുന്നതിന് ഇസ്ലാമികമായിട്ട് തടസ്സമില്ല, അഥവാ ഇസ്ലാമികമായി അവൻ്റെ ഷിആറുകൾ അവന് പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിൽ ഏത് പ്രദേശത്തും അവന് ജീവിക്കാം എന്നതാണ്. എന്നാൽ അവന് നമസ്കാരമടക്കമുള്ള അവൻ്റെ ഇബാദത്തുകൾ, അവൻ്റെ വസ്ത്രധാരണവും, അതേപോലെ തന്നെ ശാരീരികമായിട്ട് അവൻ പ്രകടിപ്പിക്കേണ്ടുന്ന, സാമൂഹികമായിട്ട് അവന് പ്രകടിപ്പിക്കേണ്ടുന്ന കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രദേശമാണെങ്കിൽ തീർച്ചയായും ആ പ്രദേശത്ത് അവൻ താമസിക്കുക തന്നെയാണ് വേണ്ടത് എന്നതാണ് അഹ്ലു സുന്ന വൽ ജമാഅത്തിൻ്റെ അഖീദയായിട്ടും അഹ്ലു സുന്ന വൽ ജമാഅത്ത് പഠിപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഈ വ്യക്തിയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ ആ നാട്ടിൽ നിന്ന് മാറി താമസിക്കണമെന്നും അവിടെയല്ല നീ താമസിക്കേണ്ടതെന്നും ഇങ്ങോട്ട് മദീനയിലേക്ക് പോരെ എന്നുമൊന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല എന്നത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക തന്നെ ചെയ്യേണ്ടതാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ പറഞ്ഞത്, ഇന്നല്ലദീന തവഫാഹുമുൽ മലായികത്തു ളാലിമി അൻഫുസിഹിം ഖാലു ഫീമ കുന്തും ഖാലു കുന്ന മുസ്തദ്അഫീന ഫിൽ അർള് ഖാലു അലം തകുൻ അർള്ളുല്ലാഹി വാസിഅ ഫതുഹാജിറു ഫീഹാ ഫഉലൈക മഅവാഹും ജഹന്നം വസാഅത്ത് മസീറ എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ എപ്പോഴാണ് അത്തരം പ്രദേശങ്ങളിൽ നിന്ന് ഒരു വിശ്വാസി മാറി താമസിക്കൽ അനിവാര്യമാകുന്നത് എന്ന് വിശദീകരിക്കുകയാണ്. അഥവാ നിങ്ങൾക്ക് നിങ്ങളുടെ മതമനുസരിച്ച് ജീവിക്കാനും അതനുഷ്ഠിക്കാനും അത് പ്രകടിപ്പിക്കാനുമൊന്നും കഴിയാത്തതിൻ്റെ പേരിൽ, അങ്ങനെ കഴിയാത്ത ഒരവസ്ഥയിൽ മരണപ്പെട്ടു പോയ ഒരു മനുഷ്യനെ അവൻ്റെ അടുക്കലേക്ക് മലക്കുകൾ വരുന്ന ഒരു സമയത്ത് മലക്കുകൾ ചോദ്യം ചെയ്യുമ്പോൾ ഞങ്ങൾക്കിതൊന്നും പ്രകടിപ്പിക്കാനും ഇതൊന്നും ചെയ്യാനും സാധിക്കാത്ത ഒരവസ്ഥയായിരുന്നു എന്ന് പറയുമ്പോൾ മലക്കുകൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഈ നാട്ടിൽ നിന്ന് വേറെ എവിടേക്കെങ്കിലും ഹിജറ പോയിക്കൂടായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവനവൻ്റെ ദീൻ ജീവിതത്തിൽ പുലർത്തി പകർത്തി ജീവിക്കുക എന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പോകേണ്ടതില്ല എന്ന കൂടിയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ മറ്റൊന്നുകൂടി, സ്വഹാബത്ത് അവരുടെ ജീവിതത്തിലെ ഇത്രയും നമുക്ക് തോന്നും നിസ്സാരമാണ് എന്ന്, അങ്ങനെ നിസ്സാരമായ കാര്യത്തിൽ വരെ വളരെ സൂക്ഷ്മമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിക്കുകയും അറിയുകയും ചെയ്യുന്ന കാര്യം, ആ കാര്യം അതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതെന്താ ഒരു പാത്രത്തിൻ്റെ കാര്യമല്ലേ, അതൊക്കെ ഇപ്പോൾ പ്രവാചകനോടൊക്കെ ചോദിക്കേണ്ടതുണ്ടോ എന്നതല്ല അവർ ചിന്തിക്കുന്നത്. മറിച്ച് തങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങൾ ചോദിച്ചറിയുകയും അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയും ചെയ്യുക എന്നത് സ്വഹാബത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതേപോലെ തന്നെ ഈ ഹദീസ് നമുക്ക് നൽകുന്ന വലിയ ഒരു പാഠമാണ്, ഈ രണ്ട് ഷർത്തോടുകൂടിയല്ലാതെ അവരുടെ പാത്രങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നത്. ഒന്ന്, അവർക്ക് വേറെ പാത്രങ്ങൾ കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാകണം. അവർക്ക് വേറെ പാത്രങ്ങൾ കിട്ടാത്ത, സ്വന്തമായിട്ടോ അല്ലെങ്കിൽ വേറെ മുസ്ലിങ്ങളിൽ നിന്നോ വാങ്ങിയെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകണം. രണ്ടാമത്, അത് അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ ഇത് ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് എങ്കിൽ അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അവരത് കഴുകി വെച്ചതാണല്ലോ എന്ന് നമുക്ക് കരുതാൻ പാടില്ല. മറിച്ച് നമ്മൾ കിട്ടിയതിന് ശേഷം ഒന്നുകൂടി നന്നായി കഴുകിയതിന് ശേഷം മാത്രമാണ് നമുക്കത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് ഈ ഹദീസ് നമുക്ക് നൽകുന്ന വലിയൊരു പാഠമാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, മുസ്ലിങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം വസ്ത്രധാരണ രീതി, വസ്ത്രം പോലെ തന്നെ കഴിക്കുന്ന ഭക്ഷണം, ഭക്ഷണം പാചകം ചെയ്യുന്ന പാത്രങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുകൂടി ഈ ഹദീസ് നമുക്ക് നൽകുന്ന പാഠങ്ങളിൽ പെട്ട ഒന്നാണ്. ഇനി അവർ വാടകയ്ക്ക് കൊടുക്കുന്നതാണെങ്കിലോ, അവർ വാടകയ്ക്ക് കൊടുക്കുന്നതാണ് എങ്കിലും അവർ മുസ്ലിങ്ങൾക്കും കൊടുക്കുന്നു, അല്ലാത്തവർക്കും കൊടുക്കുന്നു, അത്തരം വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് പ്രശ്നമില്ല വാടകയ്ക്ക് കൊടുക്കുന്നതാണെങ്കിൽ. പക്ഷേ അവിടെയും ഈ പറഞ്ഞ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഉള്ളൂ. ഇത് ഏതെങ്കിലും ഒരു മതത്തിനോടുള്ള ഉറപ്പ് കൊണ്ടോ അല്ലെങ്കിൽ ആ മതത്തോടുള്ള ഒരു വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ വേണ്ടിയോ അല്ല, മറിച്ച് അവരതിൽ അവരുടെ മതത്തിൽ അനുവദിക്കപ്പെട്ടതോ അനുവദിക്കപ്പെടാത്തതോ ആകട്ടെ, ഏതായാലും അവരത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം കള്ളുവാറ്റുക, പന്നിമാംസം പാചകം ചെയ്യുക, കഴിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കള്ള് വിരോധിക്കപ്പെട്ടതാണ് എന്നത് മാത്രമല്ല, അതേപോലെ തന്നെ ഈ പന്നിമാംസം വിരോധിക്കപ്പെട്ടതാണ് എന്ന് മാത്രമല്ല അതുമായി യാതൊരു ബന്ധവും പാടില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഇസ്ലാം കള്ള് വിരോധിച്ചപ്പോൾ കള്ള് മാത്രമല്ല വിരോധിച്ചത്, കള്ള് വാറ്റാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന അക്കാലത്തുള്ള പ്രത്യേകമായ ചില പാത്രങ്ങളുണ്ടായിരുന്നു. ഹദീസുകളിൽ കാണാൻ കഴിയും, നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനി ദുബ്ബായി വൽ നഖീരി വൽ മുസഫത്തി വൽ ഖാർ എന്നൊക്കെ പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒഴിവാക്കണം, ഉപയോഗിക്കാൻ പാടില്ല ഇത്തരം പാത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് ചില പാത്രങ്ങൾ പറഞ്ഞു. ആ പാത്രങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെ വ്യത്യസ്തമായ മണ്ണിൻ്റെ ഭരണി, അതുപോലെ തന്നെ ഈത്തപ്പനയുടെ തടി, അതുകൊണ്ടുണ്ടാക്കുന്ന, അത് തുരന്നുണ്ടാക്കുന്ന ചില പാത്രങ്ങൾ, അതേപോലെ തന്നെ ചുരക്ക, ചുരങ്ങ എന്ന് നമ്മൾ പറയുന്ന ഇത് ഉണക്കിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള വസ്തുക്കളൊക്കെ എടുത്ത് പുറത്ത് ഇട്ട് അതിനുശേഷം അതിനെ ഒരു പാത്രം പോലെ ഉപയോഗിക്കുന്നത് തുടങ്ങി, അവർ മുമ്പ് കള്ള് വാറ്റാൻ വേണ്ടി മുന്തിരിയും അതേപോലെ തന്നെ ഈത്തപ്പഴവും ഒക്കെ ഇട്ട് വെച്ച് അതിൽ വെള്ളമൊഴിച്ച് വീഞ്ഞാക്കാനും കള്ളാക്കാനും വേണ്ടി ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളാണിതൊക്കെ. ആ പാത്രങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് അതെല്ലാം അവരുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിയതാണ്. എന്നാൽ മറ്റു മതസ്ഥർ എന്ന നിലക്ക് അവർക്ക് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ അവരുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ കള്ളിനോട് പൂർണ്ണമായും വേറിട്ട് നിൽക്കുക എന്ന അടിസ്ഥാനത്തിലും പന്നിമാംസത്തോട് പൂർണ്ണമായും വേറിട്ട് നിൽക്കുക എന്ന അടിസ്ഥാനത്തിലും.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോ പ്രോഗ്രാം അപ്ഡേഷനിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. കർമ്മസരണിയെക്കുറിച്ചുള്ള ഒരു സ്ലോട്ടാണ് നമ്മൾ ഇതുവരെ ശ്രദ്ധിച്ചത്.

0: വ്യാഴം രാത്രി 9 മണിക്കും പിന്നീട് 24 മണിക്കൂർ റിവൈൻഡിലും നമുക്ക് കേൾക്കാവുന്ന ഒരു പ്രോഗ്രാമാണ് കർമ്മസരണി എന്ന് പറയുന്നത്. ഹംസ മദീനിയുടെ സെഷനാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. ജൂത ക്രൈസ്തവരുടെ പാത്രങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലേ എന്ന ഒരു ഹദീസിനെ കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ബഹുമാന്യ പണ്ഡിതൻ ഹംസ മദീനി നമ്മളോട് നടത്തിയിട്ടുള്ളത്. നമ്മുടെ ശ്രോതാക്കളിലേക്ക് പെട്ടെന്ന് നമുക്കൊന്ന് പോയി തിരിച്ചു വന്ന് തിരുമൊഴികളുടെ സമയത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നല്ല അറിവ് കിട്ടി മാഷാ അല്ലാ എന്ന ശംസാദ് തലശ്ശേരി. മാഷാ അല്ലാ, വളരെ നല്ല അറിവാണ് ലഭിച്ചത്. ജസാക്കുമുല്ലാഹു ഖൈറ എന്ന നഫീസ വി കാര. ഇന്നത്തെ പുലരിവട്ടത്തിൽ ഭാര്യയെ കേൾക്കണം എന്ന ഒരു വിഷയമാണെങ്കിൽ, ഇന്നലെ പാരന്റിങ് ക്ലാസ്സിലെ വിഷയം കുട്ടികളെ കേൾക്കണം എന്നതായിരുന്നു. എന്നാൽ ഏതൊരു പ്രായക്കാരാണെങ്കിലും അവരെ കേൾക്കുവാൻ ഒരാളുണ്ടെങ്കിൽ അതൊരു ആശ്വാസവും ഒരുവിധം പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായിരിക്കും എന്ന് തോന്നി. ഈ രണ്ട് ക്ലാസ്സുകളും കേട്ടപ്പോൾ ഇന്ന് സാബിറ ആയനിക്കോട്, മാഷാ അല്ലാ, കർമ്മസരണിയിൽ ഉസ്താദ് പറഞ്ഞ കാര്യം വളരെ ഗുണകാംക്ഷ വിഷയമാണ് എന്ന് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ. അതേപോലെ തന്നെ ജീവന് പകരം ജീവൻ രക്ഷപ്പെടുത്തിയ കഥ എന്ന് സലീമ ഒതുക്കുങ്ങൽ. ഇൻഷാ അല്ലാ ഇന്ന് പിന്നെ ഈ ഒരു കഥ കേട്ടതാണെങ്കിലും വൺ മിനിറ്റ് ടോക്കിൽ പറഞ്ഞതുപോലെ പുതുമയോടെ കേട്ടിരുന്നു, ഒന്നിനെയും ചെറുതായി കാണരുത് എന്ന് മുംതാസ് കാസർഗോഡിൽ നിന്ന്. അതേപോലെ തന്നെ ഖുറാൻ പഠനം ഏറെ ഹൃദ്യവും ആവേശകരവുമാക്കി മാറ്റിയ 500 മൊഡ്യൂൾ 17 വേണ്ടിയുള്ള കാത്തിരിപ്പാണ് എന്ന് കുട്ടി അഹമ്മദ് പേരശ്ശനോട് സലാം പറഞ്ഞു കൂടെയുണ്ട്. വലിയൊരു കൊട്ടാരം തകർക്കാൻ ഒരു ചെറിയ ചോർച്ച മതിയെന്ന പോലെ വലിയൊരു മാറ്റത്തിന് ചെറിയൊരു തുടക്കമോ ചെറിയൊരു ശ്രദ്ധയോ മതിയാകും. അതുപോലെ ആരുടെയും ചെറിയൊരു സഹായത്തെയോ ഉപദേശത്തെയോ ചെറുതായി കാണരുത്. ആ ചെറിയ ഇഴകൾ ചേർന്നാണ് വലിയൊരു ബന്ധവും ജീവിതവും രൂപപ്പെടുന്നത്. ചെറിയ കാര്യങ്ങളെ ആദരിക്കാനും സൂക്ഷ്മതയോടെ കാണാനും ശീലിക്കുക, അതാണ് വലിയ വിജയങ്ങളുടെയും സന്തോഷത്തിൻ്റെയും വഴി എന്നാണ് അമീർ ടി എടത്തനാട്ടുകര കമൻ്റ് നടത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന തിരുമൊഴികളിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്.
1: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
2: ഇന്നത്തെ തിരുമൊഴികളിൽ കെ വി മുഹമ്മദ് അലി മൗലവി നമ്മോടൊപ്പം ചേരുന്നു. ഉരുക്കിയ ലോഹം കാതിൽ ഒഴിക്കപ്പെടുന്നവർ എന്ന വിഷയമാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൻ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അൻ നബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ തഹല്ലമ ബിഹുൽമിൻ لم يره كلف أن يعقد بين شعيرتين ولن يفعل ومن استمع إلى حديث قوم وهم له كارهون أو يفرون منه صب في أذنه الآنك يوم القيامة. പ്രിയ മുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സ്വഹീഹ് ബുഖാരിയിലെ 742 നമ്പറായി വന്ന ഹദീസാണ് വായിച്ചത്. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവാണ് ഹദീസിന്റെ നിവേദകൻ. അബുൽ അബ്ബാസ് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പിതൃവ്യൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ മകനാണ്. അബുൽ അബ്ബാസ് എന്ന് വിളിപ്പേരുള്ള അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹിജ്റക്ക് മുമ്പ് 3 അദ്ദേഹം ജനിച്ചത് എന്നതാണ് പ്രബലമായ അഭിപ്രായം. തായിഫിൽ വെച്ച് ഹിജ്റ 68 അദ്ദേഹം മരണപ്പെടുന്നത്. 1660 ഹദീസുകൾ അദ്ദേഹം നിവേദനം ചെയ്തതായിട്ട് വന്നിട്ടുണ്ട്. വലിയ ഹദീസ് പണ്ഡിതനാണ്, ഹാഫിളാണ്, മുഫസ്സിറാണ് അദ്ദേഹം എന്നറിയാം. നമുക്ക് കാണാം, സമുദായത്തിലെ മഹാപണ്ഡിതൻ എന്ന പേരിലും മുഫസ്സിരീങ്ങൾ ഖുർആന്റെ തഫ്സീർ എഴുതുന്നവരിലെ നേതാവ് അവരുടെ ഇമാമു എന്ന അർത്ഥത്തിലുമൊക്കെ അദ്ദേഹം പ്രശസ്തനാണ്. ലുബാബത്തുൽ കുബറ എന്നവരാണ് അദ്ദേഹത്തിൻ്റെ മാതാവ്. ചെറുപ്പത്തിലെ ബുദ്ധിശക്തിയിലും വിവേകത്തിലുമൊക്കെ ഏറെ പ്രശസ്തനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രാർത്ഥന ലഭിച്ച വ്യക്തി എന്ന നിലക്ക് തന്നെ അദ്ദേഹത്തെ പ്രഗത്ഭരായ സ്വഹാബിമാരൊക്കെ തങ്ങളുടെ ആലോചനായോഗങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒക്കെ ഉൾക്കൊള്ളിക്കുകയും പങ്കെടുപ്പിക്കുകയും അഭിപ്രായമാരായുകയും ചെയ്തിരുന്നു എന്നൊക്കെ നാം വായിക്കുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഇങ്ങനെയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ തഹല്ലമ ബിഹുൽമിൻ, ഒരാൾ കാണാത്ത ഒരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ, തഹല്ലമ എന്ന് പറഞ്ഞാൽ കള്ളസ്വപ്നം പ്രസ്താവിക്കലാണ്. ഹുലും ഹുലും എന്ന് പറഞ്ഞാൽ അഹ്ലാം എന്നാണ് അതിൻ്റെ ബഹുവചന രൂപം സ്വപ്നം. ലം യറഹു അവനത് കണ്ടിട്ടില്ല, കാണാത്തൊരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു എല്ലാവരും വിശദീകരിച്ചാൽ. കുല്ലിഫ അയ്യാഖിദ ബൈന ശഈറതൈനി, അവൻ നൽകുന്ന ഒരു ശിക്ഷയെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, കുല്ലിഫ അവൻ നിർബന്ധിക്കപ്പെടും, അയ്യാഖിദ ബൈന ശഈറതൈനി, രണ്ട് ചെറിയ ധാന്യമണികൾ ഗോതമ്പ് മണികൾക്കിടയിൽ കെട്ടിയിടാൻ, അവയെ ബന്ധിക്കാൻ. വലയഫൽ അവൻ ഒരിക്കലും സാധ്യമാവുകയുമില്ല എന്നാണ്, ലഞ്ഞഫൽ അവന് സാധ്യമാവുകയില്ല. അപ്പോൾ ഒരിക്കലും സാധ്യമാകാത്തൊരു പ്രവർത്തനം അവനെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇതിനെ രണ്ട് രൂപത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഒന്ന്, അത് തന്നെ ചെയ്യിപ്പിച്ച് ശിക്ഷിക്കുമെന്നാണ്. മറ്റൊന്ന്, സ്ഥിരമായ ശിക്ഷ അവന് ലഭിച്ചുകൊണ്ടിരിക്കുമെന്നതിനുള്ള ഒരു സൂചനയാണത്. അത് നിർവഹിക്കാനാവാതെ തുടർച്ചയായി ആ ഒരു പണിയിൽ തന്നെ മുഴുകേണ്ടി വരിക, ശിക്ഷയുടെ തുടർച്ചയെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ സ്വപ്നം കണ്ടു എന്ന് കള്ളം പറയുമ്പോൾ സത്യത്തിൽ അത് അള്ളാഹുവിൻ്റെ പേരിലെ കളവാണ്. ഉറക്കത്തിൽ സ്വപ്നം കാണിക്കുന്നത് നല്ല സ്വപ്നമാകുമ്പോൾ അള്ളാഹുവിൽ നിന്നാണ്. നല്ല സ്വപ്നം പലതും കണ്ടു എന്ന് പറഞ്ഞ ആളുകളെ പറ്റിക്കുന്നത് വലിയ അപരാധമാണ്. നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വലിയ ശിക്ഷക്ക് വിധേയമാകും എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്. രണ്ടാമത് പറഞ്ഞ കാര്യം, അമിൻ ഇസ്തമഇല ഹദീസി ഖൗമിൻ, ആരെങ്കിലും ഒരു ജനതയുടെ സംസാരം ശ്രദ്ധിച്ച് കേട്ടാൽ, വഹും ലഹു കാരിഹുൻ, അവർ ആവട്ടെ അവനോട് വെറുപ്പുള്ളവനാണ്, അവൻ കേൾക്കരുതെന്ന് ആഗ്രഹിക്കുന്നവനാണ്. ഔ യഫിറൂന മിൻഹു, അല്ലെങ്കിൽ അവനിൽ നിന്ന് ഓടിയകലാൻ ശ്രമിക്കുന്നവരാണ്. അങ്ങനെ മറ്റൊരു ജനതയുടെ സംസാരം അവരിഷ്ടപ്പെടാതെ അവർക്ക് താല്പര്യമില്ലാതിരുന്നിട്ട് കൂടി അത് കേൾക്കുകയോ അത് ഒളിഞ്ഞു കേൾക്കുകയോ അല്ലാതെ കേൾക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്താൽ അവന് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, സുബ്ബഫി ഉദ്നിഹി അൽ ആനുഖു യൗമൽ ഖിയാമ, അന്തിമ ദിനത്തിൽ അവന്റെ കാതിൽ ഈയമുരുക്കി ഒഴിക്കും എന്നാണ്. സുബ്ബ എന്നാൽ ചൊരിയപ്പെടും, ഫി ഉദ്നിഹി അവന്റെ ചെവിയിൽ കാതിൽ, അൽ ആനുഖ് ആനുഖ് എന്ന് പറഞ്ഞാൽ ഉരുകിയ ലോഹം അല്ലെങ്കിൽ ഈയം എന്നൊക്കെയാണ് പറയുന്നത്. ഈയമുരുക്കി ഉരുകിയ ലോഹം ആനുഖ് അതവന്റെ കാതിലൊഴിക്കും. അവനെ കേട്ടതിന് കേൾക്കാൻ പാടില്ലാത്തത് കേട്ടതിന്, കേൾക്കാൻ ഇഷ്ടമില്ലാത്തത് കേട്ടതിന്, കേൾക്കാൻ ഇഷ്ടപ്പെടാത്തവരുടെ വാക്കുകൾ കേട്ടതിന്, അതിനൊക്കെ അവന് ആ രൂപത്തിൽ തന്നെ മറുപടി ശിക്ഷാരൂപത്തിൽ അള്ളാഹു നൽകുമെന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ കാണാം, അനുവദനീയമില്ലാത്തത് കേൾക്കുക, അത് കേൾക്കാൻ ശ്രമിക്കുക, കേൾക്കാൻ ആഗ്രഹിക്കുക, അതെല്ലാം തന്നെ വലിയ കുറ്റമാണ്. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഉരുക്കിയ ലോഹം കാതിലൊഴിക്കപ്പെടുന്നത്. കഠിനമായ ശിക്ഷക്ക് അവർ നിന്ദ്യതക്കും വിധേയമാകും എന്നതാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ താക്കീതെന്നോണം പറഞ്ഞിട്ടുള്ളത്. അനാവശ്യമായ കാര്യങ്ങൾ പറയൽ മാത്രമല്ല അനാവശ്യങ്ങൾ കേൾക്കൽ. ഇനി അനാവശ്യമല്ലെങ്കിൽ കൂടി മറ്റൊരാൾക്ക് ഇഷ്ടമില്ലാത്തത് കേൾക്കരുതെന്ന് ആഗ്രഹിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കൽ, അത് കേൾക്കാൻ വേണ്ടി ശ്രമിക്കൽ, അതിനുവേണ്ടി സൗകര്യമുണ്ടാക്കൽ, അതൊക്കെ മഹാ അപരാധമാണ് എന്നതാണ് ഇവിടെ നൽകുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശം. ആദ്യ ഭാഗത്ത് പറഞ്ഞതുപോലെ കള്ളസ്വപ്നം പ്രഖ്യാപിച്ച് സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുക, അത് സത്യത്തിൽ അള്ളാഹുവിൻ്റെ പേരിലുള്ള കള്ളം പറച്ചിലാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സ്ഥിരമായ ശിക്ഷ അവന് നൽകുമെന്നും, അതുകൊണ്ട് ആ പറയുന്നതിൻ്റെ ഗൗരവം ഓരോരുത്തരും ആലോചിക്കണം. കാണാത്തത് കണ്ടു എന്ന് പറയുന്നത് സ്വപ്നത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും, കാണാത്ത സ്വപ്നം അത് കണ്ടു എന്ന് പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നത് വലിയ തെറ്റാണ്, കുറ്റമാണ്, അവന് കഠിനമായ ശിക്ഷയ്ക്ക് വിധേയനാകും എന്ന ശക്തമായ താക്കീത് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും രണ്ടും ഒരർത്ഥത്തിൽ വലിയ തിന്മകളാണ്, അള്ളാഹു ഓർക്കുന്നതാണ്, അതൊരിക്കലും ഒരു മുഅ്മിനിലുണ്ടാകാൻ പാടില്ല എന്ന തിരിച്ചറിവുണ്ടാകണം. ശരിയായ രൂപത്തിൽ ശരിയായ സംസ്കാരത്തോടുകൂടി മുന്നോട്ട് പോകാൻ വിശ്വാസികൾക്കാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ തിരുമൊഴികളിൽ നമ്മോടൊപ്പം ഇതുവരെ ചേർന്നത് ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി മൗലവിയാണ്. ഉരുക്കിയ ലോഹം കാതിലൊഴിക്കപ്പെടുന്നവർ എന്ന വിഷയത്തിലാണ് അദ്ദേഹം നമ്മോടൊപ്പം ചേർന്നത്.

0: സുബൈദ കെ വി മാഷാല്ല വളരെ നന്നായിരുന്നു എന്നൊരു കമൻ്റ് നടത്തിയിട്ടുണ്ട്. അബ്ദുൽ കരീം തൂമിനാട് സലാം പറഞ്ഞ് കൂടെ ചേരുന്നുണ്ട്. അതേപോലെ തന്നെ സൗമ്യത്തെ സാറ്റിങ്ങൽ പാലാങ്കോണം സലാം പറഞ്ഞ് കൂടെയുണ്ട്. സമീജ പാറൽ സലാം പറഞ്ഞ് കൂടെയുണ്ട്. കർമ്മസരണിയിലൂടെ നല്ല അറിവ് കിട്ടി എന്ന് റുക്സാന ബാലുശ്ശേരി. ഓരോ ദിവസവും പീസ് റേഡിയോയിൽ നല്ല അറിവുകളാണ് കിട്ടുന്നത്. ഇത് എന്നും നിലനിൽക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് നഫീസ പി എ താമരശ്ശേരി. സലാം പറഞ്ഞ് കുട്ടി അഹമ്മദ് പേരശന്നൂർ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. നല്ലൊരു ഹദീസ് എല്ലാവരും ഉൾക്കൊള്ളേണ്ട വളരെ നല്ല വിഷയം. അള്ളാഹു നമ്മെ എല്ലാവരെയും കാക്കുമാറാകട്ടെ എന്ന് ഷുഹൈബായം വളപട്ടണം. പീസ് റേഡിയോ കുടുംബത്തിന് സമാധാനവും സന്തോഷവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് മൈമൂന പാറപ്പുറവും കമൻ്റ് നടത്തുന്നുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമായ ഒരു ദൃശ്യത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് നമ്മുടെ പാലക്കാട് ജില്ലയിൽ വെച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ പ്രോഫ്കോണിന് ഇന്ന് പ്രാരംഭം കുറിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് വളരെ ഹൃദ്യമായ ഒരു അക്ഷരങ്ങൾ നമ്മുടെ ബഹുമാന്യനായ യൂത്തിൻ്റെ പ്രസിഡൻ്റ് നിഷാദ് സലഫി അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ച ഒരു മെസ്സേജ് ഈ ഒരു പ്രോഫ്കോണിന് നമ്മൾ എന്തുകൊണ്ട് പങ്കെടുക്കണം എന്നതിൻ്റെ ഒരു പ്രാധാന്യം വിളിച്ചോതുന്നുണ്ട്. അദ്ദേഹം എഴുതുന്ന വാചകങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് വായിച്ചു പോകാം. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു ചെറുപ്പക്കാരൻ്റെ വീഡിയോ കണ്ടു. അയാൾ പറയുന്നത് ഏകദേശം ഇങ്ങനെയാണ്: ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി വിവാഹത്തിന് മുമ്പ് എന്ത് ചെയ്തു എന്നത് ഞാൻ നോക്കേണ്ടതില്ല. അവൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ വിവാഹത്തിന് ശേഷം മറ്റൊരാളുമായി ബന്ധം പുലർത്തുന്നത് തെറ്റ്. അതിനു മുമ്പ് അവളുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് ഏതെങ്കിലും പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ കുറ്റകരമെന്ന് പറയാനാവില്ല. എങ്ങോട്ടാണ് നമ്മുടെ സമൂഹം സഞ്ചരിക്കുന്നത്? വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ എന്തിനേയും ന്യായീകരിക്കുന്ന ഒരു വികൃതമായ കാഴ്ചപ്പാട് പുതിയ തലമുറയിൽ രൂപപ്പെടുന്നു. തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനും ഇഷ്ടമുള്ള ആളുകളുമായി എന്തും ചെയ്യാനുമുള്ള വിശാലമായ സ്വാതന്ത്ര്യമാണ് പുരോഗമനത്തിൻ്റെയും ഉയർന്ന ബോധത്തിൻ്റെയും അടയാളമെന്ന് ചിലർ കരുതുന്നു. ഈ ചിന്താഗതി സമൂഹത്തിൽ വ്യാപകമായാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും? കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ശിഥിലമാകും. വിവാഹബന്ധത്തിൻ്റെ മൂല്യവും വിശ്വാസവും ദുർബലമാകും. ലിവിംഗ് ടുഗദർ പോലുള്ള ബന്ധങ്ങൾ വർദ്ധിക്കുകയും തകരുന്ന ലിവിംഗ് ടുഗദർ ബന്ധങ്ങളിൽ നിന്ന് നിരവധി അനാഥ മക്കൾ ജന്മമെടുക്കുകയും ചെയ്യും. ലൈംഗികമായി പകരുന്ന രോഗങ്ങളുടെ വ്യാപനത്തിനും സാധ്യത വർദ്ധിക്കും. ഇതിനേക്കാളുപരിയായി ഗുരുതര പാപമായി കണ്ടിരുന്ന വ്യഭിചാരം നോർമലൈസ് ചെയ്യപ്പെടുന്നു. ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും മുൻപരിചയം പോലും ഇല്ലാത്ത ഒരാളുമായി ശരീരം പങ്കുവെക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി കാണുന്ന ഒരു സംസ്കാരം വളർന്നു വരുന്നു. ധാർമ്മികതയ്ക്ക് പുതിയ നിർവചനങ്ങൾ നൽകപ്പെടുകയും തെറ്റും ശരിയും നിർണയിക്കുന്ന ഏക മാനദണ്ഡം വ്യക്തിയുടെ താൽപ്പര്യമായി മാറുകയും ചെയ്താൽ വലിയൊരു സാമൂഹിക അരാജകത്വത്തിലേക്കായിരിക്കും നാം നീങ്ങുക. ഈ സാമൂഹിക പരിസരത്താണ് നമ്മുടെ മക്കൾ വളരുന്നത്. അവർ ദിവസവും കാണുന്നതും കേൾക്കുന്നതും സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം ലഭിക്കുന്ന സന്ദേശങ്ങളുമാണ് അവരുടെ ചിന്തകളെയും കാഴ്ചപ്പാടുകളെയും രൂപപ്പെടുത്തുന്നത്. സോഷ്യൽ മീഡിയയും അവരുടെ ചുറ്റും ജീവിക്കുന്നവരും ഉണ്ടാക്കുന്ന പ്രഷർ വളരെ തെറ്റായ ജീവിത രീതിയിലേക്കാണ് അവരെ എത്തിക്കുക. ശക്തമായ ബോധവൽക്കരണം കൊണ്ട് മാത്രമേ ശരിയായ ദിശയിലേക്ക് വളരുന്ന തലമുറയെ നയിക്കാനാവൂ. അവർക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടേതാണ്. ഈ പരിഹാരത്തിനാണ് ഇന്ന് തിരശ്ശീല ഉയരുന്നത്. 30-ാമത് പ്രോഫ്കോൺ ഇന്ന് പാലക്കാട് വാളയാർ അഹല്യ ക്യാമ്പസിൽ തുടക്കം കുറിക്കുന്നു. ഇനി 3 നാളുകൾ വിജ്ഞാന വിരുന്നിൻ്റേതാണ് എന്ന് സൂചിപ്പിക്കുന്ന വളരെ മനോഹരമായ ഒരു റൈറ്റപ്പാണ് നിഷാദ് സലഫിയുടെ വാളിൽ ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പം നമ്മുടെയൊക്കെ മക്കളുമായി ബന്ധപ്പെട്ട വിഷയം അത് ഏതെല്ലാം തലങ്ങളിലേക്ക് നീണ്ടു നിൽക്കുന്നു എന്ന വളരെ കൃത്യമായൊരു അറിവാണ് അദ്ദേഹം ആ ഒരു വാക്കുകളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം എന്തുകൊണ്ടും ഇന്ന് അഹല്യ ക്യാമ്പസിൽ ഉയരുന്ന ആ ഒരു പ്രോഫ്കോണിൻ്റെ ആ ഒരു വിജ്ഞാന വിരുന്നിലേക്ക് നമ്മുടെ മക്കൾ കൂടി എത്തുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ നാടുകളിൽ നിന്ന് ബസ്സുകളിലായി മക്കളൊക്കെ അവിടെ എത്തുന്നുണ്ട് എന്നുള്ളൊരു ഉറപ്പുവരുത്തൽ നമ്മൾ ഓരോരുത്തരും നടത്തണം എന്നുള്ളതാണ് ഈ ഒരു സമയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത്.
1: ഇന്നത്തെ വഴിവിളക്കിലേക്കാണ് നമ്മൾ അടുത്തതായി പോകുന്നത്. ഇന്നത്തെ വഴിവിളക്ക് 2652 നമ്പറായി നമ്മൾ പ്രസിദ്ധീകരിച്ച വഴിവിളക്കാണ്. ടൈറ്റിൽ ഇപ്രകാരമാണ്, നന്മയിലേക്കുള്ള വഴികാട്ടി. വിശുദ്ധ ഖുർആനിൻ്റെ 17:9 വചനമാണ് ഇന്നത്തെ വഴിവിളക്കായി നമുക്ക് സമർപ്പിക്കാനുള്ളത്. തീർച്ചയായും ഈ ഖുർആൻ ഏറ്റവും ശരിയായതിലേക്ക് വഴി കാണിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുന്നു എന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഒരു വചനം ലോകർക്ക് അനുഗ്രഹമായിട്ടും വ്യക്തമായ തെളിവുമായിട്ടാണ് അള്ളാഹു ഖുർആനിനെ അവതരിപ്പിച്ചത്. ഖുർആനിനെ അവഗണിക്കുകയാണെങ്കിൽ നിശ്ചയമായും പരലോകത്ത് അത് നമുക്കെതിരെ സാക്ഷിയായി വരുന്നതാണ് എന്ന ഒരു മനോഹരമായ വഴിവിളക്കിൻ്റെ മലയാളം, ഇംഗ്ലീഷ്, അറബി, മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, അതേപോലെ തന്നെ ടെഗലോഗ്, തെലുങ്കു, ധാരാളം ഭാഷകളിൽ നമുക്കത് ലഭ്യമാണ്. നമ്മുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്ത് വലയങ്ങളിലേക്കും ഇൻഷാല്ലാ അത് എത്തിക്കണം, ഷെയർ ചെയ്യണം എന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്.

0: മാഷാ, നമ്മുടെ ക്വിസിൻ്റെ ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. ആ ഒരു സെഷനിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. ഇന്നത്തെ ചോദ്യം എന്തായിരുന്നു?
1: ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം നടന്നത് എന്ന് എന്നതായിരുന്നു ഇന്നത്തെ ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ, ഹിജറ 11 റബീഉൽ അവ്വൽ 12 എന്നതായിരുന്നു ഇന്നത്തെ ഉത്തരം. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ നേരുകയാണ്.
0: ഒരുപാട് ആളുകൾ വിജയികളായിട്ടുണ്ട് ഇൻഷാല്ലാ. അതിൽ സിസ്റ്റം തിരഞ്ഞെടുത്ത സിസ്റ്റാണല്ലോ എല്ലാം.
1: അതെ,
0: അതുകൊണ്ട് ഇൻഷാല്ലാ ആ 13 പേരെ നമ്മൾ ഉടൻ പ്രഖ്യാപിക്കുന്നതാണ്. സിസ്റ്റം തിരഞ്ഞെടുത്ത 13 പേരെ ഇൻഷാല്ലാ നമ്മൾ ഉടൻ പ്രഖ്യാപിക്കുന്നതാണ്. അടുത്ത ഒരു സ്ലോട്ടിൽ നമ്മൾ പ്രഖ്യാപിക്കാം. നമുക്ക് ഇൻഷാല്ലാ അടുത്തൊരു സ്ലോട്ടിലേക്ക് നമ്മൾ ഇൻഷാല്ലാ പ്രവേശിക്കുകയാണ്. നമ്മളിപ്പോൾ ഇന്ന് മുതൽ ഇൻഷാല്ലാ 3 ദിവസങ്ങളിലായി പാലക്കാട് അഹല്യ ഹോസ്പിറ്റൽ ക്യാമ്പസിൻ്റെ വാളയാറിൻ്റെ മണ്ണിൽ ഒരു ചരിത്രം ഇൻഷാല്ലാ നടക്കുകയാണ്. പ്രോഫ്കോൺ വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 30-ാമത് ആഗോള പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം ഇൻഷാല്ലാ ഇന്ന് അത് സമാരംഭം കുറിക്കപ്പെടുകയാണ്. വിദ്യാർത്ഥി പ്രൊഫഷണൽ വിദ്യാർത്ഥി സമൂഹത്തിന് ദൈക്ഷണിക മൂല്യങ്ങൾ പകർന്നു നൽകുക, പുതിയ ഉപരിപഠന സാധ്യതകളും തൊഴിൽ മേഖലകളും പരിചയപ്പെടുത്തുക, വിദേശ പഠന പ്രവണതകളിലെ ചതിക്കുഴികളെ ബോധ്യപ്പെടുത്തുക, സോഷ്യൽ മീഡിയ ദുരുപയോഗം, ലൈംഗിക അരാജകത്വം, വിധ്വംസക പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കെതിരെ ബോധവൽക്കരണം നടത്തുക തുടങ്ങിയ ധാരാളം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഊന്നിയാണ് ഈ ഒരു 3 ദിവസത്തെ സമ്മേളനം വാളയാറിൽ അഹല്യ ക്യാമ്പസിൽ സംഘടിപ്പിക്കുന്നത്.
1: ഇന്നു മുതൽ ഒരു 3 ദിവസം ഇസ്ലാഹി മനസ്സുകൾ കണ്ണുകൾ പാലക്കാടിൻ്റെ വിശാലമായ 10-27 ഏക്കറുകളിൽ വിശാലമായി കിടക്കുന്ന അഹല്യ ക്യാമ്പസിൻ്റെ ആ ഒരു മണ്ണിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും വളരെ ആകാംക്ഷയോടുകൂടി നമ്മുടെ ശ്രോതാക്കൾ കാതോർത്തിരിക്കുകയാണ് അവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി. തീർച്ചയായും ഇന്ന് നമ്മൾ ഇനി എത്തി നിൽക്കുന്നതും സമകാലികം പ്രോഗ്രാമിലൂടെ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കാനുള്ള ഒരു ചെറിയ പരിശ്രമമാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. നമ്മുടെ കൂടെ അവിടുത്തെ നേതാക്കന്മാർ പങ്കെടുക്കുന്നുണ്ട്, അവരിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
0: ഇൻഷാല്ലാ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ പ്രോഫ്കോൺ നഗരയിൽ നിന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. ഇൻഷാല്ലാ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. നമ്മുടെ വിസ്ഡം സ്റ്റുഡൻസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ ഷമീൽ മഞ്ചേരിയാണ് അവിടുത്തെ വിശേഷങ്ങളുമായി ഇൻഷാല്ലാ നമ്മോടൊപ്പം ചേരുന്നത്. ഷമീൽ മഞ്ചേരി കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഷമീൽ കേൾക്കാമോ?
1: ഷമീൽ കേൾക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമുക്ക് അവിടുത്തെ
0: ശരിക്കും ഈ പ്രോഫ്കോൺ നമുക്ക് ഓരോ വർഷവും ഓരോരോ സ്ഥലങ്ങളിൽ അത് സംഘടിപ്പിക്കപ്പെടുമ്പോൾ
1: തീർച്ചയായും
0: അതിലൂടെ ഉണ്ടാകുന്ന വലിയ നേട്ടങ്ങൾ, ഒരു ദൈക്ഷണികമായ ഒരു മുന്നേറ്റം, പ്രത്യേകിച്ച് ഈ പ്രൊഫഷണൽ സ്റ്റുഡൻസിൻ്റെ ഹൃദയങ്ങളിലേക്ക് നമ്മൾ നൽകുന്ന മൂല്യമായ ചില പാഠങ്ങൾ, അതേപോലെ തന്നെ പൗരബോധങ്ങൾ, അങ്ങനെ ധാരാളം ഇസ്ലാമികമായ മാനങ്ങൾ, ഇതൊക്കെ ഓരോ കാലഘട്ടത്തിലും പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനങ്ങളിൽ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വലുതുമാണ്.
1: തീർച്ചയായും
0: വർഷങ്ങളായി നടക്കുന്ന ഈ ഒരു പ്രോഫ്കോണിലൂടെ നടക്കുന്ന മാറ്റങ്ങൾ, അതിലൂടെ പ്രത്യേകിച്ച് പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിട്ടുള്ള അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവ്, അതൊക്കെ അവർ തന്നെ അവരുടെ ജീവിത അനുഭവങ്ങൾ യാഥാർത്ഥ്യങ്ങളായി പഠിപ്പിക്കപ്പെടുമ്പോൾ ഈ ഒരു സമ്മേളനത്തിന് എത്ര ദൂരെ നിന്നാണെങ്കിലും എത്തണം എന്നാഗ്രഹിച്ച് അതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും.
1: അപ്പോൾ
0: ഏകദേശം 6 വേദികളിലായിട്ടാണ് പ്രോഫ്കോൺ വിശാലമായി ആ ക്യാമ്പസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷ്, മലയാളം, അറബിക്, തമിഴ് ഭാഷകളിലായി 75 സെഷനുകളാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. ഒരുപാട് വിശേഷങ്ങൾ ഇൻഷാല്ലാ നഗരിയിൽ നിന്ന് നമ്മോടൊപ്പം പങ്കുവെക്കാൻ അവിടുത്തെ പ്രവർത്തകർ ഇൻഷാല്ലാം കൂടെ ചേരുന്നുണ്ട്.
1: ചില സാങ്കേതിക തകരാറുകൾ കഴിഞ്ഞാൽ ഏതായാലും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ്.
0: കേരളത്തിനകത്തും പുറത്തുമുള്ള ധാരാളം പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് ഈ ഒരു ഭാഷകളിലൊക്കെയുള്ള ഇംഗ്ലീഷും മലയാളവും അറബിയും തമിഴും, ഇങ്ങനെ നാല് ഭാഷകൾ, തമിഴ് നമ്മൾ പ്രത്യേകം ഉദ്ദേശിക്കുന്നത് പാലക്കാട് ആ ബോർഡർ ആയതുകൊണ്ട് തീർച്ചയായും അവിടങ്ങളിൽ പാലക്കാട് കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടുകളുടെ ആ ഒരു ക്യാമ്പസ് ആണല്ലോ. അപ്പോൾ ആ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ വരും. അപ്പം അവർക്ക് കൂടി ഈ ഒരു ആശയങ്ങൾ സംവദിക്കുവാനും പരസ്പരം ആശയവിനിമയം നടത്തുവാനും കഴിയണം എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് തമിഴ് പോലെയുള്ള ആ ഒരു വേദികളൊക്കെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ ആയിരക്കണക്കിന് ആളുകൾ അതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
1: അതിൻ്റെ ഒരു മുന്നൊരുക്കത്തിൽ ഇപ്പോൾ ശ്രോതാക്കൾ, ധാരാളക്കണക്കിന് ശ്രോതാക്കൾ നമ്മളിൽ മെസ്സേജുമായിട്ട് സംവദിക്കുന്നുണ്ട്. ഞങ്ങളുടെ വീടുകളിൽ നിന്ന് കുട്ടികൾ പുറപ്പെടുന്നു, അതേപോലെ തന്നെ അവർ ബസ്സിൽ പുറപ്പെടുന്നു, ജുമാക്ക് ശേഷം പുറപ്പെടുന്നു, രാത്രി പുറപ്പെടുന്നു എന്ന് പറഞ്ഞ് ധാരാളക്കണക്കിന് ശ്രോതാക്കൾ നമുക്ക് മെസ്സേജുകൾ അയക്കുന്നുണ്ട്.
0: ഇൻഷാല്ലാ നമ്മളിപ്പം ഈ വിശേഷങ്ങൾ പങ്കുവെക്കാൻ സമ്മേളന നഗരിയിൽ നിന്ന് ഷമീൽ മഞ്ചേരി കൂടെ ചേരുന്നുണ്ട്. ഷമീൽ മഞ്ചേരി, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള.
2: വഅലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ ബറക്കല്ലാഹു ഫീക്കും. ഏറെ സന്തോഷകരമായ ഹൃദ്യമായ ഒരു ചരിത്ര മുഹൂർത്തത്തിലേക്കാണ് ഇൻഷാല്ലാ നമ്മളെല്ലാവരും പ്രവേശിക്കുന്നത്. നാഥൻ സഹായിക്കുമാറാകട്ടെ. പ്രൊഫ് കോണിന്റെ വിശേഷങ്ങൾ പീസ് റേഡിയോ ശ്രോതാക്കളിലേക്ക് എത്തിക്കുക എന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യവുമായാണ് ഇന്നത്തെ സമകാലികത്തിൽ ഇൻഷാല്ലാ നമ്മൾ എത്തി നിൽക്കുന്നത്. ഷമീൽ മഞ്ചേരി, എങ്ങനെയാണ് അവിടുത്തെ ഒരുക്കങ്ങൾ? ഒരു അപ്ഡേഷൻ ഇൻഷാല്ലാ നമ്മുടെ ശ്രോതാക്കൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്.
2: അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, കാര്യങ്ങൾ ഹൈറായിട്ട് പോകുന്നു. കഴിഞ്ഞ തിങ്കൾ മുതൽ ചൊവ്വ മുതലൊക്കെ ഇവിടെ വെന്യൂവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ, അതിൻ്റെ വളണ്ടിയേഴ്സും അതുപോലെ അതിന് ചുമതല നേതൃത്വം നൽകുന്ന വ്യക്തികളൊക്കെ നേരത്തെ തന്നെ എത്തി അൽഹംദുലില്ലാ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഞാനിപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ ഫ്ലോറൻസ് വെന്യൂ, ആകെ 5 വേദികളാണുള്ളത്, അതിൽ ഫ്ലോറൻസ് വെന്യൂവിൻ്റെ ഗ്രീൻ റൂമിലാണ് ഇപ്പോൾ ഞാൻ ഇരുന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നത്. എൻ്റെ തൊട്ട് പിന്നിലാണ് ഈ ഒരു ഫ്ലോറൻസ് വേദിയുടെ ഇന്ന് ഉദ്ഘാടന സമ്മേളനമൊക്കെ ആരംഭിക്കാൻ പോകുന്ന വേദിയുടെ ഒരുക്കങ്ങൾ. ഈ ഒരു ചുമരിന്റെ തൊട്ടു പിന്നിൽ ഏകദേശം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അൽഹംദുലില്ലാ.
0: മാഷാല്ലാ, ഫ്ലോറക്സ് വേദി എന്ന് പറയുമ്പോൾ ഒരു വേദിയല്ല എന്നർത്ഥം.
1: അതെ,
0: തീർച്ചയായും ഒരുപാട് ആയിരക്കണക്കിന് പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നും വരുമ്പോൾ വേദികൾ അസംഖ്യം ഉണ്ടാകും. ഇൻഷാല്ലാ വേദികളെ സംബന്ധിച്ചുള്ള ഒരു ഒരു അപ്ഡേഷൻ നൽകാമോ? എത്രയാണ് വേദികൾ?
2: അതെ അതെ, 5 വേദികളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഫ്ലോറൻസ് എന്ന വെന്യൂ, ഇവിടെയാണ് നമ്മൾ ഇന്ന് ഫ്രൈഡേ വൈകിട്ട് 5:30 മുതൽ പ്രോഗ്രാം ആരംഭിക്കുന്നത്. ഇത് ശനിയും ഞായറും അടുത്ത 2 ദിവസങ്ങളും പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഒരു വെന്യൂ ആയിട്ടാണ് ഈ ഫ്ലോറൻസ് വെന്യൂ മാറുന്നത്. അതേപോലെ തന്നെ ബോയ്സിന് മാത്രമായിട്ടുള്ള പ്രൈം വെന്യൂ, അത് കുറച്ചുകൂടി അപ്പുറത്ത്, ഏകദേശം ഞാനിവിടെ ഇരിക്കുന്നതിൻ്റെ ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്ത് ഫ്ലോർ പ്രൈം എന്ന വെന്യൂ ഏകദേശം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ വിശാലമായ ഓഡിറ്റോറിയം ആണ്. അത് ശനിയും ഞായറും, സാറ്റർഡേ ആൻഡ് സൺഡേ, ആൺകുട്ടികൾക്കുള്ള ഓഡിറ്റോറിയം ആയിട്ടാണ് പ്രൈം വെന്യൂ മാറുന്നത് ഇൻഷാല്ല. അതിന് പുറമെ നമ്മൾ പ്രത്യേകിച്ച് ഇപ്രാവശ്യം ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് പാലക്കാട് വാളയാർ എന്ന് വെച്ചാൽ തമിഴ്നാടിന്റെ ഏകദേശം ബോർഡറിനോട് അടുത്താണ്, കോയമ്പത്തൂരൊക്കെ ഇവിടുന്ന് കുറെ കൂടി അടുത്താണ്. അപ്പോൾ അവിടെ നിന്നുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ മംഗലാപുരത്തു നിന്നും അതുപോലെ കേരളത്തിൽ നിന്ന് പുറത്തു നിന്നുള്ള വിദ്യാർത്ഥികളെ, ബാംഗ്ലൂരിൽ നിന്നൊക്കെയുള്ള വിദ്യാർത്ഥികളെ പരിഗണിച്ചുകൊണ്ട്, അവരെ കൃത്യമായി പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഫുൾ ടൈം ശനിയും ഞായറും ഫുൾ ടൈം ഇംഗ്ലീഷ് ഭാഷയിൽ റൺ ചെയ്യുന്ന ഒരു വേദിയുണ്ട്, ഗ്ലോബൽ വെന്യൂ ആണ്. അതും ഇവിടെ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ഗ്ലോബൽ വെന്യൂ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അൽഹംദുലില്ലാ. പിന്നീട് ശനിയും ഞായറും ഒക്കെ ആയി നടക്കുന്ന വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിലെ വർക്ക്ഷോപ്പുകൾ, ഒരുപാട് വിഷയങ്ങൾ, ഇസ്ലാമിക വിഷയങ്ങളാണെങ്കിലും കരിയർ സംബന്ധമായ വിഷയങ്ങളാണെങ്കിലും അങ്ങനെയുള്ള ഒട്ടേറെ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള 2-3 മണിക്കൂറുള്ള വർക്ക്ഷോപ്പുകൾ നടക്കുന്ന 2 വെന്യൂകൾ, ബ്ലൂം എന്ന പേരിലും അതേപോലെ തന്നെ പിന്നെ മറ്റൊരു പേരിലുമായിക്കൊണ്ട് 2 വെന്യൂകൾ തൊട്ടപ്പുറത്ത് ക്വസ്റ്റ് എന്ന പേരിലുമൊക്കെ ആയിട്ട് അൽഹംദുലില്ലാ വെന്യൂകൾ സജ്ജമായിട്ടുണ്ട്. ഇങ്ങനെ 5 വേദികളാണ് പ്രധാനമായും ഇത്തവണ പ്രൊഫ് കോണിൽ നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത്.
0: മാഷാല്ലാ, 5 വേദികൾ, ഒരുപാട് ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. സ്വാഭാവികമായും ഒരുമിച്ച് യാത്ര പുറപ്പെടുന്നവരുണ്ടാകും, ഒറ്റക്കൊറ്റക്ക് ട്രെയിൻ മാർഗവും ബസ് മാർഗവും ഒക്കെ വരുന്നവരുണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്രദമാകാൻ വേണ്ടി കറക്റ്റ് ലൊക്കേഷൻ ഇൻഷാല്ലാ അതിൻ്റെ ഒരു വഴികാട്ടി, ട്രെയിനിലും ഒറ്റക്ക് വരുന്നവർക്കുള്ളൊരു വഴികാട്ടി ഒന്ന് അറിയിക്കുമോ?
2: തീർച്ചയായിട്ടും ഇപ്പറഞ്ഞതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലാണ്, പക്ഷേ വാളയാറിലാണ്. വാളയാർ സമീപത്ത് ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, പക്ഷേ അത് അത്രത്തോളം നമുക്ക് ആക്സസിബിൾ അല്ല, അല്ലെങ്കിൽ അവിടുന്ന് വാഹന സൗകര്യം അത്രത്തോളം ലഭ്യമല്ല. സ്വാഭാവികമായിട്ടും പാലക്കാട് ജംഗ്ഷൻ അല്ലെങ്കിൽ ഒലവക്കോട് ജംഗ്ഷൻ ഒക്കെ ആയിരിക്കും ആളുകൾ ട്രെയിൻ മാർഗം വന്നിറങ്ങുക. അപ്പൊ അവിടെ നിന്ന് അഹല്യ ക്യാമ്പസുമായി കണക്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ അൽഹംദുലില്ലാ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ പാലക്കാട് ടൗണിലുള്ള ബസ് സ്റ്റാൻഡ്, ഇത് രണ്ടും കേന്ദ്രീകരിച്ചിട്ട്, ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പ്രത്യേക ട്രാഫിക് പോയിന്റ്, നമ്മുടേതായിട്ടുള്ള ഒരു ട്രാഫിക് പോയിന്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റം അവിടെ നമ്മൾ പ്രത്യേകമായി വളണ്ടിയേഴ്സിനൊക്കെ സജ്ജീകരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവിടെ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ മറ്റു വളണ്ടിയേഴ്സിനൊക്കെ അവിടെ ആ ഒരു റിപ്പോർട്ടിംഗ് പോയിന്റിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള സൗകര്യം, കാരണം നേർക്കുനേരെ ബസ്സിന് വരുമ്പോൾ കുറച്ചധികം ഉള്ളിലോട്ട് വരാനുള്ളത് കൊണ്ട് തന്നെ അവർക്കുള്ള വാഹന സൗകര്യം ടൗണിൽ നിന്ന്, പാലക്കാട് ടൗണിൽ നിന്ന് നമുക്ക് ക്രമീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. സ്വന്തമായി വാഹനത്തിൽ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം നേരെ കോയമ്പത്തൂർ റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ രൂപത്തിൽ ലൊക്കേഷൻ പ്രകാരം തന്നെ അഹല്യ ക്യാമ്പസ് എന്ന് ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ തന്നെ ഈ ഒരു ലൊക്കേഷനിലേക്ക് എത്താൻ കഴിയും എന്നതാണ് പ്രത്യേകിച്ച് സൂചിപ്പിക്കാനുള്ളത്.
0: മാഷാ അല്ലാ, കൃത്യമായ ഒരു വിശദീകരണം തന്നെയാണ്. നമുക്ക് മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ബസ് സർവീസ് പാലക്കാട് ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ ട്രെയിൻ മാർഗമാണെങ്കിൽ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട്, അവിടെ രണ്ടിടത്തും വിസ്ഡം സ്റ്റുഡൻസിന്റെ ഒരു ട്രാഫിക് പോയിന്റ് തന്നെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. മാഷാ അല്ലാ ബറക്കല്ലാഹു ഫീക്കും. സ്വന്തമായ വാഹനങ്ങളിൽ വരുന്നവർക്കും അഹല്യ ക്യാമ്പസ് എന്ന് ഗൂഗിൾ മാപ്പിൽ കൊടുത്താൽ തന്നെ വളരെ ഈസിയായി
1: ലൊക്കേഷനിലേക്ക് എത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാവുക.
0: നമുക്ക് നമ്മുടെ പ്രോഗ്രാമുകളുടെ സ്റ്റാർട്ടിംഗ് ടൈം, അതേപോലെ തന്നെ എത്ര ഡ്യൂറേഷൻ ആണ്, എപ്പോഴാണ് അവസാനിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടൊരു അറിവ്.
2: തീർച്ചയായിട്ടും പതിവ് പോലെ തന്നെയാണ് പ്രൊഫ്കോന്റെ സമയക്രമം ഉള്ളത്. ഇന്ന് വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടുകൂടി ഓൺലൈനിൽ അതിൻ്റെ വൈബ് സ്റ്റുഡിയോയിൽ നിന്നുള്ള സംപ്രേഷണം ലൈവിൽ ആരംഭിക്കും ഇൻഷാല്ലാ. 5 മണിക്ക് 5:30 ഈ പറഞ്ഞതുപോലെ ഈ ഒരു ഫ്ലോറൻസ് വെന്യൂവിൽ 5:30 വൈകിട്ട് 5:30 ഇൻഷാല്ലാ പ്രോഗ്രാം ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കും. മഗ്രിബ് വരെയേക്കും അതിൻ്റെ ഉദ്ഘാടന സമ്മേളനമാണ്. മഗ്രിബിന് ശേഷം വ്യത്യസ്തങ്ങളായ സെഷനുകളിലൂടെ കടന്നുപോകും. ഇന്ന് രാത്രി, ഈ വെള്ളിയാഴ്ച രാത്രി 9:30 വരെയാണ് പ്രോഗ്രാം ഷെഡ്യൂൾ ഉള്ളത്. അത് കഴിഞ്ഞാൽ ശനിയാഴ്ച രാവിലെ 7:30 ആരംഭിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ സെഷനുകളിലൂടെ പ്രോഗ്രാമിലൂടെ അതിനിടയ്ക്കുള്ള ആക്ടിവിറ്റിയും ഗെയിംസും ബ്രേക്കും എല്ലാം ഉൾപ്പെട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ട് ഒടുവിൽ ശനിയാഴ്ച രാത്രി 9:30 വരെയേക്കും നമ്മൾ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വീണ്ടും ഞായറാഴ്ച, ഇതിൻ്റെ സമാപന ദിനമായ ഞായറാഴ്ച രാവിലെ 7:30 മുതൽ ആരംഭിക്കുന്നു. തുടർന്ന് അങ്ങോട്ട് ഉച്ചയ്ക്ക് 1:30 വരേക്കുമുള്ള വ്യത്യസ്തങ്ങളായ സെഷനുകൾ, പ്രോഗ്രാമുകൾ, ആക്ടിവിറ്റികളൊക്കെ ആയിട്ട് ഉച്ചയ്ക്ക് 1:30 ഇൻഷാല്ലാ പ്രോഫ്കോൺ സമാപിക്കുക.
0: മാഷാല്ലാ, ഈ പറയപ്പെട്ട ഷെഡ്യൂളുകളിലൂടെ പ്രോഗ്രാം വളരെ ഭംഗിയായി മനോഹരമായി സംഘടിപ്പിക്കപ്പെടണം എന്ന് തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്.
1: തൗഫീഖ് നൽകട്ടെ എന്ന് ആമീൻ ചെയ്യുക.
0: അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരുക്കങ്ങൾ, ഇപ്പം മാസങ്ങളായി ഉറക്കവും ഊണും മറന്ന് അക്ഷീണ അശ്രാന്ത പരിശ്രമത്തിലാണ് നമ്മുടെ കുട്ടികൾ, വിസ്ഡം സ്റ്റുഡൻസിന്റെ കുട്ടികൾ. അള്ളാഹു സ്വീകരിക്കട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ നടത്തിപ്പിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ വളണ്ടിയർ വിങ്. അപ്പോൾ അവരുടെ മീറ്റൊക്കെ നടന്നിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അവരവിടെ എത്തിത്തുടങ്ങിയിട്ടുണ്ടാകും, അവർക്ക് അവരുടെ ഡ്യൂട്ടികളൊക്കെ വിഭജിച്ച് നൽകിയിട്ടുണ്ടാകും. ആ വളണ്ടിയർ സംവിധാനത്തെ പറ്റിയുള്ള അപ്ഡേഷൻ ഒന്ന് അറിയിക്കാമോ ഷമീൽ?
2: തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഏതൊരു പ്രോഗ്രാമിൻ്റെയും നട്ടെല്ല് അല്ലെങ്കിൽ പ്രോഗ്രാമിൻ്റെ മനോഹാരിതയും അതിൻ്റെ വേദിയുടെ മികവും അതിൻ്റെ ലൈവും ഒക്കെ എല്ലാവരും കാണുമ്പോൾ ഒരുപക്ഷെ ഒരിക്കൽ പോലും കാണാത്ത ഒരുപാട് മുഖങ്ങൾ അതിന് പിന്നിൽ പണിയെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ ഇത്ര മനോഹരമാകുന്നത്, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട്. അപ്പോൾ അവിടെ വളണ്ടിയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള വളണ്ടിയർ മീറ്റുകൾ ഇന്നലെ, അതിൻ്റെ ഫൈനൽ വളണ്ടിയർ മീറ്റ് അഥവാ പുരുഷന്മാർക്കുള്ള വളണ്ടിയർ മീറ്റ് ഇന്നലെ മഗ്രിബിന് ശേഷം ഇതേ വെന്യൂവിൽ വെച്ച് നടന്നു കഴിഞ്ഞു. ഇന്ന് രാവിലെ അല്പസമയം കഴിഞ്ഞാൽ 9:00 ലേഡീസിന്റെ വളണ്ടിയേഴ്സ് മീറ്റ് നടക്കാനിരിക്കുകയാണ്. പിന്നെ ഇതിന് മുന്നോടിയായിട്ട് തന്നെ വളണ്ടിയേഴ്സിന് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഓറിയന്റേഷനുകൾ നൽകി വന്നിട്ടുണ്ട്. പല കേന്ദ്രങ്ങളിലായിക്കോട്ടെ, പാലക്കാട് ടൗൺ കേന്ദ്രീകരിച്ച് ഈ ഒരു ഏരിയയിലുള്ള വളണ്ടിയേഴ്സിന് ഇതിന് മുന്നേ ഉള്ള ഒരാഴ്ച മുന്നേ വളണ്ടിയേഴ്സ് മീറ്റ് വേറെ തന്നെ ഓറിയന്റേഷൻ പ്രോഗ്രാമായി നടന്നിരുന്നു. അതിനു മുന്നേ വ്യത്യസ്തങ്ങളായ ഏരിയകളിലും കേന്ദ്രങ്ങളിലൊക്കെ അൽഹംദുലില്ലാ നേരത്തെ തന്നെ വളണ്ടിയർ ഓറിയന്റേഷൻ നൽകുകയും വകുപ്പുകൾ വിഭജിച്ച് നൽകുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഏറ്റവും ഫൈനൽ അവലോകനമാണ് ഇന്നലെ നടന്ന വളണ്ടിയേഴ്സ് മീറ്റിൽ നടന്നത് പുരുഷന്മാരുടെ. ഇന്ന് രാവിലെ ഇൻഷാല്ലാ 9:00 ലേഡീസിന്റെ വളണ്ടിയേഴ്സ് മീറ്റ് കൂടി സംഘടിപ്പിക്കപ്പെടുന്നതോടുകൂടി മൊത്തം പുരുഷന്മാരായിട്ടുള്ള വളണ്ടിയേഴ്സ് ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇന്നലെ രാത്രി അവരിൽ ഭൂരിഭാഗം ആളുകളും ഇവിടെ തന്നെയാണ് കിടന്നുറങ്ങിയതും മറ്റുമൊക്കെ. ഇൻഷാല്ല ഇന്ന് രാവിലെ 9 മണിയോടുകൂടി ലേഡി വാൾഡിയേഴ്സ് മീറ്റ് കൂടി സംഘടിപ്പിക്കപ്പെടും.
0: മഷാല, നമ്മൾ ഈ വർഷാവർഷം ഈ ഒരു പ്രോഫ്കോണുകൾ നടത്തുമ്പോൾ കൃത്യമായൊരു എയിം നമുക്കുണ്ട്. ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കഴിയണം പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക്, അവരുടെ വ്യക്തി ജീവിതത്തിലും അതേപോലെ തന്നെ രഹസ്യ ജീവിതത്തിലുമൊക്കെ. അപ്പോൾ ഇങ്ങനെ ധാരാളം മൂല്യങ്ങൾ പ്രോഫ്കോണിലൂടെ നമ്മൾ യഥാർത്ഥത്തിൽ ആളുകൾക്കിടയിലേക്ക് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇവിടെ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന പ്രോഫ്കോണിലൂടെ എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് ഈ ഒരു വിദ്യാർത്ഥി സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നൊരു വിവരണം നൽകാമോ?
2: തീർച്ചയായിട്ടും. അത് ഒരുപക്ഷെ പ്രൊഫ്കോണിലേക്ക് മക്കളെ പറഞ്ഞയച്ച രക്ഷിതാക്കൾക്ക് അത് നേരിൽ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്, എന്താണ് പ്രൊഫ്കോണിലൂടെ തൻ്റെ മക്കളിൽ സാധ്യമാകുന്നത് എന്നത്. അതേപോലെ തന്നെ പ്രൊഫ്കോണിലേക്ക് വന്ന ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അത് അനുഭവപ്പെടും, അത്തരം ഒരു മാറ്റം. അതേപോലെ തന്നെ ഒരു ഒരു സമൂഹത്തിൽ നിന്ന് വന്ന ഒരു പൗരനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ സമൂഹത്തിൽ അവൻ പിന്നീട് ഇടപെടുമ്പോൾ, പ്രൊഫ്കോൺ കഴിഞ്ഞ് ഇടപെടുമ്പോൾ തീർച്ചയായിട്ടും ആ മാറ്റം സമൂഹത്തിന് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ബോധ്യപ്പെടുന്നുണ്ട്. ഒന്നുമല്ല, ഒരു ലക്ഷ്യബോധമില്ലാതെ ഇങ്ങനെ പോകുന്ന ഒരു ഘട്ടത്തിൽ കൃത്യമായ ഒരു ലക്ഷ്യബോധം, എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നതിൻ്റെ ക്ലാരിറ്റി കിട്ടുമ്പോൾ, അവിടുന്ന് അങ്ങോട്ട് പിന്നീട് ഈ ലോകത്തേക്കും പരലോകത്തേക്കുമുള്ള സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി, പുണ്യങ്ങൾക്ക് വേണ്ടി മത്സരിക്കുന്ന ഒരു മനുഷ്യനായി, ഒരു വിശ്വാസിയായി തീർച്ചയായിട്ടും പ്രൊഫ്കോൺ ഓരോ വ്യക്തിയെയും പരിവർത്തിപ്പിക്കുന്നു എന്നതാണ് പ്രൊഫ്കോണിലൂടെ മാറ്റങ്ങൾ സംഭവിക്കുന്നത്, ജനറൽ ആയി പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ക്യാമ്പസുകളിൽ എത്തുമ്പോൾ അവിടെയുള്ള തിന്മകളോട് നോ പറയാൻ, അവിടെയുള്ള നന്മകൾക്കൊപ്പം സഞ്ചരിക്കാൻ ഒരു വിദ്യാർത്ഥിയെ പ്രൊഫ്കോൺ സജ്ജമാക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ അധ്യാപകരോട് ഏറ്റവും മാന്യമായി മാത്രം പെരുമാറണം എന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രൊഫ്കോൺ വേദിയിൽ നിന്ന് പോകുന്ന ഒരു വിദ്യാർത്ഥി പ്രൊഫ്കോണിന് മുമ്പും ശേഷവും വ്യത്യസ്തനായി അധ്യാപകർക്ക് അനുഭവപ്പെടും. അതേപോലെ തന്നെ ഒരു രക്ഷിതാവ്, ഒരു ഉപ്പ ഉമ്മ, ഒരു അച്ഛനമ്മ, അവരെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മകൻ പ്രൊഫ്കോണിന് മുന്നേ വരെ തന്നോട് കയർത്ത് സംസാരിച്ചിരുന്നെങ്കിൽ പ്രൊഫ്കോണിന് പോയി വന്നതിനു ശേഷം എന്താണ് ഇവൻ്റെ സംസാരത്തിലൊരു വിനയം എന്ന് ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രൊഫ്കോൺ എന്താണ് വിദ്യാർത്ഥി സമൂഹത്തിൽ നമ്മുടെ മക്കളിൽ മാറ്റം വരുത്തുന്നത് എന്നത് അവർക്ക് ബോധ്യപ്പെടും. സമൂഹത്തിൽ ഇടപെടുമ്പോൾ ഒരു ഉത്തരവാദിത്തമില്ലാതെ ആ നിലക്ക് മുന്നോട്ട് പോയിരുന്ന വിദ്യാർത്ഥികൾ, ഒരുപക്ഷെ ഉത്തരവാദിത്ത ബോധമുള്ള വിദ്യാർത്ഥികളും ഈ പ്രൊഫ്കോണിൽ വരുമ്പോൾ കൂടുതൽ ആ നിലക്ക് സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവരായി മാറുന്നു എന്നതാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ള കാഴ്ച. അത് എങ്ങനെയാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്? അത് ഇപ്പറഞ്ഞ അനുഭവങ്ങളിലൂടെ, ഫീഡ്ബാക്കുകളിലൂടെയാണ്. ഒരുപക്ഷെ പ്രൊഫ്കോണിന്റെ 3 ദിവസം കഴിഞ്ഞ് വിദ്യാർത്ഥികൾ ഇങ്ങനെ എഴുതി തരുന്ന അവരുടെ ജീവിതത്തിൽ അവർ തിരുത്താൻ തീരുമാനിച്ച കുറെ തിന്മകളുടെ വിഷയങ്ങൾ, അല്ലെങ്കിൽ അവർ മുന്നോട്ടു പോകാൻ ഉറച്ചെടുത്ത ചില തീരുമാനങ്ങൾ, ഈ വിഷയങ്ങളൊക്കെ ഫീഡ്ബാക്ക് ഫോമിലൂടെ ഇങ്ങനെ കണ്ണോടിക്കുമ്പോഴാണ് നമുക്കിത് ബോധ്യപ്പെടുന്നത്. പിന്നീട് പല ഇടങ്ങളിൽ വെച്ച്, പല നന്മയുടെ സദസ്സുകളിൽ വെച്ചൊക്കെ ഈ വിദ്യാർത്ഥികളെ കാണുമ്പോൾ പല രക്ഷിതാക്കളും നമ്മളോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, പ്രൊഫ്കോണിന് വന്നതിനു ശേഷമാണ് എൻ്റെ മകനിൽ, എൻ്റെ മകളിൽ അത്തരം ഒരു കാര്യമായ മാറ്റമുണ്ടായത് എന്ന് ഒരുപാട് പേർ പറയുമ്പോൾ, അതുകൊണ്ടാണ് ഇത്രയധികം അധ്വാനവും ഇത്രയധികം സാമ്പത്തിക ചെലവും ഒക്കെ ഉണ്ടായിട്ടും ഓരോ വർഷവും പ്രൊഫ്കോണുകൾ ആവർത്തിക്കപ്പെടുന്നത് എന്നതാണ്.
0: മഷാല്ല, നമ്മളിപ്പോൾ ഒരു ലൈവായിട്ട് പീസ് റേഡിയോയുടെ മോർണിംഗ് ലൈവ് സെഷനിൽ സമകാലികം പ്രോഗ്രാമിലാണുള്ളത്. ലൈവായതുകൊണ്ട് തന്നെ ശ്രോതാക്കൾ നമ്മോടൊപ്പം പലരും ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് രണ്ട് ശ്രോതാക്കളിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുകയാണ്. മഞ്ചേശ്വരത്തു നിന്ന് കാസർഗോഡിൻ്റെ അങ്ങേയറ്റാണ് മൊഹ്സിന, അവരൊരു അഭിപ്രായം പങ്കുവെക്കുന്നുണ്ട്. അവർ പറയുന്നത് എൻ്റെ മോനും ഇൻഷാല്ല പോകുന്നുണ്ട് ഈ ഒരു പ്രൊഫ്കോണിലേക്ക്, ഒരുപാട് അറിവുകൾ കിട്ടാനും അത് പകർത്താനും സാധിക്കട്ടെ എന്നവർ പ്രാർത്ഥിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വളവന്നൂരിൽ നിന്ന് സുലൈമാൻ സിയച്ചും അഭിപ്രായപ്പെടുന്നുണ്ട്, എൻ്റെ മകനും ആദ്യമായി ഈ പ്രൊഫ്കോണിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് ശ്രോതാക്കൾ അത്തരത്തിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അവരുടെ മക്കൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ധാരാളം ആളുകൾ അവരുടെ മക്കളെ, പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കപ്പെടുന്ന മക്കളെ, ഈ വിദ്യാർത്ഥി സമൂഹം എന്ന് പറഞ്ഞാലും അത് ഒരു പ്രധാനപ്പെട്ട ഒരു സംഘശക്തിയാണ്, അവർക്ക് എന്തിനും കഴിയുമെന്നാണ്. അതിനൊരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ രാജ്യത്തിനകത്തും പുറത്തൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ വിചാരിച്ചാൽ എന്തും സാധിക്കും, ക്യാമ്പസിനകത്താണെങ്കിലും പുറത്താണെങ്കിലും അവരുടെ സംഘശക്തി അത്രമേൽ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാതാപിതാക്കൾ അവർക്ക് തീർച്ചയായും ഈ ഒരു പ്രോഫ്കോണിലേക്ക് മക്കളെ പറഞ്ഞയക്കുമ്പോൾ കൃത്യമായ ലക്ഷ്യമുണ്ടാകും. എന്താണ് അവരുടെ മക്കൾ എന്തായിത്തീരും, എന്തു മാറ്റമുണ്ടാക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് എന്തൊരു ഉറപ്പാണ് ഇൻഷാല്ല നമുക്ക് ആ മാതാപിതാക്കൾക്ക് നൽകാൻ കഴിയുക?
2: ഉറപ്പ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വിദ്യാർത്ഥികളോട് സംസാരിക്കുന്ന വീഡിയോകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഉറപ്പ് പറയാൻ നമുക്ക് കഴിയില്ലല്ലോ. മറിച്ച് നമ്മൾ ഡിസൈൻ ചെയ്ത പ്രോഗ്രാം അത് അള്ളാഹുവിന്റെ തൗഫീക്കോടുകൂടി ഒരാൾ ഒരാൾക്ക് ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ സാഹചര്യം ഒരുങ്ങും എന്ന ഒരു ഉദ്ദേശത്തിൽ, എന്ന ഒരു കൃത്യമായ പ്ലാനിങ്ങിൽ, എന്ന് വെച്ചാൽ ഓരോ മിനിറ്റുകളും നമ്മൾ പ്രോഗ്രാമിന്റെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവാണ്. ഒരു സെഷൻ കഴിഞ്ഞ് അടുത്ത സെഷൻ ഇടയ്ക്കുള്ള ആങ്കറിങ്ങിൽ അവിടെ എന്തു പറയണം, അതിൽ അതിലെന്ത് ആക്ടിവിറ്റി, അത് അതിലെന്ത് ഗെയിം കൊണ്ടുവരണം എന്നൊക്കെ കൃത്യമായി ഇങ്ങനെ മൈന്യൂട്ടായി പ്ലാൻ ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ കൃത്യമായി അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി പ്രൊഫ് കൊണ്ട് ഒരു സദസ്സിൽ നല്ല നീയത്തോടുകൂടി നല്ല പ്രാർത്ഥനയോടുകൂടി വന്നിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അവരുടെ ജീവിതത്തിൽ കൃത്യമായ കാഴ്ചപ്പാടുകൾ അവർക്ക് കിട്ടും, പരലോകത്തെക്കുറിച്ചുള്ള നല്ല ബോധ്യം അവർക്കുണ്ടാവും. എല്ലാറ്റിലും ഉപരി തന്നെ പടച്ചു പരിപാലിക്കുന്ന പടച്ച റബ്ബിന്, ആ റബ്ബിന്റെ പിന്നെ നിരീക്ഷണം തൻ്റെ മേൽ സദാ ഉണ്ട് എന്ന ബോധ്യത്തിലേക്ക് വരുന്നതോടുകൂടി തന്നെ അവരുടെ ജീവിതത്തിലെ ബാക്കി എല്ലാ കാര്യങ്ങളും ആ നിലക്ക് റബ്ബിനെ ഭയന്നുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് സാധ്യമാകും എന്നതാണ് പ്രൊഫ് കോണുകളുടെ ഒരു നേട്ടം.
0: ഇൻഷാ അല്ലാ, തീർച്ചയായും മക്കൾക്ക് അവരുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ ബിഇദ്നില്ല വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഇൻഷാ അല്ലാ രക്ഷിതാക്കളോട് സൂചിപ്പിക്കാനുള്ളത്. അത് മുൻകഴിഞ്ഞു പോയ പ്രൊഫ് കോണുകളൊക്കെ അതിൻ്റെ ഒരു എവിഡൻസ് ആയിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുമുണ്ടല്ലോ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് സൂചിപ്പിക്കപ്പെട്ടതുപോലെ മഞ്ചേശ്വരം അങ്ങേയറ്റം മുതൽ തിരുവനന്തപുരത്തിൻ്റെ ആ ഭാഗം വരെയുള്ള ഒരുപാട് ശ്രോതാക്കൾ ലൈവായി നമ്മോടൊപ്പം ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും നമ്മുടെ ശ്രോതാക്കളോട് എന്താണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ, പീസ് റേഡിയോയുടെ ശ്രോതാക്കൾക്ക് ഈ പരിപാടിയുടെ ഭാഗമായി എന്തൊക്കെ ചെയ്യാൻ കഴിയും ഇൻഷാ അല്ലാ?
2: അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒട്ടനേകം ശ്രോതാക്കൾ, ഞാനും മോർണിംഗ് ലൈവിൽ പങ്കെടുക്കാറുള്ള സമയത്ത് നമുക്ക് അതിന്റെ ഫീഡ്ബാക്കിലൂടെ അല്ലെങ്കിൽ അവിടെ വരുന്ന കമന്റുകളിലൂടെ കണ്ണോടിക്കും മനസ്സിലായി, ഒരുപാട് പേർ ലൈവിൽ നമ്മളോടൊപ്പം ഈ സമയത്ത് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എല്ലാവരോടും പ്രത്യേകമായി പറയാനുള്ളത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇപ്പറഞ്ഞതുപോലെ തന്നെ നമ്മുടെയൊക്കെ പരിചയത്തിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ, എല്ലായിടത്തും ഒന്ന് ഈ ഒരു അവസാന സമയത്തും ഒന്ന് കണ്ണോടിച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ അതിനു വേണ്ടി ഒരു ഒരു 10 മിനിറ്റ് ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ, ഒരു ചുരുങ്ങിയത് ഒരു 10 പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന കുട്ടികളെയെങ്കിലും നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ കഴിയും. ആൺകുട്ടികളായി പെൺകുട്ടികളായി MBBS, എഞ്ചിനീയറിംഗ്, ലോ, അതുപോലെ മെഡിസിൻ, പാരാമെഡിക്കൽ രംഗത്ത്, അല്ലെങ്കിൽ പിന്നെ CA പോലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ, നഴ്സിംഗ് പോലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ, ഇങ്ങനെയുള്ള പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഒന്ന് ലിസ്റ്റ് ചെയ്യാൻ ബോധപൂർവ്വം ഒന്ന് ഒരു 5 മിനിറ്റ് നമ്മൾ ചെലവഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലുണ്ടാകും, നമ്മുടെ അയൽവാസികളിലുണ്ടാകും, നമ്മുടെ നാട്ടിലുണ്ടാകും, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ നമ്മുടെ സഹപ്രവർത്തകരുടെ മക്കളിലുണ്ടാകും. അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് 5ോ 10ഓ പേരെ ഈ സമയത്ത് പോലും, ഇന്ന് പ്രൊഫ് കോൺ ആരംഭിക്കുകയാണെങ്കിൽ പോലും ഇന്നൊരു പക്ഷെ എത്തിക്കാൻ കഴിയും, ഇല്ലെങ്കിൽ നാളെ രാവിലെയെങ്കിലും, നാളെ രാവിലെ, ഇന്ന് വൈകിട്ടാണ് എത്തേണ്ടത്, പക്ഷേ ഒരു പക്ഷേ ഈ ശ്രോതാക്കളിൽ തിരുവനന്തപുരത്തുനിന്നും കാസർഗോഡ് നിന്നൊക്കെ കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോ പ്ലാൻ ചെയ്താലേ നാളെ ശനിയാഴ്ച രാവിലേക്ക് എത്താൻ കഴിയുള്ളൂ. അപ്പൊ ആ രൂപത്തിലെങ്കിലും നമ്മുടെ പരിചയത്തിലുള്ള മുഴുവൻ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഇവിടെ എത്തിക്കാനുള്ള ഒരു സജീവമായ ശ്രദ്ധ, അതിനുവേണ്ടിയുള്ള ഒരു ലിസ്റ്റിംഗ്, ഇനി രജിസ്റ്റർ ചെയ്ത കുട്ടികൾ തന്നെ നമ്മുടെ കൂട്ടത്തിലേക്ക് ഉണ്ടാകും. അവരൊരു പക്ഷെ ഈ പ്രായത്തിലല്ലേ, അപ്പൊ 3 ദിവസത്തെ ഒരു പ്രൊഫ് കൊണ്ട് പോകണം എന്ന് പറയുമ്പോൾ ചിലരെങ്കിലും ഒന്ന് മടിച്ചു നിൽക്കും. അപ്പൊ അവരെ ഒന്നുകൂടി ഒന്ന് ഫോഴ്സ് ചെയ്യാനും ഇതിനൊക്കെയുള്ള ഒരു സമയമായി പീസ് റേഡിയോ ശ്രോതാക്കൾ മുഴുവൻ ഈ ഒരു സമയത്തെ കാണണം എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. profcon.in എന്ന വെബ്സൈറ്റ് വഴി നമുക്ക് കുട്ടികളെ രജിസ്റ്റർ ചെയ്യാം. ഇനി ഏതെങ്കിലും രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പോലും അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വെന്യൂവിൽ വെച്ച് സ്പോട്ട് രജിസ്ട്രേഷനുള്ള സൗകര്യമുണ്ട്. അപ്പൊ ഇനി രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് ഒരു പ്രൊഫഷണൽ വിദ്യാർത്ഥിയും വരാതിരിക്കേണ്ടില്ല, സ്പോട്ട് രജിസ്ട്രേഷനുള്ള സൗകര്യവുമുണ്ട്. ഒന്നാമത്തെ കാര്യം അതാണ്. അപ്പൊ ഈ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബിസ്റേഡിയോ ശ്രോതാക്കൾക്ക് വലിയ പങ്കു വഹിക്കാൻ കഴിയും. രണ്ടാമത്തെ ഒരു കാര്യം, ഇത്രമേൽ മനോഹരമായി, ഇത്രമേൽ വലിയ വിപുലമായ രൂപത്തിൽ 5 വേദികളിലായിക്കൊണ്ട് ഈ 30-ാമത് പ്രൊഫ് കോൺ ഈ പാലക്കാട് സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു കോൺട്രിബ്യൂഷൻ, അതിൽ ഒന്നാമത്തെ കോൺട്രിബ്യൂഷനായി നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് എന്താ വെച്ചാൽ ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്, ദുആയാണ്. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കരുത്ത്. കാരണം ഇത്രമേൽ മനോഹരമായി 3 ദിവസം ഇത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് അള്ളാഹുവിന്റെ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രം സാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഇവിടെയുള്ള ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം എന്നതാണ് നിങ്ങളുടെ അഭ്യർത്ഥിക്കാനുള്ള. പ്രോഗ്രാമിന്റെ വിഷയത്തിൽ, പിന്നെ സംസാരിക്കുന്ന ഫാക്കൽറ്റികൾക്ക് അവരുടെ സംസാരം ഏറ്റവും മനോഹരമാക്കാനുള്ള കഴിവിന്റെ വിഷയത്തിൽ, ഇവിടെ ഒരുക്കുന്ന ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, ഇവിടെ വിദ്യാർത്ഥികൾക്ക് ഒരുക്കുന്ന അക്കോമഡേഷൻ, താമസ സൗകര്യത്തിന്റെ കാര്യത്തിൽ, മറ്റെല്ലാ കാര്യങ്ങളും ഒക്കെ ഒന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും ഈ 30-ാമത് പ്രൊഫ് കോണിന് പീസ് റേഡിയോ ശ്രോതാക്കൾ നൽകുന്ന ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ. രണ്ടാമത്തെ മറ്റൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്, അത് തീർച്ചയായിട്ടും സാമ്പത്തികമായി. ഇത്രയധികം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ 3 ദിവസങ്ങളിൽ ഇവിടെ താമസിച്ച് അവർക്ക് വേണ്ട ഭക്ഷണവും ഈ ഹാളും കാര്യങ്ങളൊക്കെ ഒരുക്കുമ്പോൾ വലിയ സാമ്പത്തിക ചെലവ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഒരു നല്ല കോൺട്രിബ്യൂഷൻ, സാമ്പത്തികമായി നല്ല ഒരു ഒരു പങ്ക് ഈ ഒരു പ്രൊഫ്കോണിന്റെ വിഷയത്തിൽ എടുക്കാനും ആ പുണ്യം നേടാനും കഴിയും. അതുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നമുക്ക് ബന്ധപ്പെടാവുന്നതും നൽകുക, അതിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൈമാറാവുന്നതും ആണ് എന്നതുകൂടി മാത്രമാണ് ഈ സമയത്ത് സൂചിപ്പിക്കുന്നത്.
0: മാഷാല്ല ഷമീൽ, അടക്കം ഒരുപാട് ആളുകൾ അതിൻ്റെ ഒരുക്കങ്ങളിലേക്ക്, അവസാന മിനുക്ക് പണികളിലേക്ക് ഇൻഷാല്ല പോകേണ്ടതുണ്ട്. നമ്മൾ കുറെ സമയം നീട്ടി പോകുന്നില്ല. അവസാനമായി ഷമീൽ, ഇത് കേൾക്കുന്ന പീസ് റേഡിയോ ശ്രോതാക്കൾക്കും അവിടെ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും അവരെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളോട് പറഞ്ഞയക്കുന്ന മാതാപിതാക്കളോടും എന്താണ് അവസാനമായി പറയാനുള്ളത്?
2: തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ആവർത്തിക്കാനുള്ളത്, പ്രാർത്ഥന തന്നെയാണ്. പ്രാർത്ഥനയാണ്, ഒരുപാട് മനുഷ്യരുടെ പ്രാർത്ഥന കൊണ്ടാണ് അൽഹംദുലില്ലാ നമ്മുടെ എല്ലാ ദഅവ സംരംഭങ്ങളും, പ്രൊഫ്കോൺ ആണെങ്കിലും മറ്റെല്ലാ പീസ് റേഡിയോ അടക്കമുള്ള, ജമീൽ അടക്കമുള്ള അങ്ങനെയുള്ള പ്രോഗ്രാമുകളാണെങ്കിലും സംരംഭങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഏറ്റവും ഭംഗിയായി മുന്നോട്ട് പോകുന്നത് അള്ളാഹുവിൻ്റെ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രമാണ്, സഹായം കൊണ്ടാണ്. അപ്പം അതിനുവേണ്ടി നിങ്ങൾ അകമഴിഞ്ഞ് ശരിക്കും, ഇപ്പം വെള്ളിയാഴ്ച ദിവസമാണ് പ്രത്യേകം ഉത്തരം നൽകപ്പെടുന്ന സമയങ്ങളൊക്കെ ഉണ്ട്, ആ സമയങ്ങളൊക്കെ നോക്കി ഈ ഒരു പ്രൊഫ്കോണിന് വേണ്ടി, നമ്മുടെ മുഴുവൻ ദഅവ സംരംഭങ്ങൾക്കും വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. ഇവിടെയുള്ള വളണ്ടിയേഴ്സിനു വേണ്ടി, ഇവിടെ വരുന്ന കുട്ടികൾക്ക് അവരുടെ ഹൃദയത്തിൽ കൃത്യമായി ഈ ഒരു തൗഹീദിന്റെ ബോധവും അതേപോലെ തന്നെ പരലോകത്തെക്കുറിച്ചുള്ള ചിന്തയും സൽക്കർമ്മങ്ങളിലേക്കുള്ള ഒരു ഒരു മത്സര ബുദ്ധിയും ഒക്കെ പ്രവേശിക്കുന്ന അവർക്ക് കൃത്യമായി ലഭിക്കുന്നതിനു വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് മാത്രം.
0: മാഷാല്ലാ ബറക്കല്ലാഹു ഫീക്കും. നമ്മോടൊപ്പം പ്രൊഫ്കോൺ നഗരയിൽ നിന്ന് വിശേഷങ്ങളുമായി പങ്കുവച്ചത്, ഇതുവരെയും നമ്മോടൊപ്പം ചേർന്നത് ബഹുമാന്യനായ ഷമീൽ മഞ്ചേരിയാണ്. അദ്ദേഹം വിസ്ഡം സ്റ്റുഡൻസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ്. ഇൻഷാല്ലാ നമുക്ക് ഈ ഒരു സമകാലികം സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. ഷമീൽ മഞ്ചേരി, വിലയേറിയ സമയത്തിനും വിശേഷങ്ങൾ പങ്കുവച്ചതിനും ജസാക്കുമുല്ലാഹു ഖൈറ, ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
0: അൻസാരി, നമ്മൾ വീണ്ടും നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് നമ്മൾ ഇൻഷാല്ലാ മടങ്ങി വരികയാണ്, നമ്മുടെ ലൈവ് ഷെഡ്യൂളിലേക്ക് മടങ്ങി വരികയാണ്. നമുക്ക് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ വിജയികളുടെ ആ ഒരു 13 പേരെ നമ്മൾ ഇൻഷാല്ലാ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ആരൊക്കെയാണത്? എന്തായിരുന്നു ചോദ്യം?
1: ഇന്നത്തെ ചോദ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം നടന്നത് എന്ന് എന്നതായിരുന്നു ഇന്നത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം ഹിജ്റ 11, റബീഉൽ അവൽ 12 എന്നതാണ് അതിൻ്റെ ഉത്തരം. വിജയികൾ

0: ജാസ്മിൻ പൂച്ചാക്കൽ, ആസിയ കെ തിരുവേഗപ്പുറ, നാസില കമ്പളക്കാട് വയനാട്, സാഹിറായു മലപ്പുറം, മുംതാസ് ബേപ്പൂർ, ഷുഹൈബായം വളപട്ടണം, അബ്ദുള്ള കെ എ ഇരിക്കൂർ, ജെൽസി സി ടി പി ഐലശ്ശേരി, ഉമൈബ കല്ലടിക്കോട്, മുംതാസ് കാഞ്ഞിരോട്.
1: മഷാല്ലാ, വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. പ്രത്യേകിച്ച് സിസ്റ്റം തിരഞ്ഞെടുത്ത 13 പേർക്ക് ഒന്നുകൂടി അഭിനന്ദനങ്ങൾ. ഇൻഷാല്ലാ, നമ്മളെ അടുത്തൊരു ഒരു പാട്ട് നമുക്ക് കേൾക്കണം. ഒരു സ്വരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അരുതരുതേ ഭാരതമൈത്രി എന്ന ഈരടികളുമായി ബാദുഷാ മഞ്ചേരി നമ്മോടൊപ്പം ചേരുന്നു.

0: മാഷാ ബാദുഷ മഞ്ചേരിയാണ്.
1: അതെ,
0: മനോഹരമായ ഒരു ഗാനവുമായി നമ്മോടൊപ്പം ചേർന്നത്. ഇന്നത്തെ സ്വരം വളരെ മനോഹരമായിരുന്നു അല്ലേ?

0: ശരിക്കും അതിലെ അങ്ങോട്ട് ലയിച്ചിരുന്നു.
1: തീർച്ചയായും
0: ഭാരത മൈത്രിയെ സംബന്ധിച്ചുള്ള ഈരടികളാണ് അതിൽ ഉണ്ടായിട്ടുള്ളത്.
1: പ്രോഫ്കോൺ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സ് അവിടെയായിരിക്കും. രണ്ട് മൂന്ന് പ്രാവശ്യം വളണ്ടിയറായി പോയതുകൊണ്ട് ആ സമയമാകുമ്പോൾ എനിക്ക് പോകാൻ തോന്നാറുണ്ട്. ഇപ്രാവശ്യം എൻ്റെ മോനും പോകുന്നുണ്ട്. അലഹമ്ദുലില്ലാ, പ്രോഫ്കോൺ അള്ളാഹു അൻ വിജയമാക്കി തരട്ടെ എന്ന് സഫിയ എടപ്പാൾ കമൻറ്റ് നടത്തുന്നു. ഷബന ചെറുകോട്, എത്ര മനോഹരമായ പാട്ട്, ജമീല കുമരനല്ലൂർ അടിപൊളി എന്ന് പറയുന്നു. ഉത്തരം ശരിയായി, സിസ്റ്റം കനിയുമോ എന്നു കാത്തിരുന്നു പക്ഷേ എന്ന് പറഞ്ഞ് പിന്നെ ഡോട്ടാണ് നഫീസ പിയെ താമരശ്ശേരി. ഷിഹാബ് ഷാർജയിൽ നിന്ന്, ഇന്നത്തെ വിജയികൾ പെണ്ണുങ്ങൾ കൊണ്ടുപോയല്ലോ മാഷാ അല്ലാ എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. ഞാനും വിജയിയാണ്, എല്ലാ വിജയികൾക്കും അഭിനന്ദനങ്ങൾ. വിജയികളിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ആയിഷ കരുമ്പിൽ. വിജയിച്ച ഞാനടക്കം എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എന്ന് ജമീല കുമരനല്ലൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എൻ്റെ ഉത്തരം ശരിയായിരുന്നു, ഓപ്ഷൻ തെറ്റിപ്പോയി. വിജയികൾക്കെല്ലാം അഭിനന്ദനങ്ങൾ. ഞാൻ വിജയിയായില്ലെങ്കിലും എൻ്റെ സഹോദരിയും വിജയിൽ പെട്ടു എന്ന് സീനത്ത് പി ചാലിയം. ബാറക്കല്ലാഹു ഫീക്കും. നല്ല സൂപ്പർ സോങ് പാടിയവർക്ക് അഭിനന്ദനങ്ങൾ എന്ന് ബഷീരി അബു തലശ്ശേരി. 13-ൽ ഇല്ല എന്ന് അൻവർ എൻ ടി മുട്ടിൽ വയനാട്ടിൽ നിന്ന്.
0: ഷാമില ഷംസുദ്ദീൻ വയൽക്കര, വെരി നൈസ് മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്ക്. ഇത് ജമീലിൽ കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഈ ഗാനം. തീർച്ചയായും ജമീലിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഹനീഫ് പ്രൊഡക്ഷൻ ടീമിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഉണ്ട്.
1: നല്ല ഗാനം ഷംസാദ് തലശ്ശേരി. അസ്സലാമു അലൈക്കും. എന്താണ് ഒരു വിഷമം പോലെ, സൗണ്ടൊക്കെ ചെറുതായിട്ടുണ്ടല്ലോ എന്ന് അബ്ദുൽ കരീം തൂമിനാട്. മാഷാ അല്ലാഹ് കരീം, ചങ്ങളത് ആദ്യം പറയുകയാണെങ്കിൽ നമുക്ക് പരിഹരിക്കായിരുന്നു. ഇപ്പം ഇത് അവസാനത്തേക്ക് എത്തിയില്ലേ, ഇനിയിപ്പോൾ ശബ്ദം കൂട്ടിയാലും ഇതിപ്പോൾ തീരേണ്ട സമയമായി. ഇൻഷാ അല്ലാഹ്, വളരെ മനോഹരമായ ഗാനം എന്നുള്ളത് സഫിയ എടപ്പാൾ കമൻറ്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ സുലേഖ തിരുവാലി അടിപൊളി എന്ന് പറഞ്ഞു. സൂപ്പർ സൂപ്പർ സൂപ്പർ വരികളിലൂടെ ലയിച്ചു പോയി തീരരുതേ എന്ന് വിചാരിച്ചു പാടിയവർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ഇംതിയാസ് തിരുവമ്പാടിയിൽ നിന്ന് കമൻറ്റ് നടത്തുന്നു. ശദാ അൻഷാദ്, മാഷാല്ലാ, കാലഘട്ടത്തിന് അനുയോജ്യമായ പാട്ട് എന്ന് പറയുന്നു. റുമീസ പി പി, നല്ല പാട്ട്, നല്ല വോയിസ് എന്നും പറയുന്നു. ഇൻഷാല്ലാ ഇനി നമ്മുടെ സ്ലോട്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാമെന്ന് തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ചിന്ത എന്താണ് അബ്ദുള്ള സലഫി?
0: ഒരു നീന്താൻ അറിയാത്ത ഒരാൾ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു തോണിയിൽ യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായും തുഴയില്ലാത്ത തോണിയാണെങ്കിൽ ഇത് എവിടേക്കാണ് പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു നിശ്ചയവും ഉണ്ടായിരിക്കുകയില്ല.
1: അതെ,
0: തുഴയില്ലാത്ത തോണിയിൽ സഞ്ചരിക്കുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ ലക്ഷ്യബോധമില്ലാത്ത വിദ്യാഭ്യാസം. നമ്മുടെ മക്കൾ, നമ്മുടെ വിദ്യാർത്ഥികൾ, അവർക്കൊരു ലക്ഷ്യബോധം അവരുടെ വിദ്യാഭ്യാസ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിലും ഈ പറഞ്ഞതുപോലെ തുഴയില്ലാത്ത തോണിയിൽ യാത്ര ചെയ്യുന്നത് പോലെയായിരിക്കും. ആ യാത്ര എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയില്ല. ആ യാത്രയിലൂടെ അവർക്ക് കിട്ടേണ്ട മൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവർ തിരിച്ചറിയുകയില്ല. അതേപോലെ തന്നെ ഒന്നും അറിയാത്ത ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം മാത്രമായി ലക്ഷ്യബോധമില്ലാത്ത വിദ്യാഭ്യാസം മാറ്റിക്കളയും അവരെ എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ലക്ഷ്യബോധം മക്കളിൽ ഉണ്ടാക്കിയെടുക്കുക, പ്രത്യേകിച്ച് പ്രൊഫഷണൽ സ്റ്റുഡൻസിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് നമ്മുടെ ആ മക്കളെ ഉദ്ദേശിച്ചുകൊണ്ട് സെപ്റ്റംബർ 11, 12, 13 ഇന്നും നാളെയും മറ്റന്നാളുമായി പാലക്കാട് വാളയാറിൻ്റെ അഹല്യ ക്യാമ്പസിൻ്റെ നഗരിയിൽ നടക്കുന്ന പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം നടക്കുന്നത്. ആ ഒരു സമ്മേളനത്തിലേക്ക് എത്താൻ ഈ വിദ്യാർത്ഥികൾക്ക് പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു.
1: മാഷാ അല്ലാഹ്, വളരെ മനോഹരമായ ഒരു ചിന്തയാണ് ഇന്ന് നമ്മളുമായിട്ട് പങ്കുവെക്കപ്പെട്ടത്. ഇനി നമുക്ക് ബാക്കിയുള്ള സ്ലോട്ടുകൾ എന്ന് പറയുന്നത് നമ്മുടെ അലിജാബ പ്രൊമോഷൻ സ്ലോട്ടാണ്. അതിനു മുമ്പ്
0: ഒരു ചോദ്യവും ഒരു ഉത്തരവും.
1: അതെ, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഗ്രൂപ്പ് സോങ് പാടിയതാണ് ഈ പാട്ട്, കൂടെ പാടി ആസ്വദിച്ചു എന്ന് സഫ്ന മുഹമ്മദ് പാണക്കാട് കമന്റ് നടത്തുന്നു.
0: ഷെയ്ഖ് മുഹമ്മദ് സാദിഖ് മദീനയാണ് ഒരു ചോദ്യവും ഒരു ഉത്തരവും എന്നതിൽ നമ്മോടൊപ്പം ചേരുന്നത്. പുക വലിച്ചാലും പുക വലിച്ചില്ലെങ്കിലും വിധി പോലെ മരിക്കില്ലേ എന്ന ഒരു ചോദ്യത്തോട് അദ്ദേഹം പ്രതികരിക്കുന്നു.
2: ആരോഗ്യ വിചാരം പരിപാടിയിൽ പുകവലി ഉപേക്ഷിച്ചാൽ ആയുസ് വർദ്ധിക്കും എന്ന് കേൾക്കാനിടയായി. ഒരു മനുഷ്യൻ എപ്പോൾ ജനിക്കണം, എപ്പോൾ മരിക്കണം, എന്തൊക്കെ അസുഖം വരണം എന്നൊക്കെ അള്ളാഹു മുൻകൂട്ടി വിധിച്ചതാണല്ലോ. അങ്ങനെയെങ്കിൽ പുക വലിച്ചില്ലെങ്കിലും ഇതുപോലെ മരിക്കില്ലേ എന്നാണ് ചോദ്യകർത്താവിൻ്റെ സംശയം.
3: കലാകഥനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ മുഖേനയായിരിക്കാം ഇത്തരം ചോദ്യങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങൾക്കും ഓരോ അസ്ബാബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, കാര്യകാരണ ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വെള്ളം കുടിച്ചാൽ ദാഹം മാറും എന്നതുപോലെ, ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറും എന്നതുപോലെ, പുക വലിച്ചാൽ ധാരാളം രോഗങ്ങൾക്ക് കാരണമായിത്തീരുകയും അത് മുഖേന ആരോഗ്യം ക്ഷയിച്ച് രോഗിയാകുകയും മരണപ്പെടുകയും ചെയ്തേക്കാം. അതും അത്തരത്തിലുള്ള ഒരു അസ്ബാബ് തന്നെയാണ്. അപ്പോൾ ഒരാൾ പുക വലിക്കുമോ ഇല്ലയോ എന്ന് മുൻകൂട്ടി അറിയുന്ന റബ്ബ് സുബ്ഹാനഹു വതആല അവൻ്റെ കർമ്മരേഖയിൽ, അവനെക്കുറിച്ചുള്ള രേഖയിൽ കൃത്യമായി അവൻ എന്ന് മരിക്കും, എപ്പോൾ മരിക്കും, എന്ത് കാരണത്താൽ മരിക്കും, ഏത് സ്ഥലത്ത് വെച്ച് മരിക്കും എന്നൊക്കെ തീരുമാനിക്കുകയും രേഖപ്പെടുത്തുകയും അത് ഉണ്ടാക്കുകയും ചെയ്തു. അതൊക്കെ അള്ളാഹുവിൻ്റെ മുൻകൂട്ടിയുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ പുക വലിച്ചാൽ ആയുസ് കൂടും എന്ന് പറയുന്നത് അയാൾ ആയുസ് കുറക്കുന്ന അസ്ബാബുകളൊന്നും ചെയ്തില്ല, ആരോഗ്യത്തെ അയാൾ സംരക്ഷിച്ചു. അതൊക്കെ അയാൾ ആരോഗ്യത്തെ സംരക്ഷിക്കുമോ അതല്ല പുക വലിച്ച് ആരോഗ്യത്തെ കേടാക്കുമോ എന്നൊക്കെ മുൻകൂട്ടി അറിയുന്ന അള്ളാഹു അത് ഏതാണ് അയാളുടേത് എന്ന് മുൻകൂട്ടി എഴുതി വച്ചിട്ടുണ്ട്. അതല്ലാതെ പുകവലി ഉപേക്ഷിച്ചാൽ ആയുസ് കൂടും, പുകവലി അയാള് നിർത്തിയിട്ടില്ലെങ്കിൽ ആയുസ് കുറയും എന്ന് പറയുന്നതിൽ തെറ്റിദ്ധാരണ ഉണ്ടാകേണ്ടതില്ല. ഇപ്പൊ ഒരാള് ഒരു ആക്സിഡന്റ്, പുകവലിക്കാത്ത ഒരാൾ ആക്സിഡന്റ് മുഖേന അയാള് പലരും മരണപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ പുകവലിയും ആ ആക്സിഡന്റും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. ഓരോരുത്തരും എപ്പോൾ മരിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല മുൻകൂട്ടി തീരുമാനിച്ചതാണ്. നമ്മൾ പൊതുവെ ഇതിലെ കാരണങ്ങളെക്കുറിച്ചാണ് പറയാറുള്ളത്. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്, അത് പല രോഗങ്ങൾക്കും സാധ്യതയുണ്ട്, കാരണമായി തീരുന്നു. ആ കാരണങ്ങളെ ആസ്പദിച്ചുകൊണ്ടാണ് പുകവലി ആരോഗ്യത്തെ ക്ഷയിപ്പിക്കും, രോഗത്തിന് കാരണമായി തീരും, മരണം സംഭവിക്കുമെന്നൊക്കെ ആളുകൾ പറയുന്നത്.
0: മാഷാഅല്ലാ. ഒരു ചോദ്യവും ഒരു ഉത്തരവും എന്ന ഈ സ്ലോട്ടിൽ നമ്മോടൊപ്പം ഇതുവരെയും ചേർന്ന് ചോദ്യത്തോട് പ്രതികരിച്ചത് സാദിഖ് മദീനിയാണ്. നമ്മുടെ ശ്രോതാക്കളിലേക്ക്, ഒന്ന് രണ്ട് ശ്രോതാക്കളിലേക്ക് പോകേണ്ടതുണ്ട്. ഷാമില ശംസുദ്ദീൻ, നിലയില്ലാത്ത പുകയിൽ തുഴയില്ലാത്ത തോണി, നമ്മുടെ ചിന്തയെപ്പറ്റിയുള്ള ഒരു കമൻ്റാണ് അവർ നടത്തിയത്.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ നമ്മുടെ ലൈവിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരുപാടൊരുപാട് നന്മകൾ വാരിവിതറിയ ഒരു ദിവസത്തിനാണ് നമ്മൾ സാക്ഷിയായത്. അതോടൊപ്പം നമ്മുടെ പ്രോഫ്കോൺ, നമ്മുടെ മക്കളുടെ പ്രോഫ്കോൺ ഇന്ന് സമാരംഭം കുറിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട അപ്ഡേഷനും ഇന്ന് കഴിഞ്ഞ് പിന്നെ നിങ്ങളുമായി പങ്കുവെക്കാൻ കഴിഞ്ഞു എന്നത് വളരെ ചാരിതാർത്ഥ്യം തോന്നുന്ന കാര്യം കൂടിയാണ്. എന്തായിരുന്നാലും ഇൻഷാല്ലാ വീണ്ടും വീണ്ടും നന്മകളുമായി വീണ്ടും നമുക്ക് ഒത്തുചേരാം എന്ന പ്രതീക്ഷയോടുകൂടി ഇനി നമ്മൾ മോർണിംഗ് വൈബ്സിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ കൂടെ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ ഹസൻ അൻസാരി കൂടെ

0: ولو
1: بسم الله، الحمد لله، الصلاه
0: الدنيا
1: والسلام على رسول الله وعلى اله وصحبه اجمعين. اما بعد، പ്രിയ ശ്രോതാക്കളെ, മോർണിംഗ് ലൈവ് അവസാനിച്ചു. ഇനി പീസ് റേഡിയോ വൈബ്സിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്നത്തെ വൈബ്സിൽ എൻ്റെ കൂടെ ഞാൻ ഹനീഫ ബണ്ടൂർ, എൻ്റെ കൂടെ വി ടി അബ്ദുൽ സലാം.
2: ഹനീഫ, നമ്മൾ ഷംജാസ് കെ അബ്ബാസിൻ്റെ സംസാരമാണ്, ഇൻസൈറ്റ്, ഫസ്റ്റ് പ്രോഗ്രാം ഇൻസൈറ്റ് അല്ലേ?
1: അതെ അതെ. നാം തിരുത്തിയിട്ടുണ്ടോ എന്ന ഒരു ചോദ്യമാണ് ഇന്നത്തെ ഇൻസൈറ്റിൽ ചർച്ച ചെയ്യുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإنك لعلى خلق عظيم. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ, ശ്രോതാക്കളെക്കാൾ കാഴ്ചക്കാരെക്കാൾ വിധികർത്താക്കളുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്തിനേയും ഏതിനേയും ആളുകൾ നോക്കിക്കാണുന്നത് വിധി കൽപ്പിക്കുന്ന രൂപത്തിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ വിമർശനാത്മകമായി മാത്രമാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഓരോ ഇടപെടലുകളിലും നമ്മുടെ കാഴ്ചകളും നമ്മുടെ നോട്ടങ്ങളുമെല്ലാം ഈ ഒരു വിമർശനാത്മകമായ നോട്ടങ്ങളാണ് സംഭവിക്കുന്നത്. നമ്മളൊന്നിങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ കച്ചവടത്തിലും നമ്മൾ മറ്റുള്ളവരുമായുള്ള സംഭാഷണത്തിലും നമ്മുടെ മക്കളുടെ കാര്യത്തിലും നമ്മുടെ മാതാപിതാക്കളുടെ കാര്യത്തിലും നമ്മൾ ധാരാളമായി ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ, മൊബൈൽ, അതല്ലെങ്കിൽ മറ്റ് പ്ലാറ്റ്ഫോമുകളെല്ലാം പരിശോധിക്കുമ്പോൾ എല്ലാ തരത്തിലും വിധികർത്താക്കളാണ് ഏറ്റവും കൂടുതൽ ലോകത്തു നിന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യത്തെയും ആഴത്തിൽ നോക്കിക്കാണുവാനോ ആ കാര്യത്തിൻ്റെ അകക്കാമ്പിനെക്കുറിച്ച് തിരിച്ചറിയുവാനോ അതല്ലെങ്കിൽ അതിലെന്തെങ്കിലും നന്മയുണ്ടോ എന്ന് തിരിച്ചറിയുവാനോ ഉള്ളൊരു സ്പേസ്, ഒരു സ്ഥലം ആർക്കും ലഭിക്കുന്നില്ല. പൊതുവിൽ ഇത് നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ആരോപിക്കാറുള്ള ഒരു കാര്യം കൂടിയാണ്. ഒരുപക്ഷെ നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ, നമ്മുടെ മക്കളൊക്കെ ഒരുപക്ഷെ ഒരു പ്ലസ് ടു പ്രായമെല്ലാം കഴിഞ്ഞ് അവരെന്തെങ്കിലും കോഴ്സൊക്കെ എടുക്കാൻ പോകുമ്പോൾ അവർ പറയുക, മറ്റുള്ള ആളുകളുടെ ചോദ്യമാണ് സഹിക്കാൻ പറ്റാത്തത്, അതല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ജോലി ഇല്ലാതെ അതല്ലെങ്കിൽ ജോലി തിരഞ്ഞു നടക്കുന്ന യുവാക്കളും യുവതികളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാൻ ചോദ്യവും മറ്റുള്ളവരുടെ ചോദ്യം, മറ്റുള്ളവർ എന്താണ് ഇപ്പോൾ ചെയ്യുന്നതെന്ന ചോദ്യമാണ് സഹിക്കാൻ പറ്റാത്തത്. ഇത്തരത്തിൽ ധാരാളമായിക്കൊണ്ട് പരസ്പരമുള്ള ഇടപെടലുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. പലപ്പോഴും ഇതിൻ്റെയെല്ലാം ആകെത്തുക ഒരു മനുഷ്യൻ്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. ഒരു മനുഷ്യൻ്റെ സ്വഭാവം എന്നതിനെക്കുറിച്ച് ഇസ്ലാം വളരെ കൃത്യമായി എങ്ങനെയാവണമെന്നും അത് എന്തുകൊണ്ടാണ് എന്നും അതിൻ്റെ ഓരോ ഇടങ്ങളിലും അതിൻ്റെ മാറ്റങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതും കൃത്യമായും പരാമർശിച്ചിട്ടുണ്ട്. ഇവിടെ വിശ്വാസിയുടെ സ്വഭാവ ഗുണങ്ങൾ എന്നുള്ളത് മറ്റുള്ളവരെ പോലെ ഒരിക്കലും ആവാൻ പാടില്ല എന്നത് ഇസ്ലാം നിഷ്കർഷിക്കുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും ഒരു സാധാരണക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു അന്യമതസ്ഥൻ്റെ അതല്ലെങ്കിൽ ഇസ്ലാം ദീൻ കയ്യിലില്ലാത്ത ഒരു മനുഷ്യൻ്റെ സ്വഭാവമാവരുത് ഒരു മുസ്ലിമിൻ്റെ സ്വഭാവം എന്നത് ഇസ്ലാം കൃത്യമായി നിഷ്കർഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട എല്ലാ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായി ഇസ്ലാം പഠിപ്പിക്കുന്നുമുണ്ട്. അള്ളാഹു വിശ്വാസികൾക്ക് നിർബന്ധമാക്കിയ ഇബാദത്തുകളാണ് നമസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും എല്ലാം. എന്നാൽ ഇത് കൃത്യമായി നിർവഹിക്കുന്ന വിശ്വാസി പലപ്പോഴും അശ്രദ്ധമായി വിട്ടുകളയുന്ന ഒരു ഇബാദത്താണ് സ്വഭാവം എന്നുള്ളത്. പലപ്പോഴും വളരെ നന്നായി ഹജ്ജും അതല്ലെങ്കിൽ നമസ്കാരമെല്ലാം കൃത്യമായി നിലനിർത്തുന്ന, നോമ്പെല്ലാം കൃത്യമായി അനുഷ്ഠിക്കുന്ന, വളരെ വ്യക്തമായി ദീനിൻ്റെ വഴിയിലാണ് എന്ന് പറയാവുന്ന രീതിയിൽ നടക്കുന്ന വ്യക്തികൾക്കടക്കം സ്വഭാവശുദ്ധിയിൽ വലിയ പിഴവുകൾ പറ്റാറുണ്ട്. ഒരാൾ തൻ്റെ സഹോദരനോട് മാന്യമായി പെരുമാറുന്നുവെങ്കിൽ അതൊരു ഇബാദത്താണ് എന്നാണ് അള്ളാഹും റസൂലും പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിപ്പിക്കപ്പെടുന്ന ഒരു മതത്തിൽ നിന്നുകൊണ്ട് ഒരിക്കലും നമുക്ക് അതിനെ കുറച്ച് കാണാനോ അത് നിസ്സാരമായി കാണുവാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയാണോ നമസ്കാരത്തെക്കുറിച്ചും നമ്മുടെ ഹജ്ജിനെക്കുറിച്ചും നമ്മുടെ സക്കാത്തിനെക്കുറിച്ചും നമ്മുടെ നോമ്പിനെക്കുറിച്ചുമെല്ലാം വിലയിരുത്തുന്നത്, അതുപോലെ വിലയിരുത്തേണ്ട ഒന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്വഭാവം എന്നുള്ളത്. ആരാധന അനുഷ്ഠാനങ്ങളിലൂടെ മാത്രമല്ല യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ പൂർണ്ണത എന്നത്, മറിച്ച് അത് ഒരാളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അവൻ്റെ സ്വഭാവത്തിലും കടന്നു വരുമ്പോൾ മാത്രമാണ് പൂർണ്ണമാവുന്നത്. അന്ത്യനാളിൽ ഒരു സത്യവിശ്വാസിയുടെ തുലാസിൽ സൽസ്വഭാവത്തേക്കാൾ കനം തൂങ്ങുന്ന മറ്റൊരു വസ്തുവുമില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായും പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അബി ദർദാഹ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിൽ പഠിപ്പിക്കുന്നത്. അഥവാ വിശ്വാസിയുടെ അടിസ്ഥാനമായ സ്വഭാവം എന്നുള്ളത് അത് സൽസ്വഭാവത്തിൻ്റെ എല്ലാ സ്വഭാവ ഗുണങ്ങളും ചേർന്നുകൊണ്ടുള്ളതായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ ചുരുക്കത്തിൽ പറയാനുള്ളത്. ആളുകൾ പലപ്പോഴും നമ്മളിങ്ങനെ മറ്റുള്ളവരെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ പറയും, അല്ലെ, അയാൾ അങ്ങനെ ദീനിയാണ്, അല്ലെങ്കിൽ അയാൾ വളരെ ദീനിലൊക്കെ വളരെ ഉഷാറാണ്, പക്ഷേ അയാളുടെ സ്വഭാവം നല്ലതല്ല, അതല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും നമ്മുടെ ദീനിൻ്റെ എല്ലാം മുൻപിലുണ്ട്, സംഘടനയുടെ കാര്യത്തിലുണ്ട്, പ്രബോധന വിഷയങ്ങളുണ്ട്, പക്ഷേ സ്വന്തം കുടുംബത്തിൽ അയാൾക്ക് നല്ലൊരു വിലയൊന്നുമില്ല, അല്ലെങ്കിൽ അവിടെ അത്ര നല്ല പേരൊന്നുമല്ല അയാൾക്കുള്ളത് എന്നെല്ലാം നമ്മൾ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അയാൾ നല്ല ദീനിയായിരുന്നുവെങ്കിൽ അയാളുടെ സ്വഭാവമാണ് ഏറ്റവും ആദ്യം നന്നാവേണ്ടത്. എന്നാൽ ഒരാൾ ദീനിയാണ് എന്ന് പറയുമ്പോൾ തന്നെയും സ്വഭാവത്തെക്കുറിച്ച് പരാമർശിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ സ്വഭാവം അതല്ലാത്ത മറ്റൊരു ഘടകമാണ് എന്ന് പറയണമെങ്കിൽ, ആളുകൾ പലപ്പോഴും ദീനിനെയും സ്വഭാവശുദ്ധിയെയും രണ്ടും രണ്ടായി കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ ഒരു പ്രശ്നം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളുടെ സ്വഭാവശുദ്ധി എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് അയാളുടെ ദീനിനെയും വിലയിരുത്തേണ്ടത്. ദീനിയായ ഒരു മനുഷ്യനെന്ന് പറയുമ്പോൾ അവിടെ അടിസ്ഥാനപരമായ അയാളുടെ സ്വഭാവ ഗുണങ്ങൾ തന്നെയാണ് ഏറ്റവും ആദ്യം വിലയിരുത്തപ്പെടേണ്ടതും. സ്വഭാവം എന്ന് പറയുമ്പോൾ അത് ഏറ്റവും അടിസ്ഥാനപരമായി പെരുമാറ്റത്തിൽ തന്നെയാണ് കാണേണ്ടത് അല്ലേ. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വഭാവം എന്ന് പറയും, എന്നാൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ പെരുമാറ്റമാണ്. മറ്റൊരാളുമായുള്ള നമ്മുടെ ഇടപഴകലുകൾ, അയാളുമായി ബന്ധപ്പെട്ട നമ്മുടെ പെരുമാറ്റം, അത് എങ്ങനെയാണ് എന്നത് വളരെ വ്യക്തമായി നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ മറ്റൊരാളുമായി ബന്ധപ്പെട്ടുള്ള പെരുമാറ്റത്തിൽ പാലിക്കേണ്ട ഓരോ നിബന്ധനകളെയും ഇസ്ലാം പഠിപ്പിച്ച രീതിയിൽ നമ്മൾ പഠിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം, അതെല്ലാം ചെന്നെത്തുന്നത് നമ്മളെല്ലാവരും ഏറെ ആദരിക്കുന്ന, നമ്മളെക്കാൾ നമ്മൾ സ്നേഹിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ തന്നെയാണ്. റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞ വചനമാണ് ഞാൻ തുടക്കത്തിൽ ഓതിയത്. ഫഇന്നക ലഅല ഖുലുഖിൻ അലീം, പ്രവാചകരെ, തീർച്ചയായും താങ്കൾ ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയാണെന്നാണ്. ഏറ്റവും നല്ല സ്വഭാവത്തിനുടമ, അവിടെ ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാതെ ഏറ്റവും നല്ലത്, ഇന്നക തീർച്ചയായും, ഖുലുഖിൻ അലീം, ഏറ്റവും മഹത്തായ സ്വഭാവത്തിനുടമയാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ മറ്റ് മേഖലകളെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. പ്രവാചകൻ്റെ നമസ്കാരം അതുപോലെ തന്നെ നമസ്കരിക്കാൻ, സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി എന്ന് പറയുമ്പോൾ പ്രവാചകനെ ചാണിന് ചാൺ, മുഴത്തിന് മുഴം പിൻപറ്റാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആരാധനാകർമ്മങ്ങൾക്കപ്പുറത്തേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടപെടലുകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കച്ചവടം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണങ്ങൾ, ഇതെല്ലാം പഠിക്കുക എന്നത് ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ പാഠമായി നമ്മളെല്ലാം ഉൾക്കൊള്ളേണ്ടതാണ്. ഇവിടെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇബാദത്തുകൾ അള്ളാഹുവിലേക്ക് അടുക്കുവാൻ മാത്രമല്ല എന്ന കൃത്യമായൊരു പാഠം നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. മറിച്ച് ഇബാദത്തുകൾ എന്നത്, നമ്മൾ ചെയ്യുന്ന ആരാധനകൾ എന്നത് നമ്മുടെ സ്വഭാവത്തെ കൂടി നന്നാക്കാനുള്ളതാണ്. നമ്മുടെ സ്വഭാവത്തെ നന്നാക്കാത്ത ആരാധനകളാണെങ്കിൽ ആ ആരാധനകളൊന്നും അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ അതിൻ്റെ ലക്ഷ്യം നേടിയെടുത്തിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഒരു ഉദാഹരണം മാത്രം നമുക്ക് എടുക്കാം. നമസ്കാരത്തെക്കുറിച്ച് ഖുർആൻ പറയുന്ന വാക്കെന്താണ്? വഅഖീമിസ് സ്വലാത്ത ലിദിക്രി, അല്ലേ. നമസ്കാരം എന്നുള്ളത് അത് അള്ളാഹുവിനെ ഓർക്കുവാനുള്ളതാണ്. അള്ളാഹുവിനെ ഓർക്കാനുള്ള അതേ നമസ്കാരത്തെക്കുറിച്ച് ഖുർആൻ മറ്റൊരു വിശദീകരണം കൂടി നൽകി. അതെന്താണ്? ഇന്നസ് സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ഷായി വൽ മുൻകർ. നമസ്കാരം അത് അള്ളാഹുനെ ഓർക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് ഇന്നസ് സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ഷായി വൽ മുൻകർ, അത് നിങ്ങളെ മ്ലേച്ഛ വൃത്തികളിൽ നിന്ന്, നിങ്ങളെ ദുർവൃത്തികളിൽ നിന്ന്, മ്ലേച്ഛ കൃത്യങ്ങളിൽ നിന്നെല്ലാം തടയേണ്ടതാണ് എന്നാണ്. അഥവാ നമസ്കാരം ഒരാൾ അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിനെ ഓർക്കുവാൻ വേണ്ടി, അള്ളാഹുവിനെ സ്മരിക്കുവാൻ വേണ്ടി ദിക്റുകളും ഇബാദത്തുകളും ദുആയുമായും എല്ലാം ചെയ്യുന്നതോടൊപ്പം തന്നെ അത് അയാളുടെ ജീവിതത്തിൽ ചെലുത്തേണ്ട ചില മാറ്റങ്ങളുണ്ട്. അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ മാറ്റം, അയാൾ ദുഷ്ചെയ്തികളിൽ നിന്നും മാറി നിൽക്കണമെന്നുള്ളതാണ്. ഈ ഒരു പാഠത്തെ നമസ്കാരത്തിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമസ്കാരത്തിൻ്റെ ഗുണമായിക്കൊണ്ട് ഇങ്ങനെ അള്ളാഹു സൽസ്വഭാവത്തെക്കുറിച്ച്, നിങ്ങൾ ദുഷ്ചേദികളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പഠിപ്പിക്കുന്നത് പോലെ തന്നെ മറ്റ് എല്ലാ ആരാധനകളിലും നമുക്കിത് കാണാൻ സാധിക്കുമെന്നുള്ളതാണ് കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമസ്കാരം കൊണ്ട് അത്തരമൊരു ഗുണം ഒരാൾ നേടിയെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അയാൾക്ക് നഷ്ടപ്പെടുന്നത് വലിയ രീതിയിൽ അയാളുടെ സമയവും അയാളുടെ ഇബാദത്തുകളും തന്നെയാണ്. നമസ്കാരത്തെക്കുറിച്ച് മറ്റൊരു ഭാഗത്ത് ഖുർആൻ പറയുന്ന ഒരു പരാമർശം വളരെ ശ്രദ്ധേയമാണ്. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീനഹും യുറാഊൻ വയംനഊനൽ മാഊൻ. അല്ലേ, നമസ്കാരം എന്നുള്ളത് ആ നമസ്കാരം മറ്റുള്ളവർക്ക് വേണ്ടി നമസ്കരിക്കുന്ന ആളുകൾക്ക് നാശമെന്നെല്ലാം പറഞ്ഞ് ഖുർആൻ പറഞ്ഞത് വയം നഊൻ അൽ മാഊൻ, പരോപകാരത്തെ തടയുന്ന, അല്ലെങ്കിൽ പരോപകാരം എന്നൊരു സൽസ്വഭാവത്തെ തടയുന്നവരാണ് അവർ എന്നുള്ളതാണ്. അഥവാ നമസ്കരിക്കുന്നവർക്ക് വേണ്ട ക്വാളിറ്റിയാണ് യഥാർത്ഥത്തിൽ പരോപകാരം ചെയ്യുക എന്നത്. അത്തരത്തിൽ ഓരോ ഇബാദത്തുകളിൽ നമുക്കിത് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇങ്ങനെ പെരുമാറ്റത്തെ ശുദ്ധീകരിക്കുവാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഹൈർ എന്നത് ദുനിയാവിലും ആഹ്റത്തിലും അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഒരു പക്ഷേ പലപ്പോഴും നമ്മൾ കേട്ട ഒരു ഹദീസാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യഅതു യൗമൽ ഖിയാമ, യൗമൽ ഖിയാമത്തിൽ ഒരു മനുഷ്യൻ വരും. ആ മനുഷ്യൻ വരുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ഇബാദത്തുകളുണ്ട്, അദ്ദേഹം ഒരുപാട് ഇബാദത്തുകളുമായിട്ടാണ് കടന്നു വരുന്നത്. പക്ഷേ അദ്ദേഹം കടന്നു വന്നു കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ എല്ലാ നന്മകളും തൂക്കി അദ്ദേഹം സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ നിൽക്കുമ്പോൾ ഒരു കുറേ ആളുകൾ വരുന്നു. ആളുകൾ പറയും, എന്നെ അവൻ ചീത്ത വിളിച്ചിട്ടുണ്ട്, എന്നെ അവൻ തല്ലിയിട്ടുണ്ട്, എന്നെ അവൻ ഉപദ്രവിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ എല്ലാ നന്മകളും അവർക്ക് ഇട്ടുകൊടുക്കും. ശേഷം അത് മതിയാവാതെയാവും, ഉണ്ടാവുമ്പോൾ അവരുടെ തിന്മകൾ ഈ മനുഷ്യനിട്ട് കൊടുക്കും. അങ്ങനെ തിന്മകളുടെ ഭാണ്ഡക്കെട്ടുമായി അദ്ദേഹം നരകത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു നഷ്ടകാരികളുടെ കാഴ്ചയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, യഥാർത്ഥത്തിൽ അത്തരം ഹദീസുകളെല്ലാം നമ്മളേറെ ഭയപ്പെടുത്തുന്നതാണ്, പേടിപ്പിക്കുന്നതാണ്. നമ്മൾ അറിയാതെ പോലും ഉപദ്രവിച്ച, നമ്മൾ വാക്കുകൊണ്ട് കളിയാക്കിയ, നമ്മൾ വളരെ നിസ്സാരമായി കരുതി പുച്ഛിച്ചു തള്ളിയ പല സന്ദർഭങ്ങളും പല സാഹചര്യങ്ങളും ഒരുപക്ഷെ പരലോകത്ത് നമുക്ക് എതിരെ വരാനുള്ള സാഹചര്യത്തെ നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണരുത്. അവിടെ നമുക്കൊരു ഭയം വേണം. യഥാർത്ഥത്തിൽ പുതിയ കാലത്ത് ഈ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട സംസാരത്തിൽ ഒരുപാട് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചൊക്കെ ആളുകൾ പറയാറുണ്ട്, രാഷ്ട്രീയമായ ശരികളെക്കുറിച്ച്, അതല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ പുതിയ നോർമലുകൾ, പുതിയ രീതിശാസ്ത്രങ്ങൾ, അല്ലെങ്കിൽ പുതിയ കാലത്തിനനുസരിച്ചിട്ടുള്ള കുറെ ചിന്തകളെക്കുറിച്ചെല്ലാം ആളുകൾ പറയുന്നത്. എന്നാൽ ഇസ്ലാം യഥാർത്ഥത്തിൽ ഒബ്ജക്റ്റീവായ ഒരു മൊറാലിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്, വളരെ റിജിഡായ ഒരിക്കലും മാറാത്ത ഒരു ധാർമ്മികതയെക്കുറിച്ച് പറയുന്നത്. ആ ധാർമ്മികതയുടെ അടിസ്ഥാനം തന്നെ യഥാർത്ഥത്തിൽ ഒരിക്കലും മാറാത്ത സൽസ്വഭാവങ്ങളാണ്. പണ്ട് കാലത്തൊരു നന്മ എന്തായിരുന്നോ അത് തന്നെയാണ് ഇന്നും നന്മ, അന്നൊരു തിന്മ എന്താണോ അത് തന്നെയാണ് ഇന്നും തിന്മ. കാലങ്ങൾ കടന്നു പോകുമ്പോൾ പുരോഗമിക്കുന്ന സമൂഹത്തിനിടയിൽ ഒരിക്കലും തിന്മകൾ നന്മകളാവുകയില്ല, നന്മകൾ തിന്മകളാവുകയില്ല. അതുകൊണ്ട് തന്നെ ഏതൊരർത്ഥത്തിൽ ും ഇസ്ലാമിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അത്തരത്തിൽ നന്മകളെ നോക്കിക്കാണുന്ന ഒരു മതം എന്നുള്ളത് ലോകത്ത് വേറൊരാൾക്കും അവകാശപ്പെടാൻ പറ്റാത്ത ഒന്നാണ് എന്നുള്ളതാണ്. ഇവിടെ സഹോദരങ്ങളെ, നമസ്കാരത്തെ മാത്രമല്ല യഥാർത്ഥത്തിൽ ഖുർആൻ അങ്ങനെ പരാമർശിച്ചിട്ടുള്ളത്. ഇബാദത്തുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ രണ്ടാമതായി പറഞ്ഞ നോമ്പിനെക്കുറിച്ച് കൃത്യമായും പഠിപ്പിക്കുന്നു. നമ്മൾ കഴിഞ്ഞ റമദാനിലടക്കം ഒരുപാട് കേട്ട ആയത്താണ് അല്ലേ, ലഅല്ലക്കും തത്തഖൂൻ, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്‌വയുള്ളവരാവാൻ വേണ്ടിയാണ്. എന്താണ് തഖ്‌വ? തഖ്‌വയുടെ അടിസ്ഥാനപരമായ വിശദീകരണത്തിൽ ഒരാൾ തിന്മകളിൽ നിന്ന് മാറി നടക്കുന്ന, ഒരാൾ നന്മകളിലേക്ക് ഏറെ പ്രോത്സാഹിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഉത്സാഹത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു കർമ്മ രീതിയാണ് യഥാർത്ഥത്തിൽ തഖ്‌വ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ തഖ്‌വയ്ക്ക് മറ്റൊരു ചിന്ത കൂടി നമ്മൾ നൽകേണ്ടതുണ്ട്. തഖ്‌വയുള്ളൊരു മനുഷ്യൻ, മുത്തഖിയായൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മറ്റുള്ളവർക്ക് ഉപദ്രവകാരിയല്ലാത്ത, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന, തഖ്‌വയോടുകൂടി മാത്രം സംസാരിക്കുന്ന, സൂക്ഷ്മതയോടുകൂടി മാത്രം സംസാരിക്കുന്ന, സൂക്ഷ്മതയോടുകൂടി മാത്രം ഇടപെടുന്ന, മറ്റുള്ളവരുമായുള്ള പണമിടപാടിൽ, മറ്റുള്ളവരുമായുള്ള സാമ്പത്തികമായ മറ്റിടപാടുകളിൽ എല്ലാം അദ്ദേഹത്തിന് സൂക്ഷ്മതയുണ്ട് എന്നുള്ളതാണ് തഖ്‌വയുടെ മറ്റൊരു വിശദീകരണം. അപ്പോൾ യഥാർത്ഥത്തിൽ നോമ്പ് കൊണ്ടും ഒരാൾ നേടിയെടുക്കുന്ന മറ്റൊരുപാട് ഇബാദത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യങ്ങൾക്കപ്പുറത്തേക്ക് ഇഹലോകത്തൊരു മനുഷ്യൻ മറ്റ് സഹജീവികളുമായുള്ള ഇടപാടുകളിൽ വലിയ ശ്രദ്ധ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് നമുക്ക് കൃത്യമായും പഠിപ്പിക്കാൻ സാധിക്കും. മാത്രമല്ല, യഥാർത്ഥത്തിൽ സഹജീവികളുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ എന്തെങ്കിലും പിഴവുകൾ പറ്റിക്കഴിഞ്ഞാൽ ആ പിഴവുകൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ മുഴുവൻ അമലുകളും അള്ളാഹു സ്വീകരിക്കാത്ത വിധത്തിൽ ആകാശലോകത്ത് വെച്ച് തടയപ്പെടുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത്രത്തോളം ഗൗരവമുണ്ട് യഥാർത്ഥത്തിൽ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റം എന്നുള്ളത്. അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് ഇസ്ലാം തന്നെ പരാമർശിക്കുന്ന മറ്റൊരു കാര്യം, ഇന്നമ ബുഇസ്തു ലി അതമ്മിമ മകാറമൽ അഖ്ലാഖ് എന്നാണ്. അഥവാ പ്രവാചകരെ, താങ്കൾ സൽസ്വഭാവത്തിൻ്റെ പൂർത്തീകരണമായി കൊണ്ടാണ് അവതരിച്ചതെന്നാണ്. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരാത്ത ഒരു സൽസ്വഭാവവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരേണ്ടതില്ല. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൽസ്വഭാവത്തിൻ്റെ എല്ലാ മേഖലകളെയും നമുക്ക് പഠിപ്പിച്ചു നൽകണമെന്നാണ്. ഓരോ കാര്യങ്ങളിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയുണ്ട്. സ്വഹാബത്തുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ യഥാർത്ഥത്തിൽ നമ്മൾ പൊതുസമൂഹത്തിൽ ഇടപെടുമ്പോൾ നമുക്ക് മാതൃകയാക്കേണ്ടതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ, അത് കുടുംബജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ, അതും നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട ഇടപെടലുകളിൽ. അപ്പുറത്തേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹിയുടെ പേരക്കുട്ടികളുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വൃദ്ധരുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ, ഇത്തരത്തിൽ ഓരോ മേഖലകളിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് വലിയ മാതൃകകൾ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാല്ലാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കടന്നു വന്ന വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ നമ്മൾ പഠിക്കേണ്ട ചില പാഠങ്ങൾ, സ്വഭാവ ഗുണങ്ങൾ, അതാണ് ഇൻഷാല്ലാ നമ്മൾ അടുത്ത ഇൻസൈറ്റുകളിൽ കേൾക്കാൻ പോകുന്നത്. സ്വഭാവ ഗുണങ്ങളെക്കുറിച്ചുള്ള ഈ ചർച്ചകളിലെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻസൈറ്റിൻ്റെ എപ്പിസോഡിൽ ഇത് ചർച്ച ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, അകക്കാഴ്ചയോടുകൂടി അതല്ലെങ്കിൽ ഉൾക്കാഴ്ചയോടുകൂടി കൃത്യമായും ഇത്തരം കാര്യങ്ങൾ നോക്കിക്കണ്ടുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവാമെന്ന ഓർമ്മയോടുകൂടി സ്വന്തം ജീവിതത്തെ ഒന്നുകൂടി പുനർവിചിന്തനം നടത്തുവാനും ഒന്നുകൂടി പുനരാലോചിക്കുവാനുമാണ് യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ നയിക്കേണ്ടത്. ഞാൻ ശരിയാണ് എന്നും എൻ്റെ കാര്യത്തിൽ അത്തരം പിഴവുകളൊന്നും പറ്റിയിട്ടില്ല എന്നുമുള്ള മൂഢമായ വാദങ്ങൾ, അല്ലെങ്കിൽ അത്തരമുള്ള ചിന്തകളെല്ലാം നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട്. അള്ളാഹു അത്തരത്തിൽ കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് തിരുത്തി മുന്നോട്ട് പോകുന്ന സത്യവിശ്വാസികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹൃദ അവൻ അലഹമുല്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: മാഷാ അല്ലാഹ്. അപ്പോൾ റേഡിയോ വൈബ്സിൻ്റെ ആദ്യ പ്രോഗ്രാം ഇൻസൈറ്റ് ആണ് ഇപ്പം നമ്മൾ കേട്ട് കഴിഞ്ഞത്. നാം തിരുത്തിയിട്ടുണ്ടോ എന്നൊരു ആത്മ വിമർശനവുമായി നമ്മോട് സംസാരിച്ചത് ഷംജാസ് കെ അബ്ബാസ് ആയിരുന്നു. ഇനി റേഡിയോ വൈബ്സിൽ പാട്ട് കേട്ട് നമുക്കൊന്ന് തിരിച്ചു വരാം.
1: അതിമനോഹരമായ ഒരു ഗാനത്തിലേക്ക് എല്ലാവരെയും ശ്രദ്ധ ക്ഷണിക്കുകയാണ്.

0: ബാറക്കല്ലാഹു ഫീക്കും. പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് സ്വരം.
1: സ്വരത്തിന് ശേഷം നമ്മൾ ഇനി പോകുന്നത് പതിവ് പോലെ നമ്മുടെ പ്രോഗ്രാമിനൊക്കെ ഒരു ഓർഡർ ഉണ്ടല്ലോ, ആരോഗ്യ വിചാരമാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മൾ സംസാരിക്കുന്നത് ഓട്ടിസവുമായി ബന്ധപ്പെട്ട കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഈ ഒരു ഇഷ്യൂ, അതിൻ്റെ ആശങ്കകളുണ്ട് പൊതുവെ.
0: അതെ, ഓട്ടിസം ആശങ്കകൾക്ക് വിരാമമിടാമെന്ന വിഷയത്തിലെ അഞ്ചാം ഭാഗമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ സി പി അബൂബക്കർ ജാഫർ പകര.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമാബാദ്. പിസ്രഡിയിലെ ആരോഗ്യ വിചാരം ശ്രോതാക്കളെ, ഈ ആഴ്ച നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്ത കാഴ്ചയുമായി ബന്ധപ്പെട്ട സെൻസർ ഇഷ്യൂ, അതേപോലെ മറ്റ് 12 സെൻസുകളെ കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. സെൻസർ ഇഷ്യൂ എന്താണെന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ രക്ഷിതാക്കൾക്ക് തന്നെ അവരുടെ മക്കള് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം സെൻസർ ഇഷ്യൂ എന്താണെന്ന് കൃത്യമായിട്ട് ചർച്ച ചെയ്തതിനു ശേഷം നമുക്ക് അതിന്റെ മാനേജ്മെന്റിനെ കുറിച്ച് ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പോ നമ്മൾ കാഴ്ചയെ കുറിച്ചാണല്ലോ പറഞ്ഞത്. ഇതേപോലെ അതായത് ഹൈപ്പോയും ഹൈപ്പറും നമ്മൾ ചർച്ച ചെയ്തു. അപ്പോ കളറ്, അതേപോലെ പാറ്റേണ്, പിന്നെ ലൈറ്റ്, മൂന്ന് വിഷയത്തിലും ഹൈപ്പോയും ഹൈപ്പറും ഉള്ള കുട്ടികൾ ഉണ്ടാകും. അപ്പൊ ഇതേപോലെ കേൾവിയുടെ വിഷയത്തിലും അതേപോലെ സ്പർശനത്തിന്റെ തൊലി, സ്പർശനം, വൈബ്രേഷൻ, അങ്ങനെ നമ്മൾ പറഞ്ഞ 12 പഞ്ചേന്ദ്രിയങ്ങളും അതേപോലെ അതിൽ കൂടുതലായിട്ട് നമ്മൾ പിന്നെ തൊലിയുടെ വിഷയത്തിൽ പറഞ്ഞ 5 സെൻസുകളും. അപ്പോ ഇവിടെ ഇനി കാഴ്ചയാണല്ലോ നമ്മള് ചർച്ചയ്ക്ക് വരിക. അപ്പൊ കാഴ്ചയിൽ അല്ല, കാഴ്ചയാണ് നമ്മൾ ചർച്ച ചെയ്തത്, കേൾവിയെ കുറിച്ചാണ് ഇനി ചർച്ച ചെയ്യാനുള്ളത്. എങ്ങനെയാണ് അത്, പിന്നെ കാഴ്ച നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി അൽഹംദുലില്ലാ. അതിന്റെ ബാക്കി കാര്യങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ ചർച്ച വരും. കേൾവിയെ കുറിച്ചൊന്ന്,
3: ശബ്ദം വളരെ പ്രധാനപ്പെട്ട ഒരു സെൻസാണ്. നമ്മൾ ചുറ്റുപാടുകളെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള വിവരം ഉണ്ടാക്കുന്നത് ഉണ്ടെന്നതിൽ കേൾവിക്ക് പങ്കുണ്ട്. ഈ ശബ്ദത്തിനും ഞാൻ ആദ്യത്തെ അന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞ പോലെ നമുക്കൊരു ഫിൽട്ടർ മെക്കാനിസം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്, ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. ഓട്ടിസമുള്ള ആൾക്കാർക്ക് ഫിൽട്ടർ മെക്കാനിസം ഇല്ലാത്തത് കൊണ്ട് എല്ലാ ശബ്ദങ്ങളും കൂടിയും തലച്ചോറിൽ വന്നിട്ട് അവർക്ക് സെൻസറി ഓവർലോഡ് ഉണ്ടാവുന്നു. അവർക്ക് ശബ്ദം സഹിക്കാൻ പറ്റാത്ത ലെവലിലെത്തുന്നു. ഇങ്ങനെ ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികൾ പ്രകടിപ്പിക്കുന്ന ലക്ഷണങ്ങൾ, അവർ ശബ്ദം കേൾക്കുന്ന സ്ഥലത്ത് നിന്ന് മാറിക്കളയുന്നു, അല്ലെങ്കിൽ അവർ ചെവി പൊത്തുന്നു. ചില ശബ്ദങ്ങൾ അവർക്ക് തീരെ പറ്റില്ല. അപ്പോൾ ഈ ശബ്ദങ്ങളുടെ, നമുക്ക് പറയാം, ശബ്ദങ്ങൾ നമുക്ക് അപ്പടെ അതിൻ്റെ തീവ്രത അല്ലെങ്കിൽ അതിൻ്റെ പിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ നമുക്കറിയുള്ളൂ. ഇപ്പോൾ ശബ്ദത്തെക്കുറിച്ച് പഠിച്ച ആൾക്കാർ പറയുന്നത് ധാരാളം സംഗതികൾ അതിൽ ഉണ്ട് എന്നാണ്. അപ്പോൾ ഈ സംഗതികളിലെല്ലാം അവർക്ക് ഹൈപ്പർ സെൻസിറ്റിവിറ്റി വരാം. ഉദാഹരണത്തിന് പിന്നെ വീട്ടിലെ പ്രഷർ കുക്കറിൻ്റെ വിസിൽ അവർ ഹൈപ്പർ ആയിരിക്കും. അതേസമയത്ത് തന്നെ അവർ ഒരു തീവണ്ടി എഞ്ചിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നുണ്ടാവും. കാരണം രണ്ടും രണ്ട് തരം ശബ്ദമാണ്. അതേപോലെ തന്നെ പിന്നെ ഒരു നിസ്സാരമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു ശബ്ദം, അസഹനീയമായി തോന്നുന്ന ആൾ ഒരു JCB ശബ്ദം ടോളറേറ്റ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഈ ശബ്ദത്തിൻ്റെ പല സംഗതികൾക്കും ഇവർക്ക് ഹൈപ്പർ സെൻസിറ്റിവിറ്റി വരാം. അപ്പോൾ അവർ വിസിൽ, പിന്നെ കുക്കറിൻ്റെ വിസിൽ പറ്റുന്നില്ല, അല്ലെങ്കിൽ പിന്നെ വാഷിംഗ് മെഷീൻ, അല്ലെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കുന്ന മറ്റുള്ള എന്ത് യന്ത്രങ്ങളായാലും അതിൻ്റെ സൗണ്ട്, അല്ലെങ്കിൽ വീട്ടിലെ TVയുടെ സൗണ്ട് അവർക്ക് പറ്റില്ല. ഫാനിൻ്റെ ശബ്ദം അവർക്ക് പറ്റില്ല, ഹൈപ്പർ സെൻസിറ്റീവാണ്. AC മൂളകം അവർക്ക് പറ്റില്ല. നമ്മുടെ ബ്രീത്തിങ് സൗണ്ട് പോലും, നമ്മൾ ശ്വാസം കഴിക്കുന്ന സമയത്ത് ചെറിയ പിന്നെ ശബ്ദമുണ്ട്, അതുപോലും അസഹനീയത തോന്നുന്ന ആൾക്കാർ.
2: ചെറിയ നിസ്സാരമായ ശബ്ദം പോലും പിന്നെ ഫിൽട്ടർ ചെയ്ത് ചെയ്യാൻ
3: പറ്റാത്തതുകൊണ്ട് കൂർക്കംവലി പിന്നെ നമുക്കും പറ്റില്ല, അവർക്ക് തീരെ പറ്റൂല. അപ്പൊ കൂർക്കംവലി സഹിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. ഇത്തരം കുട്ടികൾ അമ്മമാർ ഇപ്പോൾ 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സുള്ള കുട്ടികളെ കൂടെ കടത്തുന്ന സമയത്ത് ഈ ഈ ശബ്ദത്തിൻ്റെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി കാരണം കൂടെ കിടത്തുന്ന സമയത്ത് കുട്ടികൾ അസ്വസ്ഥമാകുന്നു, അവർ കരച്ചിൽ തുടങ്ങും. അവരെത്ര കൺസോൾ ചെയ്യാൻ ശ്രമിച്ചാലും അവർ ഈ പ്രശ്നമുള്ളിടത്തോളം കാലം അവർക്ക് കരച്ചിൽ നിർത്താനും പറ്റില്ല. അപ്പൊ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ അമ്മമാര് തിരിച്ചറിയേണ്ട വിഷയങ്ങളാണ്. ഇപ്പൊ ബാത്റൂം പോവുകയാണെങ്കിൽ ബാത്റൂമില് പിന്നെ വെള്ളം വീഴുന്ന ശബ്ദം അല്ലെങ്കിൽ ഫ്ലഷ് അടിക്കുന്ന ശബ്ദം, ഇതെല്ലാം അവർക്ക് അസ്വസ്ഥതകൾ ഉണ്ടാക്കാറുണ്ട്. ഏറ്റവും രസകരമായിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ, ഈ ഏറ്റവും പല കൂടുതൽ കുട്ടികൾ ഓട്ടിസമുള്ള കുട്ടികൾ, ഹൈപ്പർ സൗണ്ടിന് ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് സഹിക്കാൻ പറ്റാത്ത ശബ്ദമായിട്ട് അവർ ഏകകണ്ഠമായിട്ട് പറയുന്നത് ഹൈപിച്ച്ഡ് ഫീമെയിൽ വോയിസാണ്. ഹൈപിച്ച്ഡ് ഫീമെയിൽ വോയിസ് എന്ന് വെച്ചാൽ സ്ത്രീകളുടെ ശബ്ദം, അമ്മമാരുടെ ശബ്ദം. അപ്പോൾ അമ്മയായിട്ടാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ സംവദിക്കേണ്ടത്. അപ്പോൾ അമ്മമാരുടെ ശബ്ദം പിന്നെ സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, എനിക്കറിയുന്ന പല പേരൻസും പറയുന്നുണ്ട്, ഞാൻ സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് അമ്മ അല്ല കുട്ടി വന്നിട്ട് വായ പൊത്തി പിടിക്കും, ടീച്ചർ ക്ലാസ് എടുക്കാവുന്ന സമയത്ത് ഓടി വന്നിട്ട് വായ പൊത്തി പിടിക്കുന്ന പിള്ളേരെ നമ്മൾ കാണുന്നുണ്ട്.
2: ഇത് പിന്നെ നിങ്ങളെ ശബ്ദം എനിക്ക് സഹിക്കാൻ പറ്റണില്ല എന്ന് പറയാനുള്ള
3: അവർക്ക് പറയാനോ പ്രകടിപ്പിക്കാനോ പറ്റാത്ത കുട്ടികളുണ്ടാവാം, അല്ലെങ്കിൽ ചില കുട്ടികളെങ്കിലും അമ്മ മിണ്ടരുതെന്ന് പറഞ്ഞ കുട്ടികളുണ്ട്, അമ്മ സംസാരിക്കണ്ട എന്ന് പറയുന്ന കുട്ടികൾ നമ്മൾ
2: വലിയ
3: പ്രശ്നമാണ്.
2: സംസാരിക്കണ്ട എന്ന് പറഞ്ഞാൽ ഒരു മാനസികമായി വളരെ പ്രയാസം ഉണ്ടാക്കുന്ന, എന്റെ ഞാൻ ഏറ്റവും അധികം പ്രയാസപ്പെട്ട ജന്മം നൽകിയ എന്റെ കുട്ടി, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന കുട്ടി, ആ കുട്ടിനോട് ഞാൻ സംസാരിക്കണ്ടെന്ന് കുട്ടീന്റെ മുഖത്ത് നോക്കി പറയുമ്പോ പ്രയാസമുണ്ട്.
3: പ്രശ്നമാണ് അത്. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ പിന്നെ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സൊക്കെ കൂടുതൽ ലേഡീസാണ്. അപ്പം ലേഡി ടീച്ചേഴ്സിൻ്റെ ശബ്ദം ഇവർക്ക് വെച്ചാൽ പല പറയുന്നിട്ട് ടീച്ചർ വരുന്നവരെ ക്ലാസ്സിൽ ഇവൻ അടങ്ങിയിരുന്നു, ടീച്ചർ വന്നപാട് തന്നെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഓടി എന്നൊക്കെ പറയുന്ന കുട്ടികളെ നമ്മൾ കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പിന്നെ വീട്ടിലുള്ള സംസാരങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ ഒരു വിഷയം പറയുന്നത് ഇതിന് കൂടുതലായിട്ട് നമ്മൾ വാക്കുകൾ ഉപയോഗിച്ചിട്ട് സംസാരിക്കുന്ന ഒരു ശൈലിയാണ് നമുക്കൊക്കെ ഉള്ളത്. ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ തന്നെ ഒരു നാല് സെൻറ്റൻസ് ആക്കി പറയുന്ന രീതികൾ പ്രത്യേകിച്ച് ഇത്തരം കുട്ടികൾക്ക് തീരെ സഹിക്കാൻ പറ്റില്ല. അത് നമ്മൾ മാതാപിതാക്കൾ തിരിച്ചറിയേണ്ട ഒരു സംഭവമാണ്. ബസ്സിൽ പോകുന്ന സമയത്ത് ബസ്സിന്റെ ഹോൺ അവർക്ക് പറ്റില്ല, അല്ലെങ്കിൽ സ്കൂൾ ബെല്ല് വളരെ പ്രധാനപ്പെട്ടാണ്. സ്കൂളിലെ ബെല്ല് അവർ അടിക്കുന്നത് പറ്റില്ല, ഈവൻ ടെലിഫോൺ റിംഗ് ചെയ്യുന്ന അവർക്ക് പറ്റില്ല. അങ്ങനെ ശബ്ദത്തിന്റെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി അവർ പല വിധത്തിലും പ്രകടിപ്പിക്കും. അത് പിന്നെ അവർ ചെവി പൊത്തി പിടിക്കും, അല്ലെങ്കിൽ ആ ശബ്ദത്തിൽ നിന്ന് അവർ അകന്ന് മാറാൻ അവർ താല്പര്യം കാണിക്കും. ശബ്ദത്തിന് ഹൈപ്പോ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, അവർക്ക് ശബ്ദം കേട്ടത് മതിയാവില്ല. അത്തരം ആൾക്കാർ എപ്പോഴും ഇപ്പം മൊബൈലിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ സ്റ്റീരിയോ ഉണ്ടെങ്കിൽ അത് ആ പാട്ട് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കും. ഇതിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, അവർ ഒരു പാട്ടിൽ ഒരു മൂന്നാമത്തെ സ്റ്റാൻസ് ആയിരിക്കും ചിലപ്പോൾ അവർ റിപ്പീറ്റഡ് ആയിട്ട് അവർ കേട്ടുകൊണ്ടിരിക്കുക. കാരണം ഈ മൂന്നാമത്തെ സ്റ്റാൻസിലാണ് അവർക്ക് ആവശ്യമുള്ള സംഗതി ഉള്ളത്. ആ സംഗതിക്ക് ഹൈപ്പോ സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് അവർ അത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ കുട്ടികൾ പരസ്യം കാണാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ കാർട്ടൂൺ കാണാൻ ആഗ്രഹിക്കുന്നത്, പരസ്യത്തിനും കാർട്ടൂണിൻ്റെ പ്രത്യേകത വെച്ചാൽ വളരെ ക്യുക്ക് മൂവ്മെൻറ്റ്സ് ആണ്. ഒരു സെക്കൻഡിൽ വേണമെങ്കിൽ 10-16 സാധനങ്ങൾ ഇങ്ങനെ മിന്നി മറയുന്നുണ്ട്. ഈ ഇത് കാഴ്ചക്ക് ഹൈപ്പോ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികൾക്ക് വളരെ ആകർഷകമാണ്. കാർട്ടൂൺ കഥാപാത്രങ്ങൾ ഭയങ്കര ചാട്ടും ഭയങ്കര ക്യുക്ക് മൂവ്മെൻ്റാണ്. പിന്നെ പരസ്യങ്ങളാണെങ്കിലും ഒരു സെക്കൻഡ് പരസ്യത്തിൻ്റെ ഇടയിൽ ധാരാളം സാധനങ്ങൾ മിന്നി മറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ നല്ല ആകർഷകമായിട്ടുള്ള സൗണ്ട് മ്യൂസിക്കാണ് അവർ കൊടുക്കുക, കാർട്ടൂൺ ആണെങ്കിലും മറ്റേ പിന്നെ പരസ്യമാണെങ്കിലും. ഈ പരസ്യത്തിൻ്റെ വാചകം കേൾക്കാൻ അല്ലെ പരസ്യം കാണാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ കുട്ടികളെ ആഗ്രഹിക്കുന്നുണ്ടാവുക. നമ്മളിപ്പോൾ വൈകുന്നേരം 7 മണിയാവുന്ന സമയത്ത് ഒരു സീരിയൽ കാണാൻ അമ്മയും എല്ലാവരും കൂടി ഇരിക്കുന്നുണ്ടാവും. ഇവനറിയാം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു കല്യാണ സിൽക്കിൻ്റെ പരസ്യം വരാൻ പോകുന്നുണ്ട്, അത് ഇവനെ കേൾക്കാൻ വേണ്ടിയിട്ട് ഇവനവിടെ കൂടെ ഇരിക്കും. ഈ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഷോർട്ട് ബ്രേക്ക് പറയുന്ന സമയത്ത് അമ്മ എന്ത് ചെയ്യും, അമ്മ ചാനൽ മാറ്റിയിട്ട് അടുത്ത ചാനലിലേക്ക് പോകും. ഇവൻ അത്ര 10 മിനിറ്റ് കാത്തുന്നത് വെറുതെയായി. ഇവൻ അതിൻ്റെ അസ്വസ്ഥത പ്രകടിപ്പിക്കും, അവനെ പരസ്യം കാണണമെന്ന് വാശി പിടിക്കും. അവസാനം കുട്ടിക്കാണ് ചീത്ത പെരിഞ്ചാല് 10-15 സെക്കൻഡ് പരസ്യം കാണാൻ ഇവൻ വാശി പിടിക്കുന്നു എന്നുള്ളത് അവഗണിച്ചുകൊണ്ട് ഇവൻ എപ്പോഴും പരസ്യം 24 മണിക്കൂറും പരസ്യം കണ്ടുകൊണ്ടിരിക്കലാണ് എന്നും പറഞ്ഞിട്ട് ഈ 14 മണിക്കൂർ സീരിയൽ കാണുന്ന അമ്മക്ക് യാതൊരു കുഴപ്പമില്ലാത്ത വിധത്തിൽ കുറ്റം മുഴുവനും കുട്ടിക്ക് ചാർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഇവനെ ഈ 15 സെക്കൻഡിൻ്റെ ഒരു പരസ്യം മാത്രം കാണുക മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അങ്ങനെ അവർ പരസ്യത്തിന് അല്ലെ കാർട്ടൂണിന് വേണ്ടിയിട്ട് അവർ വാശി പിടിക്കുന്ന കുട്ടികളുണ്ടാവാം. പിന്നെ അവന് സ്കൂട്ടറിൻ്റെ ശബ്ദം ഇഷ്ടമാണെങ്കിൽ അച്ഛൻ്റെ സ്കൂട്ടർ വരുന്നത് ഒരു 2 കിലോമീറ്റർ ദൂരെ നിന്ന് ഇവനാണ് ആദ്യമേ നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഗേറ്റ് തുറക്കുന്ന സമയത്ത് ഇവൻ ആദ്യമേ അത് നോട്ട് ചെയ്യും. ഈ ശബ്ദത്തിന് ഹൈപ്പോസെൻസിറ്റീവ് ആയിട്ടുള്ള
2: കുട്ടികൾക്ക് അത് ഇന്ന ആളുടെ ഒരു തവണ കേട്ടാൽ പിന്നെ അത് ഇന്ന ആളുടെ
3: ശബ്ദമാണ്
2: അല്ലെങ്കിൽ
3: ശബ്ദമാണ് വാഹനമാണ് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ എന്ത് സ്വകാര്യം പറയുകയാണെങ്കിൽ എത്ര ലോ വോയിസിൽ പറയുകയാണെങ്കിലും അവരത് കേട്ടിരിക്കും. പ്രത്യേകിച്ച് അവരെ കുറിച്ചുള്ള ആളാണെങ്കിൽ നമ്മൾ പറയുന്നതാണെങ്കിൽ അവർ വളരെ കൃത്യമായിട്ട് അവർ മനസ്സിലാക്കും. ഇങ്ങനെ പിന്നെ ശബ്ദത്തിന് ഹൈപ്പോ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികളും ഇതേ വിധത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ടാവും. നമ്മൾ ഈ ഓട്ടിസം ഉള്ള കുട്ടികളെ കുറിച്ചുള്ള നമ്മളെ ഏറ്റവും വലിയൊരു കൺസേൺ ഇവർ സംസാരിക്കുന്ന സമയത്ത് മുഖത്ത് നോക്കുന്നില്ല എന്നുള്ളതാണ്. മറ്റുള്ള കുട്ടികൾ സംസാരിക്കുന്ന സമയത്ത് അല്ലെ അമ്മയുടെ മുഖത്ത് നോക്കി സംസാരിക്കണില്ല, ഇത് വലിയൊരു കുറ്റമായിട്ട് അമ്മക്ക് തോന്നുകയും നമ്മൾ ഏതെങ്കിലും ഒരു ഡോക്ടറെടുത്തോ ഒരു പ്രൊഫഷണൽ തെറാപ്പിസ്റ്റിനടുത്തോ ചെന്ന് കഴിഞ്ഞാൽ ഐ കോണ്ടാക്ട് ഇല്ല, കുട്ടി കണ്ണിന് ഒക്കെ മുഖത്ത് നോക്കാതിരിക്കുന്നത് വലിയൊരു കുറ്റമായിട്ട് ഒരു വലിയൊരു പ്രശ്നമായിട്ട് അവതരിപ്പിക്കപ്പെടും. പിന്നെ ഐ കോണ്ടാക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തെറാപ്പികളാണ് നമുക്ക് ഇവിടെ നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഓട്ടിസമുള്ള ആൾക്കാരുടെ സെൻസറി ഇഷ്യൂ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഐ കോണ്ടാക്ട് ഇല്ലായ്മ എന്ന് പറയുന്നത് നമ്മൾ ഇടപെടേണ്ട ഒരു വിഷയമല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഒരാളുമായിട്ട് മുഖത്ത് നോക്കി സംസാരിക്കുന്ന സമയത്ത് 2 കാര്യങ്ങളുണ്ട്. 1, അയാളുടെ കാഴ്ച നമ്മുടെ തലച്ചോലെത്തുന്നുണ്ട്. 2, അയാളുടെ ശബ്ദം നമ്മുടെ തലച്ചോലെത്തുന്നുണ്ട്. ഈ ഫിൽട്ടർ മെക്കാനിസം ഇല്ലാത്ത ഓട്ടിസം ഉള്ള കുട്ടിക്ക് ഇത് രണ്ടും കൂടി സെൻസറി ഓവർലോഡ് ഉണ്ടാക്കും. ഈ സെൻസറി ഓവർലോഡ് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ തടയണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് കട്ട് ഓഫ് ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടി സെലക്ട് ചെയ്യുന്നത് കാണണ്ട, കാഴ്ച വേണ്ട എന്നുള്ള നിലക്ക് മുഖത്ത് നോക്കണ്ട, നിങ്ങൾ പറയുന്നത് കേട്ടാൽ മതിയല്ലോ എന്നുള്ള നിലക്ക് അവർ ചൂസ് ചെയ്യുന്ന വളരെ വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒരു സമീപനമാണ്. ഈ സമീപനത്തെയാണ് നമ്മളൊരു കുറ്റമായിട്ട് കാണുകയും ഐ കോണ്ടാക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് നമ്മുടെ സ്പീച്ച് തെറാപ്പിസ്റ്റുകൾ ഇപ്പോൾ സ്പീച്ച് കൊടുക്കുന്നതിന് മുമ്പേ, ഇപ്പം ഇത്തരം കുട്ടികൾ കമ്മ്യൂണിക്കേഷൻ കുറവുള്ള കുട്ടികൾ സ്വാഭാവികമായിട്ടും സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ അടുത്തെത്തും. അപ്പോൾ സ്പീച്ച് തെറാപ്പിസ്റ്റ് വിശ്വസിക്കുന്നത് ഐ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടിക്ക് സ്പീച്ച് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവർ മുഴുവൻ ട്രെയിൻ ചെയ്യപ്പെട്ടത് ഡെഫ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഹിയറിംഗ് എയ്ഡോ അല്ലെങ്കിൽ കോക്ലിയർ ഇംപ്ലാന്റോ ചെയ്ത് കഴിഞ്ഞിട്ട് ശബ്ദം കേൾപ്പിക്കുന്ന സമയത്ത് ചുണ്ടിൻ്റെ ചലനങ്ങൾ കൂടി നോക്കിക്കഴിഞ്ഞാൽ ശബ്ദം മനസ്സിലാക്കാൻ എളുപ്പമാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ അങ്ങനെയാണ് ട്രെയിൻഡ് ആയത്. പക്ഷേ ഓട്ടിസം ഉള്ള കുട്ടികൾ, നോർമൽ ഹിയറിംഗ് ഉള്ള കുട്ടികൾക്ക് ഈ രീതിയല്ല വേണ്ടത്. അവർക്ക് ഐ കോണ്ടാക്ട് ആവശ്യമില്ല, അല്ലാതെ തന്നെ അവർക്ക് സംസാരം മനസ്സിലാവും. നമുക്ക് ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുന്നത് ജന്മന ഐ കോണ്ടാക്ട് ഇല്ലാത്ത ബ്ലൈൻഡ് കുട്ടികൾ ഈ ലോകത്തുണ്ട്. അവരുടെ സ്പീച്ചിന് ഒരിക്കലും കാലതാമസമേ വരെ വന്നിട്ടില്ല എന്ന് മാത്രവുമല്ല നമ്മളൊക്കെ സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ ക്ലിയറായിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സംസാരം ഉണ്ടാവണമെങ്കിൽ ഐ കോണ്ടാക്ട് വേണം എന്നുള്ളത് ഇവരുടെ തെറ്റിദ്ധാരണയാണ് അല്ലെ അറിവില്ലായ്മയാണ്. ഇങ്ങനെ ഐ കോണ്ടാക്റ്റിൽ കൂടി മാത്രമേ സ്പീച്ച് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ എത്ര മാസം സ്പീച്ച് തെറാപ്പി കൊടുത്തു കഴിഞ്ഞാലും കുട്ടിക്ക് ഒരു സ്പീച്ചും ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർ മുഖത്ത് നോക്കാൻ ഇവ കുട്ടിയെ നിർബന്ധിക്കുന്നിടത്തോളം കാലം അവർക്ക് ഹിയറിംഗ് അവർക്ക് കേൾക്കാൻ പറ്റില്ല സെൻസറി ഓവർലോഡ് കാരണം. ഇത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കുട്ടിക്ക് ഐ കോണ്ടാക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തെറാപ്പിസ്റ്റുകൾ മെനക്കെടുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ് എന്നുള്ളത് ഏതൊരു പാരന്റും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്.
2: ഇങ്ങനെ ഐ കോണ്ടാക്ട് ഇല്ലാത്തൊരു കുട്ടിനെ അത് ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്താൽ അയാൾക്ക് വേറെ ശാരീരികമായ വേറെ വല്ല പ്രയാസങ്ങളും അയാൾക്ക് വരാനുണ്ടോ?
3: ഞാൻ വല്ല നിങ്ങളെ നിങ്ങളെ പിന്നെ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത വോളിയത്തിലുള്ള പിന്നെ ഒരു മ്യൂസിക്കുള്ള ഒരു സ്ഥലത്ത് നിങ്ങളെ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എത്രമാത്രം അസ്വസ്ഥമാവുന്നു, അതേപോലെ തന്നെ ആയിരിക്കും അവരുടെ അസ്വസ്ഥ.
2: നമ്മളൊരു കുടുംബജീവിതത്തിലൊക്കെ കയറുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും ഭാര്യയുടെ മുഖത്ത് നോക്കുന്നില്ല. പിന്നെ ആദ്യത്തെ ദിവസം തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാണ്ട് നോക്കി പക്ഷെ സംസാരിക്കുന്നില്ല. ഇതൊക്കെ ആയിരിക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാവുക. അപ്പോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഐ കോണ്ടാക്ട് ഉണ്ടാക്കിയെടുക്കാന്നുള്ളത് സാധിക്കോ?
3: ഞാൻ പറയാം, നമ്മളെ നമ്മളെ ഈ ഡിഫറൻസ് നമ്മൾ അംഗീകരിച്ചാൽ മതി. അയാൾ അങ്ങനെ മുഖത്ത് നോക്കാത്ത ഒരാൾ, ഇപ്പൊ സാഹിത്യ ലോകത്ത് ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരാളെ പറ്റി പറയല് അയാൾ പ്രസംഗിക്കുന്ന സമയത്ത് ആൾക്കാരുടെ മുഖത്ത് നോക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും വലിയ സയന്റിസ്റ്റുകൾ അല്ലെങ്കിൽ IIT ഏറ്റവും വലിയ ചെയർപേഴ്സനെ കണ്ടു കഴിഞ്ഞാൽ അയാൾ നിങ്ങളുമായിട്ട് മുഖത്ത് നോക്കി സംസാരിക്കാൻ നോക്കില്ല, അയാൾ ചിലപ്പോൾ താഴെ നോക്കിയിട്ടായിരുന്നു സംസാരിക്കുന്നുണ്ടാവുക. അത് നമ്മൾ ആ ഡിഫറൻസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. അയാൾ അങ്ങനെയാണ് എന്ന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരാളെയും നമുക്ക് മാറ്റാൻ പറ്റില്ല, മാറ്റേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ ഓരോരുത്തർക്കും അവരുടേതായ തലച്ചോറിന് പ്രവർത്തനത്തിൻ്റെ രീതിക്കനുസരിച്ചാണ് അവർ അവരാവുന്നത്. ആ ഡിഫറൻസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആളെ മാറ്റിയെടുക്കുന്നതിനേക്കാളും വേണ്ടത്.
2: അപ്പോൾ പിന്നെ സെൻസർ ഇഷ്യൂല് ഇപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. സ്മെല്ല് ഇപ്പോൾ പല തരം ഉണ്ടല്ലോ. ഇപ്പോൾ നല്ല പെർഫ്യൂംസ്, അതും നമ്മളാണ് തീരുമാനിക്കുന്നത് നല്ലതാണോ അല്ല എന്നുള്ളത്. അപ്പൊ ഈ സ്മെല്ലിന്റെ വിഷയത്തിൽ, മണം എന്നുള്ള വിഷയത്തിൽ എങ്ങനെയാണ്?
3: നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ മണം, നല്ല മണം ചീത്ത മണം ഇല്ല. നമുക്ക് നല്ലത്, നമുക്ക് പറ്റാത്തത് എന്നല്ലാതെ ലോകത്ത് നല്ല മണം ചീത്ത മണം എന്ന് യൂണിവേഴ്സലായിട്ട് തീരുമാനിക്കേണ്ട പ്രത്യേകിച്ച് ക്രൈറ്റീരിയ ഒന്നുമില്ല. അപ്പോൾ വീട്ടിലെ മണത്തിന് ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ, നമ്മൾ മണത്തിന് വേണ്ടിയിട്ട് വീട്ടിൽ ഉപയോഗിക്കുന്ന കുറേ പെർഫ്യൂംസ് ഉണ്ട്, സോപ്പ് ഉണ്ട്, ഫേസ് പൗഡർ ഉണ്ട്, ഇതിനെല്ലാം കുട്ടികൾക്ക് ഹൈപ്പർ സെൻസിറ്റിവിറ്റി വന്നേക്കാം. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കുന്ന ആളുമായിട്ട് കൂടെ ഇരിക്കാനോ കൂടെ കിടക്കാനോ ഇവർ ആഗ്രഹിച്ച് കൊള്ളണമെന്നില്ല.
2: പൊതുവെ മിക്ക കുട്ടികളും, ഇപ്പം നമ്മൾ ഈ ലക്ഷണങ്ങളൊക്കെ പറയുമ്പോൾ അതൊക്കെ എല്ലാ കുട്ടികൾക്കും ഉണ്ടാവുന്നതാണല്ലോ എന്നാണ് പറയാം. മിക്ക കുട്ടികളും സ്മെല്ല് ഇഷ്ടപ്പെടുന്നവരും എന്തെങ്കിലും ഒരു സ്മെല്ല്, പ്രത്യേകിച്ച് മണ്ണെണ്ണ അങ്ങനത്തെ പോലുള്ളതിനെ കിട്ടിയപ്പോ മൂക്കത്ത് വെച്ച് മണത്തോണ്ടിരിക്കുന്ന ശീലം പൊതുവെ കുട്ടികൾക്കുണ്ട്. പക്ഷെ ഇത് അതിനേക്കാൾ ഡിഫറെന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും.
3: അല്ല, ഞാൻ പറയല, ആ ഹൈപ്പോകാർ അങ്ങനെ ചെയ്യും. ഹൈപ്പറുകാർക്ക് ഏത് മണവും അവർക്ക് അസഹനീയമായി തോന്നിയേക്കാം. ഇപ്പം നമ്മൾ വീട്ടിൽ നല്ല പായസം ഉണ്ടാക്കിയിട്ടുണ്ടാകും കുട്ടിയുടെ ബർത്ത്ഡേയുടെ അന്ന്, ആ പായസത്തിന് മണമായിരിക്കാം ചിലപ്പം കുട്ടിക്ക് പറ്റാത്തത്, അതുകൊണ്ട് തന്നെ അവൻ പായസം കഴിക്കൂല. അപ്പം നമ്മൾ പിന്നെ എൻ്റെ മോനെ ഒരു ബർത്ത്ഡേക്കാന്ന് ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അവൻ കഴിച്ചില്ലല്ലോ എന്നുള്ള സങ്കടം വരും. ഈ മണമാണ് അവന് പറ്റാത്തത്. ഏത് മണത്തിനും അവന് ഹൈപ്പറായേക്കാം. അത് പിന്നെ നമ്മൾ സാധാരണ പറയുന്ന നല്ല മണത്തിന് ആവുമ്പോൾ നമുക്കുള്ള പ്രശ്നങ്ങൾ. ചീത്ത മണത്തിന് അവന് ഹൈപ്പറായാലും നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം നല്ല മണത്തിന് ഇപ്പം രാത്രി കിടക്കുന്ന സമയത്ത് ഇപ്പം അമ്മമാരാണെങ്കിൽ രാത്രി പകൽ മുഴുവൻ പണിയെടുത്ത് ഉള്ള ആൾക്കാർ, അവർക്ക് എണ്ണയുടെ മണവും വിയർപ്പിൻ്റെ മണവും കൂടിക്കൂടിയിട്ട് ഒരു മണം രാത്രി ഉണ്ടാവാറുണ്ട്. ആ മണം ചിലപ്പോൾ ഹൈപ്പറാണെങ്കിൽ കുട്ടി കൂടെ കിടക്കില്ല. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് കുളിച്ച് പിന്നെ ഒന്ന് പിന്നെ നല്ല പെർഫ്യൂമെല്ലാം അടിച്ചിട്ടൊക്കെ കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ പെർഫ്യൂമിനോ അല്ലെങ്കിൽ സോപ്പിനോ ആയിരിക്കും കുട്ടി ഹൈപ്പറാവുക. അങ്ങനെയാണെങ്കിൽ കുട്ടി അമ്മയുടെ കൂടെ കിടക്കില്ല, അപ്പോൾ നമുക്ക് വിഷമമായി, കൂടെ കിടക്കാൻ കൂടി കുട്ടി പറ്റുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഏത് മണത്തിനും കുട്ടിക്ക് ഹൈപ്പർ വരാം. ഏത് ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാലും കുട്ടികൾ ആദ്യമേ അത് മണത്ത് നോക്കുന്ന കുട്ടികളെ നമ്മൾ കാണാറുണ്ട്. എന്ത് സാധനമാണെങ്കിലും ആദ്യം മണത്ത് നോക്കും, പറ്റാത്ത മണമാണെങ്കിൽ പിന്നെ അവർ ആ ഭക്ഷണം കഴിക്കില്ല. അപ്പോൾ ഇത്തരം മണത്തിന് ഹൈപ്പറായിട്ടുള്ള കുട്ടികളുണ്ട്. ഇനി മണത്തിന് ഹൈപ്പുള്ള കുട്ടികളുണ്ടാവും. അവർ ആഗ്രഹിക്കുന്ന മണം എവിടെ നിന്ന് കിട്ടും എന്നുള്ള നിലക്ക് എന്ത് സാധനം കിട്ടിക്കഴിഞ്ഞാലും അവരാദ്യം ചെയ്യുന്നത് മണത്ത് നോക്കുക. ഭക്ഷണം കിട്ടിയാലും മണത്ത് നോക്കും. ഇപ്പോൾ ക്ലാസ്സിൽ ചെല്ലുകയാണെങ്കിൽ ഡസ്റ്റ് മണത്ത് നോക്കും, ബോർഡ് മണത്ത് നോക്കും, ചോക്ക് മണത്ത് നോക്കും, കുട്ടികളെ മണത്ത് നോക്കും. അങ്ങനെ ഒരു 10-15 വയസ്സുള്ള 7-ാം ക്ലാസ് പഠിക്കുന്ന ഒരു ആൺകുട്ടി പെൺകുട്ടിയുടെ ദേഹത്ത് അവിടെ മണത്ത് നോക്കിയാൽ വിഷയമായി, ക്ലാസ്സിൽ പ്രശ്നമായി, ഇവനെ മറ്റേ പെൺകുട്ടിയോട് മോശമായിട്ട് പെരുമാറി എന്നുള്ളത്. ഇവന് മറ്റ് പല സാധനങ്ങളും മണക്കുന്ന കൂട്ടത്തിൽ ഈ പെൺകുട്ടിയുടെ ഇന്ന സ്ഥലത്ത് വെച്ച് മണത്ത് നോക്കിയെന്നേ ഉള്ളൂ. ഇങ്ങനെ മണത്ത് നടക്കുക എന്നുള്ളത് മണത്തിൻ്റെ ഹൈപ്പോ സെൻസിറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഈ നമുക്ക് ഉണ്ടാവുന്ന ചെറിയൊരു പ്രശ്നം, നമ്മൾ മോശമെന്ന് വിചാരിക്കുന്ന ചില മണമായിരിക്കും അവന് ഏറ്റവും ഹൈപ്പോ ആയിട്ടുള്ളത്. ഉദാഹരണം ഇപ്പോൾ മുഷിഞ്ഞ ഡ്രസ്സിൻ്റെ മണം, അത് ഹൈപ്പായിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവർ ഒരിക്കലും ഒരിക്കലും അവരുടെ ഡ്രസ്സ് വാഷ് ചെയ്യാൻ അവർ ആഗ്രഹിക്കില്ല, ശ്രമിക്കില്ല. എനിക്കറിയാം, ഒരു പാരൻറ്റ് പറഞ്ഞ് വീട്ടിൽ ഈ മകളാണ്, 12 വയസ്സുള്ള മകളാണ്, ഈ മുഷിഞ്ഞ ഡ്രസ്സിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ഈ വീട്ടിലെപ്പോഴും ഒരു മുറിയിൽ ഈ മുഷിഞ്ഞ ഡ്രസ്സൊന്നും ഉണ്ടാവും ഈ പെൺകുട്ടിക്ക് മണക്കാൻ വേണ്ടി. അപ്പോൾ ഇയാൾ പറഞ്ഞു വെച്ചാൽ വീട്ടിൽ ഗസ്റ്റ് ആരും വരില്ല ഈ മണം സഹിക്കാൻ വയ്യാതെ. എനിക്കറിയുന്ന വേറെ കുട്ടീൻ്റെ പിന്നെ ഒരു ഓട്ടോറിക്ഷ, സ്കൂള് ഓട്ടോറിക്ഷയിൽ പോവാണ്. ഓട്ടോറിക്ഷയിൽ പോവാണെങ്കിൽ ഈ ഇയാൾ ഡ്രൈവറുടെ മടിയിലൊക്കെ കയറിയിരിക്കുന്ന പെൺകുട്ടിയാണ്. ഞാൻ ഊഹിക്കുന്നത് ചിലപ്പോൾ അയാളുടെ യൂണിഫോമിൻ്റെ മുഷിഞ്ഞ മണം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ആയിരിക്കും അയാൾ ഈ മടി കയറിയിരിക്കുന്നുണ്ടാവുക. അപ്പം നമ്മൾ ആഗ്രഹിക്കാത്ത, നമുക്കൊക്കെ അരോചകമായി തോന്നുന്ന മണത്തിന് ഹൈപ്പോ ആയിട്ട് വരുന്ന സമയത്താണ് നമ്മൾ അവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അപ്പം മണത്തിന് ഇതേമാതിരി ഹൈപ്പർ ആയിട്ടുള്ള കുട്ടികളുണ്ടാവും, ഹൈപ്പോ ആയിട്ടുള്ള കുട്ടികളുണ്ടാവും.
2: ഇതിൽ മണവും അതേപോലെ കാഴ്ച നമ്മൾ പറഞ്ഞു, ടേസ്റ്റ്. അപ്പോൾ ഭക്ഷണം മണത്ത് നോക്കുന്ന ഒരു കുട്ടിക്കും സ്വാഭാവികം അതിൻ്റെ ടേസ്റ്റിലൊരു ഇതുണ്ട്. അപ്പോൾ
3: ടേസ്റ്റിലും ഹൈപ്പർ സെൻസിറ്റിവിറ്റി വരാം, ഹൈപ്പോ വരാം. ടേസ്റ്റിന് ഹൈപ്പർ ആയിട്ടുള്ള കുട്ടികൾ അവർ ടേസ്റ്റ് ചെയ്യില്ല, എന്നുവെച്ചാൽ ടേസ്റ്റ് നോക്കിയിട്ട് അവർ പറ്റില്ല, അവർ ഭക്ഷണം കഴിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും രുചികരമായി തോന്നുന്ന സാധനങ്ങൾ പോലും ചിലപ്പോൾ അവർ കഴിച്ചെന്ന് വരില്ല. അതേപോലെ തന്നെ ടേസ്റ്റിന് ഹൈപ്പോ ആയിട്ടുള്ള കുട്ടികളുണ്ടാവും, അവർക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റ് അവർ കൂടുതലായിട്ട് കഴിക്കും എന്നുള്ളതാണ്. അത് ചിലപ്പം ചിപ്സ് ആയിരിക്കാം, അവർ ചിലപ്പം മിക്സറായിരിക്കാം, അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ആയിരിക്കാം. എനിക്കറിയാം കണ്ണൂരുള്ള ഒരു പാരൻറ്റ് പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഈ കുട്ടി ചിക്കൻ ഫ്രൈ വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ ചിക്കൻ ഫ്രൈ രാവിലെ 6 മണിക്ക് എണീറ്റ് ഉണ്ടാക്കി കൊടുക്കും. സ്കൂളിൽ പോകുന്നതിന് മുമ്പേ ചിക്കൻ ഫ്രൈ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് പാക്ക് ചെയ്തിട്ട് രണ്ട് നേരം കഴിക്കാനുള്ള ചിക്കൻ ഫ്രൈ പാർസൽ അയക്കും. 5 മണിക്ക് തിരിച്ചു വന്നാൽ രാത്രി എല്ലാം ചിക്കൻ ഫ്രൈ. കാരണം ചിലപ്പോൾ അതിൻ്റെ മണമായിരിക്കാം, അല്ലെ ചിലപ്പോൾ ടേസ്റ്റ് ആയിരിക്കാം. കുട്ടിക്ക് ഹൈപ്പർ ആയിട്ടുള്ള കുട്ടികൾ ഇതേമാതിരി ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കണ്ടമാനം കഴിക്കും എന്നുള്ളതാണ്.
2: പിന്നെ അപ്പോൾ ഈ ഹൈപ്പോ ആയിട്ടുള്ള കുട്ടികൾക്കാണ് ഇപ്പോൾ നമ്മൾ ഇതിലൊരു, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമുണ്ട്, സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ പ്രയാസമുണ്ട്. പ്രത്യേകിച്ച് ടേസ്റ്റ് ഒക്കെ ആണെങ്കിൽ ഭക്ഷണം വാരി വലിച്ച് തിന്നുന്ന സ്വഭാവം ഉണ്ടാവും. അപ്പം ഇത്തരം പ്രശ്നങ്ങളെ ഈ ഇഷ്യൂ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക്
3: തീർച്ചയായിട്ടും മാനേജ് ചെയ്യാൻ പറ്റും. മാനേജ്മെന്റ് നമ്മൾ പറയാൻ പോകുന്നുണ്ട്,
2: വളരെ പെട്ടെന്ന് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അടുത്തൊരു എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇൻഷാല്ലാ ഇതിന്റെ ഒരു മാനേജ്മെന്റും കൂടെ നമ്മൾ ഈ ചർച്ചയിൽ വരുന്നതാണ്. അടുത്ത എപ്പിസോഡിൽ ഇൻഷാല്ലാ നമുക്ക് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും.
1: ആരോഗ്യ വിചാരം ഇവിടെ സമാപിക്കുകയാണ്. ഓട്ടിസം ആശങ്കകൾക്ക് വിരാമമിടാം എന്ന 5-ാമത്തെ എപ്പിസോഡാണ് പ്രിയമുള്ളവരെ നമ്മൾ കേട്ടത്. ഡോക്ടർ സി പി അബൂബക്കർ ആൻഡ് ജാഫർ പകർ എന്നിവരായിരുന്നു ആരോഗ്യ വിചാരത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നത്.
0: ഇനി നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ സങ്കടങ്ങളെല്ലാം ഇറക്കി വെക്കാനുള്ള, പറയാനുള്ള ഒരു സെഷനാണ് ഇനി പോകുന്നത്, പ്രാർത്ഥനാ പഠനം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മളെല്ലാവരും സാമ്പത്തികമായി കൈമാറ്റം ചെയ്യുന്നവരാണ്. പണത്തിൻ്റെ വിഷയത്തിൽ കടം വാങ്ങുന്നവരും കൊടുക്കുന്നവരും മറ്റുള്ളവരെ സഹായിക്കുന്നവരും എല്ലാമാണ്. അങ്ങനെ കടമുള്ള ആളുകൾക്ക് കടം വീട്ടാനുള്ള പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ 4-ാം ഖലീഫ അലി റളിയല്ലാഹു അൻഹു ഈ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരാൾക്ക് സൊബീർ മലയോളം വലുപ്പത്തിൽ കടബാധ്യതയുണ്ടെങ്കിലും അത് അള്ളാഹു വീട്ടിത്തരാനുള്ള ഒരു വചനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: അള്ളാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നി ബിഫളിക അമ്മൻ സിവാക്. അള്ളാഹുവെ, നീ അനുവദിച്ചതുകൊണ്ട് എനിക്ക് മതി വരുത്തി നീ നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് എന്നെ വിട്ടു നിർത്തണമേ. നിന്റെ ഔദാര്യം കൊണ്ട് എനിക്ക് ഐശ്വര്യം വരുത്തി നീ എല്ലാത്തവരുടെ ഔദാര്യം ചോദിക്കുന്നതിൽ നിന്ന് എന്നെ വിട്ടു നിർത്തണമേ എന്നാണ് പ്രാർത്ഥന. അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നി ബിഫളിക അമ്മൻ സിവാക്. അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗിന്നി ബിഫദ്ലിക അമ്മൻ സിവാക്. അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗിന്നി ബിഫദ്ലിക അമ്മൻ സിവാക്. അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗിന്നി ബിഫദ്ലിക അമ്മൻ സിവാക്. اللهم اكفني بحلالك عن حرامك واغني بفضلك عمن سواك. ഈ പ്രാർത്ഥന ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും കടബാധ്യതയിൽ നിന്നും അതുപോലെ തന്നെ ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നാം എല്ലാവരും ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു എല്ലാവിധ ശരറിൽ നിന്നും നമ്മെ എല്ലാവരെയും തടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു എപ്പിസോഡിൽ പുതിയ പ്രാർത്ഥനയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

പ്രിയപ്പെട്ട കൂട്ടുകാരെ, പൂമരത്തണലിൽ എന്ന നമ്മുടെ കുട്ടികളുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന കേൾക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഏറെ സന്തോഷത്തിലാവട്ടെ, അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. നിങ്ങൾക്കെല്ലാം പരിചയമുള്ള ഒരു സ്ഥലമാണല്ലോ മക്ക. മക്കയിലേക്കാണ് ആളുകൾ ഹജ്ജിന് പോവാറുള്ളത്. മക്കയാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മഭൂമി. മക്കയിലാണ് മസ്ജിദുൽ ഹറം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട പള്ളി. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പറയാൻ പറ്റുമല്ലോ. അവിടെ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, നല്ല ഭംഗിയുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവാവ്. അദ്ദേഹം ധരിക്കുന്ന വസ്ത്രം പോലും നല്ല വിലപിടിപ്പുള്ള നല്ല ഡ്രസ്സുകളാണ് അദ്ദേഹം ധരിക്കുക. അദ്ദേഹത്തിൻ്റെ ആബവിനെ ചെരുപ്പും മറ്റൊക്കെ നല്ല സമ്പത്തുള്ള കുടുംബത്തിലായതുകൊണ്ട് നല്ല പ്രമാണിയായി ജീവിക്കാം. അദ്ദേഹത്തിൻ്റെ മേലും ഡ്രസ്സിലൊക്കെ അദ്ദേഹം പൂശുന്ന സുഗന്ധമുള്ള അത്തർ, അതൊക്കെ മക്കയിലെ നല്ല വിലപിടിപ്പുള്ള അത്തറായിരുന്നു എന്ന് പറഞ്ഞു. ആ നാട്ടിലെ സ്ത്രീകളൊക്കെ ഇങ്ങനെ പറയും, അത്രേ അണ്ട് അവനെ കണ്ടു പഠിക്ക്, നീ അവനെപ്പോലെ ആവണം എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിൻ്റെ ചെവിയിൽ ഇസ്ലാമിനെ കുറിച്ച് കേട്ടു. ഇസ്ലാം നല്ലൊരു മതമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സത്യമാണോ? വീട്ടിലും നാട്ടിലുമൊക്കെ ഇത് എതിർപ്പുണ്ട് എന്നുള്ള വിഷയമൊക്കെ മറിഞ്ഞപ്പോ രഹസ്യമായിട്ടങ്ങനെ അദ്ദേഹം പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ദാറുൽ അർക്കം എന്ന് പറയുന്ന മക്കയിലെ ഒരു ചെറിയ വീട്, ദാറുൽ അർക്കം, രഹസ്യമായി ദഅവത്ത് നടത്താറുള്ള ഒരു കേന്ദ്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കേന്ദ്രമായിരുന്നു ദാറുൽ അർക്കം എന്ന് പറയുന്ന സ്ഥലം. അവിടെ ചെന്ന മിസ്അബ് ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുകയാണ്. നാട്ടുകാരും ഉമ്മയുമൊക്കെ എന്താകുമെന്ന ഭയം കാരണം കൊണ്ട് രഹസ്യമായാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. ആ മിസ്അബ് ഇബ്നു ഉമയ്യ എന്ന ചെറുപ്പക്കാരൻ്റെ കഥയാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മളൊക്കെ പലപ്പോഴും ക്രിക്കറ്റ് കളിക്കാരോ അതല്ലെങ്കിൽ ഫുട്ബോൾ പ്ലെയേഴ്സ്, അതുപോലെ സിനിമ നടന്മാർ, അതല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബിലോ ഫേസ്ബുക്കിലൊക്കെ കാണുന്ന ഏതെങ്കിലുമൊക്കെ ആളുകളൊക്കെ കണ്ടിട്ട് അവരെപ്പോലെയാവണം, അല്ലെങ്കിൽ അവരൊക്കെയാണ് ഉഷാറ്, അവരാണ് അടിപൊളി, അവരെ വീണ്ടും വീണ്ടും നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയുണ്ട്. അവരൊന്നും ഇസ്ലാമിന് വേണ്ടി ഒന്നും തന്നിട്ടില്ല, അവരൊന്നും നമുക്കാർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വന്നിട്ടില്ല. എന്നാൽ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇസ്ലാമിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച ഇസ്ലാമിക ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരുപാട് സഹായങ്ങൾ ചെയ്ത മിസ്അബ് ഇബ്നു ഉമയ്യ റളിയല്ലാഹുവിനെ പോലെയുള്ള ചെറുപ്പക്കാരെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടോ? ശരിക്കും അദ്ദേഹത്തിൻ്റെ പേര് മിസ്അബ് ഇബ്നു ഉമയ്യ ബിൻ ഹാഷിം എന്നാണ്. ഖുറൈഷിയാണ് അദ്ദേഹം. ആദ്യം ഇസ്ലാമിലേക്ക് നബിയിൽ നിന്ന് സന്ദേശം കേട്ടപ്പോൾ ഇസ്ലാം സ്വീകരിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഈ ചെറുപ്പക്കാരൻ്റെ പേരുണ്ട്. മക്കയിലിങ്ങനെ അടിപൊളിയായി ജീവിച്ചിരുന്ന ഒരു വീട്ടിൽ ഖന്നാസ് ബിൻത് മാലിക് എന്ന ഉമ്മയുടെ മകനായിട്ട് മിസ്അബ് റളിയല്ലാഹു വളരെയാണ്, ഖന്നാസ് ബിൻത് മാലിക്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുകയാണ്, അങ്ങനെ നല്ല അടിപൊളിയായി ജീവിച്ചിരുന്ന ഇദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ചില മാറ്റങ്ങൾ സംഭവിച്ചു. തൻ്റെ വീട്ടിൽ നിന്ന് സ്വത്തും സമ്പത്തും ലഭിക്കാതെയായി. പിന്നീട് വളരെ ലളിതമായ ജീവിതം നയിക്കാൻ തീരുമാനിച്ചു. ആ വലിയ വിലപിടിപ്പുള്ള വസ്ത്രത്തെക്കാളും അതേപോലെ തന്നെ അത്തറുകളേക്കാളുമൊക്കെ വിലപിടിപ്പുള്ളതായി ഇസ്ലാമാണ് വലുത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ ജനങ്ങൾക്കിടയിൽ ഇസ്ലാമിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. എത്യോപ്യയിലേക്ക് ഹിജറ പോയില്ലേ ആളുകളൊക്കെ? ആ സമയത്ത് മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹും അവിടേക്ക് ഹിജറ പോയിട്ടുണ്ട്. പിന്നീട് ആളുകൾ ഈ മദീനത്തേക്ക് ഹിജറ പോകാൻ പറഞ്ഞല്ലോ, ആ സമയത്ത് പിന്നീട് മദീനയിലേക്ക് ഹിജറ പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിലും ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരും അങ്ങനെ പറഞ്ഞയക്കുന്ന കൂട്ടത്തിൽ മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെയും പല സ്ഥലങ്ങളിലേക്കും പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനും കഴിവുള്ള നല്ല പഠിക്കുന്ന, നന്നായി ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ കഴിവുള്ള, സംസാരിക്കാൻ കഴിവുള്ള ആളായിരുന്നു. ഇദ്ദേഹം പോയി സംസാരിച്ചിട്ട് ഇസ്ലാം സ്വീകരിച്ച വലിയ വലിയ നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്. മദീനയിലെ ഒരു ഗോത്രത്തിൻ്റെ നേതാവായിരുന്നു സഅദ് ഇബ്നു മുആദ്, പിന്നീട് റളിയല്ലാഹു അൻഹു എന്ന പദവിയിലെത്തി മഹാനായ സ്വഹാബിയായി മാറിയില്ലേ. മിസ്അബ് റളിയല്ലാഹു അൻഹു ആണ് ഇസ്ലാമിനെ പറ്റി അവർക്ക് പറഞ്ഞു കൊടുത്തത്. ഉസൈദ് ഇബ്നു ഹുദൈർ എന്ന് പറയുന്ന ആള് അവിടുത്തെ വലിയൊരു നേതാവായിരുന്നില്ലേ, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചില്ലേ.

0: ആരാ സംസാരിച്ചത്? മുസാബിൻ ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇസ്ലാം സ്വീകരിക്കുക, മറ്റുള്ളവരെ ഇസ്ലാം പരിചയപ്പെടുത്തി കൊടുക്കുക, അവർ ഇസ്ലാം സ്വീകരിക്കുക, അങ്ങനെ ചങ്ങല ചങ്ങലയായിട്ട് വലിയ പ്രതിഫലം വാരിക്കൂട്ടിയ ഇദ്ദേഹത്തെ നമ്മൾ ആരെങ്കിലും പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇദ്ദേഹത്തെ പറ്റിയിട്ടുള്ള വല്ല പ്രസംഗങ്ങൾ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ ഒരു ചെറിയ മാറ്റം വരുത്തണം നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ മുസ്ലിം എന്ന നിലക്ക് വെറുതെ ഒരു പേരിനൊരു മുസ്ലിം കുട്ടിയായി നമ്മൾ വളരരുത്. നമ്മൾ ഇസ്ലാമിനെ നല്ല പഠിച്ച് മനസ്സിലാക്കിയിട്ട് മുസ്ലിങ്ങളോടും ഇസ്ലാമിനോടും നമ്മുടെ സ്വഹാബത്തിനോടൊക്കെ ഒരു സ്നേഹം വെക്കുന്ന, ആദരവ് തോന്നുന്ന ആൾക്കാരായി മാറണം. അവർ പഠിക്കാഞ്ഞിട്ടാണ്, അവർക്ക് അറിയാൻ കഴിയാഞ്ഞിട്ടാ. ഇനി അദ്ദേഹത്തിൻ്റെ ചരിത്രം ഒരുപാട് പറയുന്നില്ല, അതിലൊരു ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ മരണം. വളരെ ഇസ്ലാം സ്വീകരിച്ച് അധികകാലം ജീവിക്കാൻ പറ്റിയിട്ടില്ല. ഹിജ്റ മൂന്നാം കൊല്ലത്തിലാണല്ലോ ഉഹുദ് ഉണ്ടായത്. ഹിജ്റ രണ്ടാം കൊല്ലം റമദാൻ 17-നാണല്ലോ ബദർ യുദ്ധം ഉണ്ടായത്. ആ മുശരിക്കീങ്ങൾ തോറ്റ് പരാജയപ്പെട്ട് പേടിച്ചോടി ആ രംഗമുണ്ടല്ലോ, ഒരുപാട് കനത്ത നാശനഷ്ടങ്ങൾ അവർക്ക് സംഭവിച്ചല്ലോ. അതിൻ്റെ ദേഷ്യം തീർക്കാൻ അടുത്ത കൊല്ലം ഹിജ്റ 3-ലെ അവർ വീണ്ടും വരികയാണ് മക്കയെ മദീനയിലേക്ക്. എന്തിനാണ്? പ്രവാചകനെ ഇല്ലാതാക്കണം, സ്വഹാബത്തിനെ ഇല്ലാതാക്കണം, ഇസ്ലാമിൻ്റെ നെടുന്തൂണുകളൊക്കെ പൊളിയണം. ആ രൂപത്തിലുള്ള വലിയ പ്ലാനിങ്ങിലാണ് വരുന്നത്. അങ്ങനെ മുസ്ലിമീങ്ങൾ ഓരോരുത്തരും അവരവരെ കൊണ്ട് കഴിയുന്നത് പോലെ യുദ്ധത്തിന് ഒരുങ്ങി. മുസ്അബ് ബിൻ ഉമൈർ എന്ന് പറയുന്ന നമ്മുടെ ഈ ഇസ്ലാമിലേക്ക് വന്ന ഇദ്ദേഹം അവിടുത്തെ പതാക പിടിക്കുന്ന സേനാനായകനെ പോലെ, ക്യാപ്റ്റനെ പോലെ ഒരാളായി മാറി. യുദ്ധത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിലോ സൈഡിലോ ഒളിഞ്ഞിരിക്കല്ല, യുദ്ധത്തിൻ്റെ ഭൂമിൻ്റെ നടുവിലിറങ്ങിയിട്ട് അദ്ദേഹം യുദ്ധം ചെയ്യാം. അങ്ങനെ യുദ്ധത്തിൻ്റെ ഇടക്ക് ധാരാളം സംഭവങ്ങൾ. ഹജ്മബിനു ഖലഫ് എന്ന് പറയുന്ന വ്യക്തി, ഹജ്മബിനു ഖലഫ് എന്ന് പറയുന്ന വ്യക്തി നബിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് പോണത്. അദ്ദേഹത്തിന് അന്ന് ഉഹദ് യുദ്ധത്തിൽ നബിനെ കൊല്ലലാണ് അവരുടെ മെയിൻ വിഷയം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ രംഗം ആരാ മനസ്സിലാക്കുന്നത്? മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കാൻ നബിനെ സംരക്ഷിക്കാൻ വേണ്ടി ഓടിച്ചെന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന പതാകയും പിടിച്ചുകൊണ്ട് അവിടുന്ന് ചെന്ന് ഈ നബിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നബിനെ കൊല്ലാൻ വേണ്ടി എല്ലാവരും ഓരോ ഭാഗത്തു നിന്ന് ശ്രമിക്കാം. ഖമീഅത്തുൽ ലൈസി എന്ന് പറയുന്നയാള്, അദ്ദേഹം നബിനെ കൊല്ലാൻ വേണ്ടി പുറപ്പെട്ടത്, അങ്ങനെ പതാക പിടിച്ച് നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ ഇത് നബിയാണെന്നുള്ള സംശയത്തിൽ വന്ന് അങ്ങ് വെട്ടി. അത് കിട്ടിയത് മുസ്അബ് റളിയല്ലാഹു അൻഹുവിനായിരുന്നു. അങ്ങനെയാണ് ഉഹുദ് യുദ്ധത്തിൽ ഷഹീദായ ആളുകളുടെ ആ മൃതശരീരങ്ങൾ, ഷറഫാക്കപ്പെട്ട രക്തം വാരിപ്പുരളപ്പെട്ട ആ ശരീരം ഇങ്ങനെ ഓരോ സ്ഥലത്ത് അവിടെ വെച്ച് മറവ് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ മുസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മയ്യത്തുണ്ടായിരുന്നു. ഷഹീദാവ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് വേണ്ടി ജീവൻ കൊടുത്ത് ബലി കൊടുത്തവരാണ് അവർ, അല്ലേ? മഹത്തരമായ അവരുടെ രക്തത്തിന് പോലും സുഗന്ധമാണ്. നാളെ പരലോകത്ത് ശുഹദാക്കന്മാർ വരുന്നത് രക്തം വാർന്ന രക്തമുള്ള ശരീരവും വസ്ത്രവുമായിട്ടായിരിക്കും വരിക. പക്ഷെ ഒരു ദുർഗന്ധവും അവർക്കതിനുണ്ടാവില്ല എന്ന് ഹദീസിൽ പറയുന്നുണ്ട്. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതാരെയാണ്? മദീനയിൽ വെച്ച് ഹംന ബിൻ ജഹ്ഷുൽ അസദിയ എന്ന് പറയുന്ന ബനു അസദ് ഗോത്രത്തിൽപ്പെട്ട ഒരു സഹാബിയത്തിനെയാണ് അവർ കല്യാണം കഴിച്ചത്. അങ്ങനെ അവർ ആ നിലക്കുമുള്ള ജീവിതം നയിച്ചിരുന്നു. അങ്ങനെയുള്ള ആ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഈ ഒരു സമയത്ത് ഉഹുദിൽ വെച്ച് മരിക്കുന്ന സമയത്ത് അവർക്ക് മറവ് ചെയ്യുന്നതിൻ്റെ മുമ്പ് കഫൻ, അല്ലേ, അവരുടെ വസ്ത്രം, അവർ ധരിച്ചിരുന്ന വസ്ത്രം കൊണ്ട് തന്നെ അവരെ മൂടി പുതക്കണം. പുതിയ ഒരു വസ്ത്രം മേടിച്ചിട്ട് അവരെ മറവ് ചെയ്യാൻ പറ്റൂല. അപ്പം അദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രം കൊണ്ട് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്യാൻ, അയാളുടെ സ്വന്തം ശരീരം പോലും മൊത്തം ഒന്ന് കവർ ചെയ്യാൻ പറ്റുന്നില്ല. അവസാനം പ്രവാചകർ ഇതിങ്ങനെ കവർ ചെയ്യാൻ, പൊതിയാൻ വേണ്ടി നോക്കുന്ന സമയത്ത് തലയുടെ ഭാഗം കവർ ചെയ്തിട്ട് കാലിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്കും കാല് കവർ ചെയ്യാൻ കഴിയണില്ല. നേരത്തെ എത്രയോ വലിയ വലിയ വസ്ത്രങ്ങൾ ധരിച്ചിരുന്ന വലിയ പണക്കാരനായിരുന്നു, പക്ഷെ ഇപ്പോൾ അദ്ദേഹം സ്വഹാബിയാണ്, ദരിദ്രനാണ്, സാധുവാണ്. അപ്പോൾ അങ്ങനെ കാലിൻ്റെ അവിടേക്ക് വലിച്ച് വസ്ത്രം ഇങ്ങനെ ശരിക്ക് കെട്ടിപ്പൂട്ടി കഴിഞ്ഞാൽ അപ്പം തല കവർ ചെയ്യാൻ കഴിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ തല നന്നായിട്ട് കവർ ചെയ്തിട്ട് വസ്ത്രം കൊണ്ട് വലിച്ച് മുഴുവനായിട്ട് കവർ ചെയ്തോളൂ. കാലിൻ്റെ ഭാഗം കാണാൻ ഇനി മൂടാൻ കഴിയുന്നില്ലെങ്കിൽ ഇദ്ദഹിർ എന്ന് പറയുന്ന അവിടെ കിട്ടുന്ന ഒരു ചെറിയ തരം പുല്ലുണ്ട്, കുറ്റിപ്പുല്ലായിട്ട് ചെറിയൊരു പുല്ലാണ്, അതെടുത്തിട്ട് കാലിൽ കെട്ടി വെച്ചിട്ട് അദ്ദേഹത്തിന് കവർ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് അവിടുത്തെ പ്രധാനപ്പെട്ട ആ ഒരു ഖബറിസ്ഥാനിൽ ഉഹദിൻ്റെ ഇന്നും പോയാൽ നമുക്കൊക്കെ കാണാൻ സാധിക്കും. ഹംസ റളിയല്ലാഹു അൻഹു, മിസ്അബ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു, ഹൻലല റളിയല്ലാഹു അൻഹു, ഇങ്ങനെയുള്ള ആളുകളെ മറവ് ചെയ്തിരിക്കുന്ന ആ ഖബർ, അതൊന്നും അധികം ഉയർത്തിയിട്ടില്ല. അവിടെ ചന്ദനത്തിരിയും ഉറൂസും ആണ്ടുനേർച്ചയും ആനയും അമ്പാരിയും ഒന്നും നമുക്ക് കാണാൻ പറ്റൂല. എന്നാൽ അവർ ഷഹീദല്ലേ? ആണ്. അവർ മഹാന്മാരല്ലേ? ആണ്. ഇസ്ലാമിന് വേണ്ടിയിട്ട് ചോരയൊഴുകി ജീവൻ കൊടുത്തവരല്ലേ? ആണല്ലോ. എന്നിട്ട് അവിടെ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ? എന്താ നടക്കാത്തത്? അത് പാടില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ പറഞ്ഞത്? അവരൊരിക്കലും അതിന് സമ്മതിക്കുന്നില്ല. അവർക്കാർക്കും അത് ഇഷ്ടമില്ല. അങ്ങനത്തെ ശക്തമായ തൗഹീദ് കൊണ്ട് ജീവിതം നന്നായി അധ്വാനിച്ച് ഉള്ള കാലം ഇസ്ലാമിന് വേണ്ടി പ്രയത്നിച്ച് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംരക്ഷിക്കാൻ വേണ്ടി യുദ്ധം ചെയ്ത് മരിച്ചു മറഞ്ഞുപോയ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ നമ്മുടെ എത്ര കൂട്ടുകാർക്ക് അറിയാൻ പറ്റും? എത്ര പേര് അവരെക്കുറിച്ച് പഠിക്കാൻ നോക്കിയിട്ടുണ്ട്? നമ്മൾ എത്രയോ കഥാപുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, എത്രയോ ആളുകളെ പറ്റിയിട്ട് നമ്മൾ പഠിക്കാറുണ്ട്. സ്കൂളിലൊക്കെയുള്ള ഗാന്ധിജിയെ നമുക്കറിയണം, അത് പഠിക്കേണ്ടത് തന്നെയാണ്. നെഹ്റുവിനെ നമുക്കറിയാം, കളിക്കാരുടെ പേരറിയാം, അതുപോലെ ശാസ്ത്രജ്ഞന്മാരുടെ പേരറിയാം. പക്ഷേ നമുക്ക് സ്വഹാബിമാരുടെ പേര് ചോദിച്ചാൽ ഒരു അഞ്ചോ പത്തോ കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കണം, ഇനി ആരാണ്, ഇനി ആരാണ്. നമ്മൾ പഠിക്കണം നമ്മുടെ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി. ആദ്യം ഇസ്ലാമിലേക്ക് വന്ന് ഇസ്ലാമിനെ ശരിക്ക് ജീവിച്ച് കാണിച്ചു തന്ന ആ സ്വഹാബിമാരിൽപ്പെട്ട ഒരാളെയാണ് നമ്മളിപ്പോൾ പഠിച്ചത്, മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. ചരിത്രം പലരും കേട്ടവരാണ്. പഠിച്ചവരുണ്ടാകാം, പഠിക്കാത്തവരുണ്ടാകാം. ചെറിയ ക്ലാസ്സിലൊന്നും അങ്ങനെ പഠിക്കാൻ സാധ്യതയില്ല. നല്ലൊരു ഏഴിലും എട്ടിലൊക്കെ എത്തിയ കുട്ടികൾക്ക് മദ്രസ ക്ലാസ്സിൽ എവിടെയെങ്കിലും അത് കേൾക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇതുപോലെയുള്ള സംഭവങ്ങളും വ്യക്തികളും ധാരാളമുണ്ട്. നമ്മുടെ വീട്ടിൽ സൂക്ഷിപ്പുള്ള പുസ്തകങ്ങൾ തുറന്നു നോക്കിയിട്ട് അതിൽ ഇസ്ലാമികമായ സംഭവങ്ങൾ പറയുന്ന പുസ്തകങ്ങളുടെ എണ്ണം കുറവാണെങ്കിൽ നമ്മൾ വേടിച്ചു വെക്കണം. പ്രത്യേകിച്ചും നബിമാരുടെ ചരിത്രം, സ്വഹാബിമാരുടെ ചരിത്രം, അങ്ങനത്തെയൊക്കെ നല്ല ഓതൻറ്റിക്കായുള്ള പുസ്തകങ്ങൾ നമ്മളിപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആവശ്യക്കാരത് എവിടെ നിന്ന് കിട്ടുമെന്ന് അന്വേഷിക്കുകയും എന്നിട്ട് അത് വായിച്ച് നന്നായി അത് പഠിക്കുകയും ആ രൂപത്തിലുള്ള മത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കപ്പെടുന്ന സമയത്ത് നമ്മളായിരിക്കണം, ഞാനാണതിൻ്റെ ഒന്നാം സ്ഥാനം എത്തേണ്ടത് എന്ന രൂപത്തിൽ നമ്മൾ ഈ പഠനത്തെ ഏറ്റെടുക്കുകയും വേണ്ടതുണ്ട്. അപ്പം മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഷഹീദായത് ഏത് യുദ്ധത്തിലാണെന്ന് ചോദിച്ചാൽ അത് ഉഹുദ് യുദ്ധത്തിലാണ്. ഉഹുദ് യുദ്ധം ഏത് വർഷത്തിലാണ്? ഹിജ്റ മൂന്നാം വർഷത്തിലാണ്. അങ്ങനെ ഓരോന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ പഠിക്കുകയും നമ്മുടെ കൂട്ടുകാർക്ക് ഇദ്ദേഹത്തിൻ്റെ ചരിത്രം നന്നായി, ഇനിയിപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നമ്മുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ, പീസ് റേഡിയോയുടെ ആപ്പ് ഉപയോഗപ്പെടുത്തുന്ന ആളുകളല്ലേ നമ്മൾ. അപ്പോൾ ആ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ നിങ്ങൾ ആ ചരിത്രത്തിൽ നിന്ന് എന്താണ് പഠിച്ചത് നിങ്ങളത് അറിയിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, നിർദ്ദേശങ്ങൾ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ കേൾക്കാൻ താല്പര്യമുള്ള ഏത് ആളുകളുടെ ചരിത്രമാണ്, ഏത് നബിയുടെ സംഭവമാണ്, ഏത് സ്വഹാബിയെ പരിചയപ്പെടാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഉസ്താദുമാർക്കും പഠിപ്പിക്കുന്ന ആളുകൾക്കൊക്കെ നല്ല താല്പര്യം, നിങ്ങളുടെ കുട്ടികൾ പറയുന്ന അഭിപ്രായങ്ങൾ നമ്മൾ നല്ലപോലെ ഇഷ്ടപ്പെടുന്നു, ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രോഗ്രാമാണിത്, നമ്മൾ അഭിപ്രായങ്ങൾ പറയണം, നമ്മളാണ് ഇതിനെ പ്രചരിപ്പിക്കേണ്ടത്. നമ്മുടെ വീട്ടിൽ നമ്മുടെ ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മളാണ് ഇത് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇൻഷാ അല്ലാ, പീസ് റേഡിയോയുടെ ധാരാളം പ്രോഗ്രാമുകളിൽ സ്റ്റാർ ക്വസ്റ്റ് ഉണ്ട്, ടെലീക്വസ്റ്റ് ഉണ്ട്, അതുപോലെ പൂമരത്തണലിൽ, അതുപോലെ നമുക്ക് ഞായറാഴ്ചകളിലൊക്കെ കിട്ടുന്ന നമ്മുടെ നന്മയുടെ വഴി എന്നൊക്കെ പറഞ്ഞ് തേൻമൊഴി കേൾക്കാറില്ലേ. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് നല്ല കാര്യങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ നാളുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വാഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്. ഇപ്പോൾ കേട്ടത് പൂമരത്തണലിൽ മിസ്അബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെക്കുറിച്ച് ചരിത്ര ആഖ്യാനവുമായി സുബൈർ സലഫിയായിരുന്നു പൂമരത്തണലിൽ. പീസ് റേഡിയോ വൈബ്സ് മുന്നോട്ട് പോകുമ്പോൾ ഇനി നുറുങ്ങുകൾ.
2: പിശുക്കും ധൂർത്തും വിനാശത്തിന് എന്ന ഇബ്നു അലി എടത്തനാട്ടുകരയുടെ രചനയ്ക്ക് അബ്ദുസമദ് കല്ലടിക്കോട് ശബ്ദം നൽകുന്നു.
3: പിശുക്കും ധൂർത്തും വിനാശത്തിന്, രചന ഇബ്നു അലി എടത്തനാട്ടുകര. ചില സമ്പന്നർ അങ്ങനെയാണ്, മുന്തിയ വാഹനത്തിൽ യാത്ര ചെയ്യാൻ കഴിവുണ്ടെങ്കിലും കുടുംബത്തോടൊപ്പം പ്രയാസപ്പെട്ട് ബസ്സിൽ യാത്ര ചെയ്യും. ലളിത ജീവിതം ഇഷ്ടപ്പെട്ടിട്ടോ ഇന്ധനം സേവ് ചെയ്ത് രാജ്യത്തെ സഹായിക്കാനോ അല്ല അത്. ചില സമ്പന്നർ നിറം മങ്ങിയതും കീറിത്തുടങ്ങിയതുമായ വസ്ത്രം ധരിച്ചു നടക്കാറുണ്ട്. കാണുന്നവർ അയ്യോ പാവം എന്ന് പറഞ്ഞുപോകും. തന്റെ സാമ്പത്തിക സുസ്ഥിതിക്കനുസരിച്ച് കുടുംബത്തിന് മാന്യമായ ഭക്ഷണം നൽകാതെ പ്രയാസപ്പെടുത്തുന്നവരുമുണ്ട്. പഴയ വീട് പുതുക്കിപ്പണിയാനോ അറ്റകുറ്റപ്പണികൾ നടത്താനോ തയ്യാറാകാതെ പരമാവധി ഉപയോഗിച്ചു മുതലാക്കുന്ന സമ്പന്നരുമുണ്ട്. ദരിദ്രരായി ജീവിക്കേണ്ടി വരുന്ന സമ്പന്നരാണിവരുടെ കുടുംബം. ഇത്തരം പിശുക്കന്മാരുടെ മരണശേഷം അടുത്ത തലമുറ സ്വത്തെല്ലാം ധൂർത്തടിച്ച് നശിപ്പിക്കുന്നതാണ് അനുഭവം. അള്ളാഹു നൽകിയ അനുഗ്രഹം പുറത്തു കാണിക്കാതെ ഇല്ലായ്മ നടിക്കുന്നത് തികഞ്ഞ നന്ദികേടാണ്. ഉള്ളതെല്ലാം ദുർവ്യയം ചെയ്ത് നശിപ്പിക്കുന്നതും അങ്ങനെ തന്നെ. ദുർവ്യയത്തെ എതിർക്കുന്ന ഇസ്ലാം പിശുക്കിനെതിരെയും ശക്തമായ ഭാഷയിൽ താക്കീത് ചെയ്യുന്നു. അള്ളാഹു നൽകിയ സമ്പത്ത് അവൻ തൃപ്തിപ്പെടുന്ന മാർഗത്തിൽ ചെലവഴിക്കാതെ പിശുക്ക് കാണിക്കുന്നവരോട് അള്ളാഹു പറയുന്നു, ഹേ കൂട്ടരെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനാണ് നിങ്ങൾ ആഹ്വാനം ചെയ്യപ്പെടുന്നത്. അപ്പോൾ നിങ്ങളിൽ ചിലർ പിശുക്ക് കാണിക്കുന്നു. വല്ലവനും പിശുക്ക് കാണിക്കുന്ന പക്ഷം തന്നോടു തന്നെയാണ് അവൻ പിശുക്ക് കാണിക്കുന്നത്. അള്ളാഹുവാകട്ടെ പരാശ്രയമുക്തനാകുന്നു നിങ്ങളോ ദരിദ്രന്മാരും. വിശുദ്ധ ഖുർആൻ അധ്യായം 47 വചനം 38. ചെലവഴിക്കാതെ പിശുക്കി പിശുക്കി സമ്പാദ്യം വർദ്ധിപ്പിക്കാമെന്നാഗ്രഹിക്കുന്നവരെ അള്ളാഹു താക്കീത് ചെയ്യുന്നു. അള്ളാഹു അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് തങ്ങൾക്ക് തന്നിട്ടുള്ളതിൽ പിശുക്ക് കാണിക്കുന്നവർ അതവർക്ക് ഗുണകരമാണെന്നൊരിക്കലും വിചാരിക്കരുത്. അല്ല, അവർക്ക് ദോഷകരമാണത്. അവൻ പിശുക്ക് കാണിച്ച ധനം കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവരുടെ കഴുത്തിൽ മാല ചാർത്തുന്നതാണ്. വിശുദ്ധ ഖുർആൻ അധ്യായം 3 വചനം 180. പിശുക്കിന്റെയും ദുർവ്യയത്തിന്റെയും മധ്യയുള്ള നിലപാട് സ്വീകരിക്കാൻ ഇസ്ലാം കൽപ്പിക്കുന്നു. അള്ളാഹുവിന്റെ ഉത്തമദാസന്മാരെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു, ചെലവ് ചെയ്യുകയാണെങ്കിൽ അമിതവ്യയം നടത്തുകയോ പിശുക്കി പിടിക്കുകയോ ചെയ്യാതെ അതിനിടയ്ക്കുള്ള മിതമായ മാർഗം സ്വീകരിക്കുന്നവരാകുന്നു അവർ. അധ്യായം 25 വചനം 67. നേരാംവണ്ണം ഉണ്ണാതെയും ഉടുക്കാതെയും ധർമ്മം ചെയ്യാതെയും സമ്പാദിച്ചു കൂട്ടുന്ന ധനം മരണപ്പെട്ടാൽ കൂടെ കൊണ്ടുപോകാൻ കഴിയില്ല. കീശയില്ലാത്ത കഫൻ പുടവ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതാകട്ടെ.
1: നുറുങ്ങുകൾ ഇവിടെ സമാപിക്കുന്നു. പിശുക്കും ദൂർത്തും വിനാശത്തിന് എന്ന ഇബ്നു അലി എടത്തനാട്ടുകരയുടെ രചനക്ക് അബ്ദുസ്സമദ് കല്ലടിക്കോടിന്റെ ശബ്ദമായിരുന്നു നുറുങ്ങൾ ഇതുവരെ നാം കേട്ടത്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഇനി ആഴമേറിയ ഒരു പഠനത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള ഒരു പഠന പരമ്പരയാണ് നാം ദിവസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അള്ളാഹുവിൻ്റെ ഒരു നാമമായ അൽവാരിസ്, അനന്തരമെടുക്കുന്നവൻ എന്ന വിഷയമാണ് ഇന്ന് ബഹുമാനനായ അബ്ദുറൌഫ് അൽഹിക്കമി നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാഹി വാഹിദിൽ ഖഹാർ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ ونبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ സ്നേഹാദരിണരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അതിമഹത്തായ വിജ്ഞാനത്തിൻ്റെ പുണ്യമാക്കപ്പെട്ട അറിവിൻ്റെ സാഗരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ചുള്ള അറിവും അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനവും ഇഹപര വിജയത്തിന് നിദാനമാകുന്നതാണ് എന്നത് നമുക്ക് ഏവർക്കും അറിയാം. ആരെങ്കിലും അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുഴുവൻ കാണാതെ പഠിച്ച്, 99 നാമങ്ങളാണ് അള്ളാഹുവിനുള്ളത്, ആ നാമങ്ങൾ ആരെങ്കിലും കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ 99 നാമങ്ങൾ ആരെങ്കിലും ഇഹ്സാ ചെയ്തു കഴിഞ്ഞാൽ, ഇഹ്സാ എന്ന് പറഞ്ഞാൽ അതിനെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ തേട്ടം മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി ജീവിക്കുക എന്നതാണ്, അതിനെ കാണാതെ പഠിക്കുക എന്നതുകൂടിയാണ്. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ദഖലൽ ജന്ന, അവന് സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. അപ്പോൾ അത്രയും മഹനീയമായ ഒരു വിജ്ഞാന വേദിയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അതുകൊണ്ട് അതിൻ്റെ ഗൗരവം അതിൻ്റെ മഹത്വം മനസ്സിലാക്കി ഈ ക്ലാസ് പരിപൂർണമായി ശ്രദ്ധിക്കുക. അള്ളാഹു നമുക്കെല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അൽവാരിസ് എന്ന നാമത്തെക്കുറിച്ചാണ് ഇന്ന് നാം പഠിക്കുന്നത്. അൽവാരിസ് എന്നത് വിശുദ്ധ ഖുർആനിൽ 3 തവണ ബഹുവചന രൂപത്തിൽ ഉപയോഗിച്ച് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു ഹിജ്റിലെ 23-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നു, വഇന്ന ലനഹ്നു നുഹീ വനുമീതു വനഹ്നുൽ വാരിസൂൻ. അതുപോലെ തന്നെ മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, സഖരിയ നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മക്കളില്ലാതെ വന്നപ്പോൾ അവിടുന്ന് പ്രാർത്ഥിച്ച ഒരു സംഭവം വിശുദ്ധ ഖുർആനിൽ എടുത്തു പറയുന്നുണ്ട്. വസക്കരിയ ഇദ്നാദ റബ്ബഹു റബ്ബി ലാ തദർനി ഫർദ വ അൻത ഖൈറുൽ വാരിസീൻ. ഒരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് അൽ വാരിസൂൻ എന്ന് പറഞ്ഞു, അൻത ഖൈറുൽ വാരിസീൻ എന്ന് മറ്റൊരായത്തിൽ പറഞ്ഞു. അതുപോലെ തന്നെ സൂറത്തു മറിയമിൻ്റെ 40-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറഞ്ഞത്, ഇന്ന നഹ്നു നരിസുൽ അർള വമൻ അലൈഹ വ ഇലൈന യുർജഊൻ. അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് ഈ ഭൂമിയും അതിൻ്റെ എല്ലാം വാരിസ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അൽ വാരിസ് എന്നതിൻ്റെ അർത്ഥം? സാധാരണ അതിൻ്റെ അർത്ഥം വയ്ക്കുന്നത് അനന്തരവകാശി എന്നാണ്. അൽ വാരിസ് എന്ന് പറഞ്ഞാൽ അനന്തരവകാശമെടുക്കുന്നവൻ എന്ന അർത്ഥമാണ് അതിന് പൊതുവെ പറയാറുള്ളത്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ അനന്തരവകാശം അവരുടെ മക്കൾക്ക് കിട്ടും. അവരുടെ ഒരു ഭർത്താവാണ് മരിച്ചതെങ്കിൽ ഭാര്യയ്ക്ക് കിട്ടും. ആ അദ്ദേഹത്തിൻ്റെ മയ്യത്തിൻ്റെ വാപ്പയുണ്ട്, ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, അവരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടും. അങ്ങനെ അനന്തരവകാശം എടുക്കുന്നത് എന്ന ഒരു അർത്ഥത്തിലാണ് അൽവാരിസ് എന്നുള്ളത്. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അൽവാരിസ് എന്ന് പറയുമ്പോൾ അതിന് വിശാലമായ ഒരർത്ഥം നമുക്ക് കാണാൻ സാധിക്കും. ഒരു ചരിത്ര സംഭവം വിശുദ്ധ ഖുർആനിലും തിരുവചനങ്ങളിലും നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു വിഷയം, സ്വർഗമുണ്ട് നരകമുണ്ട്. ആ സ്വർഗത്തിലും നരകത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോരുത്തർക്കും അവരുടേതായ സ്ഥാനങ്ങൾ നിർണയിച്ചിട്ടുണ്ട്. എല്ലാ വ്യക്തികൾക്കും നരകത്തിലെ സ്ഥാനവും സ്വർഗത്തിലെ സ്ഥാനവുമുണ്ട്. രണ്ട് മൻസിലുകളാണ് ഒരു വ്യക്തിക്കുള്ളത്. ഒരാൾ സ്വർഗവാസിയാണെങ്കിൽ നരകത്തിൻ്റെ സ്ഥാനം ഒഴിവാകും. എന്നാൽ മറ്റൊരാൾ നരകാവകാശിയാണെങ്കിൽ സ്വർഗത്തിലെ സ്ഥാനവും ഒഴിവാകും. അങ്ങനെ രണ്ട് സ്ഥാനങ്ങളുണ്ട് തിരുവചനങ്ങളിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്, ഒരാൾ മൻസിലും ഫിൽ ജന്നതി വ മൻസിലും ഫിന്നാർ, നരകത്തിലും സ്വർഗത്തിലും ഒരാൾക്ക് സ്ഥാനങ്ങളുണ്ട്, അവരുടെ സ്ഥാനങ്ങൾ നിർണയിച്ചിട്ടുണ്ട് അല്ലാഹു. എന്നാൽ ഒരു വ്യക്തി സ്വർഗത്തിലും ഒരു വ്യക്തി നരകത്തിലേക്കും പോയി കഴിഞ്ഞാൽ ആ നരകത്തിൽ പോയ വ്യക്തിയുടെ സ്വർഗത്തിലെ സ്ഥാനം സ്വർഗാവകാശികൾ ഏറ്റെടുക്കും, അവർ അനന്തരവകാശമെടുക്കും എന്ന് വിശുദ്ധ ഖുർആനിന്റെ തിരുവചനങ്ങളിലും ഹദീസുകളിലും കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ പറഞ്ഞത്, ഉലാഇകഹു മുൽവാരിസൂൻ, സ്വർഗനിവാസികൾ അവർ അനന്തരവകാശികളാണ്. ആരുടെ അനന്തരവകാശി? നരകത്തിലെ ആളുകളുടെ സ്വർഗത്തിലെ സ്ഥാനമുണ്ട്. അവർ നരകത്തിൽ പോകാൻ കാരണം ദുനിയാവിൽ ചെയ്ത ചെയ്തികൾ കാരണത്താലാണ്. അവർ ദുനിയാവിൽ ശിർക്ക് ചെയ്തു അല്ലെങ്കിൽ വൻപാപങ്ങൾ ചെയ്തു, നരകത്തിലേക്ക് പോകുന്ന കാര്യങ്ങൾ ദുനിയാവിൽ വെച്ച് ചെയ്തു, അതുകൊണ്ട് അവർ നരകത്തിൽ പോയി, അവരുടെ സ്വർഗത്തിലെ സ്ഥാനം നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ടത് അനന്തരവകാശമായി എടുക്കുന്നത് സ്വർഗനിവാസികളാണ്. അതുകൊണ്ടാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ഉലാഇകഹുമുൽ വാരിസൂൻ. മറ്റൊരായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് അല്ലദീന യരിസൂൻ അൽ ഫിർദൗസ്, അവർ ഫിർദൗസിനെ അനന്തരവകാശമായി എടുക്കുന്നവരാണ്, സ്വർഗനിവാസികളെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പോ ബാക്കിയായതിനെ ഏറ്റെടുക്കുന്നവൻ എന്ന അർത്ഥത്തിൽ അനന്തരവകാശമായി എടുക്കുന്നവൻ, അനന്തരവകാശി എന്ന അർത്ഥത്തിൽ യഥാർത്ഥത്തിൽ അൽവാരിസ് എന്ന നാമത്തെ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലാഹുമ്മ മത്തഇനി ബിസംഇ വബസരി, അല്ലാഹുവേ എൻ്റെ കേൾവിയും എൻ്റെ കാഴ്ചയും നീ എനിക്ക് അതിൽ സൗഖ്യം നൽകണമേ, തീർന്നില്ല. വജഅൽഹുമ അൽ വാരിസ മിന്നി, ആ രണ്ട് കാര്യങ്ങളും അതായത് കേൾവിയും കാഴ്ചയും എന്നിൽ നിന്ന് നീ ഉടമപ്പെടുത്തണമേ, നീ അത് അനന്തരവകാശമായി ഏറ്റെടുക്കണമേ, നീ അത് നിലനിർത്തി തരണം. അതായത് അവിടെ ഒരു സൗഖ്യത്തെ ചോദിക്കണം. ബാക്കി ശരീരത്തിൻ്റെ ഏത് ഭാഗത്തിന് കേടുപാടുകൾ വന്നാലും കണ്ണിനും കേൾവിക്കും കേടുപാട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. മറ്റേതിനെ അപേക്ഷിച്ചും അധിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് ഈ രണ്ട് അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചാലാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രാർത്ഥിച്ചത്, പ്രയാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കണ്ണിനും കേൾവിക്കും. അള്ളാഹുവാണ് അതിൻ്റെ ഉടമസ്ഥൻ, അതിനെ കൺട്രോൾ ചെയ്യുന്നതും അള്ളാഹു തന്നെയാണ്. കാഴ്ച നൽകിയവൻ അള്ളാഹുവാണ്, കേൾവി നൽകിയവനും അള്ളാഹുവാണ്. അതിൽ കേടുപാടുകൾ തന്ന് പ്രയാസപ്പെടുത്തരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അൽ വാരിസ് എന്ന് റസൂലുള്ളാഹി എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് അൽ വാരിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ശരിയായ അർത്ഥം എന്താ? ഹുവൽ ബാഖി ബഅദ ഫിനാ ഇൽ ഖൽഖ്, ഈ ലോകത്തുള്ള മുഴുവൻ നശിച്ചതിന് ശേഷം ബാക്കിയാകുന്നവൻ, അവസാനിക്കുന്നവൻ, അതായത് അവസാനത്തിൽ അവശേഷിക്കുന്നവൻ എന്ന അർത്ഥമാണ് അൽ വാരിസ് എന്നുള്ളത്. ഈ ലോകത്തുള്ള സൃഷ്ടി വൈഭവങ്ങൾ മുഴുവൻ നശിക്കും, പർവ്വതങ്ങൾ നശിക്കും, ആകാശം നശിക്കും, ഇങ്ങനെ എല്ലാം നശിക്കും. ഈ ലോകത്തുള്ള ആകാശഭൂമികൾക്കിടയിലുള്ള എല്ലാം നശിച്ച് തകർന്ന് തരിപ്പണമാകുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിൽ ബാക്കിയായി നിൽക്കുന്നവൻ അതാണ് അൽ വാരിസ് അല്ലാഹു. അതല്ലാഹു മാത്രമാണ്, അതല്ലാഹു മാത്രമാണ് എന്നതുകൊണ്ടാണ് അൽ വാരിസ് എന്ന് അല്ലാഹുവിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ എല്ലാം നശിക്കും. അൽ ഔവലു വൽ ആഖിറു എന്ന നാമം പഠിച്ചപ്പോൾ നമ്മൾ പ്രത്യേകം പറഞ്ഞു എല്ലാത്തിനും ഒരു തുടക്കമുണ്ട്, അള്ളാഹുവിനൊരു തുടക്കമില്ല. അതുപോലെ തന്നെ അൽ ആഖിർ എന്ന് പഠിച്ചപ്പോൾ എല്ലാ വസ്തുക്കൾക്കും അള്ളാഹു അല്ലാത്ത എല്ലാത്തിനും ഒരു ഒടുക്കമുണ്ട്, ഒരു നാശമുണ്ട്, ഒരു നഷ്ടമുണ്ട്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഒരു നാശമില്ല. അപ്പോൾ എല്ലാം നശിക്കുമ്പോഴും നാശമില്ലാതെ എന്നെന്നും നിലനിൽക്കുന്നവൻ, മരണമില്ലാതെ മയക്കമില്ലാതെ എന്നെന്നും നിലനിൽക്കുന്നവൻ, അവനാണ് അൽ വാരിസ്. അത് അള്ളാഹു മാത്രമാണ്, എന്നും നിലനിൽക്കുന്നവൻ അല്ലാഹു മാത്രമാണ്. വിശുദ്ധ ഖുർആനിൽ അതിനെ പഠിപ്പിക്കുന്ന പല ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു പറയാണ് വകം അഹ്ലക്ന മിൻ ഖറിയത്തിൻ ബത്തിറത് മഈശതഹ ഫതിൽക മസാകിനുഹും ലം തുസ്കൻ മിൻ ബഅദിഹിം ഇല്ല ഖലീല വകുന്ന നഹ്നുൽ വാരിസീൻ. അല്ലാഹു പറയാണ് എത്ര നാടുകളെയാണ് അവർ അവരുടെ സുഖലോലുപതയിൽ കഴിഞ്ഞുകൂട്ടി അള്ളാഹുവിനെ മറന്ന് ദീനു മറന്ന് ജീവിച്ചതിൻ്റെ പേരിൽ നശിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് ആ ഭൂമിയിൽ ആ നശിപ്പിക്കപ്പെട്ട സ്ഥലത്ത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ പിന്നീട് ജീവിച്ചിട്ടുള്ളൂ. അള്ളാഹുവാണ് ആ സ്ഥലങ്ങളെല്ലാം വാരിസായിട്ടുള്ളവൻ എന്നുള്ള പറയുന്നുണ്ട്. നമ്മളെല്ലാം മരിച്ചാലും, ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും മരിച്ചാലും, ഈ നമുക്ക് കിട്ടിയ എല്ലാ സ്വത്തും സമ്പാദ്യവും എല്ലാം യഥാർത്ഥത്തിൽ ഉടമസ്ഥൻ വാരിസ് ആരാണ്? അത് അള്ളാഹുവാണ്. നമ്മുടെ സമ്പത്ത്, നമ്മുടെ വീട്, നമ്മൾ മരിച്ചാൽ നമ്മുടെ അനന്തരവകാശികൾ, നമ്മുടെ പിൽക്കാലത്ത് ഉള്ള ആളുകൾ അത് ഏറ്റെടുക്കും. എന്നാൽ ഈ ലോകത്തുള്ള എല്ലാം മരിച്ചാലോ? എല്ലാം മരിച്ചാൽ ഏറ്റെടുക്കുന്നവനായിട്ടുള്ളവൻ അത് അല്ലാഹു മാത്രമാണ്. അൽ വാരിസായ അല്ലാഹുവാണ്. അതാണ് അൽ വാരിസ് എന്നതിൻ്റെ പൂർണ്ണാർത്ഥം. എല്ലാവരും മരിച്ചാലും എല്ലാം നശിച്ചാലും എല്ലാത്തിനും ബാക്കിയായിട്ടുള്ള ഒരേ ഒരു ശക്തി അത് അല്ലാഹു മാത്രമാണ്. അവനാണ് അൽ വാരിസ്. അതുകൊണ്ടാണ് അൽ വാരിസ് എന്ന അല്ലാഹുവിനെ കുറിച്ച് പഠിപ്പിക്കുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല വീണ്ടും പറയുന്നു, ഇന്നാ നഹ്നു നരിസുൽ അർദ വമൻ അലൈഹ വഇലൈനാ യർജഊൻ. അല്ലാഹു സുബ്ഹാനഹു തആലയാണ് അൽ വാരിസ്. ഭൂമിയിലുള്ളതും അതിൻ്റെ ഉപരിയിലുള്ളതുമെല്ലാം അത് ഉടമപ്പെടുത്തുന്നവൻ, അനന്തരവകാശമായി എടുക്കുന്നവൻ അത് അല്ലാഹു മാത്രമാണ്. ബാക്കിയുള്ളതെല്ലാം അല്ലാഹുവിലേക്ക് മടങ്ങുന്നതാണ് എന്ന് പറയുമ്പോൾ, അൽ വാരിസ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും അനന്തരവകാശിയായി കൊണ്ടുള്ളവൻ, അനന്തരവകാശമായി ഏറ്റെടുക്കുന്നവൻ എന്ന അർത്ഥമാണ്. മരണമില്ലാതെ, നാശമില്ലാതെ, എന്നൊന്നും നിലനിൽക്കുന്നവൻ, അനന്തരമെടുക്കുന്നവൻ എന്ന അർത്ഥമാണ് അൽ വാരിസ് എന്ന നാമത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിൽ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, അഊദു ബി ഇസ്സതിക ലാ ഇലാഹ ഇല്ലാ അൻതൽ ഹയ്യുൽ ലദീ ലാ യമൂത് അൽ ജിന്നു വൽ ഇൻസു യമൂതൂൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അഊദു ബി ഇസ്സതിക, അല്ലാഹുവേ നിന്റെ ഇസ്സത്ത് കൊണ്ട് തന്നെ ഞാൻ ശരണം തേടുന്നു, നിന്റെ ഇസ്സത്ത് കൊണ്ട് ഞാൻ ശരണം തേടുകയാണ്. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഒരു ആരാധ്യനുമില്ല, ഒരു ഇലാഹില്ല. അൽ ഹയ്യുൽ ലദീ ലാ യമൂത്, റസൂലുള്ള എടുത്തു പറയുന്നുണ്ട്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, മരണമില്ലാത്തവൻ എന്ന് എടുത്തു പറഞ്ഞിട്ട് വീണ്ടും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ ജിന്നു വൽ ഇൻസു യമൂതൂൻ, എന്നാൽ ജിന്നുകളും മനുഷ്യരും അവർ മരിക്കും, എന്നെന്നും ജീവിച്ചിരിക്കുന്ന മരണമില്ലാത്ത അൽ വാരിസ് അത് അല്ലാഹു മാത്രമാണ്. എന്നെന്നും ജീവിച്ചിരിക്കുന്ന, എല്ലാം നശിച്ചാലും ബാക്കിയാകുന്നവൻ അവനാണ് അല്ലാഹു, അവശേഷിക്കുന്നവൻ അതാണ് അൽ വാരിസ്, എല്ലാത്തിനെയും അനന്തരം എടുക്കുന്നവൻ. നശിക്കുന്നതെല്ലാം നശിച്ചതിനു ശേഷം അനന്തരമെടുക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല എന്ന് പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ, മക്കളെ ചോദിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ഇവിടെ ചില പാഠങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ മക്കൾ എന്നുള്ളത് നമ്മുടെ കാലശേഷം നമ്മുടെ അനന്തരം എടുക്കുന്നവനാണ്. എന്നിട്ട് സക്കരിയ നബി അലൈഹിസ്സലാം അൽ വാരിസ് എന്ന നാമം കൊണ്ടാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുക എന്നത് പ്രാർത്ഥന സ്വീകരിക്കാൻ കാരണമാകുന്നതാണ്. സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ അൽ വാരിസ് എന്ന നാമം കൊണ്ട് പ്രാർത്ഥിക്കാൻ കാരണം, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സക്കരിയ നബി അലൈഹിസ്സലാം മരിച്ചു കഴിഞ്ഞാൽ സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ അനന്തരവകാശി സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ മകനായി വരണം. ഇവിടെ സ്വത്തോ സമ്പാദ്യമോ അല്ല, മറിച്ച് സക്കരിയ നബി അലൈഹിസ്സലാം ആഗ്രഹിച്ചത് നുബുവത്തും പ്രബോധനവുമാണ്. അത് ഏറ്റെടുക്കാൻ എൻ്റെ പിന്നിലൊരാളുണ്ടാകണം, എൻ്റെ മരണശേഷം ഒരാളുണ്ടാകണം, എനിക്ക് മകനുണ്ടാകണം എന്ന ആത്മാർത്ഥമായ തേട്ടത്തിൽ നിന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് കാണാൻ സാധിക്കും. വസക്കരിയ ഇദ് നാദ റബ്ബഹു റബ്ബി ലാ തദർനി ഫർദ, അല്ലാഹു എന്നെങ്ങനെ ഒറ്റയ്ക്കാക്കി അവസാനിപ്പിക്കരുത്, എനിക്ക് മക്കളെ വേണം എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. മറ്റായത്തുകളിൽ അതിൻ്റെ വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്ത് മറിയമിൽ അതിൻ്റെ വിശാലമായ വിശദീകരണങ്ങൾ കാണാം. വാർദ്ധക്യത്തിലെത്തി, ഭാര്യ ഇനി പ്രസവിക്കാനുള്ള അവസരമില്ല, എന്നിട്ടും പ്രാർത്ഥന നിർത്താതെ അള്ളാഹുവിനോടുള്ള ശുഭ പ്രതീക്ഷ കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ മക്കളെ കിട്ടി, യഹ്യ എന്ന് പറയുന്ന മകനെ കിട്ടി. സംഭവം നമുക്ക് ചരിത്രം വിശാലമായി നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അവിടെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ അവസാനത്തിൽ സക്കരിയ നബി അലൈഹി സ്വലാം പറഞ്ഞത്, വ അൻത ഖൈറുൽ വാരിസീൻ, അനന്തരമെടുക്കുന്നവരിൽ ഏറ്റവും ഖൈറായിട്ടുള്ളവൻ അള്ളാഹുവാണ് എന്ന് പറഞ്ഞാൽ എന്താ? സക്കരിയ നബി മരിച്ചുപോയാലും സക്കരിയ നബി അലൈഹി സ്വലാമിൻ്റെ മകൻ സക്കരിയ നബി അലൈഹി സ്വലാമിൻ്റെ അനന്തരമെടുക്കും. എന്നാൽ ഈ അനന്തരം എടുക്കുന്നതിലെല്ലാം ഏറ്റവും ഖൈറായിട്ടുള്ളവൻ അള്ളാഹുവാണ് എന്ന് പറയുമ്പോൾ, എല്ലാ ആളുകളും മരിച്ചുപോയാലും എല്ലാത്തിൻ്റെയും അനന്തരമെടുക്കുന്നവൻ അള്ളാഹുവാണ്. യഥാർത്ഥത്തിൽ ഉടമസ്ഥനും അല്ലാഹുവാണ്. അവൻ താൽക്കാലികമായി നമുക്ക് ചിലത് നൽകിയെന്നു മാത്രം. ആ അനന്തരമെല്ലാം അവസാനം എടുക്കുന്നത്, എല്ലാം നശിക്കുമ്പോൾ അവസാനമെടുക്കുന്ന അനന്തരമെടുക്കുന്നവൻ അല്ലാഹുവാണ്. അൽ വാരിസ് അൽ ഹയ്യു അല്ലദീ ലാ യമൂത്ത്, എന്നും ജീവിച്ചിരിക്കുന്നവൻ മരണമില്ലാത്തവൻ അവനാണ് അൽ വാരിസ് എന്ന് നമുക്ക് വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുപോലെ തന്നെ ആകാശഭൂമികൾ അതിലുള്ളതെല്ലാം അത് അല്ലാഹുവിൻ്റെ അനന്തരവകാശമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വലില്ലാഹി മീറാസു സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ അനന്തരം അത് അല്ലാഹുവിനുള്ളതാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അൽ വാരിസ് എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ ചിലത് നമുക്ക് പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. അതിലൊന്നാമത്തത് അനന്തരം നൽകുന്നവൻ അല്ലാഹുവാണ്. അതുപോലെ തന്നെ രണ്ടാമത്തത് അനന്തര സ്വത്ത് വീതിക്കുമ്പോൾ നീതിയുണ്ടാകണം. പലപ്പോഴും മാതാപിതാക്കൾ ശ്രദ്ധിക്കാത്ത ഒരു വിഷയമാണ്. ചിലപ്പോൾ പെമ്മക്കളെ കെട്ടിച്ചു വിടുമ്പോൾ അവർക്ക് സ്വത്തിൽ നിന്ന് കൂടുതൽ കൊടുത്തുവിടും, പിന്നെ അനന്തരവകാശികൾക്ക് പിന്നെ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് കൂടുതൽ വസീയത്ത് ചെയ്തു വയ്ക്കും. ചിലപ്പോൾ സ്വതക്കുകളായിക്കൊണ്ട്, ചിലപ്പോൾ പാവപ്പെട്ടവർക്ക് കൊടുക്കാനായി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനങ്ങൾക്കായി. അങ്ങനെ അനന്തരവകാശികൾ ജീവിച്ചിരിക്കെ വസീയത്തുകൾ അധികമായി എഴുതി വെച്ച് അനന്തരവകാശികൾക്കൊന്നും കിട്ടാത്തൊരവസ്ഥ, നീതി പാലിക്കാത്ത അവസ്ഥ, അത് ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അനന്തരവകാശം അത് നീതിപൂർവമായിരിക്കണം എന്നത് ഈ നാമം പഠിക്കുമ്പോൾ പണ്ഡിതന്മാർ പ്രത്യേകം പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ്. മാത്രമല്ല മൂന്നാമത്തത് മരണത്തോടുകൂടി നമ്മുടെ എല്ലാം അവസാനിക്കും. നമ്മുടെ എല്ലാം, നമുക്ക് സ്വന്തമായുള്ള എല്ലാം അവസാനിക്കും. നമ്മുടെ പിൻതലമുറക്കാരാണ് അതിനെല്ലാം ഏറ്റെടുക്കുന്നത്, അനന്തരമായി ഏറ്റെടുക്കുന്നത് നമ്മുടെ പിൻതലമുറക്കാരാണ്. നമ്മുടെ മക്കൾ, ജീവിച്ചിരിക്കുന്ന നമ്മുടെ ബന്ധുമിത്രാദികൾ, ആർക്കൊക്കെയാണോ അത് പോകുന്നത് അവർ ഏറ്റെടുക്കും. പക്ഷേ നമുക്ക് അത് എന്നും ബാക്കിയായി നിൽക്കണമെങ്കിൽ നമ്മുടെ സ്വത്തിൽ നിന്ന് നമ്മൾ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യണം, ദാനധർമ്മങ്ങൾ നമ്മൾ അധികരിപ്പിക്കണം. നാളെ പരലോകത്ത് അതൊക്കെ നമുക്ക് അനുകൂലമായി മാത്രമേ വരികയുള്ളൂ. സ്വത്ത് അല്ല തന്നതാണ്, ആ അല്ല തന്ന സ്വത്തിനെ പാവപ്പെട്ടവർക്ക് നൽകിയാൽ നമുക്ക് പരലോകത്ത് അതിനേക്കാൾ മികച്ചത് നേടാൻ സാധിക്കും എന്നത് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മാത്രമല്ല സൂക്ഷ്മത പാലിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ സ്വർഗം നമുക്ക് അനന്തരവകാശമായി ഏറ്റെടുക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ അതാണല്ലോ പറഞ്ഞത്, തിൽക്കൽ ജന്നത്തുല്ലത്തി നൂരിസു മിൻ ഇബാദിന മൻ കാന തഖിയ. സൂക്ഷ്മത പാലിച്ച് സുഹൃദം ചെയ്ത് ജീവിച്ച ആളുകൾക്ക് നാളെ പരലോകത്ത് സ്വർഗം അനന്തരമായി ഏറ്റെടുക്കാം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അനന്തരമായി ഏറ്റെടുക്കുന്ന സ്വർഗത്തിൽ തന്നെ വീണ്ടും ചില സ്ഥാനങ്ങൾ അനന്തരവകാശമായി ഏറ്റെടുക്കാൻ സാധിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞു, നരക അവകാശികൾക്കും സ്വർഗത്തിലൊരു സ്ഥാനമുണ്ടായിരുന്നു. ആ സ്ഥാനങ്ങൾ പിന്നീട് സ്വർഗനിവാസികൾ തന്നെ, അല്ലദീന യരിസൂനൽ ഫിർദൌസ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ മറ്റൊരായത്താണ് അല്ലാഹു പറഞ്ഞത്, ഉലായിക്കഹും ഉൽവാരിസൂൻ, അവരാണ് ഏറ്റെടുക്കുന്നത്, അവരാണ് അനന്തരമെടുക്കുന്നത് എന്ന് പറയുമ്പോൾ അത് സ്വർഗനിവാസികളെ കുറിച്ചാണ്. സ്വർഗം ഏറ്റെടുക്കാൻ സാധിക്കും അനന്തരമായി കൊണ്ട്, മാത്രമല്ല സ്വർഗത്തിലെ ചില സ്ഥാനങ്ങളും അനന്തരമായി കൊണ്ട് ഏറ്റെടുക്കാൻ സാധിക്കും എന്നതാണ് അൽ വാരിസ് എന്ന നാമം നമ്മൾ പഠിക്കുന്നതിലൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇവിടെ ഉണർത്തിയത്. അല്ലാഹു സുബ്ഹാനഹു തആല അൽ വാരിസായ റബ്ബിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ശരിയാവിധം ക്രമപ്പെടുത്തി പരലോക വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: പ്രിയമുള്ളവരെ, അസ്മാഉൽ ഹുസ്നയാണ് നമ്മൾ കേട്ടത്. അല്ലാഹുവിന്റെ നാമഗുണവിശേഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഠനത്തിന്റെ ഈ ഒരു ഘട്ടത്തിൽ അനന്തരമെടുക്കുന്നവൻ എന്ന അർത്ഥം വരുന്ന ആശയം വരുന്ന അൽ വാരിസ് എന്ന അല്ലാഹുവിന്റെ മഹത്തായ നാമത്തെ സംബന്ധിച്ചാണ് നമ്മളിപ്പോ അസ്മാഉൽ ഹുസ്നയിൽ കേട്ടുകഴിഞ്ഞത്. ബഹുമാനനായ അബ്ദുർ റഊഫ് അൽ ഹിക്മി ആയിരുന്നു സംസാരത്തിൽ നമ്മുടെ കൂടെ.

0: പ്രിയ ശ്രോതാക്കളെ, ഇനി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കഥ പറയാം പ്രോഗ്രാമിലേക്കാണ്. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ആസ്വദിക്കുന്ന ഈ കഥ പറയാം പ്രോഗ്രാമിൽ കൊച്ചു ചുംബനങ്ങൾ, ഗൾഫിൽ നിന്നൊരു വിമാനം എന്ന പുസ്തകത്തിലെ ഭാഗം 11 ഇന്ന് നാം കേൾക്കുന്നത്. വീട്ടി അബ്ദുസലാം നമുക്ക് വേണ്ടി കഥ പറയുന്നു.
1: പ്രമുഖ ബാലസാഹിത്യകാരൻ ഇ കെ എം പന്നൂർ രചിച്ചിട്ടുള്ള നോവൽ ഗൾഫിൽ നിന്ന് ഒരു വിമാനം, അധ്യായം 11, കൊച്ചു ചുംബനങ്ങൾ. സുമിയെ, ഒന്നിങ്ങോട്ട് വന്ന് നോക്ക്. ആരാ ബാപ്പാന്റെ കൂടെ ഇങ്ങോട്ട് വരുന്നത്? വല്യമ്മ ഉമ്മയോട് വിളിച്ചു പറയുന്നത് കേട്ട് ജാഫർ മോൻ കിടക്കയിൽ നിന്ന് തലപൊക്കി നോക്കി. അവൻ സന്തോഷാധിക്യത്താൽ വിളിച്ചു പറഞ്ഞു, ഉമ്മാ, വേഗം ചായ ഉണ്ടാക്കിക്കോളി. വല്യപ്പാന്റെ കൂടെ വരുന്നത് രവിമാഷും യോനുസ് മാഷുമാണ്. മകന്റെ സന്തോഷപ്രകടനം കേട്ട് സുമയ്യ അവന്റെ അടുത്തേക്ക് വന്നു. റുഷ്ദ അടുക്കളയിൽ നിന്ന് 2 പ്ലാസ്റ്റിക് സ്റ്റൂളുകൾ ജാഫറിന്റെ കട്ടിലിനരികിൽ കൊണ്ടുവന്നിട്ടു. ഉമ്മാ, ഞമ്മക്കൊരു 3 കസേര വാങ്ങണ്ടിരും. ആണുങ്ങൾ വന്നാൽ ഇരിക്കാൻ പറ്റിയൊന്നുമില്ലല്ലോ. മകളുടെ അഭിപ്രായം സുമ ശരിവച്ചു. ഇൻഷാ അല്ലാ, ജാഫർ മോനൊന്ന് സ്കൂളിലും മദ്രസയിലും പോയി തുടങ്ങട്ടെ. 2-3 ആഴ്ച കൊണ്ട് ഞമ്മക്ക് കസേര വാങ്ങാം. പലഹാര കച്ചവടവും നിന്നുപോയി. മോന്റെ പനി മാറിയാൽ 2 തുടങ്ങാം. അത് നല്ല ലാഭം കിട്ടുന്ന പണിയാന്നാ മനസ്സിലായത്. യൂനുസ് മാഷും രവിമാഷും വീട്ടിൽ കയറിയപ്പോൾ ജാഫർ മോൻ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ ഒരുങ്ങി. അവർ അവന്റെ കട്ടിലിനരികിലിരുന്നു. യൂനുസ് മാഷ് ശരീരത്തിൽ തൊട്ടുനോക്കി. 4 കൂടി വിശ്രമിക്കെ, എന്നിട്ട് സ്കൂളിൽ വന്നാൽ മതി. പനിയൊക്കെ പോയി, പക്ഷേ ക്ഷീണമുണ്ടാവും, അത് മാറട്ടെ, മാഷ് പറഞ്ഞു. എവിടെ റുഷ്ദ? രവിമാഷിന്റെ ചോദ്യം കേട്ട് അവൾ അടുത്തേക്ക് വന്നു. ഇവള് ക്ലാസ്സിൽ ഫസ്റ്റാണ് കേട്ടാ, രവിമാഷ് അഭിനന്ദിച്ചു. അത് കേട്ട് ജാഫറിന്റെ മുഖം വാടി. അവൻ ചോദിച്ചു, ഞാൻ കുറേ ദിവസമായില്ലേ വരാണ്ടായിട്ട്, അപ്പോ ഞാൻ ഇനി ഫസ്റ്റാവൂല്ലോ. കുറേ പാഠം കഴിഞ്ഞുപോയില്ലേ? അതിനൊന്നും ജാഫർ വിഷമിക്കേണ്ട. അസുഖം മാറി വന്നാൽ ഞങ്ങൾ വിട്ടുപോയ പാഠങ്ങളൊക്കെ പഠിപ്പിച്ചു തരും, മാഷ് പറഞ്ഞു. മാഷേ, ഈ 2 മക്കളും എനിക്കുള്ള പരീക്ഷണമാ. എന്റെ മോന് ഞങ്ങൾക്ക് ഇവരെയും തന്നുപോയി. ഇനി ഇവരെ പഠിപ്പിച്ച് ഒരു നല്ല നിലയിലെത്തിക്കണം. അതിന് പടച്ചോൻ കഴിവ് തന്നാൽ മതിയായിരുന്നു. ഇവർ 2 നന്നായി പഠിക്കുന്നുവെന്ന് നിങ്ങളൊക്കെ പറയുമ്പോൾ എന്റെയും ഭാര്യന്റെയും മരുമോളുടെയും മനസ്സിൽ തേമഴയാ പെയ്യുന്നത്, വല്ലിപ്പ പറഞ്ഞു. മരുമോളുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? രവിമാഷ് ഇത് ചോദിക്കുമ്പോൾ ജാഫർ മോൻ വല്ലിപ്പായുടെ മറുപടി കേൾക്കാൻ കാതോർത്തു. ഇപ്പം ആരുമില്ലാന്ന് പറയാം. ചെറുപ്പത്തിലെ ബാപ്പ മരിച്ചുപോയ സുമയ്യ എത്തിങ്കാനയിലാ പഠിച്ചത്. പിന്നീട് ഉമ്മയും മരിച്ചു. ആങ്ങളമാരുമില്ല. അയാളുടെ കൂടെ കഴിയുമ്പോഴാണ് എന്റെ മകൻ ഇവളെ കെട്ടിയത്. ഒരു എത്തിങ്കുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് മകനൊരാഗ്രഹമായിരുന്നു. ഒരു നല്ല കാര്യമില്ലെന്ന് വിചാരിച്ച് ഞാൻ അതിന് സമ്മതം കൊടുത്തു. അതുകൊണ്ട് എനിക്ക് സന്തോഷമേ ഉണ്ടായിട്ടുള്ളൂ. സുമയ്യന്റെ മാതിരി ഒരു നല്ല പെണ്ണ് ഈ പഞ്ചായത്തിലെവിടെയില്ല. ഞാൻ ഓളോട് ഒരു 2 കല്യാണം കഴിക്കാനൊക്കെ പറഞ്ഞു നോക്കി. ബാപ്പാനെ ഉമ്മാനെ വിട്ട് ഞാൻ എവിടെയും പോകില്ലെന്നാ ഓള് പറഞ്ഞത്. ഉമ്മയെക്കുറിച്ച് വല്ലിപ്പ നല്ല അഭിപ്രായം പറയുന്നത് കേട്ടപ്പോ ജാഫർ മോന്റെ മുഖത്ത് തിളക്കം തിരിച്ചുവന്നു. ആ വാക്കുകൾ റുഷ്ദയുടെ മനസ്സിലും സന്തോഷം നിറച്ചു. വല്ലിപ്പ സംസാരം നിർത്തി. അധ്യാപകർ പോകാൻ എഴുന്നേറ്റു. യൂനുസ് മാഷ് മക്കളോട് പറഞ്ഞു, വല്ലിപ്പാന്റെയും വല്യമ്മാന്റെയും ഉമ്മയുടെയൊക്കെ സ്വത്താ നിങ്ങൾ 2. നിങ്ങൾ നന്നായി പഠിക്കണം കേട്ടോ. റുഷ്ദ ചിരിയോടെ തലയാട്ടി. അവർ നന്മകൾ നേർന്ന് യാത്ര തിരിച്ചപ്പോൾ ജാഫർ മോൻ പറഞ്ഞു, വല്ലിപ്പ ബാക്കി പറഞ്ഞു തരേ, ഉമ്മാന്റെ എളാപ്പയും മരിച്ചോ? അനിയന്റെ ചോദ്യം കേട്ട് റുഷ്ദയും താൽപര്യപൂർവ്വം വല്ലിപ്പയുടെ മറുപടിക്ക് കാതോർത്തു. ഉമ്മയുടെ കുടുംബകഥയറിയാൻ അവളും നേരത്തെ ആഗ്രഹിച്ചതാണ്. ചോദിച്ചാൽ ഉമ്മയ്ക്ക് വിഷമമുണ്ടാകുമെന്ന് കരുതി ആഗ്രഹം മനസ്സിലൊതുക്കുകയായിരുന്നു ഇതുവരെ. അറിയാതെ വല്ലിപ്പ അത് പറഞ്ഞുപോയതാണെന്ന് അവൾക്കും തോന്നി. ഉമ്മാന്റെ എളാപ്പ ജീവിച്ചിരിപ്പുണ്ടോല്ലേ എന്ന് ഞാൻ പറയൂല. എളാമ്മാനെയും 3 മക്കളെയും കൊണ്ട് ഹൈദരാബാദിൽ ജോലിക്ക് പോയതാ. പിന്നെ വന്നിട്ടില്ല. കത്തുമില്ല, ഒരു വിവരവുമില്ല. സുമയ്യക്ക് ഉപ്പയുടെ സംസാരം വലിയ ആശ്വാസമായാണ് തോന്നിയത്. എന്നെങ്കിലും ഒരു ദിവസം റുഷ്തയോ ജാഫർ മോനോ അതിനെപ്പറ്റി തന്നോട് ചോദിക്കുമെന്ന് അവൾ ഭയപ്പെട്ടതാണ്. അത് ഉപ്പ പറഞ്ഞുകൊടുത്തതോടെ അവളുടെ അസ്വസ്ഥത മാറി. അപ്പോ ഞമ്മക്ക് ഉമ്മാന്റെ കുടുംബത്തിൽ ആരുമില്ലല്ലേ? ജാഫർ മോൻ വിഷയം അവസാനിപ്പിച്ച പോലെയാണ് അത് പറഞ്ഞത്. അപ്പോൾ സുമയ്യ അവന്റെ തലയിൽ തടവികൊണ്ട് പറഞ്ഞു, ജാഫറിന് ഉമ്മയുണ്ട്, ബല്ലിപ്പയുണ്ട്, ബല്ലിമ്മയുമുണ്ട്, പെങ്ങളുണ്ട്, സ്നേഹിക്കുന്ന മാഷുമാരും ടീച്ചർമാരുമുണ്ട്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടിയായിരുന്നപ്പോൾ ഇതിനേക്കാൾ അധികം പേര് നോക്കാനുണ്ടായിരുന്നില്ലല്ലോ. പടച്ചോൻ നബിയെ രക്ഷിച്ചില്ലേ? സുമയ്യ പറഞ്ഞു. അങ്ങനെ തന്നെ പറഞ്ഞുകൊടുക്ക് സുമയ്യേ, ആ പടച്ചോൻ ഇന്നുണ്ട്, എന്നുണ്ടാവും. അവൻ ഉറങ്ങൂല, മയങ്ങൂല, അവൻ്റെ ഖജനാവ് കാലിയാകൂല. അവൻ ദയുള്ളവനാ. അവനെപ്പോലെ നമ്മളോട് സ്നേഹവും കാരുണ്യവുമുള്ളവൻ വേറെ ആരുമില്ല. മനസ്സിലെ സങ്കടങ്ങളും രഹസ്യവും അവനറിയും. അവനല്ലാതെ വേറെ ആരും അതറിയില്ല. ആ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ടും അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്ക് ജീവിക്കാം. ബല്ലിപ്പ സംസാരം നിർത്തിയപ്പോൾ ജാഫർ മോൻ അദ്ദേഹത്തിൻ്റെ കൈപിടിച്ച് ഉമ്മ കൊടുത്തു, പിന്നെ റുഷ്ദയും.
0: മാഷാ അല്ലാ, ബാർക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് കഥ പറയാം. കഥ പറയാം പ്രോഗ്രാമിൽ വിടി അബ്ദുസ്സലാം നമ്മോടൊപ്പം ചേർന്നു. കൊച്ചു ചുംബനങ്ങൾ എന്ന വിഷയത്തിൽ ഗൾഫിൽ നിന്നൊരു വിമാനം എന്ന പുസ്തകത്തിലെ ഭാഗം 11 നാം ഇതുവരെ കേട്ടത്. ഇനി ഒരു ഇടവേളയിലേക്ക്.
2: الحمد للعظيم الواحد الكريم مصليا مسلما على الرسول مكرما.
3: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട് ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ കാരികളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വയ്ക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ ലളിതമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി. നമ്മൾ ജീവിക്കുന്നത് വിവരങ്ങളുടെ ഒരു വൻ കടലിലാണ്. ചുറ്റിലും പുകഞ്ഞു കത്തുന്ന സാമൂഹ്യ രാഷ്ട്രീയ മതപരമായ ചർച്ചകളും വാർത്തകളും നിമിഷങ്ങൾ തോറും മാറ്റിമറിക്കപ്പെടുന്നു. ശരിയേതാണ് തെറ്റേതാണ് എന്ന് തിരിച്ചറിയാനാകാതെ ആളുകൾ ആശയക്കുഴപ്പത്തിലാകുന്നൊരു കാലഘട്ടം. ഇവിടെയാണ് യഥാർത്ഥ വെളിച്ചത്തിൻ്റെ പ്രസക്തി. ബാഹ്യമായി കേൾക്കുന്നതിനപ്പുറം വിഷയങ്ങളുടെ ആഴങ്ങളിലേക്ക് വസ്തുനിഷ്ഠമായി ഇറങ്ങിച്ചെന്ന് സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു സംഭവമുണ്ടാകുമ്പോൾ വികാരത്തള്ളിച്ചയിലല്ല, വിചാരത്തോടെയും വിവേകത്തോടെയുമാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ആനുകാലികവും സങ്കീർണവുമായ വിഷയങ്ങളിൽ കേവലം ഒരു വ്യക്തിഗത അഭിപ്രായത്തിനപ്പുറം ദൈവിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള വ്യക്തമായ ഇസ്ലാമിക വീക്ഷണം മനസ്സിലാക്കുക എന്നത് ഏവർക്കും അനിവാര്യമായ ഒന്നാണ്. സത്യവും മിഥ്യയും കൂട്ടിക്കലർത്തപ്പെടുന്ന ഇക്കാലത്ത് കാണാക്കാഴ്ചകൾക്കപ്പുറത്തുള്ള യാഥാർത്ഥ്യം പ്രഖ്യാപിക്കാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. ആനുകാലിക മതരാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ വിഷയങ്ങളിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സുതാര്യവും ആധികാരികവുമായ നിലപാടുകൾ സംശയങ്ങൾക്കിടയില്ലാത്ത വിധം നിങ്ങളിലേക്ക് എത്തിക്കുന്ന വേദി, ചിന്തിക്കുന്ന മനസ്സിന് കൃത്യമായ ദിശാബോധവും വഴിവിളക്കും നൽകുന്ന അറിവിൻ്റെ ശബ്ദം, ചിന്തകൾക്ക് കൃത്യമായ തെളിമ നൽകാൻ ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ തിങ്കളാഴ്ചയും രാത്രി കൃത്യം 8:30 വിസ്ഡം സ്പോട്ട്ലൈറ്റ്. നിങ്ങളുടെ കാതുകളിൽ സത്യത്തിൻ്റെ വെളിച്ചമെത്തുന്നു. ലൈവായി കേൾക്കാം ഡയലോഗ് ടി വി യൂട്യൂബ് ചാനലിലൂടെയും പീസ് റേഡിയോ ആപ്പിലൂടെയും. ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ട് മാറി അറിവിൻ്റെ വെളിച്ചം പരക്കട്ടെ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഡയലോഗ് ടി വി യൂട്യൂബ് ചാനൽ. ഡൗൺലോഡ് ചെയ്യൂ പീസ് റേഡിയോ ആപ്പ്. വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. കാഴ്ചകൾക്കപ്പുറത്തെ സത്യം തിരിച്ചറിയാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇനി പീസ് റേഡിയോ ദൃശ്യം.
5: ദൃശ്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ എപ്പോഴും പറയാമെന്നാണ്, നമ്മൾ നമ്മുടെ ഭാവന വളർത്തുകയും അറിവുണ്ടാക്കുകയും നമുക്ക് കുറച്ചുകൂടിയും കേൾവി സുഖം നൽകുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ദൃശ്യം. മസനഗുഡിയും നീലഗിരിയും താണ്ടി കോട്ടഗിരി രാഹുൽ എസിന്റെ യാത്രാ വിവരണത്തിന്റെ ശബ്ദം നൽകി ദൃശ്യത്തിൽ നമ്മുടെ കൂടെ
0: അബ്ദുസമദ് കല്ലടിക്കോട്. കേട്ടുവരാം.
3: കർണാടകത്തിലെ ഹിമവത് ഗോപാൽ പെട്ടിയിൽ നിന്നും തിരികെ ശ്രീഹംഗളയിൽ എത്തിയത് ഉച്ചകഴിഞ്ഞ് ഏകദേശം 3 മണിയായപ്പോഴാണ്. ബന്ദിപൂർ വനം, ഗോപാൽഭട്ട എന്നിവിടങ്ങളിലേക്കുള്ള യാത്ര എനിക്കൊരു ആദ്യാനുഭവമായതിനാൽ ഇനി എന്ത് എന്ന ആകാംക്ഷ കാരണം വിശപ്പ് മറന്നുപോയി. ഗോപാൽഭട്ടയിൽ നിന്നും തിരികെ ഇറങ്ങിയപ്പോഴാണ് എന്തെങ്കിലും കഴിക്കണമല്ലോ എന്ന ചിന്തയുണ്ടായത്. ആ മലയുടെ താഴ്വാരത്തെല്ലാം പാനീയങ്ങളും ചില്ലറ പാക്കറ്റ് വസ്തുക്കളും മാത്രം. അതുപോരാ, ഇന്ന് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. തിരികെ ബന്ദിപൂർ മുതുമല വഴി തന്നെയാണ് മസനഗുഡി വഴിയിലേക്ക് കയറുക. വനത്തിൽ കയറിയാൽ പിന്നെ ഒന്നും കാണില്ല എന്നുറപ്പായതിനാൽ ശ്രീഹംഗളയിൽ നിന്നും എന്തെങ്കിലും തരമാക്കുകയേ ഇനി നിവൃത്തിയുള്ളൂ. അവിടെ ഇറങ്ങി ഭക്ഷണവും കഴിച്ച് വന്ന വഴി നേരെ തിരിച്ച് ബന്ദിപൂർ മുതുമല വനങ്ങളിലൂടെ കടന്ന് ഊട്ടിക്ക് തിരിക്കുന്ന വഴിയിലൂടെ നീങ്ങി. മസനഗുഡി വഴി ഊട്ടി എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുള്ള വഴി ഇതുതന്നെ. വേനലെടുത്തതിനാൽ ഇരുവശങ്ങളിലും ചുവന്ന പശ്ചാത്തലത്തിൽ വരണ്ടുകിടക്കുന്ന വനം തന്നെ കാര്യമായ വളവുതിരിവുകൾ ഇല്ലെങ്കിലും കയറ്റവും ഇറക്കവുമായി വഴി നീണ്ടുകിടക്കുന്നു. ഏകദേശം 4 മണിയോടെ മസനഗുഡിയിലെത്തി. അവിടെ എന്താണ് പ്രധാന ആകർഷണമെന്ന് എനിക്ക് കാര്യമായ ധാരണയുണ്ടായിരുന്നില്ല. എന്നാലും ഒന്നു മനസ്സിലായി, ആ വഴിയിലൂടെയുള്ള യാത്ര തന്നെയാണ് നമ്മൾക്ക് തരുന്ന ഒരു പ്രധാന അനുഭവം. അവിടെ കണ്ട ഒരു കടയിൽ നിന്നും ചായയും ബജ്ജിയും വാങ്ങി കഴിച്ചു. ഇവിടെ സന്ദർശിക്കാൻ പറ്റിയ വേറെ ഏതെങ്കിലും ഇടമുണ്ടോ എന്ന് അവിടെ ഇരുന്ന ഒരു പയ്യനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, കുറച്ചു പോയാൽ അവിടെ ഒരു ഡാമുണ്ട്, എന്നാൽ ഇപ്പോൾ ചെന്നാൽ സന്ദർശന യോഗ്യമാണോ എന്നുറപ്പില്ല. എന്നാൽ ഈ കടയുടെ ഒരു വശത്ത് നിന്നപ്പോൾ അതിന്റെ പിൻഭാഗം കാണാം. വളരെ സുന്ദരമായ ഭൂപ്രകൃതി. ധാരാളം മരങ്ങൾക്കിടയിലൂടെ ഒരു മൺ നടപ്പാത താഴേക്കിറങ്ങിപ്പോകുന്നു. അതിന്റെ ഒരു വശത്തായി ആ മരങ്ങൾക്കിടയിൽ തമിഴ് ശൈലിയിലുള്ള ധാരാളം നിറങ്ങൾ പൂശിയ ഒരു ചെറുക്ഷേത്രം. ഏതായാലും ഞാൻ ബൈക്ക് ആ കടയുടെ മുന്നിൽ വെച്ചിട്ട് അവിടേക്കിറങ്ങി കുറച്ച് നടന്നു. ആ ക്ഷേത്രത്തിന്റെ അരികിലൂടെ കുറച്ച് ആ വഴി നടന്നപ്പോൾ കണ്ടത് കുറച്ച് കുടിലുകളാണ്. അവിടെ ധാരാളം കുടിലുകളുണ്ട്. കുട്ടികളുടെ കരച്ചിലും കോഴികളുടെ ശബ്ദവും കേൾക്കാം. മനുഷ്യരെക്കാൾ കൂടുതലുള്ളത് വളർത്തുജീവികൾ തന്നെ. പശു, കാള, ആട്, കോഴി, അങ്ങനെ പോകുന്നു ആ അന്തരീക്ഷം. കൃഷിയും കന്നുകാലി വളർത്തലും തന്നെയാണ് അവരുടെ പ്രധാന വരുമാന സ്രോതസ്. ആ കുടിലുകളിലേക്കുള്ള എളുപ്പവഴിയാണിത്. എന്നാൽ അവിടെ ചെന്നാൽ പിന്നെ വഴികളൊന്നും കാണുന്നില്ല. ഇതെന്താപ്പാ ഇയാളിവിടെ കിടന്നോ കറങ്ങുന്നത് എന്ന മട്ടിൽ അതിൽ നിന്ന് പലരും എന്നെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഞാനൊന്ന് ചിരിച്ച് കൈപൊക്കിക്കാണിച്ച് ആ പാർപ്പിടങ്ങളുടെ ഇടയിലൂടെ മുമ്പിൽ കണ്ട പശുക്കളെ കണ്ട് തലോടി നീങ്ങി. അപ്പോഴാണ് കണ്ടത് അതിനു പിന്നിൽ മനോഹരമായ ഒരു ചെറു തടാകം. സൂര്യാസ്തമയത്തിലേക്ക് ഇനി അധിക സമയമില്ല. ആ സായം പ്രകാശത്തിൽ തടാകം അതിമനോഹരം. കുറച്ചു സമയം അവിടെ ഒരു കല്ലിൽ പടിഞ്ഞാറോട്ട് നോക്കിയിരുന്നു. കിളികളുടെ പശ്ചാത്തല സംഗീതം അവിടെ നിന്നും നമ്മളെ പോകാൻ അനുവദിക്കുന്നില്ല. ഞാൻ ഊഹിച്ചു, വേനൽ അടുക്കുന്ന ഈ വേളയിൽ അവിടെ ഇത്രയും സുന്ദരമാണെങ്കിൽ മഴക്കാലം കഴിഞ്ഞ് അവിടെ ചെന്ന് നോക്കിയാൽ എങ്ങനെയുണ്ടാകും. ശേഷം അവിടെ നിന്ന് തിരികെ വണ്ടിയിരിക്കുന്നിടത്തേക്ക് വന്നു. പിന്നെ വൈകിച്ചില്ല, ആ വനത്തിലൂടെ തെക്കോട്ട് പാഞ്ഞകന്നു. ഉദ്ദേശം ഊട്ടി തന്നെ. ഇനി 25 കിലോമീറ്റർ ദൂരം മാത്രമേ അങ്ങോട്ടേക്ക് കാണിക്കുന്നുള്ളൂ. എന്നാലും എനിക്കൊരു സംശയം, ഊട്ടിയോട് ഇത്രയും അടുത്തിട്ടും ഈ ഇടങ്ങളൊക്കെയും ഉണങ്ങി ചുവന്നു കിടക്കുന്നു. കാരണം മുമ്പ് പോയിട്ടുള്ളത് കോയമ്പത്തൂർ നിന്നും മേട്ടുപ്പാളയം ചെന്ന്

മാത്രമേ ഉള്ളൂ. മലകയറ്റം തുടങ്ങി. ദൂരം കുറവാണെങ്കിലും കയറ്റം കുറച്ച് കഠിനം തന്നെ. മലയുടെ മറുഭാഗത്ത് മേട്ടുപ്പാളയത്ത് നിന്നും 50 കിലോമീറ്ററിനോളം നീളമുള്ള പതുക്കെ പതുക്കെയുള്ള കയറ്റമാണ്. ഇത് നല്ല കുത്തനെയുള്ള വളഞ്ഞുകയറ്റമാണ്. പെട്ടെന്നു തന്നെ ഒരു വളഞ്ഞുകയറ്റത്തിൽ നല്ല തണുപ്പ് അനുഭവപ്പെട്ടു തുടങ്ങി. അത് പിന്നീട് നിന്നില്ല. ഇനി അങ്ങോട്ട് ഇതുതന്നെ കാലാവസ്ഥ. തണുപ്പ് കൂടിക്കൂടി വന്നു. കൂടെ പ്രകൃതിയുടെ പച്ചപ്പും കൂടിക്കൊണ്ടിരുന്നു. കുറേശ്ശെ പൈൻ വൃക്ഷങ്ങൾ ഇരുവശങ്ങളിലും പ്രത്യക്ഷമായി തുടങ്ങി. കോടമഞ്ഞ് ഇറങ്ങിത്തുടങ്ങി. അത് കൂടിക്കൂടി വന്നു. അതെ, ഈ മല നീലഗിരി തന്നെ, എനിക്കുറപ്പായി. നേരം ഇരുട്ടായി തുടങ്ങി. ഊട്ടി എത്തിക്കഴിഞ്ഞു. അന്ന് കിടന്നുറങ്ങാൻ വളരെ കുറഞ്ഞ ചെലവിൽ ഒരു മുറിയും സംഘടിപ്പിച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ എണീറ്റ് പ്രത്യേകിച്ചൊരിടം ഉദ്ദേശമില്ലാതെ വണ്ടിയുമായി അവിടുത്തെ ഉൾഗ്രാമങ്ങളിലൂടെ കുറെ കറങ്ങി. ചിലയിടങ്ങളിൽ ഉദകണ്ഠമല ലക്ഷ്യമാക്കിയുള്ള ആവി തീവണ്ടിപ്പാത വളഞ്ഞുകിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. തീരെ വീതി കുറഞ്ഞ് ഒരു കളിപ്പാട്ട തീവണ്ടി ഓടാൻ പാകത്തിന് എന്ന് തോന്നിക്കുന്ന വിധം ആ പാളം പുൽമേടുകൾക്കും മഞ്ഞു മൂടിക്കിടക്കുന്ന യൂക്കാലി പൈൻ മരങ്ങൾക്കുമിടയിലൂടെ ഊട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു. മേട്ടുപ്പാളയം ഊട്ടി നാരോഗേജ് തീവണ്ടി ലോക പൈതൃക സ്മാരകങ്ങളിലൊന്നായി ഇടം പിടിച്ചിട്ടുണ്ട്. ഉദകമണ്ഡലം എന്നുതന്നെയാണ് റെയിൽവേ സ്റ്റേഷന്റെ പേര്. അതുതന്നെയാണ് ഊട്ടിയുടെ ഔദ്യോഗിക നാമവും. സത്യത്തിൽ ഊട്ടി എന്ന് കേൾക്കുമ്പോഴേ എന്റെ മനസ്സിൽ വരുന്നത് ഈ ആവി തീവണ്ടിയാണ്. അത് ആ മലകളിലൂടെ നല്ല നിറമുള്ള ഒരു പുഴുവിനെപ്പോലെ നീങ്ങുന്നത് ഒരു മനോഹര കാഴ്ച തന്നെയാണ്. 1908 ബ്രിട്ടീഷുകാർ ഈ പാത പൂർത്തീകരിച്ചത്. 1920-25 സ്വിറ്റ്സർലൻഡിൽ നിന്നും ഇറക്കുമതി ചെയ്ത ആവി എഞ്ചിനുകൾ ഇന്നും ഓടുന്നു. ഇന്ത്യയിൽ ഊട്ടി എന്ന പേര് കേട്ടറിഞ്ഞവരിൽ ഒരിക്കലെങ്കിലും ഇവിടെ വരണമെന്നാഗ്രഹിക്കാത്തവർ ഉണ്ടാകില്ല. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ മലമ്പ്രദേശങ്ങളിലൊന്നായ ഊട്ടിയുടെ ഭംഗി പറഞ്ഞുകെട്ടതിനേക്കാളും ചിത്രങ്ങളിൽ കാണുന്നതിനേക്കാളും എത്രയോ വലുതാണെന്ന് നേരിൽ കണ്ടപ്പോൾ മനസ്സിലാക്കി. ഗൂഗിൾ മാപ്പിൽ പരതിയപ്പോൾ ഒരു തേർഡ് വില്ലേജ് തോഡാ ടെമ്പിൾ എന്ന് രേഖപ്പെടുത്തിയ ഒരു ഇടം കാണിക്കുന്നു. അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് അത് നീലഗിരിയിലെ ഒരു ആദിവാസി ഗോത്രവർഗ്ഗക്കാരുടെ ഇടമാണത്രേ. തോടകൾ എന്നവരെ വിളിക്കും. നീലഗിരി മലയിൽ വസിക്കുന്ന ഒരു ദ്രാവിഡ വംശമാണ് തോടകൾ. ഈ തോടാ ഭാഷയിൽ ഒത്തക്കൽ മുണ്ട് എന്ന വാക്കുകളിൽ നിന്നാണ് ഉദകമണ്ഡലം എന്ന പേരുണ്ടായത് എന്ന് പറയപ്പെടുന്നു. ഇംഗ്ലണ്ടിലെ സായിപ്പിനുണ്ടോ ഇത് നാക്കിൽ വഴങ്ങുന്നു. സായിപ്പ് അതിനെ ഊട്ടക്കമണ്ട് എന്നാക്കി. ശേഷം ഊട്ടി എന്ന വിളിപ്പേര് വന്നു എന്ന് പറയുന്നു. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. തോടകൾ പാർക്കുന്നിടത്തേക്ക് തിരിഞ്ഞു. ഒരു മലഞ്ചെരുവ്. അതിൽ വളരെ മനോഹരമായി കിടക്കുന്ന പുൽത്തകിടി, നല്ല രോമമുള്ളതും മുകളിലേക്ക് കൂർത്ത് നീണ്ട കൊമ്പുമായി നിൽക്കുന്ന കാട്ടെരുമകൾ അവിടെ മേയുന്നു. കൂടെ കുറച്ചു കുട്ടികൾ അതിനിടയിലൂടെ ഓടിക്കളിക്കുന്നു. അതുതന്നെയാണ് തോട എന്ന ആദിവാസി വർഗ്ഗക്കാർ. ഞാൻ ആ മലഞ്ചെരുവിന് താഴെ വണ്ടി വെച്ചിട്ട് മുകളിലേക്ക് നടന്നു കയറി. പതുക്കെ അവിടെ എരുമകൾക്കിടയിൽ ഓടിക്കളിക്കുന്ന കുട്ടികളുടെ അടുത്തേക്ക് നീങ്ങി. ആ കുട്ടികൾ ധരിച്ചിരിക്കുന്നത് ചെറു തോർത്തുകളാണ്. തോർത്തു ചുറ്റിയിട്ട് പുറകിലാണ് അവർ കെട്ടിവെക്കുന്നത്. അതിന്റെ ബാക്കി പുറകിൽ തന്നെ ഒരു മുഴ പോലെ കെട്ടിവച്ചിരിക്കുന്നു. ഞാൻ അവിടേക്ക് കടന്നു വരുന്നത് കണ്ട കുട്ടികൾ കൈകൊണ്ട് എന്തൊക്കെയോ ആംഗ്യം കാണിച്ചുകൊണ്ട് അവരുടേതായ ഭാഷയിൽ എന്തോ വലിയ ശബ്ദകോലാഹലമുണ്ടാക്കുന്നു. ഇതുകേട്ട് അവരുടെ കുടിലിൽ നിന്നും കറുത്ത വസ്ത്രമണിഞ്ഞ് ഒരാൾ എന്റെ അടുത്തേക്ക്. അയാൾ പുതച്ച് ഒരു ഒറ്റ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. ഒരു നിമിഷം ഞാനൊന്നു ഞെട്ടി. അതിക്രമിച്ച് അവരുടെ ഇടത്തിലേക്ക് കയറിയതിന് പ്രശ്നമുണ്ടാകുമെന്ന് ഉറപ്പായി. ഷൂസ് ധരിച്ച് ആ കുന്നിൻ ചെരുവിലേക്ക് കയറരുത് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ ക്ഷമ പറഞ്ഞതിനു ശേഷം ഷൂസ് താഴെ കൊണ്ടിട്ടു. എരുമകളെ വളർത്തലാണ് ഇവരുടെ പ്രധാന തൊഴിൽ. എരുമ അവരുടെ വിശുദ്ധ മൃഗമായിട്ടാണ് പരിപാലിച്ചു പോരുന്നത്. മുൻകാലങ്ങൾ മുതൽക്കേ അവർ വളർത്തുന്ന എരുമയുടെ പാലും അതുകൊണ്ടുള്ള മറ്റുൽപ്പന്നങ്ങളും നീലഗിരി മലയിൽ തന്നെയുള്ള അയൽവാസി വർഗ്ഗങ്ങളുമായി അവർ കച്ചവടം നടത്തിയിരുന്നു. ഇവർ പൊതുവെ സസ്യഭുക്കാണ്. മാത്രമല്ല ഇവരുടെ ജീവിത സംസ്കാരം പൊതുവെ വ്യത്യസ്തമായതിനാൽ കോട്ട, കുറുമ്പ, ബടക എന്നീ ഗോത്രങ്ങളൊഴികെ മറ്റുള്ളവരുമായി അടുപ്പം കാത്തുസൂക്ഷിക്കാറില്ല. ഇന്നു തന്നെ കോട്ടഗിരിക്ക് പോകണമെന്നുള്ളതുകൊണ്ട് ഞാൻ അധികം അവിടെ നിന്നില്ല. അവരോട് യാത്ര പറഞ്ഞ് താഴെ ഇറങ്ങി. നേരെ താമസിക്കുന്ന ഇടത്ത് ചെന്ന് മുറി ഒഴിഞ്ഞ് നേരെ കോട്ടഗിരിയിലേക്ക് തിരിച്ചു. ഊട്ടിയിൽ നിന്നും മേട്ടുപ്പാളയത്തേക്ക് പോകാൻ രണ്ടു വഴികളുള്ളതിനാൽ ഒന്ന് കോട്ടഗിരിക്കേറി പോകുന്നത്, മറ്റേത് കൂനൂർ എന്ന ഗ്രാമം വഴിയാണ്. എന്നിരുന്നാലും കോട്ടഗിരി പാത തന്നെയാണ് കൂടുതൽ മനോഹര ദൃശ്യങ്ങൾ നമുക്ക് സമ്മാനിക്കുക. പൈൻ മരങ്ങൾക്കിടയിലൂടെ വളഞ്ഞും കയറിയും ഇറങ്ങിയും ചീറിപ്പാഞ്ഞു. അതിമനോഹരം തന്നെ. ആ തണുപ്പിൽ, ആ ഇളം വെയിലിൽ പച്ച പുൽത്തകടികൾ വരിവരിയായി പച്ച കലർന്ന വെളിച്ചം പടർത്തുന്നു. ഇടയിൽ പഴയ ചില തേയില ഫാക്ടറികൾ. ആ മേട്ടുപ്പാളയം, കോട്ടഗിരി എന്നിവിടങ്ങളിൽ നിന്നും പച്ച നിറത്തിലുള്ള തമിഴ് ആനവണ്ടികൾ ധാരാളം യാത്രക്കാരുമായി മൂളിമൂളി കയറുന്നു. അങ്ങനെ ഏകദേശം 25 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴേക്കും കോട്ടഗിരി എത്തിച്ചേർന്നു. ഒരു ചെറുമലയോര പട്ടണമാണിത്. ഇനി ഇവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് 18 കിലോമീറ്റർ പോയാൽ കോടനാട് എന്ന വ്യൂ പോയിന്റിലെത്താം. ആ വഴി അവിടെ അവസാനിക്കും. അത്യാവശ്യം കയറ്റം തന്നെയാണിത്. പക്ഷേ കാഴ്ചയുടെ വലിയ മനോഹാരിത കൂടിക്കൂടി വരുന്നു.
മറ

0: ക്കാനാകാത്ത ഒരു യാത്ര തന്നെ. ഉൾഗ്രാമങ്ങൾ തന്നെയാണ്, കടകളൊന്നും തന്നെ കാണാനില്ല. അടുക്കടുക്കായി ധാരാളം കൃഷിയിടങ്ങൾ വ്യക്തമാകുന്നു. കുറച്ചുകൂടി ചെന്നപ്പോൾ അതാ ഒരു ഗ്രാമം. മലയിൽ പല നിറങ്ങളാൽ മുകളിലേക്ക് അടുക്കടുക്കായി ചെറു ചെറു വീടുകൾ. വഴിയിൽ നിർത്തി ഒരു ചിത്രം പകർത്തിയതിനു ശേഷം വീണ്ടും കയറി. അവിടെ ഒരിടത്തായി മുമ്പ് കണ്ട തരത്തിൽ ഏതോ ഗോത്രവർഗക്കാരുടെ ക്ഷേത്രം കാണാം. ശേഷം നല്ല ഇറക്കമാണ്. കുറെ ഇറങ്ങിയങ്ങ് ചെല്ലുന്നിടത്ത് വഴി അവസാനിക്കുന്നു. അതാണ് കോടനാട് വ്യൂ പോയിന്റ്. അവിടെ കുറച്ച് സന്ദർശകർ നിൽക്കുന്നുണ്ട്. ചില തമിഴ് പയ്യന്മാർ ബൈക്കിൽ വന്നിട്ടുമുണ്ട്. 30 രൂപയ്ക്ക് വണ്ടി അവിടെ വെച്ച് കാഴ്ച കാണുന്നിടത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. സമുദ്രനിരപ്പിൽ നിന്നും 1800 മീറ്റർ ഉയരത്തിൽ നിന്നും ഒരു നല്ല കാഴ്ച. താഴെ അങ്ങായി വെള്ളനൂൽ പോലെ ഒരു വെള്ളച്ചാട്ടം. വന്യജീവികൾ വിഹരിക്കുന്ന വനപ്രദേശമാണ് താഴെ കാണുന്നത്. ഇടയിൽ ഒരു ആനക്കുട്ടന്റെ ശബ്ദം ആ വനത്തിൽ മുഴങ്ങി. അത് വീണ്ടും വീണ്ടും കേൾക്കുന്നു. അതുകേട്ട് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരാനയും ആനക്കുട്ടിയും പുൽമേട്ടിൽ മേയുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ആ ഉച്ചസമയത്തും നല്ല കോടമഞ്ഞിനാൽ ആ മലയും താഴ്വാരവും മൂടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനാൽ ഒരു പരിധിവരെ താഴെ എന്താണെന്ന് വ്യക്തമായിരുന്നില്ല. ഏതായാലും മറക്കാനാകാത്ത ഒരു യാത്രാദൃശ്യം തന്നെയായിരുന്നു അവിടേക്കുള്ളത്. സമയം 1:30 ആയിരിക്കുന്നു. വന്ന വഴി തിരിച്ചുവിട്ടു. കോട്ടഗിരിക്ക് കുറെ മുമ്പായി കണ്ട ചെറിയ ഗ്രാമീണ ഭക്ഷണശാലയിൽ നിന്നും ഉച്ചഭക്ഷണം തരമാക്കി. ആ കടയിൽ ആ സമയത്ത് ഞാനല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. ആ കടയിൽ വളരെ ഭംഗിയുള്ള ഒരു നിഷ്കളങ്ക ചിരിയുമായി ഏകദേശം ഒരു 65 വയസ്സ് തോന്നിക്കുന്ന വേലുവണ്ണൻ എനിക്ക് തളിർ തൂശ നിലയിട്ട് ലളിതമായ ഒരു തമിഴ് ഊണ് വിളമ്പി. ആ തണുത്ത മലയിലിരുന്നു കൊണ്ട് നല്ല ആവി പറക്കുന്ന ഭക്ഷണം. കേരളത്തിൽ നിന്നും പലരും വരുമ്പോൾ ആ കടയിൽ കയറാറുണ്ടത്രേ. ഭക്ഷണം കഴിച്ച് തീരുന്നതിനു മുമ്പേ വയറു നിറയുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ വർത്തമാനം ശക്തിയാർജിച്ചു. അവിടെ മറ്റാരുമില്ലാതെ തനിച്ചിരുന്ന് മടുത്തിട്ടാവും പാവം. ഇടയിൽ ഞാൻ അവരുടെ മുഖത്തേക്ക് കേൾക്കുന്നുണ്ട് എന്ന് ബോധിപ്പിക്കാൻ ഒരു നോട്ടമിടും. അപ്പോൾ നല്ല ശാപ്പിട്, നല്ലം ശാപ്പിട് എന്ന് പറഞ്ഞ് അവർ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഒരു ചോദ്യം, ഇനി വന്ത് എങ്ക പോറെ? ഞാൻ പറഞ്ഞു, തിരുവണ്ണാമലൈ. അയ്യയ്യോ, അത് വന്ത് വന്ത് റൊമ്പ ദൂരമാ, 10 ഭദ്രമാ എന്നവർ. 7 മണിക്കൂർ വേണം, രാത്രി കുറെ വൈകിയാലും അവിടെ ചെല്ലണം. ഞാനങ്ങനെ യാത്ര തുടർന്നു.
1: ദൃശ്യം ഇവിടെ സമാപിക്കുന്നു. മസനഗുഡിയും നീലഗിരിയും താണ്ടി കോട്ടഗിരി. രാഹുൽ എസിന്റെ രചനയ്ക്ക് യാത്രാവിവരണ ശബ്ദവുമായി അബ്ദുസമദ് കല്ലടിക്കോടായിരുന്നു നമ്മുടെ കൂടെ ഇതുവരെ ഉണ്ടായിരുന്നത്.

0: ഇൻഷാല്ല. റേഡിയോ വൈബ്സ് മുന്നോട്ട് പോകുമ്പോൾ നമ്മളിനി സ്നേഹക്കൂടിലേക്ക്.
1: അതെ, സ്നേഹക്കൂടിലേക്ക്. നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്കാണ് ഓൺലൈൻ ചതിക്കുഴികൾ. ഈ വിഷയത്തിലാണ് ഇന്ന് സ്നേഹക്കൂട് ചർച്ച ചെയ്യുന്നത്. പ്രൊഫസർ കെ പി സഹദ് സാറാണ് നമ്മുടെ കൂടെ ചേരുന്നത്. കേട്ടുവരാം.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓൺലൈൻ ചതിക്കുഴികൾ നമ്മൾ അറിയേണ്ടത്. സൈബർ മേഖലയിൽ കുറ്റകൃത്യങ്ങളുടെ വർദ്ധനവും ഇരയാക്കപ്പെടുന്ന കുട്ടികളുടെ എണ്ണവും രക്ഷാകർതൃ സമൂഹത്തെ ഉണർത്തേണ്ടതുണ്ട്. കമ്പ്യൂട്ടറും സൈബർ ഉപയോഗവും ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി മാറിയിട്ടുണ്ട്. സ്കൂളുകളിൽ രക്ഷിതാവും കുട്ടികളും തമ്മിലുള്ള സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാധ്യമം വാട്സപ്പ് തന്നെയാണ്. സൈബർ ലോകവും നവമാധ്യമങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തവയാണ്. എന്നാൽ അവ സൃഷ്ടിക്കുന്ന ഭീതിജനകമായ വെല്ലുവിളികളെ നേരിടാൻ രക്ഷാകർത്താക്കളായ നമ്മൾ സജ്ജരായിട്ടുണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത്. മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിൽ പരിചയമില്ലാത്ത ആളുകളുമായി നമ്മുടെ കുട്ടികൾ അഗാധമായിട്ടുള്ള സൗഹൃദത്തിൽ എത്തിപ്പെടാനുള്ള സാധ്യത സാമൂഹിക മാധ്യമങ്ങൾ ഇന്ന് സൃഷ്ടിക്കുന്നുണ്ട്. കുട്ടികൾ അറിയാതെ അബദ്ധത്തിൽ അവർ കൈമാറുന്ന ഫോട്ടോകൾ അവരുടെ ജീവിതത്തിൽ നമ്മൾ അറിയാത്ത പിരിമുറുക്കങ്ങളാണ് ഉണ്ടാക്കി തീർക്കുന്നത്. ഇന്ത്യ സൈബർ ബുള്ളിയിങ്ങിൻ്റെ കാര്യത്തിൽ 3rd സ്ഥാനത്താണുള്ളത്. 21% കൗമാരക്കാരും ആത്മഹത്യ പോലുള്ള വിപത്തിലേക്ക് എത്തിക്കുന്നത് ഓൺലൈൻ പീഡനങ്ങളാണ്. നമ്മുടെ കുട്ടികൾ ഓൺലൈൻ കുറ്റകൃത്യങ്ങളിൽ ചെന്നുചാടാനുള്ള പ്രധാനപ്പെട്ട കാരണം അവയെ സംബന്ധിച്ചുള്ള അജ്ഞത തന്നെയാണ്. മുതിർന്നവരായ രക്ഷിതാക്കൾ ആരും തന്നെ അവരോട് ഈ ചതിക്കുഴികളെ സംബന്ധിച്ച് പറഞ്ഞുകൊടുക്കാറില്ല. നാം സ്വയം വിലയിരുത്തേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ വളരെ കൂടുതലായി ഓൺലൈൻ കുറ്റകൃത്യങ്ങളിൽ മുഴുകുന്നത്? പല രക്ഷിതാക്കളും ഓൺലൈൻ സംവിധാനം വരുത്തിവെക്കുന്ന അപകടങ്ങളെ സംബന്ധിച്ച് അശ്രദ്ധരാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. പല രക്ഷിതാക്കൾക്കും ഓൺലൈൻ സംവിധാനങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായ അറിവില്ല. നാം അറിയേണ്ടത് നമ്മുടെ നിഷ്കളങ്കരായ മക്കളെ ട്രാപ്പ് ചെയ്യാൻ ഓൺലൈൻ ക്രിമിനലുകൾ ഇന്ന് നമ്മുടെ കൺമുമ്പിലൂടെ തന്നെ അവരെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നവസാങ്കേതികവിദ്യ കടൽ പോലെ പരന്നുകിടക്കുന്ന ലോകത്താണ് നമ്മുടെ മക്കൾ ഇന്ന് ജീവിക്കുന്നത്. ഇന്റർനെറ്റിൻ്റെ മായാവലയത്തിൽ എത്തിപ്പെടുന്ന കുട്ടികൾ പല രീതിയിലുള്ള ചൂഷണങ്ങൾക്കും വിധേയരാകാനുള്ള സാധ്യത കൂടുതലാണ്. കുട്ടികൾ ഈ സമൂഹത്തിൻ്റെ ഭാഗം തന്നെയാണ്. എന്നാൽ കുട്ടി വളരുന്ന ഘട്ടത്തിൽ അവർ നന്നായിത്തീരാൻ വേണ്ടി പല ഉപദേശങ്ങളും രക്ഷിതാക്കളായ നമ്മൾ കൊടുക്കാറുണ്ട്. മോനെ, നീ ശ്രദ്ധിച്ചു നടക്കണം കേട്ടോ. നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം. പരിചയമില്ലാത്ത ആളുകളിൽ നിന്നൊന്നും വാങ്ങി കഴിക്കരുത്. യാത്രയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. നിന്റെ ആരോഗ്യം ഉറപ്പുവരുത്താൻ നീ പ്രത്യേകം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പഠനം നന്നായിത്തീരാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ എല്ലാം രക്ഷിതാക്കൾ നൽകാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മിൽ നിന്ന് എത്ര പേരാണ് ഓൺലൈൻ ചതിക്കുഴികളെ സംബന്ധിച്ച് വളരെ ഗുണകാംക്ഷയോടുകൂടി നമ്മുടെ കുട്ടികൾക്ക് മുന്നറിയിപ്പ് നൽകാറുള്ളത്? സാമൂഹിക മാധ്യമങ്ങളിൽ നമ്മുടെ കുട്ടികൾക്ക് നിറസാന്നിധ്യമാണുള്ളത്. നമുക്ക് പലതും പഠിപ്പിച്ചു തരുന്നത് യഥാർത്ഥത്തിൽ അവരാണ്. എൻ്റെ കുട്ടിക്ക് ഫോണിനെക്കുറിച്ച് എല്ലാം അറിയാം, എനിക്കൊന്നും അറിയില്ല. ഇത്തരം കാര്യങ്ങൾ കുട്ടികളുടെ മുമ്പിൽ വെച്ച് തന്നെ നമ്മൾ പറയാറുണ്ട്. ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ഇതാണ്. ആധുനിക സാങ്കേതിക വിദ്യകളെ സംബന്ധിച്ച് രക്ഷിതാക്കൾക്കുള്ള അറിവുകേട് കുട്ടികളുടെ മുമ്പിൽ വെച്ച് വെളിപ്പെടുത്തുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ഒരു ദോഷമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. പുതിയ കമ്പ്യൂട്ടറും ഫോണും നാം കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്ന സന്ദർഭത്തിൽ അതെങ്ങനെയാണ് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുള്ള കാര്യം അതോടൊപ്പം തന്നെ നാം പറഞ്ഞുകൊടുക്കാറുണ്ടോ? ഇന്ന് ഓൺലൈൻ പീഡനങ്ങൾക്കിരയായിട്ടുള്ള പല കുട്ടികളുടെയും രക്ഷിതാക്കൾ പറയുന്നത് തങ്ങൾക്ക് ഇന്റർനെറ്റിനെ സംബന്ധിച്ച് അറിവുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ അറിവുണ്ടായില്ല, അല്ലെങ്കിൽ സമയം കിട്ടിയില്ല, പഠിക്കാൻ സാധിച്ചില്ല എന്ന എക്സ്ക്യൂസ് ഒന്നിനും പരിഹാരമല്ല. നാം ആധുനിക സാങ്കേതിക വിദ്യയെക്കുറിച്ച് അറിവ് നേടുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ചില രക്ഷിതാക്കൾ അപൂർവമായെങ്കിലും ഇന്നത്തെ ഓൺലൈൻ ചതിക്കുഴികളെ സംബന്ധിച്ച് കൃത്യമായി ഓൺലൈൻ വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകാറുണ്ട്. ചില കുട്ടികളെങ്കിലും ഉത്കണ്ഠയും പേടിയും കാരണം തങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ചതിക്കുഴിയെ സംബന്ധിച്ച് ആരോടും പറയാറില്ല. കുട്ടികളുമായി തുറന്ന് സംസാരിക്കാനും സംവദിക്കാനും തയ്യാറായെങ്കിൽ മാത്രമേ സോഷ്യൽ മീഡിയയുടെയും ഓൺലൈൻ ചതിക്കുഴികളിൽ നിന്നും രക്ഷപ്പെടാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കുകയുള്ളൂ. പുതിയ സാമൂഹ്യ മാധ്യമങ്ങളും അറിവിൻ്റെ പുതിയ രീതികളും നമുക്ക് മാറ്റാൻ സാധിക്കുകയില്ല. മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിനെ അതിജീവിക്കാനുള്ള ഉൾക്കരുത്ത് ആർജിക്കുക എന്നുള്ളത് മാത്രമാണ് പരിഹാരം. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എന്തെല്ലാം അപകടങ്ങളാണ് ഓൺലൈൻ രംഗത്ത് നമ്മുടെ കുട്ടികളെ കാത്തിരിക്കുന്നത്? അല്ലെങ്കിൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എന്തെല്ലാം അപകടങ്ങളാണ് ഓൺലൈൻ രംഗത്ത് നമ്മുടെ കുട്ടികളെ പതിയിരിക്കുന്നത്? വിനോദത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും അനന്ത സാധ്യതകൾ, അവസരങ്ങൾ സമ്മാനിക്കുന്ന ഓൺലൈൻ സംവിധാനത്തെ കാര്യക്ഷമതയോടെ കൈകാര്യം ചെയ്യപ്പെടണമെങ്കിൽ ഈ രംഗത്ത് പതിയിരിക്കുന്ന അപകടത്തെ സംബന്ധിച്ചും ഭീഷണിയെക്കുറിച്ചും രക്ഷിതാക്കളായ നമ്മൾ അറിയേണ്ടതുണ്ട്. പുറം ലോകത്ത് നടക്കുന്ന പല കുറ്റകൃത്യങ്ങളുടെയും തുടർച്ചയായാണ് ഓൺലൈൻ കുറ്റകൃത്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സുപ്രധാന കാര്യം ഓൺലൈൻ ലോകത്ത് കുറ്റവാളികളുടെ മുഖം എപ്പോഴും മറഞ്ഞിരിക്കും എന്നുള്ളതാണ്. ഏത് വ്യക്തിക്കും മറ്റൊരു വ്യക്തിയുടെ പേരിൽ വരാൻ സാധിക്കും. കാര്യമായി കുട്ടികൾക്ക് നേരെ നടക്കുന്ന അതിക്രമം ലൈംഗിക വൈകൃതങ്ങൾക്കും പണത്തിനും വേണ്ടി കുട്ടികളെ ഉപയോഗിക്കാൻ അവരെ ഓൺലൈനിൽ കൂടി നിരന്തരം ശല്യപ്പെടുത്തുക എന്നുള്ളതാണ്. ഇത് ഇന്ന് സാർവത്രികമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വകാര്യമായി നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം പല കാര്യങ്ങളും പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് കുട്ടികൾ ഷെയർ ചെയ്യാറില്ല. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നാം അറിയേണ്ടത് ഒരിക്കൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ചിത്രങ്ങൾ, വസ്തുതകൾ പൂർണ്ണമായി എടുത്തുകളയാൻ സാധ്യമല്ല. കുട്ടികൾക്ക് നേരെ ഓൺലൈൻ അതിക്രമങ്ങൾ 6 രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നാമതായി, കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഒരു കുട്ടി ഈ മൊബൈൽ ഫോണിന് എഡിക്റ്റഡ് ആവുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാത്ത രീതിയിൽ ആന്തരികമായിട്ടുള്ള മാറ്റങ്ങൾ കുട്ടികളിൽ അതുണ്ടാക്കുന്നു. പ്രധാനമായും ശ്രദ്ധക്കുറവ്, പഠിക്കുന്ന വിഷയത്തോട് താൽപ്പര്യം കുറയുകയും പഠനത്തിൽ നിന്ന് അവൻ്റെ ശ്രദ്ധ അകന്നുപോവുകയും വിഷാദരോഗത്തിലേക്കെത്തുന്ന സാഹചര്യം ഈ ഓൺലൈൻ എഡിക്ഷൻ അവനിൽ ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. അതുപോലെ തന്നെ ഒറ്റപ്പെടാനുള്ള സാഹചര്യം, നിലവിലുള്ള ഇത്തരം കുട്ടികൾ ഒറ്റപ്പെട്ടിരിക്കാനും സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കാനും അത് അവരുടെ ഉപയോഗം, ഈ മൊബൈൽ ഫോൺ ഉപയോഗമാണ് സമൂഹത്തിൽ നിന്ന് മാറി നിന്ന് ഒറ്റപ്പെട്ട് ജീവിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ സമയം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണം എന്നുള്ള ഒരു ആന്തരിക ചിന്ത അവരിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും മൊബൈൽ ഫോൺ എന്നുള്ളത് അവരുടെ ജീവിതത്തെ എല്ലാ സന്ദർഭത്തിലും കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റും എന്നുള്ളതാണ്. പഠിക്കാനും ഭക്ഷിക്കാനും കളിക്കാൻ പോലും സമയം കിട്ടാത്തവരായി അവർ മാറുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. പഠിക്കുന്ന നേരത്ത് പഠനത്തിൽ നിന്ന് ശ്രദ്ധ അകറ്റുന്ന പ്രോഗ്രാമുകളാണ് ഇത്തരം മീഡിയയിൽ കൂടി അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല, ഈവൻ കളിക്കാൻ പോലും താല്പര്യമില്ലാത്ത രീതിയിലേക്ക് കുട്ടികൾ മാറുന്നു. ഇന്റർനെറ്റ് അഡിക്ഷൻ ഡിസോർഡറും ഇന്റർനെറ്റ് യൂസ് ഡിസോർഡറും ഇന്ന് വ്യാപകമാണ്. ഇന്റർനെറ്റിൽ മണിക്കൂറുകൾ ചിലവഴിക്കുന്ന കുട്ടികളുണ്ട്. പലപ്പോഴും രക്ഷിതാക്കൾ ഇത്തരം കുട്ടികളെ സംബന്ധിച്ച് വേണ്ടത്ര ജാഗ്രത പാലിക്കാത്തവരാണ്. നിങ്ങളുടെ കുട്ടി ഇന്റർനെറ്റ് അഡിക്ഷനിൽ എത്തിയിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ ചില ലക്ഷണങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമതായി, സമയത്തെക്കുറിച്ച് ബോധമില്ലാതെ അനാവശ്യമായി കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുക. സമയം അങ്ങനെ നീങ്ങിപ്പോകുന്നുണ്ടാവും, എന്നാൽ അവനവൻ്റെ സമയത്തിൻ്റെ നല്ലൊരു ശതമാനം ചിലവഴിക്കുന്നത് കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലാണ്. എന്നാൽ കമ്പ്യൂട്ടർ അവൻ്റെ പ്രധാനപ്പെട്ട സമയമാണ് അപഹരിക്കുന്നത് എന്ന് അവൻ അറിയാതെ പോകുന്നു. രണ്ടാമതായി, പഠിക്കാനോ ഭക്ഷണത്തിനോ വേണ്ടി കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന സന്ദർഭങ്ങളിൽ അവൻ്റെ മുഖം മ്ലാനമായിരിക്കും, അല്ലെങ്കിൽ ദുർമുഖം കാണിച്ചുകൊണ്ടായിരിക്കും രക്ഷിതാക്കളോട് അവൻ പ്രതികരിക്കുക. മൂന്നാമതായി, ചെയ്തു തീർക്കാനുള്ള ജോലികൾ നീട്ടിവെക്കുകയും അത് കുമിഞ്ഞുകൂടുകയും ചെയ്യും. ഒരിക്കലും അത് പൂർത്തീകരിക്കാൻ അവൻക്ക് സാധിക്കില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിക്കാനായിരിക്കും ഇത്തരം സൈബർ അഡിക്ഷനിലേക്ക് പോയ കുട്ടികളുടെ മനോഭാവം. ഇതിൻ്റെ ദുരുപയോഗം ചോദ്യം ചെയ്യുന്ന ഘട്ടങ്ങളിൽ അവൻ അതിനെ പ്രതിരോധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇടക്കിടക്ക് തൻ്റെ ഫോണിൽ മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആണെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് മാറ്റിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം തന്നെ മൊബൈൽ ഫോൺ എഡിക്ഷനിലേക്ക് നിങ്ങളുടെ കുട്ടി എത്തി എന്നുള്ളതിൻ്റെ ചില ലക്ഷണങ്ങളാണ്. ഓൺലൈൻ എഡിക്ഷൻ ഒരാളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും എന്നാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രധാനമായും ഓൺലൈൻ ഗെയിമിംഗ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ കുട്ടികൾ, ഏറിയ കുട്ടികളും ഇത്തരം ഒരു മേഖലയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. അവർ ഓൺലൈൻ ഗെയിമിൽ പലതരത്തിലുള്ള അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നില്ല. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മൾക്കും ഓൺലൈൻ ഗെയിമിൽ പതിയിരിക്കുന്ന അപകടങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ധാരണയില്ല. നാം മനസ്സിലാക്കേണ്ടത്, ഈ ഗെയിമുകളിലുള്ള അതിൻ്റെ കണ്ടൻറ്, അതിൻ്റെ ഉള്ളടക്കം വളരെ മോശമായ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്ന, മതിപ്പുളവാക്കുന്ന കണ്ടൻറ്റാണ് പലപ്പോഴും ഇത്തരം ഗെയിമുകളിലുള്ളത്. അശ്ലീല ചിത്രങ്ങളും ദൃശ്യങ്ങളും സുലഭമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഗുണനിലവാരം അളക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള കണ്ടൻറ്റുകളാണ് അതിലുള്ളത്. പ്രായത്തിന് ഉചിതമല്ലാത്ത പല ഗെയിമുകളും ഇന്ന് കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികളുടെ സമ്പർക്കം. ഇത്തരം ഗെയിം കളിക്കുന്ന സന്ദർഭത്തിൽ ഉപദ്രവിക്കാൻ സാധ്യതയുള്ള ആളുകളുമായി സമ്പർക്കം പുലർത്താൻ ഇത്തരം ഗെയിമുകൾ സഹായകമാകുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. വളരെ ഡേർട്ടി ആയിട്ടുള്ള, വളരെ അശ്ലീലമായിട്ടുള്ള ഭാഷയും അതുപോലെ തന്നെ അശ്ലീല സംസ്കാരം ഉൾക്കൊള്ളുന്ന വ്യക്തികളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള, ബന്ധപ്പെടാനുള്ള സാഹചര്യം ഇത്തരം ഗെയിമുകൾ കുട്ടികൾക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ മൂന്നാമതായി, അവരുടെ പെരുമാറ്റം, അവരുടെ കണ്ടക്റ്റ്, അവരുടെ പെരുമാറ്റത്തെ ഇത്തരം ഗെയിമുകൾ സ്വാധീനിക്കുന്നുണ്ട്. സ്വകാര്യ വിവരങ്ങൾ പലപ്പോഴും ഇത്തരം കുട്ടികൾ ഇത്തരം വ്യക്തികളുമായി പങ്കുവെക്കുകയാണ്. പരിസരം മറന്ന് മണിക്കൂറുകൾ കുട്ടികൾ ഈ ഗെയിമിൽ ആനന്ദിക്കുകയാണ്. ഇതാണ് അവരുടെ സ്വഭാവത്തെ പ്രതികൂലമായി സ്വാധീനിക്കാനും മാറ്റത്തിന് വിധേയമാക്കാനും കാരണം. അതുപോലെ തന്നെ പരസ്യങ്ങൾ, കമേഴ്ഷ്യലായിട്ടുള്ള ഒത്തിരി പരസ്യങ്ങൾ ചെറുപ്പക്കാരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുകയും ഇത് ബില്ല് കുത്തനെ കുതിച്ചുയരാനും കുതിച്ചു കയറാനും സാധ്യതയുള്ളതാണ്. അതുപോലെ ഓൺലൈനിൽ ഒത്തിരി ചാലഞ്ചിങ് ഗെയിമുകളുണ്ട്. നമുക്കറിയാം, ഈ അടുത്ത് ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കപ്പെട്ട ബ്ലൂ വെയിൽ പോലെയുള്ള ഗെയിമുകൾ, കുട്ടികൾ ഒട്ടും പിടിതരാതെ അവരെ പിന്നെ കുട്ടികൾ രക്ഷിതാക്കൾക്കൊട്ടും പിടിതരാതെയുള്ള ഒരു സ്വഭാവത്തിലേക്ക് നീങ്ങുകയാണ്. കുട്ടിയുടെ യഥാർത്ഥത്തിലുള്ള വ്യക്തിത്വം എന്ത് എന്നുള്ളത് ഒരു മിസ്റ്ററിയാവുക, അല്ലെങ്കിൽ ഒരു നിഗൂഢതയാവുകയാണ്. തുടക്കം രസത്തിലായിരിക്കും, എന്നാൽ പിന്നീടാണ് സ്വയം മുറിവേൽപ്പിക്കുകയും അശ്ലീല ചിത്രങ്ങൾ കൈമാറുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. കൂട്ടുകെട്ട് വിവേകത്തെ കീഴ്പ്പെടുത്തുകയും ഇതിൽ അറിയപ്പെടുന്ന ചാലഞ്ച് ഗെയിമുകൾ, പ്രധാനമായും ബ്ലൂ വെയിൽ, അതുപോലെ തന്നെ പാസ് ഔട്ട് ചാലഞ്ച്, സാൾട്ട് ആൻഡ് ഐസ്, ഫയർ ഐസ് ആൻഡ് ബക്കറ്റ് തുടങ്ങിയിട്ടുള്ള ഗെയിമുകൾ കുട്ടികൾ കളിക്കുന്നത് മുഖേന അതവരുടെ വ്യക്തിത്വത്തെയും സ്വഭാവത്തെയും സാരമായി സ്വാധീനിക്കുമെന്നാണ് രക്ഷിതാക്കളായ നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ടത്. ഇത്തരം ഗെയിമുകൾ കളിക്കുന്ന കുട്ടികൾ അത്തരം കുട്ടികളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന ചില ലക്ഷണങ്ങൾ എന്താണ്? കൂട്ടുകാരെ അവഗണിച്ചുകൊണ്ട് ഒറ്റക്കിരിക്കാനാണ് അവർ ആരംഭിക്കുക. അവർക്ക് കൂട്ടുകാരുമായിട്ട് സഹവസിക്കാനും ഇടപെടാനും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഒറ്റപ്പെട്ട് ജീവിക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് ഇത്തരം കുട്ടികളിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്നതിനെ സംബന്ധിച്ച് അവർ സംസാരിക്കും. ഭക്ഷണ രീതിയിൽ പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാകും. ക്രമം തെറ്റിക്കൊണ്ടാണ് അവർ ഉറങ്ങുക. വിചിത്രമായ സംഗതികളോട് അവർക്ക് പ്രത്യേകമായിട്ടുള്ള ആഭിമുഖ്യമുണ്ടാവും. ദേഹത്ത് മുറിവ് ഏൽപ്പിക്കാൻ തുടങ്ങുക എന്നുള്ളത് ഇത്തരം ഗെയിമുകളിൽ കുട്ടികൾ ചെന്നുപെട്ടു എന്നുള്ളതിൻ്റെ ചില സിഗ്നൽസാണ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇത് പ്രശ്നങ്ങളാണെങ്കിൽ ഈ പ്രശ്നങ്ങളോട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? രക്ഷിതാക്കൾക്ക് ഭാരിച്ച ഉത്തരവാദിത്തമുണ്ട്. ഒന്ന്, നാം സ്വയം പഠിക്കണം. അറിവില്ല എന്നുള്ളതാണ് ഇന്ന് രക്ഷിതാക്കൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ ഒരു പ്രതിസന്ധി. അതുകൊണ്ട് അപായ സൂചനകളെ സംബന്ധിച്ച് ജാഗ്രത പാലിക്കുക എന്നുള്ളത് ഒരു രക്ഷിതാവിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ സാർവത്രികമായി കൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അപ്ഡേഷൻ അല്ലെങ്കിൽ അറിവ് കൃത്യമായി സമ്പാദിക്കുക എന്നുള്ളത് നമ്മുടെ മക്കൾ ഇത്തരം ദുരന്തങ്ങളിൽ പെടാതിരിക്കാൻ അനിവാര്യമാണ്. അതുപോലെ തന്നെ ഈ ഓൺലൈനിൽ പതിയിരിക്കുന്ന അപകടങ്ങളെ സംബന്ധിച്ച് വളരെ ഗുണകാംക്ഷയോടുകൂടി കുട്ടികളോട് സംസാരിക്കുക എന്നുള്ളത് ഓരോ രക്ഷിതാവിൻ്റെയും ബാധ്യതയാണ്. അതിന് ആദ്യം തന്നെ നമ്മൾ വേണ്ടത് ഇത്തരം മീഡിയാസിൽ കൂടി ഉണ്ടാവുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും എന്താണ് എന്ന് കൃത്യമായിട്ടുള്ള അറിവ് വിവരമുള്ളവരിൽ നിന്ന് ചോദിച്ചു നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കുട്ടികളോട് തുറന്ന് സംസാരിക്കാൻ ഏറ്റവും നല്ല ഒരു ബന്ധം കുട്ടികളോട് സ്ഥാപിക്കുക. പലപ്പോഴും രക്ഷിതാക്കൾക്ക് കുട്ടികളുമായിട്ട് ഒരു നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്, പങ്കുവെക്കുന്നത് അവരുടെ പിയർ ഗ്രൂപ്പുമായിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ സമപ്രായത്തിലുള്ള സുഹൃത്തുക്കളുമായിട്ടാണ്. സത്യസന്ധമായി നിരീക്ഷിക്കാൻ സാധിക്കുക എന്നുള്ളത് രക്ഷിതാവിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവേണ്ട ഒരു നടപടിയാണ്. നമ്മുടെ കുട്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്, എന്താണ് കുട്ടി വായിക്കുന്നത്, എന്താണ് അവൻ അസൈൻമെൻ്റായി ചെയ്തു കൊണ്ടുപോകുന്നത്, ആരോടൊക്കെയാണ് അവനക്ക് കോണ്ടാക്റ്റ് ഉള്ളത്, അവൻ ആർക്കാണ് ഫോൺ ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു മോണിറ്ററിങ് അല്ലെങ്കിൽ ഒരു സത്യസന്ധമായിട്ടുള്ള നിരീക്ഷണം രക്ഷിതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം. അതുപോലെ തന്നെ ചില ഘട്ടങ്ങളിലെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് നോ പറയാൻ സാധിക്കണം. എല്ലാ കാര്യങ്ങളോടും യെസ് പറയുന്നതാണ് പല പ്രശ്നങ്ങളും കുട്ടികൾ നേരിടാനുള്ള കാരണം. അതുകൊണ്ട് നോ പറയുക എന്നുള്ളത് കുട്ടികൾ ശീലിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമുക്ക് സ്വീകരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ നമ്മുടെ ധാർമ്മിക നിലവാരത്തിന് യോജിക്കാത്ത ഒരു കാര്യത്തോട് യെസ് എന്ന് തുടക്കത്തിൽ പറയുന്നതാണ് പിന്നീട് പ്രശ്നങ്ങൾ വരാൻ കാരണം. ഇതുപോലെ ഇൻ്റർനെറ്റ് കൊണ്ടുള്ള മറ്റൊരു വിനയാണ് ഓൺലൈൻ ചൂതാട്ടം. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കൗമാരക്കാരുടെ ഓൺലൈൻ ചൂതാട്ട കണക്കുകൾ ഭയപ്പെടുത്തുന്നതാണ്. മൂന്ന് കാരണങ്ങളാണ് കൗമാരക്കാരായ കുട്ടികൾ ചൂതാട്ടത്തിലേക്ക് നീങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഒന്ന്, അവരുടെ ആവേശമാണ്. കൗമാരം എന്ന് പറയുന്നത് കാറ്റും കോളും നിറഞ്ഞതാണ്. ആ പ്രായത്തിൽ അവർക്കുണ്ടാവുന്ന അമിതമായ ആവേശത്തെയും ആനന്ദത്തെയും പണം സമ്പാദിക്കാനുള്ള ആർത്തിയെയുമാണ് ഇത്തരം ചൂതാട്ട ലോബികൾ മുതലെടുക്കുന്നത്. അതുകൊണ്ട് സമപ്രായക്കാരായ കുട്ടികളിൽ നിന്നുണ്ടാവുന്ന സമ്മർദ്ദവും തങ്ങളുടെ ബോറടി മാറ്റാനുള്ള താല്പര്യവും വിഷാദത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മോഹവും ഇതെല്ലാം തന്നെ നമ്മുടെ കൗമാരത്തിലുള്ള കുട്ടികളെ ഇത്തരം ഓൺലൈൻ ചൂതാട്ടങ്ങളിലേക്ക് നയിക്കാറുണ്ട്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഓൺലൈൻ ഇൻ്റർനെറ്റ് ഉപയോഗം കൂടുതലാവുന്ന ഘട്ടത്തിൽ അത് ധാരാളം ദോഷങ്ങൾ നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ വരുത്തി വെക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയാതെ പോവാൻ പാടില്ല. ഒന്നാമതായി, നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഈ ഓൺലൈനിൻ്റെ അല്ലെങ്കിൽ സൈബർ വേൾഡ് അനാവശ്യമായി ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ കുട്ടികൾ നേരിടുന്നുണ്ട്. പുതിയ തരം ഗാഡ്ജറ്റുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം കുട്ടികളുടെ കാഴ്ച ശക്തിയെ കാര്യമായി സ്വാധീനിക്കും എന്ന് ആധുനിക പഠനങ്ങളും ആശുപത്രിയിൽ നിന്നുണ്ടാകുന്ന റിപ്പോർട്ടുകളും സൂചിപ്പിക്കുകയാണ്. നമ്മുടെ തന്നെ കേരളത്തിലുള്ള ഇത്തരം റിസർച്ച് സ്ഥാപനങ്ങൾ ഇതിൻ്റെ കണക്കുകൾ ഈ അടുത്ത് പുറത്തു വിടുകയുണ്ടായി. അതുപോലെ തന്നെ പുറം വേദന ഉണ്ടാവുക, ഒരേ ഇരിപ്പിൽ തന്നെ ഒരുപാട് നേരം നമ്മുടെ കുട്ടികൾ ഇരിക്കുമ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് പുറം വേദനയും അതുപോലെ തന്നെ പൊണ്ണത്തടി ഒബേസിറ്റി ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറുകയാണ്. കാരണം അവരുടെ ഫിസിക്കൽ സ്ട്രെങ്ത്തിനെ അവരുടെ ശരീരത്തിൻ്റെ കഴിവുകളെ ശാരീരികമായ വ്യായാമങ്ങൾക്ക് ഉപയോഗപ്പെടുത്താതെ നിരന്തരം ഈ സൈബർ വേൾഡുമായിട്ടുള്ള അല്ലെങ്കിൽ മൊബൈൽ ഫോണുമായിട്ടുള്ള അവരുടെ ബന്ധം അല്ലെങ്കിൽ അതിന് എഡിക്റ്റഡ് ആവുക എന്നുള്ളത് അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാധാരണ ഭക്ഷണം കഴിക്കുന്ന അതിലൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് നഷ്ടപ്പെടുകയും ആഹാരത്തിൻ്റെ ക്രമം തെറ്റുക എന്നുള്ളതും ഇത്തരം കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതുപോലെ ഉറക്കമില്ലായ്മയും ചെറുപ്രായത്തിൽ തന്നെ ഹൃദയരോഗങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. സാമൂഹിക ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇത്തരം പെരുമാറ്റങ്ങൾ കുട്ടികളെ എത്തിക്കുന്ന ഏറ്റവും വലിയ വിന. അതായത് ഈ അടുത്ത് പിന്നെ ഒരു രക്ഷിതാവ് ഉണർത്തുകയുണ്ടായി, ഗൾഫ് രാഷ്ട്രത്തിൽ പേരക്കുട്ടിയെ കാണാൻ വേണ്ടിയിട്ടാണ് ചെന്നത്. പക്ഷേ പേരക്കുട്ടിക്ക് ഈ പിന്നെ വെല്ലുപ്പയെ നിരീക്ഷിക്കാനോ സംസാരിക്കാനോ നല്ല രീതിയിൽ പിന്നെ സാമൂഹികമായ ബന്ധങ്ങൾ പുലർത്താനോ സാധിക്കുന്നില്ല. കാരണം കുട്ടി ആ ഒരു ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമാണ്. കുട്ടിക്ക് കുടുംബ ബന്ധത്തെ സംബന്ധിച്ചോ സാമൂഹിക ബന്ധങ്ങളെ സംബന്ധിച്ചോ കൃത്യമായ കാഴ്ചപ്പാടില്ലാത്ത രീതിയിൽ കുട്ടി ഇത്തരം മൊബൈൽ ഫോണിലേക്ക് എഡിക്റ്റഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഉപ്പയോടും ഉമ്മയോടും സംസാരിക്കേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ സംസാരിക്കുന്നതിനാവശ്യമായിട്ടുള്ള സമയം കിട്ടി സംസാരിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കാതെ പോകുന്നു. ഒരു മിഥ്യാ ലോകത്താണ് പലപ്പോഴും നമ്മുടെ കുട്ടികൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം സാങ്കേതിക വിദ്യകൾ കുട്ടിയുടെ പഠനത്തിൻ്റെ സമയം അനാവശ്യമായി അപഹരിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. ഇന്ന് പല അധ്യാപകരും തങ്ങളുടെ കുട്ടികളുടെ ഹോംവർക്കുകൾ ഇത്തരം മീഡിയയിൽ കൂടി നിർവഹിക്കാൻ പറയുന്നതോടുകൂടി പക്വതയില്ലാത്ത കുട്ടികൾക്ക് ഇത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ കഴിയാതെ വരുമ്പോൾ അശ്ലീലമായ സൈറ്റുകളിലേക്കും രംഗങ്ങളിലേക്കും കുട്ടികൾ എത്തിപ്പെടുന്നു എന്നുള്ളത് പലപ്പോഴും നമ്മുടെ രക്ഷിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരും മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നാം മനസ്സിലാക്കേണ്ടത് കൃത്യമായ ഭാഷയും എഴുത്തും അവഗണിക്കപ്പെടുന്നു എന്നുള്ളത് ഈ ഓൺലൈൻ ചതിക്കുഴികളിൽ അല്ലെങ്കിൽ ഓൺലൈൻ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ഒരു ചതിക്കുഴിയാണെന്ന്. ഭാഷാപരമായിട്ടുള്ള പ്രാവീണ്യം നമ്മുടെ മക്കൾക്ക് നഷ്ടപ്പെടുന്നു. എങ്ങനെ മലയാള ഭാഷ അല്ലെങ്കിൽ അറബി ഭാഷ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ മനോഹരമായി അതിൻ്റെ ഗ്രാമാറ്റിക്കൽ റൂളോടുകൂടി വ്യാകരണ നിയമത്തോടുകൂടി എഴുതണം സംസാരിക്കണം എന്നുള്ളത് വശമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികൾ മാറുന്നു. സാമൂഹിക മാധ്യമങ്ങളിൽ ആവശ്യമുള്ളതും ഇല്ലാത്തതും വേർതിരിച്ചറിയാനുള്ള കഴിവ് പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് നഷ്ടപ്പെടുകയാണ്. ഇതിലുപരി കുട്ടികളുടെ സമയം നഷ്ടപ്പെടുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. സമയം എന്നുള്ളത് ഒരിക്കലും ഒരാളെയും കാത്തിരിക്കുന്നില്ല. സെൽഫിയുടെ ഒരു സംസ്കാരത്തിലാണ് നമ്മുടെ കുട്ടികൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരൻ്റെ ജീവിത രീതിയെ സംബന്ധിച്ച് അറിയാതെ പോകുന്നു എന്നുള്ളതും പിന്നെ അപകടമരണങ്ങൾ സംഭവിക്കുന്ന ഘട്ടങ്ങളിൽ പോലും നമ്മുടെ കുട്ടികളുടെ മനുഷ്യത്വപരമായിട്ടുള്ള നിലപാട് അസ്തമിക്കുകയും ആ സന്ദർഭത്തിൽ പോലും സെൽഫി എങ്ങനെ എടുക്കണം എന്നുള്ള ഗവേഷണത്തിലാണ് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നോ സെൽഫി സോൺ എന്ന് എഴുതി വെക്കേണ്ട അവസ്ഥ ആധുനിക കാലഘട്ടത്തിലുണ്ടെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മക്കളുടെ ഇത്തരം ഹാബിറ്റുകളാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ സൈബർ ബുള്ളിങ് എന്നുള്ളത് പിന്നെ ഒരാളുടെ പേരിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങുകയും അതിൽ അശ്ലീലമായിട്ടുള്ള ചിത്രങ്ങൾ അയാളറിയാതെ പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു. ഇത്തരം ഓൺലൈൻ ബുള്ളിങ് ഒരു വലിയ പീഡനം തന്നെയാണ്. അത് പകവീട്ടാൻ വേണ്ടിയിട്ടും പിന്തുടരാൻ വേണ്ടിയിട്ടും അക്കൗണ്ട് ഹാക്ക് ചെയ്യാനും സ്വകാര്യമായ വിവരങ്ങൾ മോഷ്ടിക്കുവാനും എല്ലാം ഇതിൻ്റെ പേരിലാണ് അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദുർബലരായ ഇരയെ പീഡിപ്പിച്ച് സമൂഹത്തിൽ അവരുടെ പ്രതിച്ഛായ നശിപ്പിക്കലാണ് ഇത്തരം സൈബർ ബുള്ളിങ് ടീമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ രാജ്യം അത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു രാജ്യമായി മാറിയിട്ടുണ്ട്. ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങാൻ അറിവില്ലാത്തവരുടെ പേരിലാണ് ഇത്തരം ചതിക്കുഴികൾ പതിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. തൻ്റെ മോർഫ് ചെയ്തിട്ടുള്ള നഗ്നചിത്രങ്ങൾ ഗ്രൂപ്പിലേക്ക് പ്രചരിപ്പിച്ചത് കാരണം ഒരുപാട് കുട്ടികൾ അവരുടെ ജീവിതം ദുരന്തത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഇതിന് അടിമപ്പെടുന്ന കുട്ടികൾ, അവർക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ അപകടം എന്താണ്? അവർ സ്കൂൾ പഠനം നിർത്തി മറ്റ് കാര്യങ്ങളിലേക്ക് നീങ്ങുകയാണ്. മാനസികമായിട്ടുള്ള ആഘാതം ഒരിക്കലും ഇത്തരം കുട്ടികളിൽ നിന്ന് വിട്ടുമാറുന്നില്ല. വീട്ടിനുള്ളിൽ തന്നെ പരമാവധി ഒതുങ്ങിക്കൂടാൻ അവർ പ്രേരിപ്പിക്കപ്പെടുന്നു. ചില കുട്ടികളെങ്കിലും ആത്മഹത്യയെ സംബന്ധിച്ച് ചിന്തിക്കുന്നു. ഇരകൾക്ക് അടിക്കടി പല രോഗങ്ങൾ ഇവരെ ബാധിക്കുകയാണ്. പലപ്പോഴും ശാരീരികമായ രോഗങ്ങളും മാനസികമായിട്ടുള്ള രോഗങ്ങളും. മാനസികമായ ആഘാതം താങ്ങാനാവാത്തതുകൊണ്ട് ലഹരിക്കടിമപ്പെടുന്ന സാഹചര്യവും ഇത്തരം ചതിക്കുഴികൾ വരുത്തി വെക്കുന്ന വിനയാണ്. അതുപോലെ തന്നെ ഇത്തരം പ്രശ്നങ്ങളിൽ അകപ്പെടുന്ന കുട്ടികൾ ഏകാകികളാവുന്നു. അവർ പിന്നെ ഫ്രണ്ട്സുമായിട്ടൊന്നുള്ള ബന്ധങ്ങളൊന്നും ഉണ്ടാവില്ല. കടുത്ത വിഷാദ രോഗത്തിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു. ഉറക്കമില്ലായ്മ എന്നുള്ളത് അവരുടെ കൂടപ്പിറപ്പാവുന്നു. അതുപോലെ തന്നെ ദൈനംദിന ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഇവർക്ക് സാധിക്കാതെ വരുന്നു. അതുകൊണ്ടാണ് അവർ സമൂഹത്തിൽ നിന്ന് ഉൾവലിയുന്നത്. സ്വയം പീഡിപ്പിക്കുവാനും പേടിക്കടിമപ്പെടാനും ഇത്തരം കുട്ടികൾ പ്രേരിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് ഓൺലൈൻ വരുത്തി വെക്കുന്ന വിനയാണ് എന്ന് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി നമ്മുടെ കുട്ടികളെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ബോധവൽക്കരിക്കാനും അവർക്കാവശ്യമായിട്ടുള്ള കൃത്യമായ മാർഗനിർദ്ദേശം നൽകാനും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
0: പ്രിയമുള്ളവരെ, സ്നേഹക്കൂടായിരുന്നു ഇപ്പം നമ്മൾ കേട്ടത്. ഓൺലൈൻ ചതിക്കുഴികളെക്കുറിച്ചുള്ള ഒരു അവബോധമാണ് പ്രൊഫസർ KP സഹദന്റെ സംസാരത്തിലൂടെ സ്നേഹക്കൂടിൽ നമുക്ക് കേൾക്കാനായത്.
1: ഒരു ഇടവേളയിലേക്ക്.

0: വിജ്ഞാനത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും വിഹായസിലെത്തി എന്ന് നമ്മൾ പെരുവനടിക്കുമ്പോഴും പലപ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ലോകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വിരൽത്തുമ്പിലുണ്ടെങ്കിലും സ്വന്തം ജീവിതത്തെയും മനസ്സിനെയും മനസ്സിലാക്കാൻ നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു. ഓരോ മനുഷ്യനും തന്റെ ജീവിതത്തിൽ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് സന്തോഷമാണ്. എന്നാൽ അലമുറിയാത്ത തിരമാലകൾ പോലെ ഒന്ന് ഒടുങ്ങുമ്പോൾ അടുത്തത് എന്ന രീതിയിൽ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കുടുംബ പ്രശ്നങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, സാമ്പത്തിക തിരിമറികൾ, ധാർമ്മിക തകർച്ചകൾ, അങ്ങനെ നമ്മെ തളർത്തുന്ന ചോദ്യങ്ങൾ നിരവധിയാണ്. എന്നാൽ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്കുള്ള കൃത്യമായ പരിഹാരം തൊട്ടരികിലുണ്ട്. നാം ജീവിതത്തിൽ നേരിടുന്ന ഇത്തരം ബഹുമുഖ പ്രശ്നങ്ങളെ കൃത്യമായി അപഗ്രഥിച്ച് ലളിതവും പ്രായോഗികവുമായ പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന വിജ്ഞാനപ്രദമായ ഹ്രസ്വ പ്രഭാഷണങ്ങൾ തിരക്കുപിടിച്ച പ്രഭാതങ്ങളിൽ നിങ്ങളുടെ മനസ്സിന് ശാന്തതയും ഓരോ ദിവസത്തിനും ആവശ്യമായ ഊർജവും പ്രതിസന്ധികളെ നേരിടാനുള്ള വഴികളും ഈ പ്രഭാഷണങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നു. തളർന്നുപോയ മനസ്സുകൾക്ക് വീണ്ടും പ്രതീക്ഷ നൽകാൻ, വഴിതെറ്റിയ ചിന്തകളെ ശരിയായ പാതയിലേക്ക് നയിക്കാൻ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തമായി നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ പീസ് റേഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഓരോ പ്രഭാതവും അറിവിൻ്റെയും സമാധാനത്തിൻ്റെയും പുതിയൊരു തുടക്കമാകുന്നു. എല്ലാ ദിവസവും പ്രഭാതത്തിൽ കേൾക്കാൻ മറക്കരുത് നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇനി റേഡിയോ വൈബ്സിൽ അൽ ഉസൂൽ.
3: ഇന്നത്തെ അൽ ഉസൂലിൽ അബ്ദുൽ മാലിക് സലഫി നമ്മോടൊപ്പം ചേരുന്നു. അൽ മക്ലൂബ് എന്ന വിഷയമാണ് ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നത്.
2: ഹദീസ് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അബ്ദുൽ മാലിക് സലഫിയുടെ ഈ ഒരു പഠന സെഷൻ നമുക്കൊന്ന് കേൾക്കാം.
4: ان الحمد لله والصلاه والسلام على نبينا محمد وعلى اله واصحابه اجمعين اما بعد പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഉസൂലുൽ ഹദീസിന്റെ ചർച്ചയിൽ ദുർബലമായ ഹദീസുകളെ കൂട്ടത്തിൽ കടന്നു വരുന്ന ഒന്നാണ് അൽ മഖ്ലൂബ് എന്ന് പറയുന്ന ഒരിനം. അൽ മഖ്ലൂബ് എന്ന് പറഞ്ഞാൽ മാറ്റിമറിക്കപ്പെട്ടത് എന്നാണ് അബദ്ധത്തിൻ്റെ അർത്ഥം. ഖൽബ് ഖല്ലബ യുഖല്ലിബു മഖ്ലൂബ്, മാറ്റിമറിക്കപ്പെട്ടത് എന്നാണ് അതിൻ്റെ അർത്ഥം. വഹുവ തഹ്വീലു ശൈ അൻ വജ്ഹിഹി, ഒരു കാര്യത്തെ അതിൻ്റെ യഥാർത്ഥ മുഖത്തിൽ നിന്ന് മാറ്റുക, അതിനാണ് ഖൽബ് എന്ന് പറയുക. ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ മഖ്ലൂബായ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് മഖ്ലൂബ് എന്ന് പറഞ്ഞാൽ, ഇബ്ദാലു ലഫ്ളിൻ ബി ആഖർ ഫി സനദിൽ ഹദീസി ഔ ഫി മത്നിഹി ബി തഖ്ദീമിൻ ഔ തഅഖീരിൻ വനഹവി. ഒരു വാചകം മറ്റൊരു വാചകവുമായി കൊണ്ട് മാറ്റുക, മാറുക, അത് സനദിലാവട്ടെ അതിൻ്റെ മത്തിലാവട്ടെ, ഒന്നുകിൽ മുൻപിലേക്ക് വന്ന് അതല്ലെങ്കിൽ പിറകിലേക്ക് പോയി, ഈ രീതിയിൽ ഹദീസിൻ്റെ ലഫ്ളിൽ വരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, പിന്നിലുള്ളത് മുന്നിലേക്കും മുന്നിലുള്ളത് പിന്നിലേക്കുമായി, ആ രീതിയിൽ ഹദീസിൻ്റെ ലഫ്ളുകൾ മറ്റൊരു ലഫ്ളുമായി കൊണ്ട് മാറി വരുന്നതിനെയാണ് അൽ മഖ്ലൂബ് എന്ന് പറയുക. മഖ്ലൂബ് പ്രധാനമായും രണ്ട് ഇനങ്ങളാണ്, മഖ്ലൂബു സനദ് വ മഖ്ലൂബുൽ മത്ൻ. സനദ് മാറി വരുന്നതുണ്ട്, ഹദീസിൻ്റെ മത്ന് മാറി വരുന്നതും ഉണ്ട്. മഖ്ലൂബു സനദ് എന്ന് പറയുമ്പോൾ, വഹുവ മാ വഖഅൽ ഇബ്ദാലു ഫി സനദിഹി, ആ ഹദീസിൻ്റെ സനദിൽ ഇബ്ദാലുകൾ, മാറ്റങ്ങൾ സംഭവിച്ചതിനെയാണ് നമ്മൾ മഖ്ലൂബ് എന്ന് പറയുക. മഖ്ലൂബു സനദ് രണ്ട് രൂപത്തിൽ വരാം. ഒന്ന്, അൻ യുഖദ്ദിമ റാവി വയുഅഖിർ ഫി ഇസ്മി അഹദിർ റുവാത് വസ്മി അബീഹി. ഒരു റാവി ഒരു ഹദീസ് ഉദ്ധരിക്കുമ്പോൾ ആ ഹദീസിൻ്റെ റുവാത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരും അയാളുടെ പിതാവിൻ്റെ പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക. ഉദാഹരണമായി, കഅബ് ബിൻ മുറ്റ, അദ്ദേഹത്തിൽ ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ റാവി മുറ്റ ബിൻ കഅബ് എന്ന് പറയുക. യഥാർത്ഥത്തിൽ കഅബ് ബിൻ മുറയാണ്, പക്ഷേ ആ മുറ പിതാവിനെ റാവിയാക്കി മാറ്റുകയും റാവിയെ റാവിയുടെ പിതാവാക്കി മാറ്റി, അങ്ങനെ തഖദീമു തഅഖീർ മുൻപിലേക്കും പിൻപിലേക്കും ആക്കിയിട്ട് നടക്കുന്ന തഖ്ലീബ് മാറ്റങ്ങൾ, ഇബ്ദാലുകൾ. ഇതാണ് ഒന്നാമത്തെ രീതി. രണ്ടാമതായി, അയ്യുബദിൽ റാവി ഷഖ്സൻ ബി ആഖർ ബി ഖസ്ദിൽ ഇഗ്റാബ്, ആളുടെ പേര് മാറ്റുക മാത്രമല്ല ആളെ തന്നെ മാറ്റി ഒരു ഖറാബത്ത്, ഒരു അപരിചിതത്വം സൃഷ്ടിക്കുവാൻ വേണ്ടി. ഉദാഹരണമായി, സാലിമിൽ നിന്ന് മഷൂറായി വന്നിട്ടുള്ള ഒരു കാര്യം അത് നാഫിഇൽ നിന്ന് ആക്കി മാറ്റുക. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയിലൂടെ അങ്ങനെയൂടെ വന്നിട്ടുള്ള ഹദീസുകൾ സാലിമിൽ നിന്ന് വന്നതാണെങ്കിൽ അത് നാഫിഇ എന്ന് പറഞ്ഞ് ഉദ്ധരിക്കുക. ഉദാഹരണമായി, ഈ പ്രവർത്തനം ചെയ്യുന്ന അറിയപ്പെട്ട ഒരു വ്യക്തിയാണ് ഹമ്മാദ് ബിൻ അംർ അൻ-നുസൈബി എന്ന് പറയുന്ന വ്യക്തി, റാവി. ഹദീസിൽ കാണാം, ഹമ്മാദ് അൻ-നുസൈബി അനിൽ അഅ്മശ് അൻ നബി സ്വാലിഹ് അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു മർഫൂഅൻ, إذا لقيتم المشركين في طريق فلا تبدؤوهم بالسلام. നിങ്ങൾ മുശ്രിക്കുകളായ ആളുകളെ വഴിയിൽ വെച്ച് കണ്ടാൽ നിങ്ങൾ അവരോട് സലാം കൊണ്ട് തുടങ്ങരുത് എന്ന് പറയുന്ന ഒരു ഹദീസ്. ഈ ഹദീസിൻ്റെ സനദിൽ ഹമ്മാദ് അൻ-നുസൈബി അനിൽ അഅ്മശ് എന്നാണുള്ളത്. യഥാർത്ഥത്തിൽ ഈ ഹദീസിൻ്റെ സനദ് ഹമ്മാദ് എന്നു പറയുന്ന വ്യക്തി മാറ്റിയതാണ്, ഒരു തഖ്ലീബ് നടത്തി, ഒരു ഇബ്ദാൽ നടത്തിയതാണ്. അത് ഫജഅലഹു അനിൽ അഅ്മശ്, അഅ്മശിൽ നിന്നാക്കി അദ്ദേഹം ഹദീസിനെ മാറ്റി. കാരണം വഇന്നമ ഹുവ മഅറൂഫ് അന്ന സുഹൈൽ ബിൻ നബി സ്വാലിഹ് അൻ നബീഹി അൻ അബീ ഹുറൈറ, യഥാർത്ഥത്തിൽ ആ ഹദീസിൻ്റെ സനദ് സുഹൈൽ ബിൻ അബി സ്വാലിഹ് അൻ അബീഹി അൻ അബീ ഹുറൈറ എന്നതാണ്. പക്ഷെ അദ്ദേഹം അൻ അഅ്മശ് അൻ അബി സ്വാലിഹിൻ അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു എന്നാക്കി മാറ്റി. ഈ സുഹൈൽ അൻ നബീഹി അൻ നബി ഹുറൈറത എന്ന റിവായത്താണ് ഇമാം മുസ്ലിം തൻ്റെ സഹീഹിൽ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഹമ്മാദ് ബിൻ അംർ അൻ-നുസൈബി ഈ ഹദീസിൻ്റെ സനദിനെ മാറ്റിയിട്ടാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. ഇതും ഒരു മഖ്ലൂബിൻ ഉദാഹരണമാണ്. ഈ രീതിയിൽ അഥവാ ഹദീസിൻ്റെ റാവിമാരെ തന്നെ മാറ്റുന്ന ആളുകൾക്കാണ് ആ പ്രവർത്തനത്തിനാണ് യഥാർത്ഥത്തിൽ ഇസ്രിഖുൽ ഹദീസ്. അദ്ദേഹം ഹദീസിൽ കളവ് നടത്തുന്നവനാണ്, ഇസ്രിഖു കളവ് പറയുന്നവനെന്നല്ല, ഹദീസിൽ കളവ് നടത്തുന്നവനാണ് എന്ന് മുഹദ്ദിസുകൾ ഇത്തരത്തിലുള്ള ആളുകളെക്കുറിച്ചാണ്, ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചാണ് മുഹദ്ദിസുകൾ പറയുക. വഹാദ നഉമിൽ ഖൽബി ഹുവ അല്ലദീ യുതലഖു അലാ റാവീഹി അന്നഹു യസ്രിഖുൽ ഹദീസ്, അദ്ദേഹം ഹദീസിൽ കളവ് നടത്തുന്നവനാണ് എന്നുള്ളത് ഈ പ്രവർത്തനം ചെയ്യുന്ന ആളുകളെക്കുറിച്ചാണ് മുഹദ്ദിസുകൾ പറയാറുള്ളത്. അഥവാ ഹദീസിൻ്റെ റാവിമാരിൽപ്പെട്ട റാവിമാരെ തന്നെ മാറ്റിയിട്ട് അയാളുടെ സ്ഥാനത്ത് വേറെ ഒരാളെ കൊണ്ടുവന്ന് ഖറാബത്ത് സൃഷ്ടിച്ച് അപരിചിതത്വമുണ്ടാക്കി ഒരു പുതിയ ഒരു കാര്യമായി കൊണ്ട് അവതരിപ്പിക്കൽ. ഈ രണ്ട് രീതിയിൽ ഹദീസിൻ്റെ സനദുകളിൽ മഖ്ലൂബ് ഇഖ്ലാബ് സംഭവിക്കാം. ഇനി മത്തൻ, ഹദീസിൻ്റെ മത്തനിലും മഖ്ലൂബുൽ മത്തൻ. വഹുവ മാ വഖഅൽ ഇബ്ദാലു ഫീ മത്തനിഹി, ആ മത്തനിൻ്റെ രൂപത്തിൽ തന്നെ മാറ്റങ്ങൾ സംഭവിച്ചത്. രണ്ട് രീതിയാണ് ഇതിനുമുള്ളത്. മഖ്ലൂബ് സനദ് പോലെ തന്നെ മഖ്ലൂബുൽ മത്തനിനും രണ്ട് രൂപങ്ങളുണ്ട്. ഒന്ന്, ഹദീസിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മത്തനിൽ വന്ന ചില വാചകങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മുൻപോട്ടും പിന്നോട്ടുമൊക്കെ ആക്കി മാറ്റുക. ഉദാഹരണമായി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അൻ നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് ഏഴ് വിഭാഗം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല യുള്ളുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമല ളില്ല, അല്ലാഹുവിൻ്റെ തണലല്ലാത്ത മറ്റൊരു തണലില്ലാത്ത ദിവസത്തിൽ ഏഴാളുകൾക്ക് അല്ലാഹു തണൽ കൊടുക്കുമെന്ന് പറയുമ്പോൾ ആ ഏഴിൽ ഒരു ആളെ എണ്ണിയ കൂട്ടത്തിൽ കാണാം. വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹ ഹത്ത ലാ തഅലം യമീനുഹു മാ തുൻഫിഖ് ശിമാലുഹു, തൻ്റെ ഇടത് കൈ ചെലവഴിക്കുന്നത് വലതുകൈ അറിയാത്ത രീതിയിൽ സ്വതക്ക ചെയ്ത് ഗോപ്യമാക്കി വച്ചവൻ. ഇവിടെ യഥാർത്ഥത്തിൽ നമുക്കറിയാം ഇടത് കൈ കൊണ്ടല്ല ചെലവഴിക്കുക, വലത് കൈ കൊണ്ടാണ്. അത് ചില റാവിമാർ അവർക്ക് സംഭവിച്ച ഇഖ്ലാം, അവർക്ക് സംഭവിച്ച ഇബ്ദാലാണ്. യഥാർത്ഥത്തിൽ ഹത്ത ലാ തഅലം ശിമാലുഹു മാ തുൻഫിഖ് യമീനുഹു എന്നതാണ്. അവൻ്റെ വലത് കൈ ചെലവഴിച്ചത് ഇടത് കൈ അറിയാത്ത രീതിയിൽ എന്നാണ് ഹദീസിൽ, അങ്ങനെയാണ് ഈ ബുഖാരിയുടെ റിവായത്തിലുള്ളത്. പക്ഷെ ആ ബുഖാരിയുടെ റിവായത്തിൽ വന്ന ഈ പരാമർശത്തെ ചില റാവിമാർ മഖ്ലൂബായിട്ട് തല തിരിഞ്ഞുകൊണ്ട് ഉദ്ധരിച്ചതിൻ്റെ ഉദാഹരണമാണിത്. ഇത് പെട്ടെന്ന് തന്നെ കൃത്യമായിക്കൊണ്ട് ഹദീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാമാന്യ ബോധമുള്ള ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ഭാഷാപരമായി ഒരു സാമാന്യ വിവരമുള്ള വ്യക്തിക്ക് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുന്ന ഒന്നാണ് ഇത്തരത്തിലുള്ള ഇബ്ദാലുകൾ. രണ്ടാമതായി അയ്യജ് അല റാവി മത്ര ഹാദൽ ഹദീസ് അല ഇസ്നാദിൻ ആഖറ, ഒരു റാവി ഒരു ഹദീസിൻ്റെ മത്തനെടുത്ത് മറ്റൊരു സനദിലേക്ക് ചേർത്തി പറയുക, അഥവാ ഒരു ഹദീസിന് ഹദീസിൻ്റെ സനദുമുണ്ടാകും മത്തനുമുണ്ടാകും. ഒരു ഹദീസിൻ്റെ മത്തനെടുത്ത് വച്ച് വേറെ ഒരു ഹദീസിൻ്റെ സനദിലേക്ക് അത് ചേർത്തി പറയുക. ഇങ്ങനെ അതേപോലെ തന്നെ നേരെ തിരിച്ചു വൈജ് അലു ഇസ്നാദുഹു ലിമത്തനിൻ ആഖർ, ആ ഹദീസിൻ്റെ സനദെടുത്തിട്ട് വേറെ ഹദീസിൻ്റെ മത്തനിലേക്ക് ചേർത്തി വെക്കുക. വദാലിക ബിഖസ്ദിൽ ഇംതിഹാൻ വഗൈരി, ഇത് യഥാർത്ഥത്തിൽ മുഹദ്ദിസുകൾ നടത്താറുള്ളത് തൻ്റെ ശിഷ്യന്മാരെ പരീക്ഷിക്കുവാനും അവർക്കൊരു ഇംതിഹാൻ ഒരു പരീക്ഷണം ഒരു പരീക്ഷ എന്നുള്ള നിലയിലാണ്. അതാണ് ബഗ്ദാദിലുള്ള ആളുകൾ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചെയ്തത്. അവർ നൂറ് ഹദീസുകളെടുത്തു അതിൻ്റെ സന്ധുകളും മത്തരുകളുമൊക്കെ മാറ്റി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഉദ്ധരിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഹിഫ്ള് പരിശോധിക്കലായിരുന്നു അവരുടെ ഉദ്ദേശ്യം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി കൃത്യമായിക്കൊണ്ട് ആ മഖ്ലൂബായ മാറ്റപ്പെട്ട ഹദീസുകൾ ആദ്യം പറഞ്ഞു, അതിൻ്റെ യഥാർത്ഥത്തിലുള്ള സനദുകളും മത്തനുകളും ശേഷം പറഞ്ഞു. വലം യുഖ്തി ഫി വാഹിദി മിൻഹ, നൂറെണ്ണം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുമ്പിൽ അവർ മാറ്റി തിരിച്ചു പറഞ്ഞിട്ട് പോലും ഒന്നിൽ പോലും ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് അബദ്ധം സംഭവിച്ചില്ല. സുബ്ഹാനല്ലാഹ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ സംഭവത്തെക്കുറിച്ച് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ഒരു ഹദീസ് തെറ്റായ സനദ് ഇമാം ബുഖാരി കേട്ടാൽ ആ സനദ് ശരിപ്പെടുത്തുക എന്നുള്ളത് ഇമാം ബുഖാരിയെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നേരെ മറിച്ച് അതിൻ്റെ ശരിയായ വിവരം, ഒരു ആയത്ത് തെറ്റിക്കേട്ടാൽ ആ ആയത്തിൻ്റെ ശരിയായ വശം നമുക്കറിയാം. പക്ഷേ നൂറ് ഹദീസുകൾ തെറ്റായി അവതരിപ്പിച്ചിട്ടും ആ നൂറ് ഹദീസുകളും തെറ്റായ രീതിയിൽ തന്നെ ക്രമപ്രകാരം ഇമാം ബുഖാരി ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം കേട്ടപ്പോഴേക്കും അത് മനഃപ്പാഠമാക്കി, എന്നിട്ട് ആ തെറ്റുകൾ അവർക്ക് അതുപോലെ പറഞ്ഞു കൊടുത്തു, ക്രമപ്രകാരം പറഞ്ഞു കൊടുത്തു. അതിനുശേഷം അതിൻ്റെ ശരിയും ക്രമപ്രകാരം പറഞ്ഞു കൊടുത്തു. അതായിരുന്നു ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പോൾ ഈ രീതിയിൽ ഹദീസിൻ്റെ മത്തനും സനദും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ട് ഇംതിഹാനു വേണ്ടി, പരീക്ഷയ്ക്കു വേണ്ടി മാറ്റാം. അങ്ങനെ ചില മുഹദ്ദിസുകൾ ചെയ്തിട്ട് അതും ഒരു നിലക്കുള്ള മഖ്ലൂബാണ്. എന്തിനാണ് ഇങ്ങനെ ഹദീസിൻ്റെ ലഫ്ളുകളും അതിൻ്റെ സനദുകളും അതിൻ്റെ റിജാലുകളെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത് എന്ന് ചോദിച്ചാൽ ചില കാരണങ്ങളൊക്കെ അതിനുണ്ട്. ഒന്ന്, ഖസ്ദുൽ ഇഖ്റാബ് ലിയർഗബ الناس في روايه حديثه ولاخذ منه. ആളുകൾ സാധാരണയായി ആളുകൾ പരിചയിച്ചു വന്ന ആ സനദും അതുപോലെ തന്നെ ആളുകൾക്ക് സുപരിചിതമായ സനദുകളിൽ നിന്നും മാറി ഒരു പുതിയ അപരിചിതത്വമുള്ള ഒരു സനദ് അവതരിപ്പിച്ചുകൊണ്ട് തന്നിലേക്ക് ആളുകളെ ആകർഷിക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചെയ്യുന്നതാണ്. രണ്ടാമതായി കൊണ്ട് ഇംതിഹാൻ, പരീക്ഷയ്ക്ക് വേണ്ടി ആൾ അവരുടെ ഹിഫ്ദ് പരിശോധിക്കുവാനും അയാളുടെ ലബുത്ത് പരിശോധിക്കുവാനും വേണ്ടി ചെയ്യുന്നത്. മൂന്നാമതായി അൽ വുഖൂഫിൽ ഖത വൽ ഗലത് മിൻ ഗൈരി ഖസ്ദിൻ, അയാൾ അറിയാതെ അഥവാ മനഃപൂർവ്വമല്ലാത്ത രീതിയിൽ അബദ്ധത്തിൽ ചെന്ന് ചാടി സംഭവിച്ചതാണിത്. ഏത് രീതിയിലാണെങ്കിലും ഇൻകാനിൽ ഖൽബ് ബിഖസ്ദിൽ ഇഖ്റാബ് ഫലാ ശക്ക ഫി അന്നഹു ലാ യജൂസ്. ഖറാബത്തുണ്ടാക്കി, ഒരു അപരിചിതത്വമുണ്ടാക്കി ആളുകളെ തന്നിലേക്ക് ആകർഷിപ്പിച്ച് തൻ്റെ ഹദീസിന് മാർക്കറ്റുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കലാണ് ഇതിൻ്റെ ഉദ്ദേശമെങ്കിൽ അന്നഹു ലാ യജൂസ്, അതൊരിക്കലും ജായിസല്ല, അത് ഹറാം. ولأن فيه تغيير الحديث كارن حديث എന്ന് ഉള്ളത് ഒരു അമാനത്താണ്. ആ അമാനത്തിന്റെ വിഷയത്തിൽ അയാൾ മാറ്റം വരുത്തുക. വഹാദ മിൻ അമൽ വല്ലഈൻ, ഹദീസുകൾ കെട്ടിയുണ്ടാക്കുന്ന ആളുകളുടെ പ്രവർത്തനത്തിൽപ്പെട്ടതാണ്. രണ്ടാമതായി വഇൻ കാന ബിഖസ്ദിൽ ഇംതിഹാൻ, പരീക്ഷയാണ്, പരീക്ഷിക്കലാണ് അതിൻ്റെ ഉദ്ദേശ്യമെങ്കിൽ ഫഹുവ ജായിസ്, അത് അനുവദനീയമാണ്. ലിത്തസബ്ബുത്ത് മിൻ ഹിഫ്ളിൽ മുഹദ്ദിസ് വ അഹ്ലിയത്തിഹി, അവൻ മുഹദ്ദിസിൻ്റെ മുഹദ്ദിസാകാൻ പാകപ്പെട്ടിട്ടുണ്ടോ, അതല്ല ഈ ഹദീസ് പറയാൻ അവൻ അതിന് അർഹതയുണ്ടോ എന്നൊക്കെ പരിശോധിക്കുവാനുള്ള ഒരു ഇംതിഹാനിന് വേണ്ടി ഹദീസിൻ്റെ കോളേജുകളിലും അതുപോലെ തന്നെ മറ്റു സ്ഥാപനങ്ങളിലുമൊക്കെ ഹദീസുകൾ പഠിപ്പിക്കുമ്പോൾ, ഹദീസിൻ്റെ ആഴത്തിലുള്ള പഠനങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ സനദുകളും മത്തനങ്ങളുമൊക്കെ പരീക്ഷയ്ക്ക് വേണ്ടി മാറ്റി പറയാം. വഹാദ ബിഷർത്തിൻ, പക്ഷേ അവിടെ ഒരു നിബന്ധനയുണ്ട്. അയ് യുബയ്യന സഹീ ഖബ്ല ഇൻഫിളാദിൽ മജ്ലിസ്, ആ മജ്ലിസ് വേർപിരിഞ്ഞു പോകുന്നതിന് മുമ്പായിക്കൊണ്ട് യഥാർത്ഥത്തിൽ ആ ഹദീസിൻ്റെ സഹീഹായ രൂപം എന്താണ് എന്ന് അവിടെ വിശദീകരിക്കപ്പെടണം. അങ്ങനെയാണെങ്കിൽ ഇംതിഹാനിന് വേണ്ടി ഹദീസിൻ്റെ സനദുകളും മത്തനുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുന്നുകൊണ്ട് വിരോധമില്ല. ഇനി മൂന്നാമതായി ഇൻകാനമിൻ ഖത ഇൻ വസഹവിൻ, അബദ്ധത്തിൽ സംഭവിച്ചതാണ്, മറന്നുകൊണ്ട് സംഭവിച്ചതാണ് എങ്കിൽ ഫലാശക്ക അന്ന ഫാഇലഹു മഅദൂർ ഫി ഖതഹി, ആ അബദ്ധത്തിൽ അയാൾ മഅദൂറാണ്, അയാൾക്ക് ഉദുറുണ്ട്. പക്ഷേ ലക്കിൻ ഇദാ കസ്റ ദാലിക മിൻഹു, അയാളിൽ നിന്ന് അത് അമിതമായി കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഫഇന്നഹു യഖിൽ ബിളബ്തിഹി വയജഅലുഹു ളഈഫൻ, അയാളുടെ ളബ്തിൽ അത് പോരായ്മ സൃഷ്ടിക്കുകയും അയാൾ ദുർബലനായിത്തീരുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. അപ്പം ഈ മൂന്ന് രീതിയിലുള്ള ഒന്ന് മനഃപൂർവ്വം ചേർക്കൽ അത് പാടില്ല. ഇംതിഹാനിന് വേണ്ടിയാണെങ്കിൽ അത് ജായിസാണ്, പക്ഷേ ആ സദസ് പിരിയതിന് മുമ്പ് അവിടെ സ്വഹീഹ് വ്യക്തമാക്കിയിരിക്കണം. അബദ്ധത്തിൽ സംഭവിച്ചതാണെങ്കിൽ അയാൾക്കത് ഉദുറുണ്ട്, പക്ഷേ അബദ്ധം അധികമായാൽ അത് ഉദുർ ഉണ്ടാവുകയില്ല, അയാൾ ളഈഫായി പരിഗണിക്കപ്പെടുകയും അയാളുടെ ഹദീസുകൾ മാറ്റി നിർത്തപ്പെടുകയും ചെയ്യും. ഈ മഖ്ലൂബായ ഹദീസുകൾ, അമ്മൽ ഹദീസുൽ മഖ്ലൂബ് ഫഹു മിൻ അൻവാഇൽ ളഈഫ് അൽ മർദൂദ് കമാ ഹുവ മഅലൂം, അറിയപ്പെട്ട കാര്യമാണ് ഇത്തരത്തിലുള്ള മാറി വന്നിട്ടുള്ള ഹദീസിൻ്റെ സനദുകളും മത്തനമുകളുമൊക്കെ മാറി വന്നിട്ടുള്ള ഹദീസുകളാണെങ്കിൽ അത് ളഈഫിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഹദീസുകളാണ് എന്നുള്ളത് അറിയപ്പെട്ട കാര്യമാണ്. ഈ വിഷയത്തിൽ ഖതീബ് അൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ചിട്ടുള്ളൊരു പുസ്തകമാണ് റാഫിഉൽ ഇർത്തിയാബ് ഫിൽ മഖ്ലൂബ് മിനൽ അസ്മാഇ വൽ അൽഖാബ്, ലഖബുകളിൽ നിന്നും ഇസ്മുകളിൽ നിന്നും മഖ്ലൂജ് ചെയ്യപ്പെട്ട അത്തരത്തിലുള്ള പേരുകളും ലഖബുകളുമൊക്കെ അതിൻ്റെ സംശയം ഉയർത്തുന്നത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഖതീബ് അൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ചിട്ടുള്ള പുസ്തകം. ഈ ഗ്രന്ഥം ഹദീസിൻ്റെ സനദുകളിൽ സംഭവിച്ചിട്ടുള്ള മഖ്ലൂബുകൾ അഥവാ ഹദീസിൻ്റെ സനദുകളിൽ സംഭവിക്കുന്ന റാവിമാരുടെ പേരുകളിലും മറ്റുമൊക്കെ ആയിക്കൊണ്ടുള്ള പുസ്തകമാണ്. ചുരുക്കത്തിൽ ഹദീസിൻ്റെ സനദിലോ മത്തനിലോ സംഭവിക്കുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ അത് മനഃപൂർവമോ അവിചാരിതമോ ആയി സംഭവിക്കുന്ന മാറ്റങ്ങൾ, അതിനാണ് അൽ മഖ്ലൂബ് എന്ന് പറയുക. അത് ദുർബലമായ ഹദീസിൻ്റെ വിഭാഗത്തിലാണ് പെടുക. അതിൻ്റെ ഇനങ്ങളും ഓരോ ഇനങ്ങൾക്കുമുള്ള ഉദാഹരണങ്ങളും നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു.

0: ഈ പഠനം നമുക്ക് അവതരിപ്പിച്ചു തന്നത് ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി ആയിരുന്നു. റേഡിയോ വൈബ്സ് ഇവിടെ സമാപിക്കുകയാണ്.
1: ഇൻഷാ അല്ലാ, ഇനി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ തണലാണ് കുടുംബം. കരുതലോടെയും വിട്ടുവീഴ്ചകളോടെയും പരസ്പരം ചേർത്തുപിടിക്കേണ്ട പരിശുദ്ധമായ ബന്ധങ്ങൾ. എന്നാൽ സന്തോഷവും സമാധാനവും നിറയേണ്ട നമ്മുടെ വീടുകളിൽ ഇന്ന് എത്ര പെട്ടെന്നാണ് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്! നിസ്സാരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്കേറ്റങ്ങളായി മാറുന്നു. തുറന്നു സംസാരിക്കാൻ മടിക്കുന്ന മനസ്സുകൾക്കിടയിൽ അകൽച്ച രൂപപ്പെടുന്നു. സ്വാർത്ഥതയും പരസ്പര വിശ്വാസമില്ലായ്മയും അനാവശ്യവാശികളും കാരണം എത്രയോ നല്ല ബന്ധങ്ങളാണ് തകർന്നുപോകുന്നത്. സ്നേഹം നിറയേണ്ട മനസ്സുകളിൽ സംശയങ്ങളും വെറുപ്പും വിദ്വേഷവും നിറയുമ്പോൾ ആത്മാർത്ഥതയില്ലാത്ത പെരുമാറ്റങ്ങൾ ആ ബന്ധങ്ങളുടെ അടിത്തറ തന്നെ ഇളക്കി മറിക്കുന്നു. മാനസികമായ സന്തോഷം നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരുടെ ഇടയിൽ പോലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഈ പ്രതിസന്ധികൾക്ക് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തുമെന്നറിയാതെ പലരും പകച്ചു നിൽക്കുകയാണ്. സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? ഇതാ നിങ്ങളുടെ വീടുകളിൽ വീണ്ടും സ്നേഹത്തിന്റെ തെളിച്ചം തിരികെ കൊണ്ടുവരാൻ, സമാധാനത്തിന്റെ നിമിഷങ്ങൾ വീണ്ടെടുക്കാൻ പീസ് റേഡിയോ കൂടെയുണ്ട്. പീസ് റേഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്നേഹക്കൂട്. കുടുംബജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ വിവേകത്തോടെ എങ്ങനെ കൈകാര്യം ചെയ്യാം? ദാമ്പത്യത്തിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും പരസ്പരം മനസ്സിലാക്കി ജീവിക്കേണ്ടത് എങ്ങനെ? തകർന്നുപോകുന്ന ബന്ധങ്ങളെ ചേർത്തുപിടിക്കാനും കുടുംബത്തിൽ സന്തോഷം നിലനിർത്താനും ആവശ്യമായ മികച്ച ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളുമായി ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തുകയാണ് സ്നേഹക്കൂട്. പ്രശ്നങ്ങൾക്ക് മുന്നിൽ പതരാതെ ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടു പോകാൻ സ്നേഹക്കൂട് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ വീടുകളെ സ്നേഹം കൊണ്ട് സുരക്ഷിതമായ ഒരു തണലാക്കി മാറ്റാൻ കേൾക്കാൻ മറക്കരുത് സ്നേഹക്കൂട്. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാം സന്തോഷമുള്ള ഒരു കുടുംബത്തിനായി. എന്നും എന്നും സ്നേഹക്കൂട്.

നമ്മൾ ജീവിക്കുന്നത് ചിന്തകളുടെ വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്ത, യാഥാർത്ഥ്യങ്ങൾ തിരയുന്ന ഒരു പുതിയ തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. മതം, സമൂഹം, രാഷ്ട്രീയം, സംസ്കാരം, ഇങ്ങനെ ജീവിതത്തെ സ്പർശിക്കുന്ന ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള സംശയങ്ങളും വേറിട്ട കാഴ്ചപ്പാടുകളും ഇന്നുയർന്നു വരുന്നുണ്ട്. എന്നാൽ ആധുനിക മാധ്യമങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും ചർച്ചകൾ പലപ്പോഴും യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ ഇളക്കിവിട്ടും വസ്തുതകൾ മറച്ചുവെച്ചും നടത്തുന്ന ചർച്ചകൾ ആർക്കും വ്യക്തമായ ഒരു ഉത്തരവും നൽകുന്നില്ല. സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ യുവതലമുറ ആശയക്കുഴപ്പത്തിന്റെ ഇരുട്ടിലേക്ക് നീങ്ങുന്നു. പക്ഷേ സത്യാന്വേഷണം എന്നത് കേവലം ഒരു തർക്കമല്ല, അത് വിചാരത്തിന്റെയും വിവേകത്തിന്റെയും തെളിമയുള്ള പാതയാണ്. ചോദ്യങ്ങളെ ഭയപ്പെടാതെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിക്കുന്ന ഒരു വേദി ഇവിടെ ആവശ്യമാണ്. ഇതാ ചിന്തകൾക്ക് മൂർച്ച കൂട്ടാൻ, ആഴമുള്ള സംവാദങ്ങളിലൂടെ സത്യം തിരിച്ചറിയാൻ ഒരു തുറന്ന ഡിജിറ്റൽ ഇടം, വിസ്ഡം ഡയലോഗ് TV. യുവാക്കൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രസക്തമായ ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധവും യുക്തിസഹവുമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരു വേദി. മതവും രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളും സംസ്കാരവും എല്ലാം ഒളിച്ചോടാതെ തെളിമയുള്ള സംവാദത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ സത്യത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, കേവലം പ്രോപ്പഗണ്ടകൾക്കപ്പുറം യാഥാർത്ഥ്യത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ ഈ ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കാളിയാകൂ. ഇന്നു തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യൂ ഡയലോഗ് TV. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഡയലോഗ് TV. ഇന്നേക്കും നാളേക്കും ശരിയായ ദിശാബോധത്തിനായുള്ള തെളിമയുള്ള ശബ്ദം.

ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മെ തളർത്തുന്ന വലിയ ഭാരങ്ങളുമായി നടക്കേണ്ടി വരാറുണ്ട്. പുറത്തു പറയാൻ കഴിയാത്ത മനസ്സിന്റെ വിഷമങ്ങൾ, കുടുംബത്തിലുണ്ടാകുന്ന സങ്കീർണമായ തർക്കങ്ങൾ, വ്യക്തിപരമായ വീഴ്ചകൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന മാനസിക സംഘർഷങ്ങൾ, അങ്ങനെ ഉള്ളിലൊതുക്കി നീറുന്ന എത്രയോ പ്രശ്നങ്ങൾ നമ്മിൽ ഓരോരുത്തർക്കും ഉണ്ടായേക്കാം. കേൾക്കാനും ആശ്വസിപ്പിക്കാനും ആരുമില്ലെന്ന ചിന്ത പലരെയും നിരാശയിലേക്കും ഒറ്റപ്പെടലിലേക്കുമാണ് തള്ളിവിടുന്നത്. എന്നാൽ എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും അതിനൊരു ശരിയായ വഴിയും പരിഹാരവും ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം. പ്രശ്നങ്ങൾ മനസ്സിൽ വെച്ച് നീറാതെ അത് തുറന്നു പറയാനും വിദഗ്ധരുടെ സഹായത്തോടെ കൃത്യമായ മാർഗനിർദ്ദേശം നേടാനും ഒരു മഹത്തായ വേദി ലഭിച്ചാൽ ജീവിതം എത്ര ആനന്ദമുള്ളതാകും. ഇതാ നിങ്ങളുടെ ആധികളും സങ്കടങ്ങളും കേൾക്കാൻ, നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തരാൻ സന്തോഷത്തിന്റെ നിമിഷങ്ങളിലേക്ക് പീസ് റേഡിയോ നിങ്ങളെ നയിക്കുന്നു. പീസ് റേഡിയോ നിങ്ങൾക്കായി ഒരുക്കുന്നു ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പ്രായോഗികമായ പരിഹാരം നേടുന്നതിനുള്ള അസുലഭമായ അവസരം. വ്യക്തിപരമോ കുടുംബപരമോ അല്ലെങ്കിൽ സാമൂഹികമോ ആയ ഏതു തരത്തിലുള്ള മാനസിക ജീവിത പ്രശ്നങ്ങളുമാവട്ടെ, ഇനി വിഷമിക്കേണ്ടതില്ല. പീസ് റേഡിയോ ആപ്പിലെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ തികച്ചും രഹസ്യമായി ഞങ്ങളെ അറിയിക്കാം. അനുഭവ സമ്പന്നരായ കൗൺസിലർമാരും വിദഗ്ധരും നിങ്ങളുടെ സംശയങ്ങൾ വിശകലനം ചെയ്ത് വ്യക്തവും ഫലപ്രദവുമായ പരിഹാരമാർഗങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നു. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. തീരാത്ത സംഘടനകളില്ല, പരിഹാരമില്ലാത്ത പ്രശ്നവുമില്ല. നിങ്ങളുടെ മനസ്സിലെ ഭാരം ഇറക്കി വെക്കാനും വീണ്ടും പുഞ്ചിരിയോടെ ജീവിതത്തെ നേരിടാനും ഇനി ഞങ്ങൾ കൂടെയുണ്ട്. അതുകൊണ്ട് വൈകിക്കേണ്ട, നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കൂ, സന്തോഷമുള്ള നാളുകൾക്കായി കാത്തിരിക്കൂ. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്.

0: ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ ഹിഫുലുൽ ഖുർആൻ സൂറത്തു ഇബ്രാഹിമിലെ 11-ാം വചനം ക്ലാസ് എടുക്കുന്നത് ആദിൽ അബ്ദുൽ ഫത്താഹ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പീസ് റേഡിയോ ഹിഫ്തുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നാം സൂറത്തു ഇബ്രാഹിം ആണ് മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞൊരു എപ്പിസോഡിൽ 10-ാമത് ആയത്ത് വരെ നാം മനഃപ്പാഠമാക്കി. ഇൻഷാല്ലാ തുടർന്നുള്ള ഭാഗം നാം ഇന്ന് മനഃപ്പാഠമാക്കും. ആദ്യം ഞാനത് പാരായണം ചെയ്യാം.

0: അൽഹംദുലില്ലാ, ദാമിദ് മനഃപ്പാഠമാക്കിയത് 11-ാമത്തെ ആയത്താണ്. ഇൻഷാല്ലാ വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ജസാകുമുല്ലാഹു ഖൈർ വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിലെ 11-ാം വചനം. ക്ലാസ് എടുത്തത് ആദിൽ അബ്ദുൽ ഫത്താഹ്.
2: Peace Radio. Tune to reality.
3: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
4: കേന്ദ്ര സായുധ പോലീസ് സേനകളിൽ മെഡിക്കൽ ഓഫീസർ തസ്തികകളിലെ 282 ഒഴിവിലേക്ക് സെൻട്രൽ ആംഡ് പോലീസ് മെഡിക്കൽ ഓഫീസർ സെലക്ഷൻ ബോർഡ് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. നിയമനം ഗ്രൂപ്പ് എ തസ്തികയാണ്. സ്ത്രീകൾക്കും അവസരമുണ്ട്. ഓൺലൈൻ അപേക്ഷ 8 സെപ്റ്റംബർ വരെ. സൂപ്പർ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഒഴിവ് 5, 50 വയസ്സ്, ശമ്പള സ്കെയിൽ 78-800 മുതൽ. സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡെപ്യൂട്ടി കമാൻഡ് ഒഴിവ് 162, 40 വയസ്സ്. മെഡിക്കൽ ഓഫീസർ ഒഴിവ് 115, 30 വയസ്സ്. യോഗ്യത ഉൾപ്പെടെ കൂടുതൽ വിവരങ്ങൾക്കും മറ്റുമായി സന്ദർശിക്കാം www.recruitment.itbpolice.nic.in. മനുഷ്യജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ തണലാണ് കുടുംബം. കരുതലോടെയും വിട്ടുവീഴ്ചകളോടെയും പരസ്പരം ചേർത്തുപിടിക്കേണ്ട പരിശുദ്ധമായ ബന്ധങ്ങൾ. എന്നാൽ സന്തോഷവും സമാധാനവും നിറയേണ്ട നമ്മുടെ വീടുകളിൽ ഇന്ന് എത്ര പെട്ടെന്നാണ് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്? നിസ്സാരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്കേറ്റങ്ങളായി മാറുന്നു. തുറന്നു സംസാരിക്കാൻ മടിക്കുന്ന മനസ്സുകൾക്കിടയിൽ അകൽച്ച രൂപപ്പെടുന്നു. സ്വാർത്ഥതയും പരസ്പര വിശ്വാസമില്ലായ്മയും അനാവശ്യവാശികളും കാരണം എത്രയോ നല്ല ബന്ധങ്ങളാണ് തകർന്നുപോകുന്നത്. സ്നേഹം നിറയേണ്ട മനസ്സുകളിൽ സംശയങ്ങളും വെറുപ്പും വിദ്വേഷവും നിറയുമ്പോൾ ആത്മാർത്ഥതയില്ലാത്ത പെരുമാറ്റങ്ങൾ ആ ബന്ധങ്ങളുടെ അടിത്തറ തന്നെ ഇളക്കി മറിക്കുന്നു. മാനസികമായ സന്തോഷം നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരുടെ ഇടയിൽ പോലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഈ പ്രതിസന്ധികൾക്ക് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തുമെന്നറിയാതെ പലരും പകച്ചു നിൽക്കുകയാണ്. സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? ഇതാ നിങ്ങളുടെ വീടുകളിൽ വീണ്ടും സ്നേഹത്തിന്റെ തെളിച്ചം തിരികെ കൊണ്ടുവരാൻ, സമാധാനത്തിന്റെ നിമിഷങ്ങൾ വീണ്ടെടുക്കാൻ പീസ് റേഡിയോ കൂടെയുണ്ട്. പീസ് റേഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്നേഹക്കൂട്. കുടുംബജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ വിവേകത്തോടെ എങ്ങനെ കൈകാര്യം ചെയ്യാം? ദാമ്പത്യത്തിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും പരസ്പരം മനസ്സിലാക്കി ജീവിക്കേണ്ടത് എങ്ങനെ? തകർന്നു പോകുന്ന ബന്ധങ്ങളെ ചേർത്തുപിടിക്കാനും കുടുംബത്തിൽ സന്തോഷം നിലനിർത്താനും ആവശ്യമായ മികച്ച ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളുമായി ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തുകയാണ് സ്നേഹക്കൂട്. പ്രശ്നങ്ങൾക്ക് മുന്നിൽ പതരാതെ ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടു പോകാൻ സ്നേഹക്കൂട് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ വീടുകളെ സ്നേഹം കൊണ്ട് സുരക്ഷിതമായ ഒരു തണലാക്കി മാറ്റാൻ കേൾക്കാൻ മറക്കരുത് സ്നേഹക്കൂട്. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാം സന്തോഷമുള്ള ഒരു കുടുംബത്തിനായി. എന്നും എന്നും സ്നേഹക്കൂട്.

0: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ആരാണ് പൊതുവിടം സ്വന്തമാക്കുന്നത്? ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് ഡോക്ടർ ആഷിഖ് ഷൌക്കത്ത്. ശബ്ദാവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്.
3: കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് അൺമാസ്കിംഗ് അനോമലിസ് UA എന്ന പേരിൽ ഏതാനും മുസ്ലിം യുവാക്കൾ കോഴിക്കോട് ബീച്ചിൽ ക്യാമറയും മൈക്കുമായിട്ടെത്തിയത്. കറങ്ങാൻ വന്ന ആളുകളോട് സംസാരിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. സാധാരണ സ്ട്രീറ്റ് ഇന്റർവ്യൂകളിൽ കാണാറുള്ളതുപോലെ തന്നെയാണ് അവരും ചെയ്തത്. ആളുകളെ സമീപിച്ച് കുറച്ചു സമയം സംസാരിക്കാമോ എന്ന് ചോദിക്കുന്നു. തുടർന്ന് ചില ചോദ്യങ്ങൾ ഉന്നയിച്ച് അതൊരു ചർച്ചയാക്കി മാറ്റുന്നു. എന്നാൽ അവർ ചോദിച്ച ചോദ്യങ്ങളാണ് വേറിട്ട് നിന്നത്. ദൈവമുണ്ടോ? ഇന്നത്തെ ലോകത്ത് മതത്തിന്റെ ആവശ്യമുണ്ടോ? സംസാരിക്കാൻ താൽപ്പര്യമില്ലാത്തവരെ അവർ നിർബന്ധിച്ചില്ല. സംസാരിച്ചവർ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പങ്കെടുത്തത്. വീഡിയോയിൽ വരാൻ സമ്മതിച്ചവരെ മാത്രമാണ് ചിത്രീകരിച്ചത്. ഈ സംഭാഷണങ്ങൾക്ക് ശേഷം എല്ലാവരും മടങ്ങി. പിറ്റേ ദിവസം യൂട്യൂബിൽ ഇതിന്റെ വീഡിയോകൾ വരികയും ചെയ്തു. തുടർന്നാണ് ഇതിനെ ചൊല്ലി വിവാദങ്ങൾ ആരംഭിച്ചത്. പരസ്പര സമ്മതത്തോടെ നടന്ന തികച്ചും സാധാരണമായ സംഭവത്തെ ഹിന്ദു പെൺകുട്ടികളെ ലക്ഷ്യമിട്ടുള്ള മതപരിവർത്തന മാഫിയ എന്നൊരു രീതിയിലാണ് ജനം TV റിപ്പോർട്ട് ചെയ്തത്. ഭൗതികമായി കൈകാര്യം ചെയ്യുമെന്ന ഭീഷണിയുമായി സംഘപരിവാർ പ്രവർത്തകരും രംഗത്തെത്തുകയായിരുന്നു. അതേസമയം ഇത് ഉണ്ടാക്കാവുന്ന പ്രതിച്ഛായ പ്രശ്നങ്ങളെക്കുറിച്ചും വരാനിരിക്കുന്ന വർഗീയ ധ്രുവീകരണത്തെക്കുറിച്ചും ഓർത്ത് ചില മുസ്ലിം വിഭാഗങ്ങളും ആശങ്ക പ്രകടിപ്പിച്ചു. ആരെയും നിർബന്ധപൂർവ്വം സംസാരിപ്പിച്ചിട്ടില്ല, ആരെയും വഞ്ചിച്ചിട്ടുമില്ല, ആരുടെയും സ്വകാര്യത ലംഘിക്കപ്പെട്ടിട്ടുമില്ല. പിന്നെ എന്താണ് ഈ വിവാദത്തിനു പിന്നിൽ? യഥാർത്ഥത്തിൽ പൊതുസമൂഹത്തിൽ മതത്തിന് എത്രത്തോളം സ്ഥാനമുണ്ട് എന്നതിനെക്കുറിച്ചുള്ള തർക്കമാണിത്. സെക്യുലറിസത്തിന്റെ അതിർവരമ്പുകൾ. തലാൽ അസദ് ചൂണ്ടിക്കാണിച്ചതുപോലെ മതത്തിനുമേലുള്ള അധികാരത്തിന്റെ അഭാവമല്ല സെക്യുലറിസം, മറിച്ച് ആ അധികാരമെങ്ങനെ പ്രയോഗിക്കണം എന്ന് ചരിത്രപരമായി രൂപപ്പെടുത്തിയെടുത്ത ഒരു രീതിയാണ്. സ്വകാര്യമായ വ്യക്തിവിശ്വാസം ഏതാണ്, പൊതുസമൂഹത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കാൻ സാധ്യതയുള്ള പെരുമാറ്റമേതാണ് എന്ന് അത് ഒരു അതിർവരമ്പ് നിശ്ചയിക്കുകയും അത് സ്വാഭാവികമായ ഒന്നാണെന്ന മട്ടിൽ കാവൽ നിൽക്കുകയും ചെയ്യുന്നു. ഈ അളവുകോൽ വെച്ച് നോക്കുമ്പോൾ ബീച്ചിൽ വെച്ച് ബൈബിളോ ഖുറാനോ കയ്യിൽ പിടിച്ച് അപരിചിതരോട് സംസാരിക്കുന്ന ഒരാൾ സംശയനിഴലിലാകുന്നു. എന്നാൽ അതേ ബീച്ചിൽ വെച്ച് ആളുകളുമായി ആളുകളുടെ ലൈംഗിക ജീവിതത്തെക്കുറിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ ചോദിക്കുന്ന ഒരാൾക്ക് ആ പ്രശ്നം ഒരിക്കലും നേരിടേണ്ടി വരുന്നുമില്ല. ഇതിലൊന്ന് മറ്റേതിനേക്കാൾ നിർബന്ധിത സ്വഭാവമുള്ളതുകൊണ്ടല്ല ഇത് സംഭവിക്കുന്നത്, മറിച്ച് മതം എന്നത് വ്യക്തിപരവും സ്വകാര്യവുമായ ഒന്നാണെന്ന് നിജപ്പെടുത്തുകയും അതേസമയം വ്യക്തിപരമായ തുറന്നു പറച്ചുകളെ ധീരമായ ചോദ്യങ്ങൾ, വിലക്കുകളെ ലംഘിക്കൽ എന്നൊക്കെ വിശേഷിപ്പിച്ച് പൊതുസമൂഹത്തിലേക്ക് അവയെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ടാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് യുക്തിവാദി യൂട്യൂബർമാർ തങ്ങളുടെ വാർഷിക സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം സമാനമായ സ്ട്രീറ്റ് ഇന്റർവ്യൂകൾ നടത്തിയിരുന്നു. എന്നാൽ അവർ നിശബ്ദരാക്കപ്പെട്ടില്ല. അതുകൊണ്ടുതന്നെ ഇതൊരിക്കലും അനുമതിയുടെയോ നിരോധാനത്തിന്റെയോ പ്രശ്നമല്ല. ഇതൊരു നിരോധനത്തിന്റെ പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. മിഷൽ ഫൂക്കോ നിരീക്ഷിച്ചതുപോലെ ഏത് തരത്തിലുള്ള സംസാരമാണ് പൊതുസമൂഹത്തിൽ സ്വീകാര്യമാകുന്നത് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ആരുടെ കയ്യിലാണോ? തന്ത്രപരമായ ആശങ്കകൾ. നമ്മൾ മണ്ടന്മാരായി ചിത്രീകരിക്കപ്പെടുമെന്ന മുസ്ലിം സമുദായത്തിനുള്ളിലെ ആശങ്ക ഗൗരവമായി എടുക്കേണ്ട ഒന്നല്ല. എന്നാൽ രണ്ടാമത്തെ ആശങ്ക, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് കേരളത്തിന്റെ സാമൂഹികാന്തരീക്ഷത്തെ തകർക്കുമെന്നും എതിരാളികൾക്ക് ആയുധം നൽകുമെന്നും മുസ്ലിം വിദ്വേഷം കൂട്ടുമെന്നുമുള്ള ആശങ്കയാണത്. മുസ്ലിം ഇതര മതേതര സമൂഹവും ഈ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. തത്വാധിഷ്ഠിതമാണല്ലെങ്കിലും തന്ത്രപരമായ ഒന്നാണ് ഈ ആശങ്ക. എന്നാൽ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു പഴയ യുക്തിയാണ്. ന്യൂനപക്ഷ മതപ്രകാശനങ്ങളെ അവ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നതെന്നതിനെ അടിസ്ഥാനമാക്കിയല്ല വിലയിരുത്തുന്നത്, മറിച്ച് ഭൂരിപക്ഷ സമൂഹം അതിനോടെങ്ങനെ പ്രതികരിക്കും എന്നതിനെ അടിസ്ഥാനമാക്കി. ഇവിടെ ഭൂരിപക്ഷ സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും ശത്രുതാ മനോഭാവമുള്ളവരല്ല. വളരെ ചെറിയൊരു വിഭാഗം മാത്രമാണ് അങ്ങനെയുള്ളത്. ഒരു ചെറിയ വിഭാഗം ആളുകളെ പേടിച്ച് മുസ്ലിങ്ങൾ പൊതു ഇടങ്ങളിൽ സ്വയം പരിമിതികൾ നിശ്ചയിക്കുകയാണെങ്കിൽ ആ വിലക്കുകൾ നമ്മൾ എവിടെയാണ് അവസാനിപ്പിക്കുക? അപകടകരമായ നിശബ്ദത. സംഘപരിവാറിന്റെ പ്രതിഷേധത്തിനു പിന്നിൽ മതപരിവർത്തനമെന്ന ആരോപണം ഉയർത്തി അക്രമത്തിന് വഴിമരുന്നിടാനുള്ള ഭീഷണിയാണ്. ഇവിടെയാണ് മതേതര പൊതുസമൂഹത്തിന്റെ പരാജയം വെറുമൊരു വൈരുദ്ധ്യമല്ലാതായി മാറുന്നതും അതിക്രമങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നതിന് തുല്യമാകുന്നതും. യു എ ടീമിന് നേരെ കായികമായ ആക്രമണം നടത്താനുള്ള ആഹ്വാനം പരസ്യമായ ആക്രമണ പ്രചരണമായിരുന്നു. എന്നാൽ മതേതര സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ഇതിനെതിരെ കടുത്ത നിശബ്ദതയാണ് ഉണ്ടായത്. സംഘപരിവാറിന്റെ ആക്രമം നേരിട്ടുള്ളതും ദൃശ്യവുമാണെങ്കിൽ ഈ നിശബ്ദത ഉണ്ടാക്കുന്ന അക്രമം വ്യവസ്ഥാപിതമാണ്. ദൈനംദിന ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണ് ഈ വ്യവസ്ഥാപിത അക്രമം. തങ്ങൾക്ക് താൽപ്പര്യമുള്ള രാഷ്ട്രീയ നിലപാടുകൾക്ക് കോട്ടം തട്ടാതിരിക്കാൻ ഭീഷണികളെ ഭീഷണിയായി പേരെടുത്ത് പറയാതിരിക്കുകയും അനുകമ്പ പിൻവലിക്കുകയും ചെയ്യുന്ന രീതിയാണത്. ദൈവത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള ആഹ്വാനത്തെ വേഗത്തിൽ സെൻസർ ചെയ്യാൻ മുന്നോട്ടാകുന്ന മതേതര സമൂഹം. അതിക്രമത്തിനുള്ള പരസ്യമായ ആഹ്വാനങ്ങൾക്കെതിരെ മിണ്ടാതിരുന്നത് ഈ വ്യവസ്ഥാപിത അക്രമത്തിന്റെ ഭാഗമാണ്. പരസ്പര സമ്മതത്തോടെയുള്ള സംഭാഷണങ്ങളെക്കാൾ വേഗത്തിൽ അക്രമഭീഷണികളെ എതിർക്കാൻ കഴിയാതെ പോകുന്ന ഒരു ലിബറലിസം തങ്ങൾ യഥാർത്ഥത്തിൽ ഏത് അവകാശത്തിന് വിലകൽപ്പിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അത് തീർച്ചയായും പ്രകടന സ്വാതന്ത്ര്യമല്ല. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ മാത്രം വിഷയമായിരുന്നില്ല, മറിച്ച് ആർക്കാണ് സംസാരിക്കാനും ദൃശ്യമാക്കാനും മൈക്ക് കയ്യിൽ വയ്ക്കാനുമുള്ള അധികാരം എന്ന് നിശബ്ദമായി തീരുമാനിക്കുന്നതിൻ്റെയൊക്കെ പ്രശ്നമാണിത്.
2: ജസാക്കല്ലാ ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കളെ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.

0: പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇനി നാം കേൾക്കുന്നത് ഐ ജാലകം. സുരക്ഷിതമായി ഡോക്യുമെന്റ്സ് ഡിജിറ്റലായി സൂക്ഷിക്കാം ഡിജി ലോക്കറിലൂടെ. ഈ പ്രോഗ്രാമിൽ പ്രോഗ്രാമിൻ്റെ പേര് പോലെ തന്നെ ഐ ടി മേഖലയിലെ വിദഗ്ധരായ ആളുകൾ കൈകാര്യം ചെയ്യുന്ന ഇത്തരം പ്രോഗ്രാമുകൾ തീർച്ചയായും നമുക്ക് ആ ഒരു മേഖലയിൽ നമുക്ക് ഒരു പുതിയ അറിവായിരിക്കാം. അത് നമ്മൾക്ക് അറിയുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് കൂടി പകർന്നു നൽകാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നോർപ്പെടുത്തുകയാണ്. സാലിഹ് ഇബ്രാഹിമാണ് ഈ ഒരു വിഷയവുമായി ഇന്ന് റേഡിയോ ശ്രോതാക്കളോടൊപ്പം ചേരുന്നത്.
1: ഐ ടി ജാലകം പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പരിചയപ്പെടാൻ ശ്രമിക്കുന്നത് ഡിജി ലോക്കർ. ഡിജി ലോക്കർ എന്നുള്ളതൊരു ഗവൺമെൻറ് അപ്രൂവ്ഡ് ഐ ടി ആക്ട് പ്രകാരം ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് നമുക്ക് സേവ് ചെയ്യാനും എടുത്തു വെക്കാനും ഗവൺമെൻറ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്പാണ് ഡിജി ലോക്കർ എന്നുള്ളത്. DIGI നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. DIGI LOCKER പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഡിജി ലോക്കറിൽ ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണും കുറച്ച് പേരും ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞാൽ ഒരു OTP വരും. OTP കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി എന്ത് ചെയ്യാൻ പറ്റും, പൂർത്തീകരിക്കാൻ പറ്റും. വൺസ് ഡിജി ലോക്കർ അക്കൗണ്ട് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ്, അതിൽ ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, മൊബൈൽ നമ്പർ, നമ്മുടെ മെയിൽ ID ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് മിക്കവാറും എന്ത് ചെയ്യും, നിങ്ങൾക്ക് ചോദിക്കാം. വൺസ് രജിസ്ട്രേഷൻ സക്സസ് ആയിക്കഴിഞ്ഞാൽ, ലോഗിൻ ചെയ്താൽ, നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മളെ പേര് കാണിക്കും. അതേപോലെ നമ്മളെ പ്രൊഫൈലിൽ നമ്മൾ ഫോട്ടോ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫോട്ടോ കാണിക്കും. നമ്മുടെ ഡിഫറെൻറ്റ് ഡോക്യുമെൻസുകൾ, നമ്മൾ അപ്ലോഡ് ചെയ്യപ്പെട്ട ഡിഫറെൻറ്റ് ഡോക്യുമെൻസുകൾ എന്ത് ചെയ്യും, ഇതിൽ കാണാം. പ്ലസ് പുതുതായിട്ട് നമുക്ക് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനും ഇതിൽ ഓപ്ഷൻ. ഇപ്പോൾ ഒന്നും ചെയ്യാത്ത ഒരാൾ, ഫ്രഷായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ, ഫ്രഷായിട്ട് ലോഗിൻ ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ, സ്വാഭാവികമായിട്ടും ആൾ ഈ സെർച്ച് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് സെർച്ച് ഫോർ ഡോക്യുമെൻറ്റ്സ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ട ഏത് തരം ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ ഈ ലോക്കറിൽ അപ്ലോഡ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് അത് അടിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ആധാർ കാർഡ് ഞാൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആധാർ കാർഡ് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ കൊടുക്കാൻ പറ്റും. ഇതിലിപ്പോൾ ഓൾറെഡി ഞാൻ ആധാർ കാർഡ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതാണ് അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നത്. ഇതേപോലെ വ്യത്യസ്ത ഡോക്യുമെൻറ്റ്സ് നമുക്ക് ഈ ഡിജിറ്റലി ഈ ലോക്കറിനകത്ത് എടുത്തു വെക്കാനുള്ള സംവിധാനമാണ്. സോ ഏത് സമയത്തും നമുക്ക് ഇത് ആക്സസ് ചെയ്യാനും അതേപോലെ പിന്നെ ഉപയോഗപ്പെടുത്താനും ഷെയർ ചെയ്യാനും ഒരാൾക്ക് ഷെയർ ചെയ്യാനും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് പറ്റുന്ന ഒരു ആപ്പാണ് ഡിജി ലോക്കോ. ഇതിനകത്ത് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഡ്രൈവ് ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഗൂഗിൾ ഡ്രൈവൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ഡിജി ലോക്കറിനൊരു ഡ്രൈവ് ഉണ്ട്. ഈ ഡ്രൈവിൽ 1 GB വരെ നമുക്ക് ഫ്രീ ആയിട്ട് എന്തെങ്കിലും പറ്റും, ഡോക്യുമെൻസുകൾ സബ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത് വെക്കാൻ നമുക്ക് പറ്റും. എന്ത് തരം ഡോക്യുമെൻസ് നമുക്ക് എന്തെങ്കിലും പറ്റും ഇതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ പുതുതായിട്ട് നമുക്ക് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനോ സെപ്പറേറ്റ് ചെയ്ത് കാറ്റഗറൈസ് ചെയ്ത് എടുത്ത് വെക്കാനൊക്കെ ഇതിൽ ഓപ്ഷൻസ് ഉണ്ട്. ദെൻ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ ആ ഗവൺമെൻറ് എംപ്ലോയിയുടെ ഡോക്യുമെൻസ്, സർവീസ് റെക്കോർഡ്സ്, പേ സ്ലിപ്സ്, അതേപോലെ NPS സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇതൊക്കെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഡോക്യുമെൻസുകൾ ഇതിലോട്ട് സേവ് ചെയ്ത് വെക്കാൻ, ഫെച്ച് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻസും ഇതിൻ്റെ അകത്ത് നമുക്ക് ഡിജി ലോക്കറിന് അകത്തുണ്ട്. ദെൻ യെസ് നമുക്ക് സെർച്ചിങ് പറഞ്ഞു. നമ്മൾ ഓൾറെഡി ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂഡ് എന്ന് പറയുന്ന ആ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഓൾറെഡി ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റുകൾ കാണാൻ പറ്റും. പിന്നെ മെനുവിൽ പോയി കഴിഞ്ഞാൽ നേരത്തെ കാണിച്ചതിൻ്റെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, മെനുവിൽ പോയാലും ലോഗൌട്ട് ഓപ്ഷനും ഇതിൻ്റെ അകത്തുണ്ട്. സോ നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, നമ്മുടെ രേഖകൾ, നമ്മുടെ അതൊരു എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സ് ആവട്ടെ, പേഴ്സണൽ ഡോക്യുമെൻറ്റ്സ് ആവട്ടെ, നല്ലൊരു ഒരു ഡിജിറ്റലി ഒരു ലോക്കറിൽ സിസ്റ്റമാറ്റിക്കായിട്ട് എടുത്തു വെക്കാനും എപ്പോൾ വേണമെങ്കിലും ഏത് അവസ്ഥയിലുള്ള സമയത്ത് ഫോണ് കയ്യിലുണ്ടെങ്കിൽ ഈ ആപ്പ് നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഒരാൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഷെയർ ചെയ്യാൻ പറ്റാനും ചെയ്യാനും ഉപകാരപ്പെടുന്ന ഒരാപ്പാണ് ഡിജി ലോക്കർ എന്ന് പറയുന്നത്.
0: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഐ ജാലകം. സുരക്ഷിതമായി ഡോക്യുമെൻ്റ് ഡിജിറ്റലായി സൂക്ഷിക്കാം ഡിജി ലോക്കറിലൂടെ. ഈ വിഷയത്തിൽ സ്വാലിഹ് ഇബ്രാഹിമായിരുന്നു നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ.

0: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
1: സർക്കാർ ഓഫീസുകളിൽ എത്ര കയറിയിറങ്ങിയിട്ടും ഉദ്ദേശിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലേ? ഓരോ തവണ ചെല്ലുമ്പോഴും ഓരോ പുതിയ രേഖകൾ ആവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥർ തിരിച്ചയക്കുമ്പോൾ നിരാശയോടെ മടങ്ങേണ്ടി വരാറുണ്ടോ? അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും പെൻഷനുകളും ധനസഹായവും തൊട്ടരികിലുണ്ടായിട്ടും കൃത്യമായ അറിവില്ലാത്തതുകൊണ്ട് മാത്രം അത് നേടിയെടുക്കാൻ കഴിയാതെ പോകുന്ന എത്രയോ സാധാരണക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഏത് അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത്? എവിടെയാണ് സമീപിക്കേണ്ടത്? എന്തൊക്കെ രേഖകളാണ് കൂടെ കരുതേണ്ടത് എന്നറിയാതെ വലയുന്ന പൊതുജനങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. എന്നാൽ ഇനി നിരാശപ്പെടേണ്ടതില്ല. അനാവശ്യമായി കയറിയിറങ്ങി സമയം പാഴാക്കേണ്ടതുമില്ല. പൊതുജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സേവനങ്ങളെയും ആനുകൂല്യങ്ങളെയും കുറിച്ച് അറിയേണ്ടതെല്ലാം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലേക്കെത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ എളുപ്പമാകുന്നു. അതെ, പീസ് റേഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ജനക്ഷേമം. വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികൾ, സ്കോളർഷിപ്പുകൾ, ചികിത്സാ ധനസഹായങ്ങൾ, പെൻഷനുകൾ, റേഷൻ കാർഡ് സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ സേവനങ്ങൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ സ്വന്തമാക്കാമെന്ന് ലളിതമായ ഭാഷയിൽ ഈ പൊതുജന സമ്പർക്ക പരിപാടിയിലൂടെ തന്നെ മനസ്സിലാക്കാം. അപേക്ഷിക്കേണ്ട രീതികളും ആവശ്യമായ രേഖകളും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അവകാശങ്ങൾ ചോദിച്ചറിയാനും അർഹതപ്പെട്ടത് അനായാസം നേടിയെടുക്കാനും പൊതുജനങ്ങളെ പ്രാപ്തമാക്കുന്ന അറിവിന്റെ പുതിയ ശബ്ദമാണ് ജനക്ഷേമം. സർക്കാർ സേവനങ്ങൾ ഇന്ന് നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തും വിധം ലളിതം. ജനങ്ങളുടെ ക്ഷേമത്തിനായി, അറിവിന്റെ വഴികാട്ടിയായി ജനക്ഷേമം. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാൻ മറക്കരുത്. നിങ്ങളുടെ അവകാശങ്ങൾ അറിഞ്ഞിരിക്കൂ, ആനുകൂല്യങ്ങൾ നേടിയെടുക്കൂ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമ്മൾ എത്തി നിൽക്കുന്നു അറിയാം ഒരു നന്മ എന്ന സ്ലോട്ടിലേക്കാണ് ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ അറിയുന്ന നന്മ QHLS, ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ, വിസ്ഡം യൂത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിനകത്തും പുറത്തും വ്യവസ്ഥാപിതമായി നടന്നുവരുന്ന ഖുർആൻ പഠന സംരംഭമാണ് ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ. വളരെ കാലങ്ങളായി, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, പതിറ്റാണ്ടുകൾക്ക് മുമ്പേ യഥാർത്ഥത്തിൽ ഖുർആൻ പഠന ക്ലാസുകൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം നടത്തി വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ പലപ്പോഴും പല വിമർശനങ്ങളും നേരിട്ടിട്ടുമുണ്ട്. ഖുർആൻ ക്ലാസ്സിലാക്കുകയാണ് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ പലയിടത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെയെല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും കരുത്തോടെ മുന്നോട്ട് കുതിച്ച ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. വിസ്ഡം യൂത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ആ ഒരു കുതിപ്പിൻ്റെ തുടർച്ചയാണ് QHLS-ലൂടെ പൂവണിയപ്പെടുന്നത്. QHLS എന്നത് കുടുംബസമേതം ഉപ്പയും ഉമ്മയും മക്കളും പേരക്കുട്ടികളും എല്ലാവരും ഒരുമിച്ചിരുന്ന് എഴുതി പഠിക്കേണ്ട ഒരു കോഴ്സ് തന്നെയാണ് QHLS. നമ്മുടെയൊക്കെ ശാഖകളിൽ QHLS-കൾ നടക്കുന്നുണ്ടാകാം. അവിടേക്ക് ഒരുപാട് ആളുകളെ എത്തിക്കുകയും നമ്മൾ മുടങ്ങാതെ പങ്കെടുക്കുകയും ചെയ്യേണ്ടതുമുണ്ട്. ഇപ്പോൾ നടന്നു വരുന്ന സൂറത്തുൽ മുഅ്മിനൂനാണ്. ഇപ്പോൾ ഒരു വർഷത്തിൽ ഒരു സൂറത്ത് എന്ന നിലക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മുഅ്മിനൂനിന് മുമ്പുള്ള ഹജ്ജ് സൂറത്തായിരുന്നു, അതിനു മുമ്പ് അമ്പിയായിരുന്നു. അങ്ങനെ തൊട്ട് മുമ്പുള്ള സൂറത്തുകളൊക്കെയാണ് നമ്മളങ്ങനെ പഠിച്ചു വരുന്നത്. കഹഫും മറിയമും ത്വാഹയും ഒക്കെ അങ്ങനെ പഠിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ വർഷം എത്തി നിൽക്കുന്നത് സൂറത്തുൽ മുഅ്മിനൂൻ 23-ാമത്തെ അധ്യായത്തിലാണ്.
3: അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രിയപ്പെട്ടവരെ, കുടുംബസമേതം, നമ്മൾ പണ്ട് മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തിൻ്റെ മുന്നിൽ വെച്ചൊരു കാര്യം, ഒന്നുകിൽ ഖുർആന്റെ പഠിതാവാകുക, അതല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ആളാവുക എന്ന ഒരു മനോഹരമായ മുദ്രാവാക്യമായിരുന്നു നമ്മൾ മുന്നോട്ട് വെച്ചിരുന്നത്. അത് ജനങ്ങൾ നെഞ്ചോടെ ഏറ്റെടുത്തു. ധാരാളക്കണക്കിന് ആളുകൾ ഖുർആൻ പഠിക്കുന്നതിലേക്ക് ഇറങ്ങിത്തിരിച്ചു. അതിൻ്റെ തജ്വീദായും അതിൻ്റെ ആശയങ്ങളായും അതിൻ്റെ വാക്കർത്ഥമായും അതിൻ്റെ പരീക്ഷ എഴുതുന്നവരായിട്ടുമൊക്കെ മാറുന്ന ഒരു കാഴ്ച നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ കാണാറുണ്ട്. മാത്രമല്ല ഒരുപാട് ഒരുപാട് ആളുകൾ അതിൽ ആകൃഷ്ടരായിട്ട് ഇമാമ നിൽക്കുവാനും അതേപോലെ തന്നെ ഖുർആൻ ഹിഫലാക്കുവാനും ഒക്കെ തയ്യാറായ ഒട്ടേറെ ചരിത്രങ്ങൾ നമുക്ക് പല നാട്ടിൻ പുറങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. വളരെ സുന്ദരമായി മധുരമായി ഖുർആൻ ഓതാൻ പരിശീലിക്കുന്ന തരത്തിലേക്ക് ആളുകൾ ഉയർന്നു വന്നതിൻ്റെ അടിസ്ഥാനം ഇത് മാത്രമാണ്. മാത്രമല്ല ഒരു കലർപ്പില്ലാത്ത വിശ്വാസം, അതല്ലെങ്കിൽ തെളിഞ്ഞ ഒരു ആദർശ ശുദ്ധിയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ ഖുർആൻ ക്ലാസ്സുകൾക്ക് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളും അവിടെ വരുന്നു, എല്ലാവരും കേൾക്കുന്നു. ശരിക്കും നമുക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മുടെ കുടുംബങ്ങളിലില്ല. നമ്മളൊക്കെ ഒരുമിച്ചിരിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇത്, ഒന്നിച്ചിരുന്ന് നമ്മുടെ ആദർശപരമായ വിഷയങ്ങൾ ഓരോ ആഴ്ചയും ഒരു നിശ്ചിത സമയം ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഒന്നര മണിക്കൂർ നമ്മുടെ നാട്ടിൻ പുറത്ത് കൂടി എല്ലാ നാട്ടിൻ പുറങ്ങളിലെ ആബാലവൃദ്ധം ജനങ്ങളും അവിടെ തടിച്ചുകൂടി ഖുർആൻ പഠിക്കുകയും ആ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ സവിസ്തരമായി അവിടുത്തെ ഉസ്താദ് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പോൾ എല്ലാ ആഴ്ചയിലും ഖുതുബക്ക് പുറമെ രണ്ടാമത് നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നത് ഖുർആൻ ക്ലാസ്സിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു QHLS എന്ന് പറയും നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ഉണ്ടാവണം. ഉണ്ടായാൽ മാത്രം പോരാ, നമ്മളെല്ലാവരും കുടുംബസമേതം, മരുമക്കളും പേരക്കുട്ടികളും എല്ലാവരും ഒന്നടങ്കം പങ്കെടുക്കുന്ന, എല്ലാവർക്കും ഒരു മുസാഫ് ഉണ്ടാവട്ടെ, എല്ലാവർക്കും ഒരു നോട്ട് പുസ്തകം ഉണ്ടാവട്ടെ, അങ്ങനെ നമ്മൾ പോയി പങ്കെടുക്കുന്ന ഒരു രൂപം നമ്മുടെ വീടകങ്ങളിൽ നമ്മൾ ഉണ്ടാക്കണം. അതേപോലെ തന്നെ അതിൻ്റെ സമയമാകുമ്പോൾ പ്രത്യേക റിമൈൻഡറുകൾ കൊടുക്കണം. ഇന്ന് നമുക്ക് ഖുർആൻ ക്ലാസ് ഉണ്ട്, രാവിലെ പിന്നെ പോകുമ്പോൾ ഭർത്താവിനെ ഓർമ്മിപ്പിക്കണം, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ ഓർമ്മിപ്പിക്കണം, ഇന്ന് ഞാൻ നേരത്തെ വരാമെന്ന് നമുക്ക് ഖുർആൻ ക്ലാസ്സിന് പോകണം. അങ്ങനെ ഒരു ക്ലാസ് പോലും മിസ്സാവാതെ നമ്മൾ പങ്കെടുക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ എത്തിയാൽ അത് നമ്മുടെ കുടുംബങ്ങളിൽ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് ഒരുപാട് അനുഭവങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് സൂചിപ്പിക്കാൻ കഴിയും. വിവാഹപ്രായമെത്തിയ കുട്ടികൾ മനസ്സിലാക്കേണ്ടത്, കൗമാരത്തിലുള്ള മക്കൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ഭാര്യാഭർത്തർ ബന്ധത്തിൽ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഉപദേശം, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്, നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും വീണ്ടും വീണ്ടും നമ്മൾ അത് കേൾക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതൽ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവാൻ സാധിക്കുക എന്നതുകൂടി ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുകയാണ്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ തണലാണ് കുടുംബം. കരുതലോടെയും വിട്ടുവീഴ്ചകളോടെയും പരസ്പരം ചേർത്തുപിടിക്കേണ്ട പരിശുദ്ധമായ ബന്ധങ്ങൾ. എന്നാൽ സന്തോഷവും സമാധാനവും നിറയേണ്ട നമ്മുടെ വീടുകളിൽ ഇന്ന് എത്ര പെട്ടെന്നാണ് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്? നിസ്സാരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്കേറ്റങ്ങളായി മാറുന്നു. തുറന്നു സംസാരിക്കാൻ മടിക്കുന്ന മനസ്സുകൾക്കിടയിൽ അകൽച്ച രൂപപ്പെടുന്നു. സ്വാർത്ഥതയും പരസ്പര വിശ്വാസമില്ലായ്മയും അനാവശ്യവാശികളും കാരണം എത്രയോ നല്ല ബന്ധങ്ങളാണ് തകർന്നു പോകുന്നത്. സ്നേഹം നിറയേണ്ട മനസ്സുകളിൽ സംശയങ്ങളും വെറുപ്പും വിദ്വേഷവും നിറയുമ്പോൾ ആത്മാർത്ഥതയില്ലാത്ത പെരുമാറ്റങ്ങൾ ആ ബന്ധങ്ങളുടെ അടിത്തറ തന്നെ ഇളക്കി മറിക്കുന്നു. മാനസികമായ സന്തോഷം നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരുടെ ഇടയിൽ പോലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഈ പ്രതിസന്ധികൾക്ക് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തുമെന്നറിയാതെ പലരും പകച്ചു നിൽക്കുകയാണ്. സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? ഇതാ നിങ്ങളുടെ വീടുകളിൽ വീണ്ടും സ്നേഹത്തിന്റെ തെളിച്ചം തിരികെ കൊണ്ടുവരാൻ, സമാധാനത്തിന്റെ നിമിഷങ്ങൾ വീണ്ടെടുക്കാൻ പീസ് റേഡിയോ കൂടെയുണ്ട്. പീസ് റേഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്നേഹക്കൂട്. കുടുംബജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ വിവേകത്തോടെ എങ്ങനെ കൈകാര്യം ചെയ്യാം? ദാമ്പത്യത്തിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും പരസ്പരം മനസ്സിലാക്കി ജീവിക്കേണ്ടത് എങ്ങനെ? തകർന്നു പോകുന്ന ബന്ധങ്ങളെ ചേർത്തുപിടിക്കാനും കുടുംബത്തിൽ സന്തോഷം നിലനിർത്താനും ആവശ്യമായ മികച്ച ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളുമായി ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തുകയാണ് സ്നേഹക്കൂട്. പ്രശ്നങ്ങൾക്ക് മുന്നിൽ പതരാതെ ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടു പോകാൻ സ്നേഹക്കൂട് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ വീടുകളെ സ്നേഹം കൊണ്ട് സുരക്ഷിതമായ ഒരു തണലാക്കി മാറ്റാൻ കേൾക്കാൻ മറക്കരുത് സ്നേഹക്കൂട്. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാം. സന്തോഷമുള്ള ഒരു കുടുംബത്തിനായി എന്നും എന്നും സ്നേഹം.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ശ്രോതാക്കൾ ശ്രവിക്കുന്നത് ജീവിത പാഠങ്ങൾ, ഉപജീവനം വിശാലമാവാൻ ഭാഗം 2, അവതരിപ്പിക്കുന്നത് അബ്ദുള്ള സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല അലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നാം മനസ്സിലാക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉപജീവനം വിശാലമാവാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെന്നും അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നും ആ ഉപജീവനം വിശാലമാകാൻ രണ്ടു കാരണങ്ങളുമാണ് നമ്മൾ കഴിഞ്ഞ ജീവിത പാഠങ്ങളിലൂടെ മനസ്സിലാക്കിയത്. ഒന്ന് തൗബ, രണ്ട് തഖ്‌വ. ഇത് രണ്ടും നമ്മുടെ ഉപജീവനം, നമ്മുടെ റിസ്ക്, നമ്മുടെ സമ്പത്തിനെ ഹലാലായ രീതിയിൽ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ നമ്മെ സഹായിക്കുന്നതാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ജീവിത പാഠങ്ങളിലൂടെ മനസ്സിലാക്കുകയുണ്ടായി. മൂന്നാമത്തെ വിഷയം, നമ്മുടെ ഉപജീവനം വിശാലമാകാനുള്ള മൂന്നാമത്തെ വിഷയം, വിശുദ്ധ ഖുർആനിൻ്റെ 14 അധ്യായം സൂറത്തു ഇബ്രാഹീമിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. വഇദ്ദന്നറബ്ബക്കും ലഇൻ ശകർതും ലഅസീദന്നക്കും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നിശ്ചയമായും നിങ്ങളുടെ രക്ഷിതാവ് പ്രഖ്യാപിച്ചിരിക്കുന്നു, ലഇൻ ശകർതും, നിങ്ങൾ ശുക്ർ ചെയ്യുന്നവരായാൽ, നന്ദിയുള്ളവരായാൽ, ലഅസീദന്നക്കും, നാം നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കും. വലഇൻ കഫർതും, എന്നാൽ നിങ്ങൾ നന്ദികേടു കാണിച്ചാൽ, ഇന്ന അദാബി ലശദീദ്, നിശ്ചയമായും എൻ്റെ ശിക്ഷ കഠിന കഠോരം തന്നെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല. അപ്പോൾ നമുക്ക് അല്ലാഹു നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ അത് വീണ്ടും വീണ്ടും ജീവിതത്തിൽ വർദ്ധിക്കാൻ, സമ്പത്താകട്ടെ, ആരോഗ്യമാകട്ടെ, റിസ്ക്കാകട്ടെ, ഉപജീവനം എല്ലാം അത് വിശാലമാകാൻ, വർദ്ധിക്കാനുള്ള കാരണം, അതിനൊരു മാർഗം റബ്ബ് സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. ലഇൻ ശകർതും, നിങ്ങൾ എന്തു ചെയ്യുക? ശുക്ർ ചെയ്യുക, നന്ദിയുള്ളവരാകുക. ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് അല്ലാഹുവിന് അകമഴിഞ്ഞ സ്തുതിയും ഹംദും ശുക്റും രേഖപ്പെടുത്തുക. എങ്കിൽ ലഅസീദന്നക്കും, ആ അനുഗ്രഹങ്ങൾ അല്ലാഹു വർദ്ധിപ്പിച്ചു തരും, വിശാലമാക്കിത്തരും. പ്രിയപ്പെട്ടവരെ, നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആനിൻ്റെയും 16 അധ്യായം സൂറത്തു നഹലിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. വഇൻ തുഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ. അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളെപ്പറ്റിയും എണ്ണാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്കതിന് കഴിയില്ല. അത്രയേറെ എണ്ണമറ്റ അനുഗ്രഹങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്ക് നൽകിയിട്ടുള്ളത്. പക്ഷേ മനുഷ്യന് ബാധിച്ച പ്രശ്നമെന്താണ്? കലീലം മാ തഷ്കുറൂൻ. മനുഷ്യരിൽ വളരെ കുറച്ചാളുകൾ മാത്രമേ ശുക്ർ ചെയ്യുന്നവരുള്ളൂ, റബ്ബ് നൽകിയ അനുഗ്രഹത്തിന് നന്ദിയുള്ളവരാകുന്നുള്ളൂ. അല്ലേ, പലരും നന്ദികെട്ടവരായി തീരുകയാണ്. ഒരു കുതിരക്ക് തൻ്റെ യജമാനനോടുള്ള അത്ര പോലും നന്ദി, കടപ്പാട് പലപ്പോഴും മനുഷ്യന്, അവനെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന, അവന് വായു നൽകിയ, വെള്ളം നൽകിയ, അവന് ആരോഗ്യം നൽകിയ, അവന് കാണാൻ കണ്ണ് നൽകിയ, ചിന്തിക്കാൻ ഹൃദയം നൽകിയ, റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളോട് ഒരു കുതിരക്ക് തൻ്റെ യജമാനനോടുള്ള ശുക്ർ പോലും പലപ്പോഴും മനുഷ്യൻ റബ്ബിനോട് കാണിക്കുന്നില്ല എന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ 100 അധ്യായം സൂറത്തുൽ ആദിയാത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. ഒരു കുതിരയെപ്പറ്റി വിശദീകരിച്ചതിനു ശേഷം, വൽആദിയാത്തി ദബഹ ഫൽമുരിയാത്തി ഖദഹ ഫൽമുഗീറാത്തി സുബഹ فأثرن به نقعا فوسطن به جمعا. കുതിരക്ക് തൻ്റെ യജമാനനോടുള്ള സ്നേഹത്തിൻ്റെ ആ ഒരു പാരമ്യതയാണ് ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്നത്. എല്ലാം മറന്നുകൊണ്ട് സ്വന്തം ജീവൻ പോലും വെടിയാൻ തയ്യാറായിക്കൊണ്ട് തൻ്റെ യജമാനനെ രക്ഷിക്കാൻ, യജമാനനെ വിജയിപ്പിക്കാൻ യുദ്ധക്കളത്തിലേക്ക് ശത്രുക്കൾക്കിടയിലേക്ക് ഇറങ്ങിച്ചാടുന്ന ഒരു കുതിരയെപ്പറ്റി വർണ്ണിച്ചതിനു ശേഷം അള്ളാഹു പറയുകയാണ്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, നിശ്ചയമായും മനുഷ്യൻ തൻ്റെ റബ്ബിനോട് അങ്ങേയറ്റത്തെ നന്ദികെട്ടവൻ തന്നെയാണ്. സഹോദരങ്ങളെ, നന്ദിയുള്ളവരായാൽ, നാം ശുക്ർ ചെയ്യുന്നവരായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉപജീവനം ധാരാളമാക്കി തരും. ഇല്ല എങ്കിൽ 16 അധ്യായം സൂറത്തുൻ നഹലിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്, وضرب الله مثلا قرية كانت آمنة مطمئنة يأتيها رزقها رغدا من كل مكان. ഒരു ഗ്രാമത്തെ പറ്റി ഉപമയായി അല്ലാഹു പഠിപ്പിക്കുകയാണ്. ആ ഗ്രാമത്തിൽ എല്ലാ നിലക്കും സന്തോഷമായിരുന്നു, സമാധാനമായിരുന്നു. ആ ഗ്രാമത്തിലേക്ക് വിശാലമായി ഉപജീവനം ഒരു തടസ്സവും കൂടാതെ നിരന്തരം വന്നുകൊണ്ടേയിരിക്കുമായിരുന്നു. മിൻകുല്ലി മക്കാൻ, എല്ലാ സ്ഥലത്തു നിന്നും ആ രാജ്യത്തിലേക്ക് ഭക്ഷണം ഇങ്ങനെ വരും. ഫക്കഫറത്ത് ബി അൻഉമില്ല, പെട്ടെന്ന് ആ ഗ്രാമവാസികൾ അവരെന്തു ചെയ്തു? അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ അവർ നന്ദികേട് കാണിച്ചു. ഫഅദാഖഹുല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫ്,

ഭയമുള്ളവരായി നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിർഭയത്വം നഷ്ടപ്പെട്ടതായി നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, പട്ടിണി കിടക്കുന്നൊരവസ്ഥ നമുക്കുണ്ടെങ്കിൽ, പലപ്പോഴും വിശപ്പുള്ളവരാകുന്നുണ്ട് എങ്കിൽ, ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന റിസ്ക് നമ്മളിൽ ഇല്ല എങ്കിൽ നമ്മൾ തിരിച്ചറിയണം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളിൽ ഞാൻ നന്ദിയുള്ളവനല്ല. പലപ്പോഴും ഞാൻ നന്ദിയുള്ളവനാകുന്നില്ല, ശുക്ർ ചെയ്യുന്നവനാകുന്നില്ല. അതുകൊണ്ടാണ് എൻ്റെ റബ്ബ് എനിക്ക് ഈ ഒരു റിസ്ക് മുടക്കിയത് എന്നും സഹോദരങ്ങളെയും നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർക്കൂ, ഞാൻ നിങ്ങളെയും ഓർക്കാം. വഷ്കുറൂലീ, എനിക്ക് നിങ്ങൾ ശുക്ർ ചെയ്യണം. വലാ തക്ഫുറൂൻ, നിങ്ങൾ എന്തു ചെയ്യരുത്, നന്ദി കേട് കാണിക്കരുത്. സഹോദരങ്ങളെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്കുക, മുകളിലുള്ളവരിലേക്കല്ല. ഉന്ദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തന്ദുറു ഇലാ മൻ ഹുവ ഫൗകകും, നിങ്ങളുടെ മുകളിലുള്ളവരിലേക്കല്ല, നിങ്ങളുടെ താഴെ ഉള്ളവരിലേക്ക്, നിങ്ങളെക്കാൾ അനുഗ്രഹം കുറവ് നൽകപ്പെട്ടവരിലേക്കും നിങ്ങൾ നോക്കൂ എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് ശുക്ർ ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. ആ മനുഷ്യനേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ധാരാളം അനുഗ്രഹം തന്നല്ലോ എന്ന തോന്നലുണ്ടാവുകയും അതിലൂടെ ശുക്ർ ചെയ്യുന്നവനായി തീരും എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, എങ്ങനെയാണ് റബ്ബിന് നമ്മൾ ശുക്ർ ചെയ്യേണ്ടത്? എങ്ങനെയാണ് നമ്മൾ ശാക്കിരീങ്ങളാകേണ്ടത്? റബ്ബിന് ശുക്ർ ചെയ്യുക എന്നുള്ളത് എപ്രകാരമാണ്? ഒരിക്കൽ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി കാലിൽ നീര് വരുമാർ രാത്രി നമസ്കാരം നിർവഹിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചല്ലോ, എന്തുകൊണ്ടാണ് നബിയെ ഇത്രയേറെ അങ്ങ് കഷ്ടപ്പെടുന്നത്? അങ്ങയുടെ പാപങ്ങളൊക്കെ അല്ലാഹു പൊറുത്തു തന്നതല്ലേ? അങ്ങയുടെ പാപങ്ങൾ മുൻകഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ അല്ലാഹു പൊറുത്തു തന്നതല്ലേ? ഇനിയും നിങ്ങൾ എന്തിനാണ് ഇത്രയേറെ കഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി, അഫല അകൂന അബ്ദൻ ശക്കൂറ, ആയിഷ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടയോ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടയോ ആയിഷ എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു ചോദിച്ചത്. അപ്പോൾ നമ്മൾ നന്ദിയുള്ള അടിമകളാവാൻ നാം ചെയ്യേണ്ടത് എന്താണ്? കേവലം ഇപ്പോൾ നമുക്കൊരാളൊരു നന്മ ചെയ്തു തന്നാൽ നമ്മൾ അദ്ദേഹത്തോട് ശുക്രൻ അല്ലെങ്കിൽ താങ്ക് യു എന്നൊക്കെ പറയുന്നത് പോലെ റബ്ബിന് വെറുതെ ശുക്രൻ താങ്ക് യു എന്ന് പറയുകയാണോ? അല്ല. പിന്നെയോ, അൽഹംദുലില്ലാ എന്നത് പറയുന്നത് പുണ്യം തന്നെയാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ റബ്ബേ, നിനക്ക് സ്തുതി, എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളിൽ നിനക്ക് സ്തുതി എന്ന് ഏറ്റുപറയുന്നത് ആ ദിക്ര് പുണ്യമാണ്. പക്ഷേ അതോടൊപ്പം നമ്മൾ ശാക്കിരീങ്ങളാണ് എന്നത് പ്രകടിപ്പിക്കപ്പെടണം. അതെങ്ങനെയാണ്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് രാത്രി നമസ്കരിച്ച് ആ ശുക്രനെ പ്രകടിപ്പിച്ചല്ലോ, അഫല അകൂന അബ്ദൻ ശക്കൂറ, ആയിഷ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടയോ. അപ്പം അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്ദിയുള്ളവരാകാൻ ശ്രമിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നാം നന്ദിയുള്ളവരാകണമെന്ന് തിരിച്ചറിയാനുള്ള മാർഗം എന്താണ്? നമ്മളെ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ശുക്രിൻ്റെ അടയാളം എന്ന് നമ്മൾ തിരിച്ചറിയുക. പക്ഷേ ഖുർആനിൻ്റെ സൂറത്തു നംലിലെ ഒരായത്തുണ്ട്, പലപ്പോഴും നമ്മളൊക്കെ നമുക്ക് അനുഗ്രഹങ്ങൾ നൽകപ്പെടുമ്പോൾ, ഒരു വീട് എന്നുള്ളൊരു അനുഗ്രഹം നമുക്ക് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഒരു വാഹനം എന്ന അനുഗ്രഹം നമുക്ക് ലഭിക്കുമ്പോഴൊക്കെ നമ്മൾ നമ്മുടെ വാഹനത്തിൽ അല്ലെങ്കിൽ വീടുമേൽ എഴുതി വെക്കും, ഹാദാ മിൻ ഫളിൽ റബ്ബി, ഹാദാ മിൻ ഫളിൽ റബ്ബി, ഇതെൻ്റെ റബ്ബിൽ നിന്നുള്ള അനുഗ്രഹമാണ്. പക്ഷേ ആ ആയത്തിൻ്റെ തുടർച്ച പലരും അറിയുന്നില്ല. ആ ആയത്തിൻ്റെ തുടർച്ച എന്താണ്? ലിയബുലുവനി അഷ്കുറു അം അക്ഫുറു, ഈ ഫളില്, ഈ അനുഗ്രഹം എൻ്റെ റബ്ബിൻ്റെ ഫളിൽ നിന്നും എനിക്ക് കിട്ടിയത് എന്തിനാണ്? എന്തിനാണ് എൻ്റെ റബ്ബ് എനിക്ക് ഈ

0: അനുഗ്രഹം തന്നത് ലിയബുലുവനീ, എന്റെ റബ്ബ് എന്നെ പരീക്ഷിക്കാനാണ്. അഷ്കുറു അം അക്ഫുറു, ഞാൻ നന്ദിയുള്ളവനാകുന്നുണ്ടോ അതോ നന്ദികെട്ടവനായി തീരുന്നുണ്ടോ എന്ന് എന്റെ റബ്ബ് എന്നെ പരീക്ഷിക്കാനാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ നന്ദിയുള്ളവരാകാൻ നമ്മൾ പരിശ്രമിക്കുക, അത് ഉപജീവനം വിശാലമാക്കി തരും. അതേപോലെ തന്നെ നമുക്ക് അല്ലാഹു നൽകുന്ന ഉപജീവനം വിശാലമാകാനുള്ള മറ്റൊരു കാരണം വിശുദ്ധ ഖുർആനിലെ 65-ാം അധ്യായം സൂറത്തു ത്വലാഖിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. വതവക്കൽ അലല്ലാഹി വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു വമൻ യതവക്കൽ അലല്ലാഹ്, ആർ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുവോ ഫഹുവ ഹസ്ബുഹു, അവനാ റബ്ബ് തന്നെ മതിയായവനാണ്. നാലാമത്തെ ഒരു മാർഗം ഉപജീവനം വിശാലമാകാൻ തവക്കുല് എന്നുള്ളതാണ്. ജീവിതത്തിൽ പ്രയാസങ്ങളിലും സന്നിഗ്ധഘട്ടങ്ങളിലും പ്രാരാബ്ധങ്ങളിലുമൊക്കെയും തൻ്റെ ഭാരം മുഴുവനും റബ്ബിൽ ഏൽപ്പിക്കാൻ കഴിയുക എന്നുള്ളത്, മറ്റൊരാളിലും ഒരു വ്യക്തിയിലും ഒരു ശക്തിയിലും ഒന്നിലും ഏൽപ്പിക്കാതെ തവക്കൽ തുഅലല്ലാ, എൻ്റെ റബ്ബിൽ മാത്രം ഞാൻ ഭരമേൽപ്പിക്കുന്നു എന്ന ചിന്ത എന്ന സ്വഭാവം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടായാൽ ആ മനുഷ്യന് ഉപജീവനം വിശാലമാക്കപ്പെടും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി ലറസഖകും കമാ യർസഖു തൈർ തഗ്ദു ഖിമാസൻ വതറൂഹു ബിത്വാന. ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി, നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിൽ ഹക്ക തവക്കുലിഹി, തവക്കുല് ചെയ്യേണ്ട മുറപ്രകാരം റബ്ബിൽ തവക്കുല് ചെയ്താൽ, ലറസഖക്കും അല്ലാഹു നിങ്ങൾക്ക് റിസഖ് നൽകും, ഉപജീവനം നൽകും. കമാ യർസുഖു തൈർ, പക്ഷിക്ക് അല്ലാഹു റിസഖ് നൽകുന്നത് പോലെ. തഖ്ദു ഖിമാസൻ, അത് പ്രഭാതത്തിൽ തൻ്റെ വീട്ടിൽ നിന്നും തൻ്റെ കൂട്ടിൽ നിന്നും പുറപ്പെട്ട് പറന്നു പോകുന്നത് വയറൊട്ടിയ നിലയിലാണ്, വയറിൽ ഒന്നുമില്ല. പക്ഷേ വതറൂഹു ബിത്വാന, വൈകുന്നേരം അത് മടങ്ങി വരുമ്പോൾ അതിൻ്റെ വയറ് നിറഞ്ഞിട്ടുണ്ടാകും. അപ്രകാരം ആ പക്ഷിയെ ഭക്ഷിപ്പിച്ചവനാരോ, ആ പക്ഷിക്ക് ഉപജീവനം റിസുക്ക് നൽകിയവനാരോ, ആ റബ്ബും നിങ്ങൾക്ക് റിസുക്ക് നൽകും, ഉപജീവനം നൽകും. എന്തു ചെയ്താൽ? നിങ്ങളുടെ ജീവിതത്തിൽ തവക്കുല് ഉണ്ടായാൽ, അല്ലാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. പക്ഷേ ഇന്ന് മനുഷ്യർ നോക്കൂ, നിങ്ങൾ ആളുകൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകുമ്പോൾ പലരും തവക്കുല് ചെയ്യുന്നതും ഒരു കഷ്ണം ചരടിലാണ്, മന്ത്രിച്ചൂതിയ ഒരു ചരടിൽ, ഒരു നൂലിൽ. അത് കൈത്തണ്ടയിലോ കഴുത്തിലോ അരയിലോ ഒക്കെ കെട്ടിയാലും പ്രയാസങ്ങൾ മാറിപ്പോകും എന്ന ഒരു വിശ്വാസം അല്ലേ? ആ ഒരു നൂലിലും ആ ഒരു ചരടിലും തൻ്റെ പ്രയാസത്തെ തൻ്റെ ഭാരത്തെയും ഏൽപ്പിക്കുന്നവൻ അല്ലാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇത്തരത്തിൽ രോഗം മാറാനാണ് എന്ന് വിചാരിച്ച് ചരട് കെട്ടി വന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ കൈത്തണ്ടയിൽ നിന്നും ആ നൂല് ചരട് പൊട്ടിച്ച് വലിച്ചെറിഞ്ഞിട്ട് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് ഇത്, ലാ യസീദുക ഇല്ലാ വഹന, ഈ ചരട് കെട്ടിയത് കൊണ്ട് നിന്റെ രോഗം കൂടുകയല്ലാതെ കുറയുകയില്ല. എന്നിട്ട് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് കെട്ടിയ അവസ്ഥയിലാണ് നീ മരണപ്പെട്ടു പോകുന്നത് എങ്കിൽ നീ ഒരിക്കലും വിജയിക്കുകയില്ല, നീ ശിർക്ക് ചെയ്തവനായി മരിക്കേണ്ടി വരും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്, ഖുർആനിൽ സൂറത്തു ആല ഇംറാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചല്ലോ, ഒരു കാര്യം തീരുമാനിച്ചാൽ ഫതവക്കൽ അലല്ലാ, അല്ലാഹുവിൽ തവക്കുലു ചെയ്യുക, റബ്ബിൽ ആ കാര്യത്തെ ഏൽപ്പിക്കുക. ഇപ്പം നമ്മൾ തവക്കുലുള്ളവരാണ് എന്നതിന് നമുക്ക് തന്നെ ധാരാളം തെളിവുകൾ കാണാൻ കഴിയും, അടയാളങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണെന്ത്? എന്നും പതിവാക്കുക എന്നുള്ളത്. എന്ത്? നമ്മുടെ വീട്ടിൽ നിന്നും എന്നും നമ്മൾ പുറപ്പെട്ട് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാ തവക്കൽതു അലല്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പ്രാർത്ഥിക്കാൻ, അള്ളാഹുവിൻ്റെ നാമത്തിൽ എൻ്റെ റബ്ബിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു, അവനല്ലാതെ അവനെക്കൊണ്ടല്ലാതെ ശക്തിയും കഴിവുമില്ല എന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ച് വീട്ടിൽ നിന്നും പുറത്തിറങ്ങുക എന്നുള്ളത് തവക്കുലുള്ളവരുടെ ഒരു അടയാളമാണ്, സ്വഭാവമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തവക്കുലുള്ള ആളുകളായി തീർന്നാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ റബ്ബ് നൽകുന്ന ഉപജീവനം, റിസ്ഖ് വിശാലമാകും എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഉപജീവനം വിശാലമാകാനുള്ള നാലു കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന്, തൗബ ജീവിതത്തിൽ കൊണ്ടുവരിക. രണ്ട്, തഖ്‌വയുള്ളവരാവുക. മൂന്ന്, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ശാക്കിരീങ്ങളാവുക, ശുക്ർ ചെയ്യുന്നവരാവുക. നാല്, ഏതു ഘട്ടത്തിലും റബ്ബിൽ ഭരമേൽപ്പിക്കാൻ തവക്കുൽ കൈമുതലാക്കി ജീവിക്കാൻ പരിശ്രമിക്കുക. ഈ നാലു കാര്യങ്ങൾ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഉപജീവനം വിശാലമാക്കി കൊടുക്കും എന്ന യാഥാർത്ഥ്യം പരിശുദ്ധ ഖുർആനിലൂടെ, ഹദീസുകളിലൂടെ നമ്മൾ അറിഞ്ഞു, മനസ്സിലാക്കി, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ ശ്രവിച്ചത് ജീവിത പാഠങ്ങൾ, ഉപജീവനം വിശാലമാവാൻ ഭാഗം 2, അവതരിപ്പിച്ചത് അബ്ദുള്ള സലഫി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഡയലോഗ്. പൊതു ഇടങ്ങളിലെ മതം, സെലക്റ്റീവ് അസഹിഷ്ണുത എന്ന ടൈറ്റിലിൽ കോഴിക്കോട് KP കേശവമേനോൻ ഹാളിൽ വിസ്ഡം യൂത്ത് സംഘടിപ്പിച്ച ദൈക്ഷണിക സംവാദത്തിൽ TK അഷ്റഫ് അവതരിപ്പിച്ച വിഷയം, പൊതു ഇടങ്ങളിലെ മതവും മതേതര പക്ഷത്തിൻ്റെ ഇരട്ടത്താപ്പും, അഡ്ജസ്റ്റ്മെൻറ്റുകളില്ലാത്ത പൗരത്വ അവകാശങ്ങൾ, ഈ വിഷയം കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ പ്രോഗ്രാം അതിന് ലക്ഷ്യം നേടിക്കൊണ്ട് സമാപനത്തിലേക്ക് നീങ്ങുകയാണ്. ഞാൻ അധികം സംസാരിക്കുന്നില്ല. ഇവിടെ ഇങ്ങനെയൊരു പ്രോഗ്രാം വെക്കാനുണ്ടായ സാഹചര്യവും അതിൻ്റെ അനിവാര്യതയും ഇതിലൂടെ കടന്നു പോയപ്പോൾ നിങ്ങൾക്ക് വേണ്ടതിലധികം മനസ്സിലായിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇങ്ങനെ ഒരു ചുവടുവെപ്പ് നടത്താനുണ്ടായ കാരണം അത് നിങ്ങളറിയണം. ഞാൻ ആദ്യം നമ്മുടെ വിസ്ഡം യൂത്തിനെ, ഇതിൻ്റെ യുവജന സംഘടനയായ വിസ്ഡം യൂത്ത്, ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചതിന് പ്രത്യേകം അവരെ അഭിനന്ദിക്കുക. കാരണം ഇത് കാലഘട്ടത്തിൻ്റെ ഒരു വലിയ ദൗത്യമാണ്. സംഘടനകൾ അടയാളപ്പെടുത്തപ്പെടേണ്ടത് അതിൻ്റെ ലെറ്റർ ബോർഡ് കൊണ്ടല്ല, അതിൻ്റെ മറ്റെന്തെങ്കിലും ആൾക്കൂട്ടം കൊണ്ടല്ല, മറിച്ച് ഒരു വിഷയമുണ്ടാകുമ്പോൾ അതിലെടുക്കുന്ന നിലപാട് കൊണ്ടാണ്. ആ നിലപാട് കൊണ്ടാണ് സംഘടനകൾ അടയാളപ്പെടുത്തപ്പെടേണ്ടത്. ചരിത്രത്തിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ യുവജന വിഭാഗം അടയാളപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞു. ഈ കാലഘട്ടത്തിൽ നിർവഹിക്കേണ്ട ഒരു വലിയ ദൗത്യം അവർക്ക് നിർവഹിക്കാനായി എന്നത് ഏറെ സന്തോഷമുണ്ട്. അള്ളാഹു ഇത് സ്വീകരിക്കുമാറാകട്ടെ. നിലപാടും ആത്മാർത്ഥതയുമുള്ള എല്ലാവർക്കും ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു പോരാട്ടം അവർക്കെല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അല്ലാതെ ഇത് ഈ സംഘടനയുടെ താൽക്കാലിക ആവശ്യമല്ല, മറിച്ച് ഈ രാജ്യത്ത് ഒരു നിലപാടുള്ള, ആ നിലപാടിനോട് ആത്മാർത്ഥതയുള്ള വ്യക്തികളാകട്ടെ, പ്രസ്ഥാനങ്ങളാകട്ടെ, സംഘടനകളാകട്ടെ, അവർക്കൊക്കെയുള്ള ഒരു വഴിവെട്ടലാണ് യഥാർത്ഥത്തിൽ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത്. കാരണം ഈ നാട്ടിൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ആശയാദർശങ്ങളും അഭിപ്രായങ്ങളും മറ്റൊരാളെ നോവിക്കാതെ നിർഭയമായി പറയാനുള്ള ഒരു പരിസരം ഇവിടെ ഉണ്ടാവുക എന്നത് അനിവാര്യമാണ്. അപ്പോൾ ഇത് ഈ ഒരു സംഘടനയ്ക്ക് വേണ്ടി മാത്രമല്ല എന്നാണ് ഞാൻ പറയുന്നത്, മറിച്ച് എല്ലാ മതവിഭാഗങ്ങൾക്കും എല്ലാ ജാതി മത സംഘടനകൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും എല്ലാവർക്കും ഇവിടെ അവനവൻ്റെ കാര്യം നിർഭയമായി പറഞ്ഞു പോകാനുള്ളൊരു പ്ലാറ്റ്ഫോം എന്ത് ചെയ്യണം, ഇവിടെ നിലനിൽക്കണം. അത് ഞാൻ രണ്ട് കാര്യത്തിൽ ഊന്നി പറഞ്ഞത് പ്രധാനമാണ്. നിലപാട് വേണം, നിലപാടിനോട് ആത്മാർത്ഥതയും വേണം. അവർക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ. അല്ലാത്തവർക്കൊക്കെ എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചെരിഞ്ഞൊക്കെ ഓരോ സമയത്ത് നിൽക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഞാൻ ഈ പ്രോഗ്രാമിൻ്റെ ഒരു അനിവാര്യത വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പണ്ടൊരാൾ ഒരാടിനെ കൊണ്ടുപോവുകയാണ് അത്രേ, ആടിനെ കയറിട്ട് ഇങ്ങനെ വലിച്ച് കൊണ്ടുപോവാണ്. അപ്പോൾ വഴിയിൽ നിന്ന് ഒരാൾ ചോദിച്ചു, ഇതെന്താ പട്ടിയാന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ ഭയങ്കര ചൂടായിട്ട് പറഞ്ഞു, എനിക്ക് എന്താ കണ്ടാ തോന്നില്ല, ഇതെന്താ ആടല്ലേ, എന്തതിന് കുഴപ്പം. കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ വേറൊരാളും ചോദിച്ചു, എന്ത് നിങ്ങളെന്താ ഈ പട്ടിനെ കയറിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ നേരത്തെ പറഞ്ഞവരെ തന്നെ വീണ്ടും പറഞ്ഞു. ലേശം കൂടി മുന്നോട്ട് പോയപ്പോൾ വീണ്ടും മൂന്നാമതൊരാൾ ചോദിച്ചു, എന്തും ഈ പട്ടിനെയും കൊണ്ട് നടക്കണം ചോദിച്ചു. അപ്പോഴും അയാളെ സൗണ്ട് ഇങ്ങനെ കുറയാൻ തുടങ്ങി. അതുവരെ വളരെ ആവേശത്തിലാണ്, എന്ത് നിങ്ങൾക്ക് കണ്ടുകൂടെ ഇത് ആടാന്ന് കണ്ടുകൂടെ. പിന്നെ അയാൾ ഇങ്ങനെ, അല്ല ഇത് ആടാണേ. പിന്നെ കുറച്ച് ഒരു 10-20 ആളും കൂടി ചോദിച്ചപ്പോൾ അയാൾക്ക് തന്നെ എന്തൊരു പട്ടിയാണ്. പിന്നെ ആൾക്കാർ ചോദിക്കുമ്പോൾ ഇയാൾ, ആ ഒരു പട്ടിയാണ്. യഥാർത്ഥത്തിൽ ഈ പ്രോഗ്രാം വെക്കാനുള്ളൊരു കാരണം തന്നെയാണ്. കാരണം ആരാണോ ആടിനെ കയറിട്ട് കൊണ്ടുപോകുന്നത്, ആ ആടിൻ്റെ മുതലാളിക്ക് തന്നെ തോന്നിക്കാണ് ഇപ്പോൾ ഇത് പട്ടിയാണ് കുറേ ആൾക്കാർ ചോദിച്ചപ്പോൾ. അതാണ് ഈ ബീച്ചിൽ ഈ പ്രോഗ്രാം നടന്നപ്പോൾ മുസ്ലിം പക്ഷത്ത് നിന്ന് തന്നെ ചില ആളുകൾ വന്ന് പറയണത്, ആ എന്തിനാണ് നടത്തേണ്ട കാര്യം, ഇസ്ലാം എങ്ങനെ തൂക്കി വെക്കേണ്ട കാര്യമുണ്ടോ, അതിൻ്റെ ആവശ്യമുണ്ടോ, ഇവിടെ ഈ നാട് പ്രശ്നമല്ലേ, നിങ്ങൾക്ക് ബഹുസ്വരത അറിയില്ലേ, ഒരു പക്വത വേണ്ടേ, ഇത് പഴയ കാലത്ത് പോലെ ഇങ്ങനെ പറയാൻ പാടുണ്ടോ. അപ്പോൾ ഇത് കുറേ കാലമായിട്ട് ഇവിടെ പ്രബോധന പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടത്തിയപ്പോൾ ഓരോരുത്തർ ചോദിച്ചിരുന്നാണേ, എന്തിനാ നിങ്ങൾ പ്രബോധനം നടത്തുന്നത്, എന്തിനാ നിങ്ങളിത് ഇങ്ങനെ പറയണത്, നിങ്ങളെ മതം മാത്രം ശരി എന്ന് എന്തിനാണ് പറയണത്, അതല്ലേ ഇവിടെ നാട്ടിൽ കുഴപ്പമുണ്ടാണ്, മതമൗലികവാദല്ലേ ഈ പറയണത്. ഇങ്ങനെ പുറത്തുനിന്ന് പറഞ്ഞ സാധനങ്ങൾ കേട്ട് കേട്ട് കേട്ട് ഇന്ന് മുസ്ലിം സംഘടനകൾക്കോ അല്ലെങ്കിൽ പണ്ഡിതന്മാർക്കോ എന്ന് പറയുന്ന ആളുകൾക്കും തോന്നിയിക്കാണെന്ത്, എന്തിനാ ഇപ്പോൾ നമ്മളിത് ഇങ്ങനെ പറയണത്. അപ്പോൾ ഈ ആടിനെ പട്ടിയായി തോന്നാൻ പാടില്ലല്ലോ ഇവർക്കാർക്കും. അത് പണ്ഡിതന്മാർക്ക് തോന്നാൻ പാടില്ല, മുസ്ലിം സംഘടനകൾക്ക് തോന്നാൻ പാടില്ല, ഇവിടെയുള്ള സാമുദായിക രാഷ്ട്രീയ സംഘടനകൾക്ക് തോന്നാൻ പാടില്ല, നേതാക്കന്മാർക്ക് തോന്നാൻ പാടില്ല. അങ്ങനെ തോന്നുന്നതിൻ്റെ ലക്ഷണങ്ങൾ ഇവിടെ കാണുന്നു എന്നതാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇങ്ങനെ ഒരു ദൗത്യം ഇവിടെ നിർവഹിക്കാനുള്ള കാരണം. അതായത് ഇത് ആടാണ്, ആർജവത്വത്തോടുകൂടി ഇത് ആടാണെന്ന് പറയാൻ ചങ്കൂറ്റമുള്ളവർ ഇവിടെ ഉണ്ടാകണം. അതാരും പറയുന്നില്ല എങ്കിൽ, അത് പറയുന്നവർ പ്രശ്നമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ, അത് നിർഭയമായി ഈ രാജ്യത്തിൻ്റെ ഭരണഘടന നൽകുന്ന അവകാശം മുൻനിർത്തിക്കൊണ്ട് ഈ സമൂഹത്തിൽ പറയാൻ തന്നെയാണ് തീരുമാനം. നമ്മുടെ മുൻഗാമികൾ അങ്ങനെയാണ് ഇന്ത്യയെ ഇന്ത്യയാക്കി പരിവർത്തിപ്പിച്ചിട്ടുള്ളത്, കേരളത്തെ കേരളമായി പരിവർത്തിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ മിണ്ടാൻ മണ്ടാക്കാൻ പറ്റാത്ത കാലമുണ്ടായിരുന്നു. സതിയുടെയും ജാതി വ്യവസ്ഥയുടെയും കരിമ്പടത്തിനുള്ളിൽ കൂർക്കം വലിച്ച് കിടന്നുറങ്ങിയ ഒരു സമൂഹത്തെയാണ്, ഒരു രാജ്യത്തെയാണ് നമ്മുടെ മുൻഗാമികൾ അതിൽ നിന്ന് തിരിച്ചു വിളിച്ചത്. അതിനൊരുപാട് പ്രയാസങ്ങൾ അവർ അതിജീവിച്ചിട്ടുണ്ട്, ഒരുപാട് പീഡനങ്ങൾ അവർ ഏറ്റിട്ടുണ്ട്. കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രം എടുത്തു നോക്കിയാൽ എല്ലാ സമുദായത്തിലും അത് കാണാൻ പറ്റും. ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽ ചെയ്തപ്പോൾ അദ്ദേഹം നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളുണ്ട്. പൊയ്കയിൽ യോഹന്നാൻ അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽ നിന്ന് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി വക്കം അബ്ദുൽ ഖാദർ മൗലവിയാകട്ടെ, സയ്യിദ് സനാഉല്ല മക്തി തങ്ങളാകട്ടെ, ഷെയ്ഖ് ഹമദാനി തങ്ങളാകട്ടെ, അങ്ങനെ ഇങ്ങ് നമ്മുടെ ഓരോ സമുദായത്തിൽപ്പെട്ട നവോത്ഥാന പണ്ഡിതന്മാർ പരിഷ്കർത്താക്കൾ രംഗത്തു വന്നുകൊണ്ട് ഉള്ളതുള്ളതുപോലെ പറയാൻ ശ്രമിച്ചപ്പോൾ അവർ ഒരുപാട് പീഡനങ്ങളും യാതനകളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ പീഡനങ്ങൾക്ക് മുമ്പിൽ, ആ യാതനകൾക്ക് മുമ്പിൽ, ആ പേടിപ്പിക്കലിന് മുമ്പിൽ അവരെങ്ങാനും മറച്ചു നിന്നിരുന്നുവെങ്കിൽ ഇന്നത്തെ ഇന്ത്യയില്ല, ഇന്നത്തെ കേരളമില്ല. അപ്പോ അതൊക്കെ ചരിത്രമാണ്, ഇനി ചരിത്രം ഉണ്ടാക്കാൻ ഇനി നമുക്ക് കഴിയില്ല. അങ്ങനെയല്ല, അവർ നേടിത്തന്ന ഭരണഘടനയിൽ നമുക്ക് എല്ലാവർക്കും ഉള്ള അവകാശമാണ് എന്ത്, Article 25. അതായത് അവനവന്റെ മതം അംഗീകരിക്കുക, പിന്നെ സ്വീകരിക്കാം എന്ന് മാത്രമല്ല, അത് ആചരിക്കാമെന്ന് മാത്രമല്ല, അത് പ്രൊപ്പഗേറ്റ് ചെയ്യാം. അതേതെങ്കിലും ഒരു ശാഖാപരമായ ക്ലോസിലല്ല ഉള്ളത്, അത് നമ്മുടെ മൗലികാവകാശത്തിലാണുള്ളത്. അതിവിടെ ഉണ്ടായിരിക്കെ ആ ഒരു കാര്യം ആർക്കും അനവസരമില്ലാതെ നിർവഹിക്കുമ്പോൾ അത് പ്രശ്നമാണ് പ്രശ്നമാണ് എന്ന് മറ്റുള്ളവർ പറയുന്നത് സമൂഹത്തിനോ അല്ലെങ്കിൽ സമുദായത്തിൻ്റെ ഉള്ളിലുള്ള ആളുകൾക്ക് പോലും തോന്നിത്തുടങ്ങുന്നുവെങ്കിൽ ഇവിടെ അതിനെ തിരുത്തുക എന്നത് ഈ കാലഘട്ടത്തിലെ ഒരു വലിയ ദൗത്യമാണ്. ആ ദൗത്യം തന്നെയാണ് ഈ കൂട്ടായ്മ ഇപ്പോൾ ഇവിടെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. എവിടെ എത്തി വിഷയം നോക്കി നിങ്ങൾ. ഇപ്പം എന്തേ പറയാൻ പാടുള്ളൂ, എൻ്റെതാണ് ശരി എന്ന് പറയാൻ പാടില്ല, എല്ലാതും ശരിയാണെന്ന് പറയുമ്പോൾ മാത്രമേ ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നിടത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെന്താ ഇന്ത്യൻ്റെ ഭൗസ്തരത? യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന സാധനം എന്താ? നൊക്കെ യൂണിറ്റി ആയ പോരെ? ഡൈവേഴ്സിറ്റിയിലുള്ള യൂണിറ്റിയാണ് ഇന്ത്യ, നാനാത്വത്തിലുള്ള ഏകത്വമാണ് ഇന്ത്യ. അതായത് ഓരോരുത്തരും എങ്ങനെയാണോ ഇന്ത്യ രാജ്യത്തിന്റെ ഭൂപ്രകൃതി ഉള്ളത്, അതേപോലെ ഇന്ത്യ രാജ്യത്തുള്ള വ്യത്യസ്ത മതങ്ങളും ഭാഷകളും ജാതികളും വ്യവസ്ഥകളും ഒക്കെ അതേപോലെ തന്നെ നിലനിന്നുകൊണ്ട്, മതങ്ങൾ നിലനിന്നുകൊണ്ട് അവർക്ക് അവരുടേതായ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുകയും, എന്നാൽ നാം ഇന്ത്യക്കാർ എന്ന നിലയ്ക്ക് എല്ലാവരും ഒന്നിച്ചു നിൽക്കുക, അതല്ലേ നാനാത്വത്തിലെ ഏകത്വം? ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കണത് എന്താ? അങ്ങനെ പറ്റൂല. അവനവൻ അവനവൻ്റെ അസ്തിത്വത്തിൽ നിൽക്കാൻ പാടില്ല. എന്റെ മതമാണ് ശരി എന്ന് പറയാൻ പാടില്ല. എല്ലാതും ശരിയാന്ന് പറഞ്ഞാലേ ശരിയാവുള്ളൂ, കാരണം എൻ്റെത് മാത്രം ശരിയെന്ന് പറഞ്ഞാൽ അത് ഭീകരവാദത്തിന്റെയും വിഘടനവാദത്തിന്റെയും ഒക്കെ പിന്നെ അടിസ്ഥാന കാരണമാണ് എന്ന് ഇവിടെ പുസ്തകം എഴുതാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. പിന്നെ അത് മെല്ലെ വിവാദമാക്കി കൊണ്ടുവരികയാണ്, പിന്നെ അത് സ്കാനറിൽ ചർച്ച ചെയ്യാണ്, പിന്നെ ഇതുപോലുള്ള ആളുകൾ അത് കൊണ്ടുവരിക, പിന്നെ അത് നിയമനിർമ്മാണമായി വരികയാണ്. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ മൂകസാക്ഷികളായി ഇതിന് നിന്നു കൊടുത്താൽ ഈ പിന്നെ ക്ലോസൊക്കെ ഭരണഘടനയിലും മറ്റും ഉണ്ടാകാൻ വേണ്ടി നമ്മുടെ മുൻഗാമികൾ എത്ര അധ്വാനിച്ചിട്ടുണ്ട്, എത്ര പ്രയാസപ്പെട്ടിട്ടുണ്ട്, അതിനുവേണ്ടി പാർലമെന്റിനകത്തും പുറത്തും എത്ര പോരാടിയിട്ടുണ്ട്. ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യണമെന്ന ക്ലോസ് ഉണ്ടാകാൻ വേണ്ടി നമ്മുടെ മുൻഗാമികൾ ചരിത്രമാണെങ്കിൽ മറിച്ചു നോക്കിക്കൂടിയാണ്. അത്ര വലിയ ത്യാഗമല്ലല്ലോ അത് നിലനിർത്താൻ. എടാ, അത് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അത് നിലനിർത്തുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഇന്ത്യയുടെ ഭാവി? അത് വളരെ ഗൗരവപൂർവ്വം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇന്ന് ഇവിടെ പുതിയൊരു മതം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പുതിയ മതം? ഹിന്ദുമതം പറ്റൂല, ക്രിസ്തുമതം പറ്റൂല, ഇസ്ലാം മതം പറ്റൂല, പിന്നെ എന്തേ പറ്റുള്ളൂ? പണ്ട് അക്ബർ ഉണ്ടാക്കിയ ദീനിലാഹി ഉണ്ടല്ലോ, എല്ലാ മതത്തൊന്നും കുറേശ്ശെ എടുത്തും കണ്ടൊരു പുതിയ സാധനം. ഇതേപോലെ എല്ലാ മതവും പിന്നെ എല്ലാവരും അനുഷ്ഠിക്കുക, എല്ലാവരും വിശ്വസിക്കുക, എന്നിട്ട് അങ്ങനെ മുന്നോട്ട് പോവുക, അതാണ് റിയൽ കേരള സ്റ്റോറി എന്നാണ്. അതാണ് ഇപ്പോൾ ഇവിടെ സമർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള സ്റ്റോറിയുടെ അടയാളങ്ങളായി കൊണ്ടുതന്നെ ഒക്കെ എന്താ, ഹിന്ദുക്കൾ മുസ്ലിങ്ങളത് ചെയ്യുക, മുസ്ലിങ്ങൾ ഹിന്ദുക്കളത് ചെയ്യുക, എല്ലാവരും കൂടി ക്രിസ്ത്യാനികളത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആചാരങ്ങളും അതുപോലെ വിശ്വാസങ്ങളും ആഘോഷങ്ങളും ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഇനി കേരളത്തിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ, അവരാണ് ശരിക്കുള്ള മതേതരവാദി എന്ന് തെറ്റായ ഒരു ആഖ്യാനം ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതല്ല എന്നുറച്ചു പറയേണ്ട സമയം ഇതാണ്. ഇതാണ് നല്ല അതിൻ്റെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് കഴിഞ്ഞാൽ അത് പറയുന്നത് വരെ അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് വിഷയങ്ങളായി വരാൻ പോവുക. എന്താ വസ്തുത? എനിക്കെൻ്റെ മതമാണ് ശരി എന്ന് വിശ്വസിക്കണ്ടേ? അപ്പോഴല്ലേ ഇന്ത്യയുടെ ഭരണഘടന നമുക്ക് നൽകുന്ന ആ മതവിശ്വാസത്തിന് നൽകുന്ന പ്രൊട്ടക്ഷൻ അവിടെ നിലനിൽക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ് അവരുടെ അടിസ്ഥാനം, ഏകദേവ വിശ്വാസമാണ്. അത് ചൊല്ലിക്കൊണ്ടായിരിക്കണം മതത്തിലേക്ക് പ്രവേശിക്കേണ്ടത്, അത് ചൊല്ലിക്കൊണ്ടായിരിക്കണം അയാൾ മരണപ്പെട്ടു പോകേണ്ടതും. ഇതല്ലേ മുസ്ലിമിന്റെ വിശ്വാസം? എന്നിട്ട് അത് പറഞ്ഞാൽ ഇന്ന് വിവാദമായാലോ, അത് കുഴപ്പമായാലോ? അങ്ങനെയുള്ള ഒരു നരേറ്റീവ് കൊണ്ടുവരുമ്പോൾ മിണ്ടണ്ട, സംസാരിക്കണ്ട, പറയണ്ട, അത് പറഞ്ഞാൽ കുഴപ്പമാവും എന്ന രീതിയിൽ നിന്നാൽ എന്തായിരിക്കും നമ്മുടെ സാഹചര്യമെന്ന് നേരത്തെ ഇവിടങ്ങൾ അവതരിപ്പിച്ചപ്പോൾ നിങ്ങൾ വിഷയം മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് സൗഹാർദ്ദം ആവശ്യമാണ്, പക്ഷെ ആ സൗഹാർദ്ദത്തിന്റെ ബേസ് എന്തായിരിക്കണം? ആത്മാർത്ഥതയായിരിക്കണം, അല്ലാതെ കാപട്ടിയാകാൻ പാടില്ല. ഇവിടെ ഇപ്പൊ കാപട്ടിയാ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ. എന്ത്, എനിക്ക് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വാസമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സൗഹാർദ്ദത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് വിശ്വാസങ്ങളും ആശയങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിന്നെ കൈമാറുന്നൊരവസ്ഥയാണ്. അവിടെ എന്താ, അവനവന്റെ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് സഹവർത്തിത്വത്തോടുകൂടി പെരുമാറാൻ പഠിപ്പിക്കലാണ് ശരിക്കുള്ള ഇന്ത്യ എന്ന് പറയുന്നത്. ആ പോയിന്റ് നമുക്കിവിടെ വ്യക്തമാക്കിക്കൊണ്ടിരുന്നുണ്ട്. അതാണ് സൗഹാർദ്ദം. ആ ശരിക്കുള്ള സൗഹാർദ്ദത്തെ കൊണ്ടുവരുന്നതിന് പകരം മറ്റൊരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആളുകൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് വെച്ചാൽ, ഇതൊക്കെ പക്വത അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. ഇപ്പോൾ ഈ കടപ്പുറത്തൊക്കെ പോയിട്ട് സംസാരിക്കേണ്ട കാര്യമുണ്ടോ? ഒരു വിവേകം വേണ്ടേ? ഒരു ബസീറത്ത് വേണ്ടേ? ഒരു പ്രബോധകന്മാരാകുമ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ തുടിപ്പ് മനസ്സിലാക്കണ്ടേ? ഒക്കെ മനസ്സിലാക്കണം. പക്വത വേണം, വിവേകം വേണം, അതിൽ തർക്കമൊന്നുമില്ല. ഇവിടെ ഏതാ പക്വത വിട്ടുള്ളൊരു പണി ഇവിടെ നടന്നത്? എന്താ ആരുടെ പിന്നെ പേഴ്സണൽ ഇതിലേക്കാണ് കടന്നു കയറിയത്? നേരത്തെ അവിടെ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ, ചോദിച്ച അനുവാദം ചോദിച്ചിട്ട് ഒരു ചെറിയ മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് സംസാരിച്ചതാണ് ഇപ്പോൾ. അവിടെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. പിന്നെ യൂട്യൂബിൽ ഇത് അപ്ലോഡ് ചെയ്ത് അത് ലക്ഷങ്ങൾ കണ്ടു, അതാപോലെ പ്രശ്നം. അത് ലക്ഷങ്ങൾ കണ്ടപ്പോഴാ പ്രശ്നം. അപ്പോഴാണ് ഓരോരുത്തർ വിഷയമായിട്ട് എന്ത് ചെയ്യണത്, കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു സ്വകാര്യത ഇവിടെ ലംഘിച്ചിട്ടില്ല, ഒരാളെ സമാധാനത്തിന് സ്പേസിലേക്കും പോയിട്ടില്ല, ഒക്കെ മാനമര്യാദയ്ക്ക് തന്നെ കാര്യങ്ങൾ ചെയ്യണത്. പക്ഷേ എന്നിട്ടും പക്വതൻ്റെ പേരാ പറയുന്നത്. ഞാൻ പറയട്ടെ, ഈ പക്വത ഒക്കെ പാലിച്ചാലും, ഈ പക്വത അപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പഠിപ്പിച്ചതെന്ന് ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ? ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നാട്ടിലുണ്ടായിരുന്ന പേരെന്താ? അല്ലമീൻ എന്നായിരുന്നു അല്ലേ? എന്താണ് ആരാ അല്ലമീൻ എന്ന പേര് വിളിച്ച്? എല്ലാവരും ഒരേപോലെ വിളിച്ചു, നീ വിശ്വസ്തനാണ്. പക്ഷെ നബിക്ക് നുബുവത്ത് കിട്ടി. ആ നുബുവത്ത് കിട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബങ്ങളെ നാട്ടുകാരും വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ എനിക്ക് നുബുവത്ത് കിട്ടിയിട്ടുണ്ട്, ഞാൻ പ്രവാചകനാണ്, അതുകൊണ്ട് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങളോട് ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. എന്ത്? നിങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ ആരാധ്യന്മാരെ പ്രാർത്ഥിക്കാൻ പാടില്ല. ആ പിന്നെ വദ്നോടും സുവാവിനോടും യഹൂദിനോടും യഹൂദിനോടും നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഇത് നല്ല ഭാഷയിൽ വളരെ പക്വതയോടുകൂടി റസൂലുള്ള പറഞ്ഞതാണ്. എന്താ സമൂഹത്തിലുണ്ടായി? ഉടനെ പറഞ്ഞു, അന്ന് വരെ അല്ലമീൻ എന്ന് വിളിച്ച അതേ നാവുകൊണ്ട് പറഞ്ഞു, ഈ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളാണ്. ആദ്യം പറഞ്ഞാതാ, ഞങ്ങളെ കുടുംബത്തെ തെറ്റിക്കുക എന്നാ പറഞ്ഞ്, നീ മാരണക്കാരനാണെന്ന് പറഞ്ഞ്, നീ ഭ്രാന്തനാണെന്നാണ് പറഞ്ഞത് അല്ലേ? അത് പറച്ചിലിൽ മാത്രമല്ല, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ജീവിക്കാൻ പറ്റിയോ? എറിഞ്ഞോടിച്ചു കൊടുന്നു, അബീസിനയിലേക്ക് പോകേണ്ടി വന്നു, അവിടെ നിൽക്കാൻ പറ്റിയോ? പിന്നീട് മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. ഞാൻ ചോദിക്കുന്നത്, ഷോക്കേസിൽ വെച്ച് ചരക്ക് പോലെ സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുപോയി വെച്ച ഒരു ചരക്ക് പോലെയാണ് കൊണ്ടുപോയി വെച്ചാൽ മതി, അത് കയറി വരുന്നവര് കണ്ടുപോലെ അങ്ങനെ എടുത്തു കൊണ്ടുപോയിക്കോളും, ഇഷ്ടമല്ലോ കൊണ്ടുപോയിക്കോളും, അല്ലാത്തവരും അവിടെ നിന്നോട്ടെ, നിങ്ങളിതിങ്ങനെ പ്രചരിപ്പിക്കാൻ നടക്കണ്ട, ഇതിങ്ങനെ പറയാൻ നടക്കണ്ട എന്ന് ഉപദേശിക്കുന്നവർ ചിന്തിക്കണം. ആ ഒരു നിലപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തിരുന്നുവെങ്കിൽ പ്രവാചകൻ മാരണക്കാരനാണെന്ന ആ വാക്ക് കേൾക്കേണ്ടി വരുമായിരുന്നില്ല. കുടുംബം കലക്കിയവനാണ് എന്ന ആക്ഷേപം കേൾക്കേണ്ടിയിരുന്നില്ല. സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കിയവനാണെന്ന പരാതി കേൾക്കേണ്ടിയിരുന്നില്ല. അബീസീനിയയിലേക്ക് ഹിജ്റ പോകേണ്ടിയിരുന്നില്ല. തന്റെ കാൽമുട്ട് എറിഞ്ഞ് അവിടെ നിന്ന് രക്തമൊലിക്കേണ്ടിയിരുന്നില്ല. മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടിയിരുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയെ നോക്കിക്കൊണ്ട് വിതുമ്പിക്കൊണ്ട് കരയുന്നുണ്ട്, പ്രിയപ്പെട്ട മക്കേ, നിന്നെ വിട്ടുപോകാൻ എനിക്കിഷ്ടമില്ല, പക്ഷേ എന്നെ എന്റെ നാട്ടുകാർ ഇവിടെ നിർത്തുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞ് പ്രവാചകൻ എന്തിനാണ് പോയത്? എന്തിനാണ് ചരിത്രത്തിൽ മുഹാജിറുകൾ ഉണ്ടായത്? എങ്ങനെയാണ് അൻസാറുകൾ ഉണ്ടായത്? എങ്ങനെയാണ് മദീന ഉണ്ടായത്? ആ മദീനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ അവിടെ ഭരണം കിട്ടി. എന്തേ പ്രവാചകന്റെ നയം? അവിടെയുള്ള വേറെയുള്ള എല്ലാവരെയും അടിച്ചൊതുക്കുകയാണോ ചെയ്തത്? അല്ല, അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു എതിർകക്ഷി ജൂതന്മാരായിരുന്നു. ആ ജൂതന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം, എനിക്കെന്റെ വിശ്വാസം, എന്നാൽ ഈ മദീനയെ പുറമെ നിന്ന് ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ നിങ്ങളും നമ്മളും ഒന്നിച്ചു നിൽക്കും, അത് കരാറാണ്. ഈ രാജ്യത്തിന്റെ അഖണ്ഡതയുടെ വിഷയത്തിൽ, സമാധാനത്തിന്റെ വിഷയത്തിൽ നാം ഒറ്റക്കെട്ടായി പോരാടും, എന്നാൽ നിങ്ങളുടെ മതം വേറെ, എന്റെ മതം വേറെ. ഇത്ര ഭംഗിയായ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി ലോകത്താരുണ്ടാക്കിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിയത്, നമ്മളെല്ലാവരും ഒന്നിച്ചാണ്. ജാലിയൻ വാലാബാഗിന്റെ ഫലകം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, അവിടെ മുസ്ലിങ്ങളുടെ പേരുണ്ട്, ഹിന്ദുക്കളുടെ പേരുണ്ട്, എല്ലാ വിഭാഗത്തിന്റെയും പേരുണ്ട്. എല്ലാവരും രക്തം കൊടുത്ത് വാങ്ങിയെടുത്ത ഈ സ്വാതന്ത്ര്യം കുറച്ചു കാലം കഴിയുമ്പോൾ അത് ഞങ്ങൾ കുറച്ചു പേർക്ക് മാത്രം മതി, നിങ്ങൾക്ക് വേണ്ട എന്ന് പറയുമ്പോൾ അത് അനുവദിച്ചു കൊടുക്കുന്നത് സ്വാതന്ത്ര്യ സമര ചരിത്ര പോരാട്ടം പരീക്ഷക്കെഴുതി മാർക്ക് വാങ്ങാൻ വേണ്ടി മാത്രമുള്ളതല്ല എന്ന് മനസ്സിലാക്കണം നമ്മൾ. ജാലിയൻ വാലാബാഗിനെ പറ്റി പ്രസംഗിക്കുവാൻ വേണ്ടി മാത്രമുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ നേടിയ സ്വാതന്ത്ര്യം 80 വർഷം കഴിയുമ്പോൾ അത് ആരൊക്കെയാണ് ഒരുമിച്ച് വാങ്ങിയത് അവരുടെ കൂട്ടരെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ മാറ്റി നിർത്തപ്പെടുന്നവർക്കെങ്കിലും മനസ്സിലാക്കണം ഞങ്ങൾ മാറ്റി നിർത്തപ്പെടുകയാണ് എന്ന്. അതിനു പകരം എല്ലാവരും ഈ ആട് പട്ടിയല്ലേ പട്ടിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇത് പട്ടിയാണെന്ന് തോന്നുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അത് നിസ്സാരമായിട്ട് കാണും. ഈ ജനോസൈഡിന്റെ ചരിത്രം ഇവിടെ പറഞ്ഞില്ലേ? എന്താ ജനോസൈഡിന്റെ ചരിത്രം? 10 ഘട്ടങ്ങളാണ് അതിനെപ്പറ്റി എണ്ണിയിട്ടുള്ളത്. ആ പത്ത് ഘട്ടങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഈ അപരവൽക്കരണം എന്ന് പറയുന്നത്, മാറ്റി നിർത്തുക എന്ന് പറയുന്നത്, നുണ പറയുക എന്നുള്ളത്. അതായത് ഒരു ഇപ്പം മൂർക്കമ്പാമ്പ് എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? നമുക്ക് എല്ലാവർക്കും പേടിയാവില്ലേ? അതെന്താ കാരണം? ആ മൂർക്കമ്പാമ്പിനെ കുറിച്ച് വരച്ച് വിശേഷണം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത്രയും കാലം ചെറു ചെറു നാൾ മുതലേ നമ്മൾക്ക് അതിനെ പറ്റി ചിത്രമുണ്ട്. എന്നാലും മൊയൽ എന്ന് പറഞ്ഞാലോ നമുക്ക് വേറെ ലെവലല്ലേ വരുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ശരിക്കും ഇസ്ലാം എന്ന് പറഞ്ഞ സമാധാനമാണ്. ഈ സമാധാനത്തിൻ്റെ മതത്തെയാണ് എന്ത് ക്രൂരമായ മതമാക്കി ഒരു മൂർക്കമ്പാമ്പാക്കി ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഓരോ ദിവസവും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പൊക്കതയും വിശ്വാലതയും പറഞ്ഞ് അതിൻ്റെ പറഞ്ഞാൽ പ്രശ്നമാണ് പറഞ്ഞാൽ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിന്നാൽ ഇത് ഈ മൊയലിനെ ആർക്ക് മൂർക്കമ്പാമ്പായിട്ട് മനുഷ്യന്മാർ ചിത്രീകരിക്കുള്ളൂ. എന്നിട്ട് നാളെ ഇവിടെ ഈ മനുഷ്യന്മാരെ തച്ചു കൊല്ലുമ്പോൾ കൈ പിടിക്കാൻ ആരുണ്ടാവില്ല, വിസിലടിക്കാൻ ആളുണ്ടാവും. അതിൻ്റെ ലക്ഷണം ഞാൻ ഈ വിഷയത്തിൽ തന്നെ പറഞ്ഞുതരാം. ഈ കടപ്പുറത്തെ വിഷയം ഉണ്ടായല്ലോ, അതുണ്ടായപ്പോൾ അതിൻ്റെ യൂട്യൂബിൽ അതിൻ്റെ ചർച്ച വന്ന സമയത്ത് കുറേ കമൻറ്റ് ബോക്സുകൾ വന്നു. ആ കമൻറ്റ് ബോക്സിൽ ആവർത്തിച്ച് നേരത്തെ ഇവിടെ കാണിച്ചു വരൊക്കെ അതിൽ ആളുകൾ പറഞ്ഞൊരു കാര്യമാണ് എന്ത്, ഇവരെയൊക്കെ ശരിയാക്കണം, ഇവരൊക്കെ ഇവിടുന്ന് കെട്ടിക്കണം, ഇവരെ കായികമായി ശരിയാക്കണം. പരസ്യമായി പബ്ലിക്കിൽ വന്ന് സ്വന്തം ഐ ഡി എന്ന് പറഞ്ഞതാണ്. എന്താ അവിടെ മതേതര രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഇത് ഈ പറഞ്ഞത് തെറ്റാണ് എന്ന് പറയാൻ എന്തുകൊണ്ട് കഴിയണില്ല? ഇവിടുത്തെ മീഡിയകളൊക്കെ ചെറിയ ചെറിയ വിഷയങ്ങൾ സ്ക്രീൻഷോട്ട് ആക്കിയിട്ട് കൊണ്ടുവരലില്ലേ, കാർഡാക്കലില്ലേ, ചർച്ചയാക്കലില്ലേ? എന്താ ചർച്ചയാക്കാൻ പറ്റില്ലാത്തത്? അവരെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട് എന്ത്, ഇതൊരു കുഴപ്പം, എന്തിനാ വലിയ മതപ്രബോധനത്തിന് പോണത്, എന്തിനാപ്പോൾ ഇങ്ങനെ പറയേണ്ട ആവശ്യം? അപ്പം അങ്ങനെ പറഞ്ഞിരിക്കണമെങ്കിൽ അതുപോലെ കുറച്ചുകൂടെ അനുഭവിക്കട്ടെ, ഇതന്നെ മനസ്സ്, വേറൊന്നുമല്ല. അപ്പം ഈ പോ ഇതിൻ്റെ എന്തിൻ്റെ ലക്ഷണം, എന്തിന് ലക്ഷണങ്ങൾ പറയും? ഇത് ചെറിയ വിഷയമല്ല. നമ്മള് ഉമ്മയെ വാപ്പയെ അസുഖമായിട്ട് കിടക്കുന്ന സമയത്ത് ഒരു വല്ല ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു ലക്ഷണം പ്രകടിപ്പിച്ചു. അപ്പോൾ ഉമ്മ കിടക്കണോടത്തുനിന്ന് വിളിച്ചിട്ട് പറയണത്, മോനെ എനിക്ക് ഇതുവരെ ഇല്ലാത്തൊരവസ്ഥയിൽ ഇവിടുന്ന് ഒരു വേദന വരുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ബ്ലഡ് കുറച്ച് ഛർദ്ദിച്ചിട്ടുണ്ട്. ഒരു സ്നേഹമുള്ള ഉമ്മിൻ്റെ മകനാണെങ്കിൽ എന്താ ചെയ്യുക? സ്നേഹമുള്ള മകനാണെങ്കിൽ എന്താ ചെയ്യുക? ആ ഉമ്മനെ വിളിച്ച് കൊണ്ടുപോകില്ലേ, ആശുപത്രി കൊണ്ടുപോകില്ലേ, എത്തിക്കൊണ്ടുകൊടുത്ത് എത്തിക്കൂലേ? അതിനു വേണ്ടി ആ സമയത്ത് അതാണ് കടന്നുള്ളത്, അത് പ്രശ്നമാക്കണ്ട, അത് വേറെ എന്തോ സംഗതിയാന്ന് പറഞ്ഞ് പോയാൽ എങ്ങനെ ഉണ്ടാവും? ആ മകനെ പറ്റി എന്തെങ്കിലും പറയാം. അതേപോലെ ഒരു ലക്ഷണമാണ് ഇപ്പം നമ്മൾ സമൂഹത്തിൽ നിന്ന് കാണുന്നത്. അതെ, ഇവരെ കൈകാര്യം ചെയ്യണം എന്ന് ആവർത്തിച്ച് ഇവിടെ കമൻറ്റ് ബോക്സിൽ ചില ആളുകൾ പരസ്യമായിട്ട് വന്നിട്ട് പറഞ്ഞിട്ടും അതിനൊരു പ്രതികരണമില്ലാതെ വരുമ്പോൾ അതിന് മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഈ ആളുകളെ നാളെ മറ്റന്ന എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അപ്പോഴും ചോദിക്കാൻ ആളുണ്ടാവില്ല. ഇതാർക്കെങ്കിലും ഒരു കൂട്ടിരിക്കാന്ന് ആരും വിചാരിക്കണ്ട. അപ്പം ഇത് ഇങ്ങനെ ഈ നമ്മുടെ രാജ്യത്ത് ലോകത്ത് നടന്നു പോയ വഴികൾ നമ്മൾ മനസ്സിലാക്കണം. ഈ ജനോസൈഡിൻ്റെ ഓരോ ഘട്ടങ്ങൾ നമ്മുടെ രാജ്യത്ത് പല വഴിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ബ്രേക്ക് ചെയ്യേണ്ട സമയത്ത് ബ്രേക്ക് ചെയ്യണം, പറയേണ്ട സമയത്ത് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ഇപ്പം ഈ വീട് വെക്കുമ്പോൾ കണ്ടില്ലേ നിങ്ങൾ, വീട് വെക്കുമ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ അല്ലേ, ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. അതിൻ്റെ പൈലിംഗ് വർക്കും മറ്റും കാര്യം നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. ആ സമയത്ത് വരുന്ന ചെറിയൊരു വിള്ളൽ പോലും, ചെറിയൊരു കണക്കിലുള്ള പഴവ് പോലും ആ ബിൽഡിങ്ങിന് എന്ത് ചെയ്യും, കാര്യമായി ബാധിക്കും. പിന്നെ അതിൻ്റെ പടവിൻ്റെ സമയത്ത് നിങ്ങളുണ്ടല്ലോ, ഈ ആളുകൾ പഠിക്കുന്ന ആളുകൾ ഒരു കല്ല് വെച്ചിട്ട് രണ്ട് മൂന്ന് മേട്ടം മൂടും, പിന്നെ ഒന്ന് അളന്നു, ഓരോ കല്ലിനും അളന്നു നോക്കും അല്ലേ. അതെന്താ സംഭവം എന്നറിയോ, അത് ശരിയായെങ്കിൽ ആ ബിൽഡിംഗ് റെഡി ചെയ്യുള്ളൂ. ഇവിടെ സംഭവിക്കണം എന്താ, ഇവിടെ ഈ ഇസ്ലാമിനെതിരിൽ ഓരോ ദിവസവും ഓരോ ആരോപണങ്ങളും ആക്ഷേപങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. അതാരും ശ്രദ്ധിക്കണേയല്ല. ആദ്യമേണ് അടുത്ത കല്ല് വെക്കണതേ, അതിൻ്റെ മുകളിലാണ് അടുത്ത കല്ല് വെക്കണത്, പിന്നെ എന്തായിരിക്കും ഈ ബിൽഡിങ്ങിൻ്റെ അവസ്ഥ? ഇത് ഈ ഒരു സമൂഹത്തിൻ്റെ വിദ്വേഷമുണ്ടാക്കുന്ന ഒരു ഗോപുരമാണ് ഇവിടെ പടുത്തുയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ കല്ലുകൾ ഓരോന്ന് വെക്കുമ്പോൾ എന്ത് ചെയ്യണം, ആ കല്ല് ശരിയല്ല, നിങ്ങൾ ഇപ്പൊ വെച്ച കല്ല് ശരിയല്ല, ആ പറയുന്നത് ശരിയല്ല എന്ന് അതാത് സമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ മാത്രമേ ഈ വിദ്വേഷത്തിന്റെ കോട്ടയെ നമുക്ക് തകർക്കാൻ കഴിയുള്ളൂ. അല്ല, ആ കോട്ട കെട്ടിക്കഴിഞ്ഞ ശേഷം പിന്നെ വന്ന് തകർക്കാൻ നോക്കി എന്ത് ചെയ്യൂല, അത് നടക്കൂല. അപ്പൊ അതുകൊണ്ട് സമയബന്ധിതമായി ഈ കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ചെയ്യേണ്ടതുണ്ട് എന്നത് തന്നെയാണ്. പിന്നെ നമ്മൾ ആളുകൾക്ക് ചിലപ്പോൾ തോന്നുന്നത്, നമ്മളിപ്പോൾ ദഴവത്ത് നടത്തിയ പോലെ ഇപ്പോൾ കടപ്പുറത്തും കാര്യമൊക്കെ പോയി ശരിയാവൊക്കെ നടത്തി, അത് റെക്കോർഡ് ചെയ്ത് കണ്ട് യൂട്യൂബിൽ ഇട്ടതല്ലേ പ്രശ്നം അല്ലേ, നമുക്ക് നോക്കുന്നു. ഞാനൊന്ന് പറഞ്ഞുതരാം, ഇപ്പം അടുത്ത് ഒരു പോസ്റ്റ് ഉണ്ടായിരുന്ന ഒരാളെ, അയാളൊരു പറയണത് എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ കുറച്ച് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്, അവർ തൊപ്പിയൊന്നുമില്ല, അതുപോലെ വലിയ താടിയൊന്നുമില്ല, അതുപോലെ പിന്നെ പണ്ഡിതന്മാരുടെ വേഷവും കാര്യമൊന്നുമില്ല, ടീ ഷർട്ട് ഇട്ടിട്ടൊക്കെ വരുന്നത്, ചില ഡോക്ടർമാരാണ് വരുന്നത്, എഞ്ചിനീയർമാരൊക്കെ വരുന്നത്, വിവരമുള്ള പോലെ വരുന്നത്, അവരാണ് എന്നിട്ട് എന്ത് ചെയ്യുന്നത്, ഈ കുട്ടികളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ പ്രശ്നം എന്താ അറിയുമോ, ഇവരാരും ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നേരത്തെ ഇവിടെ കുറേ ക്ലിപ്പുകൾ കാണിച്ചില്ലേ, ഈ നാട് മുഴുവൻ ഉഴുതു മറിച്ച് ഇവർക്ക് പറ്റുന്ന ഒരു വിളവെടുപ്പിന് പറ്റുന്ന രീതിയിൽ ഈ മണ്ണൊരുക്കി കഴിഞ്ഞിട്ടുണ്ട് ഇവർ. ഏത് ഇസ്ലാമിനെതിരിലും മുസ്ലിങ്ങൾക്കെതിരിലും ഒരപരവൽക്കരണം ഉണ്ടാക്കിയിട്ടുണ്ട്. ലിബറൽ സംസ്കാരത്തിന് പറ്റുന്ന രീതിയിൽ, ലിബറൽ മതം ഉണ്ടാകാൻ പറ്റുന്ന രീതിയിൽ കേരളത്തെ ഉഴുതു മറിച്ച് വെച്ച് അതിൻ്റെ വിത്തുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് ഇങ്ങനെയുള്ള കുറച്ച് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, അവരെവിടെ പോയിട്ടാണോ ഈ പണിയെടുത്തത്, അവിടെ തന്നെ ചെന്നിട്ട് അതേ ആളുകൾക്കിടയിൽ തന്നെ ഇടയിൽ തന്നെ ഇതിൻ്റെ മറുവശം പറഞ്ഞു കൊടുക്കണത്, അതവർക്ക് സഹിക്കണില്ല. മനസ്സിലായിട്ടോ, അവർക്ക് എന്ത് വേണം, ഇതിനൊക്കെ മറുപടി നിങ്ങൾ എവിടെ പറഞ്ഞാൽ മതി, നിങ്ങളെ പള്ളീൻ്റെ മെമ്പർമാർ പറഞ്ഞാൽ മതി. പള്ളീൻ്റെ മെമ്പർമാർ പറഞ്ഞാൽ പോലും കേൾക്കില്ലല്ലോ, അതാരെ കേൾക്കുള്ളൂ, ഇതൊന്നും അറിയാത്ത കുറേ ആൾക്കാരെ കേൾക്കുള്ളൂ. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഓഡിറ്റോറിയം വാടക എടുത്തിട്ട് അവിടെ പറഞ്ഞാൽ മതി, അപ്പോഴും ആരെ കേൾക്കുള്ളൂ, വേറെ സമൂഹം കേൾക്കുക. ഇവർ വളർത്തിക്കൊണ്ടുവരുന്ന സമൂഹം കേൾക്കൂല. അപ്പൊ ഇവിടെ സംഭവിക്കണത് എന്താണെന്ന് വെച്ചാൽ, അവരെവിടെയാണോ കൃഷി ഇറക്കിയത്, അവിടെയാണ് ആ കൃഷി ഇറക്കിയിടത്താണ് ഇതിന്റെ മറുവർത്തമാനം നടക്കുന്നത്. അവരെന്താണോ ടൂൾ ഉപയോഗിച്ചത്, അവർ ശാസ്ത്രമാണ് ഉപയോഗിക്കുന്നത്, അവർ ബുദ്ധിയാണ് ഉപയോഗിക്കുന്നത്. അതേ ശാസ്ത്രത്തിന്റെ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് തന്നെ, ഇസ്ലാമിക പ്രമാണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ശാസ്ത്രം യഥാർത്ഥത്തിൽ പഠിച്ചാൽ അത് ദൈവത്തിലേക്ക് എത്തുകയാണ് ചെയ്യുക, ദൈവത്തിന് നിഷേധിക്കുകയല്ല ചെയ്യുക എന്ന് വസ്തുനിഷ്ഠമായി ഈ കുട്ടികൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതവർക്ക് സഹിക്കണില്ല, അതാ പ്രശ്നം. അപ്പൊ എന്താ, അവിടെ പോയി റെക്കോർഡ് ചെയ്യുന്നത് ഈ ആൾക്കാരോട് ചോദിച്ചിട്ടാണ്. ഇത് റെക്കോർഡ് ചെയ്തുങ്ങാണ്ട് ഫേസ്ബുക്ക് യൂട്യൂബിൽ ഇടുന്നത് എന്തിനാ, ഇത് പ്രചരിപ്പിക്കാൻ തന്നെയാണ്. ഞാൻ ആർക്കും സംശയം ഉണ്ടെങ്കിൽ അത് തിരുത്തിക്കൂടി. ഇത് പ്രചരിപ്പിക്കുക, എന്തിനാ പ്രചരിപ്പിക്കുന്നത്, ഏതൊരു സമൂഹത്തിലാണോ ഈ വിദ്വേഷം ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത് അതേ സമൂഹത്തിലേക്ക് തന്നെ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം, അതവിടെ പോസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇപ്പൊ പിന്നെ ക്ലിപ്പുകൾ നോക്കി, നിങ്ങൾ 100,000, 1.5 ലക്ഷം ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുക, ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുക, അത് കാണുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. നമ്മൾ വിഷയത്തിന്റെ മെറിറ്റ് മനസ്സിലാക്കണം, ആ മെറിറ്റ് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഈ വിഷയത്തെ നമ്മൾ കാണേണ്ടത്. അല്ലാതെ ഇതിനെങ്ങനെ ശാഖാപരമായ വിഷയമായിട്ടല്ല അതിന്റെ മൊരട് കാണുന്നത്. അതിന്റെ മൊരട എന്താ വെച്ചാൽ, ഇസ്ലാം മുസ്ലിങ്ങളോട് ഇനി ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. അത് എത്ര പക്വതയും പാകതയും വെച്ച് സംസാരിച്ചാൽ അതിനൊരു കുറ്റം കണ്ടെത്താക്കൂല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, തോന്നിയതൊക്കെ പറയാന്ന, തോന്നിയോടത്തൊക്കെ പോകാന്ന, അല്ല. അത് മനസ്സിലാക്കി അതിന്റെ ശരിയായ, അതിന് ഇസ്ലാമിന്റെ ചില മാനദണ്ഡങ്ങൾ പറയും, ആ മാനദണ്ഡൊന്നും ഇപ്പൊ അവിടെ ആരും ലംഘിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഇസ്ലാമോഫോബിയ എത്രത്തോളം മനുഷ്യന്മാരെ മനസ്സിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഈ കാണണമൊക്കെ. പക്ഷെ അവിടെ എനിക്ക് പോയിന്റ് ഒരു കാര്യം പറയാനുള്ള എന്താ അറിയോ, ഇസ്ലാമോഫോബിയയെ എതിർക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ എതിർക്കാം. ഒന്ന്, എന്താണോ നമ്മുടെ എതിരാളികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആക്ഷേപകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിനനുസരിച്ച് നമ്മൾ മാറിക്കൊടുക്കുക. അപ്പം ഇസ്ലാമോഫോബിയ അല്ലാതെ കൂടും. അപ്പം നമ്മളോട് പറയണം, നിങ്ങൾ നിങ്ങളെ മതം മാത്രമാണ് ശരിയെന്ന് പറയരുത്, എന്നാൽ ഞങ്ങൾ നാളെ മുതൽ പറയില്ല. അതേപോലെ നിങ്ങൾ ഈ വലിയ താടി വെക്കാൻ പാടില്ല, ഞങ്ങൾ താടി വെട്ട. അതേപോലെ ഞങ്ങൾ ഈ സ്ത്രീകൾ നിങ്ങളുടെ വേഷം ധരിക്കാൻ പാടില്ല, ഞങ്ങളെ വേഷം ഒഴിവാക്കിക്കോളാം. അതുപോലെ 5 നേരം നിങ്ങൾ വാങ്ങി കൊടുക്കണ്ട, ആയിക്കോട്ടെ നിങ്ങൾ ഒഴിവാക്കിക്കോളാം. അങ്ങനെ എന്താണോ പറയണത് അതിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊടുക്കുക. അപ്പൊ ഇസ്ലാമോഫോബിയ, ഇസ്ലാമോഫോബിയയിലല്ല, ഇസ്ലാം ഇല്ലാതെ കൂടും, അതില്ലാതെ അങ്ങനെ ഒരു ആവശ്യം. ആ പണിയാണ് ഇപ്പൊ കുറച്ച് ആൾക്കാർ ഗവേഷണം നടത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്, പറയുന്നതിനനുസരിച്ച് മാറിക്കൊടുക്കുക എന്നുള്ളതാണ്. വേറെ രീതി എന്താ അറിയോ, ആ പറയുന്ന തെറ്റിദ്ധാരണ എന്താന്നുള്ളത് തിരുത്തി കൊടുക്കുക. അത് തിരുത്തി കൊടുക്കുക. താടിനെ കുറിച്ച് പറയുമ്പോൾ, താടി നിങ്ങൾ വിചാരിച്ച ISISന്റെ താടിയല്ല ഇത്, ISISന്റെ താടിയല്ല ഇത്, പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമ വെച്ച താടിയാണ്. അത് ഞങ്ങളെ വിശ്വാസം അനുസരിച്ച് 24 മണിക്കൂറും അത് മുഖത്തുണ്ടെങ്കിൽ അതിന് 24 മണിക്കൂറും പുണ്യം കിട്ടും. പ്രവാചകൻ പറഞ്ഞാണ് മീശ ചെറുതായി വെട്ടണം, താടി നിങ്ങൾ യഥേഷ്ടം വെടണം, അതനുസരിച്ച് ഞങ്ങൾ സുന്നത്തായിട്ട് കാണണം, വേറൊന്നല്ല. മറ്റേത് ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ്, അത് മുസ്ലിം പണ്ഡിതന്മാരെന്നെ തള്ളി പറഞ്ഞ ടീമാണ്. ഈ വിഷയം വ്യക്തമാക്കി കൊടുക്കല്ലേ വേണ്ടത് അല്ലേ? അതുപോലെ നിങ്ങളത് മാത്രമാണ് ശരി, അതെ നമ്മളത് മാത്രമാണ് ശരി, അതിനെന്താ കുഴപ്പം, നിങ്ങളെ ശരി ഇവിടെ നിലനിൽക്കാൻ പാടില്ലെന്ന് നമ്മൾ പറയുന്നുണ്ടോ? ഓരോരുത്തർക്കും അവനവൻ്റെ ശരി വിശ്വസിക്കാം. ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി പറയണത് ഞങ്ങളതാണ് ശരി പറഞ്ഞോ പറയണില്ലേ, BJP അത് പറയണില്ലേ, കോൺഗ്രസ് അത് പറയണില്ലേ, എന്താ അവിടെ നിന്ന് തർക്കമില്ലാത്ത? അതിന്റെ പേരിൽ ഇപ്പൊ ഏതെങ്കിലും ഒരാള് ഒരു പാർട്ടി വിട്ട് മറ്റേ പാർട്ടിക്ക് പോയാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അല്ലേ? അപ്പൊ ഇവിടെ അവിടെ എന്നൊരു വിഷയമില്ലാത്തത് മതത്തിന്റെ വിഷയത്തേക്ക് വരുമ്പോൾ അത് പറയാൻ പാടില്ല. അപ്പൊ അതിന്റെ വശം പറയണം. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് നമ്മളെ മതം ശരിയാണെന്ന് വിശ്വസിക്കാൻ അവിടുത്തെ ശബ്ദമില്ലേ? ആ വസ്തുത പറഞ്ഞു കൊടുക്കണം. അങ്ങനെ വസ്തുതകൾ പറഞ്ഞും തിരുത്തിയും സംവദിച്ചും ആരോഗ്യകരമായി ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകുക. അങ്ങനെയാണ് ഇസ്ലാമോഫോബിയനെ നമ്മൾ എതിർക്കേണ്ടത്. അപ്പൊ ഈ രീതിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, അല്ലാതെ അതിനനുസരിച്ച് മാറിക്കൊടുത്തുകൊണ്ടല്ല. അപ്പൊ ഈ ഒരു കാര്യം കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വെച്ച് മനസ്സിലാക്കണമെന്ന് മാത്രമാണ് ഈ വൈകിയ വേളയിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ പൊതുബോധത്തിന്റെ തടവറയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടേ പറ്റുള്ളൂ, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. ചില ആളുകളൊക്കെ വിചാരിക്കണം, എന്തിനാണ് ഇപ്പം ഈ മുസ്ലിങ്ങൾ ഇങ്ങനെ പ്രബോധനം പ്രബോധനം എന്ന് പറഞ്ഞ് നടക്കണത്, ഒക്കെ അവരവരെ അതനുസരിച്ച് അവരാണ് ജീവിച്ചാൽ പോലെ, എന്തിനാണ് അങ്ങനെ പറയണേ എന്ന് അങ്ങനെ വിചാരിക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയുള്ളത്, ഇത് ആരോടുള്ള വെറുപ്പുകൊണ്ടല്ല, ഇതെല്ലാവരോടുള്ള ഇഷ്ടം കൊണ്ടാണ്, സ്നേഹം കൊണ്ടാണ്. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ഒരു പണ്ട് ഇവിടെ മുതിർന്ന ആളുകൾക്ക് ഓർമ്മ ഉണ്ടാവും, നമ്മൾ ഒന്നാം ക്ലാസ്സിലൊരു പാഠപുസ്തകം ഉണ്ടായിരുന്നു. ആ പാഠപുസ്തകത്തിലൊരു കഥ ഉണ്ട്. ഒരു കൃഷിക്കാരൻ കൃഷിപ്പണി കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ അയാളെ വളർത്തുനായുണ്ട്. ആ വളർത്തുനായ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ നിന്ന് കുരച്ച് ചാടി ഇയാളുടെ നേരെ വരികയാണ്. അത് വരുമ്പോൾ ഈ നായയുടെ വായിൽ നിന്ന് രക്തം ഇങ്ങനെ താഴെ കൊറ്റി വീഴുന്നുണ്ട്. ഉള്ളിൽ നിന്ന് ഇയാളുടെ കൊച്ചു കുട്ടിയുണ്ട്, തൊട്ടി കിടക്കുന്ന കുട്ടി, കുട്ടിയുടെ കരച്ചിലും കേൾക്കുന്നുണ്ട്. ഇയാൾ ഉറപ്പിച്ചു എന്ത്, കുട്ടിയെ കടിച്ചു വരികയാണ്, അതിൻ്റെ ബ്ലഡാണ് ഈ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന വെട്ടുകത്ത് ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ ആ പ്രിയപ്പെട്ട വളർത്തുനായി വെട്ടി നുറുക്കിക്കൊന്നു. എന്നിട്ട് ആ കത്തി വലിച്ചെറിഞ്ഞ് അയാൾ ഓടി വന്നു. ഓടി ബെഡ്റൂമിലേക്ക് വന്നപ്പോൾ കണ്ട എന്താ അറിയോ, ആ കുട്ടിയുടെ നേരെ ഒരു പാമ്പ് ഇങ്ങനെ കടന്നു വരികയാണ്, കൊത്താൻ വേണ്ടി വരികയാണ് ആ തൊട്ടിലിൽ കിടന്നുറങ്ങുന്ന കുട്ടിയെ. അതിൻ്റെ നേരെ പാമ്പ് വന്നപ്പോൾ ആ പാമ്പിനെ കടിച്ച് കൊന്ന് അതിനെ അവിടെ ഇട്ടിട്ട് അതിൻ്റെ ബ്ലഡും കൊണ്ടാണ് എന്ത് ഈ നായ പുറത്തേക്ക് വരുന്നത്. പക്ഷെ അദ്ദേഹം തെറ്റിദ്ധരിച്ചും കണ്ട് അപ്പോഴേക്കെന്ത് ചെയ്തു, നായനെ വെട്ടിക്കൊന്നു. ഇവിടെ സുഹൃത്തുക്കളെ, ഈ ദീന് സത്യമാണ്. നിങ്ങൾ കണ്ടില്ലേ നേപ്പാളിലെ അവസ്ഥ, നേപ്പാളിലെ അവസ്ഥ കണ്ടില്ലേ? ഇപ്പം ഞാൻ അങ്ങോട്ട് പോരുമ്പോൾ വാർത്ത പരിശോധിച്ച് നോക്കുമ്പോൾ ഞെട്ടിക്കുന്ന വാർത്തയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഹിമാലയത്തിൽ നിന്ന് വീണ്ടും ഹിമപാതം ഉണ്ടായിരിക്കുന്നുവെന്നാണ്. അത് വീണ്ടും ഇതുപോലെയൊരു മിന്നർ പ്രളയത്തിന് കാരണമായാൽ ആ രാജ്യം തന്നെ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചുരുങ്ങിയ സെക്കൻഡുകൾ കൊണ്ടാണ് എന്ത് ചെയ്യണത്, ഒന്നിച്ച അവസ്ഥ മാറണം. ഇതെന്ത് ഈ ഭൂമി എന്ന് പറയുന്ന സാധനം, ഇങ്ങനത്തെ കുറച്ച് പർവ്വതങ്ങളും കൂടുതൽ സ്ഥലവും പിന്നെ ഇതുമാണല്ലോ, സമുദ്രമാണല്ലോ, ഇതൊന്ന് കിടുങ്ങിയാൽ കഴിഞ്ഞതേ. ഇതുപോലെ ലോകം അവസാനിക്കും, എന്താ സംശയം, ലോകം അവസാനിക്കും. ഇത് അവസാനിച്ചാൽ അവിടെ ലോകം മനുഷ്യന്മാരവിടെ തീരൂല, രണ്ടാമത് എഴുന്നേറ്റ് വരും. സുമ്മയിന്ന കുംബാഴതാലി കലമയ്യത്തൂൻ, നിങ്ങളെല്ലാവരും മരിക്കും. സുമ്മയിന്നക്കും യൗമൽ ഖിയാമത്തി തുബ്അസൂൻ, രണ്ടാമത് നിങ്ങൾ പരലോകത്ത് എഴുന്നേറ്റ് വരിക തന്നെ ചെയ്യും. അലിമത്തി നഫ്സു മാ അഹ്ളറത്, വഇദൽ ജഹീമു സുഹ്റത്, വഇദൽ ജന്നത്തു ഉസ്ലിഫത്. അലിമത്തി നഫ്സു മാ അഹ്ളറത്, ഒരു ഭാഗത്ത് ജ്വലിക്കുന്ന അഗ്നി അത് ആളിയാളി കത്തിക്കൊണ്ടിരിക്കുന്നു, മറുഭാഗത്ത് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്വർഗത അങ്ങനെ അടുത്തെടുത്തു വരുന്നു. അലിമത്തി നഫ്സു മാ അഹ്ളറത്, ഓരോ മനുഷ്യനും അവിടെ വെച്ചുകൊണ്ട് ഈ സ്വർഗത്ത് പോകാൻ എന്റെ അടുത്ത് എന്തുണ്ട്, ഈ നരകത്ത് നിന്ന് രക്ഷപ്പെടാൻ എന്റെ അടുത്ത് എന്തുണ്ട് എന്ന് മുസ്ലിങ്ങൾ മാത്രമല്ല, ഹിന്ദുക്കൾ മാത്രമല്ല, ക്രിസ്ത്യാനികൾ മാത്രമല്ല, മതമുള്ളവർ മാത്രമല്ല, മതമില്ലാത്തവർ മാത്രമല്ല, മനുഷ്യരായി പറന്ന ആദൻ നബി മുതൽ അവസാന നാള് വരെ ജീവിക്കുന്ന മുഴുവൻ ജനകോടികളും അവിടെ വെച്ചുകൊണ്ട് ആലോചിക്കുന്ന ഒരു ഘട്ടം വരാനുണ്ട്. അപ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഓരോരുത്തർക്ക് ഓർമ്മ വരിക. അങ്ങനെ ഒരു നാളിൽ ആ നരകത്ത് നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് എല്ലാവരും പോകണം, എല്ലാ മനുഷ്യന്മാരും പോകണം. ഈ സത്യം പറയാൻ വേണ്ടിയാണ് സുഹൃത്തുക്കളെ ഞങ്ങൾ കടപ്പുറത്ത് പോണത്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ വീട്ടിൽ വരുന്നത്. അതിനുവേണ്ടിയാണ് യൂട്യൂബിൽ ഞങ്ങൾ പ്രസംഗങ്ങൾ ഇടുന്നത്. അതിനുവേണ്ടിയാണ് സമ്മേളനം നടത്തുന്നത്. അല്ലാതെ ഇതിൻ്റെ പേരിൽ ആരെയും മാന്തിപ്പറിക്കാനല്ല, ആരോടും വിദ്വേഷം കാണിക്കാനല്ല. ഇത് കാരുണ്യമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനമാണ്, മുഅ്മിൻ എന്ന് പറഞ്ഞാൽ നിർഭയത്വമുള്ളവൻ എന്നാണ്. ഈ നിർഭയത്വം പറയാൻ വേണ്ടിയാണ്. പക്ഷേ ആ പറയുന്നവനെ, നേരത്തെ കർഷകന്റെ കാര്യം പറഞ്ഞില്ലേ, ആ കർഷകൻ തെറ്റിദ്ധരിച്ചതുപോലെ ഇവരെന്തോ ഒരു കുഴപ്പക്കാരാണെന്ന് വിചാരിച്ച് ഇവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എത്രമാത്രം ഗുരുതരമാണ് വിഷയം നോക്കിയാൽ. നമ്മൾ കുട്ടിയെ കടിച്ചവരല്ല, ആ കുട്ടിയെ കൊത്താൻ വന്ന പാമ്പിനെ കൊന്നവരാണ്. അതുകൊണ്ട് എല്ലാവരുടെയും നന്മക്ക് വേണ്ടിയാണ് ഇവിടെ ഇസ്ലാമിക പ്രബോധകന്മാർ പ്രവർത്തിക്കുന്നത്. അത് ശാന്തമായി ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മുടെ ഭരണഘടന നമുക്ക് അനുവാദം നൽകുന്നുണ്ട്. നമ്മുടെ മതം നമുക്ക് അനുവാദം നൽകുന്നുണ്ട്. അതുകൊണ്ട് മുസ്ലിം സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്, ഇത് എല്ലാവരും ഒന്നിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരെയും ബാധിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ, നമുക്ക് ആശയ പ്രശ്നങ്ങൾ ഉണ്ടാകാം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, മുസ്ലിം സംഘടനകൾക്കിടയിൽ ഉണ്ടാകാം, അതേപോലെ തന്നെ മറ്റു മതവിഭാഗങ്ങൾക്കിടയിലുണ്ടാകും. അതൊക്കെ നമുക്കൂടെ, നമ്മളെ ഇന്ത്യയല്ലേ, നമുക്ക് പരസ്പരം സഹവർത്തിച്ചുകൂടെ, ഡിബേറ്റ് നടത്തിക്കൂടെ, പറഞ്ഞുകൂടെ, അപ്പോഴേക്ക് എന്തിനാണ് നമ്മൾ തെറ്റാൻ പോകേണ്ട കാര്യം? അപ്പോഴേക്ക് നമുക്ക് വൈരാഗ്യം ഉണ്ടാകേണ്ട കാര്യം എന്താ? ആവശ്യമില്ലല്ലോ. അവനവൻ ഇഷ്ടമുള്ളത് അവനവന് സ്വീകരിക്കാം. പക്ഷെ പറയേണ്ട ഉത്തരവാദിത്വം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ട്. അതുകൊണ്ട് ഇത് എല്ലാവരോടുള്ള ഇഷ്ടവും സ്നേഹവും ഒന്നുകൊണ്ട് മാത്രമാണ് തഴവാ പ്രവർത്തനം. അതിൻ്റെ വഴിയിലാണ്, ആരോടും നമുക്ക് ദേഷ്യമില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതിൻ്റെ ഉത്തരവാദിത്വ ബോധം മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുക. മുസ്ലിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇനി പ്രവാചകന്മാർ വരാല്ല. അന വസാഅത്തുക ഹാത്തൈൻ, റസൂലുള്ള പറഞ്ഞതാണ്, ഞാനും അന്ത്യദിനവും ഇതുപോലെയാണ്. ഞാൻ വന്നു എന്നത് ഇനി അന്ത്യദിനം മാത്രമേ വരാനുള്ളൂ എന്നതിൻ്റെ തെളിവാണ്. അതുകൊണ്ട് ആ പ്രവാചകന്മാർ പഠിപ്പിച്ച കാര്യം പ്രവാചകൻ പറഞ്ഞു, ഇവിടെ ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം. ആ ഉത്തരവാദിത്തമാണ് നമ്മൾ നിർവഹിക്കുന്നത്. അതിനാണ് സംഘടന, അതിനാണ് പ്രസ്ഥാനം, അതിനാണ് ഓഫീസ്, അതിനാണ് പള്ളികൾ, അതിനാണ് മദ്രസകൾ. ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ ഇവിടെയുള്ള എല്ലാ മതപണ്ഡിതന്മാരും മതസംഘടനകളും ആ ഉത്തരവാദിത്തം നിർവഹിക്കണം. അത് ഋജുവായ മാർഗത്തിൽ ആ പ്രവാചകന്മാരും സച്ചരിതരായ സലഫുകളും ഏതൊരു വഴിയിലൂടെയാണോ ഇസ്ലാമിനെ പ്രബോധനം ചെയ്തത്, ആ വഴിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകണം. പരസ്പരമുള്ള തെറ്റിദ്ധാരണകൾ നീക്കി ഐക്യത്തോടുകൂടി, യോജിപ്പോടുകൂടി, സഹിഷ്ണുതയോടുകൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് മുന്നോട്ട് പോകാം. അല്ലാഹു അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: മാഷാ അല്ലാഹ്. നമ്മൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഡയലോഗ്.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: കേരള റേഷൻ വ്യാപാരി ക്ഷേമനിധി പെൻഷൻ മസ്റ്ററിംഗ്. കേരള റേഷൻ വ്യാപാരി ക്ഷേമനിധിയിൽ നിന്നും 2025 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ സെപ്റ്റംബർ 30 അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന അംഗീകൃത പെൻഷൻ സൈറ്റ് വഴി മസ്റ്ററിംഗ് പൂർത്തിയാക്കണം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മെ തളർത്തുന്ന വലിയ ഭാരങ്ങളുമായി നടക്കേണ്ടി വരാറുണ്ട്. പുറത്തു പറയാൻ കഴിയാത്ത മനസ്സിന്റെ വിഷമങ്ങൾ, കുടുംബത്തിലുണ്ടാകുന്ന സങ്കീർണമായ തർക്കങ്ങൾ, വ്യക്തിപരമായ വീഴ്ചകൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന മാനസിക സംഘർഷങ്ങൾ, അങ്ങനെ ഉള്ളിലൊതുക്കി നീറുന്ന എത്രയോ പ്രശ്നങ്ങൾ നമ്മിൽ ഓരോരുത്തർക്കും ഉണ്ടായേക്കാം. കേൾക്കാനും ആശ്വസിപ്പിക്കാനും ആരുമില്ലെന്ന ചിന്ത പലരെയും നിരാശയിലേക്കും ഒറ്റപ്പെടലിലേക്കുമാണ് തള്ളിവിടുന്നത്. എന്നാൽ എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും അതിനൊരു ശരിയായ വഴിയും പരിഹാരവും ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം. പ്രശ്നങ്ങൾ മനസ്സിൽ വെച്ച് നീറാതെ അത് തുറന്നു പറയാനും വിദഗ്ധരുടെ സഹായത്തോടെ കൃത്യമായ മാർഗനിർദ്ദേശം നേടാനും ഒരു മഹത്തായ വേദി ലഭിച്ചാൽ ജീവിതം എത്ര ആനന്ദമുള്ളതാകും. ഇതാ നിങ്ങളുടെ ആധികളും സങ്കടങ്ങളും കേൾക്കാൻ, നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തരാൻ സന്തോഷത്തിന്റെ നിമിഷങ്ങളിലേക്ക് പീസ് റേഡിയോ നിങ്ങളെ നയിക്കുന്നു. പീസ് റേഡിയോ നിങ്ങൾക്കായി ഒരുക്കുന്നു ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പ്രായോഗികമായ പരിഹാരം നേടുന്നതിനുള്ള അസുലഭമായ അവസരം. വ്യക്തിപരമോ കുടുംബപരമോ അല്ലെങ്കിൽ സാമൂഹികമോ ആയ ഏതു തരത്തിലുള്ള മാനസിക ജീവിത പ്രശ്നങ്ങളുമാവട്ടെ, ഇനി വിഷമിക്കേണ്ടതില്ല. പീസ് റേഡിയോ ആപ്പിലെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ തികച്ചും രഹസ്യമായി ഞങ്ങളെ അറിയിക്കാം. അനുഭവ സമ്പന്നരായ കൗൺസിലർമാരും വിദഗ്ധരും നിങ്ങളുടെ സംശയങ്ങൾ വിശകലനം ചെയ്ത് വ്യക്തവും ഫലപ്രദവുമായ പരിഹാരമാർഗങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നു. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. തീരാത്ത സങ്കടങ്ങളില്ല, പരിഹാരമില്ലാത്ത പ്രശ്നവുമില്ല. നിങ്ങളുടെ മനസ്സിലെ ഭാരം ഇറക്കി വെക്കാനും വീണ്ടും പുഞ്ചിരിയോടെ ജീവിതത്തെ നേരിടാനും ഇനി ഞങ്ങൾ കൂടെയുണ്ട്. അതുകൊണ്ട് വൈകിക്കേണ്ട, നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കൂ. സന്തോഷമുള്ള നാടുകൾക്കായി കാത്തിരിക്കൂ. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്.

നമ്മൾ ജീവിക്കുന്നത് ചിന്തകളുടെ വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്ത, യാഥാർത്ഥ്യങ്ങൾ തിരയുന്ന ഒരു പുതിയ തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. മതം, സമൂഹം, രാഷ്ട്രീയം, സംസ്കാരം, ഇങ്ങനെ ജീവിതത്തെ സ്പർശിക്കുന്ന ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള സംശയങ്ങളും വേറിട്ട കാഴ്ചപ്പാടുകളും ഇന്നുയർന്നു വരുന്നുണ്ട്. എന്നാൽ ആധുനിക മാധ്യമങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും ചർച്ചകൾ പലപ്പോഴും യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ ഇളക്കിവിട്ടും വസ്തുതകൾ മറച്ചുവെച്ചും നടത്തുന്ന ചർച്ചകൾ ആർക്കും വ്യക്തമായ ഒരു ഉത്തരവും നൽകുന്നില്ല. സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ യുവതലമുറ ആശയക്കുഴപ്പത്തിന്റെ ഇരുട്ടിലേക്ക് നീങ്ങുന്നു. പക്ഷേ സത്യാന്വേഷണം എന്നത് കേവലം ഒരു തർക്കമല്ല, അത് വിചാരത്തിന്റെയും വിവേകത്തിന്റെയും തെളിമയുള്ള പാതയാണ്. ചോദ്യങ്ങളെ ഭയപ്പെടാതെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിക്കുന്നൊരു വേദി ഇവിടെ ആവശ്യമാണ്. ഇതാ ചിന്തകൾക്ക് മൂർച്ച കൂട്ടാൻ, ആഴമുള്ള സംവാദങ്ങളിലൂടെ സത്യം തിരിച്ചറിയാൻ ഒരു തുറന്ന ഡിജിറ്റൽ ഇടം, വിസ്ഡം ഡയലോഗ് TV. യുവാക്കൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രസക്തമായ ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധവും യുക്തിസഹവുമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരു വേദി. മതവും രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളും സംസ്കാരവും എല്ലാം ഒളിച്ചോടാതെ തെളിമയുള്ള സംവാദത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ സത്യത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, കേവലം പ്രോപ്പഗണ്ടകൾക്കപ്പുറം യാഥാർത്ഥ്യത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ ഈ ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കാളിയാകൂ. ഇന്നു തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യൂ ഡയലോഗ് TV. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഡയലോഗ് TV. ഇന്നേക്കും നാളേക്കും ശരിയായ ദിശാബോധത്തിനായുള്ള തെളിമയുള്ള ശബ്ദം.

0: പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ അധ്യായം 47, സൂറ മുഹമ്മദ്, വചനം 2. ക്ലാസ് എടുക്കുന്നത് ജഅഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സൂറത്തു മുഹമ്മദിലെ ആദ്യ ആയത്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കിയത്. ഇൻഷാ അല്ലാ രണ്ടാമത്തെ ആയത്ത് ഇന്ന് നമുക്ക് പഠിക്കാം.

0: സൂറത്തു മുഹമ്മദിലെ രണ്ടാമത്തെ ആയത്താണ് നമ്മൾ മനഃപ്പാഠമാക്കിയത്. കൃത്യമായി സൂറത്തിൻ്റെ അവസാനം വരെ തുടർ ക്ലാസ്സുകളിലൂടെ കേട്ട് മനഃപ്പാഠമാക്കണമേ എന്ന് ആത്മാർത്ഥമായി എല്ലാവരെയും ഉണർത്തി, അള്ളാഹു എല്ലാവർക്കും നന്നായി പഠിക്കാനും അത് മനഃപ്പാഠമാക്കി നിലനിർത്താനുമുള്ള തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഇന്ന് അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാകുമുല്ലാഹു ഖൈറൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ, സൂറ മുഹമ്മദ് വചനം 2. ക്ലാസ് എടുത്തത് ജഫർ സലഫി.
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിൻ്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിൻ്റെ വരമൊഴിയായി നേർപഥം വാരിക.
3: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പ്രവാചക ജീവിതം പഠിക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമാണ് തിരുനബിയോടൊപ്പം. ഇന്ന് നമ്മൾ കേൾക്കുന്നത് മാതാപിതാക്കളുടെ ശ്രദ്ധയ്ക്ക്. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുള്ള മുഹസിൻ വണ്ടൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സ്വന്തം മക്കൾക്ക് വേണ്ടി അവരോട് കരുണയുള്ളവരാവുക, അവർക്ക് വേണ്ടി എല്ലാവിധ ഷെറുകളിൽ നിന്നും രക്ഷ തേടുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ക്ലാസ്സിലൂടെ നാം മനസ്സിലാക്കുകയുണ്ടായി. സഹോദരങ്ങളെ, തൻ്റെ മക്കളോടുള്ള ദേഷ്യം കാരണം അവർക്കെതിരെ പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥ വളരെയധികം പരിതാപകരമാണ്. കാരണം മാതാപിതാക്കളെന്ന നിലക്ക് മക്കൾക്കെതിരെയുള്ള പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ നഷ്ടം സംഭവിക്കുന്നത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ മക്കൾ നമ്മുടെ പ്രാർത്ഥന കാരണം നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് അവർക്കെതിരെ നാം ഒരിക്കലും പ്രാർത്ഥിക്കരുത്. അവരുടെ നന്മക്ക് വേണ്ടി മാത്രമായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ. മക്കയിലും മദീനയിലും മാറി മാറി ഇമാം നിൽക്കുന്ന ഇരു ഹറമുകളുടെയും ഖതീബും ഇമാമുമായ അൽ ഹാഫിൽ അബ്ദുറഹ്മാൻ സുദൈസ് ഹഫിലഹുല്ല, അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, എനിക്ക് ഒരു 3-4 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സമയത്ത് ഒരിക്കൽ എൻ്റെ ഉമ്മ നല്ല ഭക്ഷണം വിളമ്പി മേശപ്പുറത്ത് വെച്ചു. ആ സമയത്ത് പുറത്ത് മണ്ണ് വാരി കളിച്ചു കൊണ്ടിരിക്കുന്ന ഞാനൊരു പിടി മണ്ണ് എടുത്തുകൊണ്ടുവന്ന് എൻ്റെ ഉമ്മ വിളമ്പി വെച്ച ആ ഭക്ഷണത്തിലേക്ക് വിതറിയിട്ടു. ഇത് കണ്ട എൻ്റെ ഉമ്മ എന്നെ ശകാരിക്കുന്നതിന് പകരം, എന്നെ അടിക്കുന്നതിന് പകരം, എന്നെ വാരിയെടുത്തുകൊണ്ട് എൻ്റെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ജഅലകല്ലാഹുൽ യൗമ അന്നാസ ഫിൽ ഹറമി യാ സുദൈസ്, അല്ലാഹു നിന്റെ ഹറമിലെ ഇമാമാക്കട്ടടാ സുദൈസേ എന്ന് എൻ്റെ മാതാവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഹഫിൽ സുദൈസ് ഹഫിലഹുല്ല, അദ്ദേഹം വികാര നിർഭരനായിക്കൊണ്ട് പറയുകയാണ്, എൻ്റെ മാതാവിൻ്റെ ആ സമയത്തുള്ള പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന് ഈയൊരു സ്ഥാനത്തേക്ക് എന്നെ എത്തിച്ചത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഹാഫിൽ സുദൈസ് ഹഫിലഹുല്ലയുടെ ഉമ്മയായി നമ്മുടെ ഭാര്യമാർ മാറണം, നമ്മുടെ പെൺമക്കൾ മാറണം, നമ്മുടെ സഹോദരിമാർ, നമ്മുടെ മരുമക്കൾ ഇവരെല്ലാം മാറണം. അങ്ങനെ സ്വന്തം മക്കളെ നല്ലതുപോലെ സ്നേഹിച്ച് നല്ലതിന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ച് അവരെ വളർത്തണം എന്നാണ് ഇസ്ലാം നമ്മോട് കാണിക്കുന്ന അധ്യാപനം. അതുപോലെ അവർക്കാവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ ആവശ്യാനുസരണം ഓരോ മാതാപിതാക്കളും നൽകിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. സൂറത്തുൽ ഖുമാനിൽ

0: അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ പ്രത്യേകം എടുത്തു പറയുന്ന കാര്യം, ഒരു പിതാവ് മക്കളെ നന്മ ഉപദേശിച്ചു കൊണ്ടേയിരിക്കണമെന്നറിയിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അതിൽ നൽകുന്ന ഒന്നാമത്തെ ഉപദേശമാണ് ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകനോട് പറയുന്നതായി അല്ലാഹു പറയുന്നുണ്ട്. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാ ഇന്ന ശിർക ലദുൽമുൻ അലീം, എൻ്റെ പൊന്നുമോനെ ലാ തുശ്രിക് ബില്ലാ, നീ അല്ലാഹുവിൽ പങ്കുചേർക്കല്ലേ, അല്ലാഹു അല്ലാത്തവരോട് നീ പ്രാർത്ഥിക്കല്ലേ, അല്ലാഹുവിനോടല്ലാതെ നീ സുജൂദ് ചെയ്യല്ലേ, അല്ലാഹുവിൽ നിന്നല്ലാതെ ഗുണവും ദോഷവും നീ പ്രതീക്ഷിക്കല്ലേ, അല്ലാഹുവിൻ്റെ പേരിലല്ലാതെ നീ സത്യം ചെയ്യല്ലേ. സഹോദരങ്ങളെ, ഇന്ന് സമൂഹത്തിൽ ശിർക്ക് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും സ്ഥലത്ത് പോയി അവിടുന്ന് കിട്ടുന്ന മന്ത്രിച്ചൂതിയ നൂലോ ഏലസോ കയ്യിൽ കെട്ടിയാൽ അല്ലെങ്കിൽ അരയിൽ കെട്ടിയാൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ് പലരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്താ? മൻ അല്ലഖ തമീമതൻ ഫഖദ് അശ്റക, ആരെങ്കിലും അങ്ങനെ ഏലസ് കിട്ടുന്നുണ്ട് എങ്കിൽ, അങ്ങനെ ചരട് കിട്ടുന്നുണ്ട് എങ്കിൽ, ഫഖദ് അശ്റക, അവൻ ചിർക്ക് തന്നെയാണ് ചെയ്തത്, അതിൽ യാതൊരു സംശയം വേണ്ട. അതുകൊണ്ട് നാം നമ്മുടെ മക്കളെ ഒന്നാമതായി കൊണ്ട് ഉപദേശിക്കേണ്ടത് തൗഹീദുള്ളവനായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ടെപ്പോഴും നമ്മൾ പരിശോധിച്ചു കൊണ്ടേയിരിക്കണം എന്നുള്ളത്. എല്ലാ മക്കളും ഒരു പരിധിവരെ തിന്മയിലേക്ക് പോകുന്നത് അവരുടെ കൂട്ടുകെട്ടുകൾ നന്നാവാത്തത് കൊണ്ടാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫലിയൻദുർ മൻ യുഖാലിൽ, ഓരോരുത്തരും എല്ലാ മനുഷ്യരും അവൻ്റെ കൂട്ടുകാരൻ്റെ ആദർശത്തിലായിരിക്കും. എപ്പോഴും നമ്മുടെ കൂടെയുള്ളവൻ്റെ സ്വഭാവം നാം അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരുമെന്നുള്ളതാണ്. അതുകൊണ്ട് തൻ്റെ മക്കളുടെ കൂട്ടുകെട്ട് പ്രത്യേകം നാം ശ്രദ്ധിക്കണം. അവൻ നല്ലവരോടൊപ്പമാണോ അതോ തിന്മയിൽ അകപ്പെട്ടവരുടെ കൂടെയാണോ നടക്കുന്നത് എന്ന കൃത്യമായ ബോധം നമ്മുടെ മക്കളുടെ ഓരോരുത്തരുടെയും കാര്യത്തിൽ നമുക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ 5 നേരത്തെ കൃത്യമായ നമസ്കാരം, അത് ആ ഒരു കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഒരു മാതാവും ഒരു പിതാവും കാണിക്കരുത് എന്നുള്ളതാണ്. 5 നേരത്തെ ഫർളായ നമസ്കാരം അത് കൃത്യമായി കൊണ്ട് പാലിക്കാൻ, അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതിരിക്കാൻ നമ്മുടെ മക്കളെ എപ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, നല്ല നല്ല സംരംഭങ്ങളുമായി അവരെ നാം ബന്ധിപ്പിക്കണം. ദീന് പഠിക്കാൻ പറ്റുന്ന ഖുർആൻ ക്ലാസ്സുകളിലേക്ക്, QHLS ക്ലാസ്സുകളിലേക്ക്, CRE ക്ലാസ്സുകളിലേക്ക്, അത്തരം ക്ലാസ്സുകളിലേക്ക് കുട്ടികളെ നാം അവരെ പറഞ്ഞയക്കണം. അതിനുവേണ്ടി നന്നായി അവരെ പ്രോത്സാഹിപ്പിക്കണം. അതുപോലെ നമ്മുടെ മക്കൾ ഒരിക്കലും നമ്മെ ഉറക്കാതിരിക്കാൻ ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണമെന്നുള്ളതാണ് ഒരു മാതാവും പിതാവും എന്ന നിലക്ക് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതാപിതാക്കളോട് പ്രത്യേകം കൽപ്പിച്ചൊരു കാര്യം, നിങ്ങളുടെ മക്കളെ ഒരിക്കലും നിങ്ങൾ പുറത്തു നിർത്തരുത് എന്നുള്ളതാണ്. വൈകുന്നേര സമയങ്ങളിൽ നമ്മുടെ മക്കൾ ഉച്ച സമയത്ത് വെയിലത്ത് നിൽക്കുന്നത് കണ്ടാൽ അവരെ ശാസിച്ചു കൊണ്ടെങ്കിലും നമ്മൾ നല്ലത് പറഞ്ഞുകൊണ്ടാണെങ്കിലും അവരെ നമ്മൾ മാറ്റി നിർത്തും. ഏതെങ്കിലും ഒരു മഞ്ഞുള്ള ദിവസം രാവിലെ അവർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അവരെ വീടിനുള്ളിലേക്ക് തന്നെ കയറ്റാറുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖഫൂ സുബിയാനക്കും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ വൈകുന്നേര സമയങ്ങളിൽ വീട്ടിൽ തന്നെ നിർത്തണം, നിങ്ങളവരെ പുറത്ത് കളിക്കാൻ അനുവദിക്കരുത്. ആ പറഞ്ഞ സമയം മഗ്രിബിൻ്റെ സമയമാണ്, അതിൻ്റെ മുമ്പ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കളിക്കാം. മഗ്രിബിൻ്റെ സമയത്തോട് അനുബന്ധിച്ച് നിങ്ങളുടെ മക്കളെ നിങ്ങൾ പുറത്തിറക്കരുത്. ഹീന ഇദിൻ തൻതഷിറു ശയാത്തീൻ, അത്തരം സമയങ്ങളിൽ ഷെയ്ത്താൻ, പിശാജ് വ്യാപിക്കുന്ന സമയമാണ്. അവർക്ക് പിശാചിൻ്റെ ബാധയേൽക്കാൻ, പിശാചിക്കൾ ദുർബോധനം നടത്താൻ, വലിയ തിന്മകളിലേക്ക് ആ കുഞ്ഞു മനസ്സുകളെ പിശാജ് റാഞ്ചി കൊണ്ടുപോകാൻ കാരണമാവുന്ന സമയമാണത്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ മക്കൾ നല്ലവരായി തീരുകയുള്ളൂ, നമ്മളൊരു മാതൃകായോഗ്യരായ മാതാവും പിതാവുമായി മാറുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ മരിച്ചാലും നമ്മുടെ മക്കളുടെ പ്രാർത്ഥന കാരണം നമുക്ക് നന്മ ലഭിക്കും, അത് കാരണം നമുക്ക് സ്വർഗപ്രവേശനം ലഭിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ, അത്തരം മക്കളായി തീരാൻ നമുക്ക് സാധിക്കണം, അത്തരം മക്കളെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. മാതാപിതാക്കളുടെ ശ്രദ്ധയ്ക്ക് ഈ വിഷയം അവതരിപ്പിച്ചത് അബ്ദുള്ള മുഹസിൻ വണ്ടൂർ.
2: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നമുക്ക് മധുരം ഖുർആൻ ഒന്ന് കേട്ടിട്ട് വരാം.

0: മാഷാല്ലാ, മധുരം ഖുർആനാണ് നാം കേട്ടത്. മിഷാരി റാഷിദ ലഫാസിയാണ് ഇന്നത്തെ കാര്യ. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ബഖറയുടെ 155 മുതൽ 156 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടുകഴിഞ്ഞത്.
1: രണ്ടാം അദ്ധ്യായം സൂറ അൽ ബഖറയുടെ 155 156 കൂടിയ വചനങ്ങളുടെ വളരെ ആകർഷണീയമായ പാരായണം നമ്മൾ കേട്ടു. അതിൻ്റെ അർത്ഥവും അതിൻ്റെ ഒരു സാരാംശവും നമുക്ക് മനസ്സിലാക്കാം. പൊതുവെ ഇന്ന് നമ്മൾ കേട്ട ഈ രണ്ട് വചനങ്ങളുടെയും അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, എല്ലാ മനുഷ്യർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ പരീക്ഷണം നൽകുമെന്നാണ്. അത് നൽകുന്ന 3-4 ഇനങ്ങൾ സംബന്ധിച്ച്, വ്യത്യസ്ത മേഖലകൾ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത്. അതിലൊന്നാണ് ഭയം. ഭയം കൊണ്ട് പരീക്ഷിക്കാം. അതുപോലെ തന്നെ പട്ടിണി, അതുപോലെ തന്നെ സാമ്പത്തിക മാന്ദ്യം, സാമ്പത്തികമായ ബാലൻസ്. അത് ചില സമയത്ത് നന്നായി സമ്പത്തുള്ള ആളുകൾക്ക് തീരെ സമ്പത്തില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം എന്ന് പടച്ചറബ് പരിശുദ്ധ ഖുർആനിലൂടെ മുൻകൂട്ടി തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ദേഹങ്ങൾ കൊണ്ട് അടുത്ത ബന്ധുക്കളുടെയും മറ്റും വേണ്ടപ്പെട്ടവരുടെയും ഒക്കെയുള്ള പെട്ടെന്നുള്ള മരണം കൊണ്ടുമൊക്കെ പരീക്ഷണമാകാം. അതുപോലെ തന്നെ കായ്ക്കറികളെ കൊണ്ട്, ഫലവൃക്ഷങ്ങളെ കൊണ്ട്, അതിൻ്റെ പെട്ടെന്നുള്ള നാശങ്ങളെ കൊണ്ടുമൊക്കെ ഒരുപാട് വരുമാനം കാത്തിരിക്കുന്ന, വളരെ പ്രതീക്ഷയോടുകൂടി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കൃഷി നാശം കൊണ്ടുമൊക്കെ പെട്ടെന്ന് പരീക്ഷണങ്ങൾ ഉണ്ടാകാം. അപ്പോഴൊക്കെ ആ പരീക്ഷണത്തിൽ നൊന്ത് ആത്മഹുതി ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് അത് റബ്ബിൻ്റെ വിധിയാണെന്നോർത്ത് എൻ്റെ ശക്തിയും കഴിവും ഒന്നുമല്ല, റബ്ബിനാണ് കഴിവുള്ളത് എന്നോർത്ത് ആ റബ്ബിൻ്റെ വിധിയിൽ ക്ഷമിച്ച് ആ റബ്ബിനോട് കൂടുതൽ അടുക്കാനുള്ള സന്ദർഭമായിട്ടാണ് ഇത്തരം ജീവിതത്തിലെ ഏത് പരീക്ഷണങ്ങളെയും നമ്മൾ സമീപിക്കേണ്ടത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നു. എന്ന് മാത്രവുമല്ല, ഇന്നലേക്കുള്ള പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ള സാഹചര്യങ്ങളും ഉണ്ടാകുമ്പം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് മനസ്സിൽ സ്വമേധയാ തികട്ടി വരേണ്ട ഒരു ദിക്ർ ഓർമ്മപ്പെടുത്തുകയാണ്. ആ നിലക്ക് സംഭവിക്കുമ്പം അവർ പറയും, അവർ ഇപ്രകാരം സ്വയം ഓർമ്മയിൽ തികട്ടിവെന്ന് അവർ അള്ളാഹുവിനെ സ്മരിച്ച് പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന്. തീർച്ചയായും ഞങ്ങൾ അള്ളാഹുവിനുള്ളതാണ്, ഞങ്ങൾ അവനിലേക്ക് തന്നെ മടങ്ങി ചെല്ലുന്നവരുമാണ് എന്ന് സ്വമേധയാ ചുറ്റുവട്ടത്തും മറ്റും സ്വയം ജീവിതത്തിലുമൊക്കെ സംഭവിക്കുന്ന പ്രയാസങ്ങളും ദുരന്തങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മുസീബത്തുകളും സംഭവിക്കുമ്പോൾ അവരുടെ മനസ്സിൽ നിന്ന് സ്വമേധയാ ആ റബ്ബിനെക്കുറിച്ച് ഓർത്ത് റബ്ബിൻ്റേക്ക് കൂടുതൽ അടുക്കാനുള്ളൊരു വാചകമായി, ഒരു ദിക്റായി അള്ളാഹു പഠിപ്പിച്ച ഒരു വാചകമാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നത്. അത് മരണസമയത്ത് മാത്രമല്ല, മരണത്തെപ്പറ്റി കേൾക്കുമ്പോൾ മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ച ചില ആളുകളുണ്ട്. എന്നാൽ മുസീബത്തുകൾ എന്തും ജീവിതത്തിൽ സംഭവിക്കുമ്പം നമ്മൾ കേൾക്കുമ്പം നമുക്ക് എന്ത് ചെയ്യാം, ആ ദിക്ർ പറയാം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പൊതുവേ ജീവിതാവസ്ഥയിൽ ഈ പട്ടിണിയും അതുപോലെ തന്നെ ദാരിദ്ര്യവും അതുപോലെ തന്നെ പെട്ടെന്നുള്ള മരണങ്ങളും കൃഷിനാശവും സാമ്പത്തികമായ ഏറ്റക്കുറച്ചും സംഭവിക്കുമ്പോഴേക്ക് പട്ടേ വിഷാദ രൂപത്തിൽ അല്ലെങ്കിൽ ടെൻഷനായി അമിതമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ മനസ്സ് സ്റ്റക്കാകുന്ന സാഹചര്യം പൊതുവെ പലപ്പോഴും കാണാറുണ്ട്. എന്നാൽ ഈ ദുനിയാവ് എന്ന് പറയുമ്പം ശരിക്കും ഒരു പരീക്ഷണാലയമാണ്. ഈ പരീക്ഷണാലയത്തിൽ അല്ലെങ്കിൽ ഈ പരീക്ഷയിൽ ശരിക്ക് റബ്ബിനെക്കുറിച്ച് ഓർത്ത് റബ്ബിലേക്കടുത്ത് അതിനെ ഓവർകം ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന വ്യക്തിയാരോ ആ നിലക്കുള്ള വിശ്വാസിക്ക് തന്നെയാണ്, ആ നിലക്കുള്ള അള്ളാഹുവിൻ്റെ അടിമക്കാണ് വിജയമെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന രണ്ട് വചനങ്ങൾ കൂടിയാണ് ഈ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 155 156 വചനങ്ങൾ.
0: ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ്. നിങ്ങൾ ഇത് കേട്ടിട്ട് പറയണം നിങ്ങളേല് പെടുന്നുള്ളത്. അപ്പോൾ നമ്മളെ പല വ്യത്യസ്തമായ ആളുകളോടും സംസാരിക്കുന്ന ഇടപെടുന്ന ആളുകളാണ് ഞാനും നിങ്ങളും നമ്മൾ എല്ലാവരും. അപ്പോൾ ഒരു മൂന്ന് വിഭാഗം ആളുകൾ, അവരെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോണത്. അപ്പോൾ നിങ്ങളൊക്കെ മനസ്സിലുണ്ടാവും ആശയം. ഇതിൽ ഏറ്റവും ഒന്നാമത്തെ വിഭാഗം ആളുകളാരെന്ന് വെച്ചാൽ, എന്ത് മറ്റുള്ള ആളുകളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവനവൻ്റെ പ്രശ്നങ്ങളെക്കാൾ പ്രാധാന്യം നൽകി അങ്ങോട്ട് മരിക്കാന്ന് പറയില്ലേ, ചങ്ക് പൊറിച്ച് കൊടുക്കാന്ന് പറയും. അവൻ്റെ ചങ്കാണെന്നൊക്കെ പറയുന്ന വാക്കുകളല്ല, നമ്മൾ പലപ്പോഴും കേട്ട വാക്കാണ്. അപ്പോൾ ആ ഒരു ചങ്ക് പറിച്ചു കൊടുക്കുന്ന കുറച്ച് വിഭാഗം നമ്മളൊക്കെ കൂട്ടത്തിലുണ്ടാവും. അവർക്കൊരു പക്ഷേ അവരുടെ കുടുംബത്തിൻ്റെയും അവരുടെ സ്വന്തം കാര്യങ്ങളുടെയും കാട്ടിലൊക്കെ പ്രാധാന്യം ഉണ്ടാകുക, അത്തരം മറ്റുള്ളവരുടെ ജീവിതത്തെ ജീവിതത്തിൽ സമാധാനം പകർന്നു കൊടുക്കുക എന്നുള്ളതിനായിരിക്കും. അങ്ങനെയുള്ള കുറച്ച് ആളുകൾ. രണ്ടാമത്തെ ഒരു വിഭാഗമുണ്ട്, അവരെങ്ങനെ അറിയോ, പിന്നെ മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ പ്രയാസപ്പെടും, എന്താലേ എന്താപ്പോൾ അവസ്ഥ, ആ ചങ്ങായിൻ്റെ പിന്നെ ഉമ്മാനോട് ഇങ്ങനെയുള്ള പെരുമാറിയത്, അല്ലെങ്കിൽ ആ ഭാര്യനോട് ഇങ്ങനെയുള്ള പറഞ്ഞത്, അല്ലെങ്കിൽ ഓനെ എന്തൊരു തെറിയാലേ പറയണത്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ വലിയ ഒരു പ്രയാസമായിട്ടും പ്രശ്നമായിട്ടും ഒക്കെ അവതരിപ്പിക്കും. പക്ഷേ അവനവൻ്റെ ആളുകളോട്, അതായത് ഉമ്മയോടുള്ള പെരുമാറ്റത്തിൽ വളരെ വീക്കായിരിക്കും, ഭാര്യയെ ചിലപ്പോൾ തെറി വിളിക്കുന്നുണ്ടാകും, തല്ലുന്നുണ്ടാകും, ആക്രമിക്കുന്നുണ്ടാകും. അതേപോലെ പിന്നെ ആരെങ്കിലും കുട്ടികളൊക്കെ എന്തെങ്കിലും കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നതോ അല്ലെങ്കിൽ തല്ലുണ്ടാക്കി അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിനോടൊക്കെ ഭയങ്കരമായിട്ട് പ്രതികരിക്കും. പക്ഷേ സ്വന്തം ജീവിതത്തിൽ ഈ തെറിയും കാര്യങ്ങൾ വിളിക്കുകയും അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ നിലനിർത്തുന്ന ആളുകളുണ്ടാവും. ഈ രണ്ടാമത്തെ വിഭാഗം. അത് മൂന്നാമത്തെ വിഭാഗം എങ്ങനെ വെച്ചാൽ, ആർക്ക് എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, നമ്മളെ കാര്യം എന്ത് ചെയ്യണം, നടക്കണം. അതിനി എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും, അതിനി പെരിയിലുള്ള ആളുകളാണെങ്കിലും ശരി, ഭാര്യയും കുട്ടികളാണെങ്കിലും ശരി, ഞാൻ കരുതിയ കാര്യം നടക്കണം എന്ന ആ ഒരു എക്സ്ട്രീം ലെവലിൽ പോകുന്ന ആളുകളുണ്ടാകും. ഇതിലേറ്റവും ഒന്നാമത്തെ ആളുകൾ എനിക്ക് തോന്നുന്നത് കുറച്ച് കൂടിപ്പോയി എന്നൊരു സംശയം. രണ്ടാമത്തെ ആളുകൾ യഥാർത്ഥത്തിൽ നിഷ്കളങ്കത ഇല്ലാത്തവരാണ്, ആത്മാർത്ഥത ഇല്ലാത്തവരാണ്. മൂന്നാമത്തെ ആളുകൾ തികച്ചും സ്വാർത്ഥരുമാണ്. അപ്പം ഇങ്ങനെയുള്ള മൂന്ന് വിഭാഗം ആളുകൾ മാത്രമാണ് ഈ ലോകത്തുള്ളതെന്ന് ചിലപ്പോൾ നമുക്ക് കുറേ ആളുകളായിട്ട് ഇടപെടുമ്പോൾ മനസ്സിലാവും. ഈ മൂന്നിലെ ഏതെങ്കിലും ഒന്നിലേക്ക് പാകപ്പെടുന്ന ആളുകളാണ് പൊതുവെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ ഏതിൽ പെടും എന്നതൊരു ചോദ്യമാണ്.
2: എന്നോട് ചോദ്യം അതോ
0: ഇത് നിങ്ങളോടും ശ്രോതാക്കളോടാണ്, നിങ്ങളോടുള്ള നിങ്ങൾ പറയണ്ട, അതിങ്ങനെ ആലോചിച്ചിട്ട് എന്ത് ചെയ്താൽ മതി. നമ്മൾ ഞാൻ ഇപ്പോൾ ഇതിൽ ഏതാ പെടുക, ഏറ്റവും ഒന്നാമത്തിൽ ഇപ്പം ഞാൻ വിടുമോ, എല്ലാത്തരും ഇപ്പോൾ മരിച്ചിട്ട ഒരാളാണപ്പോൾ ഞാൻ എന്ന് നമ്മളെക്കുറിച്ച് ആലോചിക്കണമല്ലോ. രണ്ടാമത് പറഞ്ഞ വിഭാഗത്തിൽ കുറേ ആളുകൾ വരുന്നത്, അതായത് മറ്റുള്ള ആൾ വിഷയം ഭയങ്കര പ്രശ്നമായിട്ട് കാണും, പക്ഷേ അവനവൻ്റെ ജീവിതത്തിൽ ഞാൻ കാരണം. ഇപ്പോൾ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു സഹോദരി, ഒരു ഉമ്മ പ്രയാസം അനുഭവിക്കുന്നത് ഇങ്ങനെ കാണുമ്പോൾ വലിയ പ്രയാസം പറയുന്ന ഒരാൾ, ഞാൻ കാരണം എൻ്റെ ഉമ്മ വിഷമിക്കണ്ടല്ലോ എൻ്റെ സംസാരം കൊണ്ടും എൻ്റെ സ്വഭാവം കൊണ്ടും, എൻ്റെ ഭാര്യ എൻ്റെ പിന്നെ സംസാരം കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും വിഷമിക്കുന്നുണ്ടല്ലോ, അതൊന്നും മനസ്സിലാക്കാതെ മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ ഇങ്ങനെ വലിയ സങ്കട സംസാരം വർത്തമാനങ്ങൾ പറയുന്ന ആളുകൾ, അതാണ് രണ്ടാമത്തെ വിഭാഗം. അതിൽ നമ്മളറിയാതെ പെടുന്നുണ്ടോ നമ്മൾ ചിന്തിക്കണം. മൂന്നാമത്തെ ആൾക്കാർ പറഞ്ഞാൽ ഭയങ്കര സ്വാർത്ഥരാണ്. ഒരിക്കൽ ഇനി കുട്ടികൾ മക്കൾ എന്തായാലും പ്രശ്നമല്ല, മാതാപിതാക്കൾ എന്തായാലും പ്രശ്നമല്ല, നമുക്ക് നമ്മളെ കാര്യം എന്ത് ചെയ്യണം, നടക്കണം. അതിന് അവർക്ക് ഇതൊന്നും നടന്നിട്ടില്ലെങ്കിൽ ഇന്നെ നടക്കണം, അങ്ങനെയുള്ള ആളുകളുണ്ടോ?
2: അതെ.
0: അപ്പോൾ ഈ മൂന്ന് വിഭാഗം.
2: ഈ ചോദ്യത്തിൽ എനിക്ക് തോന്നുന്നില്ല, ഈ ഒരു ചോദ്യത്തിൽ വന്നത് എനിക്ക് തോന്നുന്നത് എന്താണോ, ഒരാൾ ചോദിച്ചു നിങ്ങൾ ഉമ്മാനെ ഇപ്പോഴും അടിക്കാറുണ്ടോ, എന്താ ഇത്ര
0: പറയാ,
2: പണ്ടടിച്ചിരുന്നു അല്ലേ, ഉണ്ട് എന്ന് പറഞ്ഞാല് ഇപ്പോഴും അടിക്കുന്നുണ്ട്. അപ്പൊ ആൾക്കാര് പറയാൻ ബുദ്ധിമുട്ടും,
0: പറയണ്ട, മനസ്സിലാക്കിയിട്ട് സ്വയം ഒരു വിലയിരുത്തലുണ്ടായാൽ മതി. എന്തായാലും ഇതിൽ പെട്ടുപോകും, ഈ മൂന്നെണ്ണത്തിൽ ഒന്നിൽ പെട്ടുപോകും, അതിൽ രണ്ടാമത്തേലാണ് ഏറ്റവും കൂടുതൽ
2: ആളുകൾ
0: ചാൻസ് ഉള്ളത്. യെസ്. അപ്പൊ നമ്മള് കുറെ ആളുകളോട് ഇങ്ങനെ ഇടപെടുമ്പോഴേ നമ്മളെ അനുഭവത്തിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണല്ലോ.
3: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840 www.peaceradio.com.
4: സ്വരത്തിലേക്ക് അല്ലേ ഒരു പാട്ട് കേൾക്കാം. ഇൻഷാ അല്ലാ.

0: എനിക്ക് അതിൽ ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് നമ്മളെ കണ്ണ് നനയിക്കുന്നൊരു കാര്യമെന്ന് വെച്ചാൽ, മൊഞ്ചുള്ള കാറിൽ സവാരി ചെയ്യുന്നേരം മയ്യത്ത് കട്ടിൽ മറന്നവനാണ്. അങ്ങനെ ഒരു സവാരി ചെയ്ത് ജീവിതം അവസാനിക്കുന്ന ഒരവസ്ഥ മനുഷ്യനുണ്ട് എന്നുള്ളത് ഓർമ്മിക്കുമ്പോൾ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ പുളകിതരാവാതെ നമുക്ക് പോവാൻ, അത് ഈ പാട്ടുകൾക്ക് നമ്മൾ ഉണ്ടാക്കുന്ന സ്വാധീനം ചെറുതല്ല, പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള പാട്ട്.
1: Peace Radio. Tune to reality.

0: പീസ് റേഡിയോ കാതോർക്കുക. അടുത്ത പരിപാടി ഖുർആൻ പാഠങ്ങൾ. പിശാചിൻ്റെ കെണിയിൽ അകപ്പെടുന്നവർ. വിഷയം അവതരിപ്പിക്കുന്നത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
1: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ്. അമ്മാ ബഅദ്, പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, പീസ് റേഡിയോയിലൂടെ ഖുർആൻ പാഠങ്ങൾ എന്ന ഈ ഒരു പ്രോഗ്രാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പിശാജ് മനുഷ്യൻ്റെ പ്രത്യക്ഷ ശത്രുവാണ് എന്ന് നാം ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. പിശാജിൻ്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടേണ്ടതാണ് എന്നതും നാം അറിഞ്ഞിട്ടുള്ള യാഥാർത്ഥ്യമാണ്. പിശാജിൻ്റെ കെണിയിൽ അകപ്പെട്ടാൽ അതൊരു തീരാ നഷ്ടമായിരിക്കും എന്നതും നാം മനസ്സിലാക്കിയിട്ടുള്ള വിഷയമാണ്. എന്തുകൊണ്ടാണ് നാം ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടും പിശാജിൻ്റെ കെണിയിൽ അകപ്പെട്ടു പോകുന്നത്? ഇത് വളരെ ഗൗരവമർഹിക്കുന്ന ഒരു വിഷയമാണ്. ആ ഒരു വിഷയം പരിശുദ്ധ ഖുർആനിൻ്റെ പാഠങ്ങളിലൂടെ നാം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്ന യാഥാർത്ഥ്യമാണ്, പിശാചിൻ്റെ കെണിയിൽ അകപ്പെടുന്നത് ഇഖ്ലാസിൻ്റെ, ആത്മാർത്ഥതയുടെ കുറവുകൊണ്ടാണ് എന്ന കാര്യം. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹിജറിലെ 39 മുതൽക്കുള്ള വചനങ്ങളിൽ പിശാജ് തന്നെ ഈ ഒരു കാര്യം വ്യക്തമാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി പിശാജിനോട് ആവശ്യപ്പെടുന്നു, മലക്കുകളോടെല്ലാം ആവശ്യപ്പെട്ടതുപോലെ തന്നെ. എന്നാൽ മലക്കുകളെല്ലാം സുജൂദ് ചെയ്തു, പിശാജ് സുജൂദ് ചെയ്തില്ല, അഥവാ ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. അവൻ്റെതായ ന്യായങ്ങൾ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ ആട്ടിയകറ്റപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. ആ സന്ദർഭത്തിൽ പിശാജ് പറയുന്ന വാചകം നമുക്ക് സൂറത്തുൽ ഹിജ്റിലെ 39 ആയത്തിൽ കാണാം. ഖാല റബ്ബി ബിമാ അഗ്വൈതനി, അല്ലാഹുവേ, നീ എന്നെ വഴികേടിലാക്കിയതിനാൽ, ലഉസയ്യിനന്ന ലഹും ഫിൽ അർദി, ഭൂമിയിലുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് അവൻ അലങ്കാരമാക്കി തോന്നിപ്പിച്ചു കൊടുക്കും. മനുഷ്യർക്ക് വല ഉഗ്വിയന്നഹും മജ്മഈൻ, മനുഷ്യരിൽ മുഴുവൻ ആളുകളെയും അവൻ വഴിതെറ്റിക്കുകയും ചെയ്യും. അപ്പോൾ ദുനിയാവിൻ്റെ താൽപ്പര്യമുള്ള ആളുകളാക്കി മനുഷ്യരെ പിശാജു മാറ്റുമെന്നത് പിശാജിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. മുഴുവൻ ആളുകളെയും, വല ഉഗ്വിയന്നഹും അജ്മഈൻ. എന്നിട്ട് ഒരു കാര്യം പിശാജ് അവിടെ തുറന്നു പറയുന്നത് ശ്രദ്ധിക്കുക, 40 ആയത്തിൽ. ഇല്ല ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, എന്നാൽ ഇഖ്ലാസുള്ള നിന്റെ അടിമകളെ ഒഴികെ അവരെ എനിക്ക് വഴിതെറ്റിക്കാൻ കഴിയില്ല, ദുനിയാവ് കാണിച്ചുകൊണ്ട് അവരെ വഞ്ചിക്കാൻ എനിക്ക് കഴിയില്ല, ദുനിയാവ് അലങ്കാരമാക്കി അവരെ വഴിതെറ്റിക്കാൻ എനിക്ക് സാധ്യമല്ല എന്ന് പിശാജ് തുറന്നു പറയുകയാണ്. അപ്പോൾ പിശാജ് അള്ളാഹുവിനോട് പറയുന്നത്, ദുനിയാവിലുള്ളത് മുഴുവൻ ഞാൻ അവർക്ക് അലങ്കൃതമാക്കി തോന്നിപ്പിക്കുകയും അതേപോലെ തന്നെ എല്ലാവരെയും ഞാൻ വഴിതെറ്റിക്കുകയും ചെയ്യും, പക്ഷേ നിന്റെ ഇഖ്ലാസുള്ള അടിമകളെ എനിക്ക് വഴിതെറ്റിക്കാനോ ദുനിയാവിലേക്ക് അവരെ കൊണ്ടുപോകുവാനോ എനിക്ക് സാധ്യമല്ല എന്ന് പിശാജ് തുറന്നു പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ഖാല ഹാദാ സിറാത്തുന അലയ്യ മുസ്തഖീം, ഇതാകുന്നു എന്നിലേക്കുള്ള സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗം, അഥവാ ഇഖ്ലാസിൻ്റെ മാർഗമാണ് സിറാത്തുൽ മുസ്തഖീം. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താനുൻ, എന്റെ അടിമകളുടെ മേൽ യാതൊരു സുൽത്താനും നിനക്കുണ്ടാവുകയില്ല, യാതൊരു അധികാരവും നിനക്കുണ്ടാവുകയില്ല. ഇല്ല മനിത്തബഅക മിനൽ ഗാവീൻ, അതിക്രമകാരികളിൽ നിന്ന് നിന്നെ പിൻപറ്റിയവർക്കൊഴികെ. അപ്പോൾ അതിക്രമകാരികളിൽ നിന്ന് പിശാചിനെ പിൻപറ്റിയവരൊഴികെയുള്ള ബാക്കി എല്ലാ അടിമകളും അവർ സുരക്ഷിതരായിരിക്കും പിശാചിൻ്റെ കെണിയിൽ നിന്ന് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ പിശാചിൻ്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്നത്, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത് പിശാജ് തന്നെ മനസ്സിലാക്കിയ ആ മഹായാഥാർത്ഥ്യം അതെന്താണ്? ഇഖ്ലാസുള്ള ആളുകളെ വഴിതെറ്റിക്കാൻ സാധ്യമല്ല എന്നാണ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥത, കറകളഞ്ഞ വിശ്വാസം, യക്കീനുള്ള ഈമാൻ ഉണ്ടാവുക. ആ ഈമാൻ യക്കീനുള്ളതാണെങ്കിൽ പിന്നെ അതിനുവേണ്ടി പരിശ്രമിക്കുവാനും അധ്വാനിക്കുവാനും മനുഷ്യൻ തയ്യാറാകും. പരിശുദ്ധ ഖുർആനിലെ 34 അധ്യായം സൂറത്തു സബയിലെ 20-21 വാചകങ്ങൾ കൂടി ശ്രദ്ധിക്കുക. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആ വചനങ്ങളിലൂടെ പഠിപ്പിക്കുന്നത്? വലഖദ് സദ്ദഖ അലൈഹിം ഇബ്ലീസു ലന്നഹു ഫത്തബഊഹു ഇല്ലാ ഫരീഖൻ മിനൽ മുഅ്മിനീൻ. ഇബ്ലീസിന് മനുഷ്യനെ സംബന്ധിച്ചുള്ള ധാരണ ശരിയായി ഭവിച്ചു. എന്താണ് ഇബ്ലീസിൻ്റെ ധാരണ ഉണ്ടായിരുന്നത്? മനുഷ്യരെ മുഴുവൻ വഴിതെറ്റിക്കാൻ സാധിക്കും എന്നുള്ള ഇബ്ലീസിൻ്റെ ആ ഒരു ധാരണ ശരിയായി. ഫത്തബഊഹു, അങ്ങനെ ഭൂരിപക്ഷവും അവനെ പിൻപറ്റി. ഇല്ലാ ഫരീഖൻ മിനൽ മുഅ്മിനീൻ, വിശ്വാസികളിൽപ്പെട്ട ഒരു ന്യൂനപക്ഷം. അപ്പോൾ മുഅ്മിനുകളിൽപ്പെട്ട ഈമാനുള്ള ഒരു ന്യൂനപക്ഷമൊഴികെ ബാക്കി എല്ലാവരും പിശാചിൻ്റെ ആളുകളായി മാറി. ഇതാണ് നേരത്തെ പറഞ്ഞ ഇബ്ലീസ് തന്നെ പ്രഖ്യാപിച്ച ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ. ഇഖ്ലാസുള്ള നിന്റെ അടിമകളെ എനിക്ക് വഴിതെറ്റിക്കാൻ കഴിയില്ല. അപ്പോൾ ആ ഇഖ്ലാസുള്ളവർ ആരാണ്? അതാണ് ഇവിടെ പറയുന്നത്, ഇല്ലാ ഫരീഖൻ മിനൽ മുഅ്മിനീൻ, മുഅ്മിനുകളിൽപ്പെട്ട ആ ഒരു ന്യൂനപക്ഷം. എന്ന് പറഞ്ഞാൽ ശരിയായ ഈമാനുള്ള, ശരിയായ തൗഹീദുള്ള, വിശ്വാസകാര്യങ്ങളൊക്കെ കൃത്യമായി പഠിച്ച, ആത്മാർത്ഥമായി തന്നെ അതൊക്കെ പഠിക്കാൻ ശ്രമിക്കുകയും ആത്മാർത്ഥമായി തന്നെ അതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർ ഒരിക്കലും പിശാചിൻ്റെ കെണിയിൽ അകപ്പെടുകയില്ല. അഥവാ പിശാചിൽ നിന്ന് വല്ല ദുർബോധനവും അവർക്കുണ്ടാവുകയും അതേപോലെ തന്നെ വല്ല അബദ്ധങ്ങളും അവരിൽ നിന്ന് സംഭവിക്കുകയും ചെയ്താൽ പോലും അവർ തികഞ്ഞ ഉൾക്കാഴ്ചയുള്ള ആളുകളായി മാറുകയും ആ തിന്മയിൽ നിന്ന് വേഗം തന്നെ പിറകോട്ടടിക്കുകയും സംഭവിച്ചു പോയ അബദ്ധത്തെ സംബന്ധിച്ച് അള്ളാഹുവിലേക്ക് അവർ ഖേദിച്ചു മടങ്ങുകയും തൗബ ചെയ്യുകയും ഇസ്തിഗ്ഫാർ നടത്തുകയും പിന്നീട് നിലപാടുകൾ നന്നാക്കി തീർത്തുകൊണ്ട് ധാരാളം ധാരാളമായി അവർ നന്മകളിൽ മുന്നേറുകയും ചെയ്യും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു സബയിലെ 21 ആയത്തിൽ പറഞ്ഞു, വമാ കാന ലഹു അലൈഹിം മിൻ സുൽത്താനിൻ ഇല്ലാ ലിനഅലമ മൻ യുഅ്മിനു ബില്ലാഖിറതി മിമ്മൻ ഹുവ മിൻഹാ ഫീ ശക്ക് വറബ്ബുക അലാ കുല്ലി ഷൈഇൻ ഹഫീദ്. പിശാചിന് അവരുടെ മേൽ യാതൊരു സുൽത്താനും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു അധികാരം പ്രയോഗിച്ച് ജനങ്ങളെ വഴിതെറ്റിക്കാനുള്ള ഒരു കഴിവൊന്നും പിശാചിനില്ല. പിന്നെയോ, ഇല്ലാലിന അലമ മൻ യുഅ്മിനു ബില്ലാഖിറതി മിമ്മൻ ഹുവ മിൻഹാ ഫീ ശക്ക്. മറിച്ച് അള്ളാഹു പരീക്ഷിക്കാൻ വേണ്ടിയാണ് ആരാണ് പരലോകത്തിൽ ശരിക്കും വിശ്വസിക്കുന്നത്, അതേപോലെ തന്നെ പരലോകത്തെ സംബന്ധിച്ച് സംശയത്തിലുള്ള ആളുകൾ ആരാണ്, ഈ ആളുകളെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ ശരിയായ മുസ്ലിമീങ്ങളെയും ശരിയായ ഈമാനുള്ളവരെയും, എന്നാൽ ഒരു സംശയത്തോടുകൂടി, അത്രയൊന്നും ശക്തമല്ലാത്ത വിശ്വാസത്തോടുകൂടി വിശ്വസിക്കുന്നവരെയും തിരിച്ചറിയാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പിശാചിൻ്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നമ്മുടെ മാർഗം, നാം ശരിയായ ഈമാനുള്ള, പഠിച്ചറിഞ്ഞ് മനസ്സിലാക്കി വിശ്വസിക്കുകയും ഇഖ്ലാസ് വെച്ചു പുലർത്തുന്ന ആത്മാർത്ഥതയുള്ള ആളുകളായി മാറുകയും ചെയ്യുക. അവരെ പിശാചിന് ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന ഖുർആനിൻ്റെ പാഠം നാം ഉൾക്കൊള്ളുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വതആല നാമേവരെയും അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഖുർആൻ പാഠങ്ങൾ. അവതരിപ്പിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. വിഷയം: പിശാചിൻ്റെ കെണിയിൽ അകപ്പെടുന്നവർ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിന് വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സബീലുദ്ദുമൂഇ സബീലുമ്മുരീഹ് തന എനിക്ക് തോന്നുന്നു ആഗസ്റ്റ് ആദ്യ വാരത്തിലാണ് ഒരു 13-കാരി സ്വന്തം വലിയച്ഛനെ ഒരു കൊട്ടേഷൻ കൊടുത്തൊരു കൊലപാതക കേസ് നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ മലപ്പുറം ജില്ലയിലൊരു ഭാര്യയെ ഭർത്താവ് കൊന്നതായിട്ടുള്ളൊരു വാർത്ത നമ്മൾ കേട്ടു. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിയുന്നതും അല്ലെങ്കിൽ വാർത്തയിൽ വരുന്നതും അല്ലാത്തതുമായിട്ടൊക്കെ ഒരുപാട് കൊലപാതകങ്ങൾ ഒക്കെ നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പിന്നെ നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും ലഹരി ഒരു വില്ലൻ തന്നെയാണ്. ഒരു കേസ് ഇപ്പോൾ നമുക്ക് ഇന്നത്തെ തലമുറയുടെ ഒരു ആർഭാട ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഈ ആർഭാട ജീവിതം എന്ന് പറയുന്നതും കൂടി ലഹരി ഉൾപ്പെട്ട ഒരു പിന്നാവസ്ഥയിലാണ് ഉള്ളത്. ഇത് കുറച്ചൊരു മുതിർന്നൊരു വ്യക്തി, കുറച്ചുകൂടി ഇപ്പോൾ ടീനേജ് അല്ലെങ്കിൽ ജെൻസി എന്നൊക്കെ വിട്ട് കുറച്ചൊരു മുതിർന്നൊരു വ്യക്തി സ്വന്തം ഇണയെ നിസ്സാരമായൊരു കാര്യത്തിന് വേണ്ടി കുത്തിക്കൊലപ്പെടുത്തി എന്ന് പറയുമ്പോൾ ആ വാർത്തയിലൂടെ നമ്മൾ വായിക്കുന്ന സമയത്ത് അദ്ദേഹം സ്ഥിരം മദ്യപാനിയായിരുന്നു എന്ന് വായിക്കാൻ കഴിയണം. അപ്പോൾ ഇവിടെ ശരിക്കും ആളുകളെ സംബന്ധിച്ച് ഈ ഒരു ലഹരിക്ക് അടിമപ്പെട്ട് പോകുമ്പോൾ സ്വയം നിയന്ത്രിക്കാനുള്ള സംവിധാനം നഷ്ടപ്പെടുന്നു നമ്മുടെ ബ്രെയിനിൽ. ഇപ്പോൾ സാധാരണ നമ്മളൊരു പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരുമ്പോൾ നോർമൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചാണ് അയാൾക്ക് ഒരു തിരിച്ചറിവുണ്ടാവും, കുറച്ച് ഞാനിപ്പോൾ ഒന്ന് ക്ഷമിച്ചാൽ അല്ലേ, ഒന്ന് അല്ലെങ്കിൽ ആ സന്ദർഭത്തിൽ നിന്ന് ഒന്ന് അങ്ങോട്ടോ അങ്ങോട്ടോ മാറി നിൽക്കാം, അല്ലെങ്കിൽ നിൽക്കുന്നവനാണെങ്കിൽ ഒന്ന് ഇരിക്കാം, അങ്ങനെയൊക്കെ നമുക്ക് പല രീതിയിൽ അതിനെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ മദ്യം കഴിച്ച ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ലഹരിക്ക് അടിമപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ച് പലപ്പോഴും അയാളുടെ ആ ഒരു ബ്രെയിനിലുണ്ടാവുന്ന ഒരു ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട്, ബ്രേക്ക് അത് തകരാറിലായി പോകുന്നു എന്നുള്ളതാണ്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ടത് ഇന്നത്തെ കുടുംബ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് എല്ലാവരും ഒറ്റക്കൊറ്റ ഓരോ കുടുംബങ്ങളായിട്ടാണ്, പഴയ പോലെ ഒരു കൂട്ടുകുടുംബങ്ങളൊന്നുമല്ല. അപ്പോൾ അങ്ങനത്തെ കൂട്ടുകുടുംബ സംവിധാനത്തിൽ പലപ്പോഴും എന്തുണ്ടാവും, ഒരു രണ്ടാൾ തമ്മിലൊരു ഇഷ്യൂ വരുമ്പോൾ അതിൽ മൂന്നാമതൊരാൾ ഉപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ മക്കളോ ജ്യേഷ്ഠനോ അനിയനോ ഒക്കെ ഇടപെടും. ഇടപെട്ടുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു രമ്യതയിലെത്തിക്കാൻ പറ്റുക ഒരു പ്രശ്നപരിഹാരത്തിന് വേണ്ടി. ഇന്ന് അങ്ങനത്തെ സംവിധാനങ്ങൾ വളരെ കുറവാണ്. പ്രത്യേകിച്ചും അയൽവാസികൾ പോലും കുറച്ച് ദൂരെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇത്തരം വീടിനകത്ത് നടക്കുന്ന കുടുംബങ്ങളിൽ നടക്കുന്ന സംവിധാനങ്ങളിലൊന്നും ഇടപെടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതായത് പരസ്പരം ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് രമ്യതയിലെത്തിക്കാൻ സംസാരിക്കാനൊന്നും പറ്റാത്തൊരു സാഹചര്യം ഇന്നുണ്ട് എന്നുള്ളതാണ്. മദ്യം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ലഹരി എന്ന് പറയുന്നത് തുടക്കത്തിൽ തന്നെ അതിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അത് വൺസ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ മുന്നോട്ട് പോകും തോറും പല പ്രതിസന്ധികളും ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു ചിന്തയാണ് സത്യത്തിൽ ഞാൻ ഇന്ന് ശ്രോതാക്കളോട് മുന്നിൽ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്.
3: ഇപ്പം ലഹരി എന്ന് കേൾക്കുമ്പോൾ പുതിയ കാലത്ത് മദ്യമൊരു ലഹരിയാണ് എന്നത് പലരും മറന്നു പോവുകയാണ്. ഇപ്പോൾ ലഹരി വസ്തുക്കൾക്കെതിരെയുള്ള സർക്കാരിൻ്റെ പോരാട്ടങ്ങൾ നടക്കുന്നത് ശരിക്ക് അത് സിന്തറ്റിക് ലഹരികൾക്കെതിരെ മാത്രമാണ്. ബോധവൽക്കരണങ്ങളും നടക്കുന്നത് സിന്തറ്റിക് ലഹരികൾക്കെതിരെയാണ്. പക്ഷേ അവയേക്കാളൊക്കെ ഗൗരവമുള്ളത് യഥാർത്ഥത്തിൽ മദ്യം തന്നെയാണ്, സംശയമൊന്നുമില്ല. മദ്യം കാരണത്താൽ ഉണ്ടായ അപകടങ്ങൾ, കൊലപാതകങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, കുറേയധികം ആളുകളുടെ ജോലി പ്രയാസമായത്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഒട്ടനവധി. മറ്റേത് അത്രയധികം പ്രശ്നമില്ല എന്നല്ല പറയണത്, പക്ഷേ മദ്യം ഉണ്ടാക്കുന്ന വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്നതാണ് വലിയ പ്രശ്നം. കൊലപാതകങ്ങൾ നടന്ന് ജയിലിൻ്റെ ഉള്ളിൽ നമ്മൾ എടുത്തു നോക്കുക, ഒരു ജയിലിൻ്റെ ഉള്ളിലുള്ള കൊലപാതകികളായ കുറ്റവാളികളായ ആളുകൾ, കുറ്റാരോപിതരും ജയിലിലുണ്ടാവും ഇല്ല എന്നല്ല പറയണത്, അങ്ങനത്തെ ആളുകളുടെ എണ്ണം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അവരിൽ ഭൂരിഭാഗം ആളുകളും ഈ മദ്യം ഉപയോഗിച്ചതിനാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണത്താലാണ് ഈ കുറ്റകൃത്യങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു നിസ്സാരമായ കാര്യമായി ഒരിക്കലും നമ്മൾ വിചാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഇസ്ലാം മദ്യം എന്നുള്ളത് അത് തിന്മകളുടെ മാതാവാണ് എന്ന് പറയാൻ കാരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതാണ് അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, മദ്യം തിന്മകളുടെ മാതാവാണ്. എല്ലാ കുറ്റകൃത്യങ്ങളുടെയും പിന്നിൽ ഒരടിസ്ഥാന കാരണമായി മദ്യം ഉണ്ടാവും. പിന്നെ ഈ മദ്യം ജീവിതത്തിൽ നിന്ന് അകറ്റാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അത് സിമ്പിളാണ്, കഴിയും. ഒഴിവാക്കാൻ പറ്റുമോ ചോദിച്ചാൽ കഴിയും. അത് കഴിയില്ല, കുടിച്ചു തുടങ്ങിപ്പോയി ഇഞ്ഞ് പിന്നെ രക്ഷല്ല. ലഹരി മോചനം സാധ്യമാണ്, ഒരു സംശയവുമില്ല. അത് പിന്നെ നിയന്ത്രിക്കണമെന്നുള്ള ഒരു ഉറച്ച തീരുമാനം ഉണ്ടാവുകയും നിശ്ചിത കാലത്തേക്ക് ഉപയോഗിക്കില്ല എന്നുള്ളത് ഉറപ്പിക്കുകയും ചെയ്ത് അത് സ്വന്തം തീരുമാനിച്ചുകൊണ്ട് മാത്രം ചിലപ്പോൾ സാധിക്കില്ല, അതിന് ചില പിന്നെ ഷെഡ്യൂളുകൾ ഉണ്ടാക്കണം. ചിലപ്പോൾ അതൊരു ഡി അഡിക്ഷന് വേണ്ടി നമ്മൾ തയ്യാറാകേണ്ടി വരും, മറ്റൊരാളുടെ സഹായം ആവശ്യമുള്ള ഗ്രഹങ്ങൾ ഉണ്ടാവും. അല്ലാതെ സ്വയം തീരുമാനിച്ച് ഇന്ന് കുടിക്കൂലാന്ന് തീരുമാനിച്ചാൽ ചിലപ്പോൾ വൈകുന്നേരം വീണ്ടും അതിലേക്ക് പോയിക്കൂടായില്ല.
2: അപ്പോൾ ഇവിടെ നമ്മൾ സർക്കാരിൻ്റെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പിന്നെ പദ്ധതി ഇപ്പോൾ തുഫാൻ എന്നുള്ള പേരിൽ ഉണ്ട്. പക്ഷേ ഇത് നമ്മളെ വീട്ടിൽ നമ്മൾ ആദ്യം ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളതാണ്. കാരണം നമ്മളെ മക്കളെ വളർന്നു വരുന്നൊരു തലമുറയെ എന്ത് ചെയ്യണം, അവരുടെ കൂടെ ഇരുന്ന് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിച്ച് അവരാരുടെയൊക്കെ കൂടെയാണ് കൂട്ടുകൂടുന്നത്, അവർ സ്ഥിരം വൈകി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്, അവർ ഫോണിൽ ആരോടൊക്കെയാണ് കോണ്ടാക്റ്റ് ഉള്ളത്, അവർ ചാറ്റ് ചെയ്യുന്നത് ആരോടാണ്, ഇൻസ്റ്റാഗ്രാമിൽ അവർ ഫ്രണ്ട്സ് ആരാണ്, ഇങ്ങനെ നമ്മളതൊരു സംശയമായിട്ടല്ല, അതൊരു മുൻകരുതലുകൾ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മക്കളെ വളർന്നു വരുന്ന മക്കളെ കൂടെ കൂട്ടിയിരുത്തി അവർക്ക് വേണ്ട രീതിയിലുള്ള അതിന് വേണ്ട ഗൈഡൻസ് കൊടുത്തിട്ട് വേണം നമ്മൾ വളർത്താൻ. അല്ലാത്തൊരു സാഹചര്യത്തിൽ പലപ്പോഴും നമ്മളെ കയ്യിൽ നിന്ന് വിട്ടുപോകാന്നൊക്കെ പറയല്ലേ, പിടുത്തം വിട്ടു എന്നൊക്കെ പറയല്ലോ, നമ്മൾ അവിടെ എത്തിപ്പെടുമ്പോൾ പിന്നെ നമുക്ക് വളരെ പ്രയാസമായിരിക്കും, പിന്നീടൊരു തിരിച്ചുവരവിലേക്കും പിന്നെ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്കും ഒക്കെ പോകാനൊരു സാധ്യത കൂടുതലാണുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളാണ് നമ്മളെ കുട്ടികളുടെ ആദ്യത്തെ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ തന്നെ, അല്ലെങ്കിൽ ഏറ്റവും അവർക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ നമ്മോട് പറ്റണം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ, പലപ്പോഴും പല കുട്ടികൾക്കും ഉണ്ടാകുന്ന സാഹചര്യം എന്താ വെച്ചാൽ രക്ഷിതാക്കളുമായിട്ട് പ്രത്യേകിച്ച് ഒരു ടീനേജിലേക്ക് എത്തുമ്പോൾ അവർ ഭയങ്കര അകൽച്ചയാണ് വരിക. ചെറുതാവുമ്പോൾ നമ്മൾ മടിയിലിരുന്ന് നമ്മൾ തോളിലിരുന്ന് അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ കൊണ്ടു നടന്ന മക്കൾ വലുതായി വരുന്ന സമയത്ത് പതിയെ പതിയെ നമ്മളിൽ നിന്ന് ഇങ്ങനെ അകന്നു പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ അകലിച്ച നമ്മൾ എത്ര കുറക്കുന്നോ അത്രയും നമുക്ക് നമ്മളെ മക്കളുടെ അവരുടെ സ്വഭാവ രൂപീകരണത്തിലും അവരുടെ ഇത്തരം ദൂഷ്യ സ്വഭാവങ്ങളിലേക്ക് പോകുന്നതിൽ നിന്ന് തടയാൻ പറ്റുമെന്നുള്ളതാണ്.
3: അപ്പം അത് പിന്നെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഉത്തരവാദിത്തങ്ങളുണ്ട്, അവരുടെ പരിശോധനകൾ നടത്തുന്നത്, ഫോളോ ചെയ്യുന്നത് എന്നതിനൊക്കെ മുന്നോടിയായി ചെയ്യേണ്ട കാര്യം യഥാർത്ഥത്തിൽ ഇത്തരം അവസ്ഥകളിലേക്ക് എത്തിച്ചേരാതിരിക്കാനുള്ളൊരു ജാഗ്രതയാണ്, ശ്രദ്ധയാണ്. അപ്പോൾ കുട്ടികളോട് പിന്നെ അങ്ങനെ പെട്ടെടുത്തിട്ടോ അങ്ങനെ പെട്ടെടുത്തിട്ടോ അങ്ങനെ ഉണ്ടിട്ടോ അങ്ങനെ ഉണ്ടിട്ടോ എന്ന് പറഞ്ഞു കൊടുക്കൽ മാത്രമാവില്ല അതിൻ്റെ പരിഹാരം. ശരിക്ക് എല്ലാ തിന്മകളെക്കുറിച്ചുള്ള ഗൗരവമായ ബോധ്യപ്പെടുത്തലുകൾ അവരുടെ ഭാഷയിൽ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ കുട്ടികളുടേത് പുതിയ ഭാഷകൾ എന്ന് പറഞ്ഞൊരു ഒരു ലിസ്റ്റ് കണ്ടു. അപ്പോൾ അതിൽ ഓരോന്നിലും ഇപ്പോൾ അതിലൊരു വാക്ക് കണ്ടത് ക്യാപ്, ക്യാപ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഭാഷയിൽ, ന്യൂജൻ ഭാഷയിൽ കളവ് എന്നാണ്. അപ്പോൾ നോ ക്യാപ് പറഞ്ഞാൽ കളവ് ഇല്ല എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനൊരു വാക്ക് കുട്ടികൾ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ചിലപ്പോൾ ആർക്കറിയില്ല, മുതിർന്ന ആളുകൾക്ക് അറിയില്ല, രക്ഷിതാക്കൾക്ക് അറിയില്ല. അപ്പോൾ സ്വാഭാവികമായും കുട്ടികൾക്ക് അവരുടെ ഉപദേശങ്ങൾ നൽകാൻ അവരുടെ പ്രായത്തിലുള്ള ആളുകൾ ഡിസൈൻ ചെയ്യുന്ന പ്രോഗ്രാമുകളിൽ ഇത്തരം കാര്യങ്ങൾ കടന്നു വരും. ഞാനൊരു ഭാഷ മാത്രമല്ല പറഞ്ഞത്, ഓരോ കാര്യവും അവരുടേതായ മനസ്സിലാവുന്ന ശൈലിയിലും രൂപത്തിലൊക്കെ പറഞ്ഞു കൊടുക്കണം. അത്തരം പ്രോഗ്രാമുകളിൽ നമ്മുടെ കുട്ടികൾ പങ്കെടുക്കും വേണം.

0: റിയാലു സ്വാലിഹീൻ. നമ്മോടൊപ്പം ബഹുമാന്യനായ മുജീബ് റഹ്മാൻ സ്വലാഹി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ ലിസ്സാലിമീൻ വസ്സലാത്തു വസ്സലാമു അത്തമ്മാനിൽ അക്മലാനി അലൽ മബ്ഊത്തി റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഹിറക്കൽ ചക്രവർത്തിയുമായി അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു മുശ്രിക്കായിരുന്ന കാലത്ത് നടന്ന സംഭാഷണവുമായി ബന്ധപ്പെട്ട ദീർഘമായ ഹദീസിൻ്റെ ചില ഭാഗങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ സന്ധിക്ക് ശേഷം, ആ സന്ധി നിലനിൽക്കുന്ന സമയത്ത് അവിടെയുള്ള രാജാക്കന്മാരെയെല്ലാം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതിയിരുന്നു. കൂട്ടത്തിൽ ഹിറക്കൽ ചക്രവർത്തിക്കും കത്തെഴുതി. ആ കത്ത് കിട്ടിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന, അദ്ദേഹത്തിൻ്റെ നാട്ടിലുണ്ടായിരുന്ന ആളുകളോട് മക്കാരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും അവസാനം അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കാണുകയും അദ്ദേഹം ദർബാറിൽ വരികയും ആ ദർബാറിൽ വെച്ച് നടന്ന സംഭാഷണമാണിത്. അപ്പം ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രബോധനം, ദീനിനെ പരിചയപ്പെടുത്തുക എന്ന കാര്യം അമുസ്ലിങ്ങൾക്കിടയിലും റസൂലുള്ള, പ്രത്യേകിച്ച് ഭരണാധികാരികൾക്കിടയിലും മറ്റുമൊക്കെ റസൂലുള്ള അത് കൃത്യമായി നിർവഹിച്ചു. അതല്ലാതെ മക്കയിൽ പരിമിതമല്ല, അമുസ്ലിങ്ങൾക്കിടയിലും അത് നടക്കേണ്ടതാണ് എന്നൊരു പാഠവും കൂടെ ഈ ഹദീസിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ദീർഘമായ ഈ സംഭാഷണത്തിൽ ഇറക്കൽ ചക്രവർത്തിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. അയാൾക്കൊരു വേള ഇസ്ലാമതം സ്വീകരിക്കണം എന്നുവരെ തോന്നി. പക്ഷേ അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തൻ്റെ പിന്നിലുള്ള ഈ അനുയായികൾ, ഈ അനുയായി വൃന്ദം അത് എന്നെ അനുകൂലിക്കില്ല, അവരെനിക്കെതിരായി മാറും, അങ്ങനെ എനിക്ക് അധികാരം നഷ്ടപ്പെടും എന്ന ചിന്തയാണ് ഇസ്ലാം ആശ്ലേഷണത്തിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചത് എന്ന് ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം. ഇവിടെ ഹിറക്കൽ ചക്രവർത്തി അബൂ സുഫിയാനോട് ചോദിക്കുകയാണ്, ഫമാദായ ഉമുറുക്കും, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് നിങ്ങളോട് കൽപ്പിക്കുന്നത്, എന്താണ് കൽപ്പിക്കുന്നത് എന്ന ചോദ്യത്തിൽ അടങ്ങിയ, പ്രയോഗത്തിൽ അടങ്ങിയിട്ടുള്ളൊരു കാര്യം, പ്രവാചകന്മാർക്ക് കൽപ്പനാധികാരമുണ്ട്, അവർക്ക് കൽപ്പിക്കുവാനുള്ള അധികാരമുണ്ട് എന്നതുകൊണ്ടാണ് ആ ചോദ്യം. അതല്ലാതെ മാദായ കൂരു, എന്താണ് മുഹമ്മദ് എന്ന നബി നിങ്ങളോട് പറയുന്നത് എന്നല്ലോ ഹിറക്കൽ ഉപയോഗിച്ച വാക്ക്. മാദായ കൂരു എന്ന് പറയാതെ മാദായ ഉമുറു, എന്താണ് നിങ്ങളോട് അദ്ദേഹം കൽപ്പിക്കുന്നത് എന്ന് ചോദിച്ചതിൻ്റെ ഉദ്ദേശ്യം, കൽപ്പനാധികാരമുള്ള ആളുകൾ തന്നെയാണ് പ്രവാചകന്മാർ എന്ന് പഠിപ്പിക്കാനാണ്. അപ്പോൾ ആ ചോദ്യത്തിന് അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു മുശ്രിക്കായിരുന്ന അന്ന് നൽകിയ മറുപടി സത്യസന്ധമാണ്. ഖുൽതു, ഖാൽ അബൂ സുഫിയാൻ, അബൂ സുഫിയാൻ പറഞ്ഞു, ഖുൽതു, അബൂ സുഫിയാൻ പറയാണ് ഖുൽതു, ഞാൻ പറഞ്ഞു, യഖൂലു, അദ്ദേഹം പറയുന്നു, അഥവാ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. എന്ത് പറയുന്നു? ഉഅബ്ദുല്ലാഹ്, ജനങ്ങളോട് അദ്ദേഹം പറയുന്നത് ഉഅബ്ദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, വഹ്ദഹു, അവനെ മാത്രം ആരാധിക്കണം, ലാ തുശ്രികു ബിഹി ശൈആ, അവനിൽ, ആ അല്ലാഹുവിൽ നിങ്ങൾ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. ശൈഅൻ എന്ന് പറഞ്ഞാൽ വസ്തു ആവാം, അതല്ലെങ്കിൽ വ്യക്തിയാകാം, എന്തുമാവാം, ഈ ഒരു സാധനത്തെയും ഒരു വസ്തുവിനെയും, അതാരായാലും ശരി, വലിയായാലും നബിയായാലും ബീവിയായാലും ഭാവയായാലും, ആരെയും നിങ്ങൾ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. ഇതാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹം വത്രുഖൂ മായ കൂലു ആബാഉക്കും, നിങ്ങളുടെ പിതാക്കൾ പറയുന്നത് നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യണം എന്നും അദ്ദേഹം പറയുന്നു എന്നാണ്. പിതാക്കൾ പറയുന്നത് ഒഴിവാക്കണം. കാരണം ജാഗ്രിയാ കാലത്തുള്ള ആളുകൾക്ക് അവിടെ പിതാക്കൾ പറയുന്നത് തന്നെയാണ് മതം, അതിനൊഴിവാക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ക്രിസ്ത്യാനികളും, അവിടെ പിതാക്കന്മാരും പാരമ്പര്യമായി പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഈ ഹിറക്കൽ ചക്രവർത്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ തിരിക്കണം, നബിക്കെതിരാക്കണം എന്നൊരു ഉദ്ദേശം അതിലടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ വാപ്പവാപ്പമാർ കാരണവന്മാരൊക്കെ പറയുന്നത് ഒഴിവാക്കണം എന്നാണ് ഇയാൾ പറയുന്നത് എന്ന് പ്രയോഗം സ്വീകരിക്കാനുള്ള കാരണം അതാണ് എന്ന് നിരീക്ഷിച്ചിട്ടുള്ള പണ്ഡിതന്മാരും ഉണ്ട്. പിന്നെ നമസ്കാരം കൊണ്ട് ഞങ്ങളോട് കൽപ്പിക്കുന്നു, നമസ്കരിക്കണമെന്ന് കൽപ്പിക്കുന്നു. സത്യസന്ധന പാലിക്കണം, സത്യം പറയണം, ഇതും കൽപ്പിക്കുന്നു. അതാണ് നമ്മുടെ വിഷയമായിട്ട് അതീതിനുള്ള ബന്ധം. വൽ അഫാഫ്, അഫാഫ് എന്ന് പറഞ്ഞാൽ വിശുദ്ധി എന്നാണ്. വിശുദ്ധി പാലിക്കണം. വസ്വില, സ്വിലത്ത് എന്ന് പറഞ്ഞാൽ കുടുംബബന്ധം പാലിക്കണം. ഇതൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ വിഷയത്തിൻ്റെ ക്രമം നിങ്ങൾ നോക്കൂ. ആദ്യം തൗഹീദ് തന്നെയാണ് പറഞ്ഞത്. പ്രവാചകന്മാർ അവരുടെ ദഅവത്തിൽ ഊന്നൽ നൽകുന്നത് തൗഹീദിന് തന്നെയാണ് എന്നീ പരാമർശത്ത് നമുക്ക് കിട്ടും. അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു മുശ്രിക്കായിരുന്ന കാലത്ത് അതൊക്കെ മനസ്സിലാക്കി വച്ചിട്ടുണ്ട്. ഇബാദത്ത് അള്ളാഹുവിന് മാത്രം എന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നതാണ് ഒന്നാമത് ഇവിടെ പറയാനുള്ള കാരണം. അപ്പൊ ആ തൗഹീദ്, തൗഹീദ് പൂർണ്ണമാകണമെങ്കിൽ അത് അതിൻ്റെ മൂന്ന് ഇനങ്ങളും പാലിക്കണം. തൗഹീദുൽ ഉലൂഹിയ, റുബൂബിയ, അസ്മാഉ സിഫാത്ത്, ഈ മൂന്ന് വശങ്ങളും പരിഗണിക്കണം. വെറും തൗഹീദുർ റുബൂബിയ മാത്രം സ്വീകരിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്കതുകൊണ്ട് സ്വർഗം കിട്ടില്ല. അള്ളാഹു മാത്രമാണ് റബ്ബ് എന്ന് മാത്രം വിശ്വസിച്ച് അങ്ങനെ മരിച്ചു പോയാൽ അത്തരം ആളുകൾക്കൊന്നും സ്വർഗം കിട്ടില്ല. പരലോകത്ത് സ്വർഗം കിട്ടണമെങ്കിൽ ഉലൂഹിയത്ത് ശരിയാകണം, ശരിയാമിതം ഉലൂഹിയത്ത് ശരിയാവണം. റുബൂബിയത്ത് മാത്രം ഉണ്ടായാൽ പോരാ, റുബൂബിയത്ത് വേണ്ടാന്നല്ല പറഞ്ഞത്, അത് മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. റുബൂബിയത്ത് അംഗീകരിക്കുന്ന ആളുകളോട് തന്നെയാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിൽ യുദ്ധം ചെയ്തിട്ടുള്ളത്. അവരോടാണല്ലോ റസൂലുള്ളാഹി യുദ്ധം ചെയ്തിട്ടുള്ളത്. മാത്രമല്ല തൗഹീദുർ റുബൂബിയ പറഞ്ഞിട്ട് ഖുർആൻ അവരെ തൗഹീദ് ഉലൂഹിയയിലേക്ക് കൊണ്ടുപോവുകയാണ്. നിങ്ങൾക്ക് ഈ റുബൂബിയത്ത് ഉപകരിക്കണമെങ്കിൽ ഉലൂഹിയത്ത് കൂടെ അംഗീകരിക്കും.

എന്ന മറുപടി, അള്ളാഹുവാണ്, ആരാണ് ലോകം സൃഷ്ടിച്ചത്? അല്ലയാണ് എന്നവർ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശ്യമായി പറയുന്നത്, ഈ തൗഹീദുർ റുബൂബിയ്യ അംഗീകരിക്കുന്ന നിങ്ങൾക്ക് ഇതൊക്കെ ഖാലിഖ് അല്ല മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് എങ്കിൽ പിന്നെ യഥാർത്ഥ ഇലാഹും അല്ലയാണ് എന്ന് വിശ്വസിച്ചു കൂടെ എന്നാണ് അവരോട് ചോദിക്കുന്നത്. അതിനാണ് റുബൂബിയ്യ പറയുന്നത്. അസ്മാ വ സിഫാത്ത് അതും അംഗീകരിക്കണം. അള്ളാഹുവിൻ്റെ നാമ വിശേഷണങ്ങൾക്ക് സമാനമായ ഒരാളും ഇല്ല, ഇതൊക്കെ വിശ്വസിക്കണം. അധികവും ശിർക്ക് വരുന്നത് അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയും അറിവുമില്ലാത്തത് കൊണ്ടാണ്. അപ്പം അതും ശരിക്ക് പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണം. അപ്പോഴാണ് തൗഹീദ് പൂർണ്ണമാക്കുക. വത്തുറുക്കു, രണ്ടാമത്തെ കാര്യം പറഞ്ഞത് വത്തുറുക്കു മായക്കൂലു ആബാഉക്കും, നിങ്ങളുടെ പിതാക്കൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം. നമ്മുടെ പിതാക്കൾ പറയുന്ന തെറ്റായ കാര്യങ്ങൾ, അത് നിങ്ങൾ ഒഴിവാക്കണം, വെടിയണം. ജാഹ്ലിയ കാലത്ത് അവർ പറഞ്ഞിരുന്ന, അവർ സ്വീകരിച്ചിരുന്ന പല പരമ്പരാഗതമായി അവർ സ്വീകരിച്ചു വരുന്നിരുന്ന പല ദുരാചാരങ്ങളുമുണ്ട്, ചെയ്തിരുന്നതും പറഞ്ഞിരുന്നതുമൊക്കെയായ കാര്യങ്ങൾ, അതെല്ലാം ഒഴിവാക്കണം. ഉമുറുനാബിസ്വല, നമസ്കാരം കൊണ്ട് ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തു. കേട്ടോ, തൗഹീദ് കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് പിതാക്കന്മാർ പറഞ്ഞ ഒഴിവാക്കണം എന്നൊക്കെ, അതൊക്കെ ശിർക്ക് ഒഴിവാക്കണം എന്നതിൻ്റെ ഭാഗത്തിൽപ്പെട്ടത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമസ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ തൗഹീദ് കഴിഞ്ഞാൽ പിന്നെ ദീനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് സ്വലാത്താണ്, നമസ്കാരമാണ്. അതുകൊണ്ട് ആ നമസ്കാരം നിർവഹിക്കണം. നമസ്കാരത്തിൽ നിന്ന് ഒരാളും ഒഴിവല്ല, ബുദ്ധിയും പ്രായപൂർത്തിയുമുള്ള ഒരാൾക്കും നമസ്കാരം ഒഴിവാക്കാൻ ഒരു കാരണവും ഇല്ല, ഒരിളവും ഇല്ല എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. വഅബ്ദു റബ്ബക ഹത്താ യഅതിയക്കൽ യഖീൻ, ദൃഢത വന്നെത്തുന്നതുവരെ അഥവാ മരണം വന്നെത്തുന്നതുവരെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. അതിൽ നിന്ന് നബിമാരോ വലിയോ സാദാത്തുക്കളോ ആരും ഒഴിവല്ല, അതത് കൃത്യമായി പാലിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് അൽ ഹിജ്റിലെ 99-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. പിന്നെ സിദ്ഖ്, സിദ്ഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് സത്യം പറയൽ, ജീവിതത്തിൽ സത്യസന്ധത പാലിക്കണം. ഇമാം ബുഖാരി റഹിമഹുല്ലയുടെ റിപ്പോർട്ടിലുള്ളത് സിദ്ഖ് എന്നതിന് പകരം സ്വദഖ എന്നാണ്. സ്വദഖ എന്നും റിവായത്തിൽ കാണാം, കാരണം അത് പൊതുവെ ഖുർആനിൻ്റെ ഒരു ശൈലിയാണ്. നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞാൽ പിന്നെ സക്കാത്ത് ഇതിനെക്കുറിച്ച് പറയുക എന്നുള്ളത്, അപ്പം ആ രീതിയിൽ റിവായത്തുകൾ വന്നിട്ടുണ്ട്. യഅ്മുറുന ബിസ്സലാത്തി വസ്സദഖ, കാരണം നമസ്കാരത്തിൻ്റെ കൂടെ സാധാരണ പറയാറുള്ളത് സക്കാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ എന്ന രീതി. ഇൻഷാല്ലാഹിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: നമുക്ക് മധുരം ഖുറാനാണുള്ളത്. മധുരം ഖുറാൻ കേട്ടതിന് ശേഷം ഇൻഷാല്ലാ മറ്റു വിശേഷങ്ങളിലേക്കൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ 84 മുതൽ 90 വരെയുള്ള വചനമാണ് നമ്മൾ മധുരം ഖുർആനിൽ കേൾക്കുന്നത്. അതിൻ്റെ ഒരു ആശയത്തെ പറയുന്നതിന് മുമ്പ് തന്നെ എന്താണ് പറഞ്ഞത് എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്കൊന്ന് കേൾക്കാം.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഏറ്റവും വലിയൊരു പരമാർത്ഥം മനുഷ്യന്റെ ബുദ്ധി തേടുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ ഒരു സത്യം, മനുഷ്യൻ എങ്ങനെയാണ് ആ സത്യത്തിൽ നിന്നും വഴിതെറ്റിക്കപ്പെടുന്നത്, എത്ര വലിയ ബുദ്ധിശൂന്യതയാണ് അത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ നാഥനിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യന്മാർ സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടികളിലേക്ക് പോകുന്നത് എന്ന ചോദ്യമാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മനുഷ്യൻ ഈ ഖുറൈശികളുടെ അല്ലെങ്കിൽ മുശ്രിക്കുകളായിട്ടുള്ള ആളുകളുടെ അവസ്ഥയെ വെച്ച് തന്നെയുള്ള ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടാക്കിയത് ആരാന്ന് ചോദിക്കുമ്പോൾ അപ്പം അള്ളാഹുവാണ് പറഞ്ഞത്. ഏഴാകാശം ഭൂമിയും അർശനും അർശിന്റെ ഉടമസ്ഥനും ആരാണ് ചോദിക്കുമ്പോൾ അള്ളയാണ്. എല്ലാം അള്ളാഹുവാണ്. പിന്നെ ഈ ഏതൊരു വസ്തുവിൻ്റെ ഭരണാധികാരം കൈവശം ആരുടെ കയ്യിലാണ്, രക്ഷ നൽകുന്നത് ആരാണ്, അവനെതിരെ രക്ഷ നൽകപ്പെടുകയില്ല, ഇങ്ങനെയുള്ളവൻ ആരാണ്, അപ്പോഴും പറയും സയഖൂലുനില്ല. അവസാന ഒരു ചോദ്യം അല്ല ഫന്നത്തു സാറോ, പിന്നെ എന്ത് മായത്തിലാണ് നിങ്ങൾ അകപ്പെട്ടത്,
1: എന്താണ് തിരിച്ചു വരാത്തത്?
0: അതെ അതെ,
1: എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശരിക്കും മനുഷ്യനെ എന്നെ ഒരു ദൈവനിഷേധത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് കുറേയൊക്കെ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ അക്കാലഘട്ടത്തിലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചൊരു മനുഷ്യനും കൂടെയാണല്ലോ, അവർക്കുമാണല്ലോ ഖുർആൻ അവിടെ ആ സമയത്ത് ഇറങ്ങിയത്. പക്ഷെ അതിനും ശേഷം ഒരുപാട് അത്ഭുതങ്ങളും ആശ്ചര്യങ്ങളും യാഥാർത്ഥ്യങ്ങളും പ്രകൃതിയിൽ നിന്നല്ലാതെയും കണ്ട മനുഷ്യന്മാരാണ്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഭൗതികതയിൽ ഇനി നമ്മളെത്താൻ ബാക്കിയില്ല, അത്രത്തോളം ഉന്നതിയിലെത്തിയെന്ന് അവകാശപ്പെടുന്ന നമ്മളും നമ്മുടെ കാലഘട്ടത്തിലെ ആളുകളോടും അന്ന് ചോദിച്ച അതേ ചോദ്യം, പിന്നെ എന്താണ്? കാരണം ഓരോ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിപ്പുകളും അത്ഭുതങ്ങളും കണ്ടാലൊക്കെ അവസാനം എത്തിച്ചേരുന്നത് ഇതിനെന്തോ ഒരു ശക്തി അപ്പുറത്തുണ്ട് എന്നതിലേക്ക് തന്നെയാണ്. ഏത് വലിയ ശാസ്ത്രജ്ഞന്മാരും ദൈവനിഷേധം പ്രത്യക്ഷത്തിൽ പറയാത്തവരോ അല്ലെങ്കിൽ ദൈവമുണ്ടെന്ന് പ്രഖ്യാപിക്കാത്തവരോ ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരൊക്കെ എത്തിച്ചേരുന്നൊരു യാഥാർത്ഥ്യം ഇതിൻ്റെ അപ്പുറത്ത് എന്തോ ഒരു ശക്തി ഉണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് ആ ചോദ്യത്തിൻ്റെ പ്രസക്തി.
0: രണ്ട് കാര്യമാണല്ലോ, ഒന്ന് മക്കത്തെ മുശ്രിക്കുകൾ ഇതൊക്കെ അംഗീകരിച്ചിട്ടും ഇതെല്ലാം എല്ലാ പരമാധികാരം അംഗീകരിച്ചിട്ടും അവർ സത്യത്തിൽ അകപ്പെട്ടില്ല, അവർ ശിർക്ക് ചെയ്തു,
1: അതെ,
0: സൃഷ്ടികളിലേക്ക് പോയി. മറ്റൊന്ന് ഇതെല്ലാം നസ്രു പറഞ്ഞ പോലെ ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലൊരു ശക്തിയില്ല എന്ന് പറയാൻ മാത്രം അല്ല, എന്ന് വെച്ചാൽ ഒരിക്കലും പറയാൻ പറ്റാത്ത അത്രയും തെളിവുകളാണുള്ളത്. എന്നിരിക്കെയും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്നിട്ടും പിന്നെ ഇല്ല എന്ന് പറയുന്നത്,
1: അതെ, പിന്നെ എന്തും മായത്തിലാണ് പറ്റുന്നത് അവിടെ. ചോദ്യം അങ്ങനെ തന്നെയാണ്, കാരണം അതിനപ്പുറത്തേക്കൊരു ചോദ്യമില്ല. ഫന്ന തുസ്ഹറുന്ന, അവിടെ എന്തോ ഒരു മായം ഒരു സംഭവിച്ചിരിക്കുക തന്നെയാണ് എന്ന ചോദ്യമാണ്. മാഷാല്ലാ, നമ്മൾ കറാത്ത് കേട്ടത് നമുക്ക് ശ്രോതാക്കൾ ഇങ്ങോട്ട് പറയും, ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബിൻ്റെ കറാത്താണ് ഇപ്പോൾ നമ്മൾ കേട്ടത് എന്നുള്ളത്. അത്രയും ഹൃദയസ്പർശിയായ ശൈലിയിൽ ലോകത്തെ ഖുർആൻ പാരായണ പ്രേമികളായിട്ടുള്ള ആളുകൾക്ക് സുപരിചിതനായ കാര്യൻ്റെ ശബ്ദമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ആരോഗ്യചിന്ത എന്ന ഒരു ടോപ്പിക്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ഈ തണുപ്പ് കാലത്തുള്ള അസുഖങ്ങളെക്കുറിച്ചാണ്. അതിൽ മെയിനായിട്ട് വൈറൽ ഇൻഫെക്ഷൻ, വൈറൽ ഇൻഫെക്ഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ പ്രതിരോധ മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. മെയിനായിട്ട് നമ്മൾ ഹൈഡ്രേഷൻ എന്ന് പറയുന്നതാണ് നമ്മൾ കൂടുതലായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത്. ഒരു ദിവസം ഏകദേശം 3 ലിറ്ററോളം വെള്ളം നിർബന്ധമായിട്ട് കുടിക്കുക. അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ടോക്സിക് സബ്സ്റ്റൻസിന് നമ്മുടെ ബോഡിയിൽ നിന്ന് പുറന്തള്ളാനും സഹായിക്കുന്നതാണ്. രണ്ടാമത്തതായിട്ട് ആവശ്യത്തിനുള്ള റെസ്റ്റ് വേണം. ഏകദേശം ഒരു ദിവസം ഒരു 7 മുതൽ 9 മണിക്കൂർ കിടന്നുറങ്ങാൻ ശ്രദ്ധിക്കുക. കാരണം അത് നമ്മുടെ ബോഡിയെ ഇമ്മ്യൂണിറ്റിയെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. മൂന്നാമത്തതായിട്ട് പുകവലി അതുപോലെ തമ്പാക്കു ഇവ പൂർണ്ണമായിട്ടും നിർത്തേണ്ടതാണ്. അടുത്തതായിട്ട് ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ കൂടുതലായിട്ട് ഡസ്റ്റ് അതായത് പൊടിയിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക. ഈ പൊടിപടലങ്ങൾ നമ്മൾ ശ്വാസത്തെ അകത്ത് കയറിക്കഴിഞ്ഞാൽ അത് ഡ്രൈ ആക്കുകയും അത് ഇൻഫെക്ഷന് കാരണമായിട്ടും വരാറുണ്ട്. അപ്പോൾ പൊടിയിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ മെയിനായിട്ട് നമ്മുടെ ഹാൻഡ് ഹൈജീനാണ്, നമ്മുടെ എപ്പോഴും കൈ വൃത്തിയായിട്ടിരിക്കാൻ സൂക്ഷിക്കുക. മാസ്ക് യൂസ് ചെയ്യുക. മാസ്ക് ആക്ച്വലി നമ്മുടെ ഈ ശ്വാസകോശത്തിനെ നമുക്ക് പ്രൊട്ടക്ഷൻ കൂടെ തരും, മാറ്റുമല്ല നമുക്ക് വന്നിട്ടുള്ള ഇൻഫെക്ഷൻ മറ്റുള്ളവരിലേക്ക് പകരുന്നത് പ്രിവെൻറ്റ് ചെയ്യാനും സഹായിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മെയിനായിട്ട് വെള്ളം കുടിക്കുക, ഡസ്റ്റിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക, അതുപോലെ പുകവലി മറ്റുള്ള കാര്യങ്ങളെല്ലാം മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക. പിന്നീട് ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ ഗാർഗിൾ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ചെറിയ ചുടുവെള്ളം ഇതിൽ ഉപ്പിട്ടിട്ട് വാം ഗാർഗിൾ ചെയ്യുക, അത് നമ്മുടെ തൊണ്ടയ്ക്കുള്ള ഇറിറ്റേഷൻസും കാര്യങ്ങളും കുറയ്ക്കും. ഫാരിഞ്ചൈറ്റിസ് അത് കൂടുതലായിട്ട് കാണുന്നത് വൈറൽ ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ടാണ്, അതുകൊണ്ട് ഗാർഗിൾ ചെയ്യുക. ഭക്ഷണത്തിൽ കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. മെയിനായിട്ട് ഓറഞ്ച്, ഈ സിട്രസ് ഫ്രൂട്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്.
4: أعوذ بالله من الشيطان الرجيم.

0: നമ്മൾ പീസ് ടൈമിലേക്ക് പോവുകയാണ്. പീസ് ടൈമിൽ നിന്ന് നമുക്കൊരു ശ്രോതാവിൻ്റെ ഒരു ഫീഡ്ബാക്കാണ് പ്രത്യേകമായി വായിക്കാനുള്ളത്. താജുക്ക്, ആ ഫീഡ്ബാക്കിലുള്ളതാണ്, ഈ മദ്രസയെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ മദ്രസയിൽ പഠിച്ചിട്ടില്ല, ഈ മദ്രസയിലാണ് ഞാനിപ്പോൾ പഠിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് എഴുതാൻ കഴിഞ്ഞില്ല, കുറച്ച് പ്രശ്നങ്ങളായിരുന്നു, അതുകൊണ്ട് എഴുതാൻ സാധിക്കാതെ പോയതിൽ ഞാൻ വളരെ വിഷമിക്കുന്നു. സ്കൂൾ യൂണിഫോം കംഫർട്ടബിൾ അല്ലാത്തതിനാൽ തൊടുപുഴയിൽ നിന്ന് മഞ്ചേരിയിലേക്ക് താമസം മാറി. അവിടെ അൽഹംദുലില്ലാ ഗവൺമെൻറ് സ്കൂളിൽ തന്നെ കിട്ടി. ഈ പ്രാവശ്യത്തെ ഈ മദ്രസ കോഴ്സ് ഞങ്ങളുടെ വീടുമാറ്റത്തിനിടയിലായിപ്പോയെങ്കിലും അൽഹംദുലില്ലാ എനിക്ക് ക്ലാസ്സുകൾ വൈകിയെങ്കിലും അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു. ഇൻഷാ അല്ലാ, എൻ്റെ ലക്ഷ്യം ജാമിയ വനിതാ ക്യാമ്പസാണ്. നിങ്ങളുടെ ദുആയിൽ എന്നെയും ഉൾപ്പെടുത്തണേ എന്ന് ബിബിത കെ എം തൊടുപുഴ എന്ന ശ്രോതാവ് അയച്ചിട്ടുണ്ട്. മീൻസ്
1: ഒരു ഒരു കുട്ടിയായിരിക്കും അല്ലേ?
0: അതെ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്, 10th ക്ലാസ് കഴിഞ്ഞിട്ടില്ലല്ലോ.
1: ഓക്കേ, അപ്പോൾ അവളുടെ ക്യാമ്പസിൻ്റെ ഉള്ളിൽ അല്പം ഡ്രസ് കോഡിന് ലിമിറ്റേഷൻ ഉണ്ടാകും. ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുകളിലൊക്കെ അവർ വളരെ സ്ട്രിക്റ്റായിട്ട് അവർ യൂണിഫോം ഫോളോ ചെയ്യാറുണ്ട്. അത് പലപ്പോഴും വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ വിവാദമായപ്പോഴൊക്കെ പറഞ്ഞൊരു കാര്യമാണ്, അവിടെ തന്നെ നിർബന്ധമായിട്ട് പോകണമെന്ന് യാതൊരു കാര്യമില്ല. ഇവിടെ വിദ്യാഭ്യാസം കിട്ടാൻ യാതൊരു പ്രശ്നമല്ല. നമ്മളെ വസ്ത്രങ്ങളിൽ ഹിജാബിൽ കോംപ്രമൈസ് ചെയ്തിട്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന ഒരു വലിയ മെസ്സേജ് കൂടി ഇതിൽ നിന്ന് നമ്മൾ ആ ഒരു പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ മദ്രസയിൽ മക്കളെയും പേരക്കുട്ടികളെയൊന്നും ചേർക്കാത്ത ആളുകളാ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 6th സമ്മർ ക്വസ്റ്റ് എന്ന പേരിൽ വേനൽക്കാലത്തേക്കുള്ള പ്രത്യേക പദ്ധതി വിശ്വ സ്റ്റുഡൻസിൻ്റേത് വരുന്നു. അതിൽ കുട്ടികൾക്ക് കൃത്യമായ മെൻറിങ്ങും കൃത്യമായ ഗൈഡൻസൊക്കെ കൊടുക്കുന്ന വലിയൊരു പ്രൊജക്റ്റാണ്. ഈ മദ്രസ ഇപ്പോൾ സമ്മർ ക്വസ്റ്റിൻ്റെ പദ്ധതിക്കുള്ളിൽ ഉൾപ്പെടുത്തിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇൻഷാല്ലാ 6th ആയിരിക്കും ആദ്യത്തെ ക്ലാസ് ഉണ്ടാവുക, ആദ്യത്തെ ചർച്ചകളും അനുബന്ധങ്ങളൊക്കെ വരും. അപ്പോൾ അത് പിന്നെ കോഴ്സിൻ്റെ ഭാഗമാകേണ്ട ആളുകൾ ടെക്നിക്കലി പീസ് റേഡിയോ ആപ്പിൽ ജോയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കണം.
0: കോഴ്സിൽ ഇതുവരെ എൻറോൾ ചെയ്തിട്ടില്ലാത്ത ആളുകൾ എൻറോൾ ചെയ്യലാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ പീസ് റേഡിയോ ആപ്ലിക്കേഷൻ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ടാവും. അതിൽ ഏറ്റവും താഴെ ഇടതുവശത്ത് സ്റ്റേഷൻസ് എന്ന് രണ്ടാമത് കോഴ്സസ് എന്ന ബട്ടണാണ് ഉണ്ടാവുക. ആ കോഴ്സസ് എന്നുള്ള ബട്ടണിൽ നമ്മൾ സമ്മർ ക്വസ്റ്റ് എന്നത് ഈ കോഴ്സസ് എന്നതിൽ ലൈവ് എന്ന ഭാഗത്ത് ഏറ്റവും ആദ്യത്തിൽ തന്നെ ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ സമ്മർ ക്വസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ UP LP എന്നതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പ്രത്യേകമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങളുടെ മക്കൾ ഏത് പ്രായത്തിലാണോ, LPയിലാണോ UPയിലാണോ, ആ UPയിലാണെങ്കിലും LPയിലാണെങ്കിലും അതിൻ്റെ പിന്നെ ക്ലാസ് സെലക്ട് ചെയ്ത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെയായി എൻറോൾ നൗ എന്ന ഒരു ബട്ടൺ കാണും. അപ്പോൾ ഈ ക്ലാസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവിടെ കാണിക്കും. ഇപ്പോൾ UP കാറ്റഗറി ആണെങ്കിൽ 2013-14 2015 വർഷങ്ങളിൽ പിന്നെ ജനിച്ച കുട്ടികൾക്കാണ് എന്നുള്ളത് UP കാറ്റഗറി എന്നുള്ളതിൻ്റെ ഉള്ളിലുണ്ട്. എൻറോൾ നൗ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻറോൾഡ് സക്സസ്ഫുള്ളി എന്ന് കാണും. അതിനുശേഷം സ്റ്റാർട്ട് ലേണിംഗ് എന്നമർത്തി കഴിഞ്ഞാൽ നമുക്കവിടെ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട മറ്റ് ഡീറ്റെയിൽസുകൾ, മൊഡ്യൂളുകളുടെ എണ്ണം ഒക്കെ അവിടെ കാണിക്കും. ഫൈനൽ എക്സാമും മോഡൽ എക്സാമും ഒക്കെയുള്ള വളരെ മനോഹരമായ രൂപത്തിലാണ് PSRD കോഴ്സ് ഓപ്ഷനിലാണ് ഇത് സജ്ജീകരിച്ചിട്ടുള്ളത്.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഹംസ ജമാലി എന്നിവർ.
1: അൽഇജാബ ചോദ്യോത്തര പങ്ക്തിയിലേക്ക് എല്ലാ പീസ് റേഡിയോ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ചോദ്യങ്ങളിൽ ആദ്യത്തേത് ഏതാണെന്ന് നോക്കാം.
2: അൽ ജലീൽ എന്നത് അള്ളാഹുവിൻ്റെ നാമത്തിൽ പെട്ടതാണോ എന്നാണ് ചോദ്യം.
3: അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അൽ ജലീൽ എന്ന് പറയുന്നതൊന്ന് ഉള്ളതായിട്ട് സഹിയായ ഹദീസിലോ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിലോ ഇല്ല എന്നുള്ളതാണ്. അൽ ജലീൽ ഉൾക്കൊള്ളുന്ന അള്ളാഹുവിൻ്റെ പേരുകൾ എണ്ണി പറയുന്ന ഹദീസുകളുണ്ടെങ്കിലും ആ ഹദീസുകളൊക്കെ ദുർബലമാണ് എന്നാണ് അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അൽ ജലീൽ എന്ന് അള്ളാഹുവിന് പേരില്ല എന്നാണ് അതിന് ഏറ്റവും ശരിയായിട്ടുള്ള അറിവ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഹ്മാനിൽ വയബുക്ക വജഹു റബ്ബിക്ക ദുൽ ജലാലി വല്ലിക്കറാം, മഹത്വവും ഉദാരതയുള്ളവനുമായ നിന്റെ റബ്ബിൻ്റെ മുഖം ശേഷിക്കുകയും ചെയ്യും എന്ന് പറയുന്ന ദുൽ ജലാൽ മഹത്വമുടയവൻ, അതേപോലെ തന്നെ തബാറക്കസ്മു റബ്ബിക്ക ദിൽ ജലാലി വല്ലിക്കറാം, അവിടെയും മഹത്വമുടയവൻ എന്നാണ്. അപ്പം മഹത്വം, മഹാത്മ്യം, ഗൗരവം, ഗാംഭീര്യം ഇങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെ അതിന് കൊടുത്തായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ ദുൽ ജലാൽ മഹത്വമുടയവൻ എന്നുള്ള അതിൽ നിന്ന് വന്നതാണ് അൽ ജലീൽ എന്നുള്ളത്. അള്ളാഹുവിൻ്റെ പേരല്ല, അള്ളാഹുവിൻ്റെ ഒരു വിശേഷണമാണ് അള്ളാഹു മഹത്വമുടയവനാണ് എന്നുള്ളത്, അല്ലാതെ അതിൻ്റെ ഒരു പേരല്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ അത് ഒരു പേരായിട്ട് ഗണിക്കപ്പെടുന്നതല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അള്ളാഹു തആല ആലം.
2: കടമായി വാങ്ങിയ സ്വർണം സ്വർണമായി തന്നെ തിരിച്ചു നൽകേണ്ടതുണ്ടോ? 9 വർഷം മുമ്പ് എൻ്റെ ഭർത്താവ് കുറച്ച് സ്വർണം കടമായി വാങ്ങി. അന്ന് 22,000 രൂപയായിരുന്നു സ്വർണത്തിൻ്റെ വില. ഇന്ന് 1.5 ലക്ഷമായി. സ്വർണമായി തന്നെ തിരിച്ചു നൽകണം എന്ന് പറഞ്ഞാൽ അത് കടം വാങ്ങിയ വ്യക്തിക്ക് വലിയ പ്രയാസമല്ലേ ഉണ്ടാക്കുന്നത്? അത് നീതിയാണോ എന്നാണ്.
4: 2 രൂപത്തിൽ ചെയ്യാം. 1, കടം എന്താണോ വാങ്ങിയത് ആ കടം അങ്ങനെ തന്നെ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇതേ ആളിനും ചോദിക്കാലോ, സ്വർണത്തിൻ്റെ വില പറ്റെ കുറയുകയും എന്നാൽ ക്യാഷ് മൂല്യം, രൂപയുടെ മൂല്യം വളരെ കൂടുകയും ചെയ്യുകയാണ് എങ്കിൽ മറിച്ചുള്ള ചോദ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്താണോ കടം വാങ്ങിയത് അത് തന്നെയാണ് തിരിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ ചോദ്യകർത്താവിന് അതൊരു അനീതിയാണ് എന്ന് തോന്നുമെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് ചെയ്യാവുന്നൊരു മസ്ലഹത്തുണ്ട്, എനിക്കത്ര വേണ്ട, ഇത്ര മതി എന്ന് പറഞ്ഞു വിട്ടുവീഴ്ച ചെയ്യാവുന്നതാണ്. പക്ഷേ അവർ തിരിച്ചു കൊടുക്കേണ്ടത് എന്താണോ കടം വാങ്ങിയത് അത് തന്നെയാണ് തിരിച്ചു കൊടുക്കേണ്ടത്. അല്ലാഹു തആല ആലം.
2: റമദാൻ മാസത്തിൽ പകലിൽ ആഹാരപാനീയങ്ങൾ കച്ചവടം ചെയ്യുന്നത് ഇസ്ലാമികമായി അനുവദനീയമാണോ എന്നാണ്.
4: റമദാനിൻ്റെ പകൽ സമയങ്ങളിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അന്നപാനീയങ്ങൾ നിഷിദ്ധമാണല്ലോ, കാരണം അവൻ നോമ്പുകാരനാണ്. എന്നാൽ വീട്ടിലൊക്കെയുള്ള നോമ്പ് ഇല്ലാത്ത കുട്ടികൾ, അതേപോലെ തന്നെ രോഗികൾ, അത്തരത്തിലുള്ള ആളുകൾക്ക് സ്വാഭാവികമായും ഭക്ഷണം കഴിക്കാം, തെറ്റായ ഒരു കാര്യമല്ല. എന്നാൽ പൊതുവെ ഒരു ഹോട്ടൽ അല്ലെങ്കിൽ അത്തരത്തിൽ ഭക്ഷണം വിതരണം ചെയ്യുന്ന ഒരു സംവിധാനം റമദാൻ്റെ പകൽ സമയത്ത് ഉണ്ടാകുമ്പോൾ നോമ്പ് എന്തെങ്കിലും കാരണത്താൽ എടുക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾ പോലും ഈ ഒരു വഴിയിലൂടെ നോമ്പ് നഷ്ടപ്പെടുത്തുവാൻ സാധ്യതയുണ്ട്. ഇസ്ലാമിൻ്റെ ഒരു ഷിആറാണ്, ഒരു അടയാളമാണ് റമദാനിൽ നോമ്പനുഷ്ഠിക്കുക എന്ന്. ആ ഷിആർ അടയാളം നഷ്ടപ്പെടുത്തുവാനുള്ള സാഹചര്യങ്ങളും വരുന്നു. എന്നാൽ അതുകൊണ്ട് മറ്റുള്ള ആളുകൾ, യാത്രക്കാരോ അല്ലെങ്കിൽ നോമ്പ് നോൽക്കാത്ത മറ്റ് മതസ്ഥരായ ആളുകളോ, അവർക്കൊന്നും ഒരിക്കലും ഒരു പ്രയാസമുണ്ടാകുകയില്ല. കാരണം നോമ്പ് നോൽക്കാത്ത ആളുകൾ നടത്തുന്ന ഹോട്ടലുകളും ഭക്ഷണ സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ ഹോട്ടലുകളൊന്നും തുറക്കുകയില്ല, മുസ്ലിമീങ്ങളുടെ ഹോട്ടലുകൾ തുറക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ യാത്ര ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. ആ വിഷയത്തിൽ ആരും ഒന്നും പ്രയാസപ്പെടേണ്ടതില്ല എന്നതുകൂടെ നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ നമ്മുടേതായ ഒരു ഷിആറ് മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്.
2: ജോലി ആവശ്യാർത്ഥം ഒരാൾ യൂറോപ്യൻ രാജ്യത്ത് പോയാൽ പള്ളിയില്ലാത്തത് കൊണ്ട് ജുമാ നിസ്കരിക്കുവാൻ സൗകര്യമില്ലെങ്കിൽ ലുഹർ നിസ്കരിച്ചാൽ മതിയാകുമോ എന്നാണ്.
4: നമ്മൾ അത്തരം വിഷയങ്ങളിൽ മനസ്സിലാക്കേണ്ടത് ദീനുമായി യാതൊരു ബന്ധവുമില്ലാത്ത, ദീനിൻ്റെ ചുറ്റുപാടുകളും അത് പഠിക്കുവാനും പകർത്തുവാനും ഉള്ള സാഹചര്യങ്ങളൊന്നുമില്ലാത്ത ഒരു നാട്ടിലേക്ക് ദുനിയാവിൻ്റെ കാര്യത്തിന് വേണ്ടി യാത്ര പോകുമ്പോൾ പലതും നമ്മൾ പരിശോധിക്കണം. നാട്ടിൽ ജീവിക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ട് എങ്കിൽ, അത് വലിയ കൊശിയായിട്ടല്ലെങ്കിലും, അത്തരമൊരു സാഹചര്യമുണ്ടാകുമ്പോൾ വിദേശങ്ങളിൽ ഇസ്ലാമിക സംസ്കാരങ്ങളും അടയാളങ്ങളും ആരാധനകളൊന്നുമില്ലാതെ യാത്ര പോകുന്നതും അവിടെ ജീവിക്കുന്നതും വലിയ ദുരന്തമാവും, പരലോകത്തെ ബാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹലാക്കു ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൻ്റെ നാശം എന്ന് പറഞ്ഞ് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അതിലൊന്ന് പറഞ്ഞത് അൽ ലബൻ, പാലിലാണ് എൻ്റെ ഉമ്മത്തിൻ്റെ നാശമെന്ന്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? കന്നുകാലികളുമായി മരുഭൂമിയിലേക്കും മേയ്ക്കുവാനും വേണ്ടി ജനങ്ങളിൽ നിന്ന് അകന്ന് ഈ ഒരു വരുമാനം മാത്രം, അതിൻ്റെ ലാഭം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ജുമാക്കും ജമാഅത്തിനും അവർ പങ്കെടുക്കുന്നില്ല, മറിച്ച് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്ക് അവർ പോകുന്നു, ദീനുമായി അവർ അകന്നു നിൽക്കുന്നു എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരണമായി പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഏത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിലും അവിടെ തീർത്തും ഒരൊറ്റപ്പെട്ട അവസ്ഥ ഉണ്ടാകുവാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ജുമാക്ക് പങ്കെടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഉള്ളതെങ്കിൽ അതൊക്കെ പരിശോധിക്കേണ്ട വിഷയമാണ്. മുസ്ലിമീങ്ങളുള്ള സ്ഥലങ്ങൾ അവിടെ ഉണ്ടാവും, അവിടെ എത്തിപ്പെടുകയോ അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളിലേക്ക് ജോലി ചെയ്യുകയോ. പല ആളുകളും പറയാറുണ്ട്, ഒരു പള്ളിയിൽ തന്നെ രണ്ടും മൂന്നും നേരം ജുമാ വെള്ളിയാഴ്ച നടക്കാറുണ്ട്, ചെറിയ പള്ളിയും കൂടുതൽ ആളുകളും ഉള്ളത് കൊണ്ടാണ് എന്ന്. അതുകൊണ്ട് ഇനി ഒരാൾക്ക് അത്തരം സാഹചര്യങ്ങളിൽ ജുമാ നമസ്കരിക്കുവാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വരുമ്പോൾ ദുഹർ നമസ്കരിക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. ഒരാൾക്ക് ജുമാക്ക് പങ്കെടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ ദുഹർ നമസ്കരിക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ മൂന്ന് ജുമാ തഹാവനൻ അശ്രദ്ധമായി അയാൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളുടെ മനസ്സിൽ, അയാളുടെ ഹൃദയത്തിൽ ഒരു സീല് വെക്കുകയും പിന്നീട് അവൻ ഗാഫിൽ അശ്രദ്ധനായി തീരുകയും ചെയ്യുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ദുനിയാവ് തിരഞ്ഞെടുക്കുമ്പോൾ ദീൻ ഉൾക്കൊള്ളുന്ന രൂപത്തിലായിരിക്കണം എന്നത് കൂടെ നമ്മൾ മനസ്സിലാക്കുക.
2: ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ മാതാപിതാക്കളോടുള്ളതുപോലെ തിരിച്ച് ഭർത്താവിന് ഭാര്യയുടെ മാതാപിതാക്കളോടും കടമകളില്ലേ? ഭാര്യയ്ക്ക് സഹോദരന്മാർ ഇല്ലെങ്കിലോ എന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നു.
4: ഇവിടെ ഭാര്യ ഭർത്താക്കന്മാർ എന്നതുപോലെ ഇരുവരുടെയും കുടുംബങ്ങളും അവരുമായും ഭാര്യ ഭർത്താക്കന്മാർ ബന്ധങ്ങൾ ആണ് ഉള്ളത്. കടമകൾ മാതാപിതാക്കളോടും മക്കളോടും ഭാര്യ ഭർത്താക്കന്മാരുമൊക്കെയാണുള്ളത്. ഭാര്യയ്ക്ക് ഭർത്താവിനോട്, ഭർത്താവിന് ഭാര്യയോട് കടമകളുണ്ട്. ഓരോരുത്തർക്കും അവരുടെ മാതാപിതാക്കളോട് കടമകളുണ്ട്. എന്നാൽ ഭാര്യ ഭർത്താവിൻ്റെ മാതാപിതാക്കളോടും ഭർത്താവ് ഭാര്യയുടെ മാതാപിതാക്കളോടും ചെയ്യുന്നത് ഇഹ്സാനാണ്, ഒരു നിർബന്ധ ബാധ്യതയല്ല, മറിച്ച് ഒരു ഇഹ്സാൻ, നന്മ ചെയ്യുകയാണ്, സുഹൃതം ചെയ്യുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഭാര്യ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നതും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതുമൊക്കെ. അതല്ലാതെ നേരം അതേപോലെ തന്നെയാണ് ഭർത്താവ് ഭാര്യയുടെ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കുന്ന സുഹൃത്തുക്കളൊക്കെ. ഒരു ഹക്ക് എന്ന രൂപത്തിലല്ല, ഒരു നഫഖ നിർബന്ധമായ ചെലവ് കൊടുക്കുക എന്ന അർത്ഥത്തിലുമല്ല, പരസ്പരമുള്ള ബിർറും ഇഹ്സാനും, പുണ്യവും നന്മ നൽകലുമാണ്. അപ്പോൾ ഇരുഭാഗത്തും അത്തരത്തിലുള്ള ഇഹ്സാൻ ഉണ്ടായിരിക്കണം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
2: ഉപ്പയും ഉമ്മയും മരണപ്പെട്ടതിന് ശേഷം ലഭിക്കുന്ന അനന്തര സ്വത്ത് ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ സാമ്പത്തികമായി പ്രയാസമനുഭവിക്കുന്ന സഹോദരന്മാർക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഇതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ്? ഭർത്താവിന് സഹോദരന്മാർക്ക് വിട്ടുകൊടുക്കുന്നതിൽ താല്പര്യമില്ല എന്നുകൂടി ചോദ്യകർത്താവ് കൂട്ടിച്ചേർക്കുന്നു.
4: ഇവിടെ അത് അനുവദനീയമാണോ അല്ലെങ്കിൽ നിഷിദ്ധമാണോ എന്ന് ചോദിക്കുന്നതിലുപരി, ഒരു കുടുംബമായി ജീവിക്കുമ്പോൾ കുടുംബത്തിൻ്റെ സന്തോഷത്തിനും സ്വസ്ഥതക്കും അനുയോജ്യമായത് ഏതാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിൻ്റെ അനുമതിയില്ലെങ്കിലും അവളുടെ ധനം ഹലാലായ മാർഗത്തിലോ മറ്റും ചെലവഴിക്കുന്നത് നിഷിദ്ധമായൊരു കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാൾ നമസ്കാരാനന്തരം സ്ത്രീകളുടെ ഭാഗത്തേക്ക് ചെന്ന് അവർക്ക് പ്രത്യേകമായ ഉപദേശങ്ങൾ നൽകുമ്പോൾ അവരുടെ കാതുകളിലുണ്ടായിരുന്ന കമ്മലുകളൊക്കെ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിലേക്ക് അവർ ദാനമായി നൽകിയിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു, സ്ത്രീകൾക്ക് അവരുടെ ഭർത്താക്കന്മാരുടെ അനുവാദമില്ലെങ്കിലും അവരുടേതായ വസ്തുക്കൾ സ്വതക്ക ചെയ്യാമെന്ന്. പക്ഷേ അവിടെ ഒരു കൂടിയാലോചനയും ഭർത്താവിൻ്റെ അനുമതിയും ഏറ്റവും നല്ലതാണ്. ഒരു പക്ഷേ ഭർത്താവ് അതിനേക്കാൾ നല്ല ചില പ്ലാനുകളും കാര്യങ്ങളും അവരുടെ കയ്യിലുണ്ടാവും. കുടുംബത്തിൻ്റെ നാഥൻ എന്നുള്ള നിലക്ക് എല്ലാ കാര്യങ്ങളും ഭർത്താവുമായി കൂടിയാലോചിച്ച് ആണ് മുന്നോട്ട് പോകേണ്ടത്. തൻ്റെ സഹോദരങ്ങൾ പണത്തിന് അത്യാവശ്യക്കാരാണ് എന്ന് ബോധ്യപ്പെടുത്തി അവരുടെ അനന്തര സ്വത്തിൻ്റെ ഒരു ഭാഗം അവർക്ക് വിട്ടുകൊടുക്കാൻ ഭർത്താവുമായി കൂടിയാലോചിച്ച് മുന്നോട്ട് പോകലായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാഹു തആല ആലം.
2: സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം 3 തവണ അസ്തഗ്ഫിറുല്ലാ എന്ന് പറയൽ സുന്നത്തുണ്ടോ എന്നാണ്.
4: സൗബാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഫറഗ മിന സ്സലാത്തി, നമസ്കാരത്തിൽ വിരമിച്ചു കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാ എന്ന് 3 തവണ ചൊല്ലും എന്നാണ്. അതുപോലെ അല്ലാഹുമ്മ അൻതസ്സലാമിക സലാം. ഇത് ഈ വിഷയം പണ്ഡിതന്മാർ ചർച്ച ചെയ്യുകയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫർള് നമസ്കാരത്തിലാണ് അത് ചൊല്ലിയിട്ടുള്ളത്, അതുകൊണ്ട് ഒരു എണ്ണം വെച്ചുകൊണ്ടുള്ള ഈ ചൊല്ലൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന രൂപത്തിൽ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷമാണ് എന്നും പ്രഖ്യാപിച്ച പണ്ഡിതന്മാരുണ്ട്. അസ്തഗ്ഫിറുല്ലാ, അതല്ലാ ധാരാളം, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഇതൊക്കെ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷമാണ്. അതുകൊണ്ട് ഏറ്റവും നല്ലത്, ഇപ്പോൾ ചില പണ്ഡിതന്മാരൊക്കെ തന്നെയും അവിടെ ഇദാ ഫറഗ മിന സ്സലാത്തി, നിസ്കാരത്തിൽ വിരമിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഇന്ന നിസ്കാരം എന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എല്ലാ നമസ്കാരങ്ങളും അതിൽ ഉൾപ്പെടുമെന്ന് പറഞ്ഞവരുമുണ്ട്. ഏതായിരുന്നാലും പല ആരാധനകൾക്കും ശേഷം ഇസ്തിഗ്ഫാർ നടത്തുവാൻ വേണ്ടി ഖുർആൻ പറയുന്നുണ്ട്. ഫൈദ ഖലൈതും മനാസിക്കും ഫദ്കുറുല്ലാഹ്, ഹജ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ നിങ്ങൾ മഷ്അർ ഹറാമിൽ നിന്നും പോന്നു കഴിഞ്ഞാൽ അള്ളാഹുവിന് ഓർക്കുക, ഫസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവിന് ഇസ്തിഗ്ഫാർ നടത്തുക എന്ന് പറയുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ ഇസ്തിഗ്ഫാർ, ആരാധനയ്ക്ക് ശേഷം ഇസ്തിഗ്ഫാർ നടത്താൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം 3 തവണ അസ്തഗ്ഫിറുല്ലാഹ് പറയണം. സുന്നത്ത് നമസ്കാരങ്ങൾക്ക് ശേഷം എല്ലാ നമസ്കാരങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചൊല്ലിയതായി കാണാൻ സാധിക്കുകയില്ല. മറിച്ച് രാത്രി നമസ്കാരം തഹജ്ജുദ്, വിത്ർ നമസ്കാരത്തിന് ശേഷം സുബ്ഹാന മലികുൽ ഖുദ്ദൂസ്, സുബ്ഹാന മലികുൽ ഖുദ്ദൂസ്, സുബ്ഹാന മലികുൽ ഖുദ്ദൂസ് എന്നൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയിരിക്കുന്നത്. അതുകൊണ്ട് സുന്നത്ത് നമസ്കാരങ്ങൾക്ക് ശേഷമല്ല, ഫർള് നമസ്കാര ശേഷമാണ് ഇത് ചൊല്ലേണ്ടത് എന്ന അഭിപ്രായമാണ് ഏറ്റവും ശരിയായി തോന്നുന്നത്. അല്ലാഹു തആല ആലം.
2: കടമുള്ള വ്യക്തിക്ക് ഉംറക്ക് പോകാൻ വേണ്ടി മറ്റാരെങ്കിലും പണം ദാനമായി നൽകിയാൽ അതുപയോഗിച്ച് ഉംറ ചെയ്യാമോ എന്നാണ്.
4: അതെ, കടമുള്ള ഒരു വ്യക്തി അയാൾ സ്വന്തം പണം കൊണ്ട് ഉംറ ചെയ്താലും മറ്റുള്ള ആളുകൾ പണം നൽകി അതുകൊണ്ട് ഉംറ ചെയ്താലും അതൊക്കെ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കും. എന്നാൽ ഒരിക്കലും ഞാനൊരു സാധുവാണ് എല്ലാ ആളുകളും ഉംറക്ക് പോയി, ഞാൻ ഉംറക്ക് പോയിട്ടില്ല, അതുകൊണ്ട് സഹായിക്കണേ എന്ന് വ്യക്തമായോ വ്യംഗ്യമായോ സൂചിപ്പിച്ച് ഉള്ളൊരു യാചന ഒരിക്കലും ഉണ്ടായിക്കൂടാ. സ്വന്തം പണം കൊണ്ട് ആദ്യം കടം വീട്ടാനുള്ള ശ്രമമാണ് അത്തരം വ്യക്തികൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. പിന്നീടാണ് അവർ ഇങ്ങനെ ഉംറ ഹജ്ജ് പോലുള്ള കാര്യങ്ങൾ ആലോചിക്കേണ്ടത്. അതിനിടയിൽ ഒരാൾ ഉംറക്ക് പോകാൻ സഹായിച്ചാൽ ഇൻഷാല്ലാ അദ്ദേഹത്തിന് പോകാം, അത് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുന്നതാണ്. കടം ആ വിഷയത്തിലൊരു തടസ്സമായി തീരുകയില്ല.
2: ഒരാൾ ബാങ്ക് കേട്ടില്ല, നമസ്കാരത്തിൻ്റെ സമയം കഴിയുകയും അല്ലെങ്കിൽ ആവുകയും ചെയ്തു. ഇത്തരം സാഹചര്യത്തിൽ നമസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പായി ബാങ്ക് കൊടുക്കേണ്ടതുണ്ടോ എന്ന്.
4: ഒരാൾ ബാങ്ക് കൊടുക്കാതെ നമസ്കരിച്ചാലും അയാളുടെ നമസ്കാരം സ്വീകാര്യോഗ്യമാവുന്നതാണ്. പൊതുവെ ബാങ്ക് എന്ന് പറയുമ്പോൾ ഫർള് കിഫ, ഒരു നാട്ടിൽ ബാങ്ക് കൊടുക്കുന്നൊരവസ്ഥയുണ്ടായാൽ മതി. പള്ളിയിൽ ബാങ്ക് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് കേട്ടാലും കേട്ടില്ലെങ്കിലും ശരി, മറ്റുള്ള ആളുകൾ പാപത്തിൽ നിന്ന് മുക്തരാണ്. ജമാഅത്തല്ലാതെ പിന്നീട് നമസ്കരിക്കുന്ന ഒരാൾക്ക് ബാങ്ക് കൊടുക്കാതെ നമസ്കരിക്കാവുന്നതാണ്. അഥവാ ബാങ്ക് കൊടുക്കാതെ നമസ്കരിച്ചു കഴിഞ്ഞാൽ അയാളുടെ നമസ്കാരം സ്വീകാര്യോഗ്യമാണ്, ഒരിക്കലും അത് അയാളുടെ നമസ്കാരത്തെ ബാധിക്കുന്നതല്ല. എന്നാൽ പള്ളിയില്ലാത്ത സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ വിജനമായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഒരിക്കലും അവർ പള്ളി കേൾക്കിയില്ല. അവരൊക്കെ അത്തരം സന്ദർഭങ്ങളിൽ ബാങ്ക് കൊടുക്കൽ ഉത്തമമാണ്. മാലിക് ഇബ്നു ഹുവൈരിസ് റളിയല്ലാഹു അൻഹുവിനോട്, അബൂ സഈദ് അൽഖുദ്രി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആടിനെ മേയ്ക്കുന്ന ജോലിയാണല്ലോ, അത് ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ മേയിച്ചു പോകുമ്പോൾ സമയമായി കഴിഞ്ഞാൽ ഉച്ചത്തിൽ ബാങ്ക് വിളിച്ചുകൊണ്ട് നമസ്കരിക്കുക എന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞു. എന്നാൽ വീട്ടിൽ വെച്ചൊക്കെയാണ് അങ്ങനെ നമസ്കരിക്കുന്നത് എങ്കിൽ അയാൾ ഉച്ചത്തിൽ ബാങ്ക് കൊടുക്കേണ്ടതില്ല, പള്ളിയിൽ ബാങ്ക് കൊടുത്ത സ്ഥിതിക്ക്. എന്നിരുന്നാലും ബാങ്ക് ശബ്ദം കുറച്ച് ബാങ്ക് കൊടുക്കുക. ഇനി ബാങ്ക് കൊടുത്തിട്ടില്ലെങ്കിലും അയാളുടെ നമസ്കാരം സ്വീകാര്യയോഗ്യമാണ്.
2: ഒരു കമ്പനിയുടെ ഉടമക്ക് തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന തൊഴിലാളിയെ തൻ്റെ കമ്പനിയുടെ ചെലവിൽ ഉംറ നിർവഹിക്കാൻ അയക്കാൻ പറ്റുമോ? അതിൽ ഉടമക്ക് എന്തെങ്കിലും പുണ്യം കിട്ടുമോ? തൊഴിലാളിയുടെ ഉംറയുടെ സ്വീകാര്യതയെ ഇത് ബാധിക്കുമോ എന്നൊക്കെയാണ്.
4: ഒരു മുതലാളി ഒരു കമ്പനിയുടെ ഉടമസ്ഥൻ ആ കമ്പനിയിലുള്ള വ്യക്തിയെ ഉംറക്ക് പറഞ്ഞയക്കുന്നു അയാളുടെ ചെലവിൽ. സ്വാഭാവികമായും അതിൻ്റെ പ്രതിഫലം ആ മുതലാളിക്കുണ്ടായിരിക്കും, ഉംറ ചെയ്ത കൂലി അതും ആ തൊഴിലാളിക്കുണ്ടായിരിക്കും. അത് ഏറ്റവും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്.
2: എന്നും ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉളു എടുക്കുക, വിരിപ്പ് തട്ടി കുടയുക, സൂറത്തുൽ ഇഖ്ലാസ്, ഫലഖ്, നാസ് എന്നീ സൂറത്തുകൾ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അതിലേക്ക് പാരായണം ചെയ്യുകയും ശേഷം ആ കൈകളിൽ ഊതി അവ കൊണ്ട് ആദ്യം മുഖവും പിന്നീട് തലയും പിന്നീട് ഇടത് കൈ കൊണ്ട് വലതു കൈ മുഴുവനും അതുപോലെ വലതു കൈ കൊണ്ട് ഇടത് കൈയും പിന്നെ ഇരു കൈകളും എത്താവുന്നത്ര ഭാഗവും തടയുക എന്നിങ്ങനെയുള്ള ഹദീസിൽ പ്രസ്താവിച്ച കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇതിൽ പറയുന്ന പ്രകാരം ആദ്യം ഓതി ഊതുകയാണോ അല്ലെങ്കിൽ ഊതിയ ശേഷം ഓതുകയാണോ ചെയ്യേണ്ടത് എന്നാണ് സംശയം.
4: പണ്ഡിതന്മാർ ആ വിഷയമായി സൂചിപ്പിച്ചിരിക്കുന്നത് അതിൽ വിശാലതയുണ്ട്. അഥവാ ആദ്യം ഓതി ഊതിയാലും അല്ലെങ്കിൽ ഊതിയതിനു ശേഷം ഓതിയാലും രണ്ടും അനുവദിക്കപ്പെട്ടതാണ് എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരിപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കൈകൾ ചേർത്ത് പിടിച്ച് ഊതുകയും ശേഷം ആയത്തു കുർസിയും മുഅവിദത്തൈൻ ഇഖ്ലാസ് എന്നിവ പാരായണം ചെയ്ത് തുടർന്ന് തടയുകയും ചെയ്യുന്നതായി ഹദീസിൽ കാണുവാൻ സാധിക്കും. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു ഈ ആദ്യം ഓതിയതിന് ശേഷം ആ ഖുർആനിൻ്റെ ബറക്കത്ത് അത് ലഭിക്കുവാൻ നല്ലത് പിന്നീട് ആദ്യം ഓതുക പിന്നീട് ഊതുക എന്ന രൂപത്തിലാണ്. അതുകൊണ്ട് രണ്ടും അനുവദിക്കപ്പെട്ടതാണ് എന്നാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാരുടെ നിലപാട്. അല്ലാഹു തആല ആലം.
2: ഞാൻ നെഞ്ചിനു താഴെ തളർന്നു കിടക്കുന്ന ഒരു രോഗിയാണ്. മുമ്പ് അലിജാബയിലേക്ക് ചോദിച്ച മറുപടി കിട്ടി. ഇപ്പോൾ എനിക്ക് അറിയേണ്ടത് മൂത്രം ICC ചെയ്യുകയാണ്, അതായത് മൂത്രദ്വാരത്തിലേക്കൊരു ട്യൂബ് കയറ്റി 4 മണിക്കൂർ ഇടവിട്ട് മൂത്രമെടുക്കുന്ന രീതിയാണ്. ഇനി ഈ അവസ്ഥയിൽ എനിക്ക് നോമ്പെടുക്കാമോ, എൻ്റെ നോമ്പ് സ്വീകരിക്കുമോ എന്നാണ്.
4: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. اللهم علمنا ما جهلنا وذكرنا ما نسينا ووفقنا لما تحب وترضى يا رب العالمين. ഭക്ഷണം കഴിക്കുക, പാനീയം കുടിക്കുക, അല്ലെങ്കിൽ അതിന് സമാനമായ ഗ്ലൂക്കോസ് പോലുള്ളത് ഉപയോഗിക്കുക, ശരീരത്തിന് പോഷണം തരുന്ന മരുന്നുകൾ ഉപയോഗിക്കുക എന്നിങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നോമ്പ് മുറിയുക. ചോദ്യകർത്താവ് ഉന്നയിച്ച പോലുള്ള കാര്യങ്ങൾ നോമ്പ് പൊറിയുന്ന കാര്യങ്ങൾപ്പെട്ടതല്ല. അള്ളാഹു അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് പൂർണ്ണമായ ശിഫ നൽകി ആദരിക്കുമാറാകട്ടെ.
2: സ്വർണം പണയത്തിലുണ്ട്, ഉംറക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു, അപ്പോൾ ഉംറ സ്വീകരിക്കുമോ? സ്വർണം പണയം വെച്ച പൈസ കൊണ്ടല്ല ഉംറക്ക് പോകുന്നത് എന്നുകൂടി ചോദ്യകർത്താവ് കൂട്ടിച്ചേർക്കുന്നു.
4: ഒരു പണയമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിൽ പലിശയുണ്ടല്ലോ. അപ്പോൾ അവരാദ്യം ചെയ്യേണ്ടിയിരുന്നത് ഈ നിഷിദ്ധമായ വഴിയിൽ നിന്നും ആദ്യം ഒന്ന് മാറി നിൽക്കുക, അഥവാ പണയം വെച്ച പലിശ കൊടുക്കുന്ന ആ സംവിധാനത്തിൽ മാറി ആ പണ്ടം തിരിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇനി അതല്ല, അവർ ആ പണയം വെച്ചുകൊണ്ട് തന്നെ ഉംറക്ക് പോവുകയാണ് എങ്കിൽ ഉംറയും അതുമായി പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നുമില്ല. അഥവാ അവരുടെ ഉംറ ഇൻഷാ അള്ളാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതാണ്. എന്നാൽ അതോടൊപ്പം അവർ പലിശ കൊടുക്കുന്നു എന്ന ഒരു തെറ്റ് നിലനിൽക്കുകയും ചെയ്യും.
2: എൻ്റെ വിവാഹത്തിന് ഉപ്പ എനിക്ക് കുറേ സ്വർണം തന്നിരുന്നു, അതെല്ലാം ഭർത്താവ് വിറ്റും പണയം വെച്ചും തീർത്തു. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ കഴുത്തിലണിഞ്ഞ 2 പവൻ്റെ മാലയല്ലാതെ ഒരു തരി പോലുമില്ല. ഈ മാല ഉപ്പ തന്നതിൽ ഉള്ളതല്ല, ഞാൻ തുന്നൽ പണി ചെയ്ത് എൻ്റെ പണം കൊണ്ട് ഉണ്ടാക്കിയതാണ്. എൻ്റെ സംശയം, ഞാൻ കുറേ കാലമായി ആഗ്രഹിക്കുന്നു ഉംറ ചെയ്യുവാൻ. ഞാനായിട്ട് പണം കണ്ടെത്തി പോവാൻ കുറേ ശ്രമിച്ചു, പിന്നെ ഒറ്റയ്ക്ക് മഹറമില്ലാതെ പോകുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കി. ഭർത്താവ് രണ്ടു തവണ പോയി. ഇപ്പോൾ എനിക്ക് പോകാനുള്ള ആഗ്രഹം മനസ്സിൽ അടക്കി വെക്കാനാകുന്നില്ല. എങ്ങനെയെങ്കിലും ഒരിക്കൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ സ്വർണത്തിൻ്റെ പണം ഭർത്താവിനോട് ആവശ്യപ്പെട്ട് അത് വാങ്ങി എൻ്റെ പ്രായപൂർത്തിയായ മകനെയും കൂട്ടി പോകാമോ? ഞാൻ സ്വർണം ചോദിച്ചാൽ ഭർത്താവിന് ഇഷ്ടപ്പെടില്ല എന്ന് ഉറപ്പാണ്. അങ്ങനെ വാങ്ങിപ്പോയാൽ എൻ്റെ ഉംറ റബ്ബ് സ്വീകരിക്കുമോ? ആ പുണ്യഭൂമിയിലെത്താൻ നിങ്ങളും ദുആ ചെയ്യണം.
4: അല്ലാഹു സുബ്ഹാനഹു വതആല അനുവദിക്കപ്പെട്ട രൂപത്തിൽ പുണ്യകർമ്മമായ ഉംറ കർമ്മത്തിനും ശേഷം ഹജ്ജ് കർമ്മത്തിനും ഒക്കെ പോകാനുള്ള തൗഫീഖ് അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ മുതൽ എന്നുള്ള നിലയ്ക്ക് രണ്ട് പവൻ അവരുടെ കയ്യിലുണ്ട്. അത് ഒന്നുകിൽ അവർക്ക് വിൽക്കാവുന്നതാണ്, അല്ലെങ്കിൽ അവർ ചോദിച്ച രൂപത്തിൽ ഭർത്താവ് നൽകി ഭർത്താവിൻ്റെ നിന്ന് പണം സ്വീകരിച്ച് അങ്ങനെ പോകാവുന്നതാണ്. ഏതായിരുന്നാലും അവരുടേതായ മുതലാണ്. അത് ഭർത്താവിൻ്റെ അവിടെ ചോദിച്ച് അനുവാദത്തോടുകൂടി വിൽക്കുകയോ അനുവദിക്കപ്പെട്ട രൂപത്തിൽ അങ്ങനെ പണം സ്വീകരിച്ചുകൊണ്ട് അവരുടെ മകൻ്റെ കൂടെ ഉംറക്ക് പോകട്ടെ. അതൊരിക്കലും ഉംറ അള്ളാഹു സ്വീകരിക്കുവാൻ തടസ്സമാകുന്ന ഒരു വഴിയും അതിൽ കാണുന്നില്ല. മഹറമോടുകൂടിയാണ് പോകുന്നത്. ഹലാലായ സമ്പാദ്യമാണ് അവർക്ക് അതിലുള്ളത്. അതോടൊപ്പം തന്നെ ഭർത്താവുമായി കൂടിയാലോചിച്ച് അദ്ദേഹത്തോട് കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്.
2: ഇവിടെ സഹോദരിയുടെ ചോദ്യത്തിൽ അവരുടെ വിവാഹ സമയത്ത് പിതാവ് നൽകിയ സ്വർണമെല്ലാം ഭർത്താവ് വിറ്റും പണയം വെച്ചു തീർത്തു എന്ന് പറയുന്നുണ്ട്. ആ അങ്ങനെ മുമ്പ് വിറ്റ ആഭരണത്തിൻ്റെ പണം തിരിച്ചു ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അവരുടെ ചോദ്യം.
4: അതായത് ഭർത്താവ് അവരിൽ നിന്നും ആഭരണം എടുത്തിട്ടുണ്ട്, വിറ്റിട്ടുണ്ട്, പണയം വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അത് അവരുടെ ഭർത്താവിൻ്റെ അല്ല, മറിച്ച് ഉപ്പ മകൾക്ക് കൊടുത്താണ്, മകളുടെ മുതലാണ്. ഒരു നല്ല രൂപത്തിൽ ചോദിക്കാവുന്നതാണ്, പ്രത്യേകിച്ച് ഭർത്താവിൻ്റെ കയ്യിൽ പണമുണ്ടാവുമ്പോൾ. ഭർത്താവും അതിനെക്കുറിച്ച് ബോധവാന്മാരാകണം. ഞാൻ എൻ്റെ ഭാര്യയുടെ ആഭരണം എടുത്തുവെങ്കിൽ അത് എൻ്റെതല്ല, കടമാണ്, തിരിച്ചു കൊടുക്കേണ്ടതാണ് എന്ന ബോധ്യം ഉണ്ടായിരിക്കണം. അത് മാന്യമായ രൂപത്തിൽ ചോദിക്കുമ്പോൾ, ബോധ്യപ്പെടുത്തുമ്പോൾ ഇൻഷാ അല്ലാ ഭർത്താവ് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അത് അവരുടെ പണമാണ്. ആ പണം കൊണ്ട് അവർക്ക് ഉംറക്ക് പോകുന്നതിന് യാതൊരു തടസ്സവും ഇല്ല.
0: മഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, ഹംസ ജമാലി എന്നിവർ.
5: أعوذ بالله من الشيطان الرجيم.

പീസ് റേഡിയോ സ്വരം കരുണക്കടലായ എന്നാരംഭിക്കുന്ന ഗാനം പാടിയത് റിയ എടവണ്ണ.

0: അറിവ് തേടൽ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. എന്നാൽ ശരിയായ അറിവ് എവിടെ നിന്ന് ലഭിക്കും? പീസ് റേഡിയോ കഴിഞ്ഞ കുറേ കാലമായി നിങ്ങളുടെ വീടുകളിൽ ശുദ്ധമായ ഇസ്ലാമിക വിജ്ഞാനം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. വഴിതെറ്റിക്കുന്ന സന്ദേശങ്ങൾക്കിടയിൽ സത്യത്തിന്റെ തെളിനീരുമായി പീസ് റേഡിയോ നിലകൊള്ളുന്നു. ഈ വിജ്ഞാന സദസ്സ് നിലനിർത്താൻ നിങ്ങളുടെ സഹായം അനിവാര്യമാണ്. ഒരു വിളക്കായി പീസ് റേഡിയോയെ നമുക്ക് ജ്വലിപ്പിച്ചു നിർത്താം. നന്മയുടെ ഈ പ്രചാരണ സംവിധാനത്തെ നമുക്ക് പിന്തുണയ്ക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാര്യങ്ങളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പാട്ടും കളിയും വിനോദവും വിജ്ഞാനവും കോർത്തിണക്കിക്കൊണ്ട് പീസ് റേഡിയോ ഒരുക്കുന്ന പ്രത്യേക പരിപാടിയാണ് പൂമരത്തണലിൽ. കൊച്ചുകൂട്ടുകാർക്കായി പീസ് റേഡിയോ ഒരുക്കുന്ന വ്യത്യസ്തങ്ങളായ പരിപാടികളിൽ ശ്രദ്ധേയമായ പൂമരത്തണലിൽ പരിപാടിയിൽ ഇന്ന് ഒരു ഉമ്മയും മകനും ഈ വിഷയത്തിലുള്ള ഒരു സംസാരമാണ് നമ്മൾ കേൾക്കുന്നത്. ഉസ്താദ് സുബൈർ സലഫിയാണ് കൂട്ടുകാർക്കായി ഈ വിഷയം അവതരിപ്പിക്കുന്നത്. പൂമരത്തണലിൽ പരിപാടിയിലേക്ക് എല്ലാ കൊച്ചുകൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള കുട്ടികളെ, പൂമരത്തണലിൽ ശ്രദ്ധിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്മാരെ, ഇന്ന് ഞാൻ ആദ്യമായി ഒരു പാട്ടിലൂടെ നമ്മുടെ വിഷയത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ പ്രോഗ്രാം അങ്ങനെ പാട്ടായും കഥയായും ഒക്കെ പോകുന്ന, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ഒരു പ്രോഗ്രാമാണല്ലോ. ആദ്യം ഈ പാട്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, അപ്പോഴെന്താണ് അതിൻ്റെ വിഷയമെന്നെല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും.

എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ഉമ്മാനെക്കുറിച്ചായിരുന്നു ഈ പാട്ട്. ഉമ്മ നമുക്ക് വേണ്ടി ചെയ്തു തന്ന ത്യാഗവും കഷ്ടപ്പാടുകളും വേദനകളും ഒക്കെ നമ്മൾ ആലോചിച്ചാൽ, എത്ര പണം കൊടുത്താലും എത്ര വീട് നമ്മൾ ഇനി സമ്മാനമായി കൊടുത്താലും എന്തൊക്കെ പറഞ്ഞാലും അതിനു പകരം വയ്ക്കാൻ ഈ ദുനിയാവിൽ ഒന്നുകൊണ്ടും സാധ്യമല്ല. നമ്മുടെ ഉമ്മാക്കും നമുക്കൊക്കെ സ്വർഗം കിട്ടണം അല്ലേ? അതാണ് ഏറ്റവും വലിയ സമ്മാനം. എന്നാൽ ഒരു ഉമ്മയുടെയും മകന്റെയും കഥ തിരിച്ചു പറയുന്നുണ്ട്. ആ കഥയിലെ നായകൻ അല്ലെങ്കിൽ പ്രധാന കഥാപാത്രം പ്രമുഖനായ ഒരു സഹാബിയാണ്. സഹാബിയുടെ പേര് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മക്കയിലെ ഖുറൈശ് ഗോത്രത്തിൽ ജനിച്ച സഅദ് ബിൻ അബി വഖാസ്. അബു ഇസ്ഹാഖ് എന്നായിരുന്നു അവരെ വിളിച്ചിരുന്ന പേര്. അപ്പോൾ ഈ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു 17-ാമത്തെ വയസ്സിലാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. പക്ഷെ ഇസ്ലാം സ്വീകരിച്ച അദ്ദേഹത്തിൻ്റെ സേവനങ്ങളും പ്രയത്നങ്ങളും അധ്വാനങ്ങളും ഭയങ്കര ആ സ്വഹാബിമാർക്കിടയിൽ തന്നെ വലിയൊരു ധീരചരിത്രമായിരുന്നു. അതുകൊണ്ട് അഷ്റത്തുൽ മുബഷിരീൻ എന്ന് വിളിക്കുന്ന 10 സ്വർഗാവകാശികൾ, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ പ്രിയപ്പെട്ട സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അപ്പോൾ അത്രയും മഹാനായിരുന്ന അദ്ദേഹം, അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള ചരിത്രങ്ങളെല്ലാം പറയുന്നത് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചപ്പോൾ

അദ്ദേഹത്തിന്റെ കൂടെയുള്ള താമസമൊന്നും ഉമ്മാക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഉമ്മാനോട് നമുക്ക് എതിരെ നിൽക്കാൻ പ്രയാസമുണ്ട്. നമ്മുടെ മാതാവല്ലേ, ഒരുപാട് കടമകൾ നമുക്ക് നിർവഹിക്കാനുണ്ടല്ലോ. ഭയങ്കര പ്രയാസമായി ഉമ്മ എപ്പോഴും നിർബന്ധിക്കുന്നു, മോനൊരിക്കലും ഇസ്ലാമിലേക്ക് പോവരുത്, പ്രവാചകന്റെ കൂടെ താമസിക്കരുത്, അദ്ദേഹം പറയുന്നത് വിശ്വസിക്കരുത് എന്ന് ഇടയ്ക്കിടക്ക് ഉമ്മ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കേൾക്കണോ, അതല്ല നബിനെ ധിക്കരിച്ചിട്ട് ഉമ്മ പറയുന്നത് കേൾക്കണോ എന്ന സംശയം വരെ എത്തിപ്പെട്ടു. ഇനി എന്തു ചെയ്യണമെന്ന് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഭയങ്കര ആശങ്കയും സങ്കടങ്ങളൊക്കെ വരാൻ തുടങ്ങി. പക്ഷെ ഒന്നും ആലോചിക്കാനില്ല, അദ്ദേഹത്തിന് ഇസ്ലാം തന്നെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അതിൽ തന്നെ നിൽക്കാനുമാണ് താല്പര്യം, അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു ദിവസം ഉമ്മ ഒരു കടുത്ത തീരുമാനമെടുത്തു. ഉമ്മാന്റെ പേര് പല ഗ്രന്ഥങ്ങളിലും പല രൂപത്തിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പേരായിട്ട് പറയുന്നത് ഹംന എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്തായിരുന്നാലും ഇവര് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഒരു തീരുമാനത്തിലെത്തുകയാണ്. ആ തീരുമാനം, ഞാൻ ഇനിമേൽ ഭക്ഷണം കഴിക്കൂല, ഞാൻ ഇനിമേൽ വെള്ളം പോലും ഈ വീട്ടിൽ നിന്ന് കുടിക്കൂല. എന്ത് കാരണം കൊണ്ടാണ്? നീ ഇസ്ലാമാണ് എന്നതുകൊണ്ട് മാത്രം. അതിൽ നിന്ന് ഇനി തിരിച്ചു പോരാതെ മുസ്ലിമാവാതിരുന്നെങ്കിൽ മാത്രമേ ഞാൻ ഇനി ഈ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കൂ, വെള്ളം കുടിക്കൂ. വല്ലാഹി ലതദഅന്ന ദീനകൽ ജദീദ് ഔ ലാ ആക്കുലു വലാ അശ്രിബ് ഹത്താ മൂത്ത്. ഞാൻ മരിക്കാണെങ്കിലും ശരി, ഞാൻ ഒന്നും കുടിക്കൂല, ഒന്നും കഴിക്കൂല. അവസാനം എന്തു ചെയ്യണമെന്നറിയാതെ ഉമ്മാന്റെ മുമ്പിൽ വന്നിട്ട് സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉമ്മ നിങ്ങൾ ഭക്ഷണം കഴിക്കൂ, നിങ്ങൾ വെള്ളം കുടിക്കൂ. ഇല്ല മോനെ, ഞാൻ ഒരിക്കലും ചെയ്യൂല, ഞാൻ ശക്തമായ തീരുമാനമാണ്. വീണ്ടും അടുത്ത ദിവസവും ഇത് ആവർത്തിച്ചു. ഉമ്മാന്റെ മനസ്സ് മാറ്റല്ല, സ്ട്രോങ് ആയിട്ട് തന്നെ പറയുന്നത് ഞാൻ ഇവിടുന്ന് വെള്ളവും കുടിക്കില്ല, ഇനി ഭക്ഷണമൊന്നും എനിക്ക് വേണ്ട, നീ മതം മാറണം, നീ ഇസ്ലാമിനെതിരെ നിൽക്കണം, നീ പ്രവാചകനെ കൂടെ സഹവാസിയായിട്ട് ജീവിക്കരുത്. അവസാനം എന്തറിയണമെന്നറിയാതെ ഒരു രക്ഷയുമില്ലാതെ ഇരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിഷയത്തിൽ എന്ത് അഭിപ്രായം പറയുമെന്നറിയാൻ വേണ്ടി കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. തൻ്റെ സങ്കടങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. ആ സമയത്ത് എന്ത് മറുപടി പറയണം, ഉമ്മയെ ധിക്കരിക്കണോ മതം മാറണോ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സമയത്ത് നബിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷെ വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങി. ആ ആയത്തിലൂടെ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അല്ലേ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആയത്തുണ്ടല്ലോ. വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസാലുഹു ഫീ ആമൈൻ അനിഷ്കുർ ലീ വലിവാലിദൈക ഇലയ്യൽ മസീർ. സൂറത്തുൽ ലുഖ്മാനിലെ 14-ാമത്തെ ആയത്ത്. മാതാപിതാക്കൾക്ക് നിങ്ങൾ പുണ്യം ചെയ്യണം, നിങ്ങളുടെ ഉമ്മ നിങ്ങളെ ഭാരത്തിനുമേൽ ഭാരം, പ്രയാസത്തിനുമേൽ പ്രയാസം വെച്ചുകൊണ്ട് ഗർഭം ചുമന്നവരാണ്, 2 വർഷക്കാലം നിങ്ങൾക്ക് മുലയൂട്ടിയവരാണ്, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കണം, നിങ്ങളുടെ മാതാപിതാക്കൾക്കും നന്ദി കാണിക്കണം, അല്ലാൻ്റെ തീരുമാനമാണ്. പക്ഷെ തൊട്ടടുത്ത ആയത്തിറങ്ങി, വൈൻ ജാഹദാ കാലാ തുശ്രിക ബീ മാ ലൈസ ലക ബീ ഇൽം ഫലാ തുതിഉഹുമ വസ്വാഹിബുഹുമ ഫിദ്ദുനിയ മഅറൂഫ വത്തബിഅ സബീല മൻ അനാബ ഇലയ്യ ഥുമ്മ ഇലയ്യ മർജിഉകും ഫഉനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. അപ്പോൾ അതെന്താണ്? താങ്കളെ ആരെങ്കിലും ശിർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുകയാണെങ്കിൽ, അള്ളാഹുവല്ലാത്തവരെ ആരാധിക്കാൻ വേണ്ടിയിട്ട് അവരാരെങ്കിലും വാപ്പയോ ഉമ്മയോ പറഞ്ഞാൽ, ഫലാ തുതിഉഹുമാ, അവരെ രണ്ടുപേരെയും നിങ്ങൾ അനുസരിക്കേണ്ട. ആ വിഷയത്തിൽ നിങ്ങളൊരു ഉമ്മാനിപ്പാനെ അനുസരിക്കേണ്ടതില്ല.
എന്നാൽ അവരായിട്ടുള്ള കണക്ഷൻ ഒഴിവാക്കണം, വേണ്ട അവരോട് സ്നേഹം വേണം.

അവരോട്ടുള്ള ബന്ധം വേണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം, മരുന്ന് കൊടുക്കണം. എന്താ വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ, അവരോട് ദുനിയാവിൽ നല്ല സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഉണ്ടാവും വേണം. മഷാല്ലാ, ഈ ആയത്തിറങ്ങിയപ്പോൾ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിൽ സന്തോഷമായി. താൻ ആഗ്രഹിച്ച പോലെ തന്നെ മതത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ഉറപ്പ് ലഭിച്ചു. ഈ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. നേരെ ഉമ്മാൻ്റെ അടുത്തേക്ക് ചെന്നു. ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഭക്ഷണം കഴിച്ചോളൂ, ഇനി വെള്ളം കുടിച്ചോളൂ. അതെന്താ, വല്ലാഹി ലൗ കാന ലക അൽഫ നഫ്സിൻ വ നഫ്സിൻ ഫഖറജ്ത മിൻ, ഉമ്മ നിങ്ങൾക്ക് 1000 ആത്മാക്കളുണ്ടാകുന്നു, എന്നിട്ട് അതിങ്ങനെ ഓരോ ആത്മാവും ഓരോ റൂഹും നീ എൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് മരിക്കുകയാണെങ്കിലും, മാ തറക്തു ദീനീ ഹാദാഭിഷയിൻ, ഞാൻ ഈ മതം വിട്ടുപോകാൻ തയ്യാറല്ല. ഇത് കേട്ടപ്പോൾ ഉമ്മാക്ക് തോന്നി, ഇവനെ പിടിച്ചാൽ കിട്ടൂല. അപ്പോഴോ വഖലത്ത് വശരിബത്ത്, അവർ ഭക്ഷണം കഴിച്ചു, അവർ വെള്ളമൊക്കെ കുടിച്ചു. തീരുമാനത്തിൽ മാറ്റല്ല. ഇതെന്താണ് ഇതുകൊണ്ട് പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ? ഒരു ഉമ്മയെയും ഉപ്പയെയും അനുസരിക്കേണ്ട ആവശ്യമില്ലേ? വേണം. എന്നാൽ ഉമ്മയോ ഉപ്പയോ തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി പറഞ്ഞാലോ അനുസരിക്കേണ്ടതില്ല. അതാണ് ഈ ആയത്ത് സൂറത്തുൽ ലുഖ്മാനിലെ 14-15. അപ്പം നമ്മുടെ ഉമ്മയും ഉപ്പയും നമുക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങളെ ഒരിക്കലും നമുക്ക് കുറഞ്ഞു കാണാൻ പറ്റൂല. അവരോട് നന്ദി കാണിക്കണം, അനുസരിക്കണം, പുണ്യം ചെയ്യണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഖുർആനിൽ നമ്മുടെ ഉമ്മാക്കുപ്പാക്കും വേണ്ടി എത്ര പ്രാർത്ഥനകൾ, പ്രധാനപ്പെട്ടു 4-5 പ്രാർത്ഥനകളുണ്ട്. അബ്ബിർഹംഹുമാ കമാ റബ്ബയാനീ സഗീറാ, മറ്റൊരു പ്രാർത്ഥന റബ്ബി ഔസിഅനീ അൻ അഷ്കുറ നിഅമതകല്ലതീ അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർളാ വസ്ലിഹ് ലീ ഫീ ദുരിയ്യതീ ഇന്നീ തുബ്തു ഇലൈക വഇന്നീ മിനൽ മുസ്ലിമീൻ. മറ്റൊരു പ്രാർത്ഥന റബ്ബി ഗ്ഫിർലീ വലി വാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനം വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്. പിന്നെ ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥന റബ്ബി ഗ്ഫിർലീ വലി വാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. അങ്ങനെ നോക്കിയാൽ മാതാപിതാക്കളുമായുള്ള ബന്ധങ്ങൾ സൂചിപ്പിക്കുന്ന പ്രാർത്ഥനകൾ തന്നെ ധാരാളം ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവർ ശിർക്ക് ചെയ്യാനും ഇസ്ലാം വിലക്കിയ തെറ്റായ കാര്യങ്ങൾ ചെയ്യാനോ വേണ്ടാത്ത കാര്യങ്ങൾ നമ്മളോട് പറയുകയാണെങ്കിലോ, എൻ്റെ ഉമ്മ പറഞ്ഞതല്ലേ, എൻ്റെ ഉപ്പ പറഞ്ഞതല്ലേ എന്ന പേര് പറഞ്ഞുകൊണ്ട് നമ്മളാരും അതനുസരിക്കുകയോ ചെയ്യുകയോ വേണ്ടതില്ല. എത്രയെത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഉപ്പയോ ഉമ്മയോ തെറ്റായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അതനുസരിക്കേണ്ടെന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്തിറങ്ങിയപ്പോൾ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹുവിൻ്റെ മനസ്സിൽ എന്താണ്ടായത്? ഉമ്മ നിങ്ങളിനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അതനുസരിക്കേണ്ടതില്ല എന്ന്. അപ്പം ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അള്ളാഹുവിൻ്റെ ദീനിൽ സ്വന്തം ഉമ്മാനെയും ഉപ്പാനെയും അനുസരിക്കണം, സ്നേഹിക്കണം, അവരോടാണ് കടമയും കടപ്പാടും ഒക്കെ പറഞ്ഞിട്ടും തെറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അവരെപ്പോലും അനുസരിക്കരുത് എന്ന് പറഞ്ഞു. എന്നാൽ അതിൻ്റെ മറ്റൊരു ഭാഗമുണ്ട്, മാതാപിതാക്കൾ പറഞ്ഞാൽ പോലും അനുസരിക്കേണ്ടതില്ല തെറ്റിൻ്റെ കാര്യത്തിലെങ്കിൽ, പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞാൽ അനുസരിക്കേണ്ടതുണ്ടോ? നാട്ടുകാർ പറഞ്ഞാൽ അനുസരിക്കേണ്ടതുണ്ടോ? അധ്യാപകർ പറഞ്ഞാൽ അനുസരിക്കേണ്ടതുണ്ടോ? തെറ്റായ കാര്യത്തിന് അക്രമം ചെയ്യാൻ, കളവ് പറയാൻ, തിന്മ ചെയ്യാൻ, നിസ്കാരം ഒഴിവാക്കാൻ, ഏലസ് കെട്ടാൻ, വേണ്ടാത്തരങ്ങൾ പറയാൻ, തെറിവിളിക്കാൻ, അല്ലേ അധ്യാപകർക്കെതിരെ മോശമായിട്ട് സംസാരിക്കാൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും പറഞ്ഞാലോ നമ്മൾ അനുസരിക്കേണ്ട ആവശ്യമില്ല. അതിന് പൊതുവായ തത്വമുണ്ട്, ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖി. ഒരു തെറ്റായ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൃഷ്ടിയെയും നമ്മൾ ആരും അനുസരിക്കേണ്ടതില്ല. ഖാലിഖായ അള്ളാഹുവിനെതിരായ കൽപ്പനയാണെങ്കിൽ, അള്ളാഹ്ക്കെതിരായിട്ടുള്ള ഒരു നിയമം ആരെങ്കിലും വന്ന് പറയുകയാണെങ്കിൽ നമ്മളതനുസരിക്കേണ്ട പ്രശ്നമുദിക്കുന്നില്ല. അപ്പം ഈ ഒരാളുടെ സഅദ് റളിയല്ലാഹുവിൻ്റെയും ഉമ്മാൻ്റെയും ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കിയല്ലോ, ഉമ്മ നമുക്ക് വിലപ്പെട്ടവരാണ്. നമ്മൾ ആദ്യം പറഞ്ഞ ആ പാട്ടിൽ പറയുന്നുണ്ട് നമ്മുടെ ഉമ്മ എത്രമാത്രം എന്തൊക്കെ എന്തു കൊടുത്താൽ നമുക്ക് വീടാൻ പറ്റുമെന്നുള്ളത്. ഓർക്കുന്നു ഞാൻ എൻ ഉമ്മ തന്ന സ്നേഹം.

അപ്പോൾ ഈ ഒരു വരികൾ പാട്ടുകളൊക്കെ നന്നായിട്ട് നമ്മൾ പഠിക്കുക. നമ്മുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി ഞാൻ പൂമരത്തണലിൽ നിന്ന് പഠിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് അയക്കുക, അതൊക്കെ നമ്മൾ അധ്യാപകരെ സംബന്ധിച്ച് നമുക്ക് നല്ല സന്തോഷം ലഭിക്കുന്ന കാര്യമല്ലേ. ഇപ്പോൾ എല്ലാവരും ഓൺലൈൻ ക്ലാസ്സുകളും അതിൻ്റെ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഈ പ്രോഗ്രാമുകളും അങ്ങനെ ഒരു ഭാഗമായി ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നമുക്കിരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുന്നത്, തെറ്റുകൾ ചെയ്യാൻ വേണ്ടി ആര് പറഞ്ഞാലും നമ്മൾ അനുസരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഒരാളോടും ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാനും പാടില്ല. അതെന്താ കാരണം? നമ്മൾ ഒരു നല്ല കാര്യം നടപ്പിലാക്കിയാൽ അത് ചെയ്ത ആൾക്കാരുടെയൊക്കെ പ്രതിഫലം നമുക്ക് കിട്ടൂലേ? കിട്ടും. നമ്മളൊരു ചീത്ത കാര്യം തുടക്കം കുറിച്ചാലോ അതിൻ്റെ ശിക്ഷയും നമ്മൾ അനുഭവിക്കേണ്ടി വരും. നമ്മളൊരു ക്ലാസ്സിലെ അധ്യാപകന് ഒരു ചീത്തപ്പേരിട്ട് കൊടുത്തു, പിന്നെ നമ്മുടെ ആ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ആ പേര് വിളിക്കാൻ തുടങ്ങിയാൽ ഉത്തരവാദി ആരാ? അതിൻ്റെ അംശം നമ്മളിലേക്ക് കിട്ടും. നമ്മളൊരു സ്ഥലത്ത് എല്ലാവർക്കും സിനിമ കാണാനും വേണ്ടാത്തരങ്ങൾ കാണാനും ഒരു ടി വി സംഘടിപ്പിച്ചു കൊടുത്തു, പിന്നെ ആ ടി വിയിലിരുന്ന് കൊണ്ട് ആരൊക്കെ എന്തൊക്കെ ക്ലബിലാണെങ്കിലും മറ്റുള്ളിടത്താണെങ്കിലും ഇരുന്ന് കാണുന്നതിനൊക്കെയുള്ള കുറ്റം നമ്മൾ മേടിക്കേണ്ടി വരൂലേ? അപ്പം എന്തിനാണ് ആവശ്യമില്ലാത്ത പാപങ്ങൾ നമ്മൾ ഏറ്റുകൂട്ടിക്കേണ്ട ആവശ്യം? അതുകൊണ്ട് നമ്മൾ നല്ലോണം ചിന്തിക്കുക. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹുവിൻ്റെ ചരിത്രത്തിൽ പറഞ്ഞല്ലോ, സ്വന്തം ഉമ്മ പോലും പട്ടിണി കിടന്ന് വിശന്ന് ദാഹിച്ച് കഷ്ടപ്പെടുന്ന സമയത്ത് ആ ഉമ്മാനൊന്ന് പറഞ്ഞത് അനുസരിക്കായിരുന്നുവെങ്കിൽ, അല്ലെ, എത്ര വലിയ കാര്യമായിരുന്നു. പക്ഷേ ഉമ്മ പറഞ്ഞ കാര്യം ശരിയല്ലായിരുന്നു. നമ്മൾ എത്ര ചെറിയ നന്മയാണെങ്കിലും എത്ര ചെറിയ തിന്മയാണെങ്കിലും അത് പരലോകത്ത് അള്ളാഹു കൊണ്ടുവരുമല്ലോ. സൂറത്തു സൽസലയിലുള്ള ആയത്തുകളല്ലേ അവസാനത്തെ രണ്ട് ആയത്തുകൾ. എന്താണ്? ആര് ഒരു അണുമണി തൂക്കം നന്മ ചെയ്തോ അതിൻ്റെ പ്രതിഫലം കിട്ടും, ആര് ഒരു അണുമണി തൂക്കം തിന്മ ചെയ്തോ അവൻക്ക് അതിൻ്റെ പ്രതിഫലം, അതിൻ്റെ തിന്മൻ്റെ ഫലം എന്താണെങ്കിലും അത് അവന് ലഭിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നന്മയുടെ ഫലമാണ് നമ്മുടെ തുലാസിൽ കൂടുതൽ കാണുന്നതെങ്കിലോ, നമ്മുടെ ഉമ്മാനെ സ്നേഹിച്ചതും നമ്മൾ പാവങ്ങളെ സഹായിച്ചതും സത്യം പറഞ്ഞതും സംസ്കരിച്ചതും ഖുർആൻ ഓതിയതും ഒക്കെയാണ് നമ്മുടെ തുലാസിലെങ്കിലോ. ആരുടെയെങ്കിലും നന്മയുടെ തുലാസ് കനം കൂടിയാൽ അവൻ സംതൃപ്തികരമായ സ്വർഗീയ ജീവിതമായിരിക്കും. നന്മ ഒന്നുമില്ല, ഈ തിന്മയും വേണ്ടാത്തതും മാത്രമാണ് ഒരാളെ കയ്യിലെങ്കിലോ.

0: ഹാമിയ അല്ലേ, നമ്മൾ പഠിച്ച സുഹൃത്ത്. ഞാൻ അത് ആ വായത്ത് മാത്രം എടുക്കാനുള്ള കാരണം, നമുക്കൊക്കെ എല്ലാവർക്കും പരിചയമുള്ള സുഹൃത്ത് അൽഖാരിഅത്തു അൽഖാരിഅ. അപ്പം നമ്മളെല്ലാവരും ഇന്നത്തെ ഈ ക്ലാസിൻ്റെ മർമ്മപ്രധാനമായ ആശയം, മാതാപിതാക്കളെ നമ്മൾ സ്നേഹിക്കണം, അവർക്ക് പുണ്യം ചെയ്യണം. എന്നാൽ അവരാരെങ്കിലും ഒരു തെറ്റായ, അള്ളാഹുവിനെതിരായ, ഇസ്ലാമിനെതിരായ ഒരു കാര്യം പറഞ്ഞാൽ ആരും അനുസരിക്കേണ്ടതില്ല. മാതാപിതാക്കൾ എന്നല്ല, ആര് തന്നെ നമ്മളോട് തെറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ നമ്മളത് അനുസരിക്കേണ്ടതില്ല. അവരാരാണെങ്കിലും നമുക്കതിൻ്റെ പേരിൽ ഒരു കുറ്റവും കിട്ടില്ല. നമ്മളൊരാളോടും തെറ്റായ കാര്യം ചെയ്യാൻ വേണ്ടി കൽപ്പന കൊടുക്കുകയും സഹായിക്കുകയും നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്താൽ അതിൻ്റെ ഫലവും നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ ഫ്രണ്ട്സിന്, നമ്മുടെ ഫാമിലിയിലുള്ള നമ്മുടെ മറ്റു കുട്ടികൾക്ക്, നമ്മുടെ അനിയന്മാരോടൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അള്ളാഹു നമ്മെല്ലാം നല്ല അനുസരണയുള്ള, സ്നേഹമുള്ള, അച്ചടക്കമുള്ള നല്ല കുട്ടികളാക്കി മാറ്റിത്തരുമാറാകട്ടെ. നമ്മുടെ ഓരോ ക്ലാസുകളിലൂടെയും മറ്റും നിർദ്ദേശങ്ങളിലൂടെയും ലഭിക്കുന്ന അറിവുകൾ പകർത്തുന്ന നല്ല മുഅ്മിനുകളെ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈർ. പൂമരത്തണലിൽ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു. ഒരു ഉമ്മയും മകനും ഈ വിഷയത്തിലുള്ള ഒരു അവതരണമായിരുന്നു കൂട്ടുകാർ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് ഉസ്താദ് സുബേർ സലഫി.
2: അള്ളാഹുവും റസൂലും കഴിഞ്ഞാൽ മനുഷ്യൻ ഏറ്റവുമധികം കടപ്പെട്ടിരിക്കുന്നത് സ്വന്തം ഉമ്മാനോടാണ്. അതെ, നാഥ എന്റെ ഉമ്മാക്ക് എന്നാരംഭിക്കുന്ന ഗാനം ആലപിക്കുന്നു പീസ് റേഡിയോ സ്വരത്തിൽ ആത്തിഫ്.

0: റഷ്യയിലെ ശാന്തമായൊരു ഗ്രാമം. അവിടുത്തെ ഒരു സർക്കാർ ആശുപത്രിയുണ്ട്. അവിടെ ഏറ്റവും പിന്നിലായി കാട്ടുചെടികളിങ്ങനെ തഴച്ച് വളർന്നു നിൽക്കുന്നൊരു പഴയ കെട്ടിടമുണ്ട്. അത് പറഞ്ഞു, സോറി, സർക്കാർ ആശുപത്രിയാണ്. ആ ആശുപത്രിയിലെ വാർഡ് നമ്പർ 6. അവിടെ മനസ്സിൻ്റെ താളം തെറ്റിയിട്ടുള്ള ആൾക്കാരെയൊക്കെ പൂട്ടിയിട്ടിരിക്കുന്ന നരകതുല്യമായിട്ടുള്ളൊരു മുറിയാണ്. അവിടെയുള്ള രോഗികളെയൊക്കെ ക്രൂരമായി മർദ്ദിച്ച് അവശന്മാരാക്കി മാറ്റുന്ന നിഖിത എന്ന് പറയുന്ന ഒരു ഒരു ഒരു വിരമിച്ച പട്ടാളക്കാരനോടുണ്ട്. അപ്പം അയാൾ ഒരു കാവൽക്കാരനാണ്. അയാളെ പണി, അയാൾക്ക് ഇതൊരു ആസ്വാദനമാണ്. അതിൻ്റെ അകത്തുള്ള ഈ മാനസിക രോഗിയായിട്ട് വന്ന ആളുകളൊക്കെ അടിച്ചിട്ട് ഒതുക്കിയിട്ടും ക്രൂരമായിട്ട് മർദ്ദിക്കും. ആ ആശുപത്രിയിലെ ഡോക്ടറുണ്ട്. ഡോക്ടർ ആന്ദ്രെ എഫിമിച്ച് എന്നാണ് ഡോക്ടറിൻ്റെ പേര്. ആന്ദ്രെ എഫിമിച്ച്. അയാൾ നല്ല അറിവുള്ള ആളാണ്, നല്ല വിജ്ഞാനവും നല്ല വായനാശീലമൊക്കെ ഉള്ള ആളാണ്. പക്ഷെ എന്താച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം, ചുറ്റുമുള്ള അവിടെ നടക്കുന്ന തിന്മകളോടോ മനുഷ്യൻ്റെ പ്രശ്നങ്ങളോടോ ഒട്ടും അദ്ദേഹം പ്രതികരിക്കില്ല. ഒന്നിനോട് അയാൾ പറയണമെന്ന് വെച്ചാൽ, ആളുകൾ മരിക്കാൻ വേണ്ടി ജനിച്ചവരാണ്. അതിപ്പോൾ നമ്മളിവിടെ ചികിത്സ നടത്തിയാലും നടത്തിയിട്ടില്ലെങ്കിലും കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെ നടക്കും. ഇപ്പം ദുരിതങ്ങളൊക്കെ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഓരോ തോന്നലുകളാണ്. ഇങ്ങനെയുള്ളൊരു നിർവികാരമായൊരു തത്വചിന്തയാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് ഇതൊന്നും കണ്ടിട്ട് അദ്ദേഹത്തിന് അയാളെ ക്രൂരമായി രോഗികളെ ആക്രമിക്കുന്നോ കണ്ടിരുന്നു അദ്ദേഹത്തിനൊരു വിഷമമില്ല. അയാൾ മരിക്കേറ്റ് ട്രീറ്റ് ചെയ്യൂല. അയാൾ അവിടെ അയാളുടെ മുറിയിൽ ഇരുന്ന് മദ്യപിച്ചും അയാൾ അയാളുടെ സമയം, സർക്കാർ ആശുപത്രിയല്ലേ, അയാൾക്ക് കിട്ടേണ്ട സാലറി കിട്ടും, അയാൾ ഡ്യൂട്ടി ഒന്നും കാര്യമായിട്ട് നിർവഹിക്കൂല. അങ്ങനെ ദിവസങ്ങൾ തള്ളി നിൽക്കും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ ഡോക്ടർ വാർഡ് നമ്പർ 6 ഇങ്ങനെ സന്ദർശിക്കാൻ വേണ്ടി പോവാണ്. അവിടെ വെച്ച് ഇവാൻ ദിമിത്രിച്ച് ഗ്രോമോവ് എന്ന് പറയുന്ന ഒരു അന്തേവാസിയെ കണ്ടുമുട്ടാണ് വാർഡ് നമ്പർ 6. ദ്രോമോവിനെ, ഇവാൻ ദിമിത്രിച്ച് ദ്രോമോവ്, അയാളെ കണ്ടുമുട്ടിയപ്പോൾ അയാളായിട്ടിങ്ങനെ സംസാരിച്ചു ഡോക്ടർ. അപ്പോൾ ആന്ദ്രെ ഫിമിച്ചാണല്ലോ ഡോക്ടർ, ദ്രോമോവിനെയാണ് കാണുന്നത്. അങ്ങനെ അയാളെ കണ്ടിട്ട് അയാളോടിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഈ ഗ്രോമോവിനെ സംബന്ധിച്ചിടത്തോളം, ഇവാൻ ദിമിത്രിച്ച് ഗ്രോമോവ് എന്ന് പറഞ്ഞാൽ അയാൾ അവിടുത്തെ അന്തേവാസിയാണ്. പക്ഷെ അയാളൊരു പ്രത്യേകത വെച്ചാൽ അയാൾക്ക് ഈ ലോകത്ത് നടക്കുന്ന കപടതകളും അനീതികളും ഒക്കെ കണ്ടിട്ട്, ആൾക്കാരുടെ ഈ അനീതിയുള്ളൊരു ലോകം കണ്ട്, വിഷമങ്ങൾ കണ്ട്, മാനസികമായ ഒരു തരം അമിത ഭയം പിടികൂടിയ വ്യക്തിയാണ്. അങ്ങനെയാണ് മാനസികമായി ഈ ഹോസ്പിറ്റലിലെത്തുന്നത്. ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ദുരിതങ്ങൾ കണ്ട് പേടി കൂടിയതാണ്. അങ്ങനെ ഈ ഗ്രോമോവ് അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അയാളെടുത്തേക്കാണ് നമ്മളെ ഡോക്ടർ വരുന്നത്. ഡോക്ടർ വന്നിട്ട് അയാളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഡോക്ടർ പിന്നെ ചോദിച്ചു, സുഹൃത്തേ, എന്തിനാണിങ്ങനെ ഈ ചുവരുകളെ ഓർത്തുകൊണ്ട് സങ്കടപ്പെടുന്നത്? ഇതിൻ്റെ അകത്ത് കിടക്കുകയാണല്ലോ, അന്തേവാസിയാണ്, പുറത്തു പോകാൻ പറ്റുന്നില്ല. അയാൾക്കും അമിത ഭയം പിടികൂടി മാനസികമായ അസ്വസ്ഥത വന്ന് അതിൻ്റെ അകത്ത് കിടക്കുകയാണ്. ജയിലിലായാലും കൊട്ടാരത്തിലായാലും മനുഷ്യൻ്റെ മനസ്സ് ശാന്തമാണെങ്കിൽ മനുഷ്യന് സന്തോഷമായി ജീവിക്കാം, നിങ്ങൾ ഇവിടെ സന്തോഷമായിക്കോളൂ, ഹാപ്പിയായി നിൽക്കൂ എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത്. വേദനയും യാതനയും എന്നൊക്കെ പറയുന്നത് അത് വെറും മായയാണ്, അതിലൊന്നും വലിയ അർത്ഥമല്ല എന്ന് ഡോക്ടർ പറയണം. അപ്പം ഇത് കേട്ടതും ഗ്രോമോവ് രോഷാകുലനാവാണ്. അയാൾ പറഞ്ഞു, ഡോക്ടർ, നിങ്ങളെന്ത് മനുഷ്യനാണ്, ഈ ചൂടുള്ള മുറിയിലിരുന്ന് തത്വചിന്ത പറയാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. നിങ്ങളെപ്പോഴെങ്കിലും പട്ടിണി കിടക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടോ? നിങ്ങളെപ്പോഴെങ്കിലും പട്ടിണി കിടന്നിട്ടുണ്ടോ? തണുപ്പിൽ വിറച്ചു പോയിട്ടുണ്ടോ നിങ്ങൾ? നിങ്ങൾ ഇവിടുത്തെ ഹോസ്പിറ്റലിലെ ക്രൂരനായ ആ കാവൽക്കാരൻ നികിതയുടെ അടി വാങ്ങിയിട്ടുണ്ടോ? പിന്നെ മനുഷ്യൻ ക്രൂരമായി ആക്രമിക്കപ്പെടുമ്പോൾ മനുഷ്യൻ നിലവിളിക്കും, ആ നിലവിളി നിങ്ങളെപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? വേദന തോന്നും മനുഷ്യ ആൾക്കാരുടെ വേദന കാണുമ്പോൾ പുഞ്ചിരിക്കാനല്ല മനുഷ്യന് കഴിയുക, അവിടെ മനുഷ്യന് അതിൻ്റെ കൂടെ ചേർന്ന് നിലവിളിക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ നിലവിളിച്ചു പോകും മനുഷ്യൻ ആളുകളുടെ പ്രയാസം കാണുമ്പോൾ. അനീതി കണ്ട് കോപാകുലനാവാൻ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ? ഒന്നും നിങ്ങൾ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഗ്രോമോവിൻ്റെ വാക്കുകൾ കേട്ട ആന്ദ്രെ എഫിമിച്ച് ഡോക്ടർ, അയാൾ കുറേ നേരം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥവും മൂർച്ചയേറിയതുമായ വാക്കുകൾ കേട്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഉള്ളൊരു വലിയ പ്രകമ്പനം സൃഷ്ടിച്ചു ഡോക്ടറിൻ്റെ ഉള്ളിൽ. ഈ പട്ടണത്തിൽ ഇത്രയും ആഴത്തിൽ തന്നോട് സംസാരിക്കുന്ന ഒരാളും ഇല്ല എന്ന് ഡോക്ടർ തിരിച്ചറിയണം. ഇതുപോലെ സംസാരിക്കുന്ന ഒരാളുമില്ല. അപ്പോൾ ദിവസവും ഡോക്ടർ എന്ത് ചെയ്യും, ഈ വാർഡ് നമ്പർ 6 സംസാരിക്കാൻ വേണ്ടി പോവും. ഗ്രോമോയിറ്റ് ഇങ്ങനെ സംസാരിക്കാൻ പോവും. ഇതിങ്ങനെ പോയി പോയി കുറേ കഴിഞ്ഞപ്പം പുറം ലോകത്ത് ഇതിനെ കാണുന്നത് വേറെ രീതിയിലാണ്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഹോസ്പിറ്റലിലെ പ്രധാന ഡോക്ടർ വാർഡ് നമ്പർ 6-ലൊരു ഭ്രാന്തനുമായിട്ട് സംസാരിക്കാൻ പോകുന്നു എന്നുള്ളൊരു പ്രതീതി നിരന്തരം ഇത് കാണുകയും അവിടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരിൽ ചിലർ പ്രത്യേകിച്ച് ഇതിന് മുൻകൈയെടുത്തു. കാരണം ഈ ഡോക്ടറിൻ്റെ സ്ഥാനത്ത് അയാൾ പോയി കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് അടുത്തൊക്കെ കയറണം. അതുകൊണ്ട് ഇത് നല്ലൊരു അവസരമായി ഉപയോഗപ്പെടുത്തിയിട്ട് അസിസ്റ്റന്റ് ഡോക്ടർ എന്ത് ചെയ്തു, ഈ ആന്ത്രേ എഫിമിച്ച് എന്നുള്ള ഈ ഡോക്ടർക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞു പരത്തി. അതുകൊണ്ടാണ് ഭ്രാന്തൻ്റെ കൂടെ പോയിരിക്കുന്നത്. അങ്ങനെ വൈകാതെ ഡോക്ടറുടെ ജോലി പോയി, കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യമെല്ലാം തീർന്നു. ഒറ്റപ്പെടലും കടബാധിതയും അദ്ദേഹത്തെ മാനസികമായിട്ട് തളർത്തി. ഒരു ദിവസം ഇദ്ദേഹം ഒരു പുതിയ രോഗിയെ പരിശോധിക്കാനെന്ന വ്യാജേന ഡോക്ടർ, ഈ അസിസ്റ്റന്റ് ഡോക്ടറുണ്ടല്ലോ, അദ്ദേഹം എന്ത് ചെയ്തു, ആന്ത്ര ആശുപത്രിയിലേക്ക് ക്ഷണിക്കണം. അസിസ്റ്റന്റ് ഡോക്ടർ ഇത് ചതി മനസ്സിലാവാതെ, അസിസ്റ്റന്റിൻ്റെ ചതി മനസ്സിലാവാതെ ഈ ഡോക്ടർ എന്ത് ചെയ്തു, വാർഡ് നമ്പർ 6-ലേക്ക് പ്രവേശിച്ചു. ഉടനെ തന്നെ അസിസ്റ്റന്റ് ഡോക്ടർ അതിൻ്റെ പൂട്ടിയിട്ടു. ഡോക്ടർ സ്വന്തം വാർഡിൽ എന്ത് ചെയ്തു, തടവുകാരനായി മാറുകയാണ്. അപ്പം അമ്പരന്ന് പോയ ആൾ ആന്ത്ര എഫിമിച്ച് വാതിൽ ശക്തമായിട്ട് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഉറക്കെ വിളിച്ചു പറഞ്ഞു, എന്നെ പുറത്തുവിടൂ, ഞാൻ രോഗിയല്ല, ഞാൻ ഈ ആശുപത്രിയുടെ ഡോക്ടറാണ്, എന്നെ പുറത്തുവിടൂന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ആ നിമിഷം പെട്ടെന്ന് അവിടെ ആര് പ്രത്യക്ഷപ്പെട്ടു, ക്രൂരനായ അവിടുത്തെ ആ നികിത പ്രത്യക്ഷപ്പെടുകയാണ്. അയാൾ വന്നിട്ട് അദ്ദേഹത്തെ അടിക്കുകയാണ്, ശക്തമായിട്ട് അടിക്കുന്നു ഡോക്ടറിനെ. കാരണം അയാൾ പണി അതാണ്, അവിടെ ആര് വന്നു കഴിഞ്ഞാലും അയാൾ പണി അവർ ബഹളങ്ങളുണ്ടാവുമ്പോൾ അടിച്ചൊതുക്കും. പിറ്റേന്ന് വൈകുന്നേരം ആ നരകമുറിയുടെ തണുത്ത തറയിൽ കിടന്ന് പക്ഷാഘാതം വന്ന് ആന്ത്ര എഫിമിച്ച് എന്ന ഡോക്ടർ മരണപ്പെടുകയാണ്. ഇത് ആന്റൺ ചെക്കോവിൻ്റെ കഥയിൽ പെട്ടൊരു കഥയാണ്. ഇത് ഒരു സാമൂഹിക വിമർശനമാണ് ഈ കഥ. ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക്, ഇതൊരു കഥയാണെങ്കിലും ചില താത്വികമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. സമൂഹത്തിൻ്റെ ചില നിദർശനങ്ങൾ ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റും. ആളുകളുടെ നിഷ്ക്രിയത്വവും ആളുകൾ പലപ്പോഴും ദൂരെ നിന്ന് കാണുന്നതും അനുഭവിച്ചറിയുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ.
1: ഈ ഡോക്ടർ ഇങ്ങനെ അയാളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, അയാളുടെ ചില കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളെയൊക്കെ, അതൊക്കെ അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ എന്ന് പറഞ്ഞ് ചുരുക്കി കാണിച്ചു. അതായത് അനുഭവിച്ച് അറിയാത്തവർക്ക് ചില കാര്യങ്ങളൊക്കെ വളരെ നിസാരമായിരിക്കും. അതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വഭാവത്തിൽ നമ്മൾ കണ്ടത്, ആ ഒരു ക്യാരക്ടറിൽ. കാരണം എന്താ വെച്ചാൽ, മറ്റുള്ളവരെ അനുഭവിക്കുന്ന അവരൊക്കെ തടവുകാരാക്കി ഭ്രാന്തന്മാരായതാണ് അല്ലേ. അപ്പോൾ അവർ ചെയ്യാത്തൊരു കുറ്റത്തിന് അല്ലെങ്കിൽ അവർക്കില്ലാത്തൊരു പ്രശ്നത്തിന് അവർ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളും യാതനകളെയും ഇയാൾ വളരെ സിമ്പിളായിട്ട്, അതൊക്കെ അങ്ങനെ വരുള്ളൂ, അതിനിപ്പോൾ എന്ത് ചെയ്താലും അങ്ങനെ സംഭവിക്കുള്ളൂ എന്ന് പറഞ്ഞ് വളരെ നിസാരമാക്കുകയാണ്.
0: നമ്മൾ അനുഭവിക്കാത്തതൊക്കെ നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ്
1: യെസ് എന്ന് പറയാറുണ്ടല്ലോ.
2: പീസ് റേഡിയോ അൽമിമ്പർ പ്രോഗ്രാമിന്റെ സമയമായിരിക്കുന്നു. ഇസ്ലാം സ്ത്രീയെ അനാദരിച്ചുവെന്നു ഈ വിഷയത്തിൽ ഖുതുബ നിർവഹിക്കുന്നത് റഷീദ് കൊടക്കാട്.
3: ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വളരെ ശ്രദ്ധയോടുകൂടി കാത്തുസൂക്ഷിക്കണമെന്ന് സ്വന്തത്തോട് തന്നെയും ഓരോരുത്തരോടും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് വസ്വിയത്ത് ചെയ്യുകയാണ്. ഒരാൾ ഒരാൾക്ക് ഗുണകാംക്ഷിയാണ് എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? ഒരു സഹോദരൻ തൻ്റെ മറ്റൊരു സഹോദരന് ഗുണമുണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയും അവന് ഗുണം ചെയ്തു കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ആ മനുഷ്യനെ ഒരു ഗുണകാംക്ഷയുള്ളവനാണ്, അവൻ എൻ്റെ ഒരു ഗുണകാംക്ഷിയാണ് എന്ന് പറയാറുള്ളത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ചിലരെയൊക്കെ നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. ചിലർ ദോഷം ഉള്ളിൽ വെച്ചുകൊണ്ട് പുറത്തേക്ക് ഗുണകാംക്ഷിയായി ചമയുന്നത് നമുക്ക് കാണുവാൻ പറ്റും. വിശ്വാസികളെന്ന നിലക്ക് ഇത്തരം ആളുകളെ തിരിച്ചറിയുവാനുള്ള ചിന്തയും വിവേകവും നമുക്ക് ഉണ്ടാവണം എന്നതാണ് ഈ ഒരു ആധുനിക കാലത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ടുന്ന ഏറ്റവും വലിയ വിവേകം. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? നമ്മളും ഈ സമൂഹവും അപകടത്തിൽ അകപ്പെടും എന്നുള്ളത് തന്നെയാണ്. ആദിമ മനുഷ്യൻ ആദനബി അലൈഹിസ്സലാമിയെയും ഹവ്വാ ബീവിയെയും അള്ളാഹു അവർക്ക് ഒരുക്കിക്കൊടുത്ത സ്വർഗത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ഈ ഒരു തന്ത്രമാണ് പിശാജ് പ്രയോഗിച്ചത്. ഉള്ളിൽ അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കണമെന്ന ദുഷിച്ച ചിന്ത കൊണ്ട് പുറമേ ആ മാതാവിനും പിതാവിനും ഗുണം കാംക്ഷിക്കുന്നവനാണ് ഞാനെന്ന് നടിക്കുകയായിരുന്നു. വിശുദ്ധ ഖുർആൻ ആ സംഭവം ഇങ്ങനെയാണ് പറയുന്നത്, വഖാസമഹുമ ഇന്നി ലക്കുമാ ലമിന നാസിഹീൻ. ആ പിശാജ് അവരോട് സത്യമിട്ടു പറഞ്ഞു എന്നാണ്, ഉറപ്പിച്ചു പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഞാൻ നിങ്ങൾക്കുള്ള ഗുണകാംക്ഷി മാത്രമാകുന്നു എന്ന്. ഇത് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു പരീക്ഷണമായി നിഷിദ്ധമാക്കിയ പഴം കഴിക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്കരിച്ചതിന് സ്വർഗത്തിൽ നിന്ന് പുറത്തു വരേണ്ടി വരികയും ചെയ്തത്. ആ പാപത്തിന് തൗബ ചെയ്തുകൊണ്ടാണ് റബ്ബന ളലംന അൻഫുസന വ ഇല്ലം തഗ്ഫിർ ലന വ തർഹംന ലനകൂനന മിനൽ ഖാസിരീൻ എന്ന് ആദ നബി അലൈഹിസ്സലാമക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത തൗബയുടെ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതേ തന്ത്രമാണ് പിശാജ് ഇന്നത്തെ പുതുതലമുറയിലും പ്രയോഗിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിലെ ആൺകുട്ടികളും പെൺകുട്ടികളും അതീവ ജാഗ്രത പാലിക്കുകയും അതിനവരെ ബോധവൽക്കരിക്കുകയും ചെയ്യപ്പെടേണ്ടതുണ്ട്. കാരണം മുസ്ലിം സ്ത്രീകളെക്കുറിച്ച് വൻതോതിൽ വേവലാതിപ്പെടുകയും ആശങ്കപ്പെടുകയും ചെയ്യുന്നത് മുസ്ലിം സമുദായത്തിലുള്ള ആളുകളല്ല, അവർക്ക് പുറത്തുള്ളവരാണ്. ആരാണവർ? മീഡിയ പ്രവർത്തകർ, ചാനലുകൾ, ആക്ടിവിസ്റ്റുകൾ, വർഗീയമായും വംശീയമായും സമുദായത്തെ ആക്ഷേപിക്കുന്നവർ, യുക്തിവാദികൾ, ലിബറലുകളായ ആളുകൾ, ഇങ്ങനെ തുടങ്ങുന്ന ആളുകൾക്കാണ് മുസ്ലിം സ്ത്രീകളെക്കുറിച്ച്, അവരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, അവരുടെ ജീവിതത്തെക്കുറിച്ച് ഏറെ ആവലാതി ഉള്ളവർ. ഇവർ ഗുണമല്ല യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്, അവർ ദോഷമാണ് ഉദ്ദേശിക്കുന്നത്. ഗുണകാംക്ഷികളുടെ റോളിൽ അവർ വരുന്നു എന്ന് മാത്രം. അതുകൊണ്ട് ഇത്തരം ആളുകൾ ഇക്കാലത്ത് അവർ കുത്തിവച്ച ചില തെറ്റായ ആശയങ്ങൾ, അവർ ഈ സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന തെറ്റായ ചിന്തകൾ, സമുദായത്തിലെ ചില കുട്ടികളും അതിന് വശംവദരായിട്ടുണ്ട് എന്ന് നമ്മൾ അറിയണം. അത് എന്താണ് എന്ന് തിരിച്ചറിയാനും അതിൻ്റെ യഥാർത്ഥ വശമെന്താണെന്ന് മനസ്സിലാക്കാനും നമ്മൾ തയ്യാറാവണം. ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും. ഇത്തരം ആളുകൾ ഈ സമൂഹത്തിൽ മുസ്ലിമീങ്ങളെക്കുറിച്ച്, മുസ്ലിം സഹോദരിമാരെക്കുറിച്ച് പറയുന്ന ചില വാചകങ്ങളുണ്ട്. അവർ പുരുഷന്റെ അടിമയാണ് സ്ത്രീ എന്നാണ്. മാത്രമല്ല പുരുഷനുള്ള നിയമം തന്നെയാണ് സ്ത്രീകൾക്ക്, പുരുഷന്മാരാണ് പുരുഷന്റെ നിയമം വെച്ചുകൊണ്ടാണ് സ്ത്രീകളെ ഭരിക്കുന്നത്, അവരെ അടിച്ചേൽപ്പിക്കുന്നത് എന്നാണ്. യഥാർത്ഥത്തിൽ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇസ്ലാമിൽ യഥാർത്ഥത്തിൽ ആരും പരസ്പരം അടിമകളാകുന്നില്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ഈ ഭൂമി പ്രപഞ്ചത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന സവിശേഷത നൽകുന്നതോടൊപ്പം തന്നെ അല്ലാഹു പറഞ്ഞു ഈ പുരുഷനും സ്ത്രീയും അല്ലാഹുവിന്റെ അടിമകളാണ്, റഹ്മാനായ റബ്ബിന്റെ കൽപ്പനകളാണ് അവർ ജീവിതത്തിൽ പാലിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു ആകാശഭൂമികളെ കുറിച്ചാണല്ലോ പറഞ്ഞു ഇല്ലാ ആത്തി റഹ്മാൻ അബ്ദ, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാവരും പരമകാരുണ്യവാനായ അള്ളാഹുവിന്റെ അടിമയായി തന്നെ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ വരുന്നതാണ്. ഇവിടെ ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിലും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ എത്തുമ്പോൾ നിങ്ങൾക്കത് ബോധ്യപ്പെടും. ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ അടിമകളായിരുന്നു നമ്മളെന്നും നമ്മുടെ ഉടമയുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നും ബോധ്യപ്പെടുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഭൂമിപ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് അടിമത്വത്തിൽ നിന്ന്, അങ്ങനെ തന്നെ പറയാലോ, അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നതിൽ നിന്ന് നമ്മൾ മാറുന്നവർ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അള്ളാഹുവിന്റെ നിയമമാണ് ഉപേക്ഷിക്കുന്നത്, അവർ ചിന്തിക്കേണ്ടുന്ന കാര്യമുണ്ട്. അവർ ചിന്തിക്കുക, അവർ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാവുകയല്ല ചെയ്യുന്നത്, അവർ സ്വതന്ത്രരാവുകയല്ല ചെയ്യുന്നത്, മറിച്ച് സ്വന്തത്തിന്റെ അടിമയാവുകയാണ് ചെയ്യുന്നത്. സ്വന്തത്തിന്റെ അടിമയാവുകയാണ്, പിന്നെ തന്റെ ജീവിതം മുഴുവൻ സ്വന്തം ഇച്ഛകൾക്കനുസരിച്ചാണ്. അവൻ തന്റെ ജീവിതത്തിൽ താൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് നിയമമെന്ന് വിശ്വസിക്കുന്ന സ്വയം ഒരു അടിമത്വത്തിലേക്കാണ് അവൻ പോവുക. മറിച്ച് അള്ളാഹുവിന്റെ അടിമയാകുമ്പോ അവന്റെ ജീവിതത്തിന്റെ വരും വരായികകളെ കുറിച്ച് അറിയുന്ന റഹ്മാനായ റബ്ബിന്റെ നിയമങ്ങൾക്കാണ് അവൻ വിധേയമാകുന്നത്. അതുകൊണ്ട് തെറ്റിൽ നിന്ന് ശരിയിലേക്കുള്ള യാത്രയായിരിക്കും അവനുണ്ടാവുക. ഹറാമിൽ നിന്ന് ഹലാലിലേക്കുള്ള ഒരു സുന്ദരമായ ജീവിതമാണ് അവനുണ്ടാവുക. അവന്റെ വഴിതെറ്റിയ ജീവിതത്തിൽ നിന്ന് സുന്ദരമായ ഒരു കുടുംബജീവിതത്തിലേക്കും ഒരു സാമൂഹ്യമായ കെട്ടുറപ്പുള്ള ഒരു മനുഷ്യ ജീവിതത്തിലേക്കുമാണ് അവനെ എത്തിക്കുക. എന്നാൽ ആ അടിമത്വത്തിൽ നിന്ന് അവൻ സ്വയം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ സ്വതന്ത്രനാകാതെ ജീവിക്കുന്നത് സ്വന്തത്തിലേക്ക് അടിമയാവുകയെന്നുള്ളതാണ്. അത് നമുക്ക് മനസ്സിലാകേണ്ടതുണ്ട്. അവിടെയാണ് ഇച്ഛകൾക്കനുസരിച്ച് ജീവിക്കുമ്പോൾ ഒരു മനുഷ്യന് വലിയ അബദ്ധങ്ങൾ പറ്റും. സഹോദരങ്ങളെ, നമ്മളൊക്കെ 20, 25, 15, 17 കഴിഞ്ഞ് 50, 60 എത്തി നിൽക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ചില തിരിച്ചറിവുകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അല്ല ജീവിക്കേണ്ടത്, ഇങ്ങനെയായിരുന്നു ജീവിക്കേണ്ടത് എന്ന് 30, 40 കൊല്ലത്തെ അനുഭവത്തിൽ നിന്നാണ്, ജീവിത പാഠങ്ങളിലൂടെയാണ് പല തിരിച്ചറിവും ഉണ്ടായത്. എന്നാൽ അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിന്റെ നിയമത്തിലേക്ക് ഒരു മനുഷ്യൻ തിരിഞ്ഞു നിന്നാൽ തന്റെ രക്ഷിതാവിന്റെ അടിമയായി, തന്റെ രക്ഷിതാവിന് ഉടമയായി, തന്റെ രക്ഷിതാവിന്റെ കൽപ്പനകൾ സ്വീകരിക്കുന്നതിൽ സന്തോഷം കാണുന്നവനായി അവൻ മാറിയാൽ അവന്റെ ഓർമ്മ വെച്ച നാളു മുതൽ അവന്റെ സമ്പാദ്യം സ്വർഗത്തിന്റെ വഴി മാത്രമായിരിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഇക്കാര്യം. ഫഇൻ ലം യസ്തജീബു ലക്, പ്രവാചകരെ, താങ്കൾക്ക് അവർ ഉത്തരം നൽകിയില്ല എങ്കിൽ, അള്ളാഹുവിന്റെ കൽപ്പനകൾ അവർ കേട്ടില്ല എങ്കിൽ, ഫഅലം, താങ്കൾ അറിയണം, അന്നമാ യത്തബിഊന അഹ്വാഅഹും, അവർ തങ്ങളുടെ ഇച്ഛകൾ മാത്രമാണ് പിൻപറ്റുന്നത്. പിന്നെ ജീവിതം എന്ന് പറയുന്നത്, കാഴ്ചപ്പാട് എന്ന് പറയുന്നത് തന്റെ നൈമിഷികമായ ചിന്തകളിലൂടെ ഉടലെടുക്കുന്ന, വൈകാരികമായ ചിന്തകളിലൂടെ ഉടലെടുക്കുന്ന കേവലമായ ഇച്ഛാ പ്രവർത്തനങ്ങൾ മാത്രമായിരിക്കും. റഹ്മാനായ റബ്ബ് പറഞ്ഞു, വമൻ അള്ളല്ല, ഏറ്റവും വഴിപിഴച്ചവൻ ആരുണ്ട്? അവനെ സൃഷ്ടിച്ച അവന്റെ രക്ഷിതാവിന്റെ നിയമങ്ങൾ പാലിക്കാതെ, ആ കൽപ്പനകൾക്ക് ചെവി കൊടുക്കാതെ, മനസ്സ് കൊടുക്കാതെ, ബുദ്ധി കൊടുക്കാതെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ സ്വയം ഇച്ഛകൾക്ക് പിന്നാലെ പോകുന്നവനേക്കാൾ വഴി പിഴച്ചവൻ ആരുണ്ട്? അവന് ഹറാമില്ലല്ലോ, അവന് ഹലാലിനെ കുറിച്ച് ചിന്തയില്ലല്ലോ, അവന്റെ ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ച് പോലും ഒരു വേള അവൻ ചിന്തിക്കുകയില്ല. ഇന്നല്ലാഹ ലാ യഹ്ദി അൽ ഖൗമ ളാലിമീൻ, ഇങ്ങനെ വഴിപിഴച്ചു പോയ ആളുകളെ സന്മാർഗത്തിലാക്കുക അള്ളാഹുവിന്റെ മാർഗമേ അല്ല. ഇന്നല്ലാഹ ലാ യഹ്ദി, അള്ളാഹു ഹിദായത്തിലാക്കുകയില്ല എന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മനുഷ്യൻ എന്തേ സംഭവിക്കുള്ളൊരു, ഒന്നുകിൽ അള്ളാഹ്ക്ക് അടിമപ്പെടാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ സ്വന്തത്തിന് അടിമപ്പെടാനേ പറ്റുള്ളൂ. സ്വന്തത്തിന് അടിമപ്പെട്ടാൽ ഞാനും നിങ്ങളൊക്കെ കുറച്ച് പ്രായമായപ്പോ തിരിച്ചറിഞ്ഞതുപോലെ തിരിച്ചറിയുമ്പോൾ ചിലപ്പോൾ തിരിച്ചു നടക്കാൻ അവസരം കിട്ടിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ കൽപ്പന ഉണ്ടല്ലോ, ഇത് റഹ്മാനായ റബ്ബ് പുരുഷന്റെ അടിമയാണ് സ്ത്രീ എന്നതല്ല, അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകളാണ് മനുഷ്യൻ. ആ തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. പിന്നെ ഇസ്ലാമിൽ പുരുഷന് സ്ത്രീക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നിയമങ്ങളുണ്ട്. അത് അവരുടെ താക്കത്തിനനുസരിച്ച് കൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, ഈ കൂട്ടർ ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന ചില വാർത്തകൾ കേട്ടാൽ തോന്നും ഇസ്ലാം ഇത്ര കുടുസാണോ, ഇത്രമാത്രം മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതും പ്രയോഗവൽക്കരിക്കാൻ പറ്റാത്ത ഒരു മതമാണ് ഇസ്ലാം എന്നാണ് മീഡിയ നോക്കി നമുക്ക് മനസ്സിലാകാം. ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നും പടച്ചോനെ ഇതിലാണല്ലോ ഞാൻ ഉള്ളത് അല്ലേ. അത്രമാത്രം നമ്മെ കൊണ്ട് പോലും ഇത്രമാത്രം ദീനിനെ കുറിച്ച് പഠിക്കണം, ജീവിതത്തിൽ പകർത്തണം എന്നാഗ്രഹിക്കുന്ന നമുക്ക് പോലും അങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ പുതിയ തലമുറയുടെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹു നമ്മുടെ മക്കളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അവർ പറയുന്ന ഒരു വലിയ കാര്യം എന്താ അറിയോ, ഒരു വലിയ വായിൽ പറയുന്ന കാര്യം, ഈ മതത്തിലെ വിലക്കുകളൊക്കെ സ്ത്രീകൾക്ക് മാത്രമാണ്, അവരെങ്ങനെ പിടിച്ചടക്കി വെച്ചിരിക്കുകയാണ് ഈ പുരുഷ മേധാവിത്വം എന്നാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകളൊക്കെ ഒന്ന് പരിശോധിക്കും സഹോദരങ്ങളെ. ഹറാമും ഹലാലും ഒന്ന് പരിശോധിക്കും. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ ഇതിന്റെ മറ്റൊരു വശം സംസാരിച്ചിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാ, ദൃഷ്ടികൾ താഴ്ത്തുന്ന കൽപ്പന നോക്കൂ നിങ്ങൾ, അത് വ്യഭിചാരവുമായി ബന്ധപ്പെടുത്തിയല്ല പറയുന്നത്. ഈ സമൂഹത്തിന്റെ നാശമുണ്ടാകുന്ന വലിയ വിപത്താണത്. അതുകൊണ്ട് സ്ത്രീകളെ സ്ത്രീകളോട് പ്രത്യേകമായും പുരുഷന്മാരോട് പ്രത്യേകമായും കൽപ്പനയുണ്ട്. ഖുൽ, നബിയെ പറയുക, ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളായ പുരുഷന്മാരോട് പറയുക, യുഅല്ലൂന മിൻ അബ്സാരിഹിം, അവരുടെ കണ്ണുകൾ അവർ താഴ്ത്തട്ടെ, അനാവശ്യങ്ങളിലേക്ക് നോക്കാതിരിക്കട്ടെ. ഫോൺ സൈറ്റുകളും ഹറാമുകളും ഉള്ള ഒരു ലോകത്താണ്, അതിലേക്ക് നോക്കാതിരിക്കട്ടെ. അവന്റെ ചുറ്റുപാടുമുള്ള സ്ത്രീകൾ എല്ലാവരും ഇസ്ലാമികമല്ല, അതുകൊണ്ട് കണ്ണുകളൊന്ന് അവന്റെ കാലുകളും കൈകളും മനസ്സിനൊക്കെ നിയന്ത്രിക്കാൻ പഠിക്കുന്നത് പോലെ കണ്ണുകളെ നിയന്ത്രിക്കട്ടെ. എന്തിനെ, വയഹ്ഫളു ഫുറൂജഹും, അവരുടെ ലൈംഗികാവയങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യട്ടെ. ഇതിനത് നിർബന്ധം. ഇതേ കൽപ്പന അല്ലാ സ്ത്രീകളോട് പറഞ്ഞിട്ടുണ്ട്. വഖുല്ലിൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസിനികളായ സഹോദരിമാരോട് പറയൂ, യുഖ്ലന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളന ഫുറൂജഹുന്ന, അവരുടെ കണ്ണുകൾ താഴ്ത്തുകയും അവരുടെ ഗുഹ്യാവയവങ്ങൾ ലൈംഗികാവയവങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന്. ഇസ്ലാമിലെ എല്ലാ കൂട്ടർക്കും നിയമമുണ്ട്. അത് പുരുഷന്മാർ പ്രത്യേകമായി പറഞ്ഞതല്ല, മാത്രമല്ല ഔറത്ത് മറക്കാൻ പറഞ്ഞിട്ടില്ലേ. രണ്ട് കൂട്ടരോടും അള്ളാഹു വളരെ വ്യക്തതയോടുകൂടി പറഞ്ഞിട്ടുണ്ട്. സ്വർണവും പട്ടും പുരുഷന് പ്രത്യേകമായി നിഷിദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സ്ത്രീകൾക്ക് ഹലാലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹുരിമ ലിബാസുൽ ഹരീർ വദ്ദഹബ്, ആർക്ക്, അലദ്ദുക്കൂർ, ആണുങ്ങൾക്ക് സ്വർണവും പട്ടൊക്കെ ഹറാമ. മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്ന്, വഉഹില്ലലി ഇനാസിഹിം, അതെന്റെ സഹോദരിമാർക്ക് സ്ത്രീകൾക്ക് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നല്ല പറഞ്ഞിട്ടുണ്ട്. ഇനി പ്രത്യേകമായി പുരുഷന്മാർക്ക് നിയമല്ലേ ഉണ്ട്, സാമ്പത്തിക ബാധ്യത ആരുടെ മേലാ? ഒരു പുരുഷന്റെ മേലാണ്. അവനാണ് ഭാര്യയെ സംരക്ഷിക്കേണ്ടത്, അവനാണ് മക്കളെ സംരക്ഷിക്കേണ്ടത്, അവനാണ് മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത്. തന്റെ ഭാര്യക്ക് സ്വത്തുണ്ടെങ്കിലും അവളുടെ അനുവാദമില്ലാതെ അതിൽ നിന്നൊരു നയാ പൈസക്ക് അവൾ നൽകിയില്ലെങ്കിലല്ലാതെ അവകാശമല്ല, അറിയോ? എന്നാൽ അവൾക്ക് അവകാശമുണ്ട്. എത്ര സുരക്ഷിതത്വമാണ് സഹോദരിമാർക്ക് അള്ളാഹു നൽകിയത്. ഇനി മഹർ ആരാ കൊടുക്കേണ്ടത് സഹോദരങ്ങളെ? മഹർ പുരുഷനാണ് കൊടുക്കേണ്ടത്. അത് നിശ്ചയിക്കാനുള്ള അവകാശം അവൾക്കുണ്ട്. ഇസ്ലാം എത്രമാത്രം സുരക്ഷിതത്വം നൽകിയിട്ടുണ്ട്. ഭാര്യമാരോടുള്ള പെരുമാറ്റം അത് നന്നായില്ലെങ്കിൽ നീ നരകത്തിലാണെന്ന് പറഞ്ഞത് പുരുഷന്മാരോടാണ്. അതുകൊണ്ട് വിലക്കുകൾ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രമാണെന്ന പ്രപ്പകണ്ട നമ്മുടെ മക്കൾ തിരിച്ചറിയണം. അതിനു മുമ്പിൽ ഇസ്ലാമിനെ കരിവാരി തേക്കുന്നതിന് മുമ്പ് എന്റെ ഇസ്ലാം ഏറ്റവും പവിത്രമാണെന്ന് ചിന്തിക്കുന്നിടത്തേക്ക് എത്താൻ കഴിയണം. മൂന്നാമത്തെ ഒരു വാദമുണ്ട്, മൂന്നാമത്തെ ഒരു വർത്തമാനമുണ്ട്. എന്താ വർത്തമാനം എന്നറിയോ? സ്ത്രീ സ്വതന്ത്രമാകുക എന്ന് പറഞ്ഞാൽ അവരെങ്ങനെ അടക്കി വെച്ചിരിക്കാൻ, പുരുഷന്മാർ ചെയ്യുന്നത് എല്ലാം സ്ത്രീകൾ ചെയ്യുമ്പോഴാണ് അവർ യഥാർത്ഥത്തിൽ സ്വതന്ത്രമാകുക എന്നാണ്. നൈറ്റ് ലൈഫും അങ്ങനെ തുടങ്ങി, പുതിയ കൾച്ചറും സംസ്കാരം ഒക്കെ തുടങ്ങി അല്ലേ. രാവും പകലൊക്കെ ഒരുപോലെയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. ഇതിലൊരു വലിയ അപകടമുണ്ട്, ഈ വാദത്തിൽ വലിയ അപകടമുണ്ട്. യഥാർത്ഥത്തിൽ ഇങ്ങനെ പറയുന്ന ആളുകൾ പുരുഷന്റെ അസ്തിത്വത്തെ മാത്രമേ ഇത്രക്കാർ അംഗീകരിക്കുന്നുള്ളൂ, സ്ത്രീകളുടെ വ്യക്തിത്വത്തെ തന്നെ അവർ അംഗീകരിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടത്തിലേക്കാണ് ഇവർ തിരിച്ചു പോയിരിക്കുന്നത്. കാരണം എന്താണെന്നറിയോ? സ്ത്രീകൾക്ക് ഒരു അസ്തിത്വവും ഇല്ലാത്ത ഒരു കാലമാണ് ഇന്ന്. സ്ത്രീകളെ കൊണ്ട് ജീൻസ് ഇടിക്കാനും ടീഷർട്ട് ഇടിക്കാനും പുരുഷന്മാരുടെ വേഷം ധരിക്കാനും പുരുഷന്മാരെ പോലെ ആകാനുമാണ് പറയുന്നത്. എന്നാൽ ഏതെങ്കിലും ഒരു പുരുഷൻ സ്ത്രീയുടെ വേഷം ധരിച്ച് സാരിയും ബ്ലൗസും ഒക്കെ ധരിച്ച് നടക്കുന്നുണ്ടോ? ഇല്ല. യഥാർത്ഥത്തിൽ അവരുടെ വ്യക്തിത്വത്തെ ഏറ്റവും മോശമായി ചിത്രീകരിക്കുന്നത് ഈ കൂട്ടരാ. എന്നാൽ ഇസ്ലാം എന്താന്നറിയ നിങ്ങള്, എത്ര സുന്ദരമായ സഹോദരൻ, എന്തത് മനസ്സിലാകാത്ത, സ്ത്രീയെ സ്ത്രീയായിക്കൊണ്ടും പുരുഷനെ പുരുഷനായിക്കൊണ്ടും അവരുടെ അസ്തിത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സുരക്ഷിതമായി ജീവിക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. രണ്ട് അസ്തിത്വമുണ്ട് എന്നാണ് അല്ല പറയണത്. ആണ് ആണായിട്ടും പെണ്ണ് പെണ്ണായിട്ടും തന്നെയാണ് ജീവിക്കേണ്ടത്. അള്ളാഹു അങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് അത് നമുക്ക് വളരെ പകൽ പോലെ വ്യക്തമല്ലേ. സ്ത്രീ ചെയ്യുന്നതെല്ലാം പുരുഷനും പുരുഷൻ ചെയ്യുന്നതെല്ലാം സ്ത്രീക്കും കഴിയില്ല എന്നുള്ളത് ഒരു പ്രപഞ്ച സത്യമാണ്. കാരണം എന്താ, ഗർഭധാരണം, പ്രസവം, അത് നമ്മുടെ സഹോദരിമാർക്ക് റഹ്മാനായ റബ്ബ് നൽകിയിട്ടുള്ള വലിയ അനുഗ്രഹമാണ്. മുലയൂട്ടൽ റഹ്മാനായ റബ്ബ് നൽകിയിട്ടുള്ള അനുഗ്രഹമാണ്. മാതൃത്വം, അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള പിന്നെ ബ്രെയിൻ കെമിസ്ട്രിയെ കുറിച്ചുള്ള പ്രത്യേകമായ പഠനങ്ങൾ എന്താണെന്നറിയോ, കുട്ടികളുടെ ചെറിയ ആകുലതകൾ പോലും പെട്ടെന്ന്, അവരുടെ ആവശ്യങ്ങൾ പോലും പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള പ്രത്യേകമായ കഴിവ് സ്ത്രീകൾക്കല്ല കൊടുത്തിട്ടുണ്ട്, അവരെ ജനറ്റിക് ആയിട്ടുണ്ട്. നമുക്ക് മനസ്സിലാകണേല കുട്ടികളെ കുറിച്ച് അവർക്ക് മനസ്സിലാവും, അത് അല്ല കൊടുത്തതാ. എന്നാൽ സ്ത്രീകൾക്ക് കഴിയാത്തതില്ലേ? അവരെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രീയമായിട്ട് നോക്കൂ നിങ്ങൾ, പേശി ബലവും കായിക ശേഷിയും ശാസ്ത്രീയമായി തന്നെ പുരുഷന്മാരിൽ കൂടുതലാണ് അല്ലേ. അവരുടെ മസിൽ മാസിനെ കുറിച്ച് എന്താണ് ശാസ്ത്രം പറയുന്നത്? സ്ത്രീകളെക്കാൾ ശരാശരി 30% മുതൽ 40% വരെ മസിൽ പവർ കൂടുതലാണ് പുരുഷന്മാർക്ക്. അതെന്തിനാന്നറിയോ? എന്തിനാ? അവർക്ക് ജീവിതത്തിൽ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാനാണ്. ഒരു പുരുഷന് 100 kg ഏറ്റാൻ പറ്റും, ഒരു സ്ത്രീന്റെ തലയിൽ വെച്ച് നോക്കി അവർക്ക് കഴിയില്ല. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയല്ലേ നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇനി അസ്ഥികളുടെ സാന്ദ്രതയും ഘടനയും പുരുഷന്മാരുടേത് കൂടുതലാണ്. എന്തിനെന്നറിയോ? ഓക്സിജന്റെ പ്രസരണ ശേഷി കൂട്ടാൻ വേണ്ടി അല്ലത് കൊടുത്തത്. അതുകൊണ്ട് എന്താണ്ടാവ, പുരുഷന്മാർ പെട്ടെന്ന് തളരൂല, അവർക്ക് കുറച്ചുകൂടി കായിക ക്ഷമത ഉണ്ടാകും, അവർ കൂടുതൽ അധ്വാനിക്കുന്നവരായിരിക്കും. ഇസ്ലാം രണ്ട് വാക്കിൽ പറഞ്ഞു. ഇസ്ലാം പറഞ്ഞ എന്താ, വലൈസദ്ദക്റുകൽ ഉൻസ, ആണ് പെണ്ണിനെ പോലെയല്ല. വലൈസ അല്ല, അദ്ദക്കറു ആണ് ഏതുപോലെയാക്കാൽ ഉൻസ പെണ്ണിനെ പോലെയല്ല, രണ്ടും രണ്ടാണ്. പക്ഷെ രണ്ടിനും എന്ത് ചെയ്യണം, കൃത്യമായ ജീവിത ശൈലിയും പ്രത്യേകമായ രീതിയും ഒക്കെ അള്ളാഹു നൽകിയിട്ടുണ്ട്. അത് പൂർണമായി മനസ്സിലാക്കി ഉൾക്കൊള്ളുക എന്നതാണ് മതം എന്ന് പറയുന്നത്. അല്ലാതെ അഴിഞ്ഞാട്ടത്തിന് വേണ്ടി ദൈവത്തിന്റെ, രക്ഷിതാവിന്റെ, അള്ളാഹുവിന്റെ, ലോകരക്ഷിതാവിന്റെ, അങ്ങനെയൊക്കെ പറയാലോ നമുക്ക് അള്ളാഹിനെ കുറിച്ച്. അത്രമാത്രം നമ്മുടെ അടുത്തവനാണ്, കണ്ടനാടിയോളം അടുത്തവനാണ് റഹ്മാനായ റബ്ബ്. ആ റബ്ബിന്റെ കൽപ്പനകൾക്കനുസരിച്ച് കീഴൊതുങ്ങുമ്പോ ജീവിതത്തിൽ വിജയമുണ്ടാകും. അതിൽ നിന്ന് കുതറി മാറിയാൽ നമ്മുടെ സമൂഹം ലഹരിയിലേക്കും ലൈംഗിക വൈകൃതങ്ങളിലേക്കും താറുമാറായ ജീവിതത്തിലേക്കുമാണ് തിരിച്ചു പോകുന്നത്. ഈ കാഴ്ചപ്പാട്, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള വ്യക്തമായ ബോധ്യവും ബോധവും അവർക്കുണ്ടാക്കി കൊടുക്കുക എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വമാണ്. ഈ തെറ്റായ ആശയങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക മക്കളെ എന്നതാണ് നമുക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ നമ്മോട് നമ്മുടെ മക്കളോട് ഉപദേശിക്കുവാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ان الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ കാത്തു സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ചുറ്റുപാടിൽ കണ്ണു തുറന്നാൽ, കാതൊന്ന് തുറന്നാൽ, മനസ്സൊന്ന് തുറന്നാൽ കേൾക്കുന്ന കുറേയധികം വാദങ്ങളെക്കുറിച്ചാണ്, ചിന്തകളെക്കുറിച്ചാണ് ഇവിടെ ഓർമ്മപ്പെടുത്തിയത്. ഇസ്ലാമിലെ സ്ത്രീ സ്വാതന്ത്ര്യം വൻതോതിൽ ചർച്ച ചെയ്യുന്ന ഈ ഘട്ടത്തിൽ നാം തിരിച്ചറിയേണ്ടുന്ന മറ്റൊരു വസ്തുത കൂടിയുണ്ട്. യഥാർത്ഥത്തിൽ അതിഭൗതികതക്കും ജീർണതക്കും മധ്യയാണ് ഇസ്ലാമികമായ കാഴ്ചപ്പാട്. അതിഭൗതികമായി അങ്ങേ അറ്റത്തെ ചളിക്കുണ്ടിലേക്ക് പോകുന്നതും ഇങ്ങേ അറ്റത്തെ ജീർണതയുടെയും മധ്യയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ കാഴ്ചപ്പാട്. അതിനേറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഇപ്പൊ ചർച്ച നടക്കുന്ന സ്ത്രീ സ്വാതന്ത്ര്യം. സ്ത്രീകൾ ഒട്ടും പുറത്തു പോകാൻ പാടില്ല എന്നല്ല ഇസ്ലാം പറയുന്നത്. കാരണം വീടാണ് ഉത്തമം എന്ന് പറയുന്ന ഹദീസിന്റെ ആദ്യ ഭാഗം ആരാധനക്ക് പോകുന്നത് തടയരുത് എന്ന് പറയുന്നുണ്ട്. ലാ തംനഉ ഇമാ അല്ലാ മസാജിദ അല്ലാ. അല്ലാഹുവിന്റെ അടിമ സ്ത്രീകളെ, അല്ലാഹുവിന്റെ സൃഷ്ടിയായ സ്ത്രീകളെ നിങ്ങൾ പള്ളികളിൽ നിന്ന് തടയരുത്. വബുയൂത്തുഹുന്ന ഖൈറുൻ ലഹുന്ന, വീടുകൾ അവർക്ക് ഉത്തമമാണ്. വലിയ ഹൃജന്ന തഫിലാത്തിൻ, മുകളിൽ പറഞ്ഞ ഭാഗവും അവസാനം പറഞ്ഞ ഭാഗവും ഇത്തരം ആളുകൾ പറയില്ല. അവസാനം പറഞ്ഞ ഭാഗം ഇതാണ്, അവർ പുറത്തിറങ്ങുമ്പോൾ സുഗന്ധം ഉപയോഗിക്കാതെ ലളിതമായ വേഷത്തിൽ പുറത്തിറങ്ങട്ടെ. എത്ര സുന്ദരമാണ് ഇസ്ലാം, എത്ര ലളിതമാണ്. അവരുടെ ആവശ്യങ്ങൾക്ക്, ഇബാദത്തുകൾക്ക് അവർ പുറത്തിറങ്ങുന്നത് ഇസ്ലാം സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. എന്നാൽ ഇസ്ലാം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകി എന്ന് പറയുമ്പോൾ ലിബറൽ കാഴ്ചപ്പാടുള്ള ഫെമിനിസ്റ്റ് ജീവിത രീതിയല്ല. ഇന്നത്തെ സമൂഹത്തെ ഏറെ സ്വാധീനിക്കുന്ന രണ്ട് ചിന്തകളാണത്. ഇതല്ല സഹോദരിമാരെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാര്യം. അത് നമ്മൾ വിസ്മരിക്കാനും പാടില്ല. അതുകൊണ്ട് നാട്ടിലുണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മുടെ മതത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ആ മതത്തെ ഒന്നുകൂടി ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കാനും നടത്തുന്ന ശ്രമത്തെയാണ് ജിഹാദ് എന്ന് പറയുന്നത്. അതിനെ അകറ്റി നിർത്താനല്ല. ജിഹാദിന് പല തലങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുധധാരികളായി യുദ്ധത്തിന് പോകുന്നതിന് ജിഹാദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സ്വന്തം മനസ്സിനോടും സ്വന്തം ശരീരത്തോടും ജിഹാദ് നടത്തി അതിനെ തിന്മകളിൽ നിന്ന് മോചിപ്പിക്കുന്നതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ധർമ്മ സമരം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണം, നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കണം. നോക്കൂ, നിങ്ങൾ അല്ലാഹുവിന്റെ ഒരു കൽപ്പനയുണ്ട്. എന്താ ഇത്ര ഗൗരവത്തിൽ ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ എന്നാണ് വിളി. ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ നമ്മൾ മരണാനന്തരം ഒരു സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അവിടെ ഒരു കത്തിജ്വലിക്കുന്ന നരകമുണ്ടെന്ന് നമുക്ക് ബോധ്യമുണ്ട്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുമുള്ള വഴി അന്വേഷിച്ചിട്ടാണ് നമ്മൾ വന്നത്. അല്ലാഹ് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഖു അൻഫുസകും, നിങ്ങൾ സ്വന്തത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. പോരാ, വഅഹ്ലീകും നാറ, നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. വാപ്പയത്തെ കുടുംബവും ഉമ്മയത്തെ കുടുംബവും ഒരു മിനിമം നമുക്കില്ലേ സഹോദരങ്ങളെ? അതിലുള്ള നമ്മുടെ മക്കളെ, നമ്മുടെ പേരമക്കളെ, നമ്മയും തന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ള പ്രവാചക ദൗത്യം നാം ഏറ്റെടുത്തിട്ടുണ്ട്. എല്ലാം ഒരു ഖുത്ബയിൽ ഒതുക്കാൻ പറ്റുമോ? ഇല്ല. പഠിക്കാനുള്ള സന്ദർഭങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഓരോ വിവാദങ്ങളും അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കുവാനുമുള്ള അവസരമായി നമ്മൾ ഉൾപ്പെടുത്തുക. മാത്രമല്ല സഹോദരങ്ങളെ, ഇത്തരം കാഴ്ചപ്പാടുകൾ നമ്മുടെ പുതുതലമുറയെ പഠിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നറിയണം. രക്ഷിതാക്കൾ പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം. അല്ലേ, ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താം, അടുത്ത ആഴ്ച നടക്കാനിരിക്കുന്ന പ്രോഫ്കോൺ നമ്മുടെ പുതിയ തലമുറക്ക് വേണ്ടിയാണ്. ഈ കാഴ്ചപ്പാടുകൾ അവരുടെ മനസ്സിലേക്ക് യഥാർത്ഥ ഇസ്ലാമിനെ അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടിയാണ്. ഒരവസരം അല്ലേ, പിന്നീട് അവർക്ക് എന്തും തീരുമാനിക്കാം. പക്ഷേ രക്ഷിതാക്കൾ എന്ന നിലക്ക് നമുക്കൊരു ഉത്തരവാദിത്വമില്ലേ? ഇത്തരം സന്ദർഭങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തണം സഹോദരങ്ങളെ. അതിന് നമുക്ക് അറിവുണ്ടാവണം, വിവേകമുണ്ടാവണം. അത് രണ്ടും ലഭിക്കുക ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കുമുള്ള തിരിച്ചു നടത്തം കൊണ്ട് മാത്രമാണ്. ആ ആറാം നൂറ്റാണ്ടെന്ന് പറയുന്ന ഏറ്റവും സുന്ദരമായ കാലമുണ്ടല്ലോ, ആ കാലഘട്ടത്തിലാണ് ഏറ്റവും ഇസ്ലാമിന്റെ സുന്ദരമായ കാലം. അവിടേക്ക് തിരിച്ചു നടന്ന് ഇസ്ലാമിന്റെ യഥാർത്ഥ പ്രചാരകരും പ്രബോധകരും ജീവിക്കുന്ന മാതൃകകളുമായി മാറുമ്പോൾ സമൂഹത്തിൽ ആരൊക്കെ എന്തൊക്കെ ഊതിവീർപ്പിച്ച് വലുതാക്കി വിട്ടാലും ഒരു നിമിഷാർത്ഥം കൊണ്ട് പൊട്ടിത്തകർന്നു പോകുന്നത് നമുക്ക് കാണുവാൻ പറ്റും. അവിടെയാണ് അല്ലാഹു പറഞ്ഞത്, എന്റെ ദീനിനെ സഹായിക്കുന്നവർ ആരുണ്ടെന്ന ചോദ്യം. നമുക്ക് ചെയ്യാനുള്ള ആ സഹായമാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്. അങ്ങനെ ദീനിനെ സ്നേഹിക്കുകയും ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ പകർത്തുകയും മക്കളെ അങ്ങനെ വളർത്തുകയും ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. കാഴ്ചപ്പാടുകൾ മാറുമ്പോൾ അതിനനുസരിച്ച് നീങ്ങി പോകാതെ ഇസ്ലാമികമായ കാഴ്ചപ്പാടിൽ ജീവിക്കുന്ന ഉത്തമരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളുടെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരണപ്പെട്ടു പോകുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാളിയൽ ഹജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا ارحم الراحمين والحمد لله رب العالمين.
2: ما شاء الله. പീസ് റേഡിയോ ശ്രോതാക്കളെ പോൾ കേട്ടത് പീസ് റേഡിയോ അൽ മിമ്പർ. ഇസ്ലാം സ്ത്രീയെ അനാദരിച്ചുവെന്നോ ഈ വിഷയത്തിൽ ഖുതുബ നിർവഹിച്ചത് റഷീദ് കൊടക്കാട്.
4: മക്കളെ ഒരിക്കലും അവർക്കിഷ്ടമല്ലാത്തൊരു ജോലി ചെയ്യുന്നതിനായി നിർബന്ധിച്ച് പഠിപ്പിക്കരുത്. മനസ്സിന് സന്തോഷം തരുന്നൊരു ജോലി നേടുന്നതിനേക്കാൾ വലിയ നേട്ടങ്ങളൊന്നും ജീവിതത്തിൽ ആർക്കും കിട്ടാനില്ല. ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്ത് ജീവിക്കേണ്ടി വരുന്നതിനേക്കാൾ വലിയ ശിക്ഷയും ഒരാൾക്ക് ലഭിക്കാനില്ല. ഒരാൾക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്യേണ്ടി വരുന്നത് അയാൾക്ക് മാത്രമല്ല സമൂഹത്തിനും അത് ഗുണകരമാവില്ല. പഠിപ്പിക്കാൻ താല്പര്യമില്ലാത്തൊരാൾ അധ്യാപകനായാൽ എത്ര കുട്ടികളുടെ ഭാവിയെയായിരിക്കും അത് ദോഷകരമായി ബാധിക്കുകയെന്നറിയാമോ? ഒരു ഡോക്ടർക്ക് അയാളുടെ ജോലിയോട് ആത്മാർത്ഥതയില്ലെങ്കിൽ എത്ര ആളുകളുടെ ജീവന് അത് ഭീഷണിയാകുമെന്നറിയാമോ?
5: കുറഞ്ഞ വാക്കുകളാണ് പറയുകയാണെങ്കിൽ കുറേ പറയണ്ടാവും.
1: അതാണ് ചിന്ത.
5: അല്ല, ഒരു കമൻറ്റ് പറയുന്നത് വെച്ചാൽ ഈ പിന്നെ ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ഇഷ്ടമല്ലാത്ത പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്ക് അതെന്തൊരു പായരായിരിക്കും, അവർക്ക് ഭാരമായിരിക്കും തീരില്ല. അപ്പം നീ ഒന്നും വേണ്ട, അടുക്കളയിൽ പോലും നമ്മൾ ഇഷ്ടമല്ലാതെയാണ് ഭക്ഷണം വെക്കുന്നത് വിളമ്പുന്നത്, അത് ഒരു നിലക്കും അത് ആ സമയവും ആ സന്ദർഭവും ആ ഭക്ഷണവും ആ വസ്തു ഒക്കെ ഒരു നഷ്ടമാണ്. പിന്നെ ഒരു നമുക്ക് അസ്വസ്ഥത തന്നുകൊണ്ടേയിരിക്കുന്ന പണിയാണ് ജോലി. അധ്യാപകനെ കുറിച്ച് അദ്ദേഹം അവിടെ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഒരുപാട് ആളുകൾ വെറുതെ ഒരു ജോലിക്ക് വേണ്ടി പോയിട്ട് പിന്നെ അധ്യാപനം കുട്ടികളെ പഴിക്കുന്നു, ഒരു ജാതി എല്ലാം നെഗറ്റീവ് കാണുള്ളൂ. അതാണ് അതിൻ്റെ ഒരു വലിയൊരു പ്രശ്നം. ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഒക്കെ
1: നെഗറ്റീവ് ആയിരിക്കും.
5: ഇഷ്ടമില്ലെങ്കിൽ അതിലുള്ള എല്ലാ വിഷയവും ഓരോന്നിനെ നെഗറ്റീവ് ഇങ്ങനെ മാതികൊണ്ടേയിരിക്കും. ഇഷ്ടമുണ്ടെങ്കിലോ അങ്ങനെയൊന്നും പ്രശ്നം കണ്ടില്ലല്ലോ, അങ്ങനത്തെ പ്രശ്നമില്ലല്ലോ എന്ന് തോന്നും.
1: അതൊരു അധ്യാപകൻ എന്നുള്ള നിലക്ക് മാത്രമല്ല ഏതൊരു ജോലിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് അല്ലേ. ജോലി ഇപ്പം ഈ ചിന്തയിലെ ജോലി എന്നൊരു വാക്ക് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ ജീവിതത്തിൻ്റെ വേറെ ഒരു വ്യത്യസ്ത ഘട്ടങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ആലോചിച്ച് നോക്കി നമ്മുടേതായിട്ടുള്ള ചില നമ്മൾക്ക് ഓരോ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടല്ലോ. അവിടെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു മേഖലയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നതെങ്കിൽ ഒരു യാത്രയാണെങ്കിൽ പോലും അല്ലേ ഭയങ്കര പ്രശ്നമാവും.
5: പിന്നെ
1: ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് നമ്മൾ പറഞ്ഞില്ലാത്ത
5: സ്ഥലത്ത് പോയാൽ അതേപോലെ ഇഷ്ടമില്ലാത്ത ഭാര്യ ഉണ്ടെങ്കിൽ ഇഷ്ടമില്ലാത്ത ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവിന് ഇഷ്ടമല്ല ഭാര്യന് ഇഷ്ടമല്ല പിന്നെ ഓള് ചെയ്യുന്നതെല്ലാം കുറ്റമാണ്, എല്ലാം കുറ്റേ കാണുള്ളൂ. അതേപോലെ സുഹൃത്തിന് ഇഷ്ടമല്ല ഓൻ്റെ ഒപ്പം പോവാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ?
1: രക്ഷയില്ല.
5: ഇഷ്ടമല്ലാത്തൊരു സുഹൃത്തിൻ്റെ കൂടെ യാത്ര പോവാണ് പിന്നെ കുറ്റം തന്നെ ആയിരിക്കണ്ട. മറ്റേതെന്താണോ നമ്മൾ വേഗം ഫോർഗീവ് ചെയ്യും, കുഴപ്പമില്ല, നമ്മളവിടെ പ്ലസ് പോയിന്റേ കാണുള്ളൂ.
1: ഫോർഗീവ് ചെയ്യുന്നത് മാത്രമല്ല മറ്റൊന്നിലേക്ക് എൻഗേജ് ആവുകയും ചെയ്യും. ഇത് വിടുകയല്ല മറ്റേതിലേക്ക് എത്തുകയല്ല എന്ന പോലത്തെ ആയിരിക്കും.
6: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
7: നീറ്റ് പി ജി പരീക്ഷ പോർട്ടലിൽ അറിയിച്ച നഗരം അന്തിമം. നീറ്റ് പി ജി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ പരീക്ഷാ നഗരവുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങളിൽ ദേശീയ പരീക്ഷാ ബോർഡിൻ്റെ വിശദീകരണം. അപേക്ഷ പോർട്ടലിൽ അറിയിച്ചിരുന്ന പരീക്ഷാ നഗരം അന്തിമമാണെന്നും ഇതനുസരിച്ച് വിദ്യാർത്ഥികൾ യാത്ര ക്രമീകരിക്കണം എന്നും NBE വ്യക്തമാക്കുന്നു. പല വിദ്യാർത്ഥികൾക്കും വെബ്സൈറ്റിൽ ഒരു നഗരവും SMS സന്ദേശത്തിൽ മറ്റൊരു നഗരവും ലഭിച്ചതിന് പിന്നാലെയാണ് ഇതു സംബന്ധിച്ച് വിശദീകരണം നൽകിയിരിക്കുന്നത്. സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്നാണ് ചില വിദ്യാർത്ഥികൾക്ക് തെറ്റായ SMS ലഭിച്ചതെന്നും അധികൃതർ ഇത് സംബന്ധിച്ച് വിശദീകരിച്ചു. ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മെ തളർത്തുന്ന വലിയ ഭാരങ്ങളുമായി നടക്കേണ്ടി വരാറുണ്ട്. പുറത്തു പറയാൻ കഴിയാത്ത മനസ്സിന്റെ വിഷമങ്ങൾ, കുടുംബത്തിലുണ്ടാകുന്ന സങ്കീർണമായ തർക്കങ്ങൾ, വ്യക്തിപരമായ വീഴ്ചകൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന മാനസിക സംഘർഷങ്ങൾ, അങ്ങനെ ഉള്ളിൽ ഒതുക്കി നീറുന്ന എത്രയോ പ്രശ്നങ്ങൾ നമ്മിൽ ഓരോരുത്തർക്കും ഉണ്ടായേക്കാം. കേൾക്കാനും ആശ്വസിപ്പിക്കാനും ആരുമില്ലെന്ന ചിന്ത പലരെയും നിരാശയിലേക്കും ഒറ്റപ്പെടലിലേക്കുമാണ് തള്ളിവിടുന്നത്. എന്നാൽ എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും അതിനൊരു ശരിയായ വഴിയും പരിഹാരവും ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം. പ്രശ്നങ്ങൾ മനസ്സിൽ വെച്ച് നീറാതെ അത് തുറന്നു പറയാനും വിദഗ്ധരുടെ സഹായത്തോടെ കൃത്യമായ മാർഗനിർദ്ദേശം നേടാനും ഒരു മഹത്തായ വേദി ലഭിച്ചാൽ ജീവിതം എത്ര ആനന്ദമുള്ളതാകും. ഇതാ നിങ്ങളുടെ ആധികളും സങ്കടങ്ങളും കേൾക്കാൻ, നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തരാൻ സന്തോഷത്തിന്റെ നിമിഷങ്ങളിലേക്ക് പീസ് റേഡിയോ നിങ്ങളെ നയിക്കുന്നു. പീസ് റേഡിയോ നിങ്ങൾക്കായി ഒരുക്കുന്നു ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പ്രായോഗികമായ പരിഹാരം നേടുന്നതിനുള്ള അസുലഭമായ അവസരം. വ്യക്തിപരമോ കുടുംബപരമോ അല്ലെങ്കിൽ സാമൂഹികമോ ആയ ഏതു തരത്തിലുള്ള മാനസിക ജീവിത പ്രശ്നങ്ങളുമാവട്ടെ, ഇനി വിഷമിക്കേണ്ടതില്ല. പീസ് റേഡിയോ ആപ്പിലെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ തികച്ചും രഹസ്യമായി ഞങ്ങളെ അറിയിക്കാം. അനുഭവ സമ്പന്നരായ കൗൺസിലർമാരും വിദഗ്ധരും നിങ്ങളുടെ സംശയങ്ങൾ വിശകലനം ചെയ്ത് വ്യക്തവും ഫലപ്രദവുമായ പരിഹാരമാർഗങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നു. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. തീരാത്ത സംഘടനകളില്ല, പരിഹാരമില്ലാത്ത പ്രശ്നവുമില്ല. നിങ്ങളുടെ മനസ്സിലെ ഭാരം ഇറക്കി വെക്കാനും വീണ്ടും പുഞ്ചിരിയോടെ ജീവിതത്തെ നേരിടാനും ഇനി ഞങ്ങൾ കൂടെയുണ്ട്. അതുകൊണ്ട് വൈകിക്കേണ്ട, നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കൂ, സന്തോഷമുള്ള നാളുകൾക്കായി കാത്തിരിക്കൂ. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്.

വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോയിൽ നിന്ന് വഴികാട്ടി എന്ന ഒരു പ്രോഗ്രാമിലാണ് നമ്മളുള്ളത്. ആ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വഴികാട്ടിയിൽ നിന്ന് നമ്മളുള്ളത് ദമാം സ്റ്റുഡിയോയിലാണ്. പീസ് റേഡിയോ ദമാം സ്റ്റുഡിയോയിൽ നിന്നാണ് ഈ ഒരു പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് മേഖല, എന്താണ് റിയൽ എസ്റ്റേറ്റ് മേഖല, എന്തൊക്കെയാണ് അതിലുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ ഈ ഒരു വഴികാട്ടി. അൽഹംദുലില്ല, നമ്മൾക്ക് ഈയൊരു നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നിട്ടുള്ളത്, ഈ ഒരു പ്രോഗ്രാം നമ്മളുമായി, പ്രോഗ്രാമിലെ വിഷയങ്ങൾ നമ്മളുമായി സംസാരിക്കാൻ നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ളത് ബഹുമാന്യനായ അനസ് വെമ്പായമാണ്. അദ്ദേഹത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നിങ്ങളെല്ലാവരെയും ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി സ്റ്റുഡിയോയിലേക്ക് എത്തിയതിന് വളരെയധികം നന്ദി അറിയിക്കുകയാണ്. ഒന്ന് പരിചയപ്പെടുത്തിയാൽ നന്നായിരുന്നു.
1: അബ്ദുല്ല, ആദ്യമായി ഇങ്ങനൊരു അവസരം നൽകിയ പീസ് റേഡിയോ മാനേജ്മെൻറ്റിൻ്റെ വക നന്ദി അറിയിക്കുകയാണ്. കാരണം ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദം ആകാൻ സാധ്യതയുള്ള ഒരു വിഷയമാണെന്ന് ഇവിടെ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. ഞാൻ എൻ്റെ പഠന മേഖല, ഞാനൊരു സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റാണ് ബൈ എഡ്യൂക്കേഷൻ. കഴിഞ്ഞൊരു 23 വർഷത്തോളമായി കൺസ്ട്രക്ഷൻ പ്രോജക്ട് മാനേജ്മെൻറ്റ് മേഖലയിൽ, നാട്ടിലും മുന്നേ ഖത്തറിലായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 16 വർഷമായി സൗദിയിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അതാണ് എൻ്റെ ഒരു ചുരുങ്ങിയ വിവരം.
0: നിങ്ങൾ തുടക്കത്തിലെ പറഞ്ഞു റിയൽ എസ്റ്റേറ്റ് എന്നുള്ളത് വലിയൊരു വിഷയമാണ്, വലിയ പ്രാധാന്യമുള്ളൊരു വിഷയമാണെന്നുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പീസ് റേഡിയോ സംവിധാനം 55 രാഷ്ട്രങ്ങളിലെ മലയാളികൾ കേൾക്കുന്ന ഈ ഒരു സംവിധാനത്തിൽ പീസ് റേഡിയോ, റിയൽ എസ്റ്റേറ്റ് എന്താണെന്ന് അറിയാത്ത സാധാരണക്കാർ എല്ലാ ടൈപ്പ് ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായി റിയൽ എസ്റ്റേറ്റ് എന്താണെന്ന് പറഞ്ഞു തുടങ്ങാം. പിന്നെ എന്തുകൊണ്ടാണ് ആ വിഷയം നമുക്ക് പീസ് റേഡിയോയിൽ ചർച്ചക്കെടുത്തത് എന്നതും ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു.
1: റിയൽ എസ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഭൂമിയും ഭൂമിയുടെ മുകളിൽ നമ്മൾ പെർമനൻ്റായി സ്ഥിരമായി കൺസ്ട്രക്ട് ചെയ്യുന്ന എന്തിനേയും ആണ് പൊതുവേ റിയൽ എസ്റ്റേറ്റ് അസറ്റ് എന്ന് പറയാം, റിയൽ എസ്റ്റേറ്റ് എന്ന് പറയാം. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ ഒരു വിഷയം
0: കൊണ്ടുവരാൻ
1: കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെറും ഇപ്പോൾ നമുക്ക് ദീനും ദുനിയാവും രണ്ടും രണ്ടല്ല. ഒരു ഒരു മുസ്ലിമിൻ്റെ നിത്യജീവിതത്തിൽ അവൻ്റെ ദുനിയാവ് കാര്യങ്ങൾ കൂടെ ഇൻബിൽറ്റാണ് അവൻ്റെ ദീനും, രണ്ടും പരസ്പരം ചേർന്ന് പോകേണ്ടതാണ്. അപ്പോൾ ഒരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് വർക്ക് ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ നമ്മുടെ, അപ്പോൾ ഞാനല്ല മറ്റ് ആരായി കഴിഞ്ഞാലും, നമ്മുടെ ഒരു വെറും നമ്മുടെ സമ്പാദ്യത്തിന് വേണ്ടി മാത്രം ഫീൽഡ് തിരഞ്ഞെടുക്കുന്ന ഒരു ഫീൽഡ് അല്ല, പക്ഷേ നമ്മുടെ ഒരു ഒരു വാല്യൂ ക്രിയേഷൻ, നമ്മുടെ സമൂഹത്തിന് ഉപകാരമാകുന്ന പല കാര്യങ്ങളും നമ്മൾ പങ്കാളികളാകുന്ന, നമ്മളാൽ കഴിയുന്ന രീതിയിൽ,
0: നമ്മുടെ
1: അതെ നമ്മുടെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ജനങ്ങൾക്ക് അപ്പോൾ ഒരു വീടായിക്കോട്ടെ, മറ്റു പാലം സംവിധാനം, റോഡുകളായിക്കോട്ടെ, അങ്ങനെ എന്തും മനുഷ്യർക്ക് ഉപകാരപ്രദമായ പല കാര്യങ്ങളും ചെയ്ത് അത് ജനങ്ങൾക്ക് സമർപ്പിച്ച് നമ്മൾ ഈ ലോകത്തുനിന്ന് പോവുക. അപ്പോൾ അങ്ങനെ ഒരു നിയത്ത് കൂടെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നാൽ, നമ്മളിപ്പോൾ വീട്ടിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് നമ്മൾ ചിലവഴിക്കുന്ന സമ്പത്തിന് നമുക്കൊരു നമ്മുടെ നിയത്ത് ശരിയായാൽ നമുക്ക് ഒരു അതിന് ഒരു ഒരു പുണ്യം കിട്ടുമല്ലോ. അതുപോലെ ആ ഒരു നിയത്ത് നമ്മുടെ ഈ ഒരു മേഖലയിൽ ഉണ്ടായാൽ അതും വളരെ ഒരു ഒരു വലിയ കാര്യമാണ്.
0: വളരെ അധികം വിലപ്പെട്ടൊരു കാര്യമാണ് അനസ് പറഞ്ഞത്. നമ്മളുടെ നെയ്യത്ത്, നമ്മളുടെ അമാനത്ത്, ഇതൊക്കെ വളരെയധികം പ്രാധാന്യമുള്ളതാണ്.
1: അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ കൂടെ ചെയ്യുക, വെറും നമ്മുടെ ഒരു നിത്യ ജോലി എന്നതിൽ കവിഞ്ഞതാണ്.
0: ഇവിടെ ഈ ഒരു വിഷയം പറയുമ്പോൾ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണല്ലോ ഇത്. പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ ഉസ്താദ് അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനി ഈ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു ചരിത്രമാണ്, അമാനത്തിൻ്റെ വിഷയത്തിൽ പറഞ്ഞൊരു ചരിത്രം. നമ്മൾ നെയ്യത്തും അമാനത്തുമൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ടല്ലോ ഇസ്ലാമിൽ, അങ്ങനെയല്ലേ? അപ്പോൾ അമാനത്തിൻ്റെ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു ചരിത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇത് സമയം അധികമാകുമെന്ന് എനിക്കറിയില്ല. പണ്ട് അബ്ബാസികളുടെ ഭരണകൂടം നിലവിൽ വന്ന സമയത്ത്, ഒരു ഭരണകൂടം നിലവിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പഴയ ഭരണാധികാരികളെ ഇല്ലാതാക്കിയതിന് ശേഷമാണല്ലോ ഒരു പുതിയ ഭരണകർത്താക്കൾ വരുന്നത്. അബ്ബാസികൾ അമവികളെ ഇല്ലാതാക്കി അങ്ങനെ അവർ ഭരണത്തിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ ആദ്യം ചെയ്യുന്നത് പഴയ ഭരണകൂടത്തിലുള്ള ആരെങ്കിലും എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരെ ഇല്ലാതാക്കുക, എന്നാലേ സ്വസ്ഥമായിട്ട് ഭരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആദ്യത്തെ ജോലി അവർ തുടങ്ങി, തെരച്ചിലായിരുന്നു. എല്ലാ ഭടന്മാരും വെച്ച് ആളുകളെ തെരയുമ്പോൾ പഴയ ഭരണകൂടത്തിലെ ഒരു ഭരണാധികാരി ഇത് സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഒളിച്ചു. ഭയങ്കര തകൃതിയായ തെരച്ചിലായപ്പോൾ അദ്ദേഹം വേഷം മാറി മറ്റൊരു രാജ്യത്തേക്ക്, എനിക്ക് ആ രാജ്യം ഓർമ്മയില്ല, മറ്റൊരു രാജ്യത്തേക്ക് ഓർമ്മ വിട്ടു. ഇതൊക്കെ ശാന്തമായപ്പോൾ പുതിയ ഭരണാധികാരി പൊതുമാപ്പ് പ്രഖ്യാപിച്ചു. അപ്പോൾ എല്ലാവരും തിരിച്ചു വന്നു, ഈ വ്യക്തിയും തിരിച്ചു വന്നു. അദ്ദേഹത്തോട് ഈ രാജാവ് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഒളിവിൽ പോയ സമയത്തുള്ള ഏറ്റവും ഓർമ്മയുള്ളൊരു

0: അനുഭവം പറയാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവമാണ് അന്ന് അബ്ദുൽ ജബ്ബാർ മദീനി ഞങ്ങളോട് ക്ലാസ്സിൽ പറഞ്ഞത്. അതെന്താണെന്ന് പറഞ്ഞു, ഈ ഒളിവിൽ വേഷം മാറി തീരെ പരിചയമില്ലാത്തൊരു സ്ഥലത്ത് ചെന്നൊരു വീട്ടിൽ ചെന്ന് ആ വീട്ടുകാരൻ ഒരു മാന്യനായ വ്യക്തി ഇറങ്ങി വന്നു. അദ്ദേഹം ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നം? എൻ്റെ ജീവൻ അപകടത്തിലാണ്, എന്നെ നിങ്ങൾ രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്തിനാണ്, എവിടെ നിന്ന് വരുന്നു എന്നുപോലും ചോദിക്കാതെ അദ്ദേഹത്തെ വീട്ടിലേക്ക് കയറ്റി വീട്ടിൽ അദ്ദേഹത്തിനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിക്കൊടുത്തു. പിന്നീട് അവിടെ താമസമാക്കി. പക്ഷേ എന്നും രാവിലെ ഈ വ്യക്തി അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ആളുകളെ കൂട്ടി കുതിരപ്പുറത്ത് രാവിലെ പോവും, വൈകുന്നേരം ആകുമ്പോൾ ക്ഷീണിച്ച് വരും, എന്നിട്ട് പിറ്റേ ദിവസം. അതിങ്ങനെ തുടർന്നപ്പോൾ നമ്മൾ കക്ഷി ചോദിച്ചു, എവിടേക്കാണ് നിങ്ങൾ? എന്നും രാവിലെ പോകുന്നു, വൈകുന്നേരം ആകുമ്പോൾ ടയേർഡായിട്ട് വരുന്നു. അദ്ദേഹം അപ്പോൾ പറഞ്ഞ ഒരു വാക്ക്, എൻ്റെ ബാപ്പയെ കൊന്ന ഇന്ന വ്യക്തി, പഴയ ഭരണാധികാരി ഇന്ന ഒരു വ്യക്തി ഇപ്പോൾ രാജ്യം വിട്ട് നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞ് ഞങ്ങൾ അദ്ദേഹത്തെ തിരഞ്ഞ് പിടിക്കുകയാണ്, എൻ്റെ ബാപ്പയെ കൊന്നതിന് പകരം വീട്ടാൻ വേണ്ടിയിട്ട്. ഇത് കേട്ടപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ എന്താ, സ്വാഭാവികമായിട്ട് നമ്മളുടെയൊക്കെ ബോധം പോകും ചിലപ്പോൾ. കാരണം ഞാനാണല്ലോ അദ്ദേഹത്തെ കൊന്നത്, ആ ബാപ്പയെ എവിടെ വെച്ചു എന്താന്നൊക്കെ ചോദിച്ചപ്പോൾ ഇന്ന വ്യക്തിയാണെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി, പിന്നെ ഇയാൾ ഈ വ്യക്തി ഒരു രക്ഷയില്ല. അദ്ദേഹം പറഞ്ഞു, രണ്ടും കൽപ്പിച്ചിട്ട് നിങ്ങൾ ഇനി ആളെ തരേണ്ട, നമ്മളാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി, നമ്മുടെ ബാപ്പയെ കൊന്ന വ്യക്തി നമ്മുടെ മുന്നിൽ, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള ഒരവസ്ഥ. ആ ഒരു സന്ദർഭത്തിൽ ആ വ്യക്തി അദ്ദേഹത്തോട് ചെയ്ത കാര്യം എന്താണെന്നുള്ളത്, അതാണ് ഇവിടെ പ്രാധാന്യം അറിയിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ബാപ്പയെ നിങ്ങൾ കൊന്നു, പക്ഷേ ഇന്ന് നിങ്ങൾ എൻ്റെ അമാനത്തിലാണ്. എൻ്റെ ബാപ്പയെ കൊന്നതും അള്ളാഹു നിങ്ങളുമായിട്ട് പരലോകത്ത് അത് വീട്ടിക്കോളും. ഞാൻ നിങ്ങൾക്ക് അമാനത്ത് തന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ നിങ്ങളിനി എൻ്റെ മുന്നിൽ കാണരുത്. ഇങ്ങനെ ഓർമ്മ വരുമല്ലോ, എൻ്റെ ബാപ്പയെ കൊന്നാൾ നിങ്ങളിവിടുന്ന് സ്ഥലം വിടണം, നിങ്ങൾക്കിനി ജീവിക്കണമെങ്കിൽ രക്ഷയില്ലല്ലോ, കാരണം നിങ്ങൾ ഒളിവിലല്ലേ. 500 or 600 എനിക്ക് ഓർമ്മയില്ല, 600 സ്വർണ്ണ നാണയം കൊടുത്തിട്ട് അദ്ദേഹം അവിടുന്ന് യാത്രയാക്കുകയാണ് ചെയ്തത്. ഇവിടെ നമ്മൾ ഒരു വാക്ക് നമ്മളൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യം എത്ര എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനാണ്, ഇസ്ലാമിൽ അമാനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനാണ് ഞാൻ ഈ ചരിത്രം ഇവിടെ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞത്. എന്തായാലും ഇനി നമുക്ക് റിയൽ എസ്റ്റേറ്റിലേക്ക് തന്നെ വരാം. ഈ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ അങ്ങനെ പല വാക്കുകൾ കേൾക്കാറുണ്ട്. എന്താണ് റിയൽ എസ്റ്റേറ്റിൻ്റെ ഈ ഓരോരോ വാക്കുകൾ തമ്മിലുള്ള അർത്ഥം എന്താണ്, എന്തുകൊണ്ടാണത്?
1: അതെ, പൊതുവേ റിയൽ എസ്റ്റേറ്റ് എന്നിങ്ങനെ ആൾക്കാർ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലുള്ളവരെ ഈ വസ്തു വാങ്ങി കൊടുക്കുക അല്ലെങ്കിൽ ബിൽഡിംഗ് വാങ്ങി കച്ചവടം ചെയ്യുക എന്നുള്ള ഒരു ആ ഒരു ട്രേഡിംഗ് ബിസിനസ് മാത്രമാണ് പൊതുവേ പറഞ്ഞ് കേൾക്കാറ്. റിയൽ എസ്റ്റേറ്റ് മേഖല എന്ന് ഒരു വലിയൊരു ഡൊമൈനാണ്. അതിൽ ഡെവലപ്പർ എന്നുള്ളത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ടാണ്. ഡെവലപ്പറാണ് ആ ഒരു വാല്യൂ ക്രിയേഷൻ, ഒരു സ്ഥലത്ത് ഒരു സ്ഥലം വാങ്ങി ആ സ്ഥലത്ത് എന്താണോ അവിടെ അവിടെ യോജിക്കുന്നത്, അവിടെ ആവശ്യകത ഉള്ളത്, അവിടെ റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ആണോ അല്ലാതെ കൊമേഴ്ഷ്യൽ ആണോ എന്താണുള്ളത്, ആ രീതിയിൽ അവിടെ അതിൻ്റെ മാർക്കറ്റ് സ്റ്റഡി നടത്തി ഡിസൈൻ ചെയ്ത് അവിടെ കൺസ്ട്രക്ട് ചെയ്ത് അതിനെ ഒന്നുകിൽ വിൽക്കുകയോ അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുകയോ ചെയ്യുക എന്നുള്ള അതിൻ്റെ പ്രധാന ദൗത്യം ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറാണ്. അതാണ് അതിൻ്റെ ഒരു പ്രധാന മേഖല. ആ ഒരു മേഖലയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതിൽ തന്നെ പിന്നെ മറ്റൊരു മേഖലയാണ് ഈ റിയൽ എസ്റ്റേറ്റ്. ഒരു ഒന്ന് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു വിൽക്കൽ വാങ്ങൽ, അതാണ് ഒരു പ്രോപ്പർട്ടി ട്രേഡിംഗ് എന്നുള്ള ഒരു റിയൽ എസ്റ്റേറ്റ്, അതാണ് നമ്മുടെ നാട്ടിൽ പൊതുവെ അറിയപ്പെടുന്നത്. പിന്നെയുള്ളത് ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ മെയിൻ്റനൻസ് അല്ലെങ്കിൽ ഫെസിലിറ്റി മാനേജ്മെൻറ്റ്. ഇതിനെ റൺ ചെയ്യുമ്പോൾ നിത്യമുള്ള മെയിൻ്റനൻസ്, അതിൻ്റെ ഓപ്പറേഷൻ, പിന്നെ റെൻ്റലാണെങ്കിൽ അതിൻ്റെ റെൻ്റൽ ടെനൻറ്റ് മാനേജ്മെൻറ്റ്, അതാണ് ഒരു പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് എന്നുള്ള മൂന്നാമതൊരു ഡിവിഷൻ ഇതിനകത്ത് വരുന്നത്. പിന്നെയുള്ളത് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റർ. ഇതിലൊന്നും പെടാതെ തന്നെ ഇപ്പോൾ എനിക്ക് കുറേ സമ്പാദ്യമുണ്ട്, എനിക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ തനിയെ വാങ്ങി വിൽക്കേണ്ട ആവശ്യമില്ല, വലിയ വലിയ പ്രോജക്റ്റുകളിൽ മറ്റുള്ളവർ പ്രോജക്റ്റുകളിൽ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അത് പ്രോജക്റ്റ് ബേസായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലാതെ പല രീതിയിൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് ഫണ്ടുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റർ, ഇങ്ങനെ ഒരു
2: നാല് തരത്തിലാണ്
1: ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്.
2: റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ, പിന്നെ
1: ഡെവലപ്പർ, പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ്, പിന്നെ ട്രേഡിംഗ്, പിന്നെ വരുന്നത് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ. അതെ അതെ.
0: ഒരു ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഈ റിയൽ എസ്റ്റേറ്റ് മേഖല എത്രത്തോളം അതിനെ പുരോഗതിയെ വേണ്ടിയിട്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയെ എത്രത്തോളം പ്രാധാന്യം അറിയിക്കുന്നു എന്ന് പറയുമ്പോൾ,
1: ഈ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മറ്റുള്ള പ്രോഡക്റ്റുകളെ പോലെ ഒരു അല്ല, ഒരു രാജ്യത്തിൻ്റെ ഒരു അടിസ്ഥാനമായ ഒരു ഒരു സംഗതി തന്നെയാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. അതായത് ജനങ്ങളുടെ നിത്യ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു കാര്യമാണ് റിയൽ എസ്റ്റേറ്റ്. ഇപ്പോൾ നമ്മളിപ്പോൾ താമസിക്കുന്ന വീട് നമ്മൾ വാങ്ങി സ്വന്തമായാലും റെൻറ്റിനായാലും അവിടെ ഒരു അങ്ങനെ ഒരു സംഭവം വരുന്നു. അതുപോലെ നമ്മുടെ ഓഫീസ് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലം, നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന റീറ്റെയിൽ ഷോറൂമുകൾ അല്ലെങ്കിൽ മോളുകൾ, മറ്റു വിനോദങ്ങൾക്ക് പോകുന്ന മോളോ അല്ലെങ്കിൽ മറ്റ് എൻ്റർടൈൻമെൻറ്റ് സംവിധാനങ്ങൾ, ഇതെല്ലാം റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ വിവിധ ഘട്ടങ്ങളാണ്. പിന്നെ മാത്രമല്ല രാജ്യത്തിൻ്റെ റിയൽ എസ്റ്റേറ്റ് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ്, അതായത് റോഡ്, പാലങ്ങൾ, മറ്റ് സംവിധാനങ്ങൾ, എയർപോർട്ട്, ഇതെല്ലാം റിയൽ എസ്റ്റേറ്റിൻ്റെ വിവിധ ഏരിയകളാണ്. റിയൽ
2: എസ്റ്റേറ്റ്
1: ബന്ധപ്പെട്ട് അപ്പോൾ ഇതിലെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ വെറും ഒരു രാജ്യത്ത് കുറെ ഫണ്ട് ഉണ്ടെങ്കിൽ അത് കുറെ പ്രോജക്റ്റുകൾ പ്രഖ്യാപിക്കുക എന്നതിനപ്പുറം ഒരു രാജ്യത്തിന്റെ ഒരു വിഷൻ, പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ വരുന്ന ഒരു വിഷൻ എനേബിൾഡ് ആണ്, അല്ലാതെ ഒരു ജസ്റ്റ് ഒരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് പ്രഖ്യാപിക്കുക എന്നുള്ളതല്ല. രാജ്യത്തെ ഒരു ഒരു വലിയ ഏതാനും വിഷൻ 2030 അവിടെയാണ് വരുന്നത്. വിഷൻ 2030 ഒരു പിന്നെ ഒരു ഒരു വലിയൊരു ആശയം ആണ് അതിനകത്ത് ഉൾക്കൊള്ളുന്നത്. അതിനകത്ത് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ജീവിത രീതി മെച്ചപ്പെടുത്തുക, അവരുടെ എല്ലാ കാര്യങ്ങളും, അവരുടെ പിന്നെ താമസമാവട്ടെ, മറ്റ് എൻ്റർടൈൻമെൻറ്റ് സംവിധാനങ്ങളാവട്ടെ, അവരുടെ ജോലിയാവട്ടെ, അവരുടെ എല്ലാ മേഖലകളും ഉൾപ്പെട്ട് അവരുടെ ജീവിത നിലവാരം ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അത് ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ ബാധിക്കുമ്പോൾ മൊത്തത്തിൽ അവരെ അവരുടെ ഔട്ട്കം, അവരുടെ ഔട്ട്പുട്ടിനെയൊക്കെ ബാധിക്കും. അതാണ്
2: ഒരു രാജ്യം പുരോഗമിച്ചു എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ റിയൽ എസ്റ്റേറ്റ് മേഖല നോക്കിയാൽ മതി.
1: തീർച്ചയായും.
2: അപ്പോൾ സൗദി അറേബ്യയിലേക്ക് വരുമ്പോൾ സൗദിയിലെ ഒരു റിയൽ എസ്റ്റേറ്റ് മേഖലയെ കുറിച്ചിട്ട് നിങ്ങളുടെ ഒരു അനുഭവത്തിൽ അവർ എത്രത്തോളം അതിൻ്റെ മാറ്റങ്ങൾക്ക് വിധേയമായി, അല്ലെങ്കിൽ എവിടെയാണ് അത് നിൽക്കുന്നതെന്ന് പറയാൻ പറ്റും?
1: സൗദി അറേബ്യയിൽ ഇപ്പോൾ 2009 സൗദി അറേബ്യയിൽ വരുന്നത്. അപ്പോൾ അന്ന് തൊട്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു മൂന്ന് സ്റ്റേജ് ഒരു ട്രാൻസ്ഫോർമേഷൻ, അന്നത്തെ ഒരു രീതിയല്ല, 2017-18 ആകുമ്പോഴാണ് ഈ ഒരു പുതിയൊരു ട്രാൻസ്ഫോർമേഷനിലേക്ക് വരുന്നത്. അപ്പോൾ അതിന് മുന്നേ ഉള്ളതും പിന്നെ ഈ അന്ന് മുന്നേ ആ സമയത്ത് നമ്മുടെ ലാൻഡ് ഡെവലപ്മെൻറ്റ് മാത്രമേ, അതായത് പുതിയ ഏരിയകൾ മാസ്റ്റർ പ്ലാൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ഇപ്പോൾ എയർപോർട്ട് പോകുന്ന വഴിക്കൊക്കെ നോക്കിയാൽ രണ്ട് സൈഡും കുറേ എംപ്റ്റി ലാൻഡ്, കുറേ സ്ട്രീറ്റ് ലൈറ്റുകൾ മാത്രം കാണാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ റോ ലാൻഡ്, തെരശായി കിടന്ന ഭൂമിയെ. ഇവിടെ രണ്ട് രീതിയിൽ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് നടക്കാറുണ്ട്. ഒന്ന് ബിൽഡിങ്സ്, അത് നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും. രണ്ടാമതുള്ളത് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ, അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് എന്ന് പറയും. ഒരു വീട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എവിടെ പോകണോ ഒരു വസ്തു വാങ്ങി നമുക്ക് വീട് വയ്ക്കാം, ഇവിടെ അങ്ങനെ പറ്റില്ല. ഡെവലപ്ഡ് ലാൻഡിൽ മാത്രമേ നമുക്ക് ഓതറൈസ്ഡ് ആയിട്ടൊരു കൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. എവിടെയെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ ചെയ്യണമെങ്കിൽ വെറും ഒരു വീടുണ്ടാക്കലല്ല, അവിടേക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ, വെള്ളം, സീവേജ്, ഇലക്ട്രിസിറ്റി, ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ട സൗകര്യം ഒരുക്കലാണ് ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഞാൻ ആദ്യമൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോജക്റ്റ് എല്ലാം വെറും തരിശു ഭൂമി വാങ്ങുക, അവിടെ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ മാസ്റ്റർ പ്ലാൻ അനുസരിച്ചിട്ട് അവിടെ വേണ്ട റോഡ്, യൂട്ടിലിറ്റി നെറ്റ്വർക്ക്സ്, അണ്ടർഗ്രൗണ്ട് യൂട്ടിലിറ്റി നെറ്റ്വർക്ക്സ്, അവിടെ വേണ്ട വാട്ടർ കണക്ഷൻ, സീവർ കണക്ഷൻ, ഇലക്ട്രിസിറ്റി ഒക്കെ കൊണ്ടുവരിക. പിന്നെ അതിനുശേഷം അത് ഡെവലപ്ഡ് ലാൻഡായി. പിന്നെ അത് ഓരോ ആൾക്കാർ വന്നിട്ട് അവരുടെ പ്ലോട്ട് വാങ്ങി അവരവിടെ കൺസ്ട്രക്ഷൻ ചെയ്യും. അതായിരുന്നു 2015-16 വരെ നമ്മൾ ചെയ്തിരുന്ന, പിന്നെ ഞാൻ ഇൻവോൾവ് ചെയ്തിരുന്ന പ്രോജക്ട്സ്. പിന്നെ അതിനുശേഷമാണ് ഈ വിഷൻ 2030 വന്നതിന് ശേഷമാണ് ഈ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് അല്ലാതെ തന്നെ ഒരുപാട് റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ, അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി, ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള കുറേ പ്രോജക്റ്റുകൾ പിന്നെ അത് അനൗൺസ് ചെയ്യും. ഗവൺമെൻറ് തലത്തിൽ തന്നെ ഈ ഒരു ടൂറിസം, പ്രത്യേകിച്ച് ടൂറിസം ഇൻഡസ്ട്രി ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളായി ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു നയം തന്നെയാണ് ഈ ഓയിൽ ബേസ്ഡ് എക്കണോമി മാറി ടൂറിസം വളരെ ഇമ്പോർട്ടൻ്റ് കൊടുത്തുകൊണ്ട് ഒരുപാട് കൊമേഴ്ഷ്യൽ പ്രോജക്റ്റും ടൂറിസം റിലേറ്റഡ് ഹോസ്പിറ്റാലിറ്റി, റിസോർട്ട്, ഹോട്ടൽ പ്രോജക്റ്റുകളും, കാരണം ഒരുപാട് വിദേശികളെ രാജ്യത്തേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ആ ഒരു എക്കണോമി ആ രീതിയിലും ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രോജക്ട്സുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ അല്ലാതെ തന്നെ ബിൽഡിങ്ങിലേക്കും റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ, മിക്സ് യൂസ്, ഹോസ്പിറ്റാലിറ്റി ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സുകളും ഈ ഈ 2018 ശേഷം വരുന്നുണ്ട്. അതാണ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന പ്രോജക്റ്റുകൾ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഓൾറെഡി ഡെവലപ്ഡ് ലാൻഡ് ഉണ്ട്, ഇപ്പോഴും പുതിയ ലാൻഡുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം ഈ ഒരു ആ ഒരു വ്യത്യാസം പിന്നെ വളരെയധികം പ്രകടമായി കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ സൗദി അറേബ്യയിലെ ഈ റിയൽ എസ്റ്റേറ്റിന് ഒരു ഒരു ഡിമാൻഡ് ഡ്രിവൺ മാർക്കറ്റ് അല്ല, അതിന് പകരം ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു വിഷൻ എനേബിൾഡ് ആണ്. അത് ഗവൺമെൻറ് ഒരു വലിയൊരു ലക്ഷ്യമുണ്ട് ഈ ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിൽ. അപ്പോൾ അതിന് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബാക്കിംഗ് ഉണ്ട്. അതായത് പ്രധാനമായും ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു പിന്നെ PIF ഒരു പ്രധാനപ്പെട്ട ഒരു മേഖല റിയൽ എസ്റ്റേറ്റ് തന്നെയാണ്.
2: എന്താണ് PIF എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്?
1: PIF എന്ന പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു, അതായത് ഗവൺമെൻറ്റിൻ്റെ ഒരു സുവറീൻ ഫണ്ടാണ് ഈ. ഏറ്റവും വേൾഡിൽ ലാർജസ്റ്റ്, 6th largest എന്നാണ് എൻ്റെ ഓർമ്മ. മോർ ദാൻ 1.2 trillion US dollar ആണ് അവരുടെ നിലവിലുള്ള അസറ്റ്സ്.
2: ഗവൺമെന്റിന്റെ
1: ഫണ്ടാണ്, അതായത് ഗവൺമെന്റ് ഫണ്ട്.
2: ഗവൺമെന്റ് പബ്ലിക്കിന് വേണ്ടിയിട്ട്
1: വിവിധ പ്രോജക്ടുകളിൽ, വിവിധ കാര്യങ്ങളിൽ, പൊതുവായുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ്. അതിപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖല ഒരു പ്രധാനപ്പെട്ടാണ്. ഹെൽത്ത് സെക്ടറിൽ, മറ്റ് വിദേശ ഫണ്ടുകളിലൊക്കെ പല കമ്പനികളും കമ്പനികളെ തന്നെ PIF പിന്നെ വാങ്ങുന്നുണ്ട്. അപ്പോൾ അതൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു മെയിൻ ഫണ്ടാണ്. മാത്രമല്ല ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു പുതിയ നയം ബൂട്ട് പ്രോജക്റ്റ്, അത് PPP പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് പ്രോജക്റ്റുകൾ. ഇപ്പോൾ നമ്മളൊക്കെ കമ്പനി കുറേ അങ്ങനെയുള്ള പ്രോജക്റ്റിൽ ഡെവലപ്പറുമാണ്, ഇൻവെസ്റ്ററുമാണ്. ഗവൺമെൻറ് നമുക്ക് ലാൻഡ് തരും, അവർ വേണ്ട സപ്പോർട്ട് തരും, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ പ്രോപ്പർട്ടി, അപ്പോൾ നമ്മൾ ഷെയർ ഹോൾഡർ ആയിരിക്കും കമ്പനി. അപ്പോൾ അങ്ങനെ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് എന്നുള്ള രീതിയിൽ കുറേ പ്രോജക്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ വിദേശ കമ്പനികൾ, ഇൻവെസ്റ്റേഴ്സ് അതിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒരു ലോകം മൊത്തം സൗദി അറേബ്യയിലേക്ക്
2: ഇങ്ങനെ
1: ആകർഷിക്കപ്പെടുന്നു. പ്രധാനമായും ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പിന്നെ അതിന് വലിയൊരു മേഖലയാണ് നിയോം ഏരിയ. നമുക്ക്
2: ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ഇവിടെയുള്ള വിദേശികൾക്ക് ഒരു പ്രതീക്ഷയുണ്ട് അല്ലേ?
1: ആ, തീർച്ചയായും ഒരുപാട് ജോലി സാധ്യതയും ഇനി ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ്മെന്റ് സാധ്യതകളും. ഇപ്പോൾ ഒരുപാട് നിയമപരമായി മുന്നേ ഉള്ളത് പോലെയല്ല നമുക്ക് വിദേശികൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ വരുന്ന ഒരുപാട്. അത് ഇൻഷാല്ലാ നമുക്ക് വരും എപ്പിസോഡുകളിൽ ആവശ്യങ്ങൾ കൂടുതലേക്ക് പോകാം.
0: നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. ഇവിടെ എൻ്റെ ശബ്ദം കേൾക്കുന്ന ശ്രോതാക്കളോടാണ്, അൽഹംദുലില്ലാ നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ തുടക്കത്തിലെ അനസ് നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചല്ലേ നിയത്തിനെ കുറിച്ച്. അപ്പം ഞാനൊരു അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനി പറഞ്ഞൊരു ചരിത്രം, എൻ്റെ ഉസ്താദ് പറഞ്ഞൊരു ചരിത്രം ഇവിടെ പറയുകയുണ്ടായി. നിങ്ങളിൽ പലർക്കും, പലരും അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസ് ആയിരിക്കാം. ഈ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ എന്ന പാഠ്യ പദ്ധതി, അത് 16th മൊഡ്യൂളാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് 16th മൊഡ്യൂളിൽ 40 എപ്പിസോഡുകളുണ്ട്. അതിൽ രജിസ്റ്റർ ചെയ്ത ആളുകൾ പലരും ഉണ്ടായിരിക്കാം. ഇനി എൻ്റെ ശബ്ദം കേൾക്കുന്ന ആളുകൾക്ക് രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ അന്നൂർ ഖുർആൻ പാഠ്യ പദ്ധതിയിലേക്ക് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. വളരെ ലളിതമാണ്. പീസ് റേഡിയോ തുറന്നു കഴിഞ്ഞാൽ അതിൽ കോഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് എങ്ങനെ അതിലേക്ക് രജിസ്റ്റർ ചെയ്യാമെന്നുള്ളത്. ഇനി അതും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പീസ് റേഡിയോയിലേക്ക് ഒരു ഫീഡ്ബാക്ക് അയക്കുക, എനിക്കിങ്ങനെ അന്നൂറിൽ ചേരണം എന്ന് മാത്രം അയച്ചാൽ മതി. ബാക്കി പീസ് റേഡിയോ നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും. ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ എന്നുള്ളത് ഈ വിഷയത്തിൻ്റെ തുടക്കം ആണ്. ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഭാഗങ്ങളും കൂടി തരാൻ ഒരു അദ്ദേഹത്തിൻ്റെ നിന്നും കേൾക്കേണ്ടതുണ്ട്. അപ്പോൾ അടുത്ത പ്രോഗ്രാമിനായി നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ ഈ ഒരു ക്ലാസ് എടുത്ത ബഹുമാന്യനായ അനസന് ഈ ഒരു മേഖലയിൽ ഇനിയും വളരെ ഉയരങ്ങളിലേക്ക് എത്താൻ അദ്ദേഹത്തിന് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ വഴികാട്ടി, റിയൽ എസ്റ്റേറ്റ് ചില അടിസ്ഥാന കാര്യങ്ങൾ, ഭാഗം 1. അതിഥിയായി നമ്മോടൊപ്പം ചേർന്നത് അനസ് ഫസലുദ്ദീൻ. ഇതിൻ്റെ ആങ്കറിംഗിൽ നമ്മോടൊപ്പം അബ്ദുൽ ജബ്ബാർ വിളത്തൂർ.
4: പീസ് റേഡിയോ എന്ന നന്മയുടെ ശബ്ദം ലോകമെങ്ങും മുഴങ്ങാൻ നിങ്ങളുടെ സഹായം തേടുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, പടച്ചവൻ്റെ പ്രീതിക്കായി നമുക്ക് ഈ മഹത്തായ സംരംഭത്തെ സഹായിക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ സുപദം, സ്ത്രീ പള്ളിപ്രവേശനം. ക്ലാസ് എടുക്കുന്നത് മുഷ്താഖ് അൽഹൈക്കമി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഉഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ ബഹുമാൻ നിറഞ്ഞ ശ്രോതാക്കളെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, നമുക്കറിയാം നമ്മുടെ നാടിൽ ധാരാളം പള്ളികളുണ്ട്. എന്നാൽ പല പള്ളികളിലും സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ സൗകര്യമില്ലാത്ത ഒരവസ്ഥാവിശേഷം നമ്മളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ പല ആളുകളും സംസാരിക്കാറുള്ളത് സ്ത്രീകൾക്ക് പള്ളിയിൽ സൗകര്യമുണ്ടാകേണ്ടതില്ല, കാരണം സ്ത്രീകളുടെ പള്ളിപ്രവേശനം അത് ഹറാമാണ്, പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് എന്ന് ചില ആളുകളൊക്കെ സംസാരിക്കാറുണ്ട്. മറ്റു ചിലപ്പോൾ യാത്രക്കാരായ സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ സൗകര്യമുണ്ട് എന്നിങ്ങനെ പള്ളിയുടെ സമീപത്തൊക്കെ എഴുതി വച്ചതും നമ്മൾ കാണാറുണ്ട്. എന്നാൽ നമ്മുടെ നാടുകളിലുള്ള സലഫി പള്ളികളിലൊക്കെ സ്ത്രീകൾക്ക് നിസ്കരിക്കാനും ആരാധനകൾ നിർവഹിക്കാനും എഴുത്തിക്കാഫിരിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ എമ്പാടും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കാണുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ പല വിഷയങ്ങളും പല വിവാദങ്ങളും പല സംസാരങ്ങളുമൊക്കെ നമ്മുടെ നാടുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഒരു തർക്കത്തിൽ നമ്മളൊക്കെ ഒരു ശരിയായ നിലപാടിലേക്ക് എത്താൻ നമ്മളെല്ലാ വിഷയങ്ങളിലും സമീപിക്കേണ്ടത് വിശുദ്ധ ഖുർആനാണ്, സുന്നത്താണ് എന്നതുപോലെ തന്നെ ഈ വിഷയത്തിലും പ്രമാണങ്ങൾ എന്ത് സംസാരിക്കുന്നു എന്നത് നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും പഠിക്കുകയും എന്നിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ആ ശരിയായ മതത്തിൻ്റെ വിധികളെ, ആശയങ്ങളെ ഒക്കെ നമ്മൾ ജീവിതത്തിൽ പകർത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സ്ത്രീകളുടെ പള്ളിപ്രവേശനവുമായി ബന്ധപ്പെട്ട് നബിയുടെ കാലത്തും നബിയുടെ കാലത്തിന് ശേഷവുമൊക്കെ സ്വഹാബി വനിതകൾ പള്ളിയിലേക്ക് പോയിട്ടുണ്ടോ, പ്രവാചകൻ അതിനെ വിലക്കിയിട്ടുണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രത്യേകം സ്ഥലങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള ഓരോ പരിശോധനകളിലും പൂർണ്ണമായും അർത്ഥശങ്കക്കില്ലാതെ സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോകാം, അവിടെ പോയി ആരാധനകൾ നിർവഹിക്കാം, അതിന് ചില നിബന്ധനകളും ചില ബാധ്യതകളും ഷുറൂത്തുകളുമൊക്കെ ഉണ്ട് എന്നൊഴിച്ചു നിർത്തിയാൽ അവരുടെ സ്ത്രീകൾ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതിനോ അതിനുവേണ്ടി പുറപ്പെടുന്നതിനോ ഒരു യാതൊരു പ്രശ്നവുമില്ല എന്ന് നമുക്ക് പ്രമാണങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിക്കുന്ന വളരെ പ്രസിദ്ധമായൊരു ഹദീസിൽ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ അല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൻ്റെ അടിമകളായ സ്ത്രീകളെ നിങ്ങൾ പള്ളിയെ തൊട്ട് തടയരുത്. അവർ പള്ളിയിലേക്ക് പോകണം എന്നാവശ്യപ്പെട്ടാൽ, അവർ പള്ളിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചാൽ നിങ്ങൾ തടഞ്ഞു വെക്കരുത്, അത് അവരുടെ അവകാശമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് മാർഗനിർദ്ദേശം കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഹദീസിൽ നിന്ന് തന്നെ പ്രവാചകൻ്റെ കാലത്ത് സ്ത്രീകൾ പള്ളിയിലേക്ക് പോകാറുണ്ട്, അങ്ങനെ പോകുന്നതിനെ തടയാൻ പാടില്ല, അത് ഭർത്താക്കന്മാർ പുരുഷന്മാർ അനുവദിച്ചു കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. വേറൊരു ഹദീസിൽ കാണാം, ആയിഷ ബി റളിയല്ലാഹു അൻഹ, പ്രവാചകൻ്റെ പത്നി, നമ്മുടെ ഉമ്മ, അവിടുന്ന് പറയുന്നു, ഇൻഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലയുസല്ലി സുബ്ഹ, പ്രവാചകൻ സുബ്ഹി നമസ്കരിക്കാറുണ്ട്, അങ്ങനെ സുബ്ഹി നമസ്കരിക്കുന്ന ആ പള്ളിയിൽ ഫയൻസരിഫുൻ നിസാഉ മുത്തലഫിയാത്തിൻ ബി മുറൂത്തിഹിന്ന, അവരിങ്ങനെ ശരീരമാസകലം പുതച്ചുകൊണ്ടാണ് ആ പള്ളി കഴിഞ്ഞ് സ്ത്രീകൾ അവിടുന്ന് പിരിഞ്ഞു പോകാറുള്ളത്. ഇതേതാ നിസ്കാരം എന്ന് ആലോചിക്കണം, സുബ്ഹി നിസ്കാരത്തിലാണ്. എന്നിട്ട് ആയിഷ ബി റളിയല്ലാഹു അൻഹ പറയുന്നു, മാ യുഅറഫുന മിനൽ ഗലസ്, ആ പ്രഭാതത്തിൽ തുടങ്ങുന്ന ആ ഇരുട്ട്, അതിങ്ങനെ ആ ഇരുട്ട് അവസാനിക്കുന്നൊരു സമയമായിരിക്കും, ആ സമയത്തെ ആ ഇരുട്ടിൽ ആരാണ് പള്ളിയിൽ നിന്നും പിരിഞ്ഞു പോകുന്നത്, ആരൊക്കെയാണ് പള്ളിയിലേക്ക് വന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നില്ല. ആ സമയത്ത് പോലും സ്ത്രീകൾ പള്ളിയിലേക്ക് നബിയുടെ കാലത്ത് വരാറുണ്ടായിരുന്നു എന്ന് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നബിയുടെ കാലത്ത് സ്ത്രീകൾ പള്ളിയിലേക്ക് വരാറുണ്ട്, അവർ നബിയുടെ പള്ളിയിൽ നിസ്കരിക്കാറുണ്ട് എന്നതൊക്കെ ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, അബൂ ഖത്താദ റളിയല്ലാഹുഅൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇന്നീ ലാ അഖൂമു ഇല സ്വലാത്തി, ഞാനൊരിക്കൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്, വ അന ഉരീദു അൻ ഉതവ്വില ഫീഹ, ആ നിസ്കാരത്തിൽ ഞാനിങ്ങനെ സൂറത്ത് കുറച്ച് ദീർഘമായി ഇങ്ങനെ പാരായണം ചെയ്താലോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. അപ്പോഴാണ് ഫ അസ്മ ബുക്കാ അസ്വബി, ഒരു കുട്ടിയുടെ കരച്ചിൽ ഞാൻ കേൾക്കുന്നു. അപ്പോൾ പള്ളിയിലേക്ക് വന്ന ഒരു ഉമ്മയും ഒരു കുഞ്ഞും, ആ കുഞ്ഞിങ്ങനെ കരയുന്നത് ഞാൻ കേൾക്കുകയാണ്. അപ്പോൾ നിസ്കാരത്തിൽ പ്രവാചകൻ ഇമാമത്ത് നിൽക്കുമ്പോൾ കുറച്ചിങ്ങനെ ദീർഘമായി പാരായണം ചെയ്താലോ എന്ന് വിചാരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നത്. പ്രവാചകൻ കുട്ടികളോട് കരുണ കാണിക്കുന്ന, ലോകത്തുള്ള മുഴുവൻ ജീവികളോടും കരുണ കാണിക്കുന്ന നബി ആ കുട്ടിയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ പ്രവാചകൻ ഫ അതജവ്വസ ഫീ സ്വലാത്തി, ഞാൻ നിസ്കാരം ഒന്ന് ചുരുക്കി. കറാഹത്ത അൻ അശുഖ അല ഉമ്മിഹി, ആ കുട്ടിയെയും കൊണ്ട് പള്ളിയിലേക്ക് വന്ന ആ ഉമ്മാക്കൊരു പ്രയാസമുണ്ടാകരുത് എന്ന് വിചാരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണമൊന്ന് ചുരുക്കി എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ നോക്കൂ, പ്രവാചകൻ്റെ കാലത്തു തന്നെ സ്ത്രീകൾ അവരുടെ കുട്ടികളുമായി പള്ളിയിലേക്ക് വരാറുണ്ട്. അത് നമസ്കാരത്തിൽ പോലും പ്രവാചകൻ അവരെ പരിഗണിച്ചുകയും അവർക്ക് ഇളവ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതൊക്കെ നമ്മൾ ഈ ഹദീസിൽ നിന്നും മനസ്സിലാക്കുകയാണ്. അതേപോലെ തന്നെ നമുക്കറിയാം മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ ഷഹിദത്ത് ഇഹ്ദാ കുന്ന അൽ മസ്ജിദ ഫലാ തമസ്സ തീബ, സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഉപദേശമാണ്, നിങ്ങളിൽ ആരെങ്കിലും പള്ളിയിലേക്ക് വരികയാണെങ്കിൽ, പള്ളിയിൽ ഹാജറാവുകയാണെങ്കിൽ, നിങ്ങൾ സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരാൻ പാടില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ചില നിബന്ധനകൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ പുരുഷന്മാർ സുഗന്ധം ഉപയോഗിക്കുന്നതുപോലെ പുറത്തിറങ്ങുമ്പോൾ ഒരുപക്ഷെ പുരുഷന്മാർ ആകർഷിക്കാം, അന്യ പുരുഷന്മാരുടെ മുന്നിലൂടെയാണ് പോകുന്നത്, അതുകൊണ്ട് പള്ളിയിലേക്ക് വരുന്ന ഘട്ടത്തിൽ നിങ്ങൾ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാതെ നിരുപാധികം പള്ളിയിലേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞ് അതിനെ തടഞ്ഞു വെക്കല്ല. പള്ളിയിലേക്ക് വരൽ ഹറാം, നിങ്ങൾ കടക്കാൻ പാടില്ല, നിങ്ങളിലേക്ക് അടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ അകറ്റുകയല്ല. നിങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോൾ ഈ മര്യാദ പാലിക്കണം എന്ന് പറഞ്ഞാൽ പള്ളിയിലേക്ക് വരാം, പക്ഷേ ഈ മര്യാദ നിങ്ങൾ പാലിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബി വനിതകൾക്ക് പഠിപ്പിക്കുന്നത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അതേപോലെ തന്നെ ഇമാം ബുഖാരിയും മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ഇദസ്തഇദനത്ത് അഹദകും റഅതുഹു, നിങ്ങളിൽപ്പെട്ട ഒരാളോട് നിങ്ങളുടെ ഭാര്യമാർ ഒരാളോട് സമ്മതം ചോദിച്ചാൽ, ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക് പോകാൻ വേണ്ടി നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളോട് സമ്മതം ചോദിച്ചാൽ, ഫലാ യംനഅഹ, നിങ്ങൾ ആ സ്ത്രീയെ തടയാൻ പാടില്ല, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ വിട്ടുകൊള്ളണം, അവർ പള്ളിയിലേക്ക് വരട്ടെ, അവർ ആരാധന നിർവഹിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുരുഷന്മാർക്ക് ഉപദേശം കൊടുക്കണം. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് വന്ന ധാരാളം സംഭവങ്ങളിൽ ഹദീസുകളിലൊക്കെ നബിയുടെ കാലത്ത് നബിയുടെ പള്ളിയിൽ അവർ നിസ്കരിക്കാറുണ്ടായിരുന്നു, അവരെ പള്ളിയിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു, അങ്ങനെ ആ പള്ളിയുടെ ഭാഗമായി അവർ മുന്നോട്ട് പോയിരുന്നു എന്നതൊക്കെ ഹദീസിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ പള്ളിയുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് ചില നിബന്ധനകളുണ്ട്, ആ ഉപദേശങ്ങൾ പ്രവാചകൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. പുരുഷന്മാർ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ സ്വഹാബികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സ്ത്രീകൾ വരുമ്പോൾ സ്വാഭാവികമായും ചിലപ്പോൾ കുട്ടികൾ അവരുടെ കയ്യിലുണ്ടാകാം, അങ്ങനെ കുട്ടികൾ പ്രയാസപ്പെടുന്നു, ഉമ്മമാർ പ്രയാസപ്പെടുന്ന ഘട്ടത്തിൽ ആ നമസ്കാരത്തെ ലഘൂകരിക്കണം എന്നൊരു പാഠം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. എന്നാൽ ചില ആളുകൾ ഇത്തരം സംഭവങ്ങളൊക്കെ പറയുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സംഭവിച്ചതും പ്രവാചകൻ്റെ പള്ളിയിലേക്ക് സ്ത്രീകൾ വന്നതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനനുസരിച്ച് കുട്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ നമസ്കാരത്തിൽ ലഘൂകരിച്ചു എന്നിങ്ങനെ ധാരാളം സംഭവങ്ങൾ ഹദീസുകളിൽ വന്നത് നമ്മളിങ്ങനെ പറയുമ്പോൾ അവർ പൊതുവേ തിരിച്ചു പറയാറുള്ളൊരു മറുപടി, ഇത് ഹിജാബിൻ്റെ ആയത്ത് ഇറങ്ങുന്നതിന് മുൻപാണ് എന്ന് പറഞ്ഞ ആദ്യ കാലഘട്ടത്തിൽ സംഭവിച്ച കഥകളാണിതൊക്കെ. പിന്നീട് ഹിജാബിൻ്റെ ആയത്തിറങ്ങി, അതിനുശേഷം പിന്നീട് സ്വഹാബി വനിതകൾ പള്ളിയിലേക്ക് വന്നിട്ടില്ല. പ്രവാചകൻ്റെ വഫാത്തിൻ്റെ സമയത്തോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടുശേഷമോ സ്വഹാബികളുടെ കാലത്തോ ഒന്നും സ്വഹാബി വനിതകൾ പള്ളിയിലേക്ക് വരുന്നൊരു പതിവില്ല എന്ന് പറഞ്ഞ് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ നമുക്കറിയാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സംഭവിച്ച ചരിത്രങ്ങൾ എടുത്തു പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ഹിജാബിൻ്റെ മുൻപാണ് ഹിജാബിൻ്റെ ശേഷമാണ് എന്ന വ്യത്യാസങ്ങളൊന്നുമില്ല. അല്ലാതെ തന്നെ ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ മഹാനായ ഇബിൻ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ മകൻ ബിലാൽ ബിൻ അബ്ദില്ല റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിലെ സ്ത്രീകൾ, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ പള്ളിയിലേക്ക് പോകാൻ സമ്മതം ചോദിച്ചാൽ ഫലാ യംനഅഹ, നിങ്ങൾ അവരെ തടയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു വിവാദത്തിൽ കാണാം, ഫഇദനു ലഹുന്ന, നിങ്ങൾ അവർക്ക് സമ്മതം കൊടുക്കണം എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തന്റെ മകനോട് പറയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ലനംനഉന്ന, ഞാൻ അവരെ തടയും, ഞങ്ങൾ അവരെ തടയുന്നതാണ് എന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വളരെ ശക്തനായി രോഷാകുലനായി അദ്ദേഹം തൻ്റെ മകൻ്റെ അടുക്കലേക്ക് വരികയും വളരെ അദ്ദേഹത്തോട് നല്ല പിന്നെ ചീത്ത പറയുകയും ചെയ്തു. ഫസബ്ബഹു സബ്ബൻ സയ്യിഅൻ, അതിയോട് ശക്തമായി അദ്ദേഹം ചൂടായി. അദ്ദേഹം പറഞ്ഞു, മാ സമിഅ്തുഹു സബ്ബ മിസ്ലഹു ഖത്തു, ആ മകൻ പറയാണ് ഇതിനു മുൻപ് എൻ്റെ വാപ്പ ഇങ്ങനെ ചൂടാണ് കണ്ടിട്ടില്ല എന്ന് പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടയാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കെ നീ തടയുമെന്ന് പറയുകയോ എന്ന് ചോദിച്ച്, ഇതേതാ കാലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി, മഹാനായ ഉമർ റളിയല്ലാഹുവിൻ്റെ മകൻ ഇബ്നു ഉമർ റളിയല്ലാഹുവിൻ്റെ മകനും ഇബ്നു ഉമറും തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണമാണ്. ഹദീസുകളിൽ ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവമാണിത്. അപ്പോൾ ഈ സംഭവം എന്താണ് മനസ്സിലാക്കി തരുന്നത്? നബിയുടെ വഫാത്തിന് ശേഷവും സ്ത്രീകൾ പള്ളിയിലേക്ക് വരാറുണ്ട്. അവരതിനെ തടഞ്ഞിരുന്നില്ല, തടയുമെന്ന് പറഞ്ഞവരോട് പോലും അവർ ശക്തമായി അതിനെതിർത്തു നിൽക്കുകയും ചെയ്ത ചരിത്രമാണ് സ്വഹാബികൾക്കുള്ളത് എന്ന് മനസ്സിലാക്കാം. മാത്രമല്ല, ഇമാം മുസ്ലിം റഹിമഹുള്ള ഉദ്ധരിക്കുന്ന വളരെ പ്രശസ്തമായൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പത്തിൽ ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു എന്ന ഹദീസിൽ കാണാം. എന്നിട്ടതിന് തൊട്ടുശേഷം പറയാണ്, പ്രവാചകൻ വഫാത്താകുന്നത് വരെ അവിടുന്ന് പള്ളിയിൽ റമദാനിൻ്റെ കാലയളവിൽ അവസാനത്തെ പത്തുകളിൽ ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. സുമ്മ ഇഅ്തകഫ അസ്വാജുഹു മിൻ ബഅദിഹി, പിന്നെ പ്രവാചകൻ്റെ വഫാത്തിന് ശേഷം പ്രവാചകൻ്റെ പത്നിമാർ അവിടുത്തെ പള്ളികളിൽ വന്ന് ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ ഹിജാബിൻ്റെ ആയത്തുറങ്ങി, എല്ലാ ആയത്തുറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറഞ്ഞു. എന്നിട്ടും സ്ത്രീകൾ, പ്രവാചകൻ്റെ പത്നിമാർ എന്ന് പറഞ്ഞാൽ നബി ഏറ്റവും നന്നായി അറിയുന്ന ഈ മതത്തിൻ്റെ ഫിഖ് അറിയുന്ന, അതിൻ്റെ കർമ്മശാസ്ത്രം അറിയുന്ന, അതിൻ്റെ എല്ലാ നിയമങ്ങളെക്കുറിച്ചും അവഗാഹമുള്ള, നബിയുടെ ജീവിതത്തെ ഏറ്റവും നന്നായി മനസ്സിലാക്കിയ ആയിഷ ബി റളിയല്ലാഹു അടക്കമുള്ള പ്രവാചകൻ്റെ പത്നിമാരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ വന്ന് ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വലിയ തെളിവ് ഇനിയൊരു വിശ്വാസിക്ക് ആവശ്യമില്ല. അപ്പോൾ പള്ളിയിലേക്ക് സ്ത്രീകൾ പോകാനോ ഇഅ്തികാഫ് ഇരിക്കാനോ അവിടെ പോയി നിസ്കരിക്കാനോ ജമാഅത്തിന് പങ്കെടുക്കാനോ ജുമാഅകളിൽ പങ്കെടുക്കാനോ യാതൊരു തടസ്സവും ഇസ്ലാം പറയുന്നില്ല. അത് ഈ വളരെ അടുത്ത കാലത്തായി ചില അല്പജ്ഞാനികളായ ആളുകൾ പറഞ്ഞു പ്രചരിപ്പിച്ച ചില കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുകയും ലോകത്തെമ്പാടുമുള്ള പള്ളികളിൽ സ്ത്രീകൾ, ഇപ്പോൾ മക്കയിൽ മസ്ജിദുൻ നബവിയിൽ, അതേപോലെ തന്നെ അങ്ങനെയുള്ള ലോകത്തറിയപ്പെടുന്ന സൗദിയിലും മറ്റു രാജ്യങ്ങളുമുള്ള പള്ളികളിലൊക്കെ ധാരാളം സ്ത്രീകൾ വരികയും അവർ നിസ്കരിക്കുകയും അവർ അതുമായി ബന്ധപ്പെട്ട ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നത് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. മാത്രമല്ല, നമുക്കറിയാം ആത്തിക്കാ ബിയു റളിയല്ലാഹുവിൻ്റെ ചരിത്രം നമ്മൾ വായിക്കാറുണ്ട്. അതിൽ ഉമർ റളിയല്ലാഹുവിൻ്റെ ഭാര്യയാണ് ആത്തിക്കാ ബിയു റളിയല്ലാഹുവിൻഹ. ആ ആത്തിക്കാ ബീവി ഉമർ റളിയല്ലാഹുവിൻ മരിക്കുന്ന സമയത്ത് നമസ്കാരത്തിൽ കുത്തേറ്റുകൊണ്ടാണല്ലോ ഉമർ റളിയല്ലാഹുവിൻ മരിക്കുന്നത്. അപ്പോൾ ആ നമസ്കാരത്തിൽ കുത്തേറ്റ് അവിടെ വീണ് കിടക്കുന്ന സമയത്ത് ആത്തിക്കാ ബീവി അവിടെ പള്ളിയിലുണ്ടായിരുന്നു എന്നറിയിക്കുന്ന ഹദീസുകൾ, ഇത് സാധാരണ മുസ്ലിയാക്കന്മാരും ഉസ്താദുമാരും ഒക്കെ അംഗീകരിക്കുന്ന ഹദീസ് കൂടിയാണ്, അവരൊക്കെ പറയാറുള്ള ഒരു ഹദീസ് കൂടിയാണ്. അപ്പോൾ ആത്തിക്കാ ബീവി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെ മനസ്സിലാക്കി തരുന്ന സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഉമർ റളിയല്ലാഹുവിൻ വഫാത്താകുന്നത് ലോകത്തോട് വിട പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷമാണ്. എന്ന് പറഞ്ഞാൽ ഹിജാബിൻ്റെ ആയത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷവും സഹാബത്തിനിടയിൽ ഇത് സർവ്വസാധാരണമായി സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് ഈ ചരിത്രങ്ങൾ മനസ്സിലാക്കി തരുന്നത്. ഏതായാലും ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ദീന് ശരിക്ക് പഠിക്കുകയും മനസ്സിലാക്കുകയും ഏതെങ്കിലും ചില ആളുകൾ ഉണ്ടാക്കുന്ന കുപ്രചാരണങ്ങളിൽ പെട്ടുപോകാതെ ശരിയായ ദീനിനെ മനസ്സിലാക്കി ആരാധനകൾ നിർവഹിച്ച് മുന്നോട്ട് പോകാൻ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
7: ജസാകല്ലാ ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് സുബതം, സ്ത്രീ പള്ളിപ്രവേശനം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് മുഷ്താഖ് അൽഹിക്കമി.

0: ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ അതിന്റെ രുചി ഏതാനും മിനിറ്റുകൾ മാത്രം നിലനിൽക്കും. ടെക്സ്റ്റൈൽസിൽ പോയി വസ്ത്രം വാങ്ങിയാൽ ഏതാനും മാസങ്ങൾ അത് നിലനിൽക്കും. കാറ് വാങ്ങിയാലും വീട് പണിതാലും ഏതാനും കൊല്ലങ്ങൾ അത് നിലനിൽക്കും. പരിമിത കാലത്തേക്ക് മാത്രമാണ് അവയുടെ ആസ്വാദനവും അനന്തരഫലവും. എന്നാൽ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുക കാലങ്ങളോളം നിങ്ങൾക്ക് പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ പണം ശബ്ദമായി പതിനായിരങ്ങൾ കേൾക്കും, വീഡിയോ ആയി ആയിരങ്ങൾ കാണും, ടെക്സ്റ്റായി നിരവധി പേർ വായിക്കും. പീസ് റേഡിയോ എന്ന മഹത്തായ സംരംഭത്തെ സാമ്പത്തികമായി സഹായിക്കൂ. നിലയ്ക്കാത്ത പ്രതിഫലം നേടിക്കൊണ്ടിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിലിനി നുറുങ്ങുകൾ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ? സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ രചനയ്ക്ക് ഇബിനു അലി എടത്തനാട്ടുകര ശബ്ദം നൽകുന്നു.
3: അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ? രചന സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. രാത്രിയിൽ നിന്നുകൊണ്ടും സുജൂദിൽ വീണുകൊണ്ടും വിനയാന്യുതനായി അള്ളാഹുവിൻ്റെ മുമ്പിൽ നമസ്കരിക്കുന്ന ഒരാൾ, അയാൾ പരലോകത്തെ ഭയപ്പെടുന്നു. അതിനെക്കുറിച്ച് അയാൾ ജാഗ്രതയിലാണ്. അത്യുദാരനായ നാഥന്റെ കാരുണ്യത്തെ അയാൾ പ്രതീക്ഷിക്കുകയുമാണ്. ഇങ്ങനെയുള്ള ഒരു അടിമയെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹു ചോദിക്കുന്ന സുപ്രധാനമായ ഒരു ചോദ്യം ഖുർആനിൽ നമുക്കിങ്ങനെ വായിക്കാം. പറയുക, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ? ബുദ്ധിമാന്മാർ മാത്രമേ ആലോചിച്ച് മനസ്സിലാക്കുന്നുള്ളൂ. വിശുദ്ധ ഖുർആൻ അധ്യായം 39 വചനം 9. വളരെ അർത്ഥവത്തായ ഒരു ചോദ്യമാണിത്. അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാവുകയില്ല എന്നതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതിനുശേഷം അള്ളാഹു പറയുന്നു, ബുദ്ധിമാന്മാർ മാത്രമേ ആലോചിച്ചു മനസ്സിലാക്കുകയുള്ളൂ. തൻ്റെ ബുദ്ധിശക്തിയെ ഉപയോഗിക്കുന്നവൻ മാത്രമാണ് ശരിയായ അറിവ് നേടി മുന്നോട്ട് പോകുന്നത്. മനുഷ്യബുദ്ധിയുടെ അടയാളം അറിവ് നേടുക എന്നതാണ്. അറിവ് നേടാൻ താൽപ്പര്യം കാണിക്കാത്തവൻ തൻ്റെ ബുദ്ധിശക്തിയെ ശരിയായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താത്തവനാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ മനുഷ്യനോട് അവൻ്റെ ബുദ്ധിയെ ഉപയോഗപ്പെടുത്തുവാൻ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ എന്ന ചോദ്യം നമ്മുടെ മനസ്സുകളിലേക്ക് ആണ്ടിറങ്ങണം. അറിവുള്ളവൻ ഏറെ മഹത്വം ഉള്ളവനാണ്. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ശരിയായ ധർമ്മം നിർവഹിക്കുന്നത് അറിവുള്ളവർ മാത്രമാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ, നിങ്ങൾ പഠിക്കുന്നില്ലേ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ എന്നിങ്ങനെ ആവർത്തിച്ചുകൊണ്ടുള്ള ചോദ്യം അറിവിന് ഇസ്ലാം നൽകുന്ന പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു. ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല എന്ന സന്ദേശം പോലും കേവലം നാവുകൊണ്ട് ഉച്ചരിക്കേണ്ടതല്ല, മറിച്ച് അർത്ഥം മനസ്സിലാക്കി പറയേണ്ടതാണ് എന്നാണ് ഖുർആൻ നൽകുന്ന പാഠം. വിശുദ്ധ ഖുർആൻ അധ്യായം 47 വചനം 19. ഏത് കാര്യവും നാം പഠിച്ചു പറയുമ്പോഴാണ് അത് അർത്ഥവത്തായി തീരുന്നത്. ഏതൊരു കർമ്മവും അറിവിൻ്റെ പിൻബലത്തോടുകൂടി ചെയ്യുമ്പോഴാണ് അതിന് മൂല്യമുണ്ടാകുന്നതും. ഇമാം ബുഖാരി റഹ്മഹുമുള്ള അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥത്തിൽ ഒരു അധ്യായത്തിന് നൽകിയ പേര് പോലും ശ്രദ്ധേയമാണ്. ഏതൊരു കാര്യവും പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും മുമ്പ് അറിവ് നേടുന്നതിൻ്റെ പ്രാധാന്യം വിശദീകരിക്കുന്ന അധ്യായം എന്നാണത്. ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയ ആളുകളെക്കുറിച്ച് പരാമർശിക്കുന്നിടത്ത് ഖുർആൻ പറയുന്നത് അവരുടെ പരാജയത്തിന് കാരണം അവർ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാതിരുന്നു എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറിവ് അന്വേഷിച്ചുകൊണ്ട് ആരെങ്കിലും ഒരു വഴിയിൽ ഇറങ്ങിപ്പുറപ്പെട്ടാൽ അവൻ്റെ ആ വഴിയെ അള്ളാഹു സ്വർഗത്തിലേക്ക് എളുപ്പമാക്കി കൊടുക്കും. സ്വർഗാവകാശിയാകുവാൻ ജീവിതത്തിൽ വിജയം നേടാൻ അറിവ് തേടുക തന്നെ വേണം. അത് താനെ കൈവരില്ല. സർവശക്തനായ അള്ളാഹു നൽകിയ കണ്ണും കാതും ബുദ്ധിശക്തിയും ഉപയോഗിച്ച് ശരിയായ അറിവ് നേടിയെടുക്കുക.
2: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ എന്ന സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ രചനയ്ക്ക് ഇബിനു അലി എടത്തനാട്ടുകരയാണ് ശബ്ദം നൽകിയത്.
4: أعوذ بالله من الشيطان الرجيم

0: പീസ് റേഡിയോയിൽ അടുത്തതായി തജ്വീദ് പഠനം. നിയമാനുസാരം വിശുദ്ധ ഖുർആൻ പാരായണം സാധ്യമാക്കുന്ന തജ്വീദ് പഠനത്തിൽ ഇന്ന് വിവിധ അക്ഷരങ്ങളുടെ ഉച്ചാരണങ്ങളുടെ അബദ്ധങ്ങൾ ആണ് ബഹുമാന്യനായ അബ്ദുല്ല സമീർ മദീനി ശ്രോതാക്കളെ പഠിപ്പിക്കുന്നത്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد. بهمان الآية بيس راديو سرادكلي سهودر انغلي سهودر ماري السلام عليكم ورحمة الله وبركاته. تجويد بدنام اپيسوڈ لي نمبر پارنجو وندي ركنه ده തജ്വീദിൻ്റെ നിയമങ്ങളിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ്. അക്ഷരങ്ങളിൽ വരുന്ന അബദ്ധങ്ങൾ, ഉച്ചാരണത്തിൽ വരുന്ന അപാകതകൾ, ഇതിനെ സംബന്ധിച്ചാണ് ഇതുവരെ നടന്ന എപ്പിസോഡിലൂടെ നാം വിശദീകരിച്ചത്. ഇൻഷാല്ലാ അല്പം ചില ഭാഗങ്ങൾ കൂടി അബദ്ധങ്ങളുമായി ബന്ധപ്പെട്ട് പൂർത്തീകരിക്കാനുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ ഇൻഷാല്ലാ ഓരോ സൂറത്തുകളും എപ്രകാരമാണ് തജ്വീദോടുകൂടി ഓതേണ്ടത്, പാരായണം ചെയ്യേണ്ടത് എന്നത് സവിസ്തരം പ്രതിപാദിക്കുന്ന പഠന പരമ്പരകൾ ഇൻഷാല്ലാ ആരംഭിക്കും. എല്ലാവരും അത് ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഇൻഷാല്ലാ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഭാഗം തജ്വീദിൻ്റെ നിയമങ്ങളിൽ അല്ലെങ്കിൽ അതിൻ്റെ പാരായണത്തിൽ പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ് ഗുന്നത്ത് എന്നുള്ളത്. മണിക്കുക എന്ന് മലയാളത്തിൽ നമ്മളതിനെ പറയും. തരിമൂക്കിൽ നിന്നാണ് അതിന് ശബ്ദം പുറത്തു വരുന്നത്. നൂന്, മീമ് എന്നീ രണ്ട് അക്ഷരങ്ങൾക്ക് ശബ്ദ വരുമ്പോൾ അതിനെ മണിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ സാക്കിനായ നൂനിൻ്റെയും തൻവീൻ്റെയും നിയമങ്ങളിൽ അതിൽ അൽ ഇദ്ഗാമു ബിഗുന്ന, അതുപോലെ തന്നെ അൽ ഇഖ്ഫാഉ ബിഗുന്ന, ഇതെല്ലാം ഗുന്നത്തുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. അതോ ഇഖ്ഫാഇൻ്റെയും ഇദ്ഗാമിൻ്റെയൊക്കെ നിയമങ്ങളിൽ ഗുന്നത്ത് മണിക്കുക എന്നുള്ളത് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ പലപ്പോഴും ഈ മണിക്കുന്നിടത്ത് വരുന്ന അബദ്ധങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, അതിൻ്റെ ദൈർഘ്യം കൂടുന്നു അഥവാ ലമ്മിന് ശേഷമാണ് ഈ സാക്കിനായ നൂന് വരുന്നെങ്കിൽ ആ ലമ്മ് മദ്ദായി മാറുകയും, അതുപോലെ തന്നെ കസറിന് ശേഷമാണ് വരുന്നതെങ്കിൽ അത് യാ ആയി മാറുകയും, അതുപോലെ തന്നെ ഫത്ഹിന് ശേഷമാണ് വരുന്നതെങ്കിൽ അത് അലിഫായി മാറുകയും, അങ്ങനെ ഒരക്ഷരം കൂടി വർദ്ധിക്കുന്ന അവസ്ഥ പലപ്പോഴും കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ മണിക്കുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അക്ഷരം കൂടാത്ത രൂപത്തിൽ അതിനെ കൃത്യമായി മണിക്കാൻ ഗുന്നത്ത് നൽകാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. അതല്ല എങ്കിൽ അത് ഒരക്ഷരം വർദ്ധിക്കുകയും അത് വരെ ഗുരുതരമായ തെറ്റിലേക്ക്, അഥവാ ഖുർആനിലില്ലാത്തൊരക്ഷരം കൂട്ടി അല്ലെങ്കിൽ ഇല്ലാത്തത് വർദ്ധിപ്പിച്ചു എന്ന അവസ്ഥയിലേക്ക് വരും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പാരായണം ചെയ്യേണ്ടത്. അപ്പം അതിൽ വരുന്ന അബദ്ധങ്ങളെ ചില ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കുന്തും ഖൈറ ഉമ്മ അല്ലെങ്കിൽ അതുപോലെയുള്ള ആയത്ത്, കുന്തും എന്നുള്ള പദമുള്ള ഒരു ആയത്തെടുക്കുക. അപ്പോൾ അത് പലപ്പോഴും ഖുർആൻ പാരായണ നിയമങ്ങൾ അറിയുന്നവർ തന്നെ ഓതുന്ന സമയത്ത് ശ്രദ്ധിക്കാതെ പോകുന്ന അബദ്ധമാണ്. കുന്തും കോത്തും കോത്തും കോത്തും അല്ലെങ്കിൽ കൂത്തും, അഥവാ ഒരു വാവിന് വർദ്ധിക്കുന്ന അവസ്ഥ കുന്തും കുന്തും. അതിന് പകരം ശരിക്കും കുന്തും കുന്തും കുന്തും ഖൈറ ഉമ്മ, അഥവാ കാഫിൻ്റെ ലമ്മ് കുന്തും കുന്തും കുന്തും എന്നുള്ള, അഥവാ ഒരു വാവിൻ്റെ ഒരു ലമ്മ് കഴിഞ്ഞതിന് ശേഷം വാവ് അധികരിക്കുന്ന അവസ്ഥ നമ്മുടെ പാരായണത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെയാണ് മിങ്കും കുന്തും എന്നുള്ളത്. നമ്മൾ പറഞ്ഞു കുന്തും എന്നാണ് ഓതേണ്ടത്, കോത്തും കോത്തും എന്നല്ല. കോത്തും എന്നുള്ളതും കുന്തും എന്നുള്ളതും രണ്ട് വ്യത്യാസമുണ്ട്. ഒന്നിൽ വാവ് അധികമാണ്, മറ്റൊന്നിൽ അതില്ല. രണ്ടാമത്തേത് മിങ്കും. മിങ്കും എന്നുള്ളത് ചില ആളുകൾ ഓതുന്ന സമയത്ത് എന്ത് ചെയ്യും? മേക്കും മേക്കും മേക്കും പല രൂപത്തിലും ഇത് തെറ്റ് സംഭവിക്കാറുണ്ട് കേട്ടോ. ഇത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. കൊന്നത്തിൻ്റെ വിഷയത്തിൽ അതുപോലെയുള്ള കാര്യത്തിൽ ഒന്നുകിൽ മേക്കും കാത്തും എന്നുള്ള അബദ്ധവും സംഭവിക്കാറുണ്ട്. ഇവിടെ മേക്കും മേക്കും മേക്കും ഇവിടെ ഒരു അക്ഷരം അധികമാകുക. അപ്പം ഏതായിരുന്നാലും ഈ രൂപത്തിലുള്ളത് ഉച്ചാരണം ഒഴിവാക്കി ഇതിനെ ശ്രദ്ധിക്കണം. മേക്കും എന്നോ മേക്കും എന്നോ ഓതേണ്ടതില്ല. അങ്ങനെയല്ല പാരായണം ചെയ്യേണ്ടത്. പിന്നെ മിങ്കും മിങ്കും ആ ഹർക്കത്ത് കഴിഞ്ഞ ഉടൻ തന്നെ ആ ഉന്നത്തിൻ്റെ ഉത്ഭവസ്ഥാനമായ മഹ്റജായിട്ടുള്ള ഹൈഷൂമിലേക്ക് പോയി, അല്ലെങ്കിൽ അവിടുന്ന് ആ ഒരു രൂപത്തിൽ ഉച്ചരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവേണ്ടത്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഒരക്ഷരം ഇല്ലാത്ത അവസ്ഥയിൽ അതിൻ്റെ ശരിയായ രൂപത്തിൽ ഓതാൻ കഴിയുകയുള്ളൂ. അപ്പോൾ പിന്നെ മണിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ലമ്മിന് ശേഷം വാവുണ്ടാകുന്ന രൂപത്തിലോ, അതല്ലെങ്കിൽ ഫത്ഹിന് ശേഷം അലിഫുണ്ടാകുന്ന രൂപത്തിലോ, അഥവാ കസറിന് ശേഷം യാ ഉണ്ടാകുന്ന രൂപത്തിലോ പാരായണം ചെയ്യാതിരിക്കാൻ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയാണ് അങ്കും. അങ്കും എന്നുള്ളത് ആങ്കും ആങ്കും അവിടെ അലിഫ് കൂടുണ്ട്. ആങ്കും ഉണ്ട്. ഫത്ഹിന് ശേഷം അലിഫ് കൂടുന്നു, കസറിന് ശേഷം യാവ് കൂടുന്നു, ലമ്മിന് ശേഷം വാവ് കൂടുന്നു. ഈ രൂപത്തിൽ അബദ്ധങ്ങൾ. കോത്തും മേക്കും ആക്കും ഇതെല്ലാം അബദ്ധമാണ്. പകരം ഓതേണ്ടത് എങ്ങനെയാണ്? കുന്തും കുന്തും മിങ്കും മിങ്കും അങ്കും അങ്കും അതാണ് ശരിക്കും ഓതേണ്ടത്. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇന്നല്ലദീന കഫറു, അല്ലെങ്കിൽ ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. ഇതിൽ ഇന്നല്ലദീന അത് ഇന്ന ഇന്ന ഹംസയ്ക്ക് ശേഷം അവിടെ യാ വരുന്നുണ്ട്, അധികമായി യാ എന്ന അക്ഷരം വരുന്നു. അപ്പം അത് ശ്രദ്ധിക്കണം. അവിടെ യാ ഇല്ല, ഇന്നല്ല, ഇന്ന എന്നാണ്. ഇന്ന ഇന്നല്ലദീന ആമനു ഇന്നല്ലദീന കഫറു ഇന്ന ഇന്ന ഇന്നല്ല ഇന്ന എന്ന് ഓതുന്നത് അബദ്ധമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇന്നതിൻ്റെ ആയത്തുകൾ മറ്റ് ഇന്ന അലൈന ജംഅ അവിടെയും ഇന്ന ഇന്ന ഇത് പല ആളുകളും അബദ്ധത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഒരുപക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ വരുമ്പോൾ ഓതുമ്പോൾ ഉണ്ടാകുന്ന അബദ്ധമാണ്. ആരും മനഃപൂർവ്വമായി തെറ്റുവരുത്തണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ആരും ഓതാറില്ല, അങ്ങനെ ഓതുന്നവരുമല്ല. പക്ഷേ ഇത്രയും നമ്മൾ മനഃപൂർവ്വമല്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു വേള ഗുരുതരമായ അബദ്ധങ്ങൾ വരെ നമ്മുടെ പാരായണത്തിൽ വരുന്നുണ്ട് എന്നുള്ള ഗൗരവപരമായ ചിന്ത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട്. ശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങൾ എന്നുള്ളത് നമ്മൾ നിസ്സാരമായി കാണേണ്ട ഒരു വിഷയമല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിയിട്ടുള്ള വചനങ്ങൾ അത് അതേപോലെ തന്നെ അതിലൊരു ഹർക്കത്ത് കൂട്ടാനോ ഒരു അക്ഷരം കൂട്ടാനോ അതല്ലെങ്കിൽ അതിൻ്റെ പാരായണ നിയമങ്ങളിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് മാറ്റം ആയിക്കൊണ്ടുള്ള ഒരു പാരായണമോ ഒരിക്കലും തന്നെ നമ്മൾ ശീലിക്കുവാനോ ഓതുവാനോ പാടില്ല. ഇതാണ് ഉന്നത്തുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയ രൂപത്തിൽ നമ്മൾ സാധാരണ നിൽക്കുണ്ടാകുന്നൊരു അബദ്ധം എന്ന നിലക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അതിൽ മറ്റൊരു അബദ്ധം അത് അതിൻ്റെ ഒന്നുകൂടി സൂക്ഷ്മമായിട്ടുള്ള ഒരു ഭാഗമാണ്. അതായത് ഇതിൻ്റെ ഒരു നിശ്ചിതമായ തോതുണ്ട്. സാധാരണ നമ്മൾ പറയാറുള്ളത് ബി മിഖ്ദാരി ഹറക്കത്തൈൻ എന്നാണ്. ബി മിഖ്ദാരി ഹറക്കത്തൈൻ രണ്ട് ഹറക്കത്തുകളുടെ ദൈർഘ്യം ആണ് എന്ന് ഉന്നത്തിൻ്റെ ടൈം. അപ്പം ഇതിൽ കൂടുതലായിക്കൊണ്ട് ഉന്നത്ത് ചെയ്യാന്നുള്ളത് ഒരു അബദ്ധം തന്നെയാണ്. അതൊരു ഗുരുതരമായ അബദ്ധമായിട്ട് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അതൊരു ഖത അല്ലെങ്കിൽ ലഹന് ആയിട്ട് നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ പിന്നെ മണിക്കുന്ന സന്ദർഭത്തിൽ ഇന്ന എന്നുള്ളതിന് പകരം ഒരാൾ ഇന്ന, അത്ര ദൈർഘ്യം വേണ്ട. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലികിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. അപ്പോൾ ഇതിലൊക്കെ നൂനിന് ശബ്ദമുണ്ട്. സൂറത്തു നാസാണ് പാരായണം ചെയ്തത്. അതിൽ എല്ലാ നാസ് എന്നുള്ളത് എല്ലാ ആയത്തിലുണ്ട്. അപ്പം നൂന് ശബ്ദമുണ്ട് മണിക്കണം. പക്ഷെ അത് മണിക്കുന്നതിൻ്റെ ദൈർഘ്യം എന്നുള്ളത് രണ്ട് ഹർക്കത്താണ്. അതല്ലാതെ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് മണിക്കുക എന്ന് പറഞ്ഞ് ഇത്രയധികം അത് മണിക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ്. അപ്പം അത് ഒരു ഉന്നത്തുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഈ മദ്ദിൻ്റെ വിഷയത്തിലും വരുന്ന അബദ്ധങ്ങൾ. ഇതൊക്കെ അറിയുന്നവർക്കിടയിൽ തന്നെ തജ്വീദ് നിയമങ്ങൾ അറിഞ്ഞു എന്ന് അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളവർ എന്ന് സ്വയം ബോധമുള്ള തോന്നലുള്ള ആളുകൾക്ക് വരെ അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പാരായണം ഒന്നുകൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അത്യാവശ്യം പഠിച്ചു, തജ്വീദൊക്കെ എനിക്കറിയാം, പിന്നിപ്പോൾ എന്തിനാ അതൊക്കെ നോക്കുന്നത് എന്ന് ആരെങ്കിലും വിചാരിക്കുന്നതിന് അവർക്ക് കൂടിയൊരു ചിന്തക്ക് വേണ്ടി ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഹിഫ്ദ് കോളേജിൽ പഠിക്കുന്നവരും അതുപോലെ തന്നെ ഇമാമത്ത് നിൽക്കുന്നവരും അതുപോലെ തന്നെ ഈ തജ്വീദുമായിട്ടോ ഖുർആൻ പാരായണമോ ഒക്കെ ബന്ധപ്പെടുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. തജ്വീദ് നിയമങ്ങൾ നമ്മൾ പുസ്തകം വായിച്ചിട്ടോ അതല്ലെങ്കിൽ മറ്റൊന്നോ വായിച്ചിട്ട് പഠിക്കേണ്ടതല്ല. നേരെ മറിച്ച് അത് കൃത്യമായും ഗുരുമുഖത്ത് നിന്നും ഉസ്താദുമാരുടെ മുഖത്ത് വായിൽ നിന്നും നേരിട്ട് പഠിക്കേണ്ടതാണ്. അത്തലഖി മിൻ അഫ്വാഹി ശുയൂഖ്, അതെ, ഷെയ്ഖന്മാരുടെ അല്ലെങ്കിൽ ഉസ്താദുമാരുടെ വായിൽ നിന്ന് നേരിട്ട് സ്വീകരിക്കേണ്ട ഇൽമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായി പഠിപ്പിക്കുന്ന വിഷയമാണ് തജ്വീദ്. അതുകൊണ്ട് തന്നെ അതെത്രയാണ് നീട്ടേണ്ടത്, എങ്ങനെയൊക്കെ നീട്ടണം, അതിൻ്റെ രീതി എങ്ങനെയാണ് എന്നുള്ളത് പുസ്തകം വായിച്ച ആർക്കും കിട്ടൂല. നേരെ മറിച്ച് അത് കേൾക്കുക തന്നെ വരും. നേർക്കുനേരെ അത് കാണണം, അത് കേൾക്കണം. അതുകൊണ്ടാണ് തലഖി എന്നുള്ളത്, നേർക്കുനേരെ കാണുക, കേൾക്കുക, തജ്വീദ് നിയമങ്ങൾ പഠിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മദ്ദിൻ്റെ വിഷയത്തിൽ വരുന്ന അബദ്ധങ്ങൾ ഒന്ന് സൂചിപ്പിക്കുകയാണ്. അതായത് മദ് അസ്ലിയുണ്ട്, മദ് ഫറയുണ്ട്. ആ മദ് ഫറയിൽ തന്നെ മദ് മുൻഫസിൽ മുത്തസിൽ ലാസിമൊക്കെ നമ്മൾ മദ്ദിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചിരുന്നു. ഞാൻ അതല്ല ഇവിടെ പറയുന്നത്, മറിച്ച് അതിൻ്റെ പിന്നെ വേരിയേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ എങ്ങനെയാണ്, എപ്രകാരമാണ് എന്നുള്ളത് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ചില ആളുകൾ ഓതുന്ന സമയത്ത് അത്ര അധികം നീട്ടേണ്ടതില്ലാത്ത സ്ഥലങ്ങളിൽ കുറേ അധികം നീട്ടുകയോ അതുപോലെ കുറേ നീട്ടേണ്ട നിർബന്ധമായി നീട്ടേണ്ട അത്ര ദൈർഘ്യം നീട്ടേണ്ട സ്ഥലങ്ങളിൽ നീട്ടാതിരിക്കുകയോ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ ശരിക്കും നമ്മുടെ പാരായണങ്ങൾ, ഓരോരുത്തരുടെയും പാരായണങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പോൾ ഒന്നാമത്തതിൽ വരുന്ന ഒരു അബദ്ധം മൂന്ന് നിലക്കാണ്. ഒന്നില്ലെങ്കിൽ മദ് എന്ത് ചെയ്യാം, അധികമായിട്ട് നീട്ടുക. അയാ മദ് അസലിക്ക് ഒരു പക്ഷേ നാലും ഒക്കെ ദൈർഘ്യം കൂട്ടുക. അതുപോലെ തന്നെ ഇപ്പം മുൻഫസിലും മുത്തസിലും വരുന്ന സമയത്ത് അത് മുത്തസിലിൽ നാല് ഹർക്കത്ത് ദൈർഘ്യത്തിലാണ് നീട്ടേണ്ടത്. മുൻഫസിൽ നാലോ അതല്ലെങ്കിൽ രണ്ടോ, മദ് അസലിയുടെ ദൈർഘ്യമെന്ന് പറഞ്ഞാൽ രണ്ട് അർക്കത്തിൻ്റെ കതർ, ഈ രണ്ട് നാല് എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം രണ്ട് അലിഫിൻ്റെ കതർ എന്നുള്ള രണ്ട് അക്ഷരത്തിൻ്റെ രണ്ട് ദൈർഘ്യം ഡബിൾ ഇപ്പോഴുള്ളതിൻ്റെ ദൈർഘ്യം എന്ന അർത്ഥത്തിലാണ്. ഇപ്പം ഫത്തഹ് അതിൻ്റെ ഇരട്ടിയാണ് എന്ത് ആ എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ ഈ എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഇരട്ടിയാണ്, അതുപോലെ തന്നെ ലം അതിൻ്റെ ഇരട്ടിയാണ് എന്ത് ഊ എന്നുള്ളത്. ഇതാണ് മദ് അസ്ലി. ഇതിൻ്റെയും ഇരട്ടിയാണെന്ത് മദ് മുത്തസില്. പിന്നെ ഇതിനേക്കാൾ ഒന്നും കൂടി കൂടിയതാണ് മദ് ലാസിം ലാസിം, ആറ് ഹർക്കത്ത് ആറ് ദൈർഘ്യത്തിൽ. ഓക്കെ, അപ്പോൾ ഈ നിരൂപത്തിലുള്ള മദ്ദിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതിരുന്നാൽ പ്രശ്നമാണ്, അബദ്ധമാണ്. പ്രത്യേകിച്ച് മദ് മുത്തസിൽ നീട്ടിയില്ലെങ്കിൽ അത് എന്താണ് ഗുരുതരമായ ലഹ്നുൽ ജലിയാണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ ഏകോപിച്ച അല്ലെങ്കിൽ വളരെ പ്രാധാന്യപൂർവ്വം പറഞ്ഞൊരു കാര്യമാണ്. മദ് മുത്തസിൽ നിർബന്ധമായ നാല് അക്ഷരത്തിൽ ദൈർഘ്യത്തിൽ നീട്ടണം, അത് നീട്ടിയില്ലെങ്കിൽ ഗുരുതരമായ അബദ്ധമായി പോവും. അപ്പോൾ ഈ ഒരു കാര്യം, ഒന്ന് മദ്ദിൻ്റെ നിശ്ചിതമായ തോതിൽ നീട്ടുക എന്നുള്ളതും അതുപോലെ തന്നെ എത്രയാണ് നീട്ടുന്നത് അതിൽ നിന്ന് കുറയുക എന്നുള്ളത്, കുറക്കലും കൂട്ടലും, മദ്ദിനെ ദൈർഘ്യം അമിതമാക്കലും ഉള്ളത് നീട്ടാതിരിക്കലും രണ്ടും എന്താണ് പ്രധാനപ്പെട്ട ഒരു അബദ്ധമാണ്. അതാണ് ഒരു വിഷയമുള്ളത്. അപ്പോൾ ഉലായിക്ക എന്നുള്ളത് മദ് മുത്തസിലാണ്. ഉലായിക അല ഹുദൻ മിർ റബ്ബിഹിം വഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ. ഉലായിക ഇതൊരു നാല് ഹർക്കത്തിൻ, ബിമിഖ്ദാരി അർബഅ ഹറകാത്തിൻ, നാല് ഹറക്കത്തുകളുടെ നാല് അതിൻ്റെ ദൈർഘ്യമുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ശരിയായ രീതി. അതിന് നിന്ന് കുറക്കാൻ ഒരിക്കലും പാടില്ല. ഒരു പക്ഷേ അഞ്ചോ ആറോ ഒക്കെ കൂട്ടാം ചില പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്തിന്ന് അതിൽ നിന്ന് കുറക്കാൻ പാടില്ല ഒരിക്കലും. ഉലായിക അലാ ഹുദം മിർ റബ്ബിഹിം വ ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ എന്നൊരിക്കലും.

0: മായി പഠിപ്പിക്കപ്പെട്ടത് അങ്ങനെ തന്നെ നമ്മൾ ഓതണം. അതിൽ കൂട്ടാനോ കുറക്കാനോ നമുക്ക് പാടില്ല. അപ്പോൾ മദ്ദ് കൂട്ടാൻ പാടില്ല, കുറക്കാനും പാടില്ല. ഇനി അത് ഒരു കാര്യം. രണ്ടാമത്തൊരു അബദ്ധം വരിക എന്താണെന്ന് ചോദിച്ചാൽ, ഈ പിന്നെ മദ്ദ് മുത്തസിലിൻ്റെ നാല് അക്ഷരം ദൈർഘ്യത്തിലാണ് നീട്ടേണ്ടത്. എന്നാൽ മദ്ദ് മുൻഫസിലാകട്ടെ, അത് രണ്ടോ നാലോ ആകാം. അപ്പോൾ ഏതായിരുന്നാലും ഇപ്പം മുദ്ദ് മുൻഫസിലായ മുത്തസിലായിരുന്നാലും നമ്മൾ ഓതുന്ന സമയത്ത് എല്ലാ ഈ മദ്ദുകളെ എല്ലാത്തിനെയും ഒരേ ദൈർഘ്യത്തിലാണ് നീട്ടേണ്ടത് എന്ന് പറഞ്ഞാൽ, മദ്ദ് മുത്തസിലിൽ നമ്മൾ ഓതുമ്പോൾ ആദ്യത്തിന് നാലും രണ്ടാമത്തിന് ആറും പിന്നെ നാലും, അങ്ങനെ ഒരു വേരിയേഷൻ വ്യത്യാസം ആ മദ്ദുകൾക്ക് നൽകരുത്. നേരെ മറിച്ച് നമ്മൾ ഒരു പേജ് ഓതുകയാണെങ്കിൽ, രണ്ട് പേജ് ഓതുകയാണെങ്കിൽ, ഒരു ജുസ് ഓതുകയാണെങ്കിൽ, ഒരു സൂറത്ത് ഓതുകയാണെങ്കിൽ എത്രയാണ് നമ്മൾ ഓതുന്നത്, ആ ഓതുന്ന ഭാഗത്തുള്ള മദ്ദ് മുത്തസിലിന് എല്ലാത്തിനും ഒരേ ദൈർഘ്യം നൽകുക. അപ്പോൾ ഒരു മദ്ദ് മുത്തസിലിന് നാലും മറ്റൊന്നിന് ആറും നൽകരുത്, എല്ലാം നാല് മാത്രം. അതുപോലെ മുൻഫസിലിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് സൗകര്യമുള്ളിടത്ത് പിന്നെ നാല് അക്ഷരത്തിന് ദൈർഘ്യത്തിൽ നമുക്ക് തോന്നിയെടുത്ത് അതിൽ നിന്ന് കുറച്ചിട്ട് അങ്ങനെ പാടില്ല. നേരെ മറിച്ച് അതങ്ങനെ തന്നെ. ഇപ്പോൾ ആരതിൽ സുക്കൂവിൻ്റെ സന്ദർഭത്തിലൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും ഒരേ ഒരു രീതിയിൽ തന്നെയാണ്, മുത്തസിലാണെങ്കിൽ അതങ്ങനെ തന്നെ, മുൻഫസിലാണെങ്കിൽ അതും അങ്ങനെ തന്നെ. എത്രയാണ് നമ്മൾ ആദ്യം ഓതിയതിൻ്റെ ദൈർഘ്യമുള്ളത് അത്ര തന്നെയാണ് പിന്നീട് നമ്മൾ ഓതുന്ന അതേ വിഭാഗത്തിൽപ്പെട്ട മദ്ദിന് നമ്മൾ നൽകേണ്ടത് എന്നർത്ഥം. അപ്പോൾ ഉലഈക എന്നുള്ളത് നമ്മൾ ഓതുമ്പോൾ അവിടെ നാല് ഹർക്കത്ത് കൊടുത്തുന്നു. അതുപോലെ തന്നെ എല്ലാ മദ്ദ് മുത്തസിലിനും ഇങ്ങനെ തന്നെ നാലെണ്ണം കൊടുക്കുക. അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് നമ്മൾ ആറെണ്ണം കൊടുത്തതെങ്കിൽ എല്ലാ സ്ഥലത്തും ആറെണ്ണം തന്നെ കൊടുക്കുക. മദ്ദ് മുത്തസില് ആണെങ്കിൽ, ലാസിം ആണെങ്കിൽ, ഒക്കെ മുൻഫസിലാണെങ്കിൽ അതിൻ്റെ രൂപത്തിൽ. അതുപോലെ തന്നെ മദ്ദ് മുത്തസിലും മുൻഫസിലും വരുമ്പോൾ അവിടെ ഒരിക്കലും മദ്ദ് മുത്തസിലിനേക്കാൾ മദ്ദ് മുൻഫസിലിനെ ദീർഘം കൂട്ടാൻ പാടില്ല. മനസ്സിലായില്ലേ? അഥവാ മദ്ദ് മുത്തസിലിനേക്കാൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും മദ്ദ് മുൻഫസിലിനെ ദീർഘം കൂട്ടാൻ പാടില്ല. അപ്പോൾ ഇത് ഈ മർത്തബകളുണ്ട്, ഓരോ മദ്ദുകൾക്കും അതിൻ്റേതായിട്ടുള്ള മർത്തബകളുണ്ട്. ആ മർത്തബകളിൽ നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ മർത്തബ നടസ്ഥാനം. അപ്പോൾ ദൈർഘ്യത്തിൻ്റെ വിഷയം നമ്മൾ തജ്വീദ് അറിയുന്നവരെ തന്നെ പലപ്പോഴും അവർക്കുണ്ടാകുന്ന അബദ്ധമായിട്ട് കാണുന്ന കാര്യമാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഉന്നത്തിൻ്റെ കാര്യവും പ്രത്യേകം നമ്മൾ എന്ത് ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഖുർആനിനെ സമ്പൂർണമായ അർത്ഥത്തിൽ അതിൻ്റെ ആശയം മനസ്സിലാക്കിക്കൊണ്ട് തജ്വീദ് നിയമങ്ങളോടുകൂടി വളരെ നല്ല രൂപത്തിൽ പാരായണം ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ പാരായണത്തിൽ വരുന്ന ചെറുതും വലുതുമായ അബദ്ധങ്ങൾ അള്ളാഹു പുറത്തുവരുമാറാകട്ടെ. കുറ്റമറ്റ രീതിയിൽ ഈ ഖുർആൻ പാരായണം അത് ഓരോ പ്രാവശ്യം ഓതുമ്പോൾ തെറ്റില്ലാതെ പരമാവധി തെറ്റുകൾ കുറച്ചു കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സല്ലല്ലാഹു അലൈ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: നിങ്ങൾ കേട്ടത് തജ്വീദ് പഠനം. ഇന്ന് തജ്വീദ് പഠനത്തിൽ വിവിധ അക്ഷരങ്ങളുടെ ഉച്ചാരണങ്ങളുടെ അബദ്ധങ്ങൾ എന്ന വിഷയം പഠിപ്പിച്ചത് ബഹുമാന്യനായ അബ്ദുള്ള സമീർ മദീനി. തജ്വീദ് പഠനം സമാപിക്കുന്നു.

അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറമാ ഫി ഹാദിഹി ലൈല വഖൈറമാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫി ഹാദിഹി ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവ

0: സ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻത അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു, നീയല്ലാതെ ആരാധ്യനില്ല, നീ ഏകനാണ്, നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ, എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ, എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ, നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
1: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا رسنيها نرنيا പീസ് റേഡിയോ ശ്രോതാക്കളെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് ഒരു പ്രദോഷ സമയം കൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇന്ന് നല്ലൊരു ദിവസമാണ് അല്ലേ?
1: വെള്ളിയാഴ്ച
0: ദിവസം പുണ്യങ്ങളേറെ ലഭിക്കുന്ന ഒരു സമയം. ഈ സമയത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. മഗ്രിബ് വാങ്ങിക്കൊടുക്കുന്നത് വരെ, അസറിന് ശേഷം ഈ സമയത്ത് നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഉത്തരം ലഭിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും തട്ടിക്കളയാത്ത ഒരു സമയമാണ്
1: ഈ ഒരു സമയം.
0: അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞതും. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമാണ്,
1: പഠിപ്പിച്ച കാര്യമാണ്.
0: അപ്പോൾ ഈ സമയത്ത് എന്ത്
1: ചെയ്യാം?
0: നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അത്രയും ആത്മാർത്ഥമായ റബ്ബിലേക്ക് പറഞ്ഞ് നേടിയെടുക്കാൻ സാധിക്കണം. അപ്പോൾ
1: അങ്ങനെയാണ് വേണ്ടത്.
0: അത് ശ്രദ്ധിക്കാം. ഏതായാലും നമ്മൾ പീസ് റേഡിയോ ഈ ലെവലിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുപാട് ആളുകൾ സലാം പറഞ്ഞു വരാറുണ്ട്. നമുക്ക് എല്ലാവർക്കും സലാം അടക്കാം. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അമീറുട്ടി അടുത്ത നാട്ടുകാരാ റിയാദ്, സുബൈദ പുളിക്കൽ, മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ, അതുപോലെ തന്നെ സഹൽ പി എടപ്പലം, ജുമൈലത്ത് തുറക്കൽ, സഫിയ എടപ്പാൾ, സുലൈക്ക തിരുവാലി, ഇങ്ങനെയുള്ള ആളുകളാണ് സലാം പറഞ്ഞു വന്നിട്ടുള്ളത് അല്ലേ? ഓക്കെ. ഏതായാലും നമുക്ക് അമീറുട്ടി അടുത്ത നാട്ടുകാർ, അദ്ദേഹം എപ്പോഴും എഴുത്ത്
1: ചെയ്താലും,
0: അപ്പോൾ അദ്ദേഹത്തിൻ്റെ എഴുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വായിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മരണവും ഖബർ ജീവിതവും നമ്മുടെ മുന്നിലെ മായ്ക്കാനാവാത്ത യാഥാർത്ഥ്യങ്ങളാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്നാൽ ഖബറിലെ ശിക്ഷയിൽ നിന്നും ചോദ്യം ചെയ്യലിൽ നിന്നും രക്ഷ നേടുന്ന ചില പ്രത്യേക വിഭാഗം ആളുകളെയും കർമ്മങ്ങളെയും കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇസ്ലാമിക സമൂഹത്തിൻ്റെ അതിർത്തി കാവൽ നിൽക്കവെ മരണപ്പെടുന്ന റിബാബുകാരൻ, സത്യപാതയിൽ ജീവൻ വെടിയുന്ന രക്തസാക്ഷികൾ, ഉദരരോഗം മൂലം മരണപ്പെട്ടവർ, വെള്ളിയാഴ്ചയുടെ രാവിലോ പകലോ ലോകത്തോട് വിട പറയുന്ന വിശ്വാസികൾ എന്നിവർക്കൊക്കെ ഖബറിലെ ശിക്ഷയിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും മോചനം ലഭിക്കുമെന്ന് ഹദീസുകൾ വന്നിട്ടുണ്ട്. കൂടാതെ ദിവസവും രാത്രി സൂറത്തുൽ മുൽക്ക് പതിവായി പാരായണം ചെയ്യുകയും അതിൻ്റെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന വ്യക്തിക്ക് അധ്യായം ഖബറിൽ കാവൽ നിൽക്കുമെന്നും അത് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം സൽക്കർമ്മങ്ങളിലൂടെയും പരലോക ചിന്തയോടെയുമുള്ള ജീവിതത്തിലൂടെയും മാത്രമേ ഓരോ വിശ്വാസിക്കും ഖബറിൻ്റെ ഭയപ്പാടുകളിൽ നിന്ന് സുരക്ഷിതത്വം നേടാൻ സാധിക്കൂ. അള്ളാഹു ഖബർ ശിക്ഷയെ തൊട്ടും നരകശിക്ഷയെ തൊട്ടും നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. വളരെ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ് അമീറുട്ടി അടുത്തനാട്ടുകാരെ എഴുതിയത് അല്ലേ?
1: ഖബർ
0: ജീവിതം, അഥവാ നമ്മുടെ ഈ ഇഹലോകവാസം വെടിഞ്ഞ് നമ്മൾ ഇഹലോകത്ത് ആഡംബരമായി അല്ലേ, വലിയ വീടുകളിൽ വെളിച്ചവും അല്ലേ, പലതരം വെളിച്ചം, ആഡംബരം,
1: പൊങ്ങച്ചം,
0: പലതരം വീടുകളിലാണ് അല്ലേ, വിശാലമായതും വിശാലമല്ലാത്തതുമായ ഒരുപാട് വീടുകൾ,
1: അധിക വീടുകളിലും ആഡംബരമാണ്,
0: ആഡംബരമാണ്. അപ്പോൾ ഇതൊക്കെ മറന്നുകൊണ്ട് ഇതൊക്കെ ഇതിൽ നിന്നൊക്കെ മാറി
1: ജീവിക്കാം,
0: നല്ല രൂപത്തിൽ ജീവിക്കുക. മാത്രമല്ല, ഈ മരണം കഴിഞ്ഞ് നമ്മൾ ഈ വീട്ടിൽ നിന്നൊക്കെ മാറി നമ്മൾ പുതിയ വീട്ടിലേക്ക് ചെല്ലുകയാണ്. പുതിയ വീട് എന്ന് പറയുമ്പോൾ ഖബർ എന്ന ജീവിതം, ആറടി മണ്ണിൽ ഒരു ഇരുട്ടറകൾക്കുള്ളിൽ അല്ലെ ഇടുങ്ങിയ ഒരു വീടിന്റെ ഇരുട്ടറകൾക്ക് ആരോരും കാണാത്ത നാം തനിച്ചാകുന്ന വീട്ടിൽ നമ്മൾ കിടക്കുന്ന രംഗം നമ്മൾ
1: അല്ലേ
0: വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല ഖബറിൽ കിടക്കുമ്പോൾ നമ്മുടെ കുടുംബക്കാരും നമ്മുടെ ബന്ധുമിത്രാദികളും പ്രിയപ്പെട്ടവരും എല്ലാവരും നമ്മളെ വിട്ട് പിരിഞ്ഞു പോവാണ്. മൂന്ന് കാര്യങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവുക. ഒന്ന് മക്കൾ നമുക്ക് വേണ്ടി
1: പ്രാർത്ഥിച്ചു.
0: പിന്നെ നമ്മുടെ സദഖകള്, പിന്നെ നമ്മൾ നേടിയ ഇൽമ്. ഇത് മൂന്നുമാണ് നമ്മുടെ കൂടെ ഉണ്ടാവുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഖബറിൽ നമുക്ക് ആശ്വാസത്തോടു കൂടി സമാധാനത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ
1: നല്ല
0: രൂപത്തിൽ ജീവിക്കണം. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കൊത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് അവിടെ നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. ഇനി നമ്മുടെ ഖബറിൽ നമ്മുടെ ഖബറടക്കം കഴിഞ്ഞ് നമ്മുടെ കുടുംബക്കാരും വീട്ടുകാരും നമ്മുടെ മുകളിൽ മണ്ണുകൾ വാരിയെറിഞ്ഞ് മണ്ണിട്ട് കൊണ്ട് എല്ലാവരും പിരിഞ്ഞു പോവാണ്. പിരിഞ്ഞു പോയതിന് ശേഷം അള്ളാഹു മലക്കുകളയക്കാണ്, അവർ ചോദിക്കുകയാണ്, നിന്റെ റബ്ബാരാ, നിന്റെ നബി ആരാ, നിന്റെ ഈ വ്യക്തി ആരാണ്, നിന്റെ ഇമാം ആരാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ കൃത്യമായി ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ
1: തൗഹീദ് റെഡിയാണോ? ആദ്യം
0: തൗഹീദ് റെഡി.

0: മനുഷ്യന്റെ വായിൽ നിന്നും കബറിൽ വന്ന് വീണാൽ ഇരുമ്പ് തണ്ടുമായി ചുട്ടുപഴുത്ത ഇരുമ്പ് തണ്ടുമായി നമ്മെ അടിച്ച് താഴ്ച ചെയ്യണത്. വേദന സഹിക്കൂല.
1: ഈ ഒരു വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിലുള്ള ഒരുവിധ ആളുകളൊക്കെ വിശ്വസിക്കുന്നത് മൊയ്തീൻ ഷേക്ക് രക്ഷപ്പെടുത്തും എന്നുള്ള വിശ്വസിക്കുന്നുണ്ട്.
0: മാത്രമല്ല ഈ മൊഹീദും ഷേഖ് ഖബറിൽ മാത്രല്ല, ഇവരെന്ത് ചെയ്യുന്നുണ്ടോ, ഒരു വെള്ള പേപ്പറിൽ എഴുതി, വെള്ള പേപ്പറിൽ എഴുതി ഖബർക്ക് ഇട്ട് കൊടുക്ക. ഇതൊക്കെ ഒരു കുട്ടിക്കളിയായി എടുക്കണ അല്ലേ, ഗൗരവമില്ല. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ
1: ഗൗരവത്തോടെ മനസ്സിലാക്കണം.
0: ആ പിന്നെ ഇന്ന് നിങ്ങളുടെ കൂടെ ഉള്ളത് ഞാൻ അമീൻ അഹമ്മദ് മങ്കട, ഫൈറൂസ് ഉള്ളണം. നമ്മൾ അതിഥികളൊന്നും എത്തിയിട്ടില്ല. പ്രൊഫ്കോൺ അല്ലേ, പ്രൊഫ്കോൺ എന്ന
1: സമ്മേളനം
0: നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ എല്ലാവരും അതിന്റെ തിരക്കിലാണ്. അപ്പോ കുട്ടികളൊന്നും നമ്മൾ എത്തി ചേർന്നിട്ടില്ല. ഏതായാലും ഒരുപാട് ആളുകൾ പിന്നെ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. ആരൊക്കെയാണ്, നഫീസ കാടാമ്പുഴ, താഹിറ ടി കെ കാസർകോട്, സലീമ ഉദുക്കുങ്ങൽ, ഷംനാദ് തലശ്ശേരി, അമ്ര ബിൻതി ആസിർ, ആമിർ ബിൻതി ആസിർ, ആയിഷ കരുമ്പിൽ, റഫീഖ് ടൈലർ മംഗളൂർ, അമീർട്ടി അടുത്തനാട്ടുകര, ആയിഷ അങ്ങാടിപ്പുറം, ഇങ്ങനെയുള്ള ആളുകളൊക്കെ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. ഏതായാലും നമുക്ക് അമീർട്ടി അടുത്തനാട്ടുകര അത്രയാ ഇന്ന് ലൈവിൽ കൂടെയുള്ള നമ്മൾ പരിചയപ്പെടുത്തി. ഓക്കെ, നമുക്ക് ഇൻഷാല്ല ഇന്നേ ഒരു നമ്മുടെ ആദ്യത്തെ സാരോപദേശമുണ്ട് അല്ലേ, നമുക്ക് സാരോപദേശത്തിലേക്ക് പോകാം, എന്നിട്ട് തിരിച്ചു വരാം ഇൻഷാല്ല.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മാഈൻ, അമ്മാ ബാദ്. എഴുതാനുള്ള പേനയും പെൻസിലും കളർ കൊടുക്കാനുള്ള ക്രയോൺസും മറ്റ് ഉപകരണങ്ങളുമൊക്കെ കളിച്ച് കേടുവരുത്തിയാൽ പിന്നീട് അതിൻ്റെ ആവശ്യമുണ്ടാകുന്ന സമയത്ത് നമുക്കത് ലഭിക്കാതെ വരാറില്ലേ? എനിക്ക് കളറില്ല, എൻ്റെ കയ്യിൽ പെൻസിലില്ല എന്നൊക്കെ പറയേണ്ട സാഹചര്യം പലപ്പോഴും പലർക്കും ഉണ്ടാകാറുണ്ട്. എന്നാൽ അവർ തന്നെ പലയിടത്തും കുത്തി വരച്ചും പൊട്ടിച്ചും അതുപോലെ തന്നെ അത് കൂർപ്പിച്ചുമെല്ലാം തീർത്തിട്ടുണ്ടായിരിക്കണം. പിന്നീട് ആവശ്യം വരുമ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ഉപകാരം, അത് അത്യാവശ്യം വരുന്ന ഘട്ടത്തിൽ അതില്ലാത്തതിൻ്റെ ഒരു പ്രയാസം അവർ അനുഭവിക്കുകയാണ്. ശരിക്ക് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, കയ്യിലുള്ള വെള്ളം പുറത്ത് ഒഴിച്ചു കളഞ്ഞാൽ പിന്നീട് നമുക്ക് കഴുകാനോ കുടിക്കാനോ ആവശ്യമുള്ള സമയത്ത് എന്ത് ചെയ്യും? കയ്യിലുള്ള കാശ് വെറുതെ പലതും വാങ്ങി, മിഠായി വാങ്ങി കഴിച്ച് അങ്ങുമിങ്ങുമായിട്ട് പ്രത്യേകിച്ച് ഉപകാരത്തിലൊന്നും പെടാത്ത വിധത്തിൽ അത് ചിലവാക്കി തീർത്താൽ പിന്നീട് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് കാശ് വേണ്ടി വന്നാൽ, പണം വേണ്ടി വന്നാൽ നമ്മളെന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാന തആല ഈ ലോകത്ത് നമുക്ക് ജീവിക്കാനുള്ളതെല്ലാം ഒരു അളവനുസരിച്ചാണ് തന്നിട്ടുള്ളത്. അതിൽ വേസ്റ്റേജ് എന്നുള്ള ഒരു സംഭവമില്ല. ഭക്ഷണമാകട്ടെ, വെള്ളമാകട്ടെ, പണമാകട്ടെ, സാധന സാമഗ്രികളാകട്ടെ, അതെല്ലാം ഒരു തോതനുസരിച്ചിട്ടാണ്, ഒരളവനുസരിച്ചിട്ടാണ് അള്ളാഹു തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പാഴാക്കി കളഞ്ഞാൽ, ഒരാൾക്ക് കുടിക്കാൻ 4 ബക്കറ്റ് വെള്ളം അയാൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ, ആ 3 ബക്കറ്റ് വെള്ളം, ഏറെ അയാൾ ഉപയോഗിച്ച വെള്ളം, അതിനൊരു ക്ഷാമം ഒന്നുകിൽ നമുക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്, ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ഷയാത്തീൻ. അമിതത്വം കാണിക്കുന്ന, ധാരാളിത്വം കാണിക്കുന്ന, പാഴാക്കി കളയുന്ന, ഇസ്രാഫ് കാണിക്കുന്ന ആളുകൾ, ദുർവ്യയം നടത്തുന്ന, സാധനങ്ങൾ വേസ്റ്റാക്കി കളയുന്ന ആളുകൾ പിശാചിൻ്റെ കൂട്ടുകാരാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നുണ്ട്. അതുകൊണ്ട് ഒന്നിലും അമിതത്വം പാടില്ല. ഒരു സാധനവും നമ്മൾ വെറുതെ അനാവശ്യമായി കുത്തി വരഞ്ഞ് കളയാൻ പാടില്ല. നോട്ട്ബുക്കുകളിൽ നിന്നും മറ്റുമൊക്കെ പേജ് പറിച്ച് കീറിയെടുക്കുമ്പോൾ നമ്മുടെ ഒരു സാറ് പറയാറുണ്ടായിരുന്നു, എത്രയോ മരങ്ങൾ, മുളകൾ, കാട്ടിൽ നിന്ന് മുളകൾ വെട്ടിയെടുത്താണ് ഈ പിന്നെ പേപ്പറും സാധനങ്ങളൊക്കെ നിർമ്മിക്കുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ കീറിക്കളഞ്ഞാൽ, വിമാനമുണ്ടാക്കി പറത്തിവിട്ടാൽ, നമ്മുടെ നോട്ട്ബുക്കിൻ്റെ നടുപ്പേജ് അത് കീറിയെടുത്ത് അതിൽ പലവിധ കരവിരുതുകൾക്കും വേണ്ടി, അത് കളിക്കാൻ വേണ്ടി, കുത്തി വരക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് വേസ്റ്റാക്കി കളയുമ്പോൾ എത്രയോ മരങ്ങളാണ് വേസ്റ്റായി പോകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ ഓർക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒന്നും പാഴാക്കരുത്. ഇപ്പം നമ്മൾ സ്കൂൾ മുറ്റത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ വരാന്തയിലൂടെയൊക്കെ നടന്നു കഴിഞ്ഞാൽ ധാരാളം പെൻസിലുകൾ, അതിൻ്റെ ചെറിയ ഭാഗം മാത്രമേ ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം ആളുകൾ നടന്ന് ചവിട്ടേറ്റ് പരിക്ക് പറ്റിയൊരവസ്ഥയിലാണ് കാണാറുള്ളത്. എത്രയോ പേപ്പറുകൾ വെറുതെ വേസ്റ്റാക്കി കളയുന്നത് പലപ്പോഴും നമ്മൾ പലയിടത്തും കാണാറുണ്ട്. നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കാശുണ്ടാക്കി വാങ്ങിച്ചു തരുന്ന സാധനങ്ങളൊക്കെ, വസ്തുക്കളൊക്കെ അതൊരു കളിപ്പാട്ടമാക്കി മാറ്റിയിട്ട് പിന്നെ ആവശ്യമുള്ള സമയത്ത് എനിക്കില്ലല്ലോ എന്ന് വിലപിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് ഓരോന്നും വിലപിടിച്ചതാണെന്ന് മനസ്സിലാക്കാൻ, ഒരു പേപ്പർ പോലും നിങ്ങൾക്കറിയാമല്ലോ, വേസ്റ്റ് മെറ്റീരിയൽസ് പോലും കുടിച്ച് പുറത്തേക്ക് തള്ളിയിടുന്ന, വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കൊണ്ടുപോലും പലവിധ സാധനങ്ങൾ നിർമ്മിക്കാനും കഴിയുന്ന, അത് വലിയ വിലക്ക് വിൽപ്പന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഉപയോഗം കഴിഞ്ഞ വസ്തുക്കൾ തന്നെ വീണ്ടും റീപ്രൊഡക്ഷൻ നിർവഹിച്ച് അത് പുതിയ മറ്റൊരു വസ്തുവായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരു കാലത്ത് നമ്മൾ ഒരിക്കലും സാധനങ്ങൾ പാഴാക്കി കളയുന്ന, വേസ്റ്റാക്കി കളയുന്ന, കേടാക്കി കളയുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. കാരണം ഇതൊക്കെ വില കൊടുത്തും അതുപോലെ തന്നെ കഷ്ടപ്പെട്ടും ഉണ്ടാക്കുന്നതാണ്. ഒന്ന്, രണ്ട്, ഇത് അതിനു വേണ്ടിയുള്ളതല്ല. ഇത് പഠിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് കൂടുതൽ വളരാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കില്ലുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും യൂസ്ഫുള്ളായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്. അത്തരം യൂസുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് വരക്കാനും എഴുതാനും ഒക്കെ ഉപയോഗിക്കാം, അതിലൊന്നൊരു തടസ്സവുമില്ല. എന്നാൽ അത് പാഴാക്കരുത്. അതുകൊണ്ട് അത് യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, ഇതൊന്നും ഇല്ലാത്ത ഒരുപാട് സാധുക്കളുണ്ട് അല്ലേ. ഇന്ന് ഇത്തരം പിന്നെ സംഗതികളൊക്കെ കാണുമ്പോൾ നമുക്കൊക്കെ പിന്നെ ചെറുപ്പകാലത്തെയൊക്കെ ഓർമ്മ വരും. കുറച്ചൊക്കെ വയസ്സുള്ള ആളുകൾക്ക് അവരുടെ ചെറുപ്പകാലത്ത് അവർ നോട്ട്ബുക്കൊക്കെ പഴയ ബുക്കുകളിൽ നിന്ന് പറിച്ചെടുത്ത് പിന്നടിച്ച് അതിന് ചട്ടയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അവർ നോട്ട്ബുക്ക് ഉണ്ടാക്കിയിരുന്നത്. ഇന്ന് നോട്ട്ബുക്ക് തീരും മുമ്പ് തന്നെ പറിച്ചു കീറി കളഞ്ഞ് പുതിയ നോട്ട്ബുക്ക് വേണം എന്ന് പറയുന്ന ഒരവസ്ഥയാണ് നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് പല ആളുകളുടെ കയ്യിലും സ്വന്തമായിട്ട് കളറോ അതുപോലെ തന്നെ മറ്റ് സാധനങ്ങളോ ഇൻസ്ട്രുമെൻറ്റ് ബോക്സോ ഒന്നും ഇല്ലാത്തൊരവസ്ഥയ്ക്ക് ഉണ്ടായൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നും ഇത്തരത്തിലുള്ള സാധനങ്ങൾ വാങ്ങാൻ വകയില്ലാത്ത, പഠനോപകരണങ്ങൾ വാങ്ങാൻ വകയില്ലാത്ത എത്രയോ കുട്ടികളുണ്ട്. അവർക്കിടയിലാണ് ബാഗ് വലിച്ചെറിഞ്ഞ്, വാട്ടർ ബോട്ടിൽ അടിച്ച് പൊട്ടിച്ച്, ചെരുപ്പ് ചവിട്ടി മുറിച്ച്, ഇങ്ങനെയൊക്കെ വളരെ മോശമായ നിലക്ക് സാധനങ്ങൾ പാഴാക്കുന്ന കുട്ടികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരിക്കലും അത്തരക്കാരിൽ പെട്ടുപോകരുത്. അള്ളാഹു നമുക്ക് നൽകിയൊരു നിഅമത്താണിത്. അതുകൊണ്ട് ഒരിക്കലും ഞാനിത് പാഴാക്കുകയില്ല എന്നും അതിൻ്റെ റബ്ബ് എനിക്ക് നൽകിയ അനുഗ്രഹത്തിനുള്ള ഒരു നന്ദിയാണിത് എന്നും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനും ആവശ്യം കഴിഞ്ഞാൽ അത് ഭദ്രമായി എടുത്തു വെക്കുവാനുമൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ കാര്യത്തിൽ നമ്മുടെ ടീച്ചേഴ്സിനും നമ്മുടെ അധ്യാപകർക്കൊന്നും നമ്മളെക്കുറിച്ചൊരു പരാതിയും ഉണ്ടാകാത്ത വിധത്തിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാഅല്ലാ, നല്ലൊരു സംസാരമാണ്.
1: ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. ചെറിയ കുട്ടികൾ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വരെ ഇന്ന് ഈ അവർ കേട്ട സംസാരത്തിൽ പെൻസിലായാലും നോട്ട് ബുക്കായാലും അനാവശ്യമായിട്ട് കേടുവരുത്തുകയാണ്, ശ്രദ്ധിക്കണില്ല. ഫുള്ളായിട്ട് ഉപയോഗിക്കാതെയാണ് ചില കുട്ടികൾ പെൻസില് ഓരോരുത്തിട്ടുകൊണ്ടൊക്കെ പോകണത്. അതൊക്കെ നമ്മൾ ഗൗരവത്തോടെ
0: സ്കൂൾ മുറ്റം ചെന്ന് നോക്കിയാൽ ഫുള്ള് പെൻസിലും
1: ഒക്കെ കൂടുതൽ കാണുന്നത്. അതൊക്കെ ശ്രദ്ധിച്ച് രക്ഷിതാക്കളൊക്കെ ശ്രദ്ധിക്കണം, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം.
0: ആ ഒരു ഉപദേശമായിട്ട് നല്ല രൂപത്തിൽ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം
1: അമിതമായി.
0: പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഷംനാദ് ഖാൻ, സുബൈദ ഇസ്മായിൽ മെഡിക്കൽ, ഇവരൊക്കെ സലാം പറഞ്ഞ് വന്നിട്ടുണ്ട്. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഷംനാദ് ഖാൻ എന്ന സഹോദരൻ ചോദിച്ച ക്വസ്റ്റ്യനാണ്, ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അത് നമ്മളെ ശ്രോതാക്കൾ പറയും ഇൻഷാല്ലാ. സലീന തോട്ടശ്ശേരി, വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. പിന്നെയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ നിങ്ങളുടെ കുട്ടികളുടെ വോയിസുകൾ അയക്കണ നമ്പർ 90 20 840 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾ കുട്ടികളുടെ പ്രോഗ്രാമുകൾ നിങ്ങൾ അയക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്ത് ചെയ്യാം, നമ്മുടെ ഈ ലൈവിൽ പ്ലേ ചെയ്യാൻ
1: സാധിക്കും,
0: പങ്കെടുക്കാൻ പറ്റും. നമ്മുടെ കുട്ടികളില്ലാത്തതിൻ്റെ അല്ലേ ഒരു കുറവ് നികത്താൻ
1: കാണുന്നുണ്ട്.
0: അത് നമ്മുടെ ശ്രോതാക്കള് ശ്രദ്ധിക്കണം അല്ലേ, പ്രോത്സാഹിപ്പിക്കണം മക്കളെ. ഏതായാലും നമ്മളേ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. തുടക്കത്തിൽ തന്നെ നല്ലൊരു വിഷയം അല്ലേ, അമ്മയുടെ അടുത്ത നാട്ടുകാർ എഴുതിയ അദ്ദേഹത്തിൻ്റെ വിഷയം അല്ലേ, വളരെ ചിന്തിക്കേണ്ട വിഷയം, ഒരുപാട് സംസാരിക്കേണ്ട വിഷയത്തിൽ. നമ്മൾ ഇപ്പോൾ
1: സമുദായം അത് മറന്നുകൊണ്ടാണ് ജീവിക്കുന്നത്,
0: മറന്നുകൊണ്ടാണ് ജീവിക്കുന്നത്. നാളെ ഒരു മരണം ഉണ്ടെന്നോ, ആ മരണത്തിന് ശേഷം ഖബർ എന്ന ജീവിതം ഉണ്ടെന്നോ ആരും
1: ബോധമില്ല. ഇന്നിപ്പോ കഴിഞ്ഞു പോയ ഓണം നമുക്ക് അത് വലിയൊരു തെളിവാണ്.
0: തെളിവാണ് മാത്രല്ല, സമൂഹത്തിൽ തിന്മകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് തിന്മകൾ വർദ്ധിച്ചു വരിക എന്ന് പറയുമ്പോൾ ഖിയാമത്ത് നാളിലെ അടയാളങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് അനിവാര്യമായ കാര്യമാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധ കൊടുക്കുന്ന രക്ഷിതാക്കൾ, രക്ഷിതാക്കൾ മക്കളതിൽ ശ്രദ്ധ കൊടുക്കുക, ശ്രദ്ധ എല്ലാം കൊടുക്കുന്ന രക്ഷിതാക്കളുണ്ട് കേട്ടോ. ഉഷാർ
1: രക്ഷിതാക്കളുണ്ട്.
0: പക്ഷേ
1: ഇപ്പോൾ
0: ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറയുമ്പോൾ നമ്മളെ മക്കളെ കഴിച്ചു വിട്ടൊരു അവസ്ഥയാണ് അല്ലേ. അവരെ അവർക്ക് അവരുടെ ഇച്ഛകൾക്കനുസരിച്ച് വിടുകയാണ്. അവരെന്താ വെച്ചാൽ ആയിക്കോട്ടെ എന്നുള്ളൊരു വിഷയം, ഒരു കാര്യമാണ് പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പാടില്ലാത്തൊരു കാര്യമാണ്. ഈ കാര്യം നമ്മൾ എന്ത് ചെയ്യുക, വളരെ ഗൗരവത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഉത്തരങ്ങൾ വരുന്നുണ്ട് കേട്ടോ. മാഷാ, അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ആരൊക്കെയാണ് എനിക്കറിയില്ല, അത് അതിൻ്റെ സെക്രട്ടറി ജനറൽ ആരാന്നു. പക്ഷേ ഉത്തരത്തിലുണ്ട്, നമ്മൾ ചോദ്യം കർത്താവതിൽ അയച്ചിട്ടുണ്ട്. ഏതായാലും മാത്രമല്ല, പിന്നെ നമ്മൾ ഈ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, അക്സിറു ദിക്ര ഹാദിമില്ലദാത് യഅനി അൽ മൗത്ത്, അഥവാ നമ്മൾ മരണചിന്തയോടുകൂടി മരണചിന്ത വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ സമൂഹത്തിലെ ആളുകൾക്ക് മരണചിന്ത ഇല്ല. ഞാന് എന്താ പറയാ, ഞാൻ എനിക്ക് അടിച്ചു പൊളിക്കാനുള്ള സമയം, ഞാൻ ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴും അടിച്ചു പൊളിക്കുക. നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ പറയും, അതൊക്കെ ഒരു തന്ത വൈബാണ് അല്ലേ, അതൊക്കെ ഒരു തന്ത വൈബാണ്. അവർക്കത് പറയാം, ഞങ്ങൾ എൻജോയ് ചെയ്യുന്ന സമയത്ത് പിന്നെ എപ്പോഴാ പിന്നെ ഇതൊക്കെ ഒരു കാലം, ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ അതിൽ
1: പറ്റൂല.
0: ഇതൊക്കെ സംസാരമാണ്. പക്ഷേ അങ്ങനെ പറയുന്ന ആൾക്കാർക്ക് എന്ത്
1: ചെയ്യാം,
0: മരണം മാത്രമല്ല അവർക്കത് പറഞ്ഞോണ്ടിരിക്കാം. ബട്ട് നാളെ ഇപ്പോ ഈ കൂത്താട്ടത്തിനിടയിൽ ഈ ഈ ഒരു തോന്നിവാസങ്ങൾക്കിടയില് മരണപ്പെട്ടു പോയ എത്ര
1: കഥകളല്ലേ.
0: എങ്ങനെ പറയാ, ഇപ്പോ ഘോഷയാത്ര എന്തെങ്കിലും പോണ പരിപാടികൾ മറ്റുള്ള പ്രോഗ്രാമുകൾ, ഇതിൽ ഘോഷയാത്രകൾ പോകുമ്പോൾ ആക്സിഡൻറ്റ് സംഭവിച്ച് മരിക്കുന്നു അല്ലേ, ഈ തിരക്കുകൾക്കിടയിൽ പെട്ടുകൊണ്ട് മരിക്കുന്നു. ഇതിപ്പോൾ നമ്മൾ ഹജ്ജ് പോയിട്ട് ഹജ്ജിന് പോയി ആ തിരക്കുകൾക്കിടയിൽ മരണപ്പെട്ടത് ഓക്കെ, അതൊരു അള്ളാഹുവിൻ്റെ ഒരു ഭവനത്തിൻ്റെ മുന്നിൽ നമ്മൾ ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതങ്ങനല്ല, തോന്നിവാസത്തിൻ്റെ ഇടയിൽ മരണപ്പെട്ട അതാണ്. പക്ഷെ ആ ആ അവസ്ഥയിലാണ് മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം അല്ലേ. അതും ഹറാമ് ചെയ്തുകൊണ്ടാണ് മനുഷ്യൻ മരിക്കുന്നത്. എന്താക്കാൻ അവൻ്റെ അവസ്ഥ,
1: ഗൗരവത്തോടെ കാണാതെ
0: കാണേണ്ട വിഷയമാണ്. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യാ, വളരെ ഗൗരവത്തിൽ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം. ജമീല കുമരൻ നല്ലൂർ, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാന്ന് വിചാരിക്കുന്നു അല്ലേ. നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം, ആന്റോണിയോ ഗുട്ടറസ്, ആന്റോണിയോ ഗുട്ടറസ് ആദ്യമായിട്ട് ഉത്തരം പറഞ്ഞത് അമ്മേറുട്ടി അടുത്ത നാട്ടുകാര, പിന്നെ സഫിയ എടപ്പാൾ, നഫീസ പി താമരശ്ശേരി, ഇങ്ങനെയുള്ള ആളുകളാണ് അതിൻ്റെ ശരി ഉത്തരം പറഞ്ഞു. മാഷാല്ല. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ അമീറുട്ടി അടുത്ത നാട്ടുകാര ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഇമാം അഹമ്മദ് ബിൻ ഹംബലിൻ്റെ പ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥം ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിളായ ക്വസ്റ്റ്യനാ അല്ലേ. ഇമാം അഹമ്മദ് ബിൻ ഹംബലിൻ്റെ പ്രസിദ്ധമായ
1: ഗ്രന്ഥം
0: ഏതാ വെച്ചാൽ അല്ലേ, വളരെ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന സംഗതി തന്നെ.
1: ഉത്തരം പറയൂ, നോക്കാം
0: നോക്കാം ഇൻഷാല്ലാ. ഏതായാലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. സത്യം പറഞ്ഞ ഈ വിഷയത്തിൽ സ്റ്റോപ്പ് ഇടാൻ പറ്റൂല,
1: അതാണ് അത്ര
0: വിശാലമായിട്ട് വിഷയമാണ്. പിന്നെ മാത്രമല്ല നമ്മുടെ ഈ ഭൂമിയിൽ ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇവിടെ നമ്മൾ പലപ്പോഴും ഖുത്ബക്കുന്ന ആളുകളാണ്, പല ഖുത്ബ കേൾക്കുന്ന ആളുകളാണ്. നമ്മൾ ഇപ്പോൾ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ഈ ഇബാദത്തുകളുണ്ടല്ലോ, അലസത കാണിക്കുന്ന ആളുകളുണ്ട്
1: കൂടുതലായിട്ട്.
0: ഇപ്പോൾ നമ്മൾ എന്താ പറയുക, എന്തെങ്കിലും അലസത, ഇപ്പം നമ്മളെ ജോലിയിൽ അലസത കാട്ടിയാൽ ജോലി നഷ്ടപ്പെടും, പെടും. ആ ജോലി നഷ്ടപ്പെട്ട് അവനക്ക് ഖേദമുണ്ടാവും, ഞാൻ ഇന്നത് ചെയ്തിട്ടാണ്
1: എൻ്റെ ജോലി നഷ്ടപ്പെട്ടത്,
0: ജോലി നഷ്ടപ്പെട്ടത്. അങ്ങനെ ആ ഒരു വേദന നമ്മുടെ ഇബാദത്ത്, നിസ്കാരാകട്ടെ, നോമ്പാകട്ടെ, ഇത് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സത്യവിശ്വാസി എല്ലാം മനസ്സിലാക്കണം. ഈ അലസത വരാ, ഈ ഒരു നഷ്ടബോധം നമുക്ക് വരാതിരിക്കാൻ കാരണം, അപ്പോൾ നിസ്കാരം ഒഴിവാക്കി, നമുക്കൊക്കെ ഒരു ഒരു വക്ത നിസ്കാരം ഒഴിവാക്കിയാൽ നമുക്ക് ഭയങ്കര പ്രയാസമാണ്. അതോ നമുക്ക് ഒരു നേരം ലേറ്റാ, പക്ഷേ ഇത് നമുക്ക് കിട്ടൂലല്ലോ, കിട്ടുമോ കിട്ടൂലേ, ഒരു ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ അപ്പോൾ എന്താണ് ഇത്, നമ്മൾ വളരെ
1: ഗൗരവത്തോടെ
0: മനസ്സിലാക്കാൻ കാര്യം. ഇതിന് കാരണം എന്താ വെച്ചാൽ, ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് നമ്മൾ തിന്മകൾ നിസാരമായി കാണുന്നു എന്നുള്ളതാണ്.
1: ചെറിയ സമുദായം,
0: ഇന്നത്തെ സമുദായം തിന്മയെ നമ്മൾ വളരെ നിസാരമായി കാണുന്നു എന്നുള്ളൊരു വിഷയമാണ്. മാത്രമല്ല ചീത്ത കൂട്ടുകെട്ട് ഇന്ന് കൂടുതലാണ്. ആ ചീത്ത കൂട്ടുകെട്ട് കൂടുമ്പോഴാണ് മനുഷ്യൻ എന്ത് ചെയ്യണത്,
1: ഒന്നില്ലാതായി
0: പോകണം, ഇല്ലാതെ പോകണം. ഇതിലൊക്കെ ഒരു ഇത് വരുന്നത് നിസാരത കാണുന്നത്. അതുപോലെ തന്നെ ദുനിയാവിനോടുള്ള
1: ആർത്തി,
0: അമിതമായ ആർത്തി, ഇഷ്ടം. ഈ വിഷയത്തിൽ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഭയപ്പെട്ടിരുന്നെന്ന് പ്രവാചക ഹദീസുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ചെറിയ നന്മകൾക്കും റബ്ബ് വാഗ്ദാനം ചെയ്ത പ്രതിഫലങ്ങളെ കുറിച്ച് അറിവില്ല. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഞാൻ പറഞ്ഞൊരു വിഷയമുണ്ട് എന്ന് വെച്ചാൽ, പരലോകത്തിലെ നാവ് കൊണ്ട് എളുപ്പം പറയാൻ കഴിയുന്നതും അതുപോലെ തന്നെ അവിടെ മഹ്ഷറയിൽ തുലാസിന് കനം കൂടുന്നതുമായ അള്ളാഹുവിൻ്റെ ഹബീബത്താനി എന്നാണ്, അള്ളാഹുവിന് അഷ്ടം ഹുബായ, അതാ ഇഷ്ടമുള്ള ഒരു കാര്യം ദിക്ർ ഏതാണ്, സുബ്ഹാന റബ്ബി അലീം, സുബ്ഹാനല്ലാഹി വബിഹംദി, സുബ്ഹാനല്ലാഹി വബിഹംദി, സുബ്ഹാനല്ലാഹി അലീം എന്ന ഈ ദിക്ർ നമ്മൾ ചൊല്ലുക, ജോലിക്കിടയിൽ പോലും ഒന്നിങ്ങനെ ചൊല്ലാൻ മാത്രമേ ഉള്ളൂ. ഇതുപോലും മനുഷ്യൻ മനസ്സിലാക്കണില്ല എന്ന് പറയുമ്പോൾ, ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇബാദത്തുകളിൽ നമുക്ക് അലസത വരുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ കിബിർ എന്ന് പറയുമ്പോൾ അഹങ്കാരം, ഈ ഞാനാണ് ഓനക്കാട്ടിലും വലിയവൻ എന്നൊക്കെ
1: നടിക്കുന്നുണ്ട്.
0: അതുകൊണ്ട് പൊങ്ങച്ചം കാട്ടുക അല്ലേ
1: വിവാഹത്തിൻ്റെ പേരിൽ,
0: അതുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണുകൾ, അതിലെ സോഷ്യൽ മീഡിയ ഉപയോഗങ്ങൾ, ഈ റീല് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ ഇരിക്കുക,
1: അധികമായിട്ട്
0: യൂട്യൂബില് ഷോർട്സ് കണ്ട് അങ്ങനെ ഇരിക്കുക, അപ്പോൾ എനിക്ക് ഖുർആൻ ഓതാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, ഇബാദത്ത് നിസ്കരിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല.
1: ഗെയിം
0: പ്രത്യേകം പറയേണ്ട വിഷയമാണ്. മനുഷ്യന്റെ സമയത്തെ കൊല്ലുന്ന ഒരു വിഷയമാണ് ഗെയിം. അപ്പോൾ സമയം എന്നുള്ളത് അള്ളാഹിൻ്റെ അനുഗ്രഹമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ നമ്മൾ കൊല്ലുക എന്ന് പറയുമ്പോൾ അത് ഹറാമായിട്ടുള്ള വിഷയമാണ്, അല്ല വലിയ അപകട വിഷയമാണ്. അപ്പോൾ അത് നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്.
1: മുതിർന്ന ആളുകൾ
0: ഗെയിമിൻ്റെ അഡിക്റ്റായ ആളുകളുണ്ട്. അതുപോലെ തന്നെ റബ്ബ് തന്ന നിഅമത്തുകൾ, അള്ളാഹ് തന്ന നിഅമത്ത് അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണില്ല. കണ്ണ്, കാത്, ഇതൊക്കെ റബ്ബ് എന്തിനാ തന്നേ, ആരത് തന്നത്
1: എന്ന്
0: ചിന്തിക്കണില്ല. അത് ഭയങ്കര വലിയ വിഷയമാണ്. അതുപോലെ തന്നെ അധികമാക്കിയതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടുള്ള അവസാന യാത്രയെ മറന്നുപോ, അഥവാ മരണത്തെ മറന്നുപോവുക എന്നുള്ളതാണ്. അപ്പോൾ സൂചിപ്പിക്കാനുള്ള എന്താ വെച്ചാൽ, നമ്മുടെ മരണം വന്നെത്തിക്കഴിഞ്ഞാൽ അതിനുശേഷം ഒരു വിലാപത്തിൻ്റെ സന്ദർഭം നമുക്ക് ഉണ്ടാവരുത്. ഞാൻ ഇന്നത് ചെയ്തിരുന്നുവെങ്കിൽ എത്ര നന്നായി. ഇപ്പോൾ ഖുറാനിൽ പറയുന്നുണ്ട്, സൂറത്തുൽ ഹാഖയിലൂടെ പറയുന്നുണ്ട്, നമ്മൾ ചെയ്ത തിന്മകൾ നമ്മുടെ ഇടത് കയ്യിൽ വെക്കുമ്പോൾ അമ്മാമൻ ഊത്തിയ കിതാബഹു ബിശിമാലിഹി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ, നമ്മളെ ഇടത് കയ്യിൽ നമ്മൾ ചെയ്ത തിന്മകൾ കൊടുന്നിട്ട് വരികയാണ്. മനുഷ്യൻ പറയും, ആ എൻ്റെ ഗ്രന്ഥം എനിക്ക് ലഭിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയുന്നത്. ആ മരണത്തോടുകൂടിയെല്ലാം അങ്ങ് അവസാനിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ, ഈ വിചാരണ എന്താണെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് മനുഷ്യൻ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും.
1: ഒരു ഗൗരവത്തോടെ
0: ശ്രോതാക്കൾ കേൾക്കേണ്ട വിഷയമാണ്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുഞ്ഞി കദീമ ചെറുമുക്ക് സലാം മടക്കിയിട്ടുണ്ട്. പിന്നെ ഷംനാദ് ഖാൻ പറഞ്ഞു, ആൻഡോ ഗുട്രസ് എന്ത് ഏത് രാജ്യക്കാരനാണ്, ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം ഏത് രാജ്യക്കാരനാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നേരത്തെ ചോദ്യത്തിന്റെ ഉത്തരം മുസ്നദ് അഹമ്മദ് അല്ലെ, മുസ്നദ് അഹമ്മദ് എന്നാണ് ഉത്തരം. ഉത്തരം ഷംനാദ് ഖാൻ അയച്ചിട്ടുണ്ട്. സലീന തോട്ടശ്ശേരിയറ സഫിയ അടപ്പാൾ നഫീസ പി താമരശ്ശേരി ഇവരൊക്കെ അയച്ചിട്ടുണ്ട്. ഓ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് കേട്ടോ. ഇമാമു അഹ്ലി സുന്ന പേരിൽ മഹത്തായ ഗ്രന്ഥമാണ് മുസ്നദ് അഹമ്മദ് അല്ലേ, വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ ഈ
1: സമയത്തിന്റെ
0: ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ഉണ്ടോ, അദ്ദേഹം ഏത് രാജ്യക്കാരനാണ് എന്ന ചോദ്യവും ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യാ, നമ്മൾ ഉത്തരയക്ക, ശ്രോതാക്കൾ എന്ത് ചെയ്യാ, ഉത്തരയക്ക. നമ്മളിപ്പോ പറഞ്ഞ് നിർത്തിയതാ മതി. മറ്റത് അനാവശ്യ മരണത്തിന്റെ വിഷയത്തിൽ അല്ലെ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. വിലാപം, പരലോകത്ത് മനുഷ്യൻ മരിച്ചു നിന്നാലും പഠിച്ചോന് വിലപിക്കും. എന്താ വിലപിക്കുക, പഠിച്ചോൻ എനിക്ക് കുറച്ച് സമയമുണ്ട്, പഠിച്ചോ
1: നീട്ടിത്തരും
0: പഠിച്ചോ പറയും. ഇല്ല, ഒരുപാട് സമയം നൽകിയിട്ടുണ്ട്. പിന്നെ നമ്മളിതിൽ പറഞ്ഞു ചീത്ത കൂട്ടുകെട്ടിനെ കുറിച്ച് പറഞ്ഞു.
1: ഇന്ന് ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ കൂട്ടുകാരാണ് ഇന്ന് നല്ല കുട്ടികളൊക്കെ കേടുവരുത്തുന്നത്.
0: കൂട്ടുകെട്ടാണ് വളരെ പ്രശ്നമായി മാറുന്നത്. അത് അതാണ് ഖുർആൻ പറഞ്ഞതേ. ഖുർആൻ പറഞ്ഞു പരലോകത്ത് മനുഷ്യൻ എത്തുമ്പോൾ മനുഷ്യൻ പറയും എന്റെ ആ കൂട്ടുകാരനെ ഞാന്
1: സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ
0: എത്ര നന്നായിരുന്നേനെ എന്ന് മനുഷ്യൻ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഇത്തരം കാര്യങ്ങള് നമ്മള് ശ്രദ്ധിക്കുക. അതല്ലേ, നമുക്ക് ഇൻഷാല്ലാ നമ്മുടെ പാഠക്കുറിപ്പുണ്ടല്ലേ, ഇൻഷാല്ലാ നമുക്ക് പാഠക്കുറിപ്പിലേക്ക് പോകാം. ഇൻഷാല്ലാ
2: അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽമുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ വനുസല്ലി വനുസല്ലിമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ. ഏറെ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ടവരെ, കൂട്ടുകാരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജിബ്രീൽ അലൈഹി സ്ലാമും ഒന്നിച്ചുള്ള മിഅ്റാജ് യാത്രയിൽ കണ്ട ഒരു കാഴ്ച നമുക്ക് പറയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നോക്കൂ, ഞാനൊരു കൂട്ടം ജനങ്ങളുടെ അരികെ കടന്നുപോയി. മിഅ്റാജിന്റെ രാത്രിയിൽ നബി ആകാശാരോഹണം നടത്തപ്പെട്ട് ആകാശത്തേക്കെത്തിയപ്പോൾ അവിടെ കണ്ട കാഴ്ച നബി പറഞ്ഞു തരികയാണ്. അവർക്ക് ചെമ്പുകൊണ്ടുള്ള നഖങ്ങളുണ്ട്, ആ വിഭാഗം ജനങ്ങൾക്ക്. അവ കൊണ്ട് സ്വന്തം മുഖവും നെഞ്ചും അവർ വലിച്ചു കീറുന്നു. ഇവർ ആരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്ലാമിനോട് ചോദിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, മനുഷ്യമാംസം തിന്നുകയും അവരുടെ അഭിമാനം ക്ഷതപ്പെടുത്തുകയും ചെയ്തവരാണിവർ എന്നതാണ് ഹദീസിൽ ഉദ്ധരിക്കപ്പെട്ട സംഭവം. ജീവനും സ്വത്തിനുമെന്ന പോലെ അഭിമാനത്തിനും സംരക്ഷണം നൽകുന്ന മതമാണ് നമ്മുടെ ഇസ്ലാം. ഒരാളുടെ സ്വത്ത് അയാൾ സംരക്ഷിച്ചു വെക്കുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവർ അയാളുടെ സ്വത്തിനെ സംരക്ഷിച്ചു വെക്കേണ്ടതുണ്ടെങ്കിൽ, ഒരാളുടെ ജീവന് നമ്മൾ വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ആ വ്യക്തിയുടെ അഭിമാനത്തിനും നമ്മൾ സംരക്ഷണം കൽപ്പിക്കണം, അതിന് നമ്മൾ സംരക്ഷണം നേടണം എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. സ്വന്തം അഭിമാനം ഒരാൾക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണോ, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അഭിമാനത്തെയും കാത്തു സൂക്ഷിക്കണമെന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരാളെക്കുറിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയുന്നതിനാണ് അൽ ഗൈബ പരദൂഷണം എന്ന് പറയുന്നത്. ആ വിഷയം സൂചിപ്പിക്കാനാണ് തുടക്കത്തിൽ ഞാൻ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്ലാമയോട് ഈ വിഷയം ആരാഞ്ഞുകൊണ്ട്, ആരാണ് ഈ വിഭാഗം ആളുകളെന്ന് ചോദിച്ചുകൊണ്ട് ചോദിച്ച സംഭവത്തെ ഇവിടെ മുൻനിർത്തി പറഞ്ഞിട്ടുള്ളത്. അവിടെ ആളുകളുടെ പച്ചമാംസം തിന്നുക എന്ന് പറയുമ്പോൾ അവർക്കില്ലാത്ത കാര്യങ്ങൾ, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുക എന്നതാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അബൂ ഹുറൈറ എന്നാണ് ഉദ്ദേശിച്ച ഹദീസിൽ കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അതദ്റൂനമൽ ഗൈബ, നിങ്ങൾ ഗൈബത്ത് എന്നാൽ എന്താണെന്ന് നിങ്ങൾക്കറിയോ, പരദൂഷണം എന്നാൽ എന്താണെന്ന് നിങ്ങൾക്കറിയോ. അപ്പൊ സ്വഹാബികളൊക്കെ കാലു അള്ളാഹു റസൂലു ആലം, അള്ളാഹുവിനെ റസൂലിനെ അറിയുള്ളൂ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. ഖാല ദിക്റുക അഖാക ബിമാ യക്റഹു, നിന്റെ സഹോദരനെ കുറിച്ച് അവൻ ഇഷ്ടമില്ലാത്തതു നീ പറയലാണ് പരദൂഷണം പറയുക എന്നതുകൊണ്ട്. കീല, അപ്പൊ ചോദിക്കപ്പെട്ടു, വീണ്ടും ചോദിക്കും, സംശയം ഉണ്ടാകുമ്പോൾ ചോദിക്കണം സ്വഹാബികൾ. എന്താ അഫറ ഐത ഇൻ കാന ഫി അഖീമ അഖൂൽ, ചോദിച്ച ചോദ്യം എന്താ, നിങ്ങൾ ഞാൻ പറയുന്ന കാര്യം അയാൾക്കുള്ള കാര്യമാണെങ്കിലോ എന്നാ ചോദിച്ചത്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖാല ഇൻ കാന ഫീഹി മാ തഖൂലു ഫഖദ് ഇഖ്തബ്തഹു, നീ അവനിലുള്ള കാര്യമാണ് പറയുന്നത് എങ്കിൽ നീ അവനെ പരദൂഷണം പറഞ്ഞിരിക്കുന്നു. വ ഇല്ലം യകുൻ ഫീഹി ഫഖദ് ബഹത്തഹു, നീ അവനിലില്ലാത്തൊരു കാര്യം ഉണ്ടാക്കിയാണ് പറഞ്ഞത് എങ്കിൽ അതിനേക്കാളും ഗൗരവമാണ്, അവനെക്കുറിച്ച് കളവ് പറഞ്ഞിരിക്കുന്നു എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. സഹോദരങ്ങളെ, കൂട്ടുകാരെ, വിദ്യാർത്ഥികളെ, എത്ര മനോഹരമായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ നാവുകൊണ്ട്,
3: നമ്മുടെ സഹോദരനെ ഉപദ്രവിക്കുന്നതായ, അവൻ്റെ ശാരീരികമായി ഉപദ്രവിക്കുന്നതായ, ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായ, അവനെ മാനസികമായി പ്രയാസപ്പെടുത്തുന്നതായ ഒന്നും ഉണ്ടാവരുത് എന്ന നിലക്കുള്ള ഒരു ഉപദേശമാണ് ഈ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വല യഗ്തബ് ബഅലുകും ബഅലൻ അയുഹിബ്ബു അഹദുകും അൻ യാകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂഹു. നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ ഹദീസിൽ, ആ സംഭവത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു വിഭാഗത്തിന്റെ അവസ്ഥ പറഞ്ഞു കൊടുക്കുമ്പോൾ പറഞ്ഞ കാര്യത്തിൽ പെട്ടതിന്റെ തന്നെ ഖുർആനിൽ അല്ലാഹു എടുത്തുദ്ധരിച്ചിരിക്കുന്നു. സൂറത്തുൽ ഹുജറാത്തിലെ ഭാഗം, വല യഗ്തബ് ബഅലുകും ബഅല, നിങ്ങളിൽ ചിലരെ പറ്റി അവരുടെ അസാന്നിധ്യത്തിൽ, അവരില്ലാത്ത സന്ദർഭത്തിൽ ദുഷിച്ചത് പറയുകയും ചെയ്യരുത്, പറയുക അരുത്. അയ്യോഹിബു അഹദുക്കുമൈത്തൻ എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. എന്താ ചോദ്യത്തിന്റെ കാമ്പ്? തന്റെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ അവന്റെ മാംസം ഭക്ഷിക്കുവാൻ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? അതിന് തുല്യമാണ് ഈ പ്രവൃത്തി എന്ന് നമ്മൾ മനസ്സിലാക്കുക. നോക്കൂ കുട്ടികളെ, വിദ്യാർത്ഥികളെ, പരദൂഷണം എന്ന ദുസ്വഭാവത്തോട് അള്ളാഹുവിന്റെ വെറുപ്പ് ഈ ആയത്തിൽ വ്യക്തമാണ്. അള്ളാഹു അതി കഠിനമായി വെറുക്കുന്ന ഒരു സ്വഭാവമാണ് പരദൂഷണം. നമ്മൾ തിരിച്ചറിയുക, നമ്മുടെ സംസ്കാരത്തിന്റെയും ഖുർആൻ പാരായണത്തിന്റെയും മറ്റ് ആരാധനകളുടെയും എല്ലാം പുണ്യം ഇല്ലാതാക്കി കളയുകയും ചെയ്യുന്നതാണ് ഈ കാര്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് പരദൂഷണത്തിൽ എത്തിപ്പെടാതെ നാം ശ്രദ്ധ ചെലുത്തുക, അള്ളാഹു പറഞ്ഞതുപോലെ അനുസരിച്ച് ജീവിക്കാനുള്ളൊരു ശ്രദ്ധ നമ്മൾ കാണിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാല്ലാ, നല്ലൊരു ഉപദേശമാണ്. മറ്റുള്ളവരുടെ അഭിമാനത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഒന്ന് ചിന്തിക്കാം, നമ്മുടെ അഭിമാനത്തെ ആരെങ്കിലും ഒന്ന് ക്ഷതം വരുത്തി
1: നേരിടും,
0: പ്രയാസം തന്നെ ആയിരിക്കും. അപ്പോ അത് നമ്മൾ കാത്തു സൂക്ഷിക്കും. മാത്രമല്ല മറ്റുള്ളവരുടെ തിന്മകൾ നമ്മൾ പാടി നടന്നാലേ നമ്മുടെ തിന്മകൾ പരലോകത്തുള്ള വെളിപ്പെടുത്തുന്നുള്ളതാണ്. മറ്റു നമ്മൾ മറിച്ച് നടക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ അത് വെളിപ്പെടുത്തൂലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുക, വളരെ ഗൗരവത്തിലെടുക്കാം. മാത്രമല്ല ഇതിലെ ഖൈബത്ത് നമിമത്ത്
1: അതുപോലെ തന്നെ
0: പരദൂഷണം അല്ലേ. ഒരാളിങ്ങനെ നടന്നു പോകുമ്പോൾ പിന്നെ അയാളെ കുറിച്ച് അദ്ദേഹത്തെ തല മുതൽ കാല് വരെ എല്ലാ കാര്യം പറയും പറയാ. അദ്ദേഹത്തെ ചിലപ്പോ ഉണ്ടാവില്ല, ആളുകൾ ചിരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തെ കുറിച്ച് കുറ്റം പറയാ. ഇങ്ങനെ ഒരുപാട് അവസ്ഥകൾ
1: കാണണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്.
0: ഒരാളെയും അപമാനിക്കരുത്. അഭിമാനത്തോടുകൂടി ആളുകളെ കാണുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം.
1: അവരുടെ അഭിമാനം ചെയ്യപ്പെടുത്തരുത്.
0: വളരെ ഗൗരവമേറിയ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഈവനിലെ ഇവര് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ കേട്ടത്. മാഷാല്ലാ, നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം, അദ്ദേഹം പോർച്ചുഗൽക്കാരനാണെന്നാണ്. അപ്പം നഫീസ പി എ താമരശ്ശേരി, സലീന തോട്ടശ്ശേരി ആർ, അവരൊക്കെ അതിന് ഉത്തരം കൃത്യമായി
1: എഴുതിയിട്ടുണ്ട്.
0: പിന്നെ അതുപോലെ തന്നെ ഷെയ്ത്താൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്, ഒരു ക്വസ്റ്റ്യനാണ്. അത് ക്വസ്റ്റ്യനായിട്ട് ഇതിലയക്ക, ഉത്തരം ഇതിലയക്ക. അബ്ദുൽഹമീദ് സി കെ അഴിയൂർ, അവരേക്കും അസ്സലാമു അലൈക്കും. മാഷാല്ലാ, ഈവനിങ് ലൈവിൽ ചേരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. താങ്കൾ പറഞ്ഞ കാര്യം എല്ലാം വളരെ ഗുണപാഠം തന്നെയാണ്. പക്ഷേ ഇന്ന് ദുനിയാവിൻ്റെ പിന്നാലെ ഒട്ടേറെ ഓട്ടത്തിൻ്റെ തിരക്കിലാണ്. പരലോകം മറന്നുള്ള ജീവിതം നഷ്ടത്തിലാണെന്ന് ഓർത്താൽ കൊള്ളാം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇനിയും ശംസാ തലശ്ശേരി, നല്ല ഉപദേശം. ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ജമീലാക്കും എന്നുള്ളൊരു ചോദിച്ച ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റാണ് എന്ന് തിരിച്ചറിഞ്ഞത് ആരാണ് എന്നാണ് ചോദ്യം. ആ എവറസ്റ്റ് ഏറ്റവും വലിയതാണെന്ന് തിരിച്ചറിഞ്ഞത് ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഷെയ്ത്താൻ എന്ന വാക്കിൻ്റെ അർത്ഥം, അതോ വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്നും ചോദിച്ചിട്ടുണ്ട്.
1: ഒരുപാട് ചോദ്യങ്ങളാണ്
0: കുട്ടികളുടെ.
1: നമുക്ക് ഈ ഒരു സംസാരത്തിൽ
0: പരിമിതികളുണ്ട്. അപ്പോ ഇതിൽ നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലേ. വളരെ ഗൗരവപ്പെട്ട വിഷയങ്ങളാണ് ഖബർ, മാത്രല്ല മറ്റുള്ളവരുടെ അഭിമാനം കാത്തു. ഇന്ന് വളരെ ഗൗരവപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് അല്ലേ. പൊങ്ങച്ചം, അതിനെ കുറിച്ച് ഖുറാൻ അല്ലാഹുത്തേക്കല്ലേ. ആരാധനകള് നമ്മൾ ഒരിക്കലും അലസത കാണിക്കാൻ പാടില്ല എന്നത് ഒരു വിശ്വാസം. പിന്നെ ആ ഒരു ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെ തിരിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ
1: പ്രയാസം തന്നെയാണ്.
0: പോയ സമയം നമുക്ക് തിരിച്ചെടുക്കില്ല. അപ്പോ കഴിഞ്ഞ ജീവിതം എങ്ങനെയാണ് എന്നതല്ല നമ്മള് ചിന്തിക്കണം, മനസ്സിലാക്കണം.
1: ഇനിയുള്ളൊരു ജീവിതം
0: അതിൽ മാറ്റം വരുത്താം. ഇപ്പം നമ്മള് കാരണം ഇപ്പം നമ്മളിപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 24 അല്ലെങ്കിൽ 30 40 50 55 വയസ്സ് വരെ നമ്മൾ ജീവിക്കുന്നുണ്ട്. നമ്മൾ ചിന്തിക്കുക, ഞാൻ ഇത്ര വർഷം ജീവിച്ചിട്ട് എല്ലാ ആഴ്ചയും ഞാൻ ജുമാക്ക് പോലുണ്ട്.
1: ഒരു ജുമാൻ്റെ ഒരു വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്ന് പല ആളുകൾക്കും എന്താണ് ജുമാ എന്നുള്ളത് അറിയില്ല. അറബിയിൽ എന്തൊക്കെയോ കേട്ട് വരികയാണ്.
0: മാത്രമല്ല ഇപ്പൊ മലയാളത്തിൽ കേട്ടാൽ തന്നെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ? ആ അവര് ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ വിടുന്ന ഒരു അവസ്ഥയാണ് ഇത്. നമ്മൾ ഒരാഴ്ചയും ഖുതുബ നമ്മൾ കേൾക്കുന്നതെന്ന് വെച്ചാല് നമ്മുടെ ജീവിതത്തിൽ
1: മാറ്റം
0: വരാനല്ല. അപ്പോ കഴിഞ്ഞ ഖുതുബ അല്ലെങ്കിൽ മുന്നത്തെ ഖുതുബ ഇതൊക്കെ കേട്ടിട്ട്
1: സംവിധാനങ്ങൾ
0: ഉണ്ട്. ഒരു ദിവസം തന്നെ 10-60 ഖുതുബ കേൾക്കാൻ അവസരം, ഇഷ്ടംപോലെ ഇൽമു നേടാനുള്ള അവസരം ഒരുപാടുണ്ട്. അതുപോലെ തന്നെ മാഷാല്ലാ പാഠക്കുറിപ്പിൽ ഉസ്താദ് പറഞ്ഞ കാര്യം ഇന്നത്തെ ഖുതുബയിൽ റിയാസ്വലായി വിവരിച്ചു തന്ന് മറ്റുള്ളവരുടെ തിന്മ നാം മറച്ചാൽ നാളെ നമ്മുടെ തിന്മ റബ്ബ് മറച്ചു വെക്കും. ഓർത്ത് പഠിച്ചാൽ നാളെ വിരൽ കടിക്ക ഓർത്ത് വെച്ചാൽ നാളെ വിരൽ കടിക്കേണ്ടി വരില്ല. നല്ലവരായവരുടെ കൂട്ടത്തിൽ നാം എല്ലാവരെയും നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ അറബലാമീൻ. അബ്ദുൽ ഹമീദ് സി കഴിയൂർ അദ്ദേഹമാണ് പറഞ്ഞിട്ടുള്ളത്, ദുർബോധം നൽകുന്ന ആത്മാവ് എന്ന് പിശാജ് എന്നുള്ളതിൻ്റെ ഉത്തരവായിരിക്കും അല്ലേ? പിശാജ് എന്നതിൻ്റെ ഉത്തരവായിരിക്കുന്ന ഷെയ്ത്താൻ എന്ന പാത്തിൻ്റെ വളരെയധികം അകറ്റപ്പെട്ടവെന്നാണ് ശരി ഉത്തരം. പിന്നെ മറ്റേ ഉത്തരങ്ങളൊന്നും വന്നിട്ടില്ല. നന്മയിൽ നിന്നും വഴി തെറ്റിക്കുന്ന ദുഷ്ട ശക്തി എന്നും ഉത്തരം വന്നിട്ടുണ്ട്. ശരീന തോട്ടശ്ശേരി അറ ഷംനാദ് ഖാൻ ഇവരൊക്കെയാണ് ഉത്തരങ്ങൾ അയക്കുന്നത്. ഏകദേശം അല്ലേ
1: എടുത്തെത്തിയിട്ടുണ്ടെന്ന്
0: പറയാം. ഏതായാലും നമുക്കേ ഇന്ന് നമ്മുടെ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ടേ നമുക്ക് പൂമരത്തണലാണ് ഇനി നമുക്കുള്ളത് ഇൻഷാല്ലാ. അപ്പം നമുക്ക് ആ പൂമരത്തണലിലേക്ക് പോകാം ഇൻഷാല്ലാ അല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പൂമരത്തണലിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം നിങ്ങളുടെ പ്രതിനിധികളായി രണ്ട് മിടുക്കികളായ കുട്ടികളുണ്ട്. ആരൊക്കെയാണ് പറഞ്ഞോളൂ.
4: എൻ്റെ പേര് ഷിഫ ഫാത്തിമ, ഞാൻ 4-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ദാറുൽ ഫറ ഇംഗ്ലീഷ് സ്കൂളിൽ.
2: മാഷാല്ലാ, ഒന്ന് ഷിഫയാണ്. ആരാണ് അടുത്തയാള്?
5: എന്റെ പേര് മൻഹ മെഹറി, ഞാൻ 4-ാം ക്ലാസ്സിൽ ദാർഫല ഇംഗ്ലീഷ് സ്കൂളിലാണ് പഠിക്കുന്നത്.
2: മാഷാല്ലാ, ഷിഫയും മൻഹയുമാണ് നമ്മുടെ കൂടെയുള്ളത്. ഷിഫയും മൻഹയും വീടെവിടെയാ?
5: പൂപ്പലത്ത്.
2: പൂപ്പലം, മാഷാല്ലാ. പെരിന്തൽമണ്ണക്കടുത്തുള്ള പൂപ്പലം അല്ലേ? മാഷാല്ലാ. അപ്പോ ഇന്ന് നമുക്ക് ഉമ്മയെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് നമ്മുടെ മരത്തിന്റെ ചുവട്ടിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഉമ്മയെ എല്ലാവർക്കും ഇഷ്ടല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണ്, മാഷാല്ലാ. എന്തുകൊണ്ടാണ് ഉമ്മയെ നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം?
6: ഉമ്മ നമ്മളെ നല്ലതുപോലെയാണ് വളർത്തുന്നത്. അത് നമ്മളെ ഒരു കുറവും ഇല്ലാതെ നല്ല രീതിയിലാണ് വളർത്തിയത്. അത് മാത്രല്ല, നമ്മളോട് നല്ല സ്നേഹവും ഉണ്ട്. നമ്മളെ പ്രസവിച്ചത് വരെ, വേദനയോടെ പ്രസവിച്ചത് വരെ
5: നമുക്ക് ഭയങ്കര, നമ്മളോട് നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് വേണ്ടിയിട്ട്, നമ്മൾ നല്ല കുട്ടികളാകാൻ വേണ്ടിയിട്ട് ചീത്ത അറിയും. ചിലപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും.
2: അപ്പോൾ ഉമ്മ നമ്മളെ അടിച്ചാലോ?
5: നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ട്.
2: ആ മാഷാല്ലാ.
6: പക്ഷെ എന്നാലും നമ്മൾ ദേഷ്യത്തോടെ ഉമ്മന്റെ അടുത്ത്
2: സംസാരിക്കാൻ പാടില്ല. ഓക്കേ മാഷാല്ലാ. അപ്പൊ നല്ലൊരു പോയിന്റ് ആണ് ഷിഫയും മൻഹയും ഇവിടെ പറഞ്ഞത്. ഉമ്മയാണ് നമ്മുടെ വിഷയം. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, മനുഷ്യബന്ധങ്ങളിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെടേണ്ടത്, ആദരിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത് ഉമ്മയെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സ്വഹാബി ചോദിച്ചു, ഏറ്റവും അധികം ബന്ധമുണ്ടാകേണ്ടത് ആരോടാണ് എന്ന് ചോദിച്ചപ്പോൾ നബി എന്താ പറഞ്ഞത്? ആ ഉമ്മയോട്. പക്ഷെ ആ സ്വഹാബി 3 തവണ ചോദിച്ചു. രണ്ടാമത് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്?
5: ഉമ്മയോട്.
7: ഉമ്മയോട് മൂന്നാമതും ചോദിച്ചു, അപ്പോഴോ ഉമ്മയോട്. നാലാമത് ചോദിച്ചപ്പോഴാണ്
5: ആദ്യം അല്ലാഹു പിന്നെ നബി അതിന് ശേഷം ഉമ്മ.
7: ആ നാലാമത് ചോദിച്ചപ്പോ അവസാനം പറഞ്ഞു കൊടുത്ത ഒന്നാണ് ഉപ്പയോട് എന്നുള്ളത്. മൂന്ന് തവണ ആവർത്തിച്ച് നബി പറഞ്ഞതും ഉമ്മയോടാണ് എന്നാണ്. അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്. അതായത് ഉമ്മയോട് ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ടാകാൻ കാരണം എന്താണ്? ഉമ്മ നമ്മളെ നൊന്ത് പ്രസവിച്ചു, അതുപോലെ രണ്ടു വർഷം മുലയൂട്ടുകയും ചെയ്തു. ഉമ്മയാണ് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ സഹിക്കുന്നത്, ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് സഹിക്കുന്നത് അല്ലേ. ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഉമ്മ നമ്മെ വളർത്തിയത്. അതുകൊണ്ടാണ് ഉമ്മയോടാണ് ഏറ്റവും കടപ്പാടുണ്ടാകേണ്ടത് എന്ന് പറയാനുള്ള കാരണം. എന്നാൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നാണല്ലോ ഇസ്ലാം പറയുന്നത് അല്ലേ. ആ അതിനുശേഷം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നതാണ് ഖുർആൻ പറഞ്ഞത്. ഏത് സൂറത്തിലാണെന്നറിയോ? സൂറത്തുൽ ഇസ്റാ. നിങ്ങൾ ആയത്ത് കേട്ടിട്ടുണ്ടാവും, വഖലാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. അപ്പൊ ആ ആയത്തിൽ പറഞ്ഞത് എന്താ അറിയോ? വഖലാ റബ്ബുക, നിന്റെ രക്ഷിതാവ് വിധിച്ചിട്ടുണ്ട്, അല്ലാ തഅബ്ദു ഇല്ലാ ഇയാഹു, അവനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല. എന്നിട്ടോ വബിൽ വാലിദൈനി ഇഹ്സാനാ. മാഷാല്ലാ, പഠിച്ചിട്ടുണ്ടല്ലോ. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നതാണ്. അപ്പൊ അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞതിന്റെ തൊട്ട് താഴെ പറഞ്ഞത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നത്. എന്താ അങ്ങനെ പറയാൻ കാരണം? അത്രയും കടപ്പാട് അവരോടുണ്ട്. അള്ളാഹനെ ആരാധിക്കണം എന്ന് പറഞ്ഞതിന്റെ തൊട്ട് താഴെയാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്ന് പറയാനുള്ള കാരണം. നിങ്ങൾക്ക് കഥ ഇഷ്ടാണോ? കഥ കേട്ടിട്ടുണ്ടോ?
5: കഥ
7: പറയാറുണ്ടോ? ഞാൻ പറയുന്ന ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. അപ്പൊ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടി മാതാവുമായി ബന്ധപ്പെട്ട ഒരു കഥ പറയാം. കഥ പറയുന്നതിന് മുമ്പ് നമ്മള് ഉമ്മാനെ ചീത്ത വിളിക്കാൻ പാടുണ്ടോ? ചീത്ത വിളിക്കലുണ്ടോ? ഉമ്മ നമ്മളെ വിളിച്ചാ ഷിഫ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മള് ഉടനെ വിളി കേട്ട് നമ്മൾ അവിടെ വരും. മൻഹമോളെ ഇവിടെ വരൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഉടനെ തന്നെ നമ്മൾ ഓടിച്ചെല്ലും. എനിക്കിപ്പോ വരാൻ ഒഴിവില്ല, ഞാൻ ഇന്ന പണിയെടുക്ക എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ പറയല് തെറ്റാണ്, ധിക്കാരമാണ് അല്ലേ. ഒരു പക്ഷേ അങ്ങനെ പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന്, ദുനിയാവിൽ നിന്ന് തന്നെ കുറ്റം കിട്ടും, ശിക്ഷ കിട്ടും അല്ലേ. ഞാൻ പറയാൻ പോകുന്ന കഥ നിങ്ങൾക്ക് ഏകദേശം ഒരു ക്ലൂ കിട്ടിയോ? ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മാഷാല്ലാ, കേട്ടിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും നമ്മൾ കേട്ടിട്ടുള്ള ഒരു കഥയാണ്. ജുറൈജ് റളിയല്ലാഹു അൻഹു നല്ല മനുഷ്യനായിരുന്നു അല്ലേ. നല്ല ആബിദായ സ്വാലിഹായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു മലന്റെ മുകളിൽ ഒരു കുടില് കെട്ടി അവിടെ അള്ളാഹുവിനെ ആരാധിച്ച് പ്രാർത്ഥിച്ച് ഇരിക്കുന്ന സന്ദർഭത്തിൽ ഉമ്മ മോനെ വിളിച്ചു, മോനെ ജുറൈജേ. പക്ഷേ ജുറൈജ് റളിയല്ലാഹുവിനു നിസ്കരിക്കുകയായിരുന്നു, സുന്നത്ത് നമസ്കാരത്തിലായിരുന്നു. ആ സമയത്ത് അദ്ദേഹം ഉമ്മയുടെ വിളിക്ക് ഉത്തരം കൊടുത്തില്ല. മൂന്ന് പ്രാവശ്യവും ഉമ്മ വിളിച്ചു, പക്ഷെ ആ സമയത്തൊക്കെ മനഃപൂർവ്വമാണോ?
5: അല്ല,
7: നിസ്കരിക്കുകയായിരുന്നു.
8: അതുപോലെ അവസാനം ഉപ്പ വിളിച്ചു അപ്പോഴും.
7: ആ ഇതുപോലെ തന്നെ എന്ത് ചെയ്തു? നമസ്കരിക്കുന്നതായത് കൊണ്ടാണ് മറുപടി കൊടുക്കാത്തത്. പക്ഷെ ആ ഉമ്മയ്ക്ക് അറിയില്ല മോന് നിസ്കരിക്കുകയാണ് എന്നുള്ളത്. അപ്പോ ആ ഉമ്മ എന്ത് ചെയ്തു? മകനെതിരെ പ്രാർത്ഥിച്ചു. ഒരു മോശമായ വാർത്ത കേട്ടുകൊണ്ട് അത്തരമൊരു സാഹചര്യം ഉണ്ടാവണം എന്നതാണ് ഉമ്മയുടെ പ്രാർത്ഥന. അതുപോലെ സംഭവിച്ചു. ജനങ്ങളൊക്കെ ആ ജുറൈജ് മോശക്കാരനാണ് വൃത്തികെട്ടവനാണ് എന്നൊക്കെ പറഞ്ഞ് ജുറൈജിനെ അടിക്കുകയും ഉപദ്രവിക്കുകയും ചീത്ത വിളിക്കുകയും ജുറൈജിന്റെ ആരാധന ചെയ്യുന്ന കുടിലൊക്കെ അടിച്ചു പൊളിക്കുകയും ചെയ്തു. പക്ഷെ ജുറൈജ് നല്ല ആളല്ലേ? പിന്നെന്താ ഉണ്ടായത്?
8: അവിടെ ഒരു സ്ത്രീ വന്നു, ഒരു ദുഷ്ടത്തിയായ ഒരു സ്ത്രീ വന്നു. ആ സ്ത്രീയെ പ്രസവിച്ചു. അപ്പോ ആ സ്ത്രീ പറഞ്ഞു ഇതിന്റെ
5: ജുറൈജാണെന്ന്.
8: പക്ഷേ ഈ ജുറൈജിന്റെ അടുത്ത് ഒരു കുടിലിൽ താമസിച്ച് എന്നും അതിയുറങ്ങാറുണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു.
7: അപ്പൊ നിങ്ങളാ കഥ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് നമുക്കുള്ള ഗുണപാഠം എന്താണെന്നറിയോ?
5: അള്ളാഹു ഈ ലോകത്ത്
7: ജുറൈജ് നല്ല മനുഷ്യനായിരുന്നു, നല്ല ആബിദായ മനുഷ്യനായിരുന്നു. എന്നിട്ട് പോലും കുറഞ്ഞ സമയത്തേക്ക് എന്തുണ്ടായി? ഒരു മോശപ്പെട്ട ഒരു പരാമർശം ജനങ്ങളിൽ നിന്ന് കേൾക്കേണ്ടി വന്നു. അതിന്റെ കാരണം ഉമ്മ വിളിച്ച് അതിന് ഉത്തരം കൊടുത്തില്ല എന്നതുകൊണ്ട് ഉമ്മ എതിരെ പ്രാർത്ഥിച്ചതാണ് അല്ലേ. പക്ഷേ ജുറൈജ് റളിയല്ലാഹുവിനു നല്ല മനുഷ്യനായതുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിച്ചു കൊടുത്തു അല്ലേ. അദ്ദേഹം ഒരു വടി കൊണ്ടുവന്ന് കുട്ടിയുടെ വയറ്റത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു, മന്നാബൂക്ക, നിന്റെ ഉപ്പ ആരാണ്? പിന്നാൽ ഇന്നെ ആട്ടിടയാണെന്ന് പറഞ്ഞു. അപ്പൊ എന്താ ഉണ്ടായത്? ആ ജനങ്ങളെല്ലാവരും അദ്ദേഹത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും മാപ്പ് പറയുകയും
5: ചോദിച്ചു, നിനക്ക് സ്വർണത്തിന്റെ വീട്
7: വേണോന്ന് പറഞ്ഞു. അദ്ദേഹം എന്താ മറുപടി
5: പറഞ്ഞത്?
7: മാഷാല്ല. അപ്പൊ ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഉമ്മ നമ്മളെ എപ്പോ വിളിച്ചു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം? അതിന് വിളി ഉത്തരം നൽകണം അല്ലേ. നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്തായിരിക്കും ഉമ്മ വിളിക്കുക. അപ്പൊ നമുക്ക് ഭയങ്കര പെട്ടെന്ന് ദേഷ്യം വരും. മാതാവിനെയും പിതാവിനെയും നമ്മൾ ഒരുപോലെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. ഏറ്റവും അധികം നമുക്ക് ആദരവ് ഉണ്ടാവേണ്ടതും നമ്മളുടെ ഉമ്മയോടാണ്.
8: അങ്ങനെ അങ്ങനെ പറഞ്ഞ ദേഷ്യപ്പെട്ട് പറഞ്ഞ അത് ആ ഒരു പരലോകത്തിലെ ഏറ്റവും വലിയൊരു ശിക്ഷ.
7: ആ ഏറ്റവും വലിയൊരു ശിക്ഷയായിരിക്കും. മാതാപിതാക്കളെ ഒരാൾ ദ്രോഹിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ?
5: ഇല്ല.
7: അപ്പൊ നമുക്ക് നമ്മുടെ കൂട്ടുകാരോടൊക്കെ നമുക്ക് പറയാനുള്ളത് എന്താ?
5: ഉമ്മയോട്
7: ദേഷ്യപ്പെടരുത്,
8: ഉമ്മയോട് നല്ല സ്നേഹത്തോടെ
7: പെരുമാറണം എന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ?
5: വാക്കുപോലും പറയാൻ പാടില്ല.
7: ഒരു ചോദ്യം ചോദിക്കട്ടെ, ഇസ്ലാമിക വിരുദ്ധമായ ഒരു കാര്യത്തിനാണ് ഉമ്മ ക്ഷണിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഉമ്മ നമ്മളോട് പറയുന്നതെങ്കിലോ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കേൾക്കണം എന്നാണോ കേൾക്കണ്ട എന്നാണോ? അതായത് ഇസ്ലാമിക വിരുദ്ധമായ ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മളെ ക്ഷണിക്കുന്നതെങ്കിൽ നമ്മൾ കേൾക്കേണ്ടതില്ല. അതല്ലാത്ത ഏത് കാര്യത്തിനും ഉമ്മയെ അനുസരിക്കണം, ഉമ്മയുടെ വിളി കേൾക്കുകയും വേണം അല്ലേ. നമ്മുടെ ഉമ്മമാര് നമ്മൾ നന്നാവണം, നല്ല കുട്ടികളാവണം എന്നല്ലേ വിചാരിക്കുന്നത്? ഒരു കുട്ടി റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരു ഉമ്മ ആ കുട്ടിയെ ചിലപ്പോൾ ഒരു അടിയടിക്കും. കുട്ടി കരഞ്ഞാലും ആ ഉമ്മയ്ക്ക് കുട്ടിനോടുള്ള ഇഷ്ടമുണ്ട് അല്ലേ. കുട്ടിക്കോ? ഉമ്മയോടും ഇഷ്ടമുണ്ട് അല്ലേ. ഇഷ്ടം കൊണ്ടാണ് കുട്ടിയെ അടിച്ചത്. ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ അല്ലേ. ഓക്കെ, അപ്പൊ നമ്മുടെ കൂട്ടുകാരോടൊക്കെ നമുക്ക് പറയണം, ഉമ്മയെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം, നമ്മൾ സ്നേഹിക്കണം അല്ലേ. ഉമ്മ എന്തു പറഞ്ഞാലും നമുക്കത് അനുസരിക്കാൻ സാധിക്കണം. ഉമ്മനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും പാട്ട് പാടാൻ അറിയോ? ആ മാഷാ അല്ലാ, ഷിഫ ഒന്ന് പാടിക്കേ.

0: ഉമ്മയ്ക്ക് കിട്ടുകയാണ്. കിട്ടിയപ്പോൾ ആ കുഞ്ഞിനെ തുരുതുരാ ഉമ്മ വെച്ച് അതിനെ ചുംബിച്ച് മാറോടണച്ച് ആ സ്നേഹം പ്രകടിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി സല്ലമ സ്വഹാബത്തിനോട് ചോദിച്ചു, കണ്ടോ നിങ്ങളതിനെ? ആ ഉമ്മ ആ കുഞ്ഞിനെ നരകത്തിലേക്ക് അതല്ലെങ്കിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സ്വഹാബത്ത് പറഞ്ഞു, ഒരിക്കലുമില്ല നബിയെ, കാരണം അത്രയും ഇഷ്ടമാണ്, അത്രയും ഇഷ്ടമാണ് ആ ഉമ്മയ്ക്ക് ആ കുഞ്ഞിനോട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ പറഞ്ഞു, എങ്കിൽ അതിനേക്കാളേറെ നമ്മളോട് ഇഷ്ടമുള്ളത് അള്ളാഹുവിനാണ്. അപ്പം നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും കഴിഞ്ഞാൽ ഭൂമിയിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെടേണ്ടത് ഉമ്മയെയാണ് അല്ലേ? ഉമ്മയെയാണ് നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത്. അതുകൊണ്ട് ഉമ്മ നമ്മൾക്ക് ഏറ്റവും വലിയ ഒരു തണലാണ് അല്ലേ? നമുക്ക് എല്ലാ കാര്യവും ആദ്യം പഠിപ്പിച്ചു തരുന്നത് ഉമ്മയിൽ നിന്നല്ലേ? എല്ലാ കാര്യവും നമുക്ക് ഉമ്മയാണ് പഠിപ്പിച്ചു തരിക. അപ്പൊ നമ്മള് ഉമ്മ ഇങ്ങോട്ട് സഹായിക്കുന്നതിന് നമ്മൾ തിരിച്ച് സഹായിക്കാറുണ്ടോ? സഹായിക്കണ്ടേ? നിങ്ങൾ എന്താ സഹായിക്കാറുള്ളത്?
1: ഞാനുമ്മക്ക് പാത്രം കഴുകി കൊടുക്കും.
0: മാഷാല്ലാഹ്.
1: കൊടുക്കും, തുടക്കും.
0: മൻഹ എന്തൊക്കെ ചെയ്യാറുണ്ട്?
1: ഉമ്മക്ക് വയ്യാത്ത സമയത്തൊക്കെ മുത്തടിച്ച് കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ മുത്തടിച്ച് കൊടുക്കും.
0: മാഷാല്ലാഹ്. നമ്മള് ഉമ്മ നമുക്ക് എത്ര അധികം പ്രയാസങ്ങൾ സഹിക്കുന്നുണ്ടല്ലേ. നമ്മള് ഇപ്പൊ കോവിഡ് പശ്ചാത്തലമായതുകൊണ്ട് നമുക്ക് സ്കൂളൊന്നുമില്ല. പക്ഷെ സ്കൂൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ, മദ്രസ ഉണ്ടാകുന്ന സമയത്ത് നമുക്കത് രാവിലെ നമ്മളെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ എടുത്ത് റെഡിയാക്കി തന്ന് പുസ്തകം കെട്ടുകളും അതുപോലെ ഭക്ഷണവും എല്ലാം ശരിയാക്കി നമുക്ക് പോകേണ്ട എല്ലാ സംവിധാനവും ഉമ്മ റെഡിയാക്കി തരുമല്ലേ.
1: നമുക്ക് വിശപ്പ് വന്നാൽ അത് ഉടനെ തന്നെ ഉണ്ടാക്കി നമുക്ക് അതെന്തായാലും നമ്മൾക്ക്
0: ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കി തരും. മാഷാല്ലാ. അപ്പൊ ഇതൊക്കെ ഉമ്മ സഹിക്കുന്ന ത്യാഗ എന്ന് മാത്രമല്ല, ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ വൈകുന്നേരം വന്നിട്ട് എനിക്ക് തലവേദനയാണ് ഉമ്മ, എനിക്ക് പനിയാണ് ഉമ്മ എന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ ഉറങ്ങിയാലും ഉമ്മയ്ക്ക് ഉറങ്ങാൻ വരില്ല, ഉറങ്ങാൻ കഴിയില്ല. അപ്പൊ അത്രയും സ്നേഹത്തിന്റെ കാതലാണ് ഉമ്മ എന്ന് പറയുന്നത്. ആ ഉമ്മയെ ചില കുട്ടികൾ അല്ലെങ്കിൽ ചിലരൊക്കെ ഉമ്മയെ ചീത്ത വിളിക്കുന്നത് കാണാൻ കഴിയും, ഉമ്മയെ തെറി വിളിക്കുന്നത് കാണാൻ കഴിയും. എത്രയോ ആളുകൾ അവര് ഏതെങ്കിലും ആളുകളുടെ കൂടെയൊക്കെ പെൺകുട്ടികളൊക്കെ ഒളിച്ചോടിപ്പോയിട്ട് അവരുടെ ഉമ്മ വന്ന് കരഞ്ഞു പറഞ്ഞിട്ട് പോലും അവർ ഉമ്മയുടെ കൂടെ പോകാൻ തയ്യാറായില്ല, ഏതോ വൃത്തികെട്ടവരുടെ കൂടെ ഒളിച്ചോടി പോവുകയാണ് ചെയ്തത്. അപ്പൊ മാതാവ് 10 മാസം ഗർഭം ചുമന്ന് അവനെ നൊന്ത് അല്ലെങ്കിൽ അവളെ നൊന്ത് പ്രസവിച്ച് 2 വർഷം അവർക്ക് കൃത്യമായി മുലയൂട്ടുകയും ചെയ്തിട്ടും ആ ഉമ്മയെ പല ആളുകളും ധിക്കരിച്ചു കളയുന്നു.
1: അതുപോലെ പല ഉമ്മമാരുടെയും വലിയൊരു ആഗ്രഹം കുട്ടികളോടൊപ്പം നല്ല സന്തോഷമായിട്ട്
0: കഴിയണം എന്നതാണ്.
1: പക്ഷെ ചില കുട്ടികള് അങ്ങനെ ഒന്നും അമ്മേന്റെ അടുത്ത് എടുത്തും കൂടിയും പോവാതെ നമ്മള് സാധാരണ എന്താ ഉമ്മക്കൊരു മുത്തം കൊടുക്കണം എന്നാണല്ലോ. പക്ഷെ ചില കുട്ടികളൊന്നും
0: കൊടുക്കില്ല. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ കൂട്ടുകാർക്കൊക്കെ നമുക്ക് നൽകാനുള്ള ഒരു സമ്മാനമാണ്, നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും നമ്മൾ അവരോട് സലാം പറയണം. തിരിച്ചു പോരുമ്പോഴോ? ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് പോരുമ്പോ സലാം പറഞ്ഞു പോരണം. അവരുടെ നെറ്റിയിൽ ഒരു മുത്തം കൊടുക്കണം അല്ലേ? അതാണ് ഉമ്മയോടുള്ള സ്നേഹത്തിന്റെ ഒരു ഭാഗം. രണ്ടാമത്തേത്, ഉമ്മ പറഞ്ഞാൽ എന്ത് ചെയ്യണം? അനുസരിക്കണം. അതാണ് മറ്റൊന്ന്. മൂന്നാമത്തേത്, ഉമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാറുണ്ടോ? റബ്ബയാനി സഗീറ എന്ന് പ്രാർത്ഥിക്കണം അല്ലേ? അതോടൊപ്പം ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഉമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അള്ളാഹു എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യും? കേൾക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥനകൾക്ക് എല്ലാവർക്കും അറിയോ? എങ്കിൽ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി അതൊന്ന് പറഞ്ഞേ. റബ്ബേ കരുണ ചെയ്യണം രണ്ടു പേരോടും, മാതാവിനോടും പിതാവിനോടും കരുണ ചെയ്യണം. കെമാ റബ്ബയാനി സഗീറ, എന്താ അതിന്റെ അർത്ഥം? ചെറുപ്പത്തിൽ

0: ചെറുപ്പത്തിൽ എന്നെ പോറ്റി വളർത്തിയത് പോലെ അവർക്ക് കരുണ ചെയ്യണം.
1: അവർക്ക് കരുണ ചെയ്യണം നോക്കണം, അവർക്കും കരുണ ചെയ്യണം.
2: നല്ലൊരു സംസാരം നമ്മൾ ശ്രദ്ധിച്ചു. എങ്ങനെ ഉമ്മമാരോട് പെരുമാറണം എന്നൊക്കെ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കി. അതിന് മുമ്പ് വ്യത്യസ്തങ്ങളായ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചു, ചോദ്യങ്ങൾ ചോദിച്ചു, അതിനുത്തരങ്ങൾ പറഞ്ഞു. അൽഹംദുലില്ലാഹ്, ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നാളെയും ഇതുപോലെ ഇൻഷാല്ലാ ഈ ഒരു സമയത്ത് പീസ് റെഡിയിലുണ്ടാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
4: Peace Radio. Tune to reality. للدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم
3: وابوا മുദിർന്നവർക്ക് ബാല്യത്തിലേക്കൊരു മടക്കയാത്ര. ബാലികാ ബാലന്മാർക്ക് കുട്ടിക്കാലത്തിന്റെ സാർത്ഥകമായ അനുഭവകാലം. നിഷ്കളങ്ക ബാല്യത്തോടൊപ്പം പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ്. ബാല്യകാല വർഷങ്ങൾ മധുരതരമാക്കാം. മൊബൈലും ആധുനിക മീഡിയകളും തീർക്കുന്ന തലവേദനയ്ക്ക് പരിഹാരമന്വേഷിക്കുകയാണ് ഇന്നെല്ലാവരും. ക്രിയാത്മകതയുടെ അടയാളങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച് അത് ബാല്യവും കൗമാരവും അപഹരിക്കുന്നു. കളികളും കളിപ്പാട്ടങ്ങളും കുട്ടിത്തവും കുസൃതിയും വിസ്ഫോടനം തീർക്കുന്ന ക്രിയാത്മകത ബാല്യത്തെ തിരികെ പിടിക്കാൻ പീസ് റേഡിയോയുടെ അവസരോചിതമായ ഇടപെടൽ സ്റ്റാർ ക്വസ്റ്റ്. കുഞ്ഞു മനസ്സുകളിൽ വിരിയുന്ന കഥയും കവിതയും പാട്ടും ചിരിയും ഇനി ലോകമറിയട്ടെ, അവർ ആസ്വദിക്കട്ടെ. കനലിരിയുന്ന ബാല്യങ്ങളെ കുളിർ വീശി കളിചിരികളിലേക്ക് തിരിച്ചു നടത്താൻ പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത് സ്വരം അടങ്ങി കണ്ണുചിമ്മി എന്ന വരികൾക്ക് ഈണം നൽകുന്നത് അബ്ദുള്ള തിരൂർക്കാട്.

0: ജസാക്കുമുല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സ്വരം അടങ്ങി കണ്ണുചുമ്മി എന്ന വരികൾക്ക് ഈണം നൽകിയത് അബ്ദുള്ള തിരൂർക്കാട്.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ അടുത്തതായി പ്രവേശിക്കുന്നത് ഓർമ്മ എന്ന പരിപാടിയിലേക്കാണ്. കെ എം മൗലവി സ്മരണിക ഗ്രന്ഥം, മതഭൗതിക പഠനങ്ങളുടെ സമന്വയം, കെ എം മൗലവിയുടെ സ്വപ്നം. ശബ്ദം നൽകുന്നത് ഷരീഫ് കാര.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഓർമ്മയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. കേരളീയ മുസ്ലിം നവോത്ഥാന രംഗത്ത് തൻ്റേതായ വ്യക്തിത്വം അടയാളപ്പെടുത്തിയ കെ എം മൗലവി റഹിമഹുല്ലയെക്കുറിച്ച് എഴുതപ്പെട്ട കെ എം മൗലവി സ്മാരക ഗ്രന്ഥത്തിലെ വരികളാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. നികത്താനാകാത്ത ആ വിടവിനെക്കുറിച്ച് ടി പി കുട്ടിയമ്മു എഴുതിയ വരികളുടെ ബാക്കി ഭാഗം കേൾക്കാം. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ മൗലവിയുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ എനിക്ക് ആദ്യമായി അവസരം ലഭിക്കുന്നത് 1948 അദ്ദേഹത്തിൻ്റെയും എം കെ കുഞ്ഞഹമ്മദ് ഹാജിയുടെയും ക്ഷണമനുസരിച്ച് ഞാൻ തിരൂരങ്ങാടിയിൽ ചെന്നു. എത്തീംഖാനക്ക് ലഭിച്ച വിശാലമായ സ്ഥലത്ത് എത്തീംഖാനയും അതോട് ചേർന്ന് മറ്റു സ്ഥാപനങ്ങളുടെയും എടുപ്പുകൾക്കായുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുവാനായിരുന്നു ഞാൻ ക്ഷണിക്കപ്പെട്ടത്. ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയെന്നത് നമ്മുടെ സമുദായ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പുതുമയായിരുന്നു. കെ എം മൗലവി, ഇ കെ മൗലവി, എം കെ ഹാജി ഇവർ മൂന്ന് പേരും വിശാലവും മനോഹരവുമായ ആ സ്ഥലം ചുറ്റി നടന്ന് കാണിച്ചു തരികയും അഭിപ്രായങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ ഹോസ്റ്റലുകൾ, പൊതുവായ വെപ്പുമുറിയും വെവ്വേറെയുള്ള ഭക്ഷണമുറികളും വെവ്വേറെ കുളിമുറികളും മറപ്പുരകളും, ഹൈസ്കൂൾ, തൊഴിൽശാല, പള്ളി മുതലായവയെല്ലാം ഉൾപ്പെടുത്തി ഒരു ബൃഹത്തായ പ്ലാൻ അന്ന് ഞങ്ങൾ ആവിഷ്കരിച്ചു. സാവധാനത്തിലെങ്കിലും ഒന്നിനു പിന്നെ ഒന്നായി ഇതിൽ പലതും അവിടെ ഉയർന്നു കഴിഞ്ഞു. പള്ളി, ട്രെയിനിംഗ് സ്കൂൾ, ട്രെയിനിംഗ് ഹോസ്റ്റൽ മുതലായതിൻ്റെ അടിസ്ഥാനങ്ങളും ഇട്ടുകഴിഞ്ഞു. എല്ലാം ഭംഗിയായും അതിൻ്റെ സ്ഥാനത്ത് കാര്യക്ഷമമായും നിർമ്മിതമായി വരുന്നത് കാണാൻ എന്തുമാത്രം കൗതുകവും സംതൃപ്തിയുമുണ്ട്. മൗലവി മർഹൂമിൻ്റെ രൂഢമൂലമായ മസ്തിഷ്കവും ഹാജി സാഹിബിൻ്റെ സുശക്തമായ കരങ്ങളും ഇതിൻ്റെ എല്ലാം പിന്നിൽ നല്ലപോലെ കാണാവുന്നതാണ്. മൗലവി സാഹിബ് എപ്പോഴും വലിയ നിലയിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നു എന്നത് എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. അതേ ദിവസം തന്നെ രണ്ട് മൗലവിമാരും ചേർന്ന് എന്നെയും പങ്കുകൂട്ടി എം കെ ഹാജി സാഹിബിനെതിരായി ഒരു ഗൂഢാലോചന വിജയപൂർവ്വം നടത്തുകയുണ്ടായി. ഇന്ന് യത്തീംഖാന ആപ്പീസായി ഉപയോഗിക്കുന്ന മാളിക കെട്ടിടം നിർമ്മിക്കുവാനുള്ള ഏർപ്പാടുകൾ പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. അതിൻ്റെ തെക്ക് കിടക്കുന്ന കിണറുള്ളിടത്ത് കെട്ടിടം നിർമ്മിക്കുവാനും പകരം അല്പം അകലെ മറ്റൊരു കിണർ കുഴിക്കുവാനുമായിരുന്നു ആലോചന. അതൊരു പാഴ്ചിലവല്ലേ എന്ന് മൗലവിമാർക്ക് സംശയം തോന്നി. സൈനികോദ്യോഗസ്ഥന്മാരെപ്പോലും നാണിപ്പിക്കുന്ന നിശ്ചയദാർഢ്യവും കർമ്മധീരതയും ഹാജി സാഹിബിൻ്റെ ഗുണവിശേഷണങ്ങളായിരുന്നു. ഒരു നല്ല കാര്യത്തിനിറങ്ങിയാൽ പിന്നെ ഇളക്കമുണ്ടാകുകയില്ല. കിണർ പോകണമെങ്കിൽ പോകണം, മറ്റൊന്ന് കുഴിക്കണമെങ്കിൽ അത് ചെയ്യണം, പണമില്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും വരും. അള്ളാഹുവല്ലേ ഇതെല്ലാം തരുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈമാനുറച്ച വാദം. പക്ഷേ കണ്ണുചിമ്മി കുതിച്ചു ചാടുന്ന ഒരാളെ കുഴിയിൽ വീഴാൻ അനുവദിക്കാമോ? ഞങ്ങൾ അത്ര എളുപ്പം വിട്ടില്ല. കെട്ടിടം അല്പം വടക്കുള്ള സ്കൂളും ആപ്പീസും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് കിണറിന് ദോഷം വരാത്ത രീതിയിലൊരു പ്ലാനിട്ടു. ആ പ്ലാൻ സാവധാനത്തിൽ വിശദീകരിക്കുകയും അതിൻ്റെ മെച്ചങ്ങൾ എടുത്തു കാട്ടുകയും ചെയ്തപ്പോൾ ഹാജി സാഹിബ് വഴങ്ങി. പ്രായം ചെന്ന രണ്ട് മൗലവിമാർ തങ്ങളുടെ ഗൂഢാലോചന വിജയിച്ചതിൽ ചെറിയ കുട്ടികളെപ്പോലെ സന്തോഷവും സംതൃപ്തിയും അഭിമാനവും പ്രകടിപ്പിച്ചത് ഞാൻ പലപ്പോഴും ഓർത്തു പോകാറുണ്ട്. മൗലവി സാഹിബിൻ്റെ ബാലഹൃദയവും നിഷ്കളങ്കതയും നമുക്കെല്ലാം സുപരിചിതമാണ്. മൗലവിയുമായി വളരെ അടുത്തു തുടങ്ങിയത് കേരളപ്പിറവിയോടുകൂടി ഞാൻ തിരുവനന്തപുരത്ത് വന്ന മുതൽക്കാണ്. അതിന് പിറക് പലയിടത്ത് വെച്ചും പലപ്പോഴും ഞാൻ അദ്ദേഹത്തെ സന്ദർശിക്കുകയും ചുരുക്കം ചിലപ്പോൾ അന്യോന്യം എഴുത്തുകൾ കൈമാറുകയും ചെയ്തു പോന്നു. മൗലവി മർഹൂമിൻ്റെ അനാരോഗ്യവും എൻ്റെ ജോലി തിരക്കും അനുവദിക്കുന്നിടത്തോളം ഞങ്ങൾ പല വിഷയങ്ങളെക്കുറിച്ചും സംസാരിക്കുകയും എഴുതുകയും ചെയ്തിട്ടുണ്ട്. സ്ത്രീധന സമ്പ്രദായം, ഇബാദത്തിൻ്റെ അർത്ഥം, മുജാഹിദുകളുടെ അനാസ്ഥ, അഭ്യസ്തവിദ്യരുടെ മതവിഷയങ്ങളിലുള്ള അവഗണന മുതലായവയായിരുന്നു ചർച്ചാ വിഷയങ്ങൾ. എന്നാൽ അദ്ദേഹത്തെ ഏറ്റവുമധികം വേദനിപ്പിച്ചുകൊണ്ടിരുന്നത് മതവിദ്യാഭ്യാസം സിദ്ധിച്ച പണ്ഡിതന്മാരും ആധുനിക വിദ്യാഭ്യാസത്തിൽ നിപുണത നേടിയവരും തമ്മിലുള്ള അകൽച്ചയാണ്. ഈ പൊരുത്തക്കേടിൻ്റെ ഒരു പ്രത്യക്ഷോദാഹരണമായി ഫാറൂഖാബാദിനെയും അദ്ദേഹം എടുത്തു കാട്ടി. ദീനും ദുനിയാവും സമഞ്ജസമായി സംയോജിച്ച ഒരു ഉത്തമ സംസ്കാരത്തിൻ്റെ ഉറവിടം കേരള മുസ്ലിങ്ങളുടെ സർവതോന്മുഖമായ ഉന്നമനത്തിനുവേണ്ടി പ്രവർത്തിക്കുന്ന ബുദ്ധിജീവികളെ വാർത്തുവിടേണ്ട ഒരൊന്നാം തരം വർക്ക്ഷോപ്പുമായി വികസിക്കേണ്ട ഫാറൂഖും റോലത്തും അന്യോന്യം തൊടാനും നീങ്ങാനും പാടില്ലാത്ത സ്ഥാപനങ്ങളെപ്പോലെ അകന്നു നിൽക്കുന്നതായി അദ്ദേഹം കാണുകയും അതിനെപ്പറ്റി വ്യാകുലപ്പെടുകയും ചെയ്തു. ഈ രണ്ടു കോളേജിലെയും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അടുപ്പിച്ച കിതാബും സുന്നത്തും ശാസ്ത്രവും ചരിത്രവും എന്നുവേണ്ട എല്ലാ നല്ല കാര്യങ്ങളും പഠിച്ചും പഠിപ്പിച്ചും അവയുടെ വെളിച്ചത്തിൽ കാലോചിതമായ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തും ഗവേഷണ നിരീക്ഷണങ്ങൾ നടത്തിയും വിജ്ഞാനത്തിനു മുതൽ കൂട്ടുന്ന ഉത്തമ സാഹിത്യങ്ങൾ പുറപ്പെടുവിച്ചും ആ സ്ഥാപനങ്ങളുടെ പ്രയോജനം ശതഗുണീഭവിക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇതിൻ്റെ ആദ്യത്തെ പടിയായ ചില നിർദ്ദേശങ്ങളെപ്പറ്റി അദ്ദേഹത്തിൻ്റെ ക്ഷണമനുസരിച്ച് ഞങ്ങളൊരു ദിവസം ചർച്ച ചെയ്തു. ഫാറൂഖ് കോളേജ് പവലിയനിൽ വെച്ച് നടന്ന ആ ചർച്ചയിൽ മൗലവി സാഹിബിനു പുറമെ ഫാറൂഖ് കോളേജ് പ്രിൻസിപ്പൽ ജലീൽ സാഹിബും റോദത്തുലുലും പ്രിൻസിപ്പൽ അബുസബഹ് മൗലവിയും ഞാനും മറ്റുമുണ്ടായിരുന്നു. ഫാറൂഖാബാദിലെ മസ്ജിദ് അസ്ഹറിനെ കേന്ദ്രമാക്കി ഉയർന്ന നിലവാരത്തിലുള്ള ഇസ്ലാമിക പഠനം സംഘടിപ്പിക്കണമെന്നതായിരുന്നു പദ്ധതി. രണ്ട് സ്ഥാപനങ്ങളിലെയും അധ്യാപകന്മാരും പുറത്തുനിന്ന് ക്ഷണിക്കപ്പെടുന്ന പണ്ഡിതന്മാരും മാറി മാറി ഖുത്ബ ഓതുക, മുൻകൂട്ടി തയ്യാറാക്കുന്ന ഈ ഖുത്ബകൾ സന്ദർഭോചിതമായ വിഷയങ്ങളെക്കുറിച്ചുള്ള ഗാഢമായ പഠനത്തിൻ്റെയും ചിന്തയുടെയും ഫലമായിരിക്കുക, ഈ ഖുത്ബകൾ പത്രങ്ങൾ മുഖേനയും ലഘുലേഖകളായും പ്രസിദ്ധപ്പെടുത്തുക, ഇത്രയും സംഗതികൾ തൽക്കാലം ചെയ്യുവാൻ തീരുമാനിക്കുകയും ലഘുലേഖകൾ അടിക്കുന്നതിൻ്റെ സാമ്പത്തിക ബാധ്യതകൾ അബുസബഹ് മൗലവി സ്വയം ഏറ്റെടുക്കുകയും ചെയ്തു. എന്നാൽ മുളയിൽ തന്നെ കല്ലുകടിക്കുകയും ആ പദ്ധതി പ്രാവർത്തികമായി രൂപം കൊള്ളാതെ മറയ്ക്കുള്ളിൽ അമർന്നു പോകുകയും ചെയ്തു. അടുത്ത കാലത്ത് അബുസബഹ് മൗലവി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചരിത്രം തുടർച്ചയായി ഖുതുബകൾ വ്യാഖ്യാനിച്ചു തുടങ്ങിയതായും വിദ്യാർത്ഥികളും മറ്റും അത് ശ്രദ്ധാപൂർവ്വം കേട്ടു പഠിക്കുന്നതിൽ താൽപ്പര്യം കാണിച്ചതായും അറിയുന്നു. കൂടാതെ ഇസ്ലാമിക് സ്റ്റഡീസ് സർക്കിളിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രസംഗങ്ങളും ചർച്ചകളും ഇടയ്ക്കിടെ നടക്കുന്നതായും അറിയുന്നു. ഇതെല്ലാം പ്രോത്സാഹജനകങ്ങളായ ലക്ഷണങ്ങൾ തന്നെ. പക്ഷേ അവ കൊണ്ടുള്ള പ്രയോജനം സമുദായത്തിന് പൊതുവേ ലഭിക്കണമെങ്കിൽ ഒരു നല്ല രൂപവും ചിട്ടയുമൊക്കെ വേണം. ഫറൂഖ് പരമ്പര എന്ന പേരിലോ മറ്റോ നല്ല നല്ല പ്രബന്ധങ്ങൾ തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചാൽ മലയാള ഭാഷയിൽ ഇസ്ലാമിക സാഹിത്യത്തിന് അഭിമാനകരമായ മുതൽക്കൂട്ടായിരിക്കും. കേരളത്തിലെ മറ്റു കോളേജുകളിലും വെളിയിലും ഉയർന്നു വന്നിട്ടുള്ള നല്ല നല്ല സാംസ്കാരിക സമാജങ്ങൾക്കും അനുകരണീയമായ മാതൃകയായിരിക്കും. അലിഗറിലെയും ലഖ്നൌവിലെയും ലാഹോറിലെയും ഖൈറോവിലെയും ഹേഗിയിലെയും മദീനയിലെയും ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്ന് വിലമതിക്കാനാവാത്ത എത്രയെത്ര പ്രസിദ്ധീകരണങ്ങളാണ് അറബിയിലും ഉറുദുവിലും ഇംഗ്ലീഷിലും മറ്റും വന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം മതത്തെയും സംസ്കാരത്തെയും കുറിച്ച് ആധുനിക രീതിയിലുള്ള ഗ്രന്ഥങ്ങൾ ആധികാരികമായ കേന്ദ്രങ്ങളിൽ നിന്ന് ധാരാളമായി മലയാള ഭാഷയിൽ വന്നുകഴിഞ്ഞാൽ മതപണ്ഡിതന്മാരും സാധാരണക്കാരും തമ്മിലും വിവിധ വിഭാഗങ്ങളിലായി ചേരിതിരിഞ്ഞു നിൽക്കുന്ന മതപണ്ഡിതന്മാർ തമ്മിൽ തന്നെയും ഇപ്പോഴുള്ള വിടവുകൾ മിക്കവാറും നികത്താവുന്നതാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യനബിയാണ്. തിരുമേനിക്ക് ശേഷം ഇനിയൊരു നബി വരാനില്ല. വിശുദ്ധ ഖുർആൻ ഒരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം കൂടാതെ നമ്മുടെ പക്കലുണ്ട്. ശാശ്വതങ്ങളായ സത്യങ്ങളിൽ വേരൂന്നിക്കൊണ്ടും നല്ലപോലെ വളർന്ന് ശാഖകളും ഉപശാഖകളും നിറപ്പകർപ്പുള്ള ഇലകളും എല്ലാ ഭാഗങ്ങളിലേക്കും പകർന്ന് എല്ലാ കാലത്തും അനുയോജ്യമായ പുഷ്പങ്ങളും ഫലങ്ങളും പ്രദാനം ചെയ്ത് അത് പ്രശോഭിക്കുന്നു. കണ്ടില്ലേ പരിശുദ്ധ ഖുർആൻ വാക്യത്തെ അള്ളാഹു എങ്ങനെ ഉദാഹരിച്ചു? ഒരു നല്ല വൃക്ഷത്തെപ്പോലെയാണ്. അതിൻ്റെ വേര് രൂഢമൂലമാണ്. അതിൻ്റെ ശാഖകൾ ഉയർന്ന് പടർന്ന ആകാശത്തിലും അതിൻ്റെ നാഥൻ്റെ അനുമതിയാൽ എല്ലാ കാലവും അതിൻ്റെ ഫലം തരികയായി. അള്ളാഹു മനുഷ്യർക്ക് ഉദാഹരണങ്ങൾ വിവരിച്ചു കൊടുക്കുന്നു അവർ ചിന്തിക്കുവാൻ വേണ്ടി. വിശുദ്ധ ഖുർആൻ 14:25 വചനം. അതായത് ഇസ്ലാം പഠിച്ചു ഗ്രഹിക്കുവാൻ കിതാബും സുന്നത്തും ശാസ്ത്രവും ചരിത്രവും ബുദ്ധിയും അടങ്ങിയ എല്ലാ വിദ്യാസമ്പാദന മാർഗങ്ങളെയും തികച്ചും ഇസ്ലാമികമായ രീതിയിൽ കാര്യക്ഷമമായി ഉപയോഗിക്കേണ്ടതാണ്. ജ്ഞാനവിജ്ഞാനങ്ങളുടെ അതിർവരമ്പുകൾ കണ്ണെത്താ വിധം വിശാലമായി കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ഇതിലേതെങ്കിലും ഒരു വിഭാഗം പോലും ഒരാൾക്ക് മാത്രം പഠിച്ച് വശമാക്കാമെന്ന് കരുതുന്നത് വെറും വ്യാമോഹമാണ്. പരസ്പര സഹായവും യോജിച്ചുകൊണ്ടുള്ള പ്രവർത്തനവും ഗവേഷണവും കൊണ്ട് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന പൂർണ്ണമായ മാർഗം മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിന് ഖുർആനും ഹദീസും ഫുറൂഉകളും പഠിച്ച മതപണ്ഡിതന്മാരും ശാസ്ത്രവും ചരിത്രവും അവയുടെ പിരിവുകളും പഠിച്ച വിദ്വാൻമാരും യോജിച്ചേ മതിയാകൂ. ഈ യോജിപ്പാകട്ടെ പ്രാഥമിക പാഠശാല മുതൽ ബിരുദാനന്തര ഗവേഷണം വരെയും അതിനപ്പുറവും പള്ളിക്കൂടങ്ങൾക്കുള്ളിലും വെളിയിലും എല്ലാം എല്ലാ ലെവലുകളിലും വേണം താനും. ഇത്തരം സംയോജനത്തിനാവശ്യമായ ഏർപ്പാടുകൾ ചിലയിടങ്ങളിലെല്ലാം പതുക്കെ ഉയർന്നു വരുന്നുണ്ടു എന്നത് ചാരിതാർത്ഥ്യ ജനകം തന്നെയാണ്. ഇതെല്ലാം അനേകമടങ്ങ് വികസിക്കണം. ഇതിനെയെല്ലാം പ്രോത്സാഹിപ്പിക്കണം. ഇവക്ക് ക്രമീകരണവും ചിട്ടയും നൽകുകയും വേണം. ഇതെല്ലാം ചെയ്യേണ്ടത് സമുദായാഭിമാനികളുടെ സത്വര ശ്രദ്ധയർഹിക്കുന്ന കടമകളാണ്. മൗലവി മർഹൂം ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു ഇത്. ഇത് ബഹുശ്രീഖം സഫലമായി തീരുവാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഓർമ്മയുടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. മഹാനായ കെ എം മൗലവി റഹ്മഹുല്ലയെക്കുറിച്ചുള്ള തുടർ വിശദീകരണങ്ങൾ വരുന്ന എപ്പിസോഡുകളിൽ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാല്ലാ, ജസാകുമുല്ലാ ഖൈറൻ കസീർ. നമ്മുതുവരെ കേട്ടത് കെ എം മൗലവി സ്മരണിക ഗ്രന്ഥത്തിൻ്റെ ഏതാനും ഭാഗങ്ങളാണ്. ഖുർആനും സുന്നത്തും ശാസ്ത്രവും ചരിത്രവും എല്ലാം ഒന്നിച്ചു പഠിച്ചവരുടെ ആവശ്യവും അതിൻ്റെ നേട്ടവും ഫാറൂഖ് കോളേജിൻ്റെ കാര്യത്തിൽ നടന്ന ചർച്ചയുമാണ് ഇന്നത്തെ ഭാഗത്ത് നാം വിശദീകരിച്ചത്. നമുക്ക് ശബ്ദം നൽകിക്കൊണ്ട് കൂടെ ഉണ്ടായിരുന്നത് ഷരീഫ് കാര.
2: أعوذ بالله من الشيطان الرجيم.

ليجزي الله كل نفس ما كسبت إن الله سريع الحساب ليجزي الله

0: പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ, വ്യായാമം ആഴ്ചയിലൊരിക്കലായാലും മതി. അവതരിപ്പിക്കുന്നത് ഡോക്ടർ സാദിഖ് തിരൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഈ വ്യായാമം ചെയ്യുന്ന ആളുകൾക്ക് പലപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ് തുടർച്ചയായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല, ദിവസവും ചെയ്യേണ്ടേ ദിവസം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ ആ ഒരു പേര് പറഞ്ഞ് വ്യായാമം ചെയ്യാതെ ഇരിക്കുന്ന ഇതായിട്ട് കാണാം. അപ്പോൾ ദിവസവും വ്യായാമം ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും സാഹചര്യങ്ങൾ പോലും അത് സാധിക്കാതെയും ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ വിഷമിക്കേണ്ടില്ല. നമ്മൾ പുതിയൊരു പഠനപ്രകാരം ആഴ്ചയിൽ ഒരു തവണ വ്യായാമം ചെയ്യുന്നവർക്കും ദിനേന വർക്കൗട്ട് ചെയ്യുന്നവരുടെയൊക്കെ ഒരു ഫലം കിട്ടും എന്നാണ് ചില ഒരു പഠനങ്ങൾ പറയുന്നത്. പ്രമേഹം, അർബുദം തുടങ്ങിയ ഗുരുതര രോഗങ്ങളും അതുവഴി നേരത്തെയുള്ള മരണവും തടയാനൊക്കെ വ്യായാമമാണ് മികച്ച മാർഗം. ഓരോ ആഴ്ചയും 150 മിനിറ്റ്, അതായത് 2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മിതമായ വ്യായാമമോ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കഠിന വ്യായാമമോ ചെയ്യുന്നതാണ് നല്ലതെന്നാണ് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നത്. ദിവസവും വ്യായാമം ചെയ്യാൻ എല്ലാവർക്കും പറ്റാത്തതിനാണ്. ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം വ്യായാമം ചെയ്താൽ അതേ ഗുണങ്ങൾ കിട്ടുമോ എന്നതായിരുന്നു ഈ ഗവേഷകരുടെ ഈ ഒരു പഠനം നടത്തുമ്പോൾ അവരുടെ ഉദ്ദേശം. അപ്പോൾ ഇംഗ്ലണ്ടിലെ ലോഫ്ബോറോ സർവകലാശാലയിലെ ഓഡോണോവൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പഠനം നടത്തിയത്. 63,000 പേരിൽ നടത്തിയ ദേശീയ ആരോഗ്യ സർവേകളിലെ വിശകലനം ചെയ്തു. പിന്നെ വ്യായാമം ചെയ്യാത്ത ആളുകളെ അപേക്ഷിച്ച് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ വ്യായാമം ചെയ്യുന്നവർ ഏതെങ്കിലും കാരണവശാൽ നേരത്തെ മരിക്കാനുള്ള സാധ്യത 30 മുതൽ 34% വരെ കുറവാണെന്ന് കണ്ടു. ആഴ്ചയിൽ എല്ലാ ദിവസവും വ്യായാമം ചെയ്യുന്നവർക്ക് ഇത് 35% കുറവാണെന്ന് കണ്ടു. അതായത് വളരെ കുറച്ച് മാത്രം വ്യായാമം ചെയ്യുന്നവരുമായി ദിവസവും വ്യായാമം ചെയ്യുന്നവർക്ക് വലിയ വ്യത്യാസമൊന്നും കണ്ടില്ല എന്നതാണ് ഒരു പ്രധാനം. അപ്പോൾ വ്യായാമം എത്ര തവണ ചെയ്യുന്നു എന്നതൊരു പ്രശ്നമല്ല, പതിവായി വ്യായാമം ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു നേട്ടവും ഉണ്ടാകുന്നില്ലെന്ന് ഈ പഠനം പറയുന്നു. അപ്പോൾ ഈ ബന്ധം വിശദീകരിക്കാൻ മറ്റു ചില വേരിയബിളുകളും ഡോണോവൻ ഉപയോഗിച്ചു. ഇപ്പോൾ ഒരാളുടെ BMI എത്രയെന്ന് പരിശോധിച്ചു. അമിതഭാരവും പൊണ്ണത്തടിയുമുള്ള ആളുകൾ ഉൾപ്പെടെ എല്ലാവർക്കും ആഴ്ചാവസാനം മാത്രമുള്ള വ്യായാമം ഗുണം ചെയ്യും. ഒഴിവു സമയങ്ങളിൽ മിതമായ വ്യായാമം മുതൽ കഠിന വ്യായാമം വരെ ചെയ്യുന്നതിലാണ് ഈ ഒരു പഠനം ഊന്നൽ കൊടുത്തത്. അപ്പോൾ ത്വരിതഗതിയിലുള്ള നടത്തവും പഠന പരിധിയിൽപ്പെടും. ഒരു വ്യായാമം തുടങ്ങാൻ ഏറ്റവും നല്ല മാർഗം ബ്രിസ്ക് വാക്കിംഗ് ആണെന്നും പിന്നെ ജാമ ഇൻ്റർനാഷണൽ മെഡിസിനിൽ പ്രസിദ്ധീകരിച്ച ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നു. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വ്യായാമം ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അത് കൃത്യമായി കൊണ്ട് ചെയ്താൽ തന്നെ കുറേ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം നിലനിർത്താനും ജീവിതശൈലീ രോഗങ്ങളെ തടയാനും അതുവഴിയുള്ള പ്രയാസങ്ങളെ ഇല്ലാതാക്കാനും സാധിക്കും.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ, വ്യായാമം ആഴ്ചയിൽ ഒരിക്കലായാലും മതി. അവതരിപ്പിച്ചത് ഡോക്ടർ സാദിഖ് തിരൂർ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് റേഡിയോ ഇൻസൈറ്റ്, ചരിത്ര വിവരണത്തിലെ കൃത്യത. നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ മാലിക് സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ അത് ദൈവികമാണ് എന്നതിൻ്റെ തെളിവുകളെക്കുറിച്ചാണ് നാം സംസാരിച്ചു കൊണ്ടിരുന്നത്. അത്ഭുതകരമായ ഭാഷയും ശൈലിയും വാചക ഘടനയും മനുഷ്യ മനസ്സുകളെ ആകർഷിക്കുന്ന, പിടിച്ചുവലിക്കുന്ന അതിൻ്റെ സാഹിത്യ സമ്പുഷ്ടതയും, ഇങ്ങനെയുള്ള നിരവധി പ്രത്യേകതകളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിക്കേണ്ടായി. ഇനി വിശുദ്ധ ഖുർആൻ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതി ഉണ്ടാക്കിയതല്ല, ഒരു മനുഷ്യന് എഴുതി ഉണ്ടാക്കാൻ കഴിയാത്ത വിധമുള്ള ചരിത്രത്തിൽ നിന്നുള്ള തെളിവുകളും, ചരിത്രം ഖുർആൻ പറഞ്ഞപ്പോൾ അതിൽ കാണിച്ച സൂക്ഷ്മതയുമാണ്, അത്ഭുതകരമായ സൂക്ഷ്മതയാണ് ഇന്നത്തെ ഈ ഒരു സംസാരത്തിൽ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം സംസാരിക്കുന്നുണ്ട്. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രവും വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രവും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രവും രണ്ടും ഈജിപ്തുമായി കൊണ്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ചരിത്രമാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പൊട്ടക്കിണറ്റിൽ നിന്ന് ചില ആളുകൾ കണ്ടെടുക്കുകയും അദ്ദേഹത്തെ മിസറിൽ വിൽപ്പനക്ക് വെക്കുകയും, അങ്ങനെ ഒരു വ്യക്തി വാങ്ങുകയും വീട്ടിൽ സ്വന്തം മകനെ പോലെ വളർത്തുകയും ചെയ്ത സംഭവം വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. വഖാല ലദീ ഇസ്തറാഹു മിൻ മിസ്ര ലിംറാത്തിഹി അക്രിമി മസ്വാഹു, സൂറത്ത് യൂസുഫിലെ 21-ാമത്തെ ആയത്തിൽ ഇത് കാണാം. മിസറിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വാങ്ങിയ അദ്ദേഹം തൻ്റെ ഭാര്യയോട് പറയാണ്, മാന്യമായി ഈ കുഞ്ഞിനെ നീ നോക്കണം, സൽക്കരിക്കണം, അവനെ നമുക്കൊരു സന്താനമായി സ്വീകരിക്കാം. അതേ ചരിത്രത്തിൽ തന്നെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ കിടക്കുന്ന സന്ദർഭത്തിൽ അവിടെയുള്ള ഭരണാധികാരി ഒരു സ്വപ്നം കാണുന്നതായിക്കൊണ്ട് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. വഖാല അൽ മലിക്കു ഇന്നി അറാ സബഅ ബഖറാത്തിൻ സിമാനി യാകുലുഹുന്ന സബ്ഉൻ അജാഫ്. അവിടെയുള്ള മലിക്ക് രാജാവ് പറഞ്ഞു, ഞാൻ നല്ല മെലിഞ്ഞൊട്ടിയ പശുക്കൾ, അതുപോലെ തന്നെ തടിച്ച പശുക്കൾ, ആ തടിച്ച പശുവിനെ മെലിഞ്ഞൊട്ടിയ പശുക്കൾ ഭക്ഷിക്കുന്നതായിക്കൊണ്ട് ഞാൻ കാണുന്നു എന്നിങ്ങനെയുള്ള സ്വപ്നങ്ങൾ വിശദീകരിക്കപ്പെടുന്നുണ്ട്. ഇവിടെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുമ്പോൾ അവിടുത്തെ ഭരണാധികാരികളെക്കുറിച്ചോ അവിടുത്തെ മന്ത്രിമാരെക്കുറിച്ചോ ഫിർഔൻ എന്നൊരു പദം പ്രയോഗിക്കുന്നേയില്ല. ഒന്നുകിൽ മലിക്ക് എന്നോ രാജാവ് എന്നോ അതല്ലെങ്കിൽ അസീസ് എന്നോ, ഈ രണ്ട് പദങ്ങളാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തു യൂസുഫിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുന്ന സ്ഥലങ്ങളിൽ പ്രയോഗിച്ചതായിക്കൊണ്ട് കാണാൻ കഴിയുന്നത്. എന്നാൽ അതേ ഈജിപ്തിൽ തന്നെയാണ് പിന്നീട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നു. ഇദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ ഫിറാവിൻ്റെ കൊട്ടാരത്തിൽ വളരുന്നു, പിന്നീട് അവിടേക്ക് തന്നെ ദൈവത്തിന് വേണ്ടി പോകുന്ന ചരിത്രം വിശാലമായ ചരിത്രമാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിലെ ഭരണാധികാരികൾ, മിസറിൻ്റെ ഈജിപ്തിൻ്റെ ഭരണാധികാരികളെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഫിറഔൻ എന്നാണ് വിശുദ്ധ ഖുർആൻ പ്രയോഗിക്കുന്നത്. അവിടെ ഒരിക്കലും മലിക് എന്നോ അസീസ് എന്നോ പ്രയോഗിക്കുന്നില്ല. ഇവിടെ നാം മനസ്സിലാക്കുക, ഒരു രാജ്യം രണ്ടു കാലഘട്ടം, ഒരു രാജ്യത്തിൻ്റെ വ്യത്യസ്തമായ രണ്ടു കാലഘട്ടങ്ങളിൽ ആ രാജ്യം ഭരിച്ചിരുന്ന ഭരണാധികാരികൾ രണ്ട് രൂപത്തിലാണ് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഒരു നാടിൻ്റെ ഭരണാധികാരികളെക്കുറിച്ച് രണ്ട് വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ അവർ ഭരണം നടത്തിയതിനെക്കുറിച്ച് അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരികളെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് വ്യത്യസ്തമായ പദം ഉപയോഗിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആ ചരിത്രം വിശദീകരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ അത്ഭുതകരമായ ഒരു സംഭവം അതിൻ്റെ പിന്നിലുണ്ട്. കേവലം ഒരു യാദൃശ്ചികതയിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയുണ്ടാക്കിയ ഒരു സുപ്രഭാതത്തിൽ എഴുതി സമൂഹത്തിന് സമർപ്പിച്ചതാണെങ്കിൽ, ഒരു രാജ്യത്തെ ഭരണാധികാരികളെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് വ്യത്യസ്തമായ കാലഘട്ടങ്ങളിലും ഈ വ്യത്യാസം നമുക്കൊരിക്കലും കാണുക സാധ്യമായിരുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിച്ചത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടവും അതേപോലെ തന്നെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടവും ആ ഭരണാധികാരികൾ തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു. എന്താണ് വ്യത്യാസമെന്ന് ചോദിച്ചാൽ, അഥവാ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കാലഘട്ടത്തിൽ, ആ ഭരണകാലഘട്ടത്തിന് ഹൈക്സോസ് കാലഘട്ടമെന്നാണ് ചരിത്രത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഈ ഹൈക്സോസ് വംശം, ആ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഈ ഹൈക്സോസ് വംശം, അവർ അടിസ്ഥാനപരമായി കൊണ്ട് ഈജിപ്ഷ്യൻ ആയിരുന്നില്ല. അവർ ഈജിപ്ത് ആക്രമിച്ച് കീഴടക്കിയ അന്യനാട്ടുകാരാണ്. അറ്റിടയന്മാരായിക്കൊണ്ട് വന്ന് ആ നാട്ടിൽ താമസിച്ച് അവിടുത്തെ ഭരണം പിടിച്ചടക്കി, അഥവാ ഒരു അധിനിവേശ ശക്തികളായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ ഈജിപ്തിലുള്ള പാരമ്പര്യമായ ഭരണാധികാരികളെക്കുറിച്ച് പറയുന്ന പദപ്രയോഗങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അവിടെ നടത്തിയിട്ടില്ല. പാരമ്പര്യമായി കൊണ്ട് ഈജിപ്ത് ഭരിച്ചിരുന്ന ഫറവന്മാരാണ്, ഫിർഔന്മാരാണ്. പക്ഷെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ഈ ഹൈക്സോസ് ഭരണകൂടമാണ് അഥവാ ഈജിപ്തിലേക്ക് കടന്നു വന്ന് ആട്ടിടയന്മാരായി കടന്നു വന്ന് അവിടെ രാജ്യം ഭരിച്ച ആളുകളെ കീഴടക്കി ഭരണകൂടത്തെ പിടിച്ചടക്കി ഒരു അധിനിവേശ ഭരണകൂടമാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ ഭരണകൂടത്തിൻ്റെ ഭരണാധികാരിയെ അവർ അൽ മലിക് രാജാവ് എന്നാണ് അഭിസംബോധന നടത്തി. ഫിറാവുൻ എന്നവർ അഭിസംബോധന നടത്തിയിരുന്നില്ല. അവിടുത്തെ മന്ത്രി അൽ അസീസ് എന്ന പേരിലാണ് അവർ അഭിസംബോധന നടത്തിയിരുന്നത്, ഫിറാവുൻ എന്ന പേരിലല്ല. ആ കാരണം കൊണ്ട് തന്നെയാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം വിശദീകരിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൽ ഒരിക്കലും ഫിറാവുൻ എന്ന പദം എവിടെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. കാരണം അത് അടിസ്ഥാനപരമായി കൊണ്ട് ഈജിപ്ഷ്യൻ ഭരണാധികാരികൾ ആയിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. അതേസമയത്ത് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടം വന്നപ്പോൾ ഈ ഹൈക്സോസ് ഭരണാധികാരികളെ നിഷ്കാശിതമാവുകയും അവർ അധികാരഭ്രഷ്ടരാവുകയും അടിസ്ഥാനപരമായി കൊണ്ട് തന്നെ ഈജിപ്ഷ്യൻസ് ഭരണകൂടത്തിൽ വരികയും അങ്ങനെ ഫിറൌന്റെ ഭരണകൂടം അഥവാ ഈജിപ്ഷ്യൻ്റെ യഥാർത്ഥ ഭരണാധികാരികളുടെ ഭരണകൂടം നിലവിൽ വരികയും ചെയ്ത കാലഘട്ടത്തിലാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടേക്ക് അവിടെ ജനിക്കുന്നതും അവിടെ വളർന്ന് പിന്നെ പ്രവാചകനാവുന്നതും. ആ മൂസാ നബിയുടെ ചരിത്രം വിശദീകരിക്കുന്നിടത്താണ് വിശുദ്ധ ഖുർആൻ ഫിർഔൻ എന്ന പദം പ്രയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കണം, ഈ ഒരു ചരിത്ര വസ്തുത ഈ അടുത്ത കാലഘട്ടത്തിൽ മാത്രമാണ് മനുഷ്യന്മാർക്ക് മനസ്സിലാവുകയും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് ആളുകൾ പഠിക്കാൻ തുടങ്ങുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ചരിത്ര വസ്തുത മറയപ്പെട്ട് കിടന്നിരുന്നൊരു കാലഘട്ടത്തിലാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ ഇത്ര കൃത്യമായ പദപ്രയോഗം വിശുദ്ധ ഖുർആൻ എങ്ങനെ വന്നു? ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടത്തെക്കുറിച്ച് പറയുമ്പോൾ പോലും ആ വാക്കിൻ്റെ കൃത്യതയാണ് വിശുദ്ധ ഖുർആൻ്റെ ദൈവികത. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇത്രയും സൂക്ഷ്മമായ വളരെ ഡീപ്പായ ഒരു ചരിത്ര വസ്തുതയെ വിശകലനം ചെയ്തുകൊണ്ട് ആ ഭരണാധികാരികളെ എന്ത് വിശേഷിപ്പിക്കണമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു എന്ന കാര്യം പോലും വളരെ കൃത്യമായിക്കൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ. ഇതെവിടുന്ന് സംഭവിച്ചു? ഇത് ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായിക്കൊണ്ട് എഴുതി ഉണ്ടാക്കിയതല്ല എന്ന് 100% നമുക്ക് തെളിച്ചു പറയാൻ കഴിയും. കാരണം എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചരിത്രഗ്രന്ഥം വായിച്ചിട്ടില്ല, ഒരു ചരിത്രഗ്രന്ഥം എഴുതിയിട്ടില്ല, ഒരു ചരിത്രകാരൻ്റെ സമീപത്തേക്ക് പോയിട്ടില്ല, അഹ്ലു കിതാബിലും ചരിത്രം പ്രവാചകൻ ശ്രവിച്ചിട്ടില്ല. ഇത് അള്ളാഹുവിൻ്റെ വഹിയല്ലാതെ മറ്റൊന്നുമല്ല എന്നതിൻ്റെ ഏറ്റവും കൃത്യമായ തെളിവുകളിൽ പെട്ട ഒന്നാണ് ഈ ചരിത്ര കൃത്യത. ഇത് വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലങ്ങളിൽ മാത്രമല്ല, പല സ്ഥലങ്ങളിലും ആ ഖുർആൻ്റെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുന്ന ആ സൂക്ഷ്മതയുണ്ട്. ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവമാണെങ്കിലും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവങ്ങളാണെങ്കിലും ഇതെല്ലാം വിശദീകരിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഖുർആനിൽ മാത്രം കാണുന്ന അത്ഭുതകരമായ ചില യാഥാർത്ഥ്യങ്ങൾ, അസ്ഹാബുൽ കഹ്ഫിൻ്റെ സംഭവം വിശദീകരിച്ചെടുത്തത്, അവരുടെ എണ്ണം പറഞ്ഞെടുത്ത്, അവർ താമസിച്ച സ്ഥലം പറഞ്ഞെടുത്ത്, അവിടുത്തെ ഭരണാധികാരികളെക്കുറിച്ച് പറഞ്ഞ് എല്ലാം നമുക്ക് ഈ ഒരു കൃത്യത കാണാൻ കഴിയും. ഈ ചരിത്ര സംഭവങ്ങളെല്ലാം ഇന്ന് ബൈബിളിലും അതുപോലെ തന്നെ പിന്നെ മറ്റു വേദഗ്രന്ഥങ്ങളിലുമൊക്കെ നമുക്ക് കാണാമെങ്കിലും ഈ ഒരു കൃത്യതയും ഈ ഒരു ദൈവികതയും നമുക്ക് അവിടെ ഒന്നും ദർശിക്കാൻ സാധിക്കുന്നില്ല. കാരണം അത് മനുഷ്യന്മാർ രചിച്ചുണ്ടാക്കിയതാണ്, മനുഷ്യന്മാരുടെ കരങ്ങൾ അതിനെ അശുദ്ധമാക്കിയിട്ടുണ്ട്. പക്ഷെ വിശുദ്ധ ഖുറാനിലെ ഈ ഒരു കൃത്യത എന്ന് പറഞ്ഞ മഹാത്ഭുതമായി ലോകം ഇന്നും അത്ഭുതത്തോടുകൂടി മാത്രം വായിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുറാനിൻ്റെ ദൈവികതയ്ക്ക് ഇതും ഏറ്റവും വലിയ തെളിവാണ്, ഈ ചരിത്രത്തിലെ കൃത്യതകൾ. അപ്പോൾ ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ ഖുർആൻ ദൈവികമാണ് എന്നതിൻ്റെ പല തെളിവുകളിൽ ഒരു തെളിവാണിത്. ഇത് കൃത്യമായി പഠിക്കുക, അറിയുക, മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ ഖുർആൻ അതൊരു സാധാരണ ഗ്രന്ഥമല്ല. അതിനെ പഠിക്കും തോറും നമ്മുടെ ഈമാൻ വർദ്ധിക്കുകയും നമ്മുടെ അറിവില്ലായ്മയെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടാവുകയും അള്ളാഹുവിലേക്ക് കൂടുതൽ നമ്മൾ അടുക്കുകയും ആ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മാർഗദർശിയായി ഒരു മാർഗദർശിയായി ഈ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ടാവും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള വിഷയങ്ങൾ, പിന്നീടുള്ള സംസാരങ്ങൾ നമുക്ക് ഉൾക്കൊള്ളിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തും.
0: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഇൻസൈറ്റ്, ചരിത്ര വിവരണത്തിലെ കൃത്യത. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൽ മാലിക് സലഫി.
2: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ, പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുരിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
3: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല,
2: അതായത്
3: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
2: അതായത്
3: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ,
2: അതിരുകൾ.
3: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
2: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഇത്തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വോയിസ് ഓഫ് പീസിന്റെ സമയമായിരിക്കുന്നു. ചാനൽ പൊതുബോധങ്ങൾക്ക് ഒരു തിരുത്ത് ഭാഗം 4 സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നുമുള്ള പ്രസക്ത ഭാഗമാണ് വോയിസ് ഓഫ് പീസിൽ നമ്മൾ കേൾക്കുന്നത്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നവർ അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, കൂടെ ടി കെ അഷ്റഫ്, ഹിലാൽ സലീം സി പി.
4: ഹമീദ് പക്ഷേ അതിൻ്റെ അടുക്ക് ഈ നമ്മുടെ ചാനൽ ചർച്ചയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പറഞ്ഞു. ഇതിൽ പലപ്പോഴും ഈ മാധ്യമപ്രവർത്തകരായിട്ടുള്ള ആളുകൾക്ക് അറിയാത്തൊരു വിഷയം കൂടിയുണ്ട്. പലപ്പോഴും അവരെന്നെ ഉന്നയിക്കുന്ന അവിടെ ഇവിടെയായിട്ട് കാണാൻ പറ്റും. ഈ എല്ലാ മതങ്ങളിലും ഇപ്പം ഒരു മതവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിലാണല്ലോ ഇതൊക്കെ വന്നത്. എല്ലാ മതങ്ങളിലും നവോത്ഥാനം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മുസ്ലിം ഇസ്ലാം മതത്തിലേക്ക് വരുമ്പോൾ അത് കാണാൻ പറ്റുന്നില്ല. പലപ്പോഴും ഈ ഇസ്ലാം മതത്തിലെ നവോത്ഥാനം എന്താണ് എന്ന് തെറ്റായ വായനയാണോ അവരങ്ങനെ പറയാൻ കാരണം എന്നുള്ളതാണ്.
5: വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണത്. കാരണം ലോകത്തെല്ലായിടത്തും ഈ നവോത്ഥാന നമ്മളൊരു 12-13 നൂറ്റാണ്ട് കഴിയുമ്പോൾ സംഭവിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ യൂറോപ്പിൽ നടന്ന നവോത്ഥാനത്തിൻ്റെ അതേ സ്വഭാവത്തിലല്ല ഇന്ത്യയിൽ നിന്ന് നവോത്ഥാനം നടക്കുന്നത്. ഇവിടെ നമുക്കറിയാം ഭക്തി പ്രസ്ഥാനം പോലും എന്തായിരുന്നു, നവോത്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു. ചില മത സ്വഭാവമുള്ള യൂറോപ്പിലൊക്കെ എന്താണ് ഒരർത്ഥത്തിൽ മതത്തിനെതിരെ കൂടെയായിരുന്നു, റിവൈവലിസം കൂടെ എന്താണ് അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സ്വഭാവം എന്ന് പറയുന്നത് മറ്റു മതങ്ങളിലൊക്കെ പലപ്പോഴും മതങ്ങൾക്കകത്ത് തന്നെയുള്ള പ്രശ്നങ്ങളോടുള്ള എതിർപ്പും പിന്നെ അതിനോടുള്ള കലാപവുമാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഇസ്ലാമിന് എതിരെയല്ല, അല്ലെങ്കിൽ ഇസ്ലാമിന് കിതാബിനെതിരെയല്ല, ഖുർആനും സുന്നത്തിനെതിരെയല്ല ഇവിടെ നവോത്ഥാനത്തിലെ, മറിച്ച് മുസ്ലിം സമൂഹത്തിൽ കടന്നുകൂടിയ പുഴുക്കുത്തുകൾ, അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ പ്രമാണവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇതിനെതിരെയാണ് യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ഇസ്ലാമിക നവോത്ഥാനം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ നവോത്ഥാനത്തിൽ പങ്കെടുത്തവരാരും തന്നെ ഇസ്ലാമിൻ്റെ ഫോൾഡ് വിട്ടുപോയിട്ടില്ല. അത് സ്ത്രീകളടക്കമുള്ളവരെ നോക്കിയാലറിയാം, അവരതിനകത്ത് തന്നെയാണ് നിന്നിട്ടുള്ളത്. ഒന്ന്, രണ്ട്, എന്തിനാ മുറുകെ പിടിച്ചത്? ഇപ്പോൾ നവോത്ഥാനത്തിലേക്ക് വന്നവരൊക്കെ എന്തിനാ മുറുകെ പിടിച്ചത്? ഖുർആനും സുന്നത്തും ചില പ്രമാണങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് തിരുത്താൻ പറഞ്ഞത്. ഇത് എന്തല്ല ഇസ്ലാമികമല്ല, അല്ലെങ്കിൽ ഇത് അനിസ്ലാമികമാണെന്ന് പറയാണ് ചെയ്യുന്നത്. എന്നാൽ ഇപ്പം നമുക്ക് ഇപ്പോൾ ഹിന്ദുമതം എടുക്കുക. ഹിന്ദുമതത്തെ സംബന്ധിച്ചോളം ഇപ്പോൾ സഹോദരൻ അയ്യപ്പൻ, അദ്ദേഹം ഒടുവിൽ സംഭവിക്കുന്നതാണ്, അദ്ദേഹം ഇവിടുത്തെ യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നേതാവായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അവിടെ അവർ എതിർത്തത് ഹിന്ദു മതത്തിൽ തന്നെയാണ്, അതിനകത്തെ ജാതി വ്യവസ്ഥയെ, അതിനകത്തുള്ള മറ്റ് ദുരാചാരങ്ങൾ അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്, ഉണ്ടോ ഇല്ലേ എന്നുള്ളത് എന്താണ് ഹിന്ദു വിശ്വാസികൾ തീരുമാനിക്കേണ്ട വിഷയമാണ്. പക്ഷെ അവരങ്ങനെയായിരുന്നു. ഇനിയിപ്പോൾ മതവിശ്വാസിയായി തന്നെ നിന്നു എന്ന് പറയപ്പെടുന്ന ആളാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം പലതിനെയും തള്ളി പറഞ്ഞു എന്ന് മാത്രമല്ല, ഇപ്പോൾ കണ്ണാടി പ്രതിഷ്ഠ നടത്തി. അങ്ങനെ ഒരു ദൈവദൂരില്ലല്ലോ അല്ലോ, വേണമെങ്കിൽ എന്തും ഹിന്ദുമതത്തിൽ പ്രതിഷ്ഠിക്കാമെന്നൊക്കെ പറയാം. പക്ഷെ ആലോചിച്ച് നോക്കും, ഒരു ഇസ്ലാമിൽ നമ്മൾക്ക് അള്ളാഹുവിന് വേണ്ടിയല്ലാതെയുള്ളൊരു പള്ളി ഉണ്ടാക്കാൻ പറ്റുമോ? പള്ളി എന്ന് പറയുമ്പോൾ എന്താണ്, അതിൻ്റെ അടിസ്ഥാന വിശ്വാസത്തെ തിരസ്കരിച്ചു കൊണ്ടുള്ള ഒന്നുമില്ല. ഞാൻ പറഞ്ഞു വെച്ചാൽ ഇത് വളരെ കൃത്യമാണ്. ഇത് മനസ്സിലാക്കുന്നിടത്ത് പൊതുവായി ബുദ്ധിജീവികളൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ആർക്കും ഈ ധാരണയില്ല. അവർ മറ്റ് ഈ നവോത്ഥാന സംരംഭങ്ങളോട് തുല്യം ചാർത്തിക്കൊണ്ടാണ് ഇവിടെ
4: നിന്നത്. ഇസ്ലാമിൽ എന്താ അങ്ങനെയൊന്നും ഇല്ല,
5: അതാണ് ഇവിടെ പറ്റുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇസ്ലാം മുസ്ലിങ്ങൾ അല്ലെങ്കിൽ നവോത്ഥാന നായകന്മാർ യഥാർത്ഥത്തിൽ ഈ ഒരു കിതാബിലേക്ക് സുന്നത്തിലേക്ക് മടങ്ങാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനോട് ഇപ്പം ഈ കാലഘട്ടത്തിൻ്റെ ഒരു പുരോഗമനം എന്താണോ, അല്ലെങ്കിൽ കാലഘട്ടം എത്തി നിൽക്കുന്ന ആശയങ്ങൾ എന്താണോ, ഇതിനെ ഉൾക്കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം പോകില്ല, അതിനെയും വിലയിരുത്തും. അതിനെ വിലയിരുത്തിക്കൊണ്ട് അതിലെ ശരി തെറ്റുകൾ, അത് എത്രമാത്രം ഇസ്ലാമികമാണ് അല്ല എന്നുള്ളത് നോക്കിയിട്ട് എന്ത് ചെയ്യും, എതിർക്കുകയും അംഗീകരിക്കുകയും ചെയ്യും. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ഈ ആശയങ്ങളോടുള്ള ഏറ്റുമുട്ടലുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കുക, തിരുത്തിയത് പ്രമാണങ്ങൾ വെച്ചിട്ടാണ്. അപ്പോൾ സ്ത്രീക്ക് പള്ളിയിൽ പോകാൻ പറ്റുമോ എന്നുള്ളതിന് എങ്ങനെയാണ്, കോടതിയിൽ വന്നപ്പോൾ പോലും കേസ് എങ്ങനെ എടുക്കുന്നത്, അങ്ങനെ പ്രമാണങ്ങൾ പറയുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പോൾ ഒരുപക്ഷെ മുസ്ലിം ഇതിനകത്ത് മുസ്ലിങ്ങൾക്കെതിരെ ഏറ്റവും വന്നു നടന്ന കേസുകളൊന്നാണ് ഇപ്പോൾ ഷബാനോ കേസുണ്ട് കേസ്. അതിൽ കോടതി എന്താ ചെയ്തത്? കോടതി ഇസ്ലാമിക പ്രമാണങ്ങൾ വിളിച്ചു വരുത്തി, എന്നിട്ട് എന്ത് ചെയ്തു, ഈ ഇസ്ലാമിൽ അല്ലെങ്കിൽ ഖുർആനിൽ ജീവനാംശം കൊടുക്കാനുള്ള വിധി ഉണ്ടെന്ന് പറയണ ചെയ്യുന്നത്, എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ അനുകൂലമാവുന്നത്. അപ്പോൾ കോടതി പോലും സ്വീകരിക്കുന്നത് ഇസ്ലാമിൽ ഒരു കാര്യം തെറ്റായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ തിരുത്താനുള്ള വഴി എന്താണ്, പ്രമാണമാണ്. അപ്പോൾ പ്രമാണത്തിലേക്കുള്ളൊരു മടക്കമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക നവോത്ഥാനം. അപ്പോൾ ഇനി ആലോചിച്ച് നോക്കുമ്പോൾ ഈ കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പത്രപ്രവർത്തക പത്രാധിപ എന്ന് പറയുന്ന ഹലീമ ബീവി 1938 അവർ ഈ പത്രത്തിൻ്റെ പിന്നെ പ്രവർത്തനം നടത്തി. 20 വയസ്സിലാണ് അന്നവർക്ക് 20 വയസ്സാണ്. പക്ഷേ 20 വയസ്സായ ഒരു സ്ത്രീ ഒരു കാശും തൊന്നുമില്ലാതെ എന്താണ് പത്രം തുടങ്ങിയെന്നാണോ? അല്ല, അവിടെ അവരുടെ കൂടെ നിന്നാണ് ഭർത്താവാണ് കുടുംബമാണ്. പുറത്തുണ്ട് ആര് എതിർക്കുന്നൊരു സമൂഹമുണ്ട് മുസ്ലിങ്ങൾക്കിടയില്ല എന്ന് പറയുന്നില്ല, പക്ഷേ അവർ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഈ പിന്തുണ കിട്ടിയിട്ടുള്ളത്. അതിന് കാരണം എന്താണ്? ഇത്തരത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ അനുവദിക്കണം, അനുവദിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അത് നമുക്ക് ആരെ നോക്കിയാലും അറിയാം. ഞാൻ ഈ നമ്മുടെ ജസ്റ്റിസ് ഫാത്തിമ ബീവി, അവർ ഈ ജസ്റ്റിസ് വിരമിച്ചതിന് ശേഷം അവരെ നേരിട്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇൻ്റർവ്യൂ ചെയ്തതിൻ്റെ കൂടെ പോയി ഞാനത് വേറൊരു ചാനലിന് വേണ്ടിയിട്ടായിരുന്നു ഇൻ്റർവ്യൂ. അപ്പോൾ ചില ഇസ്ലാമിക വിഷയങ്ങൾ അവിടെ വീക്ഷണമൊക്കെ എന്തെങ്കിലും അറിയണമെന്ന് പറഞ്ഞിട്ട് എന്താണ് എന്നെ കൂടെ കൂട്ടി അന്ന് 1990s. അപ്പോൾ അങ്ങനെ പോയി സമയത്ത് ഞാൻ അത്തരം ചില കാര്യങ്ങൾ അവരോട് ചോദിച്ചു. അപ്പോൾ ഒരു അവരെ മുഖത്ത് നോക്കി ചിരിച്ച് പറഞ്ഞാൽ ഞാൻ ആരോടും എന്താണ് കലാപം ചെയ്യാനൊന്നും പോയിട്ടില്ല എന്നുവെച്ചാൽ ആ ഭാഷ അതല്ല മറിച്ചാൽ അവർ അത്തരം കാര്യങ്ങൾ മൗനം പാലിച്ചു. എന്നാൽ അവരൊരു സ്ത്രീ എന്നുള്ളത്തിൽ പിന്നെ അവരുടെ ഒരു ആ പൊസിഷൻ്റെ ഡിഗ്നിറ്റിയൊക്കെ സൂക്ഷിക്കുകയും ചെയ്തുകൊണ്ട് നിൽക്കിയത് അവരൊരിക്കലും ഇസ്ലാമിനെ തള്ളി പറഞ്ഞിട്ടില്ല, ഞാൻ മുസ്ലിം അല്ല എന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ മറ്റേ ഇസ്ലാമിക സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളാണ് എന്നെ ഇത് ഇതിനെ എതിർത്ത് പോകാനില്ല. അവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന നവോത്ഥാന നായകരെല്ലാം തന്നെ

0: മറിച്ച് അതിനെ പിന്തുടർന്ന് വന്ന മുസ്ലിം സമൂഹത്തിന് ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, പുഴുക്കുത്തുണ്ടായിട്ടുണ്ട്. അതിൽ സ്ത്രീകൾക്കുള്ള അവകാശങ്ങളോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ ഒക്കെ നൽകാത്ത അനീതിയുണ്ട് എന്നൊക്കെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നവോത്ഥാന പ്രസ്ഥാനം മാറി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അകത്തുനിന്ന് തന്നെയുള്ള ശക്തമായിട്ടുള്ള ആശയപരമായ മതവിധികളുടെ അടിസ്ഥാനത്തിലുള്ള പിന്തുണയോടെയാണ് ഈ നവോത്ഥാനം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴും നമ്മുടെ ഈ ചാനൽ ചർച്ചകളിലൊക്കെ വരുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊരു വ്യത്യാസമാണ്. ഇത് വ്യത്യാസം മനസ്സിലാക്കിയിട്ടില്ല ചാനലുകാർ മാത്രമല്ല ഈ പറയുന്ന ബുദ്ധിജീവികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അതെന്താ ഇപ്പോൾ സ്ത്രീക്ക് ഇവിടുത്തെ ഡാൻസ് കളിക്കാനുള്ള അവകാശം ഇവിടെ പൊതുസമൂഹം കൊടുക്കും, എന്താണ് മുസ്ലിങ്ങൾ കൊടുക്കാത്തത്? അല്ലെങ്കിൽ അവർക്ക് മറ്റൊറ്റയ്ക്ക് എന്താണ് പിന്നെ എങ്ങോട്ടും പോകാമെന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങൾക്ക് എന്താ പേരിൽ പരാതി എന്ന് ചോദിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? അവിടെ കൊടുക്കേണ്ട കാര്യങ്ങൾ, അനുവദിക്കേണ്ട കാര്യങ്ങൾ, അംഗീകരിക്കേണ്ട കാര്യങ്ങൾ എല്ലാം അംഗീകരിച്ചു കൊടുക്കും. അതേസമയം ഒപ്പം അവരുടെ സുരക്ഷ, അവരുടെ ഔന്നത്യം, അവർക്ക് ഒരു മുസ്ലിം എന്നർത്ഥത്തിൽ എന്താണ് ജീവിതം നയിക്കാൻ വേണ്ട സാഹചര്യങ്ങൾ ഇത് ഇല്ലാതെയാകുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് അതിനകത്ത് ഇടപെടുകയും ചെയ്യും. ഇതാണൊരു വ്യത്യാസം, ഇതെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്.
1: ഇങ്ങനെ ഈ കേസുകളൊക്കെ എടുക്കുമ്പം പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ തന്നെ പറയുന്നൊരു കാര്യമാണ് ഈ മതം, നിങ്ങൾക്ക് പലപ്പോഴും ഈ പ്രസ് മീറ്റിലടക്കം പറയുന്നൊരു കാര്യം, മതം നിങ്ങളിങ്ങനെ ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയേണ്ട ആവശ്യമുണ്ടോ, അതിങ്ങനെ പ്രൈവറ്റ് സ്പേസിൽ പറഞ്ഞാൽ പോരെ, ഇങ്ങനെ തുറന്ന് പറയേണ്ട ആവശ്യമുണ്ടോ ഈ സ്വകാര്യ സ്ഥലത്ത് പോരെ എന്നുള്ളതാണ്, അതാണൊരു ചോദ്യം.
2: അത് നമ്മൾ ചെറുതായി കാണേണ്ട ഒരു കാര്യമല്ല. അത് മുസ്ലിം കമ്മ്യൂണിറ്റിയും അതോടൊപ്പം തന്നെ പൊതുസമൂഹവും മതരംഗത്ത് ഉള്ള ആളുകളും ധാർമ്മികതയെ പിന്തുണക്കുന്നവരും വളരെ പഠന വിഷയ വിധേയമാക്കേണ്ടുന്ന ഒരു വിഷയമാണ്. അതെന്താണെന്ന് വെച്ചാൽ ഒരു ഞറ്റ പ്രയോഗം പറയാം. ഈ വാട്സപ്പിൽ ഇടക്കിടക്ക് കമൻറ്റ് ബോക്സിൽ വരുന്ന ഒരു പദമുണ്ട്, ഒരു ഒരു സംഗതി ഉണ്ട്. അതെന്താ വെച്ചാൽ നിങ്ങൾ ഈ മതം എല്ലാത്തിലും കുത്തിക്കയറ്റണം എന്തിനാണ്? ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വേറൊന്നാണ്, മതം എന്ന് പറഞ്ഞാൽ അടിവസ്ത്രം പോലെയാണ്. ഈ അടിവസ്ത്രം എപ്പോഴും ഇങ്ങനെ പൊക്കി കാണിക്കൂ ഇല്ലല്ലോ. ഏയ്, അതുള്ളിലിട്ട് നടക്കേണ്ട സംഗതിയാണ്. ഇതൊരു തിയറിയാണിത്. ഈ തിയറി പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ അങ്ങനെ തന്നെയല്ലേ എന്ന് തോന്നും. പക്ഷേ ഇത് അവസാനിപ്പിക്കുന്നത് ഈ മതത്തെയും മതത്തിൻ്റെ ആളുകളെയും നിഷ്കാസിതരാക്കിക്കൊണ്ടായിരിക്കും. അവിടെയാണ് ഇത് അവസാനിക്കുക. അതിൻ്റെ യാത്രയിലാണിത്, അതിൻ്റെ യാത്രയിലെ ചോദ്യങ്ങളാണ് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അതിലേക്കുള്ള യാത്രയിലാണ് ഈ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ആദ്യം പറയും നിങ്ങൾ ഈ മതം സ്വകാര്യമായിട്ട് കൊണ്ടുവന്ന പോലെ. യഥാർത്ഥത്തിൽ ഇവിടെ മതമനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നൊരു മണ്ണാണ് ഈ മണ്ണ്. അത് പിന്നെ ആരാധന അനുഷ്ഠിക്കുക, പ്രചരിപ്പിക്കുകയും ചെയ്യാം. ആ നാട്ടിലാണ് ഈ ചോദ്യം ചോദിക്കുന്നത്, മനസ്സിലാക്കണം. ഞാൻ പറയുന്നത് ഇവിടെ ഏത് മതമാണെങ്കിലും ആ മതം അനുസരിച്ച് ജീവിക്കാനും അവർക്കത് പബ്ലിക്കിലേക്ക് കൊണ്ടുവരാനും ഒക്കെ, പക്ഷേ വേറെ ഒരാളുടെ സ്വകാര്യതയിലേക്ക് അത് പോകരുതെന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒരാളെ അലോസരപ്പെടുത്തരുതെന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ അവരുടെ ബെഡ്റൂമിനുള്ളിലും അവരുടെ പള്ളിക്കുള്ളിലും ഒതുങ്ങേണ്ടതാണെന്നുള്ള ശരിയല്ല. അപ്പോൾ അവിടെ വേറൊരു സംഭവം കൂടി നടക്കുന്നുണ്ട്. അതെന്താ വെച്ചാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പിന്നെ ഒരു പുതിയ തലമുറ, ആ പുതിയ തലമുറ മുസ്ലിം കമ്മ്യൂണിറ്റി എന്നല്ല എല്ലാ കമ്മ്യൂണിറ്റിയിലെയും പുതിയ തലമുറ ഇൻസ്റ്റാഗ്രാമിലാണ്. ആ ഇൻസ്റ്റാഗ്രാമിലുള്ള തലമുറ ഇവിടെ പൊതുവായ രംഗത്ത് നടക്കുന്ന വലിയ സമ്മേളനങ്ങളാകട്ടെ, പ്രഭാഷണങ്ങളാകട്ടെ, പള്ളിയിലുള്ള കുത്തുബകളാകട്ടെ, അത്തരം കാര്യങ്ങളൊന്നും വല്ലാതെ ശ്രദ്ധിക്കൂല. അവരിങ്ങനെ വന്നു പോകുന്നേ ഉണ്ടാവുള്ളൂ, ചിലർ വരുന്നല്ല, കേൾക്കുന്നല്ല. അങ്ങനത്തെ മൈൻഡ് സെറ്റപ്പ് എല്ലാ സമുദായവും അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിലുള്ള ഈ പുതിയ തലമുറയാണ് ഈ മതനിരാസവാദികളും ലിബറലുകളും എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. എന്നിട്ട് അവർക്ക് പറ്റുന്ന കണ്ടൻറ്റുകളും കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, അവരവിടെ കൊടുക്കുന്നു. അത് മുസ്ലിം സമുദായത്തിൽ തന്നെ പെൺകുട്ടികളെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മതത്തിന് എതിരായി അവരെ കൊണ്ട് സംസാരിപ്പിച്ച് അതിൻ്റെ വീഡിയോ അവിടെ മുറിച്ചിട്ട് ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അത് നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഒരു പുതിയ തലമുറ അത് മനസ്സിലാക്കിയിട്ടുണ്ട്, ഈ അജണ്ട മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം സ്പേസിൽ തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്, അവരെ അഡ്രസ്സ് ചെയ്യണം. അത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ നേരത്തെ ബീച്ചിലത്തെ കാര്യം പറഞ്ഞത്. ഇവരും ബീച്ച് പോകാറുണ്ട്, അവരും ചോദിക്കാറുണ്ട്, അതൊന്നുകൂടെ വിവാദമാണില്ല. അപ്പോൾ അതിൻ്റെ ഒരു മറുവർത്തമാനം അതിഷ്ടമുള്ള ആൾക്കാരോട് ചോദിച്ചിട്ട് അത് ഇതേ യൂട്യൂബിലും ഇതേ ഇൻസ്റ്റാഗ്രാമിലും കൊണ്ടുപോയിട്ടാണ്. അതപ്പോൾ ഇവർ ഒളിച്ചു വെച്ച ആ വിഭാഗം ഉണ്ടല്ലോ, അവരിലേക്ക് ഇത് എത്തുന്നുണ്ട്, അവരാ തെറ്റിദ്ധാരണ നീക്കുന്നുണ്ട്, അവരിൽ വലിയ ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അതിലുള്ള അസ്വസ്ഥതയാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്കിതൊക്കെ നിങ്ങളെ പള്ളി പറഞ്ഞാൽ പോരെ, നിങ്ങൾക്കിത് മദർസി പറഞ്ഞാൽ പോരെ, നിങ്ങളുടെ ഇന്നർ മീറ്റിങ്ങിൽ ഓഡിറ്റോറിയത്തിൽ പറഞ്ഞാൽ പോരെ, എന്തിനാണ് നിങ്ങളിതവിടെ പറയുന്നത്? എന്നിട്ട് അതിന് അത് നിങ്ങളുടെ അവിവേകം കൊണ്ട് സംഭവിക്കുന്നതാണ് എന്നുള്ള രൂപത്തിൽ എന്ത് ചെയ്യാണ്,

0: ഇതിന് സിറ്റിയാണ്. ഇതെന്ത് ചെയ്യണം? ശരിക്കും ഇന്നത്തെ സമുദായം ശരിക്കും മനസ്സിലാക്കണം ഈ അജണ്ട. നമ്മൾ എവിടെയാണോ ഇവർ വിദ്വേഷം പറയുന്നത്, അതേ സ്ഥലത്ത് തന്നെ അതിൻ്റെ മറുവശവും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അതിനുള്ള സ്പേസ് ഉണ്ടാകണം. അതിന് ഇവിടുത്തെ നമ്മുടെ ഭരണഘടന നമുക്ക് അനുവാദം തരുന്നുണ്ട്. അത് മറ്റൊരാളെ ഹിറ്റ് ചെയ്തുകൊണ്ടോ മറ്റൊരു മതത്തെ വേദനിപ്പിച്ചുകൊണ്ടോ മറ്റൊരാളെ പേഴ്സണൽ സ്പേസിലേക്ക് കടന്നു ചെന്നുകൊണ്ടോ ചെയ്യാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് പബ്ലിക്കിൽ പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചോളൂ, ഇത് അവസാനം ഇനി പള്ളിക്കുള്ളിലല്ലാതെ ഒരു കാര്യം നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് കേരളം പോകുന്നത്. അത് ആ ഇരുട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്, പഴയ കേരളത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇവ ഈ നവോത്ഥാനം പുരപ്പുറത്ത് കയറി കൂവിയാൽ പോരാ, നവോത്ഥാനം ഇവിടെ നടപ്പാകുന്നുണ്ട് എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തു കൂടി വേണം.
1: അതിൽ കോൺട്രഡിക്ഷൻ കൂടെ പറയാം. അത് ഈ നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്ത ചാനൽ ചർച്ചയുണ്ടല്ലോ, ആ ചർച്ചയ്ക്കകത്ത് വളരെ ഈ പിന്നെ ഭയങ്കര പവർഫുള്ളായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇവിടുത്തെ ലഹരി വിഷയത്തിനെതിരെ അല്ലെങ്കിൽ മറ്റേ ഇവിടുത്തെ അത്തരം ഇതുകൾക്കെതിരെ നിങ്ങളെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പറയാൻ ശ്രമിക്കുകയാണ്, ഖുതുബ നിരന്തരമായിട്ടുണ്ട്, ഖുതുബ പള്ളിയിലല്ലേ നടക്കുന്നത്. അപ്പോൾ അടുത്തത് എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറഞ്ഞിട്ടില്ല എന്ന് വെക്കുക.
0: അതിപ്പോൾ
1: അല്ല, നമ്മളിപ്പോൾ പൊതുപരിപാടികൾ വയ്ക്കുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് മറ്റേ പ്രത്യേക വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികൾ വയ്ക്കും, പ്രഭാഷണങ്ങൾ ഉണ്ടാവും, അത് പിന്നെ എന്താ ക്ലാസ്സുകളുണ്ടാവും, ക്യാമ്പുകളുണ്ടാകും. ഇതിൻ്റെയൊക്കെ പുറമെയാണെന്ത് ഈ പറഞ്ഞ ചാനലുകൾക്കകത്തുള്ള മറ്റേ ഡിബേറ്റുകൾ അതുപോലെ പോഡ്കാസ്റ്റുകൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് വെക്കുക. നമ്മൾ വളരെ സ്വകാര്യമായിട്ട് നമ്മളെ സമൂഹത്തിൽ നിന്ന് മെല്ലെ മെല്ലെ വിളിച്ചിട്ട് സ്വകാര്യത പറഞ്ഞു കൊടുക്കും. ഇപ്പറയുന്ന ഇത്രയൊക്കെ ചെയ്തിട്ട് പോലും ഈ ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അംഗീകരിക്കാത്ത അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാത്ത അതിനെ ബോധപൂർവം തള്ളി പറയുന്ന ഒരു വിഭാഗത്തിന് കൃത്യമായിട്ടുള്ള വാദാകാരം, ഏയ് നിങ്ങളെവിടെ ഇതെന്ത് ചെയ്യുന്നില്ല പറയുന്നില്ല, ഞങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ട്, ആ തെളിവ് കൊണ്ടുവരും.
0: തെളിവ് നമ്മളെ സ്പോട്ട്ലൈറ്റിൽ തെളിവ് കാണിച്ചു കൊടുക്കുന്നുണ്ട്.
1: തെളിവ് കൊണ്ടുവരുന്ന പറയുമ്പോൾ നമുക്ക് തെളിവ് കൊടുക്കാൻ കഴിഞ്ഞ എന്തുകൊണ്ടാണ്? ഈ രീതിയിൽ അത് പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ എവിടെയും ഈ ആശയങ്ങൾ എത്തിക്കേണ്ടത് ഇന്നത്തെ കാലത്തിൽ പ്രത്യേകിച്ച് നിർബന്ധമാണ്. അതിനുവേണ്ടി അനുവദനീയമായ ഏത് രൂപവും നമ്മൾ എടുത്തേ മതിയാകൂ. കാരണം അല്ലെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾക്ക് കൂടെ നമുക്ക് നാളെ ഉത്തരം പറയാൻ പറ്റൂല.
2: പീസ് റേഡിയോ റിയാദു സ്വാലിഹീൻ, അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് ധൃതിപ്പെടുക. നമ്മോടൊപ്പം ചേരുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ നബിയ്യിനാ റഹ്മതൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ ജുമാ ദിവസത്തിൻ്റെ ശ്രേഷ്ഠതകളും, ജുമാ നിർബന്ധമാണ്, ആ ജുമാ ദിവസത്തിൽ പാലിക്കേണ്ട ആദാബുകളും സുന്നത്തുകളുമൊക്കെ വിശദീകരിക്കുന്ന അധ്യായത്തിൽ ഇമാം നവവി റഹിമഹുല്ലാ കൊണ്ടുവന്ന ആദ്യത്തെ ആയത്ത് സൂറത്തുൽ ജുമായിൽ നിന്നുള്ള പത്താമത്തെ ആയത്താണ്. ഏവർക്കും സുപരിചിതമായ ഈ ഒരായത്ത്, അതാണ് ഈ ബാബിൻ്റെ തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത്. തുമ്മ സദ്ദറൽ മുഅല്ലിഫു റഹിമഹുല്ലാ ഹാദൽ ബാബ ബിഖൗലില്ലാഹി തആല, ഗ്രന്ഥകാരൻ ഈ ബാബിൽ, ഈ അദ്ധ്യായത്തിൽ അള്ളാഹുവിൻ്റെ വചനമാണ് തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത്. ഫഇദാ ഖുദിയത്തി സ്വലാത്തു ഫൻതഷിറു ഫിൽ അർളി വബ്തഗു മിൻ ഫദ്ലില്ലാ واذكروا الله كثيرا لعلكم تفلحون يا ايها الذين امنوا اذا نودي للصلاه من يوم الجمعه فاسعوا الى ذكر الله وذروا البيع ذلك خير لكم ان كنتم تعلمون فاذا قضيت الصلاه فانتشروا في الارض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون سوره الجمعه الى 9-10 ايات. ابو സൂറത്തുൽ ജുമായിലെ അവസാനത്തെ ആ ഭാഗത്തുള്ള ഈയൊരു ആയത്തുകൾ അറിയിക്കുന്നത് അല്ലയോ സത്യവിശ്വാസികളെ, ജുമാ ദിവസത്തിൽ നമസ്കാരത്തിനു വേണ്ടി വിളിക്കപ്പെട്ടാൽ ഫസ്അഉ ഇലാ ദിക്രില്ല, അള്ളാഹുവിൻ്റെ ദിക്രിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടു വരിക. വദറുൽ ബൈ, നിങ്ങളുടെ കച്ചവടങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. ദാലിക്കും ഖൈറുല്ലക്കും, അതാകുന്നു നിങ്ങൾക്ക് ഉത്തമമായത്. ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ കാര്യങ്ങൾ അറിയുകയാണെങ്കിൽ, അറിയുന്നവരാണെങ്കിൽ. ഫഇദ ഖുലിയത്തി സ്വലാഹ്, ജുമാ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ, ഫന്തഷിറൂ ഫിൽ അർദ്, ഭൂമിയിൽ നിങ്ങൾ വ്യാപിച്ചുകൊള്ളുക. വബ്തഗു മിൻ ഫദ്ലില്ലാഹ്, അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന്, ഫളിൽ നിന്ന് നിങ്ങൾ തേടിക്കൊള്ളുക. വദ്കുറുല്ലാഹ കസീറൻ, അള്ളാഹുവിനെ ധാരാളമായി നിങ്ങൾ ഓർക്കുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചേക്കാം. ഇവിടെ ഫഖാതബല്ലാഹുൽ മുഅ്മിനീന അയ്യത്രുഖുൽ ബൈഅ ഇദാ നൂദിയ ലിസ്സലാ. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഈ അദ്ധ്യായത്തെ വിശദീകരിക്കുന്നിടത്ത് ഈ ആയത്ത് നൽകിയിട്ട് പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അറിയിക്കുകയാണ്, അവർ നമസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ ജുമാ ദിവസത്തിൽ നമസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ കച്ചവടങ്ങൾ ഒഴിവാക്കട്ടെ. വൽ മുറാദു ബിഹിൻ നിദാ ഉസ്താനി അല്ലദി യകൂനു ഇദാ ഹളറൽ ഇമാം, ഇമാം മിമ്പറിൽ കയറിയാൽ വിളിക്കുന്ന ആ ഒരു ബാങ്കിനെയാണ് ഉദ്ദേശിച്ചത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത് അമ്മൻ നിദാ ഉൽ അവ്വൽ, ഒരാദ്യത്തെ ഒരു ബാങ്കുണ്ടായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ കാലത്തിൽ. അമ്മ ഖസുർ അന്നാസു ഫിൽ മദീന, മദീനയിൽ ആളുകൾ അധികരിച്ചപ്പോൾ, അമറ അൻ യുഅദ്ദന അദാനുൻ സാബിഖുൻ ലിയസ്തഇദ്ദ അന്നാസു ലിൽ ഹുദൂർ, ആളുകൾ റെഡിയാവാൻ വേണ്ടി നേരത്തെ ഒരു അദാൻ കൊടുക്കുന്നത്. ഫക്കാന ഹാദാ മിൻ സുന്നത്തിൽ ഖലീഫ അർറാഷിദ് ഉസ്മാൻ അല്ലദി ഉമിർനാ ബിത്തിബാഇ സുന്നതിഹി. ഖലീഫ ഉസ്മാൻ ഇബ്നു മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതായ ആ ഒരു ബാങ്ക് അതാണ്. അത് ആളുകൾ അധികരിച്ചപ്പോൾ നേരത്തെ തന്നെ ആളുകൾക്ക് ജുമാക്ക് വേണ്ടി എത്താൻ വേണ്ടി വിളിച്ചു പറയുന്ന ഒന്നായിരുന്നു എന്നതൊക്കെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഖുലഫ ഉർ റാഷിദീനിൻ്റെ സച്ചരിതരായ മുൻഗാമികളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫമാരുടെ ചര്യയെ പിന്തുടരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫായിർ റാഷിദീൻ അൽ മഹ്ദിയീന മിൻ ബഅദി, നിങ്ങളെനിക്കു ശേഷം എൻ്റെ സുന്നത്തും സച്ചരിതരായ ഖുലഫാവുകളുടെ സുന്നത്തും പിന്തുടരണം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ജുമാ ദിവസം നമസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ടാൽ ദിക്റിലേക്ക്, അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടു വരണം എന്ന് പറയുന്നത് അൽ മുറാദു ബി ദിക്റില്ല, അള്ളാഹുവിൻ്റെ ദിക്ർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അൽ ഖുതുബത്തു വസ്സലാ, അത് ഖുതുബയും നമസ്കാരവുമാണ്. അമ്മൽ ഖുതുബ ഫയുദ്കറുല്ലാഹു ഫീഹ ബിത്തശഹ്ഹുദി വദിക്റിൽ അഹ്കാമി വൽ മൗഇദതി വഗൈറി ദാലിക്, ജുമാ ഖുതുബ എന്നുള്ളത് അതിൽ തശഹ്ഹുദും അതുപോലെ തന്നെ ഉപദേശങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ കൽപ്പിക്കുന്നതായ പല വിഷയങ്ങളുമുണ്ട്. തൗഹീദിൻ്റെ സാക്ഷ്യമുണ്ട്. അതേപോലെ തന്നെ വഅമ്മാ ദിക്റുല്ലാഹി ഫിസ്സലാഹ്, നമസ്കാരത്തിൽ അള്ളാഹുവിൻ്റെ ദിക്ർ അത് വ്യക്തമായ കാര്യമാണ്. വദറുൽ ബൈഅ, നിങ്ങൾ കച്ചവടങ്ങൾ ഉപേക്ഷിക്കണം. ഉസുറുക്കുൽ ബൈഅ, കച്ചവടം നിങ്ങൾ ഒഴിവാക്കണം. അതുകൊണ്ടാണ് നമസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ടാൽ ഹറുമൽ ബൈഉ, കച്ചവടം നിഷിദ്ധമാണ് എന്നറിയിക്കുന്നത്. ഇല്ല അലാമല്ലാ തജിബു അലൈഹി കന്നിസായി മസലൻ, ജുമാ നിർബന്ധമില്ലാത്തവരായ സ്ത്രീകൾക്ക് അത് ഹറാമല്ല, അവർക്ക് ചെയ്യാവുന്നതാണ്. എന്നാൽ ജുമാ നിർബന്ധമുള്ളവരായ ആളുകൾക്ക് ഫഇന്നഹു യഹ്റുമു അലൈഹിൽ ബൈ, അങ്ങനെയുള്ള ആളുകൾക്ക് കച്ചവടം വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് വിളിക്കപ്പെട്ടാൽ പിന്നീടുള്ള കച്ചവടം അത് ഹറാമാണ്. വലൗ ബഅലം യസ്ഹ്, പിന്നെ അവൻ കച്ചവടം ചെയ്താൽ അത് ശരിയാവുകയില്ല. ഹറ്റാ ലൗ കാന ഫീ തുരീഖിഹി ഇലൽ മസ്ജിദ്, അയാൾ മസ്ജിദിലേക്കുള്ള വഴിയിലാണെങ്കിൽ പോലും ബാങ്ക് വിളിച്ച് ജുമാക്ക് വേണ്ടി വിളിച്ചാൽ പിന്നെ അതിനുശേഷമുള്ള കച്ചവടം ഹറാമാണ് എന്നത് തന്നെയാണ് മുഫസ്സിറുകൾ പണ്ഡിതന്മാരെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. വസമി അദാൻ അൽ ജുമാ, ജുമായുടെ അദാൻ കേൾക്കുന്നു. വമാഹു ജമീലുൻ ലഹു ഫതബായ, തൻ്റെ അടുക്കൽ ഒരു കൂട്ടുകാരനുണ്ട്, അയാൾക്ക് വിൽക്കുന്നു. ഫഇന്നൽ ബൈഅ ബാത്തിലുൻ യാ ലാ യൻതഖിലു ബിഹിൽ മബീഉ ഇലൽ മുഷ്ടരി, ഒരിക്കലും അത് ആ കച്ചവടം ശരിയല്ല, അത് ബാത്തിലാണ്. ഒരിക്കലും അത് ആരിലേക്കാണോ അത് വിറ്റത് അവനിലേക്ക് എത്തുകയില്ല. വലസ്സമനു ഇലൽ ബായ്, വിറ്റാളിലേക്ക് അതിൻ്റെ പൈസയും എത്തുകയില്ല, ആ സാധനം കൊടുക്കേണ്ടതില്ല. അല്ലെ അന്നഹു ബാത്തിൽ, ആ കച്ചവടം ബാത്തിലാണ് എന്നുള്ളതാണ്. ബക്കുല്ലു ഷെയ് ഇന്നഹല്ലാഹു അൻഹു ഫഹുവ ബാത്തിൽ ലിഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു കാര്യം അള്ളാഹു വിരോധിച്ചിട്ടുണ്ടോ അത് ബാത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൊണ്ടും കുല്ലു ഷർത്തിൻ ലൈസ ഫീ കിതാബില്ലാഹി ഫഹുവ ബാത്തിൽ. അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലില്ലാത്ത ഒരു ഷർത്ത്, അത് ആ ഒരു നിബന്ധന വെച്ചുകൊണ്ടുള്ള കച്ചവടം, അത് ബാത്തിലാണ്. അപ്പോൾ സഹോദരങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് നമസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ടാൽ അള്ളാഹുവിൻ്റെ ദിക്രതിലേക്ക് ധൃതിപ്പെട്ടു വരണം. അതിലെല്ലാവരും ഉൾപ്പെട്ടു. അൽ മുസാഫിറുല്ലദീ ഫിൽ ബലദി, ഒരു നാട്ടിലുള്ളൊരു യാത്രക്കാരനാണ്, അയാൾ ജുമാക്കുള്ള അദാൻ കേട്ടു, അയാൾ ജുമാക്ക് ഹാജറാവണം, കാരണം അയാൾ സത്യവിശ്വാസിയാണ്. എന്നാൽ അയാൾ യാത്രക്കാരനാണ് എന്നു പറയുകയാണെങ്കിലോ? അയാൾ മുഅ്മിനല്ലേ? അതെ, മുഅ്മിനാണ്. നമ്മൾ വിളിക്കപ്പെട്ടു, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ. വിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നമസ്കാരത്തിനുള്ള ജുമാഅക്കുള്ള വിളി കേട്ടാൽ അവരതിന് ധൃതിപ്പെട്ടു പോകണം. ഖൈറുല്ലക്കു മിനൽ ബൈഅ, നിങ്ങൾക്ക് കച്ചവടത്തേക്കാൾ ഖൈറായത് അതാണ്. ദാലിക്കും ഖൈറുല്ലക്കും, ജുമാ എന്നുള്ളത് ലി അന്ന ഫീഹി ഇഖാമത ശഈറത്തി മിൻ ശഈറിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളിൽപ്പെട്ട ചിഹ്നമാണ് അവിടെ ഉദ്ഘോഷിക്കുന്നത്. വഖിയാമൻ ബി വാജിബിൻ, നിർബന്ധമായി നിർവഹിക്കപ്പെടേണ്ട കാര്യമാണ്. വഹുവ ഖൈറും മിനൽ ബൈ, കച്ചവടത്തേക്കാൾ ഖൈറായതാണ്. ഇൻകുന്തും തഅലമൂൻ, ഇൻകുന്തും മൻ ദവിൽ ഇൽമി ഫഅലമു അന്നഹു ഖൈർ, നിങ്ങൾ ബുദ്ധിയുള്ള ഇൽമുള്ള അറിവുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, അതിലാണ് ഖൈറുള്ളത്. അതെ, ഈ ഒരു കാര്യം പ്രത്യേകമായി ഉണർത്തപ്പെടേണ്ടതാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഈ ഒരു ഷർത്തിയായ, ഈ ഒരു നിബന്ധന വെച്ചുകൊണ്ടുള്ള ഒരു വാചകം എന്താണ് അറിയിക്കുന്നത്? അൽഹത്തു അലാ തർക്കിൽ ബൈ വത്തവജ്ജുഹ് ഇലൽ ജുമുഅ, കച്ചവടങ്ങൾ ഒഴിവാക്കുകയും ജുമുഅക്ക് വേണ്ടി മുന്നിടുകയും ചെയ്യണമെന്നാണ്. എന്നാൽ ഫഇദാ ഖുദിയത്തി സ്വലാ ഫന്തഷുറു ഫിൽ അർദ്, നമസ്കാരം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപിച്ചോളൂ. നിങ്ങൾക്കൊരു റുഖ്സയാണ്, എക്സ്ക്യൂസ് ഉണ്ട്. ഇൻതഷുറു ഫിൽ അർദ്, ഭൂമിയിൽ വ്യാപിക്കുക. വബ്തഗു മിൻ ഫളിലില്ലാഹി ബിൽ ബൈഇ വശ്ശിറാ, കച്ചവടങ്ങൾ കൊണ്ട്, കൊടുക്കൽ വാങ്ങലുകൾ കൊണ്ട് അള്ളാഹുവിൻ്റെ ഫളിലിനെ നിങ്ങൾ തേടുക. പക്ഷേ ലാക്കിൻ ലാ യുൽഹിക്കും അദാലിക അൻ ദിക്രില്ലാ, അള്ളാഹുവിനെ സ്മരിക്കുക എന്നത് നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ടാണ് വദ്കുറുല്ലാഹ കസീറ, നിങ്ങൾ ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുക. അതായത് നിങ്ങൾ അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കേണ്ടതില്ല ഖുത്ബയും നമസ്കാരവും കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിൻ്റെ ദിക്ർ അവസാനിച്ചു എന്ന്. ഇല്ല, അങ്ങനെ അവസാനിച്ചിട്ടില്ല. ദിക്റുല്ലാഹി ഫീ കുല്ലി ഹാൽ, എല്ലാ സന്ദർഭത്തിലും അള്ളാഹുവിനെ ഓർക്കേണ്ടതുണ്ട്. വഫീ കുല്ലി വഖ്തിൻ, എല്ലാ സമയങ്ങളിലും. വഫീ കുല്ലി മക്കാൻ, എല്ലാ ഇടങ്ങളിലും വെച്ച്. ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൽ ലിഉലിൽ അൽബാബ്, നിശ്ചയമായും ആകാശഭൂമികൾ സൃഷ്ടിക്കുന്ന സൃഷ്ടിപ്പിലും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ബുദ്ധിയുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ആരാണ് ദവുൽ അൽബാബ്? ബുദ്ധിയുള്ള ആളുകൾ. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമം വഖുഊദം വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർദ് റബ്ബന മാ ഖലഖ്ത ഹാദ ബാതില സുബ്ഹാനക ഫഖിന അദാബന്നാർ. അവർ അള്ളാഹുവിനെ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടുമൊക്കെ അള്ളാഹുവിനെ ഓർക്കുന്ന, ദിക്ർ ചെയ്യുന്ന, സ്മരിക്കുന്ന ആളുകളാണ്. മാത്രമല്ല, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ, ആകാശഭൂമികളുടെ എല്ലാം സൃഷ്ടിപ്പിൽ അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന, ആലോചിക്കുന്ന ആളുകളാണ്. മാത്രമല്ല, അവർ പറയും, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, മാ ഖലഖ്ത ഹാദ ബാത്തില, ഇതൊന്നും നിരർത്ഥകമായി, വെറുതെ, വൃഥാ സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക നീ എത്ര പരിശുദ്ധനാണ്. ഫഖിന അദാബന്നാർ, ഞങ്ങളെ നരകശിക്ഷയിൽ നിന്ന് രക്ഷിക്കണേന്ന്. സഹോദരങ്ങളെ, ചുരുക്കി പറഞ്ഞാൽ, നമസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ പിന്നെ അവിടെ ഇരിക്കേണ്ടതില്ല, പുറപ്പെടണം, മസ്ജിദിലേക്ക് പുറപ്പെടണം. നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കൽ നിർബന്ധമില്ല, പുറത്തു പോകാം, റിസ്ക് തേടാം, അള്ളാഹുവിൻ്റെ ഫളൽ തേടാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കച്ചവടത്തെക്കാൾ, ബിസിനസ്സിനേക്കാൾ, മറ്റു കാര്യങ്ങളെക്കാൾ നമസ്കാരത്തിന് മുൻഗണന നൽകണം. പിന്നെ നിങ്ങൾക്ക് വിൽക്കാം, വാങ്ങാം, റിസ്ക് തേടാം. ഈ കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. വബ്തഗൂ മിൻ ഫളിലില്ലാ വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. ഷെയ്ഖ് ബിൻ ഉസൈമി റഹിമഹുള്ള പറയുന്നു, വഫീ ഹാദ, ഇതിലുണ്ട് ഇഷാറത്തുൻ ഇലാ അന്നഹു ലാ ഖുത്ബത ബഅദ സ്വലാത്തിൽ ജുമുഅ. ജുമാ കഴിഞ്ഞാൽ പിന്നെ ഒരു ഖുത്ബല്ല, ജുമാക്ക് മുമ്പാണ് ഖുത്ബ. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫൈദാ ഖുദിയത്തി സ്വലാ ഫന്തഷുറു ഫിൽ അർദ്, ഖുത്ബ കഴിഞ്ഞ, നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഭൂമിയിൽ വ്യാപിച്ചോളൂ. പിന്നെ അതിനുശേഷം, ഫലൈസ ബഅദഹ ഖുത്ബ വലാ കലാം വലാ മൗഇദ, പിന്നെ ഒരു സംസാരം, പിന്നെ ഒരു ഉപദേശം ഇല്ല എന്നുള്ളതാണ്. ഇസ്തഖ്ഫിൽ മവാഇദുൽ ലത്തീഫിൽ ഖുത്ബത്തിൽ ലത്തീ ഖബല സ്വലാ, നമസ്കാരത്തിന് മുമ്പുള്ള ഖുത്ബ തന്നെ മതിയാകും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരയിൽ ശറാക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അഷ്ഷൈബാനി റഹിമഹുള്ള പറഞ്ഞത്, ഇദാ തകല്ലമ അഹദുൻ ബഅദ സ്വലാത്തി ഫലാ തസ്തമിഉ ലഹു, നമസ്കാരം കഴിഞ്ഞതിന് ശേഷം പിന്നെ ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ പിന്നെ അത് നീ കേൾക്കേണ്ടതില്ല. ഇല്ലാ യക്കൂന കിതാബ മിന സുൽത്താൻ, സുൽത്താനിൽ നിന്നുള്ള ഭരണാധികാരിയിൽ നിന്നുള്ള വല്ല കത്തോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിലല്ലാതെ. കാരണം ലിയന്നൽ കിതാബാത്തിൽ മുവജ്ജഹ മിന സുൽത്താൻ ലാബുദ്ദ അൻ തസ്മിഅഹ അർറഅയ്യ, നിശ്ചയമായും ഭരണാധികാരിയിൽ നിന്നുള്ള സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും എഴുത്തുകളും അത് ഭരണീയരായ ആളുകൾ അവർ കേൾക്കൽ നിർബന്ധമാണ്, അനിവാര്യമാണ്. കാരണം സുൽത്താന് ഹക്കുണ്ട് തങ്ങളുടെ ആളുകൾക്ക് തൻ്റെ പ്രജകൾക്ക് കാര്യങ്ങൾ ഖൈറുകൾ അറിയിച്ചു കൊടുക്കുക എന്നുള്ളത്. മറ്റുള്ള നസീഹത്തുകളും ഉപദേശങ്ങളൊന്നും വേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യപ്രകാരം നമസ്കാര ജുമാ ദിവസത്തിലെ നമസ്കാരത്തിന് ശേഷം പിന്നെ ഒരു ഖുത്ബ ഉണ്ടായിട്ടില്ല. അങ്ങനെ സഹീഹായിട്ടോ ദഈഫായിട്ടോ ഒന്നും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നതാണ് സഹോദരങ്ങളെ. ഈ രൂപത്തിൽ ജുമാഅയുടെ നമസ്കാരത്തിൻ്റെ ആ ഒരു ശ്രേഷ്ഠതയും മഹത്വവും മനസ്സിലാക്കി അതിന് പുറപ്പെടാൻ വേണ്ടി നമ്മുടെ മനസ്സുകളെ പാകപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം.
2: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് റിയാദു സ്വാലിഹീൻ, അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് ധൃതിപ്പെടുക. ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
1: ചോദ്യം ഇപ്രകാരമാണ്. എന്റെ കയ്യിൽ 500,000 രൂപയുണ്ട്. ആ പൈസ ഇവിടെ അടുത്തുള്ള ഒരു ജ്വല്ലറിയിൽ കൊടുത്താൽ അവർ മാസത്തിൽ അതിന്റെ ലാഭം തരാമെന്ന് പറയുന്നു. ഈ 500,000 രൂപയ്ക്ക് സ്വർണം വാങ്ങിക്കൊടുത്താലും ലാഭം തരാമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ കൊടുക്കുന്നതിന്റെ ഇസ്ലാമിക വിധി എന്താണെന്ന് പറയാമോ?
2: ജ്വല്ലറികളിൽ അല്പം കാശ് കൊടുത്ത് പ്രതിമാസം നിശ്ചിത തുക വാങ്ങുന്ന ധാരാളം ആളുകളുണ്ട്. ഒന്നാമതായവർ ചിന്തിക്കേണ്ടത്, ഒരു ബിസിനസ്സിൽ ഏർപ്പെടുമ്പോൾ ഇസ്ലാം ആ വിഷയത്തിൽ എന്തു പറഞ്ഞു എന്നാണ് ആദ്യം അറിയേണ്ടത്. പ്രത്യേകിച്ച് ഈ ആധുനിക യുഗത്തിൽ പുതിയ പുതിയ ഓരോ കച്ചവട രീതികൾ കടന്നു വരുമ്പോൾ ആ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്ത് എന്ന് അറിവുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കണം. കാരണം തൻ്റെ ശരീരത്തിൽ ഓടുന്ന രക്തം അത് ഹറാമാകുവാൻ പാടില്ല. തൻ്റെ കുടുംബത്തിന് ഭക്ഷണമായി കൊടുക്കുന്നത് അത് നിഷിദ്ധത്തിൻ്റെ മുതലാകാൻ പാടില്ല എന്ന ഒരു ബോധം അവർക്കുണ്ടായിരിക്കണം. ജ്വല്ലറികളിൽ പലപ്പോഴും ഹറാമായ പല ഏർപ്പാടുകളും കടന്നു വരുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടത്. ഒരു നിശ്ചിത സംഖ്യ വാങ്ങുകയും ആ സംഖ്യക്ക് എല്ലാ മാസവും കൃത്യമായി ഒരു തുക തിരിച്ചു തരികയും ചെയ്യാം എന്ന് പറയുന്നത്. ഇവിടെ ഈ കൊടുത്ത സംഖ്യ അത് എന്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്? ബിസിനസ്സിലേക്കുള്ള പാർട്ണർഷിപ്പാണോ? അല്ല. എന്തുകൊണ്ട്? വർഷാവർഷത്തിൽ കൊടുത്ത സംഖ്യ കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കച്ചവടത്തിലുണ്ടാവുന്ന ലാഭനഷ്ടങ്ങൾ ഈ കൊടുത്ത വ്യക്തിയെ ബാധിക്കുന്നതല്ല. രണ്ടാമതായി, ഇത് കൊടുത്തത് കടമായിട്ടാണോ? കടമായിട്ടാണ് കൊടുത്തത് എങ്കിൽ കൊടുത്ത സംഖ്യ മാത്രമാണ് തിരിച്ചു വാങ്ങേണ്ടത്. മാസത്തിൽ മറ്റൊരു സംഖ്യ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായും പലിശയാണ്. അതുകൊണ്ട് തന്നെ മാസാമാസം ഈ പറയപ്പെട്ട രൂപത്തിൽ വാങ്ങുന്ന സംഖ്യ പലിശയുടെ ഗണത്തിലാണ് ഉൾപ്പെടുക. ഹലാലായ സമ്പാദ്യത്തിൻ്റെ വഴികൾ നിരവധിയുണ്ട്. അത് അന്വേഷിക്കുക, കണ്ടെത്തുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: ഖബറിന്റെ അരികിലൂടെ പോകുമ്പോൾ സലാം പറയുന്നതിന്റെ വിധി എന്താണ് എന്നാണ്
3: ഈ ചോദ്യം. സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലയോട് ചോദിക്കുകയുണ്ടായി. അതിന് അദ്ദേഹം നൽകിയ മറുപടി, സുന്നത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് നാം ഖബറിടം സന്ദർശിക്കുമ്പോൾ, ഖബർ സന്ദർശിക്കാൻ വേണ്ടി നാം പോകുമ്പോൾ ആ സന്ദർഭത്തിൽ സലാം പറയാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഖബറിൻ്റെ അടുക്കലേക്കോ ഖബർസ്ഥാനിലേക്കോ കയറി നിന്നുകൊണ്ട് സലാം പറയലാണ് ഖൈർ. എന്നാൽ ഒരാൾ ഖബർസ്ഥാനിൻ്റെ തൊട്ടടുക്കലൂടെ നടന്നു പോവുകയോ കാറിലൂടെ സഞ്ചരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ഖബർസ്ഥാനുണ്ട്, നാം സലാം പറഞ്ഞാൽ സാധാരണ നിലക്ക് നമ്മുടെ ശബ്ദം എത്താവുന്ന ഒരു ദൂരപരിധിയിലാണെങ്കിൽ അവിടെ സലാം പറയുന്നതിന് വിരോധമില്ല. എന്നാൽ കൂടുതൽ ഖൈർ ഖബർസ്ഥാനിലേക്ക് കയറിക്കൊണ്ട് ഖബറിൻ്റെ അടുക്കൽ പോയി സലാം പറയലാണ് എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണുന്നു. ആ ഒരു മറുപടി തന്നെയാണ് ഇവിടെയും നൽകാനുള്ളത്. അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ.
1: ചോദ്യം ഇപ്രകാരമാണ്. എൻ്റെ കയ്യിൽ 500,000 രൂപയുണ്ട്. ആ പൈസ ഇവിടെ അടുത്തുള്ള ഒരു ജ്വല്ലറിയിൽ കൊടുത്താൽ അവർ മാസത്തിൽ അതിൻ്റെ ലാഭം തരാമെന്ന് പറയുന്നു. ഈ 500,000 രൂപയ്ക്ക് സ്വർണം വാങ്ങിക്കൊടുത്താലും ലാഭം തരാമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഇസ്ലാമിക വിദ്യ എന്താണെന്ന് പറയാമോ?
2: ജ്വല്ലറികളിൽ അല്പം കാശ് കൊടുത്ത് പ്രതിമാസം നിശ്ചിത തുക വാങ്ങുന്ന ധാരാളം ആളുകളുണ്ട്. ഒന്നാമതായവർ ചിന്തിക്കേണ്ടത്, ഒരു ബിസിനസ്സിൽ ഏർപ്പെടുമ്പോൾ ഇസ്ലാം ആ വിഷയത്തിൽ എന്തു പറഞ്ഞു എന്നാണ് ആദ്യം അറിയേണ്ടത്. പ്രത്യേകിച്ച് ഈ ആധുനിക യുഗത്തിൽ പുതിയ പുതിയ ഓരോ കച്ചവട രീതികൾ കടന്നു വരുമ്പോൾ ആ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്ത് എന്ന് അറിവുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കണം. കാരണം തൻ്റെ ശരീരത്തിൽ ഓടുന്ന രക്തം അത് ഹറാമാകുവാൻ പാടില്ല. തൻ്റെ കുടുംബത്തിന് ഭക്ഷണമായി കൊടുക്കുന്നത് അത് നിഷിദ്ധത്തിൻ്റെ മുതലാകാൻ പാടില്ല എന്ന ഒരു ബോധം അവർക്കുണ്ടായിരിക്കണം. ജ്വല്ലറികളിൽ പലപ്പോഴും ഹറാമായ പല ഏർപ്പാടുകളും കടന്നു വരുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടത്. ഒരു നിശ്ചിത സംഖ്യ വാങ്ങുകയും ആ സംഖ്യക്ക് എല്ലാ മാസവും കൃത്യമായി ഒരു തുക തിരിച്ചു തരികയും ചെയ്യാം എന്ന് പറയുന്നത്. ഇവിടെ ഈ കൊടുത്ത സംഖ്യ അത് എന്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്? ബിസിനസ്സിലേക്കുള്ള പാർട്ണർഷിപ്പാണോ? അല്ല. എന്തുകൊണ്ട്? വർഷാവർഷത്തിൽ കൊടുത്ത സംഖ്യ കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കച്ചവടത്തിലുണ്ടാവുന്ന ലാഭനഷ്ടങ്ങൾ ഈ കൊടുത്ത വ്യക്തിയെ ബാധിക്കുന്നതല്ല. രണ്ടാമതായി, ഇത് കൊടുത്തത് കടമായിട്ടാണോ? കടമായിട്ടാണ് കൊടുത്തത് എങ്കിൽ കൊടുത്ത സംഖ്യ മാത്രമാണ് തിരിച്ചു വാങ്ങേണ്ടത്. മാസത്തിൽ മറ്റൊരു സംഖ്യ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായും പലിശയാണ്. അതുകൊണ്ട് തന്നെ മാസാമാസം ഈ പറയപ്പെട്ട രൂപത്തിൽ വാങ്ങുന്ന സംഖ്യ പലിശയുടെ ഗണത്തിലാണ് ഉൾപ്പെടുക. ഹലാലായ സമ്പാദ്യത്തിൻ്റെ വഴികൾ നിരവധിയുണ്ട്. അത് അന്വേഷിക്കുക, കണ്ടെത്തുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: ഖുർആൻ ഓതുന്നതിനിടയിലുള്ള സംസാരത്തിൻ്റെ വിധി എന്താണെന്നാണ്?
4: വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് ഒരാൾ വന്നുകൊണ്ട് നമ്മളോട് ചോദിക്കുകയാണ്, എന്തെങ്കിലും കാര്യം ചോദിക്കുകയാണ്. ആ സമയത്ത് ചോദിക്കുന്ന കാര്യത്തിന് അനുസരിച്ചാണ് ഔദുവും ബിസ്മിയും ഓതേണ്ടത് എന്നതാണ് ചർച്ചയുടെ ആകത്തുകയായിക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും, ഇദാ ഖത അൽ ഖാരി ഉ അൽ ഖിറാഅത ലിഉദിരിൻ, കാരണത്തിന് വേണ്ടിയാണ് ഓതിക്കൊണ്ടിരിക്കുന്നയാൾ അദ്ദേഹത്തിൻ്റെ ഓത്ത് നിർത്തിയത്, മുറിച്ചത് എങ്കിൽ. കാരണമെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിൻ സുആലിൻ ഔ കലാമിൻ യതഅല്ലഖു ബിൽ ഖിറാഅ, ഓത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ഒരു ചോദ്യം, ഓതിക്കൊണ്ടിരിക്കുന്ന ആയത്തുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം. ഇത്തരം രൂപത്തിലുള്ള ഒരു ചോദ്യത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഓത്തു നിർത്തിയതും അതിന് മറുപടി പറയുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഓത്തു മുറിച്ചത് എങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ടാമത് അഴുതു ചൊല്ലേണ്ടതില്ല. കാരണം ഈ സംശയം നിവാരണമെന്ന് പറയുന്നത്, ചോദ്യത്തിനുള്ള ഉത്തരമെന്ന് പറയുന്നത് ഖുർആനിൻ്റെ അധ്യാപനവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. അതേസമയത്ത് ഒരു ഭൗതികപരമായ വിഷയമോ മറ്റു കാര്യങ്ങളോ ആണ് ഒരാൾ ഓതുന്നതിനിടയിൽ ചോദിച്ചത്, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആണ് നടന്നത്, അതുമായി ബന്ധപ്പെട്ട സംസാരങ്ങളാണ് നടന്നത് എങ്കിൽ, രണ്ടാമത് അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് അഴുതു ഓതിക്കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നതാണ് സുന്നത്ത്, നല്ലത് എന്ന മുസ്തഹബ് എന്നൊക്കെ പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റു ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത്, ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അഴുതു ഓതേണ്ടത് എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വഖഫ് ചെയ്യുകയാണ്, താമായ വഖഫ്, അഥവാ ഇനി ഓതുന്നില്ല എന്നു വിചാരിച്ചുകൊണ്ട് ഓത്തു നിർത്തുകയും പിന്നീട് ഓതാൻ തോന്നുകയും ചെയ്യുന്ന സമയത്ത് ഓതുന്നില്ല അഥവാ ഓതി തീർത്തിരിക്കുന്നു ഇനി ഓതാനില്ല എന്ന രൂപത്തിൽ, ഇന്നത്തെ ഓതാനുള്ള ഭാഗം ഓതി തീർത്തു എന്ന രൂപത്തിൽ ഓതി തീർത്തതിന് ശേഷം പിന്നീടല്ല, ഇനിയും കുറച്ചുകൂടെ സമയമുണ്ട്, ഒരല്പം കൂടി ഓതാം എന്ന രൂപത്തിൽ രണ്ടാമത് തുടങ്ങുമ്പോൾ ആ ഊത് ഓതേണ്ടതുണ്ട്. അതേസമയത്ത് താൽക്കാലികമായി ഓത്ത് നിർത്താൻ തീരുമാനിച്ചിട്ടില്ല എന്നാൽ താൽക്കാലികമായി ഇടവേള നൽകുക എന്നൊരു ഉദ്ദേശത്തോടുകൂടി ഓത്തു നിർത്തുകയാണെങ്കിൽ രണ്ടാമത് ഓതുമ്പോൾ അഴുതു ചെല്ലേണ്ടതില്ല എന്നെല്ലാം ചർച്ച ചെയ്യുന്നത് കാണാൻ സാധിക്കും. വിഷയത്തിൽ കൂടുതൽ ശരിയായ അല്ലെങ്കിൽ ശരിയോട് അടുത്തു നിൽക്കുന്നത് ആദ്യം പറഞ്ഞ പോലെ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ചർച്ചകളോ അതുമായി ആ ഖിറാഅത്തുമായി ബന്ധപ്പെട്ട ചർച്ചകളോ ആണ് എങ്കിൽ അദ്ദേഹം രണ്ടാമത് ഓതുന്ന സമയത്ത് ഇസ്തിആദത്ത് ചൊല്ലേണ്ടതില്ല. അതേ സമയത്ത് ഖുർആനുമായി ബന്ധമുള്ള അതല്ലെങ്കിൽ ഓതുന്ന ആയത്തുകളുമായി ബന്ധമുള്ള കാര്യങ്ങളല്ല ചർച്ചയിൽ വന്നത്, അത് കാരണത്താലാണ് ഓത്ത് നഷ്ടപ്പെട്ടത് എങ്കിൽ രണ്ടാമത് തുടങ്ങുന്ന സമയത്ത് അഴുതു ചൊല്ലുക എന്നതു തന്നെയാണ് നല്ലത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
1: അജ്ജനും ഉംറക്കോ പോകുമ്പോൾ അയൽക്കാരെയും കുടുംബക്കാരെയും വിളിച്ച് ഭക്ഷണം കൊടുക്കണോ എന്നാണ്.
2: നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു സമ്പ്രദായമാണ് ഹജ്ജ് കല്യാണം. ഹജ്ജിന് പോകുന്ന ആളുകൾ ഒരു പ്രത്യേക ദിവസം തെരഞ്ഞെടുത്ത് വിവാഹത്തിന് ആളുകളെ ക്ഷണിക്കുന്നത് പോലെ ക്ഷണിക്കുകയും അത് വലിയ ഒരു പരിപാടിയാക്കുകയും ചെയ്യുക. സത്യത്തിൽ ഹജ്ജ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന കർമ്മങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്. പഴയ കാലത്തൊക്കെ ഹജ്ജിന് പോയിരുന്ന ആളുകൾ പലപ്പോഴും കഫൻ തുണിയുമായിട്ടാണ് പോകാറുണ്ടായത്, തിരിച്ചു വരുമോ എന്നറിയില്ല. ഇന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല അതിമഹത്തായ അനുഗ്രഹങ്ങൾ നൽകി. കാശുള്ള ആളിന് ഒരു പക്ഷേ ഹജ്ജിന് പോകുവാൻ കഴിയുന്ന എല്ലാ സൗകര്യങ്ങളും, അതൊരിക്കലും അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന വഴിയിൽ നാം ചെലവഴിക്കുവാനോ ആ വഴിയിലൂടെ പുറപ്പെടുവാനോ പാടില്ല. സ്വാഭാവികമാണ് പ്രായമുള്ള ആളുകൾ അല്ലെങ്കിൽ നാട്ടിൽ നിന്നും അധികമായി വിട്ടുനിൽക്കാത്ത ആളുകൾ ഹജ്ജിന് ഉംറ കർമ്മത്തിനൊക്കെ വേണ്ടി പോകുമ്പോൾ അവരുടെ കുടുംബങ്ങളും കൂട്ടുകാരും അയൽവാസികളും ഒത്തുകൂടുക എന്നത്, ആ ഒരു ഒത്തുകൂടൽ യാത്രയേക്കൽ അതൊരു ഹറാമോ നിഷിദ്ധമോ ആയ കാര്യമല്ല. എന്നാൽ അതൊരു പരിപാടിയാക്കുകയും അതൊരു വിവാഹം പോലെ കെങ്കേമമാക്കി നടത്തുകയും ഒരു പക്ഷേ ഹജ്ജിന് പോകാനുള്ള കാശ് തന്നെയും പ്രയാസപ്പെട്ടുണ്ടാക്കിയ ആളുകൾ ഏകദേശം ഭീമമായൊരു സംഖ്യ കടം വാങ്ങി ഇത്തരം പാർട്ടിയിലേക്ക് സ്വരൂപിക്കുകയും ചെയ്യുക, അത് തീർത്തും അനാവശ്യമായൊരു കാര്യമാണ്. മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കയില്ല അത്തരം പരിപാടികൾ പലപ്പോഴും സംഘടിപ്പിക്കുക. എല്ലാ ആളുകളും ചെയ്യുന്നു, അപ്പോൾ ഞാൻ ചെയ്തിട്ടില്ല എങ്കിൽ മോശമാണല്ലോ എന്ന ഒരു മാനസിക അവസ്ഥയാണ് അവർക്കുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഇത്തരം സമ്പ്രദായങ്ങളിൽ നിന്ന് മനുഷ്യൻ വിട്ടുനിൽക്കുകയാണ് വേണ്ടത്. ദീൻ എന്ന് പറഞ്ഞാൽ അത് എളുപ്പമാണ്, അതിനെ കെട്ടിക്കൊടുക്കും പ്രയാസവും ഞെരുക്കവും ഉള്ള അവസ്ഥയിലേക്ക് നാം ആക്കുവാൻ പാടില്ല.
1: ചോദ്യം ഇപ്രകാരമാണ്. ഞാൻ ഒരു കമ്പനിയിൽ പർച്ചേസ് സ്റ്റാഫായി ജോലി ചെയ്യുന്നു. എൻ്റെ പല സഹപ്രവർത്തകരും തങ്ങൾക്ക് കീഴിലുള്ള സപ്ലയർമാർക്ക് ഓർഡറുകൾ നൽകുന്ന സമയത്ത് അവരിൽ നിന്ന് സാമ്പത്തികമായോ സാമ്പത്തികമല്ലാത്തതോ ആയ ചില ആനുകൂല്യങ്ങൾ ആവശ്യപ്പെടാറുണ്ട്. ഇത്തരത്തിലുള്ള പ്രവൃത്തി ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഹലാലാണോ? കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുന്നതിനായി ഒരു ഉദാഹരണം പറയാം. ഒരു കമ്പനിക്ക് 100,000 മൂല്യമുള്ള ഒരു പർച്ചേസ് ഓർഡർ നൽകാനുണ്ട്. ആ ഓർഡർ ഒരു പ്രത്യേക സപ്ലയറിന് നൽകുന്നതിനായി പർച്ചേസ് ഓഫീസർ ആ സപ്ലയറിൽ നിന്ന് 1,000 രൂപ ആവശ്യപ്പെടുന്നു. സപ്ലയർ ആ തുക പർച്ചേസ് ഓഫീസർക്ക് നൽകുകയും അതിനുശേഷം മാത്രമാണ് ഓർഡർ അദ്ദേഹത്തിന് അനുവദിക്കപ്പെടുന്നത്. ഇത്തരം സാഹചര്യത്തിൽ പർച്ചേസ് ഓഫീസർ സ്വീകരിക്കുന്ന ഈ തുകയും സപ്ലയർ നൽകുന്ന ഈ തുകയും ഇസ്ലാമിക നിയമപ്രകാരം ഹലാലാണോ, അല്ലെങ്കിൽ ഇത് കൈക്കൂലിയായി റിഷ്വത്ത് കണക്കാക്കപ്പെടുമോ? ഈ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ വിധി എന്താണ് എന്നാണ്.
2: ഒരാളെ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് നിർത്തിയാൽ അവൻ അജീർ ആണ്, അഥവാ കൂലി വേല ചെയ്യുന്ന ആളാണ്. അയാൾ അമാനത്തുള്ളവനായിരിക്കണം, വിശ്വസ്തനായിരിക്കണം. അതേപോലെ തന്നെ സ്ഥാപനത്തിൻ്റെ എന്തെങ്കിലും നോക്കി നടത്താൻ ഏൽപ്പിക്കപ്പെട്ട ആളാണെങ്കിൽ വക്കീൽ ആണ്. അയാളും വിശ്വസ്തനും സത്യസന്ധനുമായിരിക്കണം. യദു അമാന, ഇവർ കൈകാര്യം ചെയ്യുന്നത് യഥാർത്ഥ ഉടമസ്ഥന് ഉപകാരം ലഭിക്കുന്ന മതനിഷിദ്ധമല്ലാത്ത രൂപത്തിലായിരിക്കണം. അതിൽ വരുന്ന വരുമാനങ്ങളൊക്കെ യഥാർത്ഥ ഉടമസ്ഥന് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥാപനത്തിൽ പർച്ചേസ് ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ സ്ഥാപനം എന്ത് നിബന്ധനകളാണോ വെച്ചിരിക്കുന്നത് ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്. സത്യത്തിൽ അയാൾക്ക് വല്ല ഗിഫ്റ്റുകളും അല്ലെങ്കിൽ സാമ്പത്തികമായി വല്ലതും മറ്റു കമ്പനികൾ കൊടുക്കുകയാണ് എങ്കിൽ അയാൾക്ക് ലഭിക്കാൻ കാരണം അയാൾ എന്ന വ്യക്തിത്വമല്ല, മറിച്ച് അയാളുടെ ഏത് കമ്പനിയിൽ ജോലി ചെയ്യുന്നു ആ ജോലിയുമായി ബന്ധപ്പെട്ട സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അയാൾക്ക് ലഭിക്കുന്നത്. ആ ഉപകാരങ്ങളൊക്കെ ആകട്ടെ സത്യത്തിൽ കമ്പനിക്കുള്ളതാണ്, ആ വ്യക്തിക്ക് ഉള്ളതല്ല. ആ വ്യക്തി മാത്രമായിരുന്നുവെങ്കിൽ തീർച്ചയായും അയാൾക്ക് ഇങ്ങനെയുള്ള ഗിഫ്റ്റുകളോ അല്ലെങ്കിൽ മറിച്ച് കമ്മീഷനുകളോ ലഭിക്കുമായിരുന്നില്ല. അത് അനുവദനീയമാകണമെങ്കിൽ കമ്പനിയുടെ യഥാർത്ഥ ഓണർ ഉടമസ്ഥനുമായി സംസാരിച്ച് തനിക്ക് ഇങ്ങനെ വല്ലതും ലഭിച്ചാൽ ഞാൻ എടുക്കുന്നതിന് കുഴപ്പമുണ്ടോ എന്നറിഞ്ഞ ശേഷമായിരിക്കണം, അതല്ല എങ്കിൽ അത് കമ്പനിക്ക് അവകാശപ്പെട്ടതാണ്. ഇനി അതല്ല, നാട്ടിൽ ഇങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്, പർച്ചേസ് ചെയ്യുന്ന വ്യക്തിക്കാണ് അതിൻ്റെ കമ്മീഷൻ കിട്ടാറുള്ളത് എന്ന് കമ്പനിക്കറിയാം, നാട്ടിൽ അങ്ങനെയാണ് അറിയപ്പെടാറുള്ളത്, യഥാർത്ഥ ഓണറിന് അതൊരു പ്രശ്നവുമില്ല എങ്കിൽ അനുവദനീയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നുൽ ഉത്ബിയ എന്ന് പറയുന്ന വ്യക്തിയെ സകാത്ത് ശേഖരിക്കുവാൻ വേണ്ടി പറഞ്ഞയച്ച്, അദ്ദേഹം സക്കാത്തുമായി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സക്കാത്ത് ഏൽപ്പിച്ച് മറ്റു കുറേ വസ്തുക്കൾ അത് എനിക്ക് ലഭിച്ചതാണ് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടൻ മിമ്പറിൽ കയറി വളരെ ഗൗരവത്തിൽ സംസാരിച്ചു. ഇത്തരം ആളുകൾ അവരുടെ വീട്ടിലിരിക്കുകയാണെങ്കിൽ അവർക്ക് ഈ പണം ലഭിക്കുമോ എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യത്തിൻ്റെ കാതൽ. എന്നിട്ട് അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തു. ഇതിന് സമാനമാണ് ഇത്തരം പർച്ചേസ് ചെയ്യുന്ന കമ്പനിയിലുള്ള ആളുകൾ അതിൻ്റെ കമ്മീഷനും അതിൽ നിന്ന് വരുന്ന ഗിഫ്റ്റുകളുമൊക്കെ സത്യത്തിൽ കമ്പനിക്കാണ് അവകാശപ്പെട്ടത്.
1: പീസ് റേഡിയോയിൽ നിസ്കാരത്തിലെ അവസാനത്തെ ഹത്തയ്യാത്തിൽ സലാം വീട്ടിയതിനു ശേഷം വിരൽ താഴ്ത്തിയാൽ മതി എന്ന് കേട്ടു. എന്നാൽ വിരൽ എപ്പോഴാണ് ഉയർത്തേണ്ടത്? വിരൽ നന്നായി ഇളക്കുന്നത് കണ്ടിട്ടുണ്ട്, അതിൻ്റെ വിധി എന്താണ്? ആദ്യത്തെ അത്തഹ്യാത്തിൻ്റെ ഇരുത്തത്തിൽ വിരൽ നിവർത്തണോ വേണ്ടയോ? ഇവിടെയും ഇളക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നാണ്.
5: നമസ്കാരത്തിലെ തശഹൂദിൻ്റെ ഇരുത്തത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തശഹൂദിനി ഇരുന്നാൽ അഷാറബി സബ്ബാബത്തിഹി എന്നാണ്, റസൂലുള്ള തൻ്റെ സബ്ബാബ ചൂണ്ടിയിരുന്നു എന്നാണ്. സബ്ബാബ എന്ന് പറഞ്ഞാൽ സബ്ബാഹ, ചൂണ്ടുവിരൽ എന്നുള്ള അർത്ഥത്തിൽ. സബ്ബാബത്ത് എന്നും സബ്ബാഹത്ത് എന്നും അതിന് പറയും ചൂണ്ടുവിരലിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തശഹൂദിനി ഇരുന്നാൽ വിരൽ ചൂണ്ടുമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഹദീസിൻ്റെ ലഫ്ദിൽ ഉള്ളത്. ഇവിടെ ചോദ്യത്തിൽ വന്നതുപോലെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, ഈ ചില പിന്നെ ഹനഫി മദ്ഹബിൽ നഫീൻ്റെ സന്ദർഭത്തിലും ഷാഫി മദ്ഹബിൽ ഇസ്ബാത്തിൻ്റെ സന്ദർഭത്തിലാണ് വിരൽ ചൂണ്ട്. നഫീൻ്റെ സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാൽ അഷ്ഹദു അല്ലാ ഇലാഹ, ലാ ഇലാഹ എന്നുള്ളത് നഫിയാണ്, നിരാകരണമാണ്, ഒരു ഇലാഹുമില്ല എന്നുള്ള നിരാകരണം. ആ സന്ദർഭത്തിൽ വിരൽ ചൂണ്ടണം എന്നാണ്. ഷാഫി മദ്ഹബിൽ ഇസ്ബാത്തിൻ്റെ സന്ദർഭത്തിൽ ഇല്ലല്ലാ അള്ളാഹു അല്ലാതെ, അത് സ്ഥിരീകരണമാണ്. ലാ ഇലാഹ എന്നുള്ളത് നിരാകരണവും ഇല്ലല്ലാ എന്നുള്ളത് സ്ഥിരീകരണവുമാണ്. അപ്പോൾ ലാ ഇലാഹ എന്നുള്ളിടത്ത് ഹനഫികൾ വിരൽ ചൂണ്ടാൻ പറഞ്ഞ്, പിന്നെ ഇല്ലല്ലാ എന്ന ഇസ്ബാത്തിൻ്റെ സന്ദർഭത്തിൽ ഷാഫികളും. മാലിക്കി മദ്ഹബുകാർ നമസ്കാരത്തിൻ്റെ തുടക്കം മുതൽ തന്നെ വിരൽ ചൂണ്ടണം, വിരൽ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്, ഇടത് വലത് ഭാഗങ്ങളിലേക്ക്, ആ രീതിയിലാണ്. യഥാർത്ഥത്തിൽ ശരിയോടടുത്ത അഭിപ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമസ്കാരത്തെ വിശദീകരിച്ച സഹാബിമാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തശഹൂദിൽ ഇരുന്നാൽ വിരൽ ചൂണ്ടുമായിരുന്നു എന്നാണ്. നമസ്കാരത്തിൽ ഇരുന്നാൽ അത്, അപ്പോൾ തശഹൂദിൻ്റെ തുടക്കം മുതൽ സലാം കിട്ടുന്നത് വരെയുള്ള സമയം വിരൽ ചൂണ്ടുമായിരുന്നു എന്നുള്ളതാണ്. കാനി യുഹറിക്കുഹ വയദഉ ബിഹ എന്നാണ്. ആ ചൂണ്ടിയ വിരൽ ഇളക്കുമായിരുന്നു, അതുകൊണ്ട് ദുആ നിർവഹിക്കുമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തുടക്കം മുതൽ ഇളക്കുക എന്നുള്ളത് ഹദീസിൽ വന്നിട്ടുണ്ട്, ഒന്നിലധികം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പിന്നെ അത് ഇളക്കുക എന്നുള്ളതും ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ദുആയുടെ സന്ദർഭത്തിൽ ഇളക്കുക, അപ്പോൾ ഇരുന്നോടം മുതൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ല. പിന്നെ ദുആ വരുന്നിടത്ത് ഇപ്പോൾ അത്തഹിയ്യാത്തു ലില്ലാഹ് വസ്സലവാത്തു വത്തയ്യിബാത്ത്, അവിടെ ദുആ ഇല്ല, പിന്നെ ദുആ വരും. അത് അത്തഹിയ്യാത്തു ലില്ലാഹ് വസ്സലവാത്തു വത്തയ്യിബാത്ത്, അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു, അസ്സലാമു അലൈക, ദുആയാണ് അവിടെ ഇളക്കുക. വറഹ്മത്തുല്ലാഹി വബറകാത്തുഹു അസ്സലാമു അലൈന, അത് മറ്റൊരു ദുആയാണ്. വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു. പിന്നെ അള്ളാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അത് ദുആയാണ്. വഅല ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീം വഅല ആലി ഇബ്രാഹീം ഇന്നക ഹമീദു മജീദ്. അള്ളാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീം വഅല ആലി ഇബ്രാഹീം ഇന്നക ഹമീദു മജീദ്. പിന്നെ അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം, അതൊക്കെ ദുആയാണ്. അവിടങ്ങളിലൊക്കെ ആ സന്ദർഭങ്ങളിൽ വിരൽ അനക്കുക എന്നുള്ളതാണ് ചില പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുള്ളത്. നിസ്ലാസ്ലം മതങ്ങൾ വിരൽ ചൂണ്ടുമായിരുന്നു, വിരൽ കൊണ്ട് ദുആ ചെയ്യുമായിരുന്നു എന്ന് പറയില്ലേ. അപ്പോൾ ആ ദുആൻ്റെ സമയത്ത് വിരൽ ഇളക്കുമായിരുന്നു, അതുകൊണ്ട് ദുആ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ദുആയുടെ സന്ദർഭങ്ങളിൽ വിരൽ ഇളക്കുക എന്നുള്ളതാണ് ചില പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുള്ളത്. ഏതായാലും വിരൽ ചൂണ്ടുക എന്നുള്ളത് തശഹുദിൻ്റെ ഇരുത്തത്തിൽ തുടക്കം മുതൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഹദീസുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അല്ലാഹു തആല ആലം.
1: സ്ത്രീകൾ നഖത്തിന്മേൽ മൈലാഞ്ചി അണിയുന്നതിനെ കുറിച്ചുള്ള ഇസ്ലാമിക വിധി എന്താണെന്നൊന്ന് വിവരിക്കാമോ എന്ന്.
2: സ്ത്രീകൾ അലങ്കാരങ്ങൾ സ്വീകരിക്കേണ്ടത് അലങ്കാര വസ്ത്രങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഭംഗിയുള്ള അലങ്കാരം, അത് ഭർത്താവിന് വേണ്ടി മാത്രമാണ്. ഭർത്താവിന് വേണ്ടിയായിരിക്കണം അണിഞ്ഞൊരുങ്ങേണ്ടത്. ആയിഷ റളിയല്ലാഹു അൻഹ വലിയ രണ്ട് വളകൾ വാങ്ങി ധരിച്ചു, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ഒരുങ്ങുകയായിരുന്നു എന്നൊക്കെ ഹദീസിൽ കാണുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ കാരണം, ഒരു സ്ത്രീ കാരണമായി മറ്റ് ആളുകൾ വഴിപിഴക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുവാൻ സ്ത്രീകളെ കൊണ്ട് കഴിയണം. അവരുടെ സംസാരം, അവരുടെ ചലനം, നടത്തം, ഇത് മറ്റുള്ള ആളുകളെ വശീകരിക്കുവാനും അവരെ പ്രീതിപ്പെടുത്തുവാനും ആയിരിക്കരുത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ സ്വിൻഫാനി മിൻ അഹ്ലി നാരി, രണ്ട് വിഭാഗം ആളുകൾ നരകത്തിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞു. അതിൽ ഒരു വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒട്ടകത്തിൻ്റെ പൂഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാർന്ന രൂപത്തിൽ നടക്കുന്ന സ്ത്രീകളെന്നാണ്. റുഉസുകുന്നക അസ്മിനത്തിൽ ബുഖ്തിൽ മാഇല, അവരുടെ തലകൾ അങ്ങനെയായിരിക്കും ആ സ്ത്രീകളുടെ. ഒരു പക്ഷേ കൊഞ്ചിക്കുഴഞ്ഞുള്ള പ്രകടനങ്ങളായിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു സ്ത്രീ ഇസ്ലാമികമായ മര്യാദകൾ ധരിച്ച് അവർക്ക് അനുവദിക്കപ്പെട്ട ഭംഗിയും അനുവദിക്കപ്പെട്ട ആഭരണങ്ങളുമൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ തൻ്റെ ഇഷ്ടപ്രകാരമല്ലാതെ വല്ല ഭംഗിയും, ഒരു സ്ത്രീ അവൾ എത്ര മറച്ചാലും ഒരു പക്ഷേ അന്യപുരുഷന്മാർക്ക് അതിൽ ഭംഗി കണ്ടാൽ അതിൽ അവൾ ആക്ഷേപിക്കപ്പെടേണ്ടതല്ല. വിശുദ്ധ ഖുർആൻ പറയില്ല, മാഹറമിൻഹ, അവളിൽ നിന്ന് പ്രകടമായതൊഴിച്ച് എന്ന ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ അതാ സൂചിപ്പിച്ചു. സ്ത്രീ ഇനി എത്ര അങ്ങ് മറച്ചാലും ശരി, അവളിലുണ്ടാകുന്നൊരു ഭംഗി അത് അവളുടെ ഇഷ്ടപ്രകാരമില്ലാത്ത ഭംഗിയാണ്, അതിൽ അവൾ ആക്ഷേപിക്കപ്പെടേണ്ടതല്ല. സ്ത്രീ ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങിയോ അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടി അവൾ മൈലാഞ്ചി ധരിക്കുകയോ ചെയ്തു പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും മൈലാഞ്ചി ഇട്ടു ഇനി അവൾ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് പറയുവാൻ ഒരു സാഹചര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സഹാബ വനിതകൾ ആഭരണങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ്. ആഭരണങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ ഇനി പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയാൽ ഹറാമാണ്, ആവശ്യങ്ങൾക്കോ അത്യാവശ്യങ്ങൾക്കോ പുറത്തിറങ്ങാൻ പാടില്ല എന്നൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിച്ചു തന്നിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. നമ്മുടെ മനസ്സുകളാണ് ശരിയാക്കേണ്ടത്, നിയ്യത്തിനാണ് പ്രധാനം എന്ന് കൂട്ടത്തിൽ സൂചിപ്പിക്കും.
0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
6: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ തണലാണ് കുടുംബം. കരുതലോടെയും വിട്ടുവീഴ്ചകളോടെയും പരസ്പരം ചേർത്തുപിടിക്കേണ്ട പരിശുദ്ധമായ ബന്ധങ്ങൾ. എന്നാൽ സന്തോഷവും സമാധാനവും നിറയേണ്ട നമ്മുടെ വീടുകളിൽ ഇന്ന് എത്ര പെട്ടെന്നാണ് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്? നിസ്സാരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്കേറ്റങ്ങളായി മാറുന്നു. തുറന്നു സംസാരിക്കാൻ മടിക്കുന്ന മനസ്സുകൾക്കിടയിൽ അകൽച്ച രൂപപ്പെടുന്നു. സ്വാർത്ഥതയും പരസ്പര വിശ്വാസമില്ലായ്മയും അനാവശ്യവാശികളും കാരണം എത്രയോ നല്ല ബന്ധങ്ങളാണ് തകർന്നുപോകുന്നത്. സ്നേഹം നിറയേണ്ട മനസ്സുകളിൽ സംശയങ്ങളും വെറുപ്പും വിദ്വേഷവും നിറയുമ്പോൾ ആത്മാർത്ഥതയില്ലാത്ത പെരുമാറ്റങ്ങൾ ആ ബന്ധങ്ങളുടെ അടിത്തറ തന്നെ ഇളക്കി മറിക്കുന്നു. മാനസികമായ സന്തോഷം നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരുടെ ഇടയിൽ പോലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഈ പ്രതിസന്ധികൾക്ക് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തുമെന്നറിയാതെ പലരും പകച്ചു നിൽക്കുകയാണ്. സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? ഇതാ നിങ്ങളുടെ വീടുകളിൽ വീണ്ടും സ്നേഹത്തിന്റെ തെളിച്ചം തിരികെ കൊണ്ടുവരാൻ, സമാധാനത്തിന്റെ നിമിഷങ്ങൾ വീണ്ടെടുക്കാൻ പീസ് റേഡിയോ കൂടെയുണ്ട്. പീസ് റേഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്നേഹക്കൂട്. കുടുംബജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ വിവേകത്തോടെ എങ്ങനെ കൈകാര്യം ചെയ്യാം? ദാമ്പത്യത്തിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും പരസ്പരം മനസ്സിലാക്കി ജീവിക്കേണ്ടത് എങ്ങനെ? തകർന്നു പോകുന്ന ബന്ധങ്ങളെ ചേർത്തുപിടിക്കാനും കുടുംബത്തിൽ സന്തോഷം നിലനിർത്താനും ആവശ്യമായ മികച്ച ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളുമായി ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തുകയാണ് സ്നേഹക്കൂട്. പ്രശ്നങ്ങൾക്ക് മുന്നിൽ പതരാതെ ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ട് പോകാൻ സ്നേഹക്കൂട് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ വീടുകളെ സ്നേഹം കൊണ്ട് സുരക്ഷിതമായ ഒരു തണലാക്കി മാറ്റാൻ കേൾക്കാൻ മറക്കരുത് സ്നേഹക്കൂട്. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാം. സന്തോഷമുള്ള ഒരു കുടുംബത്തിനായി എന്നും എന്നും സ്നേഹക്കൂട്.

0: നമ്മൾ ജീവിക്കുന്നത് വിവരങ്ങളുടെ ഒരു വൻ കടലിലാണ്. ചുറ്റിലും പുകഞ്ഞു കത്തുന്ന സാമൂഹ്യ രാഷ്ട്രീയ മതപരമായ ചർച്ചകളും വാർത്തകളും നിമിഷങ്ങൾ തോറും മാറ്റിമറിക്കപ്പെടുന്നു. ശരിയേതാണ് തെറ്റേതാണ് എന്ന് തിരിച്ചറിയാനാകാതെ ആളുകൾ ആശയക്കുഴപ്പത്തിലാകുന്നൊരു കാലഘട്ടം. ഇവിടെയാണ് യഥാർത്ഥ വെളിച്ചത്തിൻ്റെ പ്രസക്തി. ബാഹ്യമായി കേൾക്കുന്നതിനപ്പുറം വിഷയങ്ങളുടെ ആഴങ്ങളിലേക്ക് വസ്തുനിഷ്ഠമായി ഇറങ്ങിച്ചെന്ന സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു സംഭവമുണ്ടാകുമ്പോൾ വികാരത്തള്ളിച്ചയിലല്ല, വിചാരത്തോടെയും വിവേകത്തോടെയുമാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ആനുകാലികവും സങ്കീർണവുമായ വിഷയങ്ങളിൽ കേവലം ഒരു വ്യക്തിഗത അഭിപ്രായത്തിനപ്പുറം ദൈവിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള വ്യക്തമായ ഇസ്ലാമിക വീക്ഷണം മനസ്സിലാക്കുക എന്നത് ഏവർക്കും അനിവാര്യമായ ഒന്നാണ്. സത്യവും മിഥ്യയും കൂട്ടിക്കലർത്തപ്പെടുന്ന ഇക്കാലത്ത് കാണാക്കാഴ്ചകൾക്കപ്പുറത്തുള്ള യാഥാർത്ഥ്യം പ്രഖ്യാപിക്കാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. ആനുകാലിക മതരാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ വിഷയങ്ങളിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സുതാര്യവും ആധികാരികവുമായ നിലപാടുകൾ സംശയങ്ങൾക്കിടയില്ലാത്ത വിധം നിങ്ങളിലേക്ക് എത്തിക്കുന്ന വേദി ചിന്തിക്കുന്ന മനസ്സിന് കൃത്യമായ ദിശാബോധവും വഴിവിളക്കും നൽകുന്ന അറിവിൻ്റെ ശബ്ദം. ചിന്തകൾക്ക് കൃത്യമായ തെളിമ നൽകാൻ ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ തിങ്കളാഴ്ചയും രാത്രി കൃത്യം 8:30 വിസ്ഡം സ്പോട്ട്ലൈറ്റ്. നിങ്ങളുടെ കാതുകളിൽ സത്യത്തിൻ്റെ വെളിച്ചമെത്തുന്നു. ലൈവായി കേൾക്കാം ഡയലോഗ് TV യൂട്യൂബ് ചാനലിലൂടെയും പീസ് റേഡിയോ ആപ്പിലൂടെയും. ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ട് മാറി അറിവിൻ്റെ വെളിച്ചം പരക്കട്ടെ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഡയലോഗ് TV യൂട്യൂബ് ചാനൽ. ഡൗൺലോഡ് ചെയ്യൂ പീസ് റേഡിയോ ആപ്പ്. വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. കാഴ്ചകൾക്കപ്പുറത്ത് സത്യം തിരിച്ചറിയാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി നേർരേഖ. രണ്ട് രോഗങ്ങൾ എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നു പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. എത്രയോ നമ്മൾ കേൾക്കുന്നു, എത്രയോ ദീനിയായ കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷെ നമുക്ക് നാം വിചാരിച്ചതുപോലെ അവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ട്? യഥാർത്ഥത്തിൽ രണ്ടു കാരണങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരു നിസ്സംഗതയ്ക്ക് ഏറ്റവും വലിയ കാരണം. ഒന്ന് അല്ല, ഗഫ്ലത്താണ്, അശ്രദ്ധ. അശ്രദ്ധ എന്നത് ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എന്തിനാണോ ഗൗരവപരമായി ശ്രദ്ധിക്കേണ്ടത്, ആ കാര്യം നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിലുള്ള ഏറ്റവും പ്രയാസകരമായ ഒരവസ്ഥ. എന്താണോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനെ ഒരു സീരിയസ്നെസ് ഇല്ല. ഇന്നത്തെ പുതിയ തലമുറയിൽ നമ്മൾ കാണുന്ന ഒരു പ്രശ്നമാണത് കുട്ടികളിൽ. എത്ര ഗൗരവപരമായ കാര്യങ്ങളുണ്ടെങ്കിലും അവരെന്ത് ചെയ്യുന്നില്ല, അതിനെക്കുറിച്ച് അവർ ബോധവാന്മാരോ ശ്രദ്ധിക്കുന്നവരോ അല്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ജീവിതത്തിൽ ഏറ്റവും സീരിയസ് ആയി കാണേണ്ട, ഏറ്റവും ഗൗരവപരമായി കാണേണ്ട കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളത്, അതാണ് ഗഫ്ലത്ത്. അപ്പോൾ ഈ ഗഫ്ലത്ത് വരുമ്പോൾ സ്വാഭാവികമായും നമ്മളുടെ ജീവിതത്തിൽ നാം സ്വീകരിക്കേണ്ട, നാം ഉൾക്കൊള്ളേണ്ട, നാം കേട്ട ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ ഉത്ബോധനങ്ങളോ നമുക്ക് ഫലപ്പെടാതെ പോകും. രണ്ടാമത്തൊരു കാര്യം എന്താ വെച്ചാൽ തൂലുൽ അമലാൻ. അതായത് ഞാൻ ഇനിയും കുറേ കാലം ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ, അത് മനുഷ്യൻ എന്ത് ചെയ്യും, ആ ശരിയാവാലോ നന്നാവാലോ എന്ന ഒരു താമസത്തിലേക്ക് അവൻ എന്ത് ചെയ്യും, വരുത്തും. ഇത് രണ്ടുമാണ്, ഗൗരവപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള അശ്രദ്ധയും അതേപോലെ തന്നെ സമയമുണ്ടല്ലോ എന്ന ബോധവുമാണ് മനുഷ്യനെ ജീവിത മാറ്റത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു കാരണങ്ങൾ. പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന കുട്ടികളോട് ഇനി 10 മിനിറ്റുള്ളൂ, ഇനി 15 മിനിറ്റുള്ളൂ പരീക്ഷ തീരാൻ എന്ന് പറയുമ്പോൾ അവരെത്ര സജീവമായിരിക്കും. വെറുതെ ഇരുന്ന ആളുകളൊക്കെ ആ സമയത്ത് എന്ത് ചെയ്യും, എഴുത്ത് ഭയങ്കരമായി ശക്തമായിട്ട് അവർ സ്പീഡാക്കാൻ തുടങ്ങും. ദറുഹും യഅ്കുലു വയതമത്തഉ വയുൽഹിഹിമുൽ അമലു ഫസൗഫ യഅലമൂൻ. ദറുഹും, അവരെ വിട്ടേക്കുക. യഅ്കുലു വയതമത്തഉ, അവർ തിന്നുകയും ആസ്വദിക്കുകയും ജീവിതം ആസ്വദിക്കുകയും ചെയ്യട്ടെ. വയുൽഹിഹിമുൽ അമലു, ആഗ്രഹങ്ങൾ പ്രതീക്ഷകൾ അവരെ എന്ത് ചെയ്തു, അശ്രദ്ധമാക്കി. ഫസൗഫ യഅലമൂൻ, അവർ വഴിയെ മനസ്സിലാക്കുമെന്നാണ്. അപ്പോൾ ഏറ്റവും വലിയൊരു രോഗമാണത്, സമയമുണ്ട് സമയമുണ്ട് സമയമുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ പ്രായത്തെക്കുറിച്ച് മറ്റുള്ളവർ പറയുമ്പോഴാണ് നമ്മൾ ഞെട്ടുക. നമ്മുടെ പ്രായത്തെക്കുറിച്ച് നമുക്ക് ബേജാറില്ല. നമ്മളെക്കാളും പ്രായമുള്ളവരെ കാണുമ്പോൾ അയാളുടെയൊക്കെ കാലം കഴിയാനായല്ലോ എന്ന് നമ്മുടെ മനസ്സ് പറയും. എന്നാൽ നമ്മുടെ താഴെ പ്രായമുള്ളവർ നമ്മളെക്കുറിച്ചും അങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ എന്തുകൊണ്ടോ അറിയാതെ പോകുന്നു എന്നുള്ളതാണ്. പിന്നെ ഇതൊക്കെ പ്രായം കൊണ്ട് മാറി വരും എന്ന് പ്രതീക്ഷിക്കുന്ന വെറുതെ. ലാ യസാലു ഖൽബുൽ കബീർ ശാബ്ബൻ ഫീസിനത്തേനി, എത്ര മുതിർന്ന ആളുകളുടെ, പ്രായമായ ആളുകളുടെ ഹൃദയം എന്തു ചെയ്യും, രണ്ടു കാര്യങ്ങളിൽ യുവാവായിരിക്കുമെന്നാണ്. ഒന്ന് ഫി ഹബ്ബി ദുനിയ, ദുനിയാവ് എന്ന് കാലപ്പഴക്കങ്ങൾ വരുംതോറും ദുനിയാവ് മടുക്കല്ലേ ചെയ്യുക, അങ്ങനെയല്ലേ വേണ്ടത് ശരിക്ക്. 60 കൊല്ലം 70 കൊല്ലമൊക്കെ ജീവിക്കുമ്പോൾ ഭൗതിക ജീവിതത്തോട് ആസക്തിയും ആഗ്രഹവും കുറേയല്ലേ വേണ്ടത്. പക്ഷേ അത് ഏറ്റവും ഒരു ശക്തമായി കൂടുക ചെയ്യാന്നാണ്. അതേപോലെ തന്നെ പ്രതീക്ഷ, ഇനിയും ഞാൻ ഉണ്ടാവും ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. ഇനി എനിക്ക് എത്രയേ ഉള്ളൂ, കുറഞ്ഞ ഒരു 70-80 വയസ്സല്ലേ ഒരു മനുഷ്യൻ്റെ ആയുസ്സിൻ്റെ കാലാവധി, അല്ലെങ്കിൽ 60-70 ഇടക്ക്. അപ്പോൾ എനിക്കിനി 10 വർഷമുള്ളൂ, അല്ലെങ്കിൽ 5 വർഷമുള്ളൂ, 15 വർഷമുള്ളൂ എന്ന് പറയാൻ, എന്ന് വിചാരിക്കാനും ഭയപ്പെടാനും നമ്മുടെ മനസ്സ് നമ്മളെ അനുവദിക്കാതെ പോകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരു മനുഷ്യൻ്റെ തൻ്റെ ജീവിതത്തിൻ്റെ ആയുസ്സിനെക്കുറിച്ച് കണക്കാക്കേണ്ടത് എങ്ങനെയാണ്? രാവിലെ വിചാരിക്കേണ്ടത് ഇന്നത്തെ പ്രഭാത വൈകുന്നേരത്ത് ഞാനില്ല എന്നാണ്. വൈകുന്നേരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് നാളെ രാവിലെ ഞാനില്ല എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യം എന്നാണ്. പക്ഷെ ആ നിലക്കല്ല എന്താണ്, കൈഫ യുസ്ബിഹു റജുലുൻ ഇദ അസ്ബഹ ലാ യദ്രി അന്നഹു യുംസി. ഒരു മനുഷ്യൻ എങ്ങനെ അറിയാം വൈകുന്നേരം അവനുണ്ടാകുമെന്ന്? ഇദ അംസ ലാ യദ്രി, രാവിലെ വൈകുന്നേരമായാൽ അവൻ അറിയുകയില്ല. അന്നഹു യുസ്ബിഹു, അവന് പ്രഭാതമാകുമോ എന്ന് അറിയില്ല എന്നാണ്. അപ്പോൾ അത്രയാണ്. അപ്പോൾ ജീവിതത്തോടുള്ള ഒരു കാഴ്ചപ്പാട്, അത് മാറ്റുന്നതിലൂടെ മാത്രമേ നമുക്ക് ഈ രോഗത്തെ ചികിത്സിക്കാൻ പറ്റുള്ളൂ. ഈ അശ്രദ്ധയെയും ഈ ഗൗരവമില്ലായ്മയെയും അതേപോലെ തന്നെ അമിത പ്രതീക്ഷ കൊണ്ട് നമ്മൾ ഇനിയുമുണ്ടല്ലോ എന്ന പ്രതീക്ഷ കൊണ്ടുള്ളാകുന്ന ഈ വൈകിപ്പിക്കലിനെയൊക്കെ നമുക്ക് പരിഹരിക്കാൻ എന്തേ മാർഗമുള്ളൂ? കുൻ ഫിദ്ദുനിയ കാന്നക ഖാരിയും. ഔ ആബിർ സബീൽ, നീ എന്തു ചെയ്യണം? നീ പിന്നെ ഒരു വഴിയാത്രക്കാരനോ അല്ലെങ്കിൽ ഒരു വിദേശിയാണോ എന്ന് നീ എന്ത് ചെയ്യുക? അതുപോലെയാണ് ഈ ദുനിയാവിൽ നിന്ന് വിചാരിക്കുക എന്നാണ്. അതായത് എന്താണ് വഴിയാത്രക്കാരനും വിദേശിയും തമ്മിലെ വ്യത്യാസം? വഴിയാത്രക്കാരൻ ആ വഴിയിലൂടെ കടന്നു പോവുകയേ ചെയ്യുള്ളൂ ഏതാനും മിനിറ്റുകൾ. എന്നാൽ വിദേശി അറിയുമ്പോൾ 3 ദിവസം, 1 ആഴ്ച, 1 മാസമൊക്കെ താമസിച്ചേക്കാം, അത്രേ ഉള്ളൂ. അവരൊക്കെ മനസ്സിലെപ്പോഴും എന്താണ്, എനിക്ക് തിരിച്ചു പോകണമെന്നാണ്. ആ തിരിച്ചു പോകണമെന്ന ആഗ്രഹമാണ് അവരെ എപ്പോഴും എന്തിനു പ്രേരിപ്പിക്കുന്നത്? അവിടുത്തെ സൗകര്യങ്ങളെയോ കാര്യങ്ങളെയോ ചിന്തിച്ചും ആലോചിച്ചും സമയം കളയാതിരിക്കാൻ കാരണം, ഞാനിവിടെ ഇല്ലല്ലോ 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം, അതുകൊണ്ട് എനിക്ക് തിരിച്ചു പോകാനുള്ള ഒരു ലോകത്തെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്. ഈ സമീപനമാണ് ദുനിയാവിനോട് വേണ്ടത്. നമ്മളിന്നിവിടെ എന്തൊക്കെ ഇഷ്ടപ്പെടുന്നു ആഗ്രഹിക്കുന്നു അതെല്ലാം നമുക്ക് കിട്ടുന്ന സമ്പൂർണമായ സമ്പന്നമായ ലോകത്തേക്കാണ് നമ്മൾ പോകുന്നത്, സ്വർഗം എന്ന് പറഞ്ഞു. ഒരു വിദേശ നാട്ടിൽ എന്തൊക്കെ സൗകര്യങ്ങൾ നമുക്കുണ്ടെങ്കിലും, നമ്മുടെ നാട്ടിൽ എന്തൊക്കെ ദാരിദ്ര്യവും പ്രയാസങ്ങളുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലേക്ക് വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? എന്നാൽ ഈ ദുനിയാവിനേക്കാളും എത്രയോ മടങ്ങ് സന്തോഷകരമായ സ്വർഗം നമ്മളുടെ തറവാടാണ്. അവിടേക്ക് തിരിച്ചു പോകാൻ മനസ്സാഗ്രഹിച്ചാൽ നമുക്ക് ഇവിടുത്തെ നൃത്തങ്ങൾ ശരിയായി കിട്ടൂല. നമ്മുടെ ഇവിടെ നിൽക്കുമ്പോഴെല്ലാം തിരിച്ചു പോകാനുള്ള ഒരുക്കങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കും. ഹജ്ജിനും ഉംറയ്ക്ക് പോകുന്ന ആളുകൾ തിരിച്ചു പോരാൻ ഫ്ലൈറ്റിൻ്റെ സമയമാകുമ്പോൾ ഒരാഴ്ചയോ അല്ലെങ്കിൽ 10 ദിവസമൊക്കെ ബാക്കിയുണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, അവരുടനെ പർച്ചേസായിരിക്കും, നിരന്തര പർച്ചേസായിരിക്കും, കാണുന്നതൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കും. അതെന്താ, അവരുടെ മനസ്സ് എന്ത് ചെയ്തു, തിരിച്ചു പോരുന്നതിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ തിരിച്ച് നാട്ടിലെത്തുമ്പോൾ ഇവിടെ വന്നാൽ താൻ കാണുന്ന കുട്ടികൾക്കും ബന്ധുക്കൾക്കും മക്കൾക്കും അവരഭിമുഖീകരിക്കുമ്പോൾ എന്ത്, അതിന് എന്ത് വാങ്ങണം, എന്ത് കൊണ്ടുപോകണം എന്ന ചിന്തയാണ് അവൻ്റെ മനസ്സിലുണ്ടാവുക. ആ ആലോചനയിൽ മാത്രം അയാൾ നിരതനായിരിക്കും. മറ്റെല്ലാ കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്ത് തിരിച്ചു പോരുന്നതിലേക്കുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ഈ ഒരു മനസ്സ് പരലോകത്തെക്കുറിച്ച് ദുനിയാവിലാകുമ്പോൾ നമുക്കുണ്ടാവുകയാണെങ്കിൽ ഇവിടെ എന്ത് കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ കണ്ടാലും

0: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത് ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്നാണ് ഇത് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീടതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള. അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. أعوذ بالله من الشيطان الرجيم.
2: وقالوا اتخذ الرحمن ولدا لقد جئتم شيئا إدا تكاد السماوات يتفطر

0: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ പ്രോഗ്രാമിൻ്റെ സമയമായിരിക്കുന്നു. അള്ളാഹുവിൽ നിന്നുള്ള സദുപദേശം, ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നമുക്ക് നൽകിയ മാർഗദർശനമാണ് പരിശുദ്ധ ഖുർആൻ എന്നുള്ളത്. അത് നമുക്കുള്ള ഹുദയാണ്, അഥവാ സന്മാർഗം കാണിച്ചു തരുന്ന ഗ്രന്ഥമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറയിൽ അതിനെക്കുറിച്ച് പറഞ്ഞത് ഹുദല്ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്കുള്ള, തഖ്വ പാലിക്കുന്നവർക്കുള്ള മാർഗദർശനമാണ്, സന്മാർഗമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരിടത്ത് അള്ളാഹു പറഞ്ഞത് ഹുദല്ലിന്നാസ്, അത് ജനങ്ങൾക്ക് മുഴുവനായിട്ടുള്ള മാർഗദർശനം നൽകുന്ന ഗ്രന്ഥമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിക്കുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്ന് സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹു പറയുന്നുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സദുപദേശങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ അവൻ്റെ ഉപദേശങ്ങളാണ് പരിശുദ്ധ ഖുർആനിലുടനീളം ഉള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, യാ യുഹന്നാസ്, ഓ ജനങ്ങളെ, ഖദ് ജാഅത്തുക്കും, തീർച്ചയായും നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു, മൗഇളത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള മൗഇളത്ത്, ഉപദേശം. ഒരാൾക്ക് ഉപദേശം വളരെയധികം ആവശ്യമുള്ള ഒന്നാണ് തൻ്റെ ജീവിതത്തിൽ. ജീവിതം യഥാർത്ഥ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ, തെറ്റുകളില്ലാതെ, പിഴവുകൾ സംഭവിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനെല്ലാം ഉപദേശങ്ങൾ നമുക്ക് ഉപകരിക്കാറുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന, ഇവിടെയുള്ള മനുഷ്യരെ മുഴുവൻ സൃഷ്ടിക്കുകയും അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്ത ആ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കാവശ്യമായ ഉപദേശങ്ങൾ നൽകുന്നു എന്ന് പറയുമ്പോൾ അതിനെത്രമാത്രം പ്രാധാന്യവും ഗൗരവവും മഹത്വവും നമ്മൾ കൽപ്പിക്കേണ്ടതുണ്ട്. മഹാനായ സഅദി റഹിമഹുള്ള ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, തഅ്ലുക്കും വതുൻദിറുക്കും അനിൽ അഅ്മാലിൽ മൂജിബത്തി ലിസഖത്തില്ലാഹ് അൽമുഖ്തലിയത്തിൽ ഇഖാബിഹി വതുഹദ്ദിറുക്കും അൻഹാ ബിബയാനി ആസാരിഹാ വമഫാസിദിഹാ. അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കോപത്തിന് കാരണമാകുന്നതും അവനിൽ നിന്നുള്ള ശിക്ഷയ്ക്ക് വഴിവെക്കുന്നതുമായ പ്രവൃത്തികളെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ അതിലൂടെ അള്ളാഹു നമ്മളെ ഉപദേശിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. അതുമാത്രമല്ല, അത്തരം പ്രവൃത്തികളുടെ പ്രത്യാഘാതങ്ങളും ദോഷങ്ങളും വ്യക്തമാക്കി തന്നുകൊണ്ട് അവയിൽ നിന്ന് നമ്മളെ ജാഗ്രതപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ പരിശുദ്ധ ഖുർആൻ ഒരിക്കലും നിസാരമായ ഒന്നല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഉപദേശങ്ങളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മുതിർന്ന നമ്മുടെ ഒരു കാരണവൻ നമ്മോട് പറയാണ്, മോനെ ഇവിടെ ഇരിക്ക്, ഒരു 10 മിനിറ്റ് ഞാൻ നിനക്കൊരു ഉപദേശം നൽകട്ടെ എന്ന് പറയുമ്പോൾ, നിങ്ങളുടെ ഉപദേശം എനിക്കാവശ്യമില്ല, ഞാൻ എൻ്റെ വഴിക്ക് പോവുകയാണ് എന്ന് പറയുമ്പോൾ എത്ര വലിയ ധിക്കാരിയായിരിക്കും ആ മനുഷ്യൻ. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഉപദേശമാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുമ്പോൾ, ആ ഖുർആൻ വായിക്കുവാനും പഠിക്കുവാനും അള്ളാഹുവിൻ്റെ ഉപദേശങ്ങൾ മനസ്സിലാക്കുവാനും സമയം കണ്ടെത്താത്തവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് എത്ര വലിയ ധിക്കാരമാണ് കാണിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആൻ അത് മൗഇളത്ത്, സദുപദേശമാണ് എങ്കിൽ ആ ഉപദേശത്തിന് അതിൻ്റേതായ പ്രാധാന്യം നമ്മൾ നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് ഖുർആൻ പഠിക്കാനും ഖുർആൻ വായിക്കാനും ഖുർആന്റെ ആശയങ്ങൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമെല്ലാം ഒരു സമയം നമ്മൾ ജീവിതത്തിൽ കണ്ടെത്തേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ വഅല്ലമഹു എന്നല്ലേ. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ആയത്തിൻ്റെ ഈ ഭാഗത്ത് വിശദീകരിച്ച് ആലൂസി റഹിമഹുള്ള പറയുന്നത്, ഇൽതിഫാത്തുൻ വറുജൂഉൻ ഇലസ്തിമാലതിഹിം നഹ്വൽ ഹഖ്ഖി വസ്തിൻസാലിഹിം ഇലാ ഖബൂലിഹി വത്തിബാഇഹി ഗബ്ബത് തഹ്ദീരിഹിം മിൻ ഗവായിലി ളലാലി ബിമാ തലാ അലൈഹിം മിനൽ ഖവാരിഇ വഈദാൻ ബിഅന്ന ജമീഅ ദാലിക മസൂഖുൻ ലിമസാലിഹിം വഹാദ വജ്ഹുർ റബ്തി ബിമാ തഖദ്ദം. അഥവാ സത്യത്തിലേക്ക് ആളുകളെ ആകർഷിക്കുന്നതും ആ സത്യം സ്വീകരിക്കുന്നതിലേക്കും അതിനെ പിൻപറ്റുന്നതിലേക്കും ആളുകളെ നയിക്കുന്നതിലേക്കും ഖുർആൻ വീണ്ടും തിരിയുകയാണ്. അഥവാ ഖുർആന്റെ ശൈലി അതിലേക്ക് തിരിക്കുകയാണ് അല്ലാഹു. അതുമാത്രമല്ല, മുന്നറിയിപ്പ് നൽകുന്ന ഖുർആൻ വാക്യങ്ങൾ ഓതിക്കേൾപ്പിച്ചുകൊണ്ട് വഴിപിഴവിൻ്റെ ഭയാനകമായ ദുരന്തങ്ങളെക്കുറിച്ച് അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നു. ഇതുമാത്രമല്ല, ഇവയെല്ലാം നമ്മുടെ സ്വന്തം നന്മക്കു വേണ്ടി മാത്രമുള്ളതാണ് എന്ന പ്രഖ്യാപനം കൂടിയാണിത്. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഉപദേശമായിട്ട് ഖുർആൻ നമുക്ക് നൽകിയെങ്കിൽ, പ്രിയമുള്ളവരെ, ആ ഗൗരവവും പ്രാധാന്യവും നമ്മൾ ഖുർആനിന് കൽപ്പിക്കുക, പഠിക്കുക, പാരായണം ചെയ്യുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഖുർആൻ പാഠങ്ങൾ, അള്ളാഹുവിൽ നിന്നുള്ള സതുപദേശം. ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
2: أعوذ بالله من الشيطان الرجيم.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മള് എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ, നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1,25,00,000 കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1,000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനത്തിന്റെ സമയമായിരിക്കുന്നു. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥനകൾ. അതിൻ്റെ മൂന്നാം ഭാഗമാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. നമ്മോടൊപ്പം അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിക്കൊണ്ട് നാം നിത്യേന ശ്രദ്ധിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട പ്രാർത്ഥനകളാണ് നാം പഠിച്ചു കഴിഞ്ഞത്. അല്ലാഹുമ്മ ഖലഖത നഫ്സി വ അൻത തവഫാഹ ലക എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന, അതുപോലെ ബിസ്മിക റബ്ബി വ ലാ തുജൻബി വ ബിക അർഫഅഹു ഇൻ അംസക്ത നഫ്സി എന്ന് തുടങ്ങുന്ന മറ്റൊരു പ്രാർത്ഥന. ഈ രണ്ട് പ്രാർത്ഥനയും രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നാം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. ആ വിഷയത്തിൽ തന്നെ ധാരാളം മറ്റു പ്രാർത്ഥനകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് മുഖേന നമുക്കൊരുപാട് പ്രാർത്ഥിക്കാനുണ്ട്. അതിൽപ്പെട്ട മറ്റൊരു പ്രാർത്ഥനയാണ് അൽഹംദുലില്ലാഹില്ലദീ അത്അമന വസഖാന വകഫാന വആവാന വകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുവിയ. എന്തതിൻ്റെ അർത്ഥം? ഞങ്ങൾക്ക് ഭക്ഷണം നൽകുകയും ഞങ്ങൾക്ക് പാനീയം നൽകുകയും ഞങ്ങൾക്ക് സംതൃപ്തി നൽകുകയും ഞങ്ങൾക്ക് സ്വൈര്യമായ വാസസ്ഥനം നൽകുകയും ചെയ്ത അള്ളാഹുവിനാണ് എല്ലാ സ്തുതികളും. എത്ര ആളുകളുണ്ട് വലിയ സമ്പത്തുണ്ടായിട്ടും സംതൃപ്തിയും സമാധാനമായ വാസസ്ഥലവും ലഭിക്കാതെ ജീവിക്കുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. അൽഹംദുലില്ലാഹില്ലദീ അത്അമന വസഖാന വകഫാന വആവാന വകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുവിയ. അൽഹംദുലില്ലാഹില്ലദീ അത്അമന വസഖാന വകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുവിയ. അൽഹംദുലില്ലാഹില്ലദീ അത്അമന വസഖാന വകഫാന വആവാന വകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുവിയ. ഇതിൻ്റെ അർത്ഥം ഒന്നുകൂടി ആവർത്തിക്കാം. ഞങ്ങൾക്ക് ഭക്ഷണം നൽകുകയും ഞങ്ങൾക്ക് പാനീയം നൽകുകയും ഞങ്ങൾക്ക് ആ പാനീയത്തിലും ഭക്ഷണത്തിലും സംതൃപ്തി നൽകുകയും ഞങ്ങൾക്ക് സ്വൈര്യമായ വാസസ്ഥലം നൽകുകയും ചെയ്ത അള്ളാഹുവിന് മാത്രമാണ് സ്തുതികൾ. എത്രയോ ആളുകൾ സമ്പത്തുണ്ടായിട്ടും സംതൃപ്തിയും സ്വൈര്യമായ വാസസ്ഥലവും ലഭിക്കാതെ ജീവിക്കുന്നുണ്ട്. ഇതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. ഈ പ്രാർത്ഥന കൃത്യമായിക്കൊണ്ട് മനഃപ്പാഠമാക്കി പ്രാവർത്തികമാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് ശാന്തമായ ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പ്രാർത്ഥനാ പഠനം. ഇന്ന് നമ്മൾ കേട്ടത് ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥനകളുടെ മൂന്നാം ഭാഗം. ക്ലാസ് എടുത്തത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
4: പീസ് റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നു സ്നേഹക്കൂട്. കുടുംബകങ്ങളിൽ കുളിർത്തന്നലായി വിരുന്നെത്തുന്ന സ്നേഹക്കൂടിൽ ഇന്ന് ദാമ്പത്യവും ആരോഗ്യകരമായ ലൈംഗിക ജീവിതവും ഈ വിഷയത്തിലെ ചർച്ച കേൾക്കാം. പങ്കെടുക്കുന്നവർ പ്രൊഫസർ കെ പി സാദ്, കൂടെ ഷമീം എം വണ്ടൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. അമ്മാബത്ത്, പ്രിയപ്പെട്ട സ്നേഹക്കൂടിൻ്റെ പ്രേക്ഷകരെ, നിങ്ങളെല്ലാവരെയും വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. സ്നേഹക്കൂടിൻ്റെ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മോടൊപ്പം പങ്കുചേർന്ന് നമുക്ക് വേണ്ട ഒരുപാട് മാർഗനിർദ്ദേശം നൽകിയ ബഹുമാനനായ പ്രൊഫസർ കെ പി സാസറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. സർ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തു വെച്ചത് വിവാഹ ജീവിതം തകർന്ന നിലയിലാണ് അധികം ആൾക്കാർ നിങ്ങളടുത്തേക്ക് എത്തുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട കൗൺസിലിംഗ് കൊടുത്ത് ഒരു നല്ല ഹാപ്പി ലൈഫിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുന്ന നിങ്ങളുടെ അനുഭവങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മൾ പങ്കുവെക്കുകയാണ്. അവിടെ കുടുംബ തകർച്ചകളില്ലാതെ ഏറ്റവും നന്നായി വൈവാഹിക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട മാർഗ്ഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണത്. അപ്പോൾ അവിടെ ഒരു നാല് ഇൻറ്റിമസിയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഇമോഷണൽ ഇൻറ്റിമസിയെക്കുറിച്ച് നമ്മളന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പിരിച്വൽ ഇൻറ്റിമസിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റ് പിന്നെ ഞാൻ ആ കാര്യങ്ങൾ ഒന്ന് പിന്നെ ഫിസിക്കൽ ഇൻറ്റിമസിയെക്കുറിച്ചായിരുന്നു നമ്മൾ ചർച്ച ചെയ്ത് അവസാനം നിർത്തിയത്. അപ്പോൾ അവിടെ ആ ഒരു ഫിസിക്കൽ ഇൻറ്റിമസിക്ക് വേണ്ട കുറച്ച് ഘടകങ്ങൾ, കാരണം ശാരീരിക പൊതുവേ വിവാഹ ജീവിതത്തിനെ കുറിച്ച് ആളുകൾ കാണുന്നത് ശാരീരികമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന ഒരു കാര്യം മാത്രമാണ്. ശരിക്കും അതല്ലല്ലോ വേണ്ടത്. അവിടെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വിശദമായ കാര്യങ്ങൾ, ഈ ഫിസിക്കൽ ഇൻറ്റിമസിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ശാരീരികമായ ഒരു ഇൻറ്റിമസി കീപ്പ് ചെയ്യാൻ വേണ്ട ഘടകങ്ങളെക്കുറിച്ച് ഒന്ന് വിശദമാക്കിയാൽ നമ്മുടെ പ്രേക്ഷകർക്ക് അത് ഉപകരിക്കുമെന്ന് പ്രതീക്ഷിക്കണം, നമുക്കൊക്കെ നമ്മുടെ ലൈഫ് ഇൻഷാല്ലാ.
6: അതായത് ഒരു യാന്ത്രികമായി നിർവഹിക്കേണ്ട കർമ്മമല്ല സെക്സ് എന്നുള്ളത്, ലൈംഗികത എന്ന് പറയുന്നത്. സത്യത്തിൽ അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ അതൊരു തീർത്ഥാടനാണ്. അത് ഞാനത് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചിരി വന്നേക്കും. അപ്പോൾ നമ്മൾ പിന്നെ വിശുദ്ധ കഅബ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അങ്ങേയറ്റം റെസ്പെക്റ്റുള്ള, അങ്ങേയറ്റം പവിത്രമായ ഒരുപാട് പുണ്യങ്ങൾ അല്ലേ വാരിക്കൂട്ടുന്ന, 100,000 റക്അത്ത് നമസ്കരിച്ച ആ പ്രതിഫലം കിട്ടുന്ന ഒരു ഭൂമിയാണത്. അപ്പോൾ അവിടേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ എത്ര സന്നദ്ധത, തയ്യാറെടുപ്പ്, അറിവ് അല്ലേ, അതുമായിട്ട് കമ്പയർ ചെയ്യല്ല ഞാൻ. അതൊരു തീർത്ഥാടനാണ്, അതൊരു പിലിഗ്രിമേജാണ്. അതുപോലെ ഒരു പവിത്രമായ കർമ്മമാണ് ഒരു നല്ല സന്താനം ഉണ്ടാവുക എന്നുള്ളത് അല്ലേ, നല്ല ജീവിതം ഉണ്ടാവുക എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് വുളു എടുത്തുകൊണ്ടാണ് ആ കർമ്മത്തിലേക്ക് പ്രവേശിക്കേണ്ടത് അല്ലേ. ബിസ്മില്ല അള്ളാഹുമ്മ ജന്നിബിന ശൈത്വാൻ വ ജന്നിബു ശൈത്വാൻ മാ റസഖ്തന, ഈ പ്രാർത്ഥന ചൊല്ലാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഫസ്റ്റ് നൈറ്റിൽ ഭാര്യയുടെ തലയിൽ കൈവച്ചുകൊണ്ട് അള്ളാഹുവെ, ഈ പെണ്ണിൽ നീ നിക്ഷേപിച്ച എല്ലാ നന്മയും ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഇവളിൽ നീ നിക്ഷേപിച്ചിട്ടുള്ള എല്ലാ തിന്മയിൽ നിന്നും അള്ളാഹുവെ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു, പ്രാർത്ഥനയാണ്. വുളു എടുക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടാ, വുളു ഏറ്റവും പവിത്രമായ കർമ്മമാണ്. അപ്പോൾ ഒരുപാട് ഖൈറുകൾ ജീവിതത്തിൽ സമ്മാനിക്കാൻ പോകുന്ന, നേടാൻ പോകുന്ന ഏറ്റവും നല്ല സന്താനങ്ങൾ ഉണ്ടാവേണ്ട ഒരു വിശുദ്ധമായ കർമ്മം തന്നെയാണ് സെക്സ്. അപ്പോൾ അത് ആ ഒരു ആംഗിളിൽ കൂടി, ആ ഒരു പരിപ്രേക്ഷ്യത്തിൽ കൂടി നമ്മൾ കാണുമ്പോൾ ആ ഫിസിക്കൽ റിലേഷൻഷിപ്പ് എന്നുള്ളത്, ശാരീരിക ബന്ധം എന്നുള്ളത് ഒരു കാട്ടിക്കൂട്ടലാവാൻ പാടില്ല. അത് പെണ്ണിനെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ആണ് പെരുമാറേണ്ടത്. പെണ്ണിൻ്റെ മനഃശാസ്ത്രം ആണ് അറിഞ്ഞിരിക്കണം. ആണും പെണ്ണും ഒരിക്കലും ഒരുപോലെയല്ല. ഒരാണിനെ സംബന്ധിച്ചിടത്തോളം വൈകാരികത നമുക്കൊക്കെ അറിയാം അല്ലേ, 5-ോ 10-ോ മിനിറ്റ് കൊണ്ട് അയാളുടെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കപ്പെടും. എന്നാൽ 10 മിനിറ്റ് ആകുമ്പോഴേക്ക് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം തുടക്കം പോലും ആയിട്ടുണ്ടാവില്ല. ഇവിടെ പ്രാഥമികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു പെണ്ണിൻ്റെ മനഃശാസ്ത്രത്തെ സംബന്ധിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ അത് പൂർത്തിയാവുള്ളൂ. അതുകൊണ്ട് ശാരീരിക ബന്ധത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരൊരുക്കം അല്ലേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു യാത്ര കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുകയാണെങ്കിൽ മുൻകൂട്ടി അറിയിക്കണം. ഹദീസിൽ നമുക്ക് കാണാം. എന്തിനാ അറിയിക്കുന്നത്? ഭാര്യ ഭർത്താവിന് വേണ്ടി ഒരുങ്ങാനാണത്, മെൻ്റലി ആൻഡ് ഫിസിക്കലി ഫിറ്റാവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഭർത്താവ് ഒരുങ്ങേണ്ടതുണ്ട് അല്ലേ. വീട്ടിലേക്ക് പെട്ടെന്ന് ചെന്ന് വാതിൽ മുട്ടി അങ്ങോട്ട് കയറാൻ പാടില്ല. സലാം പറയാൻ പറഞ്ഞു, മുൻകൂട്ടി അറിയിക്കാൻ പറഞ്ഞു. ഇന്ന് മൊബൈൽ ഫോൺ സംവിധാനമൊക്കെ നമുക്കുണ്ട്, ഒരു സർപ്രൈസ് ഇതായിട്ടല്ല പോകേണ്ടത്, അത് നേരത്തെ അറിയിക്കണം അവർക്ക്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ടച്ച് എന്നുള്ളത്, സ്നേഹസ്പർശനം. അല്ലേ, എൻ്റെ ഭാര്യയെ ഞാൻ സ്നേഹത്തോടുകൂടി സ്പർശിക്കുന്നത് അവൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ പാരൻസിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണ് സ്നേഹത്തോടുകൂടിയുള്ള സ്പർശനം. ആ ടച്ച് ഹംഗർ എന്നുള്ളത് ഒരു വലിയ വിശപ്പാണ്. അല്ലേ, നമ്മുടെ ഭാര്യയെ നമ്മൾ ആലിംഗനം ചെയ്യുമ്പോൾ, ഹഗ് ചെയ്യുമ്പോൾ, എംബ്രേസ് ചെയ്യുമ്പോൾ, അത് അവർക്കുണ്ടാക്കുന്ന ഒരു സുരക്ഷിതത്വ ബോധം വളരെ വലുതാണ്. എത്ര ഭർത്താക്കന്മാർ സ്നേഹത്തോടുകൂടി ഭാര്യയെ ആലിംഗനം ചെയ്യാറുണ്ട്, എംബ്രേസ് ചെയ്യാറുണ്ട്. അത് കിസ് ചെയ്യാന്നുള്ളത്, കിസ് ചെയ്യാന്നുള്ളത് സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുട്ടിയെ ചുംബിച്ചു. അപ്പോൾ ഒരു ആൾ പറഞ്ഞു, അറാബിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് 10 കുട്ടികളുണ്ട്, ഞാൻ ഒന്നിനും ചുംബിക്കാറില്ല. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചോദിക്കുന്ന ചോദ്യം എന്താണ്? നിന്റെ ഹൃദയത്തിൽ നിന്ന് കരുണ എടുത്തു പോയെങ്കിൽ ഞാനെന്ത് ചെയ്യാനാണ്? അല്ലേ, ഒരാൾ ഇങ്ങനെ പോകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു എനിക്ക് അയാളെ ഇഷ്ടമാണെന്ന്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ഡിഡ് യു സേ ടു ഹിം ദാറ്റ്? നിങ്ങൾ അദ്ദേഹത്തോട് അത് പറഞ്ഞിട്ടുണ്ടോ, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? അതന്നെയാണ് ഇന്ന് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഉള്ളിൽ വെച്ചാൽ പോരാ, ഇറ്റ് മസ്റ്റ് എക്സ്പ്രസ്, അത് പ്രകടിപ്പിക്കണം. അപ്പം ആ പ്രകടിപ്പിക്കുക എന്നുള്ളത് ഭാര്യയോട് നമ്മൾ പ്രകടിപ്പിക്കേണ്ടതാണ്, ഭാര്യ തിരിച്ചും പ്രകടിപ്പിക്കണം. അപ്പം അതിലേറ്റവും പ്രധാനമാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതത്വ ഫീലിംഗ്, സുരക്ഷിതത്വ ബോധം അവൾക്ക് ഫീൽ ചെയ്യുമ്പോഴേ സെക്സിലേക്ക് അവൾ എത്തുള്ളൂ. അത് പല പുരുഷന്മാർക്കും അറിയില്ല. അവർ യാന്ത്രികമായിട്ട് അവർക്ക് ഇറക്ഷൻ ഉണ്ടാകുമ്പോൾ, ഉദാഹരണം ഉണ്ടാകുമ്പോൾ നിർവഹിക്കുന്ന ഒരു പ്രക്രിയയായിട്ടാണ് അവർ സെക്സിനെ കാണുന്നത്. ഒരിക്കലും അങ്ങനെയല്ല, അവരെ മാനസികമായി ഉദ്ദീപിപ്പിച്ച് ആ ഒരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം പുരുഷൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും പല കൗൺസിലിംഗ് കേസിലും കാണുന്നത് മൂപ്പര് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു, രാവിലെ ജോലിക്ക് പോവാണ്, ജോലിക്ക് പോയി എല്ലാം കഴിഞ്ഞു വന്ന് അവിടെ എത്തി ഭക്ഷണം കഴിക്കുമ്പോൾ മൂപ്പര് മലച്ചെറിച്ച് കിടക്കും. ഇതാണ് പല കുടുംബങ്ങളും നടക്കുന്നത്. അപ്പോൾ ഈ പെണ്ണിൻ്റെ വൈകാരികമായിട്ടുള്ള ആവശ്യം പൂർത്തീകരിക്കേണ്ട ഭർത്താവ് അത് പൂർത്തീകരിക്കാതിരിക്കുമ്പോൾ ആ പെണ്ണ് ഈ സങ്കടം ആരോടാ പറയുക? അപ്പോൾ ഇത് വിദ്യ അഭ്യസിക്കേണ്ട ആവശ്യമല്ലേ, പറഞ്ഞു കൊടുക്കേണ്ടതില്ലേ? പല കുടുംബങ്ങളും ഡിവേഴ്സിലേക്ക് നീങ്ങുമ്പോൾ, ഉമ്മയും ഉപ്പയും തമ്മിൽ കലഹിക്കുമ്പോൾ, ഈ കലഹമാണ് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ കാണുന്നത്. അതുകൊണ്ട് ആ കുട്ടി പറയാണ് എനിക്ക് കല്യാണം വേണ്ട. നമ്മൾ ഓയിൻമെൻറ്റാണ് തേച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. നമ്മൾ ടോണിക് ഉള്ളിലേക്ക് കൊടുക്കുന്നതിന് പതില് ഓയിൻമെൻറ്റ് തേച്ചിട്ട് കാര്യമല്ല. അതുകൊണ്ടാണ് ഈ വിഷയം ഞാൻ ചർച്ചയ്ക്ക് എടുക്കണം എന്ന് നിങ്ങളോട് പറഞ്ഞത്.
7: തീർച്ചയായും വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പറയണത്. അവിടെ കുടുംബത്തിൽ ഉണ്ടാവേണ്ട കാര്യമാണ് സ്നേഹം എന്ന് പറയുന്നത്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മക്കൾക്കിടയിൽ ഉണ്ടെങ്കിൽ സ്നേഹം മാത്രം പോരാ എന്നുള്ളതാണ്, അത് പ്രകടിപ്പിക്കണം എന്നുള്ള നിങ്ങളുടെ ആ ഒരു വാക്ക് ഒന്ന് അടിവരയിടുകയാണ്. സാധാരണ പറയാറുള്ളത് ഉള്ളിലുള്ള സ്നേഹം ഉള്ളി പോലെ എന്നാണ് പറയാറുള്ളത്. അത് പുറത്തേക്ക് വരുന്നവരും ഓരോ ലെയറിലേറെ ഒന്ന് ഉള്ളിലെത്തുമ്പോൾ ഒന്നും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അരിയുന്ന സമയത്ത് എല്ലാവരെയും കരയിച്ച് കളയുന്നുള്ളൂ. അപ്പോൾ എക്സ്പ്രസ് ചെയ്യണം. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ്. റസൂൽ പഠിപ്പിച്ചെന്ന കാര്യമാണ്, ഒരാൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് പറയണമെന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാം വളരെ പ്രാധാന്യത്തോടു കൂടി ഇന്ന് നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അവിടെ ഭാര്യ ഭർത്താക്കന്മാർ മാതൃകകളാവണം സ്നേഹത്തിൻ്റെ കാര്യത്തിൽ. ആ സ്നേഹബന്ധം കണ്ടുകൊണ്ടാണ് തീർച്ചയായും നമ്മുടെ മക്കളൊക്കെ വളർന്നു വരുന്നത്. വിവാഹത്തിനോട് നോ പറയുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് എങ്കിൽ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നിങ്ങൾ പറഞ്ഞ ആ വിഷയം തന്നെയാണ്. അതോ ഇവിടെ ഉപ്പയും ഉമ്മയും കലഹിക്കുന്നതാണ് അവർ കാണുന്നത്. അവിടെ സ്നേഹബന്ധം ഫിസിക്കൽ എന്താ പറയുക, നിങ്ങൾ പറഞ്ഞ പോലെ ആലിംഗനം ചെയ്യാനും.
6: അത് മാത്രമല്ല സർ, നിങ്ങൾ നോക്കൂ, പ്രായമായി കഴിഞ്ഞാൽ നമ്മളെ കുടുംബങ്ങളിലൊക്കെ എന്താ കളിയാക്കുക? അല്ലേ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൻ്റെ നേരെ എതിരാണ് നമ്മൾ ജീവിക്കുന്നത്. പല വിഷയത്തിലും മവദ്ദത്തും റഹ്മത്തും ആണല്ലോ കല്യാണം. ബെഡ്റൂമിൽ ഒന്നിച്ചല്ലേ കിടക്കേണ്ടത്? സെക്സിന് മാത്രമല്ലല്ലോ ഒന്നിച്ച് കിടക്കുന്നത്. സെക്സ് എന്നുള്ള വികാരം കല്യാണത്തിൻ്റെ ആദ്യ നാളുകളിൽ അത് കൂടുതൽ പ്രണയം ഉണ്ടാവും, ഒരു സംശയമില്ല. രണ്ടാമത്തെ തലം പറയുന്നത് മവദ്ദത്താണ്, റഹ്മത്ത്. മവദ്ദത്തും റഹ്മത്ത്, ആ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കാരുണ്യമാണ്. വാർദ്ധക്യത്തിലെത്തിയ വല്യുപ്പയും വല്യമ്മയും തമ്മിലുണ്ടാവുന്നത് റഹ്മത്താണ്. ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ മറ്റേ അത് സഹിക്കൂല, കാരണം അവർ പരസ്പരം കാരുണ്യത്തിലാണ് വർത്തിക്കേണ്ടത്, വർത്തിക്കുന്നത്. ഇത് വലിയൊരു വിഷയമാണ്. അപ്പോൾ ഒന്നിച്ച് കിടക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒന്നോ രണ്ടോ മൂന്നോ കുട്ടികളൊക്കെ ആയാൽ പിന്നെ അഞ്ഞിപ്പം ഞാൻ അപ്പം അവിടെ കിടക്കില്ല. എന്ത് മെസ്സേജാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്? യഥാർത്ഥത്തിൽ വർഷങ്ങൾ കൂടുന്നതിനനുസരിച്ച് അവർ തമ്മിലുള്ള പ്രണയവും സ്നേഹവും കാരുണ്യവും വർദ്ധിക്കല്ലേ കാണേണ്ടത്? ആ മെസ്സേജല്ലേ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? ഇസ്ലാം ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളൊരു ദൂതനെ അയക്കുക, ഒരിക്കലും പെണ്ണിൻ്റെ അടുത്തേക്ക് ഡയറക്റ്റ് ചെല്ലരുതെന്നാണ് പറഞ്ഞത്. ആ ദൂതൻ മെസ്സഞ്ചർ എന്താണ്? ചുംബനമാണ് അല്ലേ. ഇപ്പം അടുക്കളയിലൊക്കെ പെണ്ണ് ജോലി ചെയ്യുന്ന സമയത്ത് തൊട്ടും ഉരുമ്പിയും തൊട്ടുമുട്ടിയെന്ന് പറയാം. അവൾ അത് ആ ഒരു ഫിസിക്കൽ ആക്റ്റിലേക്കുള്ള തയ്യാറെടുപ്പാണ് അടുക്കളയിൽ നടക്കുന്നത്. പെണ്ണിനെ അങ്ങനെയാണ് ഉത്തേജനത്തിലേക്ക് കൊണ്ടുവരേണ്ടത്, അല്ലാതെ ബെഡ്റൂമിൽ വരുന്ന സമയത്ത് മാത്രം ചെയ്യേണ്ട കാര്യമല്ല. അപ്പോൾ അടുക്കള ജോലി ഭാര്യ ചെയ്യുമ്പോൾ അവളെടുത്ത് പോയിട്ട് പച്ചക്കറി എരിഞ്ഞു കൊടുക്കാനുള്ള സന്നദ്ധത ഭർത്താവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവൾ തമ്മിൽ മുട്ടും ഉരസും. അത് അവൾക്ക് ഉണ്ടാക്കുന്ന ഒരു ത്രില്ലുണ്ട്, അത് വളരെ വലുതാണ്. ആ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ലൈംഗികതയിൽ ഉണ്ടാവണമെങ്കിൽ അത് കൊടുക്കണം. അത് കൊടുക്കേണ്ടത് ഭർത്താവ് മാത്രമാണ്. ഭർത്താവ് അത് കൊടുക്കണ്ടേ? അത് കൊടുക്കുന്നുണ്ടോ? ഒരു നല്ല വസ്ത്രം ധരിച്ചിട്ടാണോ ഭർത്താവ് ബെഡ്റൂമിലേക്ക് കയറുന്നത്? പെണ്ണൊരുങ്ങാറുണ്ടോ അല്ലേ? കുളിച്ച് വൃത്തിയായി ഏറ്റവും നല്ല രൂപത്തിൽ പെണ്ണൊരുങ്ങണം എന്നുള്ളത് വളരെ പ്രധാനമല്ലേ? ആണും ഒരുങ്ങേണ്ടതുണ്ട്, കാരണം വിശുദ്ധമായൊരു കർമ്മമാണത്. അതുകൊണ്ട് കുളിക്കുക എന്നുള്ളത്, പല്ല് തേക്കുക എന്നുള്ളത് അല്ലേ, നല്ല സ്മെല്ലുണ്ടാവുക, അത്തർ ഉപയോഗിക്കാം അല്ലേ. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പുറത്തിറങ്ങുമ്പോൾ ഫ്രാഗ്രൻസ് പാടില്ല എന്ന് നമ്മൾ പറയുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ, കിടപ്പറൻ്റെ ഉള്ളിൽ ഭർത്താവിനെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഭാര്യയ്ക്കുണ്ട്, ഭാര്യയെ ഏറ്റവും നന്നായി സന്തോഷിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഭർത്താവിനുമുണ്ട്. അപ്പോൾ അവിടെ നല്ല സ്മെല്ല്, ബോഡി സ്മെല്ല് നന്നാവണം. ആ ബോഡി സ്മെല്ല് നന്നായിട്ടില്ലെങ്കിൽ ലൈംഗികത ഉണരുകയില്ല. മാനസികമായ തയ്യാറെടുപ്പാണ് ആദ്യം ഉണ്ടാവേണ്ടത്. അപ്പോൾ മാത്രമേ ലൈംഗികമായിട്ടുള്ള ആഗ്രഹം ജനിക്കുള്ളൂ. വൈകാരികമായ അടുപ്പുണ്ടെങ്കിൽ മാത്രമേ അത് ആക്സിലറേറ്റ് ചെയ്യുള്ളൂ അല്ലേ. നമ്മൾ വണ്ടി ഓട്ടുന്ന സമയത്ത് ആക്സിലറേറ്ററിൽ കാല് വെക്കുമ്പോൾ വണ്ടി ഓടുക. അപ്പോൾ സെക്സിലേക്ക് നയിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ എന്താണ് എന്ന് എല്ലാവരും മനസ്സിലാക്കണം. അപ്പോഴേ ദാമ്പത്യം ഏറ്റവും ഇഫക്റ്റീവ് ആവുള്ളൂ. അതാണ് നമ്മൾ ചർച്ചക്കെടുത്ത വിഷയം.
7: പുതിയ പുതിയ ചില ടേമുകളാണ് നമ്മൾ കേൾക്കുന്നത്. അതോ ആക്സിലറേഷൻ, സെക്സ് ആക്സിലറേഷൻ അല്ലേ. അതോ കുടുംബജീവിതം നന്നായി മുന്നോട്ട് പോകേണ്ട വലിയ ഒരു കാര്യമാണ് ശാരീരികമായ ബന്ധങ്ങൾ എന്നുള്ളത്, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത്. അത് നന്നായി പോകുമ്പോഴാണ് കൂടുതൽ സ്നേഹത്തോടെയും ഐക്യത്തോടെയും കുടുംബജീവിതം മുന്നോട്ട് പോവുക. അപ്പം അതിന് വേണ്ട ഘടകങ്ങളാണ് ഉണ്ട്, അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾ സൂചിപ്പിച്ചത്. എങ്കിൽ ആ ഘടകങ്ങളെ നമ്മുടെ പ്രേക്ഷകരോട് നമ്മൾ പങ്കുവെക്കേണ്ടതില്ലേ?
6: തീർച്ചയായിട്ടും അതാണല്ലോ നമ്മൾ പങ്കുവെക്കുന്നത്. അതായത് ആണും പെണ്ണും തമ്മിൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു പ്രോക്സിമിറ്റി, അടുപ്പുണ്ടാവണം. ആ അടുപ്പം കാണണം മക്കൾ. അപ്പോഴാണ് എൻ്റെ ഉപ്പയും ഉമ്മയും തമ്മിൽ മെയ്ഡ് ഫോർ ഈച്ച് അതർ അല്ലേ. കുട്ടിക്ക് ആ ഫീൽ ഉണ്ടാക്കേണ്ട ഭാര്യ ഭർത്താക്കന്മാർ അത് അത് കാണിക്കണം ഒറിജിനലായിട്ട് അല്ലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഒരബദ്ധം ഉണ്ടായപ്പോൾ നിങ്ങളുടെ ഉമ്മക്ക് ഗീറ എന്നുള്ള പ്രയോഗമല്ലേ ഉപയോഗിച്ചത്? ഗാറ ഗീറ എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടിരിക്കുന്നു, പോസിറ്റീവ് സ്ട്രോക്കാണ് അവിടെ കൊടുത്തത്. പെണ്ണിൻ്റെ പ്രകൃതത്ത് പെട്ടതാണ് ദേഷ്യം എന്നുള്ളത്. അവരത് പ്രകടിപ്പിച്ചേക്കും. ആ സമയത്ത് നമ്മളൊന്ന് കൂൾ ഡൗൺ ചെയ്യുക അല്ലേ. അതേ സമയത്ത് രണ്ടാൾ ഒരേ മൂഡിൽ പോയാലോ? അവിടെ ഇൻറ്റിമസി ഉണ്ടാവില്ല, അവിടെ സെക്സ് ഉണ്ടാവില്ല. അപ്പോൾ സെക്സ് എന്നുള്ള ഏറ്റവും പവിത്രമായ ആ ധർമ്മം, കർമ്മം നിർവഹിക്കപ്പെടുന്നതിന് മുമ്പ് അതിലേക്ക് എത്തുന്ന മാനസികമായിട്ടുള്ള ഒരു ബ്രിഡ്ജ്, ഒരു ബ്രിഡ്ജാണത്, ഒരു പാലാണ്. ആ പാലം തുറക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ വേണ്ടത് എന്താണ്? ടച്ച് വേണം, നല്ല ടോക്ക് വേണം, പോസിറ്റീവ് ടോക്ക് വേണം. കമ്മ്യൂണിക്കേഷനിൽ നെഗറ്റീവ്സ് വരരുത്. കാരണം ആ ഒരു കർമ്മത്തിലേക്ക് പെണ്ണ് മാനസികമായി സന്നദ്ധമാവണമെങ്കിലും ആണ് സന്നദ്ധമാവണമെങ്കിലും പരസ്പരം പോസിറ്റീവ്സാണ് സംസാരിക്കേണ്ടത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് ക്ഷീണിച്ച് വീട്ടിലെത്തുമ്പോൾ നമ്മെ നിരുത്സാഹപ്പെടുത്തുന്ന രൂപത്തിലുള്ള സംസാരങ്ങളാണ് പെണ്ണ് നടത്തുന്നതെങ്കിൽ എല്ലാം മൂടും പോകും. സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ ഒരു കമ്പനി നടത്തുന്ന, ഒരു ജോലി ചെയ്യുന്ന, രണ്ടറ്റം കൂട്ടിമുട്ടാൻ വേണ്ടി പ്രയത്നിക്കുന്ന ഭർത്താവിനുണ്ടാകും. ഇതൊക്കെ മുന്നിൽ വെക്കുമ്പോൾ നിങ്ങളെ പണ്ടേ അങ്ങനെയാണ്, നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ അന്നേ പറഞ്ഞതാണ് അതിന് പോയി കൂടണ്ടാന്ന്. ഇങ്ങനെ നിരാശപ്പെടുത്തുന്ന സംസാരങ്ങൾ, നെഗറ്റീവ് സ്ട്രോക്ക് ഭാര്യയിൽ നിന്നുണ്ടായാൽ ആ ഭാര്യയോട് ലൈംഗികമായിട്ടുള്ള ബന്ധം ചേരാൻ അതിനുള്ള മൂഡ് ഇയാൾക്ക് എങ്ങനെ ഉണ്ടാകും? കാരണം അയാൾ മാനസികമായി തളരും. അപ്പോൾ മാനസികമായ സന്നദ്ധതയിൽ നിന്നുണ്ടാകുന്ന ഊർജത്തിൽ നിന്നാണ് സെക്സ്വൽ എനർജി ഉണ്ടാകുന്നത്. അപ്പം അത് ഉണ്ടാക്കേണ്ടത് രണ്ടുപേരുടെയും കൂട്ട ഉത്തരവാദിത്തമാണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ആത്യന്തികമായ പോയിന്റ്.
7: വിവാഹ ജീവിതത്തിൽ രണ്ടു പേർക്കും തുല്യ പങ്കുണ്ട്, ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു ഭാര്യയ്ക്കുണ്ട്, ഭർത്താവിനുണ്ട്. പരസ്പരം തിരിച്ചറിഞ്ഞ്, പരസ്പരം സ്നേഹത്തിൽ മത്സരിച്ച് മുന്നോട്ട് പോയെങ്കിൽ അത് ഉണ്ടാവൂ എന്നുള്ളതാണ്. അപ്പോൾ സാർ അത് ഓക്കെ, ഒന്ന് മാനസികമായ നല്ലൊരു അടുപ്പം ഉണ്ട്, ആ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെ ഉണ്ടാകുമ്പോഴേ നല്ലൊരു ലൈംഗിക ബന്ധത്തിലേക്ക് ഏർപ്പെടാനുള്ള സന്നദ്ധത സ്ത്രീയുടെ ഭാഗത്തുനിന്നുണ്ടാവുള്ളൂ, പുരുഷന്റെ ഭാഗത്തുനിന്നുണ്ടാവുള്ളൂ. ശരി, ഓക്കെ. ഇനി അടുത്തൊരു,
6: അവിടെ ഞാൻ നേരത്തെ പറഞ്ഞു അട്രാക്ഷൻ എന്നുള്ളത് ഒരു ആകർഷണീയത അല്ലേ. ഇപ്പം ഞാൻ കല്യാണത്തിന് പോകുമ്പോൾ, സൽക്കാരത്തിന് പോകുമ്പോൾ, നല്ലൊരു ഫംഗ്ഷന് പോകുമ്പോൾ ഒക്കെ ഏറ്റവും നല്ല ഡ്രസ് കോഡ് ധരിച്ചാൽ പോവാ അല്ലേ. ഏതൊരു പെണ്ണും സൽക്കാരത്തിനാണെങ്കിലും കല്യാണത്തിനാണെങ്കിലും ഏറ്റവും നല്ല ഉടയാട ധരിക്കും. എന്നാൽ ഒരു പെണ്ണ് ഏറ്റവും നല്ല ഉടയാട ധരിക്കേണ്ടത് ഭർത്താവിൻ്റെ മുമ്പിൽ ബെഡ്റൂമിൽ വരുമ്പോൾ. അത് റസൂല് പഠിപ്പിച്ച ചര്യയിൽപ്പെട്ടതാണ്. നന്ന് സ്ത്രീകൾ ഏതാ ധരിക്കുന്നത് അല്ലേ, ഏത് ഗൗണാ ധരിക്കുന്നത്? ഏറ്റവും ആകർഷണീയത തോന്നിപ്പിക്കേണ്ടതുണ്ട്, അപ്പോഴേ സെക്സ് തോന്നുള്ളൂ. സെക്സ് എന്നുള്ളത് മനസ്സിൽ നിന്ന് വരുന്നൊരു സംഗതിയാണല്ലോ. അപ്പം ആ ഒരു ഇഷ്ടം ആരോടുണ്ട്? അഭ്രപാളികളിൽ കാണുന്ന, സ്ക്രീനിൽ കാണുന്ന ലേഡീസിനോടുണ്ട് അല്ലേ. കാരണം ഒരു മേക്കപ്പ് ഇട്ടിട്ടാണ് വരുന്നേ. അപ്പോൾ ആ പെണ്ണിനെ നോക്കി ആസ്വദിക്കുകയാണ്, അല്ലെങ്കിൽ അവൻ്റെ മൊബൈൽ ഫോണിലുള്ള പോൺ സൈറ്റിൽ പോയിട്ട് പരതുകയാണ്. എല്ലാ സൗന്ദര്യവും അവിടുന്ന് ആസ്വദിച്ചതിന് ശേഷം പിന്നെ ഭാര്യയുടെ അടുത്തെത്തുമ്പോൾ ഭാര്യ ഒരു മുട്ടിക്കഷ്ണം പോലെ കിടക്കുന്നു, വല്ല കാര്യമുണ്ടോ? ആകർഷണീയമായിട്ട് പെണ്ണ് ഒരുങ്ങണം. അതിന് ഡ്രസ്സൊക്കെ വീട്ടിലുണ്ടാവും, അളമാറയിൽ പാത്തു വെച്ചിട്ടുണ്ടാവും. അത് വിരുന്നിന് പോകുമ്പോൾ മാത്രമേ എടുക്കുള്ളൂ. ശരിക്കും വേണ്ടത് എല്ലാ ദിവസവും ഹണിമൂണാണ്. ഇത് ഞാൻ ബോധപൂർവ്വമാണ് പറയുന്നത്. കാരണം ആ ഹണിമൂണായിട്ട് ഫീൽ ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന നല്ല മക്കൾ അല്ലേ, ആ എനർജി. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ള വേറൊരു വിഷയമുണ്ട്. ഏറ്റവും ഹെൽത്തി സെക്സ് നടന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന നേട്ടങ്ങൾ എത്ര വലുതാണെന്നറിയുങ്ങൾ. അത് പ്രേക്ഷകർക്ക് നമ്മൾ കൈമാറാൻ പോകുന്നു. അത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാവും ഇത്ര വലിയ സംഗതിയാണോ അത്. തീർച്ചയായിട്ടും ആണ്. ഇതൊക്കെ സയൻസ് കണ്ടെത്തിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, അവർ പ്രാവർത്തിക ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ മതം പഠിപ്പിക്കുന്ന, മതം അറിയുന്ന നമ്മൾ അത്തരം വിഷയങ്ങളിൽ അവഗാഹമില്ലാതെ പോകുന്നുണ്ടോ എന്നുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് ചർച്ച ചെയ്യാത്തത് കൊണ്ടാണ് ഇത്തരം ഒരു വേദിയിൽ ഇത് ചർച്ച ചെയ്യുന്നത്.
7: തീർച്ചയായും അവിടെ നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൊണ്ടാണ് ഈ വിഷയം നമ്മൾ ആദ്യം ആരംഭിച്ചത്. വിവാഹ ജീവിതത്തിൽ എന്നല്ല, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നമുക്കുള്ള മാതൃക മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അദ്ദേഹം വൈവാഹിക ജീവിതത്തിനെ കുറിച്ചുള്ള വ്യക്തമായ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അഥവാ ശാരീരിക ബന്ധത്തിലേക്ക് ഏർപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ ദൂതനയക്കുവിൻ എന്ന എത്ര അർത്ഥവത്തായ വാക്കാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള ഇന്ന് സമൂഹം അനുഭവിക്കുന്ന കഷ്ടങ്ങൾക്കും പ്രയാസങ്ങൾക്കും ദുഃഖങ്ങൾക്കും സങ്കടങ്ങൾക്കുമുള്ള ഒരു പരിഹാരമാണ് പീസ് റേഡിയോ സ്നേഹക്കൂട് പ്രേക്ഷകരിലേക്ക് വളരെ യാഥാർത്ഥ്യത്തോടുകൂടി ഒളിവോ മറയോ ഇല്ലാതെ പറയുന്നത് എന്നത് കൂടി ഒരു സമയത്ത് സൂചിപ്പിക്കുകയാണ്. ഇത് കിട്ടേണ്ട അറിവുകളാണ് സാർ. അപ്പോൾ നമ്മൾ ഇവിടെ നിങ്ങൾ പറഞ്ഞു യഥാർത്ഥ ഒരു നല്ല ഹെൽത്തി ലൈഫ് ഉണ്ടാവും, സെക്ഷൽ ലൈഫ്, ദാമ്പത്യ ജീവിതം ഏറ്റവും മനോഹരമായാൽ അതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാവുന്നത്. പക്ഷേ ആ ബെനിഫിറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ശാരീരികമായി ഏറ്റവും നന്നായി ആസ്വദിച്ച് ഒരു നല്ല കുടുംബ ബന്ധവും അതുപോലെ ലൈംഗിക ബന്ധമൊക്കെ ഉണ്ടാവാൻ ഇപ്പോൾ ഒന്ന് ഡ്രസ്സ്, പലപ്പോഴും സ്ത്രീകളൊക്കെ അത് നേരെ ഉൾട്ടയാണ് അല്ലേ. കാരണം അണിഞ്ഞൊരുങ്ങുന്നത് ഭർത്താക്കന്മാർക്ക് വേണ്ടി ആവണം.
6: നമ്മളെ ശ്രദ്ധിച്ചു നോക്കുങ്ങള്, രാവിലെ ഒരു മാക്സി ധരിച്ചിട്ടുണ്ടാവും, എന്നിട്ട് ആ ജോലി മുഴുവൻ ചെയ്തിട്ടുണ്ടാവും, ചെയ്തിട്ട് പിന്നെ ക്ഷീണിച്ച് വന്ന് ബെഡിൽ കാണ് വീഴാണ്. അവർ ക്ഷീണിച്ചിട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ പറയില്ല, എന്നാലും ആ ഡ്രസ്സൊന്നും മാറ്റില്ല, ഒന്ന് പോയി കുളിക്കില്ല, ഒന്ന് ബ്രഷ് ചെയ്യില്ല. ഇതൊക്കെ അവർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോഴേ ഇദ്ദേഹത്തിന് ഇത് അട്രാക്ഷൻ തോന്നുള്ളൂ, അദ്ദേഹം തിരിച്ചു അത് ചെയ്യണം. ഇങ്ങനെ രണ്ടുപേരും അത് ചെയ്താൽ ബോഡി ലാംഗ്വേജ്, ശരീരഭാഷ, ഒരാളെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ശരീരഭാഷയുണ്ട്, അകറ്റുന്ന ശരീരഭാഷയുണ്ട്. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ അതാ ഇതൊരു ബോഡി ലാംഗ്വേജാണ് അല്ലേ. ചൂണ്ടിക്കൊണ്ട് സംസാരിക്കുന്ന ഭാര്യമാരുണ്ട്, മുഖത്ത് നോക്കി ചൂണ്ടിയിട്ട് ധിക്കാരപൂർവ്വം സംസാരിക്കുന്നവരുണ്ട്. അത് ബാഡ് ബോഡി ലാംഗ്വേജാണ്, ഒരിക്കലും ചെയ്യരുത് അല്ലേ. ഇപ്പോൾ ഭർത്താവിൻ്റെ ഉമ്മ ഉപ്പ അവരുടെ സാന്നിധ്യത്തിലാണ് ഈ ഭാര്യ ഭർത്താവിൻ്റെ മുഖത്ത് വിരലി ചൂണ്ടി സംസാരിക്കുന്നത്. അവർ കണ്ടാൽ എന്ത് ഇംപ്രഷനാണ് ഉണ്ടാവുക? അതോടുകൂടി ഇവർ തമ്മിലുള്ള പ്രശ്നം തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ബോഡി ലാംഗ്വേജ് പ്രധാനമാണ്. ജെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ആംഗ്യങ്ങൾ, ആംഗ്യ വിക്ഷേപങ്ങൾ, അത് വളരെ പ്രധാനമാണ്. സ്നേഹം സ്ഫുരിക്കുന്ന, സ്നേഹം തോന്നിപ്പിക്കുന്ന കോഡുകൾ, ഇപ്പം എല്ലാറ്റിനും കോഡല്ലേ, ഭാര്യയും ഭർത്താവും തമ്മിൽ അത്തരത്തിലുള്ള കോഡുകൾ അവർക്ക് സ്വകാര്യമാക്കി വെച്ചാൽ മതി. അത്തരം കോഡുകളിൽ കൂടി സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവൾക്ക് മനസ്സിലാവും, അവനക്ക് മനസ്സിലാവും, മക്കൾക്ക് മനസ്സിലാവണ്ട. അത് അവർ ഇൻ്റേണലി ഡിസ്കസ് ചെയ്ത് അത്തരം സംസാരങ്ങൾ നടത്തണം. ബെഡ്റൂമിൽ എത്തുന്നതിന് മുമ്പ് ഒരുങ്ങണം മാനസികമായിട്ട്. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഒരു ദാമ്പത്യ ജീവിതം അവിടെ ഉണ്ടാകും എന്നുള്ളതിൽ സംശയമല്ല. അതുപോലെ ടച്ച് ചെയ്യുക എന്നുള്ളത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, സ്പർശിക്കുക എന്നുള്ളത്, അത് സെക്സ്വൽ എർജോടുകൂടി മാത്രമല്ല പെണ്ണ് ആഗ്രഹിക്കുന്നുണ്ട് സെക്സ്വൽ അല്ലാത്ത ടച്ചും. പുരുഷൻ്റെ ധാരണ എന്താ വെച്ചാൽ ഓരോ ടച്ചും സെക്സ് ആണെന്നാ, ഒരിക്കലും അല്ല അല്ലേ. ഒന്ന് അണഞ്ഞ് പൂട്ടുക എന്ന് പറയുമ്പോൾ അത് സെക്സ്വൽ നീഡ് ഇല്ലാതെയും അണഞ്ഞ് പൂട്ടാൻ പുരുഷന് സാധിക്കണം, അത് അവർക്ക് ഒരു ഉത്തേജനമാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഐ കോണ്ടാക്ട്, കണ്ണിലേക്ക് നോക്കുക അല്ലേ. ഇപ്പോൾ പ്രണയിക്കുന്ന ആളുകൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സിംബൽ എന്താണ്? ഐ കോണ്ടാക്റ്റാണ്. എന്നാൽ കല്യാണം കഴിഞ്ഞ് കുറച്ച് വർഷം മുന്നോട്ട് പോകുമ്പോൾ ഭാര്യ സംസാരിക്കുമ്പോൾ ഭർത്താവിനെ നോക്കൂല, ഭർത്താവ് ഭാര്യനെ നോക്കൂല. നിങ്ങൾ പറയാനുള്ളൊന്ന് പറഞ്ഞങ്ങോട്ട് അല്ലേ. ഇങ്ങനത്തെ ചില ഡയലോഗ് ഉണ്ട്, അടുക്കളയെന്ന് വിളിക്കുകയാണ്, ഇതാ ഞാൻ സാധനം കൊണ്ടുവന്നാണ്, അതാ അവിടെ വെച്ചാളി. എന്നാൽ എത്ര വലിയ തിരക്കിലാണെങ്കിലും ഭാര്യ എന്താ ചെയ്യേണ്ടത്? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ആ ഭർത്താവ് വീട്ടിലേക്ക് എത്തുമ്പോൾ വളരെ സ്നേഹത്തോടുകൂടി അയാളുടെ കയ്യിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവും, ആ സാധനം മക്കൾക്ക് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി കൊണ്ടുവന്നതായിരിക്കും, അടുക്കളയെ തിരക്കിലായിരിക്കും. എന്നാൽ പോലും ആ തിരക്കിന് നടുവിൽ ഭാര്യ വന്ന് സ്നേഹത്തോടുകൂടി അത് വാങ്ങി കൊണ്ടുപോകുമ്പോൾ അല്ലേ. നല്ല പെണ്ണിൻ്റെ മൂന്ന് ക്വാളിറ്റീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ ഒന്നെന്താ? ഇതാ നലറ ഇലൈഹ സർറത്തുക, നീ അവളിലേക്ക് നോക്കിയാൽ അവൾ നിനക്ക് സന്തോഷം നൽകണം. ഗുഡ് അപ്പിയറൻസ് എന്നുള്ളത് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രാക്ടിക്കൽ ലൈഫിൽ ബിഗ് സീറോ വി ആർ. ദൈവത്തിലൊക്കെ നമ്മളുണ്ടാവും, ഖുർആൻ ക്ലാസ്സിൽ മുന്നത്തെ സഫിലുണ്ടാവും, പക്ഷേ ആ ക്ലാസ്സിൽ നിന്ന് പഠിച്ച ഹദീസും ഖുർആനും പ്രാക്ടീസ് ചെയ്യുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നില്ലേ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അല്ലേ. രണ്ടാമത് കൽപ്പിച്ചത് എന്താ? കൽപ്പിച്ചാൽ അനുസരിക്കുന്ന അല്ലേ. ഇന്ന് ഏറിയ കുടുംബത്തിലുള്ള പ്രശ്നം എന്താ? ഭർത്താവ് പറയുന്നത് ഭാര്യ അനുസരിക്കുന്നില്ല. എന്തിനു ഞാൻ അനുസരിക്കണം എന്നാ? അദ്ദേഹത്തെക്കാളും വലിയ അക്കത്തിലുള്ള സാലറി ഞാൻ വാങ്ങുന്നില്ലേ? വൈ ഷുഡ് ഐ ഒബേയും? ദാമ്പത്യം മുന്നോട്ട് പോവോ? ഒരു ഒരു പുരുഷനൊരു സ്വഭാവമുണ്ട്, എനിക്കും നിങ്ങൾക്കൊക്കെ അത് അറിയാം. എന്താണ്? അരിജാലു ഖവ്വാമുന അലാ നിസ. അള്ളാഹു സുബ്ഹാനഹു തആല ഒരു സുപ്രീമസി, ആ ഒരു ഫീല് നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റൂല. പക്ഷേ അതിന് ബദലായിട്ട് ഒരുപാട് സറണ്ടറിങ് നമ്മൾ അങ്ങോട്ട് ചെയ്യേണ്ടതുണ്ടല്ലോ. മക്കളെ നോക്കണം, ഭാര്യയെ നോക്കണം, കുടുംബത്തെ നോക്കണം. നമ്മുടെ അധ്വാനം മുഴുവൻ ആ കുടുംബത്തിന് വേണ്ടിയാ, മക്കൾക്ക് വേണ്ടിയാണ്. ഞാൻ കല്യാണം കഴിച്ചതോടുകൂടി എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എൻ്റെ ബാധ്യതയാണ്. എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ട്, നല്ല വാഹനമുണ്ട്, നല്ല സൗകര്യങ്ങളുണ്ട്, എനിക്ക് ഇവരൊക്കെ ഇട്ടേച്ച് അങ്ങോട്ട് പോകാൻ പറ്റുമോ? അള്ളാ എൻ്റെ മുമ്പിൽ ഞാൻ മറുപടി പറയണം അല്ലേ. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം ഉണ്ടോ? സ്ത്രീകളത് ശ്രദ്ധിക്കാറുണ്ടോ? ഷമീം സാർ പറ,
7: തീർച്ചയായും
6: നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ? നമുക്കൊക്കെ എന്തൊക്കെ പൂതികളുണ്ട്? ഇപ്പൊ ഞാനൊക്കെ റിട്ടയർമെന്റിലേക്ക് എത്തുന്ന ഒരു അധ്യാപകനാണ്, എനിക്കൊരുപാട് പൂതികളുണ്ട്. പക്ഷേ ആ പൂതികൾ പലതും തടയപ്പെടുന്നു. പോസിറ്റീവാണ്, ഞാൻ നെഗറ്റീവായിട്ടല്ല കാണുന്നത്. അത് നമ്മുടെ ഭാര്യയ്ക്ക് മക്കൾക്ക് വേണ്ടി തന്നെയാണ്. അവിടെ അവരും അത് കോംപ്രമൈസ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
7: സാധാരണ നമ്മൾ സ്നേഹക്കൂടിൻ്റെ ഈ പിന്നെ ചർച്ചകൾ നടക്കുമ്പോൾ പറയാറുള്ളത് സ്നേഹക്കൂടാവട്ടെ, അതുപോലെ നമ്മുടെ ലൈവ് കൗൺസിലിംഗ് ഒക്കെ ആവട്ടെ, സ്ത്രീകളുടെ പക്ഷത്തുനിന്ന് മാത്രമാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മളൊരു പക്ഷമല്ല, മറിച്ച് ഇസ്ലാം എന്ന പക്ഷമാണ് നമുക്കുള്ളത്. ആ ഇസ്ലാമിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ആ ഒരു പക്ഷം ചേർന്നുകൊണ്ട് അവിടെ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ നമ്മൾ ഓരോരുത്തരും നിർവഹിക്കേണ്ട നമ്മുടേതായ ബാധ്യതകളും കർത്തവ്യങ്ങളും നിർവഹിക്കുക, അത് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തുക. ഈ സീറ്റിലിരിക്കുന്ന ഞാനിത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്വാഭാവികമായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇത് പറയുന്ന പ്രൊഫസർ സയദ് സാർ, അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തിനോട് തന്നെ അദ്ദേഹം ചോദിക്കുന്നുണ്ടല്ലോ. തീർച്ചയായും അങ്ങനെ ഒരു നല്ല ചർച്ചയിലൂടെ മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ ഏറ്റവും നല്ല ജീവിതം നമുക്ക് സ്വർഗത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു നല്ല ബന്ധം നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം അതിന് വേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വെച്ചത് സാർ. ഇനി ഇതിൻ്റെ അടുത്തൊരു സ്റ്റെപ്പ് നമ്മൾ പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച്,
6: അവിടെ പിന്നെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് സ്മൂത്ത് ആവണമെങ്കിൽ ബോണ്ടിങ് ഉണ്ടാവണമല്ലോ. ബോണ്ടിങ് ആണല്ലോ ഈ ബോണ്ടിങ്, ബ്രിഡ്ജിങ് എന്നൊക്കെ പറഞ്ഞാൽ ആ പാലം നിർമ്മിക്കണം. ഒരു പാലാണിത്, അതായത് ആണും പെണ്ണും തമ്മിലുള്ള ഒരു ബ്രിഡ്ജ്.
7: ഇടയിൽ ഞാൻ നടക്കുന്നു, നമ്മൾ ഈ ബോണ്ടിങ് ബ്രിഡ്ജ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ മുതിർന്ന ആളുകൾക്ക് അത്
6: അല്ല, അതിനാണല്ലോ നമ്മൾ ഇടക്ക് മലയാളം പറയുന്നത്. ഞാൻ ഇംഗ്ലീഷ് അധ്യാപകനായതുകൊണ്ട് കൂടുതൽ ഇംഗ്ലീഷ് അറിയാതെ വന്നു, അതിന് ഞാൻ ക്ഷമ ചോദിക്കണം. എന്നാലും ഈ ബോണ്ട് എന്ന് പറഞ്ഞാൽ ആത്മബന്ധം എന്നാണ്,
7: കെട്ടുറപ്പ്.
6: അപ്പോ ആ ഒരു ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു പാലം, അതായത് ആണും പെണ്ണും തമ്മിലുള്ള ഒരു പാലമാണ് അവിടെ ഉണ്ടാക്കുന്നത്. ആ പാലം സ്ട്രോങ് ആവണമെങ്കിൽ അവിടെ എന്ത് വേണം? റൊമാൻറ്റിക് ആവുക തന്നെ വേണം. അത് റൊമാൻറ്റിക് ആവുക എന്ന് പറഞ്ഞാൽ എന്താ? പെണ്ണ് ആഗ്രഹിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് കഥാപാത്രങ്ങളെയാണ് നിത്യജീവിതത്തിൽ അബ്രപാളികളിൽ ഇതിലൊക്കെ കാണുന്നത് അല്ലേ. അത് ഒരു ആഗ്രഹിക്കുന്ന സംഗതി. എൻ്റെ ഭർത്താവ് ഒരു നല്ല ഫിഗറായിട്ട് നല്ല സ്മാർട്ടായിട്ട് എൻ്റെ കൂടെ പോരണം എന്ന് ആഗ്രഹിക്കാത്ത ഏത് പെണ്ണുള്ളത് അല്ലേ? അത് പെണ്ണ് ആഗ്രഹിക്കുന്നില്ലേ? ഭർത്താവ് ഒരുങ്ങണം ഈ ഭാര്യയ്ക്ക് വേണ്ടി, ഭാര്യ ഭർത്താവിന് വേണ്ടിയിട്ട് ഒരുങ്ങണം. ഒരു നല്ല ഡ്രസ്സ് ഉണ്ടെങ്കിൽ ആ ഡ്രസ്സ് ഇടണം, മുടി വാരണം, തടി ചീകണം. ഇതൊക്കെ റസൂല് പഠിപ്പിച്ച കാര്യമാണ്. എന്നാൽ ചില ആളുകൾ അത്തരം കാര്യത്തിൽ കെയർലെസ്സാണ്, അവഗണിക്കുകയാണ് അതൊക്കെ. അപ്പോൾ എല്ലാറ്റിലും ഒരു മിതത്വം ഉണ്ടാവുകയും നമ്മൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ഡീപ്പ് കമ്മ്യൂണിക്കേഷൻ, കോൺവേഴ്സേഷൻ, ആഴത്തിലുള്ള സംസാരം. ഇപ്പം ചിലവരൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങളെ സംസാരം കേട്ട ഇന്നലെ കല്യാണം കഴിഞ്ഞതുപോലെയാണല്ലോ അല്ലേ, എന്നു തന്നെയാണോ? ആ എന്നും വേണം. അയാൾക്ക് എന്നും സംസാരിക്കാനുള്ള അയാളുടെ ഭാര്യയോടാണ്. അന്യ സ്ത്രീകളോട് എന്തുകൊണ്ടാണ് ചാറ്റ് ചെയ്യാൻ പോകുന്നത്? സ്വന്തം ഭാര്യ അതിന് പ്രാപ്തമല്ലാത്തത് കൊണ്ടാണ് അല്ലേ? ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാൾ ചാറ്റ് ചെയ്യേണ്ടത്, സംസാരിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് മാത്രമാണ്. മാത്രം എന്ന് പറഞ്ഞാൽ ഈ സെക്സ്വൽ പേഴ്സ്പെക്റ്റീവില് അല്ലേ, അല്ലെങ്കിൽ ഇമോഷണൽ പേഴ്സ്പെക്റ്റീവില് എല്ലാ കാര്യങ്ങളും നമ്മൾ തുറന്ന് സംസാരിക്കുക നമ്മുടെ ബെറ്റർ ഹാഫിനോടാണ്. തിരിച്ചും ഭാര്യ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യേണ്ടത് ഭർത്താവിനോടാണ്. ഇങ്ങനെയുള്ള ഒരു ആത്മബന്ധം അവിടെ ഉണ്ടായി തീർന്നിട്ടുണ്ടെങ്കിൽ എന്ത് ടെൻഷനാണ് ഉണ്ടാവുക? എല്ലാ കാര്യവും അള്ളാഹു റസൂലും കഴിഞ്ഞാൽ അവൾക്ക് ചർച്ച ചെയ്യാനുള്ളത് ഭർത്താവിനോടാണ്. ഭർത്താവിനോട് അനുവാദം വാങ്ങിയിട്ടേ പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ആ ആത്മബന്ധത്തിൻ്റെ ഔട്ട്കമാണ്. അല്ലാതെ ഒരിക്കലും ജയിലല്ല, പ്രിസണല്ല. ഇന്ന് പുതിയ സമൂഹത്തെ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകനായതുകൊണ്ട് ഇന്നലെയും എനിക്ക് ചില ചോദ്യങ്ങൾ കിട്ടി. അതൊരു തടവറയല്ല എന്നാ? എന്ത് തടവറ? ദാമ്പത്യം തടവറയാണോ? ഒരിക്കലുമല്ല. അതിൽ കയറ്റമുണ്ട്, ഇറക്കമുണ്ട്, സന്തോഷമുണ്ട്, ദുഃഖമുണ്ട്. ജീവിതം രണ്ട് സൈഡുള്ളതാണ്. ഇന്ന് സമൂഹം പഠിപ്പിക്കുന്നത് എന്നും സന്തോഷം, എന്നും സന്തോഷമല്ല. ചില സമയത്ത് ദുഃഖം ഉണ്ടാവും. ഇന്ന മഅൽ ഉസ്രി യുസ്ര, ഒരു പ്രയാസത്തോടൊപ്പം രണ്ടെളുപ്പുണ്ട് അല്ലേ? ഇപ്പോൾ ഈ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നമ്മളെങ്ങോട്ടാണ് തിരിച്ചു പോകുന്നത്? നമ്മുടെ മക്കളുടെ അടുത്തേക്ക്, ഭാര്യൻ്റെ അടുത്തേക്ക്. സ്വാഭാവികമായിട്ടും അതൊരു ഡെസ്റ്റിനേഷനാണ്. അത് നമുക്ക് നൽകുന്ന ഒരു ആനന്ദമുണ്ട്, സന്തോഷമുണ്ട്. അതുകൊണ്ട് ഈ ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഷെയറിങ് എന്നുള്ളത്, കെയറിങ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഷെയർ ചെയ്യുക. നമ്മളുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ആ ഷെയറിങ് പെണ്ണ് കേൾക്കണം. പെണ്ണിൻ്റെ മനസ്സിൽ ഒരുപാടുണ്ടാവും അല്ലേ? കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു പുരുഷന് 5000 വാക്കാണെങ്കിൽ പെണ്ണിന് 10000. അപ്പോൾ അവളുടെ കോട്ട തീർന്നിട്ടുണ്ടാവില്ല. നമ്മളെ കോട്ട തീർന്നിട്ടായിരിക്കും വീട്ടിലെത്തുന്നത്. അപ്പോൾ നമ്മൾ അവരെ ഗുണകാംക്ഷയോടുകൂടി, അല്ലെങ്കിൽ എംപതറ്റിക് അപ്രോച്ചോടുകൂടി, സഹാനുഭൂതിയോടുകൂടി കേട്ടുകൊടുക്കണം. കേൾക്കുമ്പം കേൾക്കുന്നുണ്ട് പല സംസാരങ്ങളും. പെണ്ണ് നമ്മോട് നടത്തുക എന്താവില്ല എന്നറിയോ? മറുപടി കിട്ടാനല്ല, ഉത്തരം കണ്ടെത്താനല്ല. എൻ്റെ ഭർത്താവിനോട് ഞാൻ പറയുമ്പോൾ ഊക്കം എന്തുണ്ടാവും? നിൻ്റെ ഭർത്താവാണ് എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. അത് ഭർത്താവ് ഉണ്ടാക്കി കൊടുത്താൽ മതി. ഒരു നല്ല കറി ഉണ്ടാക്കുമ്പോൾ ഒന്ന് സൂപ്പറായിട്ടുണ്ട് എന്ന് ഇടക്ക് പറഞ്ഞാൽ മതി. ഇതൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്ന വലിയ വിഷയം. അങ്ങനെയുള്ള പോസിറ്റീവ്സ് നിരന്തരം ഒഴുകിക്കഴിഞ്ഞാൽ പിന്നെ വരുന്ന സംഗതിയാണെന്ത്? സെക്സ്വൽ കോണ്ടാക്ട് എന്നുള്ളത്.
7: തീർച്ചയായും. അപ്പോൾ സെക്ഷൽ കോണ്ടാക്റ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് നിർവഹിക്കേണ്ട ഒരുപാട് ഫിസിക്കൽ ഒരു അറ്റാച്ച്മെൻറ്റ്, ഫിസിക്കൽ ബോണ്ട്, പുതിയ ടൈമിൽ പറയുന്ന ഫിസിക്കൽ വൈബ് എന്നൊക്കെ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ അതാണ്. അതിൽ അടുക്കളയിലെ നമ്മുടെ ഇടപഴകലുണ്ട്, മക്കളുമായി ഇരിക്കുന്ന സമയം അതിൽ വരുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ, ഷെയറിങ്, കെയറിങ്, ഇതെല്ലാം വീട്ടിലെ നമ്മളുള്ള സമയത്തുള്ള നമ്മുടെ ഓരോ വാക്കുകളും ഓരോ പ്രവർത്തനങ്ങളും ഓരോ എന്താ പറയുക ബോഡി ലാംഗ്വേജും ശാരീരികമായ ലൈംഗിക ബന്ധത്തിലേക്ക് ഏർപ്പെടുന്നതിന് പ്രചോദനമാണ് എന്നുള്ളതാണ്. അത് പ്രചോദനമാക്കാൻ വേണ്ട ഒരുക്കങ്ങൾ ഭർത്താവിൻ്റെ ഭാഗത്തുള്ളത് ഭർത്താവ് നിർവഹിക്കാനും അതുപോലെ തന്നെ ഭാര്യയുടെ ഭാഗത്തുള്ളത് ഭാര്യ നിർവഹിക്കാനും ശ്രദ്ധിച്ചാൽ നല്ലൊരു ഹെൽത്തി സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് സാർ. അപ്പോൾ ഓക്കെ, ഇത് ഒരു നമ്മൾ ആ ഒരു കാര്യങ്ങളിങ്ങനെ പച്ചയായി യാഥാർത്ഥ്യത്തോടുകൂടി പറഞ്ഞു കൊടുക്കുകയാണ്.
6: അതുപോലെ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ സെക്സ് നടക്കുന്ന ലൈംഗിക ബന്ധം ആരോഗ്യദായകമായി പോകണമെങ്കിൽ ബെഡ്റൂം എന്താവണം? ഏറ്റവും സേഫറാവണം അല്ലേ? ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം വന്ന ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ, ചെറിയ കുട്ടികൾ അല്ലെ, ഈ ചെറിയ കുട്ടികളെ നമ്മൾ വിചാരിച്ച ചെറിയ കുട്ടികളാണോ? എന്നിട്ട് നമ്മൾ മക്കളെ കൂടെ കിടത്തുകയാണ്. എന്നാൽ 6, 7, 8 വയസ്സായ കുട്ടികൾ ഭാര്യയും ഭർത്താവ് ഉമ്മയും ഉപ്പയും തമ്മിലുള്ള ഈ സെക്സ്വൽ കോണ്ടാക്ട് ഒബ്സർവ് ചെയ്യുകയാണ്. എന്നിട്ട് ദേ ഗോ ടു പ്രാക്ടീസ് ഇൻ ദി സ്കൂൾ. അതിലേക്ക് എത്തുന്നുണ്ട് കാര്യങ്ങൾ. അപ്പോൾ മാറ്റിക്കടത്താൻ വേണ്ടി റസൂൽ കൽപ്പിച്ച ആ കൽപ്പന വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം ആ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ബെഡ്റൂമിൽ ഉണ്ടായിട്ടില്ല എങ്കിൽ അവിടെ എന്തായിരിക്കും, സെക്സ് നല്ല രൂപത്തിൽ നടക്കില്ല. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. അതുപോലെ ബെഡ്റൂം എന്തായിരിക്കണം, നീറ്റ് ആൻഡ് ക്ലീൻ ആവണം. അപ്പോഴേ അവിടെ വരുന്ന സമയത്ത് ആ ഒരു ഇഗ്നിഷൻ, ആ ഒരു ഉദ്ദീപനം ഉണ്ടാവുള്ളൂ. അത് പെണ്ണ് ശ്രദ്ധിക്കേണ്ടതാണ് അല്ലേ. ആ വീട്ടിലെത്തുന്ന സമയത്ത് ഭർത്താവ് ജോലി സ്ഥലത്താണ്, ആ ബെഡ്റൂം ഒരുക്കി വെക്കണം, ക്ലീൻ ആയിരിക്കണം, നീറ്റായിരിക്കണം. ഒരുപാട് സമയമുണ്ട്. ഈ മൊബൈലിൽ ഇങ്ങനെ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നതിന് ബദൽ എൻ്റെ ഭർത്താവിനെ കാത്തിരിക്കുന്ന, നോക്കിയിരിക്കുന്ന, അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന, മാനസികമായിട്ട് ശാരീരികമായിട്ട് ഒരുങ്ങുന്ന അവസ്ഥ, പ്രത്യേകിച്ച് രാത്രി സമയമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആ മൊബൈലൊന്ന് മാറ്റിവെക്കുക. എന്നാൽ തന്നെ എല്ലാ ബന്ധങ്ങളും നന്നായിത്തീരും. നമ്മൾ കുട്ടികളെങ്ങനെ പരാതിപ്പെടുകയാണ്, കുട്ടികൾ മൊബൈൽ അഡിക്ഷനിലാണ്, മൊബൈൽ അഡിക്ഷനിലാണ്, അതിനേക്കാളും വലിയ അഡിക്ഷനിൽ നമ്മളാണ്. എം ഐ റൈറ്റ് ഓർ റോങ്?
7: ശരിയല്ലേ?
6: തീർച്ചയായും. പ്രത്യേകിച്ച് വല്യമ്മമാരൊക്കെ ഇപ്പോൾ മൊബൈലിലാണ്, എല്ലാവർക്കും വാട്സപ്പ് കൂട്ടായ്മകളാണ് അല്ലേ. 70 കഴിഞ്ഞവരുടെ കൂട്ടായ്മ, 80 കഴിഞ്ഞവരുടെ കൂട്ടായ്മ, ആർക്കും കൂട്ടായ്മ അല്ലാത്തതില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമ്മുടെ ക്വാളിറ്റി ടൈം, ഏറ്റവും പ്രിയപ്പെട്ട സമയം, അത് ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അത് ആ സമയം എൻ്റെ ഭാര്യ പറയുകയാണെന്ത്, എൻ്റെ ഭാര്യയ്ക്ക് എന്നെ കിട്ടുന്നുണ്ട്, ഭർത്താവിന് ഭാര്യനെ കിട്ടുന്നുണ്ട്, ഇത് രണ്ടാളും ഉറപ്പുവരുത്തണം. കിടന്നുറങ്ങാൻ നേരത്തെ അല്ല ചെല്ലണ്ട്, നേരത്തെ എത്തി ആ ഒരു തയ്യാറെടുപ്പ്, പ്രത്യേകിച്ച് മഗ്‌രിബിന് ശേഷമുള്ള സമയം, ഏത് വലിയ ജോലിയാണെങ്കിലും മഗ്‌രിബിന് ശേഷം നമ്മൾ വീട്ടിലുണ്ടാവാൻ, മക്കളുടെ കൂടെയും ഭാര്യൻ്റെ കൂടെ ഉണ്ടാവാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സമയം ഭാര്യക്കും മക്കൾക്കും കിട്ടും. ആ ക്വാളിറ്റി ടൈം നമ്മുടെ സാന്നിധ്യം ഈ സെക്സ്വൽ അറ്റാച്ച്മെൻറ്റിലേക്ക് എത്തിക്കുന്ന കാര്യം കൂടിയാണ്. കാരണം അവിടെ ഒരുപാട് നല്ല സംസാരങ്ങൾ, കുട്ടികളുടെ വിഷയത്തിലാണെങ്കിലും ഭാര്യൻ്റെ വിഷയത്തിലാണെങ്കിലും അവർക്ക് ഒരുപാട് പരാതികളും പരിഭവങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ കേൾക്കണം. എന്നാൽ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് തന്നെ ഈ ഗ്രീവൻസസ് പറയാതിരിക്കുക, കുറ്റും കുറവും പറയാതിരിക്കുക. ഈ പരാതിയും പരിഭവവും പറയേണ്ട ഒരു സമയമുണ്ട്. ആ മുഹൂർത്തം വരെ, ആ സമയം വരെ ക്ഷമ പാലിക്കുക അല്ലേ. അത് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കയറി ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടാവും, പരാതി ബോക്സ്, അതാണ് ആദ്യം അങ്ങോട്ട് ചിന്തുക. അതോടുകൂടി ആളുടെ മൂഡ് മൊത്തം പോയി അല്ലേ. ഞങ്ങൾ അത് കൊണ്ടുവന്നോ, മറ്റത് കൊണ്ടുവന്നോ, ഇലക്ട്രിസിറ്റി ബില്ല് അതടിച്ചോ, ഗ്യാസ് ഇത് നിറച്ചോ, ഇതൊക്കെ മൂപ്പർ ചെയ്യുന്ന ആൾ തന്നെയാണ്, മൂപ്പർ തന്നെയാണ് അതൊക്കെ ചെയ്യുന്നത്. എന്നാൽ അത് വീണ്ടും വീണ്ടും എന്നെ കുത്തുമ്പോൾ എന്താണ്, അല്ലെങ്കിൽ ഇന്ന ആളങ്ങൾ വിളിച്ചിരുന്നോ, എൻ്റെ കുടുംബത്തിൽ ഇന്ന കല്യാണത്തിന് പോയിരുന്നോ, ഒക്കെ പോകും ഇൻഷാല്ല. പക്ഷെ ആ പോയോ പോയില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ചോദിക്കാം, അപ്പോഴും അയാൾ അവിടെ ഉണ്ടാവുമല്ലോ. അതായത് ഭർത്താവിന് തോന്നണം, ഞാൻ ഈ വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ എന്നെ മാനസികമായി സന്തോഷിപ്പിക്കുന്ന ഭാര്യയാണ്, കൂടുതൽ സമയം ആ വീട്ടിൽ തന്നെ നിൽക്കാൻ തോന്നുക. എന്നാൽ ചില ഭർത്താക്കന്മാരെ നിങ്ങൾ നോക്കുന്നുണ്ട്, 11 മണിയാലും വീട്ടിലെത്തൂല, 12 മണിയാലും വീട്ടിലെത്തൂല, ചൊറിയുന്ന സ്വഭാവം ചില സ്ത്രീകൾക്കുണ്ട്. അത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി

0: കണക്ക് എല്ലാം വറ്റി വന്നപ്പോൾ പിന്നെ മക്കൾക്കും വേണ്ട ഭാര്യയ്ക്കും വേണ്ട. ഇതും പല കുടുംബങ്ങളിലും നടക്കുന്നതാണ്. പിന്നെ അവർ തമ്മിൽ സെക്സ്വൽ കോണ്ടാക്ട് ഉണ്ടാവുമോ? ഇതൊക്കെ വന്ന കേസായിട്ടോ ഞാൻ പറയുന്നത്, ഒന്നും ഇല്ലാത്തതല്ല. ഈ അടുത്ത് വന്ന ഒരു കേസിൽ പ്രതി ആരാന്നറിയോ? ഭർത്താവാണ്. ആ ഭർത്താവിന് ഏകദേശം 60-65 വയസ്സായിട്ടുണ്ട്. ഭാര്യ നെഗറ്റീവ്സത്തിൻ്റെ ഒരു സമ്മേളനമാണ്. എന്നാൽ 65 വയസ്സായ ഭർത്താവ് എന്താണ്? എനർജറ്റിക് ആണ് എല്ലാ അർത്ഥത്തിലും. അയാളോട് പലരും പറയുന്നുണ്ട് ഗോ ആൻഡ് മാരി അനദർ വുമൺ. അദ്ദേഹം പറഞ്ഞു ഞാൻ വേറെ വിവാഹം കഴിക്കൂല, എനിക്ക് ഇവള് മതി. പക്ഷെ ഇവളിൽ നിന്ന് കിട്ടേണ്ടതൊന്നും അയാൾക്ക് കിട്ടുന്നില്ല. ഇതൊക്കെ ഇവിടെ വരുന്ന കോമൺ ഇഷ്യൂസാണ്.
1: ഇന്നത്തെ ഈ ഒരു വിഷയവും നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും നന്നായി ഉപകരിക്കുന്ന പല കാര്യങ്ങളുമാണ് നമ്മളിലേക്ക് ബഹുമാനനായ സാസർ പറഞ്ഞു തന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൗൺസിലിംഗ് രംഗത്ത് വന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളൊക്കെ കുടുംബവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിലൊന്നും അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ, അങ്ങനെയുള്ള അനർത്ഥങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് പീസ് റേഡിയോ സ്നേഹക്കൂട് ഈ ഒരു വിഷയം ചർച്ചക്കെടുത്തത്. അള്ളാഹു ഇതുപോലെയുള്ള കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനും അതിൻ്റെ യഥാർത്ഥ പരിഹാരങ്ങൾ നമ്മളിലേക്ക് എത്താനും ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാനും ഒക്കെയുള്ള അറിവും ആഫിയത്തും അള്ളാഹു അദ്ദേഹത്തിന് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ അള്ളാഹു ഖൈറും ബർക്കത്തും ചെരിയുമാറാവട്ടെ. സംതൃപ്ത കുടുംബജീവിതം നമുക്കൊക്കെ അള്ളാഹു നൽകുമാറാവട്ടെ. നമ്മുടെ മക്കളിൽ കൺകുളിർമ ലഭിക്കുന്ന, ഇഹലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന മക്കളാക്കിയിട്ട് നമ്മുടെ മക്കളെ അള്ളാഹു നിലനിർത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഇനിയും കൂടുതൽ അറിവുകൾ നേടുന്ന നല്ല കുടുംബത്തിലൊക്കെ ഉപകരിക്കുന്ന കാര്യങ്ങളായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇൻഷാ അള്ളാഹ്.
2: മാഷാ അല്ലാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്നേഹക്കൂട്, ദാമ്പത്യവും ആരോഗ്യകരമായ ലൈംഗിക ജീവിതവും. ഇന്നത്തെ സ്നേഹക്കൂടിൽ പങ്കെടുത്തവർ പ്രൊഫസർ കെ പി സാദ്, കൂടെ ഷമീം എം വണ്ടൂർ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഖുർആൻ വിസ്മയിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണത്. ലോകത്ത് മറ്റൊരു പുസ്തകത്തിനുമില്ലാത്ത ഒരുപാട് സവിശേഷതകൾ, പ്രത്യേകതകളുള്ള അത്ഭുതകരമായ ഒരു ഗ്രന്ഥമാണ്. യഥാർത്ഥത്തിൽ ഈ ഗ്രന്ഥം മുസ്ലിംകളുടെ ഒരു വേദഗ്രന്ഥം എന്ന ഒരു ധാരണയാണ് അതിനുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, മറിച്ച് മനുഷ്യരാശിക്കുള്ള, സർവ മനുഷ്യർക്കുമുള്ള, ലോകാവസാനം വരെ ജീവിക്കാനിരിക്കുന്ന സർവ മനുഷ്യർക്കുമുള്ള ഗ്രന്ഥമാണത്. ഓരോ മനുഷ്യനും അതിൻ്റെ ഗുണവും അതിൻ്റെ ഫലങ്ങളുമെല്ലാം കിട്ടണമെങ്കിൽ അത് വായിക്കുകയെങ്കിലും വേണം. ഒരു തവണയെങ്കിലും അതിൻ്റെ അർത്ഥസഹിതം അത് വായിക്കണം, അല്ലെങ്കിൽ അറബി ഭാഷ പഠിച്ചിട്ട് വായിക്കണം. പല പാശ്ചാത്യൻ പണ്ഡിതന്മാരും ചില പ്രത്യേക സാഹചര്യത്തിൽ ഖുർആനിലെ ചില പദങ്ങൾ കണ്ടിട്ട് അറബി ഭാഷ പഠിച്ച് അങ്ങനെ ഖുർആനെ സംബന്ധിച്ച് എഴുതുകയും പരിഭാഷ വരെ ഇറക്കിയ ആൾക്കാരുണ്ട്. മുഹമ്മദ് അസദൊക്കെ അതിൽപ്പെട്ടതാളാണ്. അയാൾ ലിയോപോൾഡ് വെയിൽസ് എന്നൊരു ജൂതനായിരുന്നു അദ്ദേഹം. അങ്ങനെ അദ്ദേഹം മുസ്ലിമായി പഠിച്ച് അറബി ഭാഷ പഠിച്ചു, മുഹമ്മദ് അസദ് എന്ന പേര് സ്വീകരിച്ചു. റോട്ട് മെക്ക, മക്കയിലേക്കുള്ള പാത എന്ന അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥമുണ്ട്. പിന്നെ അദ്ദേഹം ഖുർആൻ പഠിക്കുകയും അങ്ങനെ ചെയ്തവർക്ക് ധാരാളമുണ്ട്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഇതിൻ്റെ ചില പ്രത്യേകതകൾ മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ ചില സവിശേഷതകളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഈ റേഡിയോ ശ്രോതാക്കളിനി പ്രവേശിക്കുന്നത് നുറുങ്ങുകൾ പ്രോഗ്രാമിലേക്കാണ്. വസ്ത്രം മറക്കാനുള്ളതാണ്, മറക്കാനുള്ളതല്ല. രചന നിർവഹിച്ചത് ഷജീന സുലാഹിയ. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
1: വസ്ത്രം മറക്കാനുള്ളതാണ്, മറക്കാനുള്ളതല്ല. എഴുത്ത് ഷജീന സുലാഹിയ. പല സ്ത്രീകളുടെയും ഉറക്കിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ തന്നെ പല സ്ത്രീകളുടെയും ചിന്ത ഇന്ന് പുറത്തു പോകുമ്പോൾ ആളുകൾ എന്നിൽ ആകൃഷ്ടരാകാൻ എങ്ങനെയൊക്കെ ശരീരത്തെ മോടി പിടിപ്പിക്കണം എന്നതാണ്. സമ്പന്നർ അതിനായി ബ്യൂട്ടി പാർലറിൽ പോകുന്നു. സാധാരണക്കാർ സ്വയം മുഖകാന്തി വർദ്ധിപ്പിക്കാനുള്ള വഴികൾ തേടുന്നു. ഓരോ ദിവസവും ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ നിറമനുസരിച്ചുള്ള ലിപ്സ്റ്റിക്കുകൾ ഉപയോഗിക്കുന്നു. അല്ലാതെ പുറത്തിറങ്ങുന്നത് പലർക്കും ഓർക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. മുസ്ലിം സ്ത്രീ ഒരിക്കലും ഇങ്ങനെയായിക്കൂടാ. പരപുരുഷന്മാരെ ആകർഷിക്കുന്ന വിധം ശരീര സൗന്ദര്യം പ്രകടിപ്പിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. മുഖകാന്തിയും അംഗലാവണ്യവുമല്ല, മനസ്സിന്റെ സൗന്ദര്യമാണ് ഒരു വ്യക്തിയെ ഉത്തമനാക്കുന്നത്. തഖ്വ അഥവാ ധർമ്മനിഷ്ഠ പാലിച്ചുള്ള ജീവിതത്തെക്കാൾ മനുഷ്യനെ മനോഹരമാക്കുന്ന ഒന്നുമില്ല. അല്ലാഹു പറയുന്നു, തീർച്ചയായും അല്ലാഹുവിൻ്റെ അടുത്ത് നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ, നിങ്ങളിൽ ഏറ്റവും ധർമ്മനിഷ്ഠ പാലിക്കുന്നവനാകുന്നു. അധ്യായം 49 വചനം 13. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയം അല്ലാഹു നിങ്ങളുടെ രൂപങ്ങളിലേക്കോ സമ്പത്തുകളിലേക്കോ അല്ല നോക്കുന്നത്, എന്നാൽ അവൻ നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും പ്രവൃത്തിയിലേക്കുമാണ്. മുസ്ലിം, ചിന്താഗതികളും പ്രവർത്തനവും മോശമാണെങ്കിൽ ബാഹ്യ സൗന്ദര്യം കൊണ്ട് എന്തു കാര്യം? വൃത്തിയില്ലാതെയും നല്ല വസ്ത്രമുണ്ടായിട്ടും അത് ധരിക്കാതെയും നടക്കാൻ ഇസ്ലാം അനുശാസിക്കുന്നില്ല. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ കാണാം, തീർച്ചയായും അല്ലാഹു ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗി ഇഷ്ടപ്പെടുന്നു. എന്നാൽ അഹങ്കാര പ്രകടനമോ അമിതമായ അലങ്കാരമോ പാടില്ല. വൃത്തി വേണം, മാന്യമായ രീതിയിൽ വസ്ത്രം ധരിക്കണം. അല്ലാഹു സ്ത്രീകളോട് പ്രത്യേകം ഉണർത്തുന്നുണ്ട്, ദൃഷ്ടി താഴ്ത്താനും ലജ്ജയും മാന്യതയും കാത്തുസൂക്ഷിക്കാനും. വിശുദ്ധ ഖുർആൻ അധ്യായം 24 വചനം 31. അതേ, അല്ലാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടുള്ള ജീവിതമാണ്, നല്ല സ്വഭാവമാണ് ഏറ്റവും വലിയ സൗന്ദര്യം. മുഖപ്രസന്നത, കരുണ, വിനയം, ക്ഷമ, സ്നേഹം, ഇതൊക്കെയാണ് ഒരു വ്യക്തിയുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നത്. ഒരു മനുഷ്യനെക്കുറിച്ച് ആളുകൾ പലപ്പോഴും അവൻ്റെ വസ്ത്രധാരണം നോക്കിയാണ് വിലയിരുത്തുക എന്നതിന് ഇതോടൊപ്പം നാം ചേർത്തു വായിക്കേണ്ടതാണ്. ആദം സന്തതികളെ, നിങ്ങൾക്ക് നാം നിങ്ങളുടെ ഗോപ്യസ്ഥാനങ്ങൾ മറയ്ക്കാനുതകുന്ന വസ്ത്രവും അലങ്കാരവസ്ത്രവും നൽകിയിരിക്കുന്നു. അധ്യായം 7 വചനം 26. ദൈവബോധവും ധാർമ്മികതയും ജീവിച്ചിരിപ്പുണ്ടെന്ന് സമൂഹത്തോട് നിശബ്ദമായി പ്രഖ്യാപിക്കലും മാന്യതയുടെ അടയാളവുമാണ് ഇസ്ലാമിക വസ്ത്രധാരണ രീതി. ഫാഷൻ ഭ്രമം പിടികൂടിയും മോഡലുകളുടെ അടിമകളായും ട്രെൻഡുകൾ മാറുന്നതനുസരിച്ച് വസ്ത്രങ്ങൾ വാങ്ങിക്കൂട്ടാൻ വ്യഗ്രത കാണിക്കുന്ന, എന്നാൽ അതിനുള്ള വരുമാനമില്ലാത്ത ചിലരുണ്ട്. അസാൻമാർഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടാണെങ്കിലും അവർ അതിനുള്ള പണം കണ്ടെത്തും. ഇസ്ലാമിക വസ്ത്രധാരണ രീതി മനുഷ്യനെ ഫാഷന്റെ അടിമയാക്കുന്നില്ല. അല്പവസ്ത്രം ധരിക്കലാണ് പരിഷ്കാരമെന്ന് പഠിപ്പിക്കുന്നില്ല. വസ്ത്രം ധരിക്കുന്നതിൻ്റെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം നഗ്നത മറയ്ക്കലാണ്. മറച്ചാലും മുഴച്ചു കാണുന്നതും നിഴലിച്ചു കാണുന്നതുമായ വസ്ത്രം ധരിക്കുന്നത് വസ്ത്രം ധരിക്കുന്നതിൻ്റെ ലക്ഷ്യത്തിനെതിരാണ്. സ്ത്രീകളും പുരുഷന്മാരും പാലിക്കേണ്ട ഇസ്ലാമിക നിയമങ്ങളാണ് ഇതെല്ലാം.
0: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. വസ്ത്രം മറക്കാനുള്ളതാണ്, മറക്കാനുള്ളതല്ല. ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് ഷജീന സുലാഹിയ. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഇസ്ലാമിനെക്കുറിച്ച് പൊതുസമൂഹത്തിന് ഉണ്ടാവാൻ ഇടയുള്ള വ്യത്യസ്തങ്ങളായ സംശയങ്ങൾക്കുള്ള ദൂരീകരണമാണ് ഇസ്ലാം സംശയനിവാരണം എന്ന പ്രോഗ്രാമിലൂടെ പീസ് റേഡിയോ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിനെക്കുറിച്ചുള്ള വ്യത്യസ്തങ്ങളായ വിമർശനങ്ങൾക്കുള്ള മറുപടികൾ, അവയ്ക്കുള്ള വിശദീകരണങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇസ്ലാം സംശയനിവാരണം. ഇന്നത്തെ എപ്പിസോഡ് കൈകാര്യം ചെയ്യുന്നത് ബഹുമാന്യനായ റായിഫ് എടക്കനാട്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. എല്ലാ ശ്രോതാക്കൾക്കും പീസ് റേഡിയോ ഇസ്ലാം സംശയ നിവാരണം പരിപാടിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. വിശുദ്ധ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള ഏതാനും ചില ചോദ്യങ്ങളുടെ മറുപടിയാണ് ഈ സെഷനിൽ നമുക്ക് കേൾക്കാനുള്ളത്. ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് ബഹുമാന്യനായ റായിഫ് എടക്കനാട്. ഒന്നാമത്തെ ചോദ്യം, വിശുദ്ധ ഇസ്ലാം നീതിയുടെ മതമാണ് എന്നാണല്ലോ പറയാറുള്ളത്. ഇസ്ലാമിൽ ബഹുഭാര്യത്വം അംഗീകരിക്കുന്നുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ബഹുഭാര്യത്വം അംഗീകരിക്കുക എന്നത് സ്ത്രീകളോട് കാണിക്കുന്ന അനീതിയല്ലേ?
6: സഹോദരന്റെ ചോദ്യം, എന്തുകൊണ്ടാണ് ഇസ്ലാം ബഹുഭാര്യത്വം അംഗീകരിക്കുകയും ബഹുഭർത്തൃത്വം അംഗീകരിക്കുകയും ചെയ്യുന്ന എന്നതാണ് ചോദ്യം. ഈ ചോദ്യത്തിന്റെ മറുപടിക്ക് മുൻപായി ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ബഹുഭാര്യത്വം അല്ലെങ്കിൽ ബഹുഭർത്തൃത്വം എന്ന് പറഞ്ഞാൽ, ഒരാൾ ഒന്നിൽ കൂടുതൽ ഇണകളെ സ്വീകരിക്കുക എന്ന് പറഞ്ഞ ഈ രീതി രണ്ട് രൂപത്തിലുണ്ട്. അതിന് ഒന്നാമത് ബഹുഭാര്യത്വം എന്ന്, ഇംഗ്ലീഷിൽ പോളിഗമി എന്നാണ് വിളിക്കുന്നത്. ഒരാൾ ഒന്നിൽ കൂടുതൽ ഇണകളെ ജീവിത പങ്കാളിയാക്കുന്ന ആ സമ്പ്രദായത്തെയാണ് പോളിഗമി എന്ന് പറയപ്പെടുന്നത്. ഈ പോളിഗമി രണ്ടു തരമാണ്. ഒന്ന് പോളിഗൈനിയാണ് എന്ന് പറഞ്ഞാൽ, ഒരു പുരുഷൻ ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ കല്യാണം കഴിക്കുന്നതിനെയാണ് പോളിഗൈനി എന്ന് വിളിക്കുന്നത്. മറ്റൊന്ന് പോളിയാൻഡ്രിയാണ്. ഒരു സ്ത്രീ ഒന്നിൽ കൂടുതൽ പുരുഷന്മാരെ കല്യാണം കഴിക്കുന്നതിനെ പോളിയാൻഡ്രി എന്ന് വിളിക്കപ്പെടുന്നു. ഇതിൽ ഇസ്ലാം നിശ്ചിത എണ്ണം സ്ത്രീകളെ കല്യാണം കഴിക്കാൻ അനുവാദം നൽകുന്ന ബഹുഭാര്യത്വം എന്ന സമ്പ്രദായത്തെ അംഗീകരിക്കുന്നു. അതേസമയം തന്നെ ബഹുഭർത്തൃത്വം പൂർണ്ണമായി നിരോധിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് സഹോദരൻ ചോദിച്ച യഥാർത്ഥ ചോദ്യത്തിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് ഒരു പുരുഷൻ ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ കല്യാണം കഴിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നത്? അത് സ്ത്രീകളോടുള്ള അനീതിയല്ലേ എന്ന ചോദ്യത്തിലേക്ക് കടക്കാം. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഖുർആൻ മാത്രമാണ് ഒരു സ്ത്രീയെ മാത്രം കല്യാണം കഴിക്കണം എന്ന് പഠിപ്പിച്ച ലോകത്തിലെ ഒരേ ഒരു വേദഗ്രന്ഥം. മറ്റൊരു മതഗ്രന്ഥങ്ങളിലും ഒരു ഭാര്യ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ ഒരു വേദഗ്രന്ഥവും ഇന്ന് ലോകത്തില്ല. അത് ചതുർവേദങ്ങളായാലും ഋഗ്വേദമായാലും സാമവേദമായാലും യജുർവേദമായാലും അഥർവവേദമായാലും 108 ഉപനിഷത്തുക്കളായാലും രാമായണമായാലും മഹാഭാരതമായാലും ഭഗവത്ഗീതയായാലും തൽമൂദിലാണെങ്കിലും ബൈബിളിലാണെങ്കിലും ഇതിലൊന്നും എത്ര ഭാര്യമാരെ സ്വീകരിക്കാം എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ എണ്ണം നിശ്ചയിച്ചിട്ടില്ല. ഈ മതഗ്രന്ഥങ്ങൾ അനുസരിച്ച് ഒരു മനുഷ്യന് ഇഷ്ടമുള്ള അത്രയും സ്ത്രീകളെ വിവാഹം കഴിക്കാം എന്നാണ് അതിൽ പരാമർശിക്കപ്പെടുന്നത്. പിന്നീടാണ് ഹിന്ദു പുരോഹിതന്മാരും ക്രിസ്ത്യൻ ചർച്ചുമൊക്കെ ഭാര്യമാരുടെ എണ്ണം ഒന്നേ പാടുള്ളൂ എന്ന് നിർണയിച്ചത്. നോക്കൂ, പുരാണങ്ങളിൽ പരാമർശിച്ച പല ഹൈന്ദവ കഥാപാത്രങ്ങൾക്കും ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടായിരുന്നു എന്ന് പഠിപ്പിക്കപ്പെടുന്നു. നോക്കൂ, ഉദാഹരണത്തിന് ദശരഥ മഹാരാജാവിന് രാമന്റെ അച്ഛൻ ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടായിരുന്നു എന്ന് പുരാണങ്ങളിൽ നമ്മൾക്ക് വായിക്കാം. കൗസല്യ, സുമിത്ര, കൈകേയി തുടങ്ങിയ ഭാര്യമാർ. അതേപോലെ തന്നെ കൃഷ്ണന് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു എന്നതും നമ്മൾക്ക് കാണാം. അതേപോലെ സഭയുടെ തീരുമാനം വരുന്നതിന് മുമ്പ് ക്രിസ്ത്യാനികളും അവർക്കിഷ്ടമുള്ള അത്ര ഇണകളെ സ്വീകരിച്ചിരുന്നു. കാരണം ബൈബിൾ വിവാഹത്തിൽ ഇണകളുടെ എണ്ണത്തിൽ ഒരു നിർണിത എണ്ണം മുൻപ് വച്ചിട്ടുണ്ടായിരുന്നില്ല. ബഹുഭാര്യത്വം, നോക്കൂ, ജൂതമതത്തിലും ഈ ബഹുഭാര്യത്വം അംഗീകരിക്കുന്നു എന്ന് കാണാം. തൽമൂദിക് നിയമപ്രകാരം അബ്രഹാമിന് 3 ഭാര്യമാരുണ്ടായിരുന്നു എന്ന് പറയുന്നു. സോളമന് 100 ഭാര്യമാരുണ്ടായിരുന്നു എന്നും പറയുന്നു. ജൂതറബ്ബിയായ ജഷോം ബൻ യഹൂദ ഇതിനെതിരെ ഒരു എഡിക്റ്റ്, ഒരു നിയമം പാസാക്കുന്നതുവരെ ഈ സമ്പ്രദായം ജൂതമതത്തിലും നിലനിന്നിരുന്നു. മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഇന്നും ജീവിക്കുന്ന ജൂതന്മാർ 1950 വരെ ബഹുഭാര്യത്വം ചെയ്തുപോന്നു എന്നതും ചരിത്രത്തിൽ നമ്മൾക്ക് കാണാം. പിന്നീട് ഇസ്രായേലിന്റെ ചീഫ് റബ്ബാനിയേറ്റ് ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ സ്വീകരിക്കുന്നത് നിരോധിക്കുന്നതുവരെ ഈ ഒരു നിയമം അല്ലെങ്കിൽ ഈ ഒരു സമ്പ്രദായം തുടർന്നു പോന്നിരുന്നു എന്നത് നമ്മൾക്ക് മനസ്സിലാക്കാം. 1975 നടത്തിയ കണക്കെടുപ്പിൽ മുസ്ലിങ്ങൾക്കിടയിലെ ബഹുഭാര്യത്വത്തിന്റെ എണ്ണം 4.31% എങ്കിൽ ഹിന്ദുക്കൾക്കിടയിലെ ബഹുഭാര്യത്വത്തിന്റെ എണ്ണം 5.6% എന്നത് കണക്കെടുപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സത്യമാണ്. ഇന്ത്യൻ നിയമപ്രകാരം മുസ്ലിങ്ങൾക്ക് മാത്രമാണ് ബഹുഭാര്യത്വം അനുവദിച്ചിട്ടുള്ളത്. അതേസമയം ഹൈന്ദവരിലെ ബഹുഭാര്യത്വം അനധികൃതവുമാണ്. എന്നിട്ടും മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ബഹുഭാര്യത്വം ചെയ്തിട്ടുള്ളത്, സ്വീകരിച്ചിട്ടുള്ളത് ഹിന്ദുക്കളാണ് എന്നത് നമ്മൾക്ക് കാണാം. മുൻപ് കാലത്ത് ഹിന്ദു സമൂഹത്തിലും ബഹുഭാര്യത്വം ആരും തെറ്റായി കണ്ടിരുന്നില്ല. നോക്കൂ, 1954 ഹിന്ദു മാരേജ് ആക്ട് പാസാക്കിയതിന് ശേഷം മാത്രമാണ് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ബഹുഭാര്യത്വം നിയമവിരുദ്ധമായി മാറിയത്. ഇപ്പോൾ ഇന്ത്യൻ നിയമമാണ് ഒരു പുരുഷന് ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ, നോക്കൂ, ഒരു ഹൈന്ദവ പുരുഷന് ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത്, നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കുന്നത് ഇന്ത്യൻ നിയമമാണ്. അതല്ലാതെ ഹൈന്ദവ മതഗ്രന്ഥങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കണം. മൂന്നാമതായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് ബഹുഭാര്യത്വത്തെ അംഗീകരിക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഖുർആനിനെ സംബന്ധിച്ച് ഖുർആൻ നിർണിത ബഹുഭാര്യത്വം അംഗീകരിക്കുന്നു. എണ്ണം നിശ്ചയിച്ച് ഇത്ര ഭാര്യമാരെ നിങ്ങൾക്ക് സ്വീകരിക്കാം എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ഖുർആൻ മാത്രമാണ് ലോകത്ത് ഒരേ ഒരു സ്ത്രീയെ മാത്രം കല്യാണം കഴിക്കാൻ പറഞ്ഞ വേദഗ്രന്ഥവും എന്ന് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന 2, 3, 4 പേരെ വിവാഹം ചെയ്തുകൊള്ളുക, എന്നാൽ അവർക്കിടയിൽ നീതി പുലർത്താനാവില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ ഒരുവളെ മാത്രം നിങ്ങൾ വിവാഹം കഴിക്കുക. ഖുർആൻ, പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഖുർആൻ അവതരിപ്പിക്കുന്നതിന് മുമ്പ് ബഹുഭാര്യത്വത്തിന് യാതൊരു നിയന്ത്രണവും ഉണ്ടായിരുന്നില്ല. ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു പുരുഷന് എത്ര സ്ത്രീകളെയും കല്യാണം കഴിക്കാമായിരുന്നു ആ കാലഘട്ടത്തിൽ, ജാഹിലിയ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് 100 ഭാര്യമാർ വരെ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. എന്നാൽ ഇസ്ലാം അതിനെ നാലെണ്ണം എന്നതിലേക്ക് ചുരുക്കിക്കൊണ്ടുവന്നു. ഇസ്ലാം പുരുഷന് ഒന്നോ രണ്ടോ മൂന്നോ നാലോ വിവാഹം കഴിക്കാൻ അനുവാദം കൊടുത്തു. പക്ഷേ ഒരൊറ്റ നിബന്ധന മാത്രം, അവർക്കിടയിൽ നീതി പാലിക്കുവാൻ കഴിയുമെങ്കിൽ മാത്രം നിങ്ങൾ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കുക. സൂറത്തു നിസാഇന്റെ അതേ സൂറത്തിന്റെ 129-ാമത്തെ വചനത്തിൽ അല്ലാഹു ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. വലൻ നസ്തതീഉ അൻ തഅദിലു ബൈന നിസാഇ വലൗ ഹറസ്തും. നിങ്ങൾ എത്ര തന്നെ ആഗ്രഹിച്ചാലും ഭാര്യമാർക്കിടയിൽ തുല്യ നീതി പാലിക്കാൻ നിങ്ങൾക്കൊരിക്കലും സാധിക്കുകയില്ല. നാളെ പരലോകത്ത് ഭാര്യമാർക്കിടയിൽ നീതി പാലിക്കാത്തവരെ ഒരു പ്രത്യേക രൂപത്തിലാണ് കൊണ്ടുവരിക എന്നതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബഹുഭാര്യത്വം ഇസ്ലാമിൽ ഒരു നിർബന്ധ നിയമമേ അല്ല. ഒരു പുരുഷന്റെ മതം പൂർത്തീകരിക്കണമെങ്കിൽ അവൻ ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ കല്യാണം കഴിക്കണമെന്ന് ഇസ്ലാം എവിടെയും പഠിപ്പിച്ചിട്ടില്ല. നോക്കൂ, ഇസ്ലാമിൽ കർമ്മങ്ങളെ മനസ്സിലാക്കുമ്പോൾ 5 വിഭാഗങ്ങളുണ്ട്. ഒന്ന് ഫർള് എന്ന് പറഞ്ഞാൽ നിർബന്ധമായ കാര്യം. നിർബന്ധമെന്ന് പറഞ്ഞാൽ നമസ്കാരം പോലെ, നോമ്പ് പോലെ, അങ്ങനെ സക്കാത്ത് പോലെ ഒരു മുസ്ലിം നിർബന്ധമായും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് ഒന്നാമത് ഫർള്. രണ്ടാമത്തെ കാര്യം മുസ്തഹബ്ബാൻ, പ്രോത്സാഹിപ്പിക്കപ്പെട ചില കാര്യങ്ങളാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം മുബാഹാൻ, അനുവദിക്കപ്പെട്ട ചില കാര്യങ്ങളാണ്. നാലാമത്തെ കാര്യം മക്രൂഹാൻ, വെറുക്കപ്പെട്ട ചില കാര്യങ്ങളാണ്. അഞ്ചാമത്തെ കാറ്റഗറി ഹറാമാണ്, നിർബന്ധമായും നിരോധിക്കപ്പെട്ട കാര്യങ്ങളാണ്. ഇവിടെ ഇതിൽ ബഹുഭാരിത്വം വരുന്നത് ഈ കാറ്റഗറിയിൽ, ഈ 5 വിഭാഗത്തിൽ ബഹുഭാരിത്വം വരുന്നത് നടുവിലെ മൂന്നാമത്തെ, നോക്ക് നടുവിലെ വിഭാഗത്തിലാണ്. ഏത്? അനുവദിക്കപ്പെട്ട, കേവലം ഒരു അനുവാദം എന്ന കാറ്റഗറിയിലാണ് ഈ ബഹുഭാരിത്വം എന്നത് പിന്നെ ചേർത്തിട്ടുള്ളത്. ഇതിൽ ഒരു ഭാര്യയുള്ളവരെക്കാളും നല്ലവർ, പിന്നെ ഒന്നിൽ കൂടുതൽ ഭാര്യമാരുള്ളവരാണ് എന്ന് പറഞ്ഞ് തരംതിരിച്ചിട്ടില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, വീണ്ടും നാലാമതൊരു കാരണം, എന്തുകൊണ്ടാണ് ബഹുഭർത്തൃത്വം അല്ലെങ്കിൽ ബഹുഭാര്യത്വം എന്തുകൊണ്ടാണ് ഇസ്ലാം അനുവദിക്കുന്നത് എന്നതിൻ്റെ നാലാമത്തെ ഒരു മറുപടിയും കൂടി നമ്മൾ മനസ്സിലാക്കണം. ലോകത്ത് പുരുഷന്മാരെക്കാളും എണ്ണത്തിൽ കൂടുതൽ സ്ത്രീകളാണ് എന്ന സത്യം നമ്മൾ അറിയണം. അതിന് ചില കാരണങ്ങളുണ്ട്. പ്രകൃതിപരമായി ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ അനുപാതത്തിലാണ് ഇവിടെ ജനിക്കുന്നത് എങ്കിലും പെൺകുഞ്ഞുങ്ങൾക്ക് ആൺകുഞ്ഞുങ്ങനേക്കാൾ പ്രതിരോധ ശേഷി വർദ്ധിക്കുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഒരു പെൺകുട്ടിക്ക് ആൺകുട്ടികളെക്കാളും ശക്തമായി അസുഖങ്ങളെയും അതുപോലെ തന്നെ കീടാണുക്കളെയും പ്രതിരോധിക്കാനുള്ള പ്രതിരോധ ശേഷിയുണ്ട് എന്ന് ഇന്നത്തെ മെഡിക്കൽ ലോകം പറയുന്നു. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ശൈശവ മരണം പെൺകുട്ടികളെക്കാളും കൂടുതൽ നടക്കുന്നത് ആൺകുട്ടികൾക്കിടയിലാണ്. അതുപോലെ തന്നെ യുദ്ധങ്ങൾ കാരണം ഏറ്റവും കൂടുതൽ സ്ത്രീകളുമായി കമ്പയർ ചെയ്യുമ്പോൾ മരണപ്പെടുന്നത് പുരുഷന്മാരാണ്. അതുകൊണ്ടാണ് സിറിയയിൽ യുദ്ധം നടക്കുമ്പോൾ സ്ത്രീകൾ ബോർഡ് വെച്ചുകൊണ്ട് പുറത്തിറങ്ങിയത്, മസ്ന വ സുലാസ വ റുബാ, ഒന്നാമതായാലും രണ്ടാമത്തായാലും മൂന്നാമത്തായാലും നാലാമത്തതായാലും ഭാര്യമാരാവാൻ ഞങ്ങൾ തയ്യാറാണ്. കാരണം എന്താ? അവരുടെ ഭർത്താക്കന്മാർ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ഒന്നാമത്തെ വിവാഹമായാലും രണ്ടാമത്തെ വിവാഹമായാലും ഞങ്ങൾ അത് സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന ബോർഡ് സിറിയയിൽ നമ്മൾ കണ്ടത്. ചുരുക്കത്തിൽ നോക്കൂ, പുരുഷന്മാരെക്കാൾ ആയുർദൈർഘ്യം സ്ത്രീകൾക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ സമയത്തും ലോകത്ത് വിധവകളുടെ എണ്ണം വിഭാരിനേക്കാളും കൂടുതലാണ് എന്നതും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജനസംഖ്യയിൽ പുരുഷന്മാരാണ് മുമ്പിൽ. അതേപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളിലും, നമ്മുടെ അയൽപ്പക്ക രാജ്യങ്ങളിലൊക്കെ പുരുഷന്മാരാണ് മുമ്പിൽ. എന്തുകൊണ്ട്? പെൺഭ്രൂണഹത്യങ്ങൾ ധാരാളം നടക്കുന്ന രാജ്യങ്ങളിൽ പുരുഷന്മാരുടെ എണ്ണം കൂടുന്നു, സ്ത്രീകളുടെ എണ്ണം കുറയുകയും ചെയ്യുന്നു എന്നത് നമ്മൾക്ക് മനസ്സിലാക്കാം. ഇന്ത്യയിൽ ഒരു വർഷം 1 മില്യണിലധികം പെൺഭ്രൂണഹത്യകൾ നടക്കുന്നു എന്നത് ഏറെ ഞെട്ടിക്കുന്ന ഒരു സത്യമാണ്. അതോടൊപ്പം ഈ പെൺഭ്രൂണഹത്യകൾ ഇന്ത്യയിൽ നിർത്തുകയാണെങ്കിൽ ഇന്ത്യയിൽ പുരുഷന്മാരുടെ എണ്ണത്തേക്കാൾ കൂടുതൽ സ്ത്രീകളുണ്ടാകും. നോക്കൂ, ലോകത്ത് തന്നെ സ്ത്രീകളുടെ അംഗസംഖ്യ പുരുഷന്മാരെക്കാൾ കൂടുതലാണ് എന്നത് പഠനം തെളിയിക്കുന്നു. ഉദാഹരണത്തിന്, അമേരിക്കയിൽ സ്ത്രീകൾ 7.8 മില്യൺ, ന്യൂയോർക്കിൽ മാത്രം തന്നെ പരിശോധിക്കുകയാണെങ്കിൽ 1 മില്യൺ സ്ത്രീകൾ കൂടുതലാണ് അവിടുത്തെ പുരുഷന്മാരുടെ എണ്ണവുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്നത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. നോക്കൂ, ന്യൂയോർക്കിലെ 3% പുരുഷന്മാരിൽ 1% പുരുഷന്മാർ സ്വവർഗപ്രേമികളാണ്. അവർക്ക് വിവാഹത്തിനോടോ സ്ത്രീകളോടോ താല്പര്യമില്ലാത്തവരാണ്. അതേപോലെ തന്നെ ബ്രിട്ടനിൽ പുരുഷന്മാരെക്കാൾ 4 മില്യൺ സ്ത്രീകൾ കൂടുതലാണ് എന്നതും മനസ്സിലാക്കണം. അതേപോലെ ജർമ്മനിയിൽ പുരുഷന്മാരെക്കാൾ 5 മില്യൺ സ്ത്രീകൾ കൂടുതലാണ്. റഷ്യയിൽ 9 മില്യൺ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതലാണ്. ലോകത്ത് നോക്കൂ, ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഇങ്ങനെ നമ്മൾ അറിയുമ്പോൾ ലോകത്ത് പുരുഷന്മാരെക്കാൾ എത്ര കോടിയാണ് സ്ത്രീകളുടെ ആധിക്യമെന്നത് കൃത്യമായി ദൈവത്തിന് മാത്രമേ മനസ്സിലാവുകയുള്ളൂ എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, എന്തിനാണ് ദൈവം പുരുഷനെ ഒന്നിലധികം ഭാര്യമാരെ വിവാഹം ചെയ്യാൻ അനുവാദം നൽകിയത് എന്നത് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അമേരിക്കയിൽ അവിടുത്തെ ഓരോ പുരുഷന്മാരും ഓരോ സ്ത്രീകളെ വീതം കല്യാണം കഴിച്ചാലും 30 മില്യൺ സ്ത്രീകൾ ഭർത്താക്കന്മാരെ ലഭിക്കാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതേപോലെ തന്നെ ബ്രിട്ടനിൽ 4 മില്യൺ സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരെ ലഭിക്കാതെ വരുന്നു. അതേപോലെ ജർമ്മനിയിൽ 5 മില്യൺ സ്ത്രീകളും അതേപോലെ റഷ്യയിൽ 9 മില്യൺ സ്ത്രീകളും നിലവിലെ അനുപാതമനുസരിച്ച് ഭർത്താക്കന്മാരെ ലഭിക്കാതെ വരുന്നു. നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്ക്, ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ സഹോദരി അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരി കല്യാണം കഴിച്ച് അമേരിക്കയിൽ ജീവിക്കുന്നു എന്ന് സങ്കല്പിക്കുക. ആ സഹോദരിക്ക് അവിടെ 2 മാർഗം മാത്രമാണ് നിങ്ങളുടെ സഹോദരിക്ക് സ്വീകരിക്കാനുള്ളത്. ഒന്നുകിൽ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച ഒരു പുരുഷന്റെ 2-ാം ഭാര്യയാകുക, അല്ലെങ്കിൽ തൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി എല്ലാവരുമായി ലൈംഗിക ബന്ധം സ്ഥാപിച്ച് കാമം തീർക്കുന്ന ഒരു പബ്ലിക് പ്രോപ്പർട്ടി, ഒരു വേശ്യയായി തീരുക എന്നതാണ്. ഇവിടെ ആലോചിച്ചു നോക്ക്, ഈ 2 മാർഗവുമല്ലാതെ മറ്റൊരു മാർഗവും അമേരിക്കയിൽ ജീവിക്കുന്ന സ്ത്രീക്ക് തൻ്റെ പുരുഷനെ ലഭിക്കാൻ ഇല്ല എന്നത് വാസ്തവമാണ്. ഇവിടെ ധാർമ്മികതയുള്ള ഏതൊരു മനുഷ്യനും ഈ സാഹചര്യത്തിൽ ബഹുഭാര്യത്വത്തെ സ്വീകരിക്കുന്നു എന്നതാണ് സത്യം. ഭൂരിഭാഗം സ്ത്രീകൾ തൻ്റെ ഭർത്താക്കന്മാരെ മറ്റു സ്ത്രീകൾക്ക് പങ്കുവച്ചു കൊടുക്കാൻ തയ്യാറല്ല എന്നതും നാം മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. പക്ഷേ ഇസ്ലാമിൽ നിനക്കിഷ്ടപ്പെട്ടത് നിന്റെ സഹോദരനും അല്ലെങ്കിൽ നിന്റെ സഹോദരിക്കും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ ആരും പൂർണ്ണമായി മുസ്ലിമാവുകയില്ല എന്നത് പഠിപ്പിക്കപ്പെടുമ്പോൾ ആ ഹദീസിനെ വെച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, അതായത് ഒരു പുരുഷന്റെ സാമീപ്യം ലഭിക്കണമെങ്കിൽ അവളൊരു പബ്ലിക് പ്രോപ്പർട്ടിയായി ആയിത്തീരണമെന്ന് വിധിക്കപ്പെടുന്ന സാഹചര്യം വരുമ്പോൾ ധാരാളം മുസ്ലിങ്ങൾ ഈ തിന്മയുടെ മാർഗം തിരഞ്ഞെടുക്കുന്നതിൽ നിന്ന് അവരെ, ആ സഹോദരിമാരെ തടയേണ്ടത് മുസ്ലിം സഹോദരിമാരുടെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ക്ഷമിക്കുവാനും സഹിക്കുവാനും തൻ്റെ ഭർത്താക്കന്മാരെ പിന്നെ മറ്റുള്ള ഒരു സ്ത്രീയെയും കൂടി കല്യാണം കഴിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് മുസ്ലിം സ്ത്രീകൾ മാറുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കണം. 8-ാമത് നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, പാശ്ചാത്യ രാജ്യങ്ങളിൽ ബഹുഭാര്യത്വത്തെ എതിർക്കുന്നവർ, അത് പിന്നെ സ്റ്റാൻഡേർഡല്ല എന്ന് പറയുന്ന ആളുകൾ, പിന്നെ ഒരു പുരുഷന് ധാരാളം അവിഹിത ബന്ധങ്ങളാവാം എന്ന് സമ്മതിക്കുന്നു, വേലക്കാരികളുമായി, ഗേൾഫ്രണ്ട്സുകളുമായി, അതുപോലെ തന്നെ പബ്ബുകളിൽ പോയി മറ്റുള്ള സ്ത്രീകളുമായി അവിഹിത ബന്ധങ്ങൾ സ്ഥാപിക്കാം എന്നതിനെ ഒരിക്കലും അവര് അപരിഷ്കൃതമായി കാണുന്നില്ല എന്നതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു രംഗത്ത് സ്ത്രീകൾ അപമാനകരവും സുരക്ഷിതത്വമില്ലാത്ത ഒരു ജീവിതവും നയിക്കപ്പെടാൻ പാശ്ചാത്യ രംഗത്ത് നിർബന്ധിതരാകുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇതേ സമൂഹം തന്നെയാണ് ഒരു പുരുഷൻ, അതായത് അവിഹിത ബന്ധങ്ങൾ അനുവദിക്കുന്ന ഇതേ സമൂഹം തന്നെ ഒരു പുരുഷൻ ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്നും അപമാനകരമാണ് എന്നും പ്രഖ്യാപിക്കപ്പെടുന്നു. ബഹുഭാര്യത്വത്തിലൂടെ ഇസ്ലാം സ്ത്രീക്ക് അഭിമാനവും അന്തസ്സും വകവെച്ചു കൊടുക്കുന്നു. നോക്കൂ, ഭർത്താവിന് ലഭിക്കാത്ത ഒരു സ്ത്രീക്ക് മുമ്പിൽ രണ്ട് മാർഗമേ ഉള്ളൂ എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഒന്നുകിൽ വിവാഹിതനായ ആളെ വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒരു പബ്ലിക് പ്രോപ്പർട്ടിയെപ്പോലെ ജീവിതം നയിക്കുക, അവിഹിത ബന്ധം നടത്തുക. സെക്സ് നോട്ട് ഒബ്ലിഗേഷൻ എന്നത് സ്വീകരിക്കുക. ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ കടപ്പാടുകളും അല്ലെങ്കിൽ ആ രൂപത്തിൽ ബാധ്യതകളുമില്ലാത്ത സെക്സിൽ ഏർപ്പെടുക. ഇതിൽ ഇസ്ലാം സ്ത്രീകളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവൾക്ക് ബഹുഭാര്യത്വം അനുവദിച്ചു കൊടുത്തുകൊണ്ട് അവളുടെ അന്തസ്സും അവളുടെ ആഭിജാത്യവും നിലനിർത്തുകയും അവളെ ഇസ്ലാം ആദരിക്കുകയും ചെയ്യുന്നു, അവിഹിത ബന്ധങ്ങളെ എതിർക്കുകയും ചെയ്യുന്നു. ബഹുഭാര്യത്വം ഇസ്ലാം അനുവദിക്കാൻ ഇനിയും ധാരാളം കാരണങ്ങൾ ഉണ്ട് എങ്കിലും അതിൽ പ്രധാനമായത് സ്ത്രീകളുടെ ചാരിത്രിക സംരക്ഷണമാണ്. അപ്പൊ സ്വാഭാവികമായും ഇങ്ങനെ ഒരു പുരുഷന് ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ കല്യാണം കഴിക്കാൻ അനുവദിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു പുരുഷന് പിന്നെ ഒരു സ്ത്രീക്ക് ഒന്നിലധികം ഭർത്താക്കന്മാരെ സ്വീകരിക്കാൻ പാടില്ല, ബഹുഭർത്തൃത്വം അനുവദിക്കാത്തത് സ്ത്രീകളോട് കാണിക്കുന്ന അനീതിയല്ലേ എന്നും ചില ആളുകൾക്ക് ചോദിക്കാം. ധാരാളം ആളുകൾ മുസ്ലിങ്ങൾ വരെ പുരുഷന് ഒന്നിലധികം ഇണകളെ സ്വീകരിക്കുന്നതിൽ അല്ലെങ്കിൽ അതേസമയം ഒരു സ്ത്രീക്ക് ഒന്നിലധികം ഇണകൾ ഉണ്ടാകുന്നതിലെ പ്രശ്നം എന്താണ്, ആ ചോദ്യത്തിലെ അല്ലെങ്കിൽ ആ ഒരു പിന്നെ ആ കാര്യത്തിലെ ലോജിക്ക് എന്താണ് എന്ന് ചോദിക്കുന്നു പല ആളുകളും. ഇതിനുള്ള മറുപടി നാം ശ്രദ്ധേയമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൻ്റെ അടിത്തറ തന്നെ നീതിയും തുല്യതയുമാണ്. അള്ളാഹു പുരുഷന്മാരെയും സ്ത്രീകളെയും ഒരുപോലെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. പക്ഷേ രണ്ടു കൂട്ടർക്കും വ്യത്യസ്ത കഴിവുകളും വ്യത്യസ്ത ഉത്തരവാദിത്വങ്ങളുമാണ് നൽകിയിട്ടുള്ളത് എന്നും ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഓർമ്മപ്പെടുത്തുന്നു. സ്ത്രീയും പുരുഷനും ശാരീരികമായും മാനസികമായി രണ്ട് ധ്രുവങ്ങളിലാണ് എന്ന് സമത്വവാദികളായ ആളുകൾ മനസ്സിലാക്കണം. രണ്ടു കൂട്ടർക്കും അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കണം, സ്ത്രീക്ക് അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കണം ഒരു സ്ത്രീ എന്ന നിലക്ക് എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അവരുടെ സമൂഹത്തിൽ ഒരു സ്ത്രീയുടെ പങ്ക് അതുപോലെ തന്നെ പുരുഷന്റെ പങ്കും രണ്ടും രണ്ടാണ് എന്നും ഇസ്ലാം ഓർമ്മപ്പെടുത്തുന്നു. ഇസ്ലാമിൽ സ്ത്രീയും പുരുഷനും ഒരുപോലെയാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തു നിസാഇൽ 4-ാമത്തെ അധ്യായം 22 മുതൽ 24 വരെ ഏതൊക്കെ സ്ത്രീകളെയാണ് ഒരു പുരുഷൻ കല്യാണം കഴിക്കാൻ പാടുള്ളത് പാടില്ലാത്തത് എന്ന് പറയുന്നിടത്ത് വിവാഹബന്ധത്തിൽ ഇരിക്കുന്ന ഒരാൾ വിവാഹം കഴിച്ചിട്ടുള്ള ഒരു സ്ത്രീയെ അല്ലെങ്കിൽ സ്ത്രീകളെ നിങ്ങൾ വിവാഹം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ബഹുഭർത്തൃത്വം ഇസ്ലാം അത് നിരോധിക്കപ്പെടുന്നു ഖുർആനിൻ്റെ ആയത്തിലൂടെ എന്നത് വളരെ വ്യക്തം. എന്തുകൊണ്ടാണ് ഇസ്ലാം ബഹുഭർത്തൃത്വം എതിർക്കുന്നു എന്നത് നമ്മൾക്ക് നോക്കാം. എന്താണ് അതിൻ്റെ പിന്നിലുള്ള യുക്തി? ഒന്ന്, ഒരു പുരുഷൻ ഒന്നിൽ കൂടുതൽ ഭാര്യമാർ ഉണ്ടെങ്കിലും ജനിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ ആരാണ് എന്ന് വളരെ എളുപ്പത്തിൽ തന്നെ തിരിച്ചറിയാൻ സാധിക്കും. അതിന് ബഹുഭാര്യത്വം ഒരു തടസ്സമല്ല. അതേസമയം നോക്കൂ, ഒരു സ്ത്രീ ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ജനിക്കുന്ന കുട്ടിയുടെ അമ്മയെ മാത്രമേ തിരിച്ചറിയാൻ കഴിയൂ, അച്ഛൻ ആരാണ് എന്ന് തിരിച്ചറിയാൻ സാധ്യമല്ല. ഇസ്ലാം രക്ഷിതാക്കളുടെ വ്യക്തതയ്ക്ക് ഐഡന്റിറ്റിക്ക് അമിത പ്രാധാന്യം നൽകുന്നു. അച്ഛനായാലും അമ്മയായാലും സൈക്കോളജിസ്റ്റുകളായ ചില ആളുകൾ പറയുന്നത് രക്ഷിതാക്കൾ ആരാണ് എന്ന് തിരിച്ചറിയാത്ത കുട്ടികൾ മാനസികപരമായി ഏറെ പിരിമുറുക്കങ്ങളും അതുപോലെ തന്നെ അസ്വസ്ഥതകളും അനുഭവിക്കുന്നു മറ്റുള്ള കുട്ടികളുമായി കമ്പയർ ചെയ്യുമ്പോൾ. പ്രത്യേകിച്ച് അച്ഛനാരാണ് എന്നറിയാത്ത കുട്ടികൾ ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ കടിമപ്പെടുന്നു എന്ന് ചില സൈക്കോളജിസ്റ്റുകൾ അവരുടെ പഠനത്തിലൂടെ നമ്മൾക്ക് മുമ്പിൽ പഠിപ്പിച്ചു തരുന്നു. പലപ്പോഴും അവരെ സന്തോഷം നഷ്ടപ്പെട്ട കുട്ടികളായി കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് വ്യഭിചാരികളുടെ മക്കളെ അനാരോഗ്യമുള്ള അവസ്ഥയിൽ നാം കാണുന്നത്. കുട്ടികളെ സ്കൂളിൽ ചേർക്കുമ്പോൾ നോക്കൂ, രണ്ടാമത് ബഹുഭർത്തൃത്വത്തിൻ്റെ ഒരു പ്രയാസം എന്താണെന്ന് എന്ന് ചോദിച്ചാൽ, കുട്ടികളെ സ്കൂളിൽ ചേർക്കുമ്പോൾ അമ്മയുടെ പേര് നമ്മൾക്ക് നൽകാം, പക്ഷേ അച്ഛൻ്റെ പേര് ചോദിക്കുമ്പോൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ കൂടുതൽ ആളുകളുടെ പേരുകൾ, പുരുഷൻ്റെ പേരുകൾ പറയേണ്ടി വരുന്ന ഒരു ദുരവസ്ഥയെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതുപോലെ രണ്ടാമത്തൊരു കാരണം, എന്തുകൊണ്ട് ബഹുഭർത്തൃത്വം ഇസ്ലാം എതിർക്കുന്നു എന്നതിൻ്റെ പ്രായോഗികമായ കാരണം, സ്ത്രീകളുമായി പിന്നെ കമ്പയർ ചെയ്യുമ്പോൾ സ്ത്രീകളെക്കാൾ കൂടുതൽ ഒന്നിൽ കൂടുതൽ ഇണകളെ സ്വീകരിക്കാനുള്ള മാനസിക പക്വത പുരുഷനാണ് ഉള്ളത് എന്നത് നമ്മൾക്ക് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ബയോളജിക്കലി ഒരു പുരുഷന് ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടെങ്കിലും ഭാര്യമാരോടുള്ള തൻ്റെ കടമകൾ നിർവഹിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നതും വാസ്തവമാണ്. അതേസമയം നോക്കൂ, ഒന്നിൽ കൂടുതൽ ഒരു സ്ത്രീ ഒന്നിൽ കൂടുതൽ ഭർത്താക്കന്മാരെ സ്വീകരിക്കുമ്പോൾ അവർക്ക് എല്ലാവരുടെയും മുമ്പിൽ തൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ കഴിയാതെ വരുന്നു എന്നത് പിന്നെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യമാണ്. നോക്കൂ, നമ്മുടെ പുരാണങ്ങളിലൊക്കെ പാഞ്ചാലിയും അതുപോലെ തന്നെ ഭീമനും അർജുനനുമായുള്ള സംഭവങ്ങളൊക്കെ പറയുന്നിടത്ത് പിന്നെ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നുണ്ട്, എല്ലാവരെയും ഒരുമിച്ച് പരിഗണിക്കുന്നതിൽ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. സ്ത്രീകൾ പലപ്പോഴും പിന്നെ പല മാനസികാവസ്ഥയിലും അഭിമുഖീകരിക്കേണ്ടി വരും. ശാരീരികമായി അവർക്ക് പിന്നെ പല പ്രയാസങ്ങളും ഉണ്ടാകുന്നു, അത് മാനസികപരമായി പിന്നെ അവരെ പിടികൂടുകയും ചെയ്യുന്നു. ആ മാനസികപരമായിട്ടുള്ള ആ അവസ്ഥാവിശേഷങ്ങൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാ ഭർത്താക്കന്മാരെയും ഒരുപോലെ സംതൃപ്തിപ്പെടുത്താൻ അവർക്ക് സാധിക്കാതെ വരികയും അവരുടെ ജീവിതം ദാമ്പത്യ ജീവിതം പരാജയപ്പെടുകയും ചെയ്യുന്നു എന്നതാണ്. നാലാമത്, ഒരു സ്ത്രീക്ക് ഒന്നിൽ കൂടുതൽ പുരുഷന്മാർ ഭർത്താക്കന്മാരായി ഉണ്ടാകുന്നു എങ്കിൽ അതിൽ ലൈംഗികജന്യ രോഗങ്ങൾക്ക് സാധ്യതകൾ ഏറെയാണ് എന്ന് പഠനങ്ങൾ പറയുന്നു, പഠിപ്പിക്കുന്നു. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നമുക്ക് കാരണങ്ങളാണ്. ബഹുഭർത്തൃത്വത്തിൻ്റെ പ്രയാസങ്ങൾ പിന്നെ ഒരുപാട് കാരണങ്ങൾ, എന്തുകൊണ്ട് ബഹുഭർത്തൃത്വം ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നത് പ്രത്യക്ഷത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുപാട് കാരണങ്ങളാണ്. ഇനിയും ധാരാളം കാരണങ്ങളുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ മനുഷ്യൻ്റെ പിന്നെ നന്മയും, മനുഷ്യന് എന്താണ് നന്മ എന്താണ് തിന്മ എന്നത് പൂർണ്ണമായും അറിയുന്നത് മനുഷ്യനെ കുറിച്ചറിയുന്ന, മനുഷ്യൻ്റെ അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും കുറിച്ചറിയുന്ന പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിന് മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് മനുഷ്യന് വേണ്ടി അവതരിപ്പിച്ച മതം ഇസ്ലാം. അത് മനുഷ്യ പ്രകൃതിക്ക് ഇണങ്ങിയ മതമാണ്. ആ മനുഷ്യ പ്രകൃതിക്ക് ഇണങ്ങിയ മതമായ ഇസ്ലാം ബഹുഭാര്യത്വം അംഗീകരിക്കുകയും ബഹുഭർത്തൃത്വം നിരോധിക്കുകയും ചെയ്തത്. എന്തുകൊണ്ട്? ഫഖിം വജ്ഹക ലിദ്ദീൻ ഹനീഫ ഫിത്റത്തുല്ലാഹി അല്ലതി ഫതറ അന്നാസ അലൈഹ ലാ തബ്ദീല ലിഖൽഖില്ലാ ദാലിക ദീനുൽ ഖയ്യിം. ആകയാൽ സത്യത്തിൽ നേരെ നിലകൊള്ളുന്നവനായിട്ട് നിന്റെ മുഖത്തെ നീ മതത്തിലേക്ക് തിരിച്ചു നിർത്തുക. അല്ലാഹു മനുഷ്യരെ ഏതൊരു പ്രകൃതിയിൽ സൃഷ്ടിച്ചിരിക്കുന്നുവോ ആ പ്രകൃതിയത്രേ അത്. അപ്പോൾ മനുഷ്യൻ്റെ പ്രകൃതിക്ക് യോജിച്ച മതമാണ് ഇസ്ലാം. ആ മതം എന്തുകൊണ്ട് ബഹുഭാര്യത്വത്തെ അംഗീകരിക്കുന്നു, ബഹുഭർത്തൃത്വത്തെ എതിർക്കുന്നു എന്നത് ആ ചോദ്യത്തിൻ്റെ മറുപടിയായി നാം മനസ്സിലാക്കിക്കഴിഞ്ഞു. പഠിക്കുക, അറിയുക, കൂടുതൽ പഠനത്തിന് വിധേയമാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളുടെ ചോദ്യത്തിൻ്റെ മറുപടിയായി എന്ന് പ്രതീക്ഷിക്കുന്നു.
5: ഇന്നത്തെ ഈ സെഷനിൽ ഉന്നയിക്കപ്പെട്ട ചോദ്യം, ബഹുഭാര്യത്വം അംഗീകരിക്കുക എന്നത് സ്ത്രീകളോട് കാണിക്കുന്ന അനീതിയല്ലേ എന്നതാണ്. ഒരിക്കലും അത് അനീതിയല്ല എന്നും ഇസ്ലാം പ്രകൃതി മതമായതുകൊണ്ട് തന്നെ മനുഷ്യപ്രകൃതം മനസ്സിലാക്കിക്കൊണ്ടുള്ള നിയമങ്ങളും വ്യവസ്ഥകളുമാണ് ഇസ്ലാം മുന്നോട്ട് വച്ചിട്ടുള്ളത് എന്ന വളരെ സുപ്രധാനമായ ചില ഓർമ്മപ്പെടുത്തലുകളാണ് ഈ സെഷനിൽ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ബഹുമാനായ സുഹൃത്ത് റായിഫ് എടക്കനാടാണ് ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ളത്. അള്ളാഹു അവൻ്റെ പരിശുദ്ധ ദീനിനെ കൃത്യമായി മനസ്സിലാക്കി അതനുസരിച്ച് മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും തൗഫീഖാണ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: ഇസ്ലാം സംശയ നിവാരണം. ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ അവസാനിക്കുന്നു.

തുഫൈൽ ബിൻ അമ്രദ്ദൗസി ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് ആളുകൾക്ക് അറിയുന്ന ഒരു സ്വഹാബിയെപ്പോലെ അത്ര തന്നെ പ്രസിദ്ധനല്ല. തുഫൈൽ ഒരു ഗോത്രത്തിൻ്റെ നേതാവായിരുന്നു. അപ്പോൾ ഗോത്രത്തിൻ്റെ നേതാവ് എന്ന നിലക്ക് അദ്ദേഹം ഒരു ഹജ്ജ് സീസണിൽ ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നു. ഹജ്ജിന് വേണ്ടി പുറപ്പെടുമ്പോൾ അദ്ദേഹത്തോട് ഉമ്മ പറയുന്നുണ്ട്, ഇപ്പം മക്കത്ത് ഏതോ ഒരു പുതിയ ചങ്ങാതി വന്നിട്ടുണ്ട്, അപ്പം മോനെ ശ്രദ്ധിക്കണം. അയാളെ കേൾക്കാൻ ശ്രമിച്ചവരൊക്കെ അയാളെ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ തുഫൈൽ നല്ല ബുദ്ധിയുള്ള ഒരു സമൂഹത്തിൻ്റെ ലീഡറായതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ വഴിയിലുടനീളം ആളുകളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. മക്കയിലെ പുതിയ ഒരു മനുഷ്യനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വചനങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ചും അതിലേക്ക് ആകൃഷ്ടരാകുന്ന മനുഷ്യരെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു, ഒരു കേൾവിയിൽ അങ്ങോട്ട് അവസാനിക്കുന്നതും തീരുന്നതുമാണ് ഇതൊക്കെ എങ്കിൽ അതങ്ങോട്ട് തീരട്ടെ. അദ്ദേഹം നേരെ എന്ത് ചെയ്യുന്നു, പ്രവാചകനെ കാണുന്നു. അദ്ദേഹം പ്രവാചകനിൽ നിന്ന് വിഷയങ്ങൾ മനസ്സിലാക്കുന്നു. സ്പോട്ടിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നു. നേരെ അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി. നാട്ടിൽ വന്ന് ഗോത്രത്തിലെ മനുഷ്യരെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് പറഞ്ഞു, ഞാനിങ്ങനെ ഹജ്ജിന് പോയപ്പോൾ ലോകാനുഗ്രഹിയായ പ്രവാചകനെക്കുറിച്ച് അറിയാൻ എനിക്ക് പറ്റി, ഇത് സത്യസന്ധമായ വഴിയാണ് എന്ന് പറഞ്ഞു കേട്ട ഉടനെ ആ ഗോത്രത്തിലെ കുറച്ചാളുകൾ ഇപ്പോൾ ഞങ്ങൾക്ക് നബിയെ കാണണം, അവർ ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം അവരെയും കൊണ്ട് ഏകനായി പോയി, വലിയൊരു സംഘത്തെയും കൊണ്ട് അദ്ദേഹം തിരിച്ചു വരികയാണ്. അദ്ദേഹത്തിന് വളരെ കുറഞ്ഞ കാര്യങ്ങളെ ഇസ്ലാമിൽ നിന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം പ്രവാചകനായിട്ടുള്ള ഈ ഒരു സംഭാഷണത്തിൻ്റെയും അഭിമുഖത്തിൻ്റെയും ഈ ഒരു സന്ദർഭത്തിൻ്റെയും ഒക്കെ ആ ഒരു പരിമിതിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ഒരു സംഘവുമായിട്ടാണ് എത്തിയത്. ആ സംഘത്തിലെ ഏറ്റവും മൗനമായ സാന്നിധ്യമായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ എല്ലാവരും അറിയും, എന്നാൽ തുഫൈൽ ബിൻ അമ്രദൗസി ആരും അറിയില്ല. തുഫൈൽ ബിൻ അമ്രദൗസിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാം സ്വീകരണത്തിൻ്റെ കാരണം. അപ്പോൾ ഞാൻ പറയാൻ വിചാരിച്ചത്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇന്നത്തെ ഒരു സാമൂഹിക സാഹചര്യത്തിൽ എല്ലാ നിമിഷങ്ങളും ഇസ്ലാമിനെ, മുസ്ലിങ്ങളെ, വിശ്വാസങ്ങളെയൊക്കെ അപരവൽക്കരിക്കാനും അവർക്കില്ലാത്തത് അവരുടെ തലയിൽ വെച്ച് കെട്ടാനൊക്കെയുള്ള വലിയ ക്യാമ്പയിൻ നടക്കുമ്പോൾ നമ്മളങ്ങനെ മൗനമായി ഇരിക്കേണ്ടവരല്ല. നമ്മുടെ നോട്ടവും ഇരുത്തവും നടത്തവും ഒക്കെ ഏതെല്ലാം രീതിയിൽ ഈ ഇത്തരം ധാരണകളെയും തെറ്റിദ്ധാരണകളെയും തിരുത്താൻ ആവശ്യമാണോ അത്തരം ഇടപെടലുകൾ നമ്മളടുത്ത്. ഞാനൊക്കെ ഇപ്പോൾ ചെയ്തിട്ട് എന്താണ് എന്ന് ആലോചിക്കേണ്ട കാര്യമില്ല. തുഫൈൽ ബിൻ അമ്രദ്ദൗസി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിലൂടെ മനുഷ്യ ചരിത്രം മുഴുവൻ അറിയുന്ന വൈജ്ഞാനിക യാത്രയിലെ ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു നാമധേയമായി പിന്നീട് മാറിയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ചെറിയൊരു ഒരു കാര്യമല്ല. അപ്പോൾ നമ്മുടെ കൊച്ചു കൊച്ചു ശ്രമങ്ങൾക്ക് വലിയ വലിയ ഉത്തരങ്ങളുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അതോടൊപ്പം ഇസ്ലാമിക ദഅവ എന്ന് പറയുന്നത് ഫർള് രണ്ട് തരമാണ്. ഒന്ന് ഫർള് അയിൻ ഉണ്ട്, രണ്ട് ഫർള് കിഫായ ഉണ്ട്. ഫർള് അയിൻ എന്ന് പറയുന്നത് വ്യക്തിഗതമായി ഒരാൾ ചെയ്താൽ മാത്രം അയാൾക്ക് കുറ്റത്തുനിന്ന് രക്ഷപ്പെടേണ്ട കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് 5 മക്കളുണ്ട്, അപ്പം ഞാൻ വയ്യാതെ കിടക്കാമെന്ന് വിചാരിക്കുക. അള്ളാഹു നമുക്ക് ദീർഘായുസ് ആഫിയത്തൊക്കെ പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ എൻ്റെ മക്കളൊക്കെ സുബഹ് നിസ്കരിച്ചിട്ട് എല്ലാവരും വാപ്പിയമ്മയും മക്കളും എല്ലാവരും എന്ത് ചെയ്തു, എനിക്ക് വേണ്ടി സുബഹ് നിസ്കരിച്ചു. അപ്പോൾ അപ്പാക്ക് വേണ്ടി സുബഹ് നിസ്കരിച്ചിട്ട് പിന്നെ മാറി നിന്ന് എനിക്ക് വേണ്ടി സുബഹ് നിസ്കരിച്ചു. ഉമ്മയും അങ്ങനെ നിസ്കരിച്ചു. മക്കളും അനിയനും അനിയൻ്റെ കുടുംബവും എല്ലാവരും അങ്ങനെ നിസ്കരിച്ചു. അതുകൊണ്ട് നടക്കൂല, 5, 2, 7 ഒന്ന് 8, 2, 10, 12 ആൾ എൻ്റെ വീട്ടിൽ, പിന്നെ പെങ്ങളും കുട്ടികളും ഒക്കെ. അതുകൊണ്ട് എൻ്റെ സുബഹ് എന്ത് ചെയ്യൂല, വീടൂല. മറിച്ച് ഞാനവിടെ ഈ രോഗശയ്യയിൽ ഇങ്ങനെ കിടന്നിട്ട് ഞാൻ എന്തോ കാണിച്ചു കൂട്ടുന്ന ആംഗ്യങ്ങളോ അല്ലെങ്കിൽ എൻ്റെ മനസ്സിലെ ആ കാര്യങ്ങളോ ആണ് യഥാർത്ഥത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ എൻ്റെ ഫർള്. അത് ഞാൻ ചെയ്താൽ മാത്രമേ എൻ്റെത് വീടുള്ളൂ. അതാണ് ഫർള് അയിന്. ദഅവത്ത് അങ്ങനെയുണ്ട്, നമ്മൾ തന്നെ ചെയ്യണം, നമ്മൾ തന്നെ ഇടപെടണം, നമ്മൾ തന്നെ കാരണക്കാരാകണം. നമ്മൾ തന്നെ പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മൾ തന്നെ കാരണക്കാരാകണം. അങ്ങനെ കുറച്ച് ആൾക്കാർ നമുക്കുണ്ടാകും. അത് നമ്മളെ മക്കൾ, നമ്മളുടെ മാതാപിതാക്കൾ, നമ്മളുടെ അങ്ങനെയുള്ള നമ്മളുടെ ഒരു സഹപ്രവർത്തകർ, ദീർഘമായ മണിക്കൂർ നമ്മളോടൊപ്പം ഒന്നിച്ച് ജീവിക്കണ ജോലിസ്ഥലത്തെ വ്യക്തികൾ ഒക്കെ അങ്ങനെ ആയിരിക്കും. രണ്ട് ഫർള് കിഫായയാണ്. ഫർള് കിഫായ എന്ന് പറയുന്നത് ആരെങ്കിലുമൊക്കെ ചെയ്താൽ എല്ലാവരും രക്ഷപ്പെടും. സമൂഹത്തിൽ ഉള്ള ഇസ്ലാമിനെതിരുള്ള തെറ്റിദ്ധാരണക്കെതിരിൽ ചിലപ്പോൾ ഒരു റിസർച്ച് വേണ്ടി വരും, ഒരു പുതിയ കളവ് എവിടുന്നോ പഠിച്ചുണ്ടാക്കിക്കൊണ്ടൊന്നും. ബുഖാരിയിലെ 3-ാമത്തെ ഹദീസിൽ ഇങ്ങനെയുണ്ട്,
നമ്പർ വൺ നുണയായിരിക്കും. അപ്പോൾ അത് പൊളിച്ചെടുക്കുക എന്നുള്ളത് അത് ഇവിടുത്തെ സ്കോളേഴ്സിൻ്റെ ഉത്തരവാദിത്തമാണ്. അത്തരം സ്കോളേഴ്സ് ഉണ്ടായി വരാൻ ആവശ്യമായിട്ടുള്ള വൈജ്ഞാനിക സ്ഥാപനങ്ങളെ പിന്തുണക്കുക എന്നുള്ളത് നമ്മുടെ വ്യക്തിപരമായ ബാധ്യതയാണ്. അത് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയെ പോലത്തെ ആളുകൾ അങ്ങനെ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. വഇന്ദ ഖില്ലത്തി ദുആത്ത് വഇന്ദ കസറത്തിൽ മുൻഖിറാത്ത് വഇന്ദ ഗലബത്തിൽ ജഹിൽ കഹാലിൻ അൽയൗം തകൂനു ദഅവ ഫർദായൻ അലാ കുല്ലി വാഹിദിൻ ബിഹസ്ബ ത്വഖതിഹി. ഈ തെറ്റുകൾ വർദ്ധിക്കുന്ന കാലത്ത്, അജ്ഞതകൾ വ്യാപിക്കുന്ന കാലത്ത്, ഇസ്ലാമിനെ പ്രതിരോധിക്കാൻ ആളില്ലാത്ത കാലത്ത് ദഅവത്തൊരു പൊതുബാധ്യതയാണ്, ഒരു എല്ലാവരുടെയും ഒരു ഫർളായിട്ടുള്ള ബാധ്യതയാണ്, വ്യക്തിബാധ്യതയാണ് എന്ന് കൃത്യമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളോട് ഞാൻ പറയുകയാണ്, നമ്മുടെ ഒരു ലിങ്ക് ഷെയർ ചെയ്യുമ്പോൾ, ഒരു ലിങ്ക് ഫോർവേഡ് ചെയ്യുമ്പോൾ, ഒരാളൊരു പ്രോഗ്രാമിന് ക്ഷണിക്കുമ്പോൾ, നമ്മളെ വണ്ടിയിൽ, നമ്മളുടെ വീട്ടിൽ നിന്ന് പോണ വണ്ടിയിൽ ഒരു ഏതോ ഒരു പ്രോഗ്രാം സ്ഥലത്തൊക്കെ ഒരാളെ കൊണ്ടുപോകുമ്പോൾ, അതൊക്കെ ഒരു ഫറളാണ്. അത് നമ്മളെ വണ്ടിയിലൊരു സീറ്റ് ഒഴിവുണ്ടെങ്കിൽ ഓലെ വിളിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടതാണ്. അത് ഓരെങ്ങനെയൊക്കെ വന്നോളും, ഓരോ വല്ല ഓട്ടർഷ ഏൽപ്പിച്ചിട്ടുണ്ടാവും എന്ന് ചിന്തിക്കല്ല വേണ്ടത്. അതിനൊക്കെ ഒരു മതപരമായ തലമുണ്ട്. ആ തലം നമ്മൾ അറിഞ്ഞും കണ്ടും തന്നെ എന്തു ചെയ്യണം, പോകണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയ കുട്ടികൾക്ക്, മുതിർന്ന കുട്ടികൾക്ക്, ചെറുപ്പക്കാർക്ക്, സ്ത്രീ, എല്ലാവർക്കും ഉള്ള സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളുടെ ഭാഗമാകുക എന്നുള്ളത് ഔദാര്യമൊന്നുമല്ല. അത് ഓരോരുത്തരും അവരുടെ പരിമിതിയിൽ നിന്ന് ചെയ്യാനുള്ളത് ചെയ്തു പോകണമെന്ന് തന്നെ നമുക്ക്

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിന്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ യുഗചരിതം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ഹുസൈൻ സലഫി രചന നിർവഹിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹത്തിന്റെ തിരുദൂതർ എന്ന പുസ്തകത്തിലെ ഭാഗം 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുന്ന പേരുകളിൽ ദ്വയാർത്ഥം പാടില്ല എന്ന ഭാഗം അവതരിപ്പിക്കുന്നത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
3: ബിസ്മില്ലാ, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, യുഗചരിതം ഇന്നത്തെ പ്രോഗ്രാമിൽ പ്രവാചക ചരിത്രത്തിന്റെ പുതിയ ഒരു അധ്യായമാണ് നമ്മൾ കേൾക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുന്ന പേരുകളിൽ ദ്വയാർത്ഥം പാടില്ല. പലപ്പോഴും പലരും ചിലരെ ദ്വയാർത്ഥം വരുന്ന പേരുകളിൽ വിളിക്കാറുണ്ട്. ആ പേരിൽ രണ്ടർത്ഥം കാണാം. ഒന്ന് സൽഗുണത്തെയും മറ്റൊന്ന് ചീത്ത ഗുണത്തെയും അത് അറിയിക്കും. ഇത്തരം പ്രയോഗത്തിലൂടെ സഹോദരങ്ങളെ അവഹേളിക്കുന്നത് വിശ്വാസിക്ക് ഭൂഷണമല്ലെന്നത് പറയേണ്ടതില്ലല്ലോ. ഇത്തരം സ്വഭാവങ്ങൾ വർജിക്കപ്പെടേണ്ടതാണ്. ദ്വയാർത്ഥം വരുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്യുന്ന രീതി ഖുർആൻ വിലക്കിയിട്ടുണ്ട്. യഹൂദികളിൽ നബിയെ ചീത്തഗുണവും സൽഗുണവും സൂചിപ്പിക്കുന്ന രൂപത്തിലുള്ള ദ്വയാർത്ഥം പ്രയോഗിച്ച് അവിടുത്തെ വിളിക്കാറുണ്ടായിരുന്നു. നബിയോട് സലാം പറയുന്ന രൂപത്തിൽ പോലും അവർ കൃത്രിമത്വം കാണിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷയും കാരുണ്യവും ഉണ്ടാകട്ടെ എന്നാണല്ലോ ഇസ്ലാമിന്റെ അഭിസംബോധനാ രീതി. എന്നാൽ യഹൂദികൾ അവിടത്തെ അവഹേളിച്ച് പെട്ടെന്ന് തിരിയാത്ത രൂപത്തിൽ ചെറിയ കൃത്രിമം കാണിച്ചായിരുന്നു നബിയോട് സലാം പറഞ്ഞിരുന്നത്. അസ്സാമു അലൈക്കും, നിനക്ക് അള്ളാഹുവിങ്കിൽ നിന്ന് നാശമുണ്ടാകട്ടെ എന്നർത്ഥം വരുന്ന രൂപത്തിൽ ലാമ് ഒഴിവാക്കിയിട്ടായിരുന്നു ജൂതന്മാർ നബി അഭിസംബോധന നടത്തിയിരുന്നത്. അള്ളാഹു അവരിൽ ശാപം ഇറക്കട്ടെ, പെട്ടെന്ന് ഒരാൾ കേൾക്കുമ്പോൾ അതിലെ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എന്നാൽ യഹൂദി നബിയെ അവഹേളിക്കുകയാണ് ഇതിലൂടെ ചെയ്തിരുന്നത്. നിഷ്കളങ്കനായ മുത്ത് നബിക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിനെപ്പറ്റിയുള്ള വിവരം അറിയിച്ചുകൊടുത്തു. അവർ അപ്രകാരം പറയുമ്പോൾ തിരിച്ച് അവരോട് വഅലൈക്കും, നിങ്ങൾക്കും നാശമുണ്ടാകട്ടെ എന്ന് പറയാൻ അള്ളാഹു കൽപ്പിച്ചു. ഇത്തരം തരികിട പ്രവൃത്തികൾ കൊണ്ടൊന്നും നബിയെ തോൽപ്പിക്കാൻ അവർക്ക് സാധിച്ചില്ല. താൽക്കാലിക സുഖം ലഭിക്കുക എന്നതിലുപരിയായി യാതൊന്നും അവർക്കത് മുഖേന നേടാൻ സാധിച്ചിരുന്നില്ല. ഞാൻ മുഹമ്മദിനെ എന്തോ എന്ന് ചെയ്തു എന്ന് സ്വയം നിർവൃതി ലഭിക്കത്തക്ക രൂപത്തിലുള്ള ഒരു കേവല ആശ്വാസം മാത്രമേ അവർക്ക് ലഭിച്ചിട്ടുള്ളൂ. ഇതുപോലെ അവർ മറ്റൊരു കുരുട്ടു ബുദ്ധി കൂടി കാട്ടിയിരുന്നു. വിശ്വാസികളാൽ നിറഞ്ഞു നിൽക്കുന്ന നബിയുടെ സദസ്സ്, അതിൽ ഒറ്റയും തെറ്റയുമായി ജൂതൻ അവിടെ എവിടെയെങ്കിലും ഇരിപ്പുണ്ടാകും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികൾക്ക് ദീനിനെപ്പറ്റി പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ വല്ല സംശയവും അവർക്കുണ്ടായാൽ സ്വഹാബത്ത് എഴുന്നേറ്റ് നിന്ന് റായിന, നബിയെ ഞങ്ങളെക്കൂടി പരിഗണിച്ചാലും എന്ന് പറയും. അഥവാ മനസ്സിലായിട്ടില്ലാത്ത കാര്യങ്ങൾ അവരെക്കൂടി പരിഗണിച്ച് ഒന്നുകൂടെ ആവർത്തിക്കുക എന്ന ഉദ്ദേശത്തിലാണ് സഹാബികൾ നബിയോട് ആവശ്യപ്പെടുന്നത്. സഹാബിമാർ അറിവിനെ സ്നേഹിച്ചവരായിരുന്നു. ദീനിന്റെ കാര്യം വ്യക്തതയോടെ ഗ്രഹിക്കാനും പഠിക്കാനും അവർ അത്യുത്സാഹം കാണിച്ചവരായിരുന്നു. അതിനാലാണ് നബിയുടെ സദസ്സിൽ വെച്ച് തന്നെ, റായിന യാ റസൂലല്ലാ, അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങളെയും പരിഗണിച്ചാലും

0: മഹ്ദി എന്ന അർത്ഥമോ സങ്കൽപ്പിച്ചായിരുന്നു അവർ തിരുനബിയെ വിളിച്ചിരുന്നത്. അങ്ങനെ നല്ല അർത്ഥത്തിലും ചീത്ത അർത്ഥത്തിലും സൂചിപ്പിക്കാവുന്ന പദമായ റാഇന എന്ന വിളിൽ അള്ളാഹു വിശ്വാസികളോട് വിലക്കി. ഹേ സത്യവിശ്വാസികളെ, നിങ്ങൾ നബിയോട് റാഇന എന്നു പറയരുത്, പകരം ഒന്തുർണ എന്നു പറയുകയും ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്യുക. സത്യനിഷേധികൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. ഈ സൂക്തം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. ഈ സൂക്തം നബിയോട് പ്രാർത്ഥിക്കാൻ തെളിവാക്കി ദുർവ്യാഖ്യാനിക്കുന്ന ചില പുരോഹിതന്മാരെ നമുക്ക് കാണാൻ കഴിയും. ഈ ആയത്ത് ഇറങ്ങാനുണ്ടായ പശ്ചാത്തലം മനസ്സിലാക്കുന്ന വിശ്വാസികൾക്ക് ഇത് അള്ളാഹു അല്ലാത്തവരോട് തേടാനുള്ള തെളിവായി മനസ്സിലാക്കാൻ കഴിയില്ല. അള്ളാഹു അത്തരം പുരോഹിതന്മാർക്ക് ഹിദായത്ത് നൽകുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അള്ളാഹു അവർക്ക് ഹിദായത്ത് നൽകുന്നില്ലെങ്കിൽ ഇത്തരം പുരോഹിത പണ്ഡിത വേഷധാരികളുടെ ഫിത്നയിൽ നിന്ന് ഈ സമുദായത്തെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖുർആനിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള മറ്റു നബിമാരെയും കൂടി പറയുമ്പോൾ മുഹമ്മദ് നബിയെ ആണ് ആദ്യം പരാമർശിക്കുന്നത്. ഇതും അള്ളാഹു നബിക്ക് നൽകിയ സ്ഥാനത്തെ അറിയിക്കുന്നതാണ്. മിക്ക ആയത്തുകളിലും ഈ ശൈലി നമുക്ക് കാണാം. ഉദാഹരണം, പ്രവാചകന്മാരിൽ നിന്ന് തങ്ങളുടെ കരാർ നാം വാങ്ങിയ സന്ദർഭം ശ്രദ്ധേയമാണ്. നിന്റെ പക്കൽ നിന്നും നൂഹ്, ഇബ്രാഹിം, മൂസ, മറിയമിന്റെ മകൻ ഈസ എന്നിവരിൽ നിന്നും നാം കരാർ വാങ്ങിയ സന്ദർഭം. ഗൗരവമുള്ള ഒരു കരാറാണ് അവരിൽ നിന്നെല്ലാം നാം വാങ്ങിയത്. സൂറത്തുൽ അഹ്സാബ് വചനം 107. നബിക്കുള്ള മഹത്വം കാരണമാണ് അന്തിമ പ്രവാചകനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് തുടങ്ങാൻ കാരണമെന്ന് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ റഹിമഹുള്ള പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാ, പ്രവാചക ചരിത്രത്തിന്റെ പുതിയൊരധ്യായം അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
1: മഷാ അല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുന്ന പേരുകളിൽ ദ്വയാർത്ഥം പാടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹത്തിന്റെ തിരുദൂതർ എന്ന പുസ്തകത്തിലെ ഭാഗം 1. ഈ പുസ്തകത്തിന്റെ രചന നിർവഹിച്ചത് ഹുസൈൻ സലഫി. അവതരണം സിദ്ദീഖ് സ്വലാഹി.

0: അടുത്തതായി പീസ് റേഡിയോയിൽ കാലം മായ്ക്കാത്ത കാൽപ്പാടുകൾ ചുവരെഴുത്ത് അവതരിപ്പിക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമുൽ അതമ്മാനിൽ അക്മലാനി അലാ ഖാതമി റസൂലില്ലാ അൽ അമീൻ വഅല ആലിഹി വഅസ്ഹാബിഹി വഅസ്വാജിഹി ഖുറുൽ മയാമീൻ വമൻ തബിഉഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ സുമാ മാ ബഅദ്. ബഹുമാനിയരെ, പീസ് റേഡിയോയിലൂടെ ചുവരെഴുത്ത് എന്ന ഈ പരിപാടി ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, ഈ വാരം ചുവരെഴുത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയും തമ്മിൽ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളുടെ അനന്തര സ്വത്ത് വീതിച്ച് നേടുന്ന വിഷയത്തിൽ ഒരു സംസാരം, അതിനെ തുടർന്നുണ്ടായ ചില സംഭവങ്ങൾ, തൽപരകക്ഷികൾ, തന്നിഷ്ടക്കാർ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ ഇകഴ്ത്തി കാണിക്കുവാനും അദ്ദേഹത്തിൻ്റെ സ്ഥാനം പിടിക്കുവാനും ഈ ഒരു വിഷയം നന്നായി കൂട്ടുപിടിച്ചിട്ടുണ്ട്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അബൂബക്കറിനോട് ദേഷ്യപ്പെട്ടു, മരണം വരെ മിണ്ടിയില്ല തുടങ്ങി പല ആരോപണങ്ങളും പറഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ ചെറുതാക്കാൻ ആരോപകർ ശ്രമിച്ചിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ സ്ഥാനവും മഹത്വവും നമ്മൾ മനസ്സിലാക്കി. അദ്ദേഹം അൽ അതീഖാണ്, അദ്ദേഹം അസ്സിദ്ദീഖാണ്. അൽ അതീഖ് എന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്ന് മോചനം ലഭിച്ചവൻ എന്ന അർത്ഥത്തിലും മുഖപ്രസന്നൻ എന്ന അർത്ഥത്തിലും മറ്റും അദ്ദേഹത്തിന് ലഭിച്ച സ്ഥാനപ്പേരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് ആ സ്ഥാനപ്പേര് നൽകിയിട്ടുണ്ട്. അദ്ദേഹം അസ്സിദ്ദീഖാണ്, തികഞ്ഞ സത്യസന്ധൻ. ഇസ്റാ മിഅ്റാജ് രാവിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകരെ ഇസ്റാ മിഅ്റാജിനെക്കുറിച്ച് പറഞ്ഞ് അറിയിച്ചപ്പോൾ തെല്ലും ശങ്കിക്കാതെ ഒട്ടും സംശയിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സത്യപ്പെടുത്തിയതിനാൽ തിരുനബിയുടെ ഷറഫാക്കപ്പെട്ട നാവിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച സ്ഥാനപ്പേരാണ് അസ്സിദ്ദീഖ്. അൽ അത്ഖ, അതിഭക്തൻ, അസ്വാഹിബ്, കൂട്ടുകാരൻ തുടങ്ങി അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പദവി മഹത്വം ഏറെയാണ്. അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള വിനിയോഗങ്ങൾ, ഇതെല്ലാം ഇസ്ലാമിക ചരിത്രം അറിയുന്ന ഏതൊരാൾക്കും അറിയുന്ന വിഷയമാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനുള്ള പദവിയും അദ്ദേഹത്തിൻ്റെ മഹത്വവും. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപുത്രി, കരളിൻ്റെ കഷ്ണം. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഭാവത്തിലും മട്ടിലും നടത്തത്തിലുമെല്ലാം യോജിച്ചു കൊണ്ടായിരുന്നു ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ എന്നാണ്. അമാ തർദൈൻ അൻ തകൂനി സയ്യിദത നിസായി അഹ്ലിൽ ജന്ന, സ്വർഗീയ സ്ത്രീകൾക്കുള്ള നേതാവ് നിങ്ങളാകുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്നാണ് തിരുവിയോഗ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമയെ ആശ്വസിപ്പിച്ച് അവരെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഫാത്തിമത്തു ബിദുഅത്തു മിന്നി, എന്നിൽ ഒരു ഭാഗമാണ് ഫാത്തിമ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ആ മഹദിക്കുള്ള സ്ഥാനം എത്രയാണ് എന്നുള്ളത് ഇവിടെ പറഞ്ഞ പ്രത്യേകം അറിയിക്കേണ്ടതില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിനോട് യാത്രയാകുമ്പോൾ തിരുദൂതർക്ക് ശേഷിക്കുന്ന ഏക സന്താനം അത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയാണ്. തിരുവിയോഗ വേളയിൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം കണ്ട് വാക്കറുബ അബത്ത, വാപ്പാക്കെന്തൊരു വേദനയാണുള്ളതെന്ന് പറഞ്ഞ് വിഷമിക്കുമ്പോൾ ആ മകളുടെ ഹൃദയവേദനയെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശ്വസിപ്പിക്കുന്നത് ലൈസ അല അബീക്കി അയ്യ ഖറബിൻ ബാദൽ യൗം, മകളെ ഈ ദിവസത്തിന് ശേഷം ഉപ്പാക്ക് യാതൊരു വേദനയും വിഷമവും ഇല്ല എന്നുള്ള പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വആലി വസല്ലം തങ്ങൾ ഫാത്തിമയെ അണച്ചുപൂട്ടി രണ്ട് രഹസ്യങ്ങൾ പങ്കിടുകയുണ്ടായി. ഒന്നാമത്തെ രഹസ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നേ ദിവസം ഈ ദുനിയാവിനോട് യാത്രയായി പരലോക യാത്രയിൽ മരണം വരിച്ച് പരലോകയാത്രയിലാണ് എന്നതാണ്. അത് കേട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ കരയുകയുണ്ടായി. അപ്പോൾ ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമയെ അണച്ചുകൂട്ടി, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിന്ന് യാത്രയായാൽ നബി കുടുംബത്തിൽ നിന്ന് ആദ്യം ഉപ്പയോട് വന്നണയുക, ഫാത്തിമയായിരിക്കും എന്ന് പറഞ്ഞ് അവരെ ചിരിപ്പിക്കുകയുമുണ്ടായി എന്ന് നമ്മൾ സഹിയായ ഹദീസുകളിൽ വായിക്കുന്നുണ്ട്. എല്ലാം അറിയിക്കുന്നത് ഈ മഹദിക്കുള്ള ഫാത്തിമ റളിയല്ലാഹു തആല അൻഹക്കുള്ള ഇസ്ലാമിലെ സ്ഥാനമാണ്. ഫാത്തിമയുടെ ഇഷ്ടം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടമായിരുന്നു. ഫാത്തിമയുടെ വിഷമം അത് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വിഷമമായിരുന്നു. ഇതൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. നമ്മുടെ വിഷയം ഇസ്ലാമിലേറെ സ്ഥാനമുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായി നിയമിക്കപ്പെട്ടതിൽ പിന്നെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അനന്തര സ്വത്ത് ആവശ്യപ്പെടുന്നുണ്ട്. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിനോട് യാത്രയാകുമ്പോൾ തിരുനബിയുടെ വസ്ത്രങ്ങളും അതേപോലെ ആയുധങ്ങളും അവിടെ ഉണ്ടായിരുന്ന നാണയങ്ങളുമെല്ലാം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിമീങ്ങൾക്ക് സദഖയായി ദാനധർമ്മമായി നൽകി തീർത്തിട്ടുണ്ട്. അടിമകളായി ഉണ്ടായിരുന്നവരെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മോചിപ്പിച്ച് അവർക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുമുണ്ട്. പിന്നെ അറിയപ്പെടുന്ന സ്വത്ത് ചില ഫൈ സ്വത്തുകളാണ്, അഥവാ ശത്രുക്കളുടെ സ്വത്തുക്കൾ യുദ്ധത്തിലൂടെ നേടുന്നതാണ് ഗനീമത്ത്. യുദ്ധമില്ലാതെ ശത്രുക്കൾ ഒഴിവാക്കിയിടുന്ന സ്വത്തുക്കൾ അത് മുസ്ലിം സേനയ്ക്ക് ലഭിക്കുന്നുവെങ്കിൽ അതാണ് ഫൈ സ്വത്ത്. ആ ഫൈ സ്വത്ത് അത് യോദ്ധാക്കൾക്ക് വീതിക്കപ്പെടുകയില്ല. അതിന് അവകാശികൾ അള്ളാഹു സുബ്ഹാന തആല വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഹശറിൽ അറിയിച്ചിട്ടുണ്ട്. അതിലൊരു വിഹിതം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉള്ളതാണ്. അങ്ങനെ കുറച്ച് സ്വത്ത് മദീനയിലും അതേപോലെ ഫദക് എന്ന് പറയുന്ന സ്ഥലത്തും ഖൈബറിൽ നിന്ന് ലഭിച്ച അഞ്ചിലൊന്ന് സ്വത്തോരിയുടെ ശേഷിപ്പ് സ്വത്തും ഉണ്ടായിരുന്നു. അത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹക്കറിയുമായിരുന്നു. അവർ വിചാരിച്ചത് ഈ സ്വത്തിൽ തങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അനന്തരാവകാശമുണ്ട് എന്നുള്ളതാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു മുഖം കാണിച്ചവർ ഞങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മീറാസ് അനന്തര സ്വത്ത് വേണമെന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഫാത്തിമയോട് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലാ നൂറസ് മാ തറക്ന സദഖ, ഞങ്ങൾ അനന്തരമെടുക്കപ്പെടുകയില്ല, ഞങ്ങൾ നബിമാർ വിട്ടേക്കുന്നതെല്ലാം സദഖയാണ്. ഇത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി. ചില റിപ്പോർട്ടുകളിൽ ഇന്നൽ ഉലമാ വറസത്തുൽ അംബിയ വ ഇന്നൽ അംബിയ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമ വ ഇന്നമ വറസുൽ ഇൽം ഫമൻ അഖദ ബിഹി അഖദ ബിഹദ്ദി വാഫിർ. നബിമാരുടെ അനന്തരാവകാശികൾ പണ്ഡിതരാണ്. നബിമാർ ദീനാറുകളും ദിർഹമുകളും അനന്തര സ്വത്തായി മറ്റുള്ളവർക്ക് അനന്തരമെടുക്കാൻ വിധം വിട്ടേച്ചിട്ടില്ല. അവർ അറിവാണ് അനന്തരമാക്കി വിട്ടേച്ചിട്ടുള്ളത്. അത് സ്വീകരിച്ചവൻ വലിയൊരു വിഹിതമാണ് സ്വീകരിക്കുന്നത് എന്നറിയിക്കുന്ന തിരുമൊഴി കൂടി അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഈ പ്രതികരണം ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ കേൾക്കുകയുണ്ടായി എന്നാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദഖ മുതലാണ് ശേഷിപ്പിച്ചിട്ടുള്ളത്, അതിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആജ്ഞ അത് നടപ്പിലാക്കൽ മാത്രമാണ് തൻ്റെ ധർമ്മം എന്നുള്ളത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അവിടെ അറിയിക്കുകയുണ്ടായി. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹക്ക് ആ പ്രതികരണത്തിൽ വിഷമമുണ്ടായി എന്നും ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനോട് അതിൽ പിന്നെ സംസാരിച്ചിട്ടില്ല എന്നും 6 മാസങ്ങൾക്കപ്പുറം ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ മരണപ്പെടുകയുണ്ടായി. രാവിൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ അലി റളിയല്ലാഹു തആല അൻഹു മറമാടുകയാണുണ്ടായത്. അവരെക്കുറിച്ച് അബൂബക്കർ റളിയല്ലാഹു തആലന് വിവരം നൽകിയിട്ടില്ല അലി എന്നും ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധിക്കും. ഈ ഹദീസ് ഗ്രന്ഥങ്ങളിലെ ഈ വരികൾ ഞാൻ ഇത് വായി ഇത് നിങ്ങളെ കേൾപ്പിക്കുമ്പോൾ അഥവാ ഫഹജറത് ഹു ഫലം തുകല്ലിമുഹു ഹത്ത തൂഫിയത് വആശത് ബഅദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിത്തത അഷ്ഹുർ ഫലമ്മാ തൂഫിയത് ദഫനഹ സൗജുഹ അലിയു ലൈലൻ വലം യുദൻ ബിഹ അബൂബക്കർ. ഈ ഹദീസിൻ്റെ വചനം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന വചനത്തിൽ ഹദീസിൻ്റെ ലഫ്ദിൽപ്പെട്ടതാണിത്. ഇത് പറയുമ്പോൾ ഇത് മൊത്തത്തിൽ കേൾക്കുമ്പോൾ ഒരു വലിയ ആശയക്കുഴപ്പം ചിലരുടെ മനസ്സിലുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് അതിൻ്റെ വസ്തുത എന്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അവർ ഏറെ പ്രതീക്ഷിച്ചിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തര സ്വത്ത്. നബിമാർ അനന്തരം എടുക്കപ്പെടുകയില്ല എന്നുള്ളത് ഒരു പൊതുഭാഷ്യമായിട്ടായിരുന്നു ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഉൾക്കൊണ്ടിരുന്നത്. അതിൽ ഈ ഫദക്കിലെ ഫൈഇ സ്വത്ത്, അതേപോലെ ഖൈബറിലെ സ്വത്ത് ഇതൊന്നും ഉൾപ്പെടുകയില്ല എന്നുള്ളതാണ് അവർ വിചാരിച്ചിരുന്നത്. പക്ഷെ അതുകൂടി സദക്കയാണ് അനന്തരായിട്ട് എടുക്കാൻ പാടില്ല എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മനസ്സിലാക്കി. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അത് സദക്ക മുതലിൽ പെടുകയില്ല എന്നായിരുന്നു മനസ്സിലാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു താൻ പ്രതീക്ഷ വെച്ചു പുലർത്തിയിരുന്നതായ ആ സ്വത്തിൻ്റെ വിഷയത്തിൽ ഈ ഒരു നിലപാട് അത് പറഞ്ഞപ്പോൾ അവർക്കൊരു പ്രയാസമുണ്ടായി എന്നുള്ളത് സ്വാഭാവികമാണ്. ഒരു പ്രമാണവചനത്തെ രണ്ട് നിലക്ക് മനസ്സിലാക്കുക എന്നുള്ളതുണ്ടാകും. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു മനസ്സിലാക്കിയത് ആമായ നിലക്കാണ്, എല്ലാ സ്വത്തും സദക്കയാണ് എന്നുള്ള നിലക്കാണ്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹു മനസ്സിലാക്കിയിരുന്നത് ഈ ഫൈഇ സ്വത്ത് അതിൽ പെടുകയില്ല, അത് നബി കുടുംബത്തിൻ്റെ വിഹിതമാണ് എന്നുള്ള നിലക്കാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു മനസ്സിലാക്കിയ രീതിയാണ് ശരിയോട് കൂടുതൽ അടുത്തത്. അത് കേട്ടപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിഷമമുണ്ടായി എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ്. ഫവജദത് ഫാത്തിമത്തു അലാ അബൂബക്കർ ഫീദാലിക്ക, ആ വിഷയത്തിൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ കലീനോട് അതിനെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് വിഷമമുണ്ടായി എന്നുള്ളതാണ്. ഫഹജറത്ത് ഫലം തുകല്ലിമുഹു ഹത്ത തൂഫിയത്ത്, അവർ മരിക്കുന്നത് വരെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനോട് സംസാരിച്ചിട്ടില്ല, അദ്ദേഹത്തോട് വിട്ടുനിന്നു എന്നാണ് ഹദീസിൻ്റെ ബാക്കി ഭാഗം. അവിടെ മറ്റു ഹദീസുകളെ കൂടി കൂട്ടിവെച്ചാണ് ഈ ഒരു ഭാഗം മനസ്സിലാക്കേണ്ടത്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അലിയോട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് തെറ്റി നിന്നു, മരിക്കുന്നത് വരെ മിണ്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ സംസാരിച്ചതും അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഫാത്തിമയോട് സംസാരിച്ചതുമായ വേറെ റിപ്പോർട്ടുകൾ ഇവിടെ നമുക്ക് ഇൻഷാല്ലാ മനസ്സിലാക്കാനുണ്ട്. അവർ രോഗസന്ദർശനം നടത്തിയത്, അവരെ തൃപ്തിപ്പെടുത്തി സംസാരിച്ചതൊക്കെ ചരിത്രത്തിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ സംസാരിച്ചില്ല എന്ന് പറഞ്ഞത് ഏത് വിഷയമാണ്? ഈ ഫൈഇ സ്വത്തിൻ്റെ വിഷയത്തിൽ, അനന്തര സ്വത്തിൻ്റെ വിഷയത്തിൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ മരിക്കോളം അബൂബക്കർ റളിയല്ലാഹുവിനോട് സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ആ വിശദീകരണം അനിവാര്യമാണ്, കാരണം ഹദീസുകൾ വൈരുദ്ധ്യമുള്ളതായി ഏറ്റുമുട്ടുന്ന അവസ്ഥ ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ഒരു വിശദീകരണം ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ. പിന്നെ അലി റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടപ്പോൾ രാത്രി അവരെ മറമാടിയെന്നും അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ ആ സമയത്ത് അറിയിച്ചില്ല എന്നും പറയപ്പെടുന്നതായ റിപ്പോർട്ടിൻ്റെ ഭാഗം, അതും മറ്റ് ഹദീസുകളുടെ വെളിച്ചത്തിൽ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വഫാത്താകുന്ന സമയം നമുക്ക് ഹദീസിൽ കാണുവാൻ സാധിക്കും. അവർ വഫാത്താകുന്നത് ഹിജ്റാബ്ദം 11 റമദാൻ മാസം ഒരു ചൊവ്വാഴ്ച രാവിൽ, ചൊവ്വാഴ്ച രാത്രി ഇശാ മഗ്രിബിനിടയിലാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമറും ഉസ്മാനും സുബൈറും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫും അവിടെ സന്നിഹിതരായി എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ബലപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങളിൽ റിവായത്തുകൾ കാണുവാൻ സാധിക്കും, ഇമാം മാലിക്കും മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടുകളിൽ. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ നമസ്കരിക്കാൻ വേണ്ടി വെക്കപ്പെട്ടപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു എന്നാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഇമാമത്ത് നിൽക്കാൻ. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അലിയോട് പറഞ്ഞു എന്നാണ് വഅൻത ഷാഹിദുൻ യാ അബുൽ ഹസൻ, അബുൽ ഹസൻ നിങ്ങൾ ഉണ്ടായിരിക്കുകയാണോ ഞാൻ നമസ്കരിക്കേണ്ടത്? അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനോട് അലിയാരി പറയാണ് നഅം തഖദ്ദം, നിങ്ങൾ തന്നെ ഇമാമത്തായിട്ട് നിൽക്കാൻ പറയണം. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയ്ക്ക് നമസ്കരിക്കുകയുണ്ടായി. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ രാത്രി തന്നെ മറമാടി എന്നുള്ളതാണ്. ഇത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഈ വിഷയത്തിൽ വന്ന റിപ്പോർട്ടുകളാണ്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ വിവരം അറിയിച്ചിട്ടില്ല എന്ന് പറയുന്ന ആ ഭാഗം അറിയിക്കുന്നത് എന്താ? ആ മറമാടുന്ന സമയത്ത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു സംബന്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അല്ലാതെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ റളിയല്ലാഹു തആലനെ സന്ദർശിച്ചിട്ടില്ല എന്നോ അതേപോലെ തന്നെ അവർക്ക് വേണ്ടി നമസ്കരിച്ചിട്ടില്ല എന്നോ അതറിയിക്കുന്നില്ല. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്ന റിവായത്തിൽ കാണാം, ഫാത്തിമ റളിയല്ലാഹു തആലനെ രോഗിയായി കടന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിൻ്റെ 6 മാസങ്ങൾക്കിപ്പുറം ഫാത്തിമ റളിയല്ലാഹു തആലനെ മരണപ്പെടുന്നതിന് മുമ്പായിട്ട് അവർ രോഗിയായിട്ടുണ്ട്. രോഗിയായി കിടന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലൻ ഫാത്തിമയെ രോഗ സന്ദർശനം നടത്തി. അപ്പോൾ അലി റളിയല്ലാഹു തആലൻ ഫാത്തിമയുടെ അടുക്കലുണ്ട്. ഹാദ അബൂബക്കർ യസ്തഇദിനു അലൈകി, അബൂബക്കർ ഇതാ നിങ്ങളുടെ അടുക്കൽ വരാൻ അനുവാദം ചോദിക്കുന്നു. അപ്പോൾ ഫാത്തിമ പറയാണ്, അതുഹിബ്ബു അൻ ആദനല, ഞാൻ അദ്ദേഹത്തിന് അനുവാദം കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ ഭർത്താവിനോട്? ഫാത്തിമ റളിയല്ലാഹു തആല അൻഹുമ. അപ്പോൾ ഖാല നഅം, അലിയാർ സമ്മതിക്കാണ്. അങ്ങനെ ഫാദിനത്ത് ലഹു ഫദഖല അലൈഹ ഫതറദ്ദാഹ ഹത്ത റദിയത്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഫാത്തിമയുടെ അടുക്കലിരുന്നു, കടന്നു വന്നു, എന്നിട്ട് അവരെ പ്രീതിപ്പെടുത്തി. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു തആല പ്രീതിപ്പെടുകയുണ്ടായി എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വല്ലാഹി ലഖറാബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അഹബ്ബു ഇലയ്യ അൻ അസ്ല മിൻ ഖറാബത്തി. ഇതായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു നിലപാട്. എൻ്റെ കുടുംബ ബന്ധം ചേർത്തുന്നതിനേക്കാൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബത്തോട് ബന്ധം ചേർത്തുക എന്നുള്ളതാണ് എനിക്കേറെ ഇഷ്ടം, അള്ളാഹുവാണ് സത്യം എന്ന് പറഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഫാത്തിമയോട് സംസാരിച്ചിട്ടുണ്ട്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹു മീറാസ് അനന്തര സ്വത്ത് ചോദിച്ചപ്പോൾ, മീറാസ് അത് സദഖയാണ്, അത് സദഖയായിട്ട് തന്നെ കൊടുക്കുകയുള്ളൂ, പക്ഷേ നബി കുടുംബത്തെ സംരക്ഷിക്കാൻ അതല്ലാത്ത സ്വത്തുണ്ട്. ആ സ്വത്ത് അബൂബക്കർ റളിയല്ലാഹു ഒരിക്കലും അതിൽ പിശുക്കിയിട്ടില്ല. പിന്നെയോ, അബൂബക്കർ റളിയല്ലാഹു സ്വന്തം കുടുംബത്തോട് ബന്ധം ചേർത്തുന്നതിനേക്കാൾ നബി കുടുംബത്തോട് ബന്ധം ചേർത്തിയിട്ട് അബൂബക്കർ റളിയല്ലാഹു അവരെ സഹായിക്കുകയും അവർക്ക് സ്വത്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതൊരു ചരിത്ര വസ്തുതയാണ്, ചരിത്ര യാഥാർത്ഥ്യമാണ്. ഇവിടെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അലി അബൂബക്കർ റളിയല്ലാഹുവിനെ വിട്ടുനിന്നു എന്ന് പറയുന്നത്, അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഏത് വിഷയത്തിലാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നബി കുടുംബത്തിൽ നിന്ന് ആദ്യം മരിക്കുന്നത് ഫാത്തിമയാണ് എന്നറിയിച്ചതിൽ പിന്നെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അങ്ങനെ പുറലോകം കണ്ടിട്ടില്ല. അവർ വീട്ടിൽ ഒതുങ്ങിക്കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. അലി റളിയല്ലാഹു തആലനെയും ഫാത്തിമയെ ആശ്വസിപ്പിച്ചും അവരെ പരിചരിച്ചും അവരോടൊത്ത് കഴിഞ്ഞു ഉടനെ ചെയ്തിട്ടുള്ളത് ആ 6 മാസക്കാലം. 6 ലേക്കും ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഇറങ്ങി തിരിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് അവർക്കുണ്ടായിട്ടില്ല. അത് അബൂബക്കർ റളിയല്ലാഹു വിഷയത്തിൽ മാത്രമല്ല, പിന്നെ ഒട്ടും സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്ന വിഷയം ഏതാണ്? അത് അനന്തര സ്വത്തിൻ്റെ വിഷയത്തിൽ സംസാരിച്ചിട്ടില്ല എന്നുള്ള വിഷയമാണ്. ഈ വിഷയങ്ങൾ സംസാരിച്ചതൊക്കെ നമ്മൾ കേട്ടില്ലേ? അവരെ പ്രീതിപ്പെടുത്തിയ റിപ്പോർട്ട് നമ്മൾ കേട്ടില്ലേ? അപ്പോൾ ആ വിഷയങ്ങളിലുള്ള സംസാരങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇതര ചരിത്ര റിപ്പോർട്ടുകൾ അറിയിക്കുന്ന വിഷയമാണ്. മാത്രമല്ല, ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആലന്റെ ഭാര്യ അസ്മ ബിന്തു ഉമൈസ് ആണ് അലി റളിയല്ലാഹു തആലനോടൊപ്പം ഫാത്തിമയെ കുളിപ്പിക്കാനുണ്ടായിരുന്നത്. ഫാത്തിമ റളിയല്ലാഹു തആലന മരണപ്പെട്ട്, അപ്പോൾ അലി റളിയല്ലാഹു തആലനാണ് ഫാത്തിമയെ കുളിപ്പിക്കുന്നത്. സഹായിയായിട്ട് ആരാണ്ടായിരുന്നത്? അസ്മ ബിന്തു ഉമൈസ് ആണ്. അസ്മ ബിന്തു ഉമൈസ് ആരാണ്? അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഭാര്യയാണ്. അബൂബക്കർ റളിയല്ലാഹു തആലനഹു ഫാത്തിമ റളിയല്ലാഹു തആലനക്ക് ഒരിക്കലും സ്വീകാര്യനല്ല. അനിഷ്ടമുള്ള വ്യക്തിയായിരുന്നുവെങ്കിൽ ആ അനിഷ്ടമുള്ള വ്യക്തിയുടെ ഭാര്യയെ ഫാത്തിമ റളിയല്ലാഹു തആലനഹ തന്നെ കുളിപ്പിക്കാൻ മരിക്കുന്നതിന് മുമ്പ് വസിയത്ത് ചെയ്യോ? അസ്മ ബിന്ദു ഉമൈസിനോട് ഫാത്തിമ റളിയല്ലാഹു തആലനെ പറഞ്ഞിട്ടുണ്ട് അവർ രോഗിയായി കിടക്കെ തന്നെ കുളിപ്പിക്കാൻ വസിയത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയുടെ ഭാര്യയെ തന്നെ മയ്യത്ത് കുളിപ്പിക്കാൻ കൂടണം എന്ന് വസിയത്ത് ചെയ്യുമ്പോൾ അത്രമാത്രം ഈ പറയപ്പെടുന്ന പ്രചരിപ്പിക്കപ്പെടുന്ന രീതിയിൽ അനിഷ്ടത്തിലും വിയോജിപ്പിലും ആയിരുന്നുവെങ്കിൽ അതുണ്ടാവില്ല. അപ്പോൾ ഈ ചരിത്ര റിപ്പോർട്ടുകളൊക്കെ അറിയിക്കുന്നത് സഹോദരന്മാരെ, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് വളരെയധികം വിദ്വേഷത്തിൽ പിണക്കത്തിൽ കഴിഞ്ഞുകൂടി എന്നുള്ളത് അത് വസ്തുതാപരമല്ല, അത് ചരിത്രപരമായിട്ട് ശരിയുമല്ല എന്നുള്ളതാണ്. പിന്നൊരു വിഷയം, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അനന്തര സ്വത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ചോദിച്ചു. ഈ ചോദിച്ച അനന്തര സ്വത്ത് അബൂബക്കർ റളിയല്ലാഹു തആലന് നൽകാതിരിക്കാൻ കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ തിരുമൊഴിയാണ്, ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ തിരുമൊഴിയെ മുറുകെ പിടിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലന് നിലപാടെടുത്തപ്പോൾ ആ നിലപാടാണ് ശരിയായത്. ആ വിഷയം അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു മനസ്സിലാക്കിയ രീതിയിൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹു മനസ്സിലാക്കിയില്ല എന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ നിലപാട് കൃത്യമാണ്, ശരിയാണ്. അത് മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലശേഷം ആര് വന്നു? ഉമർ വന്നു. ഉമറിന് ശേഷം ഉസ്മാൻ വന്നു ഖുലഫാക്കളായി, അല്ലേ? പിന്നീട് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഖലീഫയായി. അലി റളിയല്ലാഹു തആല അൻഹു ഖലീഫയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് അനന്തര സ്വത്തുണ്ടല്ലോ, വഖഫ് സ്വത്തായിട്ടില്ലേ? അത് അലി റളിയല്ലാഹു തആല അൻഹു നബി കുടുംബത്തിന് വീതിച്ചിട്ടില്ലല്ലോ. അതേപോലെ തന്നെ നബി കുടുംബത്തിലെ ഇതര മെമ്പർമാർ അവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഈ ആവശ്യം ഉന്നയിച്ച്, അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇല്ലേ, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് ഇല്ലേ, ഫദ്ൽ ഇബ്നു അബ്ബാസ് ഇല്ലേ, ഖുസും ഇബ്നു അബ്ബാസ് ഇല്ലേ, അതേപോലെ തന്നെ ജാഫർ റളിയല്ലാഹു തആലന്റെ മക്കളില്ലേ, ഇവരാരും അബൂബക്കർ റളിയല്ലാഹുവിനോട് ചോദിക്കുകയും ഫാത്തിമ റളിയല്ലാഹു തആലനെ സ്വീകരിച്ചതായി നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടില്ലല്ലോ. അപ്പം ഫാത്തിമ റളിയല്ലാഹു തആലന അതൊരു പ്രത്യേക രീതിയിലായിരുന്നു മനസ്സിലാക്കിയിരുന്നത്. ആ രീതിയിൽ മറ്റാരും മനസ്സിലാക്കിയിരുന്നില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് വരെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അലി റളിയല്ലാഹു തആലന്റെ ഖിലാഫത്തിൽ ഈ സ്വത്ത്, ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൽ ഈ ഫദക്കിലെ സ്വത്തൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ചുമതല അബ്ബാസിനെയും അതേപോലെ അലിയാരി ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ഉമർ അവർക്ക് അനന്തര സ്വത്തായിട്ട് കൊടുത്തതല്ല, അങ്ങനെ മനസ്സിലാക്കാൻ പാടില്ല. കാരണം അതിൻ്റെ ചുമതല, ആ സ്വത്തിൻ്റെ ചുമതല അബ്ബാസിനെയും അലിയിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വീതിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത്. ആ സ്വത്ത് നോക്കാനുള്ള ചുമതല, ആ ചുമതല ഏറ്റെടുത്ത അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബും അലി ബിൻ അബി താലിബും ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൽ അതിനുശേഷവും ഒരിക്കലും നബി കുടുംബത്തെ വിളിച്ചിട്ട് അവർക്ക് വീതിച്ചു കൊടുത്തിട്ടില്ല. ഇത് അനന്തര സ്വത്ത് വീതിക്കപ്പെടേണ്ട, ഈ സ്വത്ത് വീതിക്കപ്പെടേണ്ട അനന്തര സ്വത്തായിരുന്നുവെങ്കിൽ, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ആവശ്യപ്പെട്ട വിധം അനന്തര സ്വത്തായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അബ്ബാസ് അത് ചെയ്തില്ല, അലി അത് ചെയ്തില്ല? അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അതേ നിലപാടായിരുന്നു ഇവരുടെയും നിലപാട്. അതാണ് ശരിയോടടുത്ത നിലപാട് എന്ന് നമുക്ക് ആ പെരുമാറ്റത്തിൽ നിന്ന്, ഇവരുടെ വർത്തനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പിന്നെ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാർ, ഭാര്യമാർ ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹുവിനെ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് പറഞ്ഞയക്കാൻ തീരുമാനിച്ചു. എന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അവരുടെ മീറാസ് ആവശ്യപ്പെട്ടുകൊണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തര സ്വത്ത് ആവശ്യപ്പെട്ടുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് റസൂലുള്ളാഹിൻ്റെ ഭാര്യമാർ ഉസ്മാനെ പറഞ്ഞയക്കാൻ തീരുമാനിച്ചു. ഈ സമയം ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരോട് പറയുന്നുണ്ട്, അലൈസ ഖദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ലാ നൂറസു മാ തറക്ന ഫഹുവ സദഖ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ലേ, ലാ നൂറസ് ഞങ്ങളെ നബിമാർ അനന്തരം എടുക്കപ്പെടുവില്ല, മാ തറക്ന ഫഹുവ സദഖ ഞങ്ങൾ വിട്ടേച്ച സ്വത്തൊക്കെ സദഖയാണ് എന്ന്, മുസ്ലിമീങ്ങൾക്ക് ദാനധർമ്മം നൽകേണ്ട സ്വത്താണ് എന്ന് പറഞ്ഞിട്ടില്ലേ? ഇത് ആയിഷ റളിയല്ലാഹു തആലനെ പറയാണ്. ഇതുപോലെ അബൂഹുറൈറയിൽ നിന്ന് സഹിയായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ലാ യഖ്തസിമു വറസത്തി ദീനാറ, എൻ്റെ അനന്തരാവകാശികൾ ഒരു ദീനാറ് പോലും അനന്തര സ്വത്തായിട്ട് വീതിക്കാൻ പാടുള്ളതല്ല, മാ തറക്തു ബാദ നഫഖത്തി നിസാഇ വ മുഉനത്തി ആമിലി ഫഹുവ സദഖ, എൻ്റെ ഭാര്യമാരുടെ ജീവിത ചെലവ്, ജൂതൻ അങ്കി പണയം വെച്ചിട്ട് ഗോതമ്പ് വാങ്ങി നടല്ലേ, അങ്ങനെയുള്ള ജീവിത ചെലവ്, അതേപോലെ ജോലിക്കാർക്കുള്ള ചെലവ്, ഇതൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഫഹുവ സദഖത്തുൻ, അത് സദഖയാണ്. ഈ ഫദക്കിലെ സ്വത്ത്, ഖൈബറിലെ ഖുംസ്, അത് ഇങ്ങനത്തെ വിഷയങ്ങളാണ് പറയുന്നത്, അതൊക്കെ സദഖയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതാരാ റിപ്പോർട്ട് ചെയ്യുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. ആദ്യത്തെ ഹദീസോ ആയിഷ റളിയല്ലാഹു തആല അൻഹ. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മാത്രം അറിഞ്ഞ് അത് പറഞ്ഞ ഒരു വിഷയമല്ല എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം അനന്തര സ്വത്ത്, അത് അനന്തര സ്വത്തായിട്ട് വീതിക്കാൻ പാടുള്ളതല്ല, അത് മുസ്ലിമീങ്ങൾക്ക് സദഖ മുതലാണ് എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തര സ്വത്ത് അത് അനന്തര സ്വത്തായി വീതിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അബൂബക്കർ റളിയല്ലാഹുവിനും ലാഭമല്ലേ? പക്ഷെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ആ ലാഭം നോക്കിയോ? ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആജ്ഞ എന്തോ അത് നടപ്പിലാക്കുകയാണ് ചെയ്തത്. എങ്ങനെ അബൂബക്കർ റളിയല്ലാഹുവിന് ലാഭം വരിക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തര സ്വത്ത് ഓരി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വിഹിതം ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് കിട്ടും. ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് ആ സ്വത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് മക്കളൊന്നുമില്ല, മകളുടെ സ്വത്ത് വാപ്പാക്ക് ഉപയോഗിച്ചൂടെ? പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അതൊന്നും മുഖവിലക്കെടുത്തിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണോ കൽപ്പിച്ചത് ആ സ്വത്തിൻ്റെ വിഷയത്തിൽ, അത് മാ തറക്നാഹു ഫഹുവ സദഖത്തുൻ, ഞങ്ങൾ നബിമാർ എന്ത് ഉപേക്ഷിച്ചുവോ വിട്ടേച്ചുവോ അത് സദഖയാണ്, ദാനധർമ്മമാണ്, അത് അനന്തരസത്തായിട്ട് വീതിച്ചെടുക്കപ്പെടാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞെടുത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലന് നിൽക്കുകയാണ് ചെയ്തത്. ആ ഒരു നിലപാടാണ് ശരിയായ നിലപാട്. അത് അബൂബക്കർ റളിയല്ലാഹു തആലന്റെ സ്ഥാനം അത് ഉയർത്തിയ മഹത്വം ഒന്നുകൂടി വാഴ്ത്തിയതായ നിലപാടാണ് എന്ന് നമുക്ക് ഈ ചരിത്രങ്ങളെ മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പോൾ സഹോദരന്മാരെ, അവസാനമായിട്ട് ഈ വിഷയത്തിൽ ഒരു അതിൻ്റെ ആകത്തുക, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലഹു ആയിഷ് ഫാത്തിമ റളിയല്ലാഹു തആലഹ റസൂലുള്ളാഹിൻ്റെ അനന്തരസ്വത്ത് ചോദിച്ചപ്പോൾ, റസൂലുള്ളാഹിൻ്റെ അനന്തരസ്വത്ത് അത് ദാനധർമ്മമാണ് സാധുക്കൾക്കിടയിൽ, അത് അനന്തരാവകാശികൾ അനന്തരസ്വത്തായിട്ട് വീതിച്ചെടുക്കാൻ പാടില്ല എന്ന നിലപാട് അറിയിക്കുകയുണ്ടായി. അത് കേട്ടപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആലഹ മനസ്സിലാക്കിയതുപോലെയല്ല ആ തിരുമൊഴിയെ അബൂബക്കർ റളിയല്ലാഹു തആലഹ മനസ്സിലാക്കിയത്. ഫാത്തിമ റളിയല്ലാഹു തആലഹ ഏറെ പ്രതീക്ഷിച്ചെന്ന ആ ഒരു കാര്യം ലഭിക്കാത്തതിൽ അവർക്കൊരു അനിഷ്ടവും വിഷമവും ഉണ്ടായിട്ടുണ്ട്. മരിക്കുന്നത് വരെ അബൂബക്കർ റളിയല്ലാഹുവിനോട് ഫാത്തിമ റളിയല്ലാഹു തആലഹ മിണ്ടിയിട്ടില്ല എന്ന് പറയുന്നത് കുറേ ചരിത്ര റിപ്പോർട്ടുകൾക്ക് എതിരാകും. തീരെ മിണ്ടിയിട്ടില്ല എന്നതിന് അർത്ഥം പറയുമ്പോൾ അനന്തര സ്വത്തിൻ്റെ വിഷയത്തിൽ ഫാത്തിമ റളിയല്ലാഹു തആലഹ പിന്നീട് അബൂബക്കർ റളിയല്ലാഹു തആലഹനോട് സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഫാത്തിമ റളിയല്ലാഹു തആലഹ രോഗിയായി കിടന്നപ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആലഹനു അവരെ രോഗസന്ദർശനം നടത്തിയിട്ടുണ്ട്. അവരെ സംസാരിച്ച് തൃപ്തിപ്പെടുത്തുമാർ ഫാത്തിമ റളിയല്ലാഹു തആലഹനോട് അബൂബക്കർ സംസാരിച്ചിട്ടുണ്ട്. അവർ മരണപ്പെട്ടപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആലഹയുടെ ജനാസക്ക് അബൂബക്കർ റളിയല്ലാഹുവിനു ജനാസ നമസ്കരിച്ചിട്ടുണ്ട്. അന്ന് അബൂബക്കർ റളിയല്ലാഹുവിനോടൊപ്പം വേറെയും സഹാബികൾ ഉണ്ടായിരുന്നു. രാത്രിയിലാണ് ഫാത്തിമ റളിയല്ലാഹു തആലഹയെ മറമാടിയത്. അവർ മരിക്കുന്നതിന് മുമ്പ് അവർ നൽകിയ ഒരു വസീയത്തായിരുന്നു അത് തന്നെ, രാത്രിയിൽ മറമാടണമെന്ന്. അതുകൊണ്ട് തന്നെ അബൂ അലി റളിയല്ലാഹു തആലഹു ഫാത്തിമ റളിയല്ലാഹു തആലഹയെ രാത്രി മറമാടുകയാണ് ഉണ്ടായത്. ആ സമയം അബൂബക്കർ റളിയല്ലാഹുവിനെ അറിയിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ ഹദീസുകളിൽ നിന്ന്, സഹിയായ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ പിന്നെ രോഗിയായി കടന്നപ്പോൾ ഫാത്തിമയെ രോഗസന്ദർശനം നടത്തിയിട്ടുണ്ട്, അവരോട് സംസാരിച്ച് അവരെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. അവർ മരിച്ചതിൽ പിന്നെ ജനാസ നമസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചരിത്രപരമായി സ്ഥിരപ്പെട്ട യാഥാർത്ഥ്യങ്ങളാണ്, വസ്തുതയാണ്. അബൂബക്കർ റളിയല്ലാഹു തആലഹു ഫാത്തിമ റളിയല്ലാഹു തആലഹക്കും നബി കുടുംബത്തിനും റസൂലുള്ളാഹി അനന്തര സ്വത്ത് നൽകിയിട്ടില്ല എന്നതുപോലെ തന്നെ ആ സ്വത്തിൻ്റെ ചുമതല പിന്നീട് അബ്ബാസിനും അലിയിനും റളിയല്ലാഹു അൻഹുമ അവർക്ക് വന്നപ്പോൾ അവരും ആ സ്വത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരാവകാശികളായിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ടല്ലോ. ഫാത്തിമ റളിയല്ലാഹു തആലഹയാണ് മരണപ്പെട്ടിട്ടുള്ളത്, ബാക്കിയുള്ളവർ അവിടെ ഉണ്ട്. അലി സ്വത്തിന് അവകാശിയാണ്, അബ്ബാസ് സ്വത്തിന് അവകാശിയാണ്, ജാഫറിൻ്റെ മക്കൾ സ്വത്തിന് അവകാശികളാണ്, പിന്നെ ആ ചില പരിഗണനകളാണ്. അപ്പോൾ അവർക്കൊന്നും എന്ത് ചെയ്തിട്ടില്ല, ഈ സ്വത്തിനെ അനന്തര സ്വത്തായിട്ട് അബ്ബാസും അലിയും വീതിച്ച് നൽകിയിട്ടില്ല എങ്കിൽ പിന്നെ എന്തിന് അലി അബൂബക്കർ റളിയല്ലാഹുവിന് മാത്രം ഈ വിഭാഗം ആളുകൾ, തൽപര കക്ഷികൾ തന്നെ ഇഷ്ടക്കാർ ഈ വിഷയത്തിൽ പ്രതിയാക്കണം, അദ്ദേഹത്തെ ആക്ഷേപിക്കണം, അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഇകഴ്ത്തുവാൻ അവർ തൂലികയുന്തണം, ആ രീതിയിൽ അവർ സംസാരിക്കണം. ഇതെല്ലാം പ്രാമാണികരുടെ നിലപാടുകളെ മുഖവിലേക്ക് എടുക്കാതെ, പ്രമാണവചനങ്ങളെ യഥാവിധം പക്ഷവായന നടത്താതെയുള്ളതായ അന്ധമായ വിരോധങ്ങൾ, അതേപോലെ തന്നെ പക്ഷപാതിത്ത ചിന്തകൾ, കക്ഷിത്വം, ഇതിനാൽ ഉണ്ടാകുന്ന ദുരിതങ്ങളും മുസീബത്തുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും സൽബുദ്ധിയും സൽപാന്താവും പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബി അജ്മഈൻ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ചുവരെഴുത്ത് അവതരിപ്പിച്ചത്

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വാചക ജീവിതം ഓരോന്നായി പഠിക്കാൻ പീസ് റേഡിയോ തയ്യാറാക്കിയ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിൽ പ്രാർത്ഥനയുടെ മര്യാദ എന്ന വിഷയം നമുക്ക് മുമ്പിൽ വിശദീകരിക്കുന്നത് മുഹമ്മദ് ഷാനിദ് ഒറ്റപ്പാലം.
3: ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളെ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കണ എന്ന് ആദ്യമായി എന്നെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലേക്ക് അവനെ അടിപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് അവനെ വിദൂരത്താക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, അതെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു നൽകിയിട്ടാണ് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നമുക്ക് പറഞ്ഞു നൽകിയതുമാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി എന്നോണം അവൻ്റെ ജീവിത ലക്ഷ്യമെന്നുള്ളത് പ്രപഞ്ചലോക സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുക എന്നുള്ളതാകണം. മനുഷ്യനെയും ജിന്നിനെയും സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം പറയുന്നിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, എന്നെ ആരാധിക്കാൻ വേണ്ടിയാണ് ഞാൻ മനുഷ്യനെയും ജിന്നിനെയും സൃഷ്ടിച്ചത് എന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കലായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ദുനിയാവിനു വേണ്ടി കഷ്ടപ്പെടുന്ന നാം പലപ്പോഴും നമ്മുടെ പരലോക ജീവിതത്തെ ശ്രദ്ധിക്കാറില്ല, പരലോക ജീവിതത്തിനു വേണ്ടി നാം സമയം മാറ്റിവെക്കാറില്ല, അള്ളാഹുവിനെ ആരാധിക്കുന്നതിനു വേണ്ടി സമയം മാറ്റിവെക്കാറില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് യാ ഇബാദി തഫറഖ് ലി ഇബാദതി അംല സദ്റക ഗിന വസുദ്ദ ഫഖറക, എൻ്റെ അടിമകളെ, നിങ്ങൾ എന്നെ ആരാധിക്കുന്നതിനു വേണ്ടി സമയമൊഴിഞ്ഞിരിക്കുക, ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ ഐശ്വര്യത്തെ നിറക്കും, വസുദ്ദ ഫഖറക്, നിങ്ങളുടെ ദാരിദ്ര്യത്തെ ഞാൻ തടുക്കുകയും ചെയ്യുമെന്നാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നാം സമയം മാറ്റിവെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം കണ്ടെത്താം, അതുപോലെ തന്നെ നമ്മുടെ ദാരിദ്ര്യം ഇല്ലാതാവുകയും ചെയ്യും. അതുകൊണ്ടൊരു വിശ്വാസി എന്നോണം നമ്മുടെ ലക്ഷ്യമെന്നുള്ളത് ദുനിയാവിനപ്പുറത്ത് നാളൊരു പരലോകമുണ്ട്, അവിടെ വിജയിക്കലായിരിക്കണം, അവിടെ സ്വർഗം നേടലായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി അവിടെ സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്നവനായിരിക്കണം ഒരു വിശ്വാസി. അങ്ങനെ പണിയെടുക്കുന്ന സന്ദർഭത്തിൽ ഏത് രൂപത്തിലായിരിക്കണം നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ നാം ചെയ്യേണ്ടത്? അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കൽപ്പിച്ചു നൽകിയ രൂപത്തിലായിരിക്കണം. ഒരു ആരാധന സ്വീകരിക്കണമെങ്കിൽ രണ്ട് നിബന്ധനകളാണ്. ഒന്ന് അൽ ഇഖ്ലാസ്, നിഷ്കളങ്കത, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം നാം ആരാധന ചെയ്യേണ്ടത്. രണ്ടാമത്തേത് ഇത്തിബാഉ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ടായിരിക്കണം എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിലായിരിക്കണം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അറിവില്ലാത്ത പ്രവർത്തനവും പ്രവർത്തനമില്ലാത്ത വിജ്ഞാനവും അവൻക്ക് ഉപകരിക്കുകയില്ല എന്നതാണ്. അതുകൊണ്ടാണ് പല മുഫസ്സിരീങ്ങളും ഖുർആൻ വ്യാഖ്യാതാക്കളും ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, നാം തന്നെ എന്നും നിർബന്ധമായും പാരായണം ചെയ്യുന്ന സൂറത്താണല്ലോ സൂറത്തുൽ ഫാത്തിഹ, അതിൻ്റെ അവസാന ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞു ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, വഴിപിഴച്ചവരുടെ മാർഗത്തിലും കോപിച്ചവരുടെ മാർഗത്തിലും ആക്കരുത് റബ്ബെ എന്ന് പറഞ്ഞപ്പോൾ ആരാണ് ഈ കോപിക്കപ്പെട്ടവരും അതുപോലെ തന്നെ വഴിപിഴച്ചവരും എന്ന് ചർച്ച ചെയ്തു. അതൊന്ന് യഹൂദരും മറ്റേത് ക്രിസ്ത്യാനികളുമാകുന്നു. അവരുടെ പ്രത്യേകത എന്താ? ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തം മക്കളെ അറിയുന്നത് പോലെ പ്രവാചകനെ അറിയാമായിരുന്നു. എന്നാൽ അവർ അതനുസരിച്ച് പ്രവർത്തിച്ചില്ല. അവരുടെ അഹങ്കാരം അതിൽ നിന്ന് അവരെ തടഞ്ഞു നിർത്തി എന്നതാണ്. രണ്ടാമത്തെ കൂട്ടര് ക്രിസ്ത്യാനികളാണ്. അവർക്ക് വിജ്ഞാനമില്ലായിരുന്നു, അറിവില്ലായിരുന്നു. അവരെന്തൊക്കെയോ പ്രവർത്തിച്ചു, അതിലൂടെ അവർ വഴിപിഴച്ചുപോയി എന്നുള്ളതുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഈ രണ്ട് കൂട്ടരിലും ഉൾപ്പെടാൻ പാടില്ല. നാം വിശ്വാസികളായിരിക്കെ തന്നെ നാം ഏത് പ്രവർത്തനം പ്രവർത്തിക്കുന്ന സന്ദർഭത്തിലും നമുക്ക് അതുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടായിരിക്കണം, അതിൻ്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ടായിരിക്കണം. അങ്ങനെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ഏറ്റവും ആവശ്യക്കാരനായവനാണ്. ആ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് നാം പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു നൽകുന്നൊരു ഹദീസ് ഉണ്ട്. ഇമാം തിർമിദി റഹിമഹുല്ലയാണ് ഈ ഹദീസ് അദ്ദേഹത്തിൻ്റെ സ്വഹീഹുൽ ജാമിയയിൽ ഉദ്ധരിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഹദീസ് ഉദ്ധരിച്ച സ്വഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. പട്ടിണിക്കുമേൽ പട്ടിണിയായിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അറിവന്വേഷിക്കണമെന്നുള്ള ത്യാഗ പരിശ്രമത്തിൻ്റെ മേലാണ് അദ്ദേഹത്തിന് ഈ ഒരു നേട്ടം കരസ്ഥമാക്കാൻ സാധിച്ചത്. അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഉദുല്ലാഹു വ അൻതും മൂഖിനൂന ബിൽഇജാബ ഫഇന്നല്ലാഹ ലാ യസ്തജീബു ദുആഅ മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ. ഒരു മനുഷ്യനിൽ നിന്ന് പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ അവൻക്കുണ്ടാകേണ്ട രണ്ട് നിബന്ധനകളാണ് ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത്. ഒന്നാമത്തേത്, ഹദീസിൻ്റെ ആശയം എന്തെന്നാൽ, ഉദു അല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, വൻ തും മൂക്കിനൂ നബിൽ ഇജാബ. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടാകേണ്ട വിശ്വാസം എന്താണെന്നാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഉറപ്പായും ഉത്തരം നൽകുമെന്നുള്ള വിശ്വാസമാണ്. നാം പല ഹദീസിലൂടെയും നാം കേട്ടതാണ് മൂന്ന് രൂപത്തിലാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടാവുക എന്നുള്ളത്. ആ മൂന്നാലേതെങ്കിലും ഒരു രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഉത്തരം നൽകുമെന്നുള്ള കനത്ത വിശ്വാസത്തോടെയായിരിക്കണം ഒരു വിശ്വാസി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത്. ഒരിക്കലും പ്രതീക്ഷ അറ്റുകൊണ്ടാകരുത് ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന ഉണ്ടാകേണ്ടത്. രണ്ടാമത്തെ വിഷയം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വഅലമു അന്നല്ലാഹ ലാ യസ്തജീബു ദുആഅ മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ. അശ്രദ്ധമായൊരു ഹൃദയത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രാർത്ഥന സ്വീകരിക്കുകയില്ല. അശ്രദ്ധമായിക്കൊണ്ടായിരിക്കരുത് നമ്മുടെ പ്രാർത്ഥന. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ നാം പ്രാർത്ഥനയിൽ പാലിക്കേണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു നൽകിയ ഈ രണ്ട് കാര്യങ്ങൾ നാം പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ പ്രാർത്ഥന നാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഒന്ന്, അള്ളാഹുവിൽ നിന്നു ഉത്തരം ലഭിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ടാകേണ്ടത്. രണ്ടാമത്തേത്, അശ്രദ്ധമായി കൊണ്ടാകരുത് നമ്മുടെ പ്രാർത്ഥന എന്നുള്ളതുമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രാർത്ഥനയുടെ മര്യാദ. ഈ വിഷയം അവതരിപ്പിച്ചത് മുഹമ്മദ് ഷാനിദ് ഒറ്റപ്പാലം.

0: الحديث.
1: പീസ് റേഡിയോ ശ്രോതാക്കളെ കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തു ഇബ്രാഹിമിലെ 10-ാം വചനം. ക്ലാസ് എടുക്കുന്നത് ആദിൽ അബ്ദുൽ ഫത്താഹ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞൊരു എപ്പിസോഡിൽ അൽഹംദുലില്ലാഹ് നാം 9-ാമത്തെ ആയത്ത് പഠിച്ചു. ഇന്ന് നാം 10-ാമത് ആയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യത്തെ ഒരു ഭാഗം നമുക്കിന്ന് പഠിക്കാം. ആദ്യം ഞാൻ ഓതാം.

يدعوكم ليغفر لكم من ذنوبكم.

0: فأتونا بسلطان مبين.
1: അൽഹംദുലില്ലാ, ഇന്ന് നാം പഠിച്ചത് 10-ാമത് വചനമാണ്. നാം ആദ്യത്തൊരു ഭാഗമാണ് നമ്മൾ പഠിക്കാൻ വിചാരിച്ചത്. പക്ഷേ ഈ ഒരു ആയത്ത് കുറേ എളുപ്പമുള്ള വാക്കുകളും അതുപോലെ തന്നെ വചനങ്ങളുമാണ്. ഇൻഷാല്ലാ നല്ല രീതിയിൽ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റി. എല്ലാ ശ്രോതാക്കളും അടുത്തൊരു എപ്പിസോഡ് കേൾക്കുന്നതിന് മുൻപ് നാം ഇതുവരെ പഠിച്ച ഈ ഒരു 10 വചനങ്ങൾ, പ്രത്യേകിച്ച് ഇന്ന് നാം പഠിച്ച ഈ ഒരു 10-ാമത്തെ വചനം, അതിൻ്റെ അർത്ഥം വെച്ചുകൊണ്ട് തന്നെ പഠിക്കുകയാണെങ്കിൽ ഏറ്റവും ഹയറായ രൂപത്തിൽ അത് നമ്മളെ മനസ്സിലുണ്ടാവും. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി.

0: ആർത്തവം. എഴുത്ത് ഡോക്ടർ റഫീദ കെ. ആദ്യത്തെ ആർത്തവം എല്ലാ പെൺകുട്ടികൾക്കും ഒരേ പ്രായത്തിൽ ആരംഭിക്കണമെന്നില്ല. ശരീരവളർച്ച, ജനിതക ഘടകങ്ങൾ, പോഷണം, ശരീരഭാരം, ഹോർമോൺ വ്യതിയാനങ്ങൾ തുടങ്ങിയവ ആരംഭിക്കുന്ന സമയത്തെ സ്വാധീനിച്ചേക്കാം. സാധാരണയായി പ്രായപൂർത്തിയാകലിൻ്റെ മറ്റു ലക്ഷണങ്ങൾ വന്നതിനു ശേഷമാണ് ആദ്യത്തെ ആർത്തവം ആരംഭിക്കുന്നത്. 15 വയസ്സായിട്ടും ആർത്തവം ആരംഭിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ സ്തനവളർച്ച പോലുള്ള പ്രായപൂർത്തിയാകലിൻ്റെ ലക്ഷണങ്ങൾ ആരംഭിച്ച് ഏകദേശം 3 വർഷമായിട്ടും ആർത്തവമുണ്ടായില്ലെങ്കിൽ ഡോക്ടറുടെ പരിശോധന ആവശ്യമാണ്. വളരെ കുറച്ചുമാത്രം ഭക്ഷണം കഴിക്കൽ, അമിതമായ വ്യായാമം, പോഷകക്കുറവ്, ചില ഹോർമോൺ പ്രശ്നങ്ങൾ തുടങ്ങിയവയും ആർത്തവം വൈകാൻ കാരണമായേക്കും. 8 വയസ്സിനു മുമ്പ് ആർത്തവം ആരംഭിക്കുന്നത് സാധാരണയായി നേരത്തെയുള്ള പ്രായപൂർത്തിയാകലിൻ്റെ ഒരു സൂചനയായി കണക്കാക്കാം. അതിനാൽ ഇത് അവഗണിക്കാതെ കുട്ടിയെ ശിശുരോഗ വിദഗ്ധനെയോ ഹോർമോൺ വിദഗ്ധനെയോ കാണിക്കുന്നതും നല്ലതാണ്. സ്തനവളർച്ച, ഗുഹ്യരോമം, ശരീരദുർഗന്ധം തുടങ്ങിയ മാറ്റങ്ങൾ 8 വയസ്സിനു മുമ്പ് തുടങ്ങുകയാണെങ്കിൽ ഡോക്ടറുടെ വിലയിരുത്തൽ ആവശ്യമാണ്. വളർച്ചയുടെ വേഗത, അസ്ഥിവളർച്ച, ഹോർമോൺ നില എന്നിവ ഡോക്ടർ ആവശ്യാനുസരണം പരിശോധിച്ചേക്കാം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ രക്ഷിതാക്കൾ കുട്ടിയെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുകയോ പരിഹസിക്കുകയോ ചെയ്യാതെ സ്നേഹത്തോടെയും ആത്മവിശ്വാസത്തോടെയും പിന്തുണയ്ക്കണം. എല്ലാ കുട്ടികളിലും കാരണം ഒരുപോലെ ആയിരിക്കണമെന്നില്ല. അതിനാൽ സ്വയം ചികിത്സിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യേണ്ടതില്ല. എപ്പോൾ വൈദ്യസഹായം തേടണം? ആദ്യ 12 വർഷങ്ങളിൽ ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണം ആർത്തവം ചിലപ്പോൾ നേരത്തെയോ വൈകിയോ വരാം. ഇത് പലപ്പോഴും സ്വാഭാവികമാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഡോക്ടറുടെ ഉപദേശം തേടുന്നത് നല്ലതാണ്. തുടർച്ചയായി 90 ദിവസത്തിലധികം ആർത്തവം വരാതിരിക്കുക, ആർത്തവം 7 ദിവസത്തിലധികം നീണ്ടു നിൽക്കുക, വളരെ അമിതമായ രക്തസ്രാവമുണ്ടാവുക, കഠിനമായ വയറുവേദന കാരണം സാധാരണ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയാതിരിക്കുക, അമിതമായ ക്ഷീണം, തലചുറ്റൽ, വിളർച്ച തുടങ്ങിയ അനീമിയയുടെ ലക്ഷണങ്ങൾ ഉണ്ടാകുക, ക്രമരഹിതമായ ആർത്തവത്തോടൊപ്പം അമിതമായ രോമവളർച്ച, കടുത്ത മുഖക്കുരു, ഭാരം പെട്ടെന്ന് കൂടുകയോ കുറയുകയോ ചെയ്യുക. ഇത്തരം സാഹചര്യങ്ങളിലും ഡോക്ടറുടെ ഉപദേശം തേടേണ്ടതാണ്. രക്ഷിതാക്കളുടെ സമീപനം. ആദ്യത്തെ ആർത്തവത്തോടുള്ള രക്ഷിതാക്കളുടെ സമീപനം കുട്ടിയുടെ മനോഭാവത്തെ ഏറെ സ്വാധീനിക്കും. ചില രക്ഷിതാക്കൾ ഇതൊക്കെ സാധാരണ കാര്യമല്ലേ എന്ന് പറഞ്ഞ് കുട്ടിയുടെ ഭയവും സംശയങ്ങളും വേണ്ടത്ര ഗൗരവത്തോടെ കാണാതെ പോകുന്നു. മറുവശത്ത് ചിലർ അമിതമായ നിയന്ത്രണങ്ങളും ഭയപ്പെടുത്തലുകളും ഏർപ്പെടുത്തി കുട്ടിക്ക് ആർത്തവം തന്നെ ഒരു വലിയ പ്രശ്നമാണെന്ന തോന്നലുണ്ടാക്കുന്നു. ഇത് രണ്ടും ശരിയായ സമീപനമല്ല. ശരിയായ അറിവോടെയുള്ള സ്വാഭാവിക സമീപനമാണ് വേണ്ടത്. ആർത്തവം സ്വാഭാവികമാണെന്ന് കുട്ടിയെ ബോധ്യപ്പെടുത്തുന്നതിനൊപ്പം അവൾക്കുണ്ടാകുന്ന വേദന, ക്ഷീണം, മാനസിക അസ്വസ്ഥതകൾ എന്നിവ ശ്രദ്ധിക്കുകയും ആവശ്യമായ പരിചരണം നൽകുകയും വേണം. മാതാപിതാക്കൾ, പ്രത്യേകിച്ച് ഉമ്മമാർ, മക്കളുമായി തുറന്ന സംഭാഷണത്തിന് സമയം കണ്ടെത്തണം. ഇതെല്ലാ സ്ത്രീകൾക്കും സ്വാഭാവികമായി സംഭവിക്കുന്നൊരു മാറ്റമാണ് എന്ന് പറഞ്ഞ് കുട്ടിക്ക് ആത്മവിശ്വാസം നൽകണം. ശരീരത്തിലെ മാറ്റങ്ങൾ, ശുചിത്വം, ഇസ്ലാമിക നിർദ്ദേശങ്ങൾ, ആവശ്യമായ ആരോഗ്യ പരിചരണം എന്നിവയെക്കുറിച്ച് പ്രായത്തിനനുയോജ്യമായ ഭാഷയിൽ മുൻകൂട്ടി പറഞ്ഞുകൊടുക്കുന്നത് ആദ്യത്തെ ആർത്തവത്തെക്കുറിച്ചുള്ള ഭയം ഇല്ലാതാക്കും. സാധാരണമാണ് എന്നു പറഞ്ഞ് അവഗണിക്കാതെയും വലിയ പ്രശ്നമാണ് എന്നു പറഞ്ഞ് ഭയപ്പെടുത്താതെയും അറിഞ്ഞു കേട്ട് കരുതലോടെ സമീപിക്കുക എന്നതാണ് ഏറ്റവും ഉചിതമായ രക്ഷാകർത്തൃ സമീപനം. കുട്ടിയുടെ ശരീരഘടനയും ആരോഗ്യരോഗസ്ഥിതികളും കണക്കിലെടുക്കാതെ ഒരു ചടങ്ങായി എന്തൊക്കെയോ ഭക്ഷണങ്ങളും മരുന്നുകളും തീറ്റിക്കുന്നതും ശരിയല്ല. ഇതുമായി ബന്ധപ്പെട്ട അനാചാരങ്ങളും നിരുത്സാഹപ്പെടുത്തേണ്ടത് തന്നെയാണ്. ഒരു പെൺകുട്ടിയുടെ ആദ്യത്തെ ആർത്തവം അവളുടെ സ്ത്രീത്വത്തിലേക്കുള്ള മനോഹരമായ ഒരു ചുവടുവയ്പ്പാണ്. ശരിയായ അറിവും കരുതലും ഇസ്ലാമിക ബോധവും നൽകാൻ കഴിഞ്ഞാൽ ഈ മാറ്റം ഭയത്തിനു പകരം ആത്മവിശ്വാസത്തിൻ്റെയും ഉത്തരവാദിത്ത ബോധത്തിൻ്റെയും തുടക്കമായി മാറാം. അള്ളാഹു നൽകിയ ഈ അനുഗ്രഹത്തെ നന്ദിയോടെയും വിശുദ്ധിയോടെയും സ്വീകരിക്കാൻ നമ്മുടെ പുതുതലമുറയെ നാം പ്രാപ്തരാക്കണം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹൃദയവസന്തം പ്രോഗ്രാമിന്റെ സമയമായിരിക്കുന്നു. നമ്മോടൊപ്പം സഫീർ അൽഹിക്കമി ചേരുന്നു.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആനിൽ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനാണ് ഹൃദയവസന്തത്തിൻ്റെ എപ്പിസോഡുകളിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 16 ആയത്തുകളുടെ വിശദീകരണമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാല്ലാ നമ്മൾ തുടർന്നുള്ള ആയത്തുകളുടെ വിശദീകരണങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യം നമുക്ക് ഈ വചനങ്ങളൊന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَلَقَدْ خَلَقْنَا فَوْقَكُمْ سَبْعَ طَرَائِقَ وَمَا كُنَّا عَنِ الْخَلْقِ غَافِلِينَ.

0: بقدر فأسكناه في الأرض وإنا على ذهاب به لقادرون فأنشأنا لكم به جنات من نخيل وأعناب لكم فيها فواكه كثيرة ومنها تأكلون وشجرة تخرج من طور سيناء تنبت بالدهن وصبغ للآكلين. അപ്പോൾ നമ്മൾ ഇൻഷാല്ലാ 20 വരെയുള്ള വചനങ്ങളാണ് ഇൻഷാല്ലാ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ പഠിക്കുന്നത്. 17 മുതൽ 20 വരെയുള്ള 4 വചനങ്ങളാണ് ഇൻഷാല്ലാ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പഠിക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ ആയത്തിലും രണ്ടാമത്തെ ആയത്തിലുമെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചു വന്ന ചില തജ്വീദിൻ്റെ നിയമങ്ങൾ ആവർത്തിച്ചു വരുന്നുണ്ട്. ഇവിടെ എല്ലാ ആയത്തിലും മുഗാഫിലീൻ, ലഖാദിറൂൻ, തഅ്കുലൂൻ, ആക്കിലീൻ എന്നതൊക്കെ താൽക്കാലികമായ സുക്കൂനിന് അഥവാ വഖഫ് ചെയ്യുമ്പോൾ ഉള്ള സുക്കൂന്, അതിനെ തൊട്ട് മുമ്പ് മദ്ദക്ഷരങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് മദ്ദുന ആരിലാണ്, അത് അല്പം നീട്ടി തന്നെ ഓതണമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വലഖദ്, ഖലഖന അവിടെയൊക്കെ, സബ എന്നിടത്തൊക്കെ, അതൊക്കെ കൽക്കലയുടെ അക്ഷരങ്ങളാണ്. ഖുതുബ്, ജദ് ഈ അഞ്ചക്ഷരങ്ങൾ അതിന് സുക്കൂന് വന്നാൽ കട്ടി കൊടുത്ത് ഗാംഭീര്യത്തോടു കൂടി പാരായണം ചെയ്യണമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തൊറായിഖ്, അവിടെയൊക്കെ മദ്ദക്ഷരത്തിന് ശേഷം ഹംസ ഒരൊറ്റ പദത്തിൽ തന്നെയാണ് ആവർത്തിച്ച് വന്നിട്ടുള്ളത്. അവിടെ മദ്ദുൻ മുത്തസിലാണ് ഉള്ളത്, അഥവാ ദീർഘിച്ച് ചേർന്നുകൊണ്ടുള്ള മദ്ദായതിനാൽ ദീർഘിപ്പിച്ച്, നല്ല ദീർഘിപ്പിച്ച് ഓതണമെന്നതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. വേറെയും കുറേ നിയമങ്ങൾ ഈ ആയത്തുകളിൽ വരുന്നുണ്ട്. അതിൽ നമ്മൾ പഠിക്കാൻ എളുപ്പമുള്ള ഒരു നിയമം നമ്മൾ ഈ എപ്പിസോഡിൽ പറയുകയാണ്. ഇവിടെ ഈ വചനങ്ങൾ രണ്ടു സ്ഥലത്ത് ആവർത്തിച്ചു വന്ന ഒരു നിയമമാണ് ഇൻഷാല്ലാ പറയുന്നത്. 18-ാമത്തെ വചനത്തിൽ വന്ന വഇന്ന അല ദഹാബിം ബിഹി തൻവീനിന് ശേഷം ബ ആണ് അവിടെ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ വീണ്ടും 20-ാമത്തെ ആയത്തിൽ തംബുത്തു നൂനിന് ശേഷം, സുക്കൂനുള്ള നൂനിന് ശേഷം അവിടെ ബ വന്നിട്ടുണ്ട്. തൻവീനിന് ശേഷവും സുക്കൂന നൂനിന് ശേഷവും ഇത് രണ്ടും ഒരേ നിയമങ്ങളാണ് വരിക. സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും നിയമങ്ങൾ എന്നാണ് സാധാരണ നമ്മൾ പണ്ട് മുതലേ മദ്രസയിൽ പഠിച്ചു വന്നൊരു ശീലം. അതായിരിക്കും രണ്ടിനെയും ഉച്ചാരണം ഇൻ എന്നാണ് അവസാനിക്കുന്നത്. നൂനിന് സുക്കൂന് വന്നാലും ഇൻ എന്നാണ്, തൻവീന് വന്നാൽ അൻ, ഇൻ, ഉൻ എന്നിങ്ങനെ തൻവീന് വന്നാലും അവിടെ ഇൻ എന്നാണ് ഉച്ചാരണമുള്ളത്. അതുകൊണ്ട് തന്നെ അവക്ക് രണ്ടും ശേഷം വരുന്ന അക്ഷരങ്ങൾക്ക് ഒരേ നിയമങ്ങളാണ് വരിക. ഈ തൻവീനിൻ്റെയും നൂനിൻ്റെയും ശേഷം ബ എന്ന അക്ഷരം വന്നാൽ ഖുർആനിൽ എവിടെയൊക്കെ തൻവീനും നൂനിനും ശേഷം ബ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ വാല് താഴോട്ടേക്കുള്ള രൂപത്തിൽ ഒരു ചെറിയ മീമ് നമുക്ക് കാണാൻ സാധ്യമാകും. അതിനർത്ഥം അവിടെയുള്ള നൂനിനെ മീമാക്കി മാറ്റിമറിച്ച് ഉച്ചരിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. മാറ്റിമറിക്കുക എന്ന് പറഞ്ഞാൽ കൽബ് ചെയ്യുക എന്നർത്ഥം. ഹൃദയത്തിന് മാറ്റിമറിക്കുന്ന അർത്ഥമുണ്ട്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് എന്ന പ്രാർത്ഥന നമുക്കറിയാം. സബ്ബിത് കൽബി അലാദീനി, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എൻ്റെ ഹൃദയത്തെ നീ ദീനിൽ അടിയുറച്ച് നിർത്തണേ എന്ന പ്രാർത്ഥന. മാറ്റിമറിക്കുന്ന കൽബ് എന്നർത്ഥം. ആ ഇഖ്ലാബ് മാറ്റിമറിക്കണം, നൂനിനെ മീമാക്കി മാറ്റിമറിച്ചാണ് ഓതുന്നത്. അപ്പോൾ ദഹാബിം ബിഹി എന്ന് നൂന് മാറ്റി മീമായി തന്നെ ഉച്ചരിക്കുക. അതേപോലെ തന്നെ തംബുത്തു എന്നത് തൻബുത്തു എന്നല്ല, തംബുത്തു എന്ന് മീമായി തന്നെയാണ് ഉച്ചരിക്കേണ്ടത്. ആ നിയമം നമ്മൾ ശ്രദ്ധിക്കുക ഇൻഷാല്ലാ. ഇനി എന്താണ് ഈ വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്? വലഖദ് പലവട്ടം ആവർത്തിച്ചു വന്നു നേരത്തെ, നിശ്ചയമായും എന്നാണ് അർത്ഥം. ഖലഖ്ന അതും നേരത്തെ ആവർത്തിച്ചു വന്നു, നാം സൃഷ്ടിച്ചു എന്നാണ് അർത്ഥം. ഫൗഖക്കും ഇത് പുതിയ പദമാണ്. നേരത്തെ ബഅദ് എന്ന് വന്നിട്ടുണ്ട്, മിൻ ബഅദി ദാലിക് എന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിപ്പിൻ്റെ കാര്യം വരുമ്പോൾ സുമ്മ ഇന്നക്കും ബഅദ ദാലിക് എന്ന് തൊട്ട് മുമ്പ് താഴത്തിൽ വന്നിട്ടുണ്ട്. ബഅദ എന്ന് പറഞ്ഞാൽ ശേഷം എന്നർത്ഥം. അതിന് നേരെ വിപരീതമാണ് ഫൗഖ. എന്താണ് ഈ വചനങ്ങളുടെ അർത്ഥം? വലഖദ് നിശ്ചയമായും മുമ്പ് ആവർത്തിച്ച് വന്ന ഒരു പദമാണ്. ഖലഖ്ന ഇതും മുമ്പേ ആവർത്തിച്ച് വന്നിട്ടുണ്ട്, നിശ്ചയമായും നാം സൃഷ്ടിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഫൗഖക്കും, ഫൗഖ ഇതൊരു പുതിയ പദമാണ്. ഫൗഖ എന്ന് പറഞ്ഞാൽ മുകളിൽ എന്നാണ് അർത്ഥം. ഫൗക്ക മുകളിൽ, താഴെ എന്നാണെങ്കിൽ തഹ്ത എന്നാണ്. തൊട്ട് മുമ്പ് താഴെ നമ്മൾ ബഅദ പഠിച്ചിട്ടുണ്ട്, ശേഷം എന്നാണ് അർത്ഥം. അതിൻ്റെ ഓപ്പോസിറ്റ് ഖബലയാണ്. ഇവിടെ ഫൗക്ക എന്ന് പറഞ്ഞാൽ മുകളിൽ, അതിൻ്റെ ഓപ്പോസിറ്റ് വിപരീതം തഹ്ത താഴെ എന്നർത്ഥം. ഫൗക്കക്കും എന്ന് നമ്മൾ നേരത്തെ കും പഠിച്ചു, നിങ്ങളുടെ എന്നർത്ഥമാണ്. അപ്പോൾ ഫൗക്കക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മുകളിൽ. വലഖദ് ഖലഖ്നാ ഫൗക്കക്കും, നിങ്ങൾക്ക് മുകളിൽ നാം സൃഷ്ടിച്ചിരിക്കുന്നു. സബ സബ എന്ന് പറഞ്ഞാൽ അറബിയിൽ എല്ലാവർക്കും അറിയാം ഏഴ് എന്നാണ് അർത്ഥം. ഏഴെണ്ണം സൃഷ്ടിച്ചിരിക്കുന്നു. തറായിഖ്, തൊരീഖ് എന്നതിൻ്റെ ജംആണ് തൊറായിഖ് അല്ലെങ്കിൽ തുറുക്ക് എന്നൊക്കെ, അഥവാ വഴികൾ എന്നാണ് അർത്ഥം, മാർഗങ്ങൾ എന്നാണ് അർത്ഥം. അപ്പോൾ സബ തൊറായിഖ് എന്ന് പറഞ്ഞാൽ ഏഴ് മാർഗങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് മുകളിൽ നാം ഏഴ് വഴികൾ സൃഷ്ടിച്ചിരിക്കുന്നു. അതിൻ്റെ ഉദ്ദേശം ആകാശമാണ്. വമാ കുന്ന അനിൽ ഖൽഖി ഗാഫിലീൻ, വമാ കുന്ന, നാം ആയിട്ടില്ല. അനിൽ ഖൽഖി, സൃഷ്ടിപ്പിനെ തൊട്ട്. അപ്പോൾ ഖൽഖ്, ഖലഖ, ഖലഖ്ന എന്നൊക്കെ ഈ കഴിഞ്ഞ 16 ആയത്തുകൾക്കുള്ളിൽ തന്നെ പലവട്ടം ഈ സൂറത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഒരിക്കൽ നമ്മൾ ആ വാക്കിനർത്ഥം മറക്കാൻ വേണ്ടി പാടില്ല. ഖൽഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പ് എന്നർത്ഥം. ഗാഫിലീൻ എന്ന് പറഞ്ഞാൽ അശ്രദ്ധമാവുക. അപ്പോൾ വലഖദ് ഖലഖ്ന ഫൗഖകും സബഅ തറായിഖ്, വമാ കുന്ന അനിൽ ഖൽഖി ഗാഫിലീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മുകളിൽ നാം അടുക്കുകളായിക്കൊണ്ട് ഏഴു മാർഗങ്ങളെ, അഥവാ ഏഴാകാശങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. നാം ഒരിക്കലും നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ വിഷയത്തിൽ അശ്രദ്ധനായിട്ടില്ല എന്നാണ്. ശേഷം അല്ലാഹു പറയുന്നു, വഅൻസൽനാ മിനസ്സമാ ഇമാഅൻ, വഅൻസൽനാ, നാം ഇറക്കുകയും ചെയ്തിരിക്കുന്നു. മുകളിൽ നിന്ന് താഴേക്ക് ഇറക്കുന്നതിനാണ് അൻസല എന്ന് പറയുക. അൻസല, നാം ഇറക്കി. മിനസ്സമാ, ഈ ആകാശത്തു നിന്നും എന്താണ് ഇറക്കിയത്? മാഅൻ, വെള്ളമാണ് ഇറക്കിയത്. എങ്ങനെ ഇറക്കി? ബിഖദരിൻ, അങ്ങനെ കോരിച്ചൊഴിഞ്ഞൊരു കണക്കില്ലാതെയല്ല അയച്ചത്, മറിച്ച് വെള്ളം ഇറക്കിയത് ബിഖദരിൻ, ഒരു കണക്കനുസരിച്ചിട്ടാണ്. അള്ളാഹു ആകാശത്തു നിന്നും ഒരു കണക്കനുസരിച്ചുകൊണ്ട് മഴവെള്ളം താഴേക്കിറക്കി. എന്നിട്ടോ ഫഅസ്കന്നാഹു, സകന യസ്കുനു എന്ന് പറഞ്ഞാൽ താമസിക്കുക എന്നൊക്കെ അർത്ഥം. മസ്കൻ നമുക്കറിയാം, വീടുകൾക്ക് പേര് വെക്കും, മസ്കൻ താമസിക്കുന്ന സ്ഥലം. അസ്കന്ന എന്ന് പറഞ്ഞാൽ നാം അതിനെ താമസിപ്പിച്ചു, പ്രവേശിപ്പിച്ചു. ഹു അതിനെ, അഥവാ വെള്ളത്തെ. എന്നിട്ട് നാം അതിനെ, ഫ അസ്കന്നാഹു, എന്നിട്ട് നാം അതിനെ പ്രവേശിപ്പിച്ചു. ഫിൽ അർള്, ഭൂമിയിൽ പ്രവേശിപ്പിച്ചു. വഇന്ന അലാ ദഹാബിൻ ബിഹി ലഖാദിറുൻ, വഇന്ന അലാ ദഹാബിൻ, നിശ്ചയമായും നാം പോയിപ്പിക്കുവാൻ, ബിഹി, അതിനെ, ലഖാദിറുൻ, കഴിവുള്ളവരാണ്. അഥവാ വെള്ളത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് ഇറക്കി. ആ ഭൂമിയിലേക്ക് ഇറക്കിയ വെള്ളത്തെ അല്ലാഹു ഭൂമിയിൽ പലയിടങ്ങളിലേക്ക് പ്രവേശിപ്പിച്ചു. ആ പ്രവേശിപ്പിച്ച വെള്ളത്തെ പോയിപ്പിക്കുവാൻ, അതിനെ ഇല്ലാതാക്കി കളയുവാൻ അള്ളാഹുവിന് കഴിവുണ്ട്. എന്നെന്നും അത് ബാക്കിയാകുമെന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. ശേഷം അള്ളാഹു വീണ്ടും പറഞ്ഞു, ഫ അൻഷ ഇനാലക്കും, ഫ അങ്ങനെ, അപ്പോൾ, പിന്നീട്, അൻഷ ഇന, നാം വളർത്തിക്കൊണ്ടുവന്നു, ലക്കും, നിങ്ങൾക്ക്, ബിഹി, ആ വെള്ളം കൊണ്ട്, ജന്നാത്തിൻ, ജന്നത്തിൻ്റെ ജം ആണ് ജന്നാത്ത്. നമുക്കറിയാം ജന്നത്ത് എന്നത് സ്വർഗമെന്ന് നമുക്കറിയാം, എന്നാൽ ജന്നത്തിൻ്റെ ഭാഷാർത്ഥം തോട്ടം എന്നർത്ഥം. അപ്പോൾ ജന്നാത്ത് എന്ന് പറഞ്ഞാൽ തോട്ടങ്ങൾ എന്നാണ് അർത്ഥം. എന്തിനെ തോട്ടങ്ങൾ? മിൻ നഖീലിൻ, നഖീൽ എന്ന് പറഞ്ഞാൽ ഈന്തപ്പനയാണ്. ഈന്തപ്പനയുടെ തോട്ടങ്ങൾ നാം നിങ്ങൾക്ക് ആ വെള്ളം കൊണ്ട് വളർത്തി തന്നു. വ അനാബ്, അയ്നബിൻ്റെ ജം ആണ് അനാബ്. അനാബ്, അയ്നബ് എന്ന് പറഞ്ഞാൽ മുന്തിരി എന്നാണ് അർത്ഥം. മുന്തിരികളുടെ തോട്ടങ്ങളും നാം നിങ്ങൾക്ക് വളർത്തി തന്നു. ലക്കും, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക്, ഫീഹ, അതിലുണ്ട്. ഫവാഖിഹ്, ഫാഖിഹതുൻ എന്നതിൻ്റെ ജം ആണ് ഫവാഖിഹ്, അഥവാ പഴങ്ങൾ എന്നർത്ഥം. ഫവാഖിഹ്, പഴങ്ങൾ അതിൽ നിങ്ങൾക്കുണ്ട്. കസീറത്തുൻ, കുറച്ചല്ല, കുറേ ഉണ്ട്. ഖലീൽ എന്ന് പറഞ്ഞാൽ കുറച്ചാണ്, കസീർ എന്ന് പറഞ്ഞാൽ കുറേ. കസീറത്തുൻ, ഫവാഖിഹ് എന്നത് ജം ആയിക്കൊണ്ട് പ്രയോഗിച്ചത് കൊണ്ടാണ് കസീറത്തുൻ എന്ന് പറഞ്ഞത്. നിങ്ങൾക്കതിൽ ധാരാളം ഫലവർഗ്ഗങ്ങളുണ്ട്. വമിൻഹ, അതിൽ നിന്ന് തന്നെയാണ്, തഅ്കുലു, നിങ്ങൾ തിന്നുകയും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നാം മുന്തിരിയുടെയും ഈന്തപ്പനയുടെയും തോട്ടങ്ങൾ നാം വളർത്തി തന്നു. നിശ്ചയമായി നിങ്ങൾക്കതിൽ ധാരാളം പഴങ്ങളും ഭക്ഷിക്കാനുള്ളതും നിങ്ങൾക്കതിൽ ഉണ്ട് എന്ന് അല്ലാഹു പറയുന്നു. വീണ്ടും അല്ലാഹു പറഞ്ഞു, വശജറത്തൻ തഖ്റുജു മിൻ തൂരി സൈന. വശജറ, ശജറ എന്ന് പറഞ്ഞാൽ മരം എന്നാണ് അർത്ഥം. തഖ്റുജു, അത് പുറത്തു വരുന്നു. മിൻ തൂരി സൈന, സീന പർവ്വതത്തിൽ നിന്നും. തൂർ എന്ന് പറഞ്ഞാൽ പർവ്വതം എന്നാണ് അർത്ഥം. സീന എന്ന് പറഞ്ഞാൽ അതൊരു പേരാണ്. അപ്പോൾ തൂരി സീന എന്ന് പറഞ്ഞാൽ സീന പർവ്വതം. സീന പർവ്വതത്തിൽ നിന്നും പുറത്തു വരുന്ന ഒരു മരവും നാം നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നു. തമ്പുത്തു, അതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നു. ബിദ്ദുഹിനി, എന്നാണ് ദുഹൻ എന്ന് പറഞ്ഞാൽ എണ്ണ എന്ന അർത്ഥം. വസിബഗ് സിബഗ് എന്ന് പറഞ്ഞാൽ നിറത്തിന്, കളറിന്, പെയിന്റിന് സിബഗ് എന്ന് പറയും. ഇവിടെ കറി എന്നാണ് അർത്ഥം വരുന്നത്. ലിൽ ആക്കിലീൻ, ഭക്ഷിക്കുന്നവർക്ക് വേണ്ടി. അപ്പോൾ അതിൽ എണ്ണ, ഭക്ഷിക്കുന്നവർക്ക് വേണ്ടി എണ്ണയും കറികളും അള്ളാഹു സുബ്ഹാനഹു വതആല അതിൽ നിന്നും മുളപ്പിക്കുന്നു എന്നാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്ക് നൽകിയ റിസ്ഖിൻ്റെ, ഭക്ഷണത്തിൻ്റെ, വെള്ളത്തെ, സൃഷ്ടിപ്പിനെ ഒക്കെയാണ് അള്ളാഹു സുബ്ഹാനഹുവിലൂടെ പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കൂ, മനുഷ്യ സൃഷ്ടിപ്പിനെ, സങ്കീർണമായ മനുഷ്യ സൃഷ്ടിപ്പിനെ സൂചിപ്പിച്ചതിന് ശേഷം അള്ളാഹു മനുഷ്യ സൃഷ്ടിപ്പിനേക്കാൾ അതിസങ്കീർണമായ ലോകത്തിൻ്റെ, ആകാശത്തിൻ്റെ, ഭൂമിയുടെ ഒക്കെ സൃഷ്ടിപ്പിനെയാണ് അള്ളാഹു ഇവിടെ പഠിപ്പിക്കുന്നത്. മനുഷ്യനെ, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് അള്ളാഹുവിനെ വളരെ നിസാരമാണ്. ആകാശഭൂമി, ലഖൽഖു സമാവാത്തി വൽ അർളി അക്ബറു മിൻ ഖൽഖിന്നാസ്, മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനേക്കാളും അള്ളാഹുവിന് ഏറ്റവും വലുത്, സങ്കീർണമായത് ആകാശങ്ങളുടെ സൃഷ്ടിപ്പാണ്. എന്നാൽ അതും അള്ളാഹുവിന് വളരെ നിസാരമാണ് റബ്ബിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ മനുഷ്യ സൃഷ്ടിപ്പിനേക്കാൾ സങ്കീർണമാണ് ആകാശത്തിൻ്റെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നു. നിങ്ങൾ നോക്കും, മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് തന്നെ എത്രത്തോളം സങ്കീർണമാണ്. നമ്മുടെ കണ്ണ്, നമ്മുടെ മൂക്ക്, നമ്മുടെ ഹൃദയം, നമ്മുടെ കരൾ എന്നിങ്ങനെ തുടങ്ങിയിട്ട്, തലച്ചോറ് തുടങ്ങിയിട്ട് ഓരോ അവയവങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ അതിസങ്കീർണമാണ്. അങ്ങനത്തെ ഒരുപാട് അവയവങ്ങൾ ശരീരത്തിലുണ്ട്. ആ ശരീരത്തിൻ്റെ മനുഷ്യനെ സൃഷ്ടിപ്പിനേക്കാളും സങ്കീർണമാണ് ആകാശം. ആ ആകാശത്തിലെ വ്യത്യസ്തങ്ങളായ ഗോളങ്ങൾ, ഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, വാൽ നക്ഷത്രങ്ങൾ എന്നിങ്ങനെ തുടങ്ങിയ ഉൽക്കകൾ തുടങ്ങിയിട്ട് പലതുമുണ്ട്. അതൊന്നും പരസ്പരം കൂട്ടിമുട്ടാതെയാണ് സഞ്ചരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, സൂര്യനെ ചുറ്റുന്ന, സൂര്യൻ ഉൾക്കൊള്ളുന്ന മിൽക്കി വേ ഗാലക്സി, ആ ഗാലക്സിയിൽ സൂര്യനെ ചുറ്റുന്നതായ ഗ്രഹങ്ങൾ, ഗ്രഹങ്ങൾ എട്ടെണ്ണമുണ്ട്, പണ്ടൊമ്പതായിരുന്നു, എട്ടു ഗ്രഹങ്ങൾ അത് അതിവേഗത്തിൽ കുരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലേക്ക് സഞ്ചരിക്കുന്ന ക്ഷുദ്രഗ്രഹങ്ങൾ ധാരാളമുണ്ട്, പല ഗ്രഹങ്ങൾക്കും ഉപഗ്രഹങ്ങളുമുണ്ട്. എന്നാൽ ഇതൊന്നും പരസ്പരം കൂട്ടിമുട്ടുന്നില്ല. മനുഷ്യൻ ആകാശത്തേക്ക് പറഞ്ഞയച്ച കൃത്രിമോപഗ്രഹങ്ങൾ പലതും കൂട്ടിമുട്ടിയതും തമ്മിലുടസിയതും തകർന്നു വീണതും ഒക്കെ പലപ്പോഴും നമ്മൾ വാർത്തയായി കേൾക്കാറുണ്ട്. എന്നാൽ ആകാശത്ത് അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്ന ഇത്തരക്കണക്കിന്, ലക്ഷക്കണക്കിന് ഉൽക്കകളും ഗോളങ്ങളും ഗ്രഹങ്ങളും ഒന്നും യാതൊരു കൂട്ടിമുട്ടലുമില്ലാതെ അതിൻ്റേതായ സഞ്ചാരപരത്തിലൂടെ നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എത്ര അത്ഭുതമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. ആ മഹാത്ഭുതം നമ്മൾ ആലോചിക്കണം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെയാണ്, ആകാശത്തിൻ്റെ സൃഷ്ടിപ്പിനെയാണ്, മനുഷ്യ സൃഷ്ടിപ്പിനെ തൊട്ടുറന്നുകൊണ്ട് ചേർത്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ വളരെ ഗൗരവത്തിൽ ആ കാര്യത്തെ മനസ്സിലാക്കണം. പിന്നെ അള്ളാഹു പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ സൃഷ്ടിപ്പിൻ്റെ വിഷയത്തിൽ ഒമാ കുന്ന അനിൽ ഖൽഖി ഗാഫിലീൻ, അള്ളാഹു എന്തല്ല, ഒരിക്കലും അള്ളാഹു ഗഫലത്തിലായിട്ടില്ല, അള്ളാഹു സുബ്ഹാനഹു ഒരിക്കലും അശ്രദ്ധമായിട്ടില്ല ഈ സൃഷ്ടിപ്പിൻ്റെ വിഷയത്തിൽ. അള്ളാഹു വെറുതെ സൃഷ്ടിച്ചതല്ല ഈ കാര്യങ്ങളെ എന്നർത്ഥം. ഇതിനെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല കൃത്യമായ കണക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ആകാശങ്ങളെ സൃഷ്ടിപ്പിനെ ഖുർആനിൽ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ മുൽക്കിൻ്റെ മൂന്നാമത്തെ വചനത്തിൽ, അല്ലദീ ഖലഖ സബ സമാവാതി തിബാഖ, അട്ടികളായിക്കൊണ്ട്, അടുക്കുകളായിക്കൊണ്ട് ഏഴ് ആകാശങ്ങളെ അള്ളാഹു പഠിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. സൂറത്തുൽ നൂഹിൽ, അലം തറു കൈഫ ഖലഖ അല്ലാഹു സബ സമാവാതി തിബാഖ, അട്ടികളായിക്കൊണ്ട് ഏഴ് ആകാശങ്ങളെ അള്ളാഹു എങ്ങനെ പഠിച്ചു എന്ന് നിങ്ങൾ കാണുന്നില്ലേ എന്നിങ്ങനെയൊക്കെ ചോദ്യങ്ങളൊക്കെ നമുക്ക് ഖുർആനിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ കാണാൻ കഴിയും. അതിൻ്റെ ഒന്നും വിഷയത്തിൽ അള്ളാഹു ഒരിക്കലും അശ്രദ്ധമല്ല. അവിടെ ജീവിക്കുന്ന ധാരാളക്കണക്കിന് ജീവികളുണ്ട്. അതൊന്നും അള്ളാഹു വെറുതെ ഉണ്ടാക്കിയതല്ല. ഈ ആകാശങ്ങളെയും ഭൂമിയെയും സർവ്വചരാചരങ്ങളെയും അള്ളാഹു അശ്രദ്ധമായി ഉണ്ടാക്കിയതല്ല. അവക്കെല്ലാം അള്ളാഹു കൃത്യമായി, അതിനെക്കുറിച്ച് അശ്രദ്ധമായിട്ടില്ല, അവക്കെല്ലാം റിസ്ഖ്, അവിടെ ജീവിക്കുന്നവർക്കെല്ലാം അള്ളാഹു കൃത്യമായി റിസ്ഖ്, ഉപജീവനം, ഭക്ഷണ മാർഗങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്നുണ്ട് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമിയിലേക്ക് മനുഷ്യന് റിസ്ഖായിക്കൊണ്ട് ലഭിക്കുന്ന വെള്ളത്തെക്കുറിച്ച്, അതിൻ്റെ ഗൗരവത്തെ, പ്രാധാന്യത്തെക്കുറിച്ച്, അപ്പോൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് അള്ളാഹു തുടർന്ന് തുടർന്ന് പറഞ്ഞു വരികയാണ്. ആകാശങ്ങളെക്കുറിച്ച് പറഞ്ഞ ശേഷം പിന്നെ അള്ളാഹു പറയുന്നു, അൻജൽനാ മിനസ്സമാ ഇമാഅൻ ബിഖദർ, ആകാശത്തു നിന്നും ഒരു കണക്കനുസരിച്ചാണ് അള്ളാഹു മഴ നൽകുന്നത്. അള്ളാഹു ഒരു ഒരു പിന്നെ ടാങ്ക് തുറന്നിളക്കിയതുപോലെ ഒരു കണക്കില്ലാതെയല്ല, മറിച്ച് ഓരോ നാട്ടിലേക്കും എത്ര വേണമെന്ന്, ഓരോ രാജ്യത്തും എത്ര വേണമെന്ന് കൃത്യമായ കണക്കോടുകൂടി അള്ളാഹു അയക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ തന്നെ നമ്മളിങ്ങനെ വണ്ടിയെടുത്ത് ഓടുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ മഴയുണ്ടാകും, ചില സ്ഥലത്ത് മഴ ഉണ്ടാവില്ല. മഴ ഉണ്ടെന്ന് കരുതി കോട്ടക്കെട്ട് യാത്ര ചെയ്യുമ്പോൾ കുറച്ച് പ്രത്യേക മഴ തന്നെ ഉണ്ടാവില്ല. ഇനി മഴയില്ല, നല്ല വെയിൽ കണ്ട് നമ്മൾ യാത്ര ആരംഭിക്കുമ്പോൾ പെട്ടെന്ന് മഴ പെയ്യും. ഒരു നാട്ടിൽ മഴയുണ്ട്, മറ്റൊരു നാട്ടിൽ മഴയില്ല. ഒരു നാട്ടിൽ ചില സമയം നിരന്തരം മഴ പെയ്യുന്നു, പിന്നെ കുറേ സമയം പെയ്യാതിരിക്കുന്നു. ചില സ്ഥലങ്ങളിൽ മഴ കുറേശ്ശെ കുറേശ്ശെ പെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെ അള്ളാഹുവിൽ കൃത്യമായ കണക്കുണ്ട്. ആ കണക്കനുസരിച്ച് മാത്രമാണ് അള്ളാഹു ഭൂമിയിലേക്ക് വെള്ളത്തിറക്കുന്നത്. ആ വെള്ളത്തിറക്കിട്ട് ഫസ്കന്നാഹു ഫിൽ അർദ്, അള്ളാഹു ഭൂമിയിൽ അതിനെ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സമാനമായ ആശയം വേറെയും സ്ഥലങ്ങളിൽ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. വെള്ളത്തെ അള്ളാഹു ഒമാനുസിലു ഇല്ലാ വിഖദരി മഅലൂം, സൂറത്തുൽ ഹിജ്റിന്റെ 21-ാമത്തെ വചനത്തിൽ കൃത്യമായ അറിയപ്പെട്ട കണക്കിൽ മാത്രമാണ് നാം വെള്ളം ഇറക്കുന്നത് എന്ന്. സൂറത്തുൽ സുമറിന്റെ 21-ാമത്തെ വചനത്തിൽ അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഇൻ ഫഅസ്കന്നാഹു യനാബിഉ ഫിൽ അർളി, ഭൂമിയിലെ എമ്പുഴകളിൽ ഉറവിടങ്ങളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശത്ത് നിറക്കിയ വെള്ളത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നെ ശേഖരിച്ചു വെച്ചിരിക്കുന്നു. ഇതൊക്കെ വെള്ളം പുറത്തേക്ക് വരാനുള്ള ഉറവിടങ്ങളാണ്. എന്നാൽ ഈ ഉറവിടങ്ങളിലെ വെള്ളത്തെ എപ്പോഴും നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. കിണർ കുഴിച്ചാൽ, ബോർവെല്ല് കുഴിച്ചാൽ, കുളമാക്കി കുഴിച്ചാൽ വെള്ളം എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ വെള്ളത്തെ ഇല്ലാതാക്കി കളയാൻ പടച്ചെറുപ്പ് കഴിവുള്ളവനവ ഇന്ന അലാ ദഹാ ബിംബിഹി ലഖാദിറൂൺ, അതിനെ നശിപ്പിക്കുവാൻ അള്ളാഹുവിന് കഴിയും. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുലിക്കിൽ അള്ളാഹു പറഞ്ഞില്ലേ, ഖുൽ അറഅയ്തും മിൻ അസ്ബഹ മാഉകും ഗൗറൻ ഫമയ്യതീകും ബിമാഇൻ മഈൻ, ഈ വെള്ളമൊക്കെ ചവർപ്പുള്ളതാക്കി കഴിഞ്ഞാൽ നല്ല ശുദ്ധമായ വെള്ളം നമുക്ക് ആരാണ് നൽകുക? ഭൂമിയിലേക്ക് മനുഷ്യന് വെള്ളം കിട്ടാൻ ഒരേ ഒരു സോഴ്സ് ആകാശത്തിലെ മഴ മാത്രമാണ്. ആ മഴ കിട്ടിയില്ലെങ്കിൽ, ഇനി കിട്ടിയ മഴ താഴേക്കിറക്കിയത് ചവർപ്പര രുചിയുള്ള മഴയാക്കി കഴിഞ്ഞാൽ നമുക്ക് ശുദ്ധമായ വെള്ളം എവിടെ നിന്ന് കിട്ടാനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ആ വെള്ളത്തെക്കുറിച്ച്, ആകാശത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ, അതിൻ്റെ പ്രാധാന്യത്തെ, സൃഷ്ടിപ്പിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് ആലോചിക്കുവാൻ, ആ വെള്ളത്തെ നമുക്ക് നന്ദി കാണിക്കുവാൻ, വെള്ളം ദൂർത്ത് കാണിക്കാതിരിക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അനാവശ്യമായി ദൂർത്തടിച്ച് വെള്ളം ചിലവാക്കി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കുടിക്കാൻ പോലും വെള്ളം കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വതആല ശേഷം പറയുന്നു, ഫഅൻശഅന ലകും ബിഹി ജന്നാത്തിൻ മിൻ നഖീലിൻ വഅനാബിൻ ലകും ഫീഹാ ഫവാകി കസീറ വമിൻഹാ തഅക്കുലൂൻ, പിന്നീട് നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഭൂമിയിൽ നിന്ന് തന്നെ ഈത്തപ്പനയുടെയും അതേപോലെ തന്നെ മുന്തിരികളുടെയും ഒക്കെ മരങ്ങൾ നിങ്ങൾക്ക് അള്ളാഹു ഭക്ഷിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് പഴങ്ങൾക്ക് വേണ്ടി ഉയർത്തി നൽകുന്നു. വശചരത്തൻ തൂരി സൈന തമ്പുത്തു ബിദ്ദുഹിനി വസുബുകല്ലിൽ അക്കിലിൻ, സീനാ പർവ്വതത്തിനും ഉയർന്നു വരുന്ന ഒരു വൃക്ഷത്തെയും അള്ളാഹു പഠിപ്പിക്കുന്നു. ഇതേത് വൃക്ഷമാണ്? നമുക്കെല്ലാം അറിയുന്ന വിഷയമാണ്. അള്ളാഹു സൂറത്ത് തീനിൽ പറഞ്ഞ വത്തീനി വസ്സൈതൂൻ വതൂരി സീന വസൂനി എന്ന് പറഞ്ഞു. സൈതൂൻ അഥവാ ഒലിവാണ് ഈ ശജറത്ത് കൊണ്ട്, മരം കൊണ്ടുള്ള ഉദ്ദേശമെന്ന് മുഫസ്സിറുകളെല്ലാം കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. സൈതൂൻ എന്നത് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ 6 സ്ഥലങ്ങളിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. സൂറത്തു അൻആമിൻ്റെ 99, അതേപോലെ തന്നെ അൻആമിൽ തന്നെ 141, നഹലിൻ്റെ 11, നൂറിൻ്റെ 35, അബസയുടെ 29, തീനിൻ്റെ 1 വചനങ്ങളിൽ അള്ളാഹു ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, സൈതൂൻ എന്ന്. ആ സൈതൂൻ വൃക്ഷമാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. ഇതൊക്കെ അള്ളാഹു നൽകുന്നത് എന്തിനാണ്? നമുക്ക് രീസക്കായിക്കൊണ്ട്, നമുക്ക് ഭക്ഷിക്കാനായിക്കൊണ്ട്, നമുക്ക് ഉപകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ അള്ളാഹുവിന് വലിയ ദൃഷ്ടാന്തങ്ങളാണ്. ഇത് അള്ളാഹുവിനുള്ള മറ്റാരെ കൊണ്ടുവരാൻ വേണ്ടി കഴിയില്ല. ഇതിനെ അള്ളാഹു പൊയ്പ്പിച്ച് കളഞ്ഞാൽ, നശിപ്പിച്ച് കളഞ്ഞാൽ ഈ പറയപ്പെട്ടതൊന്നും കൊണ്ടുവരാൻ ലോകത്തൊരാൾക്കും സാധ്യമാവുകയില്ല. അതുകൊണ്ട് നമ്മളുടെ കഴിവുകേടും അള്ളാഹുവിൻ്റെ കഴിവിനെയുമാണ് നമ്മൾ ഈ വചനങ്ങളെ മനസ്സിലാക്കേണ്ടത്. അതനുസരിച്ചുകൊണ്ട് റബ്ബിനെ കൂടുതൽ വിനയാനിതരാകുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്കെല്ലാം അങ്ങനെ വിനയാനിതരായ അടിമകളായി മാറാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹൃദയ വസന്തം. നമ്മോടൊപ്പം ചേർന്നത് സഫീർ അൽഹിക്കമി.

നമ്മൾ ജീവിക്കുന്നത് ചിന്തകളുടെ വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്ത, യാഥാർത്ഥ്യങ്ങൾ തിരയുന്ന ഒരു പുതിയ തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. മതം, സമൂഹം, രാഷ്ട്രീയം, സംസ്കാരം, ഇങ്ങനെ ജീവിതത്തെ സ്പർശിക്കുന്ന ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള സംശയങ്ങളും വേറിട്ട കാഴ്ചപ്പാടുകളും ഇന്നുയർന്നു വരുന്നുണ്ട്. എന്നാൽ ആധുനിക മാധ്യമങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും ചർച്ചകൾ പലപ്പോഴും യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ ഇളക്കിവിട്ടും വസ്തുതകൾ മറച്ചുവെച്ചും നടത്തുന്ന ചർച്ചകൾ ആർക്കും വ്യക്തമായ ഒരു ഉത്തരവും നൽകുന്നില്ല. സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ യുവതലമുറ ആശയക്കുഴപ്പത്തിന്റെ ഇരുട്ടിലേക്ക് നീങ്ങുന്നു. പക്ഷേ സത്യാന്വേഷണം എന്നത് കേവലം ഒരു തർക്കമല്ല, അത് വിചാരത്തിന്റെയും വിവേകത്തിന്റെയും തെളിമയുള്ള പാതയാണ്. ചോദ്യങ്ങളെ ഭയപ്പെടാതെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിക്കുന്ന ഒരു വേദി ഇവിടെ ആവശ്യമാണ്. ഇതാ ചിന്തകൾക്ക് മൂർച്ച കൂട്ടാൻ, ആഴമുള്ള സംവാദങ്ങളിലൂടെ സത്യം തിരിച്ചറിയാൻ ഒരു തുറന്ന ഡിജിറ്റൽ ഇടം, വിസ്ഡം ഡയലോഗ് ടിവി. യുവാക്കൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രസക്തമായ ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധവും യുക്തിസഹവുമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരു വേദി. മതവും രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളും സംസ്കാരവും എല്ലാം ഒളിച്ചോടാതെ തെളിമയുള്ള സംവാദത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ സത്യത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, കേവലം പ്രോപ്പഗണ്ടകൾക്കപ്പുറം യാഥാർത്ഥ്യത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ ഈ ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കാളിയാകൂ. ഇന്നു തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യൂ ഡയലോഗ് ടിവി. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഡയലോഗ് ടിവി. ഇന്നേക്കും നാളേക്കും ശരിയായ ദിശാബോധത്തിനായുള്ള തെളിമയുള്ള ശബ്ദം.

0: സർക്കാർ ഓഫീസുകളിൽ എത്ര കയറിയിറങ്ങിയിട്ടും ഉദ്ദേശിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലേ? ഓരോ തവണ ചെല്ലുമ്പോഴും ഓരോ പുതിയ രേഖകൾ ആവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥർ തിരിച്ചയക്കുമ്പോൾ നിരാശയോടെ മടങ്ങേണ്ടി വരാറുണ്ടോ? അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും പെൻഷനുകളും ധനസഹായവും തൊട്ടരികിലുണ്ടായിട്ടും കൃത്യമായ അറിവില്ലാത്തതുകൊണ്ട് മാത്രം അത് നേടിയെടുക്കാൻ കഴിയാതെ പോകുന്ന എത്രയോ സാധാരണക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഏത് അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത്, എവിടെയാണ് സമീപിക്കേണ്ടത്, എന്തൊക്കെ രേഖകളാണ് കൂടെ കരുതേണ്ടത് എന്നറിയാതെ വലയുന്ന പൊതുജനങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. എന്നാൽ ഇനി നിരാശപ്പെടേണ്ടതില്ല, അനാവശ്യമായി കയറിയിറങ്ങി സമയം പാഴാക്കേണ്ടതുമില്ല. പൊതുജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സേവനങ്ങളെയും ആനുകൂല്യങ്ങളെയും കുറിച്ച് അറിയേണ്ടതെല്ലാം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലേക്കെത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ എളുപ്പമാകുന്നു. അതെ, പീസ് റേഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ജനക്ഷേമം. വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികൾ, സ്കോളർഷിപ്പുകൾ, ചികിത്സാ ധനസഹായങ്ങൾ, പെൻഷനുകൾ, റേഷൻ കാർഡ് സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ സേവനങ്ങൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ സ്വന്തമാക്കാമെന്ന് ലളിതമായ ഭാഷയിൽ ഈ പൊതുജനസമ്പർക്ക പരിപാടിയിലൂടെ തന്നെ മനസ്സിലാക്കാം. അപേക്ഷിക്കേണ്ട രീതികളും ആവശ്യമായ രേഖകളും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അവകാശങ്ങൾ ചോദിച്ചറിയാനും അർഹതപ്പെട്ടത് അനായാസം നേടിയെടുക്കാനും പൊതുജനങ്ങളെ പ്രാപ്തമാക്കുന്ന അറിവിന്റെ പുതിയ ശബ്ദമാണ് ജനക്ഷേമം. സർക്കാർ സേവനങ്ങൾ ഇന്ന് നിങ്ങളുടെ വീട്ടുപടിക്കലെത്തും വിധം ലളിതം. ജനങ്ങളുടെ ക്ഷേമത്തിനായി, അറിവിന്റെ വഴികാട്ടിയായി ജനക്ഷേമം. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാൻ മറക്കരുത്. നിങ്ങളുടെ അവകാശങ്ങൾ അറിഞ്ഞിരിക്കൂ, ആനുകൂല്യങ്ങൾ നേടിയെടുക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: أو تعرضوا فإن الله كان بما تعملون خبيرا.
1: ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ശ്രവണ സുന്ദരമായ പാരായണമാണ് നമ്മൾ ഇതുവരെയും കാതോർത്തത്.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ നാലാം അധ്യായം സൂറ നിസായിലെ 135-ാമത്തെ ആയത്താണ് ഇന്ന് മധുരം ഖുർആനിലൂടെ നമ്മൾ കേട്ടിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട്, യാ അയ്യുഹല്ലദീന അമനു, ഓ സത്യവിശ്വാസികളെ, കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത് ശുഹദാ അലില്ലാ, നിങ്ങൾ അള്ളാഹുവിനു വേണ്ടി സാക്ഷികളായ നിലയിൽ നീതിമുറയെ നിങ്ങൾ നിലനിർത്തിപ്പോരുന്ന അവസ്ഥ ഉണ്ടായിരിക്കണം. വലവ് അല അംഫുസിക്കും അവിൽ വാലിദൈനി വല്ലഖറബീൻ, ആ നീതിപാലനം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തം ദേഹങ്ങൾക്കോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ അടുത്ത കുടുംബങ്ങൾക്കോ എതിരായാലും ശരി. ഈ യക്കുൻ ഗനിയൻ ഔ ഫഖീറ, അയാൾ ധനികനോ ദരിദ്രനോ ആയിരുന്നാൽ രണ്ടായിരുന്നാലും, ഫല്ലാഹു ഔലാ ബിഹിമ, അല്ലാഹു ആ രണ്ടാളുകളുമായും അധികം ബന്ധപ്പെട്ടവനാകുന്നു. ഫലാ തത്തബിഉൽ ഹവാ അൻ തഅദിലു, അതിനാൽ നീതി പാലിക്കുന്നതിന് വിഘാതമായി നിങ്ങൾ ഇച്ഛയെ പിൻപറ്റരുത്. വ ഇൻ തൽവു ഔ തുഇരിദു, നിങ്ങൾ വളച്ചു തിരിക്കുകയോ തിരിഞ്ഞുകളയുകയോ ചെയ്യുന്ന പക്ഷം, ഫ ഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ, അപ്പോൾ നിങ്ങൾ ഓർക്കണം, നിശ്ചയമായും അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു എന്ന് അല്ലാഹു ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ വിശദീകരണം എന്നോണം സൂചിപ്പിക്കുവാനുള്ളത്, നമ്മുടെ വർത്തമാനങ്ങൾ, സാക്ഷ്യങ്ങൾ, തീരുമാനങ്ങൾ, ഇടപാടുകൾ മുതലായ എല്ലാ വിഷയങ്ങളിലും നീതിമുറ തെറ്റാതെ അത് നിലനിർത്തിപ്പോരണം. അത് സ്വന്തം ദേഹത്തിനോ മാതാപിതാക്കൾക്കോ കുടുംബങ്ങൾക്കോ ആർക്കും തന്നെ ദോഷമായിരുന്നാലും സത്യവും കൃത്യവും പാലിക്കണം. അതിൽ ധനികനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമുണ്ടായിക്കൂടാ. ധനികനായതുകൊണ്ട് അവന് ദോഷം വരുത്താം, അല്ലെങ്കിൽ അവന് ഭയപ്പെടേണ്ടതാണ് എന്നും, ദരിദ്രനായതുകൊണ്ട് അവന് ഗുണം വരുത്തേണ്ടതാണ്, അല്ലെങ്കിൽ അവനെ ഗൗനിക്കേണ്ടതില്ല എന്ന് കരുതി നീതികേട് ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് അല്ലാഹു ഈ വചനം മുഖേന കൽപ്പിക്കുന്നത്. സാക്ഷ്യം വഹിക്കുന്നതിലോ മറ്റോ സത്യത്തെ മറിച്ച് തിരിച്ച് അവതരിപ്പിക്കുകയോ സത്യം തുറന്നു പറയാതെ ഒഴിഞ്ഞുമാറുകയോ ചെയ്താൽ അല്ലാഹു അതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നതാണ്, അതിനെപ്പറ്റി തക്ക നടപടി എടുക്കുക തന്നെ ചെയ്യുമെന്ന താക്കീതും നൽകുന്നു. ഖൈബർ യുദ്ധത്തെ തുടർന്ന് യഹൂദികളിൽ നിന്ന് ലഭിച്ചിരുന്ന വസ്തുവകകളുടെ ആദായം പിരിച്ചെടുക്കാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ബിൻ റവാഹത്ത് റളിയല്ലാഹു അൻഹുവിനെ അയച്ചിരുന്നപ്പോൾ തങ്ങൾ നൽകേണ്ടിയിരുന്ന തുകയിൽ ഇളവ് നൽകാൻ വേണ്ടി അവർ അദ്ദേഹത്തിന് കൈക്കൂലി കൊടുക്കാൻ ശ്രമിക്കുകയുണ്ടായി. അപ്പോൾ ആ മഹാൻ ഇപ്രകാരം പറഞ്ഞതായി നിവേദനം ചെയ്യപ്പെട്ടതായിട്ട് കാണാൻ കഴിയും. അള്ളാഹു തന്നെയാണ് സൃഷ്ടികളിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുടെ, അഥവാ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്നാണ് ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങളാകട്ടെ എൻ്റെ അടുക്കൽ കുരങ്ങുകളെയും പന്നികളെയുംക്കാൾ അധികം വെറുക്കപ്പെട്ടവരുമാകുന്നു. എന്നാൽ അദ്ദേഹത്തോടുള്ള സ്നേഹവും നിങ്ങളോടുള്ള വെറുപ്പും നിങ്ങളിൽ നീതി പാലിക്കാതിരിക്കാൻ എന്നെ പ്രേരിപ്പിക്കുകയില്ല. ഇത് കേട്ടപ്പോൾ അവർ പറഞ്ഞു, ഇത് അഥവാ നീതി കൊണ്ട് തന്നെയാണ് ആകാശങ്ങളും ഭൂമിയും നിലനിൽക്കുന്നതും. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. ആവശ്യത്തിന് മുമ്പ് തന്നെ സാക്ഷ്യം നിറവേറ്റുന്നവനാണ് സാക്ഷികളിൽ വെച്ച് ഉത്തമനെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റെടുത്ത സാക്ഷ്യം നിർവഹിക്കാൻ മടികൂടാതെ മുന്നോട്ട് വരുന്നവനെ ഉദ്ദേശിച്ച് ഇവിടെ സൂചിപ്പിച്ചതായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആയത്തിൻ്റെ പൊരുളും അതിൻ്റെ ആശയവും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറാൻ റഹ്മാനായ റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഇത്തരണത്തിൽ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്.
3: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിന്റെ സംസാരത്തിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സ്നേഹമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപകടത്തിൻ്റെ ചിഹ്നം പല സ്ഥലങ്ങളിലും നമ്മൾ കാണാറുണ്ട്. പെട്ടെന്ന് നമ്മെ ഭയപ്പെടുത്തുന്ന ചിഹ്നങ്ങളാണ് അപകടത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടി നൽകപ്പെടാറുള്ളത്. ഒരുപക്ഷേ നമ്മുടെ മനസ്സിലെപ്പോഴും അപകടത്തെ പറയുമ്പോൾ ഓർമ്മ വരേണ്ട ചില പര്യായ പദങ്ങളുണ്ട്. അതിലൊന്നാണ് നമ്മുടെ നാവ്. സ്വതന്ത്രമായി നമുക്കുപയോഗിക്കാൻ പറ്റുന്ന അസ്ഥിയില്ലാത്ത ഒരു മാംസകഷ്ണമാണ് നമ്മുടെ നാവ്. ഒരുപക്ഷേ മറ്റെന്തപകടങ്ങളെക്കാളും ഏറ്റവും ദുരന്തം സൃഷ്ടിക്കുന്നതാണ് മനുഷ്യൻ്റെ നാവ്. ശരീരത്തിലെ തൊലി തീപിടിച്ച് കരിഞ്ഞു പോയാൽ ആ ഭാഗം എന്നും അങ്ങനെ മുറിവായി കിടക്കില്ലേ എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. ഒരുപക്ഷേ അതും ആ മുറിവ് മറന്നുപോവാനും ആ വൈകല്യത്തെ തൽക്കാലം മനസ്സിൽ വിസ്മരിക്കുവാനും നിരന്തരമായ ജീവിത പ്രയത്നങ്ങളിലൂടെ പരിശീലനങ്ങളിലൂടെ ഒരു വ്യക്തിക്ക് പറ്റിയേക്കാം. എന്നാൽ നാവിനാൽ ഏൽപ്പിക്കപ്പെടുന്ന മുറിവുകൾ ഉണങ്ങിപ്പോവുകയില്ലെന്നുറപ്പാണ്. ഞാൻ ഇന്നും ഓർക്കുന്നു, വളരെ മാന്യമായി സമൂഹത്തിൽ ഒരധ്യാപകനായി ജീവിതം നയിച്ചിരുന്ന ഒരു മഹൽ വ്യക്തി, അദ്ദേഹത്തോടുള്ള ഒരു വിരോധം തീർക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരു ശത്രു മഷി വാങ്ങി അതിൽ വിരൽ മുക്കി വെളുത്ത പേപ്പറിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ചില അഴിമതി ആരോപണങ്ങൾ കഥയായി സൃഷ്ടിച്ചുണ്ടാക്കി അങ്ങാടികളിലെ മുഴുവൻ ചുമരുകളിലും ഒട്ടിച്ചു വെച്ചു. ഒരുപക്ഷേ വർഷത്തിൻ്റെ എത്രയോ പഴക്കങ്ങൾ അതിനുണ്ടെങ്കിലും ആ ആരോപണ വിധേയനായ വ്യക്തിക്കോ അദ്ദേഹത്തിൻ്റെ മക്കൾക്കോ തലമുറകൾക്കോ അത് മറന്നുപോകാൻ പറ്റുന്നില്ല. ഒരാളുടെ അഭിമാനത്തെയാണ് നാവ് ഏറ്റവും ശക്തമായി ആക്രമിക്കുന്നത്. തിന്മയുടെ ഒരു വശമുള്ളതോടൊപ്പം തന്നെ നല്ലത്, ഏതു സന്ദർഭത്തിലും ഒരാളുടെ മനസ്സിന് കുളിരും സന്തോഷവും പകരുന്ന നല്ല വാക്കുകൾ പറയാൻ നാവുകൊണ്ട് പറ്റും. പക്ഷേ അപകടകാരിയായ നാവിനെ അപകടങ്ങൾ വരുത്തുന്നതിനെക്കുറിച്ച് നല്ല സൂക്ഷ്മതയും നല്ല ശ്രദ്ധയും വേണം. പ്രത്യേകിച്ചും നമ്മുടെ മുഴുവൻ വാക്കുകളും വായുവിൽ ലയിച്ചു പോയി അവസാനിക്കുന്നില്ല, എല്ലാം രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുകയാണ്. മായൽ ഫിലുമിൻ ഖൗലിൻ ഇല്ലാലദൈഹി ഇല്ലാലദൈഹി റഖീബുൻ അതീദ്. ഒരു വാക്കും ഉച്ചരിക്കുന്നില്ല. ഇങ്ങനെയല്ലാതെ സന്നിഗ്ധമായി എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മലക്കിൻ്റെ സാന്നിധ്യത്തിലല്ലാതെ ഒരു വാക്കും പറയുന്നില്ല. സഹോദരങ്ങളെ, നമ്മൾ പറയുന്ന ഓരോ വാക്കിനും നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുകൊണ്ട് ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും അത് പുറത്തു വരുമ്പോൾ നന്മയാണോ തിന്മയാണോ അതിൻ്റെ പ്രതിഫലനമായി ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പു വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നന്മകളാണല്ലോ മനുഷ്യനെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത്, തിന്മകളാണ് മനുഷ്യന് സ്വർഗം നഷ്ടപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ തിന്മകളുടെ വലിയ ഒരളവിനെ തടുക്കാൻ നാവിൻ്റെ നിയന്ത്രണങ്ങളെ കൊണ്ട് പറ്റും. സൂക്ഷിച്ചുപയോഗിച്ചാൽ നന്മയുടെ വലിയ വലിയ പർവ്വതങ്ങൾ സൃഷ്ടിക്കാൻ നാവുകൊണ്ട് പറ്റും. അതുകൊണ്ടായിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മയ്യലുമനുലി മാ ബൈന ലിഹയൈഹി, ആര് എനിക്ക് ജാമ്യം നിൽക്കുന്നുവോ അവൻ്റെ താടിയെല്ലുകൾക്കിടയിലുള്ളതും വമാ ബൈന റിജ്ലൈഹി അവൻ്റെ കാലുകൾക്കിടയിലുള്ളതും, അലുമനുലഹുൽ ജന്ന അവൻ്റെ സ്വർഗത്തിന് ഞാൻ ജാമ്യം നിൽക്കുന്ന സ്വർഗം തരാമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. ഇവിടെ താടിയെല്ലുകൾക്കിടയിലുള്ളത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാവാണ്. നാവിൻ്റെ സൂക്ഷിച്ചുള്ള ഉപയോഗം നമുക്ക് നന്മകളെ നേടിത്തരുന്നു, നാവിൽ നിന്ന് വരുന്ന തിന്മകളെ അത് തടുക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ ഒരു വലിയ ഉപദേശത്തിൻ്റെ വചനങ്ങളെ വായിക്കുമ്പോൾ നാവിൻ്റെ നിയന്ത്രണത്തിൻ്റെ പ്രസക്തി നമുക്ക് ബോധ്യപ്പെടും. പ്രമുഖനായ പ്രവാചകൻ സല്ലല്ലാഹു അനുജരൻ മുആദ് ബിനു ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ പ്രവാചകനോട് പറഞ്ഞു, അഖ്ബിർനി, എനിക്കറിയിച്ചു തരണം, അൻ അമലിൻ യുദ്ഖിലുനി അൽ ജന്ന വയുബാഇദുനി അനിന്നാർ, സ്വർഗത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് എന്നെ അകറ്റുന്നതുമായ ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരണമെന്ന്. കാല അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ലഖദ് സഅൽത അൻ അളീമിൻ വഇന്നഹു ലയസീറുൻ അലാ മൻ യസ്സറഹുല്ലാഹു അലൈഹി. നീ വലിയൊരു കാര്യമാണ് മുആദേ ചോദിച്ചത്, അത് അള്ളാഹു നിനക്ക് സുഗമത നൽകുന്നുവെങ്കിൽ, എളുപ്പം നൽകുന്നുവെങ്കിൽ, നിനക്കത് എളുപ്പത്തിൽ സാധിച്ചേക്കാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ എന്താണ് സുഹൃത്തുക്കളെ? തഅബ്ദുല്ലാഹ വല തുശ്രിക് ബിഹി ഷൈഅൻ, നീ അള്ളാഹുവിനെ ആരാധിക്കുക, അവനോടൊപ്പം മറ്റൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുക. എല്ലാ കാര്യങ്ങളും പ്രയോജനപ്പെടണമെങ്കിൽ അടിസ്ഥാനപരമായി വേണ്ടത് വിശ്വാസത്തിന്റെ സംശുദ്ധതയാണ്. വത്തുഖൈമുസ്സലാത്ത, നീ നമസ്കാരത്തെ നിലനിർത്തുക. വത്തുഉത്തി സകാത്ത, നീ നിർബന്ധമായ ദാനം സകാത്ത് നൽകുക. വത്തസൂമു റമളാന, റമളാനിൽ നീ നോമ്പു നോൽക്കുക. വത്തഹജ്ജുൽ ബൈത്ത ഇനിസ്തതഅത ഇലൈഹി സബീല, നിനക്ക് വഴി സൗകര്യപ്പെടുന്നുവെങ്കിൽ നീ പരിശുദ്ധമായ കഅബയിൽ പോയി ഹജ്ജ് നിർവഹിക്കുക. തുമ്മ ഖാല, പിന്നെ പറഞ്ഞു, അല അദുല്ലുക അല അബ്വാബിൽ ഖൈർ, നന്മയുടെ കവാടങ്ങളെക്കുറിച്ച് ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ. അസ്സൗമു ജുന്ന, നോമ്പ് ഒരു പരിചയാണ്. അതായത് തിന്മകളിൽ നിന്നും നിന്റെ ജീവിതത്തെ എപ്പോഴും തടുത്തു നിർത്താൻ, തിന്മകൾ നിന്നിലേക്ക് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാൻ നോമ്പ് കൊണ്ടു പറ്റും. വസ്സദഖത്തു തുതുഫിഉ അൽ ഖതീഅത കമാ യുതുഫിഉൽ മാഉ അന്നാർ, തീയിനെ വെള്ളം കൊണ്ട് കെടുത്തുന്നത് പോലെ തിന്മകളെ കെടുത്തിക്കളയാൻ, നീ ചെയ്ത പാപങ്ങളെ പരിഹരിക്കാൻ ദാനധർമ്മങ്ങൾക്കു പറ്റും. വസ്സലാത്തു റജുൽ ഫി ജൗഫില്ലൈ, രാത്രിയിലുള്ള ഒരാളുടെ നമസ്കാരം, രാത്രി നമസ്കാരം, ഏറ്റവും ശാന്തമായ രാത്രിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമസ്കരിക്കുക. എന്നിട്ട് പ്രവാചകൻ ഖുർആനിലെ ഒരു വചനം പാരായണം ചെയ്ത് കേൾപ്പിച്ചു. തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഉ യദ്ഊന റബ്ബഹും ഖൗഫം വതമഅ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. രാത്രിയിൽ അവിടെ പാർശ്വങ്ങൾ എഴുന്നേൽക്കും. എന്നിട്ടവർ അള്ളാഹുവോട് ഭയത്തോടും ആഗ്രഹത്തോടെയും പ്രാർത്ഥിക്കും. അവർക്ക് നൽകിയിൽ നിന്നും അവർ ചെലവഴിക്കും എന്ന് പറഞ്ഞ വചനം നബി സാസമ ഓതിക്കേൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, അല ഉഖ്ബിറുക ബിറസിൽ അംറ് വ അമൂദിഹി വ ദിർവത്തി സനാമിഹി കുൽതു ബലായാ റസൂലല്ലാ കാല റസുൽ അംറി അൽ ഇസ്ലാം, കാര്യങ്ങളിലെ ഏറ്റവും മുഖ്യമായത് ഇസ്ലാമാണ്. വ അമൂദുഹു അസ്വല, അതിൻ്റെ അടിസ്ഥാനപരമായ സ്തംഭം അത് നമസ്കാരമാണ്. വ ദിർവത്തു സനാമിഹി അൽ ജിഹാദ്, അതിൻ്റെ കടിഞ്ഞാൺ ജിഹാദാണ്, ധർമ്മസമരമാണ്. എന്നിട്ട് നബി സാസം ഒരു വാക്കു പറഞ്ഞു. അത് പറയാനാണ് ഈ സമ്പൂർണമായ ഉപദേശത്തിന്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ കേൾപ്പിച്ചത്. അല ഉഖ്ബിറുക, അല ഉഖ്ബിറുക, മുആദേ നിനക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ. ബിമലാകി ദാലിക കുല്ലി, അവയെല്ലാം സമ്പൂർണമായ ഒരു മനുഷ്യനെ നിയന്ത്രിക്കാൻ പറ്റുന്നത് എന്താണെന്ന് പറഞ്ഞു തരട്ടെയോ. ഞാൻ പറഞ്ഞു, ബലയാ റസൂലല്ലാ, അതേ റസൂലെ. ഫഅഖദ ബിലിസാനിഹി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നാവു പിടിച്ചു. വഖാല, എന്നിട്ട് പറഞ്ഞു, കുഫ അലൈക ഹാദ, കുഫ അലൈക ഹാദ, ഇതിനെ നീ തടുക്കുക എന്നാണ്. നമ്മുടെ നാവ് ജീവിതത്തിന്റെ മൊത്തം നിയന്ത്രണം ആ നാവിലാണ്. ആ നാവ് നല്ലതാണെങ്കിൽ ആ മനുഷ്യന്റെ മുഴുവൻ ജീവിതവും നന്നായി. ആ നാവ് ചീത്തയാണെങ്കിൽ അവന്റെ ജീവിതത്തിന്റെ മുഴുവൻ, അവൻ എവിടെയെല്ലാം ഇടപെടുന്നുവോ അതെല്ലാം തിന്മയുള്ളതാക്കി തീർക്കാൻ ആ നാവിന് മാത്രം പറ്റും. അപ്പോൾ എത്രമാത്രമാണ് നാവിനെ കൊണ്ടുള്ള അപകടം? അതാണ് തുടക്കത്തിൽ പറഞ്ഞത്, അപകടം അപായമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പര്യായമായി നമ്മൾ കാണേണ്ട ഒന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാവ് കൊണ്ടുള്ള അപകടം. എന്നിട്ട് മുആദ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറഞ്ഞു, യാ റസൂലല്ലാ, ഇന്നാ ലമുആഖിദൂന ബിമാ നതകല്ലമു ബിഹി, ഞങ്ങൾ ഈ നാവ് കൊണ്ട് എന്തു പറഞ്ഞാലും ഞങ്ങൾക്കതിനെല്ലാം ശിക്ഷയുണ്ടോ? അതെല്ലാം തെറ്റുകളും പാപങ്ങളുമാണോ? പ്രവാചൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തിയിട്ട് പറഞ്ഞു, മുആദേ, വഹൽ യകുബ്ബു നാസ ഫിന്നാരി അലാ വുജൂഹിഹിം ഇല്ലാ ഹസ്വാഇദു അൽസിനത്തിഹിം, നരകത്തിൽ ആളുകൾ മുഖം കുത്തി വീഴുന്നത് അവരുടെ നാവ് കൊണ്ട് കൊയ്തെടുത്തത് നാവിന്റെ പ്രവർത്തന ഫലമായിട്ടല്ലാതെയല്ല എന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സഹോദരങ്ങളെ, ഒരു ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ഇവിടെ നമുക്ക് പഠിപ്പിക്കപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതു മേഖല, നമ്മുടെ മക്കളുമായുള്ള ബന്ധം പരിശോധിക്കൂ. നാം പിതാവിനെക്കുറിച്ച് അവർക്കൊരു അഭിപ്രായമുണ്ട്, എന്താണ്? വാപ്പ എപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും, ഒരിക്കലും സ്നേഹത്തോടുകൂടെ ഞങ്ങളോട് സംസാരിക്കാറില്ല. അവിടെ പ്രതിയാകുന്നത് നാവാണ്. ഒരു നാവിനെ മക്കളോട് നല്ല നിലക്ക് ഉപയോഗിക്കുന്നതിൽ ആ പിതാവ് യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടു എന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ജോലിസ്ഥലത്തൊരു അധ്യാപകനാവട്ടെ, നാവാണല്ലോ ഏറ്റവും പ്രധാനം. തൻ്റെ കുട്ടികളോട് സ്നേഹത്തോടുകൂടെ സംസാരിക്കുവാനും അവരുടെ അഭിമാനത്തെയോ ജീവിതത്തെയോ പ്രതികൂലമാക്കാത്ത പ്രയോഗങ്ങൾ നടത്താനും അയാൾക്ക് സാധിക്കുന്നുവെങ്കിൽ അയാൾ നല്ലൊരു അധ്യാപകനാകും. അതിവിടെ അയാളെ നിയന്ത്രിക്കുന്നത് എന്താണ്? നാവ് തന്നെയാണ്. മാതാപിതാക്കളും സുഹൃത്തുക്കളാണെങ്കിലോ? കൂടെ സംസാരിക്കുമ്പോൾ ആ സുഹൃത്തിൻ്റെ സംസാരമാണ് അവനിലേക്ക് നമ്മളെ എത്തിക്കുന്നത്, അവനുമായി നമ്മളെ അടുപ്പിക്കുന്നത്. ജീവിതത്തിലെ എല്ലാ നന്മകളും യഥാർത്ഥത്തിൽ കേന്ദ്രീകരിക്കപ്പെടുന്നത് നാവിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നാവിനെ സൂക്ഷ്മതയോടുകൂടെ ഉപയോഗിക്കുവാൻ നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കുക. ഏറ്റവും നല്ല ഒരു പരിഹാരം, സംസാരിക്കണമെന്ന് നിർബന്ധമുണ്ടോ എങ്കിൽ സംസാരിക്കുക. വെറുതെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൽ എന്ത് കാര്യമാണുള്ളത്? കൂടുതൽ സംസാരിക്കുമ്പോൾ അബദ്ധമുണ്ടാകുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് സംസാരത്തെ നിയന്ത്രിക്കുക, പരമാവധി മിണ്ടാതിരിക്കുക എന്ന് തീരുമാനിക്കുക. ആവശ്യമാകുന്ന സമയത്ത് സംസാരിക്കും എന്ന് ചിന്തിച്ചാൽ, ആവശ്യമാണോ എന്നാലോചിച്ച് മാത്രം വായ തുറക്കാൻ തീരുമാനിച്ചാൽ തീർച്ചയായും നമുക്ക് നാവിൻ്റെ നിയന്ത്രണം സാധ്യമാകും. അതോടൊപ്പം നമ്മുടെ വാക്കുകളെല്ലാം കൃത്യമായി റെക്കോർഡ് ചെയ്ത് നാളെ നമ്മെ കേൾപ്പിക്കുന്ന ഒരു നാള് മരണശേഷം വരാനുണ്ടെന്നും മലക്കുകൾ നമ്മൾ പറയുന്ന ഒരു വാക്കും വിടാതെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നും നമ്മൾ വിശ്വസിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് നിയന്ത്രണം സാധ്യമാകും. അങ്ങനെ വാക്കുകളെ സൂക്ഷിച്ച് മറ്റുള്ള അഭിമാനത്തെ ക്ഷതപ്പെടുത്താതെ നന്മകൾക്ക് വേണ്ടി നാവ് ഉപയോഗിച്ച് നല്ല ബന്ധങ്ങളെയും നല്ല ജീവിത സാഹചര്യങ്ങളെയും സൃഷ്ടിച്ച് നല്ലവരായി ജീവിക്കുവാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും അനുഗ്രഹം പ്രദാനം ചെയ്യുമാറാവട്ടെ.
3: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.
5: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ഇതിന്റെ സമീപനം അവതരിപ്പിക്കുന്നു ഷമീർ മദീനി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമകാരുണ്യകനും സർവശക്തനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ നിയമശാസനകൾ ശരിയായി അറിഞ്ഞ് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ ലഹരിയിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങളെ സംബന്ധിച്ച് പല ബോധവൽക്കരണ പരിപാടികളും നടക്കാറുണ്ട്. അതിൻ്റെ ഭവിഷ്യത്തിനെ സംബന്ധിച്ച് പലപ്പോഴും നമ്മൾ പല രൂപത്തിൽ മനസ്സിലാക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ലഹരിയോടുള്ള ഇസ്ലാമിൻ്റെ സമീപനം, അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യൻ ലോകത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് പരിശോധിച്ചാൽ, മദ്യത്തിലും മദിരാശിയിലും മുഴുകി നിന്നിരുന്നൊരു സമൂഹത്തെ എങ്ങനെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, അതല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിന്, അതല്ലെങ്കിൽ പരിശുദ്ധ ഇസ്ലാമിന് മോചിപ്പിച്ചെടുത്ത് ഏറ്റവും നല്ല ഒരു മാതൃകാ സമൂഹമാക്കി മാറ്റാൻ സാധിച്ചത് എന്നുള്ള കാര്യം നമ്മൾ നമ്മുടെ പഠന ചിന്ത വിഷയങ്ങൾക്ക് വിഷയീഭവിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. മതം എന്ന് കേൾക്കുമ്പോൾ അതിന് നേരെ ഞെറ്റി ചുളിക്കുന്ന ആളുകൾ, മതനിയമങ്ങളെ പുച്ഛിച്ച് പരിഹസിച്ച് തള്ളുന്ന ആളുകൾ, സത്യത്തിൽ അതിൽ നിന്നൊക്കെ അകന്ന് സഞ്ചരിച്ചതിൻ്റെ ദൂഷ്യവശങ്ങൾ, അപകടങ്ങൾ, ദുരിതങ്ങൾ പേറുമ്പോഴും മതത്തെ അംഗീകരിക്കാനോ മതനിയമങ്ങളുടെ മഹത്വം മനസ്സിലാക്കുവാനോ തയ്യാറാകുന്നില്ല എന്നത് ദുഃഖകരമായൊരു വസ്തുതയാണ്. ദൈവത്തെയും വേദഗ്രന്ഥത്തെയും പ്രവാചകന്മാരെയുമൊക്കെ അവഹേളിച്ച് പടിക്ക് പുറത്ത് നിർത്തുന്ന ആളുകൾ തിരിച്ചറിയണം. ഇസ്ലാം ഒരു ദൈവീക മതം എന്നുള്ള നിലയിൽ പ്രായോഗികമായ വളരെ ശാസ്ത്രീയമായ നടപടികളും നിലപാടുകളുമാണ് ലഹരിയോട് സ്വീകരിച്ചിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ഏതും നമ്മൾ പരിശോധിക്കുമ്പോൾ ഇസ്ലാം മുമ്പേ ഇത്തരം തിന്മകളോട് നോ പറഞ്ഞതായി കാണുവാൻ സാധിക്കും. അതിൻ്റെ അപകടങ്ങളെ സംബന്ധിച്ച് ബോധവൽക്കരിച്ചിട്ടുണ്ട്, ഉണർത്തിയിട്ടുണ്ട്. അപ്പോൾ മതം ഇതിനോടൊക്കെ മുമ്പേ നോ പറഞ്ഞതാണ്, പാടില്ല എന്ന് പറഞ്ഞതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഭവിഷ്യത്തുകളും അപകടങ്ങളും മനസ്സിലാക്കിയിട്ടും അത് പാടില്ല, അത് ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ മതം അംഗീകരിക്കുന്ന പഴഞ്ചൻ പിന്തിരിപ്പൻ ആളുകളായി താനും സമൂഹവും മാറുമോ എന്ന് ചിന്തിച്ച് ഇതിനെതിരെയൊക്കെ നിൽക്കുന്ന ആളുകളെ കാണുമ്പോൾ സത്യത്തിൽ സഹതാപമാണ് തോന്നുന്നത്. പുരോഗമനത്തിൻ്റെ പേരിൽ മതത്തിന് എതിരെ പറയുന്ന ആളുകൾ ചിന്തിച്ചു നോക്കണം. 600 വർഷത്തിലെ അറുപഴഞ്ചൻ നിയമമാണ് എന്ന് പുച്ഛിച്ച് പരിഹസിച്ചു തള്ളുന്ന ആളുകൾ മതം ആ വിഷയത്തിൽ സ്വീകരിച്ച നിയമവും നിലപാടുകളും പരിശോധിച്ചാൽ അതിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കും. വിഭാഗീയതയുടെ, വിദ്വേഷത്തിൻ്റെ, അന്ധമായ വെറുപ്പിൻ്റെ ആ കറകളും അന്ധതയും ബാധിച്ചിട്ടില്ലാത്ത ഏതൊരു മനസ്സിനും അതിൻ്റെ നന്മകൾ ഉൾക്കൊള്ളുവാൻ സാധിക്കും. ഇസ്ലാമിൻ്റെ ഏത് നിയമങ്ങൾ പരിശോധിച്ചാലും ആ നിയമങ്ങളിൽ, അത് കൽപ്പനകളാകട്ടെ, വിലക്കുകളാകട്ടെ, ഉപദേശങ്ങളാകട്ടെ, അതിലൊക്കെ പല യുക്തി രഹസ്യങ്ങളും കാണുവാൻ കഴിയുന്നതാണ്. ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളുടെയും അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചില മൂല്യങ്ങളെ സംരക്ഷിക്കുക എന്നതിൽ നിക്ഷിപ്തമാണ്. മനുഷ്യൻ്റെ ആദർശം, അത് സംരക്ഷിക്കപ്പെടണം, ഹിഫാളത്തുദ്ദീൻ. അതേപോലെ തന്നെ മനുഷ്യൻ്റെ ബുദ്ധിയും ചിന്തയും സംരക്ഷിക്കണം, ഹിഫാളത്തുൽ അഖിൽ. അതേപോലെ തന്നെ മനുഷ്യൻ്റെ ജീവൻ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്, ഹിഫാളത്തുൻ നഫ്സ്. മനുഷ്യൻ സമ്പാദിച്ചുണ്ടാക്കുന്ന സമ്പത്ത്, അവൻ്റെ സ്വത്തുവകകൾ, അത് സംരക്ഷിക്കപ്പെടണം, ഹിഫാളത്തുൽ മാൽ. സമൂഹത്തിന് സുരക്ഷിതത്വമുണ്ടാകണം, അത് സംരക്ഷിക്കപ്പെടണം, ഹിമായത്തുൽ മുജ്തമാ. ഇങ്ങനെ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളെ, മൂല്യങ്ങളെ സംരക്ഷിക്കാനാണ് ഇസ്ലാമിൻ്റെ നിയമശാസനകളെല്ലാം എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിന് വിഘാതമാകുന്ന, അതിന് നേരെ വെല്ലുവിളികളായി വരുന്ന എല്ലാ സംഗതികളെയും തിന്മകളായി കണ്ടുകൊണ്ട് ഇസ്ലാം ശക്തമായി വിലക്കുകയും നടപടികളെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതും കാണുവാൻ സാധിക്കുന്നതാണ്. ഖുർആൻ സൂറത്തുൽ ബക്കറയിലെ 2:195 വചനത്തിൽ പറഞ്ഞതുപോലെ, വലാ തുൽഖൂ ബി ഐദീകും ഇല തഹ്ലുക വ അഹ്സിനു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. നിങ്ങളുടെ കൈകളെ നിങ്ങൾ നാശത്തിലേക്ക് കൊണ്ടുപോയി തള്ളരുത്, ഇടരുത്, മറിച്ച് നിങ്ങൾ നന്മ പ്രവർത്തിക്കണം. നിങ്ങൾ നിങ്ങളോട് തന്നെ അതേപോലെ നിങ്ങളുടെ പരിസരത്തുള്ള ജീവജാലങ്ങളോട് സമൂഹത്തോട് നല്ല രീതിയിൽ വർത്തിക്കണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, നിശ്ചയമായും അല്ലാഹു അത്തരം സുഹൃതവാന്മാരെ, നന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു എന്നാണ്. പ്രവാചക ദൗത്യവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായം സൂറത്തുൽ ആറാഫിലെ 157-ാമത്തെ വചനത്തിൽ പറഞ്ഞത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. വയുഹില്ലു ലഹുമുത്തയ്യിബാത് വയുഹരിമു അലൈഹിമുൽ ഖബാഇസ്, വിശിഷ്ടമായത് നല്ലതൊക്കെയും ആ പ്രവാചകൻ അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നു. വയുഹരിമു അലൈഹിമുൽ ഖബാഇസ്, വൃത്തികേടുകൾ, മാലിന്യങ്ങൾ, മോശമായ കാര്യങ്ങളെല്ലാം അവരോട് ആ പ്രവാചകൻ വേണ്ട എന്ന് പറയുന്നു, നിഷിദ്ധമാക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ മദ്യത്തെ, ലഹരിയെ സംബന്ധിച്ച് പറഞ്ഞത് ഉമ്മുൽ ഖബാഇഫ് എന്നാണ്, എല്ലാ വൃത്തികേടുകളുടെയും മാതാവ് എന്നാണ്. കേവലം മദ്യം അല്ലെങ്കിൽ ലഹരി, അത് ഒരു തിന്മയിൽ മാത്രം പരിമിതമല്ല, മറിച്ച് അതിലൂടെ ഒട്ടനവധി തിന്മകൾ സംഭവിക്കും, പല അപകടങ്ങളിലേക്കും കൊണ്ടുപോകും. മദ്യപിക്കുന്ന ആളുടെ ബുദ്ധിയും ബോധവും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ പറയുന്നതെന്താണ്, അയാൾ ചെയ്യുന്നതെന്താണ് എന്ന് അയാൾക്ക് പോലും അറിയുകയില്ല. അങ്ങനെ അതിലൂടെ സ്വന്തം സഹോദരിമാരെയും മാതാവിനെയടക്കം വ്യഭിചാരത്തിന്, കയ്യേറ്റങ്ങൾക്ക് വിധേയമാക്കുന്ന കാബാലികമായ മോശമായ പ്രവൃത്തികൾ പലയിടത്തും സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ വ്യഭിചാരത്തിലേക്ക് പോയി പിന്നീട് അതിൽ നിന്നുണ്ടാകുന്ന ഭവിഷ്യത്തിനെക്കുറിച്ച് അറിയുമ്പോൾ അവരെ കൊലപാതകത്തിലേക്ക് നയിക്കാൻ ആ മദ്യം സഹായകമായിട്ടുണ്ട്. അടിപിടികൾക്കും കലഹങ്ങൾക്കും കലാപങ്ങൾക്കും ആ ലഹരി മനുഷ്യരെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാം പറഞ്ഞ ആ ഖംറ് എന്നത് കേവലം ഒരു മദ്യത്തെ സംബന്ധിച്ച് മാത്രമല്ല, മനുഷ്യ ബുദ്ധിയെ മറക്കുന്ന ലഹരിയുടെ എല്ലാ വകഭേദങ്ങളെ സംബന്ധിച്ചും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും, അൽ ഖംറു കുല്ലുമാ ഖാമറൽ അഖൽ, മനുഷ്യന്റെ ബുദ്ധിയെ മറക്കുന്ന എല്ലാം അത് ഖംറ് എന്ന് വരുന്നതിൽ ആ പദത്തിന്റെ ഭാഗമായി വരുന്നതാണ് എന്നാണ്. അപ്പോൾ ഇന്നത്തെ സിന്തറ്റിക് ലഹരി അടക്കം വ്യത്യസ്തങ്ങളായ രൂപത്തിൽ നമ്മൾ കാണുന്ന എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഇസ്ലാം നിഷിദ്ധമാക്കിയ ഖംറ് എന്ന് പറയുന്ന ആ ഗണത്തിലാണ് വരിക. 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 90-ാമത്തെ വചനത്തിലൂടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസ്വാബു വൽ അസ്ലാമു രജിസും മിൻ അമലി ശൈത്താൻ, തീർച്ചയായും മദ്യം അഥവാ ലഹരി, ചൂതാട്ടം, അതേപോലെ തന്നെ പ്രതിഷ്ഠകൾ, ഭാഗ്യ നിർഭാഗ്യങ്ങളെ നിശ്ചയിക്കുവാൻ വേണ്ടി പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന അമ്പുകൾ, ഇതെല്ലാം പൈശാചികമായ മ്ലേച്ച വൃത്തികളിൽപ്പെട്ടതാണ്. ഫജ്തനിബൂഹു, അതിനാൽ നിങ്ങൾ അതൊക്കെ ഒഴിവാക്കണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയം വരിക്കാൻ വേണ്ടി എന്നാണ് ഖുർആൻ അവിടെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഹരിയുമായി ബന്ധപ്പെട്ട് 10 വിഭാഗങ്ങളെ, 10 ആളുകളെ കൃത്യമായി പറഞ്ഞു തന്ന് അവയെ വിലക്കിയിട്ടുണ്ട്, ശപിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നല്ലാഹ ലഅനൽ ഖംറ, മദ്യത്തെ, ലഹരിയെ അല്ലാഹു ശപിച്ചിരിക്കുന്നു, അതിൽ നന്മകളില്ല, അത് അപകടമാണ്, അതിൻ്റെ ദോഷമാണ് നന്മയേക്കാൾ, അതല്ലെങ്കിൽ നന്മയേക്കാൾ കൂടുതൽ അതിൽ അപകടങ്ങളാണ്, ദോഷമാണ് എന്ന് പറയാൻ കാരണം. അതുകൊണ്ട് അല്ലാഹു അതിനെ ശപിച്ചിരിക്കുന്നു, അതിൽ അനുഗ്രഹമില്ല, അപകടമാണ് കൂടുതലുള്ളത്. ആ ലഹരിയുമായി നിങ്ങൾ ബന്ധപ്പെടരുത്, മദ്യവുമായി നിങ്ങൾ ബന്ധപ്പെടരുത്, അതിനെ അല്ലാഹു വെറുത്തിട്ടുണ്ട്, ശപിച്ചിട്ടുണ്ട്. വആസിറഹാ, ആ ലഹരിയെയും ആ ലഹരി ഉൽപ്പാദിപ്പിക്കുന്നവരെയും, അത് ഉണ്ടാക്കുന്ന ആളുകൾ, വമുഅത്തസിറഹ, ഉണ്ടാക്കാൻ ആവശ്യപ്പെടുന്ന ആളുകൾ, അതേപോലെ അത് കുടിക്കുന്നവർ, അത് കൊണ്ടുപോയി എത്തിക്കുന്ന ആളുകൾ, ആർക്കു വേണ്ടിയാണോ കൊണ്ടുപോയി കൊടുക്കുന്നത് അവരെ, അത് വിൽക്കുന്നവരെ, അത് വാങ്ങുന്നവരെ, അത് കുടിപ്പിക്കുന്നവരെ, കുടിക്കുന്നവരെ, അവരെ ആ വരുമാനം ഉപയോഗിക്കുന്നവരെ, ആ ലഹരി ഉപയോഗിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നവരെ, അത് ഒരുക്കി കൊടുക്കുന്നവരെ, ഇങ്ങനെ തുടങ്ങി ലഹരിയുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളെയും, സദ്ദുദ്ദരിഅ എന്ന രീതിയിൽ ആ തിന്മയിലേക്ക് പോകുന്ന എല്ലാ വഴികളും കൊട്ടിയടക്കുന്ന ഒരു നിയമമാണ്, അല്ലെങ്കിൽ ശാസനയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇത്തരം തിന്മകൾ അത് ഉപയോഗിക്കുന്ന ആളുകളെയും അത് ഉൽപ്പാദിപ്പിച്ച് അത് വിറ്റ് കാശാക്കുന്ന ആളുകളെയുമൊക്കെ ഇസ്ലാമിക കോടതി അതിശക്തമായ നിയമ ശാസനകളിലൂടെ കൈകാര്യം ചെയ്യുകയും ചെയ്യും. മദ്യപാനിയെ ചാട്ടവാറുകൊണ്ട് പരസ്യമായി അടിക്കും.

0: വലുതാണ്. അതേപോലെ ഈ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. പരലോകത്തവിടെ ചോദ്യം ചെയ്യപ്പെടും. മദ്യപാനിക്ക് അവിടെ കിട്ടുന്ന ശിക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതാണ്. തീനത്തുൽ ഖബാൽ, മനുഷ്യന്മാരുടെ നരകത്തിൽ കിടന്ന് വെന്തുരുകുന്ന ക്രൂരന്മാരും നീചന്മാരുമായ നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് പൊട്ടിയൊലിക്കുന്ന ചോരയും നീരും കലർന്ന ദുർഗന്ധം വമിക്കുന്ന അതിമോശമായ ദുർനീര്, തീനത്തുൽ ഖബാൽ, അതാണ് പരലോകത്ത് മദ്യപാനികളായ ആളുകൾക്ക് കൊടുക്കുന്ന ശിക്ഷ എന്നറിയുമ്പോൾ അത് ഒരു വിശ്വാസമായി സ്വീകരിക്കാൻ സാധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരം ലഹരികളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് അകന്ന് സഞ്ചരിക്കുവാനും, തൻ്റെ ലഹരി എന്ന് പറയുന്നത് വാസ്തവത്തിൽ ജീവിതത്തിൻ്റെ നന്മകളും പാരത്രിക ജീവിതത്തിൽ വിജയം നേടുവാൻ ആഗ്രഹിക്കുന്ന സൽക്കർമ്മങ്ങളുമാണ് എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞുവെക്കുന്നവരായിരിക്കും അത്തരം ആളുകൾ. അതിനെന്ത് വേണമെന്ന് ചോദിച്ചാൽ ജീവിത ലക്ഷ്യത്തെ സംബന്ധിച്ച് അവരെ ബോധവൽക്കരിക്കണം. ഈ ജീവിതം മാത്രമല്ല, ജീവിതം സംവിധാനിച്ച സൃഷ്ടാവ് തന്നെ വീണ്ടും സൃഷ്ടിച്ച് പരലോകത്ത് കൊണ്ടുവരും, അവിടെ വിചാരണയുണ്ട്. തൻ്റെ ആരോഗ്യത്തെ സംബന്ധിച്ച്, സമയത്തെ സംബന്ധിച്ച്, സമ്പത്തിനെ സംബന്ധിച്ചൊക്കെ ചോദ്യമുണ്ടാകും എന്ന കൃത്യമായ കാഴ്ചപ്പാടുകളും അധ്യാപനങ്ങളും പകർന്നുകൊടുത്തുകൊണ്ട് അവരെ മാറ്റിയെടുക്കുവാൻ, ബോധവൽക്കരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെയാകുമ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ലഹരിയെ പിടിച്ചുകെട്ടുവാൻ നമുക്ക് സാധിക്കും. ഇസ്ലാം അതിശക്തമായ നിലപാടുകൾ സ്വീകരിച്ചതുകൊണ്ട്, മാന്യമായ ഉപദേശങ്ങളും സംസ്കരണ പ്രവർത്തനങ്ങളും നടത്തിയതുകൊണ്ട് എത്രയോ ആളുകൾക്ക് ആ തിന്മകളിൽ നിന്ന് മാറി വരാൻ സാധിച്ചു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ ആണ്ടുപോയിരുന്ന ഒരു സമൂഹമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുമ്പോൾ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ അവസ്ഥ. അവരേത് സമയത്തും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെയും ഒക്കെ വക്താക്കളായിരുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി അവരെ ഘട്ടംഘട്ടമാക്കി മാറ്റിയെടുത്തു. പല പല സന്ദർഭങ്ങളിലൂടെ മാറ്റിയെടുത്തു. ആദ്യമേ അവരെ ഉപദേശിച്ചു, അവർക്ക് ബോധവൽക്കരണം നൽകി. അതിൽ ഗുണത്തേക്കാളേറെ ദോഷമുണ്ട് എന്നുള്ള വസ്തുതാപരമായ കാര്യങ്ങൾ അവരെ ബോധവൽക്കരിച്ചു. അതേപോലെ കൃത്യമായി നമസ്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസത്തിൽ അഞ്ചു നേരം നിർബന്ധമായി ആരാധനകൾ അനുഷ്ഠിക്കുന്ന, നിസ്കരിക്കുന്ന ആളുകളോട് വലാ തഖ്റബു സ്വലാത്ത വഅൻതും സുഖാറ, ലഹരി ബാധിതരായി നിങ്ങൾ നിസ്കരിക്കാൻ നിൽക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗത്തിൽ നിന്ന് ലഹരി ഒഴിവാക്കി, മദ്യം ഒഴിവാക്കി അവർക്ക് മാറാൻ സാധിച്ചു. ഇങ്ങനെ അതിൻ്റെ അപകടങ്ങളെ സംബന്ധിച്ച് ബോധവൽക്കരിക്കുന്ന പാഠങ്ങളോടൊപ്പം അതിലൂടെ ലഹരി ഉപയോഗിച്ചാൽ പരലോകത്ത് ഏറ്റവും നല്ല മുന്തിയ ഈ സ്വർഗീയമായ കള്ളും മദ്യവുമൊക്കെ നിഷിദ്ധമാക്കപ്പെടുന്ന, കിട്ടാതെ പോകുന്ന ഒരവസ്ഥയെ സംബന്ധിച്ചും ബോധവൽക്കരിച്ചു. ഇവിടെയുള്ള യാതൊരു ദോഷഫലങ്ങളുമില്ലാത്ത, നെഗറ്റീവുകളുമില്ലാത്ത നല്ല പാനീയങ്ങളായിരിക്കും സ്വർഗീയമായ മദ്യം എന്നുള്ള ആ ബോധവൽക്കരണം കൂടി അവർക്ക് കിട്ടിയപ്പോൾ, എന്നിട്ടും ഈ തിന്മയിലേക്ക് പോകുന്ന ആളുകൾക്ക് ഈ ലോകത്ത് വെച്ച് തന്നെയുള്ള ശിക്ഷയും ഇവിടെ ഒരുക്കിയപ്പോൾ ഇസ്ലാം അവർക്ക് കൃത്യമായ സംരക്ഷണം ഒരുക്കുകയും സമൂഹത്തിന് ഒരു കാവലായി നിലകൊള്ളുകയും ചെയ്യുന്ന നിലപാടാണ് സ്വീകരിച്ചത് എന്ന് കാണുവാൻ സാധിക്കും. ആ ഇസ്ലാമിൻ്റെ നിയമശാസനകൾ നമ്മൾ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യണം. അത് കൃത്യമായി പ്രയോഗവൽക്കരിക്കാൻ വിശ്വാസികളെന്നുള്ള നിലയിൽ നാം ശ്രദ്ധിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെയും നമ്മുടെ നാടിനെയും സമൂഹത്തെയുമൊക്കെ എല്ലാത്തരം അപകടങ്ങളിൽ നിന്നും കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇരു ലോകത്തും നമുക്കെല്ലാവർക്കും വിജയം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഇൻസൈറ്റ്സ്, മദ്യത്തോടുള്ള ഇസ്ലാമിൻ്റെ സമീപനം, അവതരിപ്പിച്ചത് ഷമീർ മദീനി.

0: بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحابه أجمعين أما بعد പ്രിയ ശ്രോതാക്കളെ, മോർണിംഗ് ലൈവ് അവസാനിച്ചു. ഇനി പീസ് റേഡിയോ വൈബ്സിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്നത്തെ വൈബ്സിൽ എൻ്റെ കൂടെ ഞാൻ ഹനീഫ വണ്ടൂർ, എൻ്റെ കൂടെ വിടി അബ്ദുൽ സലാം.
1: ഹനീഫ, നമ്മൾ ഷംജാസ് കെ അബ്ബാസിൻ്റെ സംസാരമാണ്. ഇൻസൈറ്റ്, ഫസ്റ്റ് പ്രോഗ്രാം ഇൻസൈറ്റ് അല്ലേ?
0: അതെ അതെ. നാം തിരുത്തിയിട്ടുണ്ടോ എന്ന ഒരു ചോദ്യമാണ് ഇന്നത്തെ ഇൻസൈറ്റിൽ ചർച്ച ചെയ്യുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإنك لعلى خلق عظيم. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ, ശ്രോതാക്കളെക്കാൾ കാഴ്ചക്കാരെക്കാൾ വിധികർത്താക്കളുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്തിനേയും ഏതിനേയും ആളുകൾ നോക്കിക്കാണുന്നത് വിധി കൽപ്പിക്കുന്ന രൂപത്തിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ വിമർശനാത്മകമായി മാത്രമാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഓരോ ഇടപെടലുകളിലും നമ്മളെ കാഴ്ചകളും നമ്മുടെ നോട്ടങ്ങളുമെല്ലാം ഈ ഒരു വിമർശനാത്മകമായ നോട്ടങ്ങളാണ് സംഭവിക്കുന്നത്. നമ്മളൊന്നിങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ കച്ചവടത്തിലും നമ്മൾ മറ്റുള്ളവരുമായുള്ള സംഭാഷണത്തിലും നമ്മുടെ മക്കളുടെ കാര്യത്തിലും നമ്മുടെ മാതാപിതാക്കളുടെ കാര്യത്തിലും നമ്മൾ ധാരാളമായി ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ, മൊബൈൽ, അതല്ലെങ്കിൽ മറ്റ് പ്ലാറ്റ്ഫോമുകളെല്ലാം പരിശോധിക്കുമ്പോൾ എല്ലാ തരത്തിലും വിധികർത്താക്കളാണ് ഏറ്റവും കൂടുതൽ ലോകത്തു നിന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യത്തെയും ആഴത്തിൽ നോക്കിക്കാണുവാനോ ആ കാര്യത്തിൻ്റെ അകക്കാമ്പിനെക്കുറിച്ച് തിരിച്ചറിയുവാനോ അതല്ലെങ്കിൽ അതിലെന്തെങ്കിലും നന്മയുണ്ടോ എന്ന് തിരിച്ചറിയുവാനോ ഉള്ളൊരു സ്പേസ്, ഒരു സ്ഥലം ആർക്കും ലഭിക്കുന്നില്ല. പൊതുവിൽ ഇത് നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ആരോപിക്കാറുള്ള ഒരു കാര്യം കൂടിയാണ്. ഒരുപക്ഷെ നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ, നമ്മുടെ മക്കളൊക്കെ ഒരുപക്ഷെ ഒരു പ്ലസ് ടു പ്രായമെല്ലാം കഴിഞ്ഞ് അവരെന്തെങ്കിലും കോഴ്സൊക്കെ എടുക്കാൻ പോകുമ്പോൾ അവർ പറയുക, മറ്റുള്ള ആളുകളുടെ ചോദ്യമാണ് സഹിക്കാൻ പറ്റാത്തത്, അതല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ജോലി ഇല്ലാതെ അതല്ലെങ്കിൽ ജോലി തിരഞ്ഞു നടക്കുന്ന യുവാക്കളും യുവതികളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാൻ ചോദ്യവും മറ്റുള്ളവരുടെ ചോദ്യം, മറ്റുള്ളവർ എന്താണ് ഇപ്പോൾ ചെയ്യുന്നതെന്ന ചോദ്യമാണ് സഹിക്കാൻ പറ്റാത്തത്. ഇത്തരത്തിൽ ധാരാളമായിക്കൊണ്ട് പരസ്പരമുള്ള ഇടപെടലുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. പലപ്പോഴും ഇതിൻ്റെയെല്ലാം ആകെത്തുക ഒരു മനുഷ്യൻ്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. ഒരു മനുഷ്യൻ്റെ സ്വഭാവം എന്നതിനെക്കുറിച്ച് ഇസ്ലാം വളരെ കൃത്യമായി എങ്ങനെയാവണമെന്നും അത് എന്തുകൊണ്ടാണ് എന്നും അതിൻ്റെ ഓരോ ഇടങ്ങളിലും അതിൻ്റെ മാറ്റങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതും കൃത്യമായും പരാമർശിച്ചിട്ടുണ്ട്. ഇവിടെ വിശ്വാസിയുടെ സ്വഭാവ ഗുണങ്ങൾ എന്നുള്ളത് മറ്റുള്ളവരെ പോലെ ഒരിക്കലും ആവാൻ പാടില്ല എന്നത് ഇസ്ലാം നിഷ്കർഷിക്കുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും ഒരു സാധാരണക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു അന്യമതസ്ഥൻ്റെ അതല്ലെങ്കിൽ ഇസ്ലാം ദീൻ കയ്യിലില്ലാത്ത ഒരു മനുഷ്യൻ്റെ സ്വഭാവം ആവരുത് ഒരു മുസ്ലിമിൻ്റെ സ്വഭാവം എന്നത് ഇസ്ലാം കൃത്യമായി നിഷ്കർഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട എല്ലാ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായി ഇസ്ലാം പഠിപ്പിക്കുന്നുമുണ്ട്. അള്ളാഹു വിശ്വാസികൾക്ക് നിർബന്ധമാക്കിയ ഇബാദത്തുകളാണ് നമസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തുമെല്ലാം. എന്നാൽ ഇത് കൃത്യമായി നിർവഹിക്കുന്ന വിശ്വാസി പലപ്പോഴും അശ്രദ്ധമായി വിട്ടുകളയുന്ന ഒരു ഇബാദത്താണ് സ്വഭാവം എന്നുള്ളത്. പലപ്പോഴും വളരെ നന്നായി ഹജ്ജും അതല്ലെങ്കിൽ നമസ്കാരമെല്ലാം കൃത്യമായി നിലനിർത്തുന്ന, നോമ്പെല്ലാം കൃത്യമായി അനുഷ്ഠിക്കുന്ന, വളരെ വ്യക്തമായി ദീനിൻ്റെ വഴിയിലാണ് എന്ന് പറയാവുന്ന രീതിയിൽ നടക്കുന്ന വ്യക്തികൾക്കടക്കം സ്വഭാവശുദ്ധിയിൽ വലിയ പിഴവുകൾ പറ്റാറുണ്ട്. ഒരാൾ തൻ്റെ സഹോദരനോട് മാന്യമായി പെരുമാറുന്നുവെങ്കിൽ അതൊരു ഇബാദത്താണ് എന്നാണ് അള്ളാഹും റസൂലും പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിപ്പിക്കപ്പെടുന്ന ഒരു മതത്തിൽ നിന്നുകൊണ്ട് ഒരിക്കലും നമുക്ക് അതിനെ കുറച്ച് കാണാനോ അത് നിസ്സാരമായി കാണുവാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയാണോ നമസ്കാരത്തെക്കുറിച്ചും നമ്മുടെ ഹജ്ജിനെക്കുറിച്ചും നമ്മുടെ സക്കാത്തിനെക്കുറിച്ചും നമ്മുടെ നോമ്പിനെക്കുറിച്ചുമെല്ലാം വിലയിരുത്തുന്നത്, അതുപോലെ വിലയിരുത്തേണ്ട ഒന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്വഭാവം എന്നുള്ളത്. ആരാധന അനുഷ്ഠാനങ്ങളിലൂടെ മാത്രമല്ല യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ പൂർണ്ണത എന്നത്, മറിച്ച് അത് ഒരാളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അവൻ്റെ സ്വഭാവത്തിലും കടന്നു വരുമ്പോൾ മാത്രമാണ് പൂർണ്ണമാവുന്നത്. അന്ത്യനാളിൽ ഒരു സത്യവിശ്വാസിയുടെ തുലാസിൽ സൽസ്വഭാവത്തേക്കാൾ കനം തൂങ്ങുന്ന മറ്റൊരു വസ്തുവുമില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായും പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അബി ദർദാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിൽ പഠിപ്പിക്കുന്നത്. അഥവാ വിശ്വാസിയുടെ അടിസ്ഥാനമായ സ്വഭാവം എന്നുള്ളത് അത് സൽസ്വഭാവത്തിൻ്റെ എല്ലാ സ്വഭാവ ഗുണങ്ങളും ചേർന്നുകൊണ്ടുള്ളതായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ ചുരുക്കത്തിൽ പറയാനുള്ളത്. ആളുകൾ പലപ്പോഴും നമ്മളിങ്ങനെ മറ്റുള്ളവരെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ പറയും, അല്ലെ, അയാൾ അങ്ങനെ ദീനിയാണ്, അല്ലെങ്കിൽ അയാൾ വളരെ ദീനിലൊക്കെ വളരെ ഉഷാറാണ്, പക്ഷേ അയാളുടെ സ്വഭാവം നല്ലതല്ല, അതല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും നമ്മുടെ ദീനിൻ്റെ എല്ലാം മുൻപിലുണ്ട്, സംഘടനയുടെ കാര്യത്തിലുണ്ട്, പ്രബോധന വിഷയങ്ങളുണ്ട്, പക്ഷേ സ്വന്തം കുടുംബത്തിൽ അയാൾക്ക് നല്ലൊരു വിലയൊന്നുമില്ല, അല്ലെങ്കിൽ അവിടെ അത്ര നല്ല പേരൊന്നുമല്ല അയാൾക്കുള്ളത് എന്നെല്ലാം നമ്മൾ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അയാൾ നല്ല ദീനിയായിരുന്നുവെങ്കിൽ അയാളുടെ സ്വഭാവമാണ് ഏറ്റവും ആദ്യം നന്നാവേണ്ടത്. എന്നാൽ ഒരാൾ ദീനിയാണ് എന്ന് പറയുമ്പോൾ തന്നെയും സ്വഭാവത്തെക്കുറിച്ച് പരാമർശിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ സ്വഭാവം അതല്ലാത്ത മറ്റൊരു ഘടകമാണ് എന്ന് പറയണമെങ്കിൽ, ആളുകൾ പലപ്പോഴും ദീനിനെയും സ്വഭാവശുദ്ധിയെയും രണ്ടും രണ്ടായി കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ ഒരു പ്രശ്നം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളുടെ സ്വഭാവശുദ്ധി എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് അയാളുടെ ദീനിനെയും വിലയിരുത്തേണ്ടത്. ദീനിയായ ഒരു മനുഷ്യനെന്ന് പറയുമ്പോൾ അവിടെ അടിസ്ഥാനപരമായ അയാളുടെ സ്വഭാവ ഗുണങ്ങൾ തന്നെയാണ് ഏറ്റവും ആദ്യം വിലയിരുത്തപ്പെടേണ്ടതും. സ്വഭാവം എന്ന് പറയുമ്പോൾ അത് ഏറ്റവും അടിസ്ഥാനപരമായി പെരുമാറ്റത്തിൽ തന്നെയാണ് കാണേണ്ടത് അല്ലേ. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വഭാവം എന്ന് പറയും, എന്നാൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ പെരുമാറ്റമാണ്. മറ്റൊരാളുമായുള്ള നമ്മുടെ ഇടപഴകലുകൾ, അയാളുമായി ബന്ധപ്പെട്ട നമ്മുടെ പെരുമാറ്റം, അത് എങ്ങനെയാണ് എന്നത് വളരെ വ്യക്തമായി നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ മറ്റൊരാളുമായി ബന്ധപ്പെട്ടുള്ള പെരുമാറ്റത്തിൽ പാലിക്കേണ്ട ഓരോ നിബന്ധനകളെയും ഇസ്ലാം പഠിപ്പിച്ച രീതിയിൽ നമ്മൾ പഠിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം, അതെല്ലാം ചെന്നെത്തുന്നത് നമ്മളെല്ലാവരും ഏറെ ആദരിക്കുന്ന, നമ്മളെക്കാൾ നമ്മൾ സ്നേഹിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ തന്നെയാണ്. റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞ വചനമാണ് ഞാൻ തുടക്കത്തിൽ ഓതിയത്. ഫഇന്നക ലഅലാ ഖുലുഖിൻ അലീം, പ്രവാചകരെ, തീർച്ചയായും താങ്കൾ ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയാണെന്നാണ്. ഏറ്റവും നല്ല സ്വഭാവത്തിനുടമ, അവിടെ ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാതെ ഏറ്റവും നല്ലത്, ഇന്നക തീർച്ചയായും, ഖുലുഖിൻ അലീം, ഏറ്റവും മഹത്തായ സ്വഭാവത്തിനുടമയാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ മറ്റ് മേഖലകളെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. പ്രവാചകൻ്റെ നമസ്കാരം അതുപോലെ തന്നെ നമസ്കരിക്കാൻ, സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി എന്ന് പറയുമ്പോൾ പ്രവാചകനെ ചാണിന് ചാൺ, മുഴത്തിന് മുഴം പിൻപറ്റാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആരാധനാകർമ്മങ്ങൾക്ക് അപ്പുറത്തേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടപെടലുകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കച്ചവടം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണങ്ങൾ, ഇതെല്ലാം പഠിക്കുക എന്നത് ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ പാഠമായി നമ്മളെല്ലാം ഉൾക്കൊള്ളേണ്ടതാണ്. ഇവിടെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇബാദത്തുകൾ അള്ളാഹുവിലേക്ക് അടുക്കുവാൻ മാത്രമല്ല എന്ന കൃത്യമായൊരു പാഠം നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. മറിച്ച് ഇബാദത്തുകൾ എന്നത്, നമ്മൾ ചെയ്യുന്ന ആരാധനകൾ എന്നത് നമ്മുടെ സ്വഭാവത്തെ കൂടി നന്നാക്കാനുള്ളതാണ്. നമ്മുടെ സ്വഭാവത്തെ നന്നാക്കാത്ത ആരാധനകളാണെങ്കിൽ ആ ആരാധനകളൊന്നും അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ അതിൻ്റെ ലക്ഷ്യം നേടിയെടുത്തിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഒരു ഉദാഹരണം മാത്രം നമുക്ക് എടുക്കാം. നമസ്കാരത്തെക്കുറിച്ച് ഖുർആൻ പറയുന്ന വാക്കെന്താണ്? വ അഖീമിസ് സ്വലാത്ത ലിദിക്രി, അല്ലേ. നമസ്കാരം എന്നുള്ളത് അത് അള്ളാഹുവിനെ ഓർക്കുവാനുള്ളതാണ്. അള്ളാഹുവിനെ ഓർക്കാനുള്ള അതേ നമസ്കാരത്തെക്കുറിച്ച് ഖുർആൻ മറ്റൊരു വിശദീകരണം കൂടി നൽകി. അതെന്താണ്? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ഷായി വൽ മുങ്കർ. നമസ്കാരം അത് അള്ളാഹിനെ ഓർക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ഷായി വൽ മുങ്കർ, അത് നിങ്ങളെ മ്ലേച്ഛ വൃത്തികളിൽ നിന്ന്, നിങ്ങളെ ദുർവൃത്തികളിൽ നിന്ന്, മ്ലേച്ഛ കൃത്യങ്ങളിൽ നിന്നെല്ലാം തടയേണ്ടതാണ് എന്നാണ്. അഥവാ നമസ്കാരം ഒരാൾ അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിനെ ഓർക്കുവാൻ വേണ്ടി, അള്ളാഹുവിനെ സ്മരിക്കുവാൻ വേണ്ടി ദിക്റുകളും ഇബാദത്തുകളും ദുആയുമായും എല്ലാം ചെയ്യുന്നതോടൊപ്പം തന്നെ അത് അയാളുടെ ജീവിതത്തിൽ ചെലുത്തേണ്ട ചില മാറ്റങ്ങളുണ്ട്. അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ മാറ്റം, അയാൾ ദുഷ്ചെയ്തികളിൽ നിന്നും മാറി നിൽക്കണമെന്നുള്ളതാണ്. ഈ ഒരു പാഠത്തെ നമസ്കാരത്തിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമസ്കാരത്തിൻ്റെ ഗുണമായിക്കൊണ്ട് ഇങ്ങനെ അള്ളാഹു സൽസ്വഭാവത്തെക്കുറിച്ച്, നിങ്ങൾ ദുഷ്ചേദികളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പഠിപ്പിക്കുന്നത് പോലെ തന്നെ മറ്റ് എല്ലാ ആരാധനകളിലും നമുക്കിത് കാണാൻ സാധിക്കുമെന്നുള്ളതാണ് കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമസ്കാരം കൊണ്ട് അത്തരമൊരു ഗുണം ഒരാൾ നേടിയെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അയാൾക്ക് നഷ്ടപ്പെടുന്നത് വലിയ രീതിയിൽ അയാളുടെ സമയവും അയാളുടെ ഇബാദത്തുകളും തന്നെയാണ്. നമസ്കാരത്തെക്കുറിച്ച് മറ്റൊരു ഭാഗത്ത് ഖുർആൻ പറയുന്ന ഒരു പരാമർശം വളരെ ശ്രദ്ധേയമാണ്. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീനഹും യുറാഊൻ വയംനഊനൽ മാഊൻ. അല്ലേ, നമസ്കാരം എന്നുള്ളത് ആ നമസ്കാരം മറ്റുള്ളവർക്ക് വേണ്ടി നമസ്കരിക്കുന്ന ആളുകൾക്ക് നാശമെന്നെല്ലാം പറഞ്ഞ് ഖുർആൻ പറഞ്ഞത് വയം നഊൻ അൽ മാഊൻ, പരോപകാരത്തെ തടയുന്ന, അല്ലെങ്കിൽ പരോപകാരം എന്നൊരു സൽസ്വഭാവത്തെ തടയുന്നവരാണ് അവർ എന്നുള്ളതാണ്. അഥവാ നമസ്കരിക്കുന്നവർക്ക് വേണ്ട ക്വാളിറ്റിയാണ് യഥാർത്ഥത്തിൽ പരോപകാരം ചെയ്യുക എന്നത്. അത്തരത്തിൽ ഓരോ ഇബാദത്തുകളിലും നമുക്കിത് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇങ്ങനെ പെരുമാറ്റത്തെ ശുദ്ധീകരിക്കുവാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഹൈർ എന്നത് ദുനിയാവിലും ആഹ്റത്തിലും അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഒരു പക്ഷേ പലപ്പോഴും നമ്മൾ കേട്ട ഒരു ഹദീസാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യഅതു യൗമൽ ഖിയാമ, യൗമൽ ഖിയാമത്തിൽ ഒരു മനുഷ്യൻ വരും. ആ മനുഷ്യൻ വരുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ഇബാദത്തുകളുണ്ട്, അദ്ദേഹം ഒരുപാട് ഇബാദത്തുകളുമായിട്ടാണ് കടന്നു വരുന്നത്. പക്ഷേ അദ്ദേഹം കടന്നു വന്നു കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ എല്ലാ നന്മകളും തൂക്കി അദ്ദേഹം സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ നിൽക്കുമ്പോൾ ഒരു കുറേ ആളുകൾ വരുന്നു. ആളുകൾ പറയും, എന്നെ അവൻ ചീത്ത വിളിച്ചിട്ടുണ്ട്, എന്നെ അവൻ തല്ലിയിട്ടുണ്ട്, എന്നെ അവൻ ഉപദ്രവിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ എല്ലാ നന്മകളും അവർക്ക് ഇട്ടുകൊടുക്കും. ശേഷം അത് മതിയാവാതെയാവുമ്പോൾ അവരുടെ തിന്മകൾ ഈ മനുഷ്യനിട്ടുകൊടുക്കും. അങ്ങനെ തിന്മകളുടെ ഭാണ്ഡക്കെട്ടുമായി അദ്ദേഹം നരകത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു നഷ്ടകാരികളുടെ കാഴ്ചയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, യഥാർത്ഥത്തിൽ അത്തരം ഹദീസുകളെല്ലാം നമ്മളെ ഏറെ ഭയപ്പെടുത്തുന്നതാണ്, പേടിപ്പിക്കുന്നതാണ്. നമ്മൾ അറിയാതെ പോലും ഉപദ്രവിച്ച, നമ്മൾ വാക്കുകൊണ്ട് കളിയാക്കിയ, നമ്മൾ വളരെ നിസ്സാരമായി കരുതി പുച്ഛിച്ചു തള്ളിയ പല സന്ദർഭങ്ങളും പല സാഹചര്യങ്ങളും ഒരുപക്ഷെ പരലോകത്ത് നമുക്ക് എതിരെ വരാനുള്ള സാഹചര്യത്തെ നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണരുത്. അവിടെ നമുക്കൊരു ഭയം വേണം. യഥാർത്ഥത്തിൽ പുതിയ കാലത്ത് ഈ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട സംസാരത്തിൽ ഒരുപാട് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചൊക്കെ ആളുകൾ പറയാറുണ്ട്, രാഷ്ട്രീയമായ ശരികളെക്കുറിച്ച്, അതല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ പുതിയ നോർമലുകൾ, പുതിയ രീതിശാസ്ത്രങ്ങൾ, അല്ലെങ്കിൽ പുതിയ കാലത്തിനനുസരിച്ചിട്ടുള്ള കുറെ ചിന്തകളെക്കുറിച്ചെല്ലാം ആളുകൾ പറയുന്നത്. എന്നാൽ ഇസ്ലാം യഥാർത്ഥത്തിൽ ഒബ്ജക്റ്റീവായ ഒരു മൊറാലിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്, വളരെ റിജിഡായ ഒരിക്കലും മാറാത്ത ഒരു ധാർമ്മികതയെക്കുറിച്ച് പറയുന്നത്. ആ ധാർമ്മികതയുടെ അടിസ്ഥാനം തന്നെ യഥാർത്ഥത്തിൽ ഒരിക്കലും മാറാത്ത സൽസ്വഭാവങ്ങളാണ്. പണ്ട് കാലത്തൊരു നന്മ എന്തായിരുന്നോ അത് തന്നെയാണ് ഇന്നും നന്മ, അന്നൊരു തിന്മ എന്താണോ അത് തന്നെയാണ് ഇന്നും തിന്മ. കാലങ്ങൾ കടന്നു പോകുമ്പോൾ പുരോഗമിക്കുന്ന സമൂഹത്തിനിടയിൽ ഒരിക്കലും തിന്മകൾ നന്മകളാവുകയില്ല, നന്മകൾ തിന്മകളാവുകയില്ല. അതുകൊണ്ട് തന്നെ ഏതൊരർത്ഥത്തിലും ഇസ്ലാമിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അത്തരത്തിൽ നന്മകളെ നോക്കിക്കാണുന്ന ഒരു മതം എന്നുള്ളത് ലോകത്ത് വേറൊരാൾക്കും അവകാശപ്പെടാൻ പറ്റാത്ത ഒന്നാണ് എന്നുള്ളതാണ്. ഇവിടെ സഹോദരങ്ങളെ, നമസ്കാരത്തെ മാത്രമല്ല യഥാർത്ഥത്തിൽ ഖുർആൻ അങ്ങനെ പരാമർശിച്ചിട്ടുള്ളത്. ഇബാദത്തുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ രണ്ടാമതായി പറഞ്ഞ നോമ്പിനെക്കുറിച്ച് കൃത്യമായും പഠിപ്പിക്കുന്നു. നമ്മൾ കഴിഞ്ഞ റമദാനിലടക്കം ഒരുപാട് കേട്ട ആയത്താണ് അല്ലേ, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാവാൻ വേണ്ടിയിട്ടാണ്. എന്താണ് തഖ്വ? തഖ്വയുടെ അടിസ്ഥാനപരമായ വിശദീകരണത്തിൽ ഒരാൾ തിന്മകളിൽ നിന്ന് മാറി നടക്കുന്ന, ഒരാൾ നന്മകളിലേക്ക് ഏറെ പ്രോത്സാഹിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഉത്സാഹത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു കർമ്മ രീതിയാണ് യഥാർത്ഥത്തിൽ തഖ്വ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ തഖ്വയ്ക്ക് മറ്റൊരു ചിന്ത കൂടി നമ്മൾ നൽകേണ്ടതുണ്ട്. തഖ്വയുള്ളൊരു മനുഷ്യൻ, മുത്തഖിയായൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ, അദ്ദേഹം മറ്റുള്ളവർക്ക് ഉപദ്രവകാരിയല്ലാത്ത, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന, തഖ്വയോടുകൂടി മാത്രം സംസാരിക്കുന്ന, സൂക്ഷ്മതയോടുകൂടി മാത്രം ഇടപെടുന്ന, മറ്റുള്ളവരുമായുള്ള പണമിടപാടിൽ, മറ്റുള്ളവരുമായുള്ള സാമ്പത്തികമായ മറ്റിടപാടുകളിൽ എല്ലാം അദ്ദേഹത്തിന് സൂക്ഷ്മതയുണ്ട് എന്നുള്ളതാണ് തഖ്വയുടെ മറ്റൊരു വിശദീകരണം. അപ്പോൾ യഥാർത്ഥത്തിൽ നോമ്പ് കൊണ്ടും ഒരാൾ നേടിയെടുക്കുന്ന മറ്റൊരുപാട് ഇബാദത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യങ്ങൾക്കപ്പുറത്തേക്ക് ഇഹലോകത്തൊരു മനുഷ്യൻ മറ്റ് സഹജീവികളുമായുള്ള ഇടപാടുകളിൽ വലിയ ശ്രദ്ധ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് നമുക്ക് കൃത്യമായും പഠിപ്പിക്കാൻ സാധിക്കും. മാത്രമല്ല, യഥാർത്ഥത്തിൽ സഹജീവികളുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ എന്തെങ്കിലും പിഴവുകൾ പറ്റിക്കഴിഞ്ഞാൽ ആ പിഴവുകൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ മുഴുവൻ അമലുകളും അള്ളാഹു സ്വീകരിക്കാത്ത വിധത്തിൽ ആകാശലോകത്ത് വെച്ച് തടയപ്പെടുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത്രത്തോളം ഗൗരവമുണ്ട് യഥാർത്ഥത്തിൽ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റം എന്നുള്ളത്. അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് ഇസ്ലാം തന്നെ പരാമർശിക്കുന്ന മറ്റൊരു കാര്യം, ഇന്നമാ ബുഇസ്തു ലി അതമ്മിമ മകാരമൽ അഖ്ലാഖ് എന്നാണ്. അഥവാ പ്രവാചകരെ, താങ്കൾ സൽസ്വഭാവത്തിൻ്റെ പൂർത്തീകരണമായി കൊണ്ടാണ് അവതരിച്ചതെന്നാണ്. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരാത്ത ഒരു സൽസ്വഭാവവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരേണ്ടതില്ല. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൽസ്വഭാവത്തിൻ്റെ എല്ലാ മേഖലകളെയും നമുക്ക് പഠിപ്പിച്ചു നൽകണമെന്നാണ്. ഓരോ കാര്യങ്ങളിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയുണ്ട്. സ്വഹാബത്തുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ യഥാർത്ഥത്തിൽ നമ്മൾ പൊതുസമൂഹത്തിൽ ഇടപെടുമ്പോൾ നമുക്ക് മാതൃകയാക്കേണ്ടതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ, അത് കുടുംബജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹിയുടെ മക്കളുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ, അതും നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട ഇടപെടലുകളിൽ. അപ്പുറത്തേക്ക് റസൂൽ സല്ലല്ലാഹു പേരക്കുട്ടികളുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വൃദ്ധരുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ, ഇത്തരത്തിൽ ഓരോ മേഖലകളിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് വലിയ മാതൃകകളുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാ അള്ളാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കടന്നു വന്ന വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ നമ്മൾ പഠിക്കേണ്ട ചില പാഠങ്ങൾ, സ്വഭാവ ഗുണങ്ങൾ, അതാണ് ഇൻഷാ അള്ളാ നമ്മൾ അടുത്ത ഇൻസൈറ്റുകളിൽ കേൾക്കാൻ പോകുന്നത്. സ്വഭാവ ഗുണങ്ങളെക്കുറിച്ചുള്ള ഈ ചർച്ചകളിലെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇൻസൈറ്റിൻ്റെ എപ്പിസോഡിൽ ഇത് ചർച്ച ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, അകക്കാഴ്ചയോടുകൂടി, അതല്ലെങ്കിൽ ഉൾക്കാഴ്ചയോടുകൂടി കൃത്യമായും ഇത്തരം കാര്യങ്ങൾ നോക്കിക്കണ്ടുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവാമെന്ന ഓർമ്മയോടുകൂടി സ്വന്തം ജീവിതത്തെ ഒന്നുകൂടി പുനർവിചിന്തനം നടത്തുവാനും ഒന്നുകൂടി പുനരാലോചിക്കുവാനുമാണ് യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ നയിക്കേണ്ടത്. ഞാൻ ശരിയാണ് എന്നും എൻ്റെ കാര്യത്തിൽ അത്തരം പിഴവുകളൊന്നും പറ്റിയിട്ടില്ല എന്നുമുള്ള മൂഢമായ വാദങ്ങൾ, അല്ലെങ്കിൽ അത്തരമുള്ള ചിന്തകളെല്ലാം നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട്. അള്ളാഹു അത്തരത്തിൽ കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് തിരുത്തി മുന്നോട്ട് പോകുന്ന സത്യവിശ്വാസികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹൃദ അവൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാ അല്ലാ. പ്രിയമുള്ളവരെ, അപ്പോൾ റേഡിയോ വൈബ്സിൻ്റെ ആദ്യ പ്രോഗ്രാം ഇൻസൈറ്റ് ആണ് ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞത്. നാം തിരുത്തിയിട്ടുണ്ടോ എന്നൊരു ആത്മ വിമർശനവുമായി നമ്മോട് സംസാരിച്ചത് ഷംജാസ് കെ അബ്ബാസ് ആയിരുന്നു. ഇനി റേഡിയോ വൈബ്സിൽ പാട്ട് കേട്ട് നമുക്കൊന്ന് തിരിച്ചു വരാം.
2: അതിമനോഹരമായ ഒരു ഗാനത്തിലേക്ക് എല്ലാവരെയും ശ്രദ്ധ ക്ഷണിക്കുകയാണ്.

0: ബാറക്കല്ലാഹു ഫീക്കും. പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് സ്വരം.
1: സ്വരത്തിന് ശേഷം നമ്മൾ ഇനി പോകുന്നത് പതിവ് പോലെ നമ്മുടെ പ്രോഗ്രാമിനൊക്കെ ഒരു ഓർഡർ ഉണ്ടല്ലോ, ആരോഗ്യ വിചാരമാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മൾ സംസാരിക്കുന്ന ഓട്ടിസവുമായി ബന്ധപ്പെട്ട കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഈ ഒരു ഇഷ്യൂ, അതിൻ്റെ ആശങ്കകളുണ്ട് പൊതുവെ.
0: അതെ, ഓട്ടിസം ആശങ്കകൾക്ക് വിരാമമിടാമെന്ന വിഷയത്തിലെ അഞ്ചാം ഭാഗമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ സി പി അബൂബക്കർ ജാഫർ പകര.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമാബാദ്. പിസ്രഡിയിലെ ആരോഗ്യ വിചാരം ശ്രോതാക്കളെ, ഈ ആഴ്ച നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്ത കാഴ്ചയുമായി ബന്ധപ്പെട്ട സെൻസർ ഇഷ്യൂ, അതേപോലെ മറ്റ് 12 സെൻസുകളെ കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. സെൻസർ ഇഷ്യൂ എന്താണെന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ രക്ഷിതാക്കൾക്ക് തന്നെ അവരുടെ മക്കളെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം സെൻസർ ഇഷ്യൂ എന്താണെന്ന് കൃത്യമായിട്ട് ചർച്ച ചെയ്തതിനു ശേഷം നമുക്ക് അതിന്റെ മാനേജ്മെന്റിനെ കുറിച്ച് ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പോ നമ്മള് കാഴ്ചയെ കുറിച്ചാണല്ലോ പറഞ്ഞത്. ഇതേപോലെ അതിന് ഹൈപ്പോയും ഹൈപ്പറും നമ്മൾ ചർച്ച ചെയ്തു. അപ്പോ കളറ്, അതേപോലെ പാറ്റേൺ, പിന്നെ ലൈറ്റ്, മൂന്ന് വിഷയത്തിലും ഹൈപ്പോയും ഹൈപ്പറും ഉള്ള കുട്ടികൾ ഉണ്ടാകും. അപ്പൊ ഇതേപോലെ കേൾവിയുടെ വിഷയത്തിലും അതേപോലെ സ്പർശനത്തിന്റെ തൊലി, സ്പർശനം, വൈബ്രേഷൻ, അങ്ങനെ നമ്മൾ പറഞ്ഞ 12 പഞ്ചേന്ദ്രിയങ്ങളും അതേപോലെ അതിൽ കൂടുതലായിട്ട് നമ്മൾ പിന്നെ തൊലിയുടെ വിഷയത്തിൽ പറഞ്ഞ 5 സെൻസ്. അപ്പോ ഇവിടെ ഇനി കാഴ്ചയാണല്ലോ നമ്മള് ചർച്ചക്ക് വരിക. അപ്പൊ കാഴ്ചയിൽ അല്ല, കാഴ്ചയാണ് നമ്മൾ ചർച്ച ചെയ്തത്. കേൾവിയെ കുറിച്ചാണ് ഇനി ചർച്ച ചെയ്യാനുള്ളത്. എങ്ങനെയാണ് അത്, പിന്നെ കാഴ്ച നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി അൽഹംദുലില്ലാ. അതിന്റെ ബാക്കി കാര്യങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ ചർച്ച വരും. കേൾവിയെ കുറിച്ചൊന്ന്,
3: ശബ്ദം വളരെ പ്രധാനപ്പെട്ട ഒരു സെൻസാണ്. നമ്മൾ ചുറ്റുപാടുകളെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള വിവരം ഉണ്ടാക്കുന്നത് ഉണ്ടെന്നതിൽ കേൾവിക്ക് പങ്കുണ്ട്. ഈ ശബ്ദത്തിനും ഞാൻ ആദ്യത്തെ അന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞ പോലെ നമുക്കൊരു ഫിൽട്ടർ മെക്കാനിസം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്, ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. ഓട്ടിസമുള്ള ആൾക്കാർക്ക് ഫിൽട്ടർ മെക്കാനിസം ഇല്ലാത്തത് കൊണ്ട് എല്ലാ ശബ്ദങ്ങളും കൂടിയും തലച്ചോറിൽ വന്നിട്ട് അവർക്ക് സെൻസറി ഓവർലോഡ് ഉണ്ടാവുന്നു. അവർക്ക് ശബ്ദം സഹിക്കാൻ പറ്റാത്ത ലെവലിലെത്തുന്നു. ഇങ്ങനെ ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികൾ പ്രകടിപ്പിക്കുന്ന ലക്ഷണങ്ങൾ അവർ ശബ്ദം കേൾക്കുന്ന സ്ഥലത്ത് നിന്ന് മാറിക്കളയുന്നു, അല്ലെങ്കിൽ അവർ ചെവി പൊത്തുന്നു. ചില ശബ്ദങ്ങൾ അവർക്ക് തീരെ പറ്റില്ല. അപ്പോൾ ഈ ശബ്ദങ്ങളുടെ നമുക്ക് പറയാം, ശബ്ദങ്ങൾ നമുക്ക് അപ്പടെ അതിൻ്റെ തീവ്രത അല്ലെങ്കിൽ അതിൻ്റെ പിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ നമുക്കറിയുള്ളൂ. അപ്പോൾ ശബ്ദത്തെക്കുറിച്ച് പഠിച്ച ആൾക്കാർ പറയുന്നത് ധാരാളം സംഗതികൾ അതിൽ ഉണ്ട് എന്നാണ്. അപ്പോൾ ഈ സംഗതികളിലെല്ലാം അവർക്ക് ഹൈപ്പർ സെൻസിറ്റിവിറ്റി വരാം. ഉദാഹരണത്തിന്, പിന്നെ വീട്ടിലെ പ്രഷർ കുക്കറിൻ്റെ വിസിൽ അവർ ഹൈപ്പറായിരിക്കും. അതേസമയം തന്നെ അവർ ഒരു തീവണ്ടി എഞ്ചിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നുണ്ടാവും. കാരണം രണ്ടും രണ്ട് തരം ശബ്ദമാണ്. അതേപോലെ തന്നെ പിന്നെ ഒരു നിസ്സാരമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു ശബ്ദം അസഹനീയമായി തോന്നുന്ന ആൾ ഒരു ജെ സി ബിയുടെ ശബ്ദം ടോളറേറ്റ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഈ ശബ്ദത്തിൻ്റെ പല സംഗതികൾക്കും ഇവർക്ക് ഹൈപ്പർ സെൻസിറ്റിവിറ്റി വരാം. അപ്പോൾ അവർ വിസിൽ, പിന്നെ കുക്കറിൻ്റെ വിസിൽ പറ്റുന്നില്ല, അല്ലെങ്കിൽ പിന്നെ വാഷിംഗ് മെഷീൻ, അല്ലെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കുന്ന മറ്റുള്ള എന്ത് യന്ത്രങ്ങളായാലും അതിൻ്റെ സൗണ്ട്, അല്ലെങ്കിൽ വീട്ടിലെ ടി വിയുടെ സൗണ്ട് അവർക്ക് പറ്റില്ല. ഫാനിൻ്റെ ശബ്ദം അവർക്ക് പറ്റില്ല, ഹൈപ്പർ സെൻസിറ്റീവാണ്. എ സിയുടെ മൂളകം അവർക്ക് പറ്റില്ല. നമ്മുടെ ബ്രീത്തിങ് സൗണ്ട് പോലും, നമ്മൾ ശ്വാസം കഴിക്കുന്ന സമയത്ത് ചെറിയ പിന്നെ ശബ്ദമുണ്ട്, അതുപോലും അസഹനീയത തോന്നുന്ന ആൾക്കാർ.
2: ചെറിയ നിസ്സാരമായ ശബ്ദം പോലും പിന്നെ ഫിൽട്ടർ ചെയ്ത് ചെയ്യാൻ
3: പറ്റാത്തതുകൊണ്ട് കൂർക്കം വലി പിന്നെ നമുക്കും പറ്റില്ല, അവർക്ക് തീരെ പറ്റൂല. അപ്പൊ കൂർക്കം വലി സഹിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. ഇത്തരം കുട്ടികൾ അമ്മമാർ ഇപ്പൊ 1 വയസ്സ്, 2 വയസ്സ്, 3 വയസ്സുള്ള കുട്ടികളെ കൂടെ കടത്തുന്ന സമയത്ത് ഈ ഈ ശബ്ദത്തിന്റെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി കാരണം കൂടെ കടത്തുന്ന സമയത്ത് കുട്ടികൾ അസ്വസ്ഥമാകുന്നു, അവർ കരച്ചിൽ തുടങ്ങും. അവരെത്ര കൺസോൾ ചെയ്യാൻ ശ്രമിച്ചാലും അവർ ഈ പ്രശ്നം ഉള്ളിടത്തോളം കാലം അവർക്ക് കരച്ചിൽ നിർത്താനും പറ്റില്ല. അപ്പം ഈ ഇത്തരം കാര്യങ്ങളൊക്കെ അമ്മമാർ തിരിച്ചറിയേണ്ട വിഷയങ്ങളാണ്. ഇപ്പം ബാത്റൂം പോവുകയാണെങ്കിൽ ബാത്റൂമിലെ പിന്നെ വെള്ളം വീഴുന്ന ശബ്ദം അല്ലെങ്കിൽ ഫ്ലഷ് അടിക്കുന്ന ശബ്ദം, ഇതെല്ലാം അവർക്ക് അസ്വസ്ഥതകൾ ഉണ്ടാക്കാറുണ്ട്. ഏറ്റവും രസകരമായിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ഏറ്റവും പല കൂടുതൽ കുട്ടികൾ ഓട്ടിസമുള്ള കുട്ടികൾ ഹൈപ്പർ സൗണ്ടിന് ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് സഹിക്കാൻ പറ്റാത്ത ശബ്ദമായിട്ട് അവർ ഏകകണ്ഠമായിട്ട് പറയുന്നത് ഹൈപ്പിച്ചഡ് ഫീമെയിൽ വോയിസാണ്. ഹൈപ്പിച്ചഡ് ഫീമെയിൽ വോയിസ് എന്ന് വെച്ചാൽ സ്ത്രീകളെ ശബ്ദം, അമ്മമാരുടെ ശബ്ദം. അപ്പോൾ അമ്മയായിട്ടാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ സംവദിക്കേണ്ടത്. അപ്പോൾ അമ്മമാരുടെ ശബ്ദം പിന്നെ സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, എനിക്കറിയുന്ന പല പേരൻസും പറയുന്നുണ്ട്, ഞാൻ സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് അമ്മ അല്ല കുട്ടി വന്നിട്ട് വായ പൊത്തി പിടിക്കും. ടീച്ചർ ക്ലാസ് എടുക്കാവുന്ന സമയത്ത് ഓടി വന്നിട്ട് വായ പൊത്തി പിടിക്കുന്ന പിള്ളേരെ നമ്മൾ കാണുന്നുണ്ട്.
2: ഇത് പിന്നെ നിങ്ങളെ ശബ്ദം എനിക്ക് സഹിക്കാൻ പറ്റണില്ല എന്ന് പറയാനുള്ള ഒരു
3: അവർക്ക് പറയാനോ പ്രകടിപ്പിക്കാനോ പറ്റാത്ത കുട്ടികളുണ്ടാവാം. അല്ലെങ്കിൽ ചില കുട്ടികളെങ്കിലും അമ്മ മിണ്ടരുത് എന്ന് പറഞ്ഞ കുട്ടികളുണ്ട്, അമ്മ സംസാരിക്കണ്ട എന്ന് പറയുന്ന കുട്ടികൾ നമ്മൾ
2: സംബന്ധിച്ചിടത്തോളം
3: വലിയ പ്രശ്നമാണ്.
2: സംസാരിക്കണ്ട എന്ന് പറഞ്ഞാൽ ഒരു മാനസികമായി വളരെ പ്രയാസം ഉണ്ടാക്കുന്നത്. എന്റെ ഞാൻ ഏറ്റവും അധികം പ്രയാസപ്പെട്ട ജന്മം നൽകിയ എന്റെ കുട്ടി, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന കുട്ടി, ആ കുട്ടിനോട് ഞാൻ സംസാരിക്കണ്ടെന്ന് കുട്ടീന്റെ മുഖത്ത് നോക്കി പറയുമ്പോ പ്രയാസമുണ്ട്.
3: പ്രശ്നമാണത്. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ പിന്നെ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സൊക്കെ കൂടുതൽ ലേഡീസാണ്. അപ്പം ലേഡി ടീച്ചേഴ്സിൻ്റെ ശബ്ദം ഇവർക്ക് വെച്ചാൽ പല പറയുന്നിട്ട് ടീച്ചർ വരുന്നവരെ ക്ലാസ്സിൽ ഇവൻ അടങ്ങിയിരുന്നു, ടീച്ചർ വന്നപാട് തന്നെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഓടി എന്നൊക്കെ പറയുന്ന കുട്ടികളെ നമ്മൾ കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പിന്നെ വീട്ടിലുള്ള സംസാരങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഒരു വിഷയം പറയുന്നത് ഇതിന് കൂടുതലായിട്ട് നമ്മൾ വാക്കുകൾ ഉപയോഗിച്ചിട്ട് സംസാരിക്കുന്ന ഒരു ശൈലിയാണ് നമുക്കൊക്കെ ഉള്ളത്. ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ തന്നെ ഒരു 4 സെൻറ്റൻസ് ആക്കി പറയുന്ന രീതികൾ പ്രത്യേകിച്ച് ഇത്തരം കുട്ടികൾക്ക് തീരെ സഹിക്കാൻ പറ്റില്ല. അത് നമ്മൾ മാതാപിതാക്കൾ തിരിച്ചറിയേണ്ട ഒരു സംഭവമാണ്.
2: ജസ്റ്റ് ഒന്ന് വന്ന് ഭക്ഷണം കഴിച്ച് പോയിക്കോ എന്ന് പറയുന്നതിന് പകരം എന്റെ പൊന്നു മോനെ വന്ന് ഭക്ഷണം
3: കഴിച്ചാൽ
2: പ്രകടിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഇത്തരം കുട്ടികൾക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല.
3: ബസ്സിൽ പോകുന്ന സമയത്ത് ബസ്സിന്റെ ഹോൺ അവർക്ക് പറ്റില്ല, അല്ലെങ്കിൽ സ്കൂൾ ബെല്ല് വളരെ പ്രധാനപ്പെട്ടാണ്. സ്കൂളിലെ ബെല്ല് അവർ അടിക്കുന്നത് പറ്റില്ല, ഈവൻ ടെലിഫോൺ റിംഗ് ചെയ്യുന്ന അവർക്ക് പറ്റില്ല. അങ്ങനെ ശബ്ദത്തിന്റെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി അവർ പല വിധത്തിലും പ്രകടിപ്പിക്കും. അത് പിന്നെ അവർ ചെവി പൊത്തി പിടിക്കും, അല്ലെങ്കിൽ ആ ശബ്ദത്തിൽ നിന്ന് അവർ അകന്ന് മാറാൻ അവർ താല്പര്യം കാണിക്കും. ശബ്ദത്തിന് ഹൈപ്പോ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, അവർക്ക് ശബ്ദം കേട്ടത് മതിയാവില്ല. അത്തരം ആൾക്കാർ എപ്പോഴും ഇപ്പം മൊബൈലിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ സ്റ്റീരിയോ ഉണ്ടെങ്കിൽ അത് ആ പാട്ട് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കും. ഇതിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, അവർ ഒരു പാട്ടിൽ ഒരു മൂന്നാമത്തെ സ്റ്റാൻസ് ആയിരിക്കും ചിലപ്പോൾ അവർ റിപ്പീറ്റഡ് ആയിട്ട് അവർ കേട്ടുകൊണ്ടിരിക്കുക. കാരണം ഈ മൂന്നാമത്തെ സ്റ്റാൻസിലാണ് അവർക്ക് ആവശ്യമുള്ള സംഗതി ഉള്ളത്. ആ സംഗതിക്ക് ഹൈപ്പോ സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് അവർ അത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ കുട്ടികൾ പരസ്യം കാണാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ കാർട്ടൂൺ കാണാൻ ആഗ്രഹിക്കുന്നത്, പരസ്യത്തിനും കാർട്ടൂണിൻ്റെ പ്രത്യേകത വെച്ചാൽ വളരെ ക്യുക്ക് മൂമെൻസ് ആണ്. ഒരു സെക്കൻഡിൽ വേണമെങ്കിൽ 10-16 സാധനങ്ങൾ ഇങ്ങനെ മിന്നി മറയുന്നുണ്ട്. ഇത് കാഴ്ചക്ക് ഹൈപ്പോ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികൾക്ക് വളരെ ആകർഷകമാണ്. കാർട്ടൂൺ കഥാപാത്രങ്ങൾ ഭയങ്കര ചാട്ടും ഭയങ്കര ക്യുക്ക് മൂവ്മെൻ്റ് ആണ്. പിന്നെ പരസ്യങ്ങളാണെങ്കിലും ഒരു സെക്കൻഡ് പരസ്യത്തിൻ്റെ ഇടയിൽ ധാരാളം സാധനങ്ങൾ മിന്നി മറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ നല്ല ആകർഷകമായിട്ടുള്ള സൗണ്ട് മ്യൂസിക്കാണ് അവർ കൊടുക്കുക, കാർട്ടൂൺ ആണെങ്കിലും മറ്റേ പിന്നെ പരസ്യമാണെങ്കിലും. ഈ പരസ്യത്തിൻ്റെ വാചകം കേൾക്കാൻ അല്ലെ പരസ്യം കാണാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പം നമ്മൾ കുട്ടികളെ ആഗ്രഹിക്കുന്നുണ്ടാവുക. നമ്മളിപ്പോൾ വൈകുന്നേരം 7 മണിയാവുന്ന സമയത്ത് ഒരു സീരിയൽ കാണാൻ അമ്മയും എല്ലാവരും കൂടി ഇരിക്കുന്നുണ്ടാവും. ഇവനറിയാം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു കല്യാണ സിൽക്കിൻ്റെ പരസ്യം വരാൻ പോകുന്നുണ്ട്, അത് ഇവനെ കേൾക്കാൻ വേണ്ടിയിട്ട് ഇവനോട് കൂടെ ഇരിക്കും. ഈ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഷോർട്ട് ബ്രേക്ക് പറയുന്ന സമയത്ത് അമ്മ എന്ത് ചെയ്യും, അമ്മ ചാനൽ മാറ്റിയിട്ട് അടുത്ത ചാനലിലേക്ക് പോകും. ഇവൻ അത്ര 10 മിനിറ്റ് കാത്തുന്നത് വെറുതെ ആയി. ഇവൻ അതിൻ്റെ അസ്വസ്ഥത പ്രകടിപ്പിക്കും, അവനെ പരസ്യം കാണണമെന്ന് വാശി പിടിക്കും. അവസാനം കുട്ടിക്കാണ് ചീത്ത പേരും വെച്ചാൽ 10-15 സെക്കൻഡ് പരസ്യം കാണാൻ ഇവൻ വാശി പിടിക്കുന്നു എന്നുള്ളത് അവഗണിച്ചുകൊണ്ട് ഇവൻ എപ്പോഴും പരസ്യം 24 മണിക്കൂറും പരസ്യം കണ്ടുകൊണ്ടിരിക്കലാണ് എന്നും പറഞ്ഞിട്ട് ഈ 14 മണിക്കൂർ സീരിയൽ കാണുന്ന അമ്മക്ക് യാതൊരു കുഴപ്പമില്ലാത്ത വിധത്തിൽ കുറ്റം മുഴുവനും കുട്ടിക്ക് ചാർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഇവൻ ഈ 15 സെക്കൻഡിൻ്റെ ഒരു പരസ്യം മാത്രം കാണുക മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അങ്ങനെ അവർ പരസ്യത്തിന് അല്ലെ കാർട്ടൂണിന് വേണ്ടിയിട്ട് അവർ വാശി പിടിക്കുന്ന കുട്ടികളുണ്ടാവാം. പിന്നെ അവന് സ്കൂട്ടറിൻ്റെ ശബ്ദം ഇഷ്ടമാണെങ്കിൽ അച്ഛൻ്റെ സ്കൂട്ടർ വരുന്നത് ഒരു 2 കിലോമീറ്റർ ദൂരെ ഇവനാണ് ആദ്യമേ നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഗേറ്റ് തുറക്കുന്ന സമയത്ത് ഇവൻ ആദ്യമേ അത് നോട്ട് ചെയ്യും. ഈ ശബ്ദത്തിന് ഹൈപ്പോസെൻസിറ്റീവ് ആയിട്ടുള്ള
2: കുട്ടികൾക്ക് അത് ഇന്ന ആളുടെ ഒരു തവണ കേട്ടാൽ പിന്നെ അത് ഇന്ന ആളുടെ
3: ശബ്ദമാണ്
2: അല്ലെങ്കിൽ
3: ശബ്ദമാണ് വാഹനമാണ് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അവർ നമ്മൾ എന്ത് സ്വകാര്യം പറയുകയാണെങ്കിൽ എത്ര ലോ വോയിസിൽ പറയുകയാണെങ്കിലും അവരത് കേട്ടിരിക്കും. പ്രത്യേകിച്ച് അവരെ കുറിച്ചുള്ള ആളാണെങ്കിൽ നമ്മൾ പറയുന്നതാണെങ്കിൽ അവർ വളരെ കൃത്യമായിട്ട് അവർ മനസ്സിലാക്കും. ഇങ്ങനെ പിന്നെ ശബ്ദത്തിന് ഹൈപ്പോ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികളും ഇതേ വിധത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ടാവും. നമ്മൾ ഈ ഓട്ടിസം ഉള്ള കുട്ടികളെക്കുറിച്ചുള്ള നമ്മളെ ഏറ്റവും വലിയൊരു കൺസേൺ ഇവർ സംസാരിക്കുന്ന സമയത്ത് മുഖത്ത് നോക്കുന്നില്ല എന്നുള്ളതാണ്. മറ്റുള്ള കുട്ടികൾ സംസാരിക്കുന്ന സമയത്ത് അല്ലെ അമ്മയുടെ മുഖത്ത് നോക്കി സംസാരിക്കണില്ല. ഇത് വലിയൊരു കുറ്റമായിട്ട് അമ്മക്ക് തോന്നുകയും നമ്മൾ ഏതെങ്കിലും ഒരു ഡോക്ടറെടുത്തോ ഒരു പ്രൊഫഷണൽ തെറാപ്പിസ്റ്റിനടുത്തോ ചെന്ന് കഴിഞ്ഞാൽ ഐ കോണ്ടാക്റ്റ് ഇല്ല, കുട്ടി കണ്ണിന് മുഖത്ത് നോക്കാതിരിക്കുന്നത് വലിയൊരു കുറ്റമായിട്ട് ഒരു വലിയൊരു പ്രശ്നമായിട്ട് അവതരിപ്പിക്കപ്പെടും. പിന്നെ ഐ കോണ്ടാക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തെറാപ്പികളാണ് നമുക്ക് ഇവിടെ നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഓട്ടിസമുള്ള ആൾക്കാരുടെ സെൻസറി ഇഷ്യൂ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഐ കോണ്ടാക്ട് ഇല്ലായ്മ എന്ന് പറയുന്നത് നമ്മൾ ഇടപെടേണ്ട ഒരു വിഷയം അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഒരാളുമായിട്ട് മുഖത്ത് നോക്കി സംസാരിക്കുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അയാളുടെ കാഴ്ച നമ്മുടെ തലച്ചോറിലെത്തുന്നുണ്ട്. രണ്ട്, അയാളുടെ ശബ്ദം നമ്മുടെ തലച്ചോറിലെത്തുന്നുണ്ട്. ഈ ഫിൽട്ടർ മെക്കാനിസം ഇല്ലാത്ത ഓട്ടിസം ഉള്ള കുട്ടിക്ക് ഇത് രണ്ടും കൂടി സെൻസറി ഓവർലോഡ് ഉണ്ടാക്കും. ഈ സെൻസറി ഓവർലോഡ് പ്രിവെൻ്റ് ചെയ്യണമെങ്കിൽ, തടയണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് കട്ട് ഓഫ് ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടി സെലക്ട് ചെയ്യുന്നത് കാണണ്ട, കാഴ്ച വേണ്ട എന്നുള്ള നിലക്ക്, മുഖത്ത് നോക്കണ്ട, നിങ്ങൾ പറയുന്നത് കേട്ടാൽ മതിയല്ലോ എന്നുള്ള നിലക്ക് അവർ ചൂസ് ചെയ്യുന്ന വളരെ വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒരു സമീപനമാണ്. ഈ സമീപനത്തെയാണ്, ബുദ്ധിപരമായിട്ടുള്ള സമീപനത്തെയാണ് നമ്മളൊരു കുറ്റമായിട്ട് കാണുകയും ഐ കോണ്ടാക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് നമ്മുടെ സ്പീച്ച് തെറാപ്പിസ്റ്റുകൾ ഇപ്പോൾ സ്പീച്ച് കൊടുക്കുന്നതിന് മുമ്പേ, ഇപ്പോൾ ഇത്തരം കുട്ടികൾ കമ്മ്യൂണിക്കേഷൻ കുറവുള്ള കുട്ടികൾ സ്വാഭാവികമായിട്ടും സ്പീച്ച് തെറാപ്പിസ്റ്റ് അടുത്തെത്തും. അപ്പോൾ സ്പീച്ച് തെറാപ്പിസ്റ്റ് വിശ്വസിക്കുന്നത് ഐ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടിക്ക് സ്പീച്ച് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവർ മുഴുവൻ ട്രെയിൻ ചെയ്യപ്പെട്ടത് ഡെഫ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഹിയറിംഗ് എയ്ഡോ അല്ലെങ്കിൽ കോക്ലർ ഇംപ്ലാന്റോ ചെയ്ത് കഴിഞ്ഞിട്ട് ശബ്ദം കേൾപ്പിക്കുന്ന സമയത്ത് ചുണ്ടിൻ്റെ ചലനങ്ങൾ കൂടി നോക്കിക്കഴിഞ്ഞാൽ ശബ്ദം മനസ്സിലാക്കാൻ എളുപ്പമാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ അങ്ങനെയാണ് ട്രെയിൻഡ് ആയത്. പക്ഷേ ഓട്ടിസം ഉള്ള കുട്ടികൾക്ക്, നോർമൽ ഹിയറിംഗ് ഉള്ള കുട്ടികൾക്ക് ഈ രീതിയല്ല വേണ്ടത്. അവർക്ക് ഐ കോണ്ടാക്ട് ആവശ്യമില്ല, അല്ലാതെ തന്നെ അവർക്ക് സംസാരം മനസ്സിലാവും. നമുക്ക് ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുന്നത് ജന്മന ഐ കോണ്ടാക്ട് ഇല്ലാത്ത ബ്ലൈൻഡ് കുട്ടികൾ ഈ ലോകത്തുണ്ട്. അവരുടെ സ്പീച്ചിനൊരിക്കലും കാലതാമസമേ വരെ വന്നിട്ടില്ല. എന്ന് മാത്രവുമല്ല, നമ്മളൊക്കെ സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ ക്ലിയറായിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സംസാരം ഉണ്ടാവണമെങ്കിൽ ഐ കോണ്ടാക്ട് വേണം എന്നുള്ളത് ഇവരുടെ തെറ്റിദ്ധാരണയാണ് അല്ലെ അറിവില്ലായ്മയാണ്. ഇങ്ങനെ ഐ കോണ്ടാക്റ്റിൽ കൂടി മാത്രമേ സ്പീച്ച് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ എത്ര മാസം സ്പീച്ച് തെറാപ്പി കൊടുത്തു കഴിഞ്ഞാലും കുട്ടിക്ക് ഒരു സ്പീച്ചും ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർ മുഖത്ത് നോക്കാൻ ഇവ കുട്ടിയെ നിർബന്ധിക്കുന്നിടത്തോളം കാലം അവർക്ക് ഹിയറിംഗ് അവർക്ക് കേൾക്കാൻ പറ്റില്ല, സെൻസറി ഓവർലോഡ് കാരണം. ഇത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കുട്ടിക്ക് ഐ കോണ്ടാക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തെറാപ്പിസ്റ്റുകൾ മെനക്കെടുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ് എന്നുള്ളത് ഏതൊരു പാരന്റും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്.
2: ഇങ്ങനെ ഐ കോണ്ടാക്ട് ഇല്ലാത്തൊരു കുട്ടിനെ അത് ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്താൽ അയാൾക്ക് വേറെ ശാരീരികമായ വേറെ വല്ല പ്രയാസങ്ങൾ അയാൾക്ക് വരാനുണ്ടോ?
3: ഞാൻ വല്ല നിങ്ങളെ പിന്നെ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത വോളിയത്തിലുള്ള പിന്നെ ഒരു മ്യൂസിക്കുള്ള ഒരു സ്ഥലത്ത് നിങ്ങളെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എത്രമാത്രം അസ്വസ്ഥമാവുന്നു അതേപോലെ തന്നെ ആയിരിക്കും അവരുടെ അസ്വസ്ഥ.
2: നമ്മളൊരു കുടുംബജീവിതത്തിലൊക്കെ കയറുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും ഭാര്യയുടെ മുഖത്ത് നോക്കുന്നില്ല. പിന്നെ ആദ്യത്തെ ദിവസം തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാണ്ട് നോക്കി പക്ഷെ സംസാരിക്കുന്നില്ല. ഇതൊക്കെ ആയിരിക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാവുക. അപ്പോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഐ കോണ്ടാക്ട് ഉണ്ടാക്കിയെടുക്കാന്നുള്ളത് സാധിക്കോ?
3: ഞാൻ പറയാം, നമ്മൾ ഈ ഡിഫറൻസ് നമ്മൾ അംഗീകരിച്ചാൽ മതി. അയാൾ അങ്ങനെ മുഖത്ത് നോക്കാത്ത ഒരാള്, ഇപ്പോൾ സാഹിത്യ ലോകത്തെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരാളെ പറ്റി പറയല് അയാൾ പ്രസംഗിക്കുന്ന സമയത്ത് ആൾക്കാരുടെ മുഖത്ത് നോക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും വലിയ സയൻറ്റിസ്റ്റുകൾ അല്ലെങ്കിൽ IIT ഏറ്റവും വലിയ ചെയർപേഴ്സനെ കണ്ടു കഴിഞ്ഞാൽ അയാൾ നിങ്ങളുമായിട്ട് മുഖത്ത് നോക്കി സംസാരിക്കാനൊന്നും നോക്കില്ല. അയാൾ ചിലപ്പോൾ താഴെ നോക്കിയിട്ടായിരുന്നു സംസാരിക്കുന്നുണ്ടാവുക. അത് നമ്മൾ ആ ഡിഫറൻസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. അയാൾ അങ്ങനെയാണ് എന്ന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരാളെ നമുക്ക് മാറ്റാൻ പറ്റില്ല, മാറ്റേണ്ട കാര്യവുമില്ല. കാരണം വെച്ചാൽ ഓരോരുത്തർക്കും അവരുടേതായ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിൻ്റെ രീതിക്കനുസരിച്ചാണ് അവർ അവരാവുന്നത്. ആ ഡിഫറൻസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആളെ മാറ്റിയെടുക്കുന്നതിനേക്കാളും വേണ്ടത്.
2: അപ്പോൾ പിന്നെ സെൻസർ ഇഷ്യൂല് ഇപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. സ്മെല്ല് ഇപ്പോൾ പല തരം ഉണ്ടല്ലോ. ഇപ്പോൾ നല്ല പെർഫ്യൂംസ്, അതും നമ്മളാണ് തീരുമാനിക്കുന്നത് നല്ലതാണോ അല്ല എന്നുള്ളത്. അപ്പൊ ഈ സ്മെല്ലിന്റെ വിഷയത്തിൽ, മണം എന്നുള്ള വിഷയത്തിൽ എങ്ങനെയാണ്?
3: നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ മണം, നല്ല മണം ചീത്ത മണം ഇല്ല. നമുക്ക് നല്ലത്, നമുക്ക് പറ്റാത്തത് എന്നല്ലാതെ ലോകത്ത് നല്ല മണം ചീത്ത മണം എന്ന് യൂണിവേഴ്സലായിട്ട് തീരുമാനിക്കേണ്ട പ്രത്യേകിച്ച് ക്രൈറ്റീരിയ ഒന്നുമില്ല. അപ്പോൾ വീട്ടിലെ മണത്തിന് ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ, നമ്മൾ മണത്തിന് വേണ്ടിയിട്ട് വീട്ടിൽ ഉപയോഗിക്കുന്ന കുറേ പെർഫ്യൂംസ് ഉണ്ട്, സോപ്പ് ഉണ്ട്, ഫേസ് പൗഡർ ഉണ്ട്, ഇതിനെല്ലാം കുട്ടികൾക്ക് ഹൈപ്പർ സെൻസിറ്റിവിറ്റി വന്നേക്കാം. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കുന്ന ആളുമായിട്ട് കൂടെ ഇരിക്കാനോ കൂടെ കിടക്കാനോ ഇവർ ആഗ്രഹിച്ചു കൊള്ളണമെന്നില്ല.
2: പൊതുവെ മിക്ക കുട്ടികളും, ഇപ്പൊ നമ്മൾ ഈ ലക്ഷണങ്ങളൊക്കെ പറയുമ്പോൾ അതൊക്കെ എല്ലാ കുട്ടികൾക്കും ഉണ്ടാവുന്നതാണല്ലോ എന്നാണ് പറയാം. മിക്ക കുട്ടികളും സ്മെല്ല് ഇഷ്ടപ്പെടുന്നവരും എന്തെങ്കിലും ഒരു സ്മെല്ല്, പ്രത്യേകിച്ച് മണ്ണെണ്ണ അങ്ങനത്തെ പോലുള്ളതിനെ കിട്ടിയപ്പോ മുഖത്ത് വെച്ച് മണത്തോണ്ട് നിൽക്കുന്ന ശീലം പൊതുവെ കുട്ടികൾക്കുണ്ട്. പക്ഷെ ഇത് അതിനേക്കാൾ ഡിഫറെന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും.
3: അല്ല, ഞാൻ പറയല, ആ ഹൈപ്പോകാർ അങ്ങനെ ചെയ്യും. ഹൈപ്പർകാർക്ക് ഏത് മണവും അവർക്ക് അസഹനീയമായി തോന്നിയേക്കാം. ഇപ്പം നമ്മൾ വീട്ടിൽ നല്ല പായസം ഉണ്ടാക്കിയിട്ടുണ്ടാകും കുട്ടിയുടെ ബർത്ത്ഡേയുടെ അന്ന്, ആ പായസത്തിന് മണമായിരിക്കാം ചിലപ്പം കുട്ടിക്ക് പറ്റാത്തത്, അതുകൊണ്ട് തന്നെ അവൻ പായസം കഴിക്കൂല. അപ്പം നമ്മൾ പിന്നെ എൻ്റെ മോനെ ഒരു ബർത്ത്ഡേക്കാന്ന് ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അവൻ കഴിച്ചില്ലല്ലോ എന്നുള്ള സങ്കടം വരും. ഈ മണമാണ് അവന് പറ്റാത്തത്. ഏത് മണത്തിനും അവന് ഹൈപ്പർ ആയേക്കാം. അത് പിന്നെ നമ്മൾ സാധാരണ പറയുന്ന നല്ല മണത്തിന് ആവുമാണ് നമുക്കുള്ള പ്രശ്നങ്ങൾ. ചീത്ത മണത്തിന് അവന് ഹൈപ്പറായാലും നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം നല്ല മണത്തിന് ഇപ്പം രാത്രി കിടക്കുന്ന സമയത്ത്, ഇപ്പം അമ്മമാരാണെങ്കിൽ രാത്രി പകല് മുഴുവൻ പണിയെടുത്ത് ഉള്ള ആൾക്കാർ, അവർക്ക് എണ്ണയുടെ മണവും വിയർപ്പിൻ്റെ മണവും കൂടിക്കൂടിയിട്ട് ഒരു മണം രാത്രി ഉണ്ടാവാറുണ്ട്. ആ മണം ചിലപ്പോൾ ഹൈപ്പറാണെങ്കിൽ കുട്ടി കൂടെ കിടക്കില്ല. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്നും കുളിച്ച് പിന്നെ ഒന്ന് പിന്നെ നല്ല പെർഫ്യൂമെല്ലാം അടിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ പെർഫ്യൂമിനോ അല്ലെ സോപ്പിനോ ആയിരിക്കും കുട്ടി ഹൈപ്പറാവുക. അങ്ങനെയാണെങ്കിൽ കുട്ടി അമ്മയുടെ കൂടെ കിടക്കൂല. അപ്പോൾ നമുക്ക് വിഷമമായി, കൂടെ കിടക്കാൻ കൂടി കുട്ടി പറ്റുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഏത് മണത്തിനും കുട്ടിക്ക് ഹൈപ്പർ വരാം. ഏത് ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാലും കുട്ടികൾ ആദ്യമേ അത് മണത്ത് നോക്കുന്ന കുട്ടികളെ നമ്മൾ കാണാറുണ്ട്. എന്ത് സാധനമാണെങ്കിലും ആദ്യം മണത്ത് നോക്കും, പറ്റാത്ത മണമാണെങ്കിൽ പിന്നെ അവർ ആ ഭക്ഷണം കഴിക്കില്ല. അപ്പോൾ ഇത്തരം മണത്തിന് ഹൈപ്പറായിട്ടുള്ള കുട്ടികളുണ്ട്. ഇനി മണത്തിന് ഹൈപ്പുള്ള കുട്ടികളുണ്ടാവും. അവർ ആഗ്രഹിക്കുന്ന മണം എവിടെ നിന്ന് കിട്ടും എന്നുള്ള നിലക്ക് എന്ത് സാധനം കിട്ടിക്കഴിഞ്ഞാലും അവരാദ്യം ചെയ്യുന്നത് മണത്ത് വെക്കുക. ഭക്ഷണം കിട്ടിയാലും മണത്ത് വെക്കും. ഇപ്പോൾ ക്ലാസ്സിൽ ചെല്ലുകയാണെങ്കിൽ ഡസ്റ്റ് മണത്ത് വെക്കും, ബോർഡ് മണത്ത് വെക്കും, ചോക്ക് മണത്ത് വെക്കും, കുട്ടികളെ മണത്ത് വെക്കും. അങ്ങനെ ഒരു 10-15 വയസ്സുള്ള 7-ാം ക്ലാസ് പഠിക്കുന്ന ഒരു ആൺകുട്ടി പെൺകുട്ടിയുടെ ദേഹത്ത് അവിടെ മണത്ത് നോക്കിയാൽ വിഷയമായി, ക്ലാസ്സിൽ പ്രശ്നമായി, ഇവനെ മറ്റേ പെൺകുട്ടിയോട് മോശമായിട്ട് പെരുമാറി എന്നുള്ളത്. ഇവന് മറ്റ് പല സാധനങ്ങളും മണക്കുന്ന കൂട്ടത്തിൽ പെൺകുട്ടിയുടെ ഇന്ന സ്ഥലത്ത് വെച്ച് മണത്ത് നോക്കിയെന്നേ ഉള്ളൂ. ഇങ്ങനെ മണത്ത് നടക്കുക എന്നുള്ളത് മണത്തിൻ്റെ ഹൈപ്പോ സെൻസിറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഈ നമുക്ക് ഉണ്ടാവുന്ന ചെറിയൊരു പ്രശ്നം, നമ്മൾ മോശമെന്ന് വിചാരിക്കുന്ന ചില മണമായിരിക്കും അവന് ഏറ്റവും ഹൈപ്പോ ആയിട്ടുള്ളത്. ഉദാഹരണം ഇപ്പോൾ മുഷിഞ്ഞ ഡ്രസ്സിൻ്റെ മണം, അത് ഹൈപ്പോ ആയിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊരിക്കലും അവരുടെ ഡ്രസ്സ് വാഷ് ചെയ്യാൻ അവർ ആഗ്രഹിക്കില്ല, ശ്രമിക്കില്ല. എനിക്കറിയാം, ഒരു പാരൻറ്റ് പറഞ്ഞ് വീട്ടിൽ ഈ മകളാണ്, 12 വയസ്സുള്ള മകളാണ്, ഈ മുഷിഞ്ഞ ഡ്രസ്സിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിലെപ്പോഴും ഒരു മുറിയിൽ ഈ മുഷിഞ്ഞ ഡ്രസ്സൊന്നും ഉണ്ടാവും ഈ പെൺകുട്ടിക്ക് മണക്കാൻ വേണ്ടി. അപ്പം ഇയാൾ പറഞ്ഞാൽ വീട്ടിൽ ഗസ്റ്റ് ആരും വരില്ല ഈ മണം സഹിക്കാൻ വയ്യാതെ. എനിക്കറിയുന്ന വേറെ കുട്ടീൻ്റെ പിന്നെ ഒരു ഓട്ടോറിക്ഷ സ്കൂൾ ഓട്ടോറിക്ഷയിൽ പോവാണ്. ഓട്ടോറിക്ഷയിൽ പോവാണെങ്കിൽ ഈ ഇയാൾ ഡ്രൈവറുടെ മടിയിലൊക്കെ കയറിയിരിക്കുന്നത് പെൺകുട്ടിയാണ്. ഞാൻ ഊഹിക്കുന്നത് ചിലപ്പോൾ അയാളുടെ യൂണിഫോമിൻ്റെ മുഷിഞ്ഞ മണം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ആയിരിക്കും അയാൾ ഈ മടി കയറിയിരിക്കുന്നുണ്ടാവുക. അപ്പം നമ്മൾ ആഗ്രഹിക്കാത്ത നമുക്കൊക്കെ അരോചകമായി തോന്നുന്ന മണത്തിന് ഹൈപ്പോ ആയിട്ട് വരുന്ന സമയത്താണ് നമ്മൾ അവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അപ്പം മണത്തിന് ഇതേമാതിരി ഹൈപ്പർ ആയിട്ടുള്ള കുട്ടികളുണ്ടാവും, ഹൈപ്പോ ആയിട്ടുള്ള കുട്ടികളുണ്ടാവും.
2: ഇതിൽ മണവും അതേപോലെ കാഴ്ച നമ്മൾ പറഞ്ഞു ടേസ്റ്റ്. അപ്പോൾ ഭക്ഷണം മണത്ത് നോക്കുന്ന ഒരു കുട്ടിക്കും സ്വാഭാവികം അതിലെ ടേസ്റ്റിലൊരു ഇതുണ്ട്. അപ്പോൾ
3: ടേസ്റ്റിലും ഹൈപ്പർ സെൻസിറ്റിവിറ്റി വരാം, ഹൈപ്പോ വരാം. ടേസ്റ്റിന് ഹൈപ്പർ ആയിട്ടുള്ള കുട്ടികൾ അവർ ടേസ്റ്റ് ചെയ്യില്ല, എന്നുവെച്ചാൽ ടേസ്റ്റ് നോക്കിയിട്ട് അവർ പറ്റില്ല, അവർ ഭക്ഷണം കഴിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും രുചികരമായി തോന്നുന്ന സാധനങ്ങൾ പോലും ചിലപ്പോൾ അവർ കഴിച്ചെന്ന് വരില്ല. അതേപോലെ തന്നെ ടേസ്റ്റിന് ഹൈപ്പോ ആയിട്ടുള്ള കുട്ടികളുണ്ടാവും, അവർക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റ് അവർ കൂടുതലായിട്ട് കഴിക്കും എന്നുള്ളതാണ്. അത് ചിലപ്പം ചിപ്സ് ആയിരിക്കാം, അവർ ചിലപ്പം മിക്സറായിരിക്കാം, അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ആയിരിക്കാം. എനിക്കറിയാം കണ്ണൂരുള്ള ഒരു പാരൻറ്റ് പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഈ കുട്ടി ചിക്കൻ ഫ്രൈ വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ ചിക്കൻ ഫ്രൈ രാവിലെ 6 മണിക്ക് എണീറ്റ് ഉണ്ടാക്കി കൊടുക്കും. സ്കൂളിൽ പോകുന്നതിന് മുമ്പേ ചിക്കൻ ഫ്രൈ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് പാക്ക് ചെയ്തിട്ട് രണ്ട് നേരം കഴിക്കാനുള്ള ചിക്കൻ ഫ്രൈ പാർസൽ അയക്കും. 5 മണിക്ക് തിരിച്ചെന്നാൽ രാത്രി എല്ലാം ചിക്കൻ ഫ്രൈ. കാരണം ചിലപ്പോൾ അതിൻ്റെ മണമായിരിക്കാം, അല്ലെ ചിലപ്പോൾ ടേസ്റ്റ് ആയിരിക്കാം. കുട്ടിക്ക് ഹൈപ്പർ ആയിട്ടുള്ള കുട്ടികൾ ഇതേമാതിരി ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കണ്ടമാനം കഴിക്കും എന്നുള്ളതാണ്.
2: പിന്നെ അപ്പോൾ ഈ ഹൈപ്പോ ആയിട്ടുള്ള കുട്ടികൾക്കാണ് ഇപ്പോൾ നമ്മൾ ഇതിലൊരു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമുണ്ട്, സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ പ്രയാസമുണ്ട്. പ്രത്യേകിച്ച് ടേസ്റ്റ് ഒക്കെ ആണെങ്കിൽ ഭക്ഷണം വാരി വലിച്ച് തിന്നുന്ന സ്വഭാവം ഉണ്ടാവും. അപ്പം ഇത്തരം പ്രശ്നങ്ങളെ ഈ ഇഷ്യൂ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക്
3: തീർച്ചയായിട്ടും മാനേജ് ചെയ്യാൻ പറ്റും. മാനേജ്മെന്റ് നമ്മൾ പറയാൻ പോകുന്നുണ്ട്,
2: വളരെ പെട്ടെന്ന് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അടുത്തൊരു എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇൻഷാല്ലാഹ് ഇതിന്റെ ഒരു മാനേജ്മെന്റും കൂടെ നമ്മൾ ഈ ചർച്ചയിൽ വരുന്നതാണ്. അടുത്ത എപ്പിസോഡിൽ ഇൻഷാല്ലാഹ് നമുക്ക് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും.
1: ആരോഗ്യ വിചാരം ഇവിടെ സമാപിക്കുകയാണ്. ഓട്ടിസം ആശങ്കകൾക്ക് വിരാമമിടാം എന്ന 5-ാമത്തെ എപ്പിസോഡാണ് പ്രിയമുള്ളവർ നമ്മൾ കേട്ടത്. ഡോക്ടർ CP അബൂബക്കർ ആൻഡ് ജാഫർ പകർ എന്നിവരായിരുന്നു ആരോഗ്യ വിചാരത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നത്.
0: ഇനി നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ സങ്കടങ്ങളെല്ലാം ഇറക്കി വെക്കാനുള്ള, പറയാനുള്ള ഒരു സെഷനാണ് ഇനി പോകുന്നത്, പ്രാർത്ഥനാ പഠനം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മളെല്ലാവരും സാമ്പത്തികമായി കൈമാറ്റം ചെയ്യുന്നവരാണ്. പണത്തിൻ്റെ വിഷയത്തിൽ കടം വാങ്ങുന്നവരും കൊടുക്കുന്നവരും മറ്റുള്ളവരെ സഹായിക്കുന്നവരും എല്ലാമാണ്. അങ്ങനെ കടമുള്ള ആളുകൾക്ക് കടം വീട്ടാനുള്ള പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ 4-ാം ഖലീഫ അലി റളിയല്ലാഹു അൻഹു ഈ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരാൾക്ക് സ്വബീർ മലയോളം വലുപ്പത്തിൽ കടബാധ്യതയുണ്ടെങ്കിലും അത് അള്ളാഹു വീട്ടിത്തരുവാനുള്ള ഒരു വചനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: അള്ളാഹു മക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നി ബിഫളിക അമ്മൻ സിവാക്. അള്ളാഹുവെ, നീ അനുവദിച്ചതുകൊണ്ട് എനിക്ക് മതി വരുത്തി നീ നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് എന്നെ വിട്ടു നിർത്തണമേ. നിന്റെ ഔദാര്യം കൊണ്ട് എനിക്ക് ഐശ്വര്യം വരുത്തി നീ എല്ലാത്തവരുടെ ഔദാര്യം ചോദിക്കുന്നതിൽ നിന്ന് എന്നെ വിട്ടു നിർത്തണമേ എന്നാണ് പ്രാർത്ഥന. അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നി ബിഫളിക അമ്മൻ സിവാക്. اللهم اكفني بحلالك عن حرامك واغني بفضلك عمن سواك. اللهم اكفني بحلالك عن حرامك വഅഗിന്നി ബിഫളിക അമ്മൻ സിവാക്. അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗിന്നി ബിഫളിക അമ്മൻ സിവാക്. അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗിന്നി ബിഫളിക അമ്മൻ സിവാക്. ഈ പ്രാർത്ഥന ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും കടബാധ്യതയിൽ നിന്നും അതുപോലെ തന്നെ ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നാം എല്ലാവരും ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു എല്ലാവിധ ശരറിൽ നിന്നും നമ്മെ എല്ലാവരെയും തടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു എപ്പിസോഡിൽ പുതിയ പ്രാർത്ഥനയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം. ഇനി കുട്ടികളുടെ പ്രോഗ്രാമിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. പൂമരത്തണലിൽ.
1: പൂമരത്തണലിൽ പ്രോഗ്രാം കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമാണെന്ന് നമുക്കറിയാം. മിസ് സബർ റളിയല്ലാഹുവിനെ കുറിച്ച് സുബൈർ സലഫി സംസാരിക്കുകയാണ്.
0: കേട്ടുവരാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പൂമരത്തണലിൽ എന്ന നമ്മുടെ കുട്ടികളുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന കേൾക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഏറെ സന്തോഷത്തിലാവട്ടെ, അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. നിങ്ങൾക്കെല്ലാം പരിചയമുള്ള ഒരു സ്ഥലമാണല്ലോ മക്ക. മക്കയിലേക്കാണ് ആളുകൾ ഹജ്ജിന് പോവാറുള്ളത്. മക്കയാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മഭൂമി. മക്കയിലാണ് മസ്ജിദുൽ ഹറം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട പള്ളി. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പറയാൻ പറ്റുമല്ലോ. അവിടെ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, നല്ല ഭംഗിയുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവാവ്. അദ്ദേഹം ധരിക്കുന്ന വസ്ത്രം പോലും നല്ല വിലപിടിപ്പുള്ള നല്ല ഡ്രസ്സുകളാണ് അദ്ദേഹം ധരിക്കുക. അദ്ദേഹത്തിൻ്റെ ആബവിനെ ചെരുപ്പും മറ്റുമൊക്കെ നല്ല സമ്പത്തുള്ള കുടുംബത്തിലായതുകൊണ്ട് നല്ല പ്രമാണിയായി ജീവിക്കുക. അദ്ദേഹത്തേക്ക് അദ്ദേഹത്തിൻ്റെ മേലും ഡ്രസ്സിലൊക്കെ അദ്ദേഹം പൂശുന്ന സുഗന്ധമല്ല അത്തർ, അതൊക്കെ മക്കയിലെ നല്ല വിലപിടിപ്പുള്ള അത്തറായിരുന്നു എന്ന് പറഞ്ഞു. ആ നാട്ടിലെ സ്ത്രീകളൊക്കെ ഇങ്ങനെ പറയും, അത്രേ അവിടെ അവനെ കണ്ടു പഠിക്കുക, നീ അവനെപ്പോലെ ആവണം എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിൻ്റെ ചെവിയിൽ ഇസ്ലാമിനെ കുറിച്ച് കേട്ടു. ഇസ്ലാം നല്ലൊരു മതമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സത്യമാണോ? വീട്ടിലും നാട്ടിലുമൊക്കെ ഇത് എതിർപ്പുണ്ട് എന്നുള്ള വിഷയമൊക്കെ മറിഞ്ഞപ്പോൾ രഹസ്യമായിട്ടങ്ങനെ അദ്ദേഹം പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ദാറുൽ അർക്കം എന്ന് പറയുന്ന മക്കയിലെ ഒരു ചെറിയ വീട്, ദാറുൽ അർക്കം, രഹസ്യമായി ദഅവത്ത് നടത്താറുള്ള ഒരു കേന്ദ്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കേന്ദ്രമായിരുന്നു ദാറുൽ അർക്കം എന്ന് പറയുന്ന സ്ഥലം. അവിടെ ചെന്ന് മിസ്ഹാബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുകയാണ്. നാട്ടുകാരും ഉമ്മയുമൊക്കെ എന്താകുമെന്ന ഭയം കാരണം കൊണ്ട് രഹസ്യമായാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. ആ മിസ്ഹാബ് ഇബ്നു ഉമൈർ എന്ന ചെറുപ്പക്കാരൻ്റെ കഥയാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മളൊക്കെ പലപ്പോഴും ക്രിക്കറ്റ് കളിക്കാരോ അതല്ലെങ്കിൽ ഫുട്ബോൾ പ്ലെയേഴ്സ്, അതുപോലെ സിനിമ നടന്മാർ, അതല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബിലോ ഫേസ്ബുക്കിലൊക്കെ കാണുന്ന ഏതെങ്കിലുമൊക്കെ ആളുകളൊക്കെ കണ്ടിട്ട് അവരെപ്പോലെ ആവണം, അല്ലെങ്കിൽ അവരൊക്കെയാണ് ഉഷാർ, അവരാണ് അടിപൊളി, അവരെ വീണ്ടും വീണ്ടും നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയുണ്ട്. അവരൊന്നും ഇസ്ലാമിന് വേണ്ടി ഒന്നും തന്നിട്ടില്ല, അവരൊന്നും നമുക്ക് ആർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വന്നിട്ടില്ല. എന്നാൽ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇസ്ലാമിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച ഇസ്ലാമിക ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരുപാട് സഹായങ്ങൾ ചെയ്ത മിസ്ഹാബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ചെറുപ്പക്കാരെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടോ? ശരിക്കും അദ്ദേഹത്തിൻ്റെ പേര് മിസ്ഹാബ് ഇബ്നു ഉമൈർ ബിൻ ഹാഷിം എന്നാണ്. ഖുറൈഷിയാണ് അദ്ദേഹം. ആദ്യം ഇസ്ലാമിലേക്ക് നബിയിൽ നിന്ന് സന്ദേശം കേട്ടപ്പോൾ ഇസ്ലാം സ്വീകരിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഈ ചെറുപ്പക്കാരൻ്റെ പേരുണ്ട്. മക്കയിലിങ്ങനെ അടിപൊളിയായി ജീവിച്ചിരുന്ന ഒരു വീട്ടിൽ ഹന്നാസ് ബിൻത് മാലിക് എന്ന ഉമ്മയുടെ മകനായിട്ട് മിസ്ഹാബ് റളിയല്ലാഹു വളരെയാണ്. ഹന്നാസ് ബിൻത് മാലിക്, അങ്ങനെ ഇദ്ദേഹത്തിന്റെ ചരിത്രം പറയുകയാണ്. അങ്ങനെ നല്ല അടിപൊളിയായി ജീവിച്ചിരുന്ന ഇദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ചില മാറ്റങ്ങൾ സംഭവിച്ചു. തൻ്റെ വീട്ടിൽ നിന്ന് സ്വത്തും സമ്പത്തും ലഭിക്കാതെയായി. പിന്നീട് വളരെ ലളിതമായ ജീവിതം നയിക്കാൻ തീരുമാനിച്ചു. ആ വലിയ വിലപിടിപ്പുള്ള വസ്ത്രത്തെക്കാളും അതേപോലെ തന്നെ അത്തറുകളേക്കാളും ഒക്കെ വിലപിടിപ്പുള്ളതായി ഇസ്ലാമാണ് വലുത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ ജനങ്ങൾക്കിടയിൽ ഇസ്ലാമിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. എത്യോപ്യയിലേക്ക് ഹിജറ പോയില്ലേ ആളുകളൊക്കെ? ആ സമയത്ത് മഹാനായ മിസ്ഹാബ് റളിയല്ലാഹു അൻഹും അവിടേക്ക് ഹിജറ പോയിട്ടുണ്ട്. പിന്നീട് ആളുകൾ ഈ മദീനത്തേക്ക് ഹിജറ പോകാൻ പറഞ്ഞല്ലോ, ആ സമയത്ത് പിന്നീട് മദീനയിലേക്ക് ഹിജറ പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിലും ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരെ അങ്ങനെ പറഞ്ഞയക്കുന്ന കൂട്ടത്തിൽ മിസ്ഹാബ് റളിയല്ലാഹു അൻഹുവിനെയും പല സ്ഥലങ്ങളിലേക്കും പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനും കഴിവുള്ള നല്ല പഠിക്കുന്ന, നന്നായി ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ കഴിവുള്ള, സംസാരിക്കാൻ കഴിവുള്ള ആളായിരുന്നു. ഇദ്ദേഹം പോയി സംസാരിച്ചിട്ട് ഇസ്ലാം സ്വീകരിച്ച വലിയ വലിയ നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്. മദീനയിലെ ഒരു ഗോത്രത്തിൻ്റെ നേതാവായിരുന്നു സഅദ് ഇബ്നു മുആദ്, പിന്നീട് റളിയല്ലാഹു അൻഹു എന്ന പദവിയിലെത്തി മഹാനായ സ്വഹാബിയായി മാറിയില്ലേ. മിസ്ഹാബ് റളിയല്ലാഹു അൻഹു ആണ് ഇസ്ലാമിനെ പറ്റി അവർക്ക് പറഞ്ഞു കൊടുത്തത്. ഉസൈദ് ഇബ്നു ഹുദൈർ എന്ന് പറയുന്ന ആള് അവിടുത്തെ വലിയൊരു നേതാവായിരുന്നില്ലേ, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചില്ലേ? ആരാ സംസാരിച്ചത്? മിസ്ഹാബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇസ്ലാം സ്വീകരിക്കുക, മറ്റുള്ളവരെ ഇസ്ലാം പരിചയപ്പെടുത്തി കൊടുക്കുക, അവർ ഇസ്ലാം സ്വീകരിക്കുക, അങ്ങനെ ചങ്ങല ചങ്ങലയായിട്ട് വലിയ പ്രതിഫലം വാരിക്കൂട്ടിയ ഇദ്ദേഹത്തെ നമ്മൾ ആരെങ്കിലും പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇദ്ദേഹത്തെ പറ്റിയിട്ടുള്ള വല്ല പ്രസംഗങ്ങളും നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടോ? അപ്പം നമ്മൾ ഒരു ചെറിയ മാറ്റം വരുത്തണം നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ മുസ്ലിം എന്ന നിലക്ക് വെറുതെ ഒരു പേരിനൊരു മുസ്ലിം കുട്ടിയായി നമ്മൾ വളരരുത്. നമ്മൾ ഇസ്ലാമിനെ നല്ല പഠിച്ച് മനസ്സിലാക്കിയിട്ട് മുസ്ലിങ്ങളോടും ഇസ്ലാമിനോടും നമ്മുടെ സ്വഹാബത്തിനോടൊക്കെ ഒരു സ്നേഹം വെക്കുന്ന, ആദരവ് തോന്നുന്ന ആൾക്കാരായി മാറണം. അവർ പഠിക്കാഞ്ഞിട്ടാണ്, അവർക്ക് അറിയാൻ കഴിയാഞ്ഞിട്ടാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ചരിത്രം ഒരുപാട് പറയുന്നില്ല, അതിലൊരു ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ മരണം. വളരെ ഇസ്ലാം സ്വീകരിച്ച് അധികകാലം ജീവിക്കാൻ പറ്റിയിട്ടില്ല. ഹിജറ മൂന്നാം കൊല്ലത്തിലാണല്ലോ ഉഹുദ് ഉണ്ടായത്. ഹിജറ രണ്ടാം കൊല്ലം റമദാൻ 17-നാണല്ലോ ബദർ യുദ്ധം ഉണ്ടായത്. ആ മുശ്രിക്കീങ്ങൾ തോറ്റ് പരാജയപ്പെട്ട് പേടിച്ചോടിയ ആ രംഗമുണ്ടല്ലോ, ഒരുപാട് കനത്ത നാശനഷ്ടങ്ങൾ അവർക്ക് സംഭവിച്ചല്ലോ. അതിൻ്റെ ദേഷ്യം തീർക്കാൻ അടുത്ത കൊല്ലം ഹിജറ 3-ൽ അവർ വീണ്ടും വരികയാണ് മക്കയിലേക്ക്, മദീനയിലേക്ക്. എന്തിനാണ്? പ്രവാചകനെ ഇല്ലാതാക്കണം, സ്വഹാബത്തിനെ ഇല്ലാതാക്കണം, ഇസ്ലാമിൻ്റെ നെടുന്തൂണുകളൊക്കെ പൊളിയണം. ആ രൂപത്തിലുള്ള വലിയ പ്ലാനിങ്ങിലാണ് വരുന്നത്. അങ്ങനെ മുസ്ലിമീങ്ങൾ ഓരോരുത്തരും അവരവരെ കൊണ്ട് കഴിയുന്നത് പോലെ യുദ്ധത്തിന് ഒരുങ്ങി. മിസ്ഹാബ് ഇബ്നു ഉമൈർ എന്ന് പറയുന്ന നമ്മുടെ ഈ ഇസ്ലാമിലേക്ക് വന്ന ഇദ്ദേഹം അവിടുത്തെ പതാക പിടിക്കുന്ന സേനാനായകനെ പോലെ, ക്യാപ്റ്റനെ പോലെ ഒരാളായി മാറി. യുദ്ധത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിലോ സൈഡിലോ ഒളിഞ്ഞിരിക്കല്ല, യുദ്ധത്തിൻ്റെ ഭൂമിൻ്റെ നടുവിലിറങ്ങിയിട്ട് അദ്ദേഹം യുദ്ധം ചെയ്യാം. അങ്ങനെ യുദ്ധത്തിൻ്റെ ഇടക്ക് ധാരാളം സംഭവങ്ങൾ. ഹജ്മ ബിനു ഖലഫ് എന്ന് പറയുന്ന വ്യക്തി, ഹജ്മ ബിനു ഖലഫ് എന്ന് പറയുന്ന വ്യക്തി നബിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് പോണത്. അദ്ദേഹത്തിന് അന്ന് ഉഹദ് യുദ്ധത്തിൽ നബിനെ കൊല്ലലാണ് അവരുടെ മെയിൻ വിഷയം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ രംഗം ആരാ മനസ്സിലാക്കുന്ന? മിസ്ഹാബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കാൻ നബിനെ സംരക്ഷിക്കാൻ വേണ്ടി ഓടിച്ചെന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന പതാകയും പിടിച്ചുകൊണ്ട് അവിടുന്ന് ചെന്ന് ഈ നബിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നബിനെ കൊല്ലാൻ വേണ്ടി എല്ലാവരും ഓരോ ഭാഗത്തു നിന്ന് ശ്രമിക്കാം. ഖമീഅത്തുൽ ലൈസി എന്ന് പറയുന്നയാള്, അദ്ദേഹം നബിനെ കൊല്ലാൻ വേണ്ടി പുറപ്പെട്ടത്, ഇങ്ങനെ പതാക പിടിച്ച് നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ ഇത് നബിയാണെന്നുള്ള സംശയത്തിൽ വന്ന് അങ്ങ് വെട്ടി. അത് കിട്ടിയത് മിസ്ഹാബ് റളിയല്ലാഹു അൻഹുവിനായിരുന്നു. അങ്ങനെയാണ് ഉഹുദ് യുദ്ധത്തിൽ ഷഹീദായ ആളുകളുടെ ആ മൃതശരീരങ്ങൾ, ഷറഫാക്കപ്പെട്ട രക്തം വാരിപ്പുരളപ്പെട്ട ആ ശരീരം ഇങ്ങനെ ഓരോ സ്ഥലത്ത് അവിടെ വെച്ച് മറവ് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ മിസ്ഹാബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മയ്യത്തുണ്ടായിരുന്നു. ഷഹീദാവുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് വേണ്ടി ജീവൻ കൊടുത്ത് ബലി കൊടുത്തവരാണ് അവർ, അല്ലേ? മഹത്തരമായ അവരുടെ രക്തത്തിന് പോലും സുഗന്ധമാണ്. നാളെ പരലോകത്ത് ഷുഹദാക്കന്മാർ വരുന്നത് രക്തം വാർന്ന രക്തമുള്ള ശരീരവും വസ്ത്രവുമായിട്ടായിരിക്കും വരിക. പക്ഷെ ഒരു ദുർഗന്ധവും അവർക്കതിനുണ്ടാവില്ല എന്ന് ഹദീസിൽ പറയുന്നുണ്ട്. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതാരെയാണ് മദീനയിൽ വെച്ച് ഹംന ബിൻത് ജഹ്ഷുൽ അസദിയ എന്ന് പറയുന്ന ബനു അസദ് ഗോത്രത്തിൽപ്പെട്ട ഒരു സഹാബിയത്തിനെയാണ് അവർ കല്യാണം കഴിച്ചത്. അങ്ങനെ അവർ ആ നിലക്കുമുള്ള ജീവിതം നയിച്ചിരുന്നു. അങ്ങനെയുള്ള ആ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഈ ഒരു സമയത്ത് ഉഹ്ദിൽ വെച്ച് മരിക്കുന്ന സമയത്ത് അവർക്ക് മറവ് ചെയ്യുന്നതിൻ്റെ മുമ്പ് കഫൻ അല്ലേ, അവരുടെ വസ്ത്രം, അവർ ധരിച്ചിരുന്ന വസ്ത്രം കൊണ്ട് തന്നെ അവരെ മൂടി പുതക്കണം. പുതിയ ഒരു വസ്ത്രം മേടിച്ചിട്ട് അവരെ മറവ് ചെയ്യാൻ പറ്റൂല. അപ്പം അദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രം കൊണ്ട് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്യാൻ, അയാളുടെ സ്വന്തം ശരീരം പോലും മൊത്തം ഒന്ന് കവർ ചെയ്യാൻ പറ്റുന്നില്ല. അവസാനം പ്രവാചകർ ഇതിങ്ങനെ കവർ ചെയ്യാൻ, പൊതിയാൻ വേണ്ടി നോക്കുന്ന സമയത്ത് തലയുടെ ഭാഗം കവർ ചെയ്തിട്ട് കാലിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്കും കാല് കവർ ചെയ്യാൻ കഴിയണില്ല. നേരത്തെ എത്രയോ വലിയ വലിയ വസ്ത്രങ്ങൾ ധരിച്ചിരുന്ന വലിയ പണക്കാരനായിരുന്നു, പക്ഷെ ഇപ്പോൾ അദ്ദേഹം സ്വഹാബിയാണ്, ദരിദ്രനാണ്, സാധുവാണ്. അപ്പോൾ അങ്ങനെ കാലിൻ്റെ അവിടേക്ക് വലിച്ച് വസ്ത്രം ഇങ്ങനെ ശരിക്ക് കെട്ടിപ്പൂട്ടി കഴിഞ്ഞാൽ അപ്പോൾ തല കവർ ചെയ്യാൻ കഴിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ തല നന്നായിട്ട് കവർ ചെയ്തിട്ട് വസ്ത്രം ഇങ്ങോട്ട് വലിച്ച് മുഴുവനായിട്ട് കവർ ചെയ്തോളൂ. കാലിൻ്റെ ഭാഗം കാണാൻ ഇനി മൂടാൻ കഴിയുന്നില്ലെങ്കിൽ ഇദ്ദഹിർ എന്ന് പറയുന്ന അവിടെ കിട്ടുന്ന ഒരു ചെറിയ തരം പുല്ലുണ്ട്, കുറ്റിപ്പുല്ലായിട്ട് ചെറിയൊരു പുല്ലാണ്, അത് എടുത്തിട്ട് കാലിൽ കെട്ടി വെച്ചിട്ട് അദ്ദേഹത്തിന് കവർ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് അവിടുത്തെ പ്രധാനപ്പെട്ട ആ ഒരു ഖബർസ്ഥാനിൽ ഉഹദിൻ്റെ ഇന്നും പോയാൽ നമുക്കൊക്കെ കാണാൻ സാധിക്കും, ഹംസ റളിയല്ലാഹു അൻഹു, മിസ്അബ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി

0: ഇസ്ലാമിനു വേണ്ടി പ്രയത്നിച്ച് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കാൻ വേണ്ടി യുദ്ധം ചെയ്ത് മരിച്ചു മറഞ്ഞുപോയ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ നമ്മുടെ എത്ര കൂട്ടുകാർക്ക് അറിയാൻ പറ്റും? എത്ര പേര് അവരെക്കുറിച്ച് പഠിക്കാൻ നോക്കിയിട്ടുണ്ട്? നമ്മൾ എത്രയോ കഥാപുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, എത്രയോ ആളുകളെ പറ്റിയിട്ട് നമ്മൾ പഠിക്കാറുണ്ട്. സ്കൂളിലൊക്കെയുള്ള ഗാന്ധിജിയെ നമുക്കറിയണം, അത് പഠിക്കേണ്ടത് തന്നെയാണ്. നെഹ്റുവിനെ നമുക്കറിയാം, കളിക്കാരുടെ പേരറിയാം, അതുപോലെ ശാസ്ത്രജ്ഞന്മാരുടെ പേരറിയാം. പക്ഷേ നമുക്ക് സ്വഹാബിമാരുടെ പേര് ചോദിച്ചാൽ ഒരു അഞ്ചോ പത്തോ കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കണം, ആരാണ് ഇനി ആരാണ്? നമ്മൾ പഠിക്കണം നമ്മുടെ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി. ആദ്യം ഇസ്ലാമിലേക്ക് വന്ന് ഇസ്ലാമിനെ ശരിക്ക് ജീവിച്ച് കാണിച്ചു തന്ന ആ സ്വഹാബിമാരിൽപ്പെട്ട ഒരാളെയാണ് നമ്മളിപ്പോൾ പഠിച്ചത്, മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. ചരിത്രം പലരും കേട്ടവരാണ്, പഠിച്ചവരുണ്ടാകാം പഠിക്കാത്തവരുണ്ടാകാം. ചെറിയ ക്ലാസ്സിലൊന്നും അങ്ങനെ പഠിക്കാൻ സാധ്യതയില്ല. നല്ലൊരു ഏഴിലും എട്ടിലൊക്കെ എത്തിയ കുട്ടികൾക്ക് മദ്രസ ക്ലാസ്സിൽ എവിടെയെങ്കിലും അത് കേൾക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇതുപോലെയുള്ള സംഭവങ്ങളും വ്യക്തികളും ധാരാളമുണ്ട്. നമ്മുടെ വീട്ടിൽ സൂക്ഷിപ്പുള്ള പുസ്തകങ്ങൾ തുറന്നു നോക്കിയിട്ട് അതിൽ ഇസ്ലാമികമായ സംഭവങ്ങൾ പറയുന്ന പുസ്തകങ്ങളുടെ എണ്ണം കുറവാണെങ്കിൽ നമ്മൾ മേടിച്ചു വെക്കണം. പ്രത്യേകിച്ചും നബിമാരുടെ ചരിത്രം, സ്വഹാബിമാരുടെ ചരിത്രം, അങ്ങനത്തെയൊക്കെ നല്ല ഓതൻറ്റിക് ആയുള്ള പുസ്തകങ്ങൾ നമ്മളിപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആവശ്യക്കാരത് എവിടെ നിന്ന് കിട്ടുമെന്ന് അന്വേഷിക്കുകയും എന്നിട്ട് അത് വായിച്ച് നന്നായി അത് പഠിക്കുകയും ആ രൂപത്തിലുള്ള മത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കപ്പെടുന്ന സമയത്ത് നമ്മളായിരിക്കണം, ഞാനാണ് അതിൻ്റെ ഒന്നാം സ്ഥാനം എത്തേണ്ടത് എന്ന രൂപത്തിൽ നമ്മൾ ഈ പഠനത്തെ ഏറ്റെടുക്കുകയും വേണ്ടതുണ്ട്. അപ്പം മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഷഹീദായത് ഏത് യുദ്ധത്തിലാണെന്ന് ചോദിച്ചാൽ അത് ഉഹുദ് യുദ്ധത്തിലാണ്. ഉഹുദ് യുദ്ധം ഏത് വർഷത്തിലാണ്? ഹിജ്റ 3-ാം വർഷത്തിലാണ്. അങ്ങനെ ഓരോന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ പഠിക്കുകയും നമ്മുടെ കൂട്ടുകാർക്ക് ഇദ്ദേഹത്തിൻ്റെ ചരിത്രം നന്നായി, ഇനിയിപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നമ്മുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ, പീസ് റേഡിയോയുടെ ആപ്പ് ഉപയോഗപ്പെടുത്തുന്ന ആളുകളല്ലേ നമ്മൾ. അപ്പോൾ ആ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ നിങ്ങൾ ആ ചരിത്രത്തിൽ നിന്ന് എന്താണ് പഠിച്ചത് നിങ്ങളത് അറിയിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, നിർദ്ദേശങ്ങൾ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ കേൾക്കാൻ താല്പര്യമുള്ള ഏത് ആളുകളുടെ ചരിത്രമാണ്, ഏത് നബിയുടെ സംഭവമാണ്, ഏത് സ്വഹാബിയെ പരിചയപ്പെടാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഉസ്താദുമാർക്കും പഠിപ്പിക്കുന്ന ആളുകൾക്കൊക്കെ നല്ല താല്പര്യം, നിങ്ങളുടെ കുട്ടികൾ പറയുന്ന അഭിപ്രായങ്ങൾ നമ്മൾ നല്ല പോലെ ഇഷ്ടപ്പെടുന്നു, ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രോഗ്രാമാണിത്, നമ്മൾ അഭിപ്രായങ്ങൾ പറയണം, നമ്മളാണ് ഇതിനെ പ്രചരിപ്പിക്കേണ്ടത്. നമ്മുടെ വീട്ടിൽ നമ്മുടെ ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മളാണ് ഇത് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇൻഷാല്ലാ പീസ് റേഡിയോയുടെ ധാരാളം പ്രോഗ്രാമുകളിൽ സ്റ്റാർ ക്വസ്റ്റ് ഉണ്ട്, ടെലിക്വസ് ഉണ്ട്, അതുപോലെ പൂമരത്തുണ്ടെങ്കിൽ, അതുപോലെ നമുക്ക് ഞായറാഴ്ചകളിലൊക്കെ കിട്ടുന്ന നമ്മുടെ നന്മയുടെ വഴി എന്നൊക്കെ പറഞ്ഞ് തേൻമൊഴി കേൾക്കാറില്ലേ, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് നല്ല കാര്യങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ നാളുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വാഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ഇപ്പോൾ കേട്ടത് പൂമരത്തണലിൽ മുസ്അബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെക്കുറിച്ച് ചരിത്ര ആഖ്യാനവുമായി സുബൈർ സലഫിയായിരുന്നു പൂമരത്തണലിൽ. പീസ് റേഡിയോ വൈബ്സ് മുന്നോട്ട് പോകുമ്പോൾ ഇനി നുറുങ്ങുകൾ.
2: പിശുക്കും ധൂർത്തും വിനാശത്തിന് എന്ന ഇബിനു അലി എടത്തനാട്ടുകരയുടെ രചനയ്ക്ക് അബ്ദുസമ്മദ് കല്ലടിക്കോട് ശബ്ദം നൽകുന്നു.
3: പിശുക്കും ധൂർത്തും വിനാശത്തിന്, രചന ഇബ്നു അലി എടത്തനാട്ടുകര. ചില സമ്പന്നർ അങ്ങനെയാണ്, മുന്തിയ വാഹനത്തിൽ യാത്ര ചെയ്യാൻ കഴിവുണ്ടെങ്കിലും കുടുംബത്തോടൊപ്പം പ്രയാസപ്പെട്ട് ബസ്സിൽ യാത്ര ചെയ്യും. ലളിത ജീവിതം ഇഷ്ടപ്പെട്ടിട്ടോ ഇന്ധനം സേവ് ചെയ്ത് രാജ്യത്തെ സഹായിക്കാനോ അല്ല അത്. ചില സമ്പന്നർ നിറം മങ്ങിയതും കീറിത്തുടങ്ങിയതുമായ വസ്ത്രം ധരിച്ചു നടക്കാറുണ്ട്. കാണുന്നവർ അയ്യോ പാവം എന്ന് പറഞ്ഞുപോകും. തന്റെ സാമ്പത്തിക സുസ്ഥിതിക്കനുസരിച്ച് കുടുംബത്തിന് മാന്യമായ ഭക്ഷണം നൽകാതെ പ്രയാസപ്പെടുത്തുന്നവരുമുണ്ട്. പഴയ വീട് പുതുക്കിപ്പണിയാനോ അറ്റകുറ്റപ്പണികൾ നടത്താനോ തയ്യാറാകാതെ പരമാവധി ഉപയോഗിച്ചു മുതലാക്കുന്ന സമ്പന്നരുമുണ്ട്. ദരിദ്രരായി ജീവിക്കേണ്ടി വരുന്ന സമ്പന്നരാണിവരുടെ കുടുംബം. ഇത്തരം പിശുക്കന്മാരുടെ മരണശേഷം അടുത്ത തലമുറ സ്വത്തെല്ലാം ധൂർത്തടിച്ച് നശിപ്പിക്കുന്നതാണ് അനുഭവം. അള്ളാഹു നൽകിയ അനുഗ്രഹം പുറത്തു കാണിക്കാതെ ഇല്ലായ്മ നടിക്കുന്നത് തികഞ്ഞ നന്ദികേടാണ്. ഉള്ളതെല്ലാം ദുർവ്യയം ചെയ്ത് നശിപ്പിക്കുന്നതും അങ്ങനെ തന്നെ. ദുർവ്യയത്തെ എതിർക്കുന്ന ഇസ്ലാം പിശുക്കിനെതിരെയും ശക്തമായ ഭാഷയിൽ താക്കീത് ചെയ്യുന്നു. അള്ളാഹു നൽകിയ സമ്പത്ത്

0: അവൻ തൃപ്തിപ്പെടുന്ന മാർഗത്തിൽ ചെലവഴിക്കാതെ പിശുക്ക് കാണിക്കുന്നവരോട് അല്ലാഹു പറയുന്നു, ഹേ കൂട്ടരെ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനാണ് നിങ്ങൾ ആഹ്വാനം ചെയ്യപ്പെടുന്നത്. അപ്പോൾ നിങ്ങളിൽ ചിലർ പിശുക്ക് കാണിക്കുന്നു. വല്ലവനും പിശുക്ക് കാണിക്കുന്ന പക്ഷം തന്നോടു തന്നെയാണ് അവൻ പിശുക്ക് കാണിക്കുന്നത്. അല്ലാഹുവാകട്ടെ പരാശ്രയമുക്തനാകുന്നു, നിങ്ങളോ ദരിദ്രന്മാരും. വിശുദ്ധ ഖുർആൻ അധ്യായം 47 വചനം 38. ചെലവഴിക്കാതെ പിശുക്കി പിശുക്കി സമ്പാദ്യം വർദ്ധിപ്പിക്കാമെന്നാഗ്രഹിക്കുന്നവരെ അല്ലാഹു താക്കീത് ചെയ്യുന്നു. അല്ലാഹു അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് തങ്ങൾക്ക് തന്നിട്ടുള്ളതിൽ പിശുക്ക് കാണിക്കുന്നവർ അതവർക്ക് ഗുണകരമാണെന്നൊരിക്കലും വിചാരിക്കരുത്. അല്ല, അവർക്ക് ദോഷകരമാണത്. അവൻ പിശുക്ക് കാണിച്ച ധനം കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവരുടെ കഴുത്തിൽ മാല ചാർത്തുന്നതാണ്. വിശുദ്ധ ഖുർആൻ അധ്യായം 3 വചനം 180. പിശുക്കിന്റെയും ദുർവ്യയത്തിന്റെയും മധ്യേയുള്ള നിലപാട് സ്വീകരിക്കാൻ ഇസ്ലാം കൽപ്പിക്കുന്നു. അള്ളാഹുവിന്റെ ഉത്തമദാസന്മാരെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു, ചെലവ് ചെയ്യുകയാണെങ്കിൽ അമിതവ്യയം നടത്തുകയോ പിശുക്കി പിടിക്കുകയോ ചെയ്യാതെ അതിനിടയ്ക്കുള്ള മിതമായ മാർഗം സ്വീകരിക്കുന്നവരാകുന്നു അവർ. അധ്യായം 25 വചനം 67. നേരാംവണ്ണം ഉണ്ണാതെയും ഉടുക്കാതെയും ധർമ്മം ചെയ്യാതെയും സമ്പാദിച്ചു കൂട്ടുന്ന ധനം മരണപ്പെട്ടാൽ കൂടെ കൊണ്ടുപോകാൻ കഴിയില്ല. കീശയില്ലാത്ത കഫൻ പുടവ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതാകട്ടെ.
1: നുറുങ്ങുകൾ ഇവിടെ സമാപിക്കുന്നു. പിശുക്കും ദൂർത്തും വിനാശത്തിന് എന്ന ഇബ്നു അലി അടത്തനാട്ടുകരയുടെ രചനക്ക് അബ്ദുസ്സമദ് കല്ലടിക്കൂടിന്റെ ശബ്ദമായിരുന്നു നുറുങ്ങൾ ഇതുവരെ നാം കേട്ടത്.
2: وَإِذِ اسْتَسْقَى مُوسَى لِقَوْمِهِ فَقُلْنَا اضْرِبْ بِعَصَاكَ

0: ഇനി ആഴമേറിയ ഒരു പഠനത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള ഒരു പഠന പരമ്പരയാണ് നാം ദിവസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അള്ളാഹുവിൻ്റെ ഒരു നാമമായ അൽവാരിസ്, അനന്തരമെടുക്കുന്നവൻ എന്ന വിഷയമാണ് ഇന്ന് ബഹുമാനനായ അബ്ദുറൌഫ് അൽഹിക്കിമി നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. ബിസ്മില്ലാ. അൽഹംദുലില്ലാ. الحمد لله واحد القهار والعاقبه للمتقين ولا عدوان الا على الظالمين ونبينا محمد وعلى اله وصحبه اجمعين ومن تبعهم باحسان الى يوم الدين اما بعد اللهم رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقهوا قولي ارى സ്നേഹാദരിനരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അതിമഹത്തായ വിജ്ഞാനത്തിൻ്റെ പുണ്യമാക്കപ്പെട്ട അറിവിൻ്റെ സാഗരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ചുള്ള അറിവും അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനവും ഇഹപര വിജയത്തിന് നിദാനമാകുന്നതാണ് എന്നത് നമുക്കേവർക്കും അറിയാം. ആരെങ്കിലും അല്ലാഹുവിൻ്റെ നാമങ്ങൾ മുഴുവൻ കാണാതെ പഠിച്ച്, 99 നാമങ്ങളാണ് അള്ളാഹുവിനുള്ളത്, ആ നാമങ്ങൾ ആരെങ്കിലും കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ 99 നാമങ്ങൾ ആരെങ്കിലും ഇഹ്സാ ചെയ്തു കഴിഞ്ഞാൽ, ഇഹ്സാ എന്ന് പറഞ്ഞാൽ അതിനെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ തേട്ടം മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി ജീവിക്കുക എന്നതാണ്, അതിനെ കാണാതെ പഠിക്കുക എന്നതുകൂടിയാണ്. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ദഖലൽ ജന്ന, അവന് സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. അപ്പോൾ അത്രയും മഹനീയമായ ഒരു വിജ്ഞാന വേദിയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അതുകൊണ്ട് അതിൻ്റെ ഗൗരവം, അതിൻ്റെ മഹത്വം മനസ്സിലാക്കി ഈ ക്ലാസ് പരിപൂർണമായി ശ്രദ്ധിക്കുക. അല്ലാഹു നമുക്കെല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അൽവാരിസ് എന്ന നാമത്തെക്കുറിച്ചാണ് ഇന്ന് നാം പഠിക്കുന്നത്. അൽവാരിസ് എന്നത് വിശുദ്ധ ഖുർആനിൽ 3 തവണ ബഹുവചന രൂപത്തിൽ ഉപയോഗിച്ച് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു ഹിജ്റിലെ 23-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നു, വഇന്ന ലനഹ്നു നുഹീ വനുമീതു വനഹ്നുൽ വാരിസൂൻ. അതുപോലെ തന്നെ മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, സഖരിയ നബി അലൈഹി സ്ലാമിൻ്റെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മക്കളില്ലാതെ വന്നപ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ച ഒരു സംഭവം വിശുദ്ധ ഖുർആനിലെടുത്ത് പറയുന്നുണ്ട്. വസക്കരിയ ഇദ്നാദ റബ്ബഹു റബ്ബി ലാ തദർനി ഫർദ വ അൻത ഖൈറുൽ വാരിസീൻ. ഒരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് അൽ വാരിസൂൻ എന്ന് പറഞ്ഞു, അൻത ഖൈറുൽ വാരിസീൻ എന്ന് മറ്റൊരായത്തിൽ പറഞ്ഞു. അതുപോലെ തന്നെ സൂറത്തു മറിയമിൻ്റെ 40-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറഞ്ഞത്, ഇന്ന നഹ്നു നരിസുൽ അർള വമൻ അലൈഹ വഇലൈന യുർജഊൻ. അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് ഈ ഭൂമിയും അതിൻ്റെ എല്ലാം വാരിസ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അൽ വാരിസ് എന്നതിൻ്റെ അർത്ഥം? സാധാരണ അതിൻ്റെ അർത്ഥം വയ്ക്കുന്നത് അനന്തരവകാശി എന്നാണ്. അൽ വാരിസ് എന്ന് പറഞ്ഞാൽ അനന്തരവകാശമെടുക്കുന്നവൻ എന്ന അർത്ഥമാണ് അതിന് പൊതുവെ പറയാറുള്ളത്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ അനന്തരവകാശം അവരുടെ മക്കൾക്ക് കിട്ടും. അവരുടെ ഒരു ഭർത്താവാണ് മരിച്ചതെങ്കിൽ ഭാര്യയ്ക്ക് കിട്ടും. ആ അദ്ദേഹത്തിൻ്റെ മയ്യത്തിൻ്റെ വാപ്പയുണ്ട്, ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, അവരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടും. അങ്ങനെ അനന്തരവകാശം എടുക്കുന്നത് എന്ന ഒരു അർത്ഥത്തിലാണ് അൽവാരിസ് എന്നുള്ളത്. എന്നാൽ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അൽവാരിസ് എന്ന് പറയുമ്പോൾ അതിന് വിശാലമായ ഒരർത്ഥം നമുക്ക് കാണാൻ സാധിക്കും. ഒരു ചരിത്ര സംഭവം, വിശുദ്ധ ഖുർആനിലും തിരുവചനങ്ങളിലും നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു വിഷയം, സ്വർഗമുണ്ട് നരകമുണ്ട്. ആ സ്വർഗത്തിലും നരകത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോരുത്തർക്കും അവരുടേതായ സ്ഥാനങ്ങൾ നിർണയിച്ചിട്ടുണ്ട്. എല്ലാ വ്യക്തികൾക്കും നരകത്തിലെ സ്ഥാനവും സ്വർഗത്തിലെ സ്ഥാനവുമുണ്ട്. 2 മൻസിലുകളാണ് ഒരു വ്യക്തിക്കുള്ളത്. ഒരാൾ സ്വർഗവാസിയാണെങ്കിൽ നരകത്തിൻ്റെ സ്ഥാനം ഒഴിവാകും. എന്നാൽ മറ്റൊരാൾ നരകാവകാശിയാണെങ്കിൽ സ്വർഗത്തിലെ സ്ഥാനവും ഒഴിവാകും. അങ്ങനെ രണ്ട് സ്ഥാനങ്ങളുണ്ട് തിരുവചനങ്ങളിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്, ഒരാൾ മൻസിലും ഫിൽ ജന്നതി വ മൻസിലും ഫിന്നാർ, നരകത്തിലും സ്വർഗത്തിലും ഒരാൾക്ക് സ്ഥാനങ്ങളുണ്ട്, അവരുടെ സ്ഥാനങ്ങൾ നിർണയിച്ചിട്ടുണ്ട് അല്ലാഹു. എന്നാൽ ഒരു വ്യക്തി സ്വർഗത്തിലും ഒരു വ്യക്തി നരകത്തിലേക്കും പോയി കഴിഞ്ഞാൽ ആ നരകത്തിൽ പോയ വ്യക്തിയുടെ സ്വർഗത്തിലെ സ്ഥാനം സ്വർഗാവകാശികൾ ഏറ്റെടുക്കും, അവർ അനന്തരവകാശമെടുക്കും എന്ന് വിശുദ്ധ ഖുർആനിന്റെ തിരുവചനങ്ങളിലും ഹദീസുകളിലും കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ പറഞ്ഞത്, ഉലായികഹുൽ വാരിസൂൻ, സ്വർഗനിവാസികൾ അവർ അനന്തരവകാശികളാണ്. ആരുടെ അനന്തരവകാശി? നരകത്തിലെ ആളുകളുടെ സ്വർഗത്തിലെ സ്ഥാനമുണ്ട്. അവർ നരകത്തിൽ പോകാൻ കാരണം ദുനിയാവിൽ ചെയ്ത ചെയ്തികൾ കാരണത്താലാണ്. അവർ ദുനിയാവിൽ ശിർക്ക് ചെയ്തു അല്ലെങ്കിൽ വൻപാപങ്ങൾ ചെയ്തു, നരകത്തിലേക്ക് പോകുന്ന കാര്യങ്ങൾ ദുനിയാവിൽ വെച്ച് ചെയ്തു, അതുകൊണ്ട് അവർ നരകത്തിൽ പോയി, അവരുടെ സ്വർഗത്തിലെ സ്ഥാനം നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ടത് അനന്തരവകാശമായി എടുക്കുന്നത് സ്വർഗനിവാസികളാണ്. അതുകൊണ്ടാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ഉലായികഹുൽ വാരിസൂൻ. മറ്റൊരായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് അല്ലദീന യരിസൂനൽ ഫിർദൗസ്, അവർ ഫിർദൗസിനെ അനന്തരവകാശമായി എടുക്കുന്നവരാണ്, സ്വർഗനിവാസികളെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പോ ബാക്കിയായതിനെ ഏറ്റെടുക്കുന്നവൻ എന്ന അർത്ഥത്തിൽ അനന്തരവകാശമായി എടുക്കുന്നവൻ, അനന്തരവകാശി എന്ന അർത്ഥത്തിൽ യഥാർത്ഥത്തിൽ അൽ വാരിസ് എന്ന നാമത്തെ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലാഹുമ്മ മത്തഇനി ബിസംഇ വബസരി, അല്ലാഹുവേ എൻ്റെ കേൾവിയും എൻ്റെ കാഴ്ചയും നീ എനിക്ക് അതിൽ സൗഖ്യം നൽകണമേ, തീർന്നില്ല. വജഅൽഹുമ അൽ വാരിസ മിന്നി, ആ രണ്ട് കാര്യങ്ങളും അതായത് കേൾവിയും കാഴ്ചയും എന്നിൽ നിന്ന് നീ ഉടമപ്പെടുത്തേണമേ, നീ അത് അനന്തരവകാശമായി ഏറ്റെടുക്കണമേ, നീ അത് നിലനിർത്തിത്തര, അതായത് അവിടെ ഒരു സൗഖ്യത്തെ ചോദിക്കണം. ബാക്കി ശരീരത്തിൻ്റെ ഏത് ഭാഗത്തിന് കേടുപാടുകൾ വന്നാലും കണ്ണിനും കേൾവിക്കും കേടുപാട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. മറ്റേതിനെ അപേക്ഷിച്ചും അധിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് ഈ രണ്ട് അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചാലാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രാർത്ഥിച്ചത്, പ്രയാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കണ്ണിനും കേൾവിക്കും. അള്ളാഹുവാണ് അതിൻ്റെ ഉടമസ്ഥൻ, അതിനെ കൺട്രോൾ ചെയ്യുന്നതും അള്ളാഹു തന്നെയാണ്. കാഴ്ച നൽകിയവൻ അള്ളാഹുവാണ്, കേൾവി നൽകിയവനും അള്ളാഹുവാണ്. അതിൽ കേടുപാടുകൾ തന്ന് പ്രയാസപ്പെടുത്തരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അൽ വാരിസ് എന്ന് റസൂലുള്ളാഹി എടുത്തു പറയുന്നുണ്ട്. അപ്പൊ എന്താണ് അൽ വാരിസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ശരിയായ അർത്ഥം എന്താ? ഹുവൽ ബാഖി ബഅദ ഫിനാ ഇൽ ഖൽഖ്, ഈ ലോകത്തുള്ള മുഴുവൻ നശിച്ചതിന് ശേഷം ബാക്കിയാകുന്നവൻ, അവസാനിക്കുന്നവൻ, അതായത് അവസാനത്തിൽ അവശേഷിക്കുന്നവൻ എന്ന അർത്ഥമാണ് അൽ വാരിസ് എന്നുള്ളത്. ഈ ലോകത്തുള്ള സൃഷ്ടി വൈഭവങ്ങൾ മുഴുവൻ നശിക്കും, പർവ്വതങ്ങൾ നശിക്കും, ആകാശം നശിക്കും, ഇങ്ങനെ എല്ലാം നശിക്കും. ഈ ലോകത്തുള്ള ആകാശഭൂമികൾക്കിടയിലുള്ള എല്ലാം നശിച്ച് തകർന്ന് തരിപ്പണമാകുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിൽ ബാക്കിയായി നിൽക്കുന്നവൻ, അതാണ് അൽ വാരിസ് അല്ലാഹു. അത് അല്ലാഹു മാത്രമാണ്, അത് അല്ലാഹു മാത്രമാണ് എന്നതുകൊണ്ടാണ് അൽ വാരിസ് എന്ന് അല്ലാഹുവിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ എല്ലാം നശിക്കും. അൽ ഔവലു വൽ ആഖിറു എന്ന നാമം പഠിച്ചപ്പോൾ നമ്മൾ പ്രത്യേകം പറഞ്ഞു, എല്ലാത്തിനും ഒരു തുടക്കമുണ്ട്, അള്ളാഹുവിനൊരു തുടക്കമില്ല. അതുപോലെ തന്നെ അൽ ആഖിർ എന്ന് പഠിച്ചപ്പോൾ എല്ലാ വസ്തുക്കൾക്കും അള്ളാഹു അല്ലാത്ത എല്ലാത്തിനും ഒരു ഒടുക്കമുണ്ട്, ഒരു നാശമുണ്ട്, ഒരു നഷ്ടമുണ്ട്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഒരു നാശമില്ല. അപ്പോൾ എല്ലാം നശിക്കുമ്പോഴും നാശമില്ലാതെ എന്നെന്നും നിലനിൽക്കുന്നവൻ, മരണമില്ലാതെ മയക്കമില്ലാതെ എന്നെന്നും നിലനിൽക്കുന്നവൻ, അവനാണ് അൽ വാരിസ്. അത് അള്ളാഹു മാത്രമാണ്, എന്നും നിലനിൽക്കുന്നവൻ അല്ലാഹു മാത്രമാണ്. വിശുദ്ധ ഖുർആനിൽ അതിനെ പഠിപ്പിക്കുന്ന പല ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു പറയാണ്, വകം അഹ്ലക്ന മിൻ ഖറിയത്തിൻ ബത്റത് മഈശതഹ ഫതിൽക മസാകിനുഹും ലം തുസ്കൻ മിൻ ബഅദിഹിം ഇല്ല ഖലീല വകുന്ന നഹ്നുൽ വാരിസീൻ. അല്ലാഹു പറയാണ്, എത്ര നാടുകളെയാണ് അവർ അവരുടെ സുഖലോലുപതയിൽ കഴിഞ്ഞുകൂട്ടി അള്ളാഹുവിനെ മറന്ന്, ദീനു മറന്ന് ജീവിച്ചതിൻ്റെ പേരിൽ നശിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് ആ ഭൂമിയിൽ ആ നശിപ്പിക്കപ്പെട്ട സ്ഥലത്ത് വളരെ കുറച്ചാൾക്കാർ മാത്രമേ പിന്നീട് ജീവിച്ചിട്ടുള്ളൂ. അള്ളാഹുവാണ് ആ സ്ഥലങ്ങളെല്ലാം വാരിസായിട്ടുള്ളവൻ എന്നല്ല പറയുന്നുണ്ട്. നമ്മളെല്ലാം മരിച്ചാലും, ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും മരിച്ചാലും, ഈ നമുക്ക് കിട്ടിയ എല്ലാ സ്വത്തും സമ്പാദ്യവും എല്ലാം യഥാർത്ഥത്തിൽ ഉടമസ്ഥൻ വാരിസ് ആരാണ്? അത് അള്ളാഹുവാണ്. നമ്മുടെ സമ്പത്ത്, നമ്മുടെ വീട്, നമ്മൾ മരിച്ചാൽ നമ്മുടെ അനന്തരവകാശികൾ, നമ്മുടെ പിൽക്കാലത്ത് ഉള്ള ആളുകൾ അത് ഏറ്റെടുക്കും. എന്നാൽ ഈ ലോകത്തുള്ള എല്ലാം മരിച്ചാലോ? എല്ലാം മരിച്ചാൽ ഏറ്റെടുക്കുന്നവനായിട്ടുള്ളവൻ അത് അല്ലാഹു മാത്രമാണ്. അൽവാരിസായ അല്ലാഹുവാണ്. അതാണ് അൽവാരിസ് എന്നതിൻ്റെ പൂർണ്ണാർത്ഥം. എല്ലാവരും മരിച്ചാലും എല്ലാം നശിച്ചാലും എല്ലാത്തിനും ബാക്കിയായിട്ടുള്ള ഒരേ ഒരു ശക്തി അത് അല്ലാഹു മാത്രമാണ്. അവനാണ് അൽവാരിസ്. അതുകൊണ്ടാണ് അൽവാരിസ് എന്ന അല്ലാഹുവിനെ കുറിച്ച് പഠിപ്പിക്കുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാന തആല വീണ്ടും പറയുന്നു, ഇന്ന നഹ്നു നരിസുൽ അർദ വമൻ അലൈഹ വഇലൈനാ യർജഊൻ. അല്ലാഹു സുബ്ഹാന തആലയാണ് അൽവാരിസ്. ഭൂമിയിലുള്ളതും അതിൻ്റെ ഉപരിയിലുള്ളതുമെല്ലാം അത് ഉടമപ്പെടുത്തുന്നവൻ, അനന്തരവകാശമായി എടുക്കുന്നവൻ അത് അല്ലാഹു മാത്രമാണ്. ബാക്കിയുള്ളതെല്ലാം അല്ലാഹുവിലേക്ക് മടങ്ങുന്നതാണ് എന്ന് പറയുമ്പോൾ, അൽവാരിസ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും അനന്തരവകാശിയായി കൊണ്ടുള്ളവൻ, അനന്തരവകാശമായി ഏറ്റെടുക്കുന്നവൻ എന്ന അർത്ഥമാണ്. മരണമില്ലാതെ, നാശമില്ലാതെ, എന്നൊന്നും നിലനിൽക്കുന്നവൻ, അനന്തരമെടുക്കുന്നവൻ എന്ന അർത്ഥമാണ് അൽവാരിസ് എന്ന നാമത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിൽ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, അഊദു ബിഇസ്സതിക ലാ ഇലാഹ ഇല്ലാ അൻതൽ ഹയ്യു ലദീ ലാ യമൂത് അൽ ജിന്നു വൽ ഇൻസു യമൂതൂൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഊദു ബിഇസ്സതിക, അല്ലാഹുവേ നിന്റെ ഇസ്സത്ത് കൊണ്ട് തന്നെ ഞാൻ ശരണം തേടുന്നു, നിന്റെ ഇസ്സത്ത് കൊണ്ട് ഞാൻ ശരണം തേടുകയാണ്. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഒരു ആരാധ്യനുമില്ല, ഒരു ഇലാഹില്ല. അൽ ഹയ്യു ലദീ ലാ യമൂത്, റസൂലുള്ളാഹി എടുത്തു പറയുന്നുണ്ട്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, മരണമില്ലാത്തവൻ എന്ന് എടുത്തു പറഞ്ഞിട്ട് വീണ്ടും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ ജിന്നു വൽ ഇൻസു യമൂതൂൻ, എന്നാൽ ജിന്നുകളും മനുഷ്യരും അവർ മരിക്കും. എന്നെന്നും ജീവിച്ചിരിക്കുന്ന മരണമില്ലാത്ത അൽ വാരിസ് അത് അല്ലാഹു മാത്രമാണ്. എന്നെന്നും ജീവിച്ചിരിക്കുന്ന, എല്ലാം നശിച്ചാലും ബാക്കിയാകുന്നവൻ അവനാണ് അല്ലാഹു. അവശേഷിക്കുന്നവൻ അതാണ് അൽവാരിസ്, എല്ലാത്തിനെയും അനന്തരം എടുക്കുന്നവൻ. നശിക്കുന്നതെല്ലാം നശിച്ചതിനു ശേഷം അനന്തരമെടുക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല എന്ന് പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ, മക്കളെ ചോദിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ഇവിടെ ചില പാഠങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ മക്കൾ എന്നുള്ളത് നമ്മുടെ കാലശേഷം നമ്മുടെ അനന്തരം എടുക്കുന്നവനാണ്. എന്നിട്ട് സക്കരിയ നബി അലൈഹിസ്സലാം അൽ വാരിസ് എന്ന നാമം കൊണ്ടാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുക എന്നത് പ്രാർത്ഥന സ്വീകരിക്കാൻ കാരണമാകുന്നതാണ്. സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ അൽ വാരിസ് എന്ന നാമം കൊണ്ട് പ്രാർത്ഥിക്കാൻ കാരണം, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സക്കരിയ നബി അലൈഹിസ്സലാം മരിച്ചു കഴിഞ്ഞാൽ സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ അനന്തരവകാശി സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ മകനായി വരണം. ഇവിടെ സ്വത്തോ സമ്പാദ്യമോ അല്ല, മറിച്ച് സക്കരിയ നബി അലൈഹിസ്സലാം ആഗ്രഹിച്ചത് നുബുവത്തും പ്രബോധനവുമാണ്. അത് ഏറ്റെടുക്കാൻ എൻ്റെ പിന്നിൽ ഒരാളുണ്ടാകണം, എൻ്റെ മരണശേഷം ഒരാളുണ്ടാകണം, എനിക്ക് മകനുണ്ടാകണം എന്ന ആത്മാർത്ഥമായ തേട്ടത്തിൽ നിന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് കാണാൻ സാധിക്കും. വസക്കരിയ ഇദ് നാദ റബ്ബഹു റബ്ബി ലാ തദർനി ഫർദ, അല്ലാഹു എന്നെങ്ങനെ ഒറ്റയ്ക്കാക്കി അവസാനിപ്പിക്കരുത്, എനിക്ക് മക്കളെ വേണം എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. മറ്റായത്തുകളിൽ അതിൻ്റെ വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തു മറിയമിൽ അതിൻ്റെ വിശാലമായ വിശദീകരണങ്ങൾ കാണാം. വാർദ്ധക്യത്തിലെത്തി, ഭാര്യ ഇനി പ്രസവിക്കാനുള്ള അവസരമില്ല, എന്നിട്ടും പ്രാർത്ഥന നിർത്താതെ അള്ളാഹുവിനോടുള്ള ശുഭ പ്രതീക്ഷ കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ മക്കളെ കിട്ടി, യഹ്യ എന്ന് പറയുന്ന മകനെ കിട്ടി. സംഭവം നമുക്ക് ചരിത്രം വിശാലമായി നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അവിടെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ അവസാനത്തിൽ സക്കരിയ നബി അലൈഹി സ്വലാം പറഞ്ഞത്, വ അൻത ഖൈറുൽ വാരിസീൻ, അനന്തരമെടുക്കുന്നവരിൽ ഏറ്റവും ഖൈറായിട്ടുള്ളവൻ അള്ളാഹുവാണ് എന്ന് പറഞ്ഞാൽ എന്താ? സക്കരിയ നബി മരിച്ചുപോയാലും സക്കരിയ നബി അലൈഹി സ്വലാമിൻ്റെ മകൻ സക്കരിയ നബി അലൈഹി സ്വലാമിൻ്റെ അനന്തരമെടുക്കും. എന്നാൽ ഈ അനന്തരം എടുക്കുന്നതിലെല്ലാം ഏറ്റവും ഖൈറായിട്ടുള്ളവൻ അള്ളാഹുവാണ് എന്ന് പറയുമ്പോൾ, എല്ലാ ആളുകളും മരിച്ചുപോയാലും എല്ലാത്തിൻ്റെയും അനന്തരം എടുക്കുന്നവൻ അള്ളാഹുവാണ്. യഥാർത്ഥത്തിൽ ഉടമസ്ഥനും അള്ളാഹുവാണ്. അവൻ താൽക്കാലികമായി നമുക്ക് ചിലത് നൽകിയെന്നു മാത്രം. ആ അനന്തരമെല്ലാം അവസാനം എടുക്കുന്നത്, എല്ലാം നശിക്കുമ്പോൾ അവസാനമെടുക്കുന്ന അനന്തരമെടുക്കുന്നവൻ അള്ളാഹുവാണ്. അൽ വാരിസ് അൽ ഹയ്യു അല്ലദീ ലാ യമൂത്ത്, എന്നും ജീവിച്ചിരിക്കുന്നവൻ മരണമില്ലാത്തവൻ അവനാണ് അൽ വാരിസ് എന്ന് നമുക്ക് വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുപോലെ തന്നെ ആകാശഭൂമികൾ അതിലുള്ളതെല്ലാം അത് അള്ളാഹുവിൻ്റെ അനന്തരവകാശമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വലില്ലാഹി മീറാസു സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ അനന്തരം അത് അള്ളാഹുവിനുള്ളതാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അൽ വാരിസ് എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ ചിലത് നമുക്ക് പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. അതിലൊന്നാമത്തത് അനന്തരം നൽകുന്നവൻ അള്ളാഹുവാണ്. അതുപോലെ തന്നെ രണ്ടാമത്തത് അനന്തര സ്വത്ത് വീതിക്കുമ്പോൾ നീതിയുണ്ടാകണം. പലപ്പോഴും മാതാപിതാക്കൾ ശ്രദ്ധിക്കാത്ത ഒരു വിഷയമാണ്. ചിലപ്പോൾ പെമ്മക്കളെ കെട്ടിച്ചു വിടുമ്പോൾ അവർക്ക് സ്വത്തിൽ നിന്ന് കൂടുതൽ കൊടുത്തുവിടും, പിന്നെ അനന്തരവകാശികൾക്ക് പിന്നെ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് കൂടുതൽ വസീയത്ത് ചെയ്തു വെക്കും. ചിലപ്പോൾ സ്വതക്കുകളായിക്കൊണ്ട്, ചിലപ്പോൾ പാവപ്പെട്ടവർക്ക് കൊടുക്കാനായി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനങ്ങൾക്കായി. അങ്ങനെ അനന്തരവകാശികൾ ജീവിച്ചിരിക്കെ വസീയത്തുകൾ അധികമായി എഴുതി വെച്ച് അനന്തരവകാശികൾക്കൊന്നും കിട്ടാത്തൊരവസ്ഥ, നീതി പാലിക്കാത്ത അവസ്ഥ, അത് ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അനന്തരവകാശം അത് നീതിപൂർവമായിരിക്കണം എന്നത് ഈ നാമം പഠിക്കുമ്പോൾ പണ്ഡിതന്മാർ പ്രത്യേകം പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ്. മാത്രമല്ല മൂന്നാമത്തത് മരണത്തോടുകൂടി നമ്മുടെ എല്ലാം അവസാനിക്കും. നമ്മുടെ എല്ലാം, നമുക്ക് സ്വന്തമായുള്ള എല്ലാം അവസാനിക്കും. നമ്മുടെ പിൻതലമുറക്കാരാണ് അതിനെല്ലാം ഏറ്റെടുക്കുന്നത്, അനന്തരമായി ഏറ്റെടുക്കുന്നത് നമ്മുടെ പിൻതലമുറക്കാരാണ്. നമ്മുടെ മക്കൾ, ജീവിച്ചിരിക്കുന്ന നമ്മുടെ ബന്ധുമിത്രാദികൾ, ആർക്കൊക്കെയാണോ അത് കൊടുപ്പോകുന്നത് അവർ ഏറ്റെടുക്കും. പക്ഷേ നമുക്ക് അത് എന്നും ബാക്കിയായി നിൽക്കണമെങ്കിൽ നമ്മുടെ സ്വത്തിൽ നിന്ന് നമ്മൾ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യണം, ദാനധർമ്മങ്ങൾ നമ്മൾ അധികരിപ്പിക്കണം. നാളെ പരലോകത്ത് അതൊക്കെ നമുക്ക് അനുകൂലമായി മാത്രമേ വരികയുള്ളൂ. സ്വത്ത് അള്ളാഹ് തന്നതാണ്. ആ അള്ളാഹ് തന്ന സ്വത്തിനെ പാവപ്പെട്ടവർക്ക് നൽകിയാൽ നമുക്ക് പരലോകത്ത് അതിനേക്കാൾ മികച്ചത് നേടാൻ സാധിക്കും എന്നത് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മാത്രമല്ല സൂക്ഷ്മത പാലിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ സ്വർഗം നമുക്ക് അനന്തരവകാശമായി ഏറ്റെടുക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ അതാണല്ലോ പറഞ്ഞത്, തിൽക്കൽ ജന്നത്തുല്ലത്തി നൂരിസു മിൻ ഇബാദിന മൻ കാന തഖിയ. സൂക്ഷ്മത പാലിച്ച് സുഹൃദം ചെയ്ത് ജീവിച്ച ആളുകൾക്ക് നാളെ പരലോകത്ത് സ്വർഗം അനന്തരമായി ഏറ്റെടുക്കാം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അനന്തരമായി ഏറ്റെടുക്കുന്ന സ്വർഗത്തിൽ തന്നെ വീണ്ടും ചില സ്ഥാനങ്ങൾ അനന്തരവകാശമായി ഏറ്റെടുക്കാൻ സാധിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞു, നരക അവകാശികൾക്കും സ്വർഗത്തിലൊരു സ്ഥാനമുണ്ടായിരുന്നു. ആ സ്ഥാനങ്ങൾ പിന്നീട് സ്വർഗനിവാസികൾ തന്നെ, അല്ലദീന യരിസൂൻ അൽ ഫിർദൗസ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ മറ്റൊരായത്താണ് അള്ളാഹു പറഞ്ഞത്, ഉലായിക്കഹും ഉൽവാരിസൂൻ, അവരാണ് ഏറ്റെടുക്കുന്നത്, അവരാണ് അനന്തരമെടുക്കുന്നത് എന്ന് പറയുമ്പോൾ അത് സ്വർഗനിവാസികളെക്കുറിച്ചാണ്. സ്വർഗം ഏറ്റെടുക്കാൻ സാധിക്കും അനന്തരമായി കൊണ്ട്, മാത്രമല്ല സ്വർഗത്തിലെ ചില സ്ഥാനങ്ങളും അനന്തരമായി കൊണ്ട് ഏറ്റെടുക്കാൻ സാധിക്കും എന്നതാണ് അൽ വാരിസ് എന്ന നാമം നമ്മൾ പഠിക്കുന്നതിലൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇവിടെ ഉണർത്തിയത്. അല്ലാഹു സുബ്ഹാനഹു തആല അൽ വാരിസായ റബ്ബിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ശരിയാവിധം ക്രമപ്പെടുത്തി പരലോക വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: പ്രിയമുള്ളവരെ, അസ്മാഉൽ ഹുസ്നയാണ് നമ്മൾ കേട്ടത്. അള്ളാഹുവിന്റെ നാമഗുണവിശേഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഠനത്തിന്റെ ഈ ഒരു ഘട്ടത്തിൽ അനന്തരമെടുക്കുന്നവൻ എന്ന അർത്ഥം വരുന്ന ആശയം വരുന്ന അൽ വാരിസ് എന്ന അള്ളാഹുവിന്റെ മഹത്തായ നാമത്തെ സംബന്ധിച്ചാണ് നമ്മളിപ്പോ അസ്മാഉൽ ഹുസ്നയിൽ കേട്ടുകഴിഞ്ഞത്. ബഹുമാനനായ അബ്ദുർ റൌഫ് അൽ ഹിക്മി ആയിരുന്നു സംസാരത്തിൽ നമ്മുടെ കൂടെ.

0: പ്രിയ ശ്രോതാക്കളെ, ഇനി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കഥ പറയാം പ്രോഗ്രാമിലേക്കാണ്. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ആസ്വദിക്കുന്ന ഈ കഥ പറയാം പ്രോഗ്രാമിൽ കൊച്ചു ചുംബനങ്ങൾ, ഗൾഫിൽ നിന്നൊരു വിമാനം എന്ന പുസ്തകത്തിലെ ഭാഗം 11 ഇന്ന് നാം കേൾക്കുന്നത്. വീട്ടി അബ്ദുസലാം നമുക്ക് വേണ്ടി കഥ പറയുന്നു.
1: പ്രമുഖ ബാലസാഹിത്യകാരൻ ഇ കെ എം പന്നൂർ രചിച്ചിട്ടുള്ള നോവൽ ഗൾഫിൽ നിന്ന് ഒരു വിമാനം, അധ്യായം 11, കൊച്ചു ചുംബനങ്ങൾ. സുമിയെ, ഒന്നിങ്ങോട്ട് വന്ന് നോക്ക്. ആരാ ബാപ്പാൻ്റെ കൂടെ ഇങ്ങോട്ട് വരുന്നത്? വല്യമ്മ ഉമ്മയോട് വിളിച്ചു പറയുന്നത് കേട്ട് ജാഫർ മോൻ കിടക്കയിൽ നിന്ന് തലപൊക്കി നോക്കി. അവൻ സന്തോഷാധിക്യത്താൽ വിളിച്ചു പറഞ്ഞു, ഉമ്മാ, വേഗം ചായ ഉണ്ടാക്കിക്കോളി. വല്യപ്പാൻ്റെ കൂടെ വരുന്നത് രവിമാഷും യോനുസ്മാഷുമാണ്. മകന്റെ സന്തോഷപ്രകടനം കേട്ട് സുമയ്യ അവൻ്റെ അടുത്തേക്ക് വന്നു. റുഷ്ദ അടുക്കളയിൽ നിന്ന് 2 പ്ലാസ്റ്റിക് സ്റ്റൂളുകൾ ജാഫറിൻ്റെ കട്ടിലിനരികിൽ കൊണ്ടുവന്നിട്ടു. ഉമ്മാ, ഞമ്മക്കൊരു 3 കസേര വാങ്ങണ്ടിരുന്നു. ആണുങ്ങൾ വന്നാൽ ഇരിക്കാൻ പറ്റിയൊന്നുമില്ലല്ലോ. മകളുടെ അഭിപ്രായം സുമ ശരിവച്ചു. ഇൻഷാ അല്ലാ, ജാഫർ മോനൊന്ന് സ്കൂളിലും മദ്രസയിലും പോയി തുടങ്ങട്ടെ. 2-3 ആഴ്ച കൊണ്ട് ഞമ്മക്ക് കസേര വാങ്ങാം. പലഹാര കച്ചവടവും നിന്നുപോയി. മോൻ്റെ പനി മാറിയാൽ 2 തുടങ്ങാം. അത് നല്ല ലാഭം കിട്ടുന്ന പണിയാന്നാ മനസ്സിലായത്. യൂനുസ് മാഷും രവിമാഷും വീട്ടിൽ കയറിയപ്പോൾ ജാഫർ മോൻ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ ഒരുങ്ങി. അവർ അവൻ്റെ കട്ടിലിനരികിലിരുന്നു. യൂനുസ് മാഷ് ശരീരത്തിൽ തൊട്ടുനോക്കി. 4 കൂടി വിശ്രമിക്കേ, എന്നിട്ട് സ്കൂളിൽ വന്നാൽ മതി. പനിയൊക്കെ പോയി, പക്ഷേ ക്ഷീണമുണ്ടാവും, അത് മാറട്ടെ, മാഷ് പറഞ്ഞു. എവിടെ റുഷ്ദ? രവിമാഷിൻ്റെ ചോദ്യം കേട്ട് അവൾ അടുത്തേക്ക് വന്നു. ഇവള് ക്ലാസ്സിൽ ഫസ്റ്റാണ് കേട്ടാ, രവിമാഷ് അഭിനന്ദിച്ചു. അത് കേട്ട് ജാഫറിൻ്റെ മുഖം വാടി. അവൻ ചോദിച്ചു, ഞാൻ കുറേ ദിവസമായില്ലേ വരാണ്ടായിട്ട്, അപ്പോ ഞാൻ ഇനി ഫസ്റ്റാവില്ലല്ലോ. കുറേ പാഠം കഴിഞ്ഞു പോയില്ലേ. അതിനൊന്നും ജാഫർ വിഷമിക്കേണ്ട, അസുഖം മാറി വന്നാൽ ഞങ്ങൾ വിട്ടുപോയ പാഠങ്ങളൊക്കെ പഠിപ്പിച്ചു തരും, മാഷ് പറഞ്ഞു. മാഷേ, ഈ 2 മക്കളും എനിക്കുള്ള പരീക്ഷണമാ. എൻ്റെ മോന് ഞങ്ങൾക്ക് ഇവരെയും തന്നുപോയി. ഇനി ഇവരെ പഠിപ്പിച്ച് ഒരു നല്ല നിലയിലെത്തിക്കണം. അതിന് പടച്ചോൻ കഴിവ് തന്നാൽ മതിയായിരുന്നു. ഇവർ 2 നന്നായി പഠിക്കുന്നുവെന്ന് നിങ്ങളൊക്കെ പറയുമ്പോൾ എൻ്റെയും ഭാര്യൻ്റെയും മരുമോളുടെയും മനസ്സിൽ തേമഴയാ പെയ്യുന്നത്, വല്യപ്പ പറഞ്ഞു. മരുമോളുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? രവിമാഷ് ഇത് ചോദിക്കുമ്പോൾ ജാഫർ മോൻ വല്യപ്പായുടെ മറുപടി കേൾക്കാൻ കാതോർത്തു. ഇപ്പം ആരുമില്ലാന്ന് പറയാം. ചെറുപ്പത്തിലെ ബാപ്പ മരിച്ചുപോയ സുമയ്യ എത്തിങ്കാനയിലാ പഠിച്ചത്. പിന്നീട് ഉമ്മയും മരിച്ചു. ആങ്ങളമാരുമില്ല. അയാളുടെ കൂടെ കഴിയുമ്പോഴാണ് എൻ്റെ മകൻ ഇവളെ കെട്ടിയത്. ഒരു എത്തിങ്കുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് മകനൊരാഗ്രഹമായിരുന്നു. ഒരു നല്ല കാര്യമില്ലെന്ന് വിചാരിച്ച് ഞാനതിന് സമ്മതം കൊടുത്തു. അതുകൊണ്ട് എനിക്ക് സന്തോഷമേ ഉണ്ടായിട്ടുള്ളൂ. സുമയ്യൻ്റെ മാതിരി ഒരു നല്ല പെണ്ണ് ഈ പഞ്ചായത്തിലെവിടെയില്ല. ഞാൻ ഓളോട് ഒരു 2 കല്യാണം കഴിക്കാനൊക്കെ പറഞ്ഞു നോക്കി. ബാപ്പാനെ ഉമ്മാനെ വിട്ട് ഞാൻ എവിടെയും പോകില്ലെന്നാ ഓള് പറഞ്ഞത്. ഉമ്മയെക്കുറിച്ച് വല്യപ്പ നല്ല അഭിപ്രായം പറയുന്നത് കേട്ടപ്പോൾ ജാഫർ മോൻ്റെ മുഖത്ത് തിളക്കം തിരിച്ചു വന്നു. ആ വാക്കുകൾ റുഷ്ദയുടെ മനസ്സിലും സന്തോഷം നിറച്ചു. വല്യപ്പ സംസാരം നിർത്തി. അധ്യാപകർ പോകാൻ എഴുന്നേറ്റു. യൂനുസ് മാഷ് മക്കളോട് പറഞ്ഞു, വല്യപ്പാൻ്റെയും വല്യമ്മാൻ്റെയും ഉമ്മയുടെയൊക്കെ സ്വത്താ നിങ്ങൾ 2. നിങ്ങൾ നന്നായി പഠിക്കണം കേട്ടോ. റുഷ്ദ ചിരിയോടെ തലയാട്ടി. അവർ നന്മകൾ നേർന്ന് യാത്ര തിരിച്ചപ്പോൾ ജാഫർ മോൻ പറഞ്ഞു, വല്യപ്പ ബാക്കി പറഞ്ഞു തരേ, ഉമ്മാൻ്റെ എളാപ്പയും മരിച്ചോ? അനിയൻ്റെ ചോദ്യം കേട്ട് റുഷ്ദയും താൽപര്യപൂർവ്വം വല്യപ്പയുടെ മറുപടിക്ക് കാതോർത്തു. ഉമ്മയുടെ കുടുംബകഥ അറിയാൻ അവളും നേരത്തെ ആഗ്രഹിച്ചതാണ്. ചോദിച്ചാൽ ഉമ്മയ്ക്ക് വിഷമമുണ്ടാകുമെന്ന് കരുതി ആഗ്രഹം മനസ്സിലൊതുക്കുകയായിരുന്നു ഇതുവരെ. അറിയാതെ വല്യപ്പ അത് പറഞ്ഞു പോയതാണെന്ന് അവൾക്കും തോന്നി. ഉമ്മാൻ്റെ എളാപ്പ ജീവിച്ചിരിപ്പുണ്ടോ അല്ലേ എന്ന് ഞാൻ പറയൂല. എളാമ്മാനെയും 3 മക്കളെയും കൊണ്ട് ഹൈദരാബാദിൽ ജോലിക്ക് പോയതാ. പിന്നെ വന്നിട്ടില്ല. കത്തുമില്ല, ഒരു വിവരവുമില്ല. സുമയ്യക്ക് ഉപ്പയുടെ സംസാരം വലിയ ആശ്വാസമായാണ് തോന്നിയത്. എന്നെങ്കിലും ഒരു ദിവസം റുഷ്തയോ ജാഫർ മോനോ അതിനെപ്പറ്റി തന്നോട് ചോദിക്കുമെന്ന് അവൾ ഭയപ്പെട്ടതാണ്. അത് ഉപ്പ പറഞ്ഞുകൊടുത്തതോടെ അവളുടെ അസ്വസ്ഥത മാറി. അപ്പോ ഞമ്മക്ക് ഉമ്മാന്റെ കുടുംബത്തിൽ ആരുമില്ലല്ലേ? ജാഫർ മോൻ വിഷയം അവസാനിപ്പിച്ച പോലെയാണ് അത് പറഞ്ഞത്. അപ്പോൾ സുമയ്യ അവൻ്റെ തലയിൽ തടവികൊണ്ട് പറഞ്ഞു, ജാഫറിന് ഉമ്മയുണ്ട്, ബല്ലിപ്പയുണ്ട്, ബല്ലിമ്മയുമുണ്ട്, പെങ്ങളുണ്ട്, സ്നേഹിക്കുന്ന മാഷുമാരും ടീച്ചർമാരുമുണ്ട്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടിയായിരുന്നപ്പോൾ ഇതിനേക്കാൾ അധികം പേര് നോക്കാനുണ്ടായിരുന്നില്ലല്ലോ. പടച്ചോൻ നബിയെ രക്ഷിച്ചില്ലേ? സുമയ്യ പറഞ്ഞു. അങ്ങനെ തന്നെ പറഞ്ഞുകൊടുക്കു സുമയെ, ആ പടച്ചോൻ ഇന്നുണ്ട്, എന്നും ഉണ്ടാവും. അവൻ ഉറങ്ങൂല, മയങ്ങൂല, അവൻ്റെ ഖജനാവ് കാലിയാകൂല. അവൻ ദയുള്ളവനാ. അവനെപ്പോലെ നമ്മളോട് സ്നേഹവും കാരുണ്യവുമുള്ളവൻ വേറെ ആരുമില്ല. മനസ്സിലെ സങ്കടങ്ങളും രഹസ്യവും അവനറിയും. അവനല്ലാതെ വേറെ ആരും അതറിയില്ല. ആ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ടും അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്ക് ജീവിക്കാം. ബല്ലിപ്പ സംസാരം നിർത്തിയപ്പോൾ ജാഫർ മോൻ അദ്ദേഹത്തിൻ്റെ കൈപിടിച്ച് ഉമ്മ കൊടുത്തു, പിന്നെ റുഷ്തയും.
0: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് കഥ പറയാം. കഥ പറയാം പ്രോഗ്രാമിൽ വിട്ടി അബ്ദുസ്സലാം നമ്മോടൊപ്പം ചേർന്നു. കൊച്ചു ചുംബനങ്ങൾ എന്ന വിഷയത്തിൽ ഗൾഫിൽ നിന്നൊരു വിമാനം എന്ന പുസ്തകത്തിലെ ഭാഗം 11 നാം ഇതുവരെ കേട്ടത്. ഇനി ഒരു ഇടവേളയിലേക്ക്.
2: الحمد للعظيم الواحد الكريم مصليا مسلما على الرسول مكرما.
3: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട്ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ കാരികളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വെക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ ലളിതമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
4: ഹൃദയായി വരൂ സത്യസന്മാർഗമേ.
3: നമ്മൾ ജീവിക്കുന്നത് വിവരങ്ങളുടെ ഒരു വൻ കടലിലാണ്. ചുറ്റിലും പുകഞ്ഞു കത്തുന്ന സാമൂഹ്യ രാഷ്ട്രീയ മതപരമായ ചർച്ചകളും വാർത്തകളും നിമിഷങ്ങൾ തോറും മാറ്റിമറിക്കപ്പെടുന്നു. ശരിയേതാണ് തെറ്റേതാണ് എന്ന് തിരിച്ചറിയാനാകാതെ ആളുകൾ ആശയക്കുഴപ്പത്തിലാകുന്നൊരു കാലഘട്ടം. ഇവിടെയാണ് യഥാർത്ഥ വെളിച്ചത്തിൻ്റെ പ്രസക്തി. ബാഹ്യമായി കേൾക്കുന്നതിനപ്പുറം വിഷയങ്ങളുടെ ആഴങ്ങളിലേക്ക് വസ്തുനിഷ്ഠമായി ഇറങ്ങിച്ചെന്ന് സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു സംഭവമുണ്ടാകുമ്പോൾ വികാരത്തള്ളിച്ചയിലല്ല, വിചാരത്തോടെയും വിവേകത്തോടെയുമാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ആനുകാലികവും സങ്കീർണവുമായ വിഷയങ്ങളിൽ കേവലം ഒരു വ്യക്തിഗത അഭിപ്രായത്തിനപ്പുറം ദൈവിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള വ്യക്തമായ ഇസ്ലാമിക വീക്ഷണം മനസ്സിലാക്കുക എന്നത് ഏവർക്കും അനിവാര്യമായ ഒന്നാണ്. സത്യവും മിഥ്യയും കൂട്ടിക്കലർത്തപ്പെടുന്ന ഇക്കാലത്ത് കാണാക്കാഴ്ചകൾക്കപ്പുറത്തുള്ള യാഥാർത്ഥ്യം പ്രഖ്യാപിക്കാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. ആനുകാലിക മതരാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ വിഷയങ്ങളിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സുതാര്യവും ആധികാരികവുമായ നിലപാടുകൾ സംശയങ്ങൾക്കിടയില്ലാത്ത വിധം നിങ്ങളിലേക്ക് എത്തിക്കുന്ന വേദി, ചിന്തിക്കുന്ന മനസ്സിന് കൃത്യമായ ദിശാബോധവും വഴിവിളക്കും നൽകുന്ന അറിവിൻ്റെ ശബ്ദം. ചിന്തകൾക്ക് കൃത്യമായ തെളിമ നൽകാൻ ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ തിങ്കളാഴ്ചയും രാത്രി കൃത്യം 8:30 വിസ്ഡം സ്പോട്ട്ലൈറ്റ്. നിങ്ങളുടെ കാതുകളിൽ സത്യത്തിൻ്റെ വെളിച്ചമെത്തുന്നു. ലൈവായി കേൾക്കാം ഡയലോഗ് ടി വി യൂട്യൂബ് ചാനലിലൂടെയും പീസ് റേഡിയോ ആപ്പിലൂടെയും. ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ട് മാറി അറിവിൻ്റെ വെളിച്ചം പരക്കട്ടെ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഡയലോഗ് ടി വി യൂട്യൂബ് ചാനൽ. ഡൗൺലോഡ് ചെയ്യൂ പീസ് റേഡിയോ ആപ്പ്. വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. കാഴ്ചകൾക്കപ്പുറത്തെ സത്യം തിരിച്ചറിയാം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇനി പീസ് റേഡിയോ ദൃശ്യം.
6: ദൃശ്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ എപ്പോഴും പറയാമെന്നാണ്, നമ്മൾ നമ്മുടെ ഭാവന വളർത്തുകയും അറിവുണ്ടാക്കുകയും നമുക്ക് കുറച്ചുകൂടിയും കേൾവി സുഖം നൽകുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ദൃശ്യം. മസനഗുഡിയും നീലഗിരിയും താണ്ടി കോട്ടഗിരി രാഹുൽ എസിന്റെ യാത്രാ വിവരണത്തിന്റെ ശബ്ദം നൽകി ദൃശ്യത്തിൽ നമ്മുടെ കൂടെ
0: അബ്ദുസമദ് കല്ലടിക്കോട്. കേട്ടുവരാം.
3: കർണാടകത്തിലെ ഹിമവത് ഗോപാൽ പെട്ടിയിൽ നിന്നും തിരികെ ശ്രീഹംഗളയിൽ എത്തിയത് ഉച്ചകഴിഞ്ഞ് ഏകദേശം 3 മണിയായപ്പോഴാണ്. ബന്ദിപൂർ വനം, ഗോപാൽഭട്ട എന്നിവിടങ്ങളിലേക്കുള്ള യാത്ര എനിക്കൊരു ആദ്യാനുഭവമായതിനാൽ ഇനി എന്ത് എന്ന ആകാംക്ഷ കാരണം വിശപ്പ് മറന്നുപോയി. ഗോപാൽഭട്ടയിൽ നിന്നും തിരികെ ഇറങ്ങിയപ്പോഴാണ് എന്തെങ്കിലും കഴിക്കണമല്ലോ എന്ന ചിന്തയുണ്ടായത്. ആ മലയുടെ താഴ്വാരത്തെല്ലാം പാനീയങ്ങളും ചില്ലറ പാക്കറ്റ് വസ്തുക്കളും മാത്രം. അതുപോരാ, ഇന്ന് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. തിരികെ ബന്ദിപൂർ മുതുമല വഴി തന്നെയാണ് മസനഗുഡി വഴിയിലേക്ക് കയറുക. വനത്തിൽ കയറിയാൽ പിന്നെ ഒന്നും കാണില്ല എന്നുറപ്പായതിനാൽ ശ്രീഹംഗളയിൽ നിന്നും എന്തെങ്കിലും തരമാക്കുകയേ ഇനി നിവൃത്തിയുള്ളൂ. അവിടെ ഇറങ്ങി ഭക്ഷണവും കഴിച്ച് വന്ന വഴി നേരെ തിരിച്ച് ബന്ദിപൂർ മുതുമല വനങ്ങളിലൂടെ കടന്ന് ഊട്ടിക്ക് തിരിക്കുന്ന വഴിയിലൂടെ നീങ്ങി. മസനഗുഡി വഴി ഊട്ടി എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുള്ള വഴി ഇതുതന്നെ. വേനലെടുത്തതിനാൽ ഇരുവശങ്ങളിലും ചുവന്ന പശ്ചാത്തലത്തിൽ വരണ്ടുകിടക്കുന്ന വനം തന്നെ. കാര്യമായ വളവ് തിരിവുകൾ ഇല്ലെങ്കിലും കയറ്റവും ഇറക്കവുമായി വഴി നീണ്ടുകിടക്കുന്നു. ഏകദേശം 4 മണിയോടെ മസനഗുഡിയിലെത്തി. അവിടെ എന്താണ് പ്രധാന ആകർഷണമെന്ന് എനിക്ക് കാര്യമായ ധാരണയുണ്ടായിരുന്നില്ല. എന്നാലും ഒന്നു മനസ്സിലായി, ആ വഴിയിലൂടെയുള്ള യാത്ര തന്നെയാണ് നമ്മൾക്ക് തരുന്ന ഒരു പ്രധാന അനുഭവം. അവിടെ കണ്ട ഒരു കടയിൽ നിന്നും ചായയും ബജ്ജിയും വാങ്ങി കഴിച്ചു. ഇവിടെ സന്ദർശിക്കാൻ പറ്റിയ വേറെ ഏതെങ്കിലും ഇടമുണ്ടോ എന്ന് അവിടെ ഇരുന്ന ഒരു പയ്യനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, കുറച്ചു പോയാൽ അവിടെ ഒരു ഡാമുണ്ട്, എന്നാൽ ഇപ്പോൾ ചെന്നാൽ സന്ദർശന യോഗ്യമാണോ എന്നുറപ്പില്ല. എന്നാൽ ഈ കടയുടെ ഒരു വശത്ത് നിന്നപ്പോൾ അതിന്റെ പിൻഭാഗം കാണാം. വളരെ സുന്ദരമായ ഭൂപ്രകൃതി. ധാരാളം മരങ്ങൾക്കിടയിലൂടെ ഒരു മൺ നടപ്പാത താഴേക്കിറങ്ങിപ്പോകുന്നു. അതിന്റെ ഒരു വശത്തായി ആ മരങ്ങൾക്കിടയിൽ തമിഴ് ശൈലിയിലുള്ള ധാരാളം നിറങ്ങൾ പൂശിയ ഒരു ചെറുക്ഷേത്രം. ഏതായാലും ഞാൻ ബൈക്ക് ആ കടയുടെ മുന്നിൽ വെച്ചിട്ട് അവിടേക്കിറങ്ങി കുറച്ച് നടന്നു. ആ ക്ഷേത്രത്തിന്റെ അരികിലൂടെ കുറച്ച് ആ വഴിക്ക് നടന്നപ്പോൾ കണ്ടത് കുറച്ച് കുടിലുകളാണ്. അവിടെ ധാരാളം കുടിലുകളുണ്ട്. കുട്ടികളുടെ കരച്ചിലും കോഴികളുടെ ശബ്ദവും കേൾക്കാം. മനുഷ്യരെക്കാൾ കൂടുതലുള്ളത് വളർത്തുജീവികൾ തന്നെ. പശു, കാള, ആട്, കോഴി, അങ്ങനെ പോകുന്നു ആ അന്തരീക്ഷം. കൃഷിയും കന്നുകാലി വളർത്തലും തന്നെയാണ് അവരുടെ പ്രധാന വരുമാന സ്രോതസ്. ആ കുടിലുകളിലേക്കുള്ള എളുപ്പവഴിയാണിത്. എന്നാൽ അവിടെ ചെന്നാൽ പിന്നെ വഴികളൊന്നും കാണുന്നില്ല. ഇതെന്താപ്പാ ഇയാളിവിടെ കിടന്നോ കറങ്ങുന്നത് എന്ന മട്ടിൽ അതിൽ നിന്ന് പലരും എന്നെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഞാനൊന്ന് ചിരിച്ച് കൈപൊക്കി കാണിച്ച് ആ പാർപ്പിടങ്ങളുടെ ഇടയിലൂടെ മുമ്പിൽ കണ്ട പശുക്കളെ കണ്ട് തലോടി നീങ്ങി. അപ്പോഴാണ് കണ്ടത് അതിനു പിന്നിൽ മനോഹരമായ ഒരു ചെറു തടാകം. സൂര്യാസ്തമയത്തിലേക്ക് ഇനി അധിക സമയമില്ല. ആ സായം പ്രകാശത്തിൽ തടാകം അതിമനോഹരം. കുറച്ചു സമയം അവിടെ ഒരു കല്ലിൽ പടിഞ്ഞാറോട്ട് നോക്കിയിരുന്നു. കിളികളുടെ പശ്ചാത്തല സംഗീതം അവിടെ നിന്നും നമ്മളെ പോകാൻ അനുവദിക്കുന്നില്ല. ഞാൻ ഊഹിച്ചു, വേനൽ അടുക്കുന്ന ഈ വേളയിൽ അവിടെ ഇത്രയും സുന്ദരമാണെങ്കിൽ മഴക്കാലം കഴിഞ്ഞ് അവിടെ ചെന്ന് നോക്കിയാൽ എങ്ങനെയുണ്ടാകും. ശേഷം അവിടെ നിന്ന് തിരികെ വണ്ടിയിരിക്കുന്നിടത്തേക്ക് വന്നു. പിന്നെ വൈകിച്ചില്ല, ആ വനത്തിലൂടെ തെക്കോട്ട് പാഞ്ഞകന്നു. ഉദ്ദേശം ഊട്ടി തന്നെ. ഇനി 25 കിലോമീറ്റർ ദൂരം മാത്രമേ അങ്ങോട്ടേക്ക് കാണിക്കുന്നുള്ളൂ. എന്നാലും എനിക്കൊരു സംശയം, ഊട്ടിയോട് ഇത്രയും അടുത്തിട്ടും ഈ ഇടങ്ങളൊക്കെയും ഉണങ്ങി ചുവന്നു കിടക്കുന്നു. കാരണം മുമ്പ് പോയിട്ടുള്ളത് കോയമ്പത്തൂർ നിന്നും മേട്ടുപ്പാളയം ചെന്ന് അവിടെ നിന്നുള്ള മലകയറ്റമാണ്. അത് പൈൻമരങ്ങൾ നിറഞ്ഞതും വശങ്ങളിൽ പുൽത്തകിടിയായി കിടക്കുന്ന മലനിരകളുടെയും പച്ചപ്പ് നിറഞ്ഞതായിട്ടുള്ള മനോഹരമായ കാഴ്ചയാണ്. അതുതന്നെയാണ് മേട്ടുപ്പാളയത്തു നിന്നും നീലഗിരി മലയിലേക്ക് കയറുന്ന ആവി തീവണ്ടിയിലും കാണാൻ സാധിക്കുക. ഇപ്പോൾ ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ ആദ്യമായതുകൊണ്ടാണ് ഇത്രയും വരണ്ട വനങ്ങളോ ഊട്ടിക്ക് 25 കിലോമീറ്റർ ദൂരം മാത്രമുള്ളപ്പോഴും എനിക്ക് ആശ്ചര്യമായി. ഇത് നീലഗിരി മലയുടെ മറുവശത്തുകൂടെയുള്ള വഴിയാണ്. അങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരുന്നു. ദാ ഒരു കയറ്റം. അത്യാവശ്യം നല്ല കയറ്റം തന്നെ കയറി ഒരു നല്ല കൊടും വളവും. കാളക്കുട്ടൻ കുടുകുടു നല്ല വലിവലിച്ച് ഒച്ച ഉണ്ടാക്കി കയറി തുടങ്ങി. ഇനി 17 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. മലകയറ്റം തുടങ്ങി. ദൂരം കുറവാണെങ്കിലും കയറ്റം കുറച്ച് കഠിനം തന്നെ. മലയുടെ മറുഭാഗത്ത് മേട്ടുപ്പാളയത്തു നിന്നും 50 കിലോമീറ്ററിനോളം നീളമുള്ള പതുക്കെ പതുക്കെയുള്ള കയറ്റമാണ്. ഇത് നല്ല കുത്തനെയുള്ള വളഞ്ഞുകയറ്റമാണ്. പെട്ടെന്നു തന്നെ ഒരു വളഞ്ഞുകയറ്റത്തിൽ നല്ല തണുപ്പ് അനുഭവപ്പെട്ടു തുടങ്ങി. അത് പിന്നീട് നിന്നില്ല. ഇനി അങ്ങോട്ട് ഇതുതന്നെ കാലാവസ്ഥ. തണുപ്പ് കൂടിക്കൂടി വന്നു. കൂടെ പ്രകൃതിയുടെ പച്ചപ്പും കൂടിക്കൊണ്ടിരുന്നു. കുറേശ്ശെ പൈൻ വൃക്ഷങ്ങൾ ഇരുവശങ്ങളിലും പ്രത്യക്ഷമായി തുടങ്ങി. കോടമഞ്ഞ് ഇറങ്ങിത്തുടങ്ങി. അത് കൂടിക്കൂടി വന്നു. അതെ, ഈ മല നീലഗിരി തന്നെ, എനിക്കുറപ്പായി. നേരം ഇരുട്ടായി തുടങ്ങി. ഊട്ടി എത്തിക്കഴിഞ്ഞു. അന്ന് കിടന്നുറങ്ങാൻ വളരെ കുറഞ്ഞ ചെലവിൽ ഒരു മുറിയും സംഘടിപ്പിച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ എണീറ്റ് പ്രത്യേകിച്ചൊരിടം ഉദ്ദേശമില്ലാതെ വണ്ടിയുമായി അവിടുത്തെ ഉൾഗ്രാമങ്ങളിലൂടെ കുറെ കറങ്ങി. ചിലയിടങ്ങളിൽ ഉദകണ്ഠമല ലക്ഷ്യമാക്കിയുള്ള ആവി തീവണ്ടിപ്പാത വളഞ്ഞുകിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. തീരെ വീതി കുറഞ്ഞ് ഒരു കളിപ്പാട്ട തീവണ്ടി ഓടാൻ പാകത്തിന് എന്ന് തോന്നിക്കുന്ന വിധം ആ പാളം പുൽമേടുകൾക്കും മഞ്ഞു മൂടിക്കിടക്കുന്ന യൂക്കാലി പൈൻ മരങ്ങൾക്കുമിടയിലൂടെ ഊട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു. മേട്ടുപ്പാളയം ഊട്ടി നാരോഗേജ് തീവണ്ടി ലോക പൈതൃക സ്മാരകങ്ങളിലൊന്നായി ഇടം പിടിച്ചിട്ടുണ്ട്. ഉദകമണ്ഡലം എന്നുതന്നെയാണ് റെയിൽവേ സ്റ്റേഷന്റെ പേര്. അതുതന്നെയാണ് ഊട്ടിയുടെ ഔദ്യോഗിക നാമവും. സത്യത്തിൽ ഊട്ടിയെന്ന് കേൾക്കുമ്പോഴേ എന്റെ മനസ്സിൽ വരുന്നത് ഈ ആവി തീവണ്ടിയാണ്. അത് ആ മലകളിലൂടെ നല്ല നിറമുള്ള ഒരു പുഴുവിനെപ്പോലെ നീങ്ങുന്നത് ഒരു മനോഹര കാഴ്ച തന്നെയാണ്. 1908 ബ്രിട്ടീഷുകാർ ഈ പാത പൂർത്തീകരിച്ചത്. 1920-25 സ്വിറ്റ്സർലൻഡിൽ നിന്നും ഇറക്കുമതി ചെയ്ത ആവി എഞ്ചിനുകൾ ഇന്നും ഓടുന്നു. ഇന്ത്യയിൽ ഊട്ടി എന്ന പേര് കേട്ടറിഞ്ഞവരിൽ ഒരിക്കലെങ്കിലും ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കാത്തവർ ഉണ്ടാകില്ല. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ മലമ്പ്രദേശങ്ങളിലൊന്നായ ഊട്ടിയുടെ ഭംഗി പറഞ്ഞു കേട്ടതിനേക്കാളും ചിത്രങ്ങളിൽ കാണുന്നതിനേക്കാളും എത്രയോ വലുതാണെന്ന് നേരിൽ കണ്ടപ്പോൾ മനസ്സിലാക്കി. ഗൂഗിൾ മാപ്പിൽ പരതിയപ്പോൾ ഒരു തേർഡ് വില്ലേജ് തോഡ ടെമ്പിൾ എന്ന് രേഖപ്പെടുത്തിയ ഒരിടം കാണിക്കുന്നു. അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് അത് നീലഗിരിയിലെ ഒരു ആദിവാസി ഗോത്രവർഗ്ഗക്കാരുടെ ഇടമാണത്രേ. തോടകൾ എന്നവരെ വിളിക്കും. നീലഗിരി മലയിൽ വസിക്കുന്ന ഒരു ദ്രാവിഡ വംശമാണ് തോടകൾ. ഈ തോടാ ഭാഷയിൽ ഒത്തക്കൽ മുണ്ട് എന്ന വാക്കുകളിൽ നിന്നാണ് ഉദകമണ്ഡലം എന്ന പേരുണ്ടായത് എന്ന് പറയപ്പെടുന്നു. ഇംഗ്ലണ്ടിലെ സായിപ്പിനുണ്ടോ ഇത് നാക്കിൽ വഴങ്ങുന്നു. സായിപ്പ് അതിനെ ഊട്ടക്കമണ്ട് എന്നാക്കി. ശേഷം ഊട്ടി എന്ന വിളിപ്പേര് വന്നു എന്ന് പറയുന്നു. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. തോടകൾ പാർക്കുന്നിടത്തേക്ക് തിരിഞ്ഞു. ഒരു മലഞ്ചെരുവ്. അതിൽ വളരെ മനോഹരമായി കിടക്കുന്ന പുൽത്തകിടി, നല്ല രോമമുള്ളതും മുകളിലേക്ക് കൂർത്ത് നീണ്ട കൊമ്പുമായി നിൽക്കുന്ന കാട്ടെരുമകൾ അവിടെ മേയുന്നു. കൂടെ കുറച്ചു കുട്ടികൾ അതിനിടയിലൂടെ ഓടിക്കളിക്കുന്നു. അതുതന്നെയാണ് തോട എന്ന ആദിവാസി വർഗ്ഗക്കാർ. ഞാൻ ആ മലഞ്ചെരുവിന് താഴെ വണ്ടി വെച്ചിട്ട് മുകളിലേക്ക് നടന്നു കയറി. പതുക്കെ അവിടെ എരുമകൾക്കിടയിൽ ഓടിക്കളിക്കുന്ന കുട്ടികളുടെ അടുത്തേക്ക് നീങ്ങി. ആ കുട്ടികൾ ധരിച്ചിരിക്കുന്നത് ചെറുതോർത്തുകളാണ്. തോർത്തു ചുറ്റിയിട്ട് പുറകിലാണ് അവർ കെട്ടിവെക്കുന്നത്. അതിന്റെ ബാക്കി പുറകിൽ തന്നെ ഒരു മുഴ പോലെ കെട്ടിവച്ചിരിക്കുന്നു. ഞാൻ അവിടേക്ക് കടന്നു വരുന്നത് കണ്ട കുട്ടികൾ കൈകൊണ്ട് എന്തൊക്കെയോ ആംഗ്യം കാണിച്ചുകൊണ്ട് അവരുടേതായ ഭാഷയിൽ എന്തോ വലിയ ശബ്ദ കോലാഹലമുണ്ടാക്കുന്നു. ഇതുകേട്ട് അവരുടെ കുടിലിൽ നിന്നും കറുത്ത വസ്ത്രമണിഞ്ഞ് ഒരാൾ എന്റെ അടുത്തേക്ക്. അയാൾ പുതച്ച് ഒരു ഒറ്റ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. ഒരു നിമിഷം ഞാനൊന്നു ഞെട്ടി. അതിക്രമിച്ച് അവരുടെ ഇടത്തിലേക്ക് കയറിയതിന് പ്രശ്നമുണ്ടാകുമെന്ന് ഉറപ്പായി. ഷൂസ് ധരിച്ച് ആ കുന്നിൻ ചെരുവിലേക്ക് കയറരുത് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ ക്ഷമ പറഞ്ഞതിനു ശേഷം ഷൂസ് താഴെ കൊണ്ടിട്ടു. എരുമകളെ വളർത്തലാണ് ഇവരുടെ പ്രധാന തൊഴിൽ. എരുമ അവരുടെ വിശുദ്ധ മൃഗമായിട്ടാണ് പരിപാലിച്ചു പോരുന്നത്. മുൻകാലങ്ങൾ മുതൽക്കേ അവർ വളർത്തുന്ന എരുമയുടെ പാലും അതുകൊണ്ടുള്ള മറ്റുൽപ്പന്നങ്ങളും നീലഗിരി മലയിൽ തന്നെയുള്ള അയൽവാസി വർഗങ്ങളുമായി അവർ കച്ചവടം നടത്തിയിരുന്നു. ഇവർ പൊതുവെ സസ്യഭുക്കാണ്. മാത്രമല്ല ഇവരുടെ ജീവിത സംസ്കാരം പൊതുവെ വ്യത്യസ്തമായതിനാൽ കോട്ട, കുറുമ്പ, ബടക എന്നീ ഗോത്രങ്ങളൊഴികെ മറ്റുള്ളവരുമായി അടുപ്പം കാത്തുസൂക്ഷിക്കാറില്ല. ഇന്നു തന്നെ കോട്ടഗിരിക്ക് പോകണമെന്നുള്ളതുകൊണ്ട് ഞാൻ അധികം അവിടെ നിന്നില്ല. അവരോട് യാത്ര പറഞ്ഞ് താഴെ ഇറങ്ങി നേരെ താമസിക്കുന്ന ഇടത്ത് ചെന്ന് മുറി ഒഴിഞ്ഞ് നേരെ കോട്ടഗിരിയിലേക്ക് തിരിച്ചു. ഊട്ടിയിൽ നിന്നും മേട്ടുപ്പാളയത്തേക്ക് പോകാൻ രണ്ടു വഴികളുള്ളതിനാൽ ഒന്ന് കോട്ടഗിരിക്കേറിപ്പോകുന്നത്, മറ്റേത് കൂനൂർ എന്ന ഗ്രാമം വഴിയാണ്. എന്നിരുന്നാലും കോട്ടഗിരി പാത തന്നെയാണ് കൂടുതൽ മനോഹര ദൃശ്യങ്ങൾ നമുക്ക് സമ്മാനിക്കുക. പൈൻ മരങ്ങൾക്കിടയിലൂടെ വളഞ്ഞും കയറിയും ഇറങ്ങിയും ചീറിപ്പാഞ്ഞു. അതിമനോഹരം തന്നെ. ആ തണുപ്പിൽ, ആ ഇളം വെയിലിൽ പച്ചപ്പുൽത്തകടികൾ വരിവരിയായി പച്ചകലർന്ന വെളിച്ചം പടർത്തുന്നു. ഇടയിൽ പഴയ ചില തേയില ഫാക്ടറികൾ. ആ മേട്ടുപ്പാളയം, കോട്ടഗിരി എന്നിവിടങ്ങളിൽ നിന്നും പച്ച നിറത്തിലുള്ള തമിഴ് ആനവണ്ടികൾ ധാരാളം യാത്രക്കാരുമായി മൂളിമൂളി കയറുന്നു. അങ്ങനെ ഏകദേശം 25 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴേക്കും കോട്ടഗിരി എത്തിച്ചേർന്നു. ഒരു ചെറുമലയോര പട്ടണമാണിത്. ഇനി ഇവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് 18 കിലോമീറ്റർ പോയാൽ കോടനാട് എന്ന വ്യൂ പോയിന്റിലെത്താം. ആ വഴി അവിടെ അവസാനിക്കും. അത്യാവശ്യം കയറ്റം തന്നെയാണിത്. പക്ഷേ കാഴ്ചയുടെ വലിയ മനോഹാരിത കൂടിക്കൂടി വരുന്നു. മറക്കാനാകാത്ത ഒരു യാത്ര തന്നെ. ഉൾഗ്രാമങ്ങൾ തന്നെയാണ്. കടകളൊന്നും തന്നെ കാണാനില്ല. അടുക്കടുക്കായി ധാരാളം കൃഷിയിടങ്ങൾ വ്യക്തമാകുന്നു. കുറച്ചുകൂടി ചെന്നപ്പോൾ അതാ ഒരു ഗ്രാമം. മലയിൽ പല നിറങ്ങളാൽ മുകളിലേക്ക് അടുക്കടുക്കായി ചെറു ചെറു വീടുകൾ. വഴിയിൽ നിർത്തി ഒരു ചിത്രം പകർത്തിയതിനു ശേഷം വീണ്ടും കയറി. അവിടെ ഒരിടത്തായി മുമ്പ് കണ്ട തരത്തിൽ ഏതോ ഗോത്രവർഗ്ഗക്കാരുടെ ക്ഷേത്രം കാണാം. ശേഷം നല്ല ഇറക്കമാണ്. കുറെ ഇറങ്ങി അങ്ങ് ചെല്ലുന്നിടത്ത് വഴി അവസാനിക്കുന്നു. അതാണ് കോടനാട് വ്യൂ പോയിന്റ്. അവിടെ കുറച്ച് സന്ദർശകർ നിൽക്കുന്നുണ്ട്. ചില തമിഴ് പയ്യന്മാർ ബൈക്കിൽ വന്നിട്ടുമുണ്ട്. 30 രൂപയ്ക്ക് വണ്ടി അവിടെ വെച്ച് കാഴ്ച കാണുന്നിടത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. സമുദ്രനിരപ്പിൽ നിന്നും 1800 മീറ്റർ ഉയരത്തിൽ നിന്നും ഒരു നല്ല കാഴ്ച. താഴെ അങ്ങായി വെള്ളനൂൽ പോലെ ഒരു വെള്ളച്ചാട്ടം. വന്യജീവികൾ വിഹരിക്കുന്ന വനപ്രദേശമാണ് താഴെ കാണുന്നത്. ഇടയിൽ ഒരു ആനക്കുട്ടന്റെ ശബ്ദം ആ വനത്തിൽ മുഴങ്ങി. അത് വീണ്ടും വീണ്ടും കേൾക്കുന്നു. അതുകേട്ട് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരാനയും ആനക്കുട്ടിയും പുൽമേട്ടിൽ മേയുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ആ ഉച്ചസമയത്തും നല്ല കോടമഞ്ഞിനാൽ ആ മലയും താഴ്വാരവും മൂടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനാൽ ഒരു പരിധിവരെ താഴെ എന്താണെന്ന് വ്യക്തമായിരുന്നില്ല. ഏതായാലും മറക്കാനാകാത്ത ഒരു യാത്രാദൃശ്യം തന്നെയായിരുന്നു അവിടേക്കുള്ളത്. സമയം 1:30 ആയിരിക്കുന്നു. വന്ന വഴി തിരിച്ചുവിട്ടു. കോട്ടഗിരിക്ക് കുറേ മുമ്പായി കണ്ട ചെറിയ ഗ്രാമീണ ഭക്ഷണശാലയിൽ നിന്നും ഉച്ചഭക്ഷണം തരമാക്കി. ആ കടയിൽ ആ സമയത്ത് ഞാനല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. ആ കടയിൽ വളരെ ഭംഗിയുള്ള ഒരു നിഷ്കളങ്ക ചിരിയുമായി ഏകദേശം ഒരു 65 വയസ്സ് തോന്നിക്കുന്ന വേലുവണ്ണൻ എനിക്ക് തളിർ തൂശനിലയിട്ട് ലളിതമായ ഒരു തമിഴ് ഊണ് വിളമ്പി. ആ തണുത്ത മലയിലിരുന്നു കൊണ്ട് നല്ല ആവി പറക്കുന്ന ഭക്ഷണം. കേരളത്തിൽ നിന്നും പലരും വരുമ്പോൾ ആ കടയിൽ കയറാറുണ്ടത്രേ. ഭക്ഷണം കഴിച്ച് തീരുന്നതിന് മുമ്പേ വയറു നിറയുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ വർത്തമാനം ശക്തിയാർജിച്ചു. അവിടെ മറ്റാരുമില്ലാതെ തനിച്ചിരുന്ന് മടുത്തിട്ടാവും പാവം. ഇടയിൽ ഞാൻ അവരുടെ മുഖത്തേക്ക് കേൾക്കുന്നുണ്ട് എന്ന് ബോധിപ്പിക്കാൻ ഒരു നോട്ടമിടും. അപ്പോൾ നല്ല ശാപ്പിട്, നല്ലം ശാപ്പിട് എന്നു പറഞ്ഞ് അവർ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഒരു ചോദ്യം, ഇനി വന്ത് എങ്കെ പോറേ? ഞാൻ പറഞ്ഞു, തിരുവണ്ണാമലേ. അയ്യയ്യോ, അത് വന്ത് വന്ത് റൊമ്പ ദൂരമാ, 10 ഭദ്രമാ എന്നവർ. 7 മണിക്കൂർ വേണം, രാത്രി കുറെ വൈകിയാലും അവിടെ ചെല്ലണം. ഞാനങ്ങനെ യാത്ര തുടർന്നു.
1: ദൃശ്യം ഇവിടെ സമാപിക്കുന്നു. മസനഗുഡിയും നീലഗിരിയും താണ്ടി കോട്ടഗിരി. രാഹുൽ എസിന്റെ രചനയ്ക്ക് യാത്രാവിവരണ ശബ്ദവുമായി അബ്ദുസ്സമദ് കല്ലടിക്കോടായിരുന്നു നമ്മുടെ കൂടെ ഇതുവരെ ഉണ്ടായിരുന്നത്.

0: الأحاديث.
1: ഇൻഷാല്ലാ, റേഡിയോ വൈബ്സ് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഇനി സ്നേഹക്കൂടിലേക്ക്.
2: അതെ, സ്നേഹക്കൂടിലേക്ക്. നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്കാണ് ഓൺലൈൻ ചതിക്കുഴികൾ. ഈ വിഷയത്തിലാണ് ഇന്ന് സ്നേഹക്കൂട് ചർച്ച ചെയ്യുന്നത്. പ്രൊഫസർ കെ പി സഹദ് സാറാണ് നമ്മുടെ കൂടെ ചേരുന്നത്. കേട്ടുവരാം.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓൺലൈൻ ചതിക്കുഴികൾ നമ്മൾ അറിയേണ്ടത്. സൈബർ മേഖലയിൽ കുറ്റകൃത്യങ്ങളുടെ വർദ്ധനവും ഇരയാക്കപ്പെടുന്ന കുട്ടികളുടെ എണ്ണവും രക്ഷാകർതൃ സമൂഹത്തെ ഉണർത്തേണ്ടതുണ്ട്. കമ്പ്യൂട്ടറും സൈബർ ഉപയോഗവും ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി മാറിയിട്ടുണ്ട്. സ്കൂളുകളിൽ രക്ഷിതാവും കുട്ടികളും തമ്മിലുള്ള സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാധ്യമം വാട്സപ്പ് തന്നെയാണ്. സൈബർ ലോകവും നവമാധ്യമങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തവയാണ്. എന്നാൽ അവ സൃഷ്ടിക്കുന്ന ഭീതിജനകമായ വെല്ലുവിളികളെ നേരിടാൻ രക്ഷാകർത്താക്കൾ

ഇന്ത്യൻ്റെ കാര്യത്തിൽ മൂന്നാം സ്ഥാനത്താണുള്ളത്. 21% കൗമാരക്കാരും ആത്മഹത്യ പോലുള്ള വിപത്തിലേക്ക് എത്തിക്കുന്നത് ഓൺലൈൻ പീഡനങ്ങളാണ്. നമ്മുടെ കുട്ടികൾ ഓൺലൈൻ കുറ്റകൃത്യങ്ങളിൽ ചെന്നു ചാടാനുള്ള പ്രധാനപ്പെട്ട കാരണം അവയെ സംബന്ധിച്ചുള്ള അജ്ഞത തന്നെയാണ്. മുതിർന്നവരായ രക്ഷിതാക്കൾ ആരും തന്നെ അവരോട് ഈ ചതിക്കുഴികളെ സംബന്ധിച്ച് പറഞ്ഞുകൊടുക്കാറില്ല. നാം സ്വയം വിലയിരുത്തേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ വളരെ കൂടുതലായി ഓൺലൈൻ കുറ്റകൃത്യങ്ങളിൽ മുഴുകുന്നത്? പല രക്ഷിതാക്കളും ഓൺലൈൻ സംവിധാനം വരുത്തിവെക്കുന്ന അപകടങ്ങളെ സംബന്ധിച്ച് അശ്രദ്ധരാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. പല രക്ഷിതാക്കൾക്കും ഓൺലൈൻ സംവിധാനങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായ അറിവില്ല. നാം അറിയേണ്ടത് നമ്മുടെ നിഷ്കളങ്കരായ മക്കളെ ട്രാപ്പ് ചെയ്യാൻ ഓൺലൈൻ ക്രിമിനലുകൾ ഇന്ന് നമ്മുടെ കൺമുമ്പിലൂടെ തന്നെ അവരെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നവസാങ്കേതികവിദ്യ കടൽ പോലെ പരന്നുകിടക്കുന്ന ലോകത്താണ് നമ്മുടെ മക്കൾ ഇന്ന് ജീവിക്കുന്നത്. ഇന്റർനെറ്റിൻ്റെ മായാവലയത്തിൽ എത്തിപ്പെടുന്ന കുട്ടികൾ പല രീതിയിലുള്ള ചൂഷണങ്ങൾക്കും വിധേയരാകാനുള്ള സാധ്യത കൂടുതലാണ്. കുട്ടികൾ ഈ സമൂഹത്തിൻ്റെ ഭാഗം തന്നെയാണ്. എന്നാൽ കുട്ടി വളരുന്ന ഘട്ടത്തിൽ അവർ നന്നായിത്തീരാൻ വേണ്ടി പല ഉപദേശങ്ങളും രക്ഷിതാക്കളായ നമ്മൾ കൊടുക്കാറുണ്ട്. മോനെ, നീ ശ്രദ്ധിച്ചു നടക്കണം കേട്ടോ. നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം. പരിചയമില്ലാത്ത ആളുകളിൽ നിന്നൊന്നും വാങ്ങി കഴിക്കരുത്. യാത്രയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. നിന്റെ ആരോഗ്യം ഉറപ്പുവരുത്താൻ നീ പ്രത്യേകം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പഠനം നന്നായിത്തീരാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ എല്ലാം രക്ഷിതാക്കൾ നൽകാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മിൽ നിന്ന് എത്ര പേരാണ് ഓൺലൈൻ ചതിക്കുഴികളെ സംബന്ധിച്ച് വളരെ ഗുണകാംക്ഷയോടുകൂടി നമ്മുടെ കുട്ടികൾക്ക് മുന്നറിയിപ്പ് നൽകാറുള്ളത്? സാമൂഹിക മാധ്യമങ്ങളിൽ നമ്മുടെ കുട്ടികൾക്ക് നിറസാന്നിധ്യമാണുള്ളത്. നമുക്ക് പലതും പഠിപ്പിച്ചു തരുന്നത് യഥാർത്ഥത്തിൽ അവരാണ്. എൻ്റെ കുട്ടിക്ക് ഫോണിനെക്കുറിച്ച് എല്ലാം അറിയാം, എനിക്കൊന്നും അറിയില്ല. ഇത്തരം കാര്യങ്ങൾ കുട്ടികളുടെ മുമ്പിൽ വെച്ച് തന്നെ നമ്മൾ പറയാറുണ്ട്. ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ഇതാണ്. ആധുനിക സാങ്കേതിക വിദ്യകളെ സംബന്ധിച്ച് രക്ഷിതാക്കൾക്കുള്ള അറിവുകേട് കുട്ടികളുടെ മുമ്പിൽ വെച്ച് വെളിപ്പെടുത്തുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ഒരു ദോഷമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. പുതിയ കമ്പ്യൂട്ടറും ഫോണും നാം കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്ന സന്ദർഭത്തിൽ അതെങ്ങനെയാണ് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുള്ള കാര്യം അതോടൊപ്പം തന്നെ നാം പറഞ്ഞുകൊടുക്കാറുണ്ടോ? ഇന്ന് ഓൺലൈൻ പീഡനങ്ങൾക്കിരയായിട്ടുള്ള പല കുട്ടികളുടെയും രക്ഷിതാക്കൾ പറയുന്നത് തങ്ങൾക്ക് ഇന്റർനെറ്റിനെ സംബന്ധിച്ച് അറിവുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ അറിവുണ്ടായില്ല, അല്ലെങ്കിൽ സമയം കിട്ടിയില്ല, പഠിക്കാൻ സാധിച്ചില്ല എന്ന എക്സ്ക്യൂസ് ഒന്നിനും പരിഹാരമല്ല. നാം ആധുനിക സാങ്കേതിക വിദ്യയെക്കുറിച്ച് അറിവ് നേടുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ചില രക്ഷിതാക്കൾ അപൂർവമായെങ്കിലും ഇന്നത്തെ ഓൺലൈൻ ചതിക്കുഴികളെ സംബന്ധിച്ച് കൃത്യമായി ഓൺലൈൻ വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകാറുണ്ട്. ചില കുട്ടികളെങ്കിലും ഉത്കണ്ഠയും പേടിയും കാരണം തങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ചതിക്കുഴിയെ സംബന്ധിച്ച് ആരോടും പറയാറില്ല. കുട്ടികളുമായി തുറന്ന് സംസാരിക്കാനും സംവദിക്കാനും തയ്യാറായെങ്കിൽ മാത്രമേ സോഷ്യൽ മീഡിയയുടെയും ഓൺലൈൻ ചതിക്കുഴികളിൽ നിന്നും രക്ഷപ്പെടാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കുകയുള്ളൂ. പുതിയ സാമൂഹ്യ മാധ്യമങ്ങളും അറിവിൻ്റെ പുതിയ രീതികളും നമുക്ക് മാറ്റാൻ സാധിക്കുകയില്ല. മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിനെ അതിജീവിക്കാനുള്ള ഉൾക്കരുത്ത് ആർജിക്കുക എന്നുള്ളത് മാത്രമാണ് പരിഹാരം. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എന്തെല്ലാം അപകടങ്ങളാണ് ഓൺലൈൻ രംഗത്ത് നമ്മുടെ കുട്ടികളെ കാത്തിരിക്കുന്നത്? അല്ലെങ്കിൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എന്തെല്ലാം അപകടങ്ങളാണ് ഓൺലൈൻ രംഗത്ത് നമ്മുടെ കുട്ടികളെ പതിയിരിക്കുന്നത്? വിനോദത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും അനന്ത സാധ്യതകൾ, അവസരങ്ങൾ സമ്മാനിക്കുന്ന ഓൺലൈൻ സംവിധാനത്തെ കാര്യക്ഷമതയോടെ കൈകാര്യം ചെയ്യപ്പെടണമെങ്കിൽ ഈ രംഗത്ത് പതിയിരിക്കുന്ന അപകടത്തെ സംബന്ധിച്ചും ഭീഷണിയെക്കുറിച്ചും രക്ഷിതാക്കളായ നമ്മൾ അറിയേണ്ടതുണ്ട്.

0: പുറം ലോകത്ത് നടക്കുന്ന പല കുറ്റകൃത്യങ്ങളുടെയും തുടർച്ചയായാണ് ഓൺലൈൻ കുറ്റകൃത്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സുപ്രധാന കാര്യം, ഓൺലൈൻ ലോകത്ത് കുറ്റവാളികളുടെ മുഖം എപ്പോഴും മറഞ്ഞിരിക്കും എന്നുള്ളതാണ്. ഏത് വ്യക്തിക്കും മറ്റൊരു വ്യക്തിയുടെ പേരിൽ വരാൻ സാധിക്കും. കാര്യമായി കുട്ടികൾക്ക് നേരെ നടക്കുന്ന അതിക്രമം ലൈംഗിക വൈകൃതങ്ങൾക്കും പണത്തിനും വേണ്ടി കുട്ടികളെ ഉപയോഗിക്കാൻ അവരെ ഓൺലൈനിൽ കൂടി നിരന്തരം ശല്യപ്പെടുത്തുക എന്നുള്ളതാണ്. ഇത് ഇന്ന് സാർവത്രികമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വകാര്യമായി നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം പല കാര്യങ്ങളും പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് കുട്ടികൾ ഷെയർ ചെയ്യാറില്ല. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നാം അറിയേണ്ടത്, ഒരിക്കൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ചിത്രങ്ങൾ, വസ്തുതകൾ പൂർണ്ണമായി എടുത്തുകളയാൻ സാധ്യമല്ല. കുട്ടികൾക്ക് നേരെ ഓൺലൈൻ അതിക്രമങ്ങൾ 6 രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നാമതായി, കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഒരു കുട്ടി ഈ മൊബൈൽ ഫോണിന് എഡിക്റ്റഡ് ആവുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാത്ത രീതിയിൽ ആന്തരികമായിട്ടുള്ള മാറ്റങ്ങൾ കുട്ടികളിൽ അതുണ്ടാക്കുന്നു. പ്രധാനമായും ശ്രദ്ധക്കുറവ്, പഠിക്കുന്ന വിഷയത്തോട് താൽപ്പര്യം കുറയുകയും പഠനത്തിൽ നിന്ന് അവൻ്റെ ശ്രദ്ധ അകന്നുപോവുകയും വിഷാദരോഗത്തിലേക്കെത്തുന്ന സാഹചര്യം ഈ ഓൺലൈൻ എഡിക്ഷൻ അവനിൽ ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. അതുപോലെ തന്നെ ഒറ്റപ്പെടാനുള്ള സാഹചര്യം, നിലവിലുള്ള ഇത്തരം കുട്ടികൾ ഒറ്റപ്പെട്ടിരിക്കാനും സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കാനും അത് അവരുടെ ഉപയോഗം, ഈ മൊബൈൽ ഫോൺ ഉപയോഗമാണ് സമൂഹത്തിൽ നിന്ന് മാറി നിന്ന് ഒറ്റപ്പെട്ട് ജീവിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ സമയം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണം എന്നുള്ള ഒരാന്തരിക ചിന്ത അവരിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും മൊബൈൽ ഫോൺ എന്നുള്ളത് അവരുടെ ജീവിതത്തെ എല്ലാ സന്ദർഭത്തിലും കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റും എന്നുള്ളതാണ്. പഠിക്കാനും ഭക്ഷിക്കാനും കളിക്കാൻ പോലും സമയം കിട്ടാത്തവരായി അവർ മാറുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. പഠിക്കുന്ന നേരത്ത് പഠനത്തിൽ നിന്ന് ശ്രദ്ധ അകറ്റുന്ന പ്രോഗ്രാമുകളാണ് ഇത്തരം മീഡിയയിൽ കൂടി അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല, ഈവൻ കളിക്കാൻ പോലും താല്പര്യമില്ലാത്ത രീതിയിലേക്ക് കുട്ടികൾ മാറുന്നു. ഇന്റർനെറ്റ് അഡിക്ഷൻ ഡിസോർഡറും ഇന്റർനെറ്റ് യൂസ് ഡിസോർഡറും ഇന്ന് വ്യാപകമാണ്. ഇന്റർനെറ്റിൽ മണിക്കൂറുകൾ ചിലവഴിക്കുന്ന കുട്ടികളുണ്ട്. പലപ്പോഴും രക്ഷിതാക്കൾ ഇത്തരം കുട്ടികളെ സംബന്ധിച്ച് വേണ്ടത്ര ജാഗ്രത പാലിക്കാത്തവരാണ്. നിങ്ങളുടെ കുട്ടി ഇന്റർനെറ്റ് അഡിക്ഷനിൽ എത്തിയിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ ചില ലക്ഷണങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമതായി, സമയത്തെക്കുറിച്ച് ബോധമില്ലാതെ അനാവശ്യമായി കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുക. സമയം അങ്ങനെ നീങ്ങിപ്പോകുന്നുണ്ടാവും, എന്നാൽ അവനവൻ്റെ സമയത്തിൻ്റെ നല്ലൊരു ശതമാനം ചിലവഴിക്കുന്നത് കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലാണ്. എന്നാൽ കമ്പ്യൂട്ടർ അവൻ്റെ പ്രധാനപ്പെട്ട സമയമാണ് അപഹരിക്കുന്നത് എന്നവൻ അറിയാതെ പോകുന്നു. രണ്ടാമതായി, പഠിക്കാനോ ഭക്ഷണത്തിനോ വേണ്ടി കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന സന്ദർഭങ്ങളിൽ അവൻ്റെ മുഖം മ്ലാനമായിരിക്കും, അല്ലെങ്കിൽ ദുർമുഖം കാണിച്ചുകൊണ്ടായിരിക്കും രക്ഷിതാക്കളോട് അവൻ പ്രതികരിക്കുക. മൂന്നാമതായി, ചെയ്തു തീർക്കാനുള്ള ജോലികൾ നീട്ടിവെക്കുകയും അത് കുമിഞ്ഞുകൂടുകയും ചെയ്യും. ഒരിക്കലും അത് പൂർത്തീകരിക്കാൻ അവൻക്ക് സാധിക്കില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിക്കാനായിരിക്കും ഇത്തരം സൈബർ അഡിക്ഷനിലേക്ക് പോയ കുട്ടികളുടെ മനോഭാവം. ഇതിൻ്റെ ദുരുപയോഗം ചോദ്യം ചെയ്യുന്ന ഘട്ടങ്ങളിൽ അവൻ അതിനെ പ്രതിരോധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇടക്കിടക്ക് തൻ്റെ ഫോണിൽ മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആണെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് മാറ്റിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം തന്നെ മൊബൈൽ ഫോൺ എഡിക്ഷനിലേക്ക് നിങ്ങളുടെ കുട്ടി എത്തി എന്നുള്ളതിൻ്റെ ചില ലക്ഷണങ്ങളാണ്. ഓൺലൈൻ എഡിക്ഷൻ ഒരാളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും എന്നാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രധാനമായും ഓൺലൈൻ ഗെയിമിംഗ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ കുട്ടികൾ, ഏറിയ കുട്ടികളും ഇത്തരം ഒരു മേഖലയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. അവർ ഓൺലൈൻ ഗെയിമിൽ പലതരത്തിലുള്ള അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നില്ല. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മൾക്കും ഓൺലൈൻ ഗെയിമിൽ പതിയിരിക്കുന്ന അപകടങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ധാരണയില്ല. നാം മനസ്സിലാക്കേണ്ടത്, ഈ ഗെയിമുകളിലുള്ള അതിൻ്റെ കണ്ടൻറ്റ്, അതിൻ്റെ ഉള്ളടക്കം വളരെ മോശമായ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്ന, മതിപ്പുളവാക്കുന്ന കണ്ടൻറ്റാണ് പലപ്പോഴും ഇത്തരം ഗെയിമുകളിലുള്ളത്. അശ്ലീല ചിത്രങ്ങളും ദൃശ്യങ്ങളും സുലഭമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഗുണനിലവാരം അളക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള കണ്ടൻറ്റുകളാണ് അതിലുള്ളത്. പ്രായത്തിന് ഉചിതമല്ലാത്ത പല ഗെയിമുകളും ഇന്ന് കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികളുടെ സമ്പർക്കം. ഇത്തരം ഗെയിം കളിക്കുന്ന സന്ദർഭത്തിൽ ഉപദ്രവിക്കാൻ സാധ്യതയുള്ള ആളുകളുമായി സമ്പർക്കം പുലർത്താൻ ഇത്തരം ഗെയിമുകൾ സഹായകമാകുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. വളരെ ഡേർട്ടി ആയിട്ടുള്ള, വളരെ അശ്ലീലമായിട്ടുള്ള ഭാഷയും അതുപോലെ തന്നെ അശ്ലീല സംസ്കാരം ഉൾക്കൊള്ളുന്ന വ്യക്തികളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള, ബന്ധപ്പെടാനുള്ള സാഹചര്യം ഇത്തരം ഗെയിമുകൾ കുട്ടികൾക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ മൂന്നാമതായി അവരുടെ പെരുമാറ്റം, അവരുടെ കണ്ടക്റ്റ്, അവരുടെ പെരുമാറ്റത്തെ ഇത്തരം ഗെയിമുകൾ സ്വാധീനിക്കുന്നുണ്ട്. സ്വകാര്യ വിവരങ്ങൾ പലപ്പോഴും ഇത്തരം കുട്ടികൾ ഇത്തരം വ്യക്തികളുമായി പങ്കുവെക്കുകയാണ്. പരിസരം മറന്ന് മണിക്കൂറുകൾ കുട്ടികൾ ഈ ഗെയിമിൽ ആനന്ദിക്കുകയാണ്. ഇതാണ് അവരുടെ സ്വഭാവത്തെ പ്രതികൂലമായി സ്വാധീനിക്കാനും മാറ്റത്തിന് വിധേയമാക്കാനും കാരണം. അതുപോലെ തന്നെ പരസ്യങ്ങൾ, കമേഴ്ഷ്യലായിട്ടുള്ള ഒത്തിരി പരസ്യങ്ങൾ ചെറുപ്പക്കാരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുകയും ഇത് ബില്ല് കുത്തനെ കുതിച്ചു കയറാനും സാധ്യതയുള്ളതാണ്. അതുപോലെ ഓൺലൈനിൽ ഒത്തിരി ചാലഞ്ചിങ് ഗെയിമുകളുണ്ട്. നമുക്കറിയാം, ഈ അടുത്ത് ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കപ്പെട്ട ബ്ലൂ വെയിൽ പോലെയുള്ള ഗെയിമുകൾ കുട്ടികൾ ഒട്ടും പിടിതരാതെ അവരെ പിന്നെ കുട്ടികൾ രക്ഷിതാക്കൾക്കൊട്ടും പിടിതരാതെയുള്ള ഒരു സ്വഭാവത്തിലേക്ക് നീങ്ങുകയാണ്. കുട്ടിയുടെ യഥാർത്ഥത്തിലുള്ള വ്യക്തിത്വം എന്ത് എന്നുള്ളത് ഒരു മിസ്റ്ററിയാവുക, അല്ലെങ്കിൽ ഒരു നിഗൂഢതയാവുകയാണ്. തുടക്കം രസത്തിലായിരിക്കും, എന്നാൽ പിന്നീടാണ് സ്വയം മുറിവേൽപ്പിക്കുകയും അശ്ലീല ചിത്രങ്ങൾ കൈമാറുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. കൂട്ടുകെട്ട് വിവേകത്തെ കീഴ്പ്പെടുത്തുകയും ഇതിൽ അറിയപ്പെടുന്ന ചാലഞ്ച് ഗെയിമുകൾ, പ്രധാനമായും ബ്ലൂ വെയിൽ, അതുപോലെ തന്നെ പാസ് ഔട്ട് ചാലഞ്ച്, സാൾട്ട് ആൻഡ് ഐസ്, ഫയർ ഐസ് ആൻഡ് ബക്കറ്റ് തുടങ്ങിയിട്ടുള്ള ഗെയിമുകൾ കുട്ടികൾ കളിക്കുന്നത് മുഖേന അതവരുടെ വ്യക്തിത്വത്തെയും സ്വഭാവത്തെയും സാരമായി സ്വാധീനിക്കുമെന്നാണ് രക്ഷിതാക്കളായ നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ടത്. ഇത്തരം ഗെയിമുകൾ കളിക്കുന്ന കുട്ടികൾ, അത്തരം കുട്ടികളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന ചില ലക്ഷണങ്ങൾ എന്താണ്? കൂട്ടുകാരെ അവഗണിച്ചുകൊണ്ട് ഒറ്റയ്ക്കിരിക്കാനാണ് അവർ ആരംഭിക്കുക. അവർക്ക് കൂട്ടുകാരുമായിട്ട് സഹവസിക്കാനും ഇടപെടാനും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഒറ്റപ്പെട്ട് ജീവിക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് ഇത്തരം കുട്ടികളിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്നതിനെ സംബന്ധിച്ച് അവർ സംസാരിക്കും. ഭക്ഷണ രീതിയിൽ പെട്ടെന്ന് മാറ്റങ്ങളുണ്ടാകും. ക്രമം തെറ്റിക്കൊണ്ടാണ് അവർ ഉറങ്ങുക. വിചിത്രമായ സംഗതികളോട് അവർക്ക് പ്രത്യേകമായിട്ടുള്ള ആഭിമുഖ്യമുണ്ടാവും. ദേഹത്ത് മുറിവേൽപ്പിക്കാൻ തുടങ്ങുക എന്നുള്ളത് ഇത്തരം ഗെയിമുകളിൽ കുട്ടികൾ ചെന്നുപെട്ടു എന്നുള്ളതിൻ്റെ ചില സിഗ്നൽസാണ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇത് പ്രശ്നങ്ങളാണെങ്കിൽ ഈ പ്രശ്നങ്ങളോട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? രക്ഷിതാക്കൾക്ക് ഭാരിച്ച ഉത്തരവാദിത്തമുണ്ട്. ഒന്ന്, നാം സ്വയം പഠിക്കണം. അറിവില്ല എന്നുള്ളതാണ് ഇന്ന് രക്ഷിതാക്കൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ ഒരു പ്രതിസന്ധി. അതുകൊണ്ട് അപായ സൂചനകളെ സംബന്ധിച്ച് ജാഗ്രത പാലിക്കുക എന്നുള്ളത് ഒരു രക്ഷിതാവിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ സാർവത്രികമായി കൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അപ്ഡേഷൻ, അല്ലെങ്കിൽ അറിവ് കൃത്യമായി സമ്പാദിക്കുക എന്നുള്ളത് നമ്മുടെ മക്കൾ ഇത്തരം ദുരന്തങ്ങളിൽ പെടാതിരിക്കാൻ അനിവാര്യമാണ്. അതുപോലെ തന്നെ ഈ ഓൺലൈനിൽ പതിയിരിക്കുന്ന അപകടങ്ങളെ സംബന്ധിച്ച് വളരെ ഗുണകാംക്ഷയോടുകൂടി കുട്ടികളോട് സംസാരിക്കുക എന്നുള്ളത് ഓരോ രക്ഷിതാവിൻ്റെയും ബാധ്യതയാണ്. അതിന് ആദ്യം തന്നെ നമ്മൾ വേണ്ടത് ഇത്തരം മീഡിയാസിൽ കൂടി ഉണ്ടാവുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും എന്താണ് എന്ന് കൃത്യമായിട്ടുള്ള അറിവ് വിവരമുള്ളവരിൽ നിന്ന് ചോദിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കുട്ടികളോട് തുറന്ന് സംസാരിക്കാൻ ഏറ്റവും നല്ല ഒരു ബന്ധം കുട്ടികളോട് സ്ഥാപിക്കുക. പലപ്പോഴും രക്ഷിതാക്കൾക്ക് കുട്ടികളുമായിട്ട് ഒരു നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്, പങ്കുവെക്കുന്നത് അവരുടെ പിയർ ഗ്രൂപ്പുമായിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ സമപ്രായത്തിലുള്ള സുഹൃത്തുക്കളുമായിട്ടാണ്. സത്യസന്ധമായി നിരീക്ഷിക്കാൻ സാധിക്കുക എന്നുള്ളത് രക്ഷിതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവേണ്ട ഒരു ഒരു നടപടിയാണ്. നമ്മുടെ കുട്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്, എന്താണ് കുട്ടി വായിക്കുന്നത്, എന്താണ് അവൻ അസൈൻമെൻ്റായി ചെയ്തു കൊണ്ടുപോകുന്നത്, ആരോടൊക്കെയാണ് അവനക്ക് കോണ്ടാക്റ്റ് ഉള്ളത്, അവൻ ആർക്കാണ് ഫോൺ ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു മോണിറ്ററിങ് അല്ലെങ്കിൽ ഒരു സത്യസന്ധമായിട്ടുള്ള നിരീക്ഷണം രക്ഷിതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം. അതുപോലെ തന്നെ ചില ഘട്ടങ്ങളിലെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് നോ പറയാൻ സാധിക്കണം. എല്ലാ കാര്യങ്ങളോടും യെസ് പറയുന്നതാണ് പല പ്രശ്നങ്ങളും കുട്ടികൾ നേരിടാനുള്ള കാരണം. അതുകൊണ്ട് നോ പറയുക എന്നുള്ളത് കുട്ടികൾ ശീലിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമുക്ക് സ്വീകരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ നമ്മുടെ ധാർമ്മിക നിലവാരത്തിന് യോജിക്കാത്ത ഒരു കാര്യത്തോട് യെസ് എന്ന് തുടക്കത്തിൽ പറയുന്നതാണ് പിന്നീട് പ്രശ്നങ്ങൾ വരാൻ കാരണം. ഇതുപോലെ ഇന്റർനെറ്റ് കൊണ്ടുള്ള മറ്റൊരു വിനയാണ് ഓൺലൈൻ ചൂതാട്ടം. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കൗമാരക്കാരുടെ ഓൺലൈൻ ചൂതാട്ട കണക്കുകൾ ഭയപ്പെടുത്തുന്നതാണ്. മൂന്ന് കാരണങ്ങളാണ് കൗമാരക്കാരായ കുട്ടികൾ ചൂതാട്ടത്തിലേക്ക് നീങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഒന്ന്, അവരുടെ ആവേശമാണ്. കൗമാരം എന്ന് പറയുന്നത് കാറ്റും കോളും നിറഞ്ഞതാണ്. ആ പ്രായത്തിൽ അവർക്കുണ്ടാവുന്ന അമിതമായ ആവേശത്തെയും ആനന്ദത്തെയും പണം സമ്പാദിക്കാനുള്ള ആർത്തിയെയുമാണ് ഇത്തരം ചൂതാട്ട ലോബികൾ മുതലെടുക്കുന്നത്. അതുകൊണ്ട് സമപ്രായക്കാരായ കുട്ടികളിൽ നിന്നുണ്ടാവുന്ന സമ്മർദ്ദവും തങ്ങളുടെ ബോറടി മാറ്റാനുള്ള താല്പര്യവും വിഷാദത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മോഹവും ഇതെല്ലാം തന്നെ നമ്മുടെ കൗമാരത്തിലുള്ള കുട്ടികളെ ഇത്തരം ഓൺലൈൻ ചൂതാട്ടങ്ങളിലേക്ക് നയിക്കാറുണ്ട്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഓൺലൈൻ ഇൻ്റർനെറ്റ് ഉപയോഗം കൂടുതലാവുന്ന ഘട്ടത്തിൽ അത് ധാരാളം ദോഷങ്ങൾ നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ വരുത്തി വെക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയാതെ പോവാൻ പാടില്ല. ഒന്നാമതായി, നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഈ ഓൺലൈനിൻ്റെ അല്ലെങ്കിൽ സൈബർ വേൾഡ് അനാവശ്യമായി ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ കുട്ടികൾ നേരിടുന്നുണ്ട്. പുതിയ തരം ഗാഡ്ജറ്റുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം കുട്ടികളുടെ കാഴ്ച ശക്തിയെ കാര്യമായി സ്വാധീനിക്കും എന്ന് ആധുനിക പഠനങ്ങളും ആശുപത്രിയിൽ നിന്നുണ്ടാകുന്ന റിപ്പോർട്ടുകളും സൂചിപ്പിക്കുകയാണ്. നമ്മുടെ തന്നെ കേരളത്തിലുള്ള ഇത്തരം റിസർച്ച് സ്ഥാപനങ്ങൾ ഇതിൻ്റെ കണക്കുകൾ ഈ അടുത്ത് പുറത്തു വിടുകയുണ്ടായി. അതുപോലെ തന്നെ പുറംവേദന ഉണ്ടാവുക, ഒരേ ഇരിപ്പിൽ തന്നെ ഒരുപാട് നേരം നമ്മുടെ കുട്ടികൾ ഇരിക്കുമ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് പുറംവേദനയും അതുപോലെ തന്നെ പൊണ്ണത്തടി, ഒബേസിറ്റി ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറുകയാണ്. കാരണം അവരുടെ ഫിസിക്കൽ സ്ട്രെങ്ത്തിനെ, അവരുടെ ശരീരത്തിൻ്റെ കഴിവുകളെ ശാരീരികമായ വ്യായാമങ്ങൾക്ക് ഉപയോഗപ്പെടുത്താതെ നിരന്തരം ഈ സൈബർ വേൾഡുമായിട്ടുള്ള അല്ലെങ്കിൽ മൊബൈൽ ഫോണുമായിട്ടുള്ള അവരുടെ ബന്ധം അല്ലെങ്കിൽ അതിന് എഡിക്റ്റഡ് ആവുക എന്നുള്ളത് അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാധാരണ ഭക്ഷണം കഴിക്കുന്ന അതിലൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് നഷ്ടപ്പെടുകയും ആഹാരത്തിൻ്റെ ക്രമം തെറ്റുക എന്നുള്ളതും ഇത്തരം കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതുപോലെ ഉറക്കമില്ലായ്മയും ചെറുപ്രായത്തിൽ തന്നെ ഹൃദയരോഗങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. സാമൂഹിക ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇത്തരം പെരുമാറ്റങ്ങൾ കുട്ടികളെ എത്തിക്കുന്ന ഏറ്റവും വലിയ വിന. അതായത് ഈ അടുത്ത് പിന്നെ ഒരു രക്ഷിതാവ് ഉണർത്തുകയുണ്ടായി, ഗൾഫ് രാഷ്ട്രത്തിൽ പേരക്കുട്ടിയെ കാണാൻ വേണ്ടിയിട്ടാണ് ചെന്നത്. പക്ഷേ പേരക്കുട്ടിക്ക് ഈ പിന്നെ വെല്ലുപ്പയെ നിരീക്ഷിക്കാനോ സംസാരിക്കാനോ നല്ല രീതിയിൽ പിന്നെ സാമൂഹികമായ ബന്ധങ്ങൾ പുലർത്താനോ സാധിക്കുന്നില്ല. കാരണം കുട്ടി ആ ഒരു ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമാണ്. കുട്ടിക്ക് കുടുംബ ബന്ധത്തെ സംബന്ധിച്ചോ സാമൂഹിക ബന്ധങ്ങളെ സംബന്ധിച്ചോ കൃത്യമായ കാഴ്ചപ്പാടില്ലാത്ത രീതിയിൽ കുട്ടി ഇത്തരം മൊബൈൽ ഫോണിലേക്ക് എഡിക്റ്റഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഉപ്പയോടും ഉമ്മയോടും സംസാരിക്കേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ സംസാരിക്കുന്നതിനാവശ്യമായിട്ടുള്ള സമയം കിട്ടി സംസാരിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കാതെ പോകുന്നു. ഒരു മിഥ്യാ ലോകത്താണ് പലപ്പോഴും നമ്മുടെ കുട്ടികൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം സാങ്കേതിക വിദ്യകൾ കുട്ടിയുടെ പഠനത്തിൻ്റെ സമയം അനാവശ്യമായി അപഹരിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. ഇന്ന് പല അധ്യാപകരും തങ്ങളുടെ കുട്ടികളുടെ ഹോംവർക്കുകൾ ഇത്തരം മീഡിയയിൽ കൂടി നിർവഹിക്കാൻ പറയുന്നതോടുകൂടി പക്വതയില്ലാത്ത കുട്ടികൾക്ക് ഇത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ കഴിയാതെ വരുമ്പോൾ അശ്ലീലമായ സൈറ്റുകളിലേക്കും രംഗങ്ങളിലേക്കും കുട്ടികൾ എത്തിപ്പെടുന്നു എന്നുള്ളത് പലപ്പോഴും നമ്മുടെ രക്ഷിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരും മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നാം മനസ്സിലാക്കേണ്ടത് കൃത്യമായ ഭാഷയും എഴുത്തും അവഗണിക്കപ്പെടുന്നു എന്നുള്ളത് ഈ ഓൺലൈൻ ചതിക്കുഴികളിൽ അല്ലെങ്കിൽ ഓൺലൈൻ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ഒരു ചതിക്കുഴിയാണെന്ന്. ഭാഷാപരമായിട്ടുള്ള പ്രാവീണ്യം നമ്മുടെ മക്കൾക്ക് നഷ്ടപ്പെടുന്നു. എങ്ങനെ മലയാള ഭാഷ അല്ലെങ്കിൽ അറബി ഭാഷ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ മനോഹരമായി അതിൻ്റെ ഗ്രാമാറ്റിക്കൽ റൂളോടുകൂടി വ്യാകരണ നിയമത്തോടുകൂടി എഴുതണം സംസാരിക്കണം എന്നുള്ളത് വശമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികൾ മാറുന്നു. സാമൂഹിക മാധ്യമങ്ങളിൽ ആവശ്യമുള്ളതും ഇല്ലാത്തതും വേർതിരിച്ചറിയാനുള്ള കഴിവ് പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് നഷ്ടപ്പെടുകയാണ്. ഇതിലുപരി കുട്ടികളുടെ സമയം നഷ്ടപ്പെടുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. സമയം എന്നുള്ളത് ഒരിക്കലും ഒരാളെയും കാത്തിരിക്കുന്നില്ല. സെൽഫിയുടെ ഒരു സംസ്കാരത്തിലാണ് നമ്മുടെ കുട്ടികൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരൻ്റെ ജീവിത രീതിയെ സംബന്ധിച്ച് അറിയാതെ പോകുന്നു എന്നുള്ളതും പിന്നെ അപകടമരണങ്ങൾ സംഭവിക്കുന്ന ഘട്ടങ്ങളിൽ പോലും നമ്മുടെ കുട്ടികളുടെ മനുഷ്യത്വപരമായിട്ടുള്ള നിലപാട് അസ്തമിക്കുകയും ആ സന്ദർഭത്തിൽ പോലും സെൽഫി എങ്ങനെ എടുക്കണം എന്നുള്ള ഗവേഷണത്തിലാണ് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നോ സെൽഫി സോൺ എന്ന് എഴുതി വെക്കേണ്ട അവസ്ഥ ആധുനിക കാലഘട്ടത്തിലുണ്ടെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മക്കളുടെ ഇത്തരം ഹാബിറ്റുകളാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ സൈബർ ബുള്ളിങ് എന്നുള്ളത്, പിന്നെ ഒരാളുടെ പേരിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങുകയും അതിൽ അശ്ലീലമായിട്ടുള്ള ചിത്രങ്ങൾ അയാളറിയാതെ പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു. ഇത്തരം ഓൺലൈൻ ബുള്ളിങ് ഒരു വലിയ പീഡനം തന്നെയാണ്. അത് പകവീട്ടാൻ വേണ്ടിയിട്ടും പിന്തുടരാൻ വേണ്ടിയിട്ടും അക്കൗണ്ട് ഹാക്ക് ചെയ്യാനും സ്വകാര്യമായ വിവരങ്ങൾ മോഷ്ടിക്കുവാനും എല്ലാം ഇതിൻ്റെ പേരിലാണ് അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദുർബലരായ ഇരയെ പീഡിപ്പിച്ച് സമൂഹത്തിൽ അവരുടെ പ്രതിച്ഛായ നശിപ്പിക്കലാണ് ഇത്തരം സൈബർ ബുള്ളിങ് ടീമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ രാജ്യം അത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു രാജ്യമായി മാറിയിട്ടുണ്ട്. ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങാൻ അറിവില്ലാത്തവരുടെ പേരിലാണ് ഇത്തരം ചതിക്കുഴികൾ പതിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. തൻ്റെ മോർഫ് ചെയ്തിട്ടുള്ള നഗ്ന ചിത്രങ്ങൾ ഗ്രൂപ്പിലേക്ക് പ്രചരിപ്പിച്ചത് കാരണം ഒരുപാട് കുട്ടികൾ അവരുടെ ജീവിതം ദുരന്തത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഇതിന് അടിമപ്പെടുന്ന കുട്ടികൾ, അവർക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ അപകടം എന്താണ്? അവർ സ്കൂൾ പഠനം നിർത്തി മറ്റ് കാര്യങ്ങളിലേക്ക് നീങ്ങുകയാണ്. മാനസികമായിട്ടുള്ള ആഘാതം ഒരിക്കലും ഇത്തരം കുട്ടികളിൽ നിന്ന് വിട്ടുമാറുന്നില്ല. വീട്ടിനുള്ളിൽ തന്നെ പരമാവധി ഒതുങ്ങിക്കൂടാൻ അവർ പ്രേരിപ്പിക്കപ്പെടുന്നു. ചില കുട്ടികളെങ്കിലും ആത്മഹത്യയെ സംബന്ധിച്ച് ചിന്തിക്കുന്നു. ഇരകൾക്ക് അടിക്കടി പല രോഗങ്ങൾ ഇവരെ ബാധിക്കുകയാണ്. പലപ്പോഴും ശാരീരികമായ രോഗങ്ങളും മാനസികമായിട്ടുള്ള രോഗങ്ങളും. മാനസികമായ ആഘാതം താങ്ങാനാവാത്തതുകൊണ്ട് ലഹരിക്കടിമപ്പെടുന്ന സാഹചര്യവും ഇത്തരം ചതിക്കുഴികൾ വരുത്തി വെക്കുന്ന വിനയാണ്. അതുപോലെ തന്നെ ഇത്തരം പ്രശ്നങ്ങളിൽ അകപ്പെടുന്ന കുട്ടികൾ ഏകാഗികളാവുന്നു. അവർ പിന്നെ ഫ്രണ്ട്സുമായിട്ടൊന്നുള്ള ബന്ധങ്ങളൊന്നും ഉണ്ടാവില്ല. കടുത്ത വിഷാദ രോഗത്തിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു. ഉറക്കമില്ലായ്മ എന്നുള്ളത് അവരുടെ കൂടപ്പിറപ്പാവുന്നു. അതുപോലെ തന്നെ ദൈനംദിന ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഇവർക്ക് സാധിക്കാതെ വരുന്നു. അതുകൊണ്ടാണ് അവർ സമൂഹത്തിൽ നിന്ന് ഉൾവലിയുന്നത്. സ്വയം പീഡിപ്പിക്കുവാനും പേടിക്കടിമപ്പെടാനും ഇത്തരം കുട്ടികൾ പ്രേരിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് ഓൺലൈൻ വരുത്തി വെക്കുന്ന വിനയാണ് എന്ന് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി നമ്മുടെ കുട്ടികളെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ബോധവൽക്കരിക്കാനും അവർക്കാവശ്യമായിട്ടുള്ള കൃത്യമായ മാർഗനിർദ്ദേശം നൽകാനും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: പ്രിയമുള്ളവരെ, സ്നേഹക്കൂടായിരുന്നു ഇപ്പം നമ്മൾ കേട്ടത്. ഓൺലൈൻ ചതിക്കുഴികളെ കുറിച്ചുള്ള ഒരു അവബോധമാണ് പ്രൊഫസർ കെ പി സഹദന്റെ സംസാരത്തിലൂടെ സ്നേഹക്കൂടിൽ നമുക്ക് കേൾക്കാനായത്.
2: ഒരു ഇടവേളയിലേക്ക്.

0: വിജ്ഞാനത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും വിഹായസിലെത്തി എന്ന് നമ്മൾ പെരുവനടിക്കുമ്പോഴും പലപ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ലോകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വിരൽത്തുമ്പിലുണ്ടെങ്കിലും സ്വന്തം ജീവിതത്തെയും മനസ്സിനെയും മനസ്സിലാക്കാൻ നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു. ഓരോ മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് സന്തോഷമാണ്. എന്നാൽ അലമുറിയാത്ത തിരമാലകൾ പോലെ ഒന്ന് ഒടുങ്ങുമ്പോൾ അടുത്തത് എന്ന രീതിയിൽ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കുടുംബ പ്രശ്നങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, സാമ്പത്തിക തിരിമറികൾ, ധാർമ്മിക തകർച്ചകൾ, അങ്ങനെ നമ്മെ തളർത്തുന്ന ചോദ്യങ്ങൾ നിരവധിയാണ്. എന്നാൽ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്കുള്ള കൃത്യമായ പരിഹാരം തൊട്ടരികിലുണ്ട്. നാം ജീവിതത്തിൽ നേരിടുന്ന ഇത്തരം ബഹുമുഖ പ്രശ്നങ്ങളെ കൃത്യമായി അപഗ്രഥിച്ച് ലളിതവും പ്രായോഗികവുമായ പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന വിജ്ഞാനപ്രദമായ ഹ്രസ്വ പ്രഭാഷണങ്ങൾ തിരക്കുപിടിച്ച പ്രഭാതങ്ങളിൽ നിങ്ങളുടെ മനസ്സിന് ശാന്തതയും ഓരോ ദിവസത്തിനും ആവശ്യമായ ഊർജവും പ്രതിസന്ധികളെ നേരിടാനുള്ള വഴികളും ഈ പ്രഭാഷണങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നു. തളർന്നുപോയ മനസ്സുകൾക്ക് വീണ്ടും പ്രതീക്ഷ നൽകാൻ, വഴിതെറ്റിയ ചിന്തകളെ ശരിയായ പാതയിലേക്ക് നയിക്കാൻ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തമായി നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ പീസ് റേഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഓരോ പ്രഭാതവും അറിവിൻ്റെയും സമാധാനത്തിൻ്റെയും പുതിയൊരു തുടക്കമാകുന്നു. എല്ലാ ദിവസവും പ്രഭാതത്തിൽ കേൾക്കാൻ മറക്കരുത് നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇനി റേഡിയോ വൈബ്സിൽ അൽ ഉസൂൽ.
3: ഇന്നത്തെ അൽ ഉസൂലിൽ അബ്ദുൽ മാലിക് സലഫി നമ്മോടൊപ്പം ചേരുന്നു. അൽ മക്ലൂബ് എന്ന വിഷയമാണ് ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നത്.
2: ഹദീസ് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അബ്ദുൽ മാലിക് സലഫിയുടെ ഈ ഒരു പഠന സെഷൻ നമുക്കൊന്ന് കേൾക്കാം.
4: ان الحمد لله والصلاه والسلام على نبينا محمد وعلى اله واصحابه اجمعين اما بعد പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഉസൂലുൽ ഹദീസിന്റെ ചർച്ചയിൽ ദുർബലമായ ഹദീസുകളുടെ കൂട്ടത്തിൽ കടന്നു വരുന്ന ഒന്നാണ് അൽ മഖ്ലൂബ് എന്ന് പറയുന്ന ഒരിനം. അൽ മഖ്ലൂബ് എന്ന് പറഞ്ഞാൽ മാറ്റിമറിക്കപ്പെട്ടത് എന്നാണ് അബദ്ധത്തിൻ്റെ അർത്ഥം. ഖൽബ് ഖല്ലബ യുഖല്ലിബു മഖ്ലൂബ്, മാറ്റിമറിക്കപ്പെട്ടത് എന്നാണ് അതിൻ്റെ അർത്ഥം. വഹുവ തഹ്വീലു ശൈഅൻ വജ്ഹിഹി, ഒരു കാര്യത്തെ അതിൻ്റെ യഥാർത്ഥ മുഖത്തിൽ നിന്ന് മാറ്റുക, അതിനാണ് ഖൽബ് എന്ന് പറയുക. ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ മഖ്ലൂബായ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് മഖ്ലൂബ് എന്ന് പറഞ്ഞാൽ, ഇബ്ദാലു ലഫ്ലിൻ ബി ആഖർ ഫി സനദിൽ ഹദീസി ഔ ഫി മത്നിഹി ബി തഖ്ദീമിൻ ഔ തഅഖീരിൻ വനഹ്വി. ഒരു വാചകം മറ്റൊരു വാചകവുമായി കൊണ്ട് മാറ്റുക, മാറുക, അത് സനദിലാവട്ടെ അതിൻ്റെ മത്തിലാവട്ടെ, ഒന്നുകിൽ മുൻപിലേക്ക് വന്ന് അതല്ലെങ്കിൽ പിറകിലേക്ക് പോയി, ഈ രീതിയിൽ ഹദീസിൻ്റെ ലഫ്ളിൽ വരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, പിന്നിലുള്ളത് മുന്നിലേക്കും മുന്നിലുള്ളത് പിന്നിലേക്കുമായി, ആ രീതിയിൽ ഹദീസിൻ്റെ ലഫ്ളുകൾ മറ്റൊരു ലഫ്ളുമായി കൊണ്ട് മാറി വരുന്നതിനെയാണ് അൽ മഖ്ലൂബ് എന്ന് പറയുക. മഖ്ലൂബ് പ്രധാനമായും രണ്ട് ഇനങ്ങളാണ്, മഖ്ലൂബ് സനദ് വ മഖ്ലൂബ് മത്തൻ. സനദ് മാറി വരുന്നതുണ്ട്, ഹദീസിൻ്റെ മത്തന് മാറി വരുന്നതും ഉണ്ട്. മഖ്ലൂബ് സനദ് എന്ന് പറയുമ്പോൾ, വഹുവ മാ വഖഅ അൽ ഇബ്ദാലു ഫി സനദിഹി, ആ ഹദീസിൻ്റെ സനദിൽ ഇബ്ദാലുകൾ, മാറ്റങ്ങൾ സംഭവിച്ചതിനെയാണ് നമ്മൾ മഖ്ലൂബ് എന്ന് പറയുക. മഖ്ലൂബ് സനദ് രണ്ട് രൂപത്തിൽ വരാം. ഒന്ന്, അൻ യുഖദ്ദിമ റാവി വയുഅഖ്ഖിർ ഫീ ഇസ്മി അഹദിർ റുവാത് വസ്മി അബീഹി. ഒരു റാവി ഒരു ഹദീസ് ഉദ്ധരിക്കുമ്പോൾ ആ ഹദീസിൻ്റെ റുവാത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരും അയാളുടെ പിതാവിൻ്റെ പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക. ഉദാഹരണമായി, കഅബ് ബിൻ മുറ്റ, അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ റാവി മുറ്റ ബിൻ കഅബ് എന്ന് പറയുക. യഥാർത്ഥത്തിൽ കഅബ് ബിൻ മുറയാണ്, പക്ഷേ ആ മുറ പിതാവിനെ റാവിയാക്കി മാറ്റുകയും റാവിയെ റാവിയുടെ പിതാവാക്കി മാറ്റി, അങ്ങനെ തഖദീമു തഅഖീർ മുൻപിലേക്കും പിൻപിലേക്കും ആക്കിയിട്ട് നടക്കുന്ന തഖ്ലീബ് മാറ്റങ്ങൾ, ഇബ്ദാലുകൾ, ഇതാണ് ഒന്നാമത്തെ രീതി. രണ്ടാമതായി, അയ്യുബദില്ലു റാവി ഷഖ്സൻ ബി ആഖർ ബി ഖസ്ദിൽ ഇഗ്റാബ്, ആളുടെ പേര് മാറ്റുക മാത്രമല്ല ആളെ തന്നെ മാറ്റി ഒരു ഖറാബത്ത്, ഒരു അപരിചിതത്വം സൃഷ്ടിക്കുവാൻ വേണ്ടി. ഉദാഹരണമായി, സാലിമിൽ നിന്ന് മഷൂറായി വന്നിട്ടുള്ള ഒരു കാര്യം അത് നാഫിഇൽ നിന്ന് ആക്കി മാറ്റുക. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അങ്ങനെയുടെ വന്നിട്ടുള്ള ഹദീസുകൾ സാലിമിൽ നിന്ന് വന്നതാണെങ്കിൽ അത് നാഫിഇ എന്ന് പറഞ്ഞ് ഉദ്ധരിക്കുക. ഉദാഹരണമായി, ഈ പ്രവർത്തനം ചെയ്യുന്ന അറിയപ്പെട്ട ഒരു വ്യക്തിയാണ് ഹമ്മാദ് ബിൻ അംർ അൻ-നുസൈബി എന്ന് പറയുന്ന വ്യക്തി, റാവി. ഹദീസിൽ കാണാം, ഹമ്മാദ് അൻ-നുസൈബി അൻ അൽ-അഅ്മശ് അൻ നബി സാലിഹ് അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു മർഫൂഅൻ, إذا لقيتم المشركين في طريق فلا تبدؤوهم بالسلام. നിങ്ങൾ മുശ്രിക്കുകളായ ആളുകളെ വഴിയിൽ വെച്ച് കണ്ടാൽ നിങ്ങൾ അവരോട് സലാം കൊണ്ട് തുടങ്ങരുത് എന്ന് പറയുന്ന ഒരു ഹദീസ്. ഈ ഹദീസിൻ്റെ സനദിൽ ഹമ്മാദ് അൻ-നുസൈബി അൻ-അഅ്മശ് എന്നാണുള്ളത്. യഥാർത്ഥത്തിൽ ഈ ഹദീസിൻ്റെ സനദ് ഹമ്മാദ് എന്ന് പറയുന്ന വ്യക്തി മാറ്റിയതാണ്, ഒരു തഖ്ലീബ് നടത്തി, ഒരു ഇബ്ദാൽ നടത്തിയതാണ്. അത് ഫജഅലഹു അനിൽ അമശ്, അമശിൽ നിന്നാക്കി അദ്ദേഹം ഹദീസിനെ മാറ്റി. കാരണം വഇന്നമ ഹുവ മഅറൂഫ് അന്ന സുഹൈൽ ബിൻ നബി സാലിഹ് അൻ നബീഹി അൻ അബി ഹുറൈറ, യഥാർത്ഥത്തിൽ ആ ഹദീസിൻ്റെ സനദ് സുഹൈൽ ബിൻ അബി സാലിഹ് അൻ അബീഹി അൻ അബി ഹുറൈറ എന്നതാണ്. പക്ഷെ അദ്ദേഹം അൻ-അഅ്മശ് അൻ അബി സാലിഹിൻ അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു എന്നാക്കി മാറ്റി. ഈ സുഹൈൽ അൻ നബീഹി അൻ നബി ഹുറൈറത എന്ന റിവായത്താണ് ഇമാം മുസ്ലിം തൻ്റെ സഹീഹിൽ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഹമ്മാദ് ബിൻ അംർ അൻ-നുസൈബി ഈ ഹദീസിൻ്റെ സനദിനെ മാറ്റിയിട്ടാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. ഇതും ഒരു മഖ്ലൂബിൻ ഉദാഹരണമാണ്. ഈ രീതിയിൽ അഥവാ ഹദീസിൻ്റെ റാവിമാരെ തന്നെ മാറ്റുന്ന ആളുകൾക്കാണ് ആ പ്രവർത്തനത്തിനാണ് യഥാർത്ഥത്തിൽ ഇസ്രിഖുൽ ഹദീസ്, അദ്ദേഹം ഹദീസിൽ കളവ് നടത്തുന്നവനാണ്, ഇസ്രിഖു കളവ് പറയുന്നവനെന്നല്ല, ഹദീസിൽ കളവ് നടത്തുന്നവനാണ് എന്ന് മുഹദ്ദിസുകൾ ഇത്തരത്തിലുള്ള ആളുകളെക്കുറിച്ചാണ്, ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചാണ് മുഹദ്ദിസുകൾ പറയുക. വഹാദ നഉമുൽ ഖൽബി ഹുവ അല്ലദി യുതലഖു അലാ റാവീഹി അന്നഹു യസ്രിഖുൽ ഹദീസ്, അദ്ദേഹം ഹദീസിൽ കളവ് നടത്തുന്നവനാണ് എന്നുള്ളത് ഈ പ്രവർത്തനം ചെയ്യുന്ന ആളുകളെക്കുറിച്ചാണ് മുഹദ്ദിസുകൾ പറയാറുള്ളത്. അഥവാ ഹദീസിൻ്റെ റാവിമാരിൽ പെട്ട റാവിമാരെ തന്നെ മാറ്റിയിട്ട് അയാളുടെ സ്ഥാനത്ത് വേറെ ഒരാളെ കൊണ്ടുവന്ന് ഖറാബത്ത് സൃഷ്ടിച്ച് അപരിചിതത്വമുണ്ടാക്കി ഒരു പുതിയ ഒരു കാര്യമായി കൊണ്ട് അവതരിപ്പിക്കൽ. ഈ രണ്ട് രീതിയിൽ ഹദീസിൻ്റെ സനദുകളിൽ മഖ്ലൂബ് ഇഖ്ലാബ് സംഭവിക്കാം. ഇനി മത്തിൻ, ഹദീസിൻ്റെ മത്തിനിലും മഖ്ലൂബ്, മഖ്ലൂബുൽ മത്തിൻ. വഹുവ മാ വഖഅൽ ഇബ്ദാലു ഫീ മത്തിനിഹി, ആ മത്തിനിൻ്റെ രൂപത്തിൽ തന്നെ മാറ്റങ്ങൾ സംഭവിച്ചത്. രണ്ട് രീതിയാണ് ഇതിനുമുള്ളത്. മഖ്ലൂബ് സനദ് പോലെ തന്നെ മഖ്ലൂബുൽ മത്തിനും രണ്ട് രൂപങ്ങളുണ്ട്. ഒന്ന്, ഹദീസിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മത്തനിൽ വന്ന ചില വാചകങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മുൻപോട്ടും പിന്നോട്ടുമൊക്കെ ആക്കി മാറ്റുക. ഉദാഹരണമായി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അൻ നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് ഏഴ് വിഭാഗം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല യുള്ളുഹും അല്ലാഹു ഫീ ളില്ലിഹി യൗമലാ ളില്ല ഇല്ലാ ളില്ലു, അല്ലാഹുവിൻ്റെ തണലല്ലാത്ത മറ്റൊരു തണലില്ലാത്ത ദിവസത്തിൽ ഏഴ് ആളുകൾക്ക് അല്ലാഹു തണൽ കൊടുക്കുമെന്ന് പറയുമ്പോൾ ആ ഏഴിൽ ഒരു ആളെ എണ്ണിയ കൂട്ടത്തിൽ കാണാം. വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹ ഹത്ത ലാ തഅലം യമീനുഹു മാ തുൻഫിഖ് ഷിമാലുഹു, തൻ്റെ ഇടത് കൈ ചെലവഴിക്കുന്നത് വലതു കൈ അറിയാത്ത രീതിയിൽ സദഖ ചെയ്ത് ഗോപ്യമാക്കി വച്ചവൻ. ഇവിടെ യഥാർത്ഥത്തിൽ നമുക്കറിയാം ഇടത് കൈ കൊണ്ടല്ല ചെലവഴിക്കുക, വലത് കൈ കൊണ്ടാണ്. അത് ചില റാവിമാർ അവർക്ക് സംഭവിച്ച ഇഖ്ലാം, അവർക്ക് സംഭവിച്ച ഇബ്ദാലാണ്. യഥാർത്ഥത്തിൽ ഹത്ത ലാ തഅലം ഷിമാലുഹു മാ തുൻഫിഖ് യമീനുഹു എന്നതാണ്. അവൻ്റെ വലത് കൈ ചെലവഴിച്ചത് ഇടത് കൈ അറിയാത്ത രീതിയിൽ എന്നാണ് ഹദീസിൽ. അങ്ങനെയാണ് ഈ ബുഖാരിയുടെ റിവായത്തിലുള്ളത്. പക്ഷെ ആ ബുഖാരിയുടെ റിവായത്തിൽ വന്ന ഈ പരാമർശത്തെ ചില റാവിമാർ മഖ്ലൂബായിട്ട് തല തിരിഞ്ഞുകൊണ്ട് ഉദ്ധരിച്ചതിൻ്റെ ഉദാഹരണമാണിത്. ഇത് പെട്ടെന്ന് തന്നെ കൃത്യമായിക്കൊണ്ട് ഹദീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാമാന്യ ബോധമുള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഭാഷാപരമായി ഒരു സാമാന്യ വിവരമുള്ള വ്യക്തിക്ക് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുന്ന ഒന്നാണ് ഇത്തരത്തിലുള്ള ഇബ്ദാലുകൾ. രണ്ടാമതായി അയ്യജ് അല റാവി മത്ര ഹാദൽ ഹദീസ് അല ഇസ്നാദിൻ ആഖറ, ഒരു റാവി ഒരു ഹദീസിൻ്റെ മത്തിനെടുത്ത് മറ്റൊരു സനദിലേക്ക് ചേർത്തി പറയുക, അഥവാ ഒരു ഹദീസിന് ഹദീസിൻ്റെ സനദുമുണ്ടാകും മത്തിനുമുണ്ടാകും, ഒരു ഹദീസിൻ്റെ മത്തിനെടുത്ത് വച്ച് വേറെ ഒരു ഹദീസിൻ്റെ സനദിലേക്ക് അത് ചേർത്തി പറയുക. ഇങ്ങനെ അതേപോലെ തന്നെ നേരെ തിരിച്ചു വൈജ അലു ഇസ്നാദുഹു ലിമത്തിനിൻ ആഖർ, ആ ഹദീസിൻ്റെ സനദെടുത്തിട്ട് വേറെ ഹദീസിൻ്റെ മത്തിലേക്ക് ചേർത്തി വെക്കുക. വദാലിക ബിഖസ്ദിൽ ഇംതിഹാൻ വഗൈരി, ഇത് യഥാർത്ഥത്തിൽ മുഹദ്ദിസുകൾ നടത്താറുള്ളത് തൻ്റെ ശിഷ്യന്മാരെ പരീക്ഷിക്കുവാനും അവർക്കൊരു ഇംതിഹാൻ ഒരു പരീക്ഷണം ഒരു പരീക്ഷ എന്നുള്ള നിലയിലാണ്. അതാണ് ബഗ്ദാദിലുള്ള ആളുകൾ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചെയ്തത്. അവർ നൂറ് ഹദീസുകളെടുത്തു അതിൻ്റെ സന്ധുകളും മത്തരുകളുമൊക്കെ മാറ്റി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഉദ്ധരിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഹിഫ്ള് പരിശോധിക്കലായിരുന്നു അവരുടെ ഉദ്ദേശ്യം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി കൃത്യമായിക്കൊണ്ട് ആ മഖ്ലൂബായ മാറ്റപ്പെട്ട ഹദീസുകൾ ആദ്യം പറഞ്ഞു, അതിൻ്റെ യഥാർത്ഥത്തിലുള്ള സനദുകളും മത്തനുകളും ശേഷം പറഞ്ഞു. വലം യുഖ്തി ഫീ വാഹിദി മിൻഹാ, നൂറെണ്ണം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുമ്പിൽ അവർ മാറ്റി തിരിച്ചു പറഞ്ഞിട്ട് പോലും ഒന്നിൽ പോലും ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് അബദ്ധം സംഭവിച്ചില്ല. സുബ്ഹാനല്ലാഹ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സംഭവത്തെക്കുറിച്ച് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ഒരു ഹദീസ് തെറ്റായ സനദ് ഇമാം ബുഖാരി കേട്ടാൽ ആ സനദ് ശരിപ്പെടുത്തുക എന്നുള്ളത് ഇമാം ബുഖാരിയെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നേരെ മറിച്ച് അതിൻ്റെ ശരിയായ വിവരം ഒരു ആയത്ത് തെറ്റിക്കേട്ടല്ല, ആയത്തിൻ്റെ ശരിയായ വശം നമുക്കറിയാം. പക്ഷേ നൂറ് ഹദീസുകൾ തെറ്റായി അവതരിപ്പിച്ചിട്ടും ആ നൂറ് ഹദീസുകളും തെറ്റായ രീതിയിൽ തന്നെ ക്രമപ്രകാരം ഇമാം ബുഖാരി ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം കേട്ടപ്പോഴേക്കും അത് മനഃപ്പാഠമാക്കി, എന്നിട്ട് ആ തെറ്റുകൾ അവർക്ക് അതുപോലെ പറഞ്ഞുകൊടുത്തു, ക്രമപ്രകാരം പറഞ്ഞുകൊടുത്തു. അതിനുശേഷം അതിൻ്റെ ശരിയും ക്രമപ്രകാരം പറഞ്ഞുകൊടുത്തു. അതായിരുന്നു ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പോൾ ഈ രീതിയിൽ ഹദീസിൻ്റെ മത്തനും സനദും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ട് ഇംതിഹാന് വേണ്ടി, പരീക്ഷയ്ക്ക് വേണ്ടി മാറ്റാം. അങ്ങനെ ചില മുഹദ്ദിസുകൾ ചെയ്തിട്ട് അതും ഒരു നിലക്കുള്ള മഖ്ലൂബാണ്. എന്തിനാണ് ഇങ്ങനെ ഹദീസിൻ്റെ ലഫ്ളുകളും അതിൻ്റെ സനദുകളും അതിൻ്റെ രിജാലുകളെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത് എന്ന് ചോദിച്ചാൽ ചില കാരണങ്ങളൊക്കെ അതിനുണ്ട്. ഒന്ന്, ഖസ്ദുൽ ഇഖ്റാബ് ലിയർഗുബ അന്നാസ് ഫീ റിവായത്തി ഹദീസിഹി വലഖ്ദു മിൻഹു. ആളുകൾ സാധാരണയായി ആളുകൾ പരിചയിച്ചു വന്ന ആ സനദും അതുപോലെ തന്നെ ആളുകൾക്ക് സുപരിചിതമായ സനദുകളിൽ നിന്നും മാറി ഒരു പുതിയ അപരിചിതത്വമുള്ള ഒരു സനദ് അവതരിപ്പിച്ചുകൊണ്ട് തന്നിലേക്ക് ആളുകളെ ആകർഷിക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചെയ്യുന്നതാണ്. രണ്ടാമതായിക്കൊണ്ട് ഇംതിഹാൻ, പരീക്ഷയ്ക്ക് വേണ്ടി ആൾ അവരുടെ ഹിഫ്ദ് പരിശോധിക്കുവാനും അയാളുടെ ലബത്ത് പരിശോധിക്കുവാനും വേണ്ടി ചെയ്യുന്നത്. മൂന്നാമതായി അൽ വുഖൂഉ ഫിൽ ഖത വൽ ഗലത് മിൻ ഗൈരി ഖസ്ദിൻ, അയാൾ അറിയാതെ അഥവാ മനഃപൂർവ്വമല്ലാത്ത രീതിയിൽ അബദ്ധത്തിൽ ചെന്ന് ചാടി സംഭവിച്ചതാണിത്. ഏത് രീതിയിലാണെങ്കിലും ഇൻകാനിൽ ഖൽബു ബിഖസ്ദിൽ ഇഖ്റാബ് ഫലാ ശക്ക ഫി അന്നഹു ലാ യജൂസ്. ഖറാബത്തുണ്ടാക്കി, ഒരു അപരിചിതത്വമുണ്ടാക്കി ആളുകളെ തന്നിലേക്ക് ആകർഷിപ്പിച്ച് തൻ്റെ ഹദീസിന് മാർക്കറ്റുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കലാണ് ഇതിൻ്റെ ഉദ്ദേശമെങ്കിൽ അന്നഹു ലാ യജൂസ്, അതൊരിക്കലും ജായിസല്ല, അത് ഹറാം. ഉലിഅന്ന ഫീഹി തഗ്യീർ അൽ ഹദീസ്, കാരണം ഹദീസ് എന്നുള്ളതൊരു അമാനത്താണ്, ആ അമാനത്തിൻ്റെ വിഷയത്തിൽ അയാൾ മാറ്റം വരുത്തുക. വഹാദ മിൻ അമൽ വല്ലഈൻ, ഹദീസുകൾ കെട്ടിയുണ്ടാക്കുന്ന ആളുകളുടെ പ്രവർത്തനത്തിൽപ്പെട്ടതാണത്. രണ്ടാമതായി വഇൻകാ നബി ഖസ്ദുൽ ഇംതിഹാൻ, പരീക്ഷയാണ്, പരീക്ഷിക്കലാണ് അതിൻ്റെ ഉദ്ദേശ്യമെങ്കിൽ ഫഹുവ ജായിസ്, അത് അനുവദനീയമാണ്. ലിത്തസബ്ബുത്ത് മിൻ ഹിഫ്ളിൽ മുഹദ്ദിസ് വ അഹ്ലിയത്തിഹി, അവൻ മുഹദ്ദിസിൻ്റെ മുഹദ്ദിസാകാൻ പാകപ്പെട്ടിട്ടുണ്ടോ, അതല്ല ഈ ഹദീസ് പറയാൻ അവനതിന് അർഹതയുണ്ടോ എന്നൊക്കെ പരിശോധിക്കുവാനുള്ള ഒരു ഇംതിഹാനിന് വേണ്ടി ഹദീസിൻ്റെ കോളേജുകളിലും അതുപോലെ തന്നെ മറ്റു സ്ഥാപനങ്ങളിലുമൊക്കെ ഹദീസുകൾ പഠിപ്പിക്കുമ്പോൾ ഹദീസിൻ്റെ ആഴത്തിലുള്ള പഠനങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ സനദുകളും മത്തനുകളും ഒക്കെ പരീക്ഷയ്ക്ക് വേണ്ടി മാറ്റി പറയാം. വഹാദ ബിഷർത്തിൻ, പക്ഷേ അവിടെ ഒരു നിബന്ധനയുണ്ട്. അയ്യ യുബയ്യന സഹീഹ് ഖബ്ല ഇൻഫിളാദിൽ മജ്ലിസ്, ആ മജ്ലിസ് വേർപിരിഞ്ഞു പോകുന്നതിന് മുമ്പായിക്കൊണ്ട് യഥാർത്ഥത്തിൽ ആ ഹദീസിൻ്റെ സഹീഹായ രൂപം എന്താണ് എന്നവിടെ വിശദീകരിക്കപ്പെടണം. അങ്ങനെയാണെങ്കിൽ ഇംതിഹാന് വേണ്ടി ഹദീസിൻ്റെ സനദുകളും മത്തനുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറഞ്ഞുകൊണ്ട് വിരോധമില്ല. ഇനി മൂന്നാമതായി ഇൻകാനമിൻ ഖത ഇൻ വസഹുവിൻ, അബദ്ധത്തിൽ സംഭവിച്ചതാണ്, മറന്നുകൊണ്ട് സംഭവിച്ചതാണ് എങ്കിൽ ഫലാശക്ക അന്ന ഫാഇലഹു മഅദൂർ ഫി ഖതഹി, ആ അബദ്ധത്തിൽ അയാൾ മഅദൂറാണ്, അയാൾക്ക് ഉദുറുണ്ട്. പക്ഷേ ലക്കിൻ ഇദക്ക ഫുറദാലിക മിൻഹു, അയാളിൽ നിന്ന് അത് അമിതമായി കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഫഇന്നഹു യഖിൽ ബിലബത്തിഹി വയജഅലുഹു ളഈഫൻ, അയാളുടെ ലബത്തിൽ അത് പോരായ്മ സൃഷ്ടിക്കുകയും അയാൾ ദുർബലനായിത്തീരുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. അപ്പം ഈ മൂന്ന് രീതിയിലുള്ള ഒന്ന് മനഃപൂർവ്വം ചേർക്കൽ അത് പാടില്ല. ഇംതിഹാനിന് വേണ്ടിയാണെങ്കിൽ അത് ജായിസാണ്, പക്ഷേ ആ സദസ് പിരിയുന്നതിന് മുമ്പ് അവിടെ സ്വഹൈ വ്യക്തമാക്കിയിരിക്കണം. അബദ്ധത്തിൽ സംഭവിച്ചതാണെങ്കിൽ അയാൾക്കത് ഉദുറുണ്ട്, പക്ഷേ അബദ്ധം അധികമായാൽ അത് ഉദുർ ഉണ്ടാവുകയില്ല, അയാൾ ളഈഫായി പരിഗണിക്കപ്പെടുകയും അയാളുടെ ഹദീസുകൾ മാറ്റി നിർത്തപ്പെടുകയും ചെയ്യും. ഈ മഖ്ലൂബായ ഹദീസുകൾ, അമ്മൽ ഹദീസുൽ മഖ്ലൂബ് ഫഹു മിൻ അൻവാഇൽ ളഈഫ് അൽ മർദൂദ് കമാ ഹുവ മഅലൂം, അറിയപ്പെട്ട കാര്യമാണ് ഇത്തരത്തിലുള്ള മാറി വന്നിട്ടുള്ള ഹദീസിൻ്റെ സനദുകളും മത്തനുകളുമൊക്കെ മാറി വന്നിട്ടുള്ള ഹദീസുകളാണെങ്കിൽ അത് ളഈഫിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഹദീസുകളാണ് എന്നുള്ളത് അറിയപ്പെട്ട കാര്യമാണ്. ഈ വിഷയത്തിൽ ഖതീബ് അൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ചിട്ടുള്ളൊരു പുസ്തകമാണ് റാഫിഉൽ ഇർത്തിയാബ് ഫിൽ മഖ്ലൂബ് മിനൽ അസ്മാഇ വൽ അൽഖാബ്, ലഖബുകളിൽ നിന്നും ഇസ്മുകളിൽ നിന്നും മഖ്ലൂജ് ചെയ്യപ്പെട്ട അത്തരത്തിലുള്ള പേരുകളും ലഖബുകളുമൊക്കെ അതിൻ്റെ സംശയം ഉയർത്തുന്നത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഖതീബ് അൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ചിട്ടുള്ള പുസ്തകം. ഈ ഗ്രന്ഥം ഹദീസിൻ്റെ സനദുകളിൽ സംഭവിച്ചിട്ടുള്ള മഖ്ലൂബുകൾ അഥവാ ഹദീസിൻ്റെ സനദുകളിൽ സംഭവിക്കുന്ന റാവിമാരുടെ പേരുകളിലും മറ്റുമൊക്കെ ആയിക്കൊണ്ടുള്ള പുസ്തകമാണ്. ചുരുക്കത്തിൽ ഹദീസിൻ്റെ സനദിലോ മത്തനിലോ സംഭവിക്കുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ അത് മനഃപൂർവമോ അവിചാരിതമോ ആയി സംഭവിക്കുന്ന മാറ്റങ്ങൾ, അതിനാണ് അൽ മഖ്ലൂബ് എന്ന് പറയുക. അത് ദുർബലമായ ഹദീസിൻ്റെ വിഭാഗത്തിലാണ് പെടുക. അതിൻ്റെ ഇനങ്ങളും ഓരോ ഇനങ്ങൾക്കുമുള്ള ഉദാഹരണങ്ങളും നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വിശുദ്ധ ഇസ്ലാം കൂടുതൽ ആഴത്തിൽ പഠിച്ച് ഗ്രഹിച്ച് അതനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിച്ച് യഥാർത്ഥ മുത്തഖിയായി ജീവിക്കുവാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹി ലി വലകും വലിസൈറിൽ മുഅ്മിനീൻ, വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാഹ്. റേഡിയോ വൈബ്സിൻ്റെ അവസാന പ്രോഗ്രാം അൽ ഉസൂൽ നമ്മൾ കേട്ട് കഴിഞ്ഞു. അൽ മഖ്ലൂബ് എന്ന ഹദീസ് നിദാന ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ട ഈ പഠനം നമുക്ക് അവതരിപ്പിച്ചു തന്നത് ബഹുമാന പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി ആയിരുന്നു. റേഡിയോ വൈബ്സ് ഇവിടെ സമാപിക്കുകയാണ്.
3: ഇൻഷാ അല്ലാ, ഇനി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം.
2: ഒരു ടീച്ചർ അവരുടെ കുട്ടികൾക്ക് EVS പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ ഈ പൂമ്പാറ്റയുടെ ജീവിതക്രമത്തെക്കുറിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് പുഴു ലാർവയായി അതിൻ്റെ എഗ് മുട്ടയായിട്ട് അവിടെ നിൽക്കുന്നു, പിന്നെ അത് കാറ്റർപില്ലറാവുന്നു, പിന്നെ അത് പ്യൂപ്പയായിട്ട് രൂപാന്തരപ്പെടുന്നു, പിന്നെ ബട്ടർഫ്ലൈ ആവുന്നു. അപ്പോൾ അതിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു റിയൽ മോഡല് ശരിക്കും അവർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരാദ്യം ഒരു കാഴ്ച കാണിച്ചു കൊടുത്തു, ഈ പ്യൂപ്പ അത് അതിൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് വരുന്നൊരു രൂപം, അതിങ്ങനെ വന്നു. അവരിങ്ങനെ ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ്. ഒരുപാട് സമയമെടുത്തിട്ടത് കണ്ടപ്പോൾ അതിങ്ങനെ വളരെ പ്രയാസപ്പെട്ട് അതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് അതിങ്ങനെ വരികയാണല്ലോ. പ്യൂപ്പ പൂമ്പാറ്റയായിട്ട് രൂപാന്തരം പ്രാപിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സമയമെടുത്ത് ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടാണ് അത് പുറത്തേക്ക് വരുന്നത്. കുട്ടികളിങ്ങനെ ക്ഷമയോടുകൂടി കാത്തിരുന്ന അവസാനം ആ ഒരു പുറത്തേക്ക് വരുന്ന ആ സ്ട്രഗിളൊക്കെ കുട്ടികൾ കണ്ട് അവസാനം അത് പുറത്തേക്ക് വന്നപ്പോൾ പൂമ്പാറ്റയായപ്പോൾ അതിമനോഹരമായൊരു പൂമ്പാറ്റ, വർണ്ണങ്ങളുള്ള ആ ഒരു ശലഭം ഇങ്ങനെ പാറിപ്പോകുന്നവർ കണ്ടു. അത് കണ്ട ഉടനെ കുട്ടികൾ വീണ്ടും പറഞ്ഞു, ടീച്ചറെ ഞങ്ങൾക്ക് ഒന്നുകൂടി അതൊന്ന്
5: കാണണം,
2: ഒന്നുകൂടി കാണണം. നിർബന്ധം പിടിച്ചപ്പോൾ വീണ്ടും അതുപോലെ ഒന്നുകൂടി കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് ടീച്ചർ അതുപോലെ വീണ്ടും
5: റിപ്ലൈ ചെയ്തു,
2: അതുപോലെ തന്നെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ അത് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ പ്യൂപ്പയിൽ നിന്ന് അത് വീണ്ടും പൂമ്പാറ്റയിലേക്ക് രൂപാന്തരം പ്രാപിക്കുന്നതിൽ ഇതേ നേരത്തേനേക്കാൾ കൂടുതൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കുട്ടികൾക്ക് ഫീൽ ചെയ്തു. ടീച്ചർ അത് കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾ അതിന് ശേഷം ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് പോട്ടെ, ഇത് കണ്ടതിന് ശേഷം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ റൗണ്ട് ചെയ്തിരുന്ന് വട്ടത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അത് എത്ര സമയമായിട്ടും അതിൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് വരുന്നില്ല, കുറേ എണ്ണം പൗതി നിൽക്കുന്നു, കുറേ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ കൂട്ടത്തിലൊരാൾ ഒരു ബ്ലേഡ് എടുത്തിട്ട് എന്ത് ചെയ്തു, ഒന്ന് പുറത്തേക്ക് നന്നായി വന്നോട്ടെ പറഞ്ഞിട്ട് ഒന്നൊന്ന് ശരിയാക്കി കൊടുത്തു,
5: കയറി കൊടുത്തു,
2: ഒന്നിട്ട് കയറി കൊടുത്തു. കയറി കൊടുത്തതിൽ ഉടനെ തന്നെ പുറത്തേക്ക് ചാടി ചാടിയപ്പോൾ എന്താ പൂമ്പാറ്റല്ല, അതൊരു പുഴുവായിട്ട് തന്നെ
5: ചാടിയത്.
2: കാണാൻ അറപ്പുള്ളൊരു പുഴുവാണ്. ടീച്ചർ തിരിച്ചു വന്നപ്പോൾ എന്തായി ഇപ്പോൾ കണ്ടില്ലേ, ടീച്ചർ അത് കണ്ടില്ല, പൂമ്പാറ്റയായില്ല, അത് പുഴുവായിട്ട് തന്നെയുള്ളത്. കുട്ടികൾക്കൊക്കെ ഒരു അറപ്പ് പോലെ തോന്നി. അപ്പോൾ അതെന്തേ സംഭവിച്ചാൽ അപ്പോൾ കൂട്ടത്തിൽ ഒരുത്തം പറഞ്ഞാൽ അതിനൊന്ന് എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തേതാണ് അതങ്ങനെ ചെയ്തു കൊടുത്തതാണ്. ഈ ഒരു കഥ ശരിക്കും പാരൻറ്റിൻ്റെ വിഷയത്തിൽ പലപ്പോഴും കുട്ടികൾ സ്ട്രഗിൾ ചെയ്ത് അവരുടെ കഴിവുകളും സ്കില്ലുകളൊക്കെ പുറത്തെടുക്കണതിന് പകരം ചെറുപ്പത്തിലെ പാരൻസ് എന്ത് ചെയ്യും, ഈ ബ്ലേഡ് എടുത്ത് തോണ്ടിക്കൊടുക്കുന്ന പോലെ കുട്ടികളെങ്ങനെ സഹായിച്ച് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ അവസാനം കുട്ടികളൊരു പുഴുവായി, പൂമ്പാറ്റയാവേണ്ട കുട്ടികൾ പുഴുവായി പുറത്തേക്ക് വരും. ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഓരോ കുട്ടിയും ജനിക്കുന്നത് ആ കുട്ടിയുടെ ജീവിതചക്രത്തിലേക്ക് വേണ്ട എല്ലാ കഴിവുകളും ആർജിച്ചെടുക്കാനുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് വേണ്ട സ്കില്ലുകളുമായിട്ടാണ് ജനിക്കുന്നത്. പക്ഷേ കുട്ടിയുടെ നെർച്ചറിങ്ങിന് വേണ്ട അന്തരീക്ഷം കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് പാരൻസ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്.
5: ഓവർ കെയർ വേണ്ട,
2: ഓവർ കെയർ വേണ്ട. ഓവർ കെയർ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ കുട്ടിക്ക് വളരാൻ അവസരമില്ല, കുട്ടിയുടെ സ്കില്ല് പുറത്തെടുക്കാൻ അവസരമില്ല. ഒരു ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് 330 ഗ്രാം തൂക്കമാണ് കുട്ടിയുടെ ബ്രെയിൻ ഉണ്ടാവുക. ആ 330 ഗ്രാം എന്നാലൊരു പിന്നെ അപ്പം ആ കുട്ടിയുടെ പൂർണ്ണ വളർച്ച എത്തിയ ബ്രെയിൻ ആണ് 1440 ഗ്രാമാണ്. അതൊരു 12-18 വയസ്സിൻ്റെ ഇടയിലാണ് പൂർത്തിയാവുന്നത്. പക്ഷെ ഒരു കുട്ടിയുടെ ജനനത്തിലെ 6 വയസ്സ് 12 വയസ്സിനിടയിൽ ആദ്യത്തെ 2 വയസ്സിനിടയിൽ 75% ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കും. ഈ സമയത്ത് കുട്ടി വളരെയധികം വളരുന്ന സമയമാണ്. ശാരീരിക വളർച്ചയുടെ കൂടെ കുട്ടിയുടെ സ്കില്ലുകളും ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സമയം കൂടിയാണ്. അപ്പൊ ആ സമയത്ത് കുട്ടിക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മറ്റുള്ള മൃഗങ്ങളൊക്കെ ആണെങ്കിൽ 60% ബ്രെയിൻ ഡെവലപ്പ് ചെയ്തിട്ട് ജനിക്കണം. അപ്പൊ അതിന് പ്രത്യേകിച്ച് സ്കില്ലുകളുടെ ആവശ്യമല്ല, ഇൻവോൾവ് ആണ് സ്കില്ല്. പക്ഷെ മനുഷ്യന്റെ കുട്ടിന്റെ സാഹചര്യത്തിൽ നിന്ന് അവൻ എന്ത് ചെയ്യണം, ഉണ്ടാക്കിയെടുക്കണം ഫലം. പക്ഷെ അത് ഉണ്ടാക്കിയെടുക്കാൻ നമ്മള് പാരന്റ്സ് അതിന് അവസരം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ശരീരവും മനസ്സുമാണ് സ്കില്ല് വളരാൻ. കുട്ടിയുടെ ബുദ്ധിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഓന്റെ ബ്രെയിനും അതുപോലെ തന്നെ കുട്ടിയുടെ ശരീരവും ആയിരിക്കും. പക്ഷെ മനസ്സ് ഏറ്റവും പ്രധാനമാണ് സ്കിൽ ഡെവലപ്മെന്റിന്. അപ്പൊ അതിന് പറ്റിയൊരു അന്തരീക്ഷം ഉണ്ടാവണം എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്.
5: ചില രക്ഷിതാക്കൾക്കെങ്കിലും ആ ഒരു കാര്യത്തിൽ ചിലപ്പോൾ ഒരു കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ട് കിട്ടിയ 2-ാമത്തെ കുട്ടിയായിരിക്കും. അപ്പൊ അവനെ ഈ അംഗൻവാടി കൊണ്ടാക്കലും അതിരിച്ചിങ്ങോട്ട് കൊണ്ടുവരലും അതുപോലെ തന്നെ സ്കൂളിൽ കൊണ്ടുവരലും അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കും, അമ്മയെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന്. തീർച്ചയായിട്ടും കുട്ടികൾ നോക്കും, കരയും. കരയുമ്പോഴേക്ക് വീണ്ടും അങ്ങോട്ട് ചെല്ലലും. ഈ ഒരു ഓവർ കെയർ കൊടുത്തിട്ട് വീണ്ടും കുട്ടികൾക്ക് കുട്ടിയുടേതായിട്ടുള്ള ഒരു താല്പര്യത്തിൽ വളരാൻ കഴിയാത്ത പിന്നെ സാഹചര്യം ഉണ്ടാക്കുന്ന ഒരുപാട് രക്ഷിതാക്കൾ.
2: അത് പറഞ്ഞപ്പോഴേ ഇപ്പോൾ പറഞ്ഞ ഇന്നലെ രാത്രി ഞാൻ ഒരു പുസ്തകം ഇങ്ങനെ വായിച്ച സമയത്തിൽ ചില ആൾക്കാർ കുട്ടികൾ ചെറുപ്പത്തിൽ ഫങ്ങൾ പറഞ്ഞ പോലെ ഫസ്റ്റ് കുട്ടിയൊക്കെ ആയിരുന്നു. അപ്പം അതൻ വീഴുമ്പോഴേക്ക് വീണിട്ട് കുട്ടിക്ക് ഇതെങ്ങനെയെന്ന് പ്രകടിപ്പിക്കാൻ പോലും സമയത്ത് അതിൻ്റെ മുന്നേ പോകുന്നുണ്ട്. കുട്ടിക്ക് എന്തേ പറ്റിയതോ വെച്ചിട്ടെടുത്തിട്ട് പിന്നെ കുട്ടിക്ക് തന്നെ ആ ഒരു സാഹചര്യത്തെ എങ്ങനെ ഡീൽ ചെയ്യണം പോലും കുട്ടീനെ അനുവദിക്കാതെ പാരന്റ്സ് അത്.
5: അതെ അതെ അതെ അതെ. ചെറിയ കുട്ടികളായിട്ട് നമ്മൾ കൂടുതൽ മിങ്കിൾ ചെയ്യുമ്പോൾ നമുക്ക് ചില കുട്ടികളൊക്കെ അങ്ങനെ കാണാൻ പറ്റും. എന്തെങ്കിലും ചെറിയൊരു വിഷയം ഉണ്ടാകുമ്പോഴേക്ക് ഉമ്മ തന്നെ വരണം.
2: അതെ,
5: ഒരു രക്ഷയുണ്ടാവില്ല. ആയ ഉണ്ടാവും, ടീച്ചർ ഉണ്ടാവും, കൂട്ടത്തിൽ കുറെ അവൻ്റെ ചങ്ങാതിമാരുണ്ടാവും, ചങ്ങാതി എല്ലാവരും ഉണ്ടാവും. ഇവരൊന്നുമില്ല, ഉമ്മ തന്നെ വരണം. ഇതൊരു വാശിപ്പുറത്ത് കുട്ടികൾക്ക് എത്തിപ്പെടാനുള്ള കാരണം ഇതാണ്. നമ്മൾ കൊടുക്കേണ്ട പരിഗണന കൊടുക്കുന്നതോടൊപ്പം അവർ വളരാനുള്ള സാഹചര്യം അവർക്ക് ഉണ്ടായി എന്ത് ചെയ്യണം, ഉണ്ടായി കൊടുക്കണം. കുറച്ചത് വീഴണം, തട്ടി തടയണം. അതുപോലെ തന്നെ ഒന്ന് അവർ നടക്കണം, മുട്ടുകുത്തി നടക്കണം. പണ്ടൊക്കെ എന്നാലും മുട്ടുകുത്തി മണലിലൂടെയും മുറ്റത്തൂടെയും നമ്മളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ സാഹചര്യങ്ങൾ അവൻ്റെ മുട്ടുകുത്തേണ്ട വണ്ടികളുണ്ട്, ഇപ്പോൾ നടക്കാനുള്ള അതിനായിട്ടുള്ള വാക്കറുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അതിലൂടെ കുട്ടിയൊക്കെ നിന്നും അവൻ്റെ ശാരീരികവും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മാനസികവുമായിട്ടുള്ള വളർച്ച പൂർത്തീകരിക്കപ്പെടുന്നതിന് ഇതൊക്കെ ചില തടസ്സങ്ങളാകും എന്നുള്ളതാണ്. ആ ഒരു പ്യൂപ്പയെ നമ്മൾ കീറിയിട്ടതുപോലെ
2: കീറിടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അത് കാരണം ക്ഷമ വേണം, നല്ല ക്ഷമ. കുട്ടി ഇത് ഡെവലപ്പ് ചെയ്ത് വരാനുള്ള ക്ഷമ, അതിന് കാത്തിരിക്കാൻ നേരല്ല. അപ്പോഴേക്കും നമ്മളെ ഹെൽപ്പ് ചെയ്ത് കുട്ടി എഴുതി തുടങ്ങി. കുട്ടി ഇപ്പം ഉദാഹരണത്തിൽ 2-3 വയസ്സിനിടയിൽ കുട്ടി ബട്ടൺസ് ഡ്രസ്സിന്റെ ബട്ടൺസ് ഇടണം എന്നാണ്.
5: ഇട്ട്
2: കഴിഞ്ഞാൽ അതിന്റെ ബ്രെയിൻ കോർഡിനേഷൻ നടക്കും. അത് ഉണ്ടാകുമ്പോൾ കുട്ടിന്റെ എഴുത്ത് നന്നാവും. കാരണം ഈ കുട്ടിയെ കഴിയുകൊണ്ട് കാലുകൊണ്ട് ഒന്നും സമ്മതിപ്പിക്കാതെ അവസാനം സ്കൂളിലേക്ക് ചേർത്തിട്ട് കുട്ടിക്ക് ഇത് ഓർഡർ ആവണില്ല.
5: 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഭക്ഷണം വാരി കൊടുക്കുന്ന രക്ഷിതാക്കൾ ഇപ്പോഴും.
2: അതെ,
5: 10-ാം ക്ലാസ്സിൽ എന്ന് വെച്ചാൽ ഞാൻ വാരി കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യൂല, അവർ കഴിക്കൂല. അപ്പം എന്നിട്ടോ പരീക്ഷ ടൈമിലൊക്കെ രക്ഷിതാക്കളും ഇങ്ങോട്ട് അധ്യാപകരെ ടീച്ചേഴ്സിനെ വിളിച്ച് ചോദിക്കും, അവൾ കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണേ. അപ്പം സ്വാഭാവികമായിട്ടും 7-ാം ക്ലാസ്സിലും 8-ാം ക്ലാസ്സിലും കുട്ടീനെ കഴിക്കുന്നാണല്ലോ. പക്ഷെ ആ കുട്ടി അതേപോലെ ടിഫിൻ വീട്ടിലേക്ക് തിരിച്ച് കൊണ്ടുപോയിട്ട് രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം രക്ഷിതാക്കൾ ടീച്ചേഴ്സിനെ വിളിച്ച് പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം വെച്ചാല് കുട്ടിക്ക് എന്ത് ചെയ്യണം, ഈ ഭക്ഷണപ്പൊതി കൊണ്ടുപോയത് കഴിക്കാനാണ് എന്നുള്ള ബോധം അവനില്ല. അവന്റെ ബാഗിൽ ഈ സാധനം ഉണ്ട്, പക്ഷെ ടീച്ചർ എന്ത് ചെയ്യണം, അതെടുത്ത് തുറന്ന് കൊടുത്ത് നീക്കത് കഴിക്കാനാണ് ഉമ്മ കൊടുത്തയച്ചിട്ടുള്ളതെന്ന് ഓനെ ബോധ്യപ്പെടുത്തേണ്ട ഗതികേടുണ്ട്. അപ്പൊ അത്രത്തോളം എന്ത് വേണ്ട, പ്യൂപ്പയാക്കിയിട്ട് തന്നെ നിർത്തേണ്ടതില്ല എന്നാണ്.
6: നമ്മൾ കാതോർക്കുന്നു മധുരം ഖുർആൻ.

0: ആത്മീയത നിറഞ്ഞ പാരായണ ശൈലിയിലൂടെ ലോകമെമ്പാടുമുള്ള ജനശ്രദ്ധ നേടിയ ഖുർആൻ കാരികളിൽ ഒരാളാണ് ഖലീഫ മുഹമ്മദ് തുനൈജി. യു എ ഇയിലെ ഷാർജയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യത്തിൽ തന്നെ ഖുർആൻ മുഴുവനായി ഹെഫലാക്കുകയും ശേഷം ഉന്നത നിലവാരത്തിലുള്ള ഖുർആൻ തജ്വീദ് ഖിറാഅത്ത് പഠനം നടത്തുകയും ചെയ്തു. യു എ ഇയിലെ പ്രശസ്ത പള്ളികളിൽ ഇമാമായും ഖാരിആയും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ഖുർആൻ മത്സരങ്ങളിൽ ജഡ്ജായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഖുർആൻ അക്കാദമിയിൽ ഒരു മാതൃകാ പരിശീലന സംവിധാനം നടപ്പാക്കിയിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്രവണമനോഹരമായ ആ ഒരു പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്.
1: പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിലെ 55 അധ്യായം സൂറ റഹ്മാനിലെ 17 മുതലുള്ള ആയത്തുകളാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നമ്മൾ കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്ന വളരെ ചിന്തനീയമായ ചില ഭാഗങ്ങളിലൂടെയാണ് മധുരം ഖുർആൻ കടന്നുപോയത്. റബ്ബുൽ മശ്രിഖൈനി വറബ്ബുൽ മഗ്രിബൈൻ, രണ്ട്

0: റിബാൻ, അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും റബ്ബിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല വളരെ മനോഹരമായ ഒരു സൂറയാണ് സൂറത്തു റഹ്മാൻ. അതിലെ ആവർത്തിച്ച് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഓരോ ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കിയിട്ടും ഫബി അയ്യെ ആലാ റബ്ബിക്കുമാ തുക്കദ്ദിബാൻ എന്നുള്ള ആവർത്തനം, അതീവ മനോഹരമായൊരു പാരായണം സൂറത്തു റഹ്മാനിൻ്റേത് നമുക്ക് സാധ്യമാക്കുന്നു. അള്ളാഹു ഈ ആയത്തിലൂടെ പറഞ്ഞതിൻ്റെ ഒരു അല്പ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നുപോകാം. അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ട് ഉദയാസ്തമന സ്ഥാനങ്ങളെ സംബന്ധിച്ചാണ്. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഉദയാസ്തമനങ്ങളെ ഉദ്ദേശിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു അതിലടങ്ങിയ ദൃഷ്ടാന്തങ്ങളും അനുഗ്രഹങ്ങളും മനുഷ്യനോട് ചിന്തിക്കാൻ പറയുകയും ആ ചിന്തക്ക് അവൻ കടപ്പെട്ടവനാകുന്നു എന്ന ഒരു കാര്യം നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് അള്ളാഹു കൊണ്ടുവരികയും ഇതിലെല്ലാം അള്ളാഹുവിൻ്റെ മഹത്വം ഉൾക്കൊള്ളുന്നു എന്ന ഒരു കാര്യം കൂടിയാണ് ഒന്നാമത്തെ ആയത്തിലൂടെ പറഞ്ഞതെങ്കിൽ, തൊട്ടടുത്ത ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് രണ്ട് സമുദ്രങ്ങളെക്കുറിച്ചാണ്. ആ രണ്ട് സമുദ്രങ്ങൾ കൊണ്ട് ഉദ്ദേശം ശുദ്ധജലാശയങ്ങളും ഉപ്പുജലാശയങ്ങളുമാകുന്നു. രണ്ടും ഒന്നിനോടൊന്ന് തൊട്ടും അടുത്തടുത്തും സ്ഥിതി ചെയ്യുന്നുവെങ്കിലും ഒന്ന് മറ്റേതിനെ ആക്രമിച്ച് അതിൽ ലയിപ്പിക്കുന്നില്ല. ഓരോന്നും അതതിൻ്റെ വ്യത്യസ്തമായ പ്രകൃതി വിശേഷത്തോടെ തന്നെ നിലനിൽക്കത്തക്കവണ്ണം അവക്കിടയിൽ അള്ളാഹു എന്തോ ഒരു മറയും തടസ്സവും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു വലിയ ഒരു ഭാഗമാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു നമ്മളോട് ചോദിക്കുന്നത് അവൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മളോട് ആലോചിക്കുവാനും അവനോട് ആരാധന അർപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യം കൂടിയാണ് ഈ ഒരു ഭാഗം പറഞ്ഞതിന് ശേഷം അള്ളാഹു നമ്മളിലേക്ക് ഇട്ടുതരുന്നത് എന്ന ഒരു ഭാഗം കൂടിയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഈ ആയത്തിലൂടെ നമുക്ക് കിട്ടുന്ന സന്ദേശം.
1: പീസ് റേഡിയോയിൽ അടുത്തതായി നാം കേൾക്കുന്നത് പീസ് റേഡിയോ സലഫി ദുറൂസ്, അനുഗ്രഹമാകുന്ന പരീക്ഷണങ്ങൾ എന്ന വിഷയത്തിൽ അബൂബക്കർ സലഫി നമ്മോടൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹബി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള ശിക്ഷകൾ, പരീക്ഷണങ്ങൾ, അത് വ്യക്തിപരമായും സംഭവിക്കാം, വ്യക്തികൾക്ക് സംഭവിക്കാം, ഇതുപോലെ സമൂഹം ദുഷിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്കും പൊതുശിക്ഷ എന്ന നിലക്ക് കിട്ടാം. ഇനി ഈ ശിക്ഷ ഭൗതികമായി തന്നെ പലർക്കും സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു. മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കരുടെ സമൂഹങ്ങളെയൊക്കെ പൊതുശിക്ഷ വഴി അള്ളാഹ് നശിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ വ്യക്തികളും അവർ തിന്മ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവരെ അള്ളാഹ് പിടികൂടും, അവർക്കും ചിലപ്പോൾ ശിക്ഷകൾ വരാം. അപ്പോൾ റബ്ബിൻ്റെ ശിക്ഷ അതിന് രണ്ട് തരത്തിലുണ്ടാവും. ഈ രൂപത്തിലുള്ള ശിക്ഷകൾ, ഒന്ന് പ്രത്യക്ഷമായ ശിക്ഷ, മറ്റൊന്ന് ആന്തരികമായത്. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു. വ്യക്തികൾക്ക് ബാധിക്കുന്ന ആന്തരികമായ ശിക്ഷകൾ, അത് ചിലപ്പോൾ സമൂഹത്തിനും ബാധിക്കും. ഒരു സമൂഹത്തിൽ അവർ തിന്മ ചെയ്യുന്നു എങ്കിൽ അവരെ ചിലപ്പോൾ പൊതുശിക്ഷ എന്ന നിലക്ക് പ്രത്യക്ഷമായ ശിക്ഷ കൊടുത്തുകൊള്ളണമെന്നില്ല. എന്നാൽ ആന്തരികമായ ശിക്ഷ സമൂഹത്തിനും കിട്ടാം. അതിൽ പെട്ടെന്ന ഒരു കാര്യമാണ് അവർക്കിടയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നത്. ഏതൊരു പ്രസ്ഥാനവും ഐക്യത്തിൽ പോകണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുക. പക്ഷേ അവരുടെ കയ്യിലിരുപ്പ് കൊണ്ട്, മോശമായ അവരുടെ നിലപാടുകളോ പ്രവർത്തനങ്ങളോ കൊണ്ട് ചിലപ്പോൾ ആ സമൂഹത്തിന് ആന്തരികമായ ശിക്ഷകൾ അള്ളാഹു കൊടുക്കാം. അതാണ് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടാത്ത അവസ്ഥ. അവരൊക്കെ പ്രത്യക്ഷത്തിൽ ഒരു കൂട്ടരാണ്, ഐക്യം തോന്നുമെങ്കിലും അവരുടെ ഹൃദയങ്ങൾ മുഴുവനും വ്യത്യസ്തമായിരിക്കും. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെച്ചുകൊണ്ടിരിക്കും. കുറ്റം പറയാൻ അവസരം കിട്ടിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ടീമിലുള്ളവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊക്കെ ഒരു ആഭ്യന്തരമായ കാര്യമാണ്. ഒരുതരം ആന്തരികമായ ശിക്ഷയായിട്ട് അത് നമുക്ക് പണ്ഡിതന്മാർ വിശദീകരിച്ച് തരുന്നത് കാണാൻ കഴിയും. നേരെ മറിച്ച് ഇതിന് നേരെ എതിരാണെങ്കിലോ, നല്ല ജീവിതം വ്യക്തികൾക്കും സമൂഹത്തിനൊക്കെ കിട്ടും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ നന്നായി ജീവിക്കുകയാണെങ്കിൽ അവർക്ക് ഫലനോഹി

0: هي أنه حياة طيبة من عمل صالحا من ذكر أو أنثى ആണായാലും പെണ്ണായാലും അവർ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടാണ് ഇവിടെ ജീവിക്കുന്നതെങ്കിൽ വഹു മോമിൻ അവർ ഈമാനോടുകൂടി മോമിനായ ഒരു സത്യവിശ്വാസി ഇവിടെ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പല നുഹി എന്നഹു ഹയാത്തം തൊയ്യുക നല്ലൊരു ജീവിതം അവരെ നമ്മൾ ജീവിപ്പിക്കുക തന്നെ ചെയ്യും. പിന്നെ പരലോകത്തും അവർക്ക് നല്ല പ്രതിഫലം നൽകും. വല നജിസി എന്നഹും അജറവും എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ആ കാര്യം പറയുന്നുണ്ട്. അവർ സമൂഹം ഒക്കെ നന്നാവണം എന്ന് വിചാരിച്ച് അവർക്കിടയിൽ നന്മ കൽപ്പിക്കുന്നവരുണ്ടെങ്കിൽ അത് സമൂഹത്തിൻ്റെ മുഴുവനും ഭാഗ്യമാണ് വാസ്തവത്തിൽ. പക്ഷെ നല്ലത് പറയുന്നവരെ, ഇസ്ലാഹ് നടത്തുന്നവരെ പലർക്കും ഇഷ്ടമില്ല. സമൂഹം അവരുടെ തിന്മകൾ ഒഴിവാക്കണം. തിന്മകൾ പല രൂപത്തിലാണ്. ശിർക്ക് വലിയ തിന്മയാണ്, ബിദ്അത്തുകൾ തിന്മയാണ്. അതുപോലെ അള്ളാഹു വിലക്കിയ ഓരോ തിന്മകളുണ്ട്, സാമൂഹ്യ തിന്മകൾ, അതൊക്കെ തിന്മകളാണ്. അതുകൊണ്ട് സമൂഹത്തിൽ അത് നടക്കുമ്പോൾ അതിനെതിരെ നല്ലവർ പ്രതികരിച്ചു കൊണ്ടിരിക്കണം. പക്ഷെ ആ പ്രതികരിക്കുന്നവരോട് സമൂഹത്തിന് ദേഷ്യമാണെങ്കിലും വാസ്തവത്തിൽ ആ പ്രതികരിക്കുന്നവർ അവരുടെ രക്ഷകരാണ് എന്നവർ മനസ്സിലാക്കണം. അതിനെപ്പറ്റി പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇങ്ങനെയാണ്, വമാഖാന റബ്ബുക്കൽ യുഹ്ലിക്കൽ ഖുറ, ഒരു ഗ്രാമത്തെയും അള്ളാഹു നശിപ്പിക്കുകയില്ല ബിളുൽമിൻ അവർ ചെയ്യുന്ന തിന്മ കൊണ്ട്. അഹ്ലുഹ മുസ്ലിഹുൻ, കാരണം അതിൻ്റെ ആൾക്കാർ ഇസ്ലാഹ് നടത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ. അപ്പോൾ ഏതൊരു നാട്ടിലും ആ നാട്ടിൽ നടക്കുന്ന തിന്മകൾക്കെതിരെ പ്രതികരിക്കുന്നവരുണ്ടാവുക എന്നത് ആ നാട്ടുകാരുടെ വലിയ നിയമത്താണ്, ഭാഗ്യമാണ്. കാരണം അവർ വഴിയാണ് ഇവർക്ക് പൊതുശിക്ഷ കിട്ടാതിരിക്കുന്നത്. കാരണം അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല എന്നാണല്ലോ അതുവഴി നമുക്ക് സർവശക്തനായ അള്ളാഹു പറഞ്ഞു തരുന്നത്. ഇതുപോലെ അവർ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോഴും അവർക്ക് പൊതുശിക്ഷ കിട്ടുകയില്ല. അപ്പോൾ റബ്ബിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ശിക്ഷകൾ ലഭിക്കാതിരിക്കാൻ ഉള്ള ഒരു വഴി. ഏതായാലും ശിക്ഷകളെപ്പറ്റി നമ്മൾ പറഞ്ഞു, അത് വ്യക്തികൾക്കുണ്ടാവും, സമൂഹത്തിന് ഒന്നടങ്കം ബാധിക്കും. അതിൽ പ്രത്യക്ഷമായതുണ്ട്, പരോക്ഷമായതുണ്ട്, ശിക്ഷകൾ തന്നെ പല രൂപത്തിലുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് മനുഷ്യർ ചെയ്യുന്ന തിന്മകൾ കാരണം അള്ളാഹു ഇറക്കുന്ന ശിക്ഷകളാണ്. ഇതേ ശിക്ഷകൾ തന്നെ, ഈ പരീക്ഷണങ്ങൾ തന്നെ ഇതിൻ്റെ നേരെ എതിരും ഉണ്ടാകും. അപ്പോൾ അള്ളാഹു ഇറക്കുന്ന പരീക്ഷണങ്ങൾ ഇതുവരെ പറഞ്ഞതുപോലെയല്ല, അനുഗ്രഹങ്ങളായി വരുന്ന വേറെ ചില രംഗങ്ങളുണ്ട്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, അവർ നന്നായി ജീവിക്കുന്നവരാണെങ്കിൽ അവർക്ക് പരീക്ഷണങ്ങൾ വരുമ്പോൾ അത് അവർക്കുള്ള ശിക്ഷയല്ല, മറിച്ച് അവർക്കുള്ള രക്ഷയാണ്, കാരുണ്യമാണ്. ഈ ഒരു കാര്യം എപ്പോഴും പലരും ശ്രദ്ധിക്കാറില്ല. അതിവിടെ ശ്രദ്ധിക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി ഈയുള്ളവനും കൂടി ആവശ്യപ്പെടുകയാണ്. അപ്പോൾ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മുസീബത്തുകൾ, പ്രതിസന്ധികൾ, അത് അവരുടെ തിന്മകൾ ഇല്ലായ്മ ചെയ്യാനും അവരുടെ പദവികൾ ഉയർത്താനുമാണ് എന്ന് നമുക്ക് പ്രമാണങ്ങളിലൂടെ സഞ്ചരിച്ചാൽ മനസ്സിലാവും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു വചനം, സൂറത്ത് ബക്രയിലെ ഒരു വചനം ഇങ്ങനെയാണ്, വല നബുലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വ നഖ്സി മിനൽ അംവാലി വൽ അൻഫുസ്. നിങ്ങളെ നമ്മൾ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും പരീക്ഷണം കിട്ടും. ഈ ലോകത്ത് പരീക്ഷണങ്ങൾ കിട്ടാത്ത ആരുണ്ടാവില്ല, ഒന്നല്ലെങ്കിൽ വേറെ രൂപത്തിൽ. ഒരാൾക്ക് രൂപത്തിലാണ് പരീക്ഷണമെങ്കിൽ വേറെയുള്ള ആൾക്കാർക്ക് വേറെ രൂപത്തിലായിരിക്കും. തീർച്ചയായും എല്ലാവരെയും പരീക്ഷിക്കും എന്നത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒന്നുകിൽ ഭയം കൊണ്ട് പരീക്ഷിക്കും. ചിലരുടെ ഭയം അതായിരിക്കില്ല വേറെ ചിലർക്ക്. ചിലർ അവർ ഒരു പ്രത്യേക പ്രദേശത്ത് ജീവിക്കണമെങ്കിൽ അവിടെ മഴക്കാലത്ത് വെള്ളം കയറുന്ന സ്ഥലം നോക്കുക, മഴ വരുമ്പോൾ അവർക്ക് ഭയമായിരിക്കും. വേറെ ചിലർ ഉരുൾപൊട്ടലിൻ്റെ ഏരിയയിലാണ് താമസിക്കുന്നതെങ്കിൽ നല്ല ശക്തമായ മഴ വരുമ്പോൾ ഉരുൾപൊട്ടലുണ്ടാകുമോ എന്നവർ ഭയപ്പെടും. അതൊന്നുമില്ലെങ്കിലോ അതിശക്തമായ ഇടിമിന്നലുണ്ടാകുമ്പോൾ അത് ബാധിക്കുമോ. ഇത് ചില മേഖലകൾ പറഞ്ഞു എന്നുള്ളത്, ഓരോരുത്തരും വ്യത്യസ്ത മേഖലകളിലായിട്ട് ഭയം അവരെ പിടികൂടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. വേറെ ചിലർ ഒരു ജോലി പ്രതീക്ഷിക്കുന്നു, പക്ഷേ അത് കിട്ടുമോ ഇല്ലയോ, വേറെ ആൾക്കാർ മറികടക്കുമോ, അല്ലെങ്കിൽ ഞാൻ PSC ലിസ്റ്റിലുണ്ട്, അതുകൊണ്ട് ആ ലിസ്റ്റ് കാലഹരണപ്പെടുന്നതിന് മുമ്പ് നിയമനം നടക്കുമോ, ഇതൊക്കെ ഭയം തന്നെയാണ്. അല്ലെങ്കിൽ എൻ്റെ സീനിയോറിറ്റി മറികടന്നിട്ട് അല്ലെ ലിസ്റ്റ് മറികടന്നിട്ട് വേറെ അധർമ്മം നടക്കുമോ. അപ്പം ഇങ്ങനെ ഓരോരുത്തരുടെയും മേഖല നോക്കിയാൽ മതി. ഭയം അതിവിടെ ഉണ്ട്. അതുപോലെ വിശപ്പ് കൊണ്ട് പരീക്ഷിക്കപ്പെടും. എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല, ചിലർക്കതുണ്ടാവും. വേറെ ചിലർക്കോ നഖസിമിനൽ അംവാലി വല്ല അംഫുസ്, അവരുടെ ധന നഷ്ടത്തിലൂടെ, അല്ലെങ്കിൽ ശരീരനഷ്ടം, ബന്ധുക്കൾ മരിച്ചു പോവുകയോ, അല്ലെങ്കിൽ സ്വന്തത്തിൻ്റെ തന്നെ അവയവങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയോ, ഇതൊക്കെ പലരും ഇന്ന് അനുഭവിക്കുന്നതാണല്ലോ. അപ്പം ഇങ്ങനെ പല രൂപത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ വരും. പക്ഷേ ഇത് സത്യവിശ്വാസികൾക്ക് ഗുണകരമാകും. ആ ഗുണകരമാകണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട്. അതെന്താണ്? അതാണ് പിന്നെ പറയുന്നത്, ബശരി സ്വാബിനി, ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്നാ പറഞ്ഞു. അപ്പം ക്ഷമിക്കുന്നവർ ഈ പരീക്ഷണങ്ങൾ വരുമ്പോൾ അതിനെതിരെ ദേഷ്യപ്പെടാൻ പാടില്ല. അത് അള്ളാഹു എനിക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് തന്നതാണ്, അത് ഞാൻ ഏറ്റുവാങ്ങണം, അതുകൊണ്ട് എൻ്റെ പാപങ്ങൾ പരിഹരിക്കപ്പെടും, പിന്നെ അതിന് പുറമെ എനിക്കതിന് പ്രതിഫലം കിട്ടും. ഈ നിലക്കാണ് അവർ ചിന്തിക്കേണ്ടത്. അപ്പോൾ പ്രതിസന്ധികളും പരീക്ഷണങ്ങളും വരുമ്പോൾ അത് ചിലരുടെ, സത്യവിശ്വാസികളുടെ തിന്മകളെ മായ്ച്ചു കളയാനും അവർക്കത് വഴി പരലോകത്തിൽ വലിയ പ്രതിഫലം കിട്ടാനും, കാരണം ക്ഷമക്ക് നിസ്സാര പ്രതിഫലമൊന്നുമല്ല, വലിയ പ്രതിഫലം കിട്ടും. ഇവിടെ തന്നെ ഉലായിക്ക ഇത്തരം ആൾക്കാരെ പറ്റി പറഞ്ഞ അലേഹിം സലവാത്തും മിർ റബ്ബിയും, അവർക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുണ്ടായിരിക്കും, അതുപോലെ റഹ്മ, അവർക്ക് റഹ്മത്തുണ്ടാകും. ഉലായിക്ക ഹുമുൽ മുഹത്തൂൻ, അവരെത്ര നേർവഴി സിദ്ധിച്ചവർ, അവരാണ് ഹിദായത്തിലായവറും. അപ്പോൾ ക്ഷമൻ്റെ കൂലിയെപ്പറ്റിയാണ് ഈ പറയുന്നതൊക്കെ. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, ഇന്നമാ യുവഫസ്വാബിറൂന അജുറഹും ബിവൈരി ഹിസാബ്. ക്ഷമാശീലർക്ക് അള്ളാഹു പ്രതിഫലം നൽകുന്നത് എങ്ങനെയാണ്? കണക്കില്ലാതെയാണ്. സാധാരണ കണക്കെന്നെ മഹാനുഗ്രഹമാണ്, കാരണം ഒരു നന്മക്ക് പത്തരട്ടി, അത് വലിയ അനുഗ്രഹമാണല്ലോ. ആ പത്തരട്ടിയില സബീമിയത്തിൽ 700 ഇരട്ടി വരെ പോകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്ര വലിയ അനുഗ്രഹമാണ്. എന്നാൽ അവിടെ നിൽക്കൂല, അയപ്പെട്ടാണ് ക്ഷമയുടെ പ്രതിഫലം, അത് 700-ൻ്റെയൊക്കെ മുകളിൽ പോകും. അതാണ് ഇന്നമായി വഫസ്വാബിറൂ അജുറഹും ബിഗൈരി ഹിസാബ്. അപ്പോൾ എപ്പോഴാണ് സഹിക്കേണ്ടി വരിക, ക്ഷമപ്പെടാൻ വേണ്ടത്? അത് പ്രതിസന്ധി വരുമ്പോഴാണ്. അപ്പോൾ സഹിച്ചാൽ അതിന് കിട്ടുന്ന പ്രതിഫലമാണ് ഈ പറയുന്നതൊക്കെ. അപ്പോൾ അത് എത്ര വലിയ അനുഗ്രഹമാണ് അതുവഴി കിട്ടുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്, അതെന്താണ്? മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ. ഒരു മുസ്ലിമിന് ബാധിക്കുന്ന ഒരു നസബ് അല്ലെങ്കിൽ വസബ്, എന്താണ് നസബ് എന്ന് പറഞ്ഞാൽ ക്ഷീണം, ക്ഷീണം ബാധിക്കാത്തവരുണ്ടാകുമോ? എല്ലാവർക്കും ഉണ്ട്. എത്ര വലിയ ആരോഗ്യമുള്ളവനാണെങ്കിലും അയാൾ കാര്യമായി അധ്വാനിച്ചു നോക്കുക, പണിയെടുത്തു, ശരീരത്തെ ക്ഷീണിപ്പിക്കുന്ന പണിയെടുത്താൽ അയാൾക്കതിൻ്റെ ക്ഷീണം ഉണ്ടാകും, അത് സംശയമല്ല. എന്നാൽ സത്യവിശ്വാസികൾക്ക് ഏത് രൂപത്തിലുള്ള ക്ഷീണം ബാധിച്ചാലും, പിന്നെ വല വസബ് എന്ന് പറഞ്ഞ രോഗം, രോഗം ബാധിക്കാത്തവരുണ്ടാവും. ചെറുതും വലുതുമായ രോഗങ്ങൾക്ക് നിത്യവും വിധേയമാകുന്നവരായിരിക്കും മിക്ക ആൾക്കാരും. അങ്ങനെ ഒരു മുസ്ലിമിനാണത് ബാധിക്കുന്നതെങ്കിൽ, അതുപോലെ വല ഹമ്മിൻ, ഹമ്മ് എന്ന് പറഞ്ഞാൽ അസ്വസ്ഥതയാണ് പറയുന്നത്. ഇതുപോലെ എന്തെങ്കിലും വിഷയത്തിൽ വരാനുള്ള കാര്യം ആലോചിച്ചിട്ടിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുക. വല ഹസൻ, അതുപോലെ ദുഃഖം, ഏത് വിഷയത്തിൽ എന്തോ ഒന്ന് അയാളൊക്കെ സംഭവിച്ചു പോയി, അതിലുള്ള ദുഃഖം. വല അതന്നെ ഏത് തരം ഉപദ്രവമാണെങ്കിലും ഇതൊക്കെ ഒരു മുസ്ലിമിനെ ബാധിച്ചാൽ, അതുപോലെ വല ഓം എന്ന് പറഞ്ഞാൽ അതിശക്തമായ മനക്ലേശം, അത് വളരെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടതുകൊണ്ട് എന്തോ എന്ത് കാരണമാണെങ്കിലും ശരി, ഇങ്ങനെയൊക്കെ ഇവിടെ എണ്ണിപ്പറഞ്ഞത്. അതിലിപ്പോൾ എല്ലാ പ്രതിസന്ധി ഉൾപ്പെടുമല്ലോ മനുഷ്യന്മാർക്ക് ബാധിക്കുന്ന, അതൊക്കെ ഉണ്ടെങ്കിൽ ഹെത്ത ശൗക്ക യുഷാക്കുക, അതിൻ്റെ അവസാനം അങ്ങനെയാണ്, ഒരു മുള്ള് തറച്ചാൽ പോലും അതൊക്കെ വഴി അള്ളാഹു അവൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയാതിരിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വാസ്തവത്തിൽ ഈ പരീക്ഷണങ്ങൾ തന്നെ നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാരമാണ്. പിന്നെ പ്രതിഫലമോ? പ്രതിഫലം ആ പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ സഹിക്കുന്നത് കൊണ്ടാണ് കിട്ടുന്നത്. സഹനം എന്ന് പറഞ്ഞാൽ ഇത് റബ്ബ് എനിക്ക് നൽകിയ അനുഗ്രഹമാണ്, എൻ്റെ ജീവിതത്തിൽ വന്ന തിന്മകൾ ഇല്ലായ്മ ചെയ്യാൻ അള്ളാഹുവിൻ്റെ നിയമത്താണ് ഇറങ്ങിയിട്ടുള്ളത്. ഈ രൂപത്തിൽ പ്രതിസന്ധികൾ ആരെങ്കിലും കാണലുണ്ടോ? എന്നാൽ സത്യവിശ്വാസികൾ ആ രൂപത്തിലാണ് അതിനെ നോക്കിക്കാണേണ്ടത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നത്. ഇനി മറ്റൊരു ഹദീസ്, ഇതിന് സമാനമായ മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്. പരിശുദ്ധ ഖുർആനിലെ ഒരു വചനം മന്യാമൽ സുഅൻ യുജസബിഹി എന്ന വചനം ഇറങ്ങിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞൊരു കാര്യമുണ്ട്. ആയത്തിൻ്റെ അർത്ഥം എങ്ങനെയാണ്? മന്യാമൽ സുഅൻ, ആരൊരു തിന്മ ചെയ്താലും യുജസബിഹി, അതിനവന് ശിക്ഷ കിട്ടും, അതിൻ്റെ ജസാ പ്രതിഫലം അവന് ലഭിക്കുന്നതാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ ആ വചനത്തിൻ്റെ അർത്ഥം. ഈ ആയത്തിറങ്ങിയപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് നബി തിരുമേനിയുടെ അടുത്തു വന്ന് പറയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ദൂതരെ, നസലത്ത് ഖാസിമത്തുല്ലഹർ, മുതുകിനെ തകർക്കുന്ന വചനം ഇറങ്ങി എന്നാ പറഞ്ഞ്. ഒരു സ്വസ്ഥതയില്ല, നമ്മളെ തകർത്ത് കളയുന്ന വചനമാണ്. കാരണം വ അയ്യുന ലം യാമൽ സുവൻ, ഒരു തിന്മയും ചെയ്യാത്തവർ ആരാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളത്? അതുകൊണ്ട് തകർന്നത് തന്നെ അദ്ദേഹം ആകെ പേടിച്ചു അപ്രാണപ്പെട്ടതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി ഇങ്ങനെയാണ്, യാ അബൂബക്കർ അലസ്ത തൻസബ്, അബൂബക്കർ താങ്കൾക്ക് ക്ഷീണം ബാധിക്കലില്ലേ? ആർക്കും ബാധിക്കുമല്ലോ. അലസ്ത തഹസൻ, അതുപോലെ താങ്കൾ ദുഃഖിക്കലില്ലേ? കഴിഞ്ഞു പോയവല്ലോ സംഭവിച്ചിട്ടേ അതിൻ്റെ പ്രയാസം ഓർത്തിട്ടിങ്ങനെ ദുഃഖവുമായി നിൽക്കലില്ലേ? അലസ്ത യുസീബുക്കൽ അദ്വാ, നിനക്ക് രോഗങ്ങൾ ബാധിക്കലില്ലേ? എന്നാൽ അതൊക്കെ ഉണ്ടെങ്കിൽ ഫദാലിക മാ തുജ്സൗനബി, അതിനൊക്കെ ഉള്ള ജസാ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഒരാളൊരു തിന്മ ചെയ്താൽ അതിനുള്ള ശിക്ഷ അവന് കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം എന്താ, അവന് വേറെ അതിനെ തകർക്കുന്ന കുറേ കാര്യങ്ങൾ അള്ള കൊടുത്തിട്ടുണ്ട്. അവൻ ചെയ്ത തിന്മകളെ തകർക്കാൻ അള്ള തന്നെ ചില സംവിധാനങ്ങൾ, അതെന്താണ്? അവൻ്റെ ക്ഷീണം, അതള്ള കൊടുത്തതാണ്. അതുപോലെ അവൻ്റെ ടെൻഷൻ, അത് റബ്ബ് കൊടുത്തതാണ്. എന്തിന്? അവൻ ചെയ്ത തിന്മയെ തകർത്ത് കളയാൻ അള്ള തന്നെ നൽകുന്നതാണ്. അതുപോലെ അവന് രോഗങ്ങൾ, അതെന്തിനാ? അതവനെ കഷ്ടപ്പെടുത്താനല്ല, അവൻ്റെ ജീവിതത്തിൽ വന്ന തിന്മകളെ ഇല്ലായ്മ ചെയ്യാൻ. ഇല്ലായ്മ ചെയ്യൽ മാത്രമാണോ? അത് മാത്രവുമല്ല, മറിച്ച് പണ്ഡിതന്മാർ പറയുന്നൊരു വാചകമുണ്ട് ഇത്തരം വിഷയങ്ങൾ വിശദീകരിക്കുമ്പോൾ, ഫൽ മസായിബ്, ഈ മുസീബത്തുകൾ, നഫ്സുഹ മുകഫിറ, ആ മുസീബത്തുകൾ തന്നെ മനുഷ്യരുടെ തിന്മകളെ മായ്ച്ചു കളയും. പിന്നെ പ്രതിഫലമോ വബിസ്വബുർ, ഈ മുസീബത്ത് വരുമ്പോൾ ക്ഷമിക്കും. സത്യവിശ്വാസികളത് പുഞ്ചിരിയോടെ നേരിടും, കാരണം അത് റബ്ബിൻ്റെ നിന്നുള്ളതാണ്, അവൻ തന്നതാണ്, അതിൻ്റെ ഗുണത്തിനാണ്. അപ്പോൾ പിന്നെ അവന് അള്ളാഹുവിനോട് ദേഷ്യം പിടിക്കൂല, വെപ്രാളപ്പെടൂല. അതുകൊണ്ട് ആ സഹനത്തിന് അവനെന്ത് ചെയ്യും? അള്ളാഹ് പ്രതിഫലവും നൽകും. അപ്പോൾ ഫൽ മുസീബ മിൻ ഫീലിൽ ഫീലില്ല, ഈ മുസീബത്ത്, പ്രതിസന്ധി, പരീക്ഷണം, അത് അള്ളാഹിൻ്റെ പ്രവൃത്തിയാണ്. എന്നാൽ വസ്വബുർ വസ്സഹത്ത്, എന്നാൽ അതിനെതിരെ ദേഷ്യം പിടിക്കലോ അല്ലെ അത് സഹിക്കലോ, അതൊക്കെ മിൻ ഫീലിൽ അബ്ദി, അടിമയുടെ പ്രവർത്തനമാണ്. പടിമ ആലോചിക്കണം, ഈ പ്രതിസന്ധി വന്നതുകൊണ്ട് ഞാൻ സഹിക്കുകയാണോ വേണ്ടത്, പുഞ്ചിരിയോടെ സ്വീകരിക്കുകയാണോ വേണ്ടത്, അതല്ല പരാതി പറയണോ? മറ്റുള്ളവരൊക്കെ സുഖത്ത് ജീവിക്കുമ്പോൾ എന്തിനാണ് എന്നെ ഉള്ളതൊക്കെ കഷ്ടപ്പെടുത്തിയത്? എന്നിട്ട് അള്ളാഹ്ക്കെതിരെ പരാതി പറഞ്ഞ് കോപിക്കുകയാണോ വേണ്ടത്? കോപിച്ചു കഴിഞ്ഞാൽ അവർ കുറ്റമാണ് കിട്ടുക, അതുവഴി അവർക്ക് ദുനിയാവും പരലോകവും ഒക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത്. അപ്പോൾ പ്രതിസന്ധികളും പരീക്ഷണങ്ങളും നമ്മൾ നോക്കിക്കാണേണ്ട വിധം ആണ് ഇവിടെ വിശദീകരിക്കുന്നത്. അത് പാപികളായ ആൾക്കാർക്ക്, അധർമ്മകാരികൾക്ക്, അവിശ്വാസികൾക്ക് ശിക്ഷയാണെങ്കിൽ, ആ ശിക്ഷ തന്നെ ആന്തരികമായതും ബാഹ്യമായതുമൊക്കെ ആണെങ്കിൽ, അത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് റഹ്മത്തായിരിക്കും, അവരോടുള്ള സ്നേഹമായിരിക്കും, അവരുടെ തിന്മകൾ മായ്ക്കാനുള്ളതായിരിക്കും, അവർക്ക് പരലോകത്ത് വലിയ വലിയ പ്രതിഫലങ്ങൾ കൊടുക്കാനുള്ളതായിരിക്കും. ഈ ഒരു വീക്ഷണം നമ്മുടെ മനസ്സിൽ നിന്ന് പോകാതിരിക്കട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
1: മാഷാ അല്ലാ, ബറക്കല്ലാ ഫീക്. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സലഫി ദുറൂസ്. അനുഗ്രഹമാകുന്ന പരീക്ഷണങ്ങൾ എന്ന വിഷയത്തിൽ അബൂബക്കർ സലഫിയാണ് നമ്മോടൊപ്പം ചേർന്നത്.

0: നമ്മുടെ ചിന്ത വോയിസ് ക്ലിപ്പാണ് ഇനി അല്ലേ.
1: മനുഷ്യൻ കുയിലിനെ കണ്ടപ്പോൾ കുയിലിനോട് പറഞ്ഞു, കുയിലെ, നിന്റെ പാട്ട് നല്ല അടിപൊളിയാണ്, പക്ഷേ നിന്റെ കളറുണ്ടല്ലോ അത് കറുപ്പായിപ്പോയി. റോസാപ്പൂവിനെ കണ്ടപ്പോൾ പറഞ്ഞു, റോസാപ്പൂവെ, നിനക്ക് നല്ല ഭംഗിയാണ്, നല്ല മണവുമാണ്, പക്ഷേ നിനക്ക് ഭയങ്കര മുള്ളായിപ്പോയി. താമരപ്പൂവിനെ കണ്ടപ്പോൾ പറഞ്ഞു, നിനക്ക് നല്ല ഭംഗിയുണ്ട്, പക്ഷേ നീ നിൽക്കുന്നത് ചെളിയിലാണ്. പക്ഷേ ചെടികളും ജീവികളും എല്ലാം കൂടി മനുഷ്യനെ കണ്ടു പറഞ്ഞു, മനുഷ്യ, നീ അടിപൊളിയാണ്, പക്ഷേ എന്ത് കാര്യം കണ്ടാലും അതിൻ്റെ കുറ്റവും കുറവും കണ്ടെത്താനുള്ള നിന്റെ ആ വാസനയുണ്ടല്ലോ, അതാണ് നിന്റെ കുഴപ്പം.
2: അപ്പോൾ ഇത് ഇതുപോലെ തന്നെ നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു ഒരു ഒരു വലിയൊരു പ്രശ്നമാണ്. സഹൽ സർ എന്താ പറയുന്നത്?
0: എന്താ, ചെറിയ ഒരു ചിന്ത ചിന്തിപ്പിക്കുന്ന വോയിസ് ക്ലിപ്പ് തന്നെയാണ് ഇതും.
2: അത് മനുഷ്യന് എല്ലാറ്റിലും കുറവ് കണ്ടെത്തുക, അതാ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ,
0: പോരായ്മകളും ന്യൂനതകളും മാത്രം പോസിറ്റീവ്
2: കാണാതിരിക്കുക. അപ്പം നേരത്തെ നമ്മൾ നേരത്തെ ചിന്തയിൽ അല്ല കഥയിൽ പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ കഴിവുകൾ കാണുകയും അവരവൻ്റെ കുറവ് മനസ്സിലാക്കുകയും ചെയ്താലാണ് ഒരുപാട് ഗുണം അതിനുള്ളത്. അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇവിടെ മനുഷ്യൻ കുയിലുകളോട് ഒക്കെ പറഞ്ഞിട്ടുള്ളതും അതുപോലെ പൂവിനോട് പറഞ്ഞൊക്കെ അതിൻ്റെ അതൊരു കഥ, അത് ഒരു ചിന്ത ആസ്പദമായൊരു കഥയാണെങ്കിലും കുറവുകളെക്കുറിച്ച് വേഗം എടുത്തു പറയുന്നു. ചിലപ്പോൾ നമ്മളാൾ സംഗതി കുഴപ്പമില്ല, പക്ഷെ അവൻ പോക്കാണ് എന്ന് പറഞ്ഞിട്ട് ആളുകൾ എന്ത് ചെയ്യും, എപ്പോഴും ആ നെഗറ്റീവ് പിടിച്ചിട്ട് പോസിറ്റീവ് ഒന്ന് പറഞ്ഞു വെക്കും, എന്നിട്ട് എന്ത് ചെയ്യും, എന്നാലും അത് പോക്കാണ് എന്ന് പറയുന്ന കുറവുകളിൽ നിന്ന് അവൻ അവമതിക്കുന്ന അവസ്ഥ ഇത് മനുഷ്യനിൽ കാണാം. അതുകൊണ്ടാണ് എല്ലാവരും തിരിച്ചു മനുഷ്യനോട് പറഞ്ഞു, എല്ലാറ്റിലും ആ കുറവ് കാണാനുള്ള ആ മനുഷ്യൻ്റെ അവസ്ഥ ഉണ്ടല്ലോ, അതാണ് മനുഷ്യനെ ഇല്ലാതെയാക്കുന്നത്.
0: ശരിക്ക് അവന് പോക്കാണെന്ന് പറയുമ്പോൾ, ആ ഒരു പദം പറയുമ്പോൾ അവന് നല്ലതായിട്ട് അവന് ഉഷാറാണെന്ന് പറയാൻ പറ്റിയ ഒരുപാട് ഘടകങ്ങൾ അവനിലുണ്ട്. ശരിക്കും അതാണ് മുന്നിൽ കാണേണ്ടത്. ആ പോക്കാണെന്ന് പറയാൻ പറ്റുന്ന ആ കാര്യങ്ങൾ എന്താണോ അതാണ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് പിന്നെ പറഞ്ഞാൽ അതാ ആ വ്യക്തിക്കും പരസ്പരം ആ വ്യക്തിക്കുള്ള ഒരു ബന്ധം നിലനിർത്താനും ഒരു പരസ്പരം സഹകരണ മനോഭാവം വളർത്താനൊക്കെ അതാണ് ശരിക്കും എന്ത് ചെയ്യുക, ആക്കം കൂട്ടുക.
2: എനിക്ക് തോന്നുന്നത് ഇത് ശരിക്ക് ഇതൊരു മനോഭാവം വളർത്തിയെടുക്കലാണല്ലോ, ആറ്റിറ്റ്യൂഡാണ്. ഇത് കുഞ്ഞുനാളിൽ നമ്മുടെ കുട്ടികളിൽ നമുക്കിത് വളർത്തിയെടുക്കാൻ പറ്റണം. ഇത് പലപ്പോഴും ചില ആളുകൾ ജീവിതത്തിൽ കടന്നു വന്ന വഴികളിൽ ഇത്തരം കുറ്റങ്ങൾ കുറവുകൾ കേട്ടും അനുഭവിച്ചും വന്ന ആളുകൾ അങ്ങനെ തന്നെയായി പോകും. അവരെ ഈ ദോഷൈകതിർക്ക് എന്ന് പറയുന്നത്
0: ദോഷൈകതിർക്ക്
2: ഇതെങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ കുറ്റം നോക്കുക, അത് പോക്കാണ് അറിയും. അപ്പോൾ അവർക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. എല്ലാ ഒരു വീടിൻ്റെ എല്ലാം സെറ്റപ്പായൊരു വീട് കൂടി അതിൽ കൂടി അതിൻ്റെ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ മൊത്തം നോക്കിയിട്ട് കുറ്റം കാണാൻ കണ്ടില്ല എന്ന് പറഞ്ഞില്ല, നമ്മൾ പറയലുണ്ട്. അവസാനം പറഞ്ഞ് വീട് പൊളിക്കാൻ കുറച്ച് പണിയാവും,
0: ഒന്നുമില്ലാത്തതുകൊണ്ട്
2: അപ്പോൾ അവിടെയാണ് അതാണ് കണ്ടെത്തിയത് എന്നതുപോലെയുള്ള മാനസികാവസ്ഥ മനുഷ്യന്മാരിലുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ അതിൻ്റെ വിഷമം അനുഭവിക്കുന്നത് കുടുംബത്തിലാണ്, വീട്ടിലാണെങ്കിൽ മകൻ്റെ ഒരു ഒരു ഒരു പ്രശ്നം അല്ലെങ്കിൽ മക്കളുടെ പ്രശ്നം, അവരുടെ ഒരു ഗുണങ്ങൾ കാണാൻ കഴിയാത്തൊരു പാരൻ്റ് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവും ആ മക്കൾ, അതുപോലെ ശരിയില്ല ശരിയില്ല എന്ന് പറയുന്ന എല്ലാ തെറ്റുകളും മാത്രം കണ്ട് അവർ ഡീമോട്ടിവേറ്റഡ് ആവാണ്. ഒരു മാർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ശരികളൊന്നും കാണില്ല, തെറ്റ് മാത്രം കണ്ടത്. ഇതെന്തെങ്ങനെ 50-ൽ 45 മാർക്ക് കിട്ടി, ഇതൊക്കെ തെറ്റാണല്ലോ അഞ്ചെണ്ണം, ആ 45 വില ഇല്ലാതെയായി.
0: ആ 45 മാർക്ക് വാങ്ങിയ കുട്ടിയെ ഒന്ന് അഭിനന്ദിക്കാനും അഭിനന്ദിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവന് നല്ലൊരു അപ്രീഷിയേഷൻ കൊടുത്ത ശേഷം പിന്നെ മോളിക്ക് ഏതാ തെറ്റിപ്പത്, ആ നിലക്ക് ചോദ്യം കുഴപ്പമില്ല. പക്ഷേ അത് തീരെ പരിഗണിക്കാതെ എന്ത് ചെയ്യാണ്, ആ തെറ്റിയെ ബാക്കി 5 മാർക്കിന് ഫയർ ചെയ്യുന്നത് മാത്രമാവുന്ന ഒരു സംഗതി ഇതെല്ലാ മേഖലയിലും ഉണ്ട്. ശരിക്കും
2: എല്ലാ മേഖലയും, മാതാപിതാക്കളാണെങ്കിൽ, അധ്യാപകരാണെങ്കിൽ, ഒരു സെയിൽസ്മാൻ അവിടുത്തെ പിന്നെ ഓഫീസറുമായി ബന്ധപ്പെട്ടുള്ളതാണെങ്കിൽ, അതാ ഞാൻ പറഞ്ഞു സാമൂഹിക ജീവിയായ മനുഷ്യൻ മറ്റുള്ള ആളുകളുമായിട്ട് ഇടപഴകുന്ന സന്ദർഭങ്ങളിലെല്ലാം ഈ പോസിറ്റീവ് മൈൻഡ് ഉണ്ടെങ്കിൽ ഭയങ്കര ഒരു ബന്ധവും നല്ല ഒരു ഒരു ഊർജ്ജസ്വലമായ മൈൻഡും ഉണ്ടാവും. അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടാണ്,
0: ശരിക്കും എനിക്ക് തോന്നുന്നു മനുഷ്യന് സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ സംഗതി ഉണ്ട് എന്ന് തോന്നുന്നു. ശരിക്കും നമ്മൾ ബോധപൂർവം ഇത് മനസ്സിലാക്കി മാറ്റിയെടുത്താൽ തന്നെ ഈ ഒരു സ്വഭാവം നമ്മുടെ നിന്നും വിട്ടുപോകുള്ളൂ.
1: നമുക്ക് മധുരം ഖുറാനാണുള്ളത്. മധുരം ഖുറാൻ കേട്ടതിന് ശേഷം ഇൻഷാ അള്ളാ മറ്റു വിശേഷങ്ങളിലേക്കൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ 84 മുതൽ 90 വരെയുള്ള വചനമാണ് നമ്മൾ മധുരം ഖുർആനിൽ കേൾക്കുന്നത്. അതിൻ്റെ ഒരു ആശയത്തെ പറയുന്നതിന് മുമ്പ് തന്നെ എന്താണ് പറഞ്ഞത് എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്കൊന്ന് കേൾക്കാം.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഏറ്റവും വലിയൊരു പരമാർത്ഥം, മനുഷ്യന്റെ ബുദ്ധി തേടുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ ഒരു സത്യം, മനുഷ്യൻ എങ്ങനെയാണ് ആ സത്യത്തിൽ നിന്നും വഴിതെറ്റിക്കപ്പെടുന്നത്, എത്ര വലിയ ബുദ്ധിശൂന്യതയാണ് അത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിന്റെ നാഥനിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യന്മാർ സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടികളിലേക്ക് പോകുന്നത് എന്ന ചോദ്യമാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മനുഷ്യൻ, ഈ ഖുറൈശികളുടെ അല്ലെങ്കിൽ മുശ്രിക്കീങ്ങളായിട്ടുള്ള ആളുകളുടെ അവസ്ഥയെ വെച്ച് തന്നെ അല്ല ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടാക്കിയത് ആരാൻ ചോദിക്കുമ്പോൾ, അപ്പോൾ അല്ലാഹുവാണ് പറഞ്ഞത്. ഏഴാകാശം ഭൂമിയും അർശനും അർശിൻ്റെ ഉടമസ്ഥനും ആരാണെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹയാണ്. എല്ലാം അല്ലാഹുവാണ്. പിന്നെ ഈ ഏതൊരു വസ്തുവിൻ്റെ ഭരണാധികാരം കൈവശം ആരുടെ കയ്യിലാണ്, രക്ഷ നൽകുന്നത് ആരാണ്, അവനെതിരെ രക്ഷ നൽകപ്പെടുകയില്ല, ഇങ്ങനെയുള്ളവൻ ആരാണ്, അപ്പോഴും പറയും സയ്യഖൂലുനില്ല. അവസാന ഒരു ചോദ്യം അല്ല ഫന്നത്തു സാറും, പിന്നെ എന്ത് മായത്തിലാണ് നിങ്ങൾ അകപ്പെട്ടത്,
1: എന്താണ് തിരിച്ചു വരാത്തത്?
0: അതെ അതെ,
1: എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശരിക്കും മനുഷ്യനെ എന്നെ ഒരു ദൈവനിഷേധത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് കുറേയൊക്കെ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ അക്കാലഘട്ടത്തിലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചൊരു മനുഷ്യനും കൂടെയാണല്ലോ, അവർക്കുമാണല്ലോ ഖുർആൻ അവിടെ ആ സമയത്ത് ഇറങ്ങിയത്. പക്ഷെ അതിനു ശേഷം ഒരുപാട് അത്ഭുതങ്ങളും ആശ്ചര്യങ്ങളും യാഥാർത്ഥ്യങ്ങളും പ്രകൃതിയിൽ നിന്നല്ലാതെയും കണ്ട മനുഷ്യന്മാരാണ്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഭൗതികതയിൽ ഇനി നമ്മൾ എത്താൻ ബാക്കിയില്ല, അത്രത്തോളം ഉന്നതിയിലെത്തിയെന്ന് അവകാശപ്പെടുന്ന നമ്മളും നമ്മുടെ കാലഘട്ടത്തിലെ ആളുകളോടും അന്ന് ചോദിച്ച അതേ ചോദ്യം, പിന്നെ എന്താണ്? കാരണം ഓരോ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിപ്പുകളും അത്ഭുതങ്ങളും കണ്ടാലൊക്കെ അവസാനം എത്തിച്ചേരുന്നത് ഇതിനെന്തോ ഒരു ശക്തി അപ്പുറത്തുണ്ട് എന്നതിലേക്ക് തന്നെയാണ്. ഏത് വലിയ ശാസ്ത്രജ്ഞന്മാരും ദൈവനിഷേധം പ്രത്യക്ഷത്തിൽ പറയാത്തവരോ അല്ലെങ്കിൽ ദൈവമുണ്ടെന്ന് പ്രഖ്യാപിക്കാത്തവരോ ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരൊക്കെ എത്തിച്ചേരുന്നൊരു യാഥാർത്ഥ്യം ഇതിൻ്റെ അപ്പുറത്ത് എന്തോ ഒരു ശക്തി ഉണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് ആ ചോദ്യത്തിൻ്റെ പ്രസക്തി.
0: രണ്ട് കാര്യമാണല്ലോ, ഒന്ന് മക്കത്തെ മുശ്രിക്കീങ്ങൾ ഇതൊക്കെ അംഗീകരിച്ചിട്ടും ഇതെല്ലാം എല്ലാ പരമാധികാരം അംഗീകരിച്ചിട്ടും അവർ സത്യത്തിൽ അകപ്പെട്ടില്ല, അവർ ശിർക്ക് ചെയ്തു,
1: അതെ,
0: സൃഷ്ടികളിലേക്ക് പോയി. മറ്റൊന്ന് ഇതെല്ലാം നെസ്രു പറഞ്ഞ പോലെ ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലൊരു ശക്തിയില്ല എന്ന് പറയാൻ മാത്രം അല്ല, എന്ന് വെച്ചാൽ ഒരിക്കലും പറയാൻ പറ്റാത്ത അത്രയും തെളിവുകളാണുള്ളത്. എന്നിരിക്കെയും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്നിട്ടും പിന്നെ ഇല്ല എന്ന് പറയുന്നത്,
1: അതെ, പിന്നെ എന്തും മായത്തിലാണ് അല്ലെ? അവിടെ ചോദ്യം അങ്ങനെ തന്നെയാണ്. കാരണം അതിനപ്പുറത്തേക്ക് ഒരു ചോദ്യമില്ല, ഫഅന്നാ തുസ്ഹറൂന, അവിടെ എന്തോ ഒരു മായം ഒരു സംഭവിച്ചിരിക്കുക തന്നെയാണ് എന്ന ചോദ്യമാണ്. മാഷാല്ലാ, നമ്മൾ ഖിറാഅത്ത് കേട്ടത് നമുക്ക് ശ്രോതാക്കൾ ഇങ്ങോട്ട് പറയും, ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബിൻ്റെ ഖിറാഅത്താണ് ഇപ്പോൾ നമ്മൾ കേട്ടത് എന്നുള്ളത്. അത്രയും ഹൃദയസ്പർശിയായ ശൈലിയിൽ ലോകത്തെ ഖുർആൻ പാരായണ പ്രേമികളായിട്ടുള്ള ആളുകൾക്ക് സുപരിചിതനായ ഖാരിഖിൻ്റെ ശബ്ദമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്.
2: തിരുനബിയുടെ തിരുവചനങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അവതരണം ഉമർ ഹാറൂൻ ബിൻ ഫൈസൽ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ വൽ അസീസിൽ ഗഫാർ മുകവ്വിറിൽ ലൈലി വൻ നഹാർ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാൽ മുഖ്താർ വഅല ആലിഹി വസഹ്ബിഹി അഖിയാർ. ഏറെ പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ നികില മേഖലകളിലും റഹ്മാനായ റബ്ബുൽ ഇസ്സത്തിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണമേയെന്ന് സ്വമേധയാ എന്നെയും ഉപദേശയാൽ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ്. അധികം ആമുഖമൊന്നുമില്ലാതെ നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. സഹാബത്തിൻ്റെ കൂട്ടത്തിൽ പ്രായം കൊണ്ട് വളരെ ചെറുതാണെങ്കിലും അറിവിലും ജ്ഞാനത്തിലും വളരെ മുൻപന്തിയിൽ നിന്നിരുന്ന പ്രഗത്ഭനായ സഹാബിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുല്ലാഹ്, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരു കൗമാരക്കാരനായിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ തോളിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പറയുകയാണ്, മോനെ, കുൻ ഫിദ്ദുനിയാക അന്നക ഗരീബ്, നീ ഈ ദുനിയാവിൽ ഒരു അപരിചിതനെ പോലെയാകണം, ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ ആകണം. സഹോദരങ്ങളെ, ഈ ഹദീസ് നമ്മളിൽ അധിക പേരും ഒരുപാട് കേട്ടിട്ടുണ്ടാകണം. പക്ഷേ ഇതിൻ്റെ ആയത്തിലേക്ക് ഇറങ്ങി നാം ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനെക്കുറിച്ച് അഗാധമായി നാം ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? എത്ര അർത്ഥവത്തായ ഈ ഒരു ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ നാം എങ്ങനെ കാണണം, എങ്ങനെ ഈ ദുനിയാവിനോട് നാം സമീപനം പാലിക്കണമെന്ന കൃത്യമായ ഒരു കാഴ്ചപ്പാടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ തരുന്നത്. അവിടെ നിന്ന് പറഞ്ഞത് ആദ്യം, കുൻ ഫി ദുനിയാക അന്നക ഗരീബ്, നീ ഈ ദുനിയാവിലൊരു അപരിചിതനെ പോലെയാകണം. നമുക്കറിയാം നമ്മുടെ നാടുകളിൽ ഒരുപാട് പേർ പ്രവാസ ജീവിതം നയിക്കുകയാണ്. പല ദേശങ്ങളിലും പല രാജ്യങ്ങളിലുമായി അവർ സ്വന്തം വീടും കുടുംബവും നാടും മക്കളും എല്ലാം വിട്ട് അവരെല്ലാം പിരിഞ്ഞ് അവർ വിദേശത്താണ്. അവരുടെ ലക്ഷ്യം എന്താണ്? സമ്പാദിക്കുക, കഴിവിൻ്റെ പരമാവധി സമ്പാദിക്കുക. എന്നിട്ടോ അവരുടെ ഉമ്മയും മുപ്പയും മക്കളും ഭാര്യയും കുടുംബവും എല്ലാമുള്ള ആ ഒരു സ്വന്തം നാട്ടിലേക്ക് ആ സമ്പാദ്യമെല്ലാം പറഞ്ഞേക്കുക. അതൊക്കെ അവർക്ക് അയച്ചു കൊടുക്കുകയാണ്, അവർക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ് അവർ. അവരുടെ ജീവിതം നാം ഒന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ വളരെ ലളിതമായിരിക്കും. എല്ലാം ഒന്നിലൊതുങ്ങുന്ന ജീവിതം, വളരെ ലളിതം. എന്നും സ്വന്തം നാടും സ്വപ്നം കണ്ട് ഉറങ്ങുന്നവർ. സഹോദരങ്ങളെ, ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അപരിചിതർ. നാമും ഈ ദുനിയാവിൽ അപരിചിതരാണ്. നമ്മുടെ യഥാർത്ഥ വീട്, യഥാർത്ഥ കുടുംബം, യഥാർത്ഥ മക്കൾ എല്ലാമുള്ളത് പരലോകത്താണ്. അവിടുത്തേക്ക് വേണ്ടിയുള്ള സമ്പാദനത്തിനാണ് ഈ ദുനിയാവിൽ നാം വന്നിട്ടുള്ളത്. അല്ലാതെ ഇവിടെ കുറേ കാലം കഴിച്ചു കൂട്ടാനൊന്നുമല്ല. ഇവിടെ നമ്മൾ കുറേ കാലം നിൽക്കൂല. അപ്പോൾ അവിടുത്തേക്കുള്ള സമ്പാദനം പരമാവധി സമ്പാദിച്ച് ഇബാദത്തുകൾ ചെയ്ത് നമ്മുടെ പരലോകത്തേക്ക് വേണ്ടി പറഞ്ഞേക്കുക, അവിടുത്തേക്ക് വേണ്ടി മാറ്റിവെക്കുക. അതിനുവേണ്ടിയാണ് നാം നമ്മുടെ സ്വന്തം നാടിൽ നിന്നും ഈ വിദേശത്തേക്ക് വന്നിട്ടുള്ളത്. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാവുക. എന്താണ് വഴിയാത്രക്കാരൻ? അവനൊരു കൃത്യമായ ലക്ഷ്യമുണ്ടാക്കും. അവനവൻ്റെ യാത്ര മധ്യേ, അവനവൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് മുൻപ് ക്ഷീണമകറ്റാൻ ഒരു തണൽ കണ്ട് അതിന് ചുവട്ടിൽ വിശ്രമിക്കാനിരിക്കുന്നു. എന്താണ് ഔ ആബിറു സബീൽ എന്ന് പറഞ്ഞാൽ? രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ ആവുക. എന്താണ് വഴിയാത്രക്കാരൻ? വഴിയാത്രക്കാരന് കൃത്യമായ ലക്ഷ്യം ഉണ്ടാകും. അവൻ ഇന്ന ഇന്ന സ്ഥലത്തെത്തണം. അതിനു മുൻപ് ക്ഷീണമകറ്റാൻ അവനൊരു തണൽ മരത്തിന് ചുവട്ടിലിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് അവൻ്റെ ക്ഷീണമകറ്റി അവനതാ വീണ്ടും യാത്ര തുടരുന്നു. ഒരിക്കലും അവനവൻ്റെ ആ ഒരു മരത്തണലിൽ എന്നും കഴിച്ചുകൂട്ടാൻ പരിശ്രമിക്കുമോ, ചിന്തിക്കുമോ? ഒരിക്കലുമില്ല. ഇതേപോലെയാണ് നമ്മുടെ ദുനിയാവ്. ധാരാളം വർഷങ്ങളായി നിലനിൽക്കുന്ന ഈ ഭൂമിയിൽ തുച്ഛമായ ചില സമയം മാത്രം ജീവിക്കാനിരിക്കുന്നവരാണ് നാം. അതെ, ഈ 60-70 കുറച്ചാണ് ഈ ദുനിയാവിന്. ദുനിയാവ് ധാരാളം കാലമായി സൃഷ്ടിക്കപ്പെട്ടിട്ട് അതെ, ഈ ദുനിയാവിൽ നാം ഈ കടന്നു പോകുന്നത് ആ ഒരു തണൽ മരത്തിൽ വിശ്രമിക്കുന്നവനെ പോലെ കുറച്ച് കാലത്തേക്കാണ്. ഇവിടുന്നാണ് ഞങ്ങൾ പെട്ടെന്ന് പോവും നമ്മൾ. അതുകൊണ്ട് ഈ ദുനിയാവിനെ നാം ഇത്തരത്തിലാണ് സമീപിക്കേണ്ടത്. സഹോദരങ്ങളെ, സൂറത്തുൽ ഹദീദിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യത്തെ കൃത്യമായി വരച്ചു കാട്ടുന്നുണ്ട്. അവിടെ നിന്നതാ പറഞ്ഞത്, يَعْلَمُوا أَنَّمَا الْحَيَاةُ الدُّنْيَا لَعِبٌ وَلَهْوٌ وَزِينَةٌ وَتَفَاخُرٌ بَيْنَكُمْ وَتَكَاثُرٌ فِي الْأَمْوَالِ وَالْأَوْلَادِ. يَعْلَمُوا നിങ്ങൾ അറിയണേ, أَنَّمَا الْحَيَاةُ الدُّنْيَا لَعِبٌ وَلَهْوٌ, ഈ ഐഹിക ജീവിതം എന്നാൽ ലഅബുൻ, കളിയാണ്. സഹോദരങ്ങളെ, ചെറിയ കുട്ടികളെ നമ്മൾ കാണാറില്ലേ? ആ കുട്ടികൾ എന്തിലും ഏതിലും ഒരു കളി അന്വേഷിച്ച് നടക്കുന്നവരാണ്. എന്ത് കിട്ടിയാലും അതൊരു കളിയായി മാറ്റാനാണ് അവർ പരിശ്രമിക്കാറുള്ളത്. ആ കുട്ടി പ്രായത്തിൽ നിന്നും കുറച്ചങ്ങ് വളർന്നൊരു കൗമാരമൊക്കെ എത്തുമ്പോൾ, കൗമാരം വിട്ട് കുറച്ചങ്ങ് എത്തുമ്പോൾ ആ ഒരു ടീനേജിൻ്റെ പ്രായത്തിൽ വലഹുവൻ, അതെ, അല്ലാഹു സുബ്ഹാനഹു വതആല കൃത്യമായി പറഞ്ഞിരുന്നത് ആ ഒരു ഘട്ടവും കടന്നു പോകുന്ന കൃത്യ ഓർഡറിലാണ് റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് പറഞ്ഞിട്ടുള്ളത്. വലഹുവൻ, അവർ വിനോദത്തിലാണ്. നമ്മുടെ യുവത്വത്തിന് മുമ്പുള്ള ആ കൗമാര പ്രായത്തിലുള്ള കുട്ടികൾ DJ പാർട്ടിയിലും ക്ലബ്ബുകളിലും കവലകളിലും തിമിർത്താടുകയാണ്. സഹോദരങ്ങളെ, അതേ റബ്ബ് പറഞ്ഞത് അത്ര കൃത്യമാണ്. അത് കഴിഞ്ഞാലോ അവർ യുവത്വത്തിലേക്കെത്തുമ്പോൾ വസീനത്തുൻ, അലങ്കാരത്തിൻ്റെ പിന്നാലെ പോവുകയാണ്. പ്രൗഢമായ ജീവിതം, ആഡംബരത്തിൻ്റെ മുകളിൽ അവർ ഇങ്ങനെ മറന്നാടുകയാണ്. ലക്ഷറി വാച്ചും വലിയ വലിയ വീടുകളും മറ്റും ആളുകളെ കാണിച്ചുകൊണ്ട് അവർ നടക്കുകയാണ്. അതിനുവേണ്ടിയാണ് യുവാക്കളുടെ ചിന്ത എപ്പോഴും ആളുകളുടെ മുമ്പിൽ അലങ്കാരമായി നടക്കുക, പ്രൗഢതയോടെ ഇങ്ങനെ ഇങ്ങനെ പൊലിവിൽ നടക്കുക. അതാണ് ഇന്നത്തെ സമൂഹം പറയാറുള്ളത്. അതും കഴിഞ്ഞ് യുവത്വവും പിന്നിട്ട് കുറച്ചങ്ങ് കഴിഞ്ഞ് മക്കളൊക്കെ ആയി കുറച്ചങ്ങ് പ്രായമാകുമ്പോൾ വത്തഫാഖുറുൻ പൊങ്ങച്ചാണ്, കിബറാണ്. അതും കഴിഞ്ഞ് ഒരു പടുവൃദ്ധനായി ഒന്നുമില്ലാതെ ആ ഒരു പ്രായാധിക്യത്താൽ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ പേരക്കുട്ടികളും മക്കളുമൊക്കെയായി അങ്ങനെ അവരിങ്ങനെ ഒഴിഞ്ഞിരിക്കുമ്പോൾ വത്തക്കാസുറും ഫിൽ അംവാലിവൽ ഔലാദ് നാം കാണാറുണ്ട്. ധാരാളം വൃദ്ധന്മാർ, പ്രായമായ ആളുകൾ, അവർ പങ്കച്ചൻ പറഞ്ഞില്ലേ, അവരിങ്ങനെ ആധിക്യം പറയും, എനിക്ക് ഇത്ര സമ്പത്തുണ്ട്, ഇത്ര മക്കളുണ്ട്, അതുണ്ട് ഇതുണ്ട്. സഹോദരങ്ങൾ ശരിയല്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ഈ ആയത്ത് എത്ര കൃത്യമാണ്! ഇതാണ് ജീവിതം, ഇതാണ് ദുനിയാവ്. ഫല യഗുറന്നകുമുൽ ഹയാതു ദുനിയ, ഈ ദുനിയാവ്, ഈ ഐഹിക ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് പറഞ്ഞില്ലേ? സഹോദരങ്ങളെ, കാണാൻ പച്ചപ്പുള്ള സുന്ദരമായ ഒരു വഞ്ചനയുടെ വിഭവം മാത്രമാണ് ദുനിയാവ്. അവസാനമായി അലി റളിയല്ലാഹു അൻഹു നമ്മളോട് ഉപദേശമായി നൽകിയൊരു ഉപദേശമുണ്ട്. എന്താണ്? കൂനു അബ്നാ അൽ ആഖിറ, നിങ്ങൾ ആഖിറത്തിൻ്റെ മക്കളാവുക. വലാ തകൂനു അബ്നാ അദ്ദുനിയ, നിങ്ങൾ ദുനിയാവിൻ്റെ മക്കളാകരുത്. എന്താണ് ദുനിയാവിൻ്റെ മക്കളായ പ്രശ്നം? ദുനിയാവിൻ്റെ പിന്നാലെ പോയവന് ദുനിയാവ് കിട്ടണമെന്നൊരു ഉറപ്പില്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകം വെറുതെ കൊടുക്കുമോ? ഒരിക്കലും കൊടുക്കൂല. എന്നാൽ കൂനു അബ്നാ അൽ ആഖിറ, നിങ്ങൾ ആഖിറത്തിൻ്റെ മക്കളാവുക എന്ന് പറഞ്ഞാൽ ആഖിറത്തിൻ്റെ പിന്നാലെ കൂടുന്നവൻ്റെ പിന്നാലെ ദുനിയാവ് കൂടും, പിന്നാലെ വരും ദുനിയാവ്. ആഖിറത്തോ അതിനുവേണ്ടി പരിശ്രമിച്ചവന് അള്ളാഹു സുബ്ഹാനഹു വതആല ആഖിറത്തും കൊടുക്കും. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്, ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വതആല ലംഘിക്കില്ല. വമൻ അസ്ദഖു മിൻ അല്ലാഹി ഖീല, അള്ളാഹുവിനേക്കാളും സത്യം പറയുന്ന വേറെ ആരാണുള്ളത്? അതുകൊണ്ട് ആഖിറത്തിന് വേണ്ടി പരിശ്രമിക്കുക, ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുക. ദുനിയാവ് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവതിനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന വിഷയത്തിലൂന്നിയായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം. അവതരിപ്പിച്ചത് ഉമർ ഹാറൂൻ ബിൻ ഫൈസൽ.
4: പീസ് റേഡിയോ എന്ന നന്മയുടെ ശബ്ദം ലോകമെങ്ങും മുഴങ്ങാൻ നിങ്ങളുടെ സഹായം തേടുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, പടച്ചവന്റെ പ്രീതിക്കായി നമുക്ക് ഈ മഹത്തായ സംരംഭത്തെ സഹായിക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
7: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
8: ഇത് വ്യക്തിപരമല്ല എന്ന് നമുക്കറിയാം, ആശയപരമായ ഒരു പ്രശ്നമായിട്ടാണ് ഏറ്റെടുത്തത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആശയപരമായി ഇത് എന്തുകൊണ്ട് ഏറ്റെടുത്തു എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് മാധ്യമരംഗത്തുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ ഈ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചോളം അവർ മാധ്യമ ചരിത്രം പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ പ്രത്യേകിച്ചും ചില ചരിത്ര കാലഘട്ടങ്ങളിൽ ചില വംശങ്ങൾക്കെതിരെ, സമൂഹങ്ങൾക്കെതിരെ കൃത്യമായി എങ്ങനെയാണ് ആസൂത്രിതമായി മറ്റൊരു ജനതയെ തിരിച്ചുവിട്ടത്, അവർക്ക് കലാപങ്ങൾക്ക് പറ്റിയൊരു മാനസിക അന്തരീക്ഷം, സാമൂഹിക അന്തരീക്ഷം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളതൊക്കെ ചരിത്രം പഠിച്ചവർക്കൊക്കെ അറിയും. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്തരത്തിലൊരു ഒരു നരേറ്റീവ് സൃഷ്ടിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആർക്ക് ആണ് ഇതിൽ വെറുപ്പുണ്ടാക്കപ്പെടുന്നത്, ആർക്കെതിരെയാണ് വെറുപ്പുണ്ടാക്കപ്പെടുന്നത്, ഇതിൻ്റെ ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമില്ലാത്തവരല്ല മാധ്യമപ്രവർത്തകർ. ഒരൊറ്റത് പറയാം, അത് നിരന്തരമായി ഇപ്പം നേരത്തെ പറഞ്ഞ ഈ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന കക്ഷി, ഇത് നിരന്തരമായി ആവർത്തിക്കുന്ന ഒരു പദപ്രയോഗമുണ്ട്, പേപ്പട്ടി മതം എന്നാണ്. ആലോചിച്ച് നോക്കൂ, നമ്മൾ സാധാരണ പറയാറുണ്ട് ഒരു തച്ചുവല്ല എന്താ പറയുക, ആദ്യം ആടിനെ പട്ടിയാക്കും, പിന്നെ പട്ടിന് പേപ്പട്ടിയാക്കും, പേപ്പട്ടിയാക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം, അതിനെ തച്ചുവല്ല എന്നുള്ളതാണ്. അപ്പോൾ വളരെ കൃത്യമാണ് അദ്ദേഹം ഉപയോഗിക്കുന്ന ടെർമിനോളജിയിലൂടെ അദ്ദേഹം കൺവേ ചെയ്യുന്ന മെസ്സേജ്. അദ്ദേഹം പറയാൻ പാടില്ല എന്നാണ് ചിലരൊക്കെ പറയുന്നത്, പക്ഷേ ഞാൻ നമ്മൾ കൈനേക്കാൾ മോശപ്പെട്ട സംസ്കാരമില്ലാത്തതുകൊണ്ട് നമ്മൾ എന്താണ് പറയുകയാണ്, നമ്മൾക്ക് കൺവേ ചെയ്യുന്ന മെസ്സേജ് എന്താണ്, ഇത് യഥാർത്ഥത്തിൽ നശിപ്പിക്കപ്പെടേണ്ട, അത് ഏതർത്ഥത്തിലും തച്ചു വന്നാലും കുഴപ്പമില്ല ആ രീതിയിൽ നശിപ്പിക്കപ്പെടേണ്ട ഒരു മതമാണെന്നുള്ളതാണ്. അവിടെ അത്തരം സന്ദർഭങ്ങളിൽ ഈ പറയുന്ന മാധ്യമരംഗത്ത് പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ ഒരു ചർച്ച നടക്കുകയാണെങ്കിൽ ഇടപെടേണ്ടതുണ്ടല്ലോ, അത്തരത്തിലൊരു ഇടപെടൽ ആവശ്യമാണെന്നുള്ളൊരു ബോധം ഇതിലൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. രണ്ട്, എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഈ ഇഷ്യൂവിൻ്റെയൊക്കെ ഒരു ബേസ് എന്ന് പറയുന്നത് ഇപ്പോൾ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇവിടെ ഒരു പ്രസ്താവനയാണ്. ആലോചിച്ച് നോക്കൂ, ഈ പ്രസ്താവന ഏതാണ്ട് ഒരു ആഴ്ചയായിട്ടോട് വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മറ്റൊരു വിഷയവും ഇടയില്ല. അപ്പോൾ എന്തിനാണ് ഇത്ര ബാലിശമായ രൂപത്തിൽ, കാരണം സ്ത്രീകളുടെ അവകാശം ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ മാധ്യമങ്ങൾ നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതിനവർക്ക് ധാരാളം അവസരങ്ങൾ വേറെയുണ്ട്. അപ്പോൾ ഇതുമ്മെ തന്നെ പിടിച്ചുകൊണ്ട് ഇതിന് ഇത്രയേറെ നീട്ടിക്കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പിറകിലുള്ള താല്പര്യം, അത്തരം താല്പര്യങ്ങൾ മാധ്യമങ്ങൾ വെടിഞ്ഞാൽ മാത്രമേ ഒരു ഇതിൽ വിജയമുള്ളൂ. ആലോചിച്ച് നോക്കുമ്പം ഈ മാധ്യമപ്രവർത്തക ഈ ആരോപണ വിധേയമായ അവർക്ക് മാപ്പ് കൊടുക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം എന്തായിരുന്നു, രണ്ടു ദിവസം കഴിയില്ലേ ഇനി ഇത് തുടങ്ങാൻ. അപ്പോൾ ഈ ഒരാഴ്ച ഇത് വലിച്ചു നീട്ടുന്നവർക്ക് അതൊരു പ്രശ്നമല്ല, പക്ഷെ രണ്ടു ദിവസം കൊണ്ട് എന്ത് ചെയ്യണം, ഇത് പ്രശ്നം ഉണ്ടാക്കിയത് മാപ്പ് കൊടുക്കണം, കൊടുക്കണ്ടെന്ന് പറയല്ലേ ഇന്ന്. പക്ഷെ എന്താ വെച്ചാൽ അപ്പോൾ പലപ്പോഴും എന്താ വെച്ചാൽ ഇത് ഇനിയും വഷളാക്കാൻ പറ്റുമെന്നുള്ളൊരു അവസ്ഥ ഉണ്ട്. കാരണം അതിൻ്റെ ഒരു ഇത് എന്താ വെച്ചാൽ ഇപ്പോൾ ഈ പി കെ മറ്റേ നമ്മുടെ ബാസലിനെതിരെയുള്ള കേസ് ഫ്രീസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെ വെച്ചാൽ ലീഗ് ഇടപെട്ടാൽ കേസ് നിലനിൽക്കുമോ, അതാണ് ഒരു ഒരു മറ്റേ മറ്റേ ചാനലിൻ്റെ ഇത്. മറ്റൊരു ചാനൽ പറയുന്നത് വെച്ചാൽ ചെന്നിത്തലയുടെ വകുപ്പിലും ലീഗ് ഇടപെടൽ, അപ്പോൾ വെച്ചാൽ പ്രകോപിപ്പിക്കുകയാണ് എന്ത് ചെയ്യുന്നത് ഇതിനകത്തോട് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയെ വിളിച്ച് വിരട്ടിയത് വി കെ ഫിറോസ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതൊക്കെ, അതായത് ഇതിനെ വീണ്ടും വഷളാക്കാനുള്ള സാധ്യതകളാണ് ഒരു ഭാഗത്ത് അന്വേഷിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ നമ്മൾക്ക് ഇതിനകത്ത് ആരോടുമുള്ള വിരോധമോ വിദ്വേഷമോ ഒന്നുമല്ല, മറിച്ച് തീരെ ഒരു കാര്യബോധമില്ലാതെ സാമൂഹ്യ ബോധമില്ലാതെ ഇതിൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ചൊന്നും തന്നെ ആലോചിക്കാത്ത വിധത്തിൽ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ഭയപ്പാടാണ് ഒന്നാമത്തേത്. രണ്ട്, ഇത് പ്രത്യേക കൃത്യമായിട്ട് ഒരു സമൂഹത്തിനെതിരെ തന്നെയാണ് ഇത് ടാർഗറ്റ് ചെയ്തത്. അതും ഇതിൽ ഇടപെട്ട് സംസാരിച്ച വ്യക്തിക്ക് പോലും തൻ്റെ ഒരു വശം പറയാനുള്ള അവസരം കൊടുക്കാത്ത വിധത്തിൽ. മൂന്ന്, എന്താ വെച്ചാൽ പഠിക്കാതെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എന്നുള്ള ഒരു വിഷയം. അപ്പോൾ ഇവിടെ മാധ്യമരംഗത്തുള്ളവരെ സംബന്ധിച്ചോളം നമുക്ക് ഹാപ്പി ആവണമെങ്കിൽ ഇവർ കുറേ കൂടി നിന്ന് കാര്യങ്ങളെ മനസ്സിലാക്കി സാമൂഹ്യ ബോധത്തോടെ തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ, അതുപോലെ തന്നെ ഈ വിളിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരെ വിളിക്കുന്നതിൻ്റെ ഒരു പർപ്പസ് ഉണ്ടല്ലോ, അത് അവരുടെ ആംഗിൾ പറയാനാണ്, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കേൾക്കാനും കേൾപ്പിക്കാനും വേണ്ടിയാണ്. അതിനെന്ത് ചെയ്യണം, അവസരം കൊടുക്കുന്ന രൂപത്തിലൊരു മാറ്റം ഉണ്ടാവണം. എങ്കിലിത് ഈ ഒരു നിലവിലുണ്ടായ സാഹചര്യം നമുക്ക് സാമൂഹികമായി ഗുണപരമായി എന്ന് പറയാൻ പറ്റും.
9: ഓക്കെ, ഇതിൽ അവസാനം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ UDF സർക്കാരിനെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനെ ഈ രീതിയിൽ പ്രഷറൈസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ മാറ്റുന്നത്, അല്ലെങ്കിൽ ലീഗിനെയൊക്കെ യൂസ് ചെയ്തിട്ട് മാറ്റുന്നു എന്നുള്ളതിന് നമ്മളങ്ങനെ ആ നിലക്കാണ് നെറേറ്റീവ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ഇപ്പോഴും ഇത്രയും മനസ്സിലായിട്ടും ഇപ്പോഴും മാധ്യമപ്രവർത്തകർ തന്നെയാണ് ആ നെറേറ്റീവിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിന് നമ്മളെങ്ങനെയാണ്,
10: അല്ല ലീഗ് പ്രതിപക്ഷത്താണ് ഇപ്പോൾ ആണോ, അങ്ങനെ എനിക്ക് സംശയം തോന്നുന്നു. അത് കേട്ട് നോക്കുമ്പോൾ ലീഗ് കേരളത്തിൽ ഭരിക്കുന്ന പിന്നെ പാർട്ടി UDF എന്ന് പറഞ്ഞ മുന്നണിയുടെ പ്രബലമായ ഒരു ഘടകമല്ലേ, രണ്ടാമത്തെ മുന്നണി, രണ്ടാമത്തെ പാർട്ടിയല്ലേ ഇത് അല്ലേ, ആ പാർട്ടിക്ക് ഭരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇടപെട്ടൂടെ? പിന്നെന്തിനാ ഈ പിന്നെ ആളുകളെ നിന്ന് വോട്ടൊക്കെ വാങ്ങിയിട്ട് ഈ എം എൽ എമാർ ജയിച്ചു പോയത് എന്തിനാ? എന്തിനാ? എന്ത് ചോദ്യം ചോദിക്കണേ? അതായത് ഇവിടെ ഒരു ഇലക്ഷൻ നടന്നതാണ്. ഏത് സമയത്ത് ഇലക്ഷൻ നടക്കുന്നത്? ഇവിടെ ഈ കേരളത്തെ പിന്നെ മുസ്ലിങ്ങളെ കുറിച്ച് തന്നെ അങ്ങനെ തന്നെ പറയാം. വെള്ളാപ്പള്ളിയെ പോലെയുള്ള ആളുകൾ അങ്ങേയറ്റം വിഷം തുപ്പിയതാണ്. ആ വിഷം തുപ്പിയ പശ്ചാത്തലത്തിൽ, ആ പശ്ചാത്തലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പാണത്. അപ്പോൾ ശരിക്കും എന്നിട്ട് പിന്നെ 102 സീറ്റ് കിട്ടിയാണ് രംഗത്ത് പിന്നെ അവർ ജയിച്ചു വന്നിട്ടുള്ളത്. എന്ത് കേരളം എവിടെ നിൽക്കണമെന്നറിയോ? ഈ വിദ്വേഷത്തിൻ്റെ കൂടെ അല്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോഴത്തെ ഈ ഗവൺമെൻറ് വന്നത്. അതിലേറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയത് പിന്നെ ഇപ്പം ഈ പറഞ്ഞ മുസ്ലിം ലീഗിൻ്റെ സമുന്നത നേതാവായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനാണ്. കേരള ചരിത്രത്തിൽ തന്നെ ഈ ടൈമിൽ കിട്ടി. അതിന് മർത്തം എന്താ അറിയോ? അത് ഇത് കേട്ട് വിഷമിക്കുന്ന ലീഗരുണ്ടെങ്കിൽ അവരോട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്ത് ഇത്തരം ഒരു ഇസ്ലാമോഫോബിക്കുള്ള അന്തരീക്ഷത്തിൽ നടന്ന, അതായത് കുഞ്ഞാലിക്കുട്ടിയാണ് ഇനി ഉപമുഖ്യമന്ത്രിയാകാൻ പോകുന്നത്, അദ്ദേഹം നയിക്കുന്ന വഴിയിലൂടെയായിരിക്കും ഇനി കേരളം പോവുക എന്നൊക്കെ പറഞ്ഞ നരേറ്റീവ് ശക്തമായി ഉണ്ടായ സമയത്താണ് ഈ ഭൂരിപക്ഷം കിട്ടുന്നത്, മനസ്സിലാക്കണം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അറിയോ? കേരളത്തിൻ്റെ മനസ്സ് എന്ന് പറയുന്നത് കൃത്യമായ മതേതര ബോധം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന മനസ്സാണ്. ഈ ഫേക്ക് ഐ ഡിയിലും അതേപോലെ തന്നെ ഈ യൂട്യൂബിലും അതേപോലെ ഈ ചാനൽ ചർച്ചകളിലും വന്ന് വായിട്ടലക്കുന്ന ആളുകളും അതിനടിയിൽ ബോധപൂർവം പിന്നെ വന്ന് കമൻ്റടിക്കുന്ന അതല്ല കേരളം. അത് മനസ്സിലാക്കണം കേരളം. അങ്ങനത്തെ കുറച്ച് വിദ്വേഷത്തിൻ്റെ ആൾക്കാർ നടക്കുന്ന പത്രസമ്മേളനം അല്ല കേരളം. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എന്ത്? ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ ആളുകൾക്ക് തന്നെ കിട്ടി എന്നുള്ളത്. അപ്പോൾ അതിന് പഠിക്കേണ്ട, ഇതിന് ലീഗും പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയുള്ള ഒരു മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇപ്പോഴത്തെ യു ഡി എഫ് മുന്നണിയിലെ പ്രബലമായ പാർട്ടി എന്നുള്ള നിലക്ക് നിൽക്കുമ്പോൾ ഇവിടെ ഒരു വിഷയം വരുമ്പോൾ അതിൽ സത്യസന്ധമായി ഇടപെടുക എന്നത് അവരുടെ രാഷ്ട്രീയമായ ദൗത്യമാണ്. ഒരു ഭരണത്തിലിരിക്കുമ്പോൾ അവർ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തമാണ് അവർ നിർവഹിച്ചിട്ടുള്ളത്. ആ ഉത്തരവാദിത്തം നിർവഹിച്ചത് നെഞ്ചൂക്കോടുകൂടി നിൽക്കുകയാണ് വേണ്ടത്. അതാരെങ്കിലും വിളിച്ചിട്ട് പിന്നെ പിടിച്ചിട്ട് ലീഗ് ഇതാ ഭരിക്കുന്നു, ലീഗ് ഇത് ആഭ്യന്തര വകുപ്പിനെ പിന്നെ ഭീഷണിപ്പെടുത്തുന്നു, അങ്ങനെയാക്കുന്നു ഇങ്ങനെയാക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഇനി ഒരിക്കലും ലീഗിൻ്റെ ആളുകൾക്കും എന്ത് തോന്നാൻ പാടില്ല, ആ നമ്മളങ്ങനെ പറയുമ്പോൾ ഞങ്ങനെ പറയണ്ട എന്ന് തോന്നുന്നല്ല വേണ്ടത്. അതേപോലെ തന്നെ അപ്പോഴേക്ക് ആഭ്യന്തര വകുപ്പിനും കോൺഗ്രസ്സിനും ഒക്കെ നമ്മളെന്തോ മുസ്ലിങ്ങൾക്ക് എന്തോ ചെയ്തു കൊടുത്തു എന്നൊരു തോന്നൽ മറ്റുള്ളവർക്ക് തോന്നുമോ എന്ന് അവർക്കും തോന്നാൻ പാടില്ല. ആ തോന്നൽ ബ്രേക്ക് ചെയ്യാതെ കേരളത്തിൽ ഇനി ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ മലപ്പുറം ജില്ലാ വിഭജനത്തിൻ്റെ ചർച്ച വന്നല്ലോ. ആ ചർച്ച വരുമ്പോഴും എന്താണ്, അത് മലപ്പുറം ജില്ലയെ വിഭജിച്ചാൽ ആകെ പ്രശ്നമാകും, മൂവാറ്റുപുഴ ആദ്യം പറഞ്ഞു വരിക, ആ രീതി ഉണ്ടല്ലോ. അങ്ങനത്തെ ഒരു ഫീലിംഗ് മനസ്സെന്ന് ഒഴിവാക്കണം. അതിനെ ബ്രേക്ക് ചെയ്യാതെ ഇവിടെ ഒരു കാര്യം ഇനി ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത് കേരളം അത് ബ്രേക്ക് ചെയ്യാൻ തയ്യാറാണ്. ഞാനതാ പറഞ്ഞത്, അതാണ് ഇതിന് പഠിക്കേണ്ട പാഠം. അതായത് ഇങ്ങനെയുള്ളൊരു വിദ്വേഷത്തിൻ്റെ ഭൂമികയിലും ഈ മുസ്ലിം ലീഗിനടക്കമുള്ള ഈ യു ഡി എഫിന് വൻ ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ജനങ്ങൾ ഈ ഭൂരിപക്ഷം കൊടുത്തിട്ടുള്ളത് ഇത്തരം മാറാപ്പുകളെയൊക്കെ ബ്രേക്ക് ചെയ്ത് ആ ഇവിടെ എന്താണ് ഭരണഘടന അനുവദിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ എല്ലാവർക്കും അത് ഇവിടുത്തെ ഹിന്ദു ആകട്ടെ മുസ്ലിം ആകട്ടെ ക്രിസ്ത്യാനി ആകട്ടെ ആരാവട്ടെ, അവർക്ക് ഭരണഘടന അവർക്ക് അനുവദിച്ചു കൊടുക്കുന്ന അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അത് വാങ്ങിക്കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്? ഈ ഭരണകൂടത്തിനുണ്ട്. അത് ഹിന്ദുക്കളുടെ അവകാശം നിഷേധിക്കപ്പെട്ടാൽ അവർക്ക് വാങ്ങിക്കൊടുക്കണം, അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾക്ക് വാങ്ങിക്കൊടുക്കണം, മുസ്ലിങ്ങൾക്ക് വാങ്ങിക്കൊടുക്കണം. പക്ഷെ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു പ്രശ്നം വരുമ്പോൾ അതിലിടപെടണമെങ്കിൽ അത് മറ്റുള്ളവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്തിട്ടേ ഇതിലിടപെടാൻ പറ്റുള്ളൂ എന്ന് ഈ ബാലൻസ് ചെയ്തുകൊണ്ടുള്ളതാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നല്ല. അതല്ല, ബാലൻസ് അല്ല ഇതിൽ ആവശ്യം. ഇതിൽ നീതിയാണ് ആവശ്യം, സത്യസന്ധതയാണ് ആവശ്യം, പ്രശ്നങ്ങളുടെ മെറിച്ചു നോക്കിയുള്ള പരിശോധനയാണ് ആവശ്യം. അത് മുഖ്യമന്ത്രി ഭരണ ഏറ്റെടുത്ത സമയത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. ആ രീതിയിലാണ് മുന്നോട്ട് പോവുക എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതാ പറഞ്ഞത് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രഖ്യാപിത നയമാണ്. ആ നയമാണ് ഇതിലൂടെ എന്ത് ചെയ്യണത്, നടപ്പാക്കുന്നത്. അതിൻ്റെ പേരിൽ ലീഗ് പിന്നെ കോൺഗ്രസ്സിനെ പിന്നെ ഭീഷണിപ്പെടുത്തുക, പിന്നെ കോൺഗ്രസ് ലീഗിൻ്റെ അടിമയാകുക, ഒന്നും ഇത് നടക്കുന്നില്ല. ഇതൊറ്റ ഭരണമാണ്, അതവർ ചർച്ച ചെയ്ത് ആ സന്ദർഭത്തിൽ എടുക്കണം. ഇതെന്താപ്പോൾ ഇത്തരം വിദ്വേഷം പറഞ്ഞാൽ, ഈ എതിർത്ത് പറയുന്ന ആൾക്കാരുണ്ടല്ലോ അവരോടാണ് ഞാൻ പറയുന്നത്, അതാരായട്ടെ, അവർ പറയുക ഇവരെന്താ പറയുക ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ അപർണ വിളിച്ചു പറഞ്ഞ വംശീയതയോടൊപ്പമാണോ അവർ? അത് ബ്രേക്ക് ചെയ്യല്ലേ ഗവൺമെൻറ് ചെയ്തിട്ടുള്ളൂ. അതെങ്ങനെ മുസ്ലിം സമുദായത്തിന് ചെയ്തു കൊടുക്കണ ഒരു ഔദാര്യമായിട്ട് മാറുക? അതേപോലെ തന്നെ ഒരു യൂട്യൂബർ, വിദ്വേഷം മാത്രം പറയുന്നൊരു യൂട്യൂബർ, ആ യൂട്യൂബർക്ക് എതിരെ നിലവിലുള്ളൊരു എഫ് ഐ ആർ മൂവ് ചെയ്തു. അപ്പോൾ ആ അയാൾ പറയുന്ന വിദ്വേഷത്തോടൊപ്പമാണോ ഇവർ? അതാണോ? എന്താ ഇവിടെ ചെയ്യേണ്ടത്? ഈ ഗവൺമെൻറ് എന്താ ചെയ്യേണ്ടത്? അതേപോലെ തന്നെ ഈ പിന്നെ അപർണക്കെതിരൊരു കേസ് വന്നു, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ ഒരാൾ കേസ് കൊടുത്തു, അത് എടുക്കാതിരിക്കണോ വേണ്ട? എന്താ ചെയ്യണേ? പിന്നെ ഒരു കുറ്റവും ചെയ്യാത്ത ബാസിലിനെതിരെയുള്ള കേസ് പിൻവലിച്ചു, ആ കേസ് നിലനിർത്തണമെന്നാലോ അവർ പറയണ്. എന്തായി മനസ്സിലാകണല്ലോ വിഷയം. അപ്പോൾ ഒരിക്കലും എന്തല്ല ഈ പറയണതിന് യാതൊന്നുമില്ല. അത് ഈ റൈറ്റ് വിങ് ഹാൻഡിൽസ് ഇവിടെ ഞാൻ വേറൊന്ന് പറഞ്ഞുതരാം. ഈ ചില സംഗതികൾ ആളുകൾ കാണാതെ മോഷ്ടിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ കടയിലൊക്കെ കയറി മൊബൈൽ മോഷ്ടിക്കുക, അങ്ങനെ ഇടല്ലേ, അവർ കാണാതെ ഉണ്ട്. പിന്നെ സ്ക്രീൻ സി സി ടി വിയിൽ പിന്നെ വരലുണ്ട്. ഇപ്പോൾ ഇപ്പം നാളൊരു ഹെൽമെറ്റ് മോഷ്ടിച്ച ഒരു സ്ത്രീൻ്റെ വന്നിരുന്നു, കണ്ടല്ലോ. ഇതേപോലെ ശരിക്കും ഇവർ കേരളത്തെ എന്ത് ചെയ്യുന്നുണ്ട്? മോഷ്ടിക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ ഇവിടുത്തെ പിന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, യൂണിവേഴ്സിറ്റികൾ, അതിലൊക്കെ അവരുടെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ഇതിലും വെച്ചില്ലേ അല്ലേ, അതുപോലെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലും കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അതുപോലെ പോലീസ് ഇപ്പോൾ ഈ വിഷയം എടുക്കുന്നുണ്ട്. പോലീസിൻ്റെ ഉള്ളിൽ അവരുടെ ആളുകളുണ്ട് എന്നുള്ളത് പിന്നെ നേരത്തെ ഗവൺമെൻറ്റിന് അത് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇപ്പോഴും അത് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ അവസ്ഥ ഉണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇവിടെ അവർ ഭരിക്കുന്നില്ലെങ്കിലും കേന്ദ്രത്തിലുള്ള ഭരണം വെച്ചുകൊണ്ട് കേരളത്തെ അവരുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി അതിൻ്റെ ഭരണനിർവഹണ വിഭാഗവും അതിൻ്റെ മറ്റ് ഉദ്യോഗസ്ഥ സംവിധാനങ്ങളും അതിൻ്റെ പിന്നെ എല്ലാ കാര്യങ്ങളും അവരുടെ ഇതിൽ ഒതുക്കാൻ വേണ്ടി ഇങ്ങനെ അതിൻ്റെ സ്മൂത്തായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതേപോലെ തന്നെ ഈ ഇത്തരം ആളുകൾ ഉപയോഗിച്ചുകൊണ്ട് വെറുപ്പ് വിദ്വേഷം ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ട് അതിനനുസരിച്ച് ഒരു വിഭാഗത്തോട് വെറുപ്പുണ്ടാക്കുക എന്നുള്ളത് അവരുടെ അജണ്ടയാണ്. ആ അജണ്ട ഇങ്ങനെ ഒരു പുഴ ഒഴുകുന്നത്, ഭാരതപ്പുഴ ഒഴുകുന്നത് പോലെ ഒഴുകി പോവുകയാണ്. ആ ഒഴുകുന്നതിനൊരു തടയണ വരുമ്പോഴേക്കും ഇവർക്ക് പുള്ളാണ്. യഥാർത്ഥത്തിൽ പ്രതികൾ അവരാണ്. അപ്പോൾ അതിനെ കെട്ടി നിർത്തുന്നു എന്ന ഈ പണി, അഥവാ ഈ 102 സീറ്റ് കൊടുത്ത കേരളത്തിലെ ജനങ്ങൾ ഇതിനെ തടയണ കെട്ടാൻ വേണ്ടിയാണ് കൊടുത്തിട്ടുള്ളത്. ഈ വിദ്വേഷത്തിൻ്റെ പുഴക്ക് തടയണ കെട്ടാൻ വേണ്ടിയാണ് വി ഡി സതീശൻ സർക്കാരിന് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു മാൻഡേറ്റ് കൊടുത്തിട്ടുള്ളത്. അത് ധൈര്യസമേതം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കീഴിൽ അത് യു ഡി എഫിലെ രണ്ടാം കക്ഷിയായ പിന്നെ മുസ്ലിം ലീഗും അത് നിർവഹിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിന് വേണ്ടിയുള്ള അടുത്ത തലമുറക്ക് വേണ്ടിയുള്ള ഒരു ദൗത്യ നിർവഹണമാണ് അവർ ചെയ്യുന്നത്. അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നവരാണ്. ഈ കേരളത്തിൻ്റെ ശാപമാണ്, ഈ കേരളത്തിൻ്റെ അന്ത്യമാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിനൊരിക്കലും നമ്മൾ നിന്ന് കൊടുക്കാൻ പാടില്ല. ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഭരണമല്ല ഇനി വേണ്ടത്, സത്യസന്ധമായ ഭരണമാണ് വേണ്ടത്.
11: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.
12: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
13: പീസ് റേഡിയോ.

വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ, ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങ

പ്രസംഗങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരിചേരുക, വായിക്കുക.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ആരോഗ്യ വിചാരം. ഭക്ഷണരീതി വിളിച്ചു വരുത്തുന്ന രോഗങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ ഫവാസ് യൂസുഫ്, ജനറൽ ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, അബീർ മെഡിക്കൽ സെന്റർ, ദമാം. കൂടെ അബ്ദുൽ ജബ്ബാർ, വിളത്തൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യവിചാരം പങ്ക്തിയിലേക്ക് നിങ്ങളേവരെയും സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യവിചാരം പങ്ക്തിയിൽ നമ്മോടൊപ്പം വന്നിട്ടുള്ളത് ബഹുമാന്യനായ ഡോക്ടർ ഫവാസ് യൂസഫാണ്. അദ്ദേഹം അബീർ മെഡിക്കൽ ഹോസ്പിറ്റലിലെ ഫിസിഷ്യനാണ്. അദ്ദേഹത്തെയും നിങ്ങളെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള.
1: ഡോക്ടർ, നമുക്കിന്ന് ഏതാനും ചോദ്യങ്ങൾക്ക് ഉള്ള മറുപടിയാണ് ഈ ഒരു പങ്ക്തിയിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ, പണ്ടൊക്കെ നമ്മൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ ഒരസുഖം വന്നാലാണ് ഡോക്ടറടുത്തേക്ക് പോകാറ്. പക്ഷേ ഇന്നൊക്കെ നമ്മൾ കാണുന്നത് അസുഖം വരാതിരിക്കാനും മറ്റുള്ള ടെസ്റ്റുകൾക്കൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ കാലങ്ങളിങ്ങനെ മാറുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു മാറ്റം പൊതുവെ ഇങ്ങനെ സംഭവിക്കാനുള്ളൊരു മുഖ്യമായ കാരണം എന്തായിരിക്കും?
2: ആദ്യമായിട്ട് ഞാൻ എനിക്കിങ്ങനൊരു അവസരം തന്ന പീസ് റേഡിയോ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. അറിയാം, നമുക്ക് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ ഇന്ന് അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ശ്രമിക്കുന്നത്, കൂടുതൽ ഡോക്ടറെ കാണുന്നത്. ഒരു ബേസിക്കായ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പഴയ നിങ്ങളുടെ കാലം അതുപോലെ നമ്മുടെ ഈ ഒരു ആധുനിക കാലത്തുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഭക്ഷണം കൊണ്ടുള്ള രോഗങ്ങൾ വളരെ കൂടി വരുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അതിലൊന്ന് കാരണം എന്ന് പറഞ്ഞാൽ, പണ്ട് കാലത്ത് നമുക്ക് ഭക്ഷണം കിട്ടുന്നത് കുറവാണ്. നമ്മുടെ ഉമ്മയും ഉപ്പയൊക്കെ പറയുന്നത് നമുക്കറിയാം. അതുപോലെ ഇന്ന് ലോകത്തിലെവിടെ കിട്ടുന്ന ഭക്ഷണം ഇന്ന് നമ്മളെ കിച്ചണിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും,
1: അൽഹംദുലില്ലാഹ്.
2: അതാണ് ഇന്നത്തെ ഒരു വ്യത്യാസം. അതുകൊണ്ട് ഒന്ന് ഈസി അവൈലബിലിറ്റി, പിന്നെ അതുപോലെ അത് വാങ്ങാനുള്ള ആളുകൾക്കുള്ള കപ്പാസിറ്റിയും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇഷ്ടംപോലെ നല്ല ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കുന്ന രീതികൾ നമുക്ക് കാണാൻ പറ്റും.
1: അപ്പോൾ അവിടെ ചെറിയൊരു മാറ്റം വരുത്തണം. ഭക്ഷണം കിട്ടുന്നത് അൽഹംദുലില്ലാഹ് ഹൈറാണ് അല്ലേ, എല്ലാ ഭക്ഷണം കിട്ടുക ഹൈറാണ്. പക്ഷേ നമ്മൾ കഴിക്കുന്നതിന് രൂപത്തിലും അല്ലെങ്കിൽ കഴിക്കുന്ന ക്വാണ്ടിറ്റിയിലൊക്കെ ഒരു മാറ്റം വരുത്തണം എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.
2: അത് മാത്രമല്ല, ഈ ഭക്ഷണം കൊണ്ടാണ് ഏകദേശം 60-70% രോഗങ്ങളും, അതായത് ജീവിതശൈലി രോഗങ്ങളുടെ ഒരു പ്രധാന കാരണം ഭക്ഷണമാണ്.
1: നമുക്ക് അതിലേക്ക് വരാം. നമുക്ക് ഇവിടെ ആളുകൾ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് എല്ലാവരും ഇങ്ങനെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്നതിൻ്റെ ആവശ്യമുണ്ടോ? ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലാണ് ചെക്ക് ചെയ്യാറ്, ഇതങ്ങനെയല്ല, കൊളസ്ട്രോൾ ഉണ്ടോ കൊളസ്ട്രോൾ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ വരാൻ കാരണം?
2: അതിൽ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, കൊളസ്ട്രോളാണ് പല പ്രശ്നങ്ങൾക്ക് ഇന്ന് നമ്മുടെ കേരളത്തിലൊക്കെ ഒരു കാരണം. എന്ത് പറഞ്ഞു വെച്ചാൽ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ഒരു പ്രധാന കാരണം കൊളസ്ട്രോൾ തന്നെയാണ്. കാരണം ആ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ സാധനമാണ് നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകൾ പോയി അടിഞ്ഞ് അവിടെ രക്തത്തിൽ നീർക്കെട്ടുണ്ടാക്കി പിന്നീട് ബ്ലോക്ക് അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ, ഇതൊക്കെ കാരണമാണ്
1: ആൾക്കാർ. കൊളസ്ട്രോൾ കൊണ്ട് ഒരാൾ മരിക്കില്ല,
2: ഇല്ല, കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് അസുഖങ്ങളിലേക്ക് ആൾക്കാരെ എത്തിക്കുന്നത്.
1: കൊളസ്ട്രോളിൽ പിന്നെ രണ്ട് തരം കൊളസ്ട്രോളുകളെ പറ്റിയാണ് ആൾക്കാർ സംസാരിക്കാതെ, ഒന്ന് നല്ലത്, ചീത്തത്. ഈ നല്ലതും ചീത്തതും എങ്ങനെ, ഈ കൊളസ്ട്രോളിനെ നമുക്ക് നല്ലത് എന്താണ് ചീത്തത് എന്താണെന്നൊന്ന് പറഞ്ഞാവോ?
2: അതെ, അത് ബേസിക്കലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെൻസിറ്റിയെ വെച്ചിട്ടാണ് ആൾക്കാർ പറയുന്നത്. മീൻസ് സയൻറ്റിഫിക്കലി അത് ലോ ഡെൻസിറ്റി ലിപ്പിഡ്, ഹൈ ഡെൻസിറ്റി ലിപ്പിഡ്, അതാണ് ബേസിക്കലി. ഹൈ ഡെൻസിറ്റി ലിപ്പിഡാണ് നല്ല കൊളസ്ട്രോൾ. അത് നല്ല കൊളസ്ട്രോൾ എന്ന് പറയാൻ കാരണം അതിൻ്റെ വലിപ്പം വലുതാണ്, ഒന്ന്. എന്നാൽ ലോ ഡെൻസിറ്റി

0: കൊളസ്ട്രോളാണെങ്കിൽ ചെറുതാണ്. അതായത് നമ്മളൊരു ക്രിക്കറ്റ് ബോളും അതുപോലെ നമ്മളൊരു ഫുട്ബോളുമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ ക്രിക്കറ്റ് ബോൾ ഒരു വാളിൽ എറിഞ്ഞിട്ടുണ്ടാക്കുന്ന ഡാമേജ് അല്ലെങ്കിൽ ഒരു ഒരാളുടെ മേത്ത് എറിഞ്ഞുണ്ടാക്കുന്ന ഡാമേജ് വളരെ കൂടുതലാണ് ഫുട്ബോൾ എറിഞ്ഞുണ്ടാക്കുന്ന ഡാമേജ്.
1: അത്
0: അപ്പോൾ അതാണ് ആ രക്തക്കുഴലിൽ പോയി ചെറിയ ഈ ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ പോയിട്ടാണ് ഈ പറയുന്ന എന്തുണ്ടാക്കുന്നത്, ഈ രക്തത്തിൽ രക്തക്കുഴലിൽ ബ്ലോക്കുകൾ ഉണ്ടാക്കാനുള്ള ഒരു പ്രത്യേക കാരണം അതാണ്.
1: ചീത്ത കൊളസ്ട്രോൾ ആണ് ഈ
0: ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ. അത് ഏറ്റവും കൂടുതലുള്ളത് ഫ്രൈഡ് ഐറ്റംസ്, അതുപോലെ നമ്മളീ പറഞ്ഞ പോലെ എണ്ണക്കടികൾ, അതുപോലെ അങ്ങനെയുള്ള കുറേ ഭക്ഷണങ്ങളാണ് കൂടുതൽ അത് കാണുന്നത് ഒന്ന്. പിന്നെ അതുപോലെ ഗുഡ് കൊളസ്ട്രോൾ, അതായത് HDL എന്ന് പറയുന്ന ഹൈ ഡെൻസിറ്റി ലിപ്പിഡ് ആ സാധനം, അതുള്ളത് ഈ പറഞ്ഞ നട്ട്സുകളിൽ, അതുപോലെ മറ്റ് പിസ്ത, ബദാം, അതുപോലെ പല സാധനങ്ങളിലും അത് കാണാറുണ്ട്.
1: ഇത് നല്ല കൊളസ്ട്രോള് വേണമെന്നാണോ അതോ നല്ല കൊളസ്ട്രോള് കുറഞ്ഞാലാണോ അസുഖം വരിക, എങ്ങനെയത്? നല്ല കൊളസ്ട്രോൾ,
0: നല്ല കൊളസ്ട്രോളാണ് നമുക്ക് ഒരു പരിധിവരെ നമ്മൾ കൊളസ്ട്രോളിനെ നമ്മൾ രക്തത്തിൽ നിന്ന് ലിവറിലേക്ക് എത്തിച്ച് രക്തത്തിൽ കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നത്.
1: നല്ല കൊളസ്ട്രോൾ
0: ആ, അതായത് എന്നാൽ ചെറിയ കൊളസ്ട്രോൾ അങ്ങനെ, ചെറിയ കൊളസ്ട്രോൾ, ഈ ചെറിയ കൊളസ്ട്രോൾ നമ്മളെ ബോഡിയിലെ ഷുഗറുമായിട്ടും കമ്പൈൻ ചെയ്തിട്ടും അതുപോലെ രക്തത്തിലെ രക്ത ധമനികളുടെ മനിയ വാളുകളിൽ, അതായത് അതിൻ്റെ ഓരോ അറേൻ്റെ ഓരോ ഭാഗത്തുകൾ പോയി പറ്റിപ്പിടിച്ച് അവിടെ രക്തത്തിൽ നീർക്കെട്ടുണ്ടാക്കുക, രക്തക്കുഴലിൽ നീർക്കെട്ടുണ്ടാക്കുക, അതുപോലെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ചെറിയ കൊളസ്ട്രോളാണ്.
1: ഈ കൊളസ്ട്രോള് താനേ ഉണ്ടാവുമോ അതോ കൊളസ്ട്രോള് ഒരു ഒരാളുടെ ശരീരത്തിലെ കൊളസ്ട്രോള് താനേ ഇൻബോണായിട്ട് ഉണ്ടാവുന്നതാണോ അതോ നമ്മൾ ഭക്ഷണത്തിൽ ഭക്ഷണം കൊണ്ട് മാത്രമാണോ ഈ കൊളസ്ട്രോള് വരുന്നത്?
0: അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില ആൾക്കാരുടെ ജന്മനാൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലായിരിക്കും. അതിന് പറയുന്നത് ഫെമിലിയൽ ഹൈപ്പർ കൊളസ്ട്രോളീമിയ എന്നാണ് പറയുക, അതായത് പാരമ്പര്യമായിട്ട് കിട്ടുന്നത്. അത് സം ജനറ്റിക് മ്യൂട്ടേഷൻസ് കാരണമാണ് നമ്മുടെ ബോഡിയിൽ അങ്ങനെ കൊളസ്ട്രോൾ ഉണ്ടാകുന്നത്. അവരുടെ കൊളസ്ട്രോളിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ആൾക്കാരുടെ കാണുന്നതിനെ ബോഡിയിലേക്കാൾ വളരെ കൂടുതലായിരിക്കും. അത് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ, ഇപ്പം സ്കിന്നുകളിൽ, അതുപോലെ പല സ്ഥലങ്ങളിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് കൂടുതലായിട്ട് കാണുന്നത് അത് നമ്മുടെ ഭക്ഷണ രീതികൾ കൊണ്ടും അതുപോലെ നമ്മുടെ വ്യായാമക്കുറവുകൾ കൊണ്ട്, നമ്മളുടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറയും നമ്മൾ ഇന്ന് എങ്ങനെയാണല്ലോ, അപ്പം അതൊക്കെ കൊണ്ട് ഉണ്ടാവുന്നതാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന കൂടുതൽ കൊളസ്ട്രോളിൻ്റെ ഒരു കാരണം.
1: കാരണം ഈ ആളുകൾ പറയാറുണ്ട് തടി കൂടി കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഉണ്ടാവും, തടി ഇല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടാവില്ല, അങ്ങനെ അത് അതിലെന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ? തടി ഒരാളുടെ വണ്ണം ഈ കൊളസ്ട്രോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ?
0: നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ഫാറ്റി ആസിഡ്, അതാണ് അതിൻ്റെ കോമ്പൗണ്ട് ഫാറ്റി ആസിഡ്. അത് സാധാരണ നമ്മൾ ഈ തടിയുള്ള ആൾക്കാർക്ക് പൊതുവെ ഫാറ്റിൻ്റെ ഡെപ്പോസിഷനാണ് ഈ തടി കൂടുതൽ നമുക്ക് കാണിക്കുന്നത്. എന്നാൽ മസിൽ ഗ്രോത്ത് ഉള്ളവർക്ക് മസിലിൻ്റെ ഗ്രോത്ത് കൊണ്ടാണ് തടി ഉണ്ടാകുന്നത്. ഈ ഫാറ്റ്, അതായത് നമ്മുടെ ഈ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ആൾക്കാർക്ക് വയറ് ചാടുന്നത്, അത് ഫാറ്റി ആസിഡാണ്, ഫാറ്റി ആസിഡിൻ്റെ ഡെപ്പോസിഷൻ. അതിൽ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഷുഗറും കൊളസ്ട്രോളും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്.
1: റിലേറ്റീവ് ആണ്.
0: ഷുഗറാണ് ആക്ച്വലി കൊളസ്ട്രോൾ ആയി മാറുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ബോഡിയിൽ നമ്മൾ ഷുഗറുള്ള സാധനങ്ങൾ കൂടുതൽ കഴിക്കുമ്പോൾ, അതായത് ഈ പറഞ്ഞ സോഫ്റ്റ് ഡ്രിങ്ക് ആവട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഈ കുട്ടികൾ കഴിക്കുന്ന ചീസ്, ബർഗർ, അതുപോലെ സ്വീറ്റായ കുറേ സാധനങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ നമ്മളെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഷുഗർ വളരെ നല്ല, അതായത് ഷുഗർ സ്പൈക്ക് എന്ന് അതിന് പറയാം, ഷുഗർ സ്പൈക്ക് കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ബോഡി ഒരു കാര്യം ചെയ്യുന്നത് ആ ഷുഗറിനെ അതിനെ നമ്മൾ ലിപ്പിഡാക്കി ലിവറിൽ സ്റ്റോർ ചെയ്ത് ചെയ്യുക. അതായത് നമ്മുടെ ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഈ പറയുന്ന ഷുഗറുകളിലൊക്കെ പോയി നമ്മളെ ലിവറിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. ഒരു സ്ഥലം ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ലിവറാണ്, എന്നാൽ മറ്റ് സ്ഥലം ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളാണ്. അതാണ് നമ്മളീ പറഞ്ഞ അഡിപ്പോസ് ടിഷ്യൂ, അതോ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ. അതോടെ ആ ഡെപ്പോസിറ്റ് കൂടുന്നത് കൊണ്ടാണ് അമിതവണ്ണം വരുന്നത്.
1: ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ തുടക്കത്തിൽ ഈ ജനറ്റിക്കായിട്ടുള്ള കൊളസ്ട്രോളുകൾ ഉണ്ടാവും എന്നുള്ളത്, അങ്ങനെ കൊളസ്ട്രോളുകൾ ഉണ്ടോ ഇല്ലയെന്ന് അറിയാം, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രിക്കോഷൻ എടുക്കേണ്ടതുണ്ടോ? ഒരാൾക്ക് ഇപ്പോൾ എൻ്റെ ഉപ്പാക്ക് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ ചെറുപ്പം മുതലേ ആ കൊളസ്ട്രോൾ വരാതിരിക്കാനോ, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് എനിക്ക് കൊളസ്ട്രോൾ കിട്ടാതിരിക്കാനുള്ള എന്തെങ്കിലും പ്രിക്കോഷൻസ് ചെയ്യേണ്ടതുണ്ടോ?
0: അതായത് നമ്മൾ ആദ്യം കൊളസ്ട്രോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണേ, എങ്ങനത്തെ കൊളസ്ട്രോളാണ്, മരുന്ന് കഴിച്ചിട്ട് ആ കൊളസ്ട്രോൾ കുറയുന്നുണ്ടോ, അതിനുള്ള ടെസ്റ്റുകളുണ്ട്, കുറച്ച് ഹൈ ലെവൽ ടെസ്റ്റുകളുണ്ട്, അതൊക്കെ ചെയ്തിട്ടാണ് നമ്മളത് അറിയുക. ബേസിക്കലി നമ്മൾ കൊളസ്ട്രോൾ കുറയ്ക്കുക എന്നുള്ളത് നമ്മൾക്ക് വളരെ സിമ്പിളായ കാര്യമാണ്. അതിനൊരുപാട് മെത്തേഡുകളുണ്ട്. ഇന്ന് ഏറ്റവും ആൾക്കാർ കൂടുതൽ ഫോളോ ചെയ്യുന്നത് മരുന്ന് കുടിച്ച് കുറക്കാണ്. ഈ മരുന്ന് കുടിച്ചിട്ടും കുറയാത്ത കൊളസ്ട്രോളുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ പല രീതികൾ മുന്നോട്ട് വെക്കുന്നത്.
1: നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുന്നേ, ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലാണ് കൊളസ്ട്രോൾ ഉണ്ടാവുക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ ശ്രദ്ധ ഒരു വ്യക്തി നിർവഹിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഒന്ന് പറയാമോ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ?
0: അങ്ങനെ നിങ്ങൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഒരാൾക്ക് കൊളസ്ട്രോളിൻ്റെ മരുന്ന് കുടിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്, അതായത് കൊളസ്ട്രോൾ മരുന്ന് നമ്മൾ കോമൺ ആയിട്ട് കഴിക്കുന്ന മരുന്നുകൾ അലർജി ആണെങ്കിൽ അവർക്ക് കൊളസ്ട്രോളിൻ്റെ മരുന്ന് കുടിക്കാൻ പറ്റില്ല, അപ്പോൾ അവരെന്താണ് ചെയ്യുക?
1: അപ്പോൾ ഡോക്ടറോട് ചോദിക്കും, ഇനി അടുത്ത സൊല്യൂഷൻ എന്താ ഡോക്ടറെ ചോദിക്കും.
0: ആ അവിടെയാണ്, അതായത് ഈ മരുന്നുകൾ അലർജി ആയവർക്ക് കണ്ടുപിടിച്ച ഒരു പ്രതിവിധിയാണ് ഭക്ഷണ രീതി. അതായത് വളരെ എഫക്റ്റീവായ ഒരു ഭക്ഷണ രീതിയാണ് പോർട്ട്ഫോളിയോ ഡയറ്റ് എന്നൊക്കെ പറയും അതിന്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ കൊളസ്ട്രോളിൻ്റെ അളവ് രക്തത്തിൽ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മളെ മെയിൻ എയിം. അപ്പോൾ അതിനെ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിനായിട്ട് നമ്മൾ പറയുന്ന ഫസ്റ്റാണ് ലീഫി വെജിറ്റബിൾസ് ധാരാളമായി കഴിക്കുക.
1: ലീഫി
0: വെജിറ്റബിൾസ്, ആ ലീഫി വെജിറ്റബിൾസ് കഴിക്കുമ്പോഴുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡിയിലെ കൊളസ്ട്രോള് ശരീരത്തിലെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് ഒരു പരിധിവരെ ഈ സാധനം കുറക്കുന്നുണ്ട്. മരുന്ന് കുടിക്കാൻ പറ്റാത്ത അവസ്ഥ, അതായത് നമുക്കറിയാം അലർജി പോലെയുള്ളത് വന്നാൽ നമുക്ക് ആ മരുന്ന് കുടിക്കാൻ പറ്റില്ല. അപ്പം അവർക്ക് എന്ത് എങ്ങനെ കൊളസ്ട്രോൾ കുറക്കാം എന്നുള്ളത് അവിടെയാണ് നമ്മൾ ഈ ഒരു സയൻറ്റിഫിക് മെത്തേഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് പോർട്ട്ഫോളിയോ ഡയറ്റ് എന്നാണ് അതിന് പറയുന്നത്.
1: പോർട്ട്ഫോളിയോ
0: ഡയറ്റ്, അതായത് അത് പ്യുവർലി വെജിറ്റേറിയൻ ഡയറ്റാണ്. പ്യുവർലി വെജിറ്റേറിയൻ ഡയറ്റ്, അതിൽ ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് പ്ലാന്റ് സ്റ്റിറോൾസ്. പ്ലാന്റ് സ്റ്റിറോൾസ് എന്ന് പറഞ്ഞാൽ അത് മെയിൻലി നമ്മൾ അത് കൂടുതലുള്ള നട്ട്സുകൾ, ആൽമണ്ട്സുകൾ, അതുപോലെ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് അതിൽ കൂടുതലുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കൊളസ്ട്രോളിൻ്റെ ഡൈജഷനെ നമ്മൾ എന്താക്കേണ്ടത്, ഇൻഹിബിറ്റ് ചെയ്യാണ്, അതായത് ഡൈജഷൻ കുറയ്ക്കുകയാണ്.
1: അപ്പോൾ ഡൈജസ്റ്റ് ചെയ്യാതിരിക്കും.
0: അപ്പോൾ കൊളസ്ട്രോൾ അത് നമുക്ക് നമ്മളെ രക്തത്തിലേക്ക് വരുന്നത് വളരെ കുറയാണ്.
1: ഡൈജസ്റ്റ് ആയാലാണുള്ളത് രക്തത്തിലേക്ക് പകരുക അല്ലേ.
0: പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ ട്രാപ്പിംഗ് ഫുഡ്സ് എന്നാണ് അതിന് പറയുന്നത്. അതായത് ബേസിക്കലി അത് സൊല്യുബിൾ ഫൈബേഴ്സ് ആണ്. ബെസ്റ്റ് ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്സ്, ബാർലി, അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമ്മളെ കൊളസ്ട്രോളിൻ്റെ അബ്സോർപ്ഷനെ വളരെയധികം കുറയ്ക്കുകയാണ്. അതായത് നമ്മളെ ഒരാളുടെ ബോഡിയിൽ കൊളസ്ട്രോൾ ഇല്ല, കൊളസ്ട്രോളിനെ നമ്മൾ എന്താക്കുകയാണ്, നമ്മുടെ സ്റ്റൂളിലെ കൂടെ, അത് മലത്തിലൂടെ അത് നമുക്ക് പുറന്തള്ളിയാണ്. അതായത് കൊളസ്ട്രോളിന് അത്രയും നമ്മുടെ രക്തത്തിൽ എത്തുന്നത് കുറയ്ക്കുകയാണ്. അതിൽ ബേസിക്കായി ഞാൻ പറഞ്ഞ മെയിൻ ആയിട്ടുള്ളതാണ് നമ്മൾ ഓട്സ്, ബാർലി, അതുപോലെയുള്ള സീരിയൽസ്, ഹോൾ സീരിയൽസ് ആയ സാധനങ്ങൾ.
1: അപ്പം അങ്ങനെയുള്ള ഈ അലർജിയൊക്കെ ഉള്ള ആളുകൾക്ക് മറ്റുള്ള മത്സ്യങ്ങളോ മാംസമോ അങ്ങനെയുള്ളതൊക്കെ കഴിക്കാൻ പാടില്ല എന്നാണ് അല്ലേ?
0: അല്ല, നമുക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാം. ആ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ കഴിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ അത് എങ്ങനെ രീതിയിൽ കഴിക്കണം എന്നതാണ് അവിടെ ഇമ്പോർട്ടൻസ്. വേറെ ഒന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഈ പോർട്ട്ഫോളിയോ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരാൾ ഒരു നാലാഴ്ച മുതൽ എട്ടാഴ്ച കൊണ്ട് തന്നെ സ്ലോലി സ്ലോലി നമ്മളുടെ ഡയറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും.
1: കൊളസ്ട്രോൾ
0: മരുന്നില്ലാതെ തന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതിൽ ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് വൺ പ്ലാന്റ് സ്റ്റിറോൾസ്, സെക്കൻഡ് വൺ സൊല്യുബിൾ ഫൈബേഴ്സ്, ഇത് രണ്ടുമാണ് നമ്മുടെ ഡയറ്റിൽ മെയിൻ ആയിട്ട്. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ പ്ലാന്റ് പ്രോട്ടീൻസ്. നമ്മൾക്കിപ്പോൾ നമുക്ക് പ്രോട്ടീൻ വേണമല്ലോ നമ്മളെ ശരീരത്തിൽ. സാധാരണ നമുക്ക് റെഡ് മീറ്റുകളിലൂടെയാണ് പ്രോട്ടീൻ കിട്ടുന്നത്. അതിന് പകരം നമ്മൾ യൂഷ്വലി നമ്മൾ ഫോളോ ചെയ്യുന്നത് ഒന്നാണ് എന്ത്, പ്ലാന്റ് പ്രോട്ടീൻസായ പയറുവർഗ്ഗങ്ങൾ, സോയാ പ്രോട്ടീൻസ്, ഇതൊക്കെയാണ് ഏറ്റവും നല്ല പ്രോട്ടീൻസുകൾ. അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു പ്രോട്ടീൻ്റെ ആവശ്യകതയെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഈ പോർട്ട്ഫോളിയോ ഡയറ്റിൻ്റെ പ്രത്യേകത.
1: അത് കഴിച്ചാൽ തന്നെ പിന്നെ ഒരു നാലാഴ്ച കഴിയുമ്പോഴേക്കൊക്കെ തന്നെ കൊളസ്ട്രോൾ,
0: നാലാഴ്ച അല്ല ഒരു എട്ടാഴ്ച, പക്ഷേ ഇത് നമ്മുടെ ഡയറ്റിൽ സ്ലോലി സ്ലോലി ആഡ് ചെയ്യാൻ പറ്റും.
1: ഇതിപ്പം ഈ കൊളസ്ട്രോൾ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിലും ഈ ഭക്ഷണ ശൈലി ഈ രീതി ജീവിതത്തിൽ കൊണ്ടുകൊടുക്കണമെന്ന് അസുഖങ്ങൾ വരാതിരിക്കാൻ ഒരു ഇതാവും.
0: വളരെയധികം നല്ലതാണ്. പുതിയ പഠനങ്ങൾ പറയുന്നത് അസുഖങ്ങൾ, അതായത് കമ്മ്യൂണിറ്റി മെഡിസിൻ അഥവാ പ്രിവെൻറ്റീവ് സോഷ്യൽ മെഡിസിൻ്റെ ഒരു കോൺസെപ്റ്റ് തന്നെ, നമുക്ക് ഈ പറഞ്ഞ ജീവിതശൈലികളിലുണ്ടാകുന്ന രോഗങ്ങൾ എങ്ങനെ വരാതിരിക്കാം, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഭക്ഷണ രീതികളും വ്യായാമങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ.
1: ഡോക്ടറെ, നമുക്ക് എല്ലാ ഇപ്പോൾ ആളുകൾക്ക് ഒരു ശീലമുണ്ട്, നമ്മൾ പ്രത്യേകിച്ച് കേരളക്കാർക്കൊക്കെ, എന്തായാലും രാവിലെ ദോശ, അരി കൊണ്ടുള്ള ദോശ, ഉച്ചയ്ക്ക് ഊണ് കഴിച്ചേ മതിയാവും അരി കൊണ്ടുള്ളത്, വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പം അരി കൊണ്ടുള്ള ഭക്ഷണം തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ഗോതമ്പായിരിക്കാം. അപ്പോൾ ഇങ്ങനെ അരി ഭക്ഷണം കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് കൊളസ്ട്രോളിനും മറ്റേതെങ്കിലും അസുഖങ്ങൾക്കൊക്കെ അത് കാരണമാവും അരി ഭക്ഷണം കൂടുതൽ കഴിച്ചു
0: കഴിഞ്ഞാൽ. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഷുഗറ്, അതായത് അരി ഭക്ഷണങ്ങളും കൊളസ്ട്രോളൊക്കെ വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഈ പറയുന്ന ഷുഗറാണ് നമ്മളെ രക്തത്തിലെത്തുന്ന, ഈ ഷുഗറിനാണ് ട്രൈഗ്ലിസറൈഡ്, കൊളസ്ട്രോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളെ ബോഡിയിൽ നിന്ന് ആക്കുന്നത്. നമ്മുടെ നാട്ടിൽ റൈസ് രണ്ട് ടൈപ്പ് റൈസ് ആണല്ലോ, ഒന്ന് വൈറ്റ് റൈസും ബ്രൗൺ റൈസും, അതായത് പോളിഷ്ഡ് റൈസ് അൺപോളിഷ്ഡ് റൈസ്. ഈ വൈറ്റ് റൈസ് എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു 80 മുതൽ 100 ഗ്രാം വരെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ പഞ്ചസാര കഴിക്കുന്ന അതേ എഫക്റ്റ് തന്നെ നമ്മളെ ബോഡിയിൽ ഉണ്ടാക്കും. പെട്ടെന്ന് നമ്മളെ ഷുഗർ സ്പൈക്കും ഇൻസുലിൻ സ്പൈക്കും ഉണ്ടാകുന്നു. ഈ ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഷുഗർ കൂടുമ്പോൾ നമ്മളെ ബോഡി അതിനെ ഓവർക്ലിയം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പാൻക്രിയാസ് ഒരുപാട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇൻസുലിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, ഷുഗറിനെ നമ്മൾ കൊളസ്ട്രോൾ ആക്കിയിട്ട് ലിവറിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പൊ ഈ വൈറ്റ് റൈസ് കഴിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഷുഗർ സ്പൈക്ക് വളരെ കൂടുതലായിരിക്കും. എന്നാൽ നേരെ മറിച്ച് ബ്രൗൺ റൈസ് എന്ന് പറഞ്ഞാൽ നമ്മളെ മട്ട റൈസ്, അതുപോലെ തവിട് കളയാത്ത റൈസിനാണ് നമ്മൾ അങ്ങനെ പറയാം. അപ്പൊ അതിന് ഗ്ലൈസീമിക് ഇൻഡെക്സ്, അതായത് ഒരു എമൗണ്ട് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഷുഗറിന്റെ അളവ് കുറവാണ്. അപ്പൊ അതാണ് അതുകൊണ്ടുള്ള ബെനിഫിറ്റ്.
1: അപ്പൊ ഈ ഭക്ഷണ രീതിയെ കുറിച്ച് നമ്മളിപ്പോ പിന്നെ പറഞ്ഞു. ഇനി എക്സസൈസ്, ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആൾക്കാർ കൊളസ്ട്രോളിനെ നമ്മൾ ഓടി തോൽപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എക്സസൈസും കൊളസ്ട്രോളും തമ്മിലുള്ള ബന്ധം എങ്ങനെയത്? പിന്നെ നമ്മൾ വീട്ടിലെ ചില അപ്പോൾ പറഞ്ഞാൽ പറയും, ഞാനും വീട്ടിലെ ജോലി എടുക്കുന്നില്ലേ, എനിക്ക് ഇനി എന്തിനാ എക്സസൈസ് എന്നൊക്കെ പറയും. ഈ എക്സസൈസും കൊളസ്ട്രോളും തമ്മിൽ, എക്സസൈസ് എങ്ങനെ ചെയ്യണം, കൊളസ്ട്രോൾ തമ്മിലുള്ള ബന്ധം എന്താണ്?
0: നമ്മൾ വീട്ടിലെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾക്കധികം ഭാരമില്ലാത്ത ജോലിയാണ്, നമ്മൾ നിന്ന് ചെയ്യുന്ന ജോലികളാണ്. എന്നാൽ നമ്മൾ എക്സസൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ലോ ഇൻറ്റൻസിറ്റിയിൽ ചെയ്യുന്ന എക്സസൈസ്. ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നല്ല വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രായമായാലെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എക്സസൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരോട് പറയുന്നത് നിങ്ങൾ ഡെയിലി ഒരു 30 മിനിറ്റ്സ് ഒരു വാക്കിംഗ്. അതുകൊണ്ട് നമുക്കുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ സ്റ്റോർ ചെയ്ത കൊളസ്ട്രോൾ അത് യൂട്ടിലൈസ് ചെയ്യാണ്, എനർജി ആക്കാൻ വേണ്ടി നമ്മളത് യൂട്ടിലൈസ് ചെയ്യാണ്. അത്രയും നമ്മുടെ ബോഡിയിൽ അപ്പോൾ കൊളസ്ട്രോൾ കുറഞ്ഞു വരികയാണ്. അതാണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിള്. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എല്ലാ ഭാഗത്തേക്കും രക്തയോട്ടം കൂടും. രക്തയോട്ടം കൂടുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിക് റേറ്റ് കൂടും. ഇതൊക്കെ നമ്മളുടെ ദഹനത്തെയും അതുപോലെ നമ്മുടെ എല്ലാവിധ രക്തക്കുഴലുകളുടെ ആരോഗ്യത്തെയും എല്ലാം നമ്മളെ വളരെയധികം സ്വാധീനിക്കുന്ന ഒന്നാണ് നമ്മളുടെ വ്യായാമങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ പല ആൾക്കാരിലും വ്യായാമം എന്നൊരു ട്രെൻഡി ആയിട്ട് മാറാനുള്ള കാരണം തന്നെ ആൾക്കാർക്ക് ആ ഒരു ബോധം ഉള്ളതുകൊണ്ടാണ്.
1: പണ്ട് വ്യായാമത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, നല്ലോണം അധ്വാനിച്ചിരുന്ന ആളുകൾ. അപ്പോൾ പിന്നെ കൊളസ്ട്രോൾ ഒന്നും അത് കാരണം തന്നെ വരാതിരിക്കും.
0: അതായത് പണ്ട് നമ്മളവിടെ ഒരു പോയിന്റ്, പണ്ട് കാലത്തുള്ളവർ റൈസ് നമ്മളാക്കാണെങ്കിൽ കൂടുതൽ കഴിക്കുന്നത്, അതുപോലെ അവർ അത് ഉപയോഗിച്ച് തീർക്കുകയാണ്. ഉപയോഗിച്ച് തീർക്കാന്ന് പറഞ്ഞാൽ അവർ അധ്വാനിച്ച് തീർക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചുള്ള അങ്ങനെയല്ല, നമ്മൾ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ് കൂടുതൽ ആൾക്കാർക്കും. ഇപ്പം ഒരു ഓഫീസ് ജോലിയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം രാവിലെ 9 മണിക്ക് ഓഫീസിലെത്തുന്നു, കഴിച്ച് വൈകുന്നേരം 6 മണി 7 മണിക്ക് വീട്ടിലെത്തുന്നു. അപ്പം ആ സമയത്ത് അദ്ദേഹം ഉച്ചയ്ക്ക് ലഞ്ച് റൈസാണ് കഴിക്കുന്നത്, രാത്രി റൈസാണ് കഴിക്കുന്നത്. അങ്ങനെയുള്ള ഭക്ഷണ ശീലങ്ങൾ ഉണ്ടായിട്ടും നമുക്ക് എക്സസൈസ് പോലത്തെ കാര്യങ്ങളില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ രോഗിയാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
1: ഇവിടെ നമ്മൾ കൊളസ്ട്രോളിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ സംസാരിച്ചത്. ഇവിടെ ചോദ്യങ്ങൾ കുറേ വന്നിട്ടുണ്ട്. ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ഇൻഷാല്ല മറ്റൊരു പ്രോഗ്രാമിൽ വെച്ച് നമുക്ക് ഇതിൻ്റെ ബാക്കി ചോദ്യങ്ങൾക്ക് മറുപടി പറയാം. എന്തായാലും ഈ ഒരു സ്റ്റുഡിയോയിൽ വരാനും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനും ഡോക്ടർ കാണിച്ച മനസ്സിന് അള്ളാഹു താങ്കൾക്ക് പ്രതിഫലം നൽകട്ടെ എന്ന് പറയുന്നു. ഇപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, ഇപ്പം ഞാൻ നമ്മളിപ്പോൾ പറഞ്ഞപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം ഒക്കെ പറഞ്ഞപ്പോഴും നമുക്കൊരു ഒരു ഇസ്ലാമിക ഇതിൽ നോക്കുമ്പോൾ നമ്മളോട് പറിച്ചോൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ 3-ൽ 1 കഴിക്കാവുള്ളൂ, ഭക്ഷണം വളരെ കുറച്ച് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരുവിധം അസുഖങ്ങളൊന്നും വരില്ല
0: അല്ലേ?
1: എന്തായാലും ഡോക്ടർ ഈ കൊളസ്ട്രോളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടായിരിക്കട്ടെ. നമുക്ക് ഈ പങ്ക്തി ഇവിടെ നിർത്തുകയാണ്. ഇനി മറ്റൊരു സമയ സന്ദർഭത്തിൽ വേറൊരു വിഷയമായി നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: പീസ് റേഡിയോയിൽ ശ്രോതാക്കളെ ഇനി കേൾക്കുന്നത് റിയാദുസ് സ്വാലിഹീൻ, ഫർളും സുന്നത്തും തമ്മിൽ വേർതിരിക്കുക എന്ന വിഷയത്തിൽ. റിയാദുസ് സ്വാലിഹീനിൽ അഷ്റഫ് സലഫി വാണിയമ്പലമാണ് നമ്മോടൊപ്പം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബതു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ നബിയ്യിനാ റഹ്മത്തൻ ലിൽആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുല്ലാ 204-ാമത്തെ അധ്യായത്തിൽ സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നമസ്കരിക്കലാണ് മുസ്തഹബ്, അതോടൊപ്പം തന്നെ വൽ അംരി ബി തഹവ്വുലി ലിന്നാഫിലത്തി മിൻ മൗളിഇൽ ഫരീള, ഫർള് നമസ്കരിച്ച സ്ഥലത്ത് നിന്ന് സുന്നത്ത് നമസ്കരിക്കാൻ വേണ്ടി ഒരല്പം മാറുക എന്നതുകൊണ്ട്, അവിൽ ഫസ്ലി ബൈനഹുമാ ബി കലാമിൻ, അതല്ലെങ്കിൽ ഒരു സംസാരം കൊണ്ട് ഒരു ഗ്യാപ്പ് അതിന് നൽകുക, അതിനെ വേർതിരിക്കുക എന്ന ഒരു കൽപ്പനയും വിശദീകരിക്കുന്ന അധ്യായത്തിൽ നിന്നുള്ള ഒരു അസർ നമുക്ക് കാണുവാൻ സാധിക്കും. 1131-ാമത്തെ ഹദീസായി ഇമാം നബവി റഹിമഹുള്ള കൊണ്ടുവന്നത്, വഅൻ ഉമർ ബിനി അത്താഇൻ അന്ന നാഫിഉ ബിനി ജുബൈരിൻ അർസലഹു ഇലസ്സായിബ് ബിനി ഉഖ്തി നബിരിൻ യസ്അലുഹു അൻ ഷൈഇൻ റആഹു മിൻഹു മുആവിയത്തു ഫി സ്വലാഹ് ഫഖാല നഅം صليت معه الجمعة في المقصورة فلما سلم الإمام قمت في مقامي فصليت فلما دخل أرسل إلي فقال لا تعد لما فعلت إذا صليت الجمعة فلا تصلها بصلاة حتى تتكلم أو تخرج فإن رسول الله صلى الله عليه وسلم أمرنا بذلك ألا نوصل صلاة بصلاة حتى نتكلم أو نخرج رواه مسلم إمام مسلم ريبورت جيدا താബിഇയായ ഉമർ ബിനു അത്താഇൽ നിന്ന് റിവായത്ത് ചെയ്യുന്നു, അന്ന നാഫിഉ ബിനു ജുബൈർ, നാഫിഉ ബിനു ജുബൈർ അർസലഹു ഇല സായിബ്, ഇല സായിബ് ബിനു ഉഖ്ത് ബിനമിർ, സായിബ് ബിനു ഉഖ്ത് നമീറിലേക്ക് ആളെ പറഞ്ഞയച്ചു. യസ്അലുഹു അദ്ദേഹത്തോട് ചോദിക്കാൻ വേണ്ടി, അൻഷൈൻ ഒരു കാര്യത്തെക്കുറിച്ച്, റആഹു മിൻഹു മുആവിയ ഫി സ്വലാത്ത്, അദ്ദേഹം സായിബ് ബിനു ഉഖ്തിനെ മുആവിയ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുണ്ടായ ഒരു കാര്യത്തെ സംബന്ധിച്ച് നമസ്കാരത്തിൽ കണ്ട ഒരു വിഷയം പറഞ്ഞതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാം അതെ, സായിബ് ബിനു ഉഖ്തിൻ അമീർ അദ്ദേഹം പറയുകയാണ്, അതെ, സ്വല്ലൈതു മഅഹുൽ ജുമുഅ, ഞാൻ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കൂടെ ജുമുഅ നമസ്കരിക്കുകയുണ്ടായി മഖ്സൂറയിൽ വെച്ച്. ഫലമ്മ സല്ലമൽ ഇമാമു, ഇമാം സലാം വീട്ടിയപ്പോൾ, ഖുംതു ഫീ മഖാമി, ഞാൻ എൻ്റെ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റു, ഫസൊല്ലയിത്തു, ഞാൻ നമസ്കരിച്ചു, ഫലമ്മ ദഖല അർസല ഇലയ്യ, പിന്നെ നമസ്കാരം കഴിഞ്ഞ് അദ്ദേഹം റൂമിലേക്ക് പ്രവേശിച്ചപ്പോൾ എന്നെ എൻ്റെ അടുത്തേക്ക് ആളെ പറഞ്ഞയച്ചു, എന്നിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ലാ തഅദു ലിമാ ഫഅൽത, നിങ്ങൾ ചെയ്ത പോലെ നിങ്ങൾ ആവർത്തിക്കരുത്, ഇദാ സൊല്ലൈത്തൽ ജുമുഅത, നിങ്ങൾ ജുമുഅ നമസ്കരിച്ചു കഴിഞ്ഞാൽ, ഫലാ തസിൽഹ, അതിനോട് ചേർക്കരുത് ബിസ്വലാത്തിനൊരു നമസ്കാരത്തെ, ഹത്താ തതകല്ലമ ഔ തഖ്റുജ, ആ സ്ഥലത്തുനിന്ന് മാറുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കുകയോ ചെയ്തിട്ടല്ലാതെ ജുമ കഴിഞ്ഞ് സലാം വീട്ടി ഉടനെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമസ്കരിക്കുക എന്നുള്ളത് പാടുള്ളതല്ല. ഫഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമറനാ ബിദാലിക, കാരണം നിശ്ചയമായും അള്ളാഹുവിൻ്റെ ദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് അത് കൽപ്പിച്ചിട്ടുണ്ട്. അല്ല നൂസില സ്വലാത്തൻ ബി സ്വലാത്തിൻ, ഒരു നമസ്കാരത്തെ മറ്റൊരു നമസ്കാരത്തോട് ചേർക്കരുത്, ഹച്ചാന ചക്കല്ലമ ഔ നഖ്റുജ, ഒന്നെങ്കിൽ നമ്മളെന്തെങ്കിലും സംസാരിക്കണം, അല്ലെങ്കിൽ നമ്മളവിടെ നിന്ന് ഒരു മാറി നിൽക്കണം, വേറെ സ്ഥലത്തേക്ക് മാറണം എന്നുള്ളത്. സഹോദരങ്ങളെ, ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തതാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള അദ്ദേഹം വിശദീകരിക്കുന്നു, ഹാദൽ ഹദീസു അല്ലദീ ദക്കറഹു റഹിമഹുള്ള, ഇമാം നബവി റഹിമഹുള്ള ഇവിടെ കൊണ്ടുവന്നതായ ഹദീസ്, ഫിസ്തിഹ്ബാബിൽ ഫസ്ലി ബൈനൽ ഫർദി വസ്സുന്ന, ഫർളും സുന്നത്തും തമ്മിൽ വേർതിരിക്കൽ മുസ്തഹബാണ് എന്നറിയിക്കുന്ന വിഷയമാണ്. ഹദീസ് മുആവിയ റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ്, അന്നഹു റഅ റജുലൻ സല്ലൽ ജുമുഅ, അദ്ദേഹം ഒരാളെ കാണുകയാണ് ജുമാ നമസ്കരിക്കുന്നത്, സുമ്മക്കാമ, എന്നിട്ട് അയാൾ എഴുന്നേറ്റ് നിന്നു, ഫസല്ല യാനി സുന്ന, പിന്നെ അയാൾ സുന്നത്ത് നമസ്കരിച്ചു, ഫദഅഹു മുആവിയ തു മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിളിച്ചു, വ അഖ്ബറഹു അദ്ദേഹത്തോട് അറിയിച്ചു കൊടുത്തു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ അമറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ടുണ്ട്, അല്ലാ തൂസല സ്വലാത്തുൻ ബിസ്വലാത്തിൻ ഹത്താ നഖ്റുജ ഔ നതകല്ലമ, നമ്മളൊരു നമസ്കാരവും മറ്റൊരു നമസ്കാരത്തോട് ചേർക്കരുത്, നമ്മളെന്തെങ്കിലും സംസാരിക്കുകയോ അവിടെ നിന്ന് മാറുകയോ ചെയ്തിട്ടല്ലാതെ. ഇപ്പം മസലൻ, ഉദാഹരണമായി, ഇദാ സല്ലൈത ളുഹർ, നീ ളുഹർ നമസ്കരിച്ചു, വല്ലുഹുറു ലഹാ റാതിബത്തുൻ ബഅദഹ, ളുഹറിന് ശേഷം റാതിബത്ത് സുന്നത്തുണ്ടല്ലോ, വറത്താൻ തുസല്ലി റാതിബ, നീ ആ റാതിബത്ത് നമസ്കരിക്കാൻ ഉദ്ദേശിച്ചു, ലാ തുസല്ലി റാതിബ ഫീ മക്കാനിക്, നിൻ്റെ ആ സ്ഥലത്ത് തന്നെ നീ നമസ്കരിക്കരുത്, ഖും ഫീ മഹല്ലിൻ ആഖറ, നീ വേറൊരു സ്ഥലത്തേക്ക് എഴുന്നേറ്റ് പോവുക. അവിഹ്റുജ് ഇലാ ബൈതിക് ഹുവ അഫ്ദൽ, അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് നമസ്കരിക്കുക, അതാണ് അഫ്ദൽ. ഔ അലൽ അഖൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് തക്കല്ലം, എന്തെങ്കിലും നീ സംസാരിക്കുക, ദിക്റുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ. ലി അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ തുസല സ്വലാത്തുൻ ബിസ്വലാത്തിൻ, കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട് ഒരു നമസ്കാരത്തെ മറ്റൊരു നമസ്കാരത്തോട് ചേർക്കുന്നത്. ഹത്താത് യഖ്റുജൽ ഇൻസാൻ വയത്തക്കല്ലം, ആ നമസ്കരിച്ച വ്യക്തി അവിടെ നിന്ന് പുറപ്പെടുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ ചെയ്യുന്നതുവരെ അവിടെ തന്നെ നമസ്കരിക്കരുത്. ഇതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് യുസന്നുൽ ഫസ്ലു ബൈനൽ ഫർദി വസുന്നതിഹി ബികലാം, ഫർദും സുന്നത്തിനുമിടയിലുള്ള വേർതിരിവ് എന്തെങ്കിലും സംസാരം കൊണ്ട്, അവിൻതിഖാലിൻ മിൻ മൗദിഇഹി, അല്ലെങ്കിൽ ആ ഫർദ് നമസ്കരിച്ച സ്ഥലത്ത് നിന്നൊന്ന് മാറി നിന്നുകൊണ്ട്. സഹോദരങ്ങളെ, വൽ ഹിക്മത്തു മിൻ ദാലിക, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഉണർത്തുന്നു, ഇതിലുള്ള ഹിക്മത്ത് അല്ല യൂസലൽ ഫർദു ബിന്നഫിൽ, ഫർദ് സുന്നത്തുമായി കൊണ്ട് ചേരാതിരിക്കാൻ. ഫല്യക്കുനിൽ നഫലു വഹ്ദഹു, സുന്നത്തായ നിസ്കാരം അത് മാത്രമായിക്കൊണ്ട് തന്നെ വേറെ നമസ്കരിക്കുക. വൽ ഫർദു വഹ്ദഹു ഹത്താല യഖ്തലിത, ഫർദ് കൂടിച്ചേരാതെ അത് വേറെയും നമസ്കരിക്കുക. ഇതാണ് പണ്ഡിതന്മാർ ഇതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ഹദീസിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പഠിക്കുവാനുമുണ്ട്. താബിഈങ്ങൾ റഹിമഹുമുല്ലാ അവരങ്ങേയറ്റത്തെ തൽപരരായിരുന്നു ഇൽമ് സ്വീകരിക്കുന്നതിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അത് സ്വഹാബത്തിൽ നിന്ന് പഠിക്കാൻ, അതുകൊണ്ടാണല്ലോ ലിഅന്നഹും റസദു കുല്ല കബീരിൻ വസഗീരിൻ മിൻ സുന്നത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ചെറുതോ വലുതുമായ ഏതൊരു സുന്നത്തിനെയും അവർ നിരീക്ഷിച്ചു, അവർ വീക്ഷിച്ചു. വഹറസു അലാ തഅലീമിഹാ ലിമൻ ബഅദഹും, അവർ പിൻഗാമികളായ അവർക്ക് പിന്നെയുള്ള ആളുകൾക്കത് പഠിപ്പിക്കാൻ, അറിയിച്ചു കൊടുക്കാൻ അവർ താൽപ്പര്യം കാണിച്ചു. ഇവിടെ താബിഈയായ ഉമർ ഇബ്നു അത്താ, അദ്ദേഹം നാഫിഉ ഇബ്നു ജുബൈറിനെ സ്വഹാബിയായ സായിബ് ഇബ്നു ഉഖ്തിൻ്റെ അടുക്കലേക്ക്, ഉഖ്ത് ഇബ്നു നമിർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് പറഞ്ഞയക്കുകയാണ്. മുആവിയ റളിയല്ലാഹു അൻഹു, മുആവിയത്തു ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹുമ, അദ്ദേഹത്തിൽ നിന്ന് പഠിച്ച ഒരു കാര്യത്തെക്കുറിച്ച് അറിയാൻ. അദ്ദേഹം അമീറൻ ലിൽ മുഅ്മിനീന, ആ സമയത്ത് സത്യവിശ്വാസികളുടെ അമീറായിരുന്നു. അപ്പം നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ മുആവിയ റളിയല്ലാഹു അൻഹു ഒരു ഇൻകാർ ചെയ്ത വെറുത്തതായൊരു കാര്യം, അതിനെക്കുറിച്ച് ചോദിക്കാനാണ്. അപ്പം സായിബ് ഇബ്നു ഉഖ്ത് നമിർ അദ്ദേഹം പറയുന്നുണ്ട്, നാം ശരിയാണ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഉജീബു കഅമ്മ തസ്അലു അൻഹു, നിങ്ങൾ ചോദിച്ച ആ വിഷയത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ മഖ്സൂറയിൽ വെച്ച്, മഖ്സൂറ എന്നുള്ളത് സുൽത്താൻമാരൊക്കെ മസ്ജിദിൽ നമസ്കരിക്കുന്ന ഒരു റൂമായിരുന്നു, അമീറുമാരുമൊക്കെ. അവ്വലുമൻ അമിലഹ മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു ഹീന ദറബഹു വറാദ ഖത്ലഹു അഹദുൽ ഖവാരിജ്, ഖവാരിജുകളിൽ ഒരാൾ അദ്ദേഹത്തെ കൊല്ലാനും അടിക്കാനൊക്കെ ഉണ്ടായ ഒരു കാരണത്തിൻ്റെ ആ സമയത്ത് ആ സംരക്ഷണത്തിന് വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് ആ ഒരു സ്ഥലത്താണ്, മഖ്സൂറയിൽ വെച്ചാണ്, ആ ഒരു ഹുജറയിൽ വെച്ച് കണ്ടാണ് നമസ്കാരം നിർവഹിച്ചിരുന്നത് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇമാം സലാം വീട്ടിയപ്പോൾ ഈ സായിബ് റളിയല്ലാഹു തൻ്റെ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റു സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി. മിൻ ഗൈരി ഫാസിലിൻ ബൈനഹ വ ബൈനൽ ഫർദ്, ഫർദിനും സുന്നത്തിനും ഇടയിലൊരു വേർതിരിവില്ലാതെ ഗ്യാപ്പില്ലാതെ ഫർദ് ജുമഅക്ക് സലാം വീട്ടി പിന്നെ ഉടൻ തന്നെ എഴുന്നേറ്റു. അപ്പോഴാണ് മുആവിയ റളിയല്ലാഹു പിന്നീട് ഒരാളെ പറഞ്ഞയച്ച് അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക്, എന്നിട്ട് വരാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ലാ തഅ്ദു ലിമാ ഫഅൽത മിൻ സ്വലാത്തിൻ നാഫിലത്തി റാതിബാ ഫീ മകാനിൽ ഫരീദത്തി മുബാശറ, ഡയറക്റ്റ് ഫർദ് നിസ്കരിച്ച അതേ സ്ഥലത്ത് തന്നെ ആ സുന്നത്ത് നമസ്കാരം നീ നമസ്കരിക്കരുത്, അത് ആവർത്തിക്കരുത്. വലാക്കിൻ ഇദാ സ്വല്ലൈതൽ ജുമാ, എന്നാൽ നീ ജുമാ നമസ്കരിച്ചാൽ, ഫലാ തസിൽഹാ വതഖ്റിൻഹാ ബിസ്വലാത്തിൻ ഉഖ്ര, മറ്റൊരു നമസ്കാരത്തെ അതിനോട് ചേർക്കരുത്. ഹത്താ തതകല്ലം ബികലാം, എന്തെങ്കിലും ദിക്റുകൾ ചൊല്ലുക, എന്തെങ്കിലും സംസാരിക്കുക, അല്ലെങ്കിൽ തഖ്റുജ വതതഹവ്വല മിൻ മകാനി സ്വലാത്തിക, നീ നമസ്കരിച്ച സ്ഥലത്ത് നിന്ന് അല്പം മാറിക്കൊണ്ട് വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്ന പോലെ. അപ്പോൾ ആ ഫർദ് നാല് നമസ്കരിച്ചു എന്നതുപോലെയാകും അതല്ല എങ്കിൽ. ജുമാ കഴിഞ്ഞ് സലാം വിട്ട് ഉടനെ എഴുന്നേറ്റ് രണ്ടരക്കാത്ത നമസ്കരിക്കുമ്പോൾ അപ്പോൾ ജുമാ നാല് നമസ്കരിച്ച പോലെയാണ്. അപ്പോൾ ഫറദിനെ സംരക്ഷിക്കാനും ഒക്കെ ഏറ്റവും നല്ലത്, ജാഹിലായ ആൾക്കാർ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇതും ഫറദാണ്, അങ്ങനെ തന്നെ ചെയ്യണമെന്ന്. അങ്ങനെയാണ് ആളുകൾ, അറിവില്ലാത്തവരായ പല ആളുകളും അപ്രകാരം ധരിച്ചു വെക്കാറുമുണ്ട്. നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ എഴുന്നേറ്റുകൊണ്ട് രണ്ടരക്കാത്ത നമസ്കരിക്കണം, ഒന്നും സംസാരിക്കാതെ എന്നുള്ള രൂപത്തിൽ അറിവില്ലാത്ത ആളുകളത് പിന്തുടരുവാനുമെല്ലാം കാരണമാകും. ഇവിടെയാണ് മുആവിയ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ച, കേട്ട് മനസ്സിലാക്കിയ, കണ്ടു മനസ്സിലാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സുന്നത്തിനെ ഇവിടെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത്, അമറഹും ബി അല്ലാ യസ്ലു സ്വലാത്തം ബി സ്വലാത്തിൻ, അവരോട് കൽപ്പിച്ചു ഒരു നമസ്കാരത്തെ മറ്റൊരു നമസ്കാരത്തോട് ചേർക്കരുത്. ദിക്റുകൾ ചൊല്ലിയിട്ടാവാം, എന്തെങ്കിലും സംസാരിച്ചിട്ടാവാം, അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടാവാം, അല്ലെങ്കിൽ ഫറദ് നമസ്കരിച്ച ആ സ്ഥലത്ത് നിന്ന് മാറിയിട്ടെങ്കിലും ആവാം എന്ന്. അപ്പോൾ ഫറദ് വേറെയാണ്, സുന്നത്ത് വേറെയാണ്, അതിനിടയിൽ വേർതിരിവുണ്ടാവണം എന്നതാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സഹോദരങ്ങളെ, ഏറ്റവും നല്ല രൂപത്തിൽ നസീഹത്തോടുകൂടി പരസ്പരം വതവാ സോബിൽ ഹക്ക് വതവാ സോബിൽ സുബർ, അതാണ് സ്വഹാബത്ത് നിർവഹിച്ചത്, താബിഉകൾ നിർവഹിച്ചത്. നുസ്ഹുർ റാഈ ലിറഈയതിഹി, ഒരു ഭരണാധികാരി തൻ്റെ ഉത്തരവാദിത്വം നസീഹത്തോടുകൂടി നിർവഹിക്കുകയാണ്. വതബീനു സ്വവാബിലഹും, അവർക്ക് ശരിയായ കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. അതായിരുന്നു സ്വഹാബത്ത് നിർവഹിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ അവരിൽ പഠിപ്പിച്ചത്, ആ കാര്യമാണ് സ്വഹാബത്ത് താബിഅകൾക്ക് പകർന്നു നൽകിയത്. താബിഅകൾ തബഉ താബിഅകൾക്ക് പകർന്നു നൽകിയത്, അയിമ്മത്ത് ഈ ഉമ്മത്തിന് പകർന്നു നൽകിയ കാര്യം അപ്രകാരമായിരുന്നു. അതാണ് സഹോദരങ്ങളെ, ദീനിൻ്റെ കാര്യങ്ങൾ വ്യക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരം നിർവഹിച്ചു, എന്ത് കൽപ്പിച്ചു, എന്ത് ചെയ്തു, സുന്നത്തായ നമസ്കാരങ്ങളിൽ ചെറിയ ചെറിയ സുന്നത്തുകളിൽ പോലും എപ്രകാരം ചെയ്തു എന്ന് നോക്കി സ്വഹാബത്തത് മനസ്സിലാക്കി അതവർ അനുധാവനം ചെയ്യുകയായിരുന്നു. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട്. ലിമൻ കാന യർജുല്ലാഹ വൽയൗമിൽ ആഖിർ വദക്കറല്ലാഹ കസീറ, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന, പരലോകത്തെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട്. സ്വർഗത്തിനു വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ഫറദായത് സുന്നത്തായത് എപ്രകാരം എങ്ങനെ നിർവഹിക്കണമെന്നത് കൃത്യമായി അതിൻ്റെ സമയവും അതിൻ്റെ സ്ഥലവും അതിൻ്റെ എണ്ണവും അതിൻ്റെ രൂപവും എല്ലാം കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നിട്ടുണ്ട്. അത് നമ്മൾ പിന്തുടരുക. ഒരു ഹദീസ് നമ്മൾ മനസ്സിലാക്കിയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നാൽ, അത് സമിഅന വ അത്വഅന, നമ്മൾ കേട്ടു നമ്മൾ അനുസരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായത് സ്വീകരിക്കാനും അത് പ്രാവർത്തികമാക്കുവാനുമാണ് നാം ശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ ഹദീസുകളെ സ്വീകരിക്കുവാൻ നമ്മുടെ മനസ്സുകളെ പാകപ്പെടുത്തുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
0: ഇപ്പോൾ കേട്ടത് റിയാദു സ്വാലിഹീൻ, ഫർളും സുന്നത്തും തമ്മിൽ വേർതിരിക്കുക. അഷ്റഫ് സൽഫി വാണിയമ്പലം സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
1: പാട്ടിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേൾക്കണം എന്റെ. അപ്പൊ നമുക്ക് അപ്പൊ അത് കുറച്ച് കുറച്ചല്ല നമ്മൾ പാട്ട് കേട്ടെ,
2: ഫുള്ള്
1: ഫുള്ള് കേൾക്കാം.
2: യെസ്.

0: മഷാല്ലാ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ സ്വരം പതിവിലും ഒരു പുതുമയുള്ള ഒരു പാട്ടിനാണ് നമ്മൾ സ്വരത്തിലൂടെ ഇപ്പോൾ കേട്ട് കഴിഞ്ഞത്. ഗാനം ആലപിച്ചിട്ടുള്ളത് അനസ് ആനക്കരയാണ്. വരികൾ എഴുതിയത് പീസ് റേഡിയോ സി ഒ ആയിട്ടുള്ള പ്രൊഫസർ ഹാരിസ് മോലയുടെ വരികളാണ്. പേടി എന്തിന് നമ്മളെ പോറ്റുന്ന റബ്ബവനില്ലേ എന്ന വരികൾ.
1: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: ഇസ്ലാം മനുഷ്യരെ സൃഷ്ടിച്ച ഏകദൈവത്തിൽ നിന്നുള്ള മതമാകുന്നു. ദൈവീക ദർശനങ്ങൾ കലർപ്പില്ലാതെ നടപ്പിൽ വരുത്തുമ്പോൾ മാത്രമേ ഭൂമിയിൽ സമാധാനം കളിയാടുകയുള്ളൂ. ദൈവീക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ഇൻസൈറ്റ്. വിശുദ്ധ ഖുർആനിൽ നന്മയായ ഒന്നുമില്ലെന്നോ? അവതരണം ജസീൽ കൊടിയത്തൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കൾക്ക് പീസ് റേഡിയോയുടെ ഇൻസൈറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മനുഷ്യരെല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്ന ആളുകളാണ്. ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും ഉണ്ടാവണമെന്ന് എല്ലാവരും കൊതിക്കുന്നു. ഭൗതിക സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ടായിട്ടും യാതൊരുവിധ സമാധാനവും ഇല്ലാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ അത്തരം സംവിധാനങ്ങളോ സൗകര്യങ്ങളോ വിഷയങ്ങളോ ഒന്നുമില്ലാതിരുന്നിട്ടും നല്ല സമാധാനത്തിൽ കഴിയുന്ന ആളുകളുമുണ്ട്. എന്താണ് ഇവിടെയുള്ള വ്യത്യാസം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലൈസൽ ഗിന അൻ കസ്റത്തിൽ അറത്ത് വലാക്കിൻ ഗിന ഗിന നഫ്സ്. ഈ സമാധാനത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ കാരണം, അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഐശ്വര്യമാണ്. ഈ ദുനിയാവിലുള്ള വിഭവങ്ങൾ അധികരിച്ചതുകൊണ്ട് സമാധാനം കിട്ടിക്കൊള്ളണമെന്നില്ല. ഈ സമാധാനം കിട്ടാനുള്ള വഴി എന്താണ്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഫഇമ്മാ യതിയന്നകും മിന്നി ഹുദാ ഫമനിത്തബഅ ഹുദായ ഫലാ യദില്ലു വലാ യഷ്ഖ. നമ്മളിൽ നിന്നും, അല്ലാഹു പറയാണ്, എന്നിൽ നിന്നും ഹുദ വരുമ്പോൾ, എന്നിൽ നിന്നും ഹുദ നേർമാർഗം ലഭിക്കുമ്പോൾ, ആ ഒരു ഹുദയെ പിൻപറ്റിയാൾ, ഫമനിറ്റബ ഹുദായ്, എൻ്റെ ഈ ഒരു മാർഗത്തെ പിൻപറ്റിയവൻ, ഫലയദില്ലു വലയഷ്ക, അവൻ പിഴച്ചു പോവുകയില്ല, ദൗർഭാഗ്യമടയുകയുമില്ല. സഹോദരങ്ങളെ, ഇവിടെയാണ് നമ്മൾ സമാധാനത്തിൻ്റെ ജീവിതം ആ ഹുദ പിൻപറ്റുന്നതിലാണ്. ഈ ഒരു വഴി പിൻപറ്റുന്നതിന് ഓപ്പോസിറ്റായി കഴിഞ്ഞാൽ, വിപരീതമായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? വമൻ അഅ്റദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക. എൻ്റെ ഈ ഒരു ഉത്ബോധനത്തെ തൊട്ട്, ദിക്റിനെ തൊട്ട് ആരാണോ തിരിഞ്ഞു കളയുന്നത്, അവന് ക്ലേശകരമായിട്ടുള്ള കുടുസായിട്ടുള്ള ജീവിതമാണ് ഉണ്ടാവുക എന്ന് അല്ലാഹു പറയാണ്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഫമനിത്തബഅ ഹുദായ, എൻ്റെ ഈ ഒരു മാർഗത്തെ പിൻപറ്റുന്നവൻ ആരാണോ ഉള്ളത് അവന് സമാധാനം. ഒമൻ അഅ്റദ അൻ ദിക്രി, ഈ മാർഗത്തെ പിൻപറ്റാതെ തിരിഞ്ഞു കളയുന്നവന് ക്ലേശകരമായ ജീവിതം. ഇത് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് ജീവിച്ചു കാണിച്ചു തന്ന ചരിത്രങ്ങൾ, ഉമർ അള്ളാഹുവിൻ്റെ സംഭവം നമുക്ക് കാണാൻ സാധിക്കും. ചരിത്രത്തിൽ ഉമർ അള്ളാഹു മരത്തണലിൽ വിശ്രമിച്ച് കിടക്കെ ശത്രുക്കളിൽ നിന്നും ഒരു ആൾ വന്നിട്ട് പറഞ്ഞല്ലോ, ഹകംത ഫഅദൽത ഫഅമിൻത ഫനിംത. താങ്കൾ ഭരണം നടത്തി, ഫഅദൽത, ആ ഭരണത്തിൽ താങ്കൾ നീതി പാലിച്ചു, ഫഅമിൻത, അങ്ങനെ നീതി പാലിച്ചത് കാരണം താങ്കൾ നിർഭയത്വമുള്ളവനായി, ഫനിംത, അതുകൊണ്ട് സ്വസ്ഥതയോടുകൂടി ഉറങ്ങാൻ താങ്കൾക്ക് കഴിയുന്നു എന്നുള്ളത് ഒരു സർട്ടിഫിക്കറ്റായിരുന്നു. അത് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ ഇസ്ലാം നിഷ്കർഷിക്കുന്ന, അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള, റസൂൽ സിറുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള അത്തരം വിഷയങ്ങളെ കൃത്യമായി ജീവിതത്തിൽ പിൻപറ്റിയതിൻ്റെ ഭാഗമായി അങ്ങനെ ഭരണം നടത്തിയതുകൊണ്ട് സ്വസ്ഥമായി കഴിയാൻ സാധിച്ചു. നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഒരുപാട് കൽപ്പനകൾ, ഒരുപാട് വിഷയങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യരാശിക്ക് നന്മയാകുന്ന, നന്മ മാത്രം നൽകുന്ന ഒരുപാട് വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ സൂറത്തുൽ ഇസ്രയിലെ 23 മുതലുള്ള വചനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ 11 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നുണ്ട്. ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്, ഇന്നത് ചെയ്യണം എന്നുള്ളത് കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണത്. സൂറത്തുൽ ഇസ്രായിലെ 17-ാമത്തെ അധ്യായം, വിശുദ്ധ ഖുർആനിലെ 17-ാമത്തെ അധ്യായം, സൂറത്തുൽ ഇസ്രായിലെ 23 മുതലുള്ള വചനങ്ങളിൽ അള്ളാഹു പഠിപ്പിക്കുന്ന ഓരോ പാഠങ്ങൾ. ഒന്ന്, വഖദാ റബ്ബുക എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ഭാഗത്ത് അള്ളാഹുവിൽ ശിർക്ക് വെക്കരുത്, പങ്കുചേർക്കരുത് അത്രമേൽ വലിയ പാതകമാണത്. ചെയ്തു കൂട്ടിയ നന്മകളെല്ലാം നിഷ്ഫലമായി പോകുന്ന വലിയ ഒരു പ്രയാസം സൃഷ്ടിക്കുന്ന സംഗതിയാണ്. അത്ര ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ട് അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന വിഷയം, അത് ഗൗരവമേറിയ വിഷയമാണ് ശിർക്ക് എന്ന് പറയുന്നത്. അത്രമേൽ പ്രധാനം, ആ വിഷയത്തിൽ പ്രാധാന്യം അർഹിക്കുന്നു ശിർക്ക്. നമ്മൾ മനസ്സിലാക്കണം, തൗഹീദ് മനസ്സിലാക്കണം. ആ ശിർക്ക് എവിടെയൊക്കെ വരുമെന്നുള്ളത് മനസ്സിലാക്കി ജീവിതത്തിൽ അതിൻ്റെ ഒരംശം പോലും നമ്മളിൽ വരുന്നില്ല എന്നുള്ളത് കൃത്യമായി നമ്മൾ ഉറപ്പുവരുത്തണം. അങ്ങനെ കർമ്മങ്ങൾ നിഷ്ഫലമാക്കി കളയുന്ന ശിർക്കിൻ്റെ യാതൊരു ലാഞ്ചന പോലും നമ്മുടെ ഒന്നിലും, വിശ്വാസ കർമ്മങ്ങളിലൊന്നിലും ഇല്ല എന്ന് നമ്മളെല്ലാവരും ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ വിഷയം, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ള വിഷയമാണ്. അവിടെ അവരോട് നല്ല നിലയിൽ വർത്തിക്കാനും മോശമായ ഒന്നും അവർക്ക് വെറുപ്പുളവാക്കുന്ന ഒരു സംസാരം പോലും, ഒരു വാക്ക് പോലും നമ്മളിൽ നിന്ന് ഉണ്ടാവരുത് എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും നല്ല രൂപത്തിൽ അവരോട് സംസാരിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും പ്രായം എത്തിയിട്ടുള്ള മാതാപിതാക്കൾക്ക്, പ്രായം ചെന്ന മാതാക്കളോട്, പിതാക്കളോട് സംസാരിക്കുന്ന വേളയിൽ നമ്മൾ കൃത്യമായിട്ട് ആ നിർദ്ദേശങ്ങൾ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചു കൊണ്ടാവണം നമ്മുടെ സംസാരം എന്നുള്ളത്. ഈ വിഷയത്തിൽ പലപ്പോഴും അങ്ങനെ തർക്കിച്ച് സംസാരിക്കുകയോ സങ്കടം ഉണ്ടാക്കുന്ന രൂപത്തിൽ അവരോട് സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് തന്നെ നമ്മൾ അത് കൃത്യമായി വിഷയം പറഞ്ഞ് അള്ളാഹുവിനോട് പുറത്തു തരാൻ വേണ്ടി ആവശ്യപ്പെടണം. മൂന്നാമത്തെ ഒരു വിഷയം, ആ തൊട്ടടുത്ത വചനങ്ങളിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് കുടുംബബന്ധത്തെക്കുറിച്ചും അഗതി, അതുപോലെ വഴിപോക്കർ, അവർക്കുള്ള അവകാശങ്ങൾ കൊടുക്കണമെന്നാണ്. കുടുംബക്കാർക്ക് നമ്മുടെ എത്രമാത്രം പരിഗണന കൊടുക്കുന്നുണ്ട്. ഇത്തരം പാവപ്പെട്ട ആളുകൾക്ക്, മറ്റു ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും, ഒരു ഗതിയുമില്ലാത്ത ആളുകൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത്, ഭക്ഷണം നൽകുക എന്നുള്ളത് വലിയ നേട്ടമുള്ള, വലിയ ഫതിലുള്ള കർമ്മമായിട്ടാണ് നമ്മൾ ഹദീസുകളിൽ നമുക്ക് കാണുന്നത്. അത്തരം വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പാവങ്ങളെ സഹായിക്കുന്നിടത്ത്, അതുപോലെ തന്നെ കുടുംബക്കാരെ, അവരെ പരിഗണിക്കുന്നിടത്ത്, അവർക്കുള്ള അവകാശങ്ങൾ വെച്ചു കൊടുക്കുന്നിടത്ത്, വഴിപോക്കർക്കുള്ള അവകാശങ്ങളൊക്കെ വെച്ചു കൊടുക്കുന്നിടത്ത്, പലപ്പോഴും മാതൃകാപരമായി പലരും കാണാറുണ്ട്. വീടിൻ്റെ ചുമരിൽ, അതിൻ്റെ മതിലിൻ്റെ ചുമരിൽ നമുക്കവിടെ പൈപ്പ് സംവിധാനം വെച്ച്, കുടിവെള്ള സംവിധാനം വെച്ച് വഴിയുള്ള പോകുന്ന ആളുകൾക്ക് വലിയ വെള്ളം, എത്ര വലിയ ദാനം, വലിയ ദാനം വെള്ളമാണെന്ന് ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അത്തരം വിഷയങ്ങളെ ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട്, അത് ശ്ലാഘനീയമാണ്. നാലാമത്തൊരു വിഷയം, ദുർവ്യയം ചെയ്യരുത് എന്നാണ്. ധൂർത്ത് പാടില്ല. വലിയ അറിവും കഴിവും സമ്പത്തും ഒക്കെ അള്ളാഹു തന്ന ഈ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടെന്ന് കരുതി അത് ധൂർത്തിൻ്റെ വിഷയത്തിലോ, അല്ലെങ്കിൽ അത് വലിയ ഹുങ്കിൻ്റെ, താൻപോരിമയുടെ വിഷയത്തിലോ ഒക്കെ ആലോചിച്ച് കിബിറുള്ള ആളുകളായി പിന്നീട് അത് ദുർവ്യയത്തിലേക്ക് എത്തുന്ന രൂപത്തിലേക്ക് എത്തരുത്. ഇസ്രാഫിൻ്റെ ആളുകളാവരുത്. അവർ പിശാചുക്കളുടെ സുഹൃത്തുക്കളാണ് എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ പിശുക്ക്, പിശുക്ക് ഒഴിവാക്കണം എന്നുള്ളത് പ്രത്യേകം പറയുന്നുണ്ട്. ഈ ദൂർത്ത് ഒഴിവാക്കണം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് പിശുക്കിൻ്റെയും ആളുകളായി മാറാൻ പാടില്ല. അതിനിടയിലൊരു മധ്യമ നിലപാടിൻ്റെ, പിശുക്കോ ദൂർത്തോ ഇല്ലാത്ത അവസ്ഥയാണ് ഉണ്ടാവേണ്ടത്. പിന്നെ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം, ദാരിദ്ര്യഭയത്താൽ നിങ്ങൾ കുട്ടികളെ കൊല്ലരുത്. ദാരിദ്ര്യഭയത്താൽ കുട്ടികളെ കൊല്ലരുത് എന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ലാ തഖ്തുലു ഔലാദക്കും ഖശ്യത ഇംലാഖിൻ, പട്ടിണി ഭയന്നുകൊണ്ട്, പട്ടിണിയാകുമെന്ന് പേടിച്ചുകൊണ്ട് നിങ്ങൾ കുഞ്ഞുങ്ങളെ കൊല്ലരുത്. നഹ്നു നർസുഖുഹും വയ്യാക്കും, അവർക്കും നിങ്ങൾക്കുമൊക്കെ റിസ്ക് നൽകുന്നത് റബ്ബാണ്, അള്ളാഹു പറയാണ് റബ്ബാണ്, നാമാണ് നൽകുന്നത് എന്ന് പറയാണ്. സഹോദരങ്ങളെ, അങ്ങനൊരു വിഷയം നമ്മുടെ നാട്ടിൽ സാർവത്രികമാണ്. പല അറിഞ്ഞോ അറിയാതെയോ പല സംവിധാനങ്ങൾ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നു കുട്ടികളെ ഇല്ലാതാക്കാൻ. സഹോദരങ്ങളെ, ഈ ഒരുപാട് വിഷയങ്ങൾ, ഇസ്ലാം നന്മ പഠിപ്പിക്കുന്ന ഖുർആനിൻ്റെ ഇത്തരം കൽപ്പനകൾ അത് സ്വീകരിക്കുന്നിടത്ത് നമ്മളെവിടെയാണെന്നും പരിശോധിക്കണം. ഏഴാമത്തൊരു വിഷയം, വ്യഭിചാരം അതിനോട് അടുക്കരുത് എന്നാണ്. ലതഖ്റബുസ്സിന, വിചാരം ചെയ്യരുത് എന്ന് പറയുന്നതിനപ്പുറം അതിനേക്കാൾ സൂക്ഷ്മമായ ഒരു പ്രയോഗമാണ് അള്ളാഹു സുബ്ഹാന തആല പഠിപ്പിച്ചിട്ടുള്ളത്, നിങ്ങളതിനോട് അടുക്കരുത് എന്നാണ്. വ്യഭിചാരം അത് പല രൂപത്തിലുണ്ട്. അത് അതിൻ്റെ ഒരു ഭാഗത്തേക്കും നമ്മൾ ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. പിന്നെ കൊലപാതകമാണ്, അതും അത്രമേൽ വലിയ പാതകം തന്നെയാണ്. ആ കൊലപാതകത്തിൻ്റെ വിഷയവും കൃത്യമായിട്ട് ആ ആയത്തുകളിൽ അള്ളാഹു പഠിപ്പിക്കുന്നു. തുടർന്ന് അനാഥയുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നിടത്ത്, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ പരിചയക്കാരിൽ ഇത്തരം വിഷയങ്ങളിൽ ഉള്ള ആളുകൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെയുള്ള സ്വത്ത് കൈകാര്യം ചെയ്യുമ്പോൾ അത് കൃത്യമായിരിക്കണം. അതിൻ്റെ ഉപയോഗങ്ങളും വിനിയോഗങ്ങളും അതെങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായി പഠിപ്പിക്കുന്ന രൂപത്തിൽ ആണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. അത് ഏറ്റവും നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ നമ്മൾക്ക് അങ്ങനെ അവസരം വരികയാണെങ്കിൽ അതിലൊന്നുപോലും അന്യായമായി ഒന്നും നമ്മൾ എടുക്കുന്നില്ല, ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. അർഹിക്കുന്ന അവകാശം എല്ലാവർക്കും നൽകുന്നു എത്തുന്നു എന്നുള്ളതും നമ്മൾ ഉറപ്പുവരുത്തുക. പിന്നെ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാതിരിക്കുക. അളന്നു കൊടുക്കുമ്പോഴും അളന്ന് വാങ്ങുമ്പോഴുമൊക്കെ നമ്മൾ വാങ്ങുമ്പോഴുള്ള സൂക്ഷ്മത തിരിച്ചു കൊടുക്കുമ്പോഴും കൂടി ഉണ്ടാവണമെന്നാണ് പ്രത്യേകിച്ചും നമ്മളെല്ലാവരോടും ഓർമ്മിപ്പിക്കാനുള്ളത്. അത് കച്ചവടക്കാർ മാത്രമല്ല, നമ്മളായിട്ട് തിരിച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ, അത് അതിലൊരു കുറവ് വരുത്താതിരിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ അറിവില്ലായ്മയുടെ പിറകെ പോകരുത്. സോഷ്യൽ മീഡിയയുടെ കാലമാണ്, പലതും നമ്മൾ കാണും, പല ഫോർവേഡ് മെസ്സേജുകളും കാണും, സംഗതികളും വീഡിയോകളൊക്കെ കാണും. അതൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രം, ശരിയാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. വല തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല എന്ന അതിഗൗരവമേറിയ ആയത്ത് നമ്മുടെ ഓർമ്മയിലുണ്ടാവണം. നമ്മുടെ കാഴ്ചയും നമ്മുടെ കേൾവിയുമെല്ലാം അതിനെപ്പറ്റിയൊക്കെ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള ആ ഒരു മുന്നറിയിപ്പ്, ഒരു സന്ദേശം നമ്മളെല്ലാ മനസ്സിലും ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അവസാനമായി പഠിപ്പിച്ചു, അഹങ്കാരമരുത്. വലാ തംഷി ഫിൽ അർദി മറഹ, വലാ തംഷി ഫിൽ അർദി മറഹ, അഹങ്കാരത്തോടുകൂടി ഭൂമിയിലൂടെ നടക്കരുത് എന്ന് പ്രത്യേകമായി അവിടെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ ഒരു ഇത്തരം ഒരുപാട് ഉപദേശങ്ങൾ അള്ളാഹു പഠിപ്പിച്ചതിന് ശേഷം അള്ളാഹു പറയുന്നൊരു വാചകം, ذلك مما أوحى إليك ربك من الحكمة, ذلك مما أوحى إليك ربك من الحكمة, ഇത് റബ്ബ് ബോധനം നൽകിയ ജ്ഞാനത്തിൽപ്പെട്ടതത്രേ എന്നാണ് 39-ാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓരോ വിഷയത്തിൽ ഓരോ ഏരിയകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിലെ 17-ാമത്തെ അധ്യായത്തിൽ 23 മുതൽ 38 വരെയുള്ള വചനങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചത്. 11 കാര്യങ്ങൾ ആ വിഷയത്തിൽ കൽപ്പനകളായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്ന വിഷയങ്ങൾ, ആ കൽപ്പനകൾ അനുസരിക്കുന്നിടത്ത്, അള്ളാഹുവിൻ്റെ ഈ വഴിയെ പിൻപറ്റുന്നിടത്ത് നമ്മളെവിടെയെന്ന് പരിശോധിക്കുക. ഈ കൽപ്പനകൾ ഓരോന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ ഹൃദയെ പിൻപറ്റിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് സമാധാനം കൈവരുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ സഹോദരങ്ങളെ, എല്ലാ വിഷയങ്ങളും, ഈ പറഞ്ഞിട്ടുള്ള എല്ലാ വിഷയത്തിലും നമ്മൾ ഓരോ കാര്യവും അള്ളാഹു പഠിപ്പിച്ചതുപോലെയുള്ള അങ്ങനെ ഒരു ജീവിതം ചിട്ടപ്പെടുത്താൻ, ക്രമപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതിന് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഇൻസൈറ്റ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിൽ നന്മയായ ഒന്നുമില്ലെന്നോ എന്ന തലക്കെട്ടിലായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം. അവതരണം ജസീൽ കൊടിയത്തൂർ.

0: പ്രവാചക വചനങ്ങളെക്കുറിച്ച് വളരെ മനോഹരമായ ഒരു കേൾവി നമ്മുടെ മുമ്പിലുണ്ട്.
1: തിരുമൈകൾ മാഷല്ലാ.
2: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബീ തീർത്തു തന്ന
3: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
1: തിരുമൊഴികളിൽ ഇന്ന് നമ്മോടൊപ്പം പതിവ് പോലെ ബഹുമാനനായ കെവി ചേരുകയാണ്. സ്വർഗത്തിലെ പാലരുവികളും തേനരുവികളും എന്നതാണ് അദ്ദേഹത്തിന്റെ സംസാര വിഷയം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്. അൻ മുആവിയത്ത് ബിനു ഹൈദ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഫിൽ ജന്നത്തി ബഹ്റൽ മാഇ വബഹ്റൽ ആസൽ وبحر اللبن وبحر الخمر وتشقق الانهار بعد. امام ترمذي തന്റെ സുനനിൽ നൽകിയിട്ടുള്ള ഒരു ഹദീസാണ് വായിച്ചത്. മുആവിയത്ത് ഇബ്നു ഹൈദ റളിയല്ലാഹു അൻഹു ആണ് ഹദീസിന്റെ നിവേദകൻ. മുആവിയത്ത് ഇബ്നു ഹൈദ ഇബ്നു മുആവിയത്ത് ഇബ്നു ഖുശൈർ അൽ ഖശീരി ബസറിൽ ജീവിച്ചതുകൊണ്ട് അദ്ദേഹം ബസരി എന്ന പേരിലും അറിയപ്പെടുന്നു. മുആദ് ഇബ്നു ഹൈദത്തുൽ ബസരി. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു സംഘത്തിന്റെ നേതൃത്വം നൽകി ഒരു നിവേദക സംഘമായിട്ട് വരികയും അങ്ങനെ നബിയോടൊപ്പം കുറേ നാളുകൾ സഹവസിക്കുകയും ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങളെക്കുറിച്ചും മുആവിയത്ത് ഇബ്നു ഹൈദ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകിയതുമൊക്കെ അദ്ദേഹം അടുത്ത തലമുറക്ക് പകർന്നു നൽകിയേ നമുക്ക് കാണാം. ഖുറാസാൻ യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അവിടെ വെച്ചാണ് മരിച്ചത് എന്നുമാണ് പ്രബലമായ അഭിപ്രായം. മുആവിയത്ത് ഇബ്നു ഹൈദ റളിയല്ലാഹു അൻഹു പറയുന്നത് ഇങ്ങനെയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഫിൽ ജന്ന, തീർച്ചയായിട്ടും സ്വർഗത്തിലുണ്ട്. സ്വർഗത്തിലുണ്ട് എന്ന് പറയുമ്പോൾ ഇന്ന മിൻ ജുംലത്തിന ഐമിൽ ജന്ന, സ്വർഗത്തിലെ വിശാലമായ ഒരുപാട് അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് എന്നർത്ഥത്തിലാണ് ഉപയോഗം. ബഹറുൽ മാഇവ ബഹറുൽ ആസൽ, വെള്ളത്തിൻ്റെ ബഹറുണ്ട്, തേനിൻ്റെ ബഹറുമുണ്ട്. വബഹറുൽ ലബൻ, പാലിൻ്റെ ബഹറുമുണ്ട്. വബഹറുൽ ഖംറ, മദ്യത്തിൻ്റെ ബഹറുമുണ്ട്. ബഹർ എന്ന് പറഞ്ഞാൽ കടലിനാണല്ലോ പറയുക. അതേപോലെ വലിയ നദിക്കും ബഹർ എന്ന് പ്രയോഗമുണ്ട്. സാധാരണ സമുദ്രം, കടൽ എന്നതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ബഹൂർ എന്നതാണ് അതിൻ്റെ ബഹുവചന രൂപം. അപ്പോൾ സ്വർഗത്തിൽ വെള്ളത്തിൻ്റെ കടലുണ്ട്, തേനിൻ്റെ കടലുമുണ്ട്, അല്ലെങ്കിൽ അതുപോലെയല്ല തടാകമുണ്ട്. വലിയ തടാകത്തിനും വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. അതേപോലെ തന്നെ പാലിൻ്റെയും മദ്യത്തിൻ്റെയും കടലുകളുണ്ട്, വലിയ സംഭരണികളുണ്ട്, അല്ലതല്ലെങ്കിൽ വലിയ നദികളുണ്ട് എന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുമ്മത്തെ ശക്കക്കുൽ അൻഹാറു ബാജ്, പിന്നീട് അവയിൽ നിന്ന് അരുവികൾ പൊട്ടിയൊഴുകും, അൻഹാറുകൾ പൊട്ടിയൊഴുകും. അൻഹാറുകൾ പൊട്ടിയൊഴുകും, അവിടെ അൻഹാർ എന്ന് പറയുമ്പോൾ അരുവികൾ, കൊച്ചു കൊച്ചു അരുവികളായിട്ട് ഓരോ സ്വർഗക്കാരിലേക്കും പ്രത്യേകമായി സ്വർഗക്കാരുടെ വീടിനടുത്തുകൂടെ എല്ലാവർക്കും ആനന്ദിക്കാനും ആസ്വദിക്കാനും വേണ്ടി ഈ വലിയ നദികളിൽ നിന്ന് ചെറു അരുവികൾ

0: ജീവിതത്തിൻ്റെ അരുവികൾ സ്വച്ഛമായ വെള്ളം, മാ ഉൻ ആദിബ് എന്നാണ്. മാത്രവുമല്ല തജിരി തഹ്ത ഖുസൂരി സുഖാനിൽ ജന്ന, സ്വർഗക്കാരുടെ താമസസ്ഥലത്തുകൂടെ അവരുടെ കൊട്ടാരത്തിനടുത്തുകൂടെ താഴ്ഭാഗത്തുകൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നയനാനന്ദകരവും അതേപോലെ ആസ്വാദ്യകരവുമായ അരുവികളെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. പിന്നീട് ബഹ്റുൽ അസലിനെ കുറിച്ച് പറഞ്ഞു. തേനിൻ്റെ വലിയ നദിയും തേനിൻ്റെ അരുവികളും പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് മുഹമ്മദിൽ സ്വർഗത്തിലെ വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചത് നമ്മൾ വായിച്ചിട്ടുണ്ട്. അനഹറമിൻ അസലി മുസഫ എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്, ശുദ്ധീകരിക്കപ്പെട്ട തേനിൻ്റെ അരുവികൾ എന്നാണ്. അനഹറമിൻ അസലിൻ മുസഫ മസലുൽ ജന്നത്തിൽ എത്തി ഒഴുതൽ മുത്തഖൂൻ എന്ന് തുടങ്ങി സത്യവിശ്വാസികളായ ഭക്തന്മാരായ ആളുകൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തിൻ്റെ ഉപമ. ഫിഹ അൻഹാറുമിൻ മാ ഇൻ ഗൈറു ആസിനിൻ, അള്ളാഹു പറയുന്നു അവിടെ പകർച്ച വരാത്ത വെള്ളത്തിൻ്റെ അരുവികളുണ്ട്. വാൻഹാറുമിൻ ലബൻ, അതേപോലെ തന്നെ ലബനിൻ്റെ പാലിൻ്റെ, ആ പാലാണെങ്കിൽ ലം യതഗയ്യർ ത്വഅ്മുഹു എന്നും ഖുർആനിലുണ്ടല്ലോ, രുചിഭേദം വരാത്ത പാലിൻ്റെ അരുവികളുണ്ട്. അതേപോലെ തന്നെ വാൻഹാറുമിൻ ഖംറിൻ ലദ്ദത്തൽ ലിശ്ശാരിബീൻ, കുടിക്കുന്നവർക്ക് ആസ്വാദ്യകരമായ ഒരു മടുപ്പുമില്ലാത്ത ലഹരി ബാധിക്കാത്ത മത്തു ബാധിക്കാത്ത മദ്യത്തിൻ്റെ അരുവികളുണ്ട്. വാൻഹാറുമിൻ അസലി മുസഫ, ശുദ്ധീകരിക്കപ്പെട്ട തേനിൻ്റെ അരുവികളുമുണ്ട് എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല സൂറത്ത് മുഹമ്മദിലെ 15-ാമത്തെ ആയത്തിൽ സ്വർഗത്തിൻ്റെ അനുഭവങ്ങളെ അനുഭൂതികളെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് നാം ഇതിനോട് ചേർത്തി വായിക്കണം. ബഹറുൽ ഖംർ എന്ന് പറയുമ്പോൾ മദ്യത്തിൻ്റെ ബഹർ അലി മദ്യത്തിൻ്റെ അൻഹാറുകൾ എന്ന് പറയുമ്പോൾ അഹ്ലുൽ ജന്ന സ്വർഗക്കാർ ആസ്വദിച്ചുകൊണ്ട് കഴിക്കുന്ന ആസ്വാദനത്തിൻ്റെ രുചിഭേദത്തിൻ്റെ പരിപൂർണത എത്തി നിൽക്കുന്ന യാതൊരു തരത്തിലുമുള്ള ലഹരിയോ മത്തോ ഇല്ലാത്ത രൂപത്തിലുള്ള മദ്യം എന്നാണ് നമ്മളതിനെ തിരിച്ചറിയേണ്ടത്. ഹദീസിൻ്റെ അവസാനത്തിൽ സുമ്മത്ത ശക്കക്കുൽ അൻഹാർ ബൈത്ത്, അതിനുശേഷമാണ് നീർച്ചാലുകൾ പൊട്ടിയുണ്ടാവുക എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കുക ആ ബുഹൂറുകളിൽ നിന്ന്, വലിയ നദികളിൽ നിന്ന് അല്ലെങ്കിൽ ആ സമുദ്രസമാനമായ വലിയ നദികളിൽ നിന്ന് ആവശ്യത്തിനനുസരിച്ച് അരുവികളും നീർച്ചാലുകളും പൊട്ടി ആവശ്യമുള്ള ഭാഗത്തുകൂടെ പോകുന്നു എന്നതാണ്. പ്രിയമുള്ളവരെ, വിശ്വാസികളെ റബ്ബ് കൊതിപ്പിക്കുന്നു, സ്വർഗത്തിനായി ആഗ്രഹിപ്പിക്കുന്നു, അതിനായി അധ്വാനിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇതും ഇതുപോലെയുള്ള അനവധി വചനങ്ങളും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ കാര്യങ്ങളെ ആഗ്രഹിച്ചും ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടും അത് സത്യസന്ധമാണെന്ന് വിശ്വസിച്ചും സ്വർഗത്തിനു വേണ്ടി പണിയെടുക്കുക, സ്വർഗത്തിലെ അനുഭൂതികളെ ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗക്കാരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: വഅലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: അപ്പോൾ നമ്മൾ തിരുമൊഴികൾ കേട്ട് കഴിഞ്ഞു.
1: സ്വർഗത്തിലെ തേനരുവികളും പാലരുവികളും അല്ലേ? അപ്പോൾ സ്വർഗം ഉള്ളതുകൊണ്ടാണല്ലോ മനുഷ്യന് ഇവിടെ ഒരു സ്വർഗാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അത് താൽക്കാലികമായൊരു സ്വർഗത്തിൻ്റെ അപ്പുറത്തേക്ക് അനശ്വരമായൊരു സ്വർഗം കിട്ടണം. താൽക്കാലികമായ സുഖ സൗകര്യങ്ങളാണല്ലോ ഇവിടെ മനുഷ്യന്. അപ്പോൾ അത് ചിലതൊക്കെ ത്യജിച്ച് അനശ്വരമായ സ്വർഗത്തെക്കുറിച്ച് അറിഞ്ഞ ഒരാൾക്ക് ആ സ്വർഗം അതൊരു റിവാർഡാണ്.
2: യെസ്.
1: അപ്പോൾ തീർച്ചയായിട്ടും സ്വർഗീയമായ അനുഭവങ്ങളെക്കുറിച്ച് വളരെ മനോഹരമായി ഖുർആൻ പറയുന്നുണ്ട്, പ്രവാചക വചനത്തിൽ പറയുന്നുണ്ട്, തിരുമൊഴികളിലൂടെ നമ്മളത് കേട്ട് കഴിഞ്ഞു.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോയിൽ ഇനി ഹൃദയവസന്തം. സൂറത്തുൻ നിസ 78-79 വചനങ്ങൾ. ഹൃദയവസന്തത്തിൽ ഈ വചനങ്ങളെ ആസ്പദമാക്കി നമ്മോട് സംസാരിക്കുന്നത് ബഹുമാനനായ മുഹമ്മദ് കുട്ടി സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. أينما تكونوا يدرككم الموت ولو كنتم في بروج مشيدة وإن تصبهم حسنة يقولوا هذه من عند الله وإن تصبهم سيئة يقولوا هذه يقولوا هذه من عندك قل كل من عند الله فما لهؤلاء القوم لا يكادون يفقهون حديثا. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു നിസായിലെ 78-ാമത്തെ ആയത്താണ് ഓതിക്കേൾപ്പിച്ചത്. തൊട്ട് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു തആല 77-ാമത്തെ വചനത്തിൽ പറഞ്ഞത്, അള്ളാഹു യുദ്ധം നിർബന്ധമാക്കിയാൽ ആ കാര്യത്തിൽ ഭയം കാണിക്കുകയും അതുപോലെ തന്നെ ആക്ഷേപത്തോടുകൂടി എന്തിനാണ് ഇപ്പോൾ ഞങ്ങൾക്ക് യുദ്ധം നിർബന്ധമാക്കിയത്, ഞങ്ങളെ ഈ ദുനിയാവിൽ തന്നെ കുറച്ചുകൂടി ജീവിക്കാൻ അനുവദിച്ചുകൂടെ എന്നൊക്കെ പ്രതികരിച്ച ചില ദുർബല വിശ്വാസികളെക്കുറിച്ചായിരുന്നു അള്ളാഹു പരാമർശിച്ചത്. അതിനുശേഷം 78-ാമത്തെ ആയത്തിൽ പറയുന്നു, ഐനമാത്തക്കൂനു, നിങ്ങൾ എവിടെയായിരുന്നാലും, യുദിരിക്കും, നിങ്ങളെ പിടിപെടും, അല്ലെങ്കിൽ നിങ്ങളെ കണ്ടുമുട്ടും, അൽ മൗത്ത്, മരണം, വലൗ കുന്തും, നിങ്ങൾ ആയിരുന്നാലും ശരി, ഫീ ബുറൂജിം മുഷയ്യദ, ശക്തമായ കോട്ടകളിൽ, ഫീ ബുറൂജിൻ, കൊത്തളങ്ങളിൽ അല്ലെങ്കിൽ കോട്ടകളിൽ, മുഷയ്യത, കെട്ടിപ്പൊക്കപ്പെട്ട, തുസിബുഹും, അവർക്ക് ബാധിക്കുന്നുവെങ്കിൽ, ഹസനത്തുൻ, വല്ല നന്മയും, അപ്പോൾ വല്ല നന്മയും അവർക്ക് ബാധിച്ചാൽ, യഖൂലു, അവർ പറയും, ഹാദിഹി മിൻ ഇൻദില്ലാ, ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നാണ് എന്ന്. ഇനി വ ഇൻ തുസിബുഹും, അവർക്ക് ബാധിക്കുന്നുവെങ്കിലോ, സയ്യിഅത്തുൻ, വല്ല തിന്മയും, യഖൂലു, അവർ പറയും, ഹാദിഹി, ഇത് മിൻ ഇൻദിക്, നിന്റെ അടുക്കൽ നിന്നാണ് എന്ന്. ഖുൽ, നബിയെ നിങ്ങൾ പറയുക, കുല്ലുൻ, എല്ലാം തന്നെ, മിൻ ഇൻദില്ലാ, അള്ളാഹുവിങ്കൽ നിന്നാകുന്നു, കുല്ലും മിൻ ഇൻദില്ലാ, ഫമാലിഹാ ഉലായി, എന്നാൽ ഇക്കൂട്ടർക്ക് എന്തു പറ്റി, എന്താണവർക്ക്, അൽ ഖൗം, ഈ ജനതയെ, ലാ യക്കാദൂന, അവർ ആകുമാറാകുന്നില്ല, ലാ യക്കാദൂന, അവർ ആകുമാറാകുന്നില്ല, യഫ്ഖഹൂന, ഗ്രഹിക്കുന്നവർ, ഹദീസ, ഒരു വിഷയവും ഒരു വർത്തമാനവും. ഇതാണ് 78-ാമത്തെ ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. നിങ്ങൾ എവിടെ തന്നെ ആയിരുന്നാലും മരണം നിങ്ങൾക്ക് പിടിപെടുന്നതാണ്. നിങ്ങൾ ഭദ്രമായി കെട്ടി ഉയർത്തപ്പെട്ട കൊത്തളങ്ങളിലായിരുന്നാലും അല്ലെങ്കിൽ കോട്ടകളിലായിരുന്നാലും ശരി, നബിയെ, അവർക്ക് വല്ല നന്മയും ബാധിക്കുന്നുവെങ്കിൽ അവർ പറയും, ഇത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതാണ് എന്ന്. അവർക്ക് വല്ല തിന്മയും ബാധിക്കുന്നുവെങ്കിലോ, അവർ പറയും, ഇത് നിന്റെ പക്കൽ നിന്നുള്ളതാണ് എന്ന്. എന്നാൽ പറയുക, എല്ലാം തന്നെ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതാണ്. എന്നാൽ ഈ ജനങ്ങൾക്ക് എന്താണ്, അവർ ഒരു വിഷയവും ഗ്രഹിക്കുമാറാകുന്നില്ല. ഇതാണ് 78-ാമത്തെ വചനം. നമ്മളത് ഖിറാഅത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഐനമാതകൂനുയുദരിക്കുമുൽ മൗത്ത്, അവിടെ രണ്ട് കാഫുണ്ട്, അതൊന്നിച്ച് യുദരിക്കും എന്ന് പറയണ്ട, യുദരിക്കുമുൽ മൗത്തു വലൗ കൂത്തും ഫീ ബുറൂജിം മുഷയ്യദ وَإِن تُصِبْهُمْ حَسَنَةٌ يَقُولُوا هَذِهِ مِنْ عِندِ اللَّهِ مِنْ അവിടെ ഇൽഹാർ ചെയ്യണം, ക്ലിയറായി പറയണം. പിന്നെ ഇതില്ല തുസിബുഹും, അവിടെയും മണിച്ചുകൊണ്ട് പറയണം. തുസിബുഹും സയ്യിഅതു യഖൂലൂ ഹാദിഹി യഖൂലൂ ഹാദിഹി മിൻ ഇൻദിക്. അവിടെ മിൻ എന്നിടത്തും ഇൽഹാർ ചെയ്യുക. പിന്നെ ഇൻദിക്. ഖുൽ, അത് ഖാഫ് ഉച്ചരിക്കുന്നിടത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഖുൽ അല്ല, ഖുൽ കുല്ലും മിൻ ഇൻദില്ല فَمَالِهَٰؤُلَاءِ الْقَوْمِ فَمَالِهَٰؤُلَاءِ الْقَوْمِ لَا يَكَادُونَ يَفْقَهُونَ حَدِيثًا. അപ്പോൾ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഒന്ന്, മരണഭയം കൊണ്ടാണ് എന്തിനാണ് ഇപ്പോൾ ഞങ്ങൾക്ക് യുദ്ധം നിർബന്ധമാക്കിയത് എന്നൊക്കെ ദുർബല വിശ്വാസികളായ, അതല്ലെങ്കിൽ കപടവിശ്വാസികളായ ചില ആളുകൾ പറഞ്ഞത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്, നിങ്ങൾ യുദ്ധത്തിൽ പങ്കെടുത്താലും ഇല്ലെങ്കിലും അല്ലാഹു നിങ്ങൾക്ക് എവിടെയാണോ മരണം വിധിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് മരണം വിധിച്ചിരിക്കുന്നത്, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്. ഇനി വലവ് കുന്തും ഫി ബുറൂജി മുഷയ്യദ, നിങ്ങൾ കെട്ടിയുണ്ടാക്കപ്പെട്ട ഭദ്രമായ കോട്ടകളിൽ, കൊത്തളങ്ങളിൽ ആയിരുന്നാൽ പോലും. അപ്പോൾ ഞാൻ സുരക്ഷിതനാണ് എന്ന് കരുതിക്കൊണ്ട് ഏതെങ്കിലും സ്ഥലത്ത് സുരക്ഷിതത്വത്തിന് വേണ്ടി ഇടം തേടിപ്പോകുന്ന ആളുകൾ, യഥാർത്ഥത്തിൽ എവിടെയാണെങ്കിലും ആ മരണത്തിൻ്റെ അവധി എത്തിക്കഴിഞ്ഞാൽ അവിടേക്ക് മരണം കടന്നു വരും. ഇപ്പോൾ സൂറത്തുൽ ജുമാഇൽ അള്ളാഹു പറയുന്നുണ്ട്, ഖുൽ ഇന്നൽ മൗത്തല്ലദി തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നിങ്ങൾ ഓടി ഒളിക്കാൻ ശ്രമിക്കുന്ന ആ മരണമുണ്ടല്ലോ, അതിനെ നിങ്ങൾ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ഖുൽ ഇന്നൽ മൗത്തല്ലദി തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون الى عالم الغيب والشهاده فينبئكم بما كنتم تعملون. പിന്നെ ദൃശ്യവും അദൃശ്യവും അറിയുന്നവനായ ആ രക്ഷിതാവിങ്കൽ, അവന്റെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടും. നിങ്ങൾ ചെയ്ത മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും അവൻ സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു എന്ന് സൂറത്തുൽ ജുമാഇൽ അല്ലാഹു പരാമർശിക്കുന്നത് കാണാൻ സാധിക്കും. ഇന്നും ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ, ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ ഇത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. അല്ലേ, മരണം സംഭവിക്കുമെന്ന് ഭയപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ അപകടം പിണയുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് അനിവാര്യമായും തൻ്റെ സാന്നിധ്യം ഉണ്ടാകേണ്ട സ്ഥലങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിക്കുന്ന ആളുകൾ. യഥാർത്ഥത്തിൽ അല്ലാഹു ഓരോരുത്തർക്കും എന്താണോ, എവിടെ വെച്ചാണോ കണക്കാക്കിയത്, അത് സംഭവിക്കാതിരിക്കുകയില്ല. അത് ആരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ അതിന് രക്ഷപ്പെടാൻ ശ്രമിച്ചാലും, അതാണ് നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം. വിധിവിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയാണത്. അള്ളാഹുവിൻ്റെ തീരുമാനം അത് നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ടതാണ്. ആ തീരുമാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ആ തീരുമാനത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ സുരക്ഷിതനാകാൻ, അല്ലെങ്കിൽ അതിൻ്റെ കാര്യം സംഭവിക്കുകയില്ല എന്ന് പറയാൻ ഒരാൾക്കും പാടില്ല, നിർവാഹമില്ല എന്നർത്ഥം. പിന്നെ തുടർന്ന് പറയുന്നു, ഇൻ തുസിബുഹും ഹസനത്തു യഖൂലു ഹാദിഹി മിൻ ഇൻദില്ല. അല്ലേ, അവർക്ക് വല്ല ഹസനത്തും, വല്ല നല്ല കാര്യം സംഭവിച്ചാൽ അത് പറയും, ഇത് അള്ളാഹുവിങ്കെന്നുള്ളതാകുന്നു എന്ന്. എന്നാൽ ഇൻ തുസിബുഹും സയ്യിഅത്തുൻ, അവർക്ക് വല്ല തിന്മയും വല്ല ദോഷവും ബാധിച്ചാൽ അവർ പറയും, യഖൂലു ഹാദിഹി മിൻ ഇൻദിക്, ഇത് നിന്റെ ദുഷ്ടഗുണം കൊണ്ടാണ്, നിന്നെക്കൊണ്ട് സംഭവിച്ചതാണ് എന്ന്. ഇത് യഹൂദികളും നസ്വാറാക്കളും, അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞിരുന്നൊരു കാര്യമാണെന്ന് ഖുർആനിലെ മറ്റു പല ആയത്തുകളിലും കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ നന്മയാകട്ടെ തിന്മയാകട്ടെ എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനമനുസരിച്ചാണ് സംഭവിക്കുക. അതാണ് ഖുൽ, നബിയെ പറയുക, കുല്ലും മിൻ ഇൻദില്ലാ, എല്ലാം അള്ളാഹുവിങ്കിൽ നിന്നാകുന്നു. ഫമാലി ഹാഉലാഇൽ ഖൗമി ലാ യകാദൂന യഫ്ഖഹൂന ഹദീസ. ഈ ആളുകൾക്ക് എന്ത് സംഭവിച്ചു, അവർ കാര്യങ്ങൾ നേരെ ചൊവ്വേ ഗ്രഹിക്കുന്നില്ലല്ലോ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ പരാമർശിച്ചിരിക്കുന്നത്. തീർച്ചയായും നന്മ തിന്മകൾ ഏതെങ്കിലും വ്യക്തികളിലേക്ക്, ശക്തികളിലേക്ക് ചാർത്തി പറയേണ്ടതല്ല, മറിച്ച് അല്ലാഹുവാണ് വൽ ഖദ്റി ഖൈരിഹി വശ്ശരിഹി മിൻ അല്ലാഹി തആല. വിശ്വാസ കാര്യങ്ങളിൽ സത്യവിശ്വാസികൾ വിശ്വസിച്ചു പോരേണ്ട കാര്യമാണ്. നന്മയാകട്ടെ തിന്മയാകട്ടെ എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാകുന്നു എന്ന വിശ്വാസം. ആയത്തുമായി ബന്ധപ്പെട്ട് കാണാം. ഐനമാ തകൂനു യുൽഹിഖുകുമുൽ മൗതു ഫീ അയ്യി മകാനിൻ കുന്തും ഫീഹി ഇൻദ ഹുലൂലി ആജാലിക്കും. നിങ്ങൾക്ക് നിങ്ങൾ എവിടെയാണോ ഉള്ളത്, നിങ്ങളുടെ അവധി എത്തിയാൽ മരണം അവിടേക്ക് വരും. വലവ് കുന്തും ഫി ഹുസൂനിൻ മനീഅത്തിൻ ബഈദത്തിൻ അൻ സാഹത്തിൽ മആരിക്കി വൽ ഖിതാൽ. നിങ്ങൾ സുരക്ഷിതമാണെന്ന് വിചാരിക്കുന്ന യുദ്ധമോ അല്ലെങ്കിൽ സംഘട്ടനമോ അതൊന്നുമില്ലാത്ത ഒരു ഒഴിഞ്ഞ സ്ഥലത്താണ് നിങ്ങൾ ഉള്ളതെങ്കിൽ പോലും നിങ്ങളുടെ അവധി എത്തിക്കഴിഞ്ഞാൽ മരണം അവിടെ കടന്നു വരും. വൈ അഹ്സുല്ലഹും മാ യസുറുഹും മിൻ മതാഇ ഹാദിഹിൽ ഹയാത്ത് യൻസിബു ഹുസൂലഹു ഇലല്ലാഹി തആല. അവരുടെ ഒരു സ്വഭാവമാണ് അല്ലാഹു പറയുന്നത്. വല്ല സന്തോഷകരമായ കാര്യം അവർക്ക് സംഭവിച്ചാൽ അത് അള്ളാഹുവിലേക്ക് ചാർത്തി പറയും, ഇത് അള്ളാഹു ഞങ്ങൾക്ക് തന്നതാണ് എന്ന നിലക്ക്. വൈ യഖ അലൈഹിം മാ യക്റഹൂനഹു യൻസിബൂഹു ഇലർ റസൂലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജഹാലതൻ വതശാഉമൻ. വല്ല ദോഷവും അവരെ ബാധിച്ചാൽ അത് പ്രവാചകന്റെ വരവോടുകൂടി സംഭവിച്ചതാണ്, പ്രവാചകനെ കൊണ്ടുണ്ടായതാണ് എന്ന് അവരുടെ അറിവില്ലായ്മ കൊണ്ടും അവരുടെ ദുഷ്ടഗുണം നോക്കൽ കൊണ്ടും അവർ പറയും. ഈ ആയത്തുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും, പ്രവാചകൻ തിരുമേനി മദീനയിലേക്ക് വന്നപ്പോൾ അതിനുശേഷം അവിടെ ഒരു വരൾച്ചയുണ്ടായി, ഒരു ക്ഷാമമുണ്ടായി. അപ്പം അതുകൊണ്ട് അവർ പറഞ്ഞു ഇത് പ്രവാചകനെ കൊണ്ട് സംഭവിച്ചതാണ് എന്ന്. വമാ അലിമു അന്ന ദാലിക കുല്ലുഹു മിൻ ഇൻദില്ലാഹി വഹ്ദ. യഥാർത്ഥത്തിൽ അവരെന്താണ് മനസ്സിലാക്കുന്നത്? എല്ലാ കാര്യങ്ങളും അത് അള്ളാഹുവിങ്കിൽ നിന്നാകുന്നു, നന്മയാകട്ടെ തിന്മയാകട്ടെ, അല്ലെങ്കിൽ സന്തോഷകരമായ കാര്യമാകട്ടെ ദുഃഖകരമായ കാര്യമാകട്ടെ. ബിഖദാഇഹി വഖദരിഹി, അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരമാണ്, അവൻ്റെ തീരുമാനപ്രകാരമാണ്. ഫമാ ബാലുഹും ലാ യുഖാരിബൂന ഫഹ്മ ഐ ഹദീസിൻ തുഹദ്ദിസുഹും ബിഹി. അവരോട് പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ മനസ്സിലാക്കാൻ അവരെന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല എന്നാണ് 78-ാമത്തെ വചനത്തിൽ പറഞ്ഞത്. ഇനി തുടർന്ന് 79-ാമത്തെ ആയത്തിലും ഈ കാര്യവുമായി ബന്ധപ്പെട്ടാണ് വീണ്ടും അല്ലാഹു പരാമർശിക്കുന്നത്. മാ അസാബക മിൻ ഹസനതി ഫമിൻ അല്ലാഹ് വമാ അസാബക മിൻ സയ്യിഅതി ഫമിൻ നഫ്സിക് വഅർസൽനാക ലിന്നാസി റസൂല വകഫാ ബില്ലാഹി ഷഹീദ. ഇതാണ് 79-ാമത്തെ ആയത്ത്. മാ അസ്വാബക, നിനക്കു ബാധിച്ചതെന്തും അല്ലെങ്കിൽ നിനക്ക് ബാധിച്ചത്, മിൻ ഹസനത്തിൻ നന്മയായിട്ട്, ഫമിനല്ലാ അത് അള്ളാഹുവിങ്കിൽ നിന്നാകുന്നു. വമാ അസ്വാബക, നിനക്ക് ബാധിച്ചതെന്തോ അത്, മിൻ സയ്യിഅത്തിൻ തിന്മയായിട്ട്, ഫമിൻ നഫ്സിക് നിന്റെ സ്വന്തത്തിൽ നിന്നാണ്, നിന്നിൽ നിന്നു തന്നെ. വ അർസൽനാക്ക, നിന്നെ നാം അയക്കുകയും ചെയ്തിരിക്കുന്നു, ലിന്നാസി ജനങ്ങളിലേക്ക്, റസൂല ദൂതനായി ജനങ്ങൾക്ക് ദൂതനായി. വ കഫാ ബില്ലാഹി, അല്ലാഹു മതി, ഷഹീദ സാക്ഷിയായിട്ട്. ഇതാണ് 79-ാമത്തെ ആയത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നത്. നന്മയായിട്ട് നിനക്ക് എന്തു തന്നെ ബാധിച്ചാലും അത് അല്ലാഹുവിങ്കിൽ നിന്നത്രേ, തിന്മയായിട്ട് നിനക്ക് എന്തു തന്നെ ബാധിച്ചാലും അത് നിന്നിൽ നിന്നും അത്രേ, നിന്നെ നാം മനുഷ്യർക്ക് റസൂലായി അല്ലെങ്കിൽ ദൂതനായി അയക്കുകയും ചെയ്തിരിക്കുന്നു, സാക്ഷിയായി അല്ലാഹു തന്നെ മതി. ഇവിടെ രണ്ട് മൂന്ന് കാര്യം. ഒന്ന്, നന്മ അത് അല്ലാഹുവിൻ്റെ നിശ്ചയപ്രകാരമാണ്, തീരുമാനപ്രകാരമാണ്. എന്നാൽ തിന്മ അത് അല്ലാഹുവിൻ്റെ തീരുമാനപ്രകാരമാണെങ്കിൽ പോലും അതിൻ്റെ കാരണക്കാരൻ മനുഷ്യൻ തന്നെയാണ് എന്ന് ഈ ആയത്തിലൂടെ അല്ലാഹു വ്യക്തമാക്കുന്നു. ഏതെങ്കിലുമൊക്കെ ദോഷകരമായ കാര്യങ്ങൾ മനുഷ്യർക്ക് ബാധിക്കുന്നുവെങ്കിൽ അത് അനീതിയോടുകൂടി അന്യായമായി അല്ലാഹു അടിച്ചേൽപ്പിക്കുന്നതല്ല, അതിൻ്റെ കാരണക്കാരൻ, ആ തിന്മക്കുള്ള കാരണക്കാരൻ അത് മനുഷ്യൻ തന്നെയാണെന്ന് ഈ വചനം വ്യക്തമാക്കുന്നു. ഇവിടെ വമാ അസ്വാബക്ക മിൻ സയ്യിഅത്തിൻ എന്നിടത്ത് പ്രവാചകൻ തിരുമേനിയോടാണ് നേർക്കുനേരെ പറയുന്നതെങ്കിലും അഭിസംബോധനയെങ്കിലും ഇത് എല്ലാ മനുഷ്യർക്കും ബാധകമാണെന്ന് ആ ആയത്തുമായി ബന്ധപ്പെട്ടിടത്ത് മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്ന കാര്യമാണ്. ഖുർആനിൽ തന്നെ സൂറത്ത് ഷൂറയിലെ 30-ാമത്തെ ആയത്തിൽ കാണാം, വമാ അസ്വാബകും മിം മുസീബതിൻ ഫബിമാ കസബത് ഐദീകും വമാ അസ്വാബക്കും മി മുസീബത്തിൻ, നിങ്ങൾക്ക് എന്തൊരു വിപത്ത് ബാധിച്ചാലും ഫബിമാ കസബത് ഐദീക്കും, അത് നിങ്ങളുടെ കൈകൾ ചെയ്തു വച്ചത് നിമിത്തമാകുന്നു. വയഅഫു അൻ കസീർ, പലതിനെക്കുറിച്ചും അവൻ മാപ്പ് നൽകുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചെയ്യുന്ന വഴിവിട്ട പ്രവർത്തനങ്ങൾക്ക് അതിനനുസരിച്ച് അത്ര തന്നെ അള്ളാഹു മനുഷ്യരെ പിടികൂടുന്നില്ല, ശിക്ഷിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു തആല ഈ വചനത്തിൽ അഥവാ സൂറത്ത് ശൂറയിലെ 30-ാമത്തായത്തിൽ വ്യക്തമാക്കിയതുപോലെ മനുഷ്യനെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളും പല തിന്മകളും അല്ലെങ്കിൽ പല ദോഷകരമായ കാര്യങ്ങളും മനുഷ്യകരങ്ങളുടെ പ്രവർത്തനഫലമായിട്ടാണെന്ന് ആയത്ത് വ്യക്തമാക്കുന്നു. അതാണ് ഇവിടെയും പറഞ്ഞത്, വമാ അസ്വാബക മിൻ സയ്യിഅതിൻ ഫമിൻ നഫ്സിക്. തുടർന്ന് പറയുന്നു പ്രവാചകൻ തിരുമേനിയോട് പറയാണ്, വ അർസൽനാക ലിന്നാസി റസൂല, താങ്കളെ നാം ജനങ്ങൾക്ക് ദൂതനായി അയച്ചിരിക്കുന്നു. അവർ പറയുന്നത് പോലെ, അവൽ ജൽപ്പിക്കുന്നത് പോലെ താങ്കളുടെ ആഗമനം എന്നത് അതൊരു ദുഷ്സഗുണമായിട്ടല്ല, അല്ലെങ്കിൽ ഒരു ദോഷകരമായ കാര്യമായിട്ടല്ല, മറിച്ച് ജനങ്ങളെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടി, ദൈവീക സന്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി, അതിനു വേണ്ടി അള്ളാഹു നിയോഗിച്ചയച്ച ഒരു ദൂതനാകുന്നു താങ്കൾ. വ കഫാ ബില്ലാഹി ഷഹീദ, അള്ളാഹു അയച്ച ദൂതനാണ് താങ്കൾ എന്നതിന് സാക്ഷിയായി അള്ളാഹു തന്നെ മതി. അതാണ് വ കഫാ ബില്ലാഹി ഷഹീദ, സാക്ഷിയായിട്ട് അള്ളാഹു മതി എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥമാക്കുന്നത്. മ അസ്വാബക അയ്യുഹൽ ഇൻസാൻ മിൻ ഖൈരിൻ വ നിഅമത്തിൻ, ഹേ മനുഷ്യ, നിനക്ക് നന്മയും അനുഗ്രഹവുമായി എന്തൊന്ന് ബാധിച്ചാലും ഫഹുവ മിൻ അല്ലാഹി തആല വഹ്ദ ഫദ്ലൻ വ ഇഹ്സാന, അള്ളാഹുവിന് അനുഗ്രഹം കൊണ്ടും അവൻ്റെ ഔദാര്യം കൊണ്ടുമാണ് നിനക്കത് ലഭിച്ചത്. വമാ അസ്വാബക മിൻ ജുഹ്ദിൻ വ ശിദ്ദത്തിൻ വ ബിസബബി അമലിക സയ്യിഇ, നിനക്കെന്തെങ്കിലും ദോഷകരമായ കാര്യം ബാധിക്കുന്നുവെങ്കിൽ നിന്റെ ദോഷകരമായ പ്രവർത്തനഫലമായിട്ടാകുന്നു അത്. വമാ ഇഖ്തറഫ്തഹു യദാക മിനൽ ഖതായ വസ്സയ്യിആത്ത്, നിന്റെ കൈകൾ ചെയ്ത നീ ചെയ്ത ദോഷകരമായ പ്രവർത്തനങ്ങൾ, കുറ്റകരമായ പ്രവർത്തനങ്ങൾ കാരണമാകുന്നു അത്. വ ബഅസ്നാക, താങ്കളെ നാം നിയോഗിച്ചിരിക്കുന്നു, അതായത് അയ്യുഹർ റസൂൽ, ഹേ പ്രവാചകരെ, താങ്കളെ നാം അയച്ചിരിക്കുന്നു. ലി ഉമൂമിൻ നാസി റസൂലൻ തുബല്ലിഗുഹും റിസാലത്ത റബ്ബിക്, ജനങ്ങളിലേക്ക് ആകമാനം ദൂതനായിട്ട് അയച്ചിരിക്കുകയാകുന്നു. എന്തിനു വേണ്ടി? അള്ളാഹുവിൻ്റെ സത്യസന്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി. വ കഫാ ബില്ലാഹി ഷഹീദൻ അലാ സിദ്ഖി റിസാലതിക്, താങ്കൾ അള്ളാഹു നിയോഗിച്ചയച്ച ദൂതനാണ് എന്നതിന് സാക്ഷിയായി അള്ളാഹു മതി. ഇതാണ് ഈ 79-ാമത്തായത്തുമായി ബന്ധപ്പെട്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്ന കാര്യം. തീർച്ചയായും വലിയ പാഠങ്ങൾ ആയത്തിലൂടെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുമുണ്ട്. അള്ളാഹുവിൻ്റെ വിധിയിൽ അചഞ്ചലമായി വിശ്വസിക്കേണ്ടവരാണ് സത്യവിശ്വാസികൾ. പലപ്പോഴും ഈ ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് വിധിവിശ്വാസത്തെ പഴിക്കുന്ന അല്ലെങ്കിൽ അതിനെ അപഹസിക്കുന്ന അല്ലെങ്കിൽ ദുർവ്യാഖ്യാനിക്കുന്ന ചില ആളുകളെ കാണാൻ സാധിക്കും. ഇസ്ലാമിലെ വിധിവിശ്വാസം എന്നത് അള്ളാഹുവിൻ്റെ ഇൽമുമായി, അള്ളാഹുവിൻ്റെ മുൻ തീരുമാനവുമായി, അള്ളാഹുവിൻ്റെ രേഖപ്പെടുത്തലുമായി ബന്ധപ്പെട്ട കാര്യമാണ്. തീർച്ചയായും മറ്റു വിശ്വാസ കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ഏതൊരു വിശ്വാസിക്കും അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ വൽ ഖദരി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല, നന്മയാകട്ടെ തിന്മയാകട്ടെ എല്ലാം അള്ളാഹു നേരത്തെ രേഖപ്പെടുത്തി വെച്ച കാര്യം അതനുസരിച്ചാണ് സംഭവിക്കുക എന്ന വിഷയത്തിൽ എന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള സംശയവും യഥാർത്ഥ വിശ്വാസികൾക്കുണ്ടാവുകയില്ല. അള്ളാഹു സുബ്ഹാനഹു തആല ശരിയായ വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് ശരിയായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ അധ്യാപനങ്ങളും നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വിലമതിക്കുന്നതാണ്. ഖുർആനിലെ ഓരോ വചനങ്ങൾ നമ്മൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അതിന് പുണ്യമുണ്ട് എന്ന കാര്യം കൂടെ നമ്മൾ ഓർത്തു വെക്കേണ്ടതുണ്ട്. പീസ് റേഡിയോ തെൽബിയ ബലിപെരുന്നാൾ ദിന പ്രത്യേക പരിപാടിയിൽ ഇപ്പോൾ നമ്മൾ കേട്ടത് ഹൃദയവസന്തം പ്രോഗ്രാമാണ്. സൂറത്തുന്നിസയിലെ 78 79 വചനങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ക്ലാസ് എടുത്ത് സംസാരിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.

0: പീസ് റേഡിയോ സവിശേഷം. 10 ഗ്രാം തൂക്കമില്ലാത്ത കിളിയുടെ 3000 കിലോമീറ്റർ സഞ്ചാരം, പിന്നെ ലവ് ബേഡ്സിന്റെ കഥയും. ഈ പ്രോഗ്രാമിൽ അതിഥിയായി നമ്മോടൊപ്പം ഡോക്ടർ മുഹമ്മദ് റിനാസ് എം. ആങ്കറിംഗ് ചെയ്യുന്നത് അബ്ദുസ്സലാം വീട്ടി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ളവരെ, പീസ് റേഡിയോ സവിശേഷം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സവിശേഷം എപ്പിസോഡ് നമ്മൾ തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ, കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മൾ കേട്ട പോലെ, നമ്മുടെ കൂടെ ഈ ഒരു എപ്പിസോഡിലും അതിഥിയായിട്ടുള്ളത്, നമ്മോടൊപ്പം സംസാരിക്കുന്നത് ഡോക്ടർ മുഹമ്മദ് റിനാസ് സാറാണ്. പക്ഷി നിരീക്ഷണവും അതിലുള്ള പഠനവും അതിൻ്റെ കൗതുകവും അതിലുള്ള പ്രത്യേകമായിട്ടുള്ള ആ ഒരു നിരീക്ഷണ പാഠവുമെല്ലാം തൻ്റെ ജീവിതത്തിലൂടെ നേടിയെടുക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് സാറിൻ്റെ ഒരു പ്രത്യേകമായ താല്പര്യമായതുകൊണ്ട് തന്നെ പീസ് റേഡിയോ നമ്മോടൊപ്പം ശ്രോതാക്കളോട് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാൻ നമ്മുടെ കൂടെ ചേർന്നിരിക്കുകയാണ്. അതുമാത്രമല്ല, നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ദാവ രംഗത്തും പ്രബോധന പ്രവർത്തനങ്ങളിലുമൊക്കെ നമ്മുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി സാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് നമുക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. നമുക്ക് സാറിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വഅലൈക്കും അസ്സലാം.
1: അപ്പോൾ നമ്മൾ പിന്നെ കഴിഞ്ഞ എപ്പിസോഡിലൂടെയൊക്കെ പക്ഷിയുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം, ഈ പക്ഷികളെ നിരീക്ഷിക്കാൻ തുടങ്ങിയിട്ട് കുഞ്ഞുനാൾ മുതലേ ഉണ്ട് എന്ന് പറഞ്ഞു. ഈ കാലത്തിനിടയിൽ ഒരു ഭാഗത്ത് നമ്മുടെ പ്രൊഫഷൻ വേറെ ഭാഗത്ത് പോകുന്നു, അതിൻ്റെ കൂടെ പാഷന് പഠനമൊക്കെ ഒരു ഭാഗത്ത് പക്ഷി നിരീക്ഷണത്തിലൂടെ പോകുന്നു. ഏറ്റവും കൗതുകം തോന്നിയൊരു കാര്യം എന്താണ് പക്ഷി നിരീക്ഷണത്തിൽ?
2: അങ്ങനെ പ്രത്യേകിച്ച് ചോദിച്ചാൽ ഒരു
1: എല്ലാം കൗതുകമാണ്.
2: ആ, പക്ഷികളെ കാണണം മൊത്തം കൗതുകമാണ്. നമ്മളെ റയറായിട്ട് കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പക്ഷി, ഇപ്പം നമ്മൾ കൂട്ടായ്മകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിൽ മെസ്സേജ് ഇത് ആരെങ്കിലും എവിടെയും കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ മെസ്സേജുകൾ വരും, ഇന്ന പക്ഷി ഇവിടെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പണ്ട് നമ്മുടെ നാട്ടിൽ സാധാരണ വരാത്ത ബ്ലാക്ക് ക്യാപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു പക്ഷി യൂറോപ്പിലും മിഡിൽ ഈസ്റ്റ് വരെയൊക്കെ വരാറുള്ളത് സാധാരണ. അപ്പോൾ അത് മൂന്നാറിൽ കണ്ടു. അപ്പോൾ നമ്മൾ അതിനെ കാണണം എന്നുണ്ടെങ്കിൽ പിന്നെ ഇനി വേറെ ഇനി കേരളത്തിൽ നിന്ന് ഇപ്രാവശ്യം പോയാൽ പിന്നെ വരില്ല.
1: വരില്ല.
2: അപ്പോൾ മൂന്നാർ പോയിട്ട്
1: കണ്ടു.
2: ആ, കാണാൻ പോയി.
1: അല്ല, അപ്പൊ നമ്മള് മൂന്നാറിൽ എവിടെ ഉണ്ട് എന്ന് അത് അവിടെ തന്നെ നിൽക്കൂലല്ലോ, മാറി മാറി പോകും.
2: ചില പക്ഷികള് ഒരു ലൊക്കേഷൻ ഉണ്ടാവും, അത് വിട്ടിട്ട് വല്ലാതെ പോവില്ല.
1: പോവില്ല.
2: അവിടെ വന്നു കഴിഞ്ഞാല് അവിടുന്ന് തിരിച്ച് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നവരെ ആ ലൊക്കേഷൻ തന്നെ ആയിരിക്കും.
1: അത് ഒറ്റതാണോ അതൊരു കൂട്ടാണോ?
2: ഒന്നൊറ്റൊന്ന്.
1: ഒറ്റൊന്ന്.
2: അത് വേറെ ഏതോ പക്ഷിയുടെ കൂട്ടത്തിലൂടെ വന്നതായിരിക്കും. അധികം വഴി തെറ്റിയിട്ട് വേറെ പക്ഷി പല ഈ മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് പല പക്ഷികളും കൂട്ടായിട്ടായിരിക്കും പോവുക. അപ്പോൾ ചിലപ്പോൾ കൂട്ടം തെറ്റി വേറെ പക്ഷികളുടെ കൂട്ടത്തിലൊക്കെ ജോയിൻ ചെയ്തിട്ടൊക്കെ എത്തുന്നതായിരിക്കും.
1: അപ്പോൾ അങ്ങനെ വരുന്നൊരു ജീവിക്ക് ഇവിടുത്തെ ഭക്ഷണം കാര്യങ്ങൾ ഇതൊക്കെ എന്തായിരിക്കും ആ നാട്ടിൽ ഉള്ളത്? ഇവിടെ
2: ഈ സാധനം അധികം ഈ പുഴുവിനെയും ഇതിനൊക്കെ കഴിക്കുന്ന പക്ഷിയാണ്. അപ്പോൾ ഇവിടുത്തെ പുഴും കാര്യങ്ങളൊക്കെ അത് കഴിക്കും.
1: കഴിക്കും. ശരിക്കും അത് ഇങ്ങനെ വരുന്ന അതിലെന്ത് വേവ്സ് ആണ് ഇങ്ങോട്ട് എത്തിക്കുന്നത്? ശരിക്കും
2: അത് ഒരു അത്ഭുതമാണ്. കാരണം പക്ഷികൾ പൊതുവെ പല പഠനങ്ങളും പറയുന്ന നമ്മുടെ കാന്തിക ശക്തി, ഭൂമിയുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ ചലനം വെച്ചിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്നുള്ളതൊക്കെയാണ് പല പഠനങ്ങൾ പറയുന്നത്. അതുപോലെ നക്ഷത്രങ്ങൾ വെച്ചിട്ട് വരുന്നുണ്ടെന്നൊക്കെ പല പഠനങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ കറക്റ്റുള്ളൊരു ആൻസർ അതിനില്ല.